0: പന്തിയിൽ നിൽക്കുന്നത്. ഏകദേശം 125,000 ആൾക്കാർക്ക് വരുന്നു എന്ന് പറയപ്പെടുന്നു. 14,00,000 പുതിയ ബ്രസ്റ്റ് ക്യാൻസർ കേസുകൾ ഒരു വർഷം വരുന്നു. ഇതിൻ്റെ എത്ര പെട്ടെന്ന് ഇതുണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഓരോ 4 മിനിറ്റിലും ഒരു ഇന്ത്യയിൽ ഒരു സ്ത്രീക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യപ്പെടുകയാണ്, ഓരോ 4 മിനിറ്റിലും. അതേപോലെ, അതായത് നമ്മളൊരു പരസ്യം കണ്ടുതീരുന്ന സമയം കൊണ്ട് തന്നെ മിനിമം ഒരാൾക്ക് വരുന്നു എന്നുള്ളതാണ്
1: ഇന്ത്യയിലെ കണക്കാണ്.
0: അതേപോലെ ഓരോ 8 മിനിറ്റിലും ഒരു സ്ത്രീ ബ്രസ്റ്റ് ക്യാൻസർ കാരണം മരണപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തമ്മിൽ ഈ സംസാരിച്ച് തീരുന്നതിനിടയിൽ തന്നെ, ഇപ്പോൾ ഇതൊരു 20 മിനിറ്റത്തെ പ്രോഗ്രാമാണെന്നുണ്ടെങ്കിൽ 5 പേർക്ക് ഓൾറെഡി ഇന്ത്യയിൽ എവിടെയോ ബ്രസ്റ്റ് ക്യാൻസർ വന്നു കഴിഞ്ഞു. അത്രയും ഒരു തോത് നമുക്ക് നിപ്പയ്ക്കോ കോവിഡിനോ ഒന്നും പറയാനില്ല. പക്ഷേ ഇതിനെക്കുറിച്ച് എന്തുകൊണ്ടോ പിന്നെ അതിൽ കാര്യമായ ചർച്ച നടക്കുന്നില്ല. അപ്പോൾ ഇത് എല്ലാ കാലത്തും ചർച്ച ചെയ്യേണ്ട വിഷയമാണ്, ജനങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുമാണ്.
1: ശരിക്കും സാറ് പറഞ്ഞത് വളരെ സാമൂഹികമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു അല്ലേ സാറ്, നമ്മൾ പിന്നെ പറഞ്ഞത് എന്തെങ്കിലും ഇങ്ങനത്തെ വിപത്തിനെ കുറിച്ച് പറയാ സമൂഹത്തെ കാർന്നു തിന്ന ക്യാൻസറാണെന്ന് തന്നെ പറയാറുണ്ട്. ഇത് അതുപോലെ തന്നെ ഈ പ്രത്യേകിച്ചും സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ 30% ബ്രസ്റ്റ് ക്യാൻസറാണെന്ന് സാറ് സൂചിപ്പിച്ചു. അപ്പോൾ വളരെ സാമൂഹിക പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ആരോഗ്യ ചിന്തയിൽ എടുക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ആമുഖമായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ സാർ, ഇത് പിന്നെ സാധാരണ കൂടുതലും സ്ത്രീകളിൽ തന്നെയാണ് കാണുന്നത്, പുരുഷന്മാരിൽ സ്തനാർബുദം കാണുന്നുണ്ടോ, എന്താണ് അതിൻ്റെ ഒരു?
0: പുരുഷന്മാരിലും സ്തനാർബുദം ഉണ്ടാകാം, പക്ഷേ അതിൻ്റെ അത് ഉണ്ടാകുന്ന തോത് വളരെ റെയറാണ്. ഇപ്പോൾ 99% സ്തനാർബുദം കാണുന്നത് സ്ത്രീകളിലാണ്, 1% പുരുഷന്മാരിൽ വരുന്നത്. വേറെ ഒരു രീതിയിൽ പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരു 150 ബ്രസ്റ്റ് ക്യാൻസർ എടുത്താൽ, ഒരു ഫീമെയിൽ ബ്രസ്റ്റ് ക്യാൻസർ എടുത്താൽ അതിൽ 1 മെയിൽ ബ്രസ്റ്റ് ക്യാൻസർ കാണും. അത്തരം ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ,
1: ചെറിയൊരു വിഭാഗമേ
0: ഉള്ളൂ. പക്ഷേ അതിന് വേറെ കുറേ പ്രാധാന്യങ്ങളുണ്ട് പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ബ്രസ്റ്റ് ക്യാൻസറിന്. ഒന്നാമത്തെ കാര്യം, അത് കുറച്ചുകൂടി പ്രായം, സ്ത്രീകളിൽ ഉണ്ടാകുന്ന പ്രായത്തെ അതിലേക്ക് നമുക്ക് വരാം. അതിൽ ഉണ്ടാകുന്നതിനേക്കാളും ഒരു 10 വർഷത്തിന് ശേഷം, അതായത് 60s അവസാനം 70s കൂടുതലും പുരുഷന്മാരിൽ കാണുന്നത്. പിന്നെ ഇതിന് ജനിതകമായ അടിത്തറ കൂടുതലുണ്ട്. സാധാരണ ബ്രസ്റ്റ് ക്യാൻസറിൽ ജനിതകമായി കാരണങ്ങൾ ഉണ്ടാകുന്ന ഒരു 10% ഉള്ളൂ, പക്ഷേ ഇതിൽ കുറേ കൂടുതൽ ജനിതകമായ ഘടനയുണ്ട്. അപ്പോൾ ഒരു കുടുംബത്തിൽ ഒരു പുരുഷന് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെന്ന് വന്നാൽ ആ കുടുംബത്തിലെ മറ്റ് സ്ത്രീകളും റിസ്കിലാണ് ബ്രസ്റ്റ് ക്യാൻസറിന്. അപ്പോൾ ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ജനിതകമായ കാരണങ്ങൾ ഉണ്ടോയെന്ന് ആ കുടുംബത്തിലെ അദ്ദേഹവുമായി രക്തബന്ധമുള്ള സ്ത്രീകൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇതെല്ലാം കൂടാതെ പുരുഷന്മാരിലുണ്ടാകുന്ന സ്തനാർബുദം പലപ്പോഴും ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത് കുറച്ചുകൂടി ലേറ്റർ സ്റ്റേജിലാണ് വരിക, കുറച്ചുകൂടി കൂടിയ അവസ്ഥയിലാണ് കണ്ടെത്തുക. അതേപോലെ തന്നെ അതിൻ്റെ ഗ്രേഡിലുമൊക്കെ വ്യത്യാസം വരാറുണ്ട്. ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് 85% പുരുഷന്മാരിൽ കാണുന്ന ബ്രസ്റ്റ് ക്യാൻസർ ഗ്രേഡ് 3 ആണെന്നാണ് പറയപ്പെടുന്നത്. അതൊക്കെ ഒരു പൊതുവേ ഒരു മോശപ്പെട്ട ഒരു റിസൾട്ടിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്.
1: ഓക്കെ, അപ്പോൾ പിന്നെ സാർ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു പ്രായപരിധി കൂടി ഒന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ ഏത് തരം ഏത് ഏജ് കാറ്റഗറിയിൽ വരുമ്പോൾ ഉള്ള ആളുകളിലാണ് ഇത് കൂടുതൽ കാണാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ഏത് ആളുകളാണ് കൂടുതൽ ഹൈ റിസ്ക് ഉള്ള വിഭാഗമെന്ന് ഒന്ന് സൂചിപ്പിച്ചാൽ നന്നായിരിക്കും.
0: ലോകമെമ്പാടും നോക്കുകയാണെങ്കിൽ പൊതുവേ 60s സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. പക്ഷേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമുക്ക് ഏതാണ്ട് 1 ദശാബ്ദക്കാലം നേരത്തെ ആണ് ഇത് ഉണ്ടാകുന്നത്. അതായത് 40s അൻപതുകളിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ വരുന്നത് 50 മുതൽ 75 വരെയുള്ള ആ പ്രായത്തിനിടയിലാണ്. പിന്നെ ഇതിൽ മനസ്സിലാക്കേണ്ട പ്രായത്തിൻ്റെ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, പ്രായം കൂടുന്നതനുസരിച്ച് ക്യാൻസർ വരാനുള്ള സാധ്യത കുറയും. അപ്പോൾ ഇത് ഓരോ പ്രായത്തിൻ്റെ ഓരോ ദശാബ്ദം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ 10 മുതൽ 20 വരെയുള്ള സമയത്ത് 0% ഈ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയെങ്കിൽ, അത് നമ്മൾ 40s 50s എത്തുമ്പോൾ 43% എത്തും. 80s എത്തുമ്പോൾ ഈ മാറിലൊരു മുഴ കണ്ടെത്തിയാൽ അത് ക്യാൻസർ ആവാനുള്ള സാധ്യത ഏതാണ്ട് 100%.
1: ഏജ് കൂടുന്തോറും
0: ഈ മാറില് കാണപ്പെടുന്ന മുഴ ക്യാൻസർ ആവാനുള്ള സാധ്യത ഗണ്യമായി വർദ്ധിക്കുകയാണ്. 80s എത്തുമ്പോൾ ഒരു സ്ത്രീയിൽ മാറിലൊരു മുഴ കണ്ടു കഴിഞ്ഞാൽ അത് ബ്രസ്റ്റ് ക്യാൻസർ ആവാനാണ് ഓൾമോസ്റ്റ് 100%
1: സാധ്യതയിലേക്ക് എത്തുന്നല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു ഇതിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ലക്ഷണങ്ങളെ കുറിച്ച് പറയാം എനിക്ക് തോന്നുന്നു സാർ. ഇപ്പോൾ ഒരു മുഴേൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ, അപ്പോൾ അത് സാധാരണയായിട്ട് അതിൻ്റെ ലക്ഷണങ്ങൾ പലർക്കും ഒരു പക്ഷേ അറിയുണ്ടാവും, സ്തനത്തിനകത്ത് മുഴയായിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ മുഴ കൂടാതെ വേറെ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ, അല്ലെങ്കിൽ എന്തെല്ലാമാണ് ഈ ഒരു ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ?
0: അപ്പോൾ ഈ മുഴ എന്ന് പറയുന്ന കാര്യം തന്നെ കുറച്ച് വിശദീകരണം ആവശ്യമുള്ളൊരു കാര്യമാണ്. കാരണം മുഴ എന്ന് പറയുന്ന പലപ്പോഴും സ്ത്രീകൾ എൻ്റെ എക്സ്പീരിയൻസിൽ മനസ്സിലാക്കുന്ന ഇങ്ങനെ നമ്മൾ കൈക്കുള്ളിൽ പിടിച്ചാൽ ഒരു നാരങ്ങ പോലെ കിട്ടുന്ന ഒരു സാധനം, അങ്ങനെ അല്ലെങ്കിൽ ഒരു നെല്ലിക്ക പോലെ കിട്ടുന്ന ഒരു സാധനം എന്നാ, ഉരുണ്ടിരിക്കുന്ന സാധനം എന്നാ വിചാരിക്കുക. പക്ഷെ പലപ്പോഴും ഈ കല്ലിപ്പ് തടിപ്പ് എന്നുള്ള രീതിയിൽ അനുഭവപ്പെടാറുണ്ട്. അത് പിടിച്ചാൽ കിട്ടില്ല, നമ്മൾ ഫീൽ ചെയ്യുമ്പോൾ കട്ടിയുള്ളൊരു ഭാഗമായി അനുഭവപ്പെടും. അത് പലപ്പോഴും സ്ത്രീകൾ നീരാണെന്ന് പറഞ്ഞ് ഡിസ്മിസ് ചെയ്യാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എപ്പോഴും ഇത് മുഴയായി തന്നെ വരണമെന്നില്ല. തടിപ്പ്, കല്ലിപ്പ്, ഏത് തരത്തിലുള്ള സ്ഥാനത്തിൻ്റെ ആ മാർദ്ദവത്തിലുള്ള വ്യത്യാസം, അത് കട്ടിയാവുക എന്നുള്ളത് ഒരു അടയാളമാണ്. അതിനോട് അനുബന്ധിച്ച് വരാവുന്ന അല്ലെങ്കിൽ അതിന് പകരമായി വരാവുന്ന മറ്റു കാര്യങ്ങൾ, ഈ നിപ്പിളിൽ നിന്ന് വരുന്ന സ്രവങ്ങൾ. അപ്പോൾ ഉദാഹരണം, പ്രത്യേകിച്ചും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചോര കലർന്ന് വരുന്ന സ്രവങ്ങൾ, അല്ലെങ്കിൽ കണ്ണുനീര് പോലെ ക്ലിയറായി വരുന്ന സ്രവങ്ങൾ. ഇത് രണ്ടും ക്യാൻസറിൻ്റെ അടയാളമാകാം. മറ്റ് നിറത്തിലുള്ള, അതായത് പാല് പോലെ വരുന്നത്, പച്ച കളറിൽ, ബ്രൗൺ കളറിലൊക്കെ വരുന്നത് മറ്റ് അസുഖങ്ങൾ കൊണ്ടാവാനാണ് സാധ്യത കൂടുതൽ. പിന്നെ ഇത് കൂടാതെ നമുക്ക് മാറിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമായി അനുഭവപ്പെടുന്ന വേദന. അപ്പോൾ ഈ വേദനയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഡോക്ടർമാരുടെ തന്നെ ചർച്ച എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് അഭിപ്രായങ്ങൾ കേൾക്കാം. അതായത് മെഡിക്കൽ പുസ്തകങ്ങളിലൊക്കെ പറയുന്നത് ഒരു മുഴയുണ്ട്, അതിന് വേദനയില്ലെങ്കിൽ അത് ക്യാൻസർ ആവാൻ സാധ്യത കൂടുതലാണെന്നുള്ള. അപ്പോൾ ഇത് പലപ്പോഴും ചർച്ചകളിൽ ഡോക്ടർമാർ പറയാറുണ്ട്. അപ്പോൾ ഇത് തെറ്റായ ഒരു സന്ദേശം പേഷ്യൻസിന് കൊടുക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതായത് മുഴയുണ്ട്, വേദന ഉണ്ടെങ്കിൽ അത് പേടിക്കണ്ട, ക്യാൻസർ അല്ല എന്ന് അങ്ങനെ വിചാരിക്കാൻ പാടില്ല. അതേപോലെ തന്നെ വേദനയില്ലാത്ത എല്ലാ മുഴകളും ക്യാൻസർ ആവണമെന്നുമില്ല. അപ്പോൾ വേദനയെ നിങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരു മുഴയുടെ കൂടെയാണ് വരുന്നെങ്കിൽ വേദന മാത്രമായിട്ട് വരുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും സ്ത്രീകൾക്ക് ഇപ്പോൾ ഈ മെൻസസ് ഒക്കെ വരുന്ന പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് ഹോർമോൺ വ്യതിയാനങ്ങൾക്കനുസരിച്ച് വേദനകൾ വരാം. അപ്പോൾ അത് ഈ മെൻസസ് അല്ലാത്ത സമയത്ത് ഉണ്ടാകുന്ന വേദന, വിട്ടുമാറാതെ നിൽക്കുന്ന, തുടർച്ചയായി നിൽക്കുന്ന വേദന, മാറ് മുഴുവൻ അനുഭവപ്പെടുന്നതിലുപരി ഏതെങ്കിലും ഒരു പോയിന്റിൽ മാത്രം അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വേദന, ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇത് കൂടാതെ നിപ്പിളിലുണ്ടാകുന്ന ചേഞ്ചസ്, അതായത് ചിലപ്പോൾ ഈ മാറിൻ്റെ ഉള്ളിൽ ഒരു മുഴയുണ്ടെന്നുണ്ടെങ്കിൽ ഈ നിപ്പിൾ ചിലപ്പോൾ അകത്തേക്ക് വലിഞ്ഞു പോകാം. അപ്പോൾ അത് നമുക്ക് തൊട്ടാലൊന്നും അറിയാൻ പറ്റില്ല, നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ മാത്രമേ അത് കാണുകയുള്ളൂ. അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കേണ്ട ഒരു അടയാളമാണ്. പിന്നെ മാറിൻ്റെ വലിപ്പത്തിലുണ്ടാകുന്ന വ്യത്യാസം, മിക്കവാറും സ്ത്രീകൾക്ക് രണ്ട് മാറും ഒരേ പിന്നെ സൈസിലായിരിക്കില്ല, വ്യത്യാസം ഉണ്ടാവും,
1: ചെറിയ വ്യത്യാസം,
0: ആ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അതിൽ നിന്നും വ്യത്യാസപ്പെട്ട് കാണപ്പെട്ടാൽ അത് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ തൊലിയിലുണ്ടാകുന്ന നീര്, തൊലിയിലിങ്ങനെ ഓറഞ്ച് തൊലി പോലെയുള്ള ചേഞ്ചസ്, നമ്മൾ പ്യൂഡി ഓറഞ്ച്, പോദർ ഓറഞ്ച് എന്നൊക്കെ പറയും ഇംഗ്ലീഷിൽ. അപ്പം തൊലിയിലുണ്ടാകുന്ന നീര്, പിന്നെ നിപ്പിളിലുണ്ടാകുന്ന വ്രണങ്ങൾ, ഇതൊക്കെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ അടയാളങ്ങളാണ്. ഇത് കൂടാതെ കക്ഷത്തിൽ നമുക്ക് ഉണ്ടാകുന്ന മുഴകളും, ചിലപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ അങ്ങോട്ട് പടർന്നിട്ട് അവിടെയായിരിക്കും ആദ്യം ചിലപ്പോൾ സ്ത്രീകൾ ശ്രദ്ധിക്കുക.
1: അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സാധാരണയായിട്ട് ലക്ഷണങ്ങളായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇപ്പോൾ സാറ് പറയുന്ന കൂട്ടത്തിൽ തന്നെ സൂചിപ്പിച്ചു, എല്ലാ മുഴകളും ക്യാൻസർ ആവാനുള്ള സാധ്യതയുമില്ല
0: അല്ലേ.
1: അപ്പോൾ ശരിക്കും ഇത് ഇവർക്ക് സ്വന്തമായിട്ട് തന്നെ എക്സാമിൻ ചെയ്യാനുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ ഒരു സ്ത്രീക്ക് ഇപ്പോൾ ഇത് പിന്നെ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എവിടെയെങ്കിലും അറിയുമ്പോഴോ, ഞാൻ അതിനാളാ എനിക്ക് അടിമപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ എന്ന് അവർക്ക് സ്വയം എക്സാമിൻ ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്?
0: അതെ, അതിന് നമ്മൾ സ്ഥന സ്വയ പരിശോധന അല്ലെങ്കിൽ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എന്ന് പറയും. അതൊരു സ്കില്ലാണ്. നമ്മൾ ഈ ഡ്രൈവിംഗ് എന്നൊക്കെ പറയും പോലെ പഠിക്കേണ്ട ഒരു സ്കില്ല് തന്നെയാണ്. അത് നമ്മുടെ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഇത്രയധികം ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളപ്പോൾ 21 വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകളും അത് അവരുടെ സർവൈവലിൻ്റെ ഭാഗമായി, അവരുടെ ആരോഗ്യം നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി ഉമ്മമാരും പെൺകുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട, അല്ലെങ്കിൽ ഉമ്മമാരും പെൺകുട്ടികളും ഒരുമിച്ചിരുന്ന് പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എങ്ങനെ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്യണം എന്നുള്ളത് ഇന്ന് ഇതുപോലെ യൂട്യൂബ് ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഒരുപാട് ഡോക്ടർമാരുടെ തന്നെ വീഡിയോസ് ഉണ്ട്, അത് കാണുക, അതിൽ നിന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത് മുഴുവനായി വിശദീകരിക്കാനുള്ള സമയം നമുക്ക് ഡെമോൺസ്ട്രേഷൻ ഇല്ല. അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം, അത് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് ഓരോ മാസമുറ വരുന്ന സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ഓരോ മാസവും മാസമുറ വന്നിട്ട് അവസാനിച്ച ശേഷമുള്ള ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്താണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ടത് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് തൊട്ടു നോക്കുക എന്നത് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചില വ്യത്യാസങ്ങൾ, ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ അടയാളങ്ങൾ കാഴ്ചയ്ക്കേ മനസ്സിലാവുള്ളൂ. ഉദാഹരണം, ആകാരത്തിലെ വ്യത്യാസം, അതേപോലെ തൊലിയിലുള്ള വ്യത്യാസം, നിപ്പിളുള്ളിലേക്ക് വലിഞ്ഞു പോവുക തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്യുമ്പോൾ ആദ്യം നമ്മളൊരു കണ്ണാടിയിൽ, നമ്മൾ മിററിൽ അത് ഒബ്സർവ് ചെയ്യുക, നോക്കുക എന്നുള്ളത്. അത് കൈ വശങ്ങളിൽ വെച്ചും കൈ മുഴുവൻ ഉയർത്തിക്കൊണ്ടും മേലോട്ട് ഉയർത്തിക്കൊണ്ടും നോക്കണം. കൈ ഉയർത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ തൊലിയിൽ അവിടെ ഇവിടെ ചെറിയ നുണക്കുഴി പോലെയുള്ള ചുളിവുകൾ വരിക. അപ്പോൾ അത് ഒരു ഏർലി അടയാളമാണ്. മാറിനുള്ളിൽ വളരെ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന മുഴകൾ ചിലപ്പോൾ നമ്മൾ നോർമലായി കൈ രണ്ടും വശത്ത് വെച്ച് നോക്കുമ്പോഴോ അല്ലെങ്കിൽ ഫീൽ ചെയ്യുമ്പോഴോ പോലും കിട്ടിയെന്ന് വരത്തില്ല. പക്ഷെ കൈ മേലോട്ട് ഉയർത്തുമ്പോൾ ഈ ട്യൂമറിൽ നിന്നുള്ള അതിൻ്റെ വേരുകൾ തൊലിയിൽ ഒരു അറ്റാച്ച്മെൻറ്റ് വരുന്ന

0: കറക്റ്റ്. അപ്പോൾ വിരലിൻ്റെ ഉൾവശം ഇത്രയും ഭാഗം വെച്ചിട്ടാണ് പരിശോധിക്കേണ്ടത്. ചിലരിങ്ങനെ നുള്ളി പിടിച്ച് നോക്കും, അങ്ങനെ നുള്ളി പിടിക്കാൻ പാടില്ല. പകരം നമ്മളിങ്ങനെ നെഞ്ചത്ത് ഇങ്ങനെ ഈ മൂന്ന് വിരലിൻ്റെ ഈ ഭാഗം വെച്ചിട്ട് ഇങ്ങനെ ഫീൽ ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കണം. അപ്പോൾ അത് മാറിൻ്റെ മുഴുവൻ ഭാഗവും ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ നോക്കണം. അപ്പോൾ അതായത് ഇടത് കൈ തലയുടെ ബാക്കിൽ വെച്ചിട്ട് വലത് കൈ വെച്ച് ഇടത് മാറ് പരിശോധിക്കാം. അതേപോലെ ഇടത് കൈ വെച്ചിട്ട് വലതുമാറ് ഇങ്ങനെ പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഇത് കൃത്യമായി ചെയ്യാൻ മിനിമം ഒരു 6 മിനിറ്റ് എടുക്കും. ഇത് മാസത്തിലൊരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ കണ്ടെത്താൻ പറ്റും, മുഴകൾ അറിയാൻ പറ്റും, ഇതുപോലെ വ്യത്യാസങ്ങൾ കണ്ടെത്താൻ പറ്റും.
1: ശരിക്കും ഒരു 2 മാസത്തിലെ ഒരിക്കൽ ചെയ്യുന്നതാണ് നല്ലതെന്നാണോ?
0: അല്ല, എല്ലാ മാസവും 21 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ ചെയ്യേണ്ടതാണ്. പക്ഷെ ഇതിലൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ഈ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷനൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിലും ഇംഗ്ലണ്ട് പോലുള്ള UK തുടങ്ങിയ രാജ്യങ്ങളിലും കുറേ നാളുകൾക്ക് മുമ്പ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് സ്ത്രീകൾ ഇതെല്ലാം ചെയ്യാൻ തുടങ്ങി. ഇതിനെക്കുറിച്ച് ഒരുപാട് അവയർനെസ്സൊക്കെ ജനങ്ങളുടെ ഇടയിലുണ്ടായി. പക്ഷെ പ്രശ്നം വന്ന് കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് നോർമലായിട്ടുള്ള സ്ത്രീകൾക്ക് വളരെ ആശങ്കയുണ്ടാവുകയും അവർക്ക് ആങ്സൈറ്റി ഡിസോർഡർ, സൈക്യാട്രിക് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ പകരം നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ബ്രസ്റ്റ് അവെയർനെസ് എന്നാണ്. അതായത് അവനവൻ്റെ ബ്രസ്റ്റ് നോർമലി എങ്ങനെയാണ് എന്നുള്ളത് എല്ലാ സമയത്തും ഒരു സ്ത്രീ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് മാസം തോറും ചെക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ ഇടയ്ക്കെങ്കിലും അത് നോക്കുക, പൂർണ്ണമായി അവഗണിക്കാതെ ഇരിക്കുക.
1: ഓക്കെ, ഇനി നമ്മളിതിലേക്ക് എന്തെങ്കിലും കാരണത്തിലേക്ക് വരികയാണെങ്കിൽ, സാധാരണ ഇപ്പോൾ നമ്മൾ പിന്നെ ഓരോ അസുഖങ്ങൾക്കും ചില കാരണങ്ങൾ ഉണ്ടാവുമല്ലോ ഇത് വരാനുള്ള. അപ്പോൾ അതുപോലെ ബ്രസ്റ്റ് ക്യാൻസർ ഇത് കൂടുതലായിട്ട് കാണാൻ എന്നുള്ള കാരണം എന്താണ്, എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ, അതിനുള്ളൊരു പ്രതിവിധി എന്തൊക്കെയാണ് എന്നുള്ളതാണ്, തടയാനാകുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം.
0: അത് വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു ചോദ്യമാണ്. അതായത് ഏതൊരു അസുഖം വന്നാലും ഇപ്പോൾ നമുക്ക് ശ്വാസകോശ അർബുദത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം പുകവലി അതിൻ്റെ ഒരു 80 മുതൽ 90% കാരണം പുകവലിയാണ്. പുകവലിക്കാത്തവർക്കും വരാം, പക്ഷേ വളരെ ഭൂരിപക്ഷം പേർക്കും പുകവലിയിലൂടെയും പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിലൂടെയാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഉപേക്ഷിച്ചാൽ ഇതിൽ നിന്നൊരു പരിധിവരെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കാരണം വ്യക്തമായി ഇതിൻ്റെ ഭൂരിഭാഗം ക്യാൻസറുകളും ഉണ്ടാക്കുന്ന ഒരു അപകട സാധ്യത ഘടകം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമെങ്കിലേ ഈ പ്രിവെൻഷൻ എന്ന് പറയുന്ന സംഗതി സാധ്യമാവുകയുള്ളൂ. ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കേസിൽ ദൗർഭാഗ്യവശാൽ നമുക്ക് അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു ഫാക്ടറായിട്ട് ഇല്ല. അപ്പോൾ പൊതുവേ നമുക്ക് ഘടകങ്ങളെ രണ്ടായി തിരിക്കാം, ഒന്ന് മോഡിഫയബിൾ, വേറൊന്ന് നോൺ മോഡിഫയബിൾ. മോഡിഫയബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും രീതിയിൽ നമുക്കതിനെ വ്യത്യാസം വരുത്താൻ പറ്റുന്ന അല്ലെങ്കിൽ കുറയ്ക്കാൻ പറ്റുന്ന ഒരു അപകട സാധ്യത ഘടകം. നോൺ മോഡിഫയബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റാത്തത്. അപ്പോൾ ഈ മോഡിഫയബിൾ കാര്യങ്ങളിൽ വരുന്ന റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ചാണ് പൊതുവെ മറ്റു പല ഇൻ്റർവ്യൂസിലും ചർച്ചകളിലും ആൾക്കാരോട്, പൊതുജനങ്ങളോട് സംസാരിക്കുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നത്. ഇപ്പം വേറെ ചില ഇൻ്റർവ്യൂകളിൽ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതുപോലെ ലിപ്സ്റ്റിക് ഇട്ടാൽ ബ്രസ്റ്റ് ക്യാൻസർ വരുമോ, പിന്നെ അൽഫാം മന്തി തുടങ്ങിയ ഗ്രിൽഡ് ഫുഡ് കഴിച്ചാൽ വരുമോ. ഇതൊക്കെ മോഡിഫയബിൾ കാര്യങ്ങളാണ്, അതിനൊന്നും വ്യക്തമായ ഉത്തരവും ശാസ്ത്രീയമായി പലപ്പോഴും നമുക്ക് കിട്ടില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അത് പ്രധാനമായും 3 കാര്യങ്ങളാണുണ്ട്. അതിൽ 2 കാര്യമാണ് ഏറ്റവും പ്രധാനം. ആദ്യത്തേത് സ്ത്രീയായിരിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. അത് പടച്ചവൻ വിധിച്ചിട്ടുള്ളതുപോലെ, നമ്മൾ സൃഷ്ടാവ് ഉള്ളതുപോലെ, പ്രകൃതിയാൽ തീരുമാനിച്ചതുപോലെ അങ്ങനെ തന്നെ ഇരിക്കുക. അപ്പോൾ അത് മാറ്റാൻ പറ്റില്ല. അപ്പോൾ സ്ത്രീയാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. 2. പ്രായമാവുക എന്നുള്ളതാണ്. അപ്പോൾ പ്രായം റിവേഴ്സ് ചെയ്യാനും നമ്മൾ ഇതുവരെ എൻ്റെ അറിവിൽ ഇന്ന ദിവസം വരെ മരുന്നുകളൊന്നും കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ 2 കാരണങ്ങളിലും നമുക്ക് ഏറ്റവും പ്രധാനമായിരിക്കെ നമുക്കതിനൊരു മരുന്നില്ലാത്തതുകൊണ്ട് നമുക്കിതിനെ തടയാൻ പറ്റുമെന്ന് വ്യക്തമായി പറയാൻ പറ്റില്ല. 3. പാരമ്പര്യമാണ്. ഞാൻ പറഞ്ഞ് നേരത്തെ സൂചിപ്പിച്ചു, 5 മുതൽ 10% വരെ ബ്രസ്റ്റ് ക്യാൻസറുകൾ പാരമ്പര്യമായി ജനിതക കാരണങ്ങളാൽ വരുന്നതാണ്. അതും നമ്മുടെ കുറ്റമല്ല, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രശ്നമല്ല, നമുക്ക് നമ്മുടെ പാരമ്പര്യത്തിൽ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഈ സ്ത്രീയായിരിക്കുക, പ്രായമേറുക എന്നുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ട് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ടെന്നും അത് നമുക്ക് മരുന്നുകളില്ലാത്തതുകൊണ്ട് തടയാൻ പറ്റില്ല എന്നും, അതിനാൽ എല്ലാവരും ഇതിന് വേണ്ട പ്രിക്കോഷൻസ് എടുക്കുക, ഇതിനെക്കുറിച്ച് അവയറായിരിക്കുക, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
1: വരാതിരിക്കാനുള്ള കാര്യങ്ങൾ പരമാവധി
0: ശ്രദ്ധിക്കുക. അതെ. അപ്പോൾ അതിൽ അഥവാ ഉണ്ടായാൽ തന്നെ പ്രാരംഭദശയിൽ കണ്ടെത്താനുള്ള മാർഗ്ഗങ്ങൾ. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ഒരു മാർഗ്ഗമാണ്.
1: ഇപ്പോൾ നമുക്കറിയാം, പിന്നെ പൊതുവേയിൽ ഇപ്പോൾ നമ്മൾ ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ ധാരാളം ഈ രംഗത്തുള്ള വിദഗ്ധരായ ചികിത്സാ കേന്ദ്രങ്ങളുണ്ട്, ചികിത്സാ വിദഗ്ധന്മാരും ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഒരാൾക്ക്, ഒരു സ്ത്രീക്ക് തനിക്കൊരു

0: പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട് അല്ലെങ്കിൽ സ്തനാർബുദത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ആണോ എന്നൊരു സംശയം തോന്നിയാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ വന്നാൽ, അവരാദ്യം ചെയ്യേണ്ടത് എന്താണ്, അല്ലെങ്കിൽ എന്താണ് അവർക്ക് ചെയ്യാൻ കഴിയുക ആ സമയത്ത്?
1: അപ്പോൾ ഇതിൽ നേരത്തെ ഞാൻ പറഞ്ഞ ഈ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷനോട് കൂടി ചേർത്ത് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ രോഗനിർണയം, രോഗമുണ്ടായി രോഗനിർണയം വരുന്നതിന് എത്ര നേരത്തെ നമുക്കത് അറിയാൻ പറ്റും എന്നുള്ളതാണ് ഒരു കാര്യം അവിടെ ചർച്ച ചെയ്യേണ്ടത്. അതിൽ ഈ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ കൂടാതെ, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനേക്കാൾ ഉപരി നമുക്ക് എഫക്റ്റീവായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് മാമോഗ്രാം ചെയ്യുക എന്നുള്ള. മാമോഗ്രാം എന്ന് പറയുന്നത് സ്തനങ്ങളുടെ ഒരു ലോ ഡോസിലെ എക്സ്റേ ആണ്. പൊതുവെ അതൊരു 40 വയസ്സ് ആയ എല്ലാ സ്ത്രീകളും വർഷത്തിലൊരിക്കൽ മാമോഗ്രാം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുക. പല ലോകത്ത് പല ആരോഗ്യ സംഘടനകൾ പല കണക്കുകൾ പറയുന്നുണ്ട്, പല സമയങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ പൊതുവെ നമ്മൾ പറയുക 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളെല്ലാം വർഷത്തിലൊരിക്കൽ ചെയ്യുക, അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴെങ്കിലും മാമോഗ്രാം ചെയ്യുക. അപ്പോൾ ഈ മാമോഗ്രാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മുഴകളായി ബ്രസ്റ്റ് ക്യാൻസർ രൂപപ്പെടുന്നതിന് മുമ്പേ തന്നെ നമുക്കറിയാം, ഒരു ക്യാൻസർ കോശം ഉണ്ടായി, അതിൽ നിന്ന് വിഘടിച്ച് വിഘടിച്ചാണ് അനേകം കോശങ്ങളാകുന്നത്. ഇപ്പോൾ 1 സെൻറ്റിമീറ്റർ ആകുന്ന ഒരു ബ്രസ്റ്റ് ക്യാൻസറിൽ ഏകദേശം 10 കോടി കോശങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതായത് കണക്കുകൾ വ്യത്യാസപ്പെട്ടിരിക്കാമെങ്കിലും പൊതുവെ ഈ ഒരു കോശത്തിൽ നിന്ന് 10 കോടിയിലേക്ക് എത്താൻ ഏകദേശം 8 വർഷം എടുക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ 1 സെൻറ്റിമീറ്റർ ആകുമ്പോഴാണ് നമ്മുടെ സ്തന സ്വയപരിശോധന ചെയ്തെങ്കിലും കണ്ടെത്താൻ പറ്റുന്നത്. മിക്കവാറും സ്ത്രീകൾ കണ്ടെത്തുമ്പോൾ 1-2 സെൻറ്റിമീറ്റർ ആവും. അപ്പോൾ ഈ 1 സെൻറ്റിമീറ്ററിന് മുമ്പ് തന്നെ അതിൻ്റെ നല്ലൊരു ആയുസ് ആ ക്യാൻസർ ജീവിച്ചു കഴിഞ്ഞു 8 വർഷത്തോളം. ആ സമയത്ത് നമുക്കിതിനെ കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ആ സമയത്ത് മുഴയായില്ലെങ്കിൽ പിന്നെ എങ്ങനെ കണ്ടെത്താൻ പറ്റും? അപ്പോഴാണ് മാമോഗ്രാമിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. മാമോഗ്രാമിൽ ഈ ക്യാൻസറുകൾ മുഴയായി രൂപാന്തരപ്പെടുന്നതിന് മുമ്പ് തന്നെ അത് കാൽസ്യം കണികകളായി കാണപ്പെടാറുണ്ട്. അതിനെ മൈക്രോ കാൽസിഫിക്കേഷൻ എന്ന് പറയും. തീരെ ചെറിയ 1 മില്ലിമീറ്റർ താഴെ വലിപ്പമുള്ള കാൽസ്യം കണികകൾ. ഈ കാൽസ്യം കണികകളിൽ വെളുത്ത പൊടി പോലെ നമുക്ക് മാമോഗ്രാമിൽ തെളിഞ്ഞ് കാണാൻ പറ്റും. ആ സ്റ്റേജിൽ കണ്ടെത്തിയാൽ പലപ്പോഴും ഇത് 0 ആയിരിക്കും അതിൻ്റെ ഡയഗ്നോസിസ്. നമുക്കറിയാം ക്യാൻസറിൻ്റെ 1, 2, 3, 4 നമുക്കറിയാം. പക്ഷെ അതിനെല്ലാം മുമ്പുള്ള ഒരു സ്റ്റേജാണ് 0. 0 കണ്ടെത്തിയാൽ അത് മിക്കവാറും പ്രീ ക്യാൻസർ സ്റ്റേജാണ്. ആ സ്റ്റേജിൽ നമുക്ക് ശസ്ത്രക്രിയയിലൂടെ തന്നെ ഇതിനെ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ പറ്റും. മാറുമുഴുവൻ നീക്കം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല പലപ്പോഴും. പിന്നെ മിക്കവാറും കേസുകളിൽ കീമോതെറാപ്പി തുടങ്ങിയ ചികിത്സകളൊക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ചുരുങ്ങിയ ചികിത്സാ രീതികൾ കൊണ്ട് പൂർണ്ണമായും 99%ത്തിലധികം ഭേദമാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ ഇനി ഒരു മുഴയായി കണ്ടു, രൂപപ്പെട്ടു, നമ്മൾ ഫീൽ ചെയ്തു, ഒരു സ്ത്രീ മുഴ മാറിൽ കണ്ടു, ക്യാൻസർ വരാവുന്ന പ്രായത്തിലാണ്, അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരേ ഒരു വാചകം എന്ന് പറയുന്നത് ട്രിപ്പിൾ ടെസ്റ്റ് എന്ന് പറയും. ട്രിപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 കാര്യങ്ങളാണ്. 3 കാര്യങ്ങൾ ഒരു ക്രമത്തിൽ ചെയ്യുന്ന ഒരു ടെസ്റ്റിംഗ് രീതിയാണ് ട്രിപ്പിൾ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ചെയ്താൽ 99.99% ആക്യുറസിയോടുകൂടി നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ടെസ്റ്റുകൾ, ആദ്യത്തെ ടെസ്റ്റ് ഇതിൻ്റെ ഈ ട്രിപ്പിൾ ടെസ്റ്റിൽ ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ഡോക്ടറുടെ പരിശോധനയാണ്. അപ്പോൾ ഡോക്ടറുടെ പരിശോധനയിൽ ദേഹപരിശോധനയ്ക്ക് മുമ്പേ തന്നെ ആ രോഗിയുടെ അസുഖ വിവരങ്ങൾ, ഇതെങ്ങനെ കണ്ടു, മുഴ മാത്രമേ ഉള്ളൂ, വേദനയുണ്ടോ, മറ്റ് ലക്ഷണങ്ങളുണ്ടോ, അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക, പാരമ്പര്യമുണ്ടോ, അതിനുശേഷം ദേഹപരിശോധന ചെയ്യുക, മുഴ എങ്ങനെയാണ് ഇരിക്കുന്നത്, അത് എത്ര കട്ടിയുണ്ട്, മാറിലെ ഏത് ഭാഗത്താണ്, അതിൻ്റെ വലിപ്പം എത്ര എന്നൊക്കെയുള്ള ഒരു ഐഡിയ ഉണ്ടാക്കുക, കക്ഷത്തിലെ കഴലുകൾ പരിശോധിക്കുക, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ചെക്കപ്പ്. അപ്പോൾ ഈ ഇതിൻ്റെ പ്രാധാന്യം എന്താണ്, നേരെ പോയി സ്കാൻ ചെയ്താൽ പോരെ എന്ന് ചോദിക്കാറുണ്ട് പലപ്പോഴും. എൻ്റെ OP പേഷ്യൻസ് വരുമ്പോഴും എവിടുന്നെങ്കിലും സ്കാൻ ചെയ്തൊരു പേപ്പർ കാണും, ആദ്യമേ ആ പേപ്പറാണ് വെച്ച് നീട്ടുക. കാരണം അവരുടെ മനസ്സിലെ വിചാരം ഈ സ്കാനിലാണ് എല്ലാം അറിയാൻ പറ്റുന്നതെന്നുള്ള. പക്ഷേ അവിടെ ആൾക്കാർ വിട്ടുപോകുന്നൊരു കാര്യം, 15% ബ്രസ്റ്റ് ക്യാൻസറുകൾ കയ്യിൽ മാത്രമേ തടയുള്ളൂ, അത് മാമോഗ്രാമിൽ പോലും കാണില്ല, അങ്ങനെയുള്ള ബ്രസ്റ്റ് ക്യാൻസറുകളുണ്ട്. അപ്പോൾ അവിടെ ഒരു ഡോക്ടറുടെ വിശദമായ പരിശോധനയിൽ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, ഫിസിക്കൽ എക്സാമിനേഷൻ. അപ്പോൾ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് സ്കാനിങ് ആണ്. അപ്പോൾ ആ സ്കാനിങ്ങിൽ ഈ പറഞ്ഞതുപോലെ മാമോഗ്രാം, ബ്രസ്റ്റിൻ്റെ എക്സ്റേ, പിന്നെ അതിനോടൊപ്പം മിക്കവാറും നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ എന്ന് പറയുന്നൊരു ടെസ്റ്റും ചെയ്യും. ഇതിൽ പലപ്പോഴും കണ്ടുവരുന്നത് അൾട്രാസൗണ്ട് സ്കാൻ എല്ലാവരും ചെയ്യും, മാമോഗ്രാം ചെയ്യില്ല. അപ്പോൾ അത് ഒരിക്കലും നമ്മൾ അതിനകത്ത് അങ്ങനെ പാടില്ല. കാരണം മാമോഗ്രാം ചെയ്യേണ്ട പ്രായമാണെങ്കിൽ, ഇപ്പോൾ 40 വയസ്സിന് മുകളിലുള്ളവർക്ക് തീർച്ചയായിട്ടും ചെയ്യണം, 40 വയസ്സിന് താഴെയുള്ളവർക്കും ബ്രസ്റ്റിൻ്റെ സാന്ദ്രത അനുസരിച്ച് മാമോഗ്രാം ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ തരും. അതായത് അൾട്രാസൗണ്ടിൽ കാണുന്നതിനേക്കാളും ഒരുപാട് വ്യാപ്തിയുള്ള ക്യാൻസർ ആയിരിക്കും ചിലപ്പോൾ അത്. നമുക്ക് ഈ മൈക്രോ കാൽസിഫിക്കേഷൻസ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞത് മാമോഗ്രാമിലേ കാണുള്ളൂ. അപ്പോൾ മാമോഗ്രാമും അൾട്രാസൗണ്ടും മിനിമം. പിന്നെ ചില കേസുകളിൽ, അപൂർവം ചില കേസുകളിൽ, നമ്മൾ സ്കാനിങ്ങിൻ്റെ ഭാഗമായി MRI എടുപ്പിക്കാറുണ്ട്. പക്ഷേ അതും പലപ്പോഴും ഇവിടെ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരുന്ന ഒരു ട്രെൻഡ് ആദ്യമേ തന്നെ ഈ MRI അങ്ങ് ചെയ്യും. അപ്പോൾ MRIയുടെ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് അറിയേണ്ടതും അറിയേണ്ടാത്തതുമായ പല കാര്യങ്ങളും കാണിക്കും. അപ്പോൾ MRI വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക, കൂടുതലും മാമോഗ്രാമും അൾട്രാസൗണ്ടും ഡിപ്പെൻഡ് ചെയ്യുക. ഇതാണ് രണ്ടാമത്തത്. മൂന്നാമത്തെയും അവസാനത്തെയും ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് സൂചി പരിശോധനയാണ്. അപ്പോൾ ഈ സൂചി പരിശോധന രണ്ട് തരത്തിലുണ്ട്. ഒന്ന് നേരത്തെ സൂചി വെച്ചുള്ള FNAC ടെസ്റ്റ്, വേറൊന്ന് അല്പം കൂടി വ്യാസമുള്ള സൂചി, ഇച്ചിരി കൂടെ വലിയ സൂചി വെച്ചിട്ടുള്ള കോർ നീഡിൽ ബയോപ്സി. അപ്പോൾ ഈ ബയോപ്സി എന്ന് പറയുമ്പോൾ മിക്കവാറും ആൾക്കാർ വിചാരിക്കുന്നത് കീറി എടുക്കുക എന്നുള്ളതാണ്. അതല്ല, അതൊരിക്കലും കഴിവതും ചെയ്യാൻ പാടില്ല. തീരെ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ മാത്രമേ രോഗനിർണയത്തിനു വേണ്ടി മുഴ മുഴുവൻ നീക്കം ചെയ്ത് ടെസ്റ്റിങ്ങിന് വിടാവൂ. ഇന്ന് നമുക്ക് 99% കേസുകളിലും ഞാനീ പറഞ്ഞ സൂചി പരിശോധന, പ്രത്യേകിച്ചും കോർ നീഡിൽ ബയോപ്സി, FNAC അല്ല. മിക്കവാറും എഗെയിൻ ഒരു 10-ൽ 9 കേസുകളിലും നമുക്ക് കാണപ്പെടുന്നത് FNAC ടെസ്റ്റാണ് നടക്കുന്നത്. ആൾക്കാരുടെ മനസ്സിലും അങ്ങനെ ഒരു ധാരണയുണ്ട്. FNAC ടെസ്റ്റിൻ്റെ കുഴപ്പം എന്താന്ന് പറഞ്ഞാൽ കോശങ്ങൾ മാത്രമേ അതിൽ കിട്ടുകയുള്ളൂ, കോശഘടന നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ കോശഘടനയും കൂടി അറിഞ്ഞാൽ മാത്രമേ ഇത് ക്യാൻസർ ആണെന്നോ ഏത് ടൈപ്പാണെന്നോ ഒക്കെയുള്ള വിവരങ്ങൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് ആധുനിക ബ്രസ്റ്റ് ക്യാൻസർ ചികിത്സാ രീതിയിൽ FNAC ടെസ്റ്റിന് ഏറെക്കുറെ ഒരു റോളും ഇല്ലെന്ന് തന്നെ പറയാം. കോർ നീഡിൽ ബയോപ്സി ടെസ്റ്റാണ് ചെയ്യേണ്ടത്. അതിനും അഡ്മിറ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല, ഈ ചെറുമരവിപ്പിക്കാനുള്ളൊരു സൂചി വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഡോക്ടറുടെ പരിശോധന, സ്കാനിങ് പ്രോപ്പറായിട്ടുള്ള മാമോഗ്രാം അൾട്രാസൗണ്ട് ചേർത്ത സ്കാനിങ്, മൂന്നാമത്തെ കോർ നീഡിൽ ബയോപ്സി, ഇത് മൂന്നും ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായ രോഗനിർണയത്തിലേക്ക് നമുക്ക് ഏതാണ്ട് എല്ലാ കേസിലും എത്താൻ പറ്റും.
0: ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് സ്തനാർബുദത്തെക്കുറിച്ചായിരുന്നു. ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നമ്മൾ ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം.

0: അസ്ബഹ്ന വ അസ്ബഹൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വ ലഹുൽ ഹംദു വ ഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദൽ യൗം വ ഖൈറ മാ ബഅദഹു വ അഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദൽ യൗം വ ശർരി മാ ബഅദഹു റബ്ബി അഊദു ബിക മിനൽ കസലി വസൂഇൽ കിബരി റബ്ബി അഊദു ബിക മിൻ അദാബിൻ ഫിൽ നാരി വഅദാബിൻ ഫിൽ ഖബർ. ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക നുഷൂർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
1: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور.
2: سيد الاستغفار.
1: اللهم أنت ربي لا إله إلا أنت.
0: اللهم أنت ربي لا إله إلا أنت. خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. അല്ലാഹുവേ, നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്. നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: അല്ലാഹുമ്മ മാ അസ്ബഹ ബീ മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم.
0: حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. إنك الله مدي أون اللاد آرادين إلا أون إلنان بھرميل پيكنو أون مهتا يسمها سنتين دناتنان.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

ഇന്നലകൾ കഴിഞ്ഞുപോയി, നാളെയെക്കുറിച്ച് നമുക്കറിയില്ല. നമ്മുടെ കയ്യിലുള്ളത് ഈ നിമിഷം മാത്രമാണ്. അള്ളാഹു നമുക്ക് നൽകിയ ഈ പുതിയ അവസരത്തെ ഏറ്റവും മനോഹരമായി ഉപയോഗപ്പെടുത്താം. ഏവർക്കും പീസ് റേഡിയോയുടെ ഹൃദ്യമായ സുപ്രഭാതം.

0: ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഞാൻ മുസ്തഫ അൻസാരി ഏപ്പിക്കാട്.
1: ഞാൻ മൂസ പിപ്പി.
0: ഇന്ന് 2026 ജൂലൈ 28 ചൊവ്വ,
1: ഹിജ്റ വർഷം 1448 സഫർ 11,
0: കൊല്ലവർഷം 1201 കർക്കിടകം 10.
1: മഷാ അല്ലാഹ്.

0: അപ്പോ മുസ സാഹിബേ, നമ്മള് വീണ്ടും ഒരു പ്രഭാതത്തിൽ ഒരുമിച്ചിരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകിയിരിക്കുകയാണ് അല്ലേ.
1: അൽഹംദുലില്ലാഹ്.
0: നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ അവരെല്ലാവരും നല്ല വിശേഷത്തിലായിരിക്കാം എന്ന് പ്രതീക്ഷിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ അവരോട് ഒരു തുടക്കത്തിൽ തന്നെ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്ന് ചോദിച്ചാലോ?
1: ചോദിക്കാല്ലേ.
0: എന്നുവെച്ചാൽ നമ്മൾ എല്ലാ ചില സ്ഥലങ്ങളിലൊക്കെ എല്ലാ മാസങ്ങളിലും ഈ ഫാമിലി മീറ്റ് നമ്മുടെ ഒരു കുടുംബ സദസ്സ് നടക്കാറുണ്ടല്ലോ. അപ്പം ഈ ഒരു മാസം ഇപ്പോൾ അവസാനത്തേക്കായി, ഏകദേശം 28-ാം തീയതി ആയല്ലോ. അപ്പോൾ അവനവൻ്റെ നാട്ടിൽ ഈ മാസം അത്തരം ഒരു മീറ്റുകൾ നടന്നോ എന്നുള്ള ഒരു ചോദ്യമാണ്. നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഏകദേശം ഡേറ്റൊന്നും വേണമെന്നില്ല, പകരം എന്തായിരുന്നു വിഷയം എന്നുള്ളതും ആരായിരുന്നു ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ചെയ്യുക.
1: അതെ, അതോടൊപ്പം എനിക്ക് തോന്നുന്നത് പിന്നെ നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചോ എന്ന് കൂടി
0: വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ എത്ര ആളെ വിളിക്കാൻ സാധിച്ചു എന്ന് വളരെ ബ്രീഫായിട്ട് വിശദീകരണം ഇല്ലാത്ത രൂപത്തിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ വായിക്കാൻ പറ്റാവുന്ന രൂപത്തിലേക്ക് ഇത് വിടുകയാണെങ്കിൽ നമുക്ക് നന്നായിരുന്നു.
1: എന്തായാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വീണ്ടും ഒരുമിച്ച് ഈ ആങ്കറിംഗ് ഡെസ്കിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അത് ധാരാളം ആളുകളുടെ മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ നോക്കിയോ ഫീഡ്ബാക്കിലെത്തിയോ? ജസ്റ്റ് നമുക്ക് വന്നവരായിരിക്കൊന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് പോകാൻ തോന്നുന്നല്ലേ.
0: ഉമ്മു ഫർഹീന് കരിപ്പോൾ 58 സെക്കൻഡ് മുമ്പാണ് അവര് സലാം പറഞ്ഞിട്ടുള്ളത്.
1: മാംഗ്ലൂർ പാട്ടിലേന്ന് അബു ഫത്തേ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ റഷീദ നെയ്വേലി, സുലൈഖ തിരുവാലി, അതുപോലെ മുഹമ്മദ് കബീർ പുള്ളിപ്പാടം,
0: ഹഫ്സ വെള്ളില, ഷബീബ ചെർപ്പളശ്ശേരി,
1: പിന്നെ സീനത്ത് പി ചാലിയം, ഷമീന ബുഹാരി അത്താണിക്കല്, ആയിഷ തോട്ടശ്ശേരി അറ അമ്മ, അമ്ര ബിൻ തിയാസിർ, അതുപോലെ ഷുഹൈബ എം വളപട്ടണം, സഫിയ എടപ്പാൾ, സുഫൈറ അനസ് അനസ് മേപ്പാടി, ഉമ്മു ഫർഹീൻ കരിപ്പോൾ,
0: മുനീർ ചെമ്മനാട്, താഹിറ ടി കെ കാസർഗോഡ്,
1: ഐഷ കരുമ്പില്, സാജിദ കരുവാരക്കുണ്ട്, സബീല പാലക്കാട്, നസീമ എടത്തനാട്ടുകര, സൗജ കൊക്കാട്,
0: നജ്മ കെ കെ, ഖദീജ ചിരട്ടക്കുളം എടത്തനാട്ടുകര,
1: അതെ, പിന്നെ ഫാസില യജി പോത്തംകണ്ടം, ഖദീജ തൊടുപുഴ, പിന്നെ സൈനബ കരുവാങ്കല്, ജുവൈന എൻ പറവൂര്. വായിച്ചു പോകുമ്പോൾ കുറെ പുതിയ പുതിയ ശ്രോതാക്കളുടെ പേരുകൾ കേൾക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് എനിക്ക്. നബീസ ഒറ്റപ്പാലം, അതുപോലെ നജ്മ കെ കെ നമ്മൾ വായിച്ചു തോന്നുന്നല്ലേ, യാസിൻ ഷെരീഫ് നിറമരുതൂര്, അങ്ങനെ കുറേ ആളുകൾ എന്താ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ സ്കൂൾ ചെയ്ത് കയറുമ്പോഴേക്ക് വേറെ വേറെ പുതിയ പുതിയ മെസ്സേജുകൾ വരുന്നുണ്ട്. റിഹാന ഭവൻ തോട്ടശ്ശേരിയറ, സൗദ വില്യാപ്പള്ളി, മുഹസിന മഞ്ചേശ്വരം, നദീറ എം പൂനൂര്, നജ്മ കെ കെ, യാസിൻ ഷെരീഫ് നിർമ്മിതി നമ്മൾ വായിച്ചു. ഇൻഷാല്ലാ ഇങ്ങനെ റിപ്പീറ്റ് മെസ്സേജ് അയക്കുന്നുണ്ട് ചില ആൾക്കാർ, വായിച്ചില്ല അവരെ പേര് വായിച്ചില്ലേ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. കൊട്ടാരക്കര കൊല്ലത്ത് നിന്ന് ഹസീന സുൽഫി, ഹസീന സുൽഫി.
0: ഏതായിരുന്നാലും പിന്നെ ഇൻഷാല്ലാ നമ്മോടൊപ്പം ചേർന്നുകൊണ്ടേയിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾ, ഈ ഒരു പ്രഭാതത്തിൽ നമ്മൾ ആദ്യമായി ഒരൽപ്പം ഖുർആനിൻ്റെ മധുരം കേൾക്കാം എന്ന് തോന്നുന്നു. ഇൻഷാല്ലാ മധുരം ഖുർആനിലേക്ക്.
2: أعوذ بالله من الشيطان الرجيم.
3: فأقم وجهك للدين.

0: മഷാല്ലാ. മധുരം ഖുർആനിൽ നിന്ന് നമ്മൾ കേട്ടത് വിശുദ്ധ ഖുർആനിലെ അധ്യായം 30 സൂറത്തു റൂം 31-ാമത്തെ വചനമാണ്, മനുഷ്യപ്രകൃതിക്ക് യോജിച്ച മതം എന്നുള്ള രീതിയിൽ ആ ഒരു ഭാഗമാണ് നമ്മൾ കേട്ടത്. അതിൻ്റെ സാരത്തിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ, അള്ളാഹുവിലേക്ക് മനസ്സ് മടങ്ങിയവരായ നിലയിൽ അതിനവലംബിച്ചു കൊള്ളുക, അവനെ സൂക്ഷിക്കുകയും നമസ്കാരം നിലനിർത്തുകയും ചെയ്യുവിൻ, നിങ്ങൾ മുശ്രിക്കുകളുടെ കൂട്ടത്തിലാകുകയും അരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ കേട്ടത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്നത്തെ പ്രഭാതത്തിൽ നമുക്കൊരു ഖുർആൻ്റെ ഒരു വചനം കേൾക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്.
1: യെസ്. ഇപ്പം നമ്മൾ കുറച്ച് ചോദ്യങ്ങളൊക്കെ ശ്രോതാക്കളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫാമിലി മീറ്റ് നടന്ന ശാഖകൾ അല്ലെങ്കിൽ സ്ഥലങ്ങൾ ഒന്ന് പ്രതികരിക്കണം എന്നുള്ളത് അല്ലേ? അപ്പോൾ റുഷ്ദ കാളികാവ് പറയുന്നത് ഈ മാസം ഫാമിലി മീറ്റ് സംഘടിപ്പിച്ചു. QHLS പഠിതാക്കളുടെ ഫാമിലി മീറ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് 26-നായിരുന്നു നടത്തിയത് എന്നാണ്. അപ്പോൾ ഇന്ന് 28 അല്ലേ? 2 ദിവസം. ഓക്കെ.
0: കുറെ ആളുകൾ ഇങ്ങനെ സ്ഥലം പറഞ്ഞിട്ട് വീണ്ടും വന്നിട്ടുണ്ട് അല്ലേ? പിന്നെ ചിലപ്പോൾ ആദ്യം നമ്മൾ ചോദിച്ചത് കേട്ടിട്ടുണ്ടാവില്ല, ലേറ്റായി വന്ന ആൾക്കാർ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ ചോദിച്ചിരുന്നത് ഫാമിലി മീറ്റുകൾ ആരുടെയൊക്കെ ഭാഗങ്ങളിൽ നടന്നു, ആർക്കൊക്കെ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊക്കെ ഒരു അറിയിക്കാനാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. ശരിക്കും അതൊരു ഭാഗ്യമാണ്, കാരണം നമ്മളെ നാട്ടിൽ അതൊരു പ്രോഗ്രാം നടക്കുമ്പോൾ അതിലേക്ക് എത്തിപ്പെടാനുള്ള അവൻ്റെ തോഫീക്ക് കിട്ടുക എന്നുള്ളതേ
1: അല്ലേ. അതായത് ഇപ്പോൾ എങ്ങനെ ആയിക്കണ് നമ്മുടെ ഒരു നാട്ടിലൊരു അവസ്ഥ എന്ന് വെച്ചാൽ, പൊതുവെ മറ്റു പ്രോഗ്രാമുകളിലേക്കൊക്കെ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ, അതായത് ആളുകൾക്ക് വളരെ ചുരുങ്ങിയ സമയം കേൾക്കാനാണ് താല്പര്യം. ആ ഒരു രൂപത്തിലേക്ക് ഒക്കെ മാറിയിട്ടുണ്ടല്ലോ,
0: ഷോർട്സും
1: റീൽസൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ ഒക്കെ ഒരു പ്രഭാഷണത്തിൻ്റെ ഒരു സദസ്സിൽ പിടിച്ചിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഫോണിലാണെങ്കിലും മറ്റുള്ള നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിൽ കൊണ്ടടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യും, ഒരുപാട് സമയം നമ്മൾ വെറുതെ കളയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ നാട്ടിൽ ഫാമിലി മീറ്റുകൾ നടക്കണം. കാരണം ഫാമിലിയിലാണ് ഏറ്റവും വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നിലനിൽക്കുന്നത്. അതുകൊണ്ട് പരമാവധി അതിലേക്ക് കുടുംബങ്ങളെ പങ്കെടുപ്പിക്കുക, ക്ഷണിക്കുക എന്നുള്ളതും നമ്മൾ ചെയ്യേണ്ട വലിയൊരു പുണ്യകരമാണ്.
0: അതെ, നമ്മൾ ബോധപൂർവം ഇത്തരം അവസരങ്ങൾക്കൊക്കെ സമയം കണ്ടെത്തണം എന്നുള്ളതാണ്. നമ്മൾ മറ്റു തിരക്കുകൾക്കിടയിൽ ഇങ്ങനത്തെ കൂട്ടിച്ചേരലുകൾക്ക് വേണ്ടി നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിൽ കൂടിച്ചേരുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു ജീവിത ചുറ്റുപാടുകൾ നോക്കുമ്പോൾ അല്ലേ, ഫാമിലിക്കകത്ത് പല അസ്വാരസ്യങ്ങളും പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെടുന്ന ധാരാളം ആളുകൾ ഉണ്ട്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യം വരുന്ന ഒരു ഘട്ടത്തിലെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. കുടുംബമായിട്ട് ഇങ്ങനത്തെ ഒരു സദസ്സിൽ പോയിരിക്കുമ്പോൾ എല്ലാ പ്രായക്കാർക്കും എല്ലാ വിഭാഗക്കാർക്കും കേൾക്കാനുള്ള ഉത്ബോധനങ്ങൾ അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത.
1: അതുപോലെ ജമീല വി കെ പൂനൂര് പറയുകയാണ്, ഞങ്ങളുടെ മദ്രസയിൽ വെച്ച് ഫാമിലി മീറ്റ് ഈ മാസം നടന്നിരുന്നു. അറിവിൻ്റെ വിഷയവും നടത്തിപ്പിൻ്റെ വിഷയമെല്ലാം സംസാരിച്ചിരുന്നു. ആ വിഷയം അറിവിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചും ഒക്കെ ആയിരിക്കും, നേടുന്നതിൻ്റെ പ്രാധാന്യം ഒക്കെ.
0: ഓക്കെ, പീസ് ടൈമിലേക്ക് പോയിട്ട് തിരിച്ചെത്താൻ തോന്നുന്നു ശ്രോതാക്കളിലേക്ക്.
1: പീസ് ടൈമിൽ നിന്ന് ആരാണ്
0: ഇന്നത്തെ ശ്രോതാവിന്റെ പേര് കൊടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് മെസ്സേജ് വായിക്കാം. ഓരോ ദിവസവും പുതിയ പ്രതീക്ഷയോടും പുതിയ അറിവോടും മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന വേദി. ജീവിതം എത്ര തിരക്കുള്ളതായാലും പീസ് റേഡിയോ കേൾക്കാൻ സമയം കണ്ടെത്തുന്നത് ഒരു സന്തോഷമാണ് എന്നുള്ളതാണ് ഇന്നത്തെ പീസ് ടൈമിലെ ശ്രോതാവ് നമ്മളിലേക്ക് എഴുതിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു കൂട്ടായ്മയുടെ കൂടെ, ഈ പീസ് റേഡിയോ ഫാമിലിയുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു ഒട്ടുമിക്ക ആളുകളുടെയും മനസ്സിലെ പ്രതീതി ഇത് തന്നെയാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഓരോ ദിവസവും പുതിയ അറിവ് നേടാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ പീസ് റേഡിയോയുടെ കൂടെ സഞ്ചരിക്കുമ്പോൾ മനസ്സിൻ്റെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ നമ്മൾ മറന്നു പോകും. കാരണം അതിലും വലിയ പ്രതീക്ഷകൾ, നാളേക്കുള്ള പ്രതീക്ഷകളുമായിട്ടാണ് പീസ് റേഡിയോ ആളുകളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്.
1: നമ്മൾ ഫീഡ്ബാക്കിലേക്ക് തിരിച്ചു വരുമ്പോൾ ആയിഷ അങ്ങാടിപ്പുറം പറയാണ്, അസ്സലാമു അലൈക്കും, പിന്നെ ഞങ്ങൾക്ക് ഇന്നാണ് ഫാമിലി മീറ്റ്, ഇൻഷാല്ലാ പോകുന്നുണ്ട്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ. ഓക്കെ,
0: അതുപോലെ പുതിയ ആളുകൾ ഇങ്ങനെ സലാം പറഞ്ഞു വന്നായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എസ് അബ്ദുള്ളക്കുട്ടി കുരിസാംകുളം, അതുപോലെ കുട്ടി അഹമ്മദ് പെരശന്നൂർ, മുകുൽ സുചിറ മംഗലത്ത്, അങ്ങനെ ധാരാളം ആളുകളുടെ സെറീന, വി പി, വളാഞ്ചേരി, ഫാത്തിമ, മുഹമ്മദ്, കയ്പമംഗലം, ഐശാങ്കടിപ്പുറത്തിന്റെ മെസ്സേജുകൾ വായിച്ചു അല്ലേ.
1: ഖദീജ സാലിഹിക്കൊപ്പം സ്ലാം അലൈക്കും ഞങ്ങളുടെ ശാഖയിൽ കഴിഞ്ഞ ഇരുപതാം തീയതി GHLS ഫാമിലി മീറ്റ് നടന്നു എന്നാണ്.
0: പിന്നെ വിഷൻ മീറ്റ് എന്ന് പറഞ്ഞിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ നടന്നിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
1: വ്യത്യസ്തമായിട്ടുള്ള പിന്നെ പരിപാടികളിലൂടെ നമ്മുടെ ഓരോ ആളുകളും സംഘടിപ്പിക്കുന്ന ആളുകൾ വളരെ കഷ്ടപ്പെട്ടത് സംഘടിപ്പിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിന് ശാരീരികമായും സാമ്പത്തികമായും ഒക്കെയുള്ള ചെലവുകൾ സ്വാഭാവികമായിട്ടുണ്ടാകും. അപ്പോൾ അത് പരമാവധി എല്ലാവരും അത്തരം കാര്യങ്ങളിലൊക്കെ സഹകരിക്കുക. കാരണം നമ്മൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫി ഖുസ്ർ അല്ലേ, കാലം തന്നെയാണ് സത്യം മനുഷ്യൻ തീരാ നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒഴിവായിട്ടുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ആമനു ആമിലു സ്വാലിയാത്തി വത്തവാസോ ബിൽ ഹക്കി വത്തവാസോ ബി സബ്ർ എന്നാണ്. അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുക, അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ മാറണം. അതിനൊക്കെയാണ് നമ്മൾ ഇത് നടത്തിയ ഇതേക്കുറിച്ച് ഇങ്ങനെ പറയാനൊക്കെ പറയുന്നത് അല്ലേ. ആ ഒരു ഓർമ്മപ്പെടുത്തലുകളാണ്.
0: സഫിയാക്കിയത്തിരുങ്ങാട്ടിന്റെ മെസ്സേജ് ഉണ്ട്. ഇന്നത്തെ പുലരിയിലും ലൈവിൽ ചേരാൻ കഴിഞ്ഞതിൽ അള്ളാഹുവിനെ അനുഗ്രഹത്താൽ അൽഹംദുലില്ലാ കഴിഞ്ഞു എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അതുപോലെ എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എന്നുകൂടി അവർ ചോദിച്ചിട്ടുണ്ട്. വഹീദ ആറ്റിക്കോട്ട് ആറ്റിക്കോട്ട് അല്ലേ ഒരു പേരായിട്ടാണ് ഞങ്ങൾ തോന്നുന്നത്. ഹംസ സി എം മുണ്ട. പിന്നെയും ധാരാളം ആളുകളുടെ മെസ്സേജ് ഇങ്ങനെ സലാം പറഞ്ഞിട്ടും.
1: അതെ അതെ, സീനത്ത് സി ടി ചുള്ളിയോട് പറയുന്നുണ്ട് ഞാനും ഹസ്ബൻഡും പങ്കെടുത്തിരുന്നു, അപ്പൊ അവരെ നാട്ടിൽ നടന്നിട്ടുണ്ടാകും.
0: അതെ
1: ഓക്കെ. അപ്പൊ നമ്മള് നമ്മുടെ ശ്രോതാക്കൾ നിങ്ങൾ പറഞ്ഞതുപോലെ നമുക്ക് കുറച്ച് പുതിയ പേരുകളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് അൽഹംദുലില്ലാ. ഒരു പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ തന്നെ ആയിരിക്കാം അതിന് കാരണം. കാരണം അവരിങ്ങനെ പുതിയ ആളുകളിലേക്ക് ഇതിങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ.
0: അതേപോലെ ജാസ്മിൻ ഐക്കെ പുള്ളിപ്പാട് ഞങ്ങൾക്ക് നാളെയാണ് ഷാബ് എടക്കരയാണ് പങ്കെടുക്കുന്നത് എന്നുള്ള മെസ്സേജ് ഇതുണ്ട്. ഷൊയ്ബയം വളപ്പെട്ടണം പറഞ്ഞ അവർക്കൊന്ന് വിജ്ഞാനവേദി ഉണ്ട് എന്നുള്ളതാണ്. മാഷാല്ലാ, പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത തരത്തിലുള്ള ദേവ പ്രവർത്തനങ്ങൾ, കൂട്ടായ്മകൾ, കൂടിച്ചേരലുകൾ നടക്കുന്നു എന്ന് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്.
1: സി പി സാജിദ് പൂനൂര് ചോദിക്കുന്നുണ്ട്, ജമീല വി കെ പൂനൂരിൽ എവിടെയാണ് പ്രോഗ്രാം നടക്കണെന്നായിരിക്കും അല്ലേ.
0: അതെ
1: ഓക്കെ ഇൻഷാല്ലാ. പിന്നെ നാജറ ഇടുമുഴിക്കലും അൻവർ വി കെ മേപ്പാടിയും അതുപോലെ തന്നെ ഫൗസിയ മമ്മു കാരുണ്യം കൊല്ലം കൊയിലാണ്ടി അബ്ദുള്ള കുട്ടി കുരിസാംകുളം അതല്ലേ ഇവരൊക്കെ സലാം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒപ്പം ചേർന്നിട്ടുണ്ട്. അല്ലേ ഹുസൈൻ വടക്കുംപാട് തലശ്ശേരി അവരുടെ ഒരു മെസ്സേജ് ഉണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു, നമ്മുടെ ശാഖയിൽ തലശ്ശേരി വടക്കുംപാട് ഈ മാസം 4 ഫാമിലി സംഘടിപ്പിച്ചു, അറിവുള്ളവരാക്കുക അതാണ് വിഷയം, എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം.
0: ഓക്കെ, നമുക്ക് അപ്പോൾ ഇനി ശ്രോതാക്കൾ കാത്തിരിക്കുന്ന പുലരിയിലെ പുലരിവട്ടം കേൾക്കാൻ പോകാമെന്ന് തോന്നുന്നു.
1: ഓക്കെ,
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
1: പതിവ് പോലെ ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നമ്മോടൊപ്പം ചേരുകയാണ്. സ്വീകരിക്കാനുള്ള ഭാഗ്യം എന്ന വിഷയത്തിലാണ് അദ്ദേഹത്തിന്റെ സംസാരം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ അമ്മാ ബഅദ്. ഈ ഇമാം നാസിറു സാദി റഹ്മഹുള്ള അദ്ദേഹത്തിന്റെ തഫ്സീറിൽ അൽബക്കറ സൂറത്തിലെ തുടക്കത്തിലുള്ള വചനം, അതായത് ദാലിക്കൽ കിതാബുല റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ എന്ന ആയത്തിന് വിശദീകരിക്കുന്ന സമയത്ത് പറയുന്ന ചില ആശയങ്ങൾ നമ്മളെല്ലാവരെയും നന്നായി ചിന്തിപ്പിക്കുകയും ആലോചിക്കുകയും വേണ്ട ഒരു വലിയ ആശയമാണ്. അതായത് അദ്ദേഹം ഹിദായത്തിനെ രണ്ട് വിധമായി പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന് ഹിദായത്തുൽ ബയാൻ വൽ ഇർഷാദ് എന്ന് പറയും. അതായത് എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കുക. ഹിദായത്ത് തന്നെ വഴി കാട്ടുക എന്നാണല്ലോ. ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് വേർതിരിച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അത് ആണ് ഒരു ഹിദായത്ത് തന്നെ. അത് ലോകത്തുള്ള എല്ലാവർക്കും അള്ളാഹു നൽകിയിട്ടുള്ള ഒരു ഹിദായത്താണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമാകുന്ന ഈ സത്യം ഇവിടെ ആത്യന്തികമായൊരു ശരിയായിട്ട് ഇവിടെ നിലകൊള്ളുന്നുണ്ട്. എല്ലാവർക്കും ലഭ്യമായ രൂപത്തിൽ അതിവിടെ നിലകൊള്ളുന്നുണ്ട്. അതാണ് ഹിദായത്തുൽ ബയാനു വലി ഇർഷാദ് എന്ന് പറഞ്ഞത്. എന്നാൽ രണ്ടാമത്തെ കാര്യം എന്താണെന്നോ, ഹിദായത്തു തൗഫീഖാണ്. ഹിദായത്തു തൗഫീഖ് എന്ന് പറയും. ഹിദായത്തു തൗഫീഖ് വലി ഇൽഹാം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ സന്മാർഗം, ഈ നിലവിൽ അള്ളാഹു പ്രവാചകന്മാരുടെ അവതരിപ്പിച്ചിട്ടുള്ള ഈ സന്മാർഗമുണ്ടല്ലോ, ഈ സന്മാർഗം സ്വീകരിക്കുവാനുള്ള ഒരു സൗഭാഗ്യം, അല്ലെങ്കിൽ അത് സ്വീകരിക്കണമെന്ന ഒരു ഉൾവിളി, ഒരു തോന്നൽ മനസ്സിൽ, അതുണ്ടാവുക എന്നുള്ളത് വലിയൊരു ഭാഗ്യം. എത്രയോ ആളുകൾ ഇത് മതപരമായി ജീവിക്കുന്നു എന്നും തങ്ങൾ മതപണ്ഡിതന്മാരാണെന്ന് പോലും അവകാശപ്പെടുന്ന ആളുകൾക്ക് ദീനിന്റെ പ്രാഥമികമായ വിശ്വാസങ്ങളെപ്പോലും സ്വീകരിക്കുവാൻ ഭാഗ്യം ലഭിക്കാതെ പോയി എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയല്ലേ. മറ്റു പല സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ കിട്ടിയിട്ടും ഒരു സത്യമായി ഈ വഴി സ്വീകരിക്കുവാനുള്ളൊരു മനസ്സ് കിട്ടുന്നില്ല എന്നുള്ളത് എന്തുമാത്രം ദയനീയമായ ഒരവസ്ഥയാണ്. ആർക്കാണ് ഈ മനസ്സ് കിട്ടുക? അതാണ് നമ്മൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കങ്ങനെ സത്യമായ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു തൗഫീഖ്, ഒരു ഇൽഹാം, ഒരു തോന്നൽ അള്ളാഹു നമുക്കുണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? അതാണ് ദാലിക്കൽ കിതാബുൽ റൈബ ഫി ഹുദല്ലിൽ മുത്തഖീനാണ്. സൂക്ഷ്മത പാലിക്കുന്നവർക്കാണത് വഴികാട്ട്. അപ്പോൾ വഴി കിട്ടാനുള്ള സൗഭാഗ്യം നമുക്ക് കിട്ടാനുള്ള കാരണം നമ്മുടെ സൂക്ഷ്മതയാണ്. സൂക്ഷ്മത പറഞ്ഞാൽ അള്ളാഹു പിന്നെ വിരോധിച്ചു എന്ന് നമ്മുടെ അറിവിലുള്ള കാര്യങ്ങൾ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ, അതിന് നമ്മൾ വിട്ടു നിൽക്കണം. അള്ളാഹു നമ്മളോട് നിർദ്ദേശിച്ച കാര്യങ്ങൾ, അത് വാജിബാത്താകട്ടെ, മുസ്തഹബാത്താകട്ടെ, സുന്നത്തായ കാര്യങ്ങളാകട്ടെ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അപ്പോൾ പരമാവധി നമ്മൾ നന്മയിലേക്ക് അടുക്കാനും നല്ലത് ചെയ്യാനും തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനും ശ്രമിച്ചാൽ അള്ളാഹു നമുക്ക് എന്ത് ചെയ്യും? ആ ഹിദായത്തിലേക്ക് അള്ളാഹു നമ്മളെ എളുപ്പം എത്തിക്കും. അവിടെ പ്രത്യേകം ഒരു കാര്യം പറയുന്നുണ്ട്, എല്ലാ നന്മകളിൽ നിന്നും പുതിയ നന്മകൾ ജനിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഒരു നല്ലത് ചെയ്യാൻ തീരുമാനിച്ചാൽ, അതുകൊണ്ടാണ് ആ ഹിദായത്തു തൗഫീഖ്. നമ്മൾ തക്കവയുള്ളവരാവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അള്ളാഹു കൂടുതൽ നമുക്ക് ആത്തഹും തക്കുവാകും. നമ്മുടെ ആ തക്കുവനെ അള്ളാഹു നമുക്ക്, സൂക്ഷ്മതാബോധത്തെ അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരും. തിന്മകൾക്കുണ്ട് അങ്ങനെ. ഒരു തിന്മ നമ്മൾ ചെയ്താൽ ഇന്ന് വേറെ തിന്മകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, വേറെ പല തിന്മകളിലേക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പോകേണ്ടി വരും. അപ്പോൾ നല്ലതിലൂടെ നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അള്ളാഹു നമ്മളെ സന്മാർഗത്തിലൂടെ കൊണ്ടുപോകും, അള്ളാഹു നമ്മുടെ സന്മാർഗത്തെ വർദ്ധിപ്പിച്ചു തരും. അതുകൊണ്ട് അറിയുന്ന കാര്യങ്ങളുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ, നമ്മൾ നന്മയായി മനസ്സിലാക്കിയ കാര്യങ്ങൾ, അത് നമ്മൾ പാലിക്കണം. അത് പാലിക്കുമ്പോൾ അതിൻ്റെ ഗുണം നമുക്ക് ലഭിക്കുന്നു മാത്രമല്ല, നമ്മുടെ ഹിദായത്തിനെ അള്ളാഹു വർദ്ധിപ്പിച്ചു തരും. അത് കൂടുതൽ നമുക്ക് നന്നായി ചെയ്യാനുള്ള ഒരവസരവും അള്ളാഹു നമുക്ക് തരും. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.
0: ആമീൻ. മാഷാ അല്ലാഹ്, നമ്മൾ പുലരിവട്ടത്തിലൂടെ വളരെ നല്ലൊരു മെസ്സേജാണ് ഇന്ന് നമ്മൾ കേട്ടത്.

0: മാഷാല്ല, നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കള് പങ്കുവെക്കുന്നുണ്ട് അവരുടെ അഭിപ്രായങ്ങള്. മാഷാല്ല, വളരെ ഫലപ്രദമായ അറിവ്. നമുക്ക് കിട്ടിയ ഹിദായത്ത് നിലനിർത്താനും അത് അനുസരിച്ച് ജീവിക്കാനും റബ്ബ് തൗഫീഖ് നൽകട്ടെ, ആമീൻ എന്നാണ് മൈമൂന ചിക്കിലോടിന്റെ പ്രതികരണം.
1: അതുപോലെ ഷുഹൈബായി മളപട്ടോണം പറഞ്ഞത് പുലരിവട്ടത്തിലൂടെ ഒരു സന്ദേശമാണ് ഹാരിസ് മൗലവി പറഞ്ഞു തന്നത്. അൽഹംദുലില്ലാ, വളരെ മനോഹരമായ ഒരു സന്ദേശം നമുക്ക് ലഭിച്ചു എന്നുള്ളത് തന്നെ വലിയ തൗഫീഖാണ്.
0: മെഹനാജ് ഇസ്മായില് പീസ് റേഡിയോടൊപ്പം പ്രഭാതം തുടങ്ങാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം പങ്കുവെക്കുന്നുണ്ട്, സലാം പറയുന്നുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്.
1: ഹജറ റസാഖ് തലപ്പാറല്ലേ, അവർ നമ്മുടെ കൂടെ ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. സഫിയ അടപ്പാളിൻ്റെ മെസ്സേജ് തന്നെ ഞങ്ങൾ വായിച്ചു. ഞങ്ങളുടെ മണ്ഡലത്തിൽ കൃത്യമായി നടക്കാറുണ്ട്. ശാഖയിൽ 19-ാം തീയതി തീരുമാനിച്ചിരുന്നു, പക്ഷേ ചില അവിചാരിതമായ തടസ്സങ്ങൾ കാരണം നടത്താൻ കഴിഞ്ഞില്ല. ഇൻഷാല്ലാ ഇനി ഒരു ദിവസം മറ്റൊരു ദിവസം നടത്തണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ.
0: ഓക്കെ, അതുപോലെ തന്നെ ജംഷീർ മുട്ടില് കഴിഞ്ഞ 19-ന് നമ്മുടെ യൂണിറ്റിൽ കുടുംബ സംഗമം നടന്നു, അബ്ദുൽ റസാഖ് സലഫി ആയിരുന്നു പ്രഭാഷകൻ എന്നാണ് പറയുന്നത്.
1: ഓക്കെ, പിന്നെ സലീമ ഉദുക്കുങ്കൽ, ഷഹനാസ് താനൂർ, ഇർഫാന, ഷജീബ് പൂച്ചാക്കൽ അവരുടെയൊക്കെ സലാം പറഞ്ഞവർ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ മുഹമ്മദ് കബീർ പുള്ളിപ്പാടത്തിന് മെസ്സേജുകൾ വായിച്ചോ? ഞങ്ങൾക്ക് നാളെയാണ് ഷിയാബ് എടുക്കലാണ് നമ്മൾ നേരത്തെ വേറൊരു പുള്ളിപ്പാടത്തുള്ള ശ്രോതാവിൻ്റെ മെസ്സേജിൽ വായിച്ചിരുന്നു, നാളെയാണ് നല്ലത്.
0: അതേപോലെ നമ്മുടെ മറിയം ഷാഫിയോ പട്ടില, അസ്സലാമു അലൈക്കും, അൽഹംദുലില്ലാഹ് ഞാനുണ്ട്. ചിലപ്പോൾ അവരുടെ ഒരു പ്രോഗ്രാമിലേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ലൈവിലുണ്ട് എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല.
1: ആ, മിക്കവാറും അതായിരിക്കും, ഞാനും ലൈവിലുണ്ട് എന്നുള്ള മെസ്സേജ് ആയിരിക്കും അയച്ചേക്കുക.
0: സൈനബ ചിറമനേങ്ങാട് തൃശ്ശൂർ അവര് സലാം പറഞ്ഞ് നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്.
1: കിബിർ പാലക്കാഴി പറഞ്ഞത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, ഇന്ന് പുലരിവട്ടം കേൾക്കാൻ കഴിഞ്ഞില്ല, ഒന്ന് മയങ്ങിപ്പോയി എന്ന് പറഞ്ഞു. നമസ്കാരം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒന്ന് വന്ന് കടന്നിട്ടുണ്ടാവും.
0: യെസ്. റജീന സുനീർ മാളിക, മാളികം പീടിക. അതുപോലെ നുസ്രത്ത് പി സി കുഴിപ്പുറം. അങ്ങനെ പേരുകൾ ശ്രദ്ധിക്കുമ്പോഴേ, നസീമ വളാഞ്ചേരി, ഫാത്തിമ സ്വാലിഹ ചുങ്കത്തറ, ഇവരൊക്കെ നമ്മളോട് സലാം
1: പറഞ്ഞിട്ടുണ്ട്. വായിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്.
0: ആയിഷ കരിമിലിന്റെ ഒരു മെസ്സേജ് ഉണ്ട്. ഞങ്ങളുടെ QHLS ഫാമിലി മീറ്റ് കഴിഞ്ഞ മീറ്റ് വ്യാഴാഴ്ചയാണ്. കക്കാട് കറുമ്പിൽ ശാഖ ഇൻഷാല്ലാ എന്ന് പ്രതികരിക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് ആളുകളുടെ പ്രതികരണങ്ങൾ ഈ ഒരു വിഷയത്തിൽ കിട്ടിക്കഴിഞ്ഞു അല്ലേ. ഇതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, നമ്മുടെ നാട്ടിൽ നമുക്കൊക്കെ ചിലപ്പോൾ ഒക്കെ അങ്ങനെ മിസ്സാവാറുണ്ടെങ്കിലും QHLS മുടങ്ങാതെ നടക്കുന്നുണ്ട് പല സ്ഥലത്തും.
1: തീർച്ചയായിട്ടും അതെ
0: അല്ലേ. അപ്പോൾ ഒരാളെങ്കിലും നമ്മൾ ഒരാഴ്ച
1: പുതിയൊരാളെ
0: കൊണ്ടുപോകാനുള്ള വെറുതെ ചിലപ്പോൾ ഈശാമാരുബിൻ്റെ ഇടയിലൊക്കെ സംസാരിച്ച് വെറുതെ ഇരുന്ന് സമയം കളയുന്ന ആളുകളുണ്ടാകും.
1: പിന്നെ അത് പറയുമ്പോഴാണ് പകലിലേറെ ചില ആളുകളൊക്കെ ഈ നിങ്ങൾ നമ്മളീ പറഞ്ഞ ഇഷ മാരുവിന് ഇഷാവിനും ഇടയിലുള്ള സമയത്ത് വെറുതെ സ്ക്രോൾ ചെയ്ത് മൊബൈൽ സ്ക്രോൾ ചെയ്തിരിക്കുന്ന ആളുകളുണ്ടാവും.
0: പുരുഷന്മാരാണെങ്കിൽ
1: അങ്ങാടിയിലായിട്ടിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ ആ ഒരു സമയം ഒരു ആഴ്ചയിൽ ഒരു ദിവസം ഉണ്ടാവാം അല്ലെ, ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ നമുക്ക് QHLS ക്ലാസ്സിൽ പോയിരിക്കാനുള്ള അവസരമുണ്ട്. നമ്മുടെ ഓരോ നാട്ടിലും QHLS നടക്കുന്നുണ്ടാവും, ഇല്ലെങ്കിൽ തൊട്ട പ്രദേശങ്ങളിലുണ്ടാവും, തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നടക്കുന്നുണ്ടാവും.
0: ചിലപ്പോൾ വളരെ കുറഞ്ഞ ആളുകളുള്ള സ്ഥലമാകുമ്പോൾ തൊട്ടപ്പുറത്ത് നമുക്ക് ഒരുമിച്ച് ഒരു സ്ഥലത്ത് ആക്കാം, അങ്ങനെ പ്ലാൻ. അതൊക്കെ ഒന്ന് കുറവാണ്, പരമാവധി എല്ലായിടത്തും ഉണ്ട്. എന്നാലും യെസ് ഇൻഷാല്ലാ, ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 24 മിനിറ്റും 27 സെക്കൻഡുമാണ്. നമ്മുടെ പ്രിയ ശ്രോതാക്കളേറെ കാത്തിരിക്കുന്ന പലരുടെയും മുഖങ്ങൾ കാണുന്ന, അല്ലെങ്കിൽ അവരുണ്ട് ഇപ്പോൾ ലൈവിൽ എന്ന് നമുക്ക് ഉറപ്പ് നൽകുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മുടെ മോർണിംഗ് ലൈവ് ക്വിസ്. ഇൻഷാല്ലാ അതിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അതിൻ്റെ നിബന്ധനകളൊന്ന് പറയാൻ പറ്റുമോ സാഹിബേ?
1: നിബന്ധനകൾ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുണ്ട്. അത് പുതിയ പുതിയ ശ്രോതാക്കളുടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ അവരോട് പറയാറുള്ളത്. നിങ്ങളത് ഫീഡ്ബാക്കിൽ ഈ ഒരു ഉത്തരം അയക്കുന്ന സമയത്ത് മോർണിംഗ് ലൈവ് ക്വിസ് എന്ന പ്രോഗ്രാമാണ് സെലക്ട് ചെയ്യേണ്ടത്. ലൈവ് ക്വിസ് സെലക്ട് ചെയ്തിട്ടാണ് നമ്മളത് അയക്കേണ്ടത്. പിന്നെ പേരിൻ്റെ കൂടെ എപ്പോഴും സ്ഥലം ചേർക്കണമെന്ന് നമ്മൾ പറയാറുണ്ട്, നമ്മളെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. കുറേ ഒരേ പേരുള്ള ഒരുപാട് ശ്രോതാക്കളുണ്ടാവും, അപ്പോൾ അവർ ആരാന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പേരിൻ്റെ കൂടെ സ്ഥലം കൂടി ഉൾപ്പെടുത്താൻ പറയാറുണ്ട്. അതുപോലെ സാധാരണയായിട്ട് നമ്മൾ ഈ ഇതിന്റെ നിബന്ധനകൾ പറയുമ്പോ മറ്റുള്ള ആൾക്കാർക്ക് ഒരുങ്ങാനുള്ള ടൈം കൂടി കിട്ടുന്നുള്ളതാണ്. കിസിന്റെ ടൈം ആയിട്ടുണ്ട്, അപ്പൊ വേഗം ഫോണൊക്കെ എടുത്ത് കൈ പിടിച്ച് മറ്റേ ചിലപ്പോ അടുക്കളയിലൊക്കെയുള്ള സഹോദരന്മാരൊക്കെ ഒരു ഭാഗത്ത് വെച്ചിരുന്ന് കേൾക്കായിരിക്കും. അപ്പൊ അവർക്ക് അതൊക്കെ ഒന്ന് ബ്രേക്കാക്കി ഫോൺ കയ്യിൽ വെച്ചിട്ട് കിസിന് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സമയം കൂടി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളിത് പറയുന്ന സമയത്ത്. ഓക്കെ,
0: അപ്പൊ പിന്നെ നമ്മുടെ ആൻസർ ചെയ്യുമ്പോ ABCD അല്ലേ ഓപ്ഷൻ മാത്രം?
1: അതെ, ഓപ്ഷൻ മാത്രമാണ് ടൈപ്പ് ചെയ്യേണ്ടത്. പിന്നെ ബീപ് ശബ്ദം കേൾക്കും ഒരു 25 സെക്കൻഡ്, അതിന്റെ ഉള്ളിൽ പരമാവധി ആൻസർ ചെയ്യുക. അത് ചെയ്യുന്ന അതിലുള്ള ഉൾപ്പെടുന്ന ആളുകളാണ് സാധാരണ നമ്മൾ സിസ്റ്റം വിജയികളായിട്ട് തിരഞ്ഞെടുക്കാറുള്ള, അല്ലെങ്കിൽ സിസ്റ്റം തിരഞ്ഞെടുക്കുന്ന 13 പേരിൽ പെടണം എന്നുണ്ടെങ്കിൽ ആ ബീപ് ശബ്ദത്തിന്റെ ഉള്ളിൽ പെടുക എന്നുള്ളത്.
0: ഇൻഷാല്ലാ നമുക്ക് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ചോദ്യം ഇതാണ്, രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് കൂഫയിലെ ഗവർണറായിരുന്നത് ആര്? ഇതാണ് ചോദ്യം. അതിൻ്റെ 4 ഓപ്ഷനുകളുണ്ട്. ഓപ്ഷൻ എ അബു മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു, അമ്മാർ ബിൻ യാസർ. ഓപ്ഷൻ ബി അമ്മാർ ബിൻ യാസർ റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ സി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ ഡി സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു.
1: ചോദ്യം, രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് കൂഫയിലെ ഗവർണറായിരുന്നത് ആര് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ അബു മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ ബി അമ്മാർ ബിൻ യാസർ റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ സി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ ഡി സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു.
0: ഒരിക്കൽ കൂടി ചോദ്യം ആവർത്തിക്കുന്നു, രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് കൂഫയിലെ ഗവർണറായിരുന്നത് ആര് എന്നതാണ് ചോദ്യം. അതിൻ്റെ 4 ഓപ്ഷനുകളിൽ ഒന്ന് എ ആണ്. എ അബു മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ ബി അമ്മാർ ബിൻ യാസർ റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ സി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. ആൻഡ് ഓപ്ഷൻ ഡി സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. അപ്പം നമ്മളെ ബീപ്സുണ്ട പിന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഇതാ ചെറ പറയെന്ന് പറഞ്ഞ് ഉത്തരങ്ങൾ വരുന്നുണ്ട്. പലരും കറക്കി കുത്തിയോ എന്ന് ചില സംശയമില്ല, ഇല്ല. കാരണം അങ്ങനെയാണ് കാണുന്നത്. ഓപ്ഷനുകളൊക്കെ വ്യത്യസ്തമായിട്ട് കൊടുത്തിട്ടുണ്ട് പലരും. ഇൻഷാല്ലാ നമ്മുടെ സെക്കൻഡുകൾ ഏതാനും സെക്കൻഡുകൾ കൊണ്ട് അവസാനിച്ചു. 200+ ആളുകൾ ഇത്ര സെക്കൻഡുകൾ കൊണ്ട് അല്ലേ
1: മെസ്സേജ് അയച്ചിട്ടുണ്ട്,
0: മെസ്സേജ് അയച്ചിട്ടുണ്ട്,
1: ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
0: അതെ അതെ അതെ, ഇത് നിന്നിട്ടില്ല. നമുക്ക് ഇത്തിരി കൂടെ സമയം ഉണ്ടാവും, സെക്കൻഡുകൾ കൂടി അവർക്ക് ചിലപ്പോൾ ബാക്കി ഉണ്ടാവും അല്ലേ.
1: നമ്മളിവിടെ പറഞ്ഞ അവിടെ എത്തുന്നതിന്റെ ഒരു സമയം കൂടി ആൻസർ ചെയ്യാനുള്ള സമയം കൂടി. അപ്പൊ എന്തായാലും ലൈവ് മോർണിംഗ് കിസിലൂടെ ധാരാളം അറിവുകൾ നമുക്ക് ലഭിക്കുന്നു എന്നുള്ള കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ദിവസങ്ങളിലൂടെ ശ്രോതാക്കൾ ഒരുപാട് അറിവുകൾ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ലൈവ് മോർണിംഗ് കിസിൻ്റെ ഒരു പ്രത്യേകത. ചില ആളുകൾക്ക് ഈസി ക്വസ്റ്റ്യനായി തോന്നാറുണ്ട് ചിലതൊക്കെ, ചിലത് ചില ദിവസങ്ങളിൽ ചില ആളുകൾക്ക് ഭയങ്കര പ്രയാസമായി തോന്നുമെങ്കിലും പുതിയൊരു അറിവ് ലഭിച്ചു എന്നൊരു നിർവൃതി അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്.
0: ഓക്കെ, എനിക്ക് ചോദ്യം പ്രയാസമായിരുന്നു, അൽഹംദുലില്ലാഹ്. എന്നാലും ഒരു അറിവാണല്ലോ കിട്ടുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് നമ്മുടെ സ്ഥിരം ശ്രോതാവായിട്ടുള്ള സഫിയാത്ത പറയുന്നത്. എന്താ പറയുക, പുതിയൊരാൾ പോകുന്നു അല്ലേ. മുംതാസ് പാലപ്പുഴ കാക്കേങ്ങാട് സലാം പറഞ്ഞ് 1 സെക്കൻഡ് മുമ്പ് നമ്മൾ സലാം പറഞ്ഞ് ചേർന്നിട്ടുണ്ട്.
1: നമ്മുടെ ഇംതിയാസ് തിരുമമ്പാടി അതിൻ്റെ ഉത്തരം നമുക്ക് വേറെ ഫീഡ്ബാക്കിൽ കൃത്യമായിട്ട് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഉത്തരം പറഞ്ഞതിന് ശേഷം വായിക്കാൻ തോന്നുന്നു.
0: പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓപ്ഷൻ അറിയില്ല, കലക്കി കുത്തി എന്നാണ് ആയിഷ പ്രതികരിക്കുന്നത്. അമൽ ഹമീദ് നോർത്ത് പറവൂരും അങ്ങനെ തന്നെയാണ് പ്രതികരിക്കുന്നത്, കലക്കി കുത്തി എന്നാണ്. ഓക്കെ, കുറച്ച് കഷ്ടം തന്നെ, ഇൻഷാ അല്ലാ ശരിയാകായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് മറിയം ഷാഫി പള്ള പ്രതികരിക്കുന്നത്. കിസ് നോ ഐഡിയ എന്ന് ഹഫ്സ ബീവി കാക്കനാട് പ്രതികരിക്കുന്നു. ഹഫ്സ ബി വി കാക്കനാട് അല്ലേ, ആ അവരെന്നെ നോ ഐഡിയ എന്ന് പറഞ്ഞത്. ഷുഹൈബ എം വളപട്ടണം, സമീർ മുണ്ടേരിയുടെ നേതൃത്വത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും രാത്രി 8:45 വുമൺസിന് QHLS ക്ലാസ് നടക്കുന്നുണ്ട് ഓൺലൈനിൽ എന്ന് പറയുന്നു.
1: നേരത്തെ QHLS ക്ലാസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു സൂചിപ്പിച്ചിരുന്നു, വൈകുന്നേര സമയങ്ങളിലൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നുള്ള.
0: ഞങ്ങളുടെ ക്ലാസ് ഉള്ള ദിവസം അസർ നമസ്കാര ശേഷമാണ്. QHLS നെ കുറിച്ചായിരിക്കും പ്രതികരിക്കുന്നത്, റിഷ്ദ പറയാണ്. ഇരിട്ടി മണ്ഡലം കുടുംബസംഘം 22 കഴിഞ്ഞു എന്ന് സെമിയ ഉള്ളിയിൽ കണ്ണൂർ പ്രതികരിക്കുന്നു.
1: ഉമ്മുഹമ്ന അത്തോളി എന്നാണ് അവർ പറഞ്ഞത്. നമ്മൾ വളരെ പ്രതീക്ഷയോടെയാണ് കിസിന് കാത്തിരിക്കുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞത് സത്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾക്ക് അത് വീട്ടിലിരിക്കുന്ന സമയത്ത് കിസ് കിട്ടുകയും വരുന്ന അതിൻ്റെ ചോദ്യം ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമായിരിക്കും.
0: ഓക്കെ, അപ്പോൾ ഏതായിരുന്നാലും ഞാൻ കറക്കി കുത്തിയാണ്, എന്നാലും ഒരറിവ് കിട്ടുമല്ലോ എന്ന് മൈമൂന തെക്കേ പോയിൽ കരിക്കുളം പ്രതികരിക്കുകയാണ്. അതോടൊപ്പം മുംതാസ് പാലപ്പുഴ പറയുന്നത് ചോദ്യം ടഫ് ആയി പോയോ എന്ന് ചോദിക്കുകയാണ്. അബ്ദുൽ ലത്തീഫ് എം ബാംഗ്ലൂര് പറയണത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, കറക്കി കുത്തി തന്നെയാണ്.
1: ഇമ്രാൻ പറഞ്ഞത് എന്റെ ഉത്തരം ശരിയാണ്, സിസ്റ്റം പരിഗണിക്കുമോ എന്നറിയില്ല എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന് കോൺഫിഡന്റ് ഉണ്ട്, അദ്ദേഹം പറഞ്ഞ ഉത്തരം ശരിയാണെന്നുള്ള. എന്തായാലും ഇനി സിസ്റ്റം തെരഞ്ഞെടുക്കുക എന്നുള്ള ഒരു പ്രതീക്ഷ മാത്രമേ ഇപ്പൊ ബാക്കിയുള്ളൂ. അതിലെ
0: മുഹമ്മദ് സജീർ പറയണ എന്റെ മോൻ ഉത്തരം പറഞ്ഞു തന്നതാണ്, ശരിയാണോ എന്നറിയില്ല. അപ്പോ മക്കള് ഈ സമയത്ത് കേൾക്കാതെ ഇത് പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ അത് വലിയൊരു പിന്നെ കാര്യം തന്നെയാണ് ഈ സമയത്ത് കുട്ടികൾ അല്ലേ ഇത് കേൾക്കാൻ നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളത്.
1: അതെ, നമുക്കിനി ഷെഡ്യൂളിലൊന്ന് പോയിട്ട് തിരിച്ചെത്താൻ തോന്നുന്നു. സമയം ഷെഡ്യൂളിലെ ഒരു ഇതിലേക്ക് പോകുമ്പോൾ 1 മിനിറ്റ് ടോക്കാണ് നമുക്കിനി ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാനുള്ളത്.
0: അബ്ദുറൌഫ് അൽ ഹിക്കമിയാണ് ഇന്നത്തെ 1 മിനിറ്റ് ടോക്കിൽ നമ്മോടൊപ്പം ചേരുന്നത്. 1108 1 മിനിറ്റ് ടോക്കാണ്. നമസ്കാരം യാന്ത്രികമാകാതിരിക്കാൻ എന്നതാണ് 1 മിനിറ്റ് ടോക്കിൽ അദ്ദേഹത്തിന്റെ വിഷയം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിലും റുക്കുഇലും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ, നിരവധി പ്രാർത്ഥനകളാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. വ്യത്യസ്തമായ പ്രാർത്ഥനകൾ നമ്മൾ പഠിക്കുകയും അത് അത്തരം വേളകളിൽ പറയുകയും ചെയ്യുന്നത് നമ്മുടെ നമസ്കാരത്തിൽ ഖുശൂഉ ലഭിക്കുവാൻ, ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കുവാൻ നമുക്ക് സാധ്യമാകുന്ന ഒരു വിഷയമാണ്. നിത്യവും ഒരു ദിക്ര തന്നെ, ഒരു പ്രാർത്ഥന തന്നെ അവിടെ പറയുന്നതിലൂടെ നമ്മുടെ നമസ്കാരങ്ങൾ ഒരു യാന്ത്രികമായി പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ ഈ പ്രാർത്ഥനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചതിലൂടെ നമ്മുടെ നമസ്കാരങ്ങൾക്ക് ജീവൻ നൽകുവാൻ നമുക്ക് സാധിക്കും. അത്തരത്തിലൊരു പ്രാർത്ഥന പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നു. സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വർറൂഹ് എന്ന പ്രാർത്ഥന നമ്മൾ പഠിക്കുക. സുജൂദിന്റെ വേളകളിൽ, റുക്കുഇന്റെ വേളകളിൽ നമ്മൾ പറയുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
1: ആമീൻ. മാഷാല്ലാ, എല്ലാ ദിവസവും നമുക്ക് 1 മിനിറ്റ് കൊണ്ട് പുതിയ പുതിയ അറിവുകൾ നമ്മളിലേക്ക് എത്തുന്ന ഒരു പ്രോഗ്രാമാണ് 1 മിനിറ്റ് ടോക്ക്. സ്വാഭാവികമായിട്ടും എപ്പോഴും സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇത് നമ്മൾ കേൾക്കണം. നമ്മൾ കേട്ട് കഴിഞ്ഞ് മറ്റുള്ളവർക്ക് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അത് സോഷ്യൽ മീഡിയകളിലൊക്കെ അതിൻ്റെ കമൻറ്റ് പറയാനുള്ള അവസരം നമുക്ക് കിട്ടുമ്പോൾ ഇതൊക്കെ അതിൻ്റെ ഒരു പ്രചാരണത്തിൻ്റെ ഭാഗമാവാൻ വേണ്ടിയിട്ടാണ് കമൻറ്റും ലൈക്കും ഒക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാവും എന്നറിയാം. എന്നാലും പുതിയ പുതിയ ശ്രോതാക്കൾക്ക് വേണ്ടി കൂടി ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്.
0: ഓക്കെ, ഇംതിയാസ് തിരുവമ്പാടിയുടെ ഒരു പ്രതികരണം ഉണ്ട്. മുഖം മണ്ഡലം വിജ്ഞാനവേദി വരുന്ന 31 വെള്ളിയാഴ്ച അംജദ് മദനിയാണ് എന്നറിയിക്കുന്നു. സീനത്ത് പാലക്കാട് സലാം പറഞ്ഞിട്ടുണ്ട്. ചില മെസ്സേജുകളൊക്കെ ചിലപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതൊക്കെ വരും. മനഃപൂർവ്വം നമ്മൾ ആരും അവഗണിക്കൂല എന്നുകൂടി അവരോട് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഫാത്തിമ പി വി രാമനാട്ടുകര, KHLS ഞങ്ങളുടെ ക്ലാസ് എന്നും ചൊവ്വാഴ്ചയാണ് 7 മണിക്ക് എന്ന് പ്രതികരിക്കുന്നുണ്ട്. പിന്നെ
1: കുറേ മെസ്സേജുകൾ വന്നിട്ടുണ്ടല്ലേ പറയും.
0: യെസ്, ഇൻഷാല്ലാ. എന്താണ് ഇന്നത്തെ ഒരു സവിശേഷത എന്ന് ചോദിച്ചാൽ, ഇന്നിപ്പോൾ കുറേ ആളുകൾ ഇതിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് എന്നത് അറിയാൻ നമുക്ക് സാധിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ടല്ലോ.
1: അങ്ങനത്തെ പ്രോഗ്രാമുകളൊക്കെ
0: എന്താ വെച്ചാലേ, നമ്മളിപ്പോൾ ഇനിയിപ്പോൾ നാട്ടിൽ ഒന്ന് വെള്ളിയാഴ്ച നമുക്ക് അങ്ങനെ ഏറ്റവും ചുരുക്കിയിട്ടൊന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴേ, നമ്മൾ നമ്മളെ ഒരവസ്ഥയൊക്കെ ചിന്തിക്കുമ്പോൾ നാട്ടിൽ വെള്ളിയാഴ്ച പള്ളിയിൽ നമുക്ക് ജുമുഅക്ക് പങ്കെടുക്കാൻ കഴിയുക, അത് അല്ലേ കുറച്ച് ദീന് കേൾക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുക, KHLS പങ്കെടുക്കാൻ പറ്റുക, ഇതുപോലെ അതിലും ഇതിലൊന്നും നമുക്ക് ചിലപ്പോൾ നാട്ടിൽ കൂടാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ടാവും. കാരണം ജോലിയുടെ കാരണം ചിലപ്പോൾ വെള്ളിയാഴ്ച നാട്ടിലുണ്ടാവില്ല KHLS ആണെങ്കിൽ അല്ലേ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പിന്നുള്ളത് എന്താണ്, ഒരു നിർബന്ധമായിട്ട് നമ്മൾ പങ്കെടുക്കേണ്ട ഒരു ഫാമിലി മീറ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതൊക്കെ ഇങ്ങനെ സൂചിപ്പിക്കുന്നത്.
1: നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മളൊക്കെ ജോലി ആവശ്യാർത്ഥം മിക്ക വെള്ളിയാഴ്ചകളിലും പുറത്തായിരിക്കും ഉണ്ടാവുക. പക്ഷെ പിന്നെ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പള്ളികളിൽ നമ്മൾ നേരത്തെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും നമുക്ക് പോവാം. അത് കാരണം നമുക്ക് ആഴ്ചയിൽ കിട്ടുന്ന ഒരു ഉത്ബോധനമാണ്. അപ്പം അത് അത്തരം രീതിയിലുള്ള ഒരു പള്ളികളിൽ പോയിട്ടില്ലെങ്കിൽ നമുക്ക് ആ വെള്ളിയാഴ്ചയിൽ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടൂല എന്നുള്ളതാണ് സത്യം. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം നല്ല നല്ല സംരംഭങ്ങൾ ഉണ്ടാകുമ്പോൾ QHLS ഖുർആൻ പഠിക്കാനുള്ള സംവിധാനമാണ്, വിജ്ഞാനവേദികളുണ്ട്, ഫാമിലി മീറ്റുകളുണ്ട്, വിവിധ തരങ്ങളിലുള്ള പ്രോഗ്രാമുകൾ നമുക്കിടയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ പങ്കെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഇത് പറയുമ്പോൾ നമ്മളേ അടുത്ത ദിവസങ്ങൾ കഴിഞ്ഞ ഏതാനും ദിവസം മുന്നേ നമ്മളൊരു നമ്മുടെ നാട്ടിലുള്ള ഒരു ദീനി സംരംഭം, അത് മദ്രസയുടെ പള്ളിയൊക്കെയുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥലം വാങ്ങിച്ച് അത് അതിൻ്റെ ഒരു ഫണ്ട് കളക്ഷനുമായി ബന്ധപ്പെട്ടൊരു യാത്ര പോവുകയുണ്ടായി. അവിടുന്ന് നമ്മൾ യൂണിറ്റിൽ നിന്നുള്ള ഓർഗനൈസേഷൻ്റെ ഒന്ന് രണ്ട് പ്രവർത്തകർ നമ്മൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു യാത്രയിൽ, കാരണം വലിയൊരു ബാധ്യത വരുന്ന രീതിയിലുള്ള ഒരു ഫണ്ടാണ് നമുക്ക് കളക്ട് ചെയ്യാനുള്ളത്. നമ്മളെ പ്രദേശത്തുള്ള ആൾക്കാരും നമുക്ക് പരിചയമുള്ളവരൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് തൊട്ടടുത്ത പ്രദേശങ്ങളിലും ജില്ലകളിലൊക്കെ പോയി കളക്ട് ചെയ്യാന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് പോയതായിരുന്നു. അപ്പോൾ അതിൽ മനസ്സിന് വളരെയധികം സന്തോഷം തന്ന ഒരു അനുഭവമാണ് എനിക്ക് പങ്കുവെക്കാനുള്ളത്. കാരണം നമ്മൾ ചെന്ന് കയറുമ്പോൾ കാസർഗോഡ് ജില്ലയാണ് കേട്ടോ, കാസർഗോഡ് ചെന്ന് അപ്പോൾ നമ്മളൊരു സഹപ്രവർത്തനം അവിടെ ഉണ്ടായിരുന്നു. നമ്മളെ സഹായിക്കാൻ ആളെ വണ്ടിയൊക്കെ നമ്മൾ ട്രെയിനിൽ ഇറങ്ങി അവിടെ നമ്മൾ പിക്ക് ചെയ്യാനും കൊണ്ടുപോകാനും ഒക്കെ ഉള്ള കൃത്യമായ മൂപ്പർക്ക് നമ്മൾ വരുന്നുണ്ട് നേരത്തെ അറിയിച്ചിരുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള ആസൂത്രണം ചെയ്ത് നമ്മൾ ഓരോ ആളുകളെ പോയി കാണുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാരണം അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കാനുള്ള ഒരു ഫണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ആളുകൾ ഇല്ലെങ്കിലും വളരെ സന്തോഷത്തോടെ എടുത്ത് തരുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ വളരെ കുറഞ്ഞ ആൾക്കാരൊക്കെ ചെറിയൊരു നിരസം പ്രകടിപ്പിച്ചവരും ഉണ്ട്. ഒരു പക്ഷേ അവരുടെ സാഹചര്യം ആയിരിക്കാം. എന്തായാലും അങ്ങനത്തെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉച്ച കഴിഞ്ഞുകൊണ്ട് ഒരു 12 മണിയാകുമ്പോൾ നമ്മൾ പിന്നെ 12 ഈ സഹോദരൻ വർക്ക് ചെയ്യുന്ന പള്ളിയിൽ 1 മണിക്കാണ് ദുഹർ നമസ്കാരം. അപ്പോൾ 1 മണിയാകുമ്പോഴേക്കും തിരിച്ചെത്തണം പള്ളിയിലേക്ക് തന്നെ. ആ പള്ളിയിലേക്ക് എത്താം, അതിൻ്റെ ഒരു പരിസരത്തേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഒരു ആളെ പോയി കാണുന്ന സമയത്ത് അപ്പോൾ അവിടെ ചെന്ന് ആൾ വളരെ എന്താ പറയുക ഹൃദ്യമായിട്ട് നമ്മളെ സ്വീകരിച്ചിരുത്തി. നമ്മളവിടെ കസയിലിരുന്നു. അപ്പോൾ നമ്മളെ കൊണ്ടുപോയ ആള് നമ്മളെ പരിചയപ്പെടുത്തി അവരിങ്ങനെ ഒരാവശ്യത്തിനാണ് വന്നിട്ടുള്ളത്, നിങ്ങളെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് വന്നാന്നൊക്കെ പറഞ്ഞ് ഇത്രയും സമയമായപ്പോൾ തന്നെ അവരൊരു സർവൻ്റ് ഉണ്ട്, അവർ വന്നിട്ട് ഇച്ചാനെ വിളിക്കുന്നുണ്ട് പറഞ്ഞു. അവർ പോയിട്ട് അവൾ എണീറ്റ് പോയി. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ആൾ ജ്യൂസും പിന്നെ നട്ട്സും ഒക്കെ എടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളൊരു സംസാരിക്കണം, സംസാരിച്ച് വിഷയം പറഞ്ഞപ്പോൾ അവർക്ക് സംഗതിയും ബോധ്യപ്പെട്ടു. അപ്പോൾ അവർക്കും അവരുടെ പ്രദേശങ്ങളിലൊക്കെ പല പള്ളികളുടെയൊക്കെ പണി നടക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ട് എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉള്ള സാഹചര്യം തന്നെയാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ ആയിക്കോട്ടെ എന്തായാലും നമുക്ക് വേണ്ട രീതിയിൽ പരിഗണിക്കാമെന്നൊക്കെയുള്ള ഒരു രീതിയിൽ സംസാരിച്ച് നമ്മൾ അപ്പം ഇങ്ങനെ ഇടയ്ക്ക് ഞങ്ങൾ വാച്ച് നോക്കുന്നത് ഞങ്ങൾക്ക് പിന്നെ ഇങ്ങോട്ട് പള്ളിയിലേക്ക് ജമാഅത്തിന് എത്തും ചെയ്യാം എന്നൊക്കെയുള്ള പ്ലാനിലിങ്ങനെ ഇരിക്കണം. ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് അതിൻ്റെ ഇടയ്ക്ക് അവർക്കൊരു ഫോൺ വന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് പിന്നെയും ഇതുപോലെ ഈ സർവൻ്റ് വന്നിട്ട് ഈ ചാനൽ വിളിക്കേണ്ടതാണ്. അപ്പോൾ പിന്നെ ഊപ്പർ വന്നിട്ട് നമുക്ക് ഉച്ചഭക്ഷണം റെഡി ആക്കണം അപ്പോൾ അവിടെ ആ വീട്ടിൽ. അപ്പോൾ നമുക്കതിൽ ഫീൽ ചെയ്തത് പലപ്പോഴും പിന്നെ നമ്മൾ ഒരാൾ വീട്ടിൽ വന്ന് നമ്മൾ ചിലപ്പോൾ ചോദിക്കും നമുക്ക് എന്തെങ്കിലും കുടിക്കുക അല്ലെങ്കിൽ കഴിക്കുക, എന്നാലും നിങ്ങൾ കഴിച്ചുക്കണമെന്ന് ചോദിക്കും. എന്നിട്ട് ചിലപ്പോൾ നമ്മൾ നിർബന്ധിച്ചിട്ടൊക്കെ ആയാലും ചിലപ്പോൾ ചില ആൾക്കാർ കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കും കഴിച്ചിട്ട് പോയാൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരിതുണ്ടാവും. പക്ഷേ ഇവർ നമ്മളൊന്നും ചോദിക്കുന്നില്ല, ഞങ്ങൾ കഴിച്ചുക്കണമെന്നൊന്നും ചോദിച്ചില്ല, നമുക്ക് ആ സാധനം കൊണ്ടുവന്ന് തരികയാണ് നിങ്ങൾ കഴിക്കുക എന്ന് പറഞ്ഞിട്ട്. കാരണം നമ്മൾ ദൂരെ നിന്ന് വരുന്ന ആൾക്കാരെന്ന് അവർക്കറിയാം യാത്രയിലാണെന്നറിയാം. അപ്പോൾ നമുക്കതിൽ സന്തോഷം തോന്നിയൊരു കാര്യം, പിന്നെ ഇവിടെ നമ്മളിത് സംസാരിക്കുന്ന സമയത്ത് അടുക്കളയിലുള്ള ആ ഒരു സ്ത്രീ അല്ലെങ്കിൽ അവരുടെ ഭാര്യ കൃത്യമായിട്ട് എന്താണോ അവിടെ മാനേജ് ചെയ്യേണ്ടത് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് അവർ മനസ്സിലാക്കി അത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതൊരു അവരുടെ ആ ഒരു കുടുംബത്തിൻ്റെ ഒരു രീതി അങ്ങനെ ആയിരിക്കാം. ഓരോ അതിഥികൾ വരുമ്പോൾ അതാരായാലും അവരെ നന്നായിട്ട് സൽക്കരിച്ച് സന്തോഷത്തോടെ പറഞ്ഞയക്കുക എന്നുള്ളത്. അപ്പോൾ അവിടെ പിന്നെ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സംഭവം എന്ന് പറഞ്ഞത് നമ്മുടെ വീട്ടിൽ ആര് വന്നാലും നമുക്ക് അവിടെ ഉള്ളത് തരിക എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് അതിഥി വന്നു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ അതിന് സ്പെഷ്യലൊന്നുമില്ല. അത് വളരെ സിമ്പിൾ ഒരു കറിയും കൂട്ടാനും മീനുമാണ് നമുക്ക് തന്നത്. നമ്മളെ സംബന്ധിച്ച് ധാരാളമാണ്, കാരണം ഒരാളെ സംബന്ധിച്ച് വയറ് നിറഞ്ഞ് സന്തോഷത്തോടെ കഴിക്കാനുള്ള നല്ല രുചിയുള്ള ഭക്ഷണം നമ്മൾ, കാരണം നമ്മൾ മലപ്പുറംകാരാണ്, കാസർഗോഡ് ചെല്ലുമ്പോൾ അവിടുത്തെ രുചി നമുക്ക് വേറെ രീതിയിലാണല്ലോ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ പല ആളുകളും ചിന്തിക്കുക, ഇന്നിപ്പോഴത്തേക്ക് ചിക്കനൊന്നുമില്ല, അല്ലെങ്കിൽ ബീഫില്ല, അതിന് സ്പെഷ്യലായിട്ട് വേറെ ഒന്നുമില്ല, ഇനിയിപ്പോൾ ഇതെങ്ങനെ ഇപ്പോൾ അവർക്ക് അതിഥികൾ നല്ല രീതിയിൽ കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ ആണുങ്ങളെക്കാൾ ആശങ്ക പെണ്ണുങ്ങൾക്ക് ഉണ്ടാവുക പലപ്പോഴും, അടുക്കളയിൽ കൈകാര്യം ചെയ്യുന്ന അവർക്കാണ് നമ്മളിപ്പോൾ അത് കൊടുത്ത അവർക്ക് എന്താ തോന്നുന്നത്. പക്ഷേ ഇയാൾ ഒരു മടിയും കൂടാതെ, അവർ പറഞ്ഞാൽ അവർക്കൊരു കല്യാണം ഉണ്ട്, അതിന് പോകാൻ മംഗലമുണ്ട്, അതിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നമ്മളുണ്ടാക്കിയ ഭക്ഷണം നിങ്ങൾക്ക് തരികയാണ്, നിങ്ങൾ സന്തോഷത്തോടെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബന്ധിപ്പിച്ച് തീറ്റിക്കണം. അപ്പോൾ ഭയങ്കര ഹൃദ്യമായ ഒരു സ്വീകരണം കിട്ടിയാൽ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇത് ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, നമുക്കൊക്കെ ഇത് ചെയ്യാവുന്നുള്ളൂ. നമ്മളെ വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ, അത് നമ്മൾ അറിയുന്ന ആളാവാം അറിയാത്ത ആളാവാം, അയാളുടെ ആ ഒരു അപ്പത്തെ ഒരു സാഹചര്യവും സമയവും നോക്കി നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണം നമ്മളെ വീട്ടിൽ തയ്യാറായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തേക്ക് അത് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷവും സംതൃപ്തിയും വലിയ എന്താ പറയുക, അയാളുടെ മനസ്സ് നിറയാൻ അത് മതിയെന്നല്ല, നമ്മൾ ആ ഒരു അയാളെ ട്രീറ്റ് ചെയ്യുന്ന രീതി മതിയാവും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.
0: ഇവിടെ ഈ അതിഥികളെ ആദരിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് സാധാരണ ഇപ്പോൾ നമ്മളൊക്കെ ഒരു നമ്മളൊക്കെ നാട്ടിലെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, പിന്നെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ ജീവിതത്തിൽ ചിലയിടത്തുള്ള ഒരു സമീപനമാണ്, അവർ ജീവിതത്തിൽ തിന്നാൻ കിട്ടാതെ നമ്മളടുത്തേക്ക് വന്നതുപോലെ അല്ലേ, ആ ഒരു ഭക്ഷണത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തിട്ട് അങ്ങനെ പിന്നെ കാണുന്ന ആളുകളുണ്ട്. നമ്മളിപ്പോൾ ഓരോരുത്തരെ നമ്മൾക്ക് ഓരോരുത്തർക്ക് ഓരോ കാഴ്ചപ്പാടുണ്ടാവും. ഒരാൾ വീട്ടിലേക്ക് വരുമ്പോൾ അയാൾക്ക് ഇന്ന രൂപത്തിൽ അയാളെ സ്വീകരിക്കണം, അയാൾക്ക് ഇന്ന ഫുഡ് നൽകണം എന്ന്. പക്ഷെ നമ്മൾ ഒരു സഡൻ ഒരു പിന്നെ സമയത്ത് പെട്ടെന്നുള്ള ചില അതിഥികളൊക്കെ നമുക്ക് വരുമ്പോൾ നമ്മളൊരു പക്ഷേ അവർ വന്ന കാര്യങ്ങളെ മനസ്സിലാക്കാനും ആ വിഷയത്തിൽ അവരായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിരിക്കാനൊക്കെ ഉള്ളൊരു സമയം കൂടുതൽ കണ്ടെത്തുന്നതിന് പകരം നമ്മൾ വേഗം എന്താ ചെയ്യാം, ഇയാള് പിന്നെ ഒരാഴ്ച പട്ടിണി കിടന്നിട്ട് ഒന്നും കിട്ടാതെ വന്നതുപോലെയുള്ള ആ ഭക്ഷണത്തിന്

0: ഉണ്ടാവുമല്ലോ, അതിനെ നമ്മളെ കൊണ്ട് എത്രത്തോളം ആ ഉദ്ദേശം നടപ്പിലാക്കാൻ സഹായിക്കാൻ പറ്റുമോ എന്നുള്ളതിന് പ്രാധാന്യം കൊടുത്തിട്ട്, മറ്റേത് നമ്മൾ ജസ്റ്റ് ആ ഒരു സമയത്ത് എത്തിയത് കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ആ ഒരു അർത്ഥത്തിലേ കാണേ ഉള്ളൂ. പിന്നെ ഇന്നിപ്പോൾ പൊതുവെ ഈ വീടുകളിൽ നിന്ന് വീടുകളിലേക്കുള്ള യാത്രകൾ അല്ലെങ്കിൽ കയറി ചെല്ലലുകൾ ഒക്കെ കുറഞ്ഞു പോയൊരു കാലഘട്ടമാണ്. ഇത്തരം ചില ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ആളുകൾ പരസ്പരം സന്ദർശകരായിട്ടും അല്ലെങ്കിൽ വിസിറ്റേഴ്സായി അവിടെ എത്തുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങക്ക് കിട്ടിയ നല്ലൊരു പിന്നെ ആതിഥേയത്വം അല്ലേ, അതിനെ നമ്മൾ നമ്മുടെ വീടുകളിൽ മറ്റുള്ളവർ വരുമ്പോഴും അതിനെയും അങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്, പരിഗണിക്കുക എന്നുള്ളതാണ്, ഉള്ളത് കൊണ്ട് നമ്മൾ പരിഗണിക്കുക എന്നുള്ളതാണ്.
1: ഇവിടെ എന്താ വെച്ചാലേ, പിന്നെ ഞങ്ങൾ പോയ ഉദ്ദേശം ഫണ്ട് കളക്ഷൻ ആണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ പലപ്പോഴും പല ആൾക്കാർക്കും അത്ര ദഹിച്ചോളണമെന്നില്ല. അപ്പോൾ ഒന്ന് രണ്ട്, അപ്പോൾ ഞങ്ങൾ പോരുമ്പോൾ കൂടെ ഉള്ള നമ്മളൊരു മുതിർന്ന സഹോദരൻ പറഞ്ഞത്, സത്യത്തിൽ ആൾക്ക് അതിൻ്റെ അയാൾ വിചാരിച്ചേക്കുക അള്ളാഹു അയാൾക്കൊരു അവസരം കൊടുക്കണം നമ്മൾ ചെല്ലുന്നതിലൂടെ. ഒന്ന്, അയാൾ നമ്മളെ ഒരു ദീനീയ സംരംഭത്തിന് പള്ളിക്ക് മദ്രസ്സിന് വേണ്ടിയുള്ള ഫണ്ട് തന്നാൽ അത് അയാൾക്ക് നാളെ സ്വർഗത്തിൽ വലിയൊരു പ്രതിഫലം കിട്ടാനാണ് പോകുന്നത്. രണ്ട്, നമ്മൾ അയാളെ അതിഥിയായിട്ട് ചെന്ന ഒരു ഫീൽ ആൾക്ക് കിട്ടിയ ആൾക്ക് നമ്മൾ നന്നായിട്ട് ട്രീറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ രണ്ട് തരത്തിൽ അയാൾക്ക് കൂലി കിട്ടുന്ന ഒരു സന്തോഷം ആളുടെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റും, അതാണ് മനസ്സിലായത്. അവരുടെ ഒരു പെരുമാറ്റത്തിലൂടെ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും.
0: നമുക്ക് ഇത്തരം വിഷയങ്ങൾ ഇപ്പോൾ അനുഭവത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാണ്ട് നമ്മളായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിൽ പിന്നെ നമ്മളെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളോട് നമുക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ഇത്തരം സംഗതികൾ, അതായത് ഇപ്പോൾ ഒരു പള്ളി മദ്രസ ഇത് കൊണ്ടു നടക്കുക, അതുപോലെ തന്നെ നമ്മളെ ഖുർആൻ ക്ലാസ്സുകൾ, ഈ പറഞ്ഞ ഫാമിലി മീറ്റുകൾ, ഇതൊക്കെ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ പിടിച്ചൊരു പരിപാടി തന്നെയാണ്, ഒരു സംശയമല്ല. അപ്പോൾ അതിന് നമ്മൾ അതിൻ്റെ സംഘടനാ തലത്തിൽ, അതായത് ആ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്യുമ്പോൾ അത് ആളുകൾ വരൂലേ, ഇതിലേക്ക് ആളുകൾ എത്രത്തോളം വരും എന്നുള്ള ആ ഒരു ആശങ്ക വളരെ വലുതാണ്. എന്നാൽ അതിൻ്റെ അപ്പുറത്ത് എന്താണ്, ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനുണ്ടാകുന്ന ചിലവുകൾ കാര്യങ്ങൾ, അത് അതിലേറെ ആശങ്കകളാണ്. കാരണം ഇത് എല്ലാ മാസവും തുടർന്ന് പോകേണ്ട ഒരു പരിപാടിയാകുമ്പോൾ സ്വാഭാവികമായിട്ട്, അപ്പോൾ ഞാൻ പറയുന്നത് എന്താ അറിയോ, നമ്മുടെ നാട്ടിൽ ഒരു പക്ഷേ ഇതിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത കുറച്ച് ആൾക്കാരുണ്ടാവും. അവർ ചിലപ്പോൾ ജോലിയുടെ ആവശ്യാർത്ഥം ചിലപ്പോൾ സ്ഥിരമായിട്ട് മറ്റു സ്ഥലങ്ങളിലോ വിദേശത്തൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇത്തരം പ്രോഗ്രാമുകൾ നാട്ടിലുണ്ട് എന്ന് അറിയുമ്പോഴേക്ക് എനിക്ക് ഏതായാലും ശരീരം കൊണ്ട് അവിടെ പങ്കെടുത്ത് ഇത് വിജയിപ്പിക്കാൻ കഴിയില്ല, അപ്പം അതിൻ്റെ സാമ്പത്തിക മേഖലയിലേക്ക് എന്നെ കൊണ്ട് പറ്റുന്നൊരു സംഖ്യ ഞാൻ കൊടുക്കണമെന്ന് നിയത്താക്കുക. ചില ആൾക്കാരെങ്ങനെയാണ് നിങ്ങൾ നാട്ടിലില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ അതിനായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല, അതായത് ഞാനേതായാലും ഇവിടെ ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളതിനൊക്കെ സ്കിപ്പാവും. അപ്പം അത് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് മാറാതെ, അതിപ്പോൾ ഏത് വിഷയം ആയിക്കോട്ടെ, നമുക്ക് കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഒക്കെ പൈസയാണല്ലോ, എല്ലാത്തിനും അടിസ്ഥാനം പണമാണല്ലോ. അപ്പം അതിന് വേണ്ടി നമ്മൾ ഇനിയിപ്പോൾ നമ്മളൊരു വീതം അതിലേക്ക് അറിയിക്കുക അല്ലേ, എൻ്റെ ഇത്ര നിങ്ങൾ കരുതിക്കോളും, എനിക്ക് ഏതായാലും വരാൻ കഴിയില്ലട്ടോ എന്നുള്ള അത് പറയുമ്പോൾ ആ സംഘാടകർക്ക് ഉണ്ടാകുന്ന ഒരു
1: യെസ്
0: അതെ അതെ ആ ഒരു സന്തോഷം വേറെ വലുതന്നെയാണ്.
1: ഓക്കെ, നമുക്ക് ശ്രോതാക്കളിലേക്കൊന്ന് തിരിച്ചു പോകണം ഫീഡ്ബാക്കിലേക്ക്.

0: യെസ്
1: ഫീഡ്ബാക്കിൽ മെസ്സേജിൽ വന്നിട്ടുണ്ടല്ലേ.
0: ഞാനും കാസർഗോഡ് ജില്ലക്കാരനാണ്, നിങ്ങളുടെ വക കേട്ട് സന്തോഷം. ആഹാ, അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ കാസർഗോഡുകാർ കൊറേ നമ്മുടെ പിന്നെ ലൈവില് പ്രത്യേകിച്ചുണ്ട് അല്ലേ?
1: അതെ, ചില പേരുകളൊക്കെ കേൾക്കുമ്പോ ചെമ്മനാട് കാസർഗോഡ് നിന്നാണ്, പാട്ടില്ല.
0: അതെ,
1: കാസർഗോഡ് വരുന്ന
0: കാസർഗോഡ് മക്കള് അല്ല, കാസർഗോഡിന്റെ ആൾക്കാർ നല്ല ആൾക്കാരില്ലേ?
1: അതെ.
0: ഷുഹൈബ കാരാടൻ അതിഥി സൽക്കാരത്തെ കുറിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഏതായിരുന്നാലും പിന്നെ അതിഥികളെ ആദരിക്കുന്നതിൻ്റെ പ്രാധാന്യം അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. യാസ്മിന് വയനാട് സലാം പറഞ്ഞിപ്പോൾ വന്നിട്ടുള്ളൂ. എവിടെയിരുന്നാവും അല്ലേ? റംല പി സി ചിങ്ങപുരം, അവരും ഒരു 8-9-10 seconds മുമ്പ് സലാം പറഞ്ഞു.
1: കാസർഗോഡുള്ളവർ അതിഥികളെ സൽക്കരിക്കുന്നതിൽ ഉഷാറാണെന്ന് പറഞ്ഞിട്ടുണ്ട് റജീന. എവിടെ സ്ഥലം നേരെ കൊടുത്തില്ല.
0: അതെ,

0: ഇന്ന് ഗ്രീൻ വാലിയിൽ സ്കൂളിൽ മുനവ്വർ സുലൈൻ്റെയൊക്കെ വെച്ച ലെസൺ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഗ്രീൻ വാലി പ്രദേശത്തുള്ള ആളെന്ന് മനസ്സിലായി. റിച്ചിന അന്ന് ചൊവ്വാഴ്ച അല്ലേ, ചൊവ്വാഴ്ചയിലാണ് ഗ്രീൻ വാലിയിൽ.
1: പിന്നെ റുഷിദ കാളിയാവ് ചോദിക്കുന്നുണ്ട് ടീച്ചേഴ്സ് കോൺഫറൻസിന്റെ ഡേറ്റ് അറിയോ എന്നുള്ളത്.
0: മാഷാല്ലാ,
1: ഏഹ്,
0: അവരിപ്പോ തന്നെ അതിന് തയ്യാറാവാൻ റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലേ.
1: അതെ, അപ്പോൾ ഒക്ടോബർ 11 ഇൻഷാല്ലാ. നമ്മളെ കഴിഞ്ഞ ഈ ഞായറാഴ്ച കോഴിക്കോട് വെച്ച് അതിൻ്റെ അനൗൺസ് ഉണ്ടായിരുന്നു, ഞാനതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്ടോബർ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഈ രണ്ട് മാസം നമ്മൾ മുമ്പിലുള്ളൂ. ഒക്ടോബർ 11 ഇൻഷാല്ലാ തൃശ്ശൂർ ജില്ലയിലായിരുന്നു. തൃശ്ശൂർ ജില്ലയിൽ എവിടെ എന്നുള്ളത് ഇൻഷാല്ലാ നമ്മൾ വഴി അറിയും. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലാണ് എന്നുള്ളതാണ് നമ്മുടെ അറിവ്.
0: അതുപോലെ ഒരു സഹോദരി റിവൈൻഡ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അവരുടെ ടെക്നിക്കൽ ഇഷ്യൂ ആണോ എന്നറിയില്ല. എന്തായാലും ലൈവിൻ്റെ ഇടയിൽ ആരുമിപ്പോൾ റിവൈൻഡിൽ പോകാത്തതുകൊണ്ട്, ചിലപ്പോൾ നേരത്തെ കയറാൻ പറ്റാത്തതുകൊണ്ട് റിവൈൻഡിൽ പോയതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്.
1: ഓക്കെ, അൻവർ എൻ ടി മുട്ടിൽ വയനാട് പ്രതികരിക്കുകയാണ്. ഒരു മിനിറ്റ് കൊണ്ട് 1000 അറിവുകൾ പ്രമാണങ്ങളുടെ തെളിവിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു കാണിച്ചു തന്ന ഖുർആൻ പഠിക്കാൻ പഠിച്ചത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഈ ദീനിൻ്റെ കൈത്തിരി എന്താ നാം മുന്നിൽ നിൽക്കണം. അള്ളാഹു തോഫീക് ചെയ്യട്ടെ. ആമീൻ,
0: ആമീൻ. സുഹൈൽ ഫറൂഖ് എന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് സലാം പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ ആദ്യമായിട്ടാണ് മെസ്സേജ് അയക്കുന്നത് എന്നുള്ളത്. വളരെയധികം സന്തോഷമുണ്ട് സുഹൈൽ ഫറൂഖ്, കാരണം നിങ്ങളുടെ ആദ്യത്തെ മെസ്സേജ് ഞങ്ങൾക്ക് കാണാൻ പറ്റി, അത് നമുക്കിവിടെ ശ്രോതാക്കളുമായി പങ്കുവെക്കാൻ പറ്റി എന്നുള്ളത് വളരെയധികം സന്തോഷമുണ്ട്.
1: ഇൻഷാല്ലാ, ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 42 മിനിറ്റ്, സോറി, 6 മണി കഴിഞ്ഞ് 50 മിനിറ്റും 7 സെക്കൻഡുമാണ്. ഇൻഷാല്ലാ ഈ ഒരു സമയത്ത് നമ്മൾ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിലേക്ക് പോകുന്നു.

0: عبادها وخسر هنالك الكافرون.
1: ما شاء الله ഇന്നത്തെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ വിശുദ്ധ ഖുർആനിലെ അധ്യായം 40 സൂറ അൽ മുഅ്മിനൂനിലെ ആയത്ത് 83-85 വചനങ്ങളാണ് നമ്മൾ കേട്ടത്. എല്ലാവരും ഷെയർ ചെയ്യുക.
2: ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ പുറത്തുവിടാൻ തുടങ്ങിയിട്ട് ഏകദേശം 2450 ദിവസമായി. അതിൻ്റെ 2429 എപ്പിസോഡാണ് ഇന്ന് നമ്മൾ കാതോർത്തത്.

0: മുസ്ലിം സാഹിബ്, നമ്മളീ പിന്നെ പിസ്രടയുടെ പിന്നെ കാര്യങ്ങൾ നമുക്കറിയാലോ, നൂറിലധികം പ്രോഗ്രാമുകളാണ് നമുക്കുള്ളത്. 24 മണിക്കൂർ നമുക്ക് റേഡിയോ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടല്ലേ ഏത് സമയത്തും. അപ്പോൾ ചെറിയ കുട്ടികൾ മുതൽ വയോധികരായിട്ടുള്ള ആളുകൾ വരെ നമ്മുടെ ഈ ഫാമിലിയിൽ റേഡിയോയെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിലുള്ള നൂറുകണക്കിന് അവതാരകരും ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്, ഈ ഒരു ഫാമിലിയുടെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ മോർണിംഗ് ലൈവ് ഷോയിൽ ചില പരിപാടികൾ നമ്മൾ പരിചയപ്പെടുത്താറുണ്ട്. അപ്പോൾ ഇൻഷാല്ല ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന തിരുനബിയോടൊപ്പം എന്നുള്ള പ്രോഗ്രാമാണ്.
1: അതെ, തിരുനബിയോടൊപ്പം എന്നുള്ള പ്രോഗ്രാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:50 ലൈവായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. മറ്റു സമയങ്ങൾ റിവൈൻഡിലും കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ തിരുനബിയോടൊപ്പം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളും നമുക്ക് കേൾക്കാനുള്ള അവസരമാണ് ശരിക്കുണ്ടാവുക. ഹദീസുകളായിട്ടും അതിനെ വിശദീകരിച്ചുകൊണ്ടും ഉള്ളൊരു പ്രോഗ്രാമാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ എന്നുള്ള
0: അബ്ദുള്ള മുഹ്സിൻ വണ്ടൂരാണ് നമ്മോടൊപ്പം ചേരുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സുകളിലായി നരകത്തിൽ നിന്ന് രക്ഷ തേടാൻ നമുക്ക് സാധിക്കുന്ന ഏതാനും ചില കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായത്. അതിലേറ്റവും പ്രധാനമായി ശിർക്ക് ജീവിതത്തിൽ കടന്നു വരരുത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാനും ഭക്തിയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് സാധിക്കണം. നമസ്കാരം നിലനിർത്താനും ദാനധർമ്മത്തിൻ്റെ വിഷയത്തിൽ മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കണം. അതിലൂടെ നരകമോചനം നേടിയെടുക്കാൻ കഴിയുമെന്ന് പ്രവാചക വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. സഹോദരങ്ങളെ, ഇസ്ലാം പഠിപ്പിക്കുന്ന മഹത്തായ ഒരു നന്മ, നരകത്തിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്ന ഒരു നന്മയാണ് നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത്. ഒരു നോമ്പ് കൊണ്ട് ഒരു വ്യക്തിയെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആ നോമ്പിന് കഴിവുണ്ട് എന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ റസൂലുൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നമസ്സിയാമു ജുന്ന ഇസ്തജന്നബിഹൽ അബ്ദു മിനന്നാർ. നോമ്പ് അതൊരു പരിചയമാണ്, ഒരു രക്ഷാകവചമാണ്. നരകത്തിൽ നിന്ന് നോമ്പുകാരനെ രക്ഷപ്പെടുത്താൻ നോമ്പിന് സാധിക്കും എന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, മൻ സ്വാമയോ മൻ ഫീ സബീലില്ലാ, ആരെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പെടുത്തു കഴിഞ്ഞാൽ, ജഅലല്ലാഹു ബൈനഹു വബൈനന്നാരി ഖന്ദഖ കമാ ബൈനസ്സമാഇ വൽ അർദ്, ആകാശ ഭൂമികൾ തമ്മിൽ എത്രത്തോളം വ്യത്യാസമുണ്ടോ അത്രത്തോളം വ്യത്യാസത്തിൽ അവൻ്റെയും നരകത്തിൻ്റെയും ഇടയിൽ അള്ളാഹു ഒരു കിടങ്ങിനെ കുഴിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ധാരാളം ഹദീസുകളുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ സ്വാമയോ മൻ ഫീ സബീലില്ല, ആരെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പെടുത്തു കഴിഞ്ഞാൽ, ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി സബഈന ഹരീഫ, അവൻ്റെ മുഖത്തെ നരകത്തിൽ നിന്ന് അള്ളാഹു 70 വർഷത്തെ വഴിദൂരം അകലേക്ക് അകറ്റി നിർത്തുന്നതാണ് എന്ന് അള്ളാഹു നമ്മെ കാത്തിരിക്കുമാറാവട്ടെ. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിന് വേണ്ടി നോമ്പെടുക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയ മറ്റൊരു കാര്യമാണ് തൻ്റെ പെൺമക്കളെ പ്രത്യേകം നല്ല നിലക്ക് വളർത്താൻ സാധിക്കുക എന്നുള്ളത്. മക്കൾക്കിടയിൽ നീതിയും സമത്വവും കാണിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ പെൺകുട്ടികളുടെ കാര്യത്തിൽ അല്പം കൂടി ഒരു കരുതലുണ്ടാവണമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം മക്കൾ എന്നത് ഒരു പരീക്ഷണമാവുമ്പോൾ പെൺമക്കൾ എന്നത് അതിനേക്കാൾ വലിയൊരു പരീക്ഷണം തന്നെയാണ്. പരീക്ഷണത്തിന് മേൽ പരീക്ഷണമായിട്ടാണ് പെൺമക്കളെ വളർത്തുന്ന കാര്യത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനിബ്തലിയ ബിഷൈഇൻ മിൻഹാദിഹിൽ ബനാത്ത്, ഏതെങ്കിലും ഒരു വ്യക്തി പെൺമക്കളെ നൽകപ്പെട്ടുകൊണ്ട് പരീക്ഷിക്കപ്പെട്ടാൽ, ഫഹ്സന ഇലൈഹിന്ന, എന്നിട്ട് അവരെ നല്ല രീതിയിൽ പോറ്റി വളർത്തിയാൽ അവർക്ക് യാതൊരു വിധത്തിലുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ലാതെ ഒരു കുറവും വരുത്താതെ അവരെ വളർത്തിക്കൊണ്ടുവന്നാൽ, കുന്നലഹൂസിത്രമിനാർ, അവർ നരകത്തിൽ നിന്ന്, ആ മക്കൾ ഒരു നരകത്തിൽ നിന്ന് മറയായിക്കൊണ്ട് പരലോകത്ത് ഹാജരാക്കപ്പെടുന്നതാണ്. ആ മാതാപിതാക്കൾക്ക് നരകമോചനം ലഭിക്കാൻ, ആ മക്കൾക്ക് ശുപാർശ പറയാൻ അള്ളാഹു തോഫീക്ക് നൽകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെയുള്ള മറ്റൊരു കാര്യമാണ് ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവികളായി ജീവിക്കുക എന്നുള്ളത്. ഇതിൽ ചില കാര്യങ്ങളൊക്കെ വിശ്വാസ കാര്യങ്ങളാണ് എങ്കിൽ, മറ്റു ചിലത് കർമാനുഷ്ഠാനങ്ങളാണ് എങ്കിൽ, സ്വഭാവപരമായി കൊണ്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന സഹലൻ ഹയ്യിനൻ ലയ്യിന, വളരെ മൃദുലമായിക്കൊണ്ട് സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി മറ്റുള്ള ആളുകളോട് സംസാരിക്കുന്നവർ, ഹറമഹുല്ലാഹു അലന്നാർ, അവൻ്റെ മേൽ നരകത്തെ അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട്, നിഷിദ്ധമാക്കിയിട്ടുണ്ട്. പിന്നീട് അവന് നരകത്തിലേക്ക് പ്രവേശിക്കാൻ അവനൊരു അവസരമുണ്ടാവുകയില്ല. സ്നേഹത്തോടെ സൽസ്വഭാവത്തോടെ സഹപ്രവർത്തകരോട് തൻ്റെ ഭാര്യയോട് മക്കളോട് കുടുംബത്തോടൊക്കെ പെരുമാറാൻ സാധിക്കുന്ന മനുഷ്യർ, അവർക്ക് നരകമോചനമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തോട് പെരുമാറുന്ന വിഷയത്തിൽ വളരെയധികം ജാഗ്രത നമ്മൾ കൈക്കൊള്ളണം. പ്രത്യേകിച്ച് തൻ്റെ ഭാര്യയോട്, തൻ്റെ മാതാപിതാക്കളോട്, മക്കളോടൊക്കെ പെരുമാറുന്ന വിഷയത്തിൽ ചില ആളുകളൊക്കെ തൻ്റെ സഹപ്രവർത്തകരോട് വളരെ നല്ല രീതിയിൽ പെരുമാറും, വളരെ കളിച്ചു ചിരിച്ച് സംസാരിക്കും. പക്ഷേ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തൻ്റെ ഭാര്യയോട് മോശമായി സംസാരിക്കുന്നൊരവസ്ഥ, മാതാപിതാക്കളോട് മോശമായി, തൻ്റെ മക്കളോട് വളരെ മോശമായി സംസാരിക്കുന്നൊരവസ്ഥ, അത്തരത്തിലുള്ള ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അള്ളാഹു റസൂൽ പറഞ്ഞത്, ലോകത്തിലെ ഏറ്റവും മാന്യനായ വ്യക്തി അവൻ്റെ ഭാര്യയോട് വളരെ നല്ല രീതിയിൽ പെരുമാറുന്നവനാണ്. വളരെ നല്ല രീതിയിൽ പെരുമാറുന്നവനാണ് ഏറ്റവും മാന്യനായ വ്യക്തി എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ, പ്രിയമുള്ളവരെ, തൻ്റെ ഭാര്യ, തൻ്റെ മക്കൾ, തൻ്റെ മാതാപിതാക്കൾ, അവരോടൊക്കെ വളരെ നല്ല രീതിയിൽ പെരുമാറാൻ, വളരെ നല്ല രൂപത്തിൽ സംസാരിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അവസാനമായി കൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ, തനാ ഉന്നാസി അലൈഹി ബാദൽ മൗത്ത്, ഒരു മനുഷ്യൻ അവൻ്റെ മരണാനന്തരവും അവനെക്കുറിച്ച് നല്ലത് പറയാൻ മറ്റുള്ളവർക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ അവന് നരകമോചനമുണ്ട് എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു സദസ്സിലിരിക്കുന്ന സമയത്ത് ഒരു മയ്യത്തിനെ കൊണ്ടുപോയപ്പോൾ പല ആളുകളും ആ മയ്യത്തിനെ പറ്റി നല്ലത് പറയുന്നത് കേട്ടു. ഈ സമയത്ത് പ്രവാചകൻ പറഞ്ഞു, വജബത്തു ലഹു, അവന് ഉറപ്പായി എന്ന്. അതുപോലെ അതിന് ശേഷം മറ്റൊരു മയ്യത്തിനെ കൊണ്ടുപോയപ്പോൾ ആ മയ്യത്തിനെക്കുറിച്ചുള്ള കുറ്റങ്ങളും കുറവുകളുമെല്ലാം ജനങ്ങൾ പറയുന്നത് കേട്ടപ്പോൾ മഹാനായ പ്രവാചകൻ വീണ്ടും പറഞ്ഞു, വജബത്തു ലഹു, അവനും ഉറപ്പായി. ഈ പറഞ്ഞതിൻ്റെ കാരണം അന്വേഷിച്ച ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യം ഒരു മയ്യത്തിനെ പറ്റി നല്ലത് പറഞ്ഞില്ലേ, അപ്പോൾ വജബത്തു ലഹുൽ ജന്ന, അവന് സ്വർഗമാണ് ഉറപ്പായത്. കാരണം നിങ്ങൾ പറഞ്ഞത് സത്യസന്ധമായിക്കൊണ്ടാണ്, ഉള്ളത് മാത്രമാണ് നിങ്ങൾ പറഞ്ഞത്. എന്നാൽ മറ്റൊരു മയ്യത്തിനെ കൊണ്ടുപോയപ്പോൾ അതിൻ്റെ ന്യൂനതകളും കുറവുകളുമല്ലേ നിങ്ങൾ പറഞ്ഞത്, അപ്പോൾ വജബത്തു ലഹുന്നാർ, അയാൾക്ക് നരകവും ഉറപ്പായി. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വഅൻതും ഷുഹദാ ഉല്ലാഹി ഫിൽ അർ, ഭൂമിയിൽ നിങ്ങൾ പറയുന്നത് അള്ളാഹു സാക്ഷിയായി എടുക്കുന്നതാണ്. അതുകൊണ്ട് ഒരു മയ്യത്തിനെപ്പറ്റി കുറവുകൾ പറയാനുണ്ടെങ്കിലും നിങ്ങൾ പറയരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ കാര്യങ്ങളെല്ലാം കൃത്യമായി കൊണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. മയ്യത്തിനെ ചീത്ത പറയാനോ മയ്യത്തിനെക്കുറിച്ച് കുറ്റം പറയാനോ നമ്മൾ തുനിയരുത്. അതെല്ലാം വലിയ പാപമായി അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ കണക്കാക്കുന്നതാണ്. സഹോദരങ്ങളെ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രത്യേകം നമ്മൾ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ അധികരിപ്പിക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികമായി പ്രാർത്ഥിച്ച പ്രാർത്ഥന, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന ആദാബന്നാർ എന്ന പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, ഇഹലോകത്ത് നന്മകൾ നൽകണമേ, പരലോകത്തും നന്മകൾ നൽകണമേ, വഖിന ആദാബന്നാർ, നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ എന്ന പ്രാർത്ഥന. സഹോദരങ്ങളെ, നമ്മൾ ഒരിക്കലും മറന്നു പോവരുത്. വിശുദ്ധ ഖുർആൻ മൂന്നാം അധ്യായം സൂറത്ത് ആലി ഇമ്രാനിന്റെ 16-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അല്ലദീന യഖൂലൂന റബ്ബന ഇന്നന ആമന്ന, അള്ളാഹുവേ, ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുകയാണ്, ഫഅഫിർ ലന ദുനൂബന, ഞങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തരണേ, വഖിന ആദാബന്നാർ, നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ എന്ന പ്രാർത്ഥന. സഹോദരങ്ങളെ, പ്രവാചകൻ പ്രാർത്ഥനയ്ക്ക് വേഗം ഉത്തരം കിട്ടുന്ന, നമസ്കാരത്തിൽ സലാം വീട്ടുന്നതിന് തൊട്ടു മുമ്പുള്ള സമയത്തുള്ള പ്രത്യേക പ്രാർത്ഥനകൾ നമ്മെ പഠിപ്പിച്ചപ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിന അദാബിൽ ഖബർ വ മിന അദാബിൻ നാരി ومن فتنة المحيا والممات ومن فتنة المسيح الدجال ليه قبر ശിക്ഷയിൽ നിന്ന് രക്ഷ നൽകണമേ. ജീവിതത്തിലെ ജീവിത മരണ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ. ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ എന്ന പ്രാർത്ഥന. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്? ആരെങ്കിലും അള്ളാഹുവിനോട് 3 തവണ ഒരു ദിവസം സ്വർഗം ചോദിച്ചാൽ ആ സ്വർഗം പറയും, അള്ളാഹുമദ്ഖൽഹു, അള്ളാഹുവേ സ്വർഗത്തിലേക്ക് നീ അവനെ പ്രവേശിപ്പിക്കണമേ. അതുപോലെ തന്നെ നരകം, നരകത്തിൽ നിന്ന് രക്ഷ തേടിയാൽ ആ നരകവും പറയും, അള്ളാഹുമജ്ർഹു മിനന്നാർ, അള്ളാഹുവേ നരകത്തിൽ നിന്ന് നീ അവനെ മാറ്റി നിർത്തണമേ എന്ന്. സഹോദരങ്ങൾ, നരകം പോലും നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ ആ നരകത്തിൽ നിന്ന് കരകയറുക എന്നത് വലിയൊരു അഭിലാഷമായി, ഒരു ആഗ്രഹമായി നമ്മൾ കാണണം. നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറ ദാവാന അൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: നമ്മൾ തിരുനബിയോടൊപ്പം എന്നുള്ള ഒരു പ്രോഗ്രാമാണ് ഇപ്പോൾ കേട്ട് കഴിഞ്ഞത്. എല്ലാ ദിവസവും നമുക്ക് കേൾക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ശ്രദ്ധിക്കുക.

0: അൽഹംദുലില്ലാ, നമ്മെല്ലാവരെയും അള്ളാഹു നരകത്തിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, സ്വർഗാവകാശികളെ ഉൾപ്പെടുത്തരെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നഫീസ ബിയെ താമരശ്ശേരി മെസ്സേജ് ചെയ്തിട്ടുണ്ട്. നമ്മൾ തിരുനബിയോടൊപ്പം നമ്മുടെ പ്രോഗ്രാം കേട്ടത് കഴിഞ്ഞ് നമ്മൾ
1: നമുക്കേ ഈ നമ്മുടെ ഈ ഒരു ടൈമിങ്ങിൻ്റെ ഇടയിൽ ഒരുപാട് പിന്നെ ഫീഡ്ബാക്കുകൾ നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ശ്രോതാക്കൾ ഏറെ കാത്തിരിക്കുന്ന മറ്റൊരു പ്രോഗ്രാമിലേക്ക് പോകാതിരിക്കാൻ നിർവാഹമില്ല. നമ്മൾ ഈ മോർണിംഗ് ഷോയിൽ അടുത്തതായി പോകുന്നത് തിരുമൊഴികളിലേക്കാണ്.
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
1: ബഹുമാന്യനായ കെ വി നമ്മോടൊപ്പം ചേരുകയാണ്. സമർപ്പണത്തിന്റെ വചനം എന്ന വിഷയത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ. അസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ്യ ബഅദ വ അലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അലാ അദുല്ലുക അലാ കലിമത്തിൻ മിൻ തഹ്തിൽ അർശ് മിൻ കൻസിൽ ജന്ന തഖൂലു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഫയഖൂലുള്ളാഹു അസ്ലമ അബ്ദി വസ്തസ്ലം. പ്രിയ ശ്രോതാക്കളെ, ഇമാം അഹമ്മദ്, ഇമാം നസാഇ, ഇമാം ഹക്കിം എന്നിവരെല്ലാം തങ്ങളുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു വചനമാണ് കേൾപ്പിച്ചത്. സഹീഹുൽ ജാമിഇയിലും നമുക്കിത് കാണാം. മഹാനായ അബൂ ഹുറൈറ അബ്ദുറഹ്മാൻ ഇബ്നു സഹർ അദ്ദൗസി റളിയല്ലാഹു അൻഹുവാണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. ഹിജ്റ കുംഭ് 21 യമനിലെ ദൗസ് ഗോത്രത്തിൽ ജനിച്ച അദ്ദേഹം ഹിജ്റ 59 മദീനയിൽ വെച്ചാണ് മരണപ്പെടുന്നത്. 5374 ഹദീസുകൾ നിവേദനം ചെയ്തിട്ടുള്ള മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹിജ്റ 7 കൊല്ലമാണ് ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് മദീനയിൽ നബിയുടെ അടുക്കൽ എത്തിച്ചേരുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നു, അള്ളാഹുവിൻ റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അലാ അദുല്ലുക അലാ കലിമ, അലാ അദുല്ലുക അലാ കലിമ, ഞാൻ നിങ്ങൾക്ക് ഒരു കലിമ, ഒരു വചനം അറിയിച്ചു തരട്ടെയോ. മിൻ തഹ്തിൽ അർശ്, അത് ലഭിച്ചത്, ഇറക്കപ്പെട്ടത് അർശിന് താഴെ നിന്നാണ്. അർശിന് താഴെ നിന്നാണ്, മാത്രവുമല്ല മിൻ കൻസിൽ ജന്ന, സ്വർഗത്തിലെ നിധിയിൽ നിന്നാണ്. അപ്പോൾ അർശിന് താഴെ സ്വർഗത്തിലെ കൻസുകളിൽ നിന്ന് സ്വർഗനിധികളിൽപ്പെട്ട നിധികളായിട്ട് അവതരിക്കപ്പെട്ട കലിമ അത് ഞാൻ അറിയിച്ചു തരട്ടെയോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. തുടർന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിശദീകരണം നൽകുന്നു, തഖൂൽ നീ പറയലാണ്, ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ, നീ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്ന് പറയലാണ് ആ അത് അമൂല്യമായ കലിമ, അർശിന് താഴെ നിന്ന് ലഭിച്ച സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട ആ മഹത്തായ കലിമ, അതായത് സ്വർഗത്തിലെ സൂക്ഷിക്കപ്പെട്ട വലിയ പ്രതിഫലം, ഒരു സവാബുള്ള വിലയേറിയ വിലയേറിയ പ്രതിഫലമുള്ളത് എന്നാണല്ലോ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആത്മാർത്ഥമായി അത് ഉപയോഗിക്കുന്നവൻ, അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുന്നവൻ സ്വർഗത്തിലെ വലിയ നിധിയാണ് ശേഖരിച്ചിട്ടുള്ളത് എന്ന് ചുരുക്കം. ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ല വലിയ പുണ്യം ലഭിക്കുന്ന വചനമാണ്. അത് ഉപയോഗിക്കുന്ന, അത് പതിവാക്കിയ, ചൊല്ലിയ, ഉൾക്കൊണ്ട വ്യക്തിക്ക് വലിയ പ്രയോജനമാണ് നാളെ പരലോകത്ത് ലഭിക്കുക എന്നതാണ്. ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ല എന്ന് പറയുമ്പോൾ അർത്ഥം നമുക്കറിയാം, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു കഴിവും ശക്തിയുമില്ല എന്ന് നമുക്കതിന് സാധാരണഗതിയിൽ അർത്ഥം പറയാം. എന്നാൽ അതിൻ്റെ വിശദീകരണങ്ങളിൽ കാണാം, എല്ലാ തരത്തിലുള്ള ശക്തിയും എല്ലാ തരത്തിലുള്ള ഹീലത്തും കഴിവും തന്ത്രവും അതെല്ലാം അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. ഒരു കാര്യവും അവനിലൂടെയല്ലാതെ നിയന്ത്രിക്കപ്പെടുന്നില്ല. ഒരു അവസ്ഥക്കും മാറ്റം വരുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ ഉദ്ദേശം കൊണ്ടും അല്ലാതെയില്ല എന്നതാണ് ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ല എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മറ്റൊരു വിശദീകരണം, ഒരു ഷെറു തടുക്കാൻ, ലാ ഹൗല ഫി ദഫ്ഇ ശരി വലാ ത്വാഖത്ത ബി ജലബി ഖൈരിൻ ഇല്ലാ ബിഇദ്നില്ല, അള്ളാഹുവിൻ്റെ അനുവാദപ്രകാരം അള്ളാഹുവിൻ്റെ തൗഫീഖിലൂടെയല്ലാതെ ഒരു ഷെറിനെ പ്രതിരോധിക്കാനോ ഒരു ഖൈറ് കൊണ്ടുവരാനോ ഒരാൾക്കുമാകില്ല എന്നതാണ്. അപ്പോൾ ലാ ഹൗല എന്ന് പറയുമ്പോൾ ഒരു ഷെറിനെ തടുക്കാൻ കഴിവില്ല, വല ഖുവത്ത എന്ന് പറയുമ്പോൾ ഒരു ഖൈറ് കൊണ്ടുവരാനുള്ള ശക്തിയുമില്ല എന്ന രൂപത്തിലാണ് അത് വിശദീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഒരാൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് റഹ്മാനായ റബ്ബിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ആ വചനം കൽബെറിഞ്ഞ് മനസ്സെറിഞ്ഞ് പറയുമ്പോൾ ഫയഖൂലുല്ലാഹ്, അപ്പോൾ അള്ളാഹു പറയുമെന്നുകൂടി, ഇങ്ങനെ പറയുന്നുവെന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നു. അസ്ലമ അബ്ദി വസ്തസ്ലം, അസ്ലമ അബദി വസ്തസ്ലമ എന്ന്. അപ്പോൾ അള്ളാഹു പറയുമെന്ന് പറയുമ്പോൾ അള്ളാഹു തന്റെ മലക്കുകളോട് പറയുമെന്നാണ്, അവരെ അറിയിക്കുമെന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ഷർഹകളിൽ നാം വായിക്കുന്നുണ്ട്. അസ്ലമ അബദി, എന്റെ അടിമയിത പരിപൂർണമായി കീഴൊതുങ്ങിയിരിക്കുന്നു, എല്ലാ റബ്ബിലേക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു എന്നാണ് അസ്ലമ അബദി. അതായത് അവൻ എല്ലാ എതിർപ്പുകളും മാറ്റിവെച്ച് പരിപൂർണമായി റബ്ബിലേക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു, എല്ലാ ഇബാദത്തും അള്ളാഹുവിന് മാത്രമായിരിക്കുന്നു എന്നതാണ് അർത്ഥം. വസ്തസ്ലമ എന്ന് പറയുമ്പോഴും അവൻ പൂർണമായി അവനെ അള്ളാഹുവിന് സമർപ്പിച്ചിരിക്കുന്നു. മറ്റൊരു നിലക്കും അവൻ്റെ അടിമകളെക്കുറിച്ച് അവൻ മറ്റൊരിടത്തേക്കും അവൻ്റെ ചിന്തകൾ പോകാതെ പരിപൂർണമായ സമർപ്പണം അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ സമർപ്പിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു ആ അടിമയെ പ്രശംസിച്ച് പറയുമെന്നുകൂടി, തൻ്റെ മലക്കുകളോട് അഭിമാനത്തോടുകൂടി പറയുമെന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഓരോ ദിനവും ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്ന സ്വർഗത്തിലെ നിധിയായ ഏർശന് താഴെ എന്ന് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള അമൂല്യമായ വലിയ പ്രതിഫലമുള്ള വലിയ വലിപ്പമുള്ള, അതായത് പുണ്യത്തിൻ്റെ കാര്യത്തിൽ പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ അമൂല്യമായ നഫീസ് എന്നതാണ് ഷറഹുകളിൽ വന്നത്, സവാബുൻ നഫീസ് എന്നതാണ്. അമൂല്യമായ പ്രതിഫലമുള്ളത്, കണക്കാക്കാനാവാത്ത വലിയ പ്രതിഫലം ലഭിക്കുന്ന ഈ മഹത്തായ വചനം. അതോടൊപ്പം അള്ളാഹു മറുപടി പറയുന്ന, അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹു തൻ്റെ മലക്കുകളോട് അഭിമാനത്തോടുകൂടി അടിമയെക്കുറിച്ച് ഇത് പറയുന്നവനെക്കുറിച്ച് പ്രശംസിച്ച് പറയുന്നു എന്നുകൂടി നാം വായിക്കുമ്പോൾ വലിയ സന്തോഷത്തോടുകൂടി തന്നെ മനസ്സറിഞ്ഞ് ആവർത്തിക്കേണ്ട വചനമാണ് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ല എന്നുള്ളത്. ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ.
0: മാഷാ അല്ലാ. നമ്മൾ തിരുമൊഴികൾ എന്ന പ്രോഗ്രാമാണ് ഇപ്പോൾ കേട്ട് കഴിഞ്ഞത്.

0: അപ്പൊ നമ്മുടെ രാവിലത്തെ ചോദ്യം അതിന്റെ ഉത്തരങ്ങള് അവസാനിക്കുന്നില്ല. നമുക്ക് വലിയൊരു സന്തോഷം ഈ ഒരു സമയത്ത് തോന്നുകയാണ്. കാരണം എല്ലാവരും ഇങ്ങനെയുള്ള ഈ ഒരു ഇത്തരം പ്രോഗ്രാമുകളെ കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളിലുണ്ട് എന്നത് നമുക്കേറെ സന്തോഷകരമാണ്. അപ്പം മൈമൂന തെക്കേ പോയിൽ കരിക്കുളം പറയുന്ന താമരശ്ശേരി മണ്ഡലത്തിൽ എല്ലാ ബുധനാഴ്ചയും ഖുർആൻ ക്ലാസ് ഉണ്ടാകാറുണ്ട്.
1: അതെ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ അല്ല ചുറ്റുവട്ടങ്ങളിലും പല സ്ഥലങ്ങളിലും ഇത്തരം സംരംഭങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ഇത് നടന്നു പോകുന്നതിൻ്റെ കൂടെ നമ്മൾ അവിടേക്ക് എത്താനുള്ള തോഫിക്ക് നമുക്ക് ഉണ്ടാവാൻ വേണ്ടി നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം അല്ലേ. ഇതിലൊക്കെ പങ്കാളികളാവാൻ ഇതിൻ്റെ ഒരു ഭാഗമാക്കാവാൻ നമ്മൾ അള്ളാഹു തോഫിക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തിരുനബിയോടൊപ്പമുള്ള പ്രോഗ്രാമിനെ കുറിച്ച് മെസ്സേജ് വന്നിട്ടുണ്ട്. മുംതാസ് ഇബ്രാഹിം കോട്ടറ അവർ പറഞ്ഞത്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ജന്ന അബ്ദുക എന്നുള്ള പ്രാർത്ഥന പറഞ്ഞിട്ടാണ് അവർ മെസ്സേജ് ചെയ്തിട്ടുള്ളത്.
0: യെസ്, മൊയ്തീൻ പാറപ്പള്ളി പറയുകയാണ്, അവർ സ്വരത്തിൽ നിന്ന് അഷ്റഫ് അലിക്കുമ്മയുടെ ഒരു ഗാനം കേട്ടിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ സ്വരം വരുന്നേ ഉള്ളൂ, മുമ്പ് കേട്ടതായിരിക്കും അല്ലേ. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ വിട പറഞ്ഞു പോയ ഉമ്മയെ ഓർത്ത് കരഞ്ഞു പോയി എന്നാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. പിന്നെ ചില ആളുകളൊക്കെ ഇപ്പോഴും അവരുടെ മെസ്സേജുകൾ നമ്മൾ കാണാത്തതിൽ പരിഭവങ്ങൾ പറയുന്നുണ്ട്. മലപ്പൂർവ്വം നമ്മൾ ആയതും പിന്നെ ഇഗ്നോർ ചെയ്യില്ല, അവഗണിക്കൂല. എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക ഇൻഷാല്ലാ. അൽഹംദുലില്ലാ, രാവിലെയും വൈകുന്നേരവും ഉള്ള ദിക്റിൽ പ്രാർത്ഥന ചൊല്ലാറുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് ഒരു ശ്രോതാവ് പറയുന്നു.
1: അമ്മിരട്ടി അടുത്തനായിട്ട് എൻ്റെ മെസ്സേജ് ഉണ്ടല്ലോ. അദ്ദേഹം
0: ഹിദായത്തിൻ്റെ വെളിച്ചം തേടിയല്ലേ.
1: ആ അതെ, ഒരു പദ്യരൂപത്തിൽ എഴുതിയിട്ടുണ്ട് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ വെളിച്ചം തേടി ഞാൻ നടക്കും വഴികളിലെല്ലാം, റബ്ബിൻ്റെ തൗഫീക്കിൻ കൈത്താങ്ങില്ലെങ്കിൽ തളർന്നു വീഴും ഞാൻ പാതി വഴിയിൽ. സ്വന്തം ബുദ്ധിയും കഴിവുകൾ മാത്രം പോരെന്നോർക്കുക, നാളെയുമെന് മനെ സർവനിയന്താവാം. അള്ളാഹുവിൻ്റെ അനുഗ്രഹം വേണം കാലടികൾ ഉറക്കുവാനോ. സത്യത്തിൽ അങ്ങനെ തുടങ്ങി കുറച്ച് വരികൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം.
0: പിന്നെ ഞങ്ങൾ നേരത്തെ പറഞ്ഞൊരു അനുഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ ജംഷീർ മുട്ടിൽ പ്രതികരിക്കുന്നുണ്ട്. മൂസക്ക് പറഞ്ഞ ശരിയാണ്, ഞാനൊരു മാസം മുമ്പ് പേഴ്സണൽ ആവശ്യത്തിന് പോയപ്പോൾ കാസർഗോട്ട് ഒരു സുഹൃത്ത് ഉച്ചക്ക് വീട്ടിലേക്ക്, അവരുടെ ആ ഒരു ആതിഥ്യമര്യാദകളുടെ അല്ലേ ഒരു മറ്റൊരനുഭവം പങ്കുവെക്കുകയാണ് ഇൻഷാല്ലാ. പിന്നെ കണ്ണൂർ ജില്ലക്കാരും സൽക്കരിക്കുന്നതിൽ ഒരിളവും കാണിക്കാറില്ല, വളരെ ഉഷാറാണെന്നാണ് ഷുഹൈബായ മുളപ്പട്ടണം.
1: സത്യം, അതെ.
0: ആയിക്കോട്ടെ, നമുക്ക് ആ വഴിക്ക് ഒന്ന് ചെന്ന് നോക്കുമ്പോ അറിയാലോ അല്ലെ ഇൻഷാല്ലാ. പിന്നെ കാതുകളിൽ നിന്ന് കാതുകളിലേക്ക്, കാതുകളിലൂടെ ബന്ധങ്ങൾ തുടർന്നു പോകുന്ന ഈ ആധുനിക കാലത്ത് രക്തബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും നിലനിർത്താൻ നമുക്ക് കഴിയണം. അതിന് സഹായകമാവുന്ന നിരവധി പരിപാടികൾ നൽകുന്ന പീസ് റേഡിയോ ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് എന്നാണ് അൻവർ എൻറ്റി മുട്ടിൽ വയനാട് പ്രതികരിക്കുന്നത്.
1: ഫെബിൻ വാഴക്കാട് ചോദിക്കുന്നത്, ഇസ്ലാമിക് പാരന്റിംഗ് ക്ലാസ് ആരംഭിക്കുന്നതിന്റെ ഡേറ്റ് എന്നാണെന്ന് പറയാമോ എന്നുള്ളതാണ്. സെപ്റ്റംബർ 1 തുടങ്ങുമെന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള അറിയിപ്പ്.
0: അപ്പോൾ പരമാവധി ആ ഒരു സമയം വരെ ഇതിന്റെ ഈ ഒരു കമ്മിങ് സൂൺ അല്ലേ നമ്മൾ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്തിട്ട് പീസ് റേഡിയോയുടെ കേൾവിക്കാരാക്കി അത് മാറ്റുക. ഒരു സമയമുണ്ടല്ലോ നമ്മളെ മുമ്പിൽ. അപ്പോൾ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിലുള്ള പ്രോഗ്രാമുകളൊക്കെ കേട്ട് മറ്റ് കോഴ്സുകളൊക്കെ പരിചയപ്പെടുത്താനുള്ള ഒരു അവസരമായിട്ട് കണ്ട്. പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ടീച്ചേഴ്സിൻ്റെ ഇടയിലടക്കം, ടീച്ചേഴ്സ് ആൻഡ് പാരൻസ് അല്ലേ, അവർക്കിടയിൽ വളരെ ഒരു ഫേമസ് സംഭവമായിട്ട് മാറാൻ പോവാണ്.
1: സഹോദരി ചോദിച്ചിട്ടുണ്ട്, പിന്നെ കളിയാവുന്നുള്ളതാണ്, പിന്നെ ഫാമിലി മീറ്റ് എവിടെ വെച്ചിട്ടായിരുന്നു നടന്നതെന്ന് അറിയാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോ അത് അറിയുന്ന ഏതെങ്കിലും ശ്രോതാക്കളുടെ അവർ കമന്റ്
0: ചെയ്യുന്നു. പ്രതികരിക്കട്ടെ.
1: അതെ അതെ.
0: യെസ്, ഓക്കെ. പിന്നെ റംല പി സി ചിങ്ങപുരം സലാം പറഞ്ഞിട്ടുണ്ട്. ജാസ്മിൻ വയനാട്, ഷിയാബ് കൽപ്പറ്റ, ഇവരെ കുറച്ച് നേരത്തെ നമ്മുടെ സലാം പറഞ്ഞു വന്നവരാണ്. സഹറ സുഹറ, പിന്നെ ബക്കർ പെരിന്തമണ്ണ, ഈ റിവൈൻഡ് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ ടെക്നിക്കൽ വിങ് അത് പരിശോധിക്കും എന്ന് അറിയിക്കുകയാണ് ഇൻഷാല്ലാ.
1: ഓക്കെ, നമ്മൾ ഷെഡ്യൂളിലേക്ക് പോകാൻ തോന്നുന്നു, പോയിട്ട് തിരിച്ചെത്താം. നമ്മൾ പീസ് റേഡിയോ അപ്ഡേഷൻ്റെ ടൈമാണിപ്പോൾ. നമുക്കറിയാം പീസ് റേഡിയോയുടെ നേതൃത്വത്തിൽ ജീവിതത്തിന്റെ വിവിധ മേഖലകളിലുള്ള മേഖലകളെ സ്പർശിക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള കോഴ്സുകൾ നടത്തിക്കൊണ്ട് നടന്നു വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു അറിയിപ്പാണ് നമുക്ക് ആദ്യം അറിയിക്കാനുള്ളത്. ആദ്യം നമുക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇസ്ലാമിക് പാരന്റിംഗ് കോഴ്സിനെ കുറിച്ചാണ് നേരത്തെ ഒരു ശ്രോതാവ് ചോദിച്ചിരുന്നത് എന്നാ തുടങ്ങുന്നു എന്നുള്ളത്. അപ്പൊ കുട്ടികളെ ഖുർആന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ വളർത്താൻ ആഗ്രഹിക്കുന്ന ഓരോ രക്ഷിതാവും പഠിച്ചിരിക്കേണ്ട കോഴ്സാണ് നമ്മൾ പാരന്റിംഗ് കോഴ്സ് എന്ന് പറയുന്നത്. പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെയും കൗൺസിലർമാരുടെയും നേതൃത്വത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ രക്ഷാകർത്തർ വെല്ലുവിളികൾക്ക് പ്രായോഗികവും ഫലപ്രദവുമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന വളരെ നമ്മളൊക്കെ കേട്ടിരിക്കേണ്ട ഒരു കുടുംബത്തിൽ ആള് പാരന്റിംഗ് എന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാം ചെറിയ കുട്ടികൾ മുതൽ ടീനേജ് പ്രായക്കെ ആൾക്കാരെ മക്കൾ നമുക്ക് ഉണ്ടാവും. അപ്പൊ അവരെയൊക്കെ മാനേജ് ചെയ്യുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ.
0: ഓക്കെ, നമ്മള് ആ ഈ പാരന്റിങ്ങിന്റെ വിഷയം പറയുമ്പോഴേ ഇപ്പൊ ഇങ്ങനെ നമ്മൾ ആലോചിക്കും എന്തപ്പോ നമ്മക്കിപ്പോ നമ്മള് കുട്ടികളെ നോക്കാൻ അത്ര പണിയെന്ന് ഇങ്ങനെ സിമ്പിളായിട്ട് ചിന്തിക്കും. പക്ഷെ നമ്മൾ ഈ കാലഘട്ടം മാറുമ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന പല വ്യത്യസ്ത ചിന്തകളും ധാരണകളും കാഴ്ചപ്പാടുകളൊക്കെ മാറും. സ്വാഭാവികമായിട്ട് നമ്മൾ ചിലപ്പോൾ ജീവിച്ചു പോകുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു കാലഘട്ടത്തിലൂടെ ആണല്ലോ അവർ വളരുന്നത്. അപ്പം അതിനനുസരിച്ച് ഒരു അപ്ഡേഷനും കൂടെ നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ഈ പാരന്റിങ്ങിലൂടെ നമ്മൾ പരിശീലിച്ചെടുക്കേണ്ടത്.
1: വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് നിങ്ങൾ പറഞ്ഞത്. കാരണം നമ്മളൊക്കെ ജീവിച്ച ആ ഒരു കാലഘട്ടത്തിലല്ല ഇപ്പൊ മക്കൾ ജീവിക്കുന്നത്. അതിലേറെ സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ കൂടുതലുള്ള സാഹചര്യമാണ്. അപ്പോൾ അവർ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം.
0: അതെ, അതോടൊപ്പം നമ്മൾ ഈ കുട്ടികളെ നിങ്ങളുണ്ടല്ലേ നിങ്ങളൊന്ന് ഉപദേശിക്കണം, നിങ്ങളൊന്ന് പറയണം, ഈ വർത്തമാനം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നേരെ മറിച്ച് നമ്മള് മറ്റുള്ള കുട്ടികളെ ഇങ്ങനെ ആലോചിച്ചമായി മറ്റൊരാളുടെ കുട്ടിയെ നമ്മൾ ഉപദേശിക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നെ കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുമ്പോൾ നമ്മൾ ഏതൊരു സമീപനമാണ് സ്വീകരിക്കുന്നത് അത് അവനവൻ്റെ കുട്ടികളുടെ വിഷയത്തിലേക്ക് വളരെ ക്ഷമയോടുകൂടി കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നമ്മൾ നല്ലൊരു പേരൻ്റ് ആവും എന്നുള്ളതാണ് സത്യം. അപ്പം അതിൻ്റെ ഒരു നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്തെടുക്കാനുള്ള ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ ഈ കോഴ്സിലൂടെ കിട്ടുക.
1: അപ്പോൾ നമ്മുടെ എല്ലാ ശ്രോതാക്കളും ഇതിൻ്റെ ഒരു ഭാഗമാകാൻ ശ്രമിക്കണം ഇസ്ലാമിക് പാരന്റിംഗ് കോഴ്സ്. പിന്നീട് ഇപ്പോൾ നമുക്കറിയാം 500 മൊഡ്യൂൾ 16 അതിൻ്റെ വിശുദ്ധ ഖുർആൻ വ്യവസ്ഥാപിതമായി പഠിപ്പിക്കുന്ന
0: അതിനെ ചുരുക്കിയിട്ട് മുസ സാഹിബേ ചുരുക്കിയിട്ട് അതിനെ കുറിച്ച് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക?
1: 500-നെ കുറിച്ച് വളരെ ചുരുക്കം എന്ന് പറഞ്ഞാൽ ഖുർആനെ ഏറ്റവും ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പഠന സംവിധാനമാണ് 500 എന്നുള്ളത്.
0: സാധാരണ ഒരു മലയാള പരിഭാഷ തഫ്സീറോ വായിക്കുന്നതിന്റെ അപ്പുറത്ത്
1: അത് ഒരു ക്ലാസ് കേട്ട ആൾക്കാർക്ക് അറിയാം അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന്. നമ്മൾ സാധാ ഒരു ഖുർആൻ ക്ലാസ് പോയിരിക്കുന്നതും ഈ 500 ഖുർആൻ ക്ലാസ് കേൾക്കുന്നതിന് വ്യത്യാസം അപ്പൊ അതിൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ അത് ഒരു ക്ലാസ് കേട്ടാൽ നമുക്ക് അടുത്തും കേൾക്കണം എന്നുള്ള സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിൽ അങ്ങനെ ഒരാഗ്രഹം വരും. ഖുർആനെ പഠിക്കാൻ അത്രയും നമുക്ക്
0: ഭയങ്കര
1: അറിവുണ്ടാവുന്നുള്ള ഡീപ്പായിട്ട് മനസ്സിലാക്കാം. അപ്പൊ അതിന്റെ 39 ക്ലാസ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും ശ്രോതാക്ക പഠിതാക്കൾക്ക് ഇനി പിന്നെ ക്ലാസ് ടെസ്റ്റുകൾ അയക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ 2 August വരെ അതിനുള്ള അവസരമുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയിക്കാനുള്ളത്. അത് നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മളുടെ പരിചയത്തിലുള്ള ആൾക്കാർക്കൊക്കെ 500 പഠിക്കുന്ന ആൾക്കാരോട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും, ശ്രോതാക്കൾക്കും ഷെയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്.
0: പിന്നെ അടുത്തൊരു അപ്ഡേറ്റ്സ്,
1: പിന്നെ വളരെ പ്രധാനപ്പെട്ടത് ഈ മദ്രസയാണ്. നമുക്ക് വിജ്ഞാനവും സ്വഭാവ ശുദ്ധിയും ഒരുമിച്ച് വളർത്തുന്ന ഓൺലൈൻ മദ്രസയാണ്. ജൂനിയർ സീനിയർ വിദ്യാർത്ഥികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ കോഴ്സുകൾ വിസ്ഡം സ്റ്റുഡൻസിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നു എന്നുള്ളതാണ്. അതിന്റെ ഈ കോഴ്സ് ഇപ്പോൾ ജൂലൈ 24 ആരംഭിച്ചിട്ടുണ്ട്. എൻറോൾമെന്റ് ചെയ്യേണ്ടത് ബിസ് റേഡിയോ ആപ്പിലെ കോഴ്സ് ഓപ്ഷൻ വഴി നമുക്ക് എൻറോൾ ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ വളരെ പ്രത്യേകമായ മറ്റൊന്ന് സൂചിപ്പിക്കാനുള്ള 77 രൂപയുടെ സ്കോളർഷിപ്പുകൾ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്.
0: ഭയങ്കര വ്യത്യസ്തമായൊരു പ്രോഗ്രാമാണ്. ഈ ഈ മദ്രസനെ കുറിച്ച് പറയുമ്പോഴേ നമ്മൾ രക്ഷിതാക്കൾക്കൊന്ന് ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്താ വെച്ചാൽ നമ്മൾ മദ്രസക്ക് വേണ്ടിയിട്ട് നമ്മൾ കുട്ടികളെ ചെലവഴിക്കുന്ന സമയം അത് മദ്രസയ്ക്ക് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന സമയവും മദ്രസ വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി നമ്മൾ കണക്കാക്കി കൊടുക്കുന്ന സമയവും നമ്മൾ സ്വയം ആലോചിച്ച് നോക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം എത്ര ബോധികമായിട്ട് പഠിപ്പിക്കുമ്പോഴും ഈ ഒരു മതപരമായ അറിവും സംസ്കാരവും അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ചെലവഴിച്ച പണവും സമയവും ആരോഗ്യവും എല്ലാം വെറുതെ ആയിരിക്കും അല്ലേ? ആ ഒരു തിരിച്ചറിയ മാത്രമല്ല ഈ മദ്രസ പറഞ്ഞപ്പോൾ മദ്രസ എന്നുള്ള പേര് വരുമ്പോൾ നമ്മൾ മദ്രസ എൻ്റെ കുട്ടി മദ്രസ പോകണുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഇപ്പോൾ ഞാനിങ്ങനെ അതല്ല. ഇവിടെ ശരിക്കും കുറച്ച് സംസ്കാരങ്ങൾ പഠിപ്പിക്കുകയാണ്, അതാണ് ഈ മദ്രസ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: നമ്മൾ മദ്രസയിൽ സാധാരണ നമ്മൾ ഓഫ്ലൈൻ മദ്രസയിൽ പോകുന്ന അല്ലെങ്കിൽ ഓൺലൈൻ മദ്രസ സിലബസ് പഠിക്കുന്ന അത് വേറെയും ഈ മദ്രസയുടെ സിലബസ് വേറെയാണ്.
0: ശരിക്കും
1: പ്രായോഗികമായിട്ടുള്ള ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് കുട്ടികളുടെ ഇടപെടലുകളിലൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ മദ്രസേനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
0: അതെ, അതായത് രക്ഷിതാക്കൾ കുട്ടികളെ പിസ്രയോട് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കേൾപ്പിക്കേണ്ട മൂന്ന് പ്രോഗ്രാമിലൊന്ന്, അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കഥ പറയാം, രണ്ട് പൂമര തണല്, പിന്നൊന്ന് ഈ മദ്രസ, ഇത് മൂന്നും നമുക്ക് കേൾപ്പിക്കാൻ പറ്റിയാൽ കുറച്ചൊക്കെ കുട്ടികൾ നമ്മൾ വിചാരിച്ചിടത്തേക്ക് വരും.
1: അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് അവരുടെ എന്താ പറയാ സർഗവസന്തം പോലെയുള്ള അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സ്റ്റാർ ക്വസ്റ്റ്.
0: ഓക്കെ ഓക്കെ.
1: പിന്നെ അടുത്ത് നമുക്ക് കോഴ്സുമായി ബന്ധപ്പെട്ട് പറയാനുള്ള അറബി ഭാഷാ പഠനമാണ്. അതിന്റെ മൊഡ്യൂൾ 2 ബഹുമാന്യനായ ഉസ്താദ് സലീം സുലൈമയുടെ നേതൃത്വത്തിൽ വിജയകരമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അറബി ഭാഷാ പഠന കോഴ്സിന്റെ 2 മൊഡ്യൂൾ ജൂലൈ 25 മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഖുർആനും ഹദീസും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ക്രമബദ്ധമായ പഠന പരിപാടിയാണ് നമുക്ക് അറബി ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട്.
0: ഈ ഭാഷ കിട്ടിയാലാണല്ലോ ഖുർആനും ഹദീസിനെയും മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടാവുള്ളൂ സ്വാഭാവികമായിട്ട്.
1: അപ്പോൾ ഈ കോഴ്സും ജൂലൈ 25 മുതൽ ആരംഭിച്ചിട്ടുണ്ട്. എൻറോൾ ചെയ്യാൻ നമുക്ക് പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷനിൽ പോയിട്ട്
0: ശനിയാഴ്ച തുടങ്ങിയിട്ടുണ്ടല്ലേ.
1: അതെ,
0: യെസ്. ഏതായാലും നമ്മളിങ്ങനെ കുറേ സംസാരിച്ച് പോയിക്കൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു പാട്ട് കേട്ട് തിരിച്ചു വരേണ്ടതുണ്ട്. ഇനി നമ്മൾ മോർണിംഗ് ഷോയിൽ സ്വരത്തിലേക്ക്.

0: മാഷാല്ലാ, വളരെ മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ സ്വരത്തിലൂടെ കേട്ടത്. നമുക്ക് ഫീഡ്ബാക്കിൽ ഒന്ന് പോവാം അല്ലേ.
1: അപ്പോ ഹനീന സുൽഫി കൊട്ടാരക്കര കൊല്ലം പറയാണ്, അറബി ഭാഷാ പഠനം റിവൈൻഡിൽ കിട്ടിയില്ല, യൂട്യൂബിലും കണ്ടില്ല. അത് ബിസ്രഡിയുടെ കോഴ്സിലാണ് നമ്മൾ പോകേണ്ടത്. അവിടെ നമുക്ക് അതിൻ്റെ മൊഡ്യൂളുകൾ എൻറോൾ ചെയ്താൽ അതിൻ്റെ മൊഡ്യൂൾ കാണാം. കഴിഞ്ഞ ശനിയാഴ്ച തുടങ്ങിയിട്ടുള്ളൂ. ഇൻഷാല്ലാ അതിൻ്റെ കൂടെ കൂടാൻ വേണ്ടി ശ്രമിക്കാം.
0: അതെ, നമ്മളെ നേരത്തെ ഒരു സഹോദരിയുടെ ചോദ്യം ഉണ്ടായിരുന്നു, കളിയാവിലവിടെ വെച്ചിട്ടാണ് ഫാമിലി മീറ്റ് നടന്നത് എന്നുള്ളത്. അപ്പോൾ അതിന് റുഷ്ദ കളിയാവ് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ഉദിരംപോയിൽ ഷാഖയിൽ വെച്ചിട്ടാണ് നടന്നതെന്ന് പറഞ്ഞിട്ടില്ലേ.
1: ഓക്കെ, മാഷാല്ലാ സ്വരം സൂപ്പർ. മാഷാല്ലാ, ദുഃഖവും സന്തോഷവും നമുക്ക് മാറി മാറി വരുമെന്ന നല്ല അർത്ഥവത്തായ ഗാനം. നല്ല ഈണത്തിൽ പാടിയ മോളെ അള്ളാഹു ഇനിയും ഏറെ ഉയരത്തിലേക്ക് എത്തിക്കട്ടെ, ആമീൻ.
0: അതുപോലെ ഒരു
1: വളപ്പെട്ടാണ്
0: ഒരു ശ്രദ്ധ ചോദിച്ചിട്ടുള്ളത്, ഇസ്ലാമിക് പാരന്റിങ് എത്ര വയസ്സുവരെയുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾക്കാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് എല്ലാ രക്ഷിതാക്കൾക്കും കേൾക്കാൻ പറ്റുന്നതാണ്,
1: എല്ലാവർക്കും പാരന്റ്സിനൊക്കെ കേൾക്കാം.
0: പാരന്റ് ആൾക്കാർക്ക് കേൾക്കാം എന്നുള്ളതാണ്,
1: പാരന്റ് ആകാൻ പോണവർക്കും കേൾക്കാം അല്ലേ.
0: അതെ,
1: യെസ്.
0: പാരന്റിങ് ക്ലാസ് തുടങ്ങി വന്ന് വീണ്ടും വേറെ ശ്രോതാവ് ചോദിച്ചിട്ടുണ്ട്, സെപ്റ്റംബർ 1 പാരന്റിങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഇൻഷാല്ലാ.
1: പിന്നെ സ്വരത്തെക്കുറിച്ച് ഹുസൈനും വി എം ഇടതനാട്ടുകരയും റുഷ്ദ കാളികാവും സീനത്ത് പാലക്കാടും ബാശേരി അബു തലശ്ശേരി ഹലീമ കെ മുഹമ്മദ് പാങ് ഇവരൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്.
0: ഓക്കെ, അപ്പോൾ നമുക്ക് മോർണിംഗ് ലൈവ് ക്വിസിൻ്റെ ശരി ഉത്തരം പറയാൻ തോന്നുന്നു അല്ലേ.
1: ഇൻഷാല്ലാ,
0: ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 28. അപ്പോൾ നമ്മൾ ഇന്നത്തെ ലൈവ് മോർണിംഗ് ക്വിസിൻ്റെ ശരി ഉത്തരം ഏതാണെന്ന് നോക്കാം.
1: ചോദ്യം എന്ന് വായിക്കാം. രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് കൂഫയിലെ ഗവർണറായിരുന്നത് ആര് എന്നാണ്. നമ്മുടെ ഈ കൊടുത്ത ഓപ്ഷനിൽ ആര് എന്നതാണ് ചോദ്യം.
0: അതെ,
1: അതിൽ ശരി ഉത്തരം ഏതാണ്?
0: ഇന്നത്തെ ശരി ഉത്തരം ഓപ്ഷൻ ബി, ഉമർ ഇബ്നു യാസർ റളിയല്ലാഹു അൻഹു.
1: ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ വിജയികളെ ഒരല്പസമയത്തിനകം നമ്മളിവിടെ പറയും. അതുവരെ ക്ഷമയോടുകൂടി കാത്തിരിക്കാം.

0: സാഹിബേ, നമ്മളേ എനിക്കിങ്ങനെ മനസ്സിൽ തോന്നിയൊരു ചിന്തയാണ്. നമ്മളിപ്പോൾ ഈ ഒരു പുതിയൊരു കാലഘട്ടം എന്നിങ്ങനെ വിശേഷിപ്പിച്ചിട്ട് എല്ലാ തോന്നിയ കാര്യങ്ങൾക്കും ഒരു പുതുമ കാണുന്ന ഒരു ലോകമാണ്. എന്ത് ചെയ്താലും അതിൽ പുതുമ അല്ലേ? ഒരാളിനി പിന്നെ വിവസ്ത്രനായി നടന്നാലും അതിനൊരു വലിയ അംഗീകാരമായിട്ട് വകവെച്ചു കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പിന്നെ സമൂഹത്തിലേറെ ഒരു സ്വാധീനമുള്ള അല്ലെങ്കിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന, സമൂഹം അംഗീകരിക്കുന്ന, റെസ്പെക്റ്റ് കിട്ടുന്ന ഒരു ജോലിയാണ് നമ്മളെല്ലാവരും പറയുന്ന അധ്യാപനം എന്നുള്ളത്, ടീച്ചിങ്. അപ്പോൾ ആ മേഖലയിലുള്ള ആളുകളെ എല്ലാവരും ഒരു മാതൃക കാണിക്കുന്ന ആളുകളായിട്ടും മുമ്പിൽ നിൽക്കേണ്ടവരായിട്ടും ഒക്കെയാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത്. ഖേദകരമെന്ന് പറയട്ടെ, പല വിധത്തിലുള്ള പിന്നെ ദുഃഖകരമായ പല വാർത്തകളും നമ്മൾ കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അതോടൊപ്പം സ്കൂളിൻ്റെ അകത്തളങ്ങളിൽ അല്ലെങ്കിൽ കോളേജിൻ്റെ അകത്തളങ്ങളിലൊക്കെ പല രൂപത്തിലുള്ള റോങ് ആയിട്ടുള്ള പിന്നെ സമീപനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നവരൊക്കെ ടീച്ചിങ് ഫീൽഡിലുണ്ട്, ഇല്ലാന്ന് നമ്മൾ പറയില്ല. അപ്പോൾ ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ട ഒരു വാർത്ത നമ്മളേറെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. ബൊമ്മനായ ടി കെയുടെ ഒരു പോസ്റ്റും ആ ഒരു വിഷയത്തിൽ നമ്മൾ വായിക്കാനുണ്ടത്. അപ്പോൾ അത് അതൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരുമ്പോഴേ ഞാൻ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം എന്താ വെച്ചാൽ, പിന്നെ പലതിനെയും വലിയ, ഞാൻ പറഞ്ഞല്ലോ, വലിയ സംഭവമായിട്ട് സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന ആളുകൾ എന്നിട്ട് തോന്നിയ കാര്യങ്ങളൊക്കെ അതാണ് ഏറ്റവും നല്ലത് എന്നുള്ള രൂപത്തിൽ അവതരിപ്പിക്കുക, പ്രസൻറ്റ് ചെയ്യുക, സമർപ്പിക്കുന്ന ആളുകളുണ്ട്. അവർ യഥാർത്ഥത്തിൽ അവരുടേതായ ചില ലക്ഷ്യങ്ങളും താല്പര്യങ്ങളൊക്കെ അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലാക്കാറുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാവില്ലെങ്കിൽ പിന്നീട് മനസ്സിലാക്കാറുണ്ട്. ഇപ്പോൾ ഈ സുംബ ഡാൻസ് എന്ന് പറയുന്ന ഒരു സാധനം, അത് നമ്മളെ സമൂഹത്തിൽ വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരെ കൊണ്ടുവന്നത് ഏത് പിന്നെ എന്തിൻ്റെ ഭാഗമായിട്ടാണ്? ലഹരിനെ എതിർക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമായിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് വന്ന ആളുകൾ ഇന്ന് ആ ലഹരിയുടെ വാഹകരും അതിനെ കച്ചവടം ചെയ്യുന്ന ആളുകളും ഡീലർമാരുമായിട്ട് മാറുന്ന വളരെ വ്യത്യസ്തമായ സംഭവങ്ങൾ നമ്മൾ ഇപ്പോൾ ഇന്ന് രണ്ട് ദിവസങ്ങൾ കൊണ്ടിങ്ങനെ സമൂഹ മാധ്യമങ്ങളിലും വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കാണും. പ്രത്യേകിച്ച് ഒരു ടീച്ചർ എന്നുള്ള പൊസിഷനിൽ നിൽക്കുന്ന ഒരാൾ അതിൻ്റെ ഒരു ഡീലറായിട്ട് അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്ന ഒരാളായിട്ട് മാറി എന്നുള്ളത് നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്താ അറിയോ, പിന്നെ അത് ഒരു വശത്ത്, അതിനോട് കണക്ട് ചെയ്ത് ഞാൻ പറയുമ്പോൾ, നമ്മൾ ശരിക്ക് ഒരു അധ്യാപകൻ അധ്യാപിക എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് മാതൃക കാണിക്കേണ്ട ആളുകളാണ്. അവിടെ ഇസ്ലാം എന്നുള്ള മതത്തിനൊന്നും നമ്മൾ അവിടെ വലിച്ചു കൊണ്ടേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് ഒരു മതം അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും കുറച്ച് ബാധ്യത കൂടും, അത് മറ്റൊരു വിഷയം. എന്നാൽ അതൊന്നും ഇല്ലാതെ ജീവിക്കുന്ന ആളുകൾക്കും നമ്മൾ കുട്ടികളുടെ മുമ്പിൽ നടക്കുന്നവരാണ്, അവരുടെ മാതൃക റോൾ മോഡൽസാണ് എന്നുള്ള ഒരു ചിത്രം സമൂഹത്തിൻ്റെ മുമ്പിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്കിത് പറയേണ്ടി വന്നത് എന്താ വെച്ചാൽ, ഒന്ന്, ഈ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ടീച്ചറുടെ പങ്ക്, രണ്ട്, നമ്മുടെയൊക്കെ സ്കൂളുകളിൽ നമ്മളൊക്കെ ചുറ്റുഭാഗത്ത് നോക്കിയാൽ, നമ്മളൊരു സുഹൃത്ത് പറഞ്ഞൊരു കാര്യമാണ് എനിക്കിപ്പോൾ ഓർമ്മ വന്നത്. രണ്ട് ദിവസം മുമ്പ് അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ കുറച്ച് സാമ്പത്തികമായിട്ടൊക്കെ ഉന്നതിയിലൊക്കെ ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇനി കിട്ടുന്ന കാശൊക്കെ ടൂറടിച്ച് കളയുന്ന കുറേ ആളുകളൊക്കെ സമൂഹത്തിലുണ്ട്. അവർക്ക് അവരുടെ കാര്യങ്ങൾക്ക് മാത്രം ഭയങ്കര താല്പര്യങ്ങളും ഇതൊക്കെ ആയിരിക്കും. പണം ചിലവഴിക്കുകയാണെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ചിലപ്പോൾ പണം ആവശ്യപ്പെടുമ്പോൾ കൈമലർത്തും. എന്നാൽ അവനവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് പൈസ അനാവശ്യമായിട്ട് ചിലവഴിക്കുന്ന ആളുകളുണ്ട്. അത് ഉദ്യോഗസ്ഥരിലുണ്ടാവാം, ടീച്ചേഴ്സിലുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവർ പിന്നെ കുടുംബമായിട്ടാണോ എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞുകൂടാ, പിന്നെ അല്ലാതെയാണെന്നാണ് ഞാൻ കേട്ടത്. ഒരു അന്യ വ്യക്തിയുടെ കൂടെ എന്തു ചെയ്യാണ്, ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ അത്തരം ആളുകൾ പോകുന്നൊരു സ്ഥലത്ത് പോയിട്ട് ഒരു മാന്യതയില്ലാത്ത വസ്ത്രങ്ങൾ ധരിച്ചിട്ട് അങ്ങനെ കുറച്ച് ആളുകൾ വന്ന് അവിടെ വിശ്രമിക്കുന്ന, സമയം കണ്ടെത്തുന്ന ഒരു സ്ഥലം, അവിടെ പോയിട്ട് എന്തു ചെയ്യാണ് ഈ രൂപത്തിലുള്ള വസ്ത്രം, ബിക്കിനി എന്ന് പറയുന്ന രൂപത്തിൽ ശരീരത്തിൻ്റെ അവർത്തുകളൊക്കെ വെളിവാക്കുന്ന രൂപത്തിലുള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ട് എന്തു ചെയ്യാണ് ഒരു ടീച്ചർ അവിടെ പോയിട്ട് അങ്ങനെ ജീവിക്കുകയാണ് കുറച്ച് ദിവസം. ഇങ്ങോട്ട് അതെല്ലാം സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ട് എന്തു ചെയ്യാണ് അറിയിക്കുകയാണ്, നാട്ടുകാരും ഇവ അറിയിക്കുകയാണ്. അപ്പോൾ ഇതിലൂടെ ശരിക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് അല്ലേ? അതൊരു വലിയ ചിന്തിക്കേണ്ട ഒരു വിഷയമാണല്ലോ. അപ്പോൾ പിന്നെ ഈ ഒരു വിഷയത്തിൽ കുട്ടികൾ എന്തായാലും ടീച്ചേഴ്സിൻ്റെ നമ്പറൊക്കെ കുട്ടികളെ കയ്യിലുണ്ടാവുമല്ലോ, രക്ഷിതാക്കളെ കയ്യിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് കണ്ടിട്ടൊരു കുട്ടി പിന്നെ പറയുകയാണ്, കുട്ടികൾക്കിടയിലും മാതാപിതാക്കളോടൊക്കെ സംസാരിക്കുകയാണ്, ഒരു ടീച്ചർ അല്ലേ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ചുണ്ടിലിടുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓപ്പൺ ഡ്രസ്സ് ഒരു ഇത്തിരി അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിലൊക്കെ ഭയങ്കര എതിർപ്പ് കാണിക്കുന്ന ടീച്ചേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളാണല്ലോ. അപ്പോൾ ഇങ്ങനെ കിട്ടുങ്ങാണ്ട് അതും സ്റ്റാറ്റസ് ഇടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു നിലവാരം എന്താണ് അല്ലേ? നമ്മൾ എന്താ പറയുക, മനുഷ്യന്മാർ ചെയ്യണതൊക്കെ സ്റ്റാറ്റസ് ഇടാണ് ഇപ്പോൾ. അതാണ് അതൊരു ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ പുതിയ കാലത്തെ പുതിയ കുറച്ച് ചെറുപ്പക്കാരായിട്ട് യങ്ങേഴ്സായിട്ടുള്ള ടീച്ചേഴ്സൊക്കെ ഈ ഒരു മേഖലയിൽ ഒരുപാട് കുറച്ച് വൾഗറായിട്ട് കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അവർ വിചാരം ഇതൊക്കെയാണ് കുട്ടികളെ കയ്യിലെടുക്കാനുള്ള സംഭവങ്ങൾ എന്നാണ്. പക്ഷേ കുട്ടികളെ കയ്യിലെടുക്കാൻ നമുക്ക് നമ്മുടെ ടീച്ചിങ് ഫീൽഡിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അല്ലാതെ ഇങ്ങനെ കുറച്ച് വൾഗറായിട്ട് ഒരു മോശം മെസ്സേജ് കൊടുക്കുന്ന രൂപത്തിൽ ആകാൻ പാടില്ലല്ലോ. അതോടൊപ്പം ഇതിനോടൊക്കെ കണക്ട് ചെയ്തിട്ട് പറയുമ്പോൾ നമ്മുടെ സ്കൂളുകളിലും പിന്നെ വിദ്യാലയങ്ങളിലുമുള്ള മുസ്ലിം ടീച്ചേഴ്സ് ഉണ്ടാവും. അതായത് മുസ്ലിം ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും അവർ നല്ലൊരു ഫാമിലിയിൽ നിന്ന് തികഞ്ഞ ഒരു ഇസ്ലാമിക ചുറ്റുപാടിൽ നിന്നൊക്കെ വരുന്ന ആളുകളൊക്കെ ആയിരിക്കും. പക്ഷെ സ്കൂളിലെത്തുമ്പോൾ ഇവരുടെ വേഷത്തിലും വിധാനത്തിലും തലമറക്കുന്ന വിഷയത്തിലുമൊക്കെ ഇത് നമുക്ക് നമ്മൾ പറയാനുള്ളൊരു പിന്നെ അവകാശം ഉണ്ടല്ലോ. ആ നിലക്ക് പറയണ അവരെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളെല്ലാം അവരെന്ത് ചെയ്യും, ഒരു മാതൃകയാകേണ്ട ഒരു ടീച്ചർ മറ്റു കുട്ടികളോട് മോളെ ഇതൊക്കെ ഒന്ന് മറിച്ച് നടന്നൂടെ എന്നൊക്കെ പറയാൻ യോഗ്യതയുള്ള ആളുകൾ അയോഗ്യരായി പോവുകയാണ്. കാരണം അവർ കുട്ടികൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ വരുമ്പോൾ മറ്റു പല ലക്ഷ്യങ്ങളും മനസ്സിലേക്ക് വരാണ്. ഒരു പക്ഷേ ജനിച്ച ടീച്ചേഴ്സ് ശ്രദ്ധിക്കണം എന്നുള്ള ഉദ്ദേശങ്ങളുണ്ടാവും. അങ്ങോട്ടും അങ്ങോട്ടൊക്കെ പല ഉദ്ദേശങ്ങൾ പലർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ മാതൃക ആകേണ്ട ടീച്ചേഴ്സ്, പല മേഖലയിലും മാതൃകയാകേണ്ട ടീച്ചേഴ്സ് ഇതിനൊക്കെ മനഃപൂർവ്വം എന്ത് ചെയ്യാണ്, അവഗണിക്കുകയും എന്നാലൊരു കുട്ടീൻ്റെ അടുത്ത് ഒരു ചെറിയ പ്രശ്നം കാണുമ്പോഴേക്ക് അതിനെ പെരുപ്പിച്ച് ആകെ പ്രശ്നമാക്കി എല്ലാവരുടെയിലും ഷൗട്ട് ചെയ്ത് പ്രശ്നം. എന്നാൽ ഈ ടീച്ചർ ഒരു നിമിഷമെങ്കിലും ഞാൻ മാതൃക ആകേണ്ട ഞാൻ എങ്ങനെയാണ് എന്ന് ചിന്തിക്കാത്തൊരവസ്ഥ ഇന്ന് സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ലാസ്റ്റ് ഒരു കാര്യം കൂടെ ഇതിലേക്ക് എടുത്തു വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യണം കേട്ടോ. ഇൻഷാല്ല. അതായത് പിന്നെ സാധാരണ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, ഈ മേനി മുടിയൊക്കെ ഇങ്ങനെ പുറത്ത് കാണിച്ച് നടക്കുന്ന ആരായിക്കോട്ടെ, ടീച്ചേഴ്സ് എന്നല്ല ആരായിക്കോട്ടെ, അവസാനം പിടിച്ച് കിടത്തിയിട്ടേ അല്ലേ എന്തൊക്കെ മോഡൽ ഡ്രസ്സ് ധരിച്ചിരുന്നോ, അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ ശരീരം പുറത്ത് കാണിച്ചിരുന്നോ, ഇതൊക്കെ അവസാനം മുടി പൊതച്ച് ഒരു പിന്നെ മുടി പോലും പുറത്ത് കാണിക്കാതെ തലമുടി മുതൽ കാല് വരെ മറച്ച് പൊതിഞ്ഞ് നിർബന്ധമായിട്ടും കൊണ്ടുപോകുന്നൊരു സമയം വരാണ്ടല്ലോ. പക്ഷെ ഇതിനെക്കുറിച്ചൊരു സെക്കൻഡ് ഇത്തരം ആളുകൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മുസ്ലിം എന്നോ അമുസ്ലിം എന്നോ ഒന്നുമില്ല ശരിക്ക്. ഈ ഒരു യാഥാർത്ഥ്യത്തിൽ കൊണ്ടുപോകും അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക പൊതിയും എന്നുള്ള ആ ഒരു സത്യം ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ ഇതൊക്കെ മറച്ച് നടക്കാൻ മടിയും അല്ലെങ്കിൽ പിന്നെ ഒരു പോരായ്മയൊക്കെ ആയിട്ട് കാണുന്ന ആളുകളൊക്കെ നാളെ പുതപ്പിക്കുന്നതാണ് നമ്മൾ പറയുക, പുതപ്പിച്ച് കൊണ്ടുപോകും. അത് കഫൻ ചെയ്യുന്ന ആ ഒരു സംഭവമാണല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശരിക്കും ഇങ്ങനെ ആലോചിച്ച് നമ്മളൊരു വേള ചിന്തിച്ച് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സമൂഹത്തിന് എന്ത് നൽകുന്നു, സമൂഹത്തിന് എന്ത് സന്ദേശം നൽകുന്നു എന്നത് ഏത് മേഖലയിലുള്ള ആളുകൾക്കും ചിന്തിക്കൽ അനിവാര്യമാണ്. വിശിഷ്യ അധ്യാപിക അധ്യാപകന്മാർ ഒന്നുകൂടെ ഈ ഒരു വിഷയത്തിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്.
1: തീർച്ചയായിട്ടും അതെ. ഇതിലിപ്പോൾ താങ്കൾ പറഞ്ഞു തുടങ്ങിയ ഒരു വിഷയം തന്നെ നമുക്ക് ശരിക്കും അഡ്രസ്സ് ചെയ്യാനുള്ളത്, കാരണം ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ മാത്രമല്ല അവരുടെ രക്ഷിതാക്കൾ വരെ വളരെ റെസ്പെക്റ്റോടെ കാണുന്ന ഒരു വിഭാഗമാണ് അധ്യാപകരെന്ന് പറഞ്ഞത്. മുതിർന്ന എത്ര പ്രായ ആളാണെങ്കിലും തൻ്റെ പിന്നെ കുട്ടിയുടെ അധ്യാപകനാന്ന് പറയുമ്പോൾ ആ ഒരു റെസ്പെക്റ്റ് സ്വാഭാവികമായിട്ട് അവരുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ ഇവർ സ്വഭാവ രൂപീകരണം അല്ലെങ്കിൽ അവരുടെ സ്വഭാവം എങ്ങനെയാണോ അതിൽ നിന്ന് നമ്മുടെ കുട്ടികളും സ്വഭാവ രൂപീകരണം ഉണ്ടാകുമെന്ന് രക്ഷിതാക്കൾക്കറിയാം. കാരണം നമ്മളെ വീട്ടിൽ നിന്ന് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ നമ്മൾ ഇടപെടലുകൾ നടത്തുന്നത് പോലെ തന്നെ ഒരു ദിവസം രാവിലെ എന്താ പറയുക പിന്നെ 10 മണി മുതൽ 4 മണി വരെയെങ്കിലും മിനിമം അത്രയും മണിക്കൂറുകൾ ഈ കുട്ടികൾ ഈ അധ്യാപകരുടെ കൂടെയാണുള്ളത്. അത് വ്യത്യസ്ത അധ്യാപകർ ക്ലാസ്സിൽ വന്നു പോകുന്നുണ്ടെങ്കിലും അപ്പോൾ അവിടുന്ന് സ്വാഭാവികമായിട്ടും അധ്യാപകരുടെ ഒരു സ്വഭാവം കുട്ടികളിലേക്ക് പകരും തീർച്ചയായിട്ടും. അവരാ നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ തീർത്തും മാതൃകയാകേണ്ട ആളുകളാണ്. അപ്പോൾ പലപ്പോഴും ഇന്നത്തെ ഒരു ചർച്ച കൾച്ചർ എന്താണെന്നുള്ളത്, നമ്മൾ പലപ്പോഴും പറയാം സംസ്കാരം ഇല്ലാത്തതെന്ന് പറയുമ്പോൾ ഈ സംസ്കാരം ആരുണ്ടാക്കിയത് അല്ലെ, എന്താണ് സംസ്കാരം എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ജീവിക്കുന്ന ആ ഒരു സമൂഹത്തിൽ മാന്യമായിട്ട് ഇടപെടുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നമ്മളെ കുട്ടികൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടാവുക എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ മറ്റു തലത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പലപ്പോഴും ആളുകൾക്ക് ലക്ഷ്യം മറന്നു പോവാണ്. പ്രത്യേകിച്ചും മുസ്ലിങ്ങളായ ആളുകൾക്ക് തന്നെ, വിശ്വാസികളായ ആളുകൾക്ക് തന്നെ ലക്ഷ്യം മറന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ടാണ് ലൊക്കേഷൻ മാറുമ്പോൾ അല്ലെങ്കിൽ സന്ദർഭം മാറുമ്പോൾ നമ്മളുടെ സ്വഭാവത്തിൽ നേരെ ഉൾട്ട ഓപ്പോസിറ്റായി വരുന്നത്. ചിലപ്പോൾ വീട്ടിൽ നമ്മൾ നല്ല ആളായിരിക്കാം, നമ്മളെ നാട്ടിൽ നമ്മൾ അറിയപ്പെടുന്ന ആളായിരിക്കാം, പക്ഷേ അവിടുന്ന് നാടും വീടും ഒക്കെ വിട്ട് മറ്റൊരു തലത്തിലെത്തുമ്പോൾ നമ്മളുടെ സ്വഭാവം മാറുന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പേടിക്കണം. കാരണം നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ അള്ളാഹുവിനുള്ള ആ ഭയമില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് എപ്പോഴും ലക്ഷ്യം പരലോകമാണ്. അപ്പോൾ അത് ബ്രേക്ക് ആവുന്ന രീതിയിൽ, അത് നഷ്ടപ്പെടുന്ന രീതിയിൽ ഒരിക്കലും ഒരാൾക്ക് ആവാൻ കഴിയില്ല എന്നുള്ളത്. അപ്പോൾ ഈ നിങ്ങളീ പറഞ്ഞ ഈ ഒരു വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ തന്നെ, ഇപ്പോൾ നമ്മൾ നേരെ സൂചിപ്പിച്ചു ലഹരിക്ക് അതിൽ നിന്ന് കുട്ടികൾക്ക് ഒരു മോചനം കിട്ടാൻ വേണ്ടി, മാനസിക ഉല്ലാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് സൂംബ ഡാൻസൊക്കെ ഇവിടെ അവതരിപ്പിച്ചത്. അതുമൊക്കെ അതിൻ്റെ നമുക്കറിയാം, അതിൻ്റെ ഒരു തലത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ അതിൻ്റെ ഡിസ്കഷനിലേക്ക് പോവല്ല. അപ്പോൾ ഇവിടെ ശരിക്കും ഓരോ വ്യക്തിയും അവനവൻ്റെ ഒരു ഉത്തരവാദിത്വത്തെക്കുറിച്ച് അറിവുണ്ടായ പോലെ തിരിച്ചറിവുണ്ടാവണല്ലോ. ആ ഒരു തലത്തിലേക്ക് ആഴത്തിൽ ചിന്തിച്ച് അങ്ങനെ സമൂഹത്തിൽ ഇടപെടുകയാണെങ്കിൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ നമ്മൾ സമൂഹത്തിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിനാണ് ഏറ്റവും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിയ അധ്യാപകർക്കാണെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സംഭവം. കാരണം എന്താ വെച്ചാൽ ഇവരുടെ കയ്യിലാണ് ഈ കുട്ടികളെ കിട്ടുന്നത്. സ്വഭാവ രൂപീകരണം ഏറ്റവും നന്നായിട്ട് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ആ ഒരു പ്രായത്തിൽ അധ്യാപകർക്കാണ്
0: സമയം
1: കിട്ടുന്നത് അവർക്കാണ്. പിന്നെ നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ പണ്ട് എൽ പി സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകനെ കാണുമ്പോൾ നമുക്ക് ഇപ്പോഴും ഒരു റെസ്പെക്ട് ഉണ്ടാവും. ആ മാഷെന്ന് പറഞ്ഞിട്ട് നമുക്ക് അവരുടെ കാണുമ്പോൾ അതൊക്കെ നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ തലത്തിൽ കുട്ടികളുടെ കാര്യങ്ങൾ ഇടപെടുമ്പോൾ, അല്ലെങ്കിൽ കുട്ടികൾക്ക് തന്നെ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചറിവുണ്ടാവും അന്ന് ഇപ്പോൾ ഈ വരയ്ക്ക് എന്നെ പഠിപ്പിച്ചിരുന്നത് അന്ന് അവരൊക്കെ അങ്ങനെ, അവർക്ക് പിന്നെ ഒരു തിരിച്ചറിവുണ്ടാകുമ്പോൾ അവർ ചിലപ്പോൾ നമ്മൾ വളരെ പുച്ഛത്തോടെ വരും കാണും. അപ്പോൾ തീർച്ചയായിട്ടും അധ്യാപക സമൂഹത്തിന് അങ്ങനെ ചിന്തിക്കാൻ കഴിയട്ടെ, നല്ല രീതിയിൽ കുട്ടികളെ നയിക്കാൻ കഴിയട്ടെ എന്നാണ് നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ.
0: യെസ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യം കൂടെ പറയാം, ഇത്തരത്തിൽ നല്ലൊരു അധ്യാപകനാകേണ്ടത് എങ്ങനെ എന്നൊരു ചോദ്യത്തിൻ്റെ വലിയൊരു ഉത്തരമാണ് ഇൻഷാല്ലാ ഒക്ടോബർ മാസത്തിൽ, ഒക്ടോബർ മാസം 11-ാം തീയതി അല്ലേ തൃശ്ശൂർ ജില്ലയിൽ നടക്കാൻ പോകുന്നത്. പരമാവധി നമ്മുടെ ശാഖയിലും നമ്മുടെ മണ്ഡലത്തിലുമൊക്കെയുള്ള അധ്യാപകരെ ഇതിലേക്ക് പങ്കെടുപ്പിക്കാൻ കൂടി നമ്മൾ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.

0: അപ്പൊ നമുക്ക് ഇന്നത്തെ മോർണിംഗ് ലൈവ് ക്വിസിലെ സിസ്റ്റം തിരഞ്ഞെടുത്ത്
1: 13 പേരിലേക്ക് പോകുന്നതിന്റെ ഒരല്പം മുമ്പ് നമുക്ക് ഒന്ന് രണ്ട്
0: ഫീഡ്ബാക്കിലേക്ക്
1: നഫീസ പി എ താമരശ്ശേരി പറയാണ്, ജീവിതത്തിൽ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണമെന്ന ചിന്ത മാത്രമുള്ളവർ ഏത് നീചതരത്തിനും പോകും. അതിൽ അധ്യാപകരോ കുട്ടിയോ ഒന്നുമില്ല, മാതൃക ആകേണ്ടവർ തന്നെ ആണ് ഈ നീചത്രങ്ങൾ കാട്ടിക്കൂട്ടുന്നത്. അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും കാത്തു രക്ഷിക്കട്ടെ. പിന്നെ ഇപ്പോൾ 2 ദിവസമായി ലഹരി കേസിൽ പിടിച്ച ടീച്ചർമാരുടെ വാർത്ത തന്നെയാണ്, അള്ളാഹു കാക്കട്ടെ.

0: ഇപ്പം നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ടീച്ചേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് അവർ ചോദിച്ചത്.
1: സെലീന തോട്ടശ്ശേരി 25 എന്താണ് അറബി ഭാഷ പഠനത്തിന് ഓറിയൻറ്റേഷൻ ക്ലാസ്സാണ് 25 കഴിഞ്ഞത്. മൊഡ്യൂൾ ക്ലാസ്സുകൾ 1 അല്ലേ തുടങ്ങുന്നത്? യെസ് ഇൻഷാല്ല.
0: അതെ അതെ.
1: അതുപോലെ തന്നെ ഈ ആയിഷ കരിമ്പിൽ എന്താ പറയണേ, ഉത്തരം ഇന്ന് തെറ്റിപ്പോയി, അല്ലെന്തല്ല പുതിയൊരു അറിവ് കിട്ടി എന്ന് പറയുന്നുണ്ട്. ജമീല വി പിയുടെ ഒരു മെസ്സേജ് ഉണ്ടല്ലോ, അൽഹംദുലില്ലാ അറിയിച്ചതിൽ സന്തോഷം, പക്ഷേ എൻ്റെ അറിവിൽ അതൊന്നും എത്താറില്ല, ആരിലൂടെ അറിയുമെന്നും അറിയില്ല, അതിൻ്റെതായിട്ടൊരു ഗ്രൂപ്പുണ്ടോ സഹോദരി റുഷ്ദയോടാ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പിന്നെ മണ്ഡലത്തിൽ ശാഖയിൽ ഒരു പിന്നെ ഒരു കോർഡിനേഷൻ നിർബന്ധമാണെന്ന് ഈ ഒരു മെസ്സേജ് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് ഇത്തരം ക്ലാസ്സുകളെ കുറിച്ചൊക്കെ ഒന്ന് പരസ്പരം അറിയിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യണം.
0: വനിതാ വിങ്ങുമായി ബന്ധപ്പെട്ടാൽ ഇവർ പരസ്പരം കണക്ട് ചെയ്യാൻ പറ്റും അവർക്ക് അല്ലേ, അവരുടെ നാട്ടിലുള്ള.
1: ഓക്കെ,
0: നമുക്ക് പ്രഖ്യാപിക്കാം അല്ലേ. അപ്പൊ ഇന്ന് തിരഞ്ഞെടുത്ത 13 പേരിലാണ് നമ്മൾ ആരൊക്കെയാണെന്നാണ് നോക്കുന്നത്. ചോദ്യം ഒന്നുകൂടി വായിച്ചു ഉത്തരം പറയാം, ചിലപ്പോൾ ലാസ്റ്റ് ജോയിൻ ചെയ്ത ആൾക്കാരുണ്ടാവും.
1: ഇന്നത്തെ ചോദ്യം കേട്ടില്ല എന്ന് പിന്നെ നമ്മളോട് പറയണ്ടല്ലോ.
0: അതെ അതെ. ചോദ്യം ഇതായിരുന്നു, 2 ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് കൂഫയിൽ ഗവർണർ ആയിരുന്നത് ആര് എന്നതായിരുന്നു ഇന്നത്തെ ചോദ്യം. അതിന്റെ ഉത്തരം ഓപ്ഷൻ ബി, അമ്മാർ ബിൻ യാസർ റളിയല്ലാഹു അൻഹു എന്നതായിരുന്നു ശരി ഉത്തരം.
1: യെസ്. ഇനി നമുക്ക് 13 വിജയികളെ, സിസ്റ്റം തെരഞ്ഞെടുത്ത 13 വിജയികളെ പറയാം. കുറേ വിജയികൾ ഉണ്ടാവും.
0: അതെ.
1: അതിൽ ഏറ്റവും 1 ആയിഷു പയ്യോളിയാണ്.
0: നാഫ് നൌഷാദ് പറവണ്ണൂർ.
1: ആയിഷ നർമിൻ.
0: ഫെബിൻ വാഴക്കാട്.
1: നാദിറ ഇടുമൊഴിക്കൽ.
0: റഹ്മത്ത് കാളികാവ്.
1: സീനത്ത് പാലക്കാട്.
0: ഹലാ മറിയം കെ പി കളിയാട്ടുമുക്ക്.
1: സുലൈഹ അയനിക്കോട്.
0: ലൈല പടിയൂർ.
1: ഫാത്തിമ
0: എടവണക്കാട്
1: എടവണക്കാട് എറണാകുളം.
0: റഷ്നി ഹാജിയാർപ്പള്ളി.
1: ഹൈറുന്നീസ അഷ്റഫ് പടിഞ്ഞാറത്തറ. ഒന്നും കൂടെ വായിക്കാം.
0: ഐഷു പയ്യോളി.
1: നാഫിഹ് നൌഷാദ് പറവന്നൂര്.
0: ഐഷ നർമിൻ.
1: ഫെബിൻ വാടക്കാട്.
0: നാദിറ ഇടിമൂഴിക്കൽ.
1: റഹ്മത്ത് കാളിക്കാവ്.
0: സീനത്ത് പാലക്കാട്.
1: ഹല മറിയം കെ പി കളിയാട്ടുമുക്ക്.
0: സുലൈഹ അയനിക്കോട്.
1: ലൈല പടിയൂർ.
0: ഫാത്തിമ എടവണക്കാട് എറണാകുളം.
1: റസ്നി ഹാജിയാർപ്പള്ളി.
0: ഹൈറുന്നീസ അഷ്റഫ് പടിഞ്ഞാറത്തറ.
1: മാഷാല്ലാ. അപ്പോൾ
0: ഈ 13 പേരാണ് ഇന്ന് സിസ്റ്റം തിരഞ്ഞെടുത്തത്.
1: അപ്പോൾ വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് സഫിയ എടപ്പാള് വരുന്നുണ്ട്. ഉത്തരം ശരിയാണ് എന്ന സന്തോഷ വാർത്ത സെറീന ഹസൻ കെ പി പെരിന്തൽമണ്ണ പങ്കുവെക്കുന്നു. എന്താ റസിയ ചെങ്ങാനിയുടെ ഒരു മെസ്സേജ് ഉണ്ടല്ലോ, അസ്സലാം വലൈക്കും, എല്ലാ പരിപാടികളും കേൾക്കുന്നുണ്ടോ? ഒന്നിനൊന്നും മെച്ചമാണ്. അള്ളാഹു ഇതിൽ നിന്നും പ്രവർത്തിക്കുന്നവരെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാണ്.
0: ഓക്കെ, ഹുസൈൻ വി എം വിജയികൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ബറക്കല്ലാഹു ഫീക്കും എന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മളോട് ജോയിൻ ചെയ്തിട്ടുണ്ട്.
1: മറ്റൊരു ദുഃഖവാർത്ത നമ്മളെ അമീറിറ്റി അടുത്തനടുക്കൽ അറിയിക്കുന്നുണ്ട്. റിയാദിൽ നിന്ന് ആസാമിൽ പ്രളയത്തിൽ 50 ആളുകൾ മരണപ്പെട്ടു, 100 ആളുകൾ മിസ്സിംഗ് ആണ്. അള്ളാഹു ഇത്തരം ദുരന്തങ്ങളിൽ നിന്നും എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ.
0: ആമീൻ.
1: ഞാനിത് ഈ മെസ്സേജ് കണ്ടപ്പോഴേ എനിക്ക് ഓർമ്മ വന്നെന്താ അറിയോ, നമ്മുടെ നാട്ടിൽ പിന്നെ ജോലി ചെയ്യുന്ന മറ്റു അതർ സ്റ്റേറ്റിലുള്ള നമ്മൾ ഭായിമാരി ഭായിമാരെന്ന് വിളിക്കുന്ന അവരുണ്ടല്ലോ, ഇവർക്ക് ഏറ്റവും പേടി, അവർ ജോലി ഏത് വെയിലത്ത് അവർ ജോലി ചെയ്യാൻ അവർക്ക് പേടിയില്ല. പക്ഷെ മഴയെ പെയ്താണ്ടല്ലോ, മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവർ പിന്നെ അവിടെ നിൽക്കില്ല, ഭയങ്കര പേടിയാണ്. മഴയത്ത് ജോലി ചെയ്യാൻ പേടിയാണ് ഇവർക്ക്. അത് നമ്മളോട് അനുഭവത്തിൽ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആലോചിക്കണം, അവിടേക്ക് എന്താ പറയുക, മഴ പെയ്ത് കഴിഞ്ഞാൽ, കുറച്ചധികം പെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രളയങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ദുരന്തങ്ങളാണ് അവർക്ക് എല്ലാ വർഷവും ഉണ്ടത്.
0: തീർച്ചയായിട്ടും അള്ളാഹു അത്തരം വലിയ അപകടങ്ങളെ തൊട്ട് പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.
1: ഇപ്പം ചില ആൾക്കാർ വിജയികളായി കഴിഞ്ഞാൽ പോലെ തല കാണുന്നതാണ് നമുക്ക് മനസ്സിലാവണത്. ഫാത്തിമ ഇടവണക്കാട് കണ്ടോ,
0: എറണാകുളം,
1: അൽഹംദുലില്ല ഞാൻ ഇനി വിജയിയായി എന്നാണ് ഇൻഷാല്ല.
0: അതുപോലെ ഐഷ നർമിൻ വണ്ടൂർ, ഞാൻ വിജയിച്ചു, 3-ാമത്തെ ആളെ വിജയിച്ചു, എല്ലാവർക്കും ആശംസകൾ എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അഷ്റഫ് 13-ൽപ്പെട്ടു വിജയികൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്.
1: കറക്കി കുത്തി ഉത്തരം ശരിയായി, എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് ഷാഹിദ കൊന്നത്ത് പ്രതികരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം.
0: സുലൈഹ തിരുവാരി ചോദിക്കുന്നത് എന്റെ മെസ്സേജ് ഒന്നും ഇന്ന് കാണുന്നില്ലേ എന്നുള്ളതാണ്. അപ്പൊ മെസ്സേജ്
1: അയച്ചിക്കണമെങ്കിൽ നമ്മൾ കാണാം.
0: നമ്മൾ വായിച്ചു പോകുന്നുണ്ട്.
1: നാദിറ ഇടുമൈക്കലിന്ന് വിജയിയാണ് അല്ലേ, അവർക്ക് ഇറക്കി കുത്തിയിട്ട് വിജയിച്ചാണെങ്കിലും അൽഹംദുലില്ലാഹ് ഒരു അറിവ് കിട്ടി എന്നുള്ള ഒരു സന്തോഷം കൂടെ പങ്കുവെക്കുന്നുണ്ട്.
0: അതെ.

0: കുത്തിയായില്ല എന്നൊന്നും സിസ്റ്റത്തിന് അറിയില്ല. ഓഹോ, ഉത്തരവ് ശരിയായി വന്നാൽ അതിൽ നിന്ന്
1: അതെ,
0: സിസ്റ്റം തിരഞ്ഞെടുക്കുന്നതാണ്.
1: ഈ റഹ്മത്ത് കാളിയാവ് ടീച്ചറാണോ എന്ന് അജീവ വജീ കരുവാറിന് ചോദിക്കുന്നുണ്ട്. പിന്നെ വിജയികൾക്ക് ആശംസകളുമായി ഹുസൈൻ വി എം എടത്തനാട്ടുകാരെ നമ്മളോടൊപ്പം ചേർന്നു. പിന്നെ സീനത്ത് പാലക്കാടിന്ന് വിജയിയാണ് സന്തോഷം പങ്കുവെക്കുന്നുണ്ട്. സഫിയ സമദ് ബാംഗ്ലൂർ സലാം പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്.
0: അപ്പോൾ നമ്മളിനി ഷെഡ്യൂളിലൊന്ന് പോയി തിരിച്ചെത്താൻ തോന്നുന്നു.
1: ഓക്കെ, എന്താണ് ഇനി നമുക്ക് ഷെഡ്യൂളിൽ?
0: വഴിവിളക്ക് പോസ്റ്റർ നമ്മൾ വായിച്ചിട്ടില്ല ഇന്നത്തെ.
1: ഓക്കെ, അപ്പോൾ ഇന്നത്തെ വഴിവിളക്കിൽ എന്താണ് നമുക്കുള്ളത്?
0: ഇന്ന് വഴിവിളക്ക് നമുക്ക് 2607-ാമത്തതാണ് ഇന്ന് വരുന്നത്. മനുഷ്യനെ സൃഷ്ടിക്കുകയും അവൻ്റെ മനസ്സിൻ്റെ വിചാര വികാരങ്ങൾ അവനേക്കാൾ നന്നായി അറിയുകയും ചെയ്യുന്നവനാകുന്നു അള്ളാഹു. തെറ്റ് ചെയ്താൽ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുകയാണെങ്കിൽ അവർക്ക് പുറത്തു കൊടുക്കാൻ സദാ സന്നദ്ധനാകുന്നു അവൻ. അതുകൊണ്ട് തന്നെ നാം നിരാശരാകേണ്ടതില്ല എന്ന് തുടങ്ങ അത് ആ ഒരു മെസ്സേജിലാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വഴിവിളക്കിൻ്റെ മെസ്സേജ് എന്ന് പറഞ്ഞത്, പശ്ചാത്താപം സ്വീകരിക്കുന്നവനെ കുറിച്ച് നിരാശ വേണ്ട. അവനാകുന്നു തൻ്റെ ദാസന്മാരിൽ നിന്ന് പശ്ചാത്താപം സ്വീകരിക്കുകയും ദുഷ്കൃത്യങ്ങൾക്ക് മാപ്പ് നൽകുകയും ചെയ്യുന്നവൻ. നിങ്ങൾ പ്രവർത്തിക്കുന്നതെന്തോ അത് അവൻ അറിയുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 42-ാമത്തെ അധ്യായത്തിലെ 25-ാമത്തെ വചനത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് ഇന്നത്തെ വഴിവിളക്ക് പോസ്റ്റ്.
1: അതെ, വഴിവിളക്കിൻ്റെ ആയത്ത് നമ്മളൊക്കെ ചിന്തിപ്പിക്കേണ്ടതാണ് അല്ലേ. ഇൻഷാല്ലാഹ് ഓരോ ദിവസവും വഴിവിളക്ക് നമുക്ക് സ്വയം ചില പ്രചോദനങ്ങൾ നൽകുന്നതോടൊപ്പം നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾക്കും ആ വിളക്ക്, നല്ല വഴിയിലേക്കുള്ള വിളക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ ഷെയർ ചെയ്യാം അല്ലേ. ഇൻഷാല്ലാഹ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം വളരെ എല്ലാ ദിവസത്തെയും പോലെ ധന്യമാണ്. ഒരുപാട് അറിവുകൾ കിട്ടുന്ന പല പരിപാടികളും നമ്മളിന്ന് കേട്ടു മനസ്സിലാക്കി. ഇൻഷാല്ലാഹ് ഇനി നമുക്ക് ഒരു ചോദ്യം ഒരു ഉത്തരം കേട്ട് വരാം
0: ഇൻഷാല്ലാഹ്.
2: സൂറ തഖാസുർ കരഞ്ഞുകൊണ്ട് പാരായണം ചെയ്താൽ സ്വർഗം ഉറപ്പാണെന്നും കരച്ചിൽ വന്നില്ലെങ്കിൽ കരയുന്ന പോലെ അഭിനയിക്കുക എങ്കിലും ചെയ്യണം എന്നും അഭിനയിച്ച് അഭിനയിച്ച് ഒരു ദിവസം ശരിയായി കരയാൻ കഴിയുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഒരു ഉസ്താദിൻ്റെ വീഡിയോ കണ്ടു. ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ, സത്യാവസ്ഥ എന്താണ് എന്നാണ്.
3: നമ്മൾ നോക്കേണ്ടത് ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അമൽ ചെയ്യണം, കർമ്മം ചെയ്യണം. പക്ഷേ ഈ ഹദീസ് ആരൊക്കെയാണ് ഉദ്ധരിച്ചത് എന്ന് നോക്കിയപ്പോൾ ഹക്കീം തിർമിദി എന്ന് പറയുന്ന ഒരാൾ, അത് നമ്മളൊക്കെ സാധാരണ സുനനു തിർമിദി എന്ന് പറയുന്ന ആ തിർമിദി അല്ല, ഇമാം തിർമിദി അല്ല, ഹക്കീം തിർമിദി. അദ്ദേഹം ഒരു സൂഫി വിഭാഗത്തിൻ്റെ നേതാവും അതിലെ ഗ്രന്ഥരചയിതാവുമൊക്കെയാണ്. അദ്ദേഹത്തിന് നവാദിറുൽ ഉസൂൽ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്, അതിലാണ് ഈ ഹദീസ് ഉദ്ധരിച്ച ഒന്ന്. അപ്പോൾ സൂഫികൾ കൊണ്ടുവന്ന ഒരു ഹദീസാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ അഹ്ലു സുന്ന വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഈ ഹദീസ് ഉദ്ധരിച്ചത് ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. അദ്ദേഹത്തിൻ്റെ ഷുഅബുൽ ഈമാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം അത് ഉദ്ധരിച്ചത് തന്നെ ഇത് കളവാണ് അല്ലെങ്കിൽ ഇത് ശരിയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അത് ളഈഫാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലുള്ള സമൂഹത്തിന് അവർക്ക് എന്തെങ്കിലുമൊക്കെ നന്മകൾ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്ന ആളുകൾ, അവരുടെ ജീവിതത്തിൽ പ്രതിഫലം ലഭിക്കുന്ന, പരലോകത്ത് ഗുണം ലഭിക്കുന്ന ഒരു സൽക്കർമ്മം പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്ന ആളുകൾ, ആ കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇതേപോലുള്ള വാറോലകൾ കൊണ്ടുവന്ന് ആളുകളെ അങ്ങനെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം, അതൊരിക്കലും വിവരമുള്ള ആളുകൾ ചെയ്യേണ്ടുന്ന ഒരു പണിയല്ല. പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ടില്ല എങ്കിൽ ഈ പറയുന്ന ആൾ ഒരു കള്ളനായി വരും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആരെങ്കിലും എൻ്റെ പേരിൽ ഒരു കളവ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് മറ്റൊരാൾ പറഞ്ഞത് എടുത്തു പറഞ്ഞതായാലും ശരി, അയാൾ സ്വന്തമായി ഉണ്ടാക്കി പറഞ്ഞതാണെങ്കിലും ശരി, അവൻ നരകത്തിൽ അവൻ്റെ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ്. ഫല്യതബവ്വഅ മഖഅദഹു മിനന്നാർ, അവൻ്റെ നരകത്തിലുള്ള ഒരു സീറ്റ് അവൻ ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇനി അവൻ ഉണ്ടാക്കിയതല്ല മറ്റൊരാൾ ഉണ്ടാക്കിയത്, അത് കളവാണെന്ന് മനസ്സിലാക്കിയിട്ടും അത് ജനങ്ങളോട് പറയാതെ പണ്ഡിതന്മാരൊക്കെ അത് കളവാണ് എന്ന് പറഞ്ഞിട്ടും അത് മറച്ചു വെച്ചുകൊണ്ട് ആളുകളോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫഹുവ അഹദുൽ കാദിബൈൻ, അല്ലെങ്കിൽ അഹദുൽ കാദിബീൻ, അവൻ രണ്ട് കള്ളന്മാരിൽ ഒരു കള്ളനാണ്. ഒന്നത് ഉണ്ടാക്കിയവന്, രണ്ടാമത് അത് കേട്ട് പറഞ്ഞവന്. അല്ലെങ്കിൽ കളവ് പ്രവാചകന്റെ പേരിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ഒരുവനാണ് ഇവൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് ആളുകളോട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, റസൂൽ ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ വളരെ ഉത്തരവാദിത്വത്തോടുകൂടിയായിരിക്കണം പണ്ഡിതന്മാർ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരു ഹദീസ് സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. വല്ലാഹു അഅലം.
0: മഷാല്ലാ, വളരെ വ്യക്തമായ ഒരു മറുപടിയാണ് നമുക്ക് കിട്ടിയത്. നമുക്ക് വിശ്വാസപരമായിട്ടുള്ള അല്ലെങ്കിൽ കർമ്മപരമായിട്ടുള്ള ഇത്തരം സംശയങ്ങൾക്ക് നിങ്ങൾക്ക് പീസ് റേഡിയോയുമായി ബന്ധപ്പെടാവുന്നതാണ്. അലിജാബ എന്ന നമ്മുടെ ഈ ഒരു പ്രോഗ്രാം തന്നെ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ മറുപടി നൽകുന്ന പ്രോഗ്രാമാണെന്ന് സൂചിപ്പിക്കുകയാണ്.

0: എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15 ലിജാബ നമുക്ക് കേൾക്കാൻ സാധിക്കുക. ഇതിലേ ഇപ്പോൾ ഈ ചോദ്യങ്ങൾ ഉത്തരവും ഇതുമായി ബന്ധപ്പെട്ടല്ല ഞാൻ ആലോചിക്കുന്നത്. എന്താ വെച്ചാല് നമുക്ക് ഉള്ള കാര്യങ്ങൾ തന്നെ എത്ര പറഞ്ഞു കൊടുക്കാണ്ട് അല്ലേ ആളുകൾക്ക്
1: പഠിപ്പിക്കാനല്ല,
0: എത്ര ഉണ്ട് നമുക്ക് തീരുവോ, തീർന്നു പോകൂല. എന്നിട്ടാണ് നമ്മൾ നമ്മുടെ പ്രസംഗത്തിന് കോപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന ആളിനോട് ഭയങ്കര ഒരു എന്താ പറയുക അറ്റാച്ച് ഉണ്ടാകാൻ വേണ്ടിട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്രേ പേര് കാര്യമുള്ളൂ, അയാൾക്ക് എന്തെങ്കിലും കൈമടക്ക് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്.
1: അലിജാബയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചയും 7:30 മുതൽ 8:30 വരെ നിങ്ങൾക്ക് നേരിട്ട് ഫോണിലൂടെ ലൈവായിട്ട് ചോദിക്കാനുള്ള അവസരം കൂടി ഉണ്ടെന്ന് സൂചിപ്പിക്കുകയാണ്.
0: ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ മോർണിംഗ് ലൈവിൻ്റെ ഏറ്റവും അവസാനം ഈ മോർണിംഗ് ഷോയുടെ അവസാന ഒരു മിനിറ്റുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ശ്രോതാക്കളുടെ ഫീഡ്ബാക്കിലേക്ക് നമുക്കൊന്ന് തിരിച്ചു വരാം.
1: ഫീഡ്ബാക്കിൽ
0: ഈ മദ്രസയിൽ ചേർന്ന് ഒരു ക്ലാസ് കാണാൻ കഴിഞ്ഞ് ഇപ്പോൾ ഒന്നും കിട്ടുന്നില്ല എന്നാണ് സജിന ഇടവണ പറയുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമ്മളെ ടെക്നിക്കൽ വിങ് അത് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു.
1: അതെ, അത് കോഴ്സുമായി ബന്ധപ്പെട്ട നമ്പറിൽ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് കിട്ടും. പീസ് റേഡിയോയിലെ അല്ലെങ്കിൽ 90 20 840 840 എന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് അതിൻ്റെ ടെക്നിക്കൽ സപ്പോർട്ട് നൽകുന്നതാണ് ഇൻഷാല്ലാ.
0: യു പി പി ഹാരിസ് ബഹ്റൈൻ പ്രതികരിക്കുകയാണ്, പ്രവാസ ലോകത്തിൽ നിന്നും പീസ് റേഡിയോയിലേക്കുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: മുഗുൽസു ചിറമംഗലം ലിസ്റ്റിൽ വന്നില്ലെങ്കിലും ഞാൻ വിജയിച്ചു, 4 മെസ്സേജ് അയച്ചു, അവിടെ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. 5-ാമത്തെ മെസ്സേജ് എന്തായാലും നമുക്ക് കിട്ടി.
0: ഈ ലഹരിക്കെതിരായുള്ള ഗാനം എവിടെ കിട്ടുമെന്നാണ് ആക്റ്റീവ് 2 ചോദിക്കുന്നത്. നമ്മളെ യൂട്യൂബിൽ ഇല്ലേ
1: ഈണം ചാനലിൽ കിട്ടുമെന്നാണ് വിചാരിക്കുന്നത് അല്ലേ?
0: ഈണം ചാനലും അല്ലെങ്കിൽ നമുക്ക് നമ്മളെ വിസ്ഡം ഗ്ലോബൽ ടിവിയിൽ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഓക്കെ, എന്നാണ് ടെക്നിക്കലി അറിയിക്കുന്നത്. ഷാമില ഷംസുദ്ദീന് വല്യകര, എന്താണ് വയൽക്കര അല്ലേ? എൻ്റെ അമ്മായിയുടെ മോൾക്ക് കിട്ടി ഫാത്തിമ ഇടവണക്കാട്.
1: ഓക്കെ,
0: അപ്പോൾ എല്ലാവരും ഇത് കുടുംബക്കാർക്കൊക്കെ സന്തോഷമുള്ളൊരു വാർത്തയാണ് നമ്മളെ മോർണിംഗ് ലൈക്സിലെ. മാഷാല്ലാ.
1: എൻ കെ മഷ്റഫ് പത്തപ്പിരിയം പറഞ്ഞ മേഘം കണ്ടാൽ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടിരുന്നു. നമ്മൾ നേരത്തെ മഴയുടെ പ്രകൃതി ദുരന്തത്തെ കുറിച്ച് പറഞ്ഞതിന്റെ മെസ്സേജാണ്.
0: സൈനബ കരുവാങ്കൽ, അസ്സലാമു അലൈക്കും, ഞാൻ ജയിച്ചു അൽഹംദുലില്ലാ, സിസ്റ്റം കണ്ടില്ല, ഇടക്ക് കാണാറുണ്ട്. റൈഹാന ബാനു എന്താ പറയുന്നത്? ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ഓരോ പരിപാടിയും ഞാൻ വിജയിച്ചു. ആ ഓക്കെ,
1: അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലൈവ് സെക്ഷൻ ഇവിടെ ഇങ്ങനെ അവസാന നിമിഷങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
0: അതെ, പങ്കുവെക്കലിൻ്റെയും വിജ്ഞാനം നുകരുന്നതിൻ്റെയും അതോടൊപ്പം ഒരു സമയം കൃത്യമായി നല്ലൊരു മേഖലയിൽ ചെലവഴിക്കുന്നതിൻ്റെയൊക്കെ 2 നമുക്ക് കഴിഞ്ഞു പോയിട്ടുള്ളത്. ഇൻഷാല്ലാ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ നമ്മുടെ ഈ സമയം. നാളെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അള്ളാഹു അത് പുണ്യമാക്കപ്പെട്ട സമയങ്ങളുടെ കൂട്ടത്തിൽ ഇത് രേഖപ്പെടുത്തി വെക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇൻഷാല്ലാ മോർണിംഗ് ഷോ ഇവിടെ അവസാനിക്കുമ്പോൾ ഇന്ന് വളരെ സന്തോഷകരമായിക്കൊണ്ടുള്ള നിമിഷങ്ങളിലൂടെ നിങ്ങളോടൊപ്പം ചെലവഴിച്ചത് മൂസ പി മൂസയുടെ കൂടെ ഞാൻ മുസ്തഫ അൻസാരി എപ്പിക്കാട്.
1: ഇനി നമ്മൾ പീസ് റേഡിയോ വൈബ്സിലേക്കാണ് പ്രവേശിക്കുന്നത്. വൈബ്സിൽ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഹനീഫ വണ്ടൂർ, അനൂസ് മഞ്ചേരി എന്നിവരാണ്.
0: വീണ്ടും മറ്റൊരു പ്രഭാതത്തിൽ പുലരിയിൽ കാത്തിരിക്കാം, കാണാം. കാണുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഈ മോർണിംഗ് ഷോ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: டேட்
1: മൈക്ക് എപ്പോൾ ഓൺ ആക്കിക്കണേ? അതാണ്
0: ഏത് ഡേറ്റാന്ന് വയ്ക്കുക. ആ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ബോക്സൊക്കെ ഇടട്ടെ, എൻ്റെ സൗണ്ട് കേൾക്കാൻ ഇതീ കിടണേ.
2: ഇന്ന് ലോകത്ത് നമ്മളേറ്റവും കൂടുതൽ ഇടപെടുന്ന ഒരു, പണ്ടൊക്കെ നമ്മൾ ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അങ്ങാടികളിൽ, സമൂഹത്തിലെ തുറന്ന പ്രദേശങ്ങളിൽ ആളുകൾ ഒരുമിച്ച് കൂടുന്ന, ഒത്തുകൂടുന്ന പ്രദേശങ്ങളിൽ ഒരുമിച്ച് കൂടുന്നത് പോലെ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇടപഴകുകയും അവരുടെ ചിന്തകൾ കൈമാറുകയും മറ്റുള്ളവരുമായി തങ്ങളുടെ അറിവുകളും അനുഭവങ്ങളും പങ്കുവയ്ക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകളും ഒക്കെ നടക്കുകയും ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണല്ലോ സോഷ്യൽ മീഡിയ. ഇതിനെ നിയന്ത്രിക്കുന്ന, ഇതിൻ്റെ ചലനങ്ങളെ കൃത്യമായി വഴിതിരിച്ചുവിടുന്ന ഓരോ മനുഷ്യരുടെയും അവരുടെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിനനുസരിച്ച് അവരുടെ മുമ്പിലേക്ക് പലതരത്തിലുള്ള കണ്ടൻറ്റുകൾ എത്തിക്കുന്നത്, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇതിൻ്റെയൊക്കെ അൽഗോരിതങ്ങളാണ് എന്ന് നമുക്കറിയാം. ഓരോ സോഷ്യൽ മീഡിയ ആപ്പുകൾക്കും അവയുടേതായ അൽഗോരിതങ്ങളുണ്ട്. ആ ആപ്പുകൾ ഉപയോഗിക്കുന്ന ആളുകളുടെ പ്രായം, അതുപോലെ തന്നെ അവരുടെ ഉപയോഗത്തിൻ്റെ സമയം, ഉപയോഗത്തിൻ്റെ രീതി, അവരുടെ ഇഷ്ടങ്ങൾ, ആ ആപ്പുകളിൽ അല്ലെങ്കിൽ ആ പ്ലാറ്റ്ഫോമുകളിൽ കത്തി നിൽക്കുന്ന കണ്ടൻറ്റുകൾ ഏതൊക്കെയാണ്, ട്രെൻഡിങ്ങിലായിരിക്കുന്ന ഇപ്പോൾ ഉള്ള ഹാഷ്ടാഗുകളും തലക്കെട്ടുകളും ഒക്കെ ഏതൊക്കെയാണ് എന്നതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ അൽഗോരിതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ഇത് ഒരു വളരെ ആഴത്തിലുള്ള ഒരു സോഷ്യൽ എൻജിനീയറിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന മേഖലയാണ്. നമുക്കറിയാം ഇന്ന് പല MNCകൾക്കും മൾട്ടിനാഷണൽ കമ്പനികൾക്കും മാർക്കറ്റിംഗ് വിഭാഗങ്ങളിൽ അവർക്ക് സോഷ്യൽ എൻജിനീയറിങ്ങിന് വേണ്ടി ആളുകളുണ്ട്. അതായത് മനുഷ്യരുടെ ചിന്തകളെ എങ്ങനെയാണ് നിർമ്മിക്കേണ്ടത് എന്ന് പഠനം നടത്തുകയും മനുഷ്യരുടെ ചിന്തകളെ അവരുടെ വിപണി താല്പര്യങ്ങൾക്കനുസരിച്ച് രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്യുന്ന സ്ട്രാറ്റജികൾ അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനനുസരിച്ച് സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു വലിയൊരു അളവോളം അതിൽ വിജയം കൈവരിക്കാൻ അവർക്ക് സാധിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഒരു സാധാരണക്കാരൻ പർച്ചേസ് ചെയ്യുന്ന വസ്തുക്കൾ, അത് ടെക് ബേസ്ഡ് ടെക്നോളജിയിൽ ഉപയോഗപ്പെടുന്ന വസ്തുക്കളാകാം, അല്ലെങ്കിൽ വസ്ത്രങ്ങൾ, വിശേഷിച്ച് ഫാഷൻ രംഗത്തുള്ള, കോസ്മെറ്റിക്സ് രംഗത്തുള്ള വസ്തുക്കൾ, ഇത്തരം കാര്യങ്ങളൊക്കെയും പർച്ചേസ് ചെയ്യപ്പെടുന്ന, ഓൺലൈൻ ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ, ഏത് രൂപത്തിലും പർച്ചേസ് ചെയ്യപ്പെടുന്ന വസ്തുക്കളിൽ അധികവും മനുഷ്യന് ആത്യന്തികമായി ഒരു ഉപകാരവും നൽകാത്തതാണ്. പക്ഷേ അത് ഏറ്റവും കൂടുതൽ വിപണി മൂല്യമുള്ള, അല്ലെങ്കിൽ വിപണിയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ചരക്കാകുന്നതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം മനുഷ്യരെ അങ്ങനെ എൻജിനീയർ ചെയ്ത് കൊണ്ടുവരാൻ, അങ്ങനെ മനുഷ്യൻ്റെ ചിന്തകളെ മാറ്റിയെടുക്കാൻ ഇത് മാർക്കറ്റ് ചെയ്യുന്ന ആളുകൾക്കും അതിൻ്റെ റിസർച്ച് ടീമുകൾക്കും കഴിഞ്ഞു എന്നാണ്. അതിനാണ് നമ്മൾ സോഷ്യൽ എൻജിനീയറിങ് എന്ന് പറഞ്ഞത്, മനുഷ്യരുടെ ചിന്തകൾ നിർമ്മിച്ചെടുക്കുക. ഇന്ന് നമ്മൾ ഇന്നത്തെ കാലത്ത് മനുഷ്യർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് ഇത് തന്നെയാണ്. മനുഷ്യരുടെ ചിന്തകളെ സ്വയം ചിന്താശേഷിയും വിവേചനശേഷിയും ശരിയും തെറ്റും ഒക്കെ വേർതിരിച്ച് മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്ന ഈ മനുഷ്യനെ കൊണ്ട് ഇതൊന്നും ചിന്തിപ്പിക്കാതെ അവൻ്റെ തലച്ചോറിനെ മരവിപ്പിച്ച് നിർത്തിക്കൊണ്ട് അവനെ യാതൊരു തരത്തിലുള്ള ആ വിവേചനശേഷി ഉപയോഗപ്പെടുത്തുന്ന അവസരങ്ങളെയൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് ചില ആളുകൾ, ചില തങ്ങളുടെ വിപണി താല്പര്യങ്ങൾ അത് കൊഴിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ, അവർ നൽകുന്ന ചിന്തകൾ മനുഷ്യരെ കൊണ്ട് ചിന്തിപ്പിക്കുക. നമ്മൾ നമ്മുടെ ചിന്താശേഷി ഉപയോഗിക്കാതെ മറ്റുള്ളവർ നൽകുന്ന ചിന്തകൾ, സൗജന്യമായി നമുക്ക് ലഭിക്കുന്ന ചിന്തകൾ, അത് നമ്മുടെ തലയിൽ ഫിറ്റ് ചെയ്യുകയും അതിനടിമപ്പെടുകയും നമ്മുടെ ബുദ്ധി പണയപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക. സോഷ്യൽ മീഡിയയിൽ മാറി മറിയുന്ന, അല്ലെങ്കിൽ മിന്നി മറഞ്ഞുകൊണ്ടിരിക്കുന്ന ട്രെൻഡുകൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കാൻ ശ്രമിക്കുക. അവിടെ മാറി മറിയുന്ന ട്രെൻഡുകൾക്കനുസരിച്ച് നമ്മുടെ വീട്ടിലേക്ക് സാധനം വാങ്ങാനും നമ്മുടെ വസ്ത്ര രീതികൾ മാറ്റാനും നമ്മുടെ ചിന്താരീതികൾ മാറ്റാനും ഒക്കെ നമ്മൾ പണിപ്പെട്ടുകൊണ്ടേയിരിക്കുക. അങ്ങനെ ജീവിക്കുകയും അങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ട്രെൻഡിനനുസരിച്ച് ആ ഒഴുക്കിനൊത്ത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നതാണ് ഈ ലോകത്ത് ഏറ്റവും പുരോഗമനപരം എന്ന് നമ്മൾ മനസ്സിൻ്റെ അടിത്തട്ടിൽ വരെ ആഴത്തിൽ കൊത്തിവെക്കുകയും ചെയ്യുക. ഇത് ഇന്നത്തെ സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. കാരണം ഒരു മനുഷ്യൻ ശരാശരി ഒരു ദിവസം കണക്കുകൾ പ്രകാരം 8-9 മണിക്കൂറുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഫോൺ, അത്രയും സമയം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ, അത്രയും ഊർജ്ജം ചെലവഴിച്ച് അവൻ്റെ സാന്നിധ്യമുള്ള സോഷ്യൽ മീഡിയ ഇടങ്ങൾ, പ്ലാറ്റ്ഫോമുകൾ, അവയിൽ നിന്ന് അവൻ സ്വാംശീകരിക്കുന്ന ഇത്തരത്തിലുള്ള ചിന്തകൾ, ഇത്തരത്തിലുള്ള ട്രെൻഡുകൾ, ഇതൊക്കെയും ആരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയില്ലെങ്കിലല്ലേ നമ്മൾ അത്ഭുതം പ്രകടിപ്പിക്കേണ്ടതുള്ളൂ. നമ്മുടെ ഇന്ന് മുസ്ലിം സമൂഹത്തിൽ ഇതൊരു മുസ്ലിം സമൂഹത്തിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സമൂഹത്തിൻ്റെ പ്രശ്നമോ അല്ല നമുക്കറിയാം. കാരണം നമ്മളിന്ന് എല്ലാവരും പ്രായഭേദമന്യേ മതങ്ങളോ അല്ലെങ്കിൽ രാജ്യാതിർത്തികളോ ഒന്നും തടസ്സമില്ലാതെ തന്നെ എല്ലാവരും, ലോകത്തുള്ള ഒട്ടുമിക്ക മനുഷ്യരും തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്, അവരുടെ കൈകളിൽ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഡിവൈസുകളുണ്ട്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഓരോ കുടുംബത്തിലെയും ഒരു അംഗം എന്ന നിലക്ക് തന്നെ ആയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ വീട്ടിൽ അങ്ങനെ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം, വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ സ്മാർട്ട് ഫോണുകളിൽ കൂടി നമ്മൾ ആ അംഗങ്ങളിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ഗതികേടിലാണ് മനുഷ്യ സമൂഹം മുന്നോട്ട് പോകുന്നത്. കാരണം ഒരു വീട്ടിൽ നമ്മൾ നമ്മുടെ വീട്ടുകാരുമായി നമ്മുടെ ഏറ്റവും അടുത്ത രക്തബന്ധുക്കളോ കുടുംബബന്ധുക്കളോ ആയി ചിലവഴിക്കുന്നതിനേക്കാൾ അധികം സമയം നമ്മൾ ചിലവഴിക്കുന്ന, നമ്മളൊന്ന് ബെഡ്റൂമിൽ നിന്ന് നമ്മുടെ വീട്ടിലെ ഹാളിലേക്ക് ഇറങ്ങിയാൽ പോലും അല്ലെങ്കിൽ ബാത്റൂമിലേക്ക് പോയാൽ പോലും കൂടെ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്ന ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ചാർജ് ചെയ്യാൻ വെക്കുമ്പോൾ അല്ലെങ്കിൽ റേഞ്ചില്ലാത്ത സ്ഥലത്തെത്തുമ്പോൾ അത് നമ്മുടെ കയ്യിൽ നിന്ന് വേർപെട്ട് പോകുമ്പോൾ ആ കണക്ടിവിറ്റി നഷ്ടപ്പെടുമ്പോൾ നമുക്കെന്തൊക്കെയോ മനസ്സിൽ അസ്വസ്ഥതയും ഒരു അരക്ഷിതാവസ്ഥയും ചൊറിച്ചിലുമൊക്കെ അനുഭവപ്പെടുന്ന ഒരു സംഗതി ഉണ്ടെങ്കിൽ അത് നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ കുടുംബത്തിലൊരു അംഗമാണ്, നമ്മുടെ ജീവിതത്തിലെ അവിഭാജ്യ ഘടകമാണ് എന്ന് പറയുന്നതിൽ ഒരു അത്ഭുതവും അതിശയോക്തിയും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ രംഗത്ത് ആലോചിക്കേണ്ടത് നമ്മുടെ നിലപാടുകളെയും ചിന്തകളെയും സ്വാധീനിക്കാൻ, അത് ഏത് തരത്തിലുള്ള സ്വാധീനങ്ങൾ ഏത് രംഗത്തായിരുന്നാലും ഇത്തരം മീഡിയകൾ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ കാരണമാകാൻ പാടില്ല എന്നതാണ്. നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയതുപോലെ മുസ്ലിം സമൂഹത്തിലെ പല ട്രെൻഡുകളും ഈ വിശേഷമായി കല്യാണങ്ങളുമായി ബന്ധപ്പെട്ട നിക്കാഹുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. നമ്മൾ ഒരു മൂന്നോ നാലോ വർഷങ്ങൾക്ക് മുൻപ് സമൂഹത്തിലില്ലാതിരുന്ന പല ട്രെൻഡുകളും, ഒരു വിവാഹത്തിൻ്റെ ഭാഗമായി ഒരു നാട്ടിലെ ചടങ്ങല്ല അല്ലെങ്കിൽ ആ നാട്ടുകാർ പുലർത്തിപ്പോരുന്നൊരു സമ്പ്രദായമല്ല, എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേക ഒരു നിക്കാഹിൻ്റെയോ അല്ലെങ്കിൽ കല്യാണത്തിൻ്റെയോ ഭാഗമായിട്ടുള്ള ആചാരമല്ല. പക്ഷേ എന്നാൽ പോലും ലക്ഷങ്ങൾ പൊടിക്കുന്ന 1000, 10000 എന്നതൊക്കെ വിട്ട് ലക്ഷങ്ങൾ ഒരു പെണ്ണ് കാണൽ ചടങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ഒരു വളയിടൽ ചടങ്ങ് എന്ന പേരിൽ അതിനുവേണ്ടി അങ്ങനെ തുടങ്ങി ഒരു കല്യാണമായി ചുറ്റിപ്പറ്റി നടക്കുന്ന ചെറിയ ലളിതമായ ചടങ്ങുകൾ പോലും വളരെയധികം അത്യാഡംബരം കാണിച്ചുകൊണ്ട് സമൂഹത്തിൽ നമ്മൾ കാണുന്നത് പോലെ ചോക്ലേറ്റുകളുടെ ഒരു വലിയ ഭീമൻ കെട്ടിടങ്ങൾ ബുർജ് ഖലീഫയും അതുപോലെ തന്നെ ട്വിൻ ടവേഴ്സും ഒക്കെ അതിലോരോ ട്രെൻഡുകൾ കൊണ്ടുപോകാൻ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ നേടിയെടുക്കുന്ന നമ്മളൊരു പുരോഗമനപരമായൊരു സമൂഹത്തിലാണ്, അതിലൊരു അംഗമാണ് ഞാനും. അങ്ങനെ എൻ്റെ സമൂഹത്തിൽ ആ അഭിമാനം ഒരു ദുരഭിമാനം പ്രകടിപ്പിക്കുക, അങ്ങനെ കൊടുക്കുക, ഒരു തറവാട്ട് മഹിമയും കുടുംബ മഹിമയും ഒക്കെ കാണിക്കുന്നതിൻ്റെ ഭാഗമായി അതും കൂടി ഉൾപ്പെടുത്തുക എന്നതൊക്കെ ഇന്ന് സമൂഹത്തിൽ സർവ്വസാധാരണമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് ഒക്കെ ഇതിൻ്റെ സ്വാധീന ഫലമായിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പല കാര്യങ്ങളുടെയും നിലപാടുകൾ നമ്മൾ സ്വീകരിക്കുന്നതും ഇത്തരത്തിലുള്ള തെറ്റായ വിവരങ്ങൾ നൽകുന്ന അല്ലെങ്കിൽ ഒഴുക്കിനൊത്ത് നീങ്ങുന്ന പല മാധ്യമങ്ങളിലൂടെയുമാണ് എന്നതും പ്രധാനപ്പെട്ടത്. ഫലസ്തീൻ വിഷയം പോലുള്ള വിഷയങ്ങൾ വരുമ്പോൾ പലതും നമ്മളങ്ങനെ കണ്ടതുമാണ്. ഇത് ഈ നമ്മൾ കാര്യങ്ങൾ സ്വീകരിക്കുന്നത് പ്രത്യേകിച്ച് ദീനീ കാര്യങ്ങളാണെങ്കിൽ അതിൻ്റെ ഗൗരവം ഒന്നുകൂടി വർദ്ധിക്കുന്നു എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് പലതരത്തിലുള്ള ആളുകൾ വളരെ പെട്ടെന്ന് മുളച്ചു പൊന്തുകയും സോഷ്യൽ മീഡിയയിൽ വലിയ രൂപത്തിലുള്ള ഫാൻ ബേസ് രൂപപ്പെടുകയും ചെയ്യുന്ന ആർമികൾ രൂപപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ദീനീയപരമായിട്ട് തന്നെ ചിന്തിക്കുകയാണ് എങ്കിൽ ഈ അടുത്ത് വളരെ ഒരു വർഷത്തിനുള്ളിൽ ഷിഹാബ് ചോറ്റൂർ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം നടന്ന് ഹജ്ജിന് പോകുന്നു. ഇന്ന് ഉത്തരേന്ത്യയിൽ ആസാമിൽ വെസ്റ്റ് ബംഗാളിലൊക്കെ അദ്ദേഹം പോകുമ്പോൾ 100,000, 1,000,000 ആളുകൾ അദ്ദേഹത്തിന് മുമ്പിൽ തടിച്ചുകൂടുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഫാൻ ബേസ് മാറിയിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു പാഠം, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടൻറ്റുകൾ അതേത് രൂപത്തിലുള്ള ആയിരുന്നാലും കണ്ടൻറ്റുകൾ അത് വെറുതെ നമ്മൾ കണ്ടുപോവുകയല്ല എന്ന പാഠമാണ് നമുക്ക് നൽകുന്നത്. അത് ഏത് വിഷയത്തിലായിരുന്നു നമ്മളത് വെറുതെ കണ്ടുപോവുകയല്ല ചെയ്യുന്നത്, യഥാർത്ഥത്തിൽ അതിൽ നമ്മൾ കാണുന്ന ഓരോ മിനിറ്റും സെക്കൻഡുകളും നമ്മൾ കൃത്യമായി അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതിലെ ചിന്തകളും നിലപാടുകളും നയങ്ങളും ഒക്കെ വളരെ ആഴത്തിൽ നമ്മുടെ ഉള്ളിൽ പതിയുന്നുണ്ട്. അതിനനുസരിച്ച് മനുഷ്യൻ ഒരു യാന്ത്രികമായി ചലിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. വെറുതെ നമ്മൾ മുമ്പിൽ കാണുന്ന അല്ലെങ്കിൽ മറഞ്ഞു പോകുന്നൊരു വീഡിയോ മാത്രമായിരുന്നു അതെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സോഷ്യൽ മീഡിയ ഗോഡ്സ് എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുന്ന രൂപത്തിൽ സോഷ്യൽ മീഡിയയിൽ മുളച്ചു പൊന്തുന്ന ദൈവങ്ങളിൽ നിന്നും അങ്ങനെ അവരുടെ മുന്നിൽ ഒരുമിച്ച് കൂടുന്ന ആൾക്കൂട്ടങ്ങളൊന്നും കാണാൻ കഴിയില്ലല്ലോ. അപ്പോൾ അത്രത്തോളം സ്വാധീനം അവർക്ക് ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണത്. തൊപ്പി എന്ന് പറയുന്ന ഒരാൾ കേരളത്തിൽ വരുമ്പോൾ, ഒരു സ്ഥലത്ത് വരുമ്പോൾ, ഒരു ഉദ്ഘാടനത്തിൽ വരുമ്പോൾ തൊട്ടു മുമ്പിൽ തടിച്ചുകൂടുന്ന 1000,000 കുട്ടികൾ അയാൾക്ക് വേണ്ടി ജയ് വിളിക്കാനും അയാളുടെ എല്ലാ കാര്യങ്ങളെയും ന്യായീകരിക്കാനും ശ്രമിക്കുന്ന ഒരു തലമുറ വളർന്നു വരുന്നത് നമ്മൾ കണ്ടതാണ്. അതൊക്കെ ഇതിൻ്റെ ഭാഗം തന്നെയാണ്. വെറുതെ നമ്മൾ കണ്ടുപോവുകയായിരുന്നു അത്തരത്തിലുള്ള കണ്ടൻറ്റുകളെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സമൂഹം രൂപപ്പെടുന്നത്? ഒരു സമൂഹത്തിൻ്റെ മൊത്തം ചിന്തയെ സ്വാധീനിക്കാനും അവരുടെ നിലപാടുകളെ തന്നെ വഴിതിരിച്ചുവിടാനും ഇത്തരം കണ്ടൻറ്റുകൾ കഴിയുന്നത് എന്തുകൊണ്ടാണ്? അത് അത്തരത്തിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. എന്ന് മാത്രമല്ല, ചില നിക്ഷിപ്ത താല്പര്യങ്ങളുള്ള ആളുകൾ ഈ നിലക്ക് കണ്ടൻറ്റുകൾ നിർമ്മിക്കുകയും ചെയ്യാറുണ്ട്. സിനിമ പോലുള്ള അല്ലെങ്കിൽ വെബ് സീരീസുകൾ പോലുള്ള പലതരത്തിലുള്ള കണ്ടൻറ്റുകൾ, പ്രത്യേകിച്ച് യുവതലമുറയുടെയും അതുപോലെ തന്നെ ഇന്നിപ്പോൾ യുവതലമുറ എന്നതൊക്കെ കഴിഞ്ഞ് സമൂഹത്തിൽ ഈ സ്മാർട്ട് ഫോൺ ആക്സസിബിളായ ഏതൊരു മനുഷ്യൻ്റെയും മുന്നിലേക്ക് അത് എത്തുന്നതുള്ളതാണ്. അത് പ്രായഭേദമന്യേ എല്ലാവരിലേക്കും അത് എത്തുന്നുണ്ട്. പ്രായമൊന്നും അതിന് മുമ്പ് ഒരു തടസ്സമായി മാറുന്നത് നമ്മളിപ്പോൾ കാണുന്നില്ല. ജിയോ ബേബി എന്ന് പറയുന്നൊരു സംവിധായകൻ കുറച്ചു മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഒരു പക്ഷേ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും, ഇത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ നമ്മൾ പറയുന്നത് വെറുതെ നിർമ്മിക്കപ്പെടുന്ന കണ്ടൻറ്റുകൾ പോലും ആളുകൾക്കിടയിൽ ഇത്ര സ്വാധീനം ചെലുത്തുന്നു എങ്കിൽ ചില താല്പര്യങ്ങളും ചില ആശയങ്ങളും മനുഷ്യരുടെ മനസ്സിൽ ഇഞ്ചക്ട് ചെയ്യാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയുള്ള കണ്ടൻറ്റുകൾ എത്രമാത്രം സ്വാധീനം ചെലുത്തും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം സിനിമ സംവിധായകനാണ്. അദ്ദേഹം പറയുന്നു, എൻ്റെ ഒരു സിനിമകൾ കണ്ട് ഒരു 10 കുടുംബങ്ങളിലെങ്കിലും വിവാഹമോചനം സാധ്യമായെങ്കിൽ എൻ്റെ ജീവിതം കൃതാർത്ഥമായി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ അദ്ദേഹം സമൂഹത്തിൽ കുത്തിവെക്കാൻ ശ്രമിക്കുന്ന വിഷം നിറഞ്ഞൊരാശയമുണ്ട്. സമൂഹത്തിൽ കുടുംബം എന്ന് പറയുന്ന കുടുംബ വ്യവസ്ഥ എന്ന് പറയുന്ന ഈ സമൂഹത്തിൻ്റെ താളവും ക്രമവും നിശ്ചയിക്കുന്ന ഈ സമൂഹത്തിൻ്റെ അടിത്തറ പൂർണ്ണമായി ഉറപ്പിച്ചു നിർത്തുന്ന ആ സംവിധാനത്തെ തകർക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ കണ്ടൻറ്റുകൾ അങ്ങനെ ആ രൂപത്തിൽ തന്നെ നിർമ്മിക്കപ്പെടുകയും പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന കണ്ടൻറ്റുകളുമുണ്ട്. ഇതല്ലാതെ തന്നെ പ്രചരിപ്പിക്കുകയും സമൂഹത്തിലൊരു ഓളം എന്ന നിലക്ക് ഒരു തരംഗം എന്ന നിലക്ക് അങ്ങനെ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ആർത്തലിച്ച് വരികയും പിന്നെ അത് പൂർണ്ണമായി കെട്ടുപോവുകയും ചെയ്യുന്ന കണ്ടൻറ്റുകളുമുണ്ട്. പക്ഷേ ഇങ്ങനെ പോവുകയും ഒക്കെ ചെയ്യുന്ന കണ്ടൻറ്റുകൾ പിന്നിൽ നമ്മളിതൊന്നും കണ്ടുകൊണ്ടിരിക്കുകയല്ല, ഇതൊക്കെ നമ്മൾ ആഴത്തിൽ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊരു വലിയ പാഠം ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. കൊറിയൻ ബാൻഡ് മ്യൂസിക് ബാൻഡ് ആയ BTSമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ ഈ സമീപകാലത്ത് നമ്മൾ വായിച്ചിട്ടുണ്ടാകും. തമിഴ്നാട്ടിൽ നിന്നും അത് നമ്മുടെ കേരളത്തിൽ നിന്നുമൊക്കെ പെൺകുട്ടികൾ കയ്യിൽ കിട്ടിയ പൈസയുമായി വിശാഖപട്ടണത്തോ അല്ലെങ്കിൽ ബോംബെയിൽ വെച്ചെന്ന കപ്പൽ കയറി കൊറിയയിലേക്ക് പോകാം എന്ന ആഗ്രഹത്തോടുകൂടി നാടുവിടുന്നതും അങ്ങനെ BTS എന്ന ബ്രാൻഡിലുള്ള അമിതമായ ഭ്രമവും അത്രത്തോളം BTSലെ ആ ബാൻഡിലെ അംഗങ്ങളായ ആളുകൾ എന്നെ ബലാത്സംഗം ചെയ്താൽ പോലും അതെനിക്കൊരു പ്രശ്നവുമില്ല എന്നല്ല അതാണ് എൻ്റെ സ്വപ്നം എന്ന് പറയുന്ന പെൺകുട്ടികളും ഒക്കെ ഉടലെടുക്കുന്നത്, അങ്ങനെ ഒരു തലമുറ ആ രൂപത്തിൽ ചിന്തിക്കാൻ തുടങ്ങുന്നത് വെറുതെ ഇങ്ങനെ വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നു അവരുടെ രസത്തിലത് കാണുന്നു എന്നതാണോ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അല്ല, അത് അവരെ ആഴത്തിൽ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് കൃത്യമായി ഇസ്ലാമികമായ അധ്യാപനങ്ങളും മൂല്യങ്ങളും മുറുകെ പിടിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടത്. ഇത്തരം കണ്ടൻറ്റുകൾ നമ്മളെ സ്വാധീനിക്കുന്നില്ല, നമ്മുടെ നിലപാടുകൾ രൂപപ്പെടുത്തുന്നതിൽ നിന്ന് ഒരിക്കലും അത് നമ്മളെ നെഗറ്റീവായി സ്വാധീനം ചെലുത്താൻ പാടില്ല. അതുമാത്രമല്ല, ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്ന ആരായിരുന്നാലും ആ പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന കണ്ടൻറ്റുകളെ കൃത്യമായി ജീവിതത്തിൽ റെസ്ട്രിക്ട് ചെയ്യാൻ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്മയും തിന്മയും കൃത്യമായി പ്ലേസ് ചെയ്യുന്നത് പോലെ, തിന്മകളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് റെസ്ട്രിക്ട് ചെയ്യുന്നത് പോലെ, ഈ പ്ലാറ്റ്ഫോമുകളിൽ നിന്നുകൂടി നമ്മൾ തിന്മകളെ റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരു നല്ല തക്വയോടുകൂടി ജീവിക്കാൻ കഴിയുള്ളൂ. നന്മ കൃത്യമായി ഉൾക്കൊള്ളുകയും തിന്മയെ പൂർണ്ണമായി വിഭാവനം ചെയ്യുകയും ചെയ്യുക എന്നത് തന്നെയാണല്ലോ തഖ്വ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പനകൾ ജീവിതത്തിൽ പുലർത്തുകയും അള്ളാഹുവിൻ്റെ വിരോധനങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുക എന്നതിനാണല്ലോ ചുരുക്കത്തിൽ തഖ്വ എന്ന് പറയുന്നത്. അത് ഇന്നത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ആ തഖ്വ എന്ന പദത്തിൻ്റെ ആ സാക്ഷാത്കാരത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ കാണുന്ന കണ്ടൻറ്റുകൾ അത് കൃത്യമായി നമ്മുടെ ഒരു കൃത്യമായൊരു വിലയിരുത്തലിന് ശേഷമായിരിക്കണം നമ്മുടെ ഫീൽഡിലേക്ക് വരേണ്ടത്. അൽഗോരിതത്തിനനുസരിച്ച് താളം തുള്ളാനുള്ളതല്ല നമ്മുടെ ജീവിതം എന്ന്, അങ്ങനെയുള്ള ചിന്തകൾക്ക് പണയം വെക്കാനുള്ളതല്ല നമ്മുടെ ബുദ്ധി എന്ന് നമ്മൾ തിരിച്ചറിയണം. അവിടെയാണ് പീസ് റേഡിയോ പോലുള്ള നമ്മുടെ നിരവധി സംവിധാനങ്ങൾ, ജമീൽ ആപ്പ് പോലുള്ള, ജമീൽ ഓൺലൈൻ ലൈബ്രറി പോലുള്ള ഈ രംഗത്ത്, ഡിജിറ്റൽ രംഗത്ത്, ഇൻ്റർനെറ്റ് രംഗത്ത് നന്മയുടെ കണ്ടൻറ്റുകൾ പ്രചരിപ്പിക്കുന്ന, അത് നിർമ്മിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സംവിധാനങ്ങളെ നമ്മൾ മൂല്യത്തോടുകൂടി കാണേണ്ടത്. നമ്മുടെ ഫീഡുകൾ, നമ്മുടെ പ്ലാറ്റ്ഫോമുകളൊക്കെയും ഇതുമായി ബന്ധപ്പെട്ട് കണക്റ്റഡ് ആണോ എന്ന്, നമ്മുടെ ഫോണിൽ യൂട്യൂബിൽ നമ്മുടെ പീസ് റേഡിയോയുടെ യൂട്യൂബ് ചാനൽ, അതുപോലെ തന്നെ വിസ്ഡം ഗ്ലോബൽ TV പോലുള്ള, ഡയലോഗ് TV പോലുള്ള, അങ്ങനെ തുടങ്ങി നല്ല കണ്ടൻറ്റുകൾ പ്രചരിപ്പിക്കും, പ്രൊഡക്റ്റീവായ കണ്ടൻറ്റുകൾ നമുക്ക് തരുന്ന, നമുക്ക് ദീനും അതുപോലെ തന്നെ ദുനിയാവിനും ഉപകാരപ്പെടുന്ന കണ്ടൻറ്റുകൾ തരുന്ന പ്ലാറ്റ്ഫോമുകളുമായിട്ടായിരിക്കണം നമ്മുടെ സബ്സ്ക്രിപ്ഷൻ, നമ്മുടെ കണക്ഷൻ ഉണ്ടാകേണ്ടത്. അങ്ങനെ തുടങ്ങി നമ്മുടെ എന്തൊക്കെ സംവിധാനങ്ങളുണ്ടോ അതൊക്കെയും ഈ പ്ലാറ്റ്ഫോമുകളിൽ കൂടി ആ സംവിധാനങ്ങളെ, ആ കണക്ഷൻ നിലനിർത്താൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല ശരിയായി കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉപയോഗപ്പെടുത്താനും, മറ്റുള്ളവരുടെ മുമ്പിൽ ബുദ്ധി പണയം വെക്കാതിരിക്കാനും, മറ്റുള്ളവർ മനസ്സുകളിലേക്ക് കുത്തിവെക്കുന്ന, ജനമനസ്സുകളിലേക്ക് അവർ ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിഷലിപ്തമായ ചിന്തകളിൽ നിന്ന് മാറി നിൽക്കാനും, ശരിയായി അള്ളാഹുവിനെ സൂക്ഷിക്കുകയും പേടിക്കുകയും എല്ലാ രംഗത്തും, ഡിജിറ്റൽ രംഗത്തും അതുപോലെ തന്നെ നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഒക്കെ, ജീവിതം മുഴുവൻ എല്ലാ രംഗങ്ങളിലും തക്വ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദ വസല്ലല്ലാഹു അലൈ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി അജ്മാഇൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാല്ലാ ബാറക്കല്ലാഹു ഫിക്കും. പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് ഇൻസൈറ്റ് എന്ന പ്രോഗ്രാമായിരുന്നു. അൽഗോരിതം നമ്മളെ കൊണ്ടുപോകുന്ന വഴി എന്ന വിഷയത്തിലാണ്. അജ്മൽ ഫൗസാൻ അൽഹിക്കിമിയാണ് നമ്മോടൊപ്പം ചേർന്നത്.
4: അടുത്തതായി നമ്മൾ പ്രവേശിക്കുന്നത് സ്വരം. പാടി ബിലാൽ എന്ന പൂങ്കോയിൽ നമ്മുടെ ഈ ഒരു ഗാനത്തിന് ഈണം നൽകുന്നത് ഹിഷാം അങ്ങാടിപ്പുറം.

0: ബാർക്കല്ലാ ഫീക്കും. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് സ്വരം എന്ന പ്രോഗ്രാമായിരുന്നു. നല്ല ഒരു ഗാനമാണ് നാം ഇതുവരെ കേട്ടത്. ഇനി നാം പ്രവേശിക്കുന്നു ആരോഗ്യ വിചാരം.
1: കിഡ്നിയും അനുബന്ധ രോഗങ്ങളും, ഡയാലിസിസ് എന്ത്, എന്തിന്?
0: ഡോക്ടർ വിനു ഗോപാൽ, അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധി ഡോക്ടർ പി പി അബ്ദുൽ മാലിക് എന്നിവർ നമ്മോടൊപ്പം ചേരുന്നു.
2: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചർച്ചയിൽ നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ വിനു ഗോപാലാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ആരോഗ്യ വിചാരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയിലേക്ക് നാം പോകുമ്പോൾ, കഴിഞ്ഞ എപ്പിസോഡിൽ എനിക്ക് തോന്നുന്നു നമ്മൾ അവസാനം ചർച്ച ചെയ്ത് വെച്ചത് കിഡ്നി ഡിസീസിൽ മരുന്ന് കൊണ്ടുള്ള ചികിത്സ ഫലപ്രദമാവാതെ അതിലപ്പുറത്തുള്ള സ്റ്റേജിലേക്ക് പോകുമ്പോൾ നമ്മൾ ഡയാലിസിസ് അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് വേണ്ടി വരും എന്നുള്ളടത്താണ് നമ്മൾ ചർച്ച നിർത്തിയത്. അപ്പോൾ ഇനി അടുത്ത ഒരു ലെവലിലേക്ക് നമ്മൾ പോകുമ്പോൾ, ഈ ഡയാലിസിസ് എന്ന് പറഞ്ഞല്ലോ, എന്താണ് ഡയാലിസിസ്, അത് എന്താണ് അതിൻ്റെ എയിം, എന്താണ് അതിൽ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു ചുരുക്കത്തിൽ ഒന്ന് പറയാമോ?
3: അതായത് കിഡ്നിയുടെ പ്രവർത്തനം ഒരു പരിധിയിലും കുറഞ്ഞാൽ ദേഹത്ത് നടക്കുന്ന പല പ്രവർത്തനങ്ങൾക്കാണുണ്ടാകുന്ന കുറേ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുകയും അത് ദേഹത്തിലെ പല അവയവങ്ങളെ വളരെ മോശമായ രീതിയിൽ ബാധിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഉണ്ടാകുന്ന മാലിന്യങ്ങളെ മാറ്റം ചെയ്യുക എന്നതാണ് ഡയാലിസിസ് എന്നുള്ള ഒരു ട്രീറ്റ്മെൻ്റ് കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. രണ്ട് തരത്തിലുള്ള ഡയാലിസിസാണ് ഉള്ളത്. ഒന്ന് രക്ത ഡയാലിസിസും, അതായത് ഹീമോ ഡയാലിസിസ്, മറ്റത് പെരിറ്റോണിയൽ ഡയാലിസിസ്. അത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു ഡയാലിസാണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. അതിൽ രക്ത ഡയാലിസിസ് ആണെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ സ്ഥായിയായ വൃക്കസ്തംഭനമുള്ള ആളുകളിൽ ആഴ്ചയിൽ 3 തവണ, അതായത് 12 മണിക്കൂറെങ്കിലും നിർബന്ധമായും ചെയ്യേണ്ടതാണ്. അത് സ്ഥിരമായി ട്രാൻസ്പ്ലാന്റ് വരെയോ ജീവിതാവസാനം വരെയോ നമ്മൾ തുടർന്ന് കൊണ്ടുപോകണം. അത് നമ്മുടെ കിഡ്നി ചെയ്യുന്ന, ഇപ്പോൾ ഡയാലിസിസ് ചെയ്താൽ കിഡ്നി അസുഖം മാറുകയല്ല, മറിച്ച് ഡയാലിസിസ് ചെയ്ത് കിഡ്നിക്ക് ചെയ്യാൻ പറ്റാത്ത കർമ്മങ്ങൾ കൊണ്ടുണ്ടാകുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുക മാത്രമാണ് നമ്മൾ ഡയാലിസിസ് കൊണ്ട് ചെയ്യുന്നത്. അതായത് യൂറിയ, ക്രിയാറ്റിൻ, പൊട്ടാസ്യം, ആസിഡ് എന്നീ സാധനങ്ങളൊക്കെ, കുറച്ച് കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഇവയൊക്കെ റിമൂവ് ചെയ്യും. ദേഹത്തിൽ അധികം കിടക്കുന്ന വെള്ളത്തിൻ്റെ അംശത്തെ നമ്മൾ മാറ്റുകയും ഡയാലിസിലൂടെ ചെയ്യുന്നു.
2: അപ്പോൾ കിഡ്നി ഫംഗ്ഷൻ വളരെയധികം മന്ദീഭവിച്ച അവസ്ഥയിൽ കിഡ്നിയുടെ പ്രവർത്തനത്തെ തൽക്കാലം പുറത്തുനിന്നുള്ള ഒരു മെഷീൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഡയാലിസിസ് ചെയ്യുന്നത്.
3: എല്ലാ ഫംഗ്ഷനും ഡയാലിസിലൂടെ നമുക്ക് എന്താണ് തിരികെ കൊണ്ടുവരാൻ പറ്റില്ല. ഒരു പരിധി വരെ നമ്മുടെ ദേഹത്തിന്റെ സന്തുലനാവസ്ഥ നിലനിർത്താനുള്ള ഒരു ഉപാധിയാണ്. അതുപോലെ തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ഡയാലിസിസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ രക്തത്തിൻ്റെ അളവ് കൂടുകയും യൂറിയ ക്രിയേറ്റിൻ ലെവൽ കുറയുകയും നീരിൻ്റെ അംശം കുറയുകയും നമുക്ക് സാധാരണ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ്, നമ്മുടെ ജീവിത രീതി ഒരുപാട് മെച്ചപ്പെടുകയും നമുക്ക് ഭക്ഷണം കഴിക്കാൻ എല്ലാ നമുക്കങ്ങനെ പല പല കിഡ്നി ഫെയിലിയറിൻ്റെ എല്ലാ ഒരുവിധം എല്ലാ അസ്വസ്ഥതകളും നമുക്ക് ഡയാലിസിസ് ചെയ്യുന്നതോടുകൂടി ഒരു 1-2 മാസം കൊണ്ട് മാറ്റം വരികയും നമുക്ക് വീണ്ടും നമ്മുടെ പഴയ പറ്റാവുന്ന ജോലികളിൽ ഏർപ്പെടാൻ സാധിക്കുകയും ചെയ്യുന്നു.
2: ഓക്കെ, രണ്ട് തരം ഡയാലിസിസ് ഉണ്ട് എന്നല്ലോ, ഒന്ന് ഹീമോ ഡയാലിസിസ്, മറ്റേ പെരിട്ടോൺ ഡയാലിസിസ് എന്നാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒന്ന് വീട്ടിൽ നിന്ന്, ഒന്ന് ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ നിന്ന് ചെയ്താൽ മതിയോ എന്നുള്ളൊരു സ്വാഭാവികമായിട്ടൊരു ചോദ്യം.
3: പെരിട്ടോൺ ഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ എല്ലാ ദിവസവും ചെയ്യേണ്ടതാണ്. അതിലെന്ത് ചോദിച്ചാൽ നമ്മുടെ വയറിൽ ഒരു കൃത്രിമ ഒരു ട്യൂബ്, ചെറിയ സർജറി മുഖേന വയറിൽ വയ്ക്കും. എന്നിട്ട് നമ്മൾ 2 ലിറ്ററുള്ള ഒരു പെരിറ്റോണിയൽ ഫ്ലൂയിഡ് എന്ന് പറയും. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡും നമ്മൾ ഈ ഒഴിക്കുന്ന വയറിൻ്റെ ഉള്ളിലേക്ക് വിടുന്ന പെരിറ്റോണിയൽ ഫ്ലൂയിഡും തമ്മിലാണ് ഈ ഒരു മാലിന്യങ്ങൾ കൈമാറ്റം ചെയ്യുന്നത്. അപ്പോൾ 4 മണിക്കൂറോളം വയറിൻ്റെ ഉള്ളിൽ ഈ ഫ്ലൂയിഡ് കടന്നു കഴിഞ്ഞാൽ ഈ ട്യൂബിൽ വേറൊരു ട്യൂബ് ഘടിപ്പിച്ച് അതെല്ലാം ഡ്രെയിൻ ചെയ്യും, പുറത്തേക്ക് എടുക്കും. എന്നിട്ട് വീണ്ടും പുതിയ 2 ലിറ്റർ വീണ്ടും കയറ്റും. അപ്പം അങ്ങനെ 3 മുതൽ 4 ബാഗ് വരെ ഒരു ദിവസം സ്ഥിരമായി ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ കാണുന്ന ഒരു ഗുണം എന്താ വെച്ചാൽ, രോഗികൾക്ക് അധികം യാത്ര ചെയ്യണ്ട, വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം. എൻ്റെ മറുവശം എന്താ വെച്ചാൽ ചിലവ് സാധാരണ രക്തഡയാലിസിനെക്കാട്ടിലും കൂടുതലാണ്. പിന്നെ നമുക്ക് എപ്പോഴും ഒരു കാഴ്ച കുറവുള്ള ആളുകളിലൊക്കെ, പ്രത്യേകിച്ച് പ്രമേഹം കൊണ്ട് കിഡ്നി ഡിസീസ് വന്നവർക്ക് കാഴ്ച കുറവുള്ള ആളുകളിലൊക്കെ കൃത്യമായിട്ട് ചെയ്യാനൊരു എപ്പോഴും ഒരു ഹെൽപ്പ് എപ്പോഴും ഒരാൾ വേണ്ടി
2: വരും.
3: സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ നല്ലോണം നമ്മുടെ ഹൈജീൻ, ശുചിത്വം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം വെച്ചാൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകളുണ്ട്.
2: രണ്ടിൻ്റെയും ഫലം ഒരേപോലെ തന്നെയാണ്,
3: ഒരേ മരി തന്നെയാണ്. നമ്മൾ സാധാരണഗതിയിൽ പറയുകയാണെങ്കിൽ ഈ പൊട്ടാസ്യം കൂടുതൽ, ഫോസ്ഫറസ് കൂടുതൽ എന്നുള്ള കാര്യങ്ങളൊക്കെ സാധാരണ പെരിറ്റോണിയൻ ഡയാലിസിസ് കുറവാണ്. കാരണം വെച്ചാൽ 24 മണിക്കൂറും ഡയാലിസിസ് ചെയ്ത് കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് മറ്റതിനെക്കാട്ടിലും കുറച്ചും കൂടി ഈ രണ്ട് കാര്യങ്ങളൊക്കെ പോകുന്നതും കുറവാണ്. അതേമാതിരി തന്നെ നമുക്ക് നമ്മൾ ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് വയറിൽ ഫ്ലൂയിഡ് ഇട്ട് നമ്മൾ നടക്കുകയാണെങ്കിൽ ഡയാലിസിസിൻ്റെ, എപ്പോഴും കിടക്കല്ല, നമ്മളെല്ലാ ജോലികളും ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഡയാലിസിസ് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് നടക്കുകയും ചെയ്യും.
2: ഓക്കെ, അപ്പോൾ അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുള്ള ആളുകൾ, വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് ചെയ്യാൻ ശേഷിയുള്ള ആളുകൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ,
3: ഒരു നല്ല ഓപ്ഷൻ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിൽ പണ്ടത്തെക്കാട്ടിലും പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾ കുറഞ്ഞു വരാനുള്ള ഒരു പ്രധാന കാരണം ഹീമോ ഡയാലിസിസ് സെൻറ്റേഴ്സ് നാട്ടിൽ ഒരുപാട് കൂടുതലുള്ളത് കൊണ്ടാണ് പലപ്പോഴും പേഷ്യൻസ് അതിപ്പോൾ കൺസിഡർ ചെയ്യാത്തത്.
2: ഓക്കെ, അത് അങ്ങനത്തെ സെൻറ്ററുകളിൽ സ്വാഭാവികമായിട്ടും കുറേ സാമ്പത്തികമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ബാക്കിയുള്ള സംഘടനകൾ കുറേ
3: ചെയ്യുന്നുണ്ട്.
2: ഓക്കെ, അപ്പോൾ രണ്ട് തരം ഡയാലിസിനെ കുറിച്ച് ഒരു ചുരുക്ക വിശദീകരണമായി എന്ന് തോന്നുന്നു. ഇനി നമുക്ക് അറിയേണ്ടത് ഈ ഡയാലിസിസ്, ഹീമോ ഡയാലിസിസ് ഹോസ്പിറ്റലിൽ വച്ച് ചെയ്യുന്ന ഡയാലിസിസ് എത്ര സമയമെടുക്കും, അതിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ചുരുക്കി വിശദീകരണം. കാരണം അത് വളരെ കോമൺ ആയിട്ട് ഇന്ന് നാട്ടിലെ എല്ലായിടത്തും സെൻറ്ററുകൾ തുടങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു അറിയാനുള്ള ജിജ്ഞാസ ഉണ്ടാവും.
3: ഓക്കെ, ഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നമ്മളെ സ്കൂളിൽ നമ്മളൊന്നും പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സ്കൂൾ കുട്ടികളിൽ പോലും കിഡ്നി അസുഖങ്ങളെ കുറിച്ചിട്ടുള്ള പാഠങ്ങൾ നമ്മുടെ സ്റ്റേറ്റ് സിലബസിലും എല്ലാ സിലബസിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മളതൊക്കെ കുറേ കഴിഞ്ഞിട്ടാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രിയിലും നമ്മൾ പെരിഫറിയിൽ നടക്കുന്ന ഡയാലിസിസ് തമ്മിൽ ഡയാലിസിസ് ഒക്കെ സെയിം തന്നെയാണ്, വ്യത്യാസമില്ല. മിഷൻ സെയിമാണ്, ആളുകളൊക്കെ സെയിമാണ്. ആളുകളുടെ വ്യത്യാസം എന്താ വെച്ചാൽ നമുക്ക് കൂടുതൽ കെയർ വേണ്ട ആളുകളിൽ, ഇപ്പോൾ ഡയാലിസിസ് ചെയ്യേണ്ട രോഗികളിൽ മറ്റു പല അസുഖങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് ഹാർട്ടിന് അസുഖമുള്ളവർ, ചിലവർക്ക് ഡയാലിസിസ് കൂടുതൽ ചെയ്താലും ഈ 4 മണിക്കൂറൊന്നും പോരാത്ത ആളുകളുണ്ട്.
2: അപ്പം
3: അങ്ങനെയുള്ള ആളുകൾ, ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടലും അസ്വസ്ഥതകളും വരാൻ സാധ്യതയുള്ളവരൊക്കെ സാധാരണ നമ്മൾ ഹോസ്പിറ്റൽ ബേസ്ഡ് ഡയാലിസിസ് ആണ് സാധാരണ അഡ്വൈസ്
2: ചെയ്യുക.
3: എസ്പെഷ്യലി സാധാരണ ഡയാലിസിസ് തുടങ്ങുമ്പോൾ തന്നെ ആദ്യത്തെ 1-2 മാസം നമ്മുടെ ദേഹത്തിലെ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും ബിപിയുടെ മരുന്ന് അഡ്ജസ്റ്റ് ചെയ്യാനും നമ്മളൊന്ന് സ്റ്റേബിൾ ആവാനും എപ്പോഴും ഒരു ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് ഡയാലിസിസ് ചെയ്യുകയാണ് ഏറ്റവും അനുയോജ്യം. അതിനുശേഷം നമുക്ക് സാധാരണ സെൻറ്ററുകളിലേക്ക് പോവുകയാണെങ്കിൽ ബുദ്ധിമുട്ടില്ല.
2: ഓക്കെ, ഇനി അടുത്തൊരു സ്റ്റെപ്പ്, ഇങ്ങനെ നമ്മൾ പറഞ്ഞു ഡയാലിസിസ് ചെയ്യുമ്പോൾ കുറച്ചെങ്കിലും വൃക്കയുടെ പ്രവർത്തനം ബൈപ്പാസ് ചെയ്യാൻ, അതാ പുറത്തുള്ള മെഷീൻ കൊണ്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. മുമ്പത്തെ എപ്പിസോഡിൽ നാം പറഞ്ഞു മരുന്നിൻ്റെ ചികിത്സ ഫലപ്രദമാവാത്ത അത്രയും സ്റ്റേജിൽ, അത്രയും കിഡ്നി ഫെയിലിയർ വന്നാലാണ് ഡയാലിസിസ് തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡയാലിസിസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഓൾറെഡി ഇവർ കഴിക്കുന്ന മരുന്നുകൾ നിർത്താൻ അല്ലെങ്കിൽ മാറ്റം വരുത്താൻ അങ്ങനെ എന്തെങ്കിലും സാധ്യതകളുണ്ടോ?
3: തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ നമ്മൾ ഡയാലിസിസിൻ്റെ മുമ്പ് കഴിക്കുന്ന പല മരുന്നുകളുടെയും പ്രവർത്തനം ഡയാലിസിസ് ചെയ്യുന്നത് വഴി നമുക്ക് കുറേ ഒഴിവാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും നമ്മളെ ദേഹത്തിലെ രക്തത്തിൻ്റെ അളവ് കൂടും, പിന്നെ നമ്മുടെ നീര് കുറയും. അപ്പോൾ ഡെഫിനറ്റ്ലി ഇത്രയും കാര്യങ്ങൾ, നമ്മുടെ ദേഹത്തിലെ എക്സസ് വെള്ളമൊക്കെ പോകുമ്പോൾ നീര് പോകാനുള്ള മെഡിസിൻസ്, പിന്നെ ബിപിയുടെ മെഡിസിൻസ് ഒക്കെ അളവ് ഗണ്യമായിട്ട് സാധാരണ കുറഞ്ഞാൽ കാണാറ്.
2: അപ്പോൾ അത് കുറക്കാൻ കഴിയുന്നുള്ള,
3: കുറയ്ക്കാൻ തീർച്ചയായിട്ടും കഴിയേണ്ടതാണ്.
2: എന്നാൽ സ്ഥിരമായിട്ട് ഞാൻ കഴിക്കുന്ന പ്രഷറിൻ്റെ ഷുഗറിൻ്റെ മരുന്ന് കണ്ടിന്യൂ ചെയ്യാം.
3: പലപ്പോഴും ഷുഗറിൻ്റെ മെഡിസിൻ പലപ്പോഴും വേണ്ടാത്ത ലെവലിലേക്ക് എത്താനാണ് സാധ്യത. കാരണം ഡയാലിസിസ് ആളുകളിൽ നമ്മൾ പലപ്പോഴും പറയാറ് ഇൻസുലിൻ എടുക്കാനാണ് പറയുക. കാരണം ചില ഈ കിഡ്നി അസുഖം സ്റ്റേജ് 5 ആയി ഡയാലിസിസ് ചെയ്യേണ്ട ആളുകളിൽ ഈ ഗുളികകളൊന്നും ബ്ലഡിൽ നിന്ന് പൂർണ്ണമായിട്ടും റിമൂവ് ചെയ്യാൻ പറ്റില്ല ഡയാലിസിലൂടെ.
2: അപ്പം
3: അതിങ്ങനെ കെട്ടിക്കിടക്കും. അപ്പം എന്തു വെച്ചാൽ ചിലപ്പോൾ നമുക്കൊരു ഷുഗർ കുറയേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ 3-4 ദിവസമൊക്കെ പിടിക്കും, അതിൻ്റെ മരുന്നിൻ്റെ എഫക്റ്റ് പോവില്ല. അപ്പം ഇൻസുലിൻ ആണെങ്കിൽ 6 മുതൽ 8 മണിക്കൂർ വരെ പ്രവർത്തിക്കുള്ളൂ. ഷുഗർ നോക്കിയിട്ട് കൂടുതലുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഡോസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ.
2: ഇനി അടുത്ത ഒരു ചോദ്യം, ഈ ഡയാലിസിസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഇത് എപ്പോഴാണ് ഇത് എൻ്റെ ഒരു എൻഡ് പോയിന്റ്, എപ്പോൾ നിർത്താൻ പറ്റും, കുറച്ച് ദിവസം ചെയ്തിട്ട് നിർത്താൻ പറ്റുമോ?
3: അത് അസുഖത്തിൻ്റെ നമ്മളെ ഡയഗ്നോസ് അനുസരിച്ചാണ്. അതായത് സ്ഥായിയായ വൃക്കസ്തംഭനം സ്റ്റേജ് ഫൈവിലുള്ള ഒരാൾക്ക് ക്രമേണ ക്രിയേറ്റിൻ കൂടിക്കൂടി വന്ന് നമ്മൾ ഡയാലിസിസ് തുടങ്ങുന്ന ഒരു ഫേസിലാണ് വിചാരിക്കുക.
2: അത്
3: സാധാരണ ഒരു കൂട്ടം ജനങ്ങൾ അങ്ങനെ വരും. അങ്ങനെയുള്ളവർക്ക് ജീവിതകാലം മുഴുവൻ ബാർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണത് വരെ ഡയാലിസിസ് ചെയ്യണം. പിന്നെ സ്ഥായിയായ വൃക്കസ്തംഭനുള്ള ആളാണ്, അതായത് കിഡ്നിയുടെ പ്രവർത്തനം 60% താഴെയാണ്, പക്ഷേ സ്റ്റേജ് 4 or 5 ഒന്നും എത്തിയിട്ടില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് പെട്ടെന്ന് ഒരു അസുഖം വരുമ്പോൾ, ഒരു ന്യൂമോണിയ അല്ലെങ്കിൽ ഒരു മൂത്രത്തിൽ പഴുപ്പ്, പനി, എന്തെങ്കിലും ഏത് അസുഖം എല്ലാവർക്കും വരാലോ, അങ്ങനെ വന്ന് പെട്ടെന്ന് കൂടിയ ആളുകളിൽ ഡയാലിസിസ് വേണ്ടി വന്നാൽ നമ്മൾ ഡയാലിസിസ് ഇനീഷ്യലി ചെയ്തു കഴിഞ്ഞാലും പിന്നെ മൂത്രത്തിൻ്റെ അളവും ഡയാലിസിന് മുമ്പുള്ള കിഡ്നിയുടെ പ്രവർത്തനമൊക്കെ നോക്കിയിട്ട് ഡയാലിസിസ് തമ്മിലുള്ള അകലം കൂട്ടാനും നിർത്താനും നമ്മൾ ശ്രമിക്കും. ഒരു പരിധിവരെ നമുക്ക് ഒരു 50 to 60% ആളുകൾക്ക് നമുക്ക് നിർത്താനും സാധിക്കാറുണ്ട്. പിന്നെ വരുന്നതാണ് പെട്ടെന്ന് വരുന്ന കിഡ്നി അസുഖങ്ങൾ. ആ കിഡ്നി അസുഖം എന്താണെന്നും അതിൻ്റെ ഗ്രാവിറ്റി എത്രയുണ്ട് എന്നനുസരിച്ചാണ് നമ്മൾ ഡയാലിസിസിൻ്റെ കണ്ടിന്യൂഷൻ. അതൊരു പരിധിവരെ ഇമ്പ്രൂവ്മെൻ്റ് വന്നു കഴിഞ്ഞാൽ ഡയാലിസിസ് നിർത്താൻ നമുക്ക് സാധിക്കും.
2: ഇനി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗി, അവർ ഹോസ്പിറ്റലിലേക്ക് ഡയാലിസിന് വേണ്ടി വരുമ്പോഴും ഡയാലിസിസ് ചെയ്യുന്ന സമയത്തും തിരിച്ച് വീട്ടിലേക്ക് എത്തിയതും എന്തൊക്കെ കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്? സാധാരണ
3: ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഡയാലിസിസ് പേഷ്യൻസിൽ കാണുന്ന ഒരു ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് ചൂട് കാലങ്ങളിൽ നമ്മൾ പെട്ടെന്ന് രണ്ട് ഡയാലിസിൻ്റെ ഇടയിലുണ്ടാകുന്ന തൂക്ക കൂടുതൽ. നമ്മളിപ്പോൾ ഒരു തിങ്കളാഴ്ച, ബുധനാഴ്ച, വെള്ളിയാഴ്ച ഒരു പേഷ്യൻ്റ് ഡയാലിസിസ് ചെയ്യുകയാണെങ്കിൽ ഓരോ തിങ്കൾ കഴിഞ്ഞ് ബുധൻ വരുമ്പോൾ നമ്മൾ സാധാരണ പറയുക 0.5 to 1 kg വരെ ഒരു ദിവസം കൂടാം. നമ്മൾ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിലും നമുക്ക് കുറച്ച് വെയിറ്റ് കൂടും ദേഹത്തിലുള്ള മെറ്റബോളിസം കൊണ്ട്. ഈ രോഗി തന്നെ നമ്മൾ കുറച്ച് ദാഹമായിട്ട് നല്ലോണം വെള്ളം കുടിക്കുന്നു, നമ്മൾ കുറച്ച് ഉപ്പുള്ള ഭക്ഷണങ്ങൾ കുറച്ച് എടുക്കണം, ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഉപ്പിടുന്നു, ഇതൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മൾ രണ്ട് ഡയാലിസിൻ്റെ ഇടയിലുള്ള വെയിറ്റ് ഗെയിൻ, ഇത് ഇൻ്റർ ഡയാലിറ്റിക് വെയിറ്റ് ഗെയിൻ എന്ന് പറഞ്ഞു, അത് പെട്ടെന്ന് നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും വളരെ കൂടുതലായാൽ അത് കൂടുതൽ പ്രകടമാവുക വെള്ളി കഴിഞ്ഞ് തിങ്കളാഴ്ച വരുമ്പോഴാണ്. ഈ രണ്ട് ദിവസം ഗ്യാപ്പുള്ള ദിവസം വരുന്ന ആളുകളിൽ ഇത് കൂടുമ്പോൾ പെട്ടെന്ന് ശ്വാസം മുട്ടാനും നമ്മൾ ഓക്സിജൻ്റെ ലെവൽ ബ്ലഡിൽ കുറയാനും സാധ്യതയുണ്ട്. അപ്പം പ്രത്യേകിച്ച് കൂടുതൽ വെയിറ്റ് കൂടുന്ന ആളുകൾ രണ്ട് ദിവസം ഗ്യാപ്പുള്ള ദിവസം പ്രത്യേകിച്ച് വെള്ളവും ഉപ്പും ഭക്ഷണ രീതിയിലും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതേ ദിവസം തന്നെയാണ് സാധാരണ നമുക്ക് പൊട്ടാസ്യം കൂടുതലായിട്ട് കാണുക, കാരണം ഗ്യാപ്പുള്ള മാക്സിമം ദിവസമാകുമ്പോൾ മെല്ലെ മെല്ലെ കൂടി വരുന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ നമുക്ക് പാടുന്ന ഫ്രൂട്ട്സ് തന്നെ കഴിക്കുന്ന ആളുകൾ ഈ രണ്ട് ദിവസങ്ങളിലൊന്ന് നമ്മളെപ്പോഴും റെസ്ട്രിക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും.
2: ഈ പൊട്ടാസ്യം കൂടുക എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെ കുറിച്ചൊരു വിവരണം?
3: ഭക്ഷണം കൂടുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ പുളിയുള്ള എല്ലാ സാധനത്തിലും പൊട്ടാസ്യം കൂടുതലാണ്, കൂടുതലായിരിക്കും. സിട്രസ് ഫ്രൂട്ട്സ് എല്ലാത്തിലും കൂടുതലാണ്. നല്ല പഴുത്ത് കഴിഞ്ഞാൽ നല്ല പഴുപ്പ് വരുന്ന മാങ്ങ, ചക്ക, ഇതിലൊക്കെ പൊട്ടാസ്യം ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ പഴത്തിലൊക്കെ പൊട്ടാസ്യം ഉണ്ട്. അപ്പൊ എല്ലാ പേഷ്യൻസ് ചോദിക്കും, ഇനിയിപ്പോ എല്ലാത്തിനും പൊട്ടാസ്യം ഉണ്ട്, ഇപ്പൊ എന്താ ചെയ്യാ? ഇപ്പൊ പൊട്ടാസ്യം, പിന്നെ അതേമാതിരി വേറൊരു കുഴപ്പമുള്ളതാണ് ഉറുമാമ്പഴം, ഭയങ്കര പൊട്ടാസ്യമാണ് ഉറുമാമ്പഴത്തിൽ. അപ്പൊ എല്ലാ കിഡ്നി ഡിസീസ് ആൾക്കാർക്കും രക്തക്കുറവുണ്ടാവും. അവര് ഈ ഇഞ്ചക്ഷൻ എടുത്ത് രക്തം കൂടുന്നതിനെക്കാട്ടിലും ഉറുമാമ്പഴം കഴിച്ച് രക്തം കൂടുന്നതാണ് വിചാരിക്കുക.
2: അപ്പൊ
3: ഉറുമാമ്പഴം കഴിക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടാസ്യം വളരെയധികം കൂടാനുള്ള സാധ്യത ഉണ്ട്.
2: പിന്നെ ഇലക്കറികൾ, പച്ച ഇലക്കറികളിലെ
3: എല്ലാ ഇലക്കറികളിലും പൊട്ടാസ്യം ഉണ്ട്. അപ്പോൾ നമ്മളത് സാധാരണ എല്ലാ ആൾക്കാരുടെ അടുത്തും പറയുക, പച്ചക്കറികൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ, ഭക്ഷണം പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇളം ചൂടുവെള്ളത്തിൽ ഒരമണിക്കൂർ ഇട്ട് വെച്ചിട്ട് ആ വെള്ളം ഊറ്റിക്കളയാൻ പറയും. നമ്മൾ ലീച്ചിങ് എന്നാണ് പറയുക. അപ്പോൾ ഉള്ള പൊട്ടാസ്യം നമ്മളിപ്പോൾ ഒരു പച്ചക്കറി മുറിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ നിന്ന് വരുന്ന ഈ ചെറിയ വെള്ളത്തിലൊക്കെ എന്ത് പൊട്ടാസ്യം ഉണ്ടാവും, നമ്മുടെ ഈ വെള്ളത്തിലേക്ക് വരും, അത് നമ്മൾ ഊറ്റിക്കളയും.
2: ഒന്നും
3: വേണ്ട, ഇളം ചൂടുള്ള വെള്ളം മാത്രം
2: കുറച്ചു നേരം വെച്ചാൽ.
3: ഉപ്പിട്ടാ കഴിഞ്ഞു, അപ്പൊ അതും ഇതിൽ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് വല്ലാതെ കൂടും ചെയ്യും.
2: ഓക്കെ, ഇനി അടുത്ത നമ്മുടെ ചർച്ച പോകേണ്ടത് കിഡ്നി ട്രാൻസ്പ്ലാന്റിലേക്കാണ്. ഹീമോഡയാലിസിസ് വർഷക്കാലം ചെയ്യുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും അതും നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യണമെന്ന് തോന്നുന്നു, കാരണം ഇന്നത്തെ ചർച്ചയുടെ സമയവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചർച്ചയിൽ നമ്മൾ ഈ സമയം വരെ നമ്മോടൊപ്പം ചേർന്ന ഡോക്ടർ വിനുഗോപാലിന് ഹൃദ്യമായി നന്ദി അറിയിക്കുന്നു. തുടർ ചർച്ചകൾ ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ശ്രവിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യവിചാരം.
0: കിഡ്നിയും അനുബന്ധ രോഗങ്ങളും ഡയാലിസിസ് എന്ത് എന്തിന് എന്ന വിഷയത്തിലാണ് ഇന്നത്തെ ആരോഗ്യവിചാരം കൈകാര്യം ചെയ്തത്. നമ്മോടൊപ്പം ഇതുവരെ ചേർന്നത് ഡോക്ടർ വിനു ഗോപാൽ, അതുപോലെ തന്നെ ഡോക്ടർ പി പി അബ്ദുൽ മാലിക് ആയിരുന്നു.
1: അടുത്തതായി നാം പ്രവേശിക്കുന്നത് പ്രാർത്ഥനാ പഠനം. ഉറക്കിൽ നിന്നും ഉണരുമ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് അമീൻ പാദാരി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ വൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഏറെ സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, നാം എപ്പോഴും രാവിലെ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ, അല്ലെങ്കിൽ ഉറക്കിൽ നിന്ന് ഉണരുന്ന ഒരു സന്ദർഭത്തിൽ പ്രാർത്ഥിക്കേണ്ടതായ ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ് ആ പ്രാർത്ഥന? അൽഹംദുലില്ലാഹില്ലദി ആഫാനി ഫീ ജസദി ورد علي روحي واذن لي بذكري. ഒരിക്കൽ കൂടി. الحمد لله الذي عافاني في جسدي. ഒരിക്കൽ കൂടി. الحمد لله الذي عافاني في جسدي ورد علي روحي وأذن لي بذكري. എന്താണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം? എൻ്റെ ശരീരത്തിൽ സൗഖ്യമേകുകയും എൻ്റെ റൂഹ് എന്നിൽ തിരിച്ചേകുകയും ദിക്കറെടുക്കുവാൻ എന്നെ അനുവദിക്കുകയും ചെയ്തവനായ അള്ളാഹുവിന് മാത്രമാകുന്നു സർവസ്തുതികളും. നമ്മുടെ പ്രഭാതത്തെ നല്ല രൂപത്തിൽ മാറ്റുവാൻ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ട് റബ്ബിൻ്റെ തവക്കുൽ കാവൽ ലഭിക്കുവാൻ വേണ്ടി നാം ഓരോരുത്തരും പരിശ്രമിക്കുക. ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ ജീവിതത്തിൽ പകർത്തുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. അൽഹംദുലില്ലാഹില്ലദി ആഫാനി ഫീ ജസദി വറദ്ദ അലയ്യ റൂഹി വഅദിന ലീ ബിദിക്രി. وصلى الله وسلم على نبينا محمد وعلى آله وصحبه اجمعين والحمد لله رب العالمين.
1: ما شاء الله നാം ഇതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം.
0: അമീൻ പാദാരിയാണ് നമ്മോടൊപ്പം ചേർന്നത്. ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ എന്ന പ്രാർത്ഥനയാണ് അദ്ദേഹം നമുക്ക് ഇതുവരെ പഠിപ്പിച്ചത്. ഇനി നാം മറ്റൊരു പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നു. കുട്ടികളുടെ പ്രോഗ്രാം പൂമരത്തണലിൽ.
1: എല്ലാം കാണുന്നവൻ അല്ലാഹു.
0: അൽ ഫഹദ് പൂന്തുറയാണ് ഇന്നത്തെ പൂമരത്തണലിൽ നമ്മോടൊപ്പം ചേരുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയമുള്ള പൂമരത്തണലിലെ എൻ്റെ കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വളരെ നാളത്തെ, എത്രയോ ആഴ്ചകൾക്ക് ശേഷമാണ് നിങ്ങളുമായി ഞാനിന്ന് സംസാരിക്കുന്നത്. കൂട്ടുകാരെ, വളരെ വിശാലമായ, അനന്തവിശാലമായ നമ്മൾ കാണുന്ന ഒരു സമുദ്രതീരത്ത്, അതായത് നമ്മളെല്ലാവരും അവധി ദിവസങ്ങളിലും മറ്റു സമയങ്ങളിലുമെല്ലാം നമ്മുടെ വാപ്പയും ഉമ്മയും എല്ലാവരുമൊത്ത്, അനുജന്മാരും എല്ലാവരുമൊത്ത് നമ്മൾ പോകുന്നൊരു സ്ഥലമാണ് ബീച്ച്. സമുദ്രതീരം, കടൽ തീരങ്ങളിലെല്ലാം നമ്മൾ പോകാറുണ്ട്. അവിടെ ചെന്നെത്തി നിൽക്കുമ്പോൾ, അവിടെ നിന്നിങ്ങനെ നോക്കുമ്പോൾ വളരെ വിശാലമായ ആ കടൽ തീരം, ആ കടല് എത്ര വലുതാണ് ഒന്ന് ചിന്തിച്ചു നോക്കിയ കൂട്ടുകാരെ, എത്രയോ വലുതാണത് അല്ലേ? ആ വിശാലമായ കടലിൻ്റെ ഒരറ്റം നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? പടച്ച തമ്പുരാൻ നമുക്ക് വേണ്ടി നമ്മുടെ കണ്ണിന് കൺകുളിർമയേകുന്ന രീതിയിലുള്ള സുന്ദരമായ ഒരു കാഴ്ചയാണ് സമുദ്രമെന്ന് പറയുന്നത്, അഥവാ കടലെന്ന് പറയുന്നത്. വൈകുന്നേരങ്ങളിൽ എല്ലാവരുമൊത്ത് നമ്മൾ കാറ്റുകൊള്ളാനും ആസ്വദിക്കുവാനുമായി ചെന്നിരിക്കുന്ന സമുദ്രതീരങ്ങൾ, അവിടെ നിന്ന് നോക്കിയാൽ അതിൻ്റെ അറ്റം നമുക്ക് കാണാൻ സാധിക്കില്ല. നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് നിന്നെടുത്തുകൊണ്ടും നോക്കിക്കാണാൻ സാധിക്കുകയില്ല. കൂട്ടുകാരെ, തിരുവനന്തപുരത്തുള്ളൊരാളും കൊച്ചിയിൽ നിന്നുള്ള ഒരാളും അതുപോലെ മറ്റൊരു സ്ഥലം കോഴിക്കോടോ മലപ്പുറമോ അങ്ങനെ കേരളത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും ഒരാൾ നോക്കിക്കണ്ടാൽ, നമ്മുടെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് നിന്നൊരാൾ ആ കടലിൻ്റെ തീരം ഒന്ന് നോക്കിക്കണ്ടാൽ കോഴിക്കോടുള്ള ആ കടപ്പുറം തിരുവനന്തപുരത്ത് നിൽക്കുന്നയാൾക്ക് കാണാൻ സാധിക്കോ? ഇല്ല. എന്നാൽ കോഴിക്കോട് വന്ന് നിന്ന് കാണുന്ന അതേ കാഴ്ച തന്നെയാണ്, ആ കടലു തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്ന് കാണുന്നതും, അതുപോലെ കൊച്ചിയിൽ നിന്നും കാണുന്നതും. എല്ലാം കേരളത്തിൻ്റെ ഏതറ്റം, വേണ്ട, ഇന്ത്യയുടെ അറബിക്കടൽ ചുറ്റിക്കിടക്കുന്ന ഏതു ഭാഗത്ത് പോയി നിന്ന് നോക്കിയാലും ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റം കാണാൻ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയ്ക്കും കൂട്ടുകാരെ പരിധിയുണ്ട്. സത്യമല്ലേ? യാഥാർത്ഥ്യമല്ലേ? അല്ലേ കൂട്ടുകാരെ? നമ്മുടെ കണ്ണുകളുടെ കാഴ്ചയ്ക്ക് പരിധിയുണ്ട്, അതിനൊരു പരിമിതിയുണ്ട് എന്നത് വാസ്തവമാണ് അല്ലേ? നോക്കൂ കൂട്ടുകാരെ, ഈ കാഴ്ചകൾക്ക്, നമ്മുടെ കാഴ്ചകൾക്ക് പരിധിയുണ്ട് തന്നല്ലോ. തന്നെ നമ്മൾ ഒരു കിലോമീറ്റർ അപ്പുറമുള്ള, നമ്മുടെ ഒരു കിലോമീറ്റർ അപ്പുറമുള്ള ഒരു വസ്തു നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നത്? നമുക്ക് നോക്കിക്കാണാൻ പറ്റുമോ? അതിനും പരിധിയുണ്ട്. ഒരു 2 കിലോമീറ്റർ അപ്പുറമുള്ളതാണെങ്കിലോ തീരെ കാണാൻ സാധിക്കില്ല. പരിധിയുണ്ട്. ഒരടച്ചിട്ട മുറിക്കകത്താണ് നമ്മൾ ഉള്ളത് എങ്കിൽ അടുത്ത മുറിക്കകത്ത്, അടുത്തുള്ള ആ മതിലിനപ്പുറമുള്ള മുറിക്കകത്ത് ആരാണ് എന്നറിയാൻ പോലും നമ്മുടെ കണ്ണുകൾ കൊണ്ട് സാധിക്കുകയില്ല. കാരണം അത് അടച്ചിട്ടിരിക്കുകയാണ്. അതിന് പുറത്തു പോയി തുറന്നു നോക്കിയാൽ കാണാം, പക്ഷേ ഇപ്പുറത്തു നിൽക്കുന്നവനെ, അപ്പുറത്തു നിൽക്കുന്നവൻ ആരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കൂട്ടുകാരെ, പറഞ്ഞു വരുന്നത് നമ്മുടെ കാഴ്ചകൾക്ക് പരിമിതിയുണ്ട് അഥവാ പരിധികളുണ്ട്. ഇതിനപ്പുറത്ത് പരിധികളുള്ള കാഴ്ചകളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിട്ടുള്ളത്. അതുപോലെ മേലാപ്പുള്ള ആകാശം, അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞതുപോലെ, അല്ലദി ഖലഖ സബ്അ സമാവാതിൻ തിബാഖാ, 7 ആകാശങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചവനാണ്. ആ ആകാശത്തിനുമേലെ മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവൂത്, ആ സൃഷ്ടിച്ച ആകാശത്തിൽ എന്തെങ്കിലും ഏറ്റക്കുറവുകളുണ്ടോ എന്ന് നിങ്ങൾ നോക്കണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറയുകയാണ്. എന്നാലും ഫർജി അൽ ബസറ, ഹൽ തറാ മിൻ ഫുതൂർ, നിങ്ങളൊന്ന് നോക്കിക്കാണണമെന്ന് പറഞ്ഞിട്ട് അല്ലാഹു വീണ്ടും പറയുകയാണ്, മടക്കണം. ഫർജി അൽ ബസറ, നിങ്ങളുടെ കാഴ്ചയെ നിങ്ങൾ മടക്കണം. ഹൽ തറാ മിൻ ഫുതൂർ, എന്തെങ്കിലും ഒരു ഫോൾട്ട്, ആ പടച്ചവന്റെ സൃഷ്ടിപ്പിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട്. അല്ലാഹു ചോദിക്കുന്നിടത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, കൂട്ടുകാരെ, നമ്മുടെ കാഴ്ച ആ ആകാശത്തിൻ്റെ 7 മേലാപ്പുകളെയും കാണുവാൻ നമ്മളെക്കൊണ്ട് സാധിക്കുന്നുണ്ടോ? ഇല്ല. നമ്മുടെ കണ്ണുകൾക്ക് പരിമിതിയുണ്ട്, നമ്മുടെ കാഴ്ചകൾക്ക് പരിധികളുണ്ട്. ആ പരിധികൾക്കപ്പുറം നമ്മുടെ കാഴ്ചകൾ പോകോ കൂട്ടുകാരെ? ഇല്ലല്ലോ. പോകോ? ഇല്ല. ഇനി നമ്മൾ ഒരു ദിവസം ഒരു മരത്തിൻ്റെ ചുവട്ടിൽ, ഒരു വെക്കേഷൻ്റെ ദിവസമാണ്, ഒരു അവധി ദിവസമാണ്. ആ അവധി ദിവസം നമ്മൾ ഒരു രാവിലെ ഒരു 10-11 മണിയൊക്കെ ആയപ്പോൾ ഉറക്കമൊക്കെ എഴുന്നേറ്റ് നമ്മൾ അവധി ദിവസമല്ലേ, ഭക്ഷണമൊക്കെ കഴിച്ച് സമാധാനത്തിൽ കൂട്ടുകാരന്മാർ വന്ന് വിളിച്ച്, കൂട്ടുകാരികൾ വിളിച്ച് ഒരടുത്ത് ഒരു മരച്ചുവട്ടിൽ വന്നു നിന്ന് നമ്മൾ കളിക്കുകയാണ്. വീടിന് കുറച്ചപ്പുറത്താണ് നമ്മൾ നിന്ന് കളിക്കുന്നത്. നമ്മൾ കളിക്കുന്ന സ്ഥലം ഉമ്മാക്ക് കാണാൻ പറ്റില്ല. വാപ്പായും ഉമ്മയും വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റില്ല. നമ്മുടെ അധ്യാപകർക്ക് കാണാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ അടുത്തുനിന്ന് നോക്കുന്നവർക്ക് മാത്രം നമ്മെ കാണാം. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിന്ന് നമ്മൾ കളിക്കുകയാണ്. വളരെ സന്തോഷമായി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ. നമ്മുടെ മനസ്സിൽ ഒരുറപ്പുണ്ട്, എന്ത്, ഇവിടെ ഞാൻ കളിക്കുമ്പോൾ ആര് കാണുന്നില്ല? ഉമ്മ കാണുന്നില്ല, വാപ്പ കാണുന്നില്ല എന്നുള്ളൊരുറപ്പുണ്ട്. മറ്റാരും, നമ്മുടെ കാരണവന്മാരായ ആരും നമ്മെ കാണുന്നില്ല. നമ്മളും നമ്മുടെ കൂട്ടുകാരും മാത്രമാണ് ഇവിടെ എന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ടല്ലേ കൂട്ടുകാരെ. അവര് എവിടെയാണ്? വീടിനകത്താണ്. അവർക്ക് പുറത്തുള്ള കാര്യം എന്തില്ല? അറിയാൻ സാധിക്കുന്നില്ല. നോക്കൂ കൂട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് നിങ്ങളോട്

0: മാത്രമാണ്?
1: അല്ലാഹു മാത്രമാണ്. എല്ലാം അറിയുന്നതുമാര് മാത്രമാണ്? അല്ലാഹു മാത്രമാണ്. മനസ്സിലായോ എല്ലാവർക്കും കൂട്ടുകാരെ? അപ്പോൾ എല്ലാം കാണുന്നതും അറിയുന്നതും അല്ലാഹു മാത്രമാണ്. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, അല്ലാഹു നമ്മെ കാണുന്നുണ്ട്. നമ്മൾ കാണാത്തതും നമ്മുടെ വാപ്പ കാണാത്തതും ഉമ്മ കാണാത്തതും ആര് കാണുന്നുണ്ട്? അല്ലാഹു കാണുന്നുണ്ട്. എങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത, ഈ പൂമരത്തണലിൻ്റെ ഈ എപ്പിസോഡ് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ മൊബൈൽ ഫോൺ നിലത്ത് വയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് നമ്മൾ കളിക്കാനും മറ്റു ക്ലാസ്സിനുമെല്ലാം പോകുമ്പോൾ, എൻ്റെ എല്ലാ കൂട്ടുകാരുടെയും മനസ്സിൽ ഓർമ്മിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്, ഓർമ്മിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണേ. എന്താണെന്നറിയോ, നമ്മൾ എന്തു ചെയ്താലും കൂട്ടുകാരെ, നമ്മളിങ്ങനെ അടിവരയിട്ട് തന്നെ മനസ്സിലാക്കണം, നമ്മൾ എന്തു ചെയ്താലും നമ്മൾ അനങ്ങിയാൽ ആര് കാണുന്നുണ്ട്? ആര് കാണുന്നുണ്ട്? അല്ലാഹു കാണുന്നുണ്ട്. നമ്മൾ നമ്മുടെ കൈ ഒന്ന് അനങ്ങിയാൽ ആരറിയുന്നുണ്ട്? അല്ലാഹു അറിയുന്നുണ്ട്. നമ്മുടെ കണ്ണൊന്ന് ഇമവെട്ടിയാൽ, അതായത് കൂട്ടുകാരെ നമ്മുടെ കണ്ണൊന്ന് ചലിച്ചാൽ ആരറിയുന്നുണ്ട്? അല്ലാഹു അറിയുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ ആരറിയുന്നുണ്ട്? അല്ലാഹു അറിയുന്നുണ്ട്. നമ്മൾ എന്തെല്ലാം ചെയ്താലും ആരറിയുന്നുണ്ട്? അല്ലാഹു അറിയുന്നുണ്ട്. എന്തു നല്ല പ്രവർത്തനങ്ങൾ ചെയ്താലും ആരറിയുന്നുണ്ട് കൂട്ടുകാരെ? അല്ലാഹു അറിയുന്നുണ്ട്. നമുക്കറിയാം, കൊഴിയിൽ ഒരു ഇല പോലുമേ റബ്ബിനറിയില്ലാതെ പൊഴിയുകയില്ല എന്നൊരു പാട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും കൂട്ടുകാർ അല്ലേ. നമ്മുടെ ഈ ലോകത്ത് ഒരു ഇല വീഴണമെങ്കിൽ, നിലത്തേക്ക് വന്ന് നിലം പതിക്കണമെങ്കിൽ ആരറിയണം? അല്ലാഹു അറിയാതെ നിലത്തേക്ക് വന്ന് വീഴുകയില്ല. മനസ്സിലായ കൂട്ടുകാർക്ക്? അപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും, എവിടെയൊക്കെ എന്തെല്ലാം അനക്കങ്ങളുണ്ടായാലും ആരറിയുന്നുണ്ട്? അല്ലാഹു അറിയുന്നുണ്ട്. മനസ്സിലായോ? ഇനി അല്ലാഹു ഉദ്ദേശിച്ചാൽ അവൻ നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നു? ഓരോ വഴികൾ ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ട്, നല്ല മാർഗത്തിലൂടെ നടക്കാൻ, അല്ലേ, തിന്മയെ മനസ്സിലാക്കാൻ, എന്നിട്ട് നന്മയുടെ നർമ്മണം നമ്മുടെ അടുക്കലേക്ക് കൊണ്ടെത്തിക്കുകയും സത്യത്തിൻ്റെ സത്പാന്താവ് നമുക്ക് വരച്ചു കാണിച്ചു തരികയും അതിലൂടെ നടക്കാനും കൂട്ടുകാരെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല വഴി കാണിച്ചു തന്നിരിക്കുന്നു. അല്ലാഹു പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തു ഇൻസാനിൻ്റെ മൂന്നാമത്തെ വചനത്തിലൂടെ പറയുന്നുണ്ട്, ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാക്കിറൻ വ ഇമ്മാ കഫൂറ. ഉറപ്പായും നാം അവന് വഴി കാണിച്ചു കൊടുത്തിരിക്കുന്നു, പക്ഷേ അല്ലാഹു നമുക്ക് നല്ല വഴികൾ കാണിച്ചു നൽകിയിരിക്കുന്നു, പക്ഷേ എന്നാലും മനുഷ്യൻ ആരായി മാറിയേക്കാം? നന്ദിയുള്ളവൻ, ഇമ്മാ ശാക്കിറൻ, ചിലപ്പോൾ നന്ദിയുള്ളവനായേക്കാം. വ ഇമ്മാ കഫൂറ, ഇല്ലെങ്കിൽ അവൻ നന്ദിയില്ലാത്തവനായേക്കാം. ധാരാ പറയുന്നത് കൂട്ടുകാരെ, അല്ലാഹു എന്താ നമ്മുടെ ഇവിടെ അല്ലാഹു സുബ്ഹാന ചാല ഇങ്ങനെ പറയാൻ കാരണം എന്താ? നമ്മൾ നന്ദിയുള്ളവരും നന്ദിയില്ലാത്തവരും ആയേക്കാമെന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാനത് പറയും. എന്താണെന്നറിയോ, അല്ലാഹു സുബ്ഹാന തആല സൂറത്ത് യാസീനിലെ 82-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅ അയ് യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹു സുബ്ഹാന തആല പറയുകയാണ്, അവനൊരു കാര്യം ഉദ്ദേശിച്ചാൽ, ഇപ്പോൾ അല്ലാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ, കൂട്ടുകാരെ നമ്മളിപ്പോൾ വിചാരിക്കണം, ആ ഇവിടെ ഒരു സൈക്കിൾ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചാൽ സൈക്കിൾ വരോ? ഇല്ല. ആ ഇവിടെ ഒരു ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാകട്ടെ, വരോ? ഇല്ല. നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കണം, ആ ഇവിടെ ഇപ്പം എനിക്ക് കഴിക്കാൻ ടേബിൾ

0: നിറയെ ഭക്ഷണം കൊണ്ടുവരട്ടെ, എല്ലാ ഭക്ഷണവും, പത്തിരി, ഉരട്ടി, ഇറച്ചിക്കറി, ചിക്കൻ, മട്ടൻ എല്ലാം വരട്ടെ എന്ന് വിചാരിച്ചാൽ വരോ? ഇല്ല. പക്ഷേ അല്ലാഹു ഇന്നമാ അംറുഹു ഇദാ അറാദ, തീർച്ചയായും അവനൊരു കാര്യം, ഇദാ അറാദ ഷൈആ, അവൻ ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അവൻ ഇത്രേ ചെയ്യേണ്ടുള്ളൂ. ഐ യഖൂൽ, അവൻ അത് പറയേണ്ടതേ ഉള്ളൂ. എന്ത് പറയേണ്ടിയുള്ളൂ? കുൻ, ഉണ്ടാകൂ എന്ന് പറയേണ്ടിയുള്ളൂ. ഫയഖൂൻ, അതുണ്ടാകും. അപ്പൊ അള്ളാഹുവിൻ്റെ കഴിവ് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആരാധിക്കുന്ന നമുക്കു മാത്രം പ്രാർത്ഥിക്കാൻ, മനുഷ്യർക്ക് പ്രാർത്ഥിക്കാൻ അഭയകേന്ദ്രമായിട്ടുള്ള, മനുഷ്യൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും തിരിച്ചറിയുന്ന, മനുഷ്യന് ആവശ്യമായ രീതിയിൽ സഹായങ്ങൾ അർപ്പിക്കുന്ന, മനുഷ്യൻ കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായി പടച്ചവൻ്റെ മുമ്പിലേക്ക് അടുത്തു കിടന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ദുആയിരക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന, സത്യസന്ധനായി, സൽക്കർമ്മിയായി, നിഷ്കളങ്കനായി പടച്ചവനെ അനുസരിച്ച് ജീവിക്കുന്നവനും സുന്ദരമായ സ്വർഗം ഉണ്ടാക്കി വച്ചിരിക്കുന്ന ആ അള്ളാഹു എന്തുമാത്രമേ പറയേണ്ടതുള്ളൂ? കുൻ എന്ന് പറയേണ്ടതേയുള്ളൂ കൂട്ടുകാരെ. അതുണ്ടാകും. അതാണ് പടച്ചവൻ്റെ കഴിവ്. നമ്മളെ സൃഷ്ടിച്ച പടച്ചവൻ, എല്ലാം കാണുന്ന പടച്ചവൻ്റെ കഴിവ് അതാണ് കൂട്ടുകാരെ. അപ്പോൾ എല്ലാം കാണുന്നവനെന്ന് പറയുമ്പോൾ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എന്തു ചെയ്താലും കാണുമെന്നാണ്. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് നമ്മൾ കടക്കാം. എന്താണെന്നറിയോ, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു കാര്യം നടക്കണമെന്ന് പറയുന്നതിന് മുമ്പേ അത് നടക്കുമെന്നല്ലേ, നടക്കണമെന്ന് വിചാരിക്കുമ്പോൾ, കുൻ എന്ന് പറയുമ്പോൾ തന്നെ അതെന്ത് ചെയ്യും, നടക്കുമെന്നാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്ത് ഖമറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. 50-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വമാ അംറുനാ ഇല്ലാ വാഹിദതൻ കലംഹിൻ ബിൽ ബസ്വരി. നമ്മുടെ കൽപ്പന, അല്ലാഹുവിൻ്റെ കൽപ്പന എന്നത് ഒരൊറ്റ ഉത്തരവത്രേ. അതെങ്ങനെയാണെന്നറിയാ ഉത്തരവ്? ഇമവെട്ടുമ്പോഴേക്കും നടക്കുന്നു, അത് നടപ്പാവുന്നു. ഇമവെട്ടുമ്പോഴേക്കും അത് നടപ്പാവുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? കണ്ണ് നമ്മളൊന്ന് അടച്ചു തുറക്കുന്നതിന് മുമ്പ് അതെന്ത് ചെയ്യുന്നു? നടപ്പാക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു കാര്യം നടക്കണമെന്ന് വിചാരിക്കുമ്പോൾ അത് കൃത്യമായി നടക്കുന്നു എന്നതിൻ്റെ തെളിവാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ഒരു വചനമാണ് കൂട്ടുകാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളതെന്ന് വെച്ചാല്, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് നമ്മൾ കടക്കുകയാണ് കൂട്ടുകാരെ. അല്ലാഹു എല്ലാം കാണുന്നവനും അവൻ ഉദ്ദേശിക്കുന്നത് പോലെ നടക്കുന്നവനുമാണ് എങ്കിൽ, നമ്മളെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നവനുമാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വതആല. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട്, നമ്മുടെ അടുക്കൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും എഴുതി വയ്ക്കുന്ന ഒരാളുണ്ടല്ലോ, കിറാമൻ കാത്തിബീൻ, ആദരിക്കപ്പെട്ട എഴുത്തുകാരുണ്ടല്ലോ. യഅലമൂന മാ തഫ്അലൂൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ ആ എഴുത്തുകാർ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായി എഴുതി വയ്ക്കുകയും അത് പടച്ചവൻ അറിയുകയും നമ്മുടെ ഓരോ ചലനങ്ങളും അല്ലാഹു അറിയുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ, ഇന്നു മുതൽ നമ്മുടെ ചിന്തയിൽ കൂട്ടുകാരെ നമ്മൾ ഉണരേണ്ട ഒരു ചിന്തയാണ്. നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം, ഓർക്കണം. ഉമ്മ കളിക്കുന്ന സ്ഥലത്തില്ല എങ്കിൽ, ഉമ്മ അടുക്കളയിലാണ് എങ്കിൽ, ഞാൻ റൂമിലാണ് എങ്കിൽ, ഉമ്മയുടെ സാന്നിധ്യമില്ലാതെ ഞാൻ റൂമിലൊറ്റയ്ക്കിരിക്കുമ്പോൾ എൻ്റെ ബെഡിൻ്റെ താഴെ കിടക്കുന്ന 5 രൂപ അതെടുത്തു പോക്കറ്റിലാക്കി ഉമ്മ കാണുന്നില്ലല്ലോ എന്ന ചിന്തയോടുകൂടി കൊണ്ടുപോയി നമ്മൾ കളവ് കാണിച്ചാൽ ഉമ്മ കാണുന്നില്ല, പക്ഷെ ആര് കാണുന്നുണ്ട് കൂട്ടുകാരെ? ആ നമ്മുടെ അനക്കം ഇങ്ങനെ ഓരോ നിമിഷത്തെയും ഓരോ സെക്കൻഡുകളുടെയും അനക്കങ്ങളറിഞ്ഞുകൊണ്ടിരിക്കുന്നു റബ്ബ്. അപ്പോൾ നമ്മൾ ആ പൈസ എടുക്കാൻ വേണ്ടി തയ്യാറാകുമ്പോൾ ആരറിയുന്നുണ്ട്? അള്ളാഹു അറിയുന്നുണ്ട്. അതുപോലെ ആ പൈസ എടുത്ത് നമ്മൾ വേറൊരു കാര്യം ചെയ്യുമ്പോഴും ആരറിയുന്നുണ്ട്? അള്ളാഹു അറിയുന്നുണ്ട്. എല്ലാം അറിഞ്ഞുകൊണ്ട് അള്ളാഹു ഇരിക്കുന്നുണ്ട്. അറിഞ്ഞും കൊണ്ട് മാത്രമാണോ അതിനെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു? രേഖപ്പെടുത്തിക്കൊണ്ട് മാത്രമാണോ നാളെ പടച്ചവൻ്റെ മുമ്പിൽ എല്ലാവരും നിൽക്കവേ ഉമ്മ കാണാതെ ചെയ്ത കാര്യവും വാപ്പ കാണാതെ ചെയ്ത കാര്യവും ഉമ്മയുടെയും വാപ്പയുടെയും എല്ലാവരുടെയും മുമ്പിൽ വച്ച് അതിങ്ങനെ പ്രദർശനം ചെയ്യപ്പെടുമ്പോൾ, കൂട്ടുകാരെ, നമ്മൾ ഭയപ്പെടേണ്ടതില്ലേ? നമ്മൾ ഭയപ്പെടേണ്ടതില്ലേ? എന്നിട്ട് പടച്ചവൻ നമുക്ക് ശിക്ഷ വിധിക്കുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ടതില്ലേ? അപ്പോൾ നമ്മൾ ആരും കാണുന്നില്ല എന്ന് പറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങൾ ആര് കാണുന്നുണ്ട്? അപ്പോൾ അല്ലാഹു കാണുന്നുണ്ട്. അല്ലാഹു കണ്ടാലോ, അല്ലാഹു അറിയുമ്പോഴോ, നമ്മൾ ചെയ്യുന്നത് തെറ്റാണെങ്കിലോ നാളെ പടച്ചവൻ്റെ മുമ്പിൽ അല്ലാഹു കൊണ്ടുവരപ്പെടും. അതിനെ ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ നമ്മൾ എന്തുത്തരം പറയും? ഇനി കളവ് പറയുന്ന വിഷയത്തിൽ നമ്മൾ ഇന്നൊരു കാര്യം ചെയ്യാതെ ചെയ്തു എന്ന് പറഞ്ഞാലോ? ഒരു കൂട്ടുകാരൻ്റെ ഒരു കാര്യം ഞാൻ പറയട്ടെ. കൂട്ടുകാരോട് ഒരാൾ ചെയ്യാതെ ചെയ്തു എന്ന് പറയും. എങ്ങനെയെന്നറിയോ? പള്ളിയിൽ നിന്ന് പറഞ്ഞ് ഒരു കുട്ടി വീട്ടിലേക്ക് ഇറങ്ങിപ്പോകും. വീട്ടിൽ നിന്ന് പള്ളിയിൽ നിന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് അവൻ പള്ളിയിൽ പോകാതെ അവിടെ നിന്ന് കളിച്ചിട്ട് എന്ത് ചെയ്യും? മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് തിരിച്ചു വീട്ടിൽ വരും. അപ്പോൾ ഉമ്മ കാണുന്നുണ്ടോ ഇവനെ കളിക്കുന്നത്? ഇല്ല. പക്ഷെ ഇവൻ കളിച്ചത് ആര് കണ്ടു?
1: മാഷാ അല്ലാ, നാം ഇതുവരെ കേട്ടത് പൂമരത്തണലിൽ എല്ലാം കാണുന്നവൻ അല്ലാഹു എന്ന വിഷയത്തിൽ അൽ ഫഹദ് പൂന്തുറയായിരുന്നു ഇന്ന് നമ്മുടെ പൂമരത്തണലിൽ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്.
2: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്ക്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്ക്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നാം ഇനി പീസ് റേഡിയോ നുറുങ്ങുകൾ കേൾക്കാൻ പോകുന്നു. ദൈവവിശ്വാസം ഇൻഷുറൻസ് പോളിസിയല്ല. ടി ചാണ്ടിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് മൻസൂർ മണ്ണാർക്കാട്.
4: ദൈവവിശ്വാസം ഇൻഷുറൻസ് പോളിസിയല്ല. തങ്ങൾക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്ന ചില വസ്തുതകളെ ആസ്പദമാക്കി ശാസ്ത്രജ്ഞന്മാർ ചില സാങ്കല്പിക സിദ്ധാന്തങ്ങളിൽ അഥവാ ഹൈപ്പോത്തിസിസിൽ എത്തിച്ചേരാറുണ്ട്. യഥാർത്ഥ ശാസ്ത്രജ്ഞന് ദിവ്യമായ കൽപ്പനാ വൈഭവവും താൻ വിഭാവനം ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതിനുള്ള ദർശനശക്തിയും ഉണ്ടായിരിക്കണമെന്ന് ഒരു ഗ്രന്ഥകാരൻ പറയുന്നു. ശാസ്ത്രീയമായ ചില വസ്തുതകളുടെ ചുവടുപിടിച്ചുകൊണ്ട് തങ്ങൾ വിഭാവനം ചെയ്ത സാങ്കല്പിക സിദ്ധാന്തത്തിലേക്ക് എടുത്തുചാടാനുള്ള ദർശനശക്തിയാണ് അമേരിക്കൻ ശാസ്ത്രജ്ഞരെ ചന്ദ്രനിൽ ഇറങ്ങുവാൻ വേണ്ടിയുള്ള സാഹസിക സംരംഭത്തിന് തയ്യാറാക്കിയത്. മാനുഷിക ശക്തിയുടെ പരിമിതിയിൽ ഒതുങ്ങിക്കൂടുന്നവർക്ക് ഭാവനയുടെ ചിറകു വിരിച്ചു പറന്ന് ഉദ്ദിഷ്ട സ്ഥാനത്തെത്തിച്ചേരുവാൻ സാധിക്കുകയില്ല. മാനുഷികമായ പരിമിതികളിൽ ഒതുങ്ങി നിൽക്കുന്നവരാണ് നമ്മിൽ പലരും. പരിചിതമായ ചില വസ്തുതകളിൽ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് നമ്മുടെ വിശ്വാസവും സങ്കല്പവും. നമ്മുടെ ഈശ്വര വിശ്വാസത്തിനുപോലുമുണ്ട് ഈ പരിമിതി. പരമ്പരാഗതമായ ആരാധനാരീതിയുടെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും മതിൽക്കെട്ടുകളുടെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുകയാണ് നമ്മുടെ വിശ്വാസം. നൂതനമായ സാങ്കല്പിക സിദ്ധാന്തത്തിന്റെ വെളിച്ചത്തിൽ ചന്ദ്രനെ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന ശാസ്ത്രജ്ഞന്റെ ദർശനശക്തിയാണ് നമുക്കുണ്ടാവേണ്ടത്. നാം സ്വയം നിർമ്മിച്ചിട്ടുള്ള പരിമിതിയുടെ മതിൽക്കെട്ടുകൾ മറികടക്കാൻ നമുക്ക് കഴിയണം. സുപ്രസിദ്ധ ഗ്രന്ഥകർത്രിയായ റിബേക്ക ബേർഡ് ഒരു വിദഗ്ധ ഡോക്ടറായിരുന്നു. ഹൃദ്രോഗബാധിതയായി അവർക്ക് അങ്ങേയറ്റം ക്ഷീണം പറ്റി. ഇനിയും ഒരറ്റാക്കിനെ അതിജീവിക്കുക അസാധ്യമാകിയാൽ തന്റെ കാര്യങ്ങളെല്ലാം ശരിപ്പെടുത്തിക്കൊള്ളാൻ സഹപ്രവർത്തകരായ ഡോക്ടർമാർ അവരോട് പറഞ്ഞു. അതൊരു മുന്നറിയിപ്പായിരുന്നു. പക്ഷേ ദൈവം വെറും സങ്കല്പമല്ലെന്ന് ബോധ്യമാകുന്നതിനുള്ള മുഖാന്തിരമായി ആ മുന്നറിയിപ്പ് പരിണമിച്ചു. ദൈവത്തിന്റെ അപ്രമേയ ശക്തിയെ എത്തിപ്പിടിക്കുവാൻ തക്കവണ്ണം അവരുടെ വിശ്വാസം മാനുഷികമായ പരിമിതികൾക്കപ്പുറത്തേക്ക് പറന്നുയർന്നു. ഫലമോ, ഡോക്ടർമാർ അസാധ്യമെന്നു പറഞ്ഞ ആ ഹൃദ്രോഗം അവരെ വിട്ടുമാറി.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നുറുങ്ങുകൾ. ദൈവവിശ്വാസം ഇൻഷുറൻസ് പോളിസിയല്ല. ടി ചാണ്ടിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് മൻസൂർ മണ്ണാർക്കാട്.
3: ഇനി പീസ് റേഡിയോ ഒരു ഗൗരവമുള്ള വിഷയമാണ് ചർച്ച ചെയ്യുന്നത്, അസ്മാ ഉൽ ഹുസ്ന. അള്ളാഹുവിൻ്റെ നാമങ്ങൾ നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാന്യനായ പണ്ഡിതൻ ഷമീർ മദീനിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
1: അൽ വക്കീൽ എന്നുള്ള നാമമാണ് ഇന്ന് ചർച്ചയ്ക്ക് വിധേയമാകുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻവാല. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ സംബന്ധിച്ച് കൂടുതൽ അറിയുവാനുള്ള ഒരു മാർഗമാണ് അവൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും പഠിക്കുക എന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓരോ നാമങ്ങളും അതിൻ്റെ വിശാലമായ അർത്ഥതലങ്ങളും നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ മനസ്സിൽ കിട്ടുന്ന നിർഭയത്വവും സമാധാനവും പടച്ചറബിനെക്കുറിച്ചുള്ള ബഹുമാനവും ആദരവും അത് വിശ്വാസിയുടെ മനസ്സിലുണ്ടാക്കുന്ന മാറ്റങ്ങളും സ്വാധീനവും അനിർവചനീയമാണ്. അതുകൊണ്ട് തന്നെ സച്ചരിതരായ മുൻഗാമികൾ ഏറ്റവും ശ്രേഷ്ഠമായ വിജ്ഞാനങ്ങളുടെ കൂട്ടത്തിൽ, ഇൽമിൻ്റെ കൂട്ടത്തിൽ എണ്ണിയതാണ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവ്. അത് കൂടുതൽ പരിപോഷിപ്പിക്കാൻ, ആർജിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അങ്ങനെ അള്ളാഹുവിൻ്റെ നാമങ്ങളിലൂടെ, വിശേഷണങ്ങളിലൂടെ അള്ളാഹുവിന് അറിഞ്ഞ് അതിൻ്റെ താൽപ്പര്യമനുസരിച്ച് നിലകൊള്ളാൻ നമുക്ക് സാധിച്ചാൽ സ്വർഗപ്രവേശനം സുനിശ്ചിതമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷവാർത്ത അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അവസരങ്ങൾ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാനെടുക്കുന്ന ഒരു നാമം അൽ വക്കീൽ എന്ന നാമമാണ്. അള്ളാഹു അവൻ്റെ നാമങ്ങളുടെ കൂട്ടത്തിൽ നമുക്കറിയിച്ചു തന്ന ഒരു നാമമാണ് അൽ വക്കീൽ. ഭരമേൽപ്പിക്കാൻ അർഹതയുള്ളവൻ, അല്ലെങ്കിൽ എല്ലാം ഏറ്റെടുക്കുന്നവൻ, ഏറ്റെടുത്തവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാം സൂക്ഷിക്കുന്നവനാണ്, എല്ലാം സംരക്ഷിക്കുന്നവനാണ്, എല്ലാം നിയന്ത്രിക്കുന്നവനാണ് അള്ളാഹു എന്നീ ആശയങ്ങൾ കൂടി ആ ഒരു നാമം നമ്മെ അറിയിക്കുന്നുണ്ട്. എല്ലാം ഏറ്റെടുക്കുന്ന അള്ളാഹു, ആര് തൻ്റെ കാര്യങ്ങൾ അവനിലേക്ക് ഏൽപ്പിക്കുന്നുവോ അത് അള്ളാഹു ഏറ്റെടുക്കുക മാത്രമല്ല, ശരിയായ വിധത്തിൽ സംരക്ഷിക്കുകയും ചെയ്യും, എല്ലാറ്റിനെയും നിയന്ത്രിക്കുകയും ചെയ്യുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ബാധ്യത ഏറ്റെടുത്ത, സ്വയം ഏറ്റെടുത്ത ബാധ്യതകളിൽപ്പെട്ടതാണ് ബി അർസാഖിൽ ഇബാദ്. അടിയാറുകളുടെ, അടിമകളുടെ ഉപജീവനം അള്ളാഹു ഏറ്റെടുത്തതാണ്. പല ആളുകൾക്കും ദാരിദ്ര്യത്തെ സംബന്ധിച്ചുള്ള ഭയപ്പാടുകൊണ്ട് സന്താനത്തെ വരെയും ജീവനോടെ കുഴിച്ചുമൂടിയ, അറുകൊല ചെയ്ത ചരിത്രങ്ങൾ മുമ്പ് കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ലാ തഖ്തുലൂ ഔലാദക്കും ഖശിയത ഇംലാഖിൻ, ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സന്താനങ്ങളെ കൊന്നുകളയരുത്, അവർക്കും നിങ്ങൾക്കും നാമാണ് ഉപജീവനം നൽകുന്നവൻ എന്നല്ലാഹു പറഞ്ഞത് ശ്രദ്ധേയമാണ്. അപ്പോൾ ചെറുതും വലുതുമായ കോടിക്കണക്കിന് ജീവജാലങ്ങൾ ഇവിടെയുണ്ട്, അവർക്ക് അന്നമൂട്ടുന്നവൻ അല്ലാഹുവാണ്, അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തവൻ അല്ലാഹുവാണ്. വൽഖായിമു അലൈഹിം ബിമസ്വാലിഹിം, ഓരോ സൃഷ്ടികളുടെയും നന്മകൾക്കനുസരിച്ച് ഓരോ സൃഷ്ടികളുടെയും ഗുണപരമായ കാര്യങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കുന്നവൻ അല്ലാഹുവാണ്. അതേപോലെ തന്നെ സത്യവിശ്വാസികളായ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കുന്ന പടച്ചിറബിൻ്റെ അടിമകളുടെ കാര്യങ്ങളും അള്ളാഹു ഏറ്റെടുക്കുന്നു. അവരുടെ ആത്മീയമായ വളർച്ചയും വികാസവും അവർക്ക് വേണ്ടുന്ന എല്ലാം നൽകുന്നത് അള്ളാഹുവാണ്. അവരെല്ലാവരും തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളിലും ആശ്രയിക്കുന്നതും അവലംബിക്കുന്നതും അള്ളാഹുവിനെയാണ്. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാത്ത, അള്ളാഹുവിനെ അവലംബിക്കാത്ത ഏത് വിശ്വാസിയാണുള്ളത്? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ, അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് എല്ലാം ഞാൻ അവനിൽ ഏൽപ്പിച്ചുകൊണ്ട് ഇതാ ഞാൻ പുറപ്പെടുന്നു. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു കഴിവും ശക്തിയും ഒരാൾക്കുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വിശ്വാസി തൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. ശേഷം വാഹനത്തിൽ കയറുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിനെ പ്രകീർത്തിച്ച് അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, സുബ്ഹാനല്ലദീ സഖ്ഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അള്ളാഹുവേ, ഈ വാഹനത്തെ ഞങ്ങൾക്ക് വിധേയമാക്കി കീഴ്പ്പെടുത്തി തന്ന നീ എത്രയോ പരിശുദ്ധനാണ്. നീ ഞങ്ങൾക്കത് കീഴ്പ്പെടുത്തി തന്നില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്കത് കീഴ്പ്പെടുത്തുവാൻ സാധ്യമായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് സുദീർഘമായ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടു വന്നത് കാണാം. ആ യാത്രയിലുള്ള എല്ലാ നന്മകളെയും ചോദിച്ച് അതിൽ വരാവുന്ന എല്ലാ ഭവിഷ്യത്തുകളെയും അപകടങ്ങളെയും മുന്നിൽ കണ്ട് അതിൽ നിന്ന് രക്ഷ ചോദിച്ച് എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ഒരു രീതി. കാരണം അൽ വഖീൽ, അള്ളാഹു എല്ലാം ഏൽപ്പിക്കാൻ അർഹപ്പെട്ടവനും എല്ലാം ഏറ്റെടുത്ത് കൃത്യമായി സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവനാണ്. നമ്മുടെ മക്കളും കുടുംബവും സമ്പത്തും അഭിമാനവും എന്നു വേണ്ട എന്തും എല്ലാം അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ച് ഒരു വിശ്വാസി കണ്ടെത്തുന്ന നിർഭയത്വവും സമാധാനവും ഈ നാമം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സൂറത്ത് ആലിമ്രാനിലെ 173-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ സത്യവിശ്വാസികളെ, എതിരാളികളായ ശത്രുക്കളെല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കുവാൻ കോപ്പുകൂട്ടിയ, സന്നാഹങ്ങളൊരുക്കിയ അഹ്സാബ് യുദ്ധം, സഖ്യകക്ഷികളെല്ലാവരും വലയം ചെയ്ത ആ സന്ദർഭത്തിൽ, അല്ലദീന ഖാല ലഹുമുൻ നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലകും, മറ്റുള്ള ആളുകൾ, അവിശ്വാസികളായ ആളുകൾ, മുസ്ലിങ്ങളല്ലാത്തവർ സത്യവിശ്വാസികളോട് പറഞ്ഞു, ആളുകളൊക്കെ നിങ്ങൾക്കെതിരെ സംഘടിച്ചിട്ടുണ്ട്, ഫഹ്ഷൗഹും, നിങ്ങൾ അതിനാൽ അവരെ ഭയപ്പെടണം. എല്ലാവിധേനയും ആധിപത്യവും അധികാരവും സൗകര്യങ്ങളും ആൾബലവും ഒക്കെ അവർക്കാണുള്ളത്, നിങ്ങൾ പേടിച്ചോളണം, നിങ്ങൾക്കാരുമില്ല എന്ന് ഭീഷണികളും അതേപോലെ തന്നെ പ്രകോപനങ്ങളും ഉണ്ടാക്കിയപ്പോൾ വാസ്തവത്തിൽ ഫസാദഹും ഈമാന, അത് സത്യവിശ്വാസികൾക്ക് ഈമാൻ അധികരിപ്പിച്ചു എന്നാണ്. വഖാലു, അവർ പറയുകയും ചെയ്തു, ഹസ്ബുൻ അല്ലാഹു വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതി, ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കാൻ അവൻ എത്രയോ പര്യാപ്തനാണ്. വാസ്തവത്തിൽ ശത്രുക്കളുടെ ഒരു തന്ത്രമാണ് ഭീതിപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നത്, പേടിപ്പിച്ച് അടക്കി നിർത്തുക എന്നത്. സത്യവിശ്വാസികൾ പടച്ചറബിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ കാര്യവും നോക്കി നടത്തുന്നവൻ അള്ളാഹുവാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ആ പടച്ചറബ് നമ്മുടെ എല്ലാ കാര്യവും ഏറ്റെടുത്തിട്ടുണ്ട്, അവൻ സർവശക്തനാണ്, ഏത് വലിയ ശക്തികളെയും അടക്കി നിർത്താൻ കഴിവുള്ളവനാണ് അള്ളാഹു എന്നറിയുമ്പോൾ അവർക്കുണ്ടാകുന്ന നിർഭയത്വം, ഫിറഔനിനെ അടക്കി നിർത്തിയ അള്ളാഹു, നമ്രൂദിനെയും ഖാറൂനിനെയും പാഠം പഠിപ്പിച്ച അള്ളാഹു, ലോകത്തെ അടക്കി ഭരിക്കുന്ന മലിക്കുൽ ജബ്ബാറായ അള്ളാഹു സുബ്ഹാനഹു വതആല, നിഅമൽ വക്കീൽ, നമ്മുടെ കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കാൻ എത്രയോ നല്ലവനാണ്, പര്യാപ്തനാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു വിശ്വാസി ഭീതിപ്പെടുകയില്ല, ഭയപ്പെടുകയില്ല, നിർഭയനായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ തന്നെ എത്രയോ സംഭവങ്ങളുണ്ട്. പ്രവാചക തിരുമേനി ഒരിക്കൽ ഒരു വൃക്ഷത്തിൻ്റെ തണലിൽ അല്പമൊന്ന് വിശ്രമിക്കാൻ വേണ്ടിയിരുന്നപ്പോൾ ആ സമയത്ത് ഒരു ആയുധമെടുത്ത്, വാളെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ ചൂണ്ടിക്കൊണ്ട്, നിങ്ങളെ ഇപ്പോൾ എന്നിൽ നിന്ന് ആര് രക്ഷിക്കും എന്ന് വളരെ ഗൗരവത്തോടെ ഒരു വിജയത്തിൻ്റെ പടികയറി നിൽക്കുന്ന ആളെപ്പോലെ അയാൾ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, അല്ലാഹ്, എന്നെ അല്ലാഹു കാക്കും. അയാൾ ആ ഒരു ഉറച്ച പ്രഖ്യാപനത്തിൽ, ആ വാക്കിൽ അയാൾ പോലും പേടിച്ച് അയാളുടെ കയ്യിൽ നിന്ന് വാള് നിലത്ത് വീണു. ആ വാളെടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, നാൻ എന്നിൽ നിന്ന് നിന്നെ ആര് രക്ഷിക്കും? അയാൾക്കൊന്നും പറയാനില്ല. ഈ ഒരവസ്ഥ സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം എത്ര കണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കുവാൻ സാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അള്ളാഹു എന്നെ സഹായിക്കും, അള്ളാഹു എൻ്റെ കാര്യം ഏറ്റെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും അവനെയാണ് ഞാൻ ഏൽപ്പിച്ചത് എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? നമ്മുടെ പല കാര്യങ്ങളും പലരെയും ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ മനസ്സും അതേപോലെ തന്നെ നമ്മുടെ ചിന്തയും ഒക്കെ ഭൗതികമായ പലതിലേക്കും നമ്മൾ ബന്ധിപ്പിച്ച് അവരാണ് നമ്മെ സംരക്ഷിക്കുന്നത്, അതാണ് നമ്മെ നിയന്ത്രിക്കുന്നത് എന്ന രീതിയിലാണ്. ചിലപ്പോൾ ആളുകളിലാകാം, ചിലപ്പോൾ സ്ഥാപനങ്ങളിലാകാം, ചിലപ്പോൾ തൊഴിലുകളിലാകാം, സമ്പത്തിലാകാം, അതാണെന്നെ നിയന്ത്രിക്കുന്നത്, അതാണെന്നെ സംരക്ഷിക്കുന്നത് എന്ന രീതിയിലായി കഴിയുമ്പോൾ വലിയ അപജയമാണ് വിശ്വാസപരമായി. അതേപോലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സന്ദർഭത്തിൽ ഒരു കറുത്ത പൂച്ച വട്ടം ചാടിയാൽ നമ്മുടെ വിശ്വാസത്തിനത് ഒരു പോറലേൽപ്പിക്കുന്നുവെങ്കിൽ അതെന്തെങ്കിലും ദോഷം വരുത്തും എന്ന് നമ്മൾ വിശ്വസിച്ചു പോയാൽ, കരുതിപ്പോയാൽ നമ്മളെല്ലാം ഏൽപ്പിച്ചത് അള്ളാഹുവിനെയാണ് എന്നത് വെറും വാക്കായി മാറും. നമ്മുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന, അത് സംരക്ഷിക്കുന്ന, സൂക്ഷിക്കുന്ന അൽ വക്കീലാണ് എൻ്റെ റബ്ബ് എന്ന വിശ്വാസത്തിന് നേരെ വരുന്ന പുഴുക്കുത്തായിരിക്കും അത്. അതുകൊണ്ട് വത്തവക്കൽ അലല്ലാഹി വഖഫാ ബില്ലാഹി വക്കീല, അള്ളാഹുവിൽ നിങ്ങൾ ബലമേൽപ്പിക്കുക, എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുവാൻ അള്ളാഹു മതിയായവനാണ്. അള്ളാഹു ഖാലിഖു കുല്ലി ഷൈഇൻ വഹു അലാ കുല്ലി ഷൈഇൻ വക്കീൽ, സർവ്വതിൻ്റെയും സൃഷ്ടാവ് അള്ളാഹുവാണ്, അവൻ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന സംരക്ഷിക്കുന്ന വക്കീലുമാണവൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ശത്രുക്കൾ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതുപോലെ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന ഉറച്ച വാചകങ്ങളായിരുന്നു. ഞങ്ങൾക്ക് നമുക്ക് അള്ളാഹു മതി, ബലമേൽപ്പിക്കുവാൻ എത്രയോ പര്യാപ്തനാണ് അള്ളാഹു. തീർച്ചയായും നമ്മുടെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ, നമ്മെ സംരക്ഷിക്കാൻ, നമ്മുടെ എല്ലാം ഏൽപ്പിക്കാൻ, ആ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാൻ തയ്യാറായ അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന് വരുമ്പോൾ അത് നമുക്ക് നൽകുന്ന നിർഭയത്വം എത്രമാത്രമുണ്ടാകും, അത് നമുക്ക് സമ്മാനിക്കുന്ന ധീരത എത്രമാത്രം ശക്തമായിരിക്കും, മനസ്സിന് കിട്ടുന്ന സമാധാനവും സ്വസ്ഥതയും അതിൻ്റെ കൂടെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹുവിൽ എല്ലാം ഏൽപ്പിക്കുന്ന ഒരു വിശ്വാസി ഒരിക്കലും നിരാശനാവുകയില്ല. അള്ളാഹുവിൻ്റെ തീരുമാനമനുസരിച്ച് അവൻ്റെ പ്രവർത്തനങ്ങളും നിശ്ചയങ്ങളും അതെൻ്റെ ജീവിതത്തിൽ ആത്യന്തികമായി എനിക്ക് നന്മ തന്നെയായിരിക്കും എന്ന് തിരിച്ചറിയുവാൻ ഒരു വിശ്വാസിക്ക് സാധിക്കും. അപ്പോൾ സ്വന്തം കഴിവുകേടും നിസ്സാരതയും തിരിച്ചറിഞ്ഞുകൊണ്ട് വിനയാന്വിതനാകുവാനും അതിലൂടെ വിശ്വാസിയെ പര്യാപ്തമാക്കുമെന്നതാണ് ഈ നാമം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ തിരിച്ചറിവ്. അതുകൊണ്ട് തന്നെ ദുനിയാവിൻ്റെ സുഖസൗകര്യങ്ങളിൽ അഭിരമിച്ച് ജീവിക്കാനല്ല, അതിനോടൊക്കെ ആവശ്യങ്ങൾക്കത് ഉപയോഗിച്ചുകൊണ്ട് ഒരു വിരക്തനായി അതിൻ്റെ പിന്നാലെ പരക്കം പാഞ്ഞ് ഊണം ഉറക്കവുമില്ലാതെ ആരാധനകളില്ലാതെ അള്ളാഹുവിനോടും അവൻ്റെ ദീനിനോടുമുള്ള കടപ്പാടുകൾ നിർവഹിക്കാതെയുള്ള ജീവിതം അവനുണ്ടാവുകയില്ല. മറിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു, ബാക്കി അള്ളാഹുവിൽ തവക്കുലാക്കി അള്ളാഹുവിൽ ബലമേൽപ്പിക്കാൻ ഈ നാമവും ആ നാമം ഉൾക്കൊള്ളുന്ന വിശേഷണങ്ങളും വിശ്വാസിയെ പര്യാപ്തനാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ലൗ അന്നക്കും തത്തവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി, നിങ്ങൾ ഓരോരുത്തരും അള്ളാഹുവിൽ ബലമേൽപ്പിക്കേണ്ടതുപോലെ അള്ളാഹുവിൽ കാര്യങ്ങളെ ബലമേൽപ്പിച്ചാൽ ലറസഖക്കും കമാ യർസുഖു ത്വയർ, അള്ളാഹു നിങ്ങൾക്ക് ഉപജീവനം എളുപ്പമാക്കി നൽകും, അള്ളാഹു റിസ്ക് നൽകും നിങ്ങൾക്ക്, പക്ഷികൾക്ക് പക്ഷിമൃഗാദികൾക്ക് അള്ളാഹു റിസ്ക് നൽകുന്നത് പോലെ. അതിൻ്റെ അർത്ഥം അള്ളാഹുവിനെ എല്ലാം ഏൽപ്പിച്ച് നമ്മൾ അടങ്ങിയിരിക്കുക എന്നല്ല, നമ്മൾ ചെയ്യേണ്ടത് ചെയ്ത് ബാക്കി അള്ളാഹുവിൽ ഏൽപ്പിക്കുക എന്നതാണ്. ഹദീസിൻ്റെ ബാക്കി ഭാഗത്ത് തന്നെയുണ്ട് ആ ആശയം. പക്ഷികൾ എന്ത് ചെയ്യും? തഖുദു ഹിമാസൻ വതറൂഹു ബിത്വാന, രാവിലെ ഒട്ടിയ വയറുമായി പക്ഷികൾ കൂട് വിട്ട് പറന്നുപോകും. എവിടെയെങ്കിലും വെച്ചത് എടുക്കാൻ പോകുന്നതല്ല, പക്ഷേ അവരുടേതായ അധ്വാനം അവർ നടത്തുന്നു. ഇതേപോലെ ജോലിയില്ല, അല്ലെങ്കിൽ സമ്പത്തില്ല, സൗകര്യങ്ങളില്ല എന്ന് പറഞ്ഞ് അല്ല നിശ്ചയിച്ചതുപോലെ വരും എന്ന് കരുതി അടങ്ങിയിരിക്കുകയല്ല, അതിൻ്റേതായ വഴികൾ നമ്മൾ തേടിപ്പോകണം, പക്ഷികൾ കൂടുവിട്ട് ഇറങ്ങുന്നത് പോലെ. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ വഴികൾ അള്ളാഹു എളുപ്പമാക്കി തരും. വത്തറൂഹ ബിത്വാന, ഒട്ടിയ വയറുമായി രാവിലെ പോയ പക്ഷികൾ വൈകുന്നേരം കൂടണയുന്നത് നിറഞ്ഞ വയറുമായിട്ടാണ്. അതുപോലെ നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി അള്ളാഹുവിലെല്ലാം സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ, ഇടപെടാൻ, ഏത് മേഖലയിലേക്കും പുറപ്പെടാൻ വിശ്വാസിക്കത് കരുത്തു നൽകും. അവിടെയെല്ലാം അള്ളാഹുവിൻ്റെ സംരക്ഷണവും സഹായവും ഉണ്ടാകും. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അള്ളാഹു നമ്മെ സംരക്ഷിക്കുന്ന, സഹായിക്കുന്ന, അതിലൂടെ നിർഭയത്വവും സമാധാനവും അനുഭവിക്കുന്ന, വിശ്വാസത്തിൻ്റെ ഉന്നതമായ നിലവാരത്തിലേക്ക് ഉയരാൻ അള്ളാഹു നമുക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
3: ബാറക്കല്ലാഹു ഫീക്കും. പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് അസ്മാ ഉൽ ഹുസ്നയായിരുന്നു. ഷമീർ മദീനി നമ്മോടൊപ്പം ചേരുകയുണ്ടായി. അൽ വക്കീൽ എന്ന വിഷയത്തിൽ, നാമത്തിൽ അദ്ദേഹം അള്ളാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്തി. ഇനി കുട്ടികളുടെ പ്രോഗ്രാം,
1: കഥ പറയാം.
3: കുട്ടികളുടെ അങ്കിൽ, വീട്ടി അങ്കിൽ നമ്മോടൊപ്പം ചേരുന്നു അബ്ദുൽ സലാം വീട്ടി. ഒന്നാം ഖലീഫ അബൂബക്കർ അള്ളാഹുവിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള കഥകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മരണം എന്ന വിഷയത്തിലാണ് ഇന്നത്തെ കഥ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പ്രിയമുള്ള കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഒന്നാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് കഥയായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത്രയധികം ഇഷ്ടവും പരസ്പരം സ്നേഹവും ഉണ്ടായിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു, നബിക്കും അങ്ങനെ തന്നെയായിരുന്നു, അത്രമേൽ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ. അവിടെ റസൂലിൻ്റെ ജീവിതത്തിലെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ടൊരു സംഭവമുണ്ട്, അതാണ് നമ്മൾ പറയുന്നത്. അതായത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മരണം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മരണത്തിൻ്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ട ആ നിമിഷത്തിൽ എല്ലാവരും ദുഃഖിതരായി. മരണവാർത്ത അറിഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു ഏറെ അസ്വസ്ഥനായി. എൻ്റെ പ്രവാചകൻ മരിച്ചുവെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കൊന്നുകളയുമെന്ന് പോലും സങ്കടത്താൽ അദ്ദേഹം പറഞ്ഞുപോയി. ഈ സന്ദർഭത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ജനങ്ങളെ ശാന്തരാക്കാൻ സാധിച്ചു. അദ്ദേഹം പറയാണ്, ജനങ്ങളെ, ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അദ്ദേഹം ഇതാ മരണപ്പെട്ടിരിക്കുന്നു. എന്നാൽ നിങ്ങൾ അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ഇത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ് അവിടുന്ന് ഉറക്കെ പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂല് വഫാത്തായി തൻ്റെ വീട്ടിലാണ്. ഇത് കേട്ടതോടെ ഉമർ റളിയല്ലാഹു അൻഹുവും, അതുവരെ അസ്വസ്ഥനായ ഉമർ റളിയല്ലാഹു അൻഹുവും ശാന്തനാവുകയാണ്. തൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട പറഞ്ഞു എന്ന സത്യം അദ്ദേഹം തിരിച്ചറിഞ്ഞു. നബിയുടെ മരണശേഷം ഒരു പുതിയ നേതാവിനെ കണ്ടെത്തൽ അനിവാര്യമായിരുന്നു. ആരാണ് പുതിയ നേതാവ് എന്ന കാര്യത്തിൽ മുഹാജിറുകളും അൻസ്വാറുകളും വ്യത്യസ്ത അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു. മുസ്ലിങ്ങൾക്കിടയിൽ ഒരു ഭിന്നത ഉടലെടുക്കുമോ എന്ന് പലരും ഭയപ്പെട്ടു. ആ സമയത്താണ് ഉമർ റളിയല്ലാഹു അൻഹുവും അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്, സിദ്ദീഖ്, നിങ്ങൾ മുസ്ലിങ്ങളിൽ മികച്ചവനാണ്. നിങ്ങൾ സൗർ ഗുഹയിൽ രണ്ടിലൊരാളായി നബിയുടെ കൂടെയുണ്ടായിരുന്നു. നിങ്ങൾ അമീറുൽ ഹജ്ജ്, ഹജ്ജിൻ്റെ നേതാവായി നിയോഗിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗസമയത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ നിങ്ങളോടാണ് നബി കൽപ്പിച്ചത്. മറ്റുള്ളവരേക്കാൾ നബിയുടെ ഏറ്റവും അടുപ്പമുള്ളയാളും നബിക്ക് പ്രിയപ്പെട്ടവനുമായിരുന്നു താങ്കൾ. അതുകൊണ്ട് ബൈഅത്ത് ചെയ്യുന്നതിനായി താങ്കൾ ആ കൈകളൊന്ന് നീട്ടിയാലും. പിന്നീടൊരു ബൈഅത്താണ്, പുതിയ ഭരണാധികാരിയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ എല്ലാവരും അദ്ദേഹത്തിന് കൈകൊടുക്കും, അദ്ദേഹത്തിൻ്റെ നേതൃത്വം അംഗീകരിക്കുന്നു എന്നാണ് ആ കൈകൊടുക്കലിൻ്റെ അർത്ഥം. ഇതിനെയാണ് നമ്മൾ ബൈഅത്ത് എന്ന് പറയുന്നത്. ഇങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവും അബൂബൈദ റളിയല്ലാഹു അൻഹുവും ബൈഅത്ത് നൽകി. അതിനുശേഷം അവിടെയുള്ളവരെല്ലാം ആ തീരുമാനത്തോട് യോജിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു. അവരെല്ലാം ബൈഅത്ത് ചെയ്തു. ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു പ്രസംഗം നടത്തി. അതെങ്ങനെയായിരുന്നോ, ഇങ്ങനെയാണത്. അല്ലയോ ജനങ്ങളെ, ഞാൻ നിങ്ങളുടെ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ നിങ്ങളെക്കാൾ ശ്രേഷ്ഠനല്ല. ഞാൻ നല്ലത് ചെയ്യുമ്പോൾ നിങ്ങൾ എന്നെ സഹായിക്കണം. മോശമായത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്നെ നേരെയാക്കുകയും വേണം. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്ന കാലമത്രയും നിങ്ങൾ എന്നെ പിൻപറ്റുക. അവരെ ധിക്കരിക്കുകയാണെങ്കിൽ നിങ്ങളെന്നെ അനുസരിക്കേണ്ടതില്ല. അങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ ഖലീഫയായി അബൂബക്കർ റളിയല്ലാഹു അൻഹു അധികാരമേറ്റു. ഇങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണാനന്തരം ഒരു പുതിയ ഖലീഫയായി, ഒന്നാമത്തെ ഖലീഫയായി അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട ആ കൂട്ടുകാരൻ ഇസ്ലാമിക ചരിത്രത്തിലെ ഒന്നാമത്തെ ഖലീഫയാകുമ്പോൾ ആ കൂട്ടുകാരനെക്കുറിച്ചുള്ള കഥകളാണ് കൂട്ടുകാരെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, നാം ഇതുവരെ കേട്ടത് കഥ പറയാം. ഒന്നാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ നിന്നുള്ള ഭാഗം 5, അതായത് റസൂലിന്റെ മരണം.
3: അതെ. ഇനി ജനക്ഷേമം. ട്രഷറി വകുപ്പും ആധുനികവൽക്കരണവും കേട്ടുവരാം.
7: ജനക്ഷേമം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അതിഥിയായി ലഭിച്ചിട്ടുള്ളത് ഖജനാവുകളുടെ സൂക്ഷിപ്പുകാരനാണ്, പെരിന്തൽമണ്ണ സബ് ട്രഷറി ഓഫീസർ ജാഫർ കെ കക്കൂത്ത് ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ മണ്ണാർമല സ്വദേശിയാണ് അദ്ദേഹം. ട്രഷറി വകുപ്പിലെ കാൽനൂറ്റാണ്ട് സേവനത്തിൻ്റെ നീണ്ട പാത പിന്നിട്ട അദ്ദേഹത്തോട് നമുക്ക് സംവാദം തുടങ്ങാം. സർ, പീസ് റേഡിയോയുടെ ജനക്ഷേമ പരിപാടിയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. എന്താണ് ട്രഷറി എന്ന് പറയുന്നത് സർ?
8: ട്രഷറി ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിലേക്കുള്ള വരവുകളും ചെലവുകളും നിയന്ത്രിക്കുക, അത് യഥാസമയം പിരിഞ്ഞ് കിട്ടുന്നത് വരവ് വെക്കുക, ചെലവുകൾ നിയന്ത്രിക്കുക, അതുപോലെ തന്നെ വിലപിടിപ്പുള്ള ഐറ്റംസ് പ്രത്യേകിച്ച് സ്റ്റാമ്പ് പേപ്പർ പോലുള്ള അത് സൂക്ഷിക്കുക, ഇതാണ് ട്രഷറിയുടെ പ്രധാന ധർമ്മം.
7: സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തികമായ അവസ്ഥ എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാവുന്നത് ട്രഷറിയിലെ നീക്കിയിരിപ്പും ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നാണ്. അതല്ല സർ,
8: അതെ,
7: സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ട്രഷറിയിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ?
8: സാധാരണക്കാരന് നമ്മുടെ ജനകീയ ആസൂത്രണവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ആനുകൂല്യങ്ങൾ ട്രഷറി ബില്ല് വഴി പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ സമർപ്പിക്കുമ്പോൾ അവരെ അക്കൗണ്ടിലേക്ക് നേരിട്ട് മാറ്റപ്പെടുന്നു. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൽ നിന്ന് കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ, പ്രത്യേകിച്ച് കാർഷിക രംഗത്ത്, ഇതൊക്കെ നേരിട്ട് അതാത് ഡിപ്പാർട്ട്മെൻറ്റ് മേധാവിക്ക് കൈമാറിയതിൻ്റെ ശേഷം അവരും ഇതേപോലെ ഗുണഭോക്താവിൻ്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ധാരാളം പെൻഷൻകാർ, പ്രത്യേകിച്ച് ഫാമിലി പെൻഷൻകാർ, ഇവർക്കൊക്കെ വേണ്ട സേവനങ്ങൾ യഥാസമയം ട്രഷറിയിൽ നിന്ന് കൊടുക്കുന്നു. അതുപോലെ തന്നെയാണ് ഗവൺമെൻറ് ജീവനക്കാരുടെ ശമ്പളം, അതുപോലെ മറ്റ് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള കോൺട്രാക്ടർമാർ. സാധാരണക്കാർക്കുള്ള സേവനം എന്ന് പറഞ്ഞാൽ ഗുണഭോക്താക്കൾ എന്നുള്ള നിലക്ക് അവർക്കുള്ള പദ്ധതി വിഹിതങ്ങൾ ഒക്കെ നേരിട്ട് ട്രഷറിയിലൂടെ കൊടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് ലഭ്യമാക്കുന്ന ഒരു സർക്കാർ സ്ഥാപനം, അത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ അതിനനുസരിച്ചുള്ള അലോട്ട്മെൻറ്റുകൾ ഒക്കെ ഉണ്ടാകും. അതനുസരിച്ച് ട്രഷറി ഇതിൻ്റെ പ്രവർത്തനവും പേയ്മെൻറ്റും ഒക്കെ ക്രമീകരിക്കുക, ഇതാണ് ചെയ്തു വരുന്നത്.
7: സാധാരണ ശമ്പളം എന്ന് വെച്ചാൽ ഒരു സർക്കാർ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ശമ്പള ബില്ല് ആ ഓഫീസിലെ ഹെഡ് ഓഫ് ഓഫീസ് അല്ലെങ്കിൽ ശമ്പള ബില്ല് ഒപ്പുവെക്കാൻ അധികാരപ്പെടുത്തിയ ആൾ പ്രിപ്പയർ ചെയ്ത് ഒപ്പിട്ട് ട്രഷറിയിലേക്ക് ഒരു ഹാർഡ് കോപ്പി പേപ്പർ തരുന്നു, അത് പരിശോധിച്ച് പാസ്സാക്കുന്നു. ആ ഒരു സംവിധാനമാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അതിൽ എന്താണ് മാറ്റം വന്നിട്ടുള്ളത്? ഇപ്പോൾ
8: ഇന്ന് ഈ ഒരു ശമ്പള ബില്ലിൽ നിന്ന് നിരവധി ഡിഡക്ഷനുകളുണ്ട്. പ്രത്യേകിച്ച് LIC, പ്രൊവിഡൻറ്റ് ഫണ്ട്, ഇതൊക്കെ നേരിട്ട് അതാത് മേഖലകളിലേക്ക്, ഇപ്പോൾ GPF ആണെങ്കിൽ അത് നിയന്ത്രിക്കുന്ന AG ഓഫീസിലേക്ക്, അതേപോലെ ലൈഫ് ഇൻഷുർ SLI സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് അത് ബന്ധപ്പെട്ട ആ ഓഫീസിൻ്റെ അക്കൗണ്ടിലേക്ക് ഒക്കെ മാറ്റപ്പെടുന്നു. ലൈഫ് ഇൻഷുർ LIC ആണെങ്കിൽ LIC അക്കൗണ്ടിലേക്ക് ഇത് മാറ്റപ്പെടുന്നു. അതുപോലെ തന്നെ വിവിധ ഡിഡക്ഷനുകളുണ്ട്, ഇതൊക്കെ ആ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് മാറ്റപ്പെടുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റ് പ്രതീക്ഷിക്കുന്നത് 1-2 മാസത്തിൻ്റെ ഉള്ളിലായി ഒരു പേപ്പർലെസ് രീതിയിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റ് മാറുകയാണ്. ബില്ല് ബിംസിലോ അല്ലെങ്കിൽ സ്പാർക്കിലോ ജനറേറ്റ് ചെയ്ത ബില്ലുകൾ, സ്പാർക്കിൽ ഈ ജീവനക്കാരൻ്റെ വ്യക്തിഗത അല്ലെങ്കിൽ ശമ്പള ആനുകൂല്യങ്ങളും, ബിംസിൽ ആ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ചിലവുകളുമാണ് ആ സോഫ്റ്റ്വെയറിൽ കൂടി ട്രഷറിയിലേക്ക് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇത്തരത്തിൽ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുന്ന ബില്ലുകൾ ഓൺലൈനായിട്ട് തന്നെ പാസ്സാക്കാൻ ട്രഷറിയിൽ സംവിധാനമുണ്ട്. അതുകൊണ്ട് തന്നെ 1-2 മാസത്തിൻ്റെ ഉള്ളിലായി ഒരു പേപ്പർലെസ് അഥവാ ഹാർഡ് കോപ്പി സമർപ്പിക്കാതെ നേരിട്ട് ബില്ലുകൾ ഓൺലൈനായിട്ട് തന്നെ സ്ക്രൂട്ടിനി ചെയ്ത് പാസ്സാക്കുന്ന സംവിധാനത്തിലേക്ക് ട്രഷറി ഡിപ്പാർട്ട്മെൻ്റ് അതിൻ്റെ IFMS എന്ന ഒരു സംവിധാനം, ഇൻ്റഗ്രേറ്റഡ് ഫിനാൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം കേരള, ഇത് NIC മുഖാന്തരം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് എന്നുള്ള നിലക്ക് ഹാർഡ് കോപ്പി ഇല്ലാതെ തന്നെ ബന്ധപ്പെട്ട ശമ്പളം ആ ഓഫീസ് അതായത് ജീവനക്കാരൻ്റെ അക്കൗണ്ടിലേക്കും മറ്റുള്ള ഡിഡക്ഷനുകൾ ബന്ധപ്പെട്ട വിഭാഗത്തിലേക്കും മാറ്റാനുള്ള സംവിധാനം ഇപ്പോൾ ആയിട്ടുണ്ട്. അത് 1-2 മാസത്തിൻ്റെ ഉള്ളിൽ പേപ്പർലെസ് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് മാറാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
7: അതായത് പണ്ടത്തെ പോലെ ട്രഷറി ബിൽ ബുക്കും കട്ടിയുള്ള തുന്നിക്കൂട്ടിയ ബില്ലും ടോക്കണും ചെക്ക് അല്ലെങ്കിൽ പെയിൻ സ്ലിപ്പും ഒക്കെ ഒരു പണ്ടത്തെ കഥയായി മാറാൻ പോവുകയാണ്.
8: തീർച്ചയായിട്ടും അത്തരത്തിലേക്കാണ് ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ IFMS എന്ന സംവിധാനത്തിലേക്ക് വളരെ വേഗത്തിൽ, പിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റ് ചിലപ്പോൾ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഇതിൽ ആദ്യത്തെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടറൈസേഷൻ തുടങ്ങിയ കാലത്ത് തന്നെ ഏറ്റവും നല്ല രീതിയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു. ഇന്ന് ഓൺലൈൻ സംവിധാനത്തിൽ ഏറ്റവും മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അത് ആ രീതിയിൽ തന്നെ വളരെ ഫാസ്റ്റായിട്ട് മുന്നേറാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
7: നിലവിൽ തന്നെ ഓൺലൈനായി ബില്ലുകൾ മറ്റും സബ്മിറ്റ് ചെയ്ത് വരുന്നുണ്ട്, കൂട്ടത്തിൽ ഒരു ഹാർഡ് കോപ്പി കൂടി നൽകുന്നു, അതും ഇല്ലാതാവുന്നൊരു സംവിധാനത്തിലേക്ക് മാറുകയാണ്. ഇത് ജീവനക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്നാൽ സാധാരണക്കാരന് ഏതെങ്കിലും ആവശ്യത്തിലേക്ക് പണമടക്കേണ്ടി വരികയാണെങ്കിൽ ഈ പേപ്പർലെസ് സംവിധാനം അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ?
8: ഉണ്ടല്ലോ, നിലവിൽ തന്നെ ഈ ട്രഷറി എന്നൊരു സംവിധാനമുണ്ട്. മിക്ക ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളും ഈ ട്രഷറി സംവിധാനത്തിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു മൈക്ക് പെർമിഷന് വേണ്ടിയിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇപ്പോൾ ഒരു 300 രൂപയോ 500 രൂപയോ അടക്കേണ്ട ഒരാൾ ട്രഷറിയിൽ വരേണ്ടതില്ല. അദ്ദേഹത്തിന് സ്വന്തം കമ്പ്യൂട്ടറിൽ ഇൻ്റർനെറ്റ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് ഈ ട്രഷറിയിൽ കയറി ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം ഈ ട്രഷറി സംവിധാനത്തിലേക്ക് മാറ്റിക്കൊണ്ട് അദ്ദേഹത്തിന് തന്നെ ചെലാൻ ജനറേറ്റ് ചെയ്ത് അനുഭവവേദ്യമാക്കാനുള്ള സംവിധാനം നിലവിലുണ്ട്. അതുപോലെ തന്നെ നിരവധി ഡിപ്പാർട്ട്മെൻറ്റുകളും ഇത്തരത്തിലുള്ള സംവിധാനമുണ്ട്. ഇപ്പോൾ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അതേപോലെ തന്നെ കൊമേഴ്സ്യൽ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇവർക്ക് ഒക്കെ ഉള്ള ഡിപ്പാർട്ട്മെൻ്റൽ പേയ്മെൻറ്റ് റെസീപ്റ്റുകളടക്കം ഇത്തരം സംവിധാനത്തിലൂടെ ഓൺലൈനായിട്ടടക്കാനോ അല്ലെങ്കിൽ സെലക്ട് ചെയ്ത ഷെഡ്യൂൾഡ് ബാങ്കിൽ അടക്കാനോ അല്ലെങ്കിൽ സൗകര്യമുള്ള ട്രഷറിയിൽ നേരിട്ടടക്കാനോ എല്ലാ സംവിധാനവും ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. അതൊന്നും കൂടി അടുത്ത ദിവസങ്ങളിലായിട്ട് കാര്യക്ഷമമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
7: ശ്രോതാക്കളിൽ ചിലർക്കെങ്കിലും താല്പര്യമുള്ള വിഷയമായിരിക്കും പോലീസ് വകുപ്പിലേക്ക് മൈക്ക് പെർമിറ്റുമായി ബന്ധപ്പെട്ട പണമടക്കൽ. പണ്ടത്തെ ഒരു രീതി എന്ന് പറയുമ്പോൾ ചലാൻ വാങ്ങി പൂരിപ്പിച്ച് ട്രഷറിയിൽ കൊണ്ടുവന്ന് ഹെഡ് ഓഫ് അക്കൗണ്ട് വെരിഫൈ ചെയ്ത് ഒപ്പിടിയിപ്പിച്ച് പിന്നീട് ബാങ്കിൽ പോയി ക്യൂ നിന്ന് പണമടച്ച് അതിൻ്റെ രസീതി വാങ്ങി പിന്നീട് അതാണ് അപേക്ഷയുടെ കൂടെ നരേണ്ടത്. അതൊരു പഴങ്കഥയായി മാറുകയാണ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരുന്ന് സ്വന്തമായി ഓൺലൈനായി ചലാൻ ജനറേറ്റ് ചെയ്ത് അക്കൗണ്ടിൽ നിന്ന് നേരിട്ട് മാറ്റി ഒരു മായികമായ ഒരവസ്ഥയാണ്.
8: അതെ, ഒരു മിനിറ്റ് കൊണ്ട് ഇത് വേണമെങ്കിൽ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഈ ഈ ചലാന് ജനറേറ്റ് ചെയ്തുകൊണ്ട് അതിനൊരു ജി ആർ എൻ നമ്പർ ഒക്കെ കിട്ടിയുകൊണ്ട് പിന്നെ അത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുപോയി കൊടുത്ത് ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് മൈക്ക് പെർമിഷൻ്റെ ഇത് കൊടുക്കുന്നത്. അവർക്കത് ഡിഫേസ് ചെയ്യാൻ കഴിയും. അത് രണ്ടാമത് പിന്നീട് ഉപയോഗിക്കപ്പെടാതിരിക്കാൻ കഴിയും. ഇത്തരത്തിൽ പിന്നെ മിക്ക ഡിപ്പാർട്ട്മെൻറ്റുകളും ഇന്ന് ഇത്തരത്തിലുള്ള ഇ ട്രഷറി അഥവാ ഇ ചലാൻ സംവിധാനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഗുണഭോക്താക്കൾക്ക് വളരെ ഗുണകരമാണ്. അവർക്ക് വീട്ടിലിരുന്ന് ജനറേറ്റ് ചെയ്ത് ഉള്ള ചലാനുകൾ പിന്നെ ക്യാഷ് അടച്ച ഒരു റെസീറ്റ് പ്രിൻ്റ് ചെയ്തതിൻ്റെ ശേഷം ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സേവനമാണോ ആവശ്യം അവിടെ സമീപിച്ചാൽ മതിയാവുന്ന രീതിയിൽ ഇന്ന് നിലവിലുണ്ട്. അത് ധാരാളം ആളുകളത് ഉപയോഗപ്പെടുന്നുണ്ട്.
7: ഇനിയും വേഗത കൂടാനിരിക്കുന്നു അർത്ഥം?
8: അതെ അതെ, തീർച്ചയായിട്ടും.
7: പണ്ടത്തെ ഒരു കാഴ്ച, പ്രത്യേകിച്ച് മാർച്ച് മാസത്തിൻ്റെ അവസാനത്തിൽ ട്രഷറിയിൽ ഒരു പൂരത്തിരക്ക് എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും സാധാരണക്കാരായ ആളുകൾ അതിൽ തന്നെ വളരെ ചുരുങ്ങിയ എമൗണ്ടിനുള്ള ചെക്ക് തൊട്ട് വലിയ എമൗണ്ട്. പക്ഷെ അടുത്തിടെയായിട്ട് അങ്ങനെ ഒരു കാഴ്ച ഇല്ലാതാകുന്നു. എന്താണ് സാർ കാരണം?
8: അത് നേരത്തെ സൂചിപ്പിച്ച ഈ IFMS എന്നുള്ള ഇൻ്റഗ്രേറ്റഡ് ഫിനാൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം കേരള ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി ഇതിൽ വളരെ മാറ്റം വന്നിട്ടുണ്ട്. ഒന്ന്, സാധാരണക്കാരന് ആവശ്യമുള്ള ഒരു ഗുണഭോക്താവ് എന്നുള്ളതിന്, ഉദാഹരണത്തിന് പിന്നെ കക്കൂസിൻ്റെ ധനസഹായം അല്ലെങ്കിൽ വീടിനുള്ള ധനസഹായം, ഇത് പഞ്ചായത്ത് ബില്ലിൽ തന്നെ പ്ലാൻ ബില്ലിൻ്റെ ഭാഗമായിട്ട് ഈ ഗുണഭോക്താക്കളുടെ അക്കൗണ്ട് നമ്പറും IFSC കോഡ് അടക്കമുള്ള സംവിധാനവുമായിട്ടാണ് ഈ ബില്ലുകൾ പഞ്ചായത്ത് ട്രഷറിയിൽ സമർപ്പിക്കുന്നത്. ഈ ബില്ല് പാസ്സാവുന്നതോടുകൂടി തന്നെ ഇവർക്കുള്ള തുച്ഛമായ തുകയോ അല്ലെങ്കിൽ വലിയ തുകയോ എല്ലാം അവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് നിമിഷ നേരം കൊണ്ട് അവരുടെ അക്കൗണ്ട് നമ്പറിലേക്ക് എത്തുന്നു. അവർക്കതിനുള്ള SMS ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഗുണഭോക്താക്കൾ, പ്രത്യേകിച്ച് വളരെ തുച്ഛമായ തുകക്കുള്ള ഗുണഭോക്താക്കൾ ട്രഷറിയിൽ വരേണ്ടതില്ല, അവരുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നു. മറ്റൊരു കാര്യം, ഈ ഓൺലൈൻ സംവിധാനം വളരെ കാര്യക്ഷമമായിട്ടും നമുക്ക് അക്കൗണ്ടിങ്ങിനൊക്കെ വളരെ എഫക്റ്റീവായിട്ട്, കാരണം ഇതൊക്കെ ടാലിയായിട്ട് ഈ സമർപ്പിക്കുന്ന ബില്ല് തന്നെ വളരെ ടാലിയായിട്ടും വളരെ എഫിഷ്യൻ്റായിട്ടും ഓൺലൈനായിട്ട് വരുന്നത് കൊണ്ട് തന്നെ നമുക്കിത് സ്കൂട്ടിനി ചെയ്യാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ കോൺട്രാക്ടേഴ്സിനുള്ള പേയ്മെൻറ്റ്, ഇപ്പോൾ ചെറുകിട കോൺട്രാക്ടേഴ്സ്, പഞ്ചായത്തിൻ്റെ മുനിസിപ്പാലിറ്റിയുടെ വർക്കെടുക്കുന്ന കോൺട്രാക്ടർമാർ, അതുപോലെ തന്നെ അംഗനവാടികളിലേക്ക് പിന്നെ ഭക്ഷണം സപ്ലൈ ചെയ്ത ചെറുകിട കച്ചവടക്കാർ, അതുപോലെ തന്നെ ചെറിയ ചെറിയ മെഷീനറികളും കമ്പ്യൂട്ടറുമൊക്കെ പിന്നെ സ്കൂളിലേക്കും മറ്റുമൊക്കെ സപ്ലൈ ചെയ്ത പിന്നെ സപ്ലൈസ്, അതുപോലെ തന്നെ വളരെ ചെറിയ ഹോസ്പിറ്റൽ ഐറ്റംസ്, നമ്മുടെ PHCയിലേക്കൊക്കെ ആവശ്യമുള്ള ഹോസ്പിറ്റൽ എക്യുപ്മെൻറ്റ്സ്, മരുന്നൊക്കെ സപ്ലൈ ചെയ്ത അവരൊക്കെ ഈ ബില്ല് പാസ്സാക്കുന്നതോടുകൂടി നേരെ അവരുടെ അക്കൗണ്ടിലേക്ക് തുക ചെല്ലുകയാണ്. അതുകൊണ്ട് തന്നെ 30-ാം തീയതിയോ മാർച്ച് 31-ാം തീയതിയോ ഒന്നും ഇവരാരും ട്രഷറിയിലേക്ക് വരേണ്ടതില്ല. ഈ ബില്ല് കൊണ്ടുവരുന്ന ആൾ മാത്രം വരുന്നു. 100 കണക്കിന് അക്കൗണ്ടിലേക്ക്, വിവിധ അക്കൗണ്ടിലേക്ക് ഒരു ബില്ലിൽ തന്നെ തുക പോകുന്ന സംവിധാനം ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ച ഈ ട്രഷറിയിൽ മാർച്ച് 30-നോ 31-നോ ഉള്ള തിരക്കിപ്പോൾ അനുഭവപ്പെടുന്നില്ല. അതുമാത്രമല്ല, മാർച്ച് 31-ന് 12 മണിക്ക് ദിവസം മാറുന്നതോടുകൂടി നമ്മൾ എല്ലാം ക്ലോസ് ചെയ്യുകയാണ്. ഓട്ടോമാറ്റിക്കലി ആ സോഫ്റ്റ്വെയർ ബന്ദായി. പിന്നെ നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേയിൽ അലോട്ട്മെൻറ്റ് അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് വരേണ്ടതുള്ളതുകൊണ്ട് തന്നെ വല്ല ബില്ലും മാറാൻ കഴിയാതിരുന്നാൽ അത് പ്രത്യേക ഒരു ക്യൂ സിസ്റ്റത്തിലേക്ക്, ഈ ട്രഷറി ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച IFMS ഭാഗമായിട്ടുള്ള ട്രഷറി ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ക്യൂ സിസ്റ്റത്തിലേക്ക് മാറ്റാൻ കഴിയുന്ന സംവിധാനമുണ്ട്. അങ്ങനെ ഇത് ക്യൂവിലേക്ക് മാറ്റപ്പെടുകയാണ്. അപ്പോൾ എല്ലാം വ്യവസ്ഥാപിതമായിട്ടും നേരത്തെ തന്ന സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിലും കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാൻ കഴിയുന്നതുകൊണ്ട് തന്നെ മാർച്ച് 30-ന് തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല. പ്രത്യേകിച്ച് ഈ വർഷം അങ്ങനെ ഒരു തിരക്കുണ്ടായിട്ടില്ല.
7: അതായത് പണ്ട് 100 രൂപ തൊട്ടുള്ള ചെറിയ ചെറിയ ചെക്കുകളുമായി ക്യൂ നിന്നിരുന്ന ആളുകൾക്ക് അങ്ങനെ ക്യൂ നിൽക്കാതെ ആ ബന്ധപ്പെട്ട ഓഫീസിൽ നിന്ന് ഒരു സ്റ്റാഫ് മാത്രം ബില്ല് കൊടുക്കുന്നു, അത് പരിശോധിച്ച് ഏതൊക്കെ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്കാണോ പണം പോകേണ്ടത്, അവരുടെ അക്കൗണ്ടിലേക്ക് നിമിഷനേരം കൊണ്ട് വേണമെങ്കിൽ പറയാം അക്കൗണ്ടിലേക്ക് എത്തുന്നു. പണം കിട്ടിയതായിട്ടുള്ള SMS സന്ദേശം അവർക്ക്
8: അക്കൗണ്ട് ഉടമക്കും ലഭിക്കുന്നു.
7: കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാതിരുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ടുള്ളത്.
8: തീർച്ചയായിട്ടും
7: ഒരു വ്യക്തിപരമായ കാര്യം, താങ്കൾ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് സജീവമാണ്.
8: അതെ.
7: അതേപോലെ തന്നെ ജീവനക്കാരുടെ സംഘടനാ രംഗത്തും താങ്കൾ ഒരു സജീവ സാന്നിധ്യമാണ്.
8: അതെ അതെ.
7: ഈ തിരക്കുകൾക്കിടയിൽ ഇത്രയും ഭാരിച്ച ഒരു ജോലി എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നു?
8: ഒന്ന്, നമുക്കൊരു താല്പര്യമുള്ള മേഖലകൾ, നമ്മൾ ട്രഷറിയിലെ ജോലി, ഓഫീസിലെ ജോലിയാണെങ്കിലും അതൊരു സാമൂഹ്യ പ്രവർത്തനമാണ് എന്ന് കണ്ടുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയാണ് എങ്കിൽ നമുക്കത് ടൈമൊന്നും നോക്കാതെ തന്നെ ചെയ്യാൻ കഴിയും. ട്രഷറിയെ സംബന്ധിച്ചിടത്തോളം 10 മണിക്ക് ട്രഷറി തുറന്നിരിക്കണം, തുറന്ന് പ്രവർത്തന സജ്ജമാവണം. കാരണം നമുക്ക് പോലീസിനെയാണ് നമ്മൾ ഗാർഡ് റൂം ഏൽപ്പിക്കുന്നത്, അത് ഒപ്പിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ തീർച്ചയായിട്ടും 10 മണിക്ക് ഓഫീസറും മറ്റ് സംവിധാനങ്ങളൊക്കെ റെഡി ആവണം എന്നുള്ളത്. അതുപോലെ തന്നെ 5 മണി എന്നുള്ളത് ഞങ്ങൾ നോക്കാറില്ല. ആളുകളെ അക്കൗണ്ടൊക്കെ ക്ലോസ് ചെയ്ത് നമ്മൾ ഈ IFMS ഇതിൻ്റെ വിവരങ്ങളൊക്കെ അറിയിച്ച് പിന്നെ നമ്മൾ SP അക്കൗണ്ടും മറ്റ് സംവിധാനങ്ങളും ഒക്കെ പിന്നെ ഡേ ക്ലോസ് എന്ന സംവിധാനമുണ്ട്. അപ്പോൾ അത് ക്ലോസ് ചെയ്യുന്നതോടെ ഇത് അവസാനിക്കുന്നുള്ളൂ. ചിലപ്പോൾ ഫിഗർ ടാലി ആവാതെ ഇരിക്കൽ മറ്റൊക്കെ സ്വാഭാവികമാണ്. ഇത്തരത്തിൽ വരുമ്പോൾ 6 മണി 7 മണിയൊക്കെ സ്വാഭാവികമായിട്ടും വരും. അപ്പോൾ നമ്മൾ തിരക്കിനനുസരിച്ച് നമ്മൾ സമയം നീട്ടും. അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങൾ, അത് നമുക്ക് ഒഴിവു ദിവസങ്ങളിൽ ചെയ്യാം, ഓഫീസ് സമയത്തല്ലാതെ ചെയ്യാം. ഇത്തരത്തിലൊക്കെ ചെയ്ത് നമ്മളൊരു സമയ ക്രമീകരണവും നമ്മൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഓഫീസ് പ്രവർത്തനവും ഒരു സാമൂഹ്യ പ്രവർത്തനമാണ് എന്ന കാഴ്ചപ്പാടിൽ നമ്മൾ നീക്കുമ്പോൾ ഇതൊന്നും നമുക്കൊരു പ്രവർത്തനവും മറ്റൊരു പ്രവർത്തനത്തിന് തടസ്സമാവുകയോ ഒരു പ്രവർത്തനവും മറ്റൊരു പ്രവർത്തനത്തെ ഓവർലാപ്പ് ചെയ്ത് നഷ്ടപ്പെടുത്തേണ്ട കാര്യം വരുന്നില്ല. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് വ്യവസ്ഥാപിതമായി അഡ്ജസ്റ്റ് ചെയ്താൽ, ഇപ്പോൾ അത്യാവശ്യമായ ഒരു കാര്യത്തിന്, ഒരു സംഘടനാ പ്രവർത്തനത്തിന് ഒരു ട്രഷറി ഓഫീസർ എന്ന നിലയ്ക്ക് ലീവ് എടുക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ 2 സൂപ്രണ്ടന്മാരുണ്ട്, അവർക്ക് ചുമതല ഏൽപ്പിക്കാൻ കഴിയും അവർക്കത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ പബ്ലിക്സിനെ, പൊതുജനത്തിനെ ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിലുള്ള നമ്മുടെ സംഘടനാ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും ഓഫീസ് പ്രവർത്തനവും നമുക്ക് പിന്നെ ചിട്ടയായിട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് എൻ്റെ അനുഭവം.
7: അതായത് പൊതുവേ ജനങ്ങളുടെ ഒരു ആക്ഷേപം 10 മണി തൊട്ട് 5 മണി വരെ സീറ്റിൽ കാണേണ്ട ചിലരെങ്കിലും കാണാറില്ല എന്നാണ്. താങ്കൾ പറയുന്നു 5 മണിക്ക് പുറത്തിറങ്ങേണ്ട ആളാണെങ്കിൽ പോലും 6 മണിക്കോ 7 മണിക്കോ ശേഷമാണ് പലപ്പോഴും ഓഫീസ് വിട്ട് ഇറങ്ങാൻ സാധിക്കുന്നത്. അതൊരു വലിയ മാറ്റമാണ് സർ.
8: തീർച്ചയായിട്ടും പലപ്പോഴും പിന്നെ പൊതുജനങ്ങൾ അവർക്ക് ചിലപ്പോൾ അവരുടെ സേവന നൽകുന്നതിൽ ചിലയിടത്തെങ്കിലും ചില സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് വീഴ്ച അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അത് ജനറലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒട്ടുമിക്ക സർക്കാർ ജീവനക്കാരും അവരെ കർത്തവ്യ നിരതരാണ്. പലപ്പോഴും നിയമത്തിൻ്റെ ചില നൂലാമാലകൾ അല്ലെങ്കിൽ ഈ ആവശ്യപ്പെടുന്ന സേവനം നൽകാനുള്ള നിയമപരമായ തടസ്സങ്ങൾ, ഇതൊക്കെ ജനത്തിനൊരു മടുപ്പുണ്ടാക്കാറുണ്ട് പലപ്പോഴും. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത്, നമുക്ക് നൽകാവുന്ന നിയമപരമായി അർഹതപ്പെട്ട അല്ലെ ഒരു സാധാരണക്കാരന് കിട്ടേണ്ട സേവനങ്ങൾ നമ്മൾ ആത്മാർത്ഥമായി പരിശോധിച്ചുകൊണ്ട് നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പല വിട്ടുവീഴ്ചകളും ചെയ്തുകൊണ്ട് അവരെ സഹായിക്കാൻ കഴിയും. പല ആളുകളും ചിലപ്പോൾ, പലർക്കും ചിലപ്പോൾ ഒരു സമാധാനപ്പെടുത്തലോ അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ പങ്കുവെക്കലോ ഒക്കെ വളരെ ആശ്വാസം നൽകുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരു സേവനത്തിൽ നമുക്ക് പിന്നെ താമസം അതിൻ്റെ സ്വാഭാവികമായിട്ട് വരികയാണെങ്കിൽ അവരത് ബോധ്യപ്പെടുത്തൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ കടമയാണ്. അത്തരത്തിലുള്ള ബോധ്യപ്പെടുത്തലൊക്കെ ഉണ്ടെങ്കിൽ പൊതുജനം അത് നല്ല രീതിയിൽ സഹകരിക്കും. അതെൻ്റെ ഒരു 10-25 വർഷത്തെ ഒരു സേവനത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, നമ്മൾ സേവനം നൽകാൻ കഴിയില്ലെങ്കിൽ അതവരെ ബോധ്യപ്പെടുത്തണം, അതവർക്ക് തീർച്ചയായിട്ടും ബോധ്യപ്പെടും എന്നാണ്.
7: അതായത് ജീവനക്കാരുടെ ആറ്റിറ്റ്യൂഡിലുള്ള മനോഭാവത്തിലുള്ളൊരു മാറ്റമാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഒരു സേവനം കിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് അത് തരാൻ കഴിയില്ല എന്ന ബോധ്യപ്പെടുത്തുന്നതോടുകൂടി ആ പ്രശ്നങ്ങൾ തീരുന്നു എന്നാണ് സാർ പറയുന്നത്.
8: അതെ, ഞാൻ മനസ്സിലാക്കുന്ന പുതിയ തലമുറ അത്തരത്തിൽ ആളുകളോട് നല്ല രീതിയിൽ ഇടപഴകുന്നുണ്ട്. ഞാൻ പഴയ ആളുകളെ കുറ്റപ്പെടുത്തുകയല്ല, പലപ്പോഴും നിയമത്തിൻ്റെയും മറ്റ് സാമൂഹ്യ ചുറ്റുപാടുകളുടെയൊക്കെ ഇടയിൽ നിന്നുകൊണ്ട് അവർക്ക് സേവനങ്ങൾ നൽകാൻ കഴിയും, അത് ബോധ്യപ്പെടുത്താൻ കഴിയും പ്രയാസമായതുകൊണ്ട് പല ഓഫീസുകളെ സംബന്ധിച്ചും അത്തരത്തിലുള്ള ധാരണകളുണ്ട്. പക്ഷെ പുതിയ തലമുറ പുതിയ ഓഫീസ് സംവിധാനങ്ങളൊക്കെ അതിന് മാറ്റം വരുത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ മനോഭാവത്തിലും മാറ്റമുണ്ടായിട്ടുണ്ട്.
7: നമ്മുടെ ശമ്പള ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ സംസാരിച്ചു. ശമ്പളം ബില്ല് സമർപ്പിക്കുന്നു. പണ്ട് ബാങ്കിലേക്ക് ചെക്ക് കൊടുത്ത് പി ഒ സി കൊടുത്ത് കാശ് വാങ്ങി വിതരണം ചെയ്ത് അക്വിറ്റൻസിൽ എഴുതി അങ്ങനെ ഒരു സംവിധാനമായിരുന്നു. അത് മാറി ഇപ്പം എങ്ങനെയാണ് പണം ജീവനക്കാർക്ക് എത്തുന്നത്?
8: ഇപ്പോൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, ഈ ശമ്പള ബില്ല് നേരിട്ട് ട്രഷറി അക്കൗണ്ടിലേക്ക് മാറ്റപ്പെടുന്നു. അതായത് ഉദ്യോഗസ്ഥന്മാർ ഗവൺമെൻറ്റിൻ്റെ ഒരു നിർദ്ദേശം തന്നെ പ്രതീക്ഷിക്കുകയാണ്, എല്ലാ ഗവൺമെൻറ് ജീവനക്കാർക്കും ട്രഷറിയിൽ അക്കൗണ്ട് തുടങ്ങണമെന്നുള്ള നിർദ്ദേശം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.
7: ടി എസ് ബി
8: അത് ധാരാളം ഉദ്യോഗസ്ഥന്മാർ അത്തരത്തിൽ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ശമ്പളം നേരിട്ട് തന്നെ ഈ ബില്ല് മാറുന്നതോട് ട്രഷറി അക്കൗണ്ടിലേക്ക് എത്തുന്നുണ്ട്. മറ്റൊരു വിഭാഗത്തിന് പൊതുമേഖലാ ബാങ്കുകൾ, പ്രത്യേകിച്ച് ഷെഡ്യൂൾ ബാങ്കുകളിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഈ ശമ്പള ബില്ല് സ്പാർക്ക് എന്ന സോഫ്റ്റ്വെയറിൽ ഡെവലപ്പ് ചെയ്ത് വരുന്ന ശമ്പള ബില്ല് പാസ്സാക്കുന്നതോടുകൂടി ഒന്നുകിൽ ട്രഷറി അക്കൗണ്ടിലോ അല്ലെങ്കിൽ ഷെഡ്യൂൾ ബാങ്കിലെ അക്കൗണ്ടിലോ ഉടനെ തന്നെ എത്തുന്ന സംവിധാനമാണ്. ഇതിന് ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റ് RBIയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കോർ സംവിധാനം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ആ സംവിധാനത്തിലൂടെയാണ് ഇത് അതാത് ബാങ്ക് അക്കൗണ്ടിലേക്ക് നിമിഷ നേരം കൊണ്ട് എത്തുന്നത്.
7: അതായത് ശമ്പളം പാസ്സായി കഴിഞ്ഞാൽ ഒന്നുകിൽ TSP ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ജീവനക്കാരുണ്ടെങ്കിൽ അതിലേക്ക് പണം കൈമാറ്റം ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഏത് ബാങ്കിലാണോ ഷെഡ്യൂൾഡ് ബാങ്കിലെ ഏത് ബാങ്കിലേക്കാണോ മാറ്റേണ്ടത് അക്കൗണ്ട് ഉള്ളത് അതിലേക്ക് വേണമെങ്കിൽ
8: മാറ്റപ്പെടും.
7: സർക്കാർ ജീവനക്കാരൻ്റെ മുതലാളി എംപ്ലോയർ സർക്കാരാണ്, സ്വാഭാവികമായും സർക്കാരിനോടൊരു പ്രതിപത്തി എന്തായാലും ജീവനക്കാർക്കുണ്ടാവും.
8: അതെ അതെ.
7: അതുകൊണ്ട് തന്നെ ട്രഷറി സേവിങ്സ് ബാങ്കിൽ പണം നിക്ഷേപിക്കാൻ അല്ലെങ്കിൽ ശമ്പളം അതിലേക്ക് വരാൻ ജീവനക്കാർക്ക് താല്പര്യമാണ്. പക്ഷേ ട്രഷറി സേവിങ്സ് ബാങ്ക് ഇപ്പോഴും ഒരു പഴഞ്ചൻ രീതിയിൽ നിന്ന് കാര്യമായ മാറ്റമുണ്ടായിട്ടില്ല എന്നാണ് തോന്നുന്നത്. ചെറിയ മാറ്റം, നമുക്ക് അനുഭവപ്പെടുന്നൊരു മാറ്റം, പെരിന്തൽമണ്ണ ട്രഷറിയിൽ അക്കൗണ്ടുള്ള ആൾക്ക് ഇപ്പോൾ സംസ്ഥാനത്തെ ഏത് ട്രഷറിയിൽ നിന്നും പണം പിൻവലിക്കാവുന്നൊരു സംവിധാനം ഉണ്ടായിട്ടുണ്ട്. ഇനിയും അതിൽ ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. പുതിയ എന്തൊക്കെയാണ് അതിലെ ചലനങ്ങൾ?
8: അതിൽ പുതിയതായിട്ട് ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു അക്കൗണ്ടിൽ പണം, ട്രഷറി അക്കൗണ്ടിൽ പണം വന്നു കഴിഞ്ഞാൽ അത് നേരെ ബാങ്കിലേക്ക്, ATM സംവിധാനമുള്ള ബാങ്കിലേക്ക് മാറ്റി ഗുണഭോക്താവിന് ATMO അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഒക്കെ ഉപയോഗിക്കാനുള്ള സംവിധാനം നേരിട്ട് തന്നെ ഉണ്ട്. ഇത് ട്രഷറിയിൽ ചെക്ക് തന്നുകൊണ്ട് അതായത് ബന്ധപ്പെട്ട ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാവുന്നതാണ്. ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ പുതിയ പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഗുണഭോക്താവിന് തന്നെ അഥവാ ഈ ഗവൺമെൻറ് ജീവനക്കാരന് തന്നെ സ്വന്തം പാസ്വേഡിലും യൂസർ ID കയറി ആവശ്യമായ ഫണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പരിപാടി അടുത്ത ദിവസം തന്നെ വരികയാണ്. അപ്പോൾ അത്തരത്തിൽ വരുന്നതോടുകൂടി ATM സംവിധാനം ഉപയോഗപ്പെടുത്താനും ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അത്യാവശ്യമില്ലാത്ത തുക അക്കൗണ്ടിൽ തന്നെ ഇരിക്കാനും നേരത്തെ സൂചിപ്പിച്ച ഒരു എംപ്ലോയർ എന്നുള്ള നിലക്ക് ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടിൽ തന്നെ അഥവാ ട്രഷറിയിൽ തന്നെ തുക, വളരെ അത്യാവശ്യമില്ലാത്ത തുക ട്രഷറിയിൽ തന്നെ ഇരിക്കാനും അല്ലെങ്കിൽ ട്രഷറിയിൽ ആവശ്യമുള്ള തുക ട്രഷറിയിൽ നിന്ന് കേരളത്തിലെ വിവിധ ട്രഷറികളിൽ നിന്ന് പിൻവലിക്കാനും അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഏത് ഷെഡ്യൂൾ ബാങ്കിലേക്കും ട്രാൻസ്ഫർ ചെയ്യാനും ഒക്കെയുള്ള സംവിധാനം ഇപ്പോൾ തന്നെയുണ്ട്. അതുപോലെ തന്നെ ഈ അക്കൗണ്ട് ഉടമക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സംവിധാനം അടുത്ത ദിവസം തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒരു എംപ്ലോയർ എന്നുള്ള നിലക്ക് ഗവൺമെൻറ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നുമുണ്ട്. എല്ലാ ഗവൺമെൻറ് ജീവനക്കാർക്കും ട്രഷറിയിൽ അക്കൗണ്ട് വേണം എന്നുള്ള തരത്തിലേക്കുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒന്നോ രണ്ടോ മാസത്തിനുള്ളിലായിട്ട് അതിന് വ്യക്തമായ നിർദ്ദേശവും അതിൻ്റെ എല്ലാവർക്കും അക്കൗണ്ട് തുടങ്ങൽ എന്നുള്ള പരിപാടി പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
7: ജീവനക്കാർ ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം എന്നൊരു മനോഭാവവും ഒരു നിർദ്ദേശം ഏതാണ്ട് ജീവനക്കാർ അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്.
8: അതെ അതെ അതെ.
7: സാർ പറയുന്നത് TSB അക്കൗണ്ടിൽ നിന്ന് അവനവന് ആവശ്യമായ ബാങ്കിലേക്ക് മാറ്റാൻ പറ്റും, അക്കൗണ്ട് ഉണ്ട്.

0: അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് അത് വരുന്നതാണ് ഇപ്പൊ നിലവിലുള്ള സംവിധാനം.
1: എനിക്ക് തോന്നുന്നത് ജീവനക്കാർക്ക് ഭൂരിപക്ഷത്തിനും അറിയാത്ത ഒരു സംവിധാനമാണിത്. ഇപ്പോഴും അവരുടെ മനസ്സിലുള്ളത് ചെക്ക് കൊടുത്ത് പണം വാങ്ങിച്ച് പിന്നെ ഏതെങ്കിലും ബാങ്കിൽ ക്യൂ നിന്ന് അത് ഡെപ്പോസിറ്റ് ചെയ്ത് പിന്നീടാണ് എ ടി എം സംവിധാനം ആവശ്യമുള്ളവർ ഉപയോഗിക്കുന്നത്.
0: പക്ഷേ ഇത് അടുത്ത കാലത്ത് തന്നെ ഒരു ഒന്ന് രണ്ട് മാസമേ ആയിട്ടുള്ളൂ ഇത്തരത്തിലുള്ള, അതുകൊണ്ടാണ് അത് അറിയാത്തത്. പിന്നെ ഇതിനെപ്പറ്റി അറിയിപ്പ് വേണ്ടത്ര കൊടുക്കാത്തതിൻ്റെ ഒരു കാരണം ഇത് ഇനിയും ഡെവലപ്പ് ചെയ്യാൻ പോകണം. ഒന്ന് രണ്ട് മാസം കൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവനവൻ്റെ അക്കൗണ്ടിൽ നിന്ന് അവനവന് തന്നെ ട്രാൻസ്ഫർ ചെയ്യേണ്ട സംവിധാനം വരികയാണ്. അപ്പോൾ അതാണ് അതുകൂടി വരുന്നതോടു ഇതിന് പിന്നെ ഗവൺമെൻറ് വേണ്ട പ്രചരണം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
1: ഒരു ഓൺലൈൻ ബാങ്കിങ് അല്ലെങ്കിൽ മൊബൈൽ ബാങ്കിങ് സംവിധാനത്തിലേക്ക് ആ ഒരു തരത്തിലേക്ക് മാറാൻ പോവുകയാണ്. തീർച്ചയായും ജീവനക്കാർക്ക് വളരെ ആശ്വാസകരമായ അതേപോലെ സർക്കാരിന് ഗുണകരമായ ഒരു തീരുമാനമാണിത്.
0: അതെ അതെ അതെ അതെ.
1: നമ്മുടെ അതിഥി ജാഫർ കെ കക്കുത് സാറാണ്. പെരിന്തൽമണ്ണ ട്രഷറി ഓഫീസറാണ് അദ്ദേഹം. ട്രഷറിയുമായി ബന്ധപ്പെട്ട സേവനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. കാതോർക്കുക അടുത്ത എപ്പിസോഡിലേക്ക്.
2: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ജനക്ഷേമം എന്ന പ്രോഗ്രാമായിരുന്നു. ട്രഷറി വകുപ്പും ആധുനിക വൽക്കരണവും എന്ന വിഷയത്തിലാണ് ഇന്നത്തെ ജനക്ഷേമം കൈകാര്യം ചെയ്തത്. ഇനി റിയാദുസ് സാലിഹീൻ ബഹുമാനനായ മുജീബ് റഹ്മാൻ സലാഹി നമ്മോട് സംസാരിക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലൽ തമ്മാനിൽ അക്മലാൻ അലൽ മബ്ഊഊതി റഹ്മത്തൻ ലിൽ ആലമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഹയ ലജ്ജയുടെ പ്രാധാന്യവും അതിജീവിതത്തിൽ എടുത്തണിയേണ്ടതിൻ്റെ ആവശ്യകതയും ബോധ്യപ്പെടുത്തുന്ന ചില ഹദീത്തുകളാണ് നാം മനസ്സിലാക്കി വരുന്നത്. ആ ഹദീത്തുകളുടെ കൂട്ടത്തിൽ ഇമാം ബുഖാരിയും മുസ്ലിമും റഹിമഹുമുള്ള സംയുക്തമായി ഉദ്ധരിച്ചിട്ടുള്ള അല്ലിമാനു ബിദ്ഉൻ വസബഊന ഔ ബിദ്ഉൻ വസിത്തൂന ശുഅബ എന്ന ഹദീസാണ് നാം ഇപ്പോൾ പഠനവിധേയമാക്കുന്നത്. പ്രസ്തുത ഹദീസിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കി. അതിനവസാന ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅദിനാഹ, വിജ്ഞാനത്തിൻ്റെ ശാഖകളിൽ ഏറ്റവും താഴ്ന്ന പടിയിൽ നിൽക്കുന്നത് ദറജ കൊണ്ടും പ്രതിഫലം കൊണ്ടും ഏറ്റവും താഴ്ന്ന പടിയിലുള്ളത് ഇമാതത്തുൽ അദാ അനിത്തരീഖ്, വഴിയിൽ നിന്ന് ഉപദ്രവകരമായ കാര്യങ്ങളെ വസ്തുക്കളെ നീക്കം ചെയ്യലാണ്. ജനങ്ങൾക്ക് ഉപദ്രവമുണ്ടാക്കുന്ന വിധത്തിൽ വഴികളിൽ തടസ്സമുണ്ടാക്കുന്നത്, വാഹനങ്ങൾ അസ്ഥാനത്ത് പാർക്ക് ചെയ്യുന്നത്, അതുവഴി ജനങ്ങളുടെ സഞ്ചാരത്തിന് വിഘാതം സൃഷ്ടിക്കുന്നത്, മലിനജലം വഴിയിലേക്ക് ഒഴിക്കുന്നത്, വേസ്റ്റ് വഴിയിൽ നിക്ഷേപിക്കുന്നത്, പ്രാഥമിക കാര്യം വഴിയോരങ്ങളിൽ നിർവഹിക്കുന്നത് തുടങ്ങിയതെല്ലാം വിശ്വാസത്തെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യമാണ്. അതെല്ലാം ഇമാതത്തുൽ അദാ അനിത്തരീഖ്, വഴിയോരങ്ങളിൽ നിന്ന് ഉപദ്രവകരമായ കാര്യങ്ങൾ നീക്കം ചെയ്യണം എന്ന പ്രവാചക അധ്യാപനങ്ങൾക്കുള്ള ഖണ്ഡനമായി, അതിൻ്റെ എതിരെ പ്രവർത്തനമായി പരിഗണിക്കപ്പെടുന്നതാണ്. വിശ്വാസത്തിൻ്റെ ഗ്രാഫ് താഴ്ന്നു പോകുന്നതിൻ്റെ അടയാളമായി, ലക്ഷണമായി അതിനെ കണക്കാക്കുന്നതാണ്. വിശ്വാസികൾ പാർക്കുന്നിടത്ത് മലിനജലം ഒരിക്കലും വഴിയോരങ്ങളിലേക്ക് തുറന്നുവിടാൻ പാടില്ല. അവൻ്റെ പരിസരം, അവൻ ഇടപഴകുന്ന സ്ഥലങ്ങൾ,

0: എല്ലാം വൃത്തിയുള്ള വെടിപ്പുള്ള സ്ഥലങ്ങളായി മാറണം. അതവൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്നൊക്കെയാണ് ഹദീസുകളിൽ നിന്ന് ബോധ്യപ്പെടുന്ന വിഷയം. ഇതിനവസാന ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മുടെ അധ്യായവുമായി ബന്ധമുള്ള ഒരു കാര്യമാണ്. റസൂലുള്ള പറഞ്ഞു, വൽ ഹയാഉ ശുഅബത്തു മിനൽ ഈമാൻ. ലജ്ജ ഈമാനിൻ്റെ ഭാഗമാണ്. ലജ്ജയുടെ നിർവചനം തന്നെ പണ്ഡിതന്മാർ പറഞ്ഞതിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ അഥവാ മുകളിൽ പറഞ്ഞ വിധത്തിൽ ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നത് ലജ്ജ കുറഞ്ഞു പോകുന്നതിൻ്റെ അടയാളമായി കണക്കാക്കാം. നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ് ലജ്ജ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ഒരു കാര്യം അത് പ്രവർത്തിക്കുക, അവൻ്റെ കൽപ്പനയെ ഞാൻ എങ്ങനെ ധിക്കരിക്കും എന്ന ചിന്ത, ഒരു ബോധം, അവൻ വിരോധിച്ച കാര്യം ഞാനെങ്ങനെ ചെയ്യും എന്ന ഒരു അവബോധം, ഇതൊക്കെയാണ് ലജ്ജ അവനിൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ബാധ്യതാ നിർവഹണത്തിന് മനുഷ്യനെ പ്രാപ്തനാക്കുന്ന, അവനതിന് പ്രേരിപ്പിക്കുന്ന, അതിനവന് പ്രചോദനമേകുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവമാണ് ലജ്ജ. അതുകൊണ്ടാണ് ലജ്ജയെ ഈമാനിൻ്റെ ഭാഗമായി റസൂലുള്ള എണ്ണിയിട്ടുള്ളത്. മാത്രമല്ല, വൽ ഹയാഉ ശുഅബത്തു മിനൽ ഈമാൻ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഈമാൻ കാര്യങ്ങളിൽ ഈമാനിൽ അതിനെ ഉൾപ്പെടുത്താൻ കാരണം ഈമാൻ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അത് നന്മ ചെയ്യാൻ അവനെ പ്രേരിപ്പിക്കുന്നു. അതേപോലെ തന്നെയാണ് ലജ്ജയും, അതുണ്ടായാൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുവാനും അവനെ പ്രേരിപ്പിക്കുന്നത് കൊണ്ട് ലജ്ജയും വിശ്വാസവും തമ്മിൽ ഒരിക്കലും വേർപിരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ബന്ധമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പരാമർശത്തിൽ നിന്ന് തന്നെ ബോധ്യപ്പെടുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലജ്ജ എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ഹദീസ് നമുക്ക് കാണാം. അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻ അദ്ദേഹം പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശദ്ദ ഹയാഅൻ മിനൽ അദ്റാഇ ഫീ ഖിദരിഹ, മറക്കുള്ളിലെ കന്യകയേക്കാൾ ലജ്ജയുള്ള ആളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇദാ റആ ശൈഅൻ യഖ്റഉഹു, അവിടുന്ന് അതൃപ്തികരമായൊരു കാര്യം കണ്ടാൽ, അറഫ്നാഹു ഫീ വജ്ഹി, അവിടുത്തെ മുഖത്ത് നിന്ന് തന്നെ ഞങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. ലജ്ജ കാരണം ചിലപ്പോൾ പറയുന്നില്ലെങ്കിൽ പോലും മുഖഭാവനയിൽ നിന്ന് അക്കാര്യം അവിടത്തേക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നു. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലജ്ജാബോധത്തെ ഉപമിക്കുന്നത് കന്യകയായ മറക്കുള്ളിൽ കഴിയുന്ന കന്യകയോടാണ്. മറക്കുള്ളിൽ കഴിയുന്ന ആണുങ്ങളുമായി കാര്യമായി ഇടപഴകാത്ത, വല്ലാതെ പുറത്തിറങ്ങാത്ത കന്യകകൾ അവർക്ക് പുരുഷന്മാരുമായി ഇടപഴകുമ്പോൾ മറ്റുള്ളവർക്കില്ലാത്ത വിധത്തിലുള്ള ഒരു ലജ്ജ അവരിലുണ്ടാകും. അതുപോലെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലജ്ജയും. എന്നാൽ അല്ലാഹുവിൻ്റെ ദീൻ, ആ ദീനിന് എതിർ പ്രവർത്തിക്കുന്നത് കണ്ടാൽ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ ഗൗരവത്തിൽ ഇടപെടുകയും വളരെ ഗൗരവപൂർവ്വം അതിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട ഹദ്ദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെയാണെങ്കിൽ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണഗതിയിൽ പറയാൻ മടിക്കുന്ന വാക്കുകൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരം വേളകളിൽ പ്രയോഗിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ അവശ്യ സന്ദർഭങ്ങളിൽ പറയേണ്ടത് പറയാതെ മാറി നിൽക്കുക എന്നുള്ളത് പ്രശംസനീയമായ ലജ്ജയിൽപ്പെട്ടതല്ല എന്നർത്ഥം. ആയിഷ റളിയല്ലാഹു തആല അൻഹ അവർ അൻസ്വാരി സ്വഹാബി വനിതകളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നിഅമൻ നിസാഉ നിസാഉൽ അൻസ്വാർ ലം യംനഉഹുന്ന അൽഹയാഉ അൻ യതഫഖഹ്ന ഫിദ്ദീൻ ദീനിൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിൽ അൻസ്വാരി വനിതകൾ അവർക്ക് ഒട്ടും ലജ്ജയുണ്ടായിരുന്നില്ല. ലജ്ജ അതിനൊരു തടസ്സമായിരുന്നില്ല. അതുകൊണ്ട് അൻസ്വാരി വനിതകൾ എത്ര നല്ല വനിതകൾ എന്ന് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മാഇസ് റളിയല്ലാഹു തആല അൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു തെറ്റുപറ്റിപ്പോയപ്പോൾ, വ്യഭിചാരം സംഭവിച്ചു പോയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ അങ്ങേയറ്റം ലജ്ജ കാണിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യഭിചാരം നടന്നതിനെക്കുറിച്ച് സൂക്ഷ്മമായി അദ്ദേഹത്തോട് ചോദിച്ചറിയുകയാണ്. തൻ്റെ ലിംഗം ആ സ്ത്രീയുടെ യോനിയിൽ കൃത്യമായി പ്രവേശിച്ചോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നു. കാരണം അവിടെ ലജ്ജിച്ചു നിൽക്കേണ്ടുന്ന സന്ദർഭമല്ല, ഒരു ഹദ്ദ് നടപ്പാക്കേണ്ടുന്ന സന്ദർഭമാണ്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി അത് ചോദിച്ച് മനസ്സിലാക്കുന്നു, ഹദ്ദ് നടപ്പാക്കുന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ. അത്തരം സന്ദർഭങ്ങളിൽ ലജ്ജ അവലംബിക്കുന്നത് ആക്ഷേപാർഹമായ കാര്യമാണ് എന്ന് ആ ഒരു ചര്യയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മഹാനായ ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇന്നൽ ഹയാകൽ മംദൂഹ് ഫി കലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നമ യുരീദു ബിഹി അൽ ഖുലുഖ അല്ലദി യഹുസ്സു അലാ ഫീലിൽ ജമീൽ വതർക്കിൽ കബീഹ് എന്നാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രശംസനീയമായ ലജ്ജ എന്ന് പറയുന്നത് നല്ല കാര്യം പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുക, ചീത്ത കാര്യങ്ങൾ വിട്ടു നിൽക്കുവാനും പ്രേരണ നൽകുന്ന സ്വഭാവമെന്നാണ്. എന്നാൽ മടി കാരണമോ അജിസ് കാരണമോ അശക്തി കാരണമോ ഒരാൾ ബാധ്യതാ നിർവഹണത്തിൽ വീഴ്ച വരുത്തുന്നുവെങ്കിൽ അത് പ്രശംസനീയമായ ലജ്ജയല്ല, ആക്ഷേപാർഹമായ ലജ്ജയാണ്. യാത്രാവേളകളിൽ വാഹനങ്ങളിൽ നമസ്കരിക്കുവാൻ മടി കാണിക്കുന്നവരുണ്ട്. ലജ്ജ കാരണം ആളുകൾ കണ്ടാൽ എന്ന് വിചാരിക്കും, എന്നാലോചിച്ച് യാത്രാവേളകളിൽ നമസ്കാരം ഒഴിവാക്കുന്നു. അത് ലജ്ജയല്ല, അത് അല്ലാഹുവിനോടുള്ള ബാധ്യത നിർവഹണത്തിൽ വരുത്തുന്ന വീഴ്ചയായിട്ടേ പരിഗണിക്കൂ എന്നൊക്കെയാണ് പണ്ഡിതന്മാരുടെ വാചകങ്ങളിൽ നിന്ന് പ്രസ്താവനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഹദീസിൽ നിന്ന് പല പാഠങ്ങളും നമുക്ക് പഠിക്കാനും മനസ്സിലാക്കുവാനുമുണ്ട്. ഇൻഷാഅല്ലാ തുടർന്നുള്ള എപ്പിസോഡിൽ നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാദ് സ്വാലിഹീൻ. നമ്മോട് സംസാരിച്ചത് മുജീബ് റഹ്മാൻ സലാഹി.
2: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
3: ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ ഉസൂൽ, സിഹറിന്റെ ഹദീസ് ഖുർആനിന് എതിരോ. നമ്മോടൊപ്പം ചേരുന്നത് ബഹുമാന പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം സമൂഹത്തിൽ ഏറെ ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ള സുന്നത്തിൻ്റെ എതിരാളികൾ വ്യാപകമായി ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന, അതേസമയം അഹ്ലുസുന്നക്കിടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസത്തിനും ഇടയില്ലാത്ത വിധം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ള സിഹറുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയും സലഫുസ്സാലിഹികളുടെയും വിശുദ്ധമായ അഖീദയും അവരുടെ ചര്യകളും പിന്തുടർന്ന് ജീവിക്കുന്ന ഇസ്ലാമിൻ്റെ യഥാർത്ഥ വക്താക്കളായ അഹ്ലുസുന്നത്തി വൽ ജമാഅ. അവരെ സംബന്ധിച്ചിടത്തോളം സിഹറിൻ്റെ വിഷയത്തിൽ എന്നല്ല, ഏതു വിഷയത്തിലും പ്രമാണങ്ങളിൽ എന്താണോ വന്നിട്ടുള്ളത് അത് സ്വീകരിക്കുകയും ആ പ്രമാണ വിരുദ്ധമായ കാര്യങ്ങളെ അതാരു തന്നെ പറഞ്ഞാലും തിരസ്കരിക്കുകയും ചെയ്യുക എന്നുള്ള നിലപാടാണ്. അതുകൊണ്ടുതന്നെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥിരപ്പെടുത്തി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് സിഹറിന് യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത്. ആ വിഷയം ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. സിഹറിൻ്റെ യാഥാർത്ഥ്യം, അത് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നുള്ളത് ചർച്ച ചെയ്യാൻ അല്ല ഈ വിഷയം ഇവിടെ ഞാൻ പറയുന്നത്. നേരെ മറിച്ച് സിഹറുമായി കൊണ്ട് ബന്ധപ്പെട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകൾ അവ വിശുദ്ധ ഖുർആനിന് എതിരാണ് എന്നുള്ള പ്രചാരണത്തിന് വിശദീകരണം നൽകുവാൻ വേണ്ടിയാണ്. കാരണം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ സംസാരിച്ച വിഷയം സ്വഹീഹായ ഹദീസുകൾ വിശുദ്ധ ഖുർആനിന് എതിരാവുകയില്ല എന്നുള്ളതാണ്. അതിന് ഉദാഹരണമായി അർജുമിൻ്റെ അഥവാ വ്യഭിചാരിയായ മനുഷ്യൻ വിവാഹിതനാണെങ്കിൽ അവനെ എറിഞ്ഞുകൊല്ലുന്ന വിഷയം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സംസാരിക്കുകയുണ്ടായി. ആ വിഷയം പോലെ തന്നെ സമൂഹത്തിലേറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയമായതുകൊണ്ടാണ് ഇവിടെ ഇത് പരാമർശിക്കുവാൻ ഇടയാക്കുന്നത്. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സിഹറുമായി കൊണ്ട് ബന്ധപ്പെട്ട് അതിന് ഹഖീഖത്തുണ്ടോ ഇല്ലയോ എന്നുള്ളതുമായി കൊണ്ട് ബന്ധപ്പെട്ട് വിശദീകരിച്ചുകൊണ്ട് അല്ലാഹു എന്തു പറഞ്ഞു, പ്രവാചകൻ എന്തു പറഞ്ഞു എന്നുള്ളത് പരിശോധിച്ചാൽ അത് മതിയാകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസുകളിലും പഠിപ്പിച്ച കാര്യങ്ങൾ, അത് ഏതായിരുന്നാലും ഒരു സത്യവിശ്വാസി സ്വീകരിക്കേണ്ടതുണ്ടല്ലോ. തുറന്ന മനസ്സോടുകൂടി വിശുദ്ധ ഖുർആനിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസുകളെയും സ്വീകരിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അഹ്ലുസുന്ന ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് തന്നെയാണ് പൂർണ്ണമായും ശരി എന്നത് വളരെ വ്യക്തമായി ഗ്രഹിക്കാൻ കഴിയും. അഹ്ലുസുന്ന ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് വളരെ വ്യക്തമാണ്. സിഹറിന് യാഥാർത്ഥ്യമുണ്ട്, അത് ചെയ്യാൻ പാടില്ല, അത് ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, കാഫറായിപ്പോകും. അതേസമയം അത് ചെയ്തു കഴിഞ്ഞാൽ അതിന് ഫലമുണ്ടാകും, അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തോടുകൂടി അതിന് ഫലമുണ്ടാകും എന്നുള്ളതാണ് അഹ്ലുസുന്ന സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. രണ്ട് ആയത്തുകൾ ഈ വിഷയത്തിൽ പ്രധാനമായും അഹ്ലുസുന്ന ഉദ്ധരിക്കാറുണ്ട്. അതിലൊന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്താണ്. വമാഹും ബിളാരി നബിഹി മിൻ ഹദിൻ ഇല്ലാ ബിഇദ്നില്ലാ. സാഹിറന്മാരായ ആളുകൾ, അവർ ആരെയും ഉപദ്രവിക്കുന്നില്ല അള്ളാഹുവിൻ്റെ അനുവാദത്തോടുകൂടിയല്ലാതെയെന്ന്. അത് ശറഈയായ മതപരമായ അനുവാദമല്ല, പ്രാപഞ്ചികമായ അനുവാദമാണ്. അള്ളാഹു നിശ്ചയിച്ച പ്രകൃതിയിലെ ഒരു നിയമമാണ്. ഈ ആയത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി ഒരു സാഹിർ സിഹിർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ അനുമതിയോടു ഉണ്ടെങ്കിൽ അത് ഫലിക്കും എന്നു തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ അനുമതി ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മതപരമായ അനുമതിയല്ല ഉദ്ദേശിക്കുന്നത്. ഒരാളെ കത്തിയെടുത്ത് കുത്തിയാൽ മരിക്കും എന്നുള്ളത് തീർച്ചയാണ്. അത് അള്ളാഹുവിൻ്റെ അനുമതി ഉണ്ടെങ്കിലേ മരിക്കുകയുള്ളൂ. പക്ഷേ കത്തിയെടുത്ത് കുത്താൻ പാടില്ല, അത് ഹറാമാണ്. അതുപോലെ തന്നെയാണ് സിഹിർ ചെയ്താൽ ഫലിച്ചേക്കും, അള്ളാഹു അത് ഫലിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ. ഈ ആയത്തിൽ നിന്ന് വളരെ വ്യക്തമായി അത് അള്ളാഹു സുബ്ഹാനഹു വതാല വിശദീകരിക്കുന്നു. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഇബ്നു കസീറിൻ്റെ തഫ്സീറിലും ഇമാം ഖുർത്തുബിയുടെ തഫ്സീറിലും ഇമാം ബഗവിയുടെയും സഅദിയുടെയും ഒക്കെ തഫ്സീറുകൾ പരിശോധിക്കുന്ന ഏതൊരു വ്യക്തിക്കും വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യമാണിത്. അതേസമയത്ത് സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്നത് അത് ചെയ്യാനുള്ള അനുമതിയല്ല. സിഹിർ ശിർക്കു കഴിഞ്ഞാലുള്ള വൻപാപമാണ്, അത് കുഫറാണ്, അത് ചെയ്തവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകും. സാഹിറിനെ കൊല്ലൽ ഇസ്ലാമിക ഭരണകൂടമുള്ള സ്ഥലത്താണെങ്കിൽ സാഹിറിനെ വധിക്കണം എന്നൊക്കെ ഇസ്ലാമിൻ്റെ നിയമങ്ങളിലും പ്രമാണങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ രണ്ടായത്തുകളിൽ ഒരായത്ത് ഞാൻ സൂചിപ്പിച്ചു, രണ്ടാമത്തെ സൂറത്തുൽ ഫലഖിലെ നാലാമത്തെ ആയത്താണ്. ഒമിൻ ശരി നഫാസാത്തി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകളുടെ ഷെറുകളിൽ നിന്ന് അള്ളാഹുവേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്ന്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അഹ്ലുസുന്നയുടെ മുഫസ്സിറുകളായ പണ്ഡിതന്മാർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇത് സാഹിറന്മാരെക്കുറിച്ചും സിഹിർ ചെയ്യുന്ന ആളുകളെക്കുറിച്ചുമാകുന്നു ഇത് എന്ന്. ഞാൻ ഒന്ന് രണ്ട് തഫ്സീറുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഞാൻ പറഞ്ഞുള്ള ഈ വിഷയം പറയുന്നത് സിഹിറിൻ്റെ ഹദീസ് ഖുർആനിനെതിരാണ് എന്ന് ചില ആളുകൾ പ്രചണ്ഡമായ പ്രചാരണങ്ങൾ നടത്താറുണ്ട്. നാം വിശദീകരിച്ചു, സ്വഹീഹായ ഹദീസ് ഒരിക്കലും ഖുർആനിനെതിരാവുകയില്ല. ഈ ഹദീസ് വിശുദ്ധ ഖുർആനിൻ്റെ ഒരായത്തുകൾക്കും എതിരില്ല എന്നത് അഹ്ലുസുന്നക്ക് തീർച്ചയുള്ള കാര്യമാണ്. സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും ലോകത്ത് ഏതാണ്ട് എല്ലാ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലും ഉള്ള ഈ ഹദീസ് ഒരിക്കലും ഖുർആനെതിരാവുകയില്ല. അപ്പോൾ വിമർശകരുടെ വിമർശനത്തിൻ്റെ പൊള്ളത്തരമെന്താണ് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഉമ്മു ശരി നഫാസാത്തി ഫിൽ ഉഖദ് എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, യഅനി അസ്സവാഹിർ, ഈ ആയത്തുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് സിഹിറു ചെയ്യുന്ന സ്ത്രീകളാണ്. അല്ലാത്തി യംഫുസുന ഫി ഉഖദിൽ ഹൈത്തി ഹീന യർഖീന അലൈഹ, സിഹിറു ചെയ്യുമ്പോൾ അതിൽ മന്ത്രിച്ചുകൊണ്ട് ആ സിഹിറിൻ്റെ കയറിൽ കെട്ടിടുന്ന സ്ത്രീകളെക്കുറിച്ചാണ് ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി മുഅവ്വദത്തൈനിയുടെ തഫ്സീറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്റു ബാധിച്ച ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഹദീസിൻ്റെ വ്യത്യസ്തമായ സനദുകൾ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവന്നിട്ടുണ്ട്. സൂറത്തുൽ ഫലഖും സൂറത്തുന്നാസും അവതരിക്കാനുള്ള പശ്ചാത്തലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്റു ബാധിച്ചതുമായി കൊണ്ട് ബന്ധപ്പെട്ടതാണ് എന്ന് കൃത്യമായിക്കൊണ്ട് അദ്ദേഹം വിശദീകരിച്ചതായിക്കൊണ്ട് കാണാൻ കഴിയും. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഒമിൻ ശരി നഫാസാത്തി ഫിൽ ഉഖദ് എന്നു പറയുന്ന ആയത്തിൻ്റെ വിശദീകരണം അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. ഖാല മുജാഹിദുൻ വഇക്രിമത്തു വൽ ഹസൻ വഖത്താദ വല്ലഹാക്ക്, ഇവരൊക്കെ തന്നെയും താബിഈകളും തബഅത്താബിഈകളുമായിട്ടുള്ള മുഫസ്സിരീങ്ങളാണ്. അവർ പറഞ്ഞു, യഅനി അസ്സവാഹിർ, ഈ നഫാസാത്തിൻ്റെ ഷെറ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് സിഹിർ ചെയ്യുന്ന സ്ത്രീകളെക്കുറിച്ചാണ്. ഇമാം മുജാഹിദ് പറഞ്ഞു, ഇദാ റഖീന വനഫസ്ന ഫിൽ ഉഖദ്, അവർ സിഹിർ ചെയ്ത് മന്ത്രിച്ച് കെട്ടുകളിൽ ഊതുമ്പോൾ ഉണ്ടാകുന്ന ഷെറിൽ നിന്നും, അതാണ് ഈ ആയത്തിൻ്റെ ഉദ്ദേശം എന്ന് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞതായിക്കൊണ്ട് കാണാൻ കഴിയും. മാത്രവുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അദ്ദേഹത്തിന് ശേഷം പറയുകയാണ് അലഹിസ്സലാം ഹൈന സുഹിറ ثم عافاه الله تعالى وشفاه പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് മന്ത്രിച്ചു കൊടുത്തത് പ്രവാചകന് സിഹിർ ബാധിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കുകയും ചെയ്തതിനു ശേഷമായിരിക്കാം എന്നൊക്കെ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് ജിബ്രീൽ മന്ത്രിച്ച ഹദീസ് വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു. ചുരുക്കത്തിൽ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയും അത് സാഹിറന്മാരുടെ ഷെറിൽ നിന്ന് ഫിത്ന ചോദി അവരുടെ ഷെറിൽ നിന്ന് അഭയം ചോദിക്കുന്നതിനെക്കുറിച്ചാണ് എന്ന് വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. അത് ഇമാം ഖുർത്തുബി വിശദീകരിച്ചു. ഇതേ വിശദീകരണം ഞാനതിലേക്ക് ദീർഘമായി കടക്കാത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തഫ്സീർ ഞാൻ വായിക്കുന്നില്ല. ആധുനികരായ ഇമാം സഅദി പറഞ്ഞ ഒറ്റ വാചകം കൂടി ഞാൻ പറയുകയാണ്. ഒമിൻ ഷെറിൻ നഫാസാത്തി ഫിൽ ഉഖദ് എന്ന് പറഞ്ഞാൽ ഐ മിൻ ഷെറി സവാഹിർ അല്ലാത്തി യസ്തഇൻ അല സിഹ്രിഹിന്ന ബിൻ നഫസ് ഫിൽ ഉഖദി അല്ലാത്തി യഅഖിദനഹ അല സിഹർ. ഈ മൊമിൻ ഷെറിൻ നഫാസാത്തി ഫിൽ ഉഖദ് എന്ന് പറഞ്ഞ ആയത്തിൻ്റെ വിശദീകരണം ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് സവാഹിറുകളാണ്, സിഹർ ചെയ്യുന്ന പെണ്ണുങ്ങളാണ്. കാരണം ആ കാലഘട്ടത്തിൽ ധാരാളമായിക്കൊണ്ട് ആ പണിയിൽ ഏർപ്പെട്ടിരുന്നത് ഇത്തരത്തിലുള്ള സ്ത്രീകളായിരുന്നു. അപ്പോൾ സിഹർ ചെയ്യുമ്പോൾ അവർ പല കെട്ടുകളിലും മന്ത്രിച്ചോതി കെട്ടും. ആ ആളുകളുടെ ഷെറിൽ നിന്നാണ് നാം അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നത്. അതൊരു യാഥാർത്ഥ്യമല്ലാത്ത കാര്യമാണെങ്കിൽ ആരോ എവിടെയോ ഏതോ ഒരു ചരടിൽ എന്തൊക്കെയോ മന്ത്രിച്ച് കെട്ടി ഊതുമ്പോഴേക്കും എന്തു ഷെറാണ് നമുക്കതുകൊണ്ട് ബാധിക്കുക എന്ന് ചോദിക്കുന്നവരുണ്ട്. അവർക്കുള്ള മറുപടിയാണ് അല്ലാഹു ഇവിടെ ആയത്തിലൂടെ നൽകുന്നത്. അല്ലാഹു ഉദ്ദേശിക്കുമ്പോൾ സിഹിർ ചെയ്ത് പിശാചിനെ ഉപയോഗിച്ചുകൊണ്ട് സിഹിർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫിത്നയെ തൊട്ടാണ് അല്ലാഹു ഇവിടെ നമ്മോട് കാവൽ ചോദിക്കാൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ സഹോദരന്മാരെ, ചുരുക്കത്തിൽ സിഹിർ എന്നു പറയുന്ന ഒരു കാര്യം അത് അഹ്ലു സുന്ന സ്ഥിരപ്പെടുത്തിയതാണ്, അത് ഹഖീഖത്തുള്ളതാണ് എന്നതിൽ അഹ്ലു സുന്ന വൽ ജമാഅത്തിന് തർക്കമില്ല. വിശുദ്ധ ഖുർആൻ കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസുകൾ കൊണ്ടും അത് സ്ഥിരപ്പെട്ടതാണ്. സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്നത് തെളിയിക്കുന്ന ഏറ്റവും പ്രബലമായ തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിറിന്റെ ചില പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറയുന്ന ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതല്ലാതെയും ഒരുപാട് ഹദീസുകൾ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും. ചുരുക്കത്തിൽ സിഹിർ അത് യാഥാർത്ഥ്യമുണ്ട് എന്നത് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾക്ക് എതിരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിഹിർ ബാധ വിശുദ്ധ ഖുർആനിൻ്റെ ഒരു ആയത്തുകൾക്കും എതിരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇന്നത്തെ ഈ ക്ലാസ്സിൽ എപ്പിസോഡിൽ സിഹിർ ഹഖീഖത്തുണ്ട്, അത് ഖുർആൻ്റെ ആയത്തുകൾക്കെതിരല്ല, ഖുർആൻ കൊണ്ടുതന്നെ സിഹിർ യാഥാർത്ഥ്യമാണ് എന്നത് തെളിഞ്ഞു കഴിഞ്ഞു എന്നതാണ് നാം പഠിച്ചത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ ഈ വിഷയത്തിൽ സിഹിറിൻ്റെ ഹദീസുകൾക്കെതിരെ ഉദ്ധരിക്കപ്പെടുന്ന ആയത്തുകൾ ഏതാണ് എന്നും അതിന് അഹ്ലു സുന്നിയുടെ മുഫസ്സിറുകൾ പറഞ്ഞ വ്യാഖ്യാനങ്ങൾ എന്തൊക്കെയാണ് എന്നും വിശദമായി നമുക്ക് പഠിക്കാം. സ്വഹീഹായ ഒരു ഹദീസും വിശുദ്ധ ഖുർആനെതിരാവുകയില്ല എന്നുള്ള തത്വം നാം മനസ്സിലാക്കിക്കഴിഞ്ഞു. അതിനോടനുബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് ഈ ക്ലാസ്സുകളിൽ നാം മനസ്സിലാക്കിയത്. അല്ലാഹു സത്യത്തെ മനസ്സിലാക്കി അതിൻ്റെ കൂടെ നിൽക്കുവാൻ നമ്മയെല്ലാം തുണക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പ്രിയശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് സിഹിറിൻ്റെ ഹദീസ് ഖുർആനിന് എതിരോ? ബഹുമാനനായ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി നമ്മോട് സംവദിക്കുകയുണ്ടായി. ഇനി നാം പ്രവേശിക്കുന്നു
3: സ്നേഹക്കൂട്, മാതാപിതാക്കൾ നമ്മുടെ കടമകൾ തീരുന്നില്ല.
1: പീസ് റേഡിയോ ഡയറക്ടർ ബഹുമാനനായ താജുദ്ദീൻ സലാഹി നമ്മോടൊപ്പം ചേരുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് ബഹുമാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് സ്നേഹക്കൂടിൻ്റെ ഒരു പുതിയ എപ്പിസോഡിൽ ചർച്ചയ്ക്ക് പകരം ഒരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം എന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ ഒരു പുതിയ കുടുംബ സാമൂഹിക രംഗത്തെ കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് ഉലച്ചിലും ഉടച്ചിലും സംഭവിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യം കൂടുതൽ വ്യാപകമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ അടക്കുന്നത് മുതൽക്ക് അവരെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നതുവരെയും അവരെ ഒരു വലിയ കൊട്ടാരം പോലത്തെ വീട്ടിൽ തനിച്ച് വിടുന്നതുവരെയും ഒക്കെ നീണ്ടു നിൽക്കുന്നുണ്ട്. ഏതെങ്കിലും സെർവൻറ്റിനെയോ മറ്റോ ഏൽപ്പിച്ച് ഔദ്യോഗിക ജോലി നിർവഹിക്കാൻ വേണ്ടി അവിടെ ഇവിടെയൊക്കെ പോകുന്ന മക്കളും മരുമക്കളും പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഇന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ കുറച്ചും കൂടി വ്യാപകമായി നമ്മുടെ ശ്രദ്ധയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്നേഹക്കൂട് ചില ബോധ്യപ്പെടുത്തലുകൾക്ക് വേണ്ടി ഇന്നത്തെ ദിവസം ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കുന്നത്. യഥാർത്ഥത്തിൽ മാതാപിതാക്കളെ ഏതെങ്കിലും വൃദ്ധസദനത്തിൽ അടക്കുന്നവരെക്കുറിച്ചോ അല്ലെങ്കിൽ അവരെ കൊല്ലാകൊല ചെയ്യുന്നവരെക്കുറിച്ചോ ഒന്നുമല്ല നമ്മളിന്ന് പറയുന്നത്. മറിച്ച് മാതാപിതാക്കളെ കൂടെ നിർത്തുകയും അവർക്ക് കൂട്ടിയിരിക്കുകയും അവർക്ക് വേണ്ടതെല്ലാം നിർവഹിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മൾ പോലും വളരെ ഗൗരവപൂർവ്വം തിരിച്ചറിയേണ്ട ചില വിഷയങ്ങളാണ് പറയാൻ ശ്രമിക്കുന്നത്. ഈ പറയുന്ന ഞാനടക്കം ആരും ഈ ഒരു വിഷയത്തിൻ്റെ കണ്ടന്റിൽ നിന്ന്, ഈ ഒരു വിഷയത്തിൻ്റെ ആകത്തുകയിൽ നിന്ന് ഒഴിവല്ല എന്നത് ഞാൻ ആദ്യമേ പറയാൻ ശ്രമിക്കുകയാണ്. കാരണം സലഫുകൾ ഈ വിഷയത്തിൽ സ്വീകരിച്ച സമീപനങ്ങൾ എടുത്തു പരിശോധിക്കുമ്പോൾ നമ്മളൊന്നും നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല എന്ന ഒരു വികാരമാണ് പൊതുവെ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംസാരം പൂർണ്ണമായി കേൾക്കാനും നമ്മുടെ വ്യക്തിജീവിതത്തെ നമ്മുടെ മാതാപിതാക്കളോടുള്ള സമീപനങ്ങളെ ഇതുമായി ചേർത്ത് ചിന്തിക്കാനും നമുക്കൊക്കെ നേരവും സമയവും സന്ദർഭവും ഉണ്ടാകണം എന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ പ്രയാസങ്ങൾ വരാറുള്ളത് അവരുടെ പരുക്കൻ സ്വഭാവമോ പിടിവാശികളോ ഒക്കെ നമ്മുടെ സ്വച്ഛവും സ്വതന്ത്രവുമായ ജീവിതത്തിന് തടസ്സമാകുന്ന സാഹചര്യങ്ങൾ വരാറുണ്ട്. അതുപോലെ അവരുടെ വളരെ പഴയകാല കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലുള്ള കുടുംബ സംവിധാനങ്ങളെ അവർ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ പുതിയ തലമുറയിലെ കുട്ടികളും മരുമക്കളുമൊക്കെ അവരുമായി യുദ്ധമുഖം തുറക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ എന്തെങ്കിലുമൊക്കെ മാരകമായ രോഗങ്ങളോ സാഹചര്യങ്ങളോ ഒക്കെ അവർക്കുണ്ടാകും. അത് ദീർഘമായി നിലനിൽക്കുമ്പോൾ അവരെ പരിരക്ഷിക്കുന്നിടത്ത് വലിയ പ്രശ്നങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. വിവാഹിതരായ മക്കളുടെ ഭാര്യമാരുമായുള്ള അവരുടെ പ്രശ്നങ്ങൾ, അതേപോലെ പെൺകുട്ടികളോട് കുറച്ചും കൂടി ഒരു സ്നേഹം ചിലപ്പോഴൊക്കെ മാതാപിതാക്കൾക്കുണ്ടാകാറുണ്ട്. ഇളയ കുട്ടികളോടുള്ള സ്നേഹം, ഇങ്ങനെയുള്ള ഇവരുടെ സ്നേഹത്തിൻ്റെ ഏറ്റവ്യത്യാസങ്ങൾ ഫീൽ ചെയ്തിട്ട് ഉണ്ടാകുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടായാലും മാതാപിതാക്കൾ മാതാപിതാക്കൾ തന്നെയാണ്. അവർ ചെയ്യുന്നതിനും അവർ പ്രവർത്തിക്കുന്നതിനുമൊക്കെ മതപരമായ കുറ്റങ്ങളും തെറ്റുകളും ഉണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് അവർക്ക് അതിന് അർഹമായ ശിക്ഷാരക്ഷകൾ ലഭിക്കുമെന്നതൊഴിച്ചാൽ ഏതൊരർത്ഥത്തിൽ വിലയിരുത്തുമ്പോഴും മാതാപിതാക്കളെ തള്ളിപ്പറയാനും അവരെ ഇറക്കിവിടാനും അവരെ അവഗണിക്കാനും അവരൊന്ന് തീർന്നു കിട്ടിയെങ്കിൽ എന്ന് ചിന്തിക്കാനൊന്നുമുള്ള വകുപ്പ് യഥാർത്ഥത്തിൽ മതം നൽകുന്നതായി കാണുന്നില്ല. വളരെ പ്രസിദ്ധമായ ഒരു കഥയുണ്ട്, കഥ മാത്രമാണ്. ആ കഥയിലുണ്ട് യഥാർത്ഥത്തിൽ മാതാപിതാക്കളുടെ മനസ്സ്. ഒരു അനാഥനായ കുട്ടിയെ ഉമ്മ വളർത്തണം. ആ നാട്ടിലെ ഏറ്റവും വ്യവസ്ഥാപിതമായ ഏറ്റവും ഉയർന്ന ഒരു സ്കൂളിൽ അവനെ പഠിപ്പിച്ചു. ഒരിക്കൽ പോലും ആ സ്കൂളിലേക്ക് ഉമ്മ പോയില്ല. കീറിയ വസ്ത്രം ധരിച്ച് കറുത്തിരുണ്ട ഒറ്റക്കണ്ണിയായ എന്നെ കാണുമ്പോൾ അത് മോനൊരു കുറച്ചിലാകും, അവൻ്റെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ അവനൊരു ദരിദ്രനായ കുട്ടിയാണെന്നുള്ളത് മനസ്സിലാകും എന്നൊക്കെ അവർ വിചാരിച്ചു. സ്കൂളിലൊരു അധ്യാപകനെ അവൻ്റെ ലോക്കൽ ഗാർഡിയനായി നിശ്ചയിച്ചു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. മകൻ വളർന്നു, വലുതായി. അവന് അവൻ ഭാര്യ വന്നു, മക്കൾ വന്നു. അപ്പം ഈ ഒറ്റക്കണ്ണിയായ ഒരു കണ്ണു മാത്രമുള്ള ഉമ്മ അവർക്കൊരു വലിയ ബാധ്യതയാണ്. അവർക്ക് അവരുടെ പുതിയ വീടിൻ്റെ, അവരുടെ ഫ്രണ്ട്സിൻ്റെ, അവരുടെ സുഹൃത്ത് വലയങ്ങളുടെ ഒക്കെ മുന്നിൽ ഈ ഒരു ഉമ്മ ഒരു പോരാ എന്നൊരു തോന്നൽ അവൻ്റെ ഭാര്യയ്ക്കുണ്ടായി. അവർ തമ്മിൽ കലഹമായി. ഉമ്മ തൻ്റെ സഞ്ചിയൊക്കെ എടുത്ത് ആ പഴയ ഷെഡിലേക്ക് തന്നെ താമസം മാറി. പോയപ്പോൾ ഉമ്മ ഒന്നും പറഞ്ഞില്ല, മോനെ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഉപ്പാൻ്റെ ഓർമ്മകൾക്ക് അത്ര തന്നെ ഒരു ഉഷാറ് കിട്ടണില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ക്ഷീണിച്ചപ്പോഴും കിടക്കുന്നതും കരയണതൊക്കെ. ഞാൻ അങ്ങോട്ട് തന്നെ പോയിക്കോളാം. മകനത് വായിക്കാൻ കഴിഞ്ഞില്ല. അവസാനം ഉമ്മ രോഗിയായി. മരണത്തോട് മല്ലിടുമ്പോൾ മക്കളോട് വിളിച്ചു പറഞ്ഞു ചെല്ലാൻ. ചെന്നപ്പോഴേക്കും ഉമ്മ മരിച്ചിരുന്നു. തലയിണയുടെ താഴെ മക്കൾക്ക് വേണ്ടി എഴുതിയ കുറിപ്പിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു: നിന്റെ ഭാര്യയ്ക്ക് ഞാൻ എന്നും ഒരു ഭാരമായിരുന്നു. എൻ്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടതാണ് അതിൻ്റെ കാരണം. എൻ്റെ സൗന്ദര്യക്കുറവാണ് അവളുടെ പ്രശ്നം. ഒരു വാക്കുകൊണ്ടെങ്കിലും ഞാൻ അവളെ പ്രയാസപ്പെടുത്തിയിട്ടില്ല. നീ അവളോട് പറയണം എൻ്റെ കണ്ണ് നഷ്ടപ്പെട്ടത് നീ ചെറിയ കുട്ടിയായപ്പോൾ എൻ്റെ കണ്ണിൽ നീ കളിക്കാൻ ഉപയോഗിക്കുന്ന കമ്പ് തട്ടിയിട്ടാണ്. കമ്പ് തട്ടി പൊട്ടിപ്പോയ കണ്ണ് ചികിത്സിക്കാൻ പണമില്ലാത്തതുകൊണ്ടും നിന്നെ പഠിപ്പിച്ച് വലിയൊരു ലക്ഷ്യത്തിലെത്തിക്കേണ്ടതുണ്ടായിരുന്നതുകൊണ്ടും എനിക്കത് പരിഗണിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും മുറിവുണങ്ങാതെ നീരൊലിക്കുന്ന, കാഴ്ചക്ക് ഭംഗിയില്ലാത്ത ഈ കണ്ണുമായി രാവും പകലും വേദന സഹിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നത് എന്ന് നീ നിന്റെ പെണ്ണിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം. നിങ്ങൾക്കെല്ലാം ഞാൻ വിട്ടു തന്നിരിക്കുന്നു. ഇതൊരു കഥയാണ്, വെറും ഒരു കഥയാണ്. പക്ഷേ ഇതിലൊരു ഉമ്മ മനസ്സുണ്ട്, 100% ഒരു ഉമ്മ മനസ്സുണ്ട്. അതുകൊണ്ട് 10 കാര്യങ്ങൾ മാതാപിതാക്കൾക്ക് വേണ്ടി നാം നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളിലെ 10 പോയിന്റുകളാണ് ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ പറയാൻ ശ്രമിക്കുന്നത്. അതിലൊന്ന്, നമ്മൾ മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്തം പടച്ച റബ്ബ് ചേർത്ത് പറഞ്ഞത് അവനുള്ള കടപ്പാട് പറയുന്നിടത്താണ്. വഖദ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. വഖദ റബ്ബുക, നിന്റെ രക്ഷിതാവ് തീരുമാനിച്ചിരിക്കുന്നു, അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹു, നിങ്ങൾ അവനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കരുത് എന്ന്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും. അപ്പോൾ അള്ളാഹുവിനെ ആരാധിക്കണമെന്നത് എത്ര കണിശമായി പറഞ്ഞോ, അതേ കണിശതയോടുകൂടെ ഭാഷാ നിയമങ്ങൾ അറിയുന്ന ആളുകൾക്കറിയാം, വബിൽ വാലിദൈനി ഇഹ്സാന അതിലേക്ക് ചേർത്തുകൊണ്ട് പടച്ചതമ്പുരാൻ ഈ ഒരു വിഷയവും കൂട്ടത്തിൽ പറയുകയാണ്. അപ്പം അത്രയും ഗൗരവമുള്ളൊരു വിഷയമാണ്. അള്ളാഹുവോടുള്ള കടപ്പാടിൻ്റെ കൂടെ ഇതിനെ എണ്ണി പറഞ്ഞു എന്നതൊരു ചെറിയ കാര്യമല്ല. ഇനി രണ്ടാമത്തെ കാര്യം, അവരോട് കാണിക്കേണ്ട നന്ദിയെക്കുറിച്ചാണ്. അവർക്ക് നാം അങ്ങേയറ്റം നന്ദിയുള്ളവരാകണം എന്ന് ഖുർആൻ പറയാണ്. വവസ്വൈനൽ ഇൻസാ നബി വാലിദൈഹി ഹുസ്ന, വവസ്വൈനൽ ഇൻസാ നബി വാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഫിസാലുഹു ഫി ആമൈൻ അനിഷ്കുർലി വലി വാലിദൈക് ഇലയ്യൽ മസീർ. വവസ്വൈനൽ ഇൻസാന, മനുഷ്യനോട് നാം നിർദ്ദേശിച്ചിരിക്കുന്നു, വസീയത്ത് കൊടുത്തിരിക്കുന്നു. എന്ത്? വസൈനൽ ഇൻസാന ബി വാലിദൈഹി, അവൻ്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ എന്താണ്? ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, പ്രതിസന്ധികൾക്കുമേൽ പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടാണ് ആ മാതാവ് അവനെ ഗർഭം ധരിച്ചത്. അവരുടെ ഫിസാലുഹു ഫി ആമൈൻ, മുലപ്പാൽ കുടിക്കുന്ന കാലം അത് 2 വർഷമാണ്. അങ്ങനെയൊക്കെയുള്ള മാതാപിതാക്കൾ, നിന്നെ പെറ്റ് പോറ്റി വളർത്തിയ മാതാപിതാക്കൾ, അവരുടെ കാര്യത്തിൽ നിന്റെ ഉത്തരവാദിത്തം എന്താണ്? നിന്റെ ഉത്തരവാദിത്തം അനിഷ്കുർലി, എനിക്ക് ശുക്ര് കാണിക്കണം. വലി വാലിദൈക്ക്, നിന്റെ മാതാപിതാക്കളോടും നീ നന്ദിയുള്ളവനാകണം. ഇലയൽ മസീർ, മനസ്സിലാക്കിക്കൊള്ളണം എൻ്റെ അടുത്തേക്കാണ് നിന്റെ മടക്കം. അപ്പോൾ ഇവിടെയും അള്ളാഹുവിന് നന്ദി കാണിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കൂടെ ചേർത്തുകൊണ്ടാണ്, അതിൻ്റെ കൂടെ നിർത്തിക്കൊണ്ടാണ് മാതാപിതാക്കൾക്ക് നന്ദി കാണിക്കേണ്ട, അവരോട് നന്മ കാണിക്കേണ്ട കാര്യം ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതിനെ നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടോ? പലപ്പോഴും മൂന്നും നാലും അഞ്ചൊക്കെ മക്കളുണ്ടാവുമ്പോൾ ഉമ്മിയിപ്പി എവിടെ നിൽക്കണം എന്നതിൽ ചില കൺഫ്യൂഷനൊക്കെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടായാൽ പറ്റില്ല, അവരെടുത്ത് നിന്നോട്ടെ, എന്താ അവർക്കും നോക്കൽ ഉത്തരവാദിത്തമല്ലേ, ഉമ്മാൻ്റെ ഗുളിക ഞാൻ തന്നെയാണ് എപ്പോഴും വാങ്ങൽ, എന്താ വേറാർക്കും വാങ്ങിക്കൂടെ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. ചോദിച്ചിട്ടില്ലെങ്കിലും ചിന്തിക്കുന്നവരുണ്ട്, ചിന്തിച്ചിട്ടില്ലെങ്കിലും ചിന്തയുടെ പരിസരത്തുള്ളവരുണ്ട് അല്ലേ. വേറെ കുറേ നന്മകളൊക്കെ ചെയ്യുമ്പോൾ, വേറെ കുറേ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമുക്കൊരു മനസ്സിലൊരു സമാധാനം ഉണ്ടാകും, ഞാൻ വലിയ കുഴപ്പമില്ല എന്നുള്ളൊരു സമാധാനം ഉള്ളതുകൊണ്ട്. ആ സമാധാനപ്പുറത്ത് പലപ്പോഴും നമ്മുടെ വീഴ്ചകൾ കാണാൻ സമ്മതിക്കാതെ ശേത്താൻ കൊണ്ടുപോകുന്ന അനുഭവങ്ങളും പലപ്പോഴും ഉണ്ടാകാറുണ്ട്. നമ്മളെ കോഴ്സ് നമ്മൾ പഠിച്ചത്, നമ്മൾ പലപ്പോഴും സ്കൂളിൽ നിന്ന് ടൂറ് പോയത്, നമ്മുടെ ഫീസ് അടച്ചത് ഒക്കെ വാപ്പാൻ്റെ ഉമ്മാൻ്റെയൊക്കെ പെയിൻ കില്ലറിൻ്റെ ഗുളികയുടെ ആ ഒരു പണത്തിൽ പിശുക്കിയിട്ടും അതിൽ നിന്ന് പൊറുക്കിയെടുത്തിട്ടുമൊക്കെ ആയിരിക്കും. എനിക്ക് നന്ദി ചെയ്യുക, നിന്റെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യുക, എനിക്ക് ശുക്ര ചെയ്യുക, നിന്റെ മാതാപിതാക്കൾക്കും ശുക്ര ചെയ്യുക എന്നൊക്കെയുള്ള ഖുറാൻ്റെ പ്രയോഗങ്ങൾ അത്രമേൽ ശക്തമായ പ്രയോഗങ്ങളാണ്. ഏതുപ്പാനോടും ഏതുമ്മാനോടും ചോദിച്ചാലും സ്വന്തം മക്കളെക്കുറിച്ചുള്ള ഒരുപാട് ഓർമ്മകൾ ഉണ്ടാകും. ഗർഭത്തിൻ്റെ സമയത്ത് ഇവിടെ നിങ്ങൾ ഹമലത്തുഹു ഉമ്മുഹു വഹിനൻ അലാ വഹിൻ, ഗർഭം എന്ന സംവിധാനം ഉണ്ടാക്കിയ റബ്ബാണ് ആ പറയുന്നത്. അത് പ്രയാസത്തിനുമേൽ പ്രയാസമുള്ളൊരു ഘട്ടമാണ്. പ്രത്യേകിച്ച് പുരുഷന്മാർ കൂടെയില്ലാതെ ഗർഭം തനിച്ചായി പോകുന്ന സ്ത്രീകളുണ്ട്. അവർ പ്രവാസികളായിരിക്കും, അല്ലെങ്കിൽ മരണപ്പെട്ടു പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഈ ഭർത്താവ് ഇട്ടൊഴിഞ്ഞു പോയിട്ടുണ്ടാകും. അവരുടെയൊക്കെ ഒരു ജീവിതം എന്താണ്? രാത്രിയിൽ ഛർദിച്ചവശയായി, പകലുകളിൽ ക്ഷീണിച്ച് തളർന്ന് അങ്ങനെ അവർ തട്ടിയും മുട്ടിയൊക്കെ പോവാണ്. എല്ലാം അപ്പോഴൊക്കെ ഉള്ളൊരു പ്രതീക്ഷ എന്താണ്? തൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ട് എന്നതാണ്. അവരുടെ ക്ഷീണവും അവരുടെ ശാരീരിക പ്രശ്നങ്ങളുമൊക്കെ അവർ അതിജീവിക്കുന്നത് അങ്ങനെയാണ്. കുഞ്ഞിനൊരു ഇത്തിരി അനക്കം കുറഞ്ഞാൽ അവരസ്വസ്ഥയാവുകയാണ്. രാത്രിയിൽ ഞെട്ടി ഉണർന്ന് കുഞ്ഞ് അനങ്ങുന്നില്ലേ എന്നവർ ഉറപ്പുവരുത്തുകയാണ്. കട്ടിലിൽ ചുമരിലേക്ക് ചാരിയിരുന്ന് ജനവാതിലിന് പുറത്തേക്ക് കാഴ്ചകൾ നോക്കുമ്പോൾ മുകളിൽ നീലാകാശത്തെ, മുകളിൽ പൂർണ്ണചന്ദ്രൻ്റെ പ്രകാശങ്ങൾ, പ്രകാശവലയങ്ങളിൽ അവരവരുടെ കുഞ്ഞിൻ്റെ മുഖം കാണുകയാണ്. നഷ്ടപ്പെട്ട പിതാവിൻ്റെ ചിത്രം കാണുകയാണ്. അങ്ങകലെ പ്രവാസത്തിലിരിക്കുന്ന ഭർത്താവിൻ്റെ ഓർമ്മകളെ അവർ മനസ്സിലേക്ക് ആവാഹിക്കുകയാണ്. അങ്ങനെ ഉരുണ്ടും മറിഞ്ഞൊക്കെ ഒരു 10 മാസം 9 മാസം പൂർത്തിയാക്കി ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിൽ നിന്ന് അവർ ഒത്തിരി കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതിൽ യാതൊരു സംശയമല്ല. എത്രയോ ഉറങ്ങാത്ത രാത്രികൾ അവർക്കുണ്ടാകും, എത്രയോ ഭക്ഷണം കഴിക്കാത്ത നേരങ്ങൾ അവർക്കുണ്ടാകും. അലക്കലും കുളിക്കലും മടിക്കലും തുടക്കലും എല്ലാം ചെയ്യുമ്പോഴും കുഞ്ഞിൻ്റെ കാര്യങ്ങൾക്ക് അവർ പ്രഥമ പരിഗണന നൽകി പരിരക്ഷിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ 40 കിലോ വെയിറ്റുള്ള വലിയൊരു മോനായി മോളായി അവർ മാറുമ്പോൾ, അവർക്ക് അവരുടേതായ കുടുംബവും മക്കളും സൗകര്യങ്ങളൊക്കെ എത്തുമ്പോൾ ഈ മാതാപിതാക്കൾ പരിഗണിക്കപ്പെടാതിരിക്കുക എന്നത് അതുകൊണ്ട് തന്നെ തീർത്തും കുറ്റകരമായ ഒന്നാണ്. നോക്കൂ, നിങ്ങൾ മാതാപിതാക്കളുടെ തൃപ്തി ഇസ്ലാം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം അതാണ്, റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ വസഖ്തുല്ലാഹി ഫീ സഖ്തിൽ വാലിദൈൻ. അള്ളാഹുവിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്, അള്ളാഹുവിൻ്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലുമാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് എന്താണ് പഠിച്ചവൻ്റെ അടുത്ത്? നമ്മൾ നമ്മളെ സ്റ്റാറ്റസ് നോക്കുന്നു, പലരുടെയും സ്റ്റാറ്റസ് നോക്കുന്നു അല്ലേ. സ്റ്റാറ്റസ് നോക്കലൊരു ശീലമാണ് ചില ആളുകൾക്ക്. ഈ വാട്സാപ്പിലെയും ഫേസ്ബുക്കിലെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെയും ഒക്കെ സ്റ്റാറ്റസ് അത് ഏറ്റവും അപ്ഡേറ്റ് ചെയ്ത് നിർത്താൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മുടെ സ്റ്റാറ്റസ് എന്താണ്? മാതാപിതാക്കളുടെ കാര്യത്തിലെ നമ്മുടെ നോക്കും വാക്കും ചിന്തയും പ്രവർത്തനവും സമീപനവും ന്യായവും ന്യായീകരണവും ഒക്കെ അള്ളാഹു തൃപ്തിപ്പെട്ട രീതിയിലാണോ? അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ നമ്മുടെ മാതാപിതാക്കളോട് ചോദിച്ചാൽ മതി അല്ലേ. നമ്മളെക്കുറിച്ച് നമ്മുടെ മാതാപിതാക്കളുടെ അഭിപ്രായം എന്താണോ അതന്നെയാണ് അള്ളാഹുവിൻ്റെ അഭിപ്രായം എന്നത് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പം എന്തെല്ലാം കാരണങ്ങളുണ്ടെങ്കിലും ആ കാരണങ്ങളെയൊക്കെ നമ്മൾ വളരെ മനഃശാസ്ത്രപരമായി സമീപിച്ച് അവരുടെ തൃപ്തി വാങ്ങാൻ ആവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കുക എന്നത് വളരെ പ്രധാനമാണ്. പ്രായോഗികമായ അത്തരം കാര്യങ്ങളെക്കുറിച്ചല്ല നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ആവശ്യമെങ്കിൽ മറ്റൊരു സമയത്ത് അത്തരം ചില വിഷയങ്ങൾ നമുക്ക് ചർച്ചക്കെടുക്കാം. ഇനി പാപങ്ങൾ പുറത്തു കിട്ടാൻ, നാലാമത്തെ കാര്യം അതാണ്, പാപങ്ങൾ പുറത്തു കിട്ടാൻ നിർദ്ദേശിക്കപ്പെട്ടൊരു വഴിയാണ് മാതാപിതാക്കളോടുള്ള നന്മയും സ്നേഹവും കാരുണ്യവും ഒക്കെ. ഇനി അതിന് തുദമ്പൻ അദീമൻ ഫഹല്ലീമിൻ തൗബത്തിൻ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്. ഞാൻ വലിയൊരു പാപം ചെയ്തു നബിയെ, എനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? ഹല്ലക മിൻ ഉമ്മിൻ, നിനക്ക് ഉമ്മുണ്ടോ? എന്തിനാ അങ്ങനെ ചോദിച്ചത്? ആ ഉമ്മാക്ക് സേവനം ചെയ്യുകയും ആ ഉമ്മാനെ സ്നേഹിക്കുകയും ആ ഉമ്മാൻ്റെ കാര്യത്തിൽ ഇടപെടുകയും ചെയ്ത് അങ്ങനെ ആ ഒരു നന്മയുടെ പ്രവർത്തനം വഴി ഈ വലിയ പാപത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാന്നുള്ള വഴി നിർദ്ദേശിക്കാനാണ്. അദ്ദേഹം പറഞ്ഞു, ഇല്ല നബിയെ. ഉടനെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചത്, ഹല്ലക മിൻ ഖാലത്തിൻ, നിനക്ക് ഉമ്മാൻ്റെ അനിയത്തിയുണ്ടോ, അല്ലെങ്കിൽ ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തിയുണ്ടോ, അങ്ങനെ ഉമ്മാൻ്റെ കൂടപ്പറപ്പുകൾ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് എന്ന് അദ്ദേഹം പറയുകയും അവർക്ക് നന്മ ചെയ്യാൻ വേണ്ടി നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു എന്നാണ്. അപ്പം മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന എല്ലാ നന്മകളിലൂടെയും നമുക്ക് പ്രതീക്ഷിക്കാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടലാണ്. അവരുടെ ഏത് ചെറിയ കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും നമുക്ക് മടിയില്ലാതെ ഇടപെടാൻ പറ്റണം. അത് നാളേക്ക് മാറ്റിവെക്കാതെ ഇടപെടാൻ പറ്റണം, അല്ലേ? നാളേക്ക് മാറ്റിവെക്കാതെ ഇടപെടാൻ പറ്റണം. എന്താ അതിൻ്റെ കാര്യം? അവരുടെ മനസ്സറിഞ്ഞ് കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയണം. കാരണം നമ്മൾ വ്യക്തി ജീവിതത്തിലെ, സാമൂഹിക ജീവിതത്തിലെ, കുടുംബ ജീവിതത്തിലെ, ദാമ്പത്യ ജീവിതത്തിലെ, സ്വകാര്യ ജീവിതത്തിലെ, സാമ്പത്തിക ജീവിതത്തിലെ, അങ്ങനെ സൗഹൃദ വലയങ്ങളിലെ, ഇങ്ങനെ വ്യത്യസ്ത ഇടങ്ങളിൽ കുന്നുകൂടിക്കൊണ്ടിരിക്കുന്ന പാപങ്ങൾ പടച്ചറബ് ഇല്ലാതാക്കിത്തരാൻ അത് ഉപകരിക്കുമെന്നത് ഈ രംഗത്ത് കുറച്ചൊന്ന് റിസ്ക് എടുക്കാനും വലിയ തീരുമാനങ്ങളിലേക്ക് എത്താനും നമ്മളെ പ്രേരിപ്പിക്കേണ്ട ഒരു ഘടകമാണ്. നോക്കൂ, നിങ്ങളിനി സ്വർഗമാണ്, മാതാപിതാക്കളെക്ക് സേവനം ചെയ്തു കൊടുക്കുന്ന ആളുകൾക്ക് സ്വർഗമാണ്. അയ്യുൽ അഅ്മാലി അഖറബു ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് ഏറ്റവും കൂടുതൽ അടുപ്പിക്കുന്ന നന്മ ഏതാന്ന് ചോദിച്ചപ്പോൾ ഒന്ന് നിസ്കാരമാണ്, രണ്ട് ബിറുൽ വാലിദൈനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അല്ലേ? നിസ്കാരത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ നിസ്കാരത്തിൻ്റെ സമയം നോക്കി, നേരം നോക്കി, അതിന് വൃത്തിക്ക് ഒല്ലുവെടുത്ത് അത് ശ്രദ്ധിച്ച്, അതിലെ ശ്രദ്ധ തെറ്റാതെ കാര്യങ്ങളൊക്കെ നിർവഹിച്ച്, അങ്ങനെ അതിങ്ങനെ ഒരു കരുതലോടുകൂടെ കൊണ്ടുപോകുന്ന ആളുകൾക്ക് അവിടെ നിസ്കാരമുണ്ട് എന്ന് വിചാരിച്ച് ഇപ്പോൾ തന്നെ ഒരുങ്ങിത്തുടങ്ങുന്ന, അതിനുവേണ്ടി മാനസികമായി സജ്ജമാകുന്ന, അങ്ങനത്തെ ഒരു നിലപാടിലേക്ക് പോകുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വർഗമുണ്ട്. അതുപോലെ തന്നെ ബിറുൽ വാലിദൈനും സ്വർഗമുണ്ട് എന്നാണ്, അല്ലേ? ബിറുൽ വാലിദൈൻ, മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, അവർക്ക് സേവനം ചെയ്യുന്ന ആളുകൾക്കും സ്വർഗമുണ്ട് എന്നാണ്. ഇനി ആറാമത്തൊരു കാര്യത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, നമ്മുടെ പ്രായത്തിലും നമ്മുടെ റിസ്ഖിലും അള്ളാഹു വർദ്ധനവ് തരുന്നതാണ്. റിസ്ഖ്, നമ്മുടെ ഭക്ഷണം, നമ്മുടെ ഉപജീവനം, ഈ ഉപജീവനത്തിലൊക്കെ നമുക്ക് വർദ്ധനവ് തരും എന്നാണ്. മൻ സർറഹു അൻ യുമദ്ദ ലഹു ഫീ ഉംരിഹി, ഒരാൾക്ക് തൻ്റെ പ്രായത്തിൽ വർദ്ധനവ് ലഭിക്കണമെങ്കിൽ, വയുസാദ ലഹു ഫീ റിസ്ഖിഹി, അയാൾക്ക് അയാളുടെ ഭക്ഷണത്തിൽ വർദ്ധനവുണ്ടാകണമെങ്കിൽ, ഫലിയബറ വാലിദൈഹി വലിയസിൽ റഹിമഹു എന്നാണ്. അവൻ അവൻ്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യട്ടെ, അതോടൊപ്പം അവൻ്റെ കുടുംബബന്ധം അവൻ പാലിക്കട്ടെ എന്നാണ്. അപ്പം ഇവിടെ മാതാപിതാക്കൾക്ക് നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുത്താലും അതിന് ചിലവാക്കുന്ന സമയം നമ്മളെ ജോലിയെ ചിലപ്പോൾ ബാധിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ എൻ്റർടൈൻമെൻറ്റിനെ, നമ്മുടെ ചില വിനോദങ്ങളെ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള സമയത്തെ, നമ്മുടെ കുടുംബത്തിൻ്റെ കൂടെയുള്ള സമയത്തെ, ഭാര്യയുടെ കൂടെയുള്ള സമയത്തെ ഒക്കെ ബാധിക്കുന്നുണ്ടാകും. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന എന്താണ്? തത്വത്തിൽ നമ്മുടെ പ്രായത്തിൽ നമുക്ക് വർദ്ധനവ് ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ 60 വയസ്സുള്ളത് 65 വയസ്സാകുന്നതാണോ? ആകാം, ആകാതിരിക്കാം. അല്ലെങ്കിൽ ഉള്ള വയസ്സിൽ ഒരു ഖൈറും ബർക്കത്തും ഒക്കെ കിട്ടിയാൽ തന്നെ വലിയ കാര്യമാണ്. രോഗമില്ലാതെ, രോഗപീഠകളില്ലാതെ, മാനസിക സംഘർഷങ്ങളില്ലാതെ, നല്ല പ്രഭാതത്തിൽ ഉണർന്ന് നല്ല സന്ധ്യയിൽ ഉറങ്ങി, അങ്ങനെ അങ്ങനെ പോവുക എന്നുള്ളത് തന്നെ ജീവിതത്തിലെ വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതേപോലെ നമ്മുടെ റിസ്ക്കിൽ, നമ്മുടെ ഉപജീവനത്തിൽ, നമ്മുടെ ഇൻകം, അതിൽ വർധനവുണ്ടാകുമെന്നും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയത്തിൽ പഠിപ്പിച്ച് നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ പറയുന്ന ന്യായങ്ങളും ന്യായീകരണങ്ങളും ഒക്കെ പൊളിക്കുന്നതാണ് അടുത്തൊരു പോയിന്റ്. ഇത് ജിഹാദിനേക്കാളും വലുതാണെന്നുള്ളതാണ്. അന്ന റജുലൻ അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു വ്യക്തി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇന്നി ജിഅ്തു ഉബൈഉക അലൽ ഹിജറ, അങ്ങയുടെ അടുത്ത് ഹിജറക്ക് വരാൻ വേണ്ടി ബൈഅത്ത് ചെയ്യാനാണ് ഞാൻ വന്നത്. പക്ഷേ വലഖദ് തറക്തു അബവായ എബിഖിയാൻ, എന്റെ മാതാപിതാക്കൾ ഇതറിഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉടനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? വിശ്വാസ സംരക്ഷണത്തിനു വേണ്ടി ഹിജറക്കൊരുങ്ങി വന്ന വ്യക്തിയോട് പറയാണ്, എന്താ, ഇർജി ഇലൈഹിമ, നീ അവരുടെ അടുത്തേക്ക് മടങ്ങിപ്പോവുക. ഫഅലഹിക്കുഹുമ, അവരെ നീ ചിരിപ്പിക്കുക. കമ അബ്കൈതഹുമ, എങ്ങനെയാണോ നീ അവരെ കരയിപ്പിച്ചത് അതുപോലെ എന്നാണ്. അപ്പോൾ ഇസ്ലാമികമായി പറയുമ്പോൾ, ഇപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ പല ഹിജറകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. സിറിയയിലേക്കുള്ള ഹിജറ, യമനിലേക്കുള്ള ഹിജറ, മാതാപിതാക്കളോട് ഒന്നും വ്യക്തമാക്കാതെ അവർക്ക് ഇരുട്ടും അസ്വസ്ഥതയും കൊടുത്ത് അവർക്ക് പോലീസിൻ്റെ ചോദ്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പിന്നെ നീണ്ട ചോദ്യാവലികളുമൊക്കെ അഭിമുഖീകരിക്കേണ്ട സാഹചര്യം വന്ന് മീഡിയകളുടെ ആക്ഷേപങ്ങൾക്ക് മുന്നിൽ നിറക്കണുകളോടെ നിൽക്കേണ്ടി വന്ന് അങ്ങനെയൊക്കെ മാതാപിതാക്കളെ അസ്വസ്ഥരാക്കി പോകുന്നവർ ഈ ഹദീസൊക്കെ വായിച്ചിട്ടുണ്ടോ? അവരേത് സലഫിയത്ത് നിന്നാണ്, എവിടെ നിന്നാണ് ഇതൊക്കെ ഉൾക്കൊണ്ടത് എന്നതൊക്കെ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടതാണ്. അതേപോലെ വൃദ്ധരായ മാതാപിതാക്കളെ വീട്ടിലുപേക്ഷിച്ച് ദൂരെ എല്ലാ നിലക്കും സാമ്പത്തിക സാഹചര്യങ്ങളൊക്കെ റെഡിയായതിൻ്റെ ശേഷവും വീണ്ടും മറുനാടുകളിലൊക്കെ താമസിക്കുന്നവരും വളരെ ഗൗരവമുള്ള ചിന്തക്ക് ഇത്തരമൊരു ഘട്ടത്തെ വിധേയമാക്കേണ്ടതുണ്ട് എന്നുകൂടി ഹദീസിൻ്റെ കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ മറ്റൊരു വചനത്തിൽ കാണാം, വൈഹക് ഇൽസം രിജ്ലഹ, റസൂല പറഞ്ഞത് നിനക്ക് നാശം, നീ അവരുടെ കാലിൻ്റെ ചോട്ടിൽ തന്നെ പോയി ഇരിക്കുമെന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് മാതാപിതാക്കളുടെ മുന്നിൽ അങ്ങോട്ട് ശരിക്കും കീഴടങ്ങേണ്ടുന്ന ഒരു സംഗതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് തന്നെയാണ്. ഇനി എട്ടാമത്തെ കാര്യം, നിനക്ക് ഏറ്റവും ബാധ്യത ആരോടാണെന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഉമ്മുഖ് ഉമ്മുഖ് ഉമ്മുഖ് മൂന്ന് തവണയും ആവർത്തിച്ച് പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. വീണ്ടും വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ പിന്നെയാണ് ഉപ്പ എന്ന് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ഉമ്മയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ഒരു ബാധ്യത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിൻ്റെ അർത്ഥം ഉപ്പയോട് ബാധ്യത ഇല്ല എന്നല്ല. ഉമ്മ അത്രയും നമുക്ക് വേണ്ടി സഹിച്ചതുകൊണ്ട് ഉമ്മാൻ്റെ ഫീലിങ്സ് അത്രയും കൂടുതലായിരിക്കും. പണ്ട് കോളേജ് പഠിക്കുന്ന കാലത്ത് ഞാൻ എൻ്റെ ഒരു ഗുരുനാഥനോട്, ചെറിയ പ്രായമാണല്ലോ, എസ് എൽ സി കഴിഞ്ഞിട്ടുള്ള ഒരു പ്രായമാണ്, അപ്പം ഒരു ചൂടിൽ ഞാൻ അങ്ങനെ ചോദിച്ചു, ഇതെന്താ ഉമ്മാക്ക് ഉമ്മാക്ക് എന്ന് ആവർത്തിച്ച് പറയാൻ കാരണം, അതൊരു ശരിയാണോ, എൻ്റെ ഉപ്പാനോടും എനിക്ക് കടമയില്ലേ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഗുരുനാഥൻ എനിക്ക് നൽകിയ മറുപടി, അത് നീയൊരു ഉപ്പയാവുമ്പോൾ നിനക്ക് മനസ്സിലാകും, അതിൽ അനീതിയൊന്നുമില്ല എന്നുള്ളത്, നീയൊരു ഉപ്പയാകുമ്പോൾ നിനക്ക് മനസ്സിലാകും. യഥാർത്ഥത്തിൽ നാല് മക്കളുടെ പിതാവായപ്പോൾ 100% എനിക്കത് മനസ്സിലായി, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഒരു ഉമ്മ, ഒരു പെണ്ണ് എത്രത്തോളം അനുഭവിക്കുന്നുണ്ട്, ഒരു കുഞ്ഞിൻ്റെ പ്രഗ്നൻസിയുടെ മുൻപ് മുതൽ ആരംഭിക്കുകയാണ് ഒരുപാട് സംഘർഷങ്ങൾ, അങ്ങനെ ഒരു കുഞ്ഞുണ്ടാകില്ലേ എന്ന സംഘർഷം, ഒരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിൻ്റെ കാര്യത്തിലുള്ള 100 വിഷയങ്ങൾ അല്ലേ, ഇഷ്ടമുള്ളത് കഴിക്കാനോ ഇഷ്ടമുള്ളത് രുചിക്കാനോ ഇഷ്ടമുള്ളിടത്തേക്ക് യാത്ര ചെയ്യാനോ ഒന്നും പറ്റില്ല. വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു ഗർഭകാലം കടന്ന് ഒരു കുഞ്ഞ് ജനിച്ചു, ആ പ്രസവം അതിന് മരണത്തിൻ്റെ പാതി വേദനയുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ ആലങ്കാരികമായി പറയാം. അങ്ങനെ ആ കുഞ്ഞിനെ പിന്നെ ഗർഭപാത്രത്തിൽ കൊണ്ടു നടന്നതിലേറെ വലിയ കരുതലോടെ ശ്രദ്ധയോടുകൂടെയാണ് ആ കുഞ്ഞിനെ പിന്നീടും കൊണ്ടുപോകേണ്ടി വരുന്നത്. അപ്പം ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും വലിയ സംഘർഷങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ചു വന്ന ആ ഉമ്മയുടെ കാര്യത്തിൽ ആവർത്തിച്ച് നിന്റെ ഉമ്മയോടാണ് നിനക്ക് ഏറ്റവും കടപ്പാട് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 ആവർത്തിച്ച് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ഇനി നോക്കൂ നിങ്ങൾ, മാതാപിതാക്കളോടുള്ള ദ്രോഹത്തെ, പെൺഹത്യയോടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂട്ടിയെണ്ണിയത്. ഇന്നല്ലാഹ ഹറമ അലൈക്കും ഉഖൂഖുൽ ഉമ്മഹാത് വവഉദുൽ ബനാത്, നിങ്ങളുടെ ഗർഭഗൃഹങ്ങളിൽ രൂപം പ്രാപിച്ച് ജനിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളെ പോപ്പുലേഷൻ കൺട്രോളിൻ്റെയും അതുപോലെ തന്നെ പുരോഗമനത്തിൻ്റെയും മൈ ബോഡി മൈ ചോയ്സ് ഇതെൻ്റെ അവകാശമാണ് അധികാരമെന്ന നിലക്കുമൊക്കെ വെട്ടിനുറുക്കി പുറത്തേക്കെറിഞ്ഞതിന് അബോർഷൻ എന്ന് പേര് വിളിക്കുന്ന പുതിയ കാലത്ത് ആ നിർവഹിക്കുന്ന ആ വഉദുൽ ബനാത്ത് പെൺകുഞ്ഞുങ്ങളെ കൊന്നുകളയുക എന്ന ആ തത്വത്തിന് തുല്യമാണ് എന്ത് ഉഖൂഖുൽ ഉമ്മഹാത്ത് മാതാക്കളെ ദ്രോഹിക്കുന്നത്, അവരെ ഉപദ്രവിക്കുന്നത് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അത് കായികമായ ഉപദ്രവം മാത്രമൊന്നുമല്ല, വാക്കുകൊണ്ടുള്ളത് മതി അല്ലേ, ഒരു ഷൗട്ടിങ് മതി. അതുകൊണ്ടാണ് വലാത്ത ഖുല്ലഹുമ ഉഫിൻ, അവരോട് നീ ചേ എന്ന് പോലും പറയരുത്, വലാത്തൻ ഹറുഹുമ അവരെ നീ ഒരിക്കലും ദ്രോഹിക്കരുത് എന്നൊക്കെ, അപമാനിക്കരുത് എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അപ്പോൾ ഇവിടെ ഈയൊരു തത്വത്തിൽ നിന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ കാണുമ്പോൾ ചെറുതും വലുതുമായ വിഷയങ്ങൾ നമ്മുടെ അടുത്ത് വരുന്നുണ്ടോ എന്നത് നമ്മൾ ഗൗരവത്തിൽ പരിശോധനാ വിധേയമാക്കേണ്ടതാണ്. ഇനി നിങ്ങൾ നോക്കൂ, പത്താമത്തൊരു കാര്യം കൂടി ഞാൻ പറയാം. അതെന്താണ്? നമ്മുടെ പ്രതിസന്ധികളിൽ നമുക്ക് രക്ഷ കിട്ടാൻ മാതാപിതാക്കളെ സഹായിച്ചതും അവരെ സേവിച്ചതും അവർക്ക് നിർവഹിച്ചു കൊടുത്ത കാര്യങ്ങളൊക്കെ മതി, അതുകൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെട്ടു പോകും അല്ലേ. എന്താണ് ഇപ്പോൾ മൂന്നാളുകൾ ഗുഹയിലകപ്പെട്ട സംഭവം പഠിപ്പിക്കുന്നിടത്ത് നമുക്കറിയാം, ആ മൂന്നാളുകൾ ഗുഹയിലകപ്പെട്ട സംഭവം പഠിപ്പിക്കുന്നിടത്ത് ഒരാൾ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്ത ചില നന്മകളാണ് ആ വ്യക്തിയുടെ കാര്യത്തിൽ ഏറെ ഉപകാരപ്പെട്ടത്. അയാളത് പറഞ്ഞു, എൻ്റെ മാതാപിതാക്കൾക്ക് വിഭവങ്ങൾ വിളമ്പുന്നതുവരെ എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുത്തില്ല, അവർ ഉണരുന്നതുവരെ ഞാൻ അവർക്ക് വേണ്ടി കാത്തുനിന്നു, അതുകൊണ്ട് ഈ ഗുഹാമുഖത്തെ കല്ലിനെ നീക്കിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഗുഹാമുഖത്തെ കല്ല് വല്ല ക്രൈനോ വല്ല ജെ സി ബിയോ വല്ല അത്യാധുനിക ഉപകരണങ്ങളോ ഒക്കെ വെച്ച് മാത്രം നീക്കാവുന്ന സാധനം ചുണ്ടറ്റത്ത് നിന്ന് അല്ല ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുയർന്ന ഒരൊറ്റ പ്രാർത്ഥനമേ അതങ്ങോട്ട് വഴിമാറി എന്നത് ചരിത്രത്തിൽ സംഭവിച്ച സംഗതി നമുക്കൊക്കെ മാതൃകയായി യഥാർത്ഥത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറയാൻ ശ്രമിച്ചത്, മാതാപിതാക്കളുടെ കാര്യത്തിൽ നമുക്ക് സ്വാഭാവികമായി സംഭവിക്കുന്ന ആലസ്യങ്ങളുണ്ട്. എപ്പോൾ പ്രത്യേകിച്ച് കല്യാണം കഴിയുമ്പോൾ, വീട് മാറി താമസിക്കുമ്പോൾ, വേറെ ദേശത്താകുമ്പോൾ, മക്കളും കുടുംബവും തിരക്കൊക്കെ വരുമ്പോൾ, അതല്ലെങ്കിൽ പഠനവും പരീക്ഷയുമൊക്കെ നമ്മളെ മഥിക്കുമ്പോൾ, അതിൻ്റെ തീക്ഷ്ണമായ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോഴൊക്കെ വലിയ വീഴ്ചകൾ യഥാർത്ഥത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. ആ സാധ്യതകളെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ചില പരിഹാരങ്ങളും ചില ചിന്തകളും ഉറ്റാലോചനകളൊക്കെ ഉണ്ടാകണം. ചില വിഷയങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
1: വബറകാത്തു. പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് സ്നേഹക്കൂടിൽ
3: മാതാപിതാക്കൾ നമ്മുടെ കടമകൾ തീരുന്നില്ല.
1: താജുദ്ദീൻ സലാഹിയാണ് നമ്മോടൊപ്പം ചേർന്നത്. പ്രിയ ശ്രോതാക്കളെ, വൈബ്സ് ഇന്ന് ഇവിടെ തീരുകയാണ്. ഇന്നത്തെ വൈബ്സിൽ ഞാൻ ഹനീഫ വണ്ടൂർ,
3: ഞാൻ അനൂസ് മഞ്ചേരി.
1: ഇന്നത്തെ വൈബ്സ് ഇവിടെ അവസാനിക്കുന്നു. ഇനി മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം. വാഹർദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹന തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഫാദറും മദറും കൂടി വരികയാണ്. അച്ഛനും അമ്മയും കൂടി വന്ന് ഒരു പെൺകുട്ടിയുണ്ട് കൂടെ. അങ്ങനെ ഇവരോട് വന്ന് എൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിച്ചിട്ട് പറഞ്ഞു, ഭയങ്കര സങ്കടത്തിലാണ്, വിഷമത്തിലാണ്. എന്നിട്ട് ഈ കുട്ടീനെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു. അവസാനം പറഞ്ഞു അവൾ കല്യാണം കഴിക്കാൻ സമ്മതിക്കണില്ല എന്ന്, കല്യാണത്തിന് സമ്മതിക്കണില്ല എന്നുള്ളതാണ് പരാതി. അവൾ ഇത്രയും കാലം പഠിപ്പിച്ചു, അവൾ അത് ചെയ്തു ഇത് ചെയ്തു, അവൾക്ക് ഇതൊക്കെ ചെയ്തു കൊടുത്തു, പക്ഷെ കല്യാണത്തിന് സമ്മതിക്കണില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നാ ചോദിച്ചു. അങ്ങനെ ആ സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവൾ എന്നോട് പറഞ്ഞു, എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കാണ്ടിരുന്നു. അങ്ങനെ ഇവൾ എന്നെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടേ, കുറച്ച് അപ്പുറത്തെ മുറിയിലിരുന്നു, ഇവർ രണ്ടാളും ജീവിച്ച മാതിരിയാണെങ്കിൽ ഞാൻ എന്തിനാ കല്യാണം കഴിക്കണമെന്ന് ചോദിച്ചു.
3: കുട്ടിന്റെ ചോദ്യം നല്ലൊരു ചോദ്യമാണ്.
4: ഉത്തരം കിട്ടാതെ ചോദ്യമാണ് ശരിക്കും. അതിൻ്റെ ഉത്തരം, അവര് കല്യാണം കഴിച്ചത് മുതൽ ആ ഉത്തരം പറയേണ്ടിയിരുന്നു. അന്നു മുതൽ സൽസ്വഭാവികളായി മുന്നോട്ട് പോകുന്നു. അത് വലിയൊരു കാര്യമാണ്. അത് മാത്രമല്ല, കുട്ടികൾ കല്യാണം കഴിക്കാതിരിക്കാനുള്ള കാരണം ഇത് ആ കുട്ടിയുടെ ഒരു കാരണമാണ്. അങ്ങനെയാണുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ഈ പിന്നെ ഷണ്ടകൂടൽ, പിന്നെ ഉപ്പയും ഉമ്മയും ഷണ്ടകൂടൽ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തെ പോലും എന്ത് ചെയ്യും, പ്രതികൂലമായി ബാധിക്കും. അത് കുട്ടികൾക്ക് വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാക്കും. നമുക്ക് പിന്നെ പല അനുഭവങ്ങളിൽ നിന്നും തിരിച്ചറിയാൻ പറ്റും.
3: അല്ലേ, ഈ ഇപ്പോൾ അത് മാത്രമല്ല, ഉപ്പയെക്കുറിച്ച് ഉമ്മയുടെ സംസാരം, ഉമ്മയെക്കുറിച്ച് ഉപ്പയുടെ സംസാരം, അത് ചീത്ത പറയുക അല്ലെങ്കിൽ കലഹം കൂടുക എന്നതിൻ്റെ അപ്പുറത്ത്, ഇപ്പോൾ ചില ഉമ്മമാരെങ്കിലും ശ്രദ്ധിക്കാത്തൊരു പോയിൻ്റ്, ഉപ്പയുടെ കുടുംബക്കാരെ പറ്റി മോശമായി പറയുക. ഇപ്പോൾ ചില ആളുകളുടെ പ്രയോഗം എങ്ങനെയെന്ന് ചോദിച്ചാൽ, പിന്നെ ഞാനൊക്കെ തറവാട്ടിലേക്ക് കെട്ടിച്ചു കൊണ്ടുവന്ന സമയത്തെ എൻ്റെ തറവാടൊക്കെ നരകയായിരുന്നു, നമ്മളെ തറവാട് നരകയായിരുന്നു. പിന്നെ ഉപ്പയുടെ സഹോദരിമാരെക്കുറിച്ച്, കാരണം ഉമ്മയുടെ നാത്തൂന്മാരാണല്ലോ അവർ, അവരെ പറ്റി പറയും. ഓലൊക്കെ പിന്നെ ഓലൊക്കെ ഇപ്പോഴല്ലേ ഇങ്ങനെ ആയത്, പണ്ട് എന്തായിരുന്നു ഓല്, ഇങ്ങോട്ട് ഓലെ പറ്റി മോശമായൊരു വാക്ക് നമ്മൾ ഇങ്ങനെ കുറേ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നൊരു ഇതിൽ പറയാൻ പറ്റില്ല. അങ്ങനത്തെ വാക്കുകൾ പോലും ഉപയോഗിച്ച് നാത്തൂനെ അല്ലെങ്കിൽ ഉപ്പയുടെ സഹോദരങ്ങളെ കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ട്. സ്വാഭാവികമായി ഇത് മകളുടെ മനസ്സിലെന്താ മനസ്സിലാവുന്നത്, ഞാൻ കല്യാണം കഴിഞ്ഞ് ഇനിയൊരു വീട്ടിലേക്ക് പോയാൽ അവിടെ നരകായിരിക്കും, അവിടെ ഭർത്താവിൻ്റെ ഒരു പങ്കളുണ്ടാവും, ഓള് ഇന്നതായിരിക്കും എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് വിവാഹത്തോട് താല്പര്യം കുറഞ്ഞതിൻ്റെ ഒരു പ്രധാന കാര്യം തന്നെയാണ്.
4: ഇതിൽ എന്താണെന്ന് വെച്ചാൽ, ശരിക്കും ഉമ്മ ഉപ്പയെയും ഉപ്പയുടെ കുടുംബക്കാരെയും പുകഴ്ത്തി പറയുകയും, ഉപ്പ ഉമ്മയുടെ കുടുംബക്കാരെയും ഉമ്മയെയും പുകഴ്ത്തി പറയുക എന്നുള്ളൊരു സൊല്യൂഷൻ ഉണ്ട്. ശരിക്കും ഞാൻ എൻ്റെ ത്യാഗത്തെക്കുറിച്ച് എൻ്റെ മക്കളോട് പറയുമ്പോൾ അവർ അംഗീകരിക്കില്ല. അതപ്പോൾ എന്താ ചെയ്തതെടുത്ത് പറയാം. എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യയുടെ ത്യാഗത്തെടുത്ത് പറയുമ്പോൾ എന്ത് ചെയ്യില്ല, അത് അഫക്റ്റ് ചെയ്യില്ല. എൻ്റെ ഭാര്യയുടെ ത്യാഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഭാര്യയുടെ ത്യാഗത്തെക്കുറിച്ച് എടുത്ത് പറയുമ്പോൾ എന്ത് ചെയ്യും, അതൊരു ത്യാഗിയാണ് എന്നുള്ളിടത്തേക്ക് എന്ത് ചെയ്യും എത്തും. ഈ ത്യാഗങ്ങളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പറയുമ്പോൾ കുട്ടികൾക്കത് ബോധ്യപ്പെടും. പണ്ട് ഞാൻ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട് എന്ന് പറയുന്ന ഒരാളുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമ്മളെ മാനസികാവസ്ഥ അത് വേറെ ലെവലായിരിക്കും.
3: ഇപ്പോൾ ഉപ്പക്കും ഉമ്മക്കും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്, ഉണ്ടാവും. ഒരു കുടുംബ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷെ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാതെ സൂക്ഷിച്ചെടുത്തു. അങ്ങനെയല്ല,

0: അത് പറയാം, പക്ഷെ അത് കുട്ടികളുടെ മുമ്പിൽ വെച്ചല്ല പറയേണ്ടത്. അത് പിന്നെ സ്വകാര്യമായി റൂമിൽ ഒറ്റക്കാകുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ യാത്ര പോവുകയാണ്, അവർ രണ്ടുപേരും മാത്രമാണ്, കുട്ടികളില്ല, അപ്പോൾ ആ സമയത്ത് പറയാം. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് അതിനുവേണ്ടി മാത്രമായി ഒന്ന് ഒഴിഞ്ഞിരുന്ന് നമുക്ക് പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഒരു കാര്യം കേട്ടു, ദേഷ്യം വന്നു, ആ ദേഷ്യം വന്ന ഉടനെ അത് പറയണമെന്ന് നിർബന്ധമല്ല. അതൊരു പ്രശ്നത്തിൻ്റെ സൊല്യൂഷനാണല്ലോ പറയണത്, അല്ലെങ്കിൽ ചെയ്ത ഒരു കാര്യത്തിലൊരു മിസ്റ്റേക്കാണ് പറയണത്. ഒരാളെ ഇപ്പോൾ നമ്മളെ ആളുകൾക്കിടയിൽ വെച്ച് നമ്മുടെ ഒരു മിസ്റ്റേക്ക് നമ്മളെ ഒരാൾ തിരുത്തി, അതേ മിസ്റ്റേക്ക് തന്നെ അയാൾ ആളുകളൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മളോട് സ്വകാര്യമായി തിരുത്തി, നമുക്കത് തിരുത്തണമെന്ന് തോന്നുക എപ്പോഴാണ്? സ്വകാര്യമായി മറ്റേ നമുക്കത് ന്യായീകരിക്കണം എന്നാണ് തോന്നുക. അതങ്ങനെയല്ല, ഇതിങ്ങനെയാണ്, അതിൻ്റെ അവസരം ഉണ്ടാക്കണ്ട.
1: തെറ്റ് പരസ്യമായി പറയുമ്പോൾ അപമാനിക്കുകയും തെറ്റ് രഹസ്യമായി പറയുമ്പോൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആദരിക്കുകയുമാണ് ചെയ്യുന്നത്. ആ ഒരു ആദരവ് എന്നുള്ളത് നമ്മൾ പകുത്തെടുത്താൽ. ചില ആളുകൾ കലാകാലം വൈരാഗ്യ ബുദ്ധിയോടുകൂടി പോകുന്നതിന് കാരണം എന്നെ അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു, എന്നെ അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു, അതാണ് എനിക്ക് പ്രശ്നം. പറഞ്ഞത് കാര്യമാണ്, ഞാൻ തിരുത്തേണ്ടതാണ്, പക്ഷെ അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞത് ശരിയായില്ല.
0: ഈ കുട്ടികളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു വിവാഹത്തോട് എതിർപ്പുണ്ടാകും, താല്പര്യക്കുറവുണ്ടാകും എന്നതും മാത്രമല്ല ശരിക്കും പ്രശ്നം. ഇത്തരം കുട്ടികളെ ഇപ്പോൾ നമ്മളൊരു വിദ്യാലയത്തിൽ അധ്യാപകനായി ജോലി ചെയ്യണം, ഒരു മദ്രസയിൽ അധ്യാപകനായി ജോലി ചെയ്യണം, അപ്പോൾ നമുക്കത് കൂടുതൽ മനസ്സിലാവും. എന്തെങ്കിലും തരത്തിൽ പഠനത്തിൽ പിന്നോട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് ഡള്ളാവണ, അല്ലെങ്കിൽ ഇടക്കിടക്ക് ഡിപ്രഷൻ വരുന്ന, മാനസികമായൊരു സ്റ്റേബിൾ അല്ലാത്ത അവസ്ഥ കാണിക്കുന്ന, ഒരു പക്ഷേ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന, അങ്ങനെ പലതും, അല്ലെങ്കിൽ അനാവശ്യമായ വാക്കുകൾ സംസാരിക്കുന്ന, ഒരു സാധാരണ നോർമൽ അല്ലാത്ത അവസ്ഥയിലുള്ള കുട്ടികളെടുത്ത് പരിശോധിച്ചാൽ അവരിൽ പല പ്രശ്നങ്ങളുണ്ടാവും. അതിലൊരു പ്രശ്നം അവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട്. ഇനി അതേ അവസ്ഥ തന്നെ ഇപ്പോൾ ഒരു പ്രണയത്തിലേക്കോ ഒക്കെ പോകുന്ന കുട്ടികൾ, അവരും തന്നെ ഒരു പക്ഷേ വീട്ടിൽ ഇത് പറയാനും കേൾക്കാനൊന്നും ആളുകളില്ല, അപ്പോൾ പിന്നെ പറയാനും കേൾക്കാനൊക്കെ പറ്റിയ ആളുകളുടെ അടുത്തേക്ക് വേറെ പോവുക എന്ന കണ്ടീഷനും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഈയൊരു പോയിൻ്റ് വിവാഹത്തിന് സമ്മതിക്കുന്നില്ല, അതിൻ്റെ കാരണം ബാപ്പി ഇമ്മയാണ് എന്ന പോയിന്റിൽ മാത്രം ഒതുങ്ങണില്ല, കുട്ടികളുടെ മാനസികമായ പല പ്രശ്നങ്ങളിലേക്കും ഈയൊരു വീട്ടിലുള്ള കലഹങ്ങൾ കാരണമാകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിവാഹത്തോട് താല്പര്യം കാണിക്കാത്തതിൻ്റെ ധാരാളം കാരണങ്ങൾ, ഇതിലെ ഒരു കാരണം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ വിവാഹം കഴിക്കേണ്ടതില്ല, വിവാഹം ഒന്നും ജീവിതത്തിൽ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന നല്ലൊരു തലമുറ കുറേ അധികം ആളുകൾ ആൺകുട്ടികളുടെ കൂട്ടത്തിലും പെൺകുട്ടികളുടെ കൂട്ടത്തിലും ഇപ്പം ഉണ്ട്. അവർക്ക് വിവാഹത്തിൻ്റെ മഹത്വം മനസ്സിലായിട്ടില്ല.
1: വിവാഹം വൈകുക എന്നുള്ളതിൽ സാങ്കത്യമുണ്ടോ എന്നൊരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടി, വൈകുമ്പോൾ നമ്മൾ റിട്ടയർ ആകുന്ന സമയത്തും കുട്ടികൾ പഠിക്കായിരിക്കും, നേരത്തെ ആവുമ്പോൾ നമ്മൾ റിട്ടയർ ആകുമ്പോഴേക്കും ഒന്നോ രണ്ടോ കുട്ടികൾ വരുമാനത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടാവും, അതാണ് നമുക്ക് ബെറ്റർ എന്നുള്ളതിൽ നിന്ന് മാറി. ഇപ്പം വിവാഹം വൈകുന്നത് ഇപ്പോഴറിയില്ല, മറിച്ച് ഇവരെ റിട്ടയർഡ് ജീവിതത്തിലേക്ക് കടക്കുമ്പോഴും ഇവരെ കുട്ടികളെ സ്കൂൾ ബാഗും തൂക്കി പറഞ്ഞയക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്യും, എത്തും. ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ബുദ്ധിമുട്ടും പ്രയാസവും ആളുകൾ ആലോചിക്കുന്നില്ല. ഇപ്പോൾ താൽക്കാലികമായി ആ ഒക്കേഷനിൽ എന്താ പരിഹാരം എന്ന് വെച്ചാൽ അതിലേക്ക് പോകാന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യണില്ല, ആളുകളെ ചിന്തിക്കണില്ല.
0: അതെ, ഇപ്പോൾ അത് ഫിനാൻഷ്യലി അല്ലെങ്കിൽ എക്കണോമിക്കലി നോക്കുമ്പോൾ വിവാഹം നേരത്തെ ആവണമാണ് നല്ലത്. അതിപ്പോൾ അതാണല്ലോ അതിലെ പോയിന്റ്. കുറച്ചുകൂടി കാലം കഴിഞ്ഞ് നമ്മൾ റിട്ടയർ ആവുന്ന സമയത്ത് നമുക്ക് പേരക്കുട്ടികളെ കൽപ്പിച്ചിരുന്നാൽ മതി, വരുമാനമൊക്കെ മക്കൾ കൊണ്ടുവന്നോളൂ എന്നുള്ള ആ ഒരു ഗുണയിലുണ്ട്. ഇനി പിന്നെ ശാരീരികമായി നോക്കുകയാണെങ്കിലും അത് ശരീരത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയം അത് നേരത്തെയാണ്, വളരെ വൈകിയല്ല. ആദ്യ സമയത്തൊക്കെ അത്തരം ശാരീരികമായ താല്പര്യങ്ങളൊക്കെ അടക്കി വെക്കേണ്ട, പ്രയാസമുള്ള സമയത്ത് അത് വിവാഹത്തിലൂടെ അത് പരിഹരിക്കുക എന്നുള്ളതാണ് നല്ലൊരു മാർഗമുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ അതന്നെ സാമൂഹികമായി നോക്കുമ്പോഴും വിവാഹം നേരത്തെ ആവണം.
1: പഠനത്തിൻ്റെ കാര്യത്തിലും ഈ ജോലിയിൽ ഈ പ്രസവ ലീവ് കിട്ടുന്നത് പോലെ എന്ത് ചെയ്യും, പഠനത്തിൻ്റെ കാര്യത്തിൽ അതൊക്കെ ഉണ്ട്. പ്രൈവറ്റായി പഠിക്കുക, പഠനം കഴിഞ്ഞ് എന്ന് പറയുന്നതിനേക്കാൾ പഠിക്കലും വൈവാഹിക ജീവിതം ഒപ്പം കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര കപ്പാസിറ്റി ഉണ്ടാവും, ഇത് ആലോചിക്കാതെ നേരെ എന്താണ്, അത് കഴിയട്ടെ, ഇത് കഴിയട്ടെ, ഈ കഴിയട്ടെ എന്ന് പറഞ്ഞാൽ നീട്ടിവെക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, വളരെയധികം ബുദ്ധിമുട്ട്. പിന്നെ ഈ ക്വാളിറ്റി ഉള്ള ഒരു പിന്നെ ഭാര്യ ഒരു ഭർത്താവ് കിട്ടണം എന്ന് ആഗ്രഹിക്കണമല്ലോ, എന്ത് ചെയ്യുക, നേരത്തെ വിവാഹം കഴിക്കുക, വയസ്സ് കൂടി എന്ന് പറഞ്ഞിട്ട് പിന്നെ കിട്ടണത് ചിലപ്പോൾ എന്ത് ചെയ്യും, ക്വാളിറ്റി കുറഞ്ഞതാവാൻ, നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ ആവാൻ സാധ്യതയില്ല. അപ്പം അതിന് ടൈമിംഗ് ക്ലിയർ ആകുമ്പോൾ എല്ലാ കാര്യവും റെഡിയാവുമല്ലോ. ഏത് കാര്യത്തിനും ടൈമിംഗ് ക്ലിയർ ആകുന്നില്ല, ആ ടൈം കടന്നു പോയാൽ പിന്നെ ആ കാര്യം ബുദ്ധിമുട്ടായി മാറാൻ സാധ്യതയുണ്ട്.
0: ഇന്നിപ്പോൾ ക്യാമ്പസിലെ പ്രശ്നങ്ങളെപ്പറ്റി സമൂഹം ചർച്ച ചെയ്യുന്നു, സമൂഹത്തിലുണ്ടാവുന്ന ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് സമൂഹം ചർച്ച ചെയ്യുന്നു. ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ അതിൻ്റെ ഒരു ഒരു ഒരു യഥാർത്ഥ സൊല്യൂഷൻ, എല്ലാവരും സമയത്തിന് നേരത്തെ വിവാഹം കഴിക്കുക, വിവാഹത്തിലൂടെ മാത്രം ഇത്തരം ലൈംഗികമായ താല്പര്യങ്ങൾ നിർവഹിക്കുക, അതിനപ്പുറത്തേക്ക് ആരും ആഗ്രഹിക്കാതിരിക്കുക, അങ്ങനത്തെ ഒരു നിർദ്ദേശം, അത് എല്ലാവരും പാലിച്ചു കഴിഞ്ഞാൽ ഈ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് സമൂഹത്തിൽ ഒരു പരിധിവരെ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ, ഇത്തരം അതിക്രമങ്ങളിൽ നിന്ന് ഒട്ടി നിൽക്കാനുള്ള ഒരവസരം അവിടെ ഉണ്ട്.
1: ഈ മാതാപിതാക്കളുടെ കാര്യത്തിൽ പ്രശ്നമുണ്ട്, അവർ കുട്ടിക്കായിട്ടില്ല, ആയിട്ടില്ല, പക്വത ആയിട്ടില്ല, അവളെ എങ്ങനെ അങ്ങോട്ട് പറഞ്ഞേക്കും, അവനെ കൊണ്ട് എങ്ങനെ കെട്ടിക്കും, അവനായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വെറുതെ വൈകിപ്പിക്കുന്നൊരവസ്ഥ ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പ്രീമെരിറ്റൽ കൗൺസിലിംഗ് കൊടുത്ത് അവർക്ക് കപ്പാസിറ്റി ഉണ്ടാക്കി ആ സമയത്ത് ചെയ്തു കൊടുക്കാനുള്ള സൊല്യൂഷൻ ഉണ്ടല്ലോ, ആ സൊല്യൂഷനിലേക്ക് വരാതെ വീണ്ടും എന്താണ് ആയിട്ടില്ല, എപ്പോഴാകും, ഇങ്ങനെ കാത്തിരുന്ന ഇങ്ങനെ തന്നെ ആയിരിക്കും, അവനെ പിന്നെ ഒരു 4 വർഷം കഴിഞ്ഞ് കല്യാണം കഴിപ്പിക്കുമ്പോഴും അവന് ആ പക്വത എന്തിയിട്ടുണ്ടാവില്ല, അവൾക്ക് ആ പക്വത മാറിയിട്ടുണ്ടാവില്ല. പക്വത വരുന്ന ഒരു അവസ്ഥ വരണമെങ്കിൽ ഒരു പിന്നെ ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെടണം, അപ്പോഴാണ് ആ കാര്യത്തിൽ പക്വത വരിക. അതിലേക്ക് എത്തിപ്പെടാതെ പക്വത വരണം എന്ന് ആഗ്രഹിക്കണത് എന്നാ അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യോ, അതോട്ടില്ലേനും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പ്രതിസന്ധിയിൽ പോകുന്ന കുറേ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, യുവാക്കളിലുണ്ട്. അതുകൂടി മാതാപിതാക്കൾ തിരിച്ചറിയണം.
0: യെസ്, ഇന്നത്തെ ഒരു വീഡിയോ സന്ദേശത്തിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. അതിലേറ്റവും പ്രധാനം, മാതാപിതാക്കൾ മക്കൾക്ക് മാതൃകയായി, മാതൃകാ ദമ്പതികളായി കാണിച്ചു കൊടുക്കുകയാണ്. ഇനി അവർക്ക് വലിയ മാതൃകകളാകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും വിവാഹം എന്നതൊരു പ്രശ്നമാണ് എന്ന തോന്നൽ കുട്ടികളിൽ ഉണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. അതോടൊപ്പം ഒരിക്കലും തന്നെ മക്കൾ, ഇനിയിപ്പോൾ ഉമ്മി വാപ്പയൊക്കെ കച്ചറയാണ്, എൻ്റെ യൂതും അങ്ങനെ തന്നെ ആയിക്കാരം എന്ന് വിചാരിച്ച് കല്യാണം കഴിക്കാതിരിക്കണം എന്നൊന്നും ഇതിൽ അർത്ഥമല്ല, അതൊരിക്കലും ശരിയല്ല. അവരുടെ ജീവിതം പോലെ തന്നെയാണ് എൻ്റെ ജീവിതം എന്നൊരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല.
1: അതല്ല ജീവിതം എന്ന് കാണിച്ചു കൊടുക്കുമാണ്, കല്യാണം കഴിച്ച് നല്ല നിലയിൽ ജീവിച്ച് ഇങ്ങനെയാണ് ജീവിക്കേണ്ടിയിരുന്നത്, നിങ്ങളിങ്ങനെ ആയിരുന്നില്ല എന്നുള്ളത് എന്ത് ചെയ്യണം, ജീവിച്ച് കാണിച്ചു കൊടുക്കണം. പെൺകുട്ടികൾ ആൺകുട്ടികൾ
0: കുട്ടികൾ പൊതുവെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് വിവാഹം വൈകിപ്പിക്കുക എന്നൊരു ചിന്ത ഉണ്ട്. അപ്പം അതിന് പിന്നെ പഠനമാണ് ജോലിയാണ് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ രക്ഷിതാക്കൾ സമ്മതിക്കൂല. അപ്പം അതിനു വേണ്ടി ചിലപ്പോൾ ഒരു കാരണം, നിങ്ങൾ തമ്മിൽ കച്ചറയല്ലേ എന്നതൊരു കാരണമായി പറയുന്നതും ആവാം. അത് പിന്നെ ഈ കുട്ടി പറഞ്ഞതിനെ പറ്റി ഞാൻ പറയല്ല, പക്ഷേ ഒരു എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് നമ്മുടെ വിവാഹം വൈകണം എന്ന് നമ്മൾ തീരുമാനിക്കരുത്. വിവാഹം എപ്പോഴും നേരത്തെ ആവലാണ് നല്ലത്. എന്നാൽ ഏതൊരു ദമ്പതികളും, അതിപ്പോൾ ഉപ്പിമീന്ന് മാത്രമല്ല കേട്ടോ, ഏതൊരു ദമ്പതികളാണെങ്കിലും അവരൊരിക്കലും വിവാഹം എന്നതൊരു പ്രയാസകരമാണ് എന്ന രൂപത്തിലുള്ള ഒരു ചിന്ത ഒരു അവിവാഹിതർക്കും നൽകാതിരിക്കാനാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ധാരാളം റീലുകൾ നിരന്തരമായി ഡെയിലി എന്നുള്ള നിലക്ക്, അല്ലെ ഒരു ദിവസം തന്നെ 100 കണക്കിന് റീലുകൾ ഈ വിഷയത്തിലുള്ളത് കുട്ടികൾ കാണുകയാണ്. എന്താ, കല്യാണം കഴിച്ച പ്രശ്നമാണ്, ഭർത്തൃ വീട്ടിൽ പ്രയാസമാണ്, ഭാര്യയും ഭർത്താവും തമ്മിൽ ഇഷ്ടങ്ങൾ നടക്കൂല, അങ്ങോട്ടും ഇങ്ങോട്ടും നിയന്ത്രിക്കുകയാണ്, ഇങ്ങനെ കുറേ നെഗറ്റീവായ കാര്യങ്ങൾ വിവാഹത്തെക്കുറിച്ചുണ്ട്. അപ്പോൾ എപ്പോഴും വിവാഹം കഴിഞ്ഞവരും തന്നെ അതിൻ്റെ പോസിറ്റീവായ നന്മയുടെ നല്ല വശങ്ങൾ അത് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണോടത്തൊരു പരിധിയുണ്ട്. അത് വ്യക്തി ജീവിതവുമായി ഡയറക്റ്റ് ബന്ധപ്പെട്ട കാര്യമാണ്. അതിലെ സ്വകാര്യതകൾ പറഞ്ഞു കൊടുക്കണോടത്ത് പ്രശ്നമുണ്ട്. എന്നാൽ അത് പറഞ്ഞു കൊടുക്കാവുന്ന നല്ല ഭാഗങ്ങൾ അത് പറഞ്ഞു കൊടുക്കാൻ കൂടി ശ്രദ്ധിക്കണം എന്നുകൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്.
2: Hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
3: Peace Radio ശ്രോതാക്കളെ കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ ഹിജറിലെ 3-4 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് സക്കീർ മൗലവി, ഇടത്തനാട്ടുകര.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫി. ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ ഹിജ്റിലെ 1-2 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇന്ന് നമുക്ക് 3-ാമത്തെ ആയത്ത് അതുപോലെ 4-ാമത്തെ ആയത്തും നമുക്ക് കാണാതെ പഠിക്കാം. പ്രിയപ്പെട്ട ശ്രോതാക്കൾ കൂടെ പാരായണം ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിലെ ആയത്തൊന്ന് പാരായണം ചെയ്ത് നമുക്ക് പുതിയ ഭാഗം തുടങ്ങാം.

0: അൽഹംദുലില്ലാ, റബ്ബിൻ്റെ അത്യപാരമായ അനുഗ്രഹത്താൽ സൂറ ഹിജറിലെ 3-4 ആയത്തുകൾ നമ്മൾ മനഃപ്പാഠമാക്കി. ആത്മാർത്ഥമായി പഠിക്കുക, ആവർത്തിച്ച് കേൾക്കുക, നിരന്തരമായി പാരായണം ചെയ്ത് നോക്കുക. റബ്ബ് നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ ഹിജ്റിലെ 3-4 വചനങ്ങളാണ് ഹിഫ്ളുൽ ഖുർആനിൽ നമ്മൾ കേട്ടത്. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി, ഇടത്തരാട്ടുകര.
2: ഈ സാധാരണ ആളുകളോട്, വല്ലാതെ സംസാരിക്കുന്ന ആളുകളോട് പറയാറുള്ളൊരു പതികാണ്, എന്താ ഇത് റേഡിയോമായി, ഒന്നും ഉണ്ടാതക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് സംസാരിക്കാൻ അനുവദിക്കാതെ ഇങ്ങോട്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന ആളുകളെ പറ്റി നമ്മൾ റേഡിയോ എന്ന് പറയും.
3: പീസ് റേഡിയോ റേഡിയോ അല്ല. സത്യത്തിൽ പീസ് റേഡിയോ ശ്രോതാക്കൾ എനിക്കുള്ളത് ലക്ഷങ്ങൾ കവിഞ്ഞ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട്. അത് നമ്മുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ എന്നുള്ളത് ഒരു വലിയ ലോഗാണ് ശരിക്കും പറഞ്ഞാൽ. മാത്രമല്ല ഇപ്പോൾ റിവൈൻഡ് ഓപ്ഷനൊക്കെ വന്നത് റേഡിയോ ശ്രോതാക്കൾ ഞങ്ങൾക്ക്.
4: ഒരു സന്തോഷ വാർത്ത, പീസ് റേഡിയോ പുതിയൊരു കാൽവെപ്പ് കൂടി നടത്തിയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ അതാത് ദിനങ്ങളുടെ പശ്ചാത്തലങ്ങൾ കൂടി ഉൾപ്പെടുത്തി തത്സമയ പ്രഭാത പ്രക്ഷേപണത്തിന് തുടക്കമായി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: يا دعاة رب السماء.
6: വിശുദ്ധ ഖുർആനിന്റെ ഭാഷയായ അറബി ലളിതമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു സുവർണാവസരം. പീസ് റേഡിയോ ഒരുക്കുന്ന അറബി ഭാഷാ പഠന കോഴ്സിന്റെ പുതിയ മൊഡ്യൂൾ 2026 ജൂലൈ 25 മുതൽ ആരംഭിക്കുന്നു. സലീം സുല്ലമി അരീക്കോടിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കോഴ്സിൽ ലോക പ്രശസ്തമായ മദീന ബുക്സ് അടിസ്ഥാനമാക്കിയാണ് പഠനം. പ്രായഭേദമന്യേ ലോകത്തിന്റെ ഏതു ഭാഗത്തുനിന്നും തികച്ചും സൗജന്യമായി ഈ കോഴ്സിൽ പങ്കെടുക്കാം. പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. കോഴ്സ് ഓപ്ഷനിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ഇന്ന് തന്നെ അറബി ഭാഷാ പഠന കോഴ്സിൽ എൻറോൾ ചെയ്യൂ. പുതിയ പഠിതാക്കൾക്കായി മൊഡ്യൂൾ 1 കോഴ്സ് രൂപത്തിൽ പൂർത്തിയാക്കാനുള്ള സൗകര്യവും ആപ്പിൽ ഒരുക്കിയിട്ടുണ്ട്. വൈകേണ്ട, അറബി ഭാഷാ പഠനയാത്രയ്ക്ക് ഇന്ന് തന്നെ തുടക്കമാകട്ടെ. പീസ് റേഡിയോ അറബി ഭാഷാ പഠന കോഴ്സ് 2026 ജൂലൈ 25 മുതൽ. ക്ലാസുകൾ ശനി ഞായർ ദിവസങ്ങളിൽ പീസ് റേഡിയോയിലും തുടർന്ന് കോഴ്സ് ഓപ്ഷനിലും ലഭിക്കുന്നു.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: കൊച്ചിൻ പോർട്ടിൽ 12 ഒഴിവ്. കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിൽ റെഗുലർ തസ്തികയിൽ 12 ഒഴിവുകളുണ്ട്. വിശദ വിവരങ്ങൾക്ക് www.cochinport.gov.in.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ.

0: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. ഒരു കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരല്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയപഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ നുറുങ്ങുകൾ. ആരാണ് സുന്നികൾ എന്നറിയപ്പെടുന്നത്? രചന നിർവഹിച്ചത് ഡോക്ടർ ടി കെ യൂസഫ്. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
1: സുന്നത്ത് എന്ന പദത്തിന് വഴി, ചര്യ, മാർഗം എന്നൊക്കെയാണ് അർത്ഥം. ചൊവ്വായ മാർഗം എന്നും അർത്ഥമുണ്ട്. അഹ്ലു സുന്ന എന്ന് പറയുമ്പോൾ ശരിയായ മാർഗത്തിൽ നിലകൊള്ളുന്നവർ എന്നാണ് അർത്ഥം. റസൂലിന്റെ ചര്യയ്ക്കും സുന്നത്ത് എന്ന് തന്നെയാണ് പറയുന്നത്. ഹദീസ് പണ്ഡിതന്മാർ നബിയുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും മൗനാനുവാദത്തിനുമാണ് ഹദീസ് എന്ന് പറയുന്നത്. അഹ്ലു സുന്നത്ത് എന്ന് പറയുമ്പോൾ വിവക്ഷിക്കപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സദ്വൃത്തരായ സ്വഹാബിമാരുടെയും പാത പിൻപറ്റിയവരാണ്. അള്ളാഹുവിലും അവന്റെ മലക്കുകളിലും വേദങ്ങളിലും ദൂതന്മാരിലും അന്ത്യദിനത്തിലും വിധിയിലുമുള്ള അവരുടെ വിശ്വാസം പ്രവാചകന്റെ അധ്യാപനങ്ങൾക്ക് അനുസൃതമായിരിക്കും. പ്രവാചകനെ പിൻപറ്റുകയും അദ്ദേഹത്തിന്റെ സുന്നത്ത് മുറുകെ പിടിക്കുകയും ചെയ്ത സ്വഹാബികളും അന്ത്യദിനം വരെ അവരെ പിൻപറ്റുന്നവരും അവർ ലോകത്തിന്റെ ഏത് കോണിൽ ഏത് കാലത്ത് ജീവിച്ചാലും അഹ്ലു സുന്നത്ത് എന്ന ഗണത്തിലാണ് അണപ്പെടുക. സുന്നത്ത് പിൻപറ്റിയതുകൊണ്ടാണ് അവർ ഈ നാമകരണത്തിന് അർഹരായിത്തീർന്നത്. നബിയോട് സ്വഹാബിമാർ 73 വിഭാഗങ്ങൾ വിജയിച്ച വിഭാഗമേത് എന്ന് ചോദിച്ചപ്പോൾ ഞാനും എന്റെ അനുചരന്മാരും നിലകൊള്ളുന്നത് എന്ന മറുപടിയാണ് അവിടെ നിന്ന് നൽകിയത്. ഈ വിശേഷണം അഹ്ലു സുന്നത്തിനാണ് ഏറ്റവും യോജിക്കുന്നത്. കാരണം അവർ പ്രവാചകൻ അനുചരന്മാരെ പിൻപറ്റുകയും ആദരിക്കുകയും അതോടൊപ്പം അവരെ ആക്ഷേപിക്കാതിരിക്കുകയും ചെയ്യുന്നവരാണ്. സുന്നികൾക്ക് അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് എന്ന ഒരു പേരുകൂടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും നിലകൊണ്ട അതേ രീതിയിൽ ജീവിക്കുന്ന ഒരു സംഘം എന്നർത്ഥത്തിലാണ് ഈ പേര് അവർക്ക് സിദ്ധിച്ചിട്ടുള്ളത്. സത്യത്തോട് യോജിച്ച് ജീവിക്കുന്ന എത്ര ചെറിയ വിഭാഗമാണെങ്കിലും അവർക്ക് അൽ ജമാഅത്ത് എന്ന് തന്നെയാണ് പറയുക. ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ഒരു ജനസമൂഹം, അവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കുക എന്നത് അവരുടെ സവിശേഷതയാണ്. അവർക്കിടയിൽ പരസ്പരം കാഫിറാക്കുന്ന പ്രവണത കാണപ്പെടുന്നില്ല. എന്നാൽ ഖവാരിജ്, റാഫിദി തുടങ്ങിയവർ പരസ്പരം കാഫിറാക്കുന്നവരാണ്. അഹ്ലു സുന്ന, ജമാഅത്ത് എന്നീ പദങ്ങൾ വ്യത്യസ്തമാണെങ്കിലും അതിന്റെ ആശയം ഒന്നുതന്നെയാണ്. സുന്നത്ത് എന്നാൽ നബിയുടെ ചര്യയും, ജമാഅത്ത് എന്നാൽ സ്വഹാബികളും താബിയുകളും അന്ത്യദിനം വരെ അവരെ പിന്തുടരുന്നവരുമായ മുസ്ലിം ഐക്യസംഘമാണ്. അഹ്ലു സുന്നത്തിന് വേറെ പേരുകളൊന്നുമില്ല. എന്നാൽ അവരോട് എതിരുള്ള മറ്റ് ഷിആ വിഭാഗങ്ങൾ ഒട്ടനവധി പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇസ്രായേൽ സന്തതികൾ 72 വിഭാഗമായി മാറി. എന്റെ സമുദായം 73 വിഭാഗമായി മാറും. അവയിലൊരു വിഭാഗം ഒഴികെ എല്ലാവരും നരകത്തിലായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അവർ ആരാണെന്ന് അനുചരന്മാർ ചോദിച്ചു. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി അൽ ജമാഅത്ത് എന്നായിരുന്നു. വ്യത്യസ്ത രൂപങ്ങളിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായും കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖലീഫമാരായ അബൂബക്കർ, ഉമർ റളിയല്ലാഹുഅൻഹും എന്നിവരുടെയും കാലഘട്ടത്തിൽ മുസ്ലീങ്ങൾ ഈ ഐക്യസംഘത്തിൽ തന്നെയായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹുഅൻഹു കൊല്ലപ്പെട്ടതോടുകൂടിയാണ് മറ്റു കക്ഷികൾ രംഗപ്രവേശം ചെയ്തത്. ആദ്യത്തെ വിഘടനവാദികൾ ഖവാരിജുകളായിരുന്നു. പിന്നീടാണ് ഷിആയിസം രംഗപ്രവേശം ചെയ്തത്. ഇവർ ഖവാരിജുകളിൽ നിന്ന് വേർപിരിഞ്ഞവരാണെന്നും അഭിപ്രായമുണ്ട്. ഇവർ അല്പം അതിരു കവിയുകയും അലിക്ക് ദിവ്യത്വം വരെ കൽപ്പിക്കുകയും അബൂബക്കർ റളിയല്ലാഹുഅൻഹു, ഉമർ റളിയല്ലാഹുഅൻഹു എന്നിവരെ അപഹസിക്കുകയും ചെയ്തു. ഇക്കൂട്ടരെ കരിച്ചു കളയാനാണ് അലി റളിയല്ലാഹുഅൻഹു വിധിച്ചത്. അലിക്ക് ദിവ്യത്വം കൽപ്പിക്കുന്ന വാദത്തിൽ നിന്ന് പിന്തിരിയാൻ അദ്ദേഹം 3 ദിവസം ഇവർക്ക് അവധി നൽകിയിരുന്നു. എന്നിട്ടും അവർ അതിൽ തന്നെ ഷഡിച്ചു നിന്നതുകൊണ്ടാണ് അവർ ശിക്ഷിക്കപ്പെട്ടത്. അവരെ വധിച്ചു കളയണം എന്നതിൽ എല്ലാവർക്കും ഏകാഭിപ്രായമാണുണ്ടായിരുന്നതെങ്കിലും തീ കൊണ്ട് കരിച്ചു കൊല്ലുന്നതിനോട് ഇബ്നു അബ്ബാസിന് എതിർപ്പുണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു, ഉമർ റളിയല്ലാഹു അൻഹു എന്നിവരെക്കാളും ശ്രേഷ്ഠത അലിക്ക് നൽകുന്നത് അദ്ദേഹം ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല. കൂഫയിലെ മിമ്പറിൽ അലി റളിയല്ലാഹുഅൻഹു ഇപ്രകാരം പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വഹബിൽ നിന്ന് നിവേദനം. അലി റളിയല്ലാഹു അൻഹു ഞങ്ങളോട് പ്രസംഗിച്ചു. അദ്ദേഹം ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഈ സമുദായത്തിൽ ആരാണ് ഉത്തമൻ? ഞാൻ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ താങ്കളാണ്. അദ്ദേഹം പറഞ്ഞു, അല്ല, നബിക്ക് ശേഷം ഉത്തമൻ അബൂബക്കറാണ്, പിന്നീട് ഉമറും അഹ്മദ്. ഈ പ്രസ്താവന 80-ലധികം റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. ഖവാരിജുകളും ഷിയാക്കളുമാണ് ഉത്തമ സ്വഹാബികൾക്കെതിരിൽ ആദ്യമായി വിമർശനത്തിന്റെ അമ്പെയ്തത്. ഈ രണ്ട് വിഭാഗത്തിനും തുടക്കത്തിൽ മുസ്ലിം ജനസാമാന്യത്തിൽ കാര്യമായ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം അന്നത്തെ മുസ്ലിങ്ങൾ സുന്നത്തും ജമാഅത്തും മുറുകെ പിടിക്കുന്നവരായിരുന്നു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞത്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്നത് അബൂ ഹനീഫയും മാലിക്കും ഷാഫിയും അഹ്മദും ജനിക്കുന്നതിനു മുമ്പ് തന്നെ ഉള്ളതാണ്. അത് പ്രവാചകനിൽ നിന്ന് മതം പഠിച്ച സ്വഹാബികളുടെ മദ്ഹബാണ്. ആരെങ്കിലും അതിനെതിരായാൽ അവൻ പുത്തൻവാദിയാണ്. മദ്ഹബിന്റെ ഇമാമുമാരെന്നും മതത്തിൽ പുതിയതായി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അവരെല്ലാം സുന്നത്തിന്റെ ഇമാമുമാരായിരുന്നു. അതുകൊണ്ട് തന്നെ അഹ്ലു സുന്നത്തിന്റെ ആരംഭത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ടതില്ല. മദ്ഹബിന്റെ ഇമാമുമാരുടെ കാലത്താണ് ഈ സംജ്ഞയ്ക്ക് പ്രചാരം കിട്ടിയതെങ്കിലും സ്വഹാബത്തിന്റെ കാലം മുതൽക്ക് തന്നെ ഈ പ്രയോഗം നിലവിലുണ്ട്.
0: പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ.
2: പീസ് റേഡിയോയിൽ ഇനി നാം കേൾക്കുന്നു സലഫി ദുറൂസ്. നുബുവത്തിന്റെ തെളിവുകൾ വിശദീകരിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നത് അബൂബക്കർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് അഥവാ ഇസ്ലാമിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ എന്ന വിഷയത്തിൽ സംസാരിച്ച ഒരു അടിത്തറ. യഥാർത്ഥത്തിൽ അഹ്ലു സുന്നൽ ജമാ അവരവരുടെ അഖീദ വിശ്വാസം എടുക്കുന്നത് കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും മാത്രമായിരിക്കും. ആ കിതാബും സുന്നത്തും പൂർവികർ, ഈ ഉമ്മത്തിലെ പൂർവികർ എങ്ങനെ മനസ്സിലാക്കിയോ അതേ രൂപത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നുമാണ് വിശ്വാസം എടുക്കുക. വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. വിശ്വാസം എടുക്കുമെന്ന് പറഞ്ഞാൽ കർമ്മങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മൾ ആചരിക്കേണ്ട എല്ലാ കാര്യങ്ങളും അത് കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നുമാണ് എടുക്കുക. അപ്പം ഇങ്ങനെ അടിത്തറ പറയാൻ കാരണം, ഇതല്ലാതെയും ഇസ്ലാമിലെ തന്നെ ചില കക്ഷികൾ പല വിഷയങ്ങളിലും അതല്ലാതെ വഴിവിട്ടു പോകാറുണ്ട്. അവരുടെ ബുദ്ധി അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന വിശ്വാസങ്ങൾ, കർമ്മങ്ങൾ, അതല്ലെങ്കിൽ അവർ പരമ്പരാഗതമായി എന്ന നിലക്ക് ഞങ്ങൾക്ക് പണ്ട് വാപ്പപ്പന്മാർ മുതൽ കിട്ടിയതാണിത്, അതല്ലെങ്കിൽ ഞങ്ങളുടെ നേതാക്കളൊക്കെ ഇങ്ങനെയാണ് പറയുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട്, അതല്ലെങ്കിൽ പിശാചുക്കൾ അവർക്ക് തോന്നിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ. അപ്പം ഇങ്ങനെയൊക്കെ വിശ്വാസങ്ങളെ, കർമ്മങ്ങളെ എടുക്കുന്നത് കൊണ്ടാണ് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ, ശുർക്കൻ വിശ്വാസങ്ങൾ, അതുപോലെ അനാചാരങ്ങൾ ഒക്കെ മതത്തിൻ്റെ പേരിൽ തന്നെ വരുന്നത്. അപ്പോൾ ഇവിടെ വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും മാത്രമാണ് അഖീദ എടുക്കുന്നതെന്ന് പറയുമ്പോൾ ആരെടുക്കുന്നത്? അത് അഹ്ലു സുന്നത് അഥവാ യഥാർത്ഥത്തിലുള്ള സലഫികൾ, അവരാണ് അഹ്ലു സുന്നത്. അപ്പോൾ അവർ അതിൽ നിന്ന് എടുക്കുള്ളൂ എന്ന് പറയാൻ കാരണം അത് കിതാബിലും സുന്നത്തിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് അനേകം പ്രമാണങ്ങൾ ആ വിഷയത്തിലുണ്ട്. അതിൽ ചിലതാണ് നമ്മൾ കേട്ടത്. അതിൽ രണ്ട് മൂന്ന് നാല് കാര്യങ്ങൾ കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതിലൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, എൻ്റെ സുന്നത്ത് ആരെങ്കിലും വെറുത്താൽ അവൻ എന്നിൽപ്പെട്ടവനല്ല. അത് മൊത്തത്തിൽ പറഞ്ഞു. എന്തൊക്കെയാണോ ഇസ്ലാമായി പരിശുദ്ധ ഖുർആനിലൂടെ, തിരുസുന്നത്തിലൂടെ നമുക്ക് കിട്ടിയത്, അതാണല്ലോ ഇവിടെ നബിയുടെ സുന്നത്ത് എന്ന് പറയുന്നത്. അപ്പം അത് മുഴുവനും അങ്ങനെ തന്നെ സ്വീകരിക്കണം. അതിൽ നിന്ന് വ്യതിചലിച്ച് പോകാൻ പാടില്ല. അങ്ങനെ മാറിപ്പോയാൽ അവർ ഈ സുന്നത്തിലല്ല, അഥവാ ശുദ്ധമായി ഇസ്ലാമിലല്ല. ഇത് പറയാനൊരു പ്രത്യേക കാരണമുണ്ട്. ആ കാരണവുമായി ബന്ധിപ്പിച്ചാണ് ഇവിടെ മൊത്തത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് മൂന്നാൾക്കാർ വന്ന് നബിൻ്റെ വീട്ടിൽ നബിയില്ലാത്ത സമയത്ത് ചർച്ച ചെയ്ത വിഷയം ഐഷ റളിയല്ലാഹു അൻഹ അത് കേട്ടപ്പോൾ നബി തിരുമേനി വന്നപ്പോൾ പറഞ്ഞു കൊടുത്തൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, നബി തിരുമേനി കഴിഞ്ഞതും വരാനുള്ളതൊക്കെ പാപങ്ങൾ പൊറുക്കപ്പെട്ട വ്യക്തിയാണ്, നമ്മളങ്ങനെയല്ല, അതുകൊണ്ട് നബി തിരുമേനിയുടെ കർമ്മവും പോരാ, അതിൻ്റെ മുകളിൽ കയറണം. അതുകൊണ്ട് ഒരാൾ പറഞ്ഞു, ഞാനിനി എന്നും നോമ്പെടുക്കും. രണ്ടാമത്തെ ആൾ പറഞ്ഞു, ഞാൻ ഉറങ്ങൂല, രാത്രി ഉറക്കൊഴിച്ച് നമസ്കരിക്കും. മൂന്നാമത്തെ ആൾ പറഞ്ഞു, ഞാനിനി വിവാഹം ചെയ്യൂല, അതൊക്കെ ആരാധനകൾക്ക് തടസ്സമാണ്. ഇങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവരോടാണ് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, നിങ്ങളാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് എങ്കിൽ ഞാൻ വിവാഹം ചെയ്ത ആളാണ്, രാത്രി നമസ്കരിക്കലുമുണ്ട്, ഉറങ്ങലുമുണ്ട്, അതുപോലെ ഞാൻ നോമ്പെടുക്കലുമുണ്ട്, ഒഴിവാക്കലുമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ചര്യ. ഇത് ആർക്കെങ്കിലും ഇഷ്ടമല്ലെങ്കിൽ അവർ എന്നിൽപ്പെട്ടവരല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്ലാമിൻ്റെ കർമ്മങ്ങളും വിശ്വാസങ്ങളൊക്കെ എടുക്കുമ്പോൾ കിതാബിലേക്കും സുന്നത്തിലേക്കും തന്നെ നോക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ, ഊസീക്കും ബിതഖ്വല്ലാ, ഞാൻ നിങ്ങൾക്ക് വസീയത്ത് നൽകുന്നു, നബി തിരുമേനയുടെ വസീയത്താണ്. വസ്സംഇ വത്തഅ വഇൻ തഅമ്മറ അലൈക്കും അബ്ദുൻ ഹബശി, നിങ്ങളെ കേൾക്കണം അനുസരിക്കണം. നിങ്ങൾക്കൊരു അമീറായി വരുന്നത് ഒരടിമയാണെങ്കിൽ പോലും, അതും എത്യോപ്യയിലുള്ള അടിമ എന്നൊക്കെ പറഞ്ഞ ജനങ്ങൾ പെട്ടെന്ന് അംഗീകരിക്കാൻ സാധ്യതയല്ല. ഇത്തരം ആൾക്കാരെ കാണുമ്പോൾ അങ്ങനെയാണല്ലോ, കറുപ്പ് നിറം, വികൃതമായ രൂപം, അതിന് പുറമെ സ്വതന്ത്രനല്ല, അടിമ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആൾക്കാർക്ക് അംഗീകരിക്കാൻ ഒരു പ്രയാസമുണ്ടാകും. പക്ഷേ അദ്ദേഹം അമീറായി വന്നോ എങ്കിൽ നിങ്ങളെന്ത് ചെയ്യണം? കേൾക്കണം, അനുസരിക്കണം. പിന്നെ അതിനുശേഷം അവിടുന്ന് പറഞ്ഞു, ഫഇന്നഹുമൻ യഷ് മിൻകും ഫസയറഖ്തിലാഫൻ കസീറ, ഇനി എനിക്ക് ശേഷം ജീവിക്കുന്നവർ അനേകം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. അപ്പോൾ മതത്തിൽ വ്യതിചലിച്ചു പോകുന്ന അനേകം മുസ്ലിങ്ങളാണെന്ന് പറയുന്നവരെ പറ്റിയാണ് ഈ പറയുന്നത്. മതത്തിൽ നിന്ന് അകന്നുപോയി പരിശുദ്ധ ഖുർആനും തിരുസന്നത്തും നിഷേധിക്കുകയോ ദുർവ്യാഖ്യാനം നടത്തുകയോ ഒക്കെ ചെയ്തിട്ട് അതിൽ നിന്ന് വിട്ടുപോകുന്നവർ, അപ്പോൾ അങ്ങനെ പല രൂപത്തിൽ അകലം പാലിക്കുന്നവരുണ്ടാകും. അതാണ് ഇവിടെ പറഞ്ഞത്, അതൊക്കെ കാണും. പക്ഷെ ആ സമയം ഫലേക്കും ബി സുന്നത്തി, നിങ്ങൾ എൻ്റെ സുന്നത്ത് മുറുകെ പിടിക്കണം. സുന്നത്തിൽ ഖുലഫായി റാഷിദീൻ, ഖുലഫാ റാഷിദുകളുടെ സുന്നത്തും മുറുകെ പിടിക്കണം. അപ്പോൾ ഇവിടെ സുന്നത്തുൽ ഖുലഫാ റാഷിദീൻ, ഖുലഫാ റാഷിദുകൾ, ഉദാഹരണത്തിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു, ഇപ്പോൾ ഇവരൊക്കെ ആരാ? ഖുലഫാ റാഷിദുകളാണ്. അപ്പോൾ അവരുടെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ്, അവരെ നബി തിരുമേനിയുടെ സുന്നത്തിൽ നിന്ന് അണ്ണുയിട വ്യതിചലിക്കാതെ സഞ്ചരിക്കുന്നവരായിരിക്കും, അങ്ങനെ തന്നെ പോകണം എന്ന് നിർബന്ധ ബുദ്ധിയുള്ളവരായിരിക്കും. അതാണ് അവരുടെ സുന്നത്ത്. എന്താണോ റസൂലിൻ്റെ സുന്നത്ത് അത് തന്നെയാണ്. അപ്പോൾ അവിടേക്ക് നോക്കണം, എന്താ അവരെ വീക്ഷണം അതെന്നെ നോക്കണം, എന്താണ് അവരുടെ കർമ്മങ്ങൾ അതിലേക്ക് നോക്കണം, അതാണ് പറയുന്നത്. എന്നിട്ട് വീണ്ടും തമസ്സക്കൂ ബിഹ, നിങ്ങൾ അതിൽ മുറുകെ പിടിക്കണം. വീണ്ടും ഉറപ്പിച്ചു പറയുന്നു, വള്ളു അലൈഹ ബിൻ വാജിദ്, അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കണം. അപ്പോൾ എത്ര രൂപത്തിലാണ് ഉറപ്പിച്ചു പറയണത്? മോചനം കിട്ടണമോ, പരലോകത്ത് രക്ഷ ലഭിക്കണമോ എങ്കിൽ എന്താണോ റസൂൽ തിരുമേനി പഠിപ്പിച്ചത് അതനുസരിച്ച് സഹാബത്ത്, പ്രത്യേകിച്ചും ഖുലഫാ റാഷിദുകൾ, എങ്ങനെയാണോ ജീവിച്ചത് അത് തന്നെ നോക്കണം. അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് നോക്കി ആദർശങ്ങൾ ഉണ്ടാക്കിയവരുണ്ടാവും, അതിലേക്ക് നോക്കരുത്, അതിൽ നിന്ന് വ്യതിചലിച്ചവരുണ്ടാവും. പിന്നെ അവ ഇയാക്കുവ മുഹ്തസാത്തിൽ ഉമർ, പുതുതായി ഉണ്ടാക്കപ്പെട്ടത് നിങ്ങൾ സൂക്ഷിക്കണം, കാരണം മതത്തിൽ പലരും പുതിയത് കൊണ്ടുവരും. റസൂൽ തിരുമേനി പഠിപ്പിച്ച ആ ദീനിൽ നിന്ന് വ്യതിചലിച്ച് അതിന് പല കാരണങ്ങളുണ്ടാകും, പിശാജ് പഴപ്പിക്കുന്നുണ്ടാകാം, അതല്ലെങ്കിൽ നേതാക്കൾ പഴപ്പിക്കുന്നുണ്ടാകാം, അതല്ലെങ്കിൽ അവരുടെ പൂർവികർ അവരെ അന്ധമായി അനുകരിക്കുന്നുണ്ടാകും. അപ്പം ഇങ്ങനെയൊക്കെ പല രൂപത്തിൽ ഈ ഹക്കിൽ നിന്ന്, കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും ആൾക്കാർ അകലും അബദ്ധമായ ആദർശങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും. അപ്പം അതുകൊണ്ട് നബി തിരുമേനിയോട് പറയാം, അതൊക്കെ ശ്രദ്ധിക്കണം, പൂർവികരുടെ മാതൃക ഇല്ലാത്തൊരൊറ്റ കാര്യവും നിങ്ങൾ എടുക്കരുത്. പൂർവികർ എന്ന് പറഞ്ഞാൽ സലഫ് നാം, അതുകൊണ്ട് ആ പൂർവികരിലേക്ക് ചേർത്തി പറയുമ്പോൾ സലഫികൾ എന്ന് പറയും. അപ്പം ആ ലൈന് ഒരിക്കലും വിടാൻ പാടില്ല. അതുകൊണ്ടാണ് നബി തിരുമേനിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പ്രസംഗത്തിലും അമ്മ ബഅദ് ഫഇന്ന ഖൈർ അൽ ഹദീസ് കിതാബുള്ള, ഏറ്റവും നല്ല സംസാരം അള്ളാഹുവിൻ്റെ കിതാബാണ്. വ ഖൈർ അൽ ഹദീ ഹദീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും നല്ല നേർവഴി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേർമാർഗമാണ്. എന്നിട്ട് പിന്നെ ഇനി അതിലെന്തൊക്കെ പുതുതായി ആരൊക്കെ കൊണ്ടുവന്നോ അത് മുഴുവനും ബിദഅത്തുകളാണ്, എല്ലാ ബിദഅത്തുകളും ദലാലത്താണ്, അതൊക്കെ നരകത്തിലേക്കുള്ളതാണ്. അതുകൊണ്ട് നല്ലതല്ലേ, ഭക്തി ഉണ്ടാകാൻ പറ്റും കുറേ കള്ളക്കഥകൾ പറഞ്ഞാൽ എന്ന് വിചാരിച്ചിട്ട് ഇസ്ലാമിൻ്റെ പേരിൽ കളവ് പറയുന്നവരുണ്ടാവും. ഭക്തി കൂടാനാണ് എന്ന നിലക്ക് കള്ളക്കഥ പറഞ്ഞും ആരും ഭക്തി ഉണ്ടാക്കേണ്ടതില്ല. അതുപോലെ ഇസ്ലാമിന് ഉൾക്കൊള്ളാൻ കഴിയാത്തവരെന്ത് ചെയ്യും? ഇസ്ലാമിൽ നിന്ന് ചിലത് മാറ്റിവെക്കും. അതൊക്കെ ബിദഅഇ കക്ഷികളുടെ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. ഈ ദീനിൽ തന്നെ ഉറച്ചു നിൽക്കണം. തറക്തുക്കുമലൽ മഹജ്ജത്തിൽ ബൈള, പ്രകാശം നിറഞ്ഞ ഒരു വഴിയിലാണ് ഞാൻ നിങ്ങളെ വിട്ടത്. അപ്പോൾ ഒരു സംശയമില്ല, കിതാബ് സുന്നത്തിലൂടെ വ്യക്തമായിട്ട് അത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ സംരക്ഷിക്കപ്പെട്ടു നിൽക്കും ചെയ്യും. അതുകൊണ്ട് അതിൽ നിന്നാണ് വെളിച്ചം സ്വീകരിക്കേണ്ടത്. അത് അതിൽ പ്രവേശിക്കണമെന്ന് വിചാരിക്കുന്നവർക്ക് ഇവിടെ ഒരു അവ്യക്തതയുമില്ല. അതുകൊണ്ടാണ് ലൈലുഹ കനഹാരി അതിൻ്റെ രാത്രി പകൽ പോലെ. അപ്പോൾ അതിൽ ഇരുട്ട് എന്നൊന്നില്ല, ഇരുട്ടും രാത്രിയൊക്കെ പ്രകാശപൂരിതമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആർക്കാ ഹക്ക് വേണമോ അതിവിടെ മുമ്പിലുണ്ട്. റബ്ബത് സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിൽ കിതാബായിട്ടും സുന്നത്തായിട്ടും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പലരും പലതും കടത്തി കൂട്ടും. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണം, അതിൻ്റെ പിന്നാലെ പോകരുത്. അപ്പോൾ അശുദ്ധമായ ആ തെളിമയാർന്ന ആ രേഖകളുണ്ടല്ലോ, വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും, അതിൽ തന്നെ ഉറച്ചു നിൽക്കണം, നിൽക്കണം എന്നാവർത്തിച്ച് പറയണം. മറ്റൊരു ഹദീസ്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് ഇങ്ങനെ കാണാൻ കഴിയും. അതെന്താ? ഇന്നമസലി വമസൽ വമസലമാ ബഅസനി അല്ലാഹു ബിഹി കമസലി റജുൽ അതാ ഖൗമഹു. എൻ്റെ ഉദാഹരണം അതുപോലെ എന്നെ ഏതൊന്ന് കാര്യവുമായിട്ടാണ്, ഏതൊരു സന്ദേശവുമായിട്ടാണോ അള്ളാഹ അയച്ചത്, അതിൻ്റെ ഉദാഹരണം. കമസലി റജുൽ അതാ ഖൗമഹു, ഒരു മനുഷ്യനെ പോലെയാണ്. ആ മനുഷ്യൻ ജനങ്ങളുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, യാ ഖൗം ഇന്നി റഅയ്തുൽ ജൈഷ ബി ഐനയ്യ, എൻ്റെ ജനങ്ങളെ, ഞാനൊരു സൈന്യത്തെ കണ്ടു എൻ്റെ രണ്ട് കണ്ണുകൊണ്ടും. ആ സൈന്യം നിങ്ങൾക്കെതിരെ വരുന്നു, നിങ്ങളെ നിശേഷം നശിപ്പിക്കാനാണ് വരുന്നത്. ഞാൻ പറയുന്നത് സത്യമാണ് എന്നൊരാൾ ചെന്ന് പറയണം. അതിന് തെളിവായി, ഇന്നി അനൻ നദീറുൽ ഉരിയാൻ, ഞാൻ നിങ്ങൾക്കുള്ള താക്കീതുകാരനാണ്. അൽ ഉരിയാൻ എന്ന് പറഞ്ഞാൽ സാധാരണ വിവസ്ത്രൻ എന്നൊക്കെയാണ് അതിന് പറയാം. അത് പിന്നെ ഒരു പ്രയോഗമാണ്. വലിയ അപകടം സംഭവിക്കുന്നു എന്ന് താൻ ഇഷ്ടപ്പെടുന്നവരെ അറിയിക്കുക. വളരെ നസീഹത്തോടുകൂടി ഒരു മഹാ അപകടം നിങ്ങളെ മുമ്പിൽ വരാനുണ്ട്, അതിൽ നിന്ന് രക്ഷ കിട്ടണം നിങ്ങൾക്ക് എന്ന് എനിക്ക് വലിയ താല്പര്യമുണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് താക്കീത് ചെയ്യുന്നു. സദാൻ നദീർ അൻ ഉരിയാൻ, നഗ്നനായ താക്കീതുകാരൻ എന്ന് പറഞ്ഞാൽ ശുദ്ധ താക്കീതുകാരൻ എന്നാണ്. അപ്പം എന്തിനാണ് ഈ നഗ്നനായ വിവസ്ത്രനായ എന്നൊക്കെ പറയാനുള്ള കാരണം? അത് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അത് ഇഷാറ ലിശിദ്ധത്തിൽ ഖത്തർ, അപകടത്തിൻ്റെ കാഠിന്യം സൂചിപ്പിക്കാനാണ്. ബിഹായ് സുഖാന്നൗ നസാ സിയാബുലി ഉന്തിറോമിൽ ഇഷാറത്തി ബി സിയാബി, തൻ്റെ വസ്ത്രമൊക്കെ ഊരിപ്പിടിച്ചിട്ട് അദ്ദേഹം വസ്ത്രം കാണിച്ചിട്ട് മറ്റുള്ളവരോട് താക്കീത് ചെയ്യാണ്. വലിയ അപകടം പിടിച്ചൊരു കാര്യം ഞാൻ പറയാൻ പോവുകയാണ്. അവരുടെ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ട് ക്ഷണിക്കുന്ന രൂപത്തിൽ പഴയ കാലത്ത് ചിലർ ചെയ്തിരുന്നതായിരിക്കും. പിന്നെ അതൊരു പ്രയോഗമായി വന്നതാണ്. ഔഹു റജുൽ ജറദൗൽ അദു, അതല്ലെങ്കിൽ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ശത്രു അദ്ദേഹത്തിൻ്റെ വസ്ത്രം മുഴുവൻ അഴിച്ചെടുത്തു. അദ്ദേഹത്തെ വധിക്കാനും ഇല്ലായ്മ ചെയ്യാനൊക്കെയാണ്. പക്ഷേ ഫഹറബമിന്നും, അദ്ദേഹം ഓടി അവരിൽ നിന്ന്. മുൻതിറൻ ഖൗമഹു, തൻ്റെ ജനങ്ങൾക്ക് താക്കീത് ചെയ്യുന്നവനായിട്ട് ഓടി വരികയാണ്. മഹാ അപകടത്തിലാണ്, കാരണം ആ നേരം അദ്ദേഹം അങ്ങനെ വസ്ത്രം അഴിച്ചത് ഒരാളും കണ്ടിട്ടില്ല സാധാരണഗതിയിൽ. മാത്രമല്ല അദ്ദേഹം അവരോട് ഇന്ന് വരെ കള്ളം പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരാൾ ഈ രൂപത്തിൽ വരുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിലൊരു മഹാ അപകടം നമുക്ക് നേരെ വരാനിരിക്കുന്നു എന്നുള്ള ആ താക്കീത് 100% ശരിയാണ്. അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും ശരിയായ ഒരു താക്കീതുകാരൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതല്ല നബി തിരുമേനി തൻ്റെ വസ്ത്രം അഴിച്ചു എന്നൊന്നും അതിനർത്ഥം പറയണം, അതൊരു പ്രയോഗമാണ്. അപ്പം അതിനുദ്ദേശം എന്താ? ഞാൻ ശുദ്ധമായ താക്കീതുകാരനാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് ഫൻ നജ, രക്ഷപ്പെടണം, രക്ഷപ്പെടാനുള്ള വഴി സ്വീകരിച്ചോളൂ എന്ന് പറയണം. ഒരു മഹാ അപകടം വരാനുണ്ട്, അതിൽ നിന്ന് രക്ഷപ്പെടണം, അതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്തോളൂ. അബഫ അത്തോഹു തോയ്ഫത്തും കൗമി, ചിലരെന്ത് ചെയ്തു? അംഗീകരിച്ചു, അവർക്ക് മനസ്സിലായി അപ്പറയുന്നത് ശരിയാണ്. അഗ്നഫ അദുലജു, അവരെ കേട്ട ഉടനെ തന്നെ ഇരുട്ടിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ നേരം വെളുക്കാനൊന്നും കാത്തുന്നില്ല, ഉടനെ വഴി കയറി. അതാണ് എല്ലാവരുടെയും വഴിയായി സ്വീകരിക്കേണ്ടതും. ഇങ്ങനെയുള്ള അമ്പിയാക്കൾ വന്ന് പറയുമ്പോൾ ഉടനെ സ്വീകരിക്കണം. ഫൻതലഖു അലാ മുഹലത്തിയും, അവൾ അവർ വളരെ ശാന്തമായി വിവേകത്തോടെ ആ ദീനുമായി അതിൽ പ്രവേശിച്ചു മുന്നേറി. എന്നാവ കസബ ത്വായിഫത്തുമിൻ, ഒരു കൂട്ടർ എന്തു ചെയ്തു? അത് വിശ്വസിച്ചില്ല. ഫസ്ബഹു മക്കാൻ, അവരവിടെ തന്നെ നിന്നു. മറ്റുള്ളവർ ഇത് കേട്ടപ്പോൾ ഉടനെ തന്നെ നടപ്പിലാക്കിയിട്ട് ഉടനെ സ്ഥലം വിട്ടു, കാരണം ശത്രുക്കൾ വരുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്നാൽ അപകടമാണ് എന്ന് വിചാരിച്ച് അവരെന്ത് ചെയ്തു? ആ താക്കീതുകാരൻ്റെ വാക്ക് അങ്ങനെ തന്നെ സ്വീകരിച്ചു. എന്നൊരു കൂട്ടരെ, അങ്ങനെയൊന്നുമില്ല, അദ്ദേഹം വെറുതെ പറയായിരിക്കും എന്ന് വെച്ച് അവിടെ തന്നെ നിന്നു. അതാ ഫസ്ബഹു മക്കാനോ ഫസബ്ബഹും അൽ ജയ്ഷ്. അപ്പോൾ നേരം വെളുത്തപ്പോഴേക്ക് ആ സൈന്യം അവരുടെ അടുത്തെത്തി. ഫഹലക്കും അവരെ നശിപ്പിച്ചു, വജിത്താവും അവരെ നിശേഷം നശിപ്പിച്ചു. ഫദാലിക മസലുമൻ അതാഅനി, അതാണ് എന്നെ അനുസരിച്ചവനും വത്തബമാ ജിഇതുബി, ഞാൻ കൊണ്ടുവന്നതിനെ പിന്തുടർന്നവൻ്റെയും ഉദാഹരണം. വ മസലുമൻ അസാനി, എന്നെ ധിക്കരിച്ചവൻ്റെയും ഉദാഹരണം. വ കസബമാ ജിഇതുബിഹി മിനൽ ഹഖ്, ഞാൻ കൊണ്ടുവന്ന സത്യത്തെ കളവാക്കിയവൻ്റെ ഉദാഹരണം. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്നെ വിശ്വസിക്കുന്നതിന് പകരം എന്നെ അവിശ്വസിക്കുകയും എന്നിട്ട് ഞാൻ കൊണ്ടുവന്ന ഈ സത്യത്തെ തള്ളിക്കളയുകയും ചെയ്തവനും, അതേസമയം ഞാൻ ആ പറഞ്ഞത് കേട്ടിട്ട് ഉടനെ തന്നെ അംഗീകരിക്കുകയും എന്നിട്ട് ഞാൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കുകയും ചെയ്തവരുടെ ഉദാഹരണം. അപ്പം ഇതിൽ നിന്നൊക്കെ എന്താ എത്ര വ്യക്തമായി പല രൂപത്തിലെ അള്ളാഹുവിൻ്റെ കിതാബും അവൻ്റെ ദൂതൻ്റെ സുന്നത്തും പിന്തുടരണം പിന്തുടരണം, അതല്ലാത്ത പല വഴികളും വരും, അതിൻ്റെ പിന്നാലെ പോകരുത് പോകരുത് എന്ന് സൂചിപ്പിക്കുന്ന അനേകം കാര്യങ്ങൾ നമുക്ക് ഈ രൂപത്തിൽ കാണാൻ കഴിയും. അപ്പോൾ ഒന്നാമത്തെ അടിത്തറയാണ് ഇസ്ലാമിൻ്റെ വിശ്വാസത്തിൻ്റെ അടിത്തറ, അത് കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും മാത്രമേ സ്വീകരിക്കാവൂ. ഇനി ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
2: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് സലഫി ദുറൂസ്, നുബുവത്തിൻ്റെ തെളിവുകൾ അനാവരണം ചെയ്തുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് അബൂബക്കർ സലഫി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ഇനി ജീവിത പാഠങ്ങൾ. അവതരണം ഷമീർ മുണ്ടേരി.
1: അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദി അസ്വമദ് അല്ലദി ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് അഹ്മദുഹു ഹംദൻ ബില അഹദ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണി യരായ സഹോദരങ്ങളെ, സഹോദരികളെ, ജീവിതപാഠങ്ങളെന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വലതിനെ മുന്തിക്കുക എന്ന വിഷയത്തെക്കുറിച്ചാണ്. ധാരാളം നന്മകൾ നേടിയെടുക്കാൻ സാധിക്കുന്ന സുപ്രധാനമായ ഒരു വിഷയമാണ് വലതിനെ മുന്തിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ ഈ പ്രോഗ്രാം കേൾക്കണേയെന്ന് ആമുഖമായി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യാൻ മത്സരിക്കുന്നവരായിരുന്നു സ്വഹാബത്ത്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അവരിലത് പ്രകടമായിരുന്നു. ഉദാഹരണത്തിന്, പ്രമുഖനായ സ്വഹാബിയാണ് സലമത്ത് ബിനു അഖ്വ റളിയല്ലാഹു അൻഹു. അദ്ദേഹം മദീനത്തെ പള്ളിയിൽ ഒരു ചുമരിൻ്റെ പിറകിൽ നിന്ന് നമസ്കരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കും. അദ്ദേഹം അവിടെയാണ് നമസ്കാരത്തിന് വേണ്ടി ചെന്ന് നിൽക്കുക. ഇത് കണ്ട ഒരു സ്വഹാബി അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, യാ അബ മുസ്ലിം അറാക തഹറ സ്വലാത ഇൻദ ഹാദിഹിൽ ഉസ്തുവാന, എന്താണ് താങ്കൾ ഈ തൂണിൻ്റെ പിറകിൽ നിന്നുകൊണ്ട് നമസ്കരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത്? എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി, ഫഇന്നി റഅയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതഹറ സ്വലാത ഇൻദഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ തൂണിൻ്റെ പിറകിൽ നിന്ന് പതിവായി നമസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ ആ തൂണിൻ്റെ പിറകിൽ നിന്ന് നമസ്കരിക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമല്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ച് നമസ്കരിക്കുന്നത് ആ മനുഷ്യൻ കാണുകയാണ്, ആ സ്വഹാബി കാണുകയാണ്. അപ്പോൾ അദ്ദേഹം അതിനെ അനുധാവനം ചെയ്യുന്നതാണ് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. സഹോദരങ്ങളെ, സുന്നത്തുകളോടുള്ള സ്നേഹവും ഇഷ്ടവും സത്യവിശ്വാസത്തിൻ്റെ പ്രകടമായ അടയാളമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഖുർആനിലെ സൂറത്തു നൂറിലെ 51-ാമത്തെ ആയത്ത്, ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഊ ഇലല്ലാഹി വ റസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമിഅന വ അതഅന വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. വിജയികളുടെ ഗുണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഒരു കൂട്ടം ആളുകൾ, അവർ വിജയികളാകുന്നത് എങ്ങനെയാണ്? അല്ലാഹുവും അവൻ്റെ പ്രവാചകനും വിളിച്ചാൽ ആ വിളിക്ക് ഉത്തരം നൽകുന്ന ആളുകൾ, സമിഅന വ അതഅന, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ, അതെ, സുന്നത്തുകളോടുള്ള സ്നേഹവും ഇഷ്ടവും വിശ്വാസത്തിൻ്റെ പ്രകടമായ അടയാളമാണ് എന്ന് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ജനങ്ങളുടെ ആക്ഷേപം ഭയന്ന് സുന്നത്തുകളെ ഒഴിവാക്കുന്നതും പുച്ഛിക്കുന്നതും വിശ്വാസികൾക്ക് ചേർന്ന കാര്യമല്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ശാസ്ത്രീയതയും കാലികതയുമാകരുത് സുന്നത്തെടുക്കാനുള്ള മാനദണ്ഡം. കളവ് പറയാത്ത പ്രവാചകൻ്റെ അധ്യാപനങ്ങളാണെന്ന ബോധമാണ് വിശ്വാസികളിൽ സുന്നത്ത് പ്രാവർത്തികമാക്കുമ്പോൾ പ്രകടമാകേണ്ടത്. വമയൻ തിഖുവനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ, സൂറത്തു നജുമിലെ 3-ാമത്തെയും 4-ാമത്തെയും ആയത്തുകളാണ്. അല്ലാഹു പറയുന്നത്
2: നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ഇഷ്ടപ്രകാരമൊന്നും സംസാരിക്കുകയില്ല. വഹീൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പ്രവാചക തിരുമേനി സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ വഹീൻ്റെ അടിസ്ഥാനത്തിൽ ഉപരിലോകത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ച കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് എന്ന ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. അതിലെ സുപ്രധാനമായ ഒരു വിഷയമാണ് വലതിനെ മുന്തിക്കുക എന്നുള്ളത്. ദിനേനെ നൂറുകണക്കിന് പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാനുള്ള മാർഗമാണ് നല്ല കാര്യങ്ങളിൽ വലതിനെ

എല്ലാ കാര്യങ്ങളിലും വലതിനെ മുന്തിക്കുന്നതിനെ ഇഷ്ടപ്പെട്ടിരുന്നു. മുടി ചെയ്യുന്ന വിഷയമായാലും ചെരിപ്പ് ധരിക്കുന്ന വിഷയമായാലും ശുദ്ധി വരുത്തുന്ന വിഷയമായാലും കൈകൾ കഴുകുന്ന വിഷയമായാലും അവിടെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലതിനെ മുന്തിക്കുന്നതിനെ ഇഷ്ടപ്പെട്ടു എന്നാണ് നമ്മുടെ ഉമ്മ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ദിനേന എത്രയോ തവണ മുടി ചെയ്യുന്നുണ്ട്, നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ട്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, നമ്മൾ വസ്ത്രം ധരിക്കുന്നുണ്ട്, നമ്മൾ ചെരിപ്പ് ധരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, അവിടെയൊക്കെ നമ്മൾ വലതിനെ മുന്തിക്കുന്ന ആളുകളാണ്. എന്നാൽ ആ നന്മ നമ്മൾ ചെയ്യുമ്പോൾ ഇത് നന്മയാണ്, ഇത് സുന്നത്താണ്, ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് എന്ന ബോധത്തോടെ നമ്മളത് നിർവഹിക്കാറുണ്ടോ എന്നതാണ് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും. അപ്രകാരം ചെയ്യുമ്പോൾ മാത്രമാണ് നന്മകൾ രേഖപ്പെടുത്തുന്ന തുലാസിൽ അതൊരു നന്മയായി രേഖപ്പെടുത്തുക, അത് കനം തൂങ്ങുന്ന അമലായിക്കൊണ്ട് മാറുക. അതുകൊണ്ട് തന്നെ നമ്മൾ വലതിനെ മുന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് വലതിനെ മുന്തിക്കുന്നതിൽ നന്മയുണ്ട്, അത് സുന്നത്താണ്, ആ അടിസ്ഥാനത്തിൽ നന്മകൾ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കണം. വലതിനെ മുന്തിക്കലും അതിൻ്റെ ഗുണങ്ങളും പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ടുള്ള ശ്രേഷ്ഠതകൾ അവർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിലൊന്നാമതായി അവർ പറഞ്ഞത് അത് സത്യവിശ്വാസത്തിൻ്റെ അടയാളമാണ് എന്നാണ്. അന്നഹൂമിൻ അദില്ലത്തിൽ ഈമാൻ, അത് സത്യവിശ്വാസത്തിൻ്റെ അടയാളമാണ്. അതേപോലെ തന്നെ കീഴ്പ്പടലിൻ്റെ ഏറ്റവും നല്ല രൂപമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അന്ന ഫീഹിൽ ഖുവ്വത്തു വൽ ബറക, വലതിനെ മുന്തിക്കുക എന്നതിൽ പ്രത്യേകമായ അനുഗ്രഹമുണ്ട്, അതേപോലെ തന്നെ അതിൽ ദൃഢതയുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഇത്തിബ ആണ് എന്ന്, അന്നഹുമിൻ ഹുസ്നിൽ ഇത്തിബ, പണ്ഡിതന്മാർ പറഞ്ഞത് തീർച്ചയായും വലതിനെ മുന്തിക്കുക എന്നുള്ളത് ഇത്തിബാഇൻ്റെ ഏറ്റവും നല്ല മാതൃകയാണ്. അതേപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു അന്നഹൂമിൻ ഷഅഇരിൽ ഇസ്ലാം, വലതിനെ മുന്തിക്കുക എന്നതിൽ റബ്ബിൻ്റെ തൃപ്തിയും പ്രവാചകൻ്റെ ഇഷ്ടവും കരഗതമാകും, അതേപോലെ തന്നെ അത് ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെ ആദരിക്കുന്നതിൻ്റെ അടയാളമാണ് എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അപ്പോൾ വലതിനെ മുന്തിക്കുക എന്ന പുണ്യകർമ്മം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, എവിടെയൊക്കെയാണ് നമ്മൾ വലതിനെ മുന്തിക്കേണ്ടത്? ഒന്നാമതായി പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ മഹാനായ അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നമുക്ക് കാണാൻ സാധിക്കും മിന സുന്ന, സുന്നത്തിൽപ്പെട്ട കാര്യമാണ്. ഒരാൾ പള്ളിയിൽ പ്രവേശിക്കുകയാണ് എങ്കിൽ അവനവൻ്റെ വലത് കാല് വെച്ചുകൊണ്ട് പ്രവേശിക്കുക എന്നുള്ളത്, അവൻ പുറത്ത് കിടക്കുകയാണ് എങ്കിൽ അവൻ്റെ ഇടത് കാല് വെച്ചുകൊണ്ട് പുറത്ത് കിടക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ് എന്ന് ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ വുദൂവിൻ്റെ സന്ദർഭം, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഇദാ തവല്ലഅതും ഫബ്ദഉ ബിമയാമിനിക്കും, നിങ്ങൾ വുദു എടുക്കുകയാണ് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വലതുഭാഗം കൊണ്ട് ആരംഭിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീത്താണ്. ചെരിപ്പ് ധരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ വലതുകൊണ്ട് ആരംഭിക്കുക എന്നുള്ളതായിരുന്നു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നമുക്കത് വായിക്കാൻ സാധിക്കും. കുളിക്കുന്ന സമയത്ത് ഇദഖ്തസല മിനൽ ജനാബതി ബദഅ ബിഷഖി റഅസിഹിൽ അയ്മൻ, ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുളിക്കുന്ന സന്ദർഭത്തിൽ, ജനാബത്തിൻ്റെ കുളി ഏത് കുളിയാകട്ടെ, ആ കുളിക്കുന്ന സന്ദർഭത്തിൽ വലതുവശത്ത്, തലയുടെ വലതുവശത്ത് നിന്ന് വെള്ളമൊഴിച്ചുകൊണ്ടാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കുളി ആരംഭിച്ചിരുന്നത്. അതേപോലെ തന്നെ ജമാഅത്ത് നമസ്കാരത്തിൽ ഇമാമിൻ്റെ വലതുഭാഗത്ത് നിൽക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്, പുണ്യമുള്ള കാര്യമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലാ മയാമിനി സുഫൂഫ്, അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീത്താണ്. അള്ളാഹുവും അവൻ്റെ മലക്കുകളും സൊഫിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ്. അള്ളാഹു അവർക്ക് വേണ്ടി സ്വലാത്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവർക്ക് പ്രതിഫലം നൽകുമെന്നാണ്. മലക്കുകൾ സ്വലാത്ത് ചെല്ലുമെന്ന് പറഞ്ഞാൽ മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ്. അപ്പോൾ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന കാര്യമാണ് സൊഫിൻ്റെ വലതുഭാഗത്ത് നിൽക്കുക എന്നുള്ളത്. അള്ളാഹുവിൻ്റെ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് സൊഫിൻ്റെ വലതുഭാഗത്ത് നിൽക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സ്വഹാബികൾ അവർ പറയുന്നുണ്ട്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിൽ നിന്ന് നമസ്കരിക്കുമ്പോൾ ഞങ്ങൾ പ്രവാചക തിരുമേനിയുടെ വലതുഭാഗത്ത് നിൽക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് സ്വഹാബികൾ പറയുന്നത് നമുക്ക് വായിക്കാൻ സാധിക്കും. അതേപോലെ ആറാമതായി നമ്മൾ വലതിനെ മുന്തിക്കേണ്ട മേഖലയാണ് തിന്നുമ്പോഴും കുടിക്കുമ്പോഴും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു ഇദാ അക്കല അഹദുക്കും ഫൽയഅകുൽ ബിയമീനിഹി, നിങ്ങൾ ആരെങ്കിലും
ഭക്ഷിക്കുകയാണ്.

എങ്കിൽ അവൻ വലതുകൈകൊണ്ട് ഭക്ഷിക്കട്ടെ. വഇദ ശരീബ, ഇനി ഒരാൾ കുടിക്കുകയാണെങ്കിലോ, ഫല്യശ്റബ് ബി യമീനിഹി, അവനവൻ്റെ വലതുകൈ കൊണ്ട് കുടിക്കട്ടെ. ഫഇന്ന ശൈത്വാന യഅകുലു ബിശിമാലിഹി വയശ്റബു ബിശിമാലിഹി. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. പിശാജാണ് ഇടതുകൈ കൊണ്ട് തിന്നുകയും ഇടതുകൈ കൊണ്ട് കുടിക്കുകയും ചെയ്യുക. എൻ്റെ ഈ സംസാരം കേൾക്കുന്ന നല്ലവരായ ശ്രോതാക്കൾ ആത്മാർത്ഥമായി ആലോചിക്കണം. നമ്മളൊക്കെ വലത് കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കാറുള്ളത്, പക്ഷേ വെള്ളം കുടിക്കുന്നത് ഏത് കൈ കൊണ്ടാണ്? പലപ്പോഴും ഇടത് കൈ കൊണ്ട് കുടിക്കുന്ന ആളുകളുണ്ട്. അത് പിശാജിൻ്റെ പണിയാണ് എന്നാണ് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് വലതിനെ മുന്തിക്കാൻ സാധിക്കണം. വലതു കൈ കൊണ്ട് തിന്നണം, അതേപോലെ തന്നെ വലതു കൈ കൊണ്ട് കുടിക്കണം. വലതു കൈ കൊണ്ട് ഭക്ഷിക്കാൻ വിസമ്മതിച്ചൊരു വ്യക്തിയുടെ ചരിത്രം ഇമാം മുസ്ലിം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരു മനുഷ്യൻ, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇടത് കൈ കൊണ്ട് തിന്നുകയാണ്. അപ്പോൾ നബി പറഞ്ഞു, കുൽ ബി യമീനിക്, മനുഷ്യ താങ്കൾ താങ്കളുടെ വലതു കൈ കൊണ്ട് തിന്നുക. അപ്പോൾ അയാൾ പറഞ്ഞു, ലാ അസ്തത്യ, എനിക്കതിന് സാധിക്കുകയില്ല, ഞാനത് ചെയ്യുകയില്ല. അഹങ്കാരത്തോടുകൂടെയാണ് അദ്ദേഹം അത് പറഞ്ഞത്. അദ്ദേഹത്തെ വലതു കൈ കൊണ്ട് ഭക്ഷിക്കണമെന്ന നബിയുടെ കൽപ്പന കേൾക്കാൻ തടസ്സമായത് അദ്ദേഹത്തിൻ്റെ അഹങ്കാരമാണ്. അപ്പോൾ ഹദീസിൽ പറഞ്ഞു തരുന്നത്, ആ മനുഷ്യന് പിന്നീടൊരിക്കലും അവൻ്റെ കൈ അവൻ്റെ വായിലേക്ക് ഉയർത്താൻ സാധിച്ചിട്ടില്ല എന്നാണ്. അവൻ്റെ കിബറ് കാരണം, അവൻ്റെ അഹങ്കാരം കാരണം അള്ളാഹു ഈ ദുനിയാവിൽ വെച്ച് തന്നെ ആ മനുഷ്യന് ശിക്ഷ കൊടുത്തു എന്നാണ് ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഏഴാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നമസ്കാരത്തിൽ സലാം വീട്ടുമ്പോൾ വലതുവശത്തു നിന്നാണ് ആരംഭിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, അത് പുണ്യമുള്ള കാര്യമാണ്, അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യണം. ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നമുക്കത് വായിക്കാൻ സാധിക്കും. മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ വലതു ഭാഗത്തുനിന്ന് കുളിപ്പിച്ചുകൊണ്ട് തുടങ്ങണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകള് മരണപ്പെട്ട സമയത്ത് നബി മയ്യത്ത് കുളിപ്പിക്കുന്നവരോട് പറയുന്നുണ്ട്, നിങ്ങളവരെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ വലതു ഭാഗത്തുനിന്ന് ആരംഭിക്കണമെന്ന്. വലതു ഭാഗത്തുനിന്ന് വെള്ളമൊഴിച്ചുകൊണ്ട് അവരെ കുളിപ്പിക്കണമെന്ന് പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ കൈ കഴുകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഇദ ഗസല യദൈഹി സബ്ബ ബിൽ യുംന വഗസല ഫർജഹു ബിൽ യുസ്ര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ കഴുകുമ്പോൾ വലതു വശത്തു നിന്നാണ് ആരംഭിച്ചത്, വലതു കൈ കൊണ്ടാണ് കഴുകാറുണ്ടായിരുന്നത്. എന്നാൽ തൻ്റെ ലൈംഗിക അവയവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൃത്തിയാക്കുമ്പോൾ, മലമൂത്ര വിസർജനം കഴിഞ്ഞ് വൃത്തിയാക്കുന്ന സമയത്ത് ഇടത് കൈയാണ് അതിനെ ഉപയോഗിക്കാറുള്ളത്. ഒരു ഹദീത്തിൽ നിഷേധം തന്നെ കാണാൻ പറ്റും. ഹദീത്തിൽ പറയുന്നത്, നിങ്ങൾ മലമൂത്ര വിസർജനം നടത്തി ശുദ്ധീകരിക്കുമ്പോൾ വലതു കൈ കൊണ്ട് ശുദ്ധീകരിക്കാൻ പാടില്ല, അതിന് ഇടത് കൈയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ഹദീത്തിൽ വിശദീകരിക്കുന്നത് കാണാം. അതേപോലെ തന്നെ ഒരു സദസ്സിൽ വല്ലതും വിതരണം ചെയ്യുമ്പോൾ വലതുഭാഗത്ത് നിന്ന് ആരംഭിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ എന്തെങ്കിലുമൊക്കെ പ്രവാചക തിരുമേനി വിതരണം ചെയ്യുമ്പോൾ അദ്ദേഹം തൻ്റെ വലതുഭാഗത്ത് നിന്നാണ് ആരംഭിച്ചത്. ആ സുന്നത്ത് നമ്മളും പഠിക്കണം. നമ്മളും വല്ലതും കൊടുക്കുമ്പോൾ, ഭക്ഷണം വിളമ്പുമ്പോൾ, വെള്ളം വിതരണം ചെയ്യുമ്പോൾ, നമ്മുടെ വീട്ടിലേക്ക് വന്ന അതിഥികൾക്ക് വെള്ളം കൊടുക്കുമ്പോൾ, അവിടെയൊക്കെ നമ്മൾ വലതുഭാഗത്ത് നിന്ന് ആരംഭിക്കുക, അത് സുന്നത്തായ കാര്യമാണ്. അതേപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഇത് ആവ ഇല ഫിറാഷിഹി നാമ അലാ ശഖഹിൽ അയ്മൻ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വലതുവശത്തേക്ക് ചെരിഞ്ഞാണ് നമ്മൾ കിടക്കേണ്ടത്. അതുകൊണ്ട് 12 കാര്യങ്ങൾ ഞാനിവിടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. ഞാൻ ഇന്നത്തെ എൻ്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വന്തമാക്കണം. നമ്മളൊക്കെ ചെയ്യുന്ന കാര്യമാണ്, ഇതിലൊന്നും പുതിയ കാര്യമില്ല. ഇതെല്ലാവരുടെയും ജീവിതത്തിൽ ദിനേന നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതിലോർമ്മപ്പെടുത്തലാണ്. നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് തന്നെ ജീവിത പാഠങ്ങളെന്നാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട പാഠമാണ്. എല്ലാവർക്കും ഈ പാഠങ്ങൾ അറിയാം, പക്ഷേ അത് നന്മയാണ് എന്ന് മനസ്സിലാക്കി ചെയ്യാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് പീസ് റേഡിയോയിലെ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏറെ പുണ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണല്ലോ ഇന്ന് നമ്മൾ കേട്ടത്. പലതും ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുന്നുണ്ട്, പക്ഷേ പുണ്യം നമുക്ക് ലഭിക്കുമോ? ആ ചോദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുതന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നത്. നമ്മുടെ നിയ്യത്ത് നമ്മൾ നന്നാക്കുക, പ്രതിഫലം നമ്മൾ പ്രതീക്ഷിക്കുക, സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും
വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: ഒരിക്കലൊരു അന്ധനായ ആൺകുട്ടി തെരുവിൽ ഒരു കെട്ടിടത്തിന് മുൻപിലുള്ള പടികളിൽ കയ്യിലൊരു ബോർഡ് ഉയർത്തി പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവനിരിക്കുന്നതിന്റെ മുൻപിലുള്ള തറയിൽ മലർത്തിവച്ച തൊപ്പിയിൽ കുറച്ച് നാണയങ്ങളും കിടപ്പുണ്ടായിരുന്നു. ആ ബോർഡിൽ ഞാൻ കാഴ്ചയില്ലാത്തവനാണ്, എന്നെ സഹായിക്കണം എന്നെഴുതിയിരുന്നു. ധാരാളം ആളുകൾ അതുവഴി കടന്നു പോകുന്നുണ്ടെങ്കിലും ആ ബോർഡ് വായിക്കുന്നതല്ലാതെ പണമൊന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അല്പസമയത്തിന് ശേഷം അതുവഴി വന്ന ഒരാൾ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്നും കുറച്ച് നാണയങ്ങളെടുത്ത് അവന്റെ മുൻപിലിരിക്കുന്ന തൊപ്പിയിലേക്ക് ഇട്ടുകൊടുത്തു. അതിനുശേഷം അദ്ദേഹം ആ ബോർഡ് അവന്റെ കയ്യിൽ നിന്നും എടുത്ത് അതിലെന്തോ എഴുതിയ ശേഷം അവന്റെ കൈകളിലേക്ക് തിരിച്ചു കൊടുത്തിട്ട് പോയി. പിന്നീട് അതുവഴി പോയവരെല്ലാം ആ ബാലന്റെ കയ്യിലുള്ള ബോർഡിൽ എഴുതിയിരിക്കുന്ന വാചകങ്ങൾ വായിക്കുകയും അവന്റെ മുൻപിലെ തൊപ്പിയിൽ നാണയങ്ങൾ ഇടുകയും ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ ആ തൊപ്പിയിൽ നാണയങ്ങൾ നിറയാൻ തുടങ്ങി. മണിക്കൂറുകൾക്ക് ശേഷം ബോർഡിൽ എഴുതി കൊടുത്ത ആ വഴിയാത്രക്കാരൻ അവിടെ തിരിച്ചെത്തി. അദ്ദേഹത്തിന്റെ ബൂട്ടിന്റെ ശബ്ദം കേട്ട ആ കുട്ടി അദ്ദേഹത്തോട് ചോദിച്ചു, എന്റെ കയ്യിലിരിക്കുന്ന ബോർഡിലെ എഴുത്തിൽ മാറ്റം വരുത്തിയത് നിങ്ങളാണോ? എന്താണ് എഴുതിയിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ സത്യം മാത്രമാണ് എഴുതിയത്, നിങ്ങളുടെ ബോർഡിൽ എഴുതിയിരുന്ന അതേ കാര്യം തന്നെ. കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിൽ എഴുതി. അത് ഇങ്ങനെയാണ്, ഇന്ന് മനോഹരമായൊരു ദിവസമാണ്, പക്ഷേ നിങ്ങളെപ്പോലെ എനിക്കത് കാണാൻ കഴിയുന്നില്ല. ബോർഡിൽ രണ്ടു പ്രാവശ്യം എഴുതിയത് ആ കുട്ടിക്ക് കാഴ്ചയില്ല എന്ന് തന്നെ. ആദ്യത്തേതിൽ ഞാൻ കാഴ്ചയില്ലാത്തവനാണെന്ന് ലളിതമായി എഴുതിയിരുന്നു. എന്നാൽ രണ്ടാമത്തെ എഴുത്തിൽ കാഴ്ചശക്തിയുള്ളവർ എത്ര ഭാഗ്യവാന്മാരാണെന്ന് ആളുകളെ ഓർമ്മപ്പെടുത്തി. അത് ആളുകളുടെ ഹൃദയത്തിലേക്ക് വേഗം പതിഞ്ഞു. അങ്ങനെ ആളുകൾ സഹായിക്കാൻ തുടങ്ങി. അതെ, ചില എഴുത്തുകൾ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും.
1: തീർച്ചയായിട്ടും ഒരു കാര്യം നമ്മൾ ആളുകളോട് പറയാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അതിനെ വളരെ മനോഹരമായിട്ട് പറയുകയാണെങ്കിൽ ആളുകളുടെ മനസ്സിലേക്ക് കുറച്ചും കൂടി അത് ആഴ്ന്നിറങ്ങും. തീർച്ചയായും അവരതിലേക്ക് ഒരു ശ്രദ്ധ കൊടുക്കും. ഒരു കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, കോമൺ വളരെ സിമ്പിളായിട്ട് പറയുന്ന കാര്യമായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിൽ കൊള്ളുക. അതിനെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ ചെയ്യുന്നത് അല്ലെങ്കിൽ പറയുന്നതായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മളൊരു പ്രത്യേകിച്ച് ദേവരംഗത്തൊക്കെ ഉള്ള ആളുകൾ കൂടിയും അത് നല്ലൊരു പാഠമാണ് അതിനകത്ത് കാണുന്നത്. കാരണം നമ്മൾ ഒരാളുകളിലേക്ക് ഒരു മെസ്സേജ് ചെന്ന് പറയുന്ന സമയത്ത് അവരെ മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വളരെ സരസമായിട്ട് അതിനെ പറഞ്ഞു
2: കൊടുക്കുകയാണ്. അതെ, ഞാനൊരു അന്ധനാണ് എന്നെ സഹായിക്ക എന്ന് പറയുന്നതിനേക്കാളും വളരെ സുന്ദരമായൊരു ഭാഷയിലൂടെ, പിന്നെ ഇപ്പൊ ഞാനൊരു അന്ധൻ, അപ്പൊ അത് അത്ര ഗൗരവത്തിലുണ്ടാവില്ല. എന്ന് വെച്ചാൽ ഈ ലോകം കാണാനുള്ള ഭാഗ്യം കിട്ടിയ ആളുകളാണ് നിങ്ങൾ, അതിന് ഭാഗ്യം കിട്ടാത്ത ഒരാളാണ്. അപ്പൊ ആ വാചകം മനസ്സിൽ വല്ലാതെ തട്ടും. ഇപ്പൊ ഇതിനൊന്ന് മാത്രല്ല, ഏത് കാര്യത്തിനും ഇപ്പൊ ഒരു പാവപ്പെട്ട ഒരാൾക്ക് വീടുണ്ടാക്കി കൊടുക്കണം, നമ്മൾ ഒരാളൊരു വീടുണ്ടാക്കുകയാണ് എന്ന് ഇപ്പൊ ഞങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അത്ര ഒരു ഗൗരവത്തിൽ ചിലപ്പോൾ എടുത്തോളന്നുണ്ടാവില്ല. പക്ഷെ ആ വാചകത്തൊന്നാണ് മാറ്റിമറിക്കുകയാണ്. ആ വാചകത്തിന് പകരം നമ്മൾ എന്ത് ചെയ്യാണ്, സുന്ദരമായ കൊട്ടാരങ്ങളിലും സൗധങ്ങളിലും ജീവിക്കുന്ന നിങ്ങൾക്ക് എന്ത് പിന്നെ അനുഗ്രഹത്തോടെ ജീവിക്കാൻ പറ്റും? അതില്ലാത്ത എത്രയോ പട്ടിണി പാവങ്ങൾ കഴിഞ്ഞുകൂടുന്നു ചോർന്നൊലിക്കുന്ന വീടുമായി. അപ്പം അങ്ങനെ ചിലപ്പോൾ ചുരുങ്ങിയ ചെറിയ ഒരു പദങ്ങളിലൂടെ അയാൾക്ക് ജീവിതത്തിൽ മാറ്റം വരുത്താം. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ചിലപ്പോൾ ഒരൊറ്റ വാചകം മതി എന്നുള്ളതാണ് ആ ഒരു ചിന്തയിലൂടെ നമുക്ക് കിട്ടിയ വലിയൊരു മെസ്സേജ്.
3: ഈസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ അധ്യായം 70, സൂറത്തുൽ മഅരിജിന്റെ വചനങ്ങൾ നമുക്ക് കാതോർക്കാം.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
5: സഅല സാഇലും ബിഅദാബിൻ വാഖിഉ ലിൽ കാഫിരീന ലൈസ ലഹു ദാഫിഉ.

0: മാഷാ അല്ലാ, മധുരം ഖുർആനാണ് നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ 70-ാം അധ്യായം സൂറത്തുൽ മആരിജിൻ്റെ ആയത്തുകളാണ് നമ്മൾ പാരായണം കേട്ടത്. അബ്ദുൽ മുഹസിൻ അൽ ഹാരിസിയാണ് ആ കാരിഇൻ്റെ ഖിറാഅത്തുകളാണ് നമ്മൾ.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, phone 9020840840, www.peaceradio.com.
2: പീസ് റേഡിയോയിൽ അടുത്തതായി നമ്മൾ പ്രവേശിക്കുന്നത് ഡയലോഗ് പ്രോഗ്രാമിലേക്കാണ്. ലിബറൽ ഇസ്ലാം എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുന്നത് താജുദ്ദീൻ സ്വലാഹി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മാറ്റം എന്നതൊരു ആരുടെ മനസ്സിലും ഒരു സന്തോഷം ഉണ്ടാക്കുന്ന, ഗുണപരമായി ചിന്തിക്കുന്ന ഒരു പോയിന്റാണ്. പലപ്പോഴും നാട് നീങ്ങുമ്പോൾ നടുകയെ നീങ്ങാം, ഒഴുക്കിനനുസരിച്ച് നീന്തുക എന്നുള്ളത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. ഒഴുക്കിനനുസരിച്ച് അങ്ങനെ പോകുമ്പോൾ പ്രതിരോധങ്ങളൊന്നും നേരിടാതെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയും. എന്നാൽ ലോകത്ത് വമ്പിച്ച മാറ്റം, പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വമ്പിച്ച മാറ്റം ഉണ്ട് എന്ന വലിയ അവകാശവാദങ്ങളാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരമൊരു അവകാശവാദം കേട്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം.
4: ലോകത്തെ ഒരു ജനതയ്ക്കും ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളിൽ നിന്ന് മുഖം തിരിഞ്ഞു നിൽക്കാനാവില്ല. ഇതൊരു കൊടുങ്കാറ്റ് പോലെ തൂത്തുവാരിപ്പോകുന്നതാണ് മാറ്റം.
3: ഈ തൂത്തുവാരുന്ന മാറ്റത്തിൻ്റെ, അല്ലെങ്കിൽ തൂത്തുവാരുന്ന മാറ്റം പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ ഉന്നയിക്കുന്ന ചില കാര്യങ്ങളാണ് ഡോക്ടർ അബ്ദുള്ള അബ്ബാസിലൂടെ പറഞ്ഞത്. കേരളത്തിൽ ഈ മാറ്റത്തിന് ആഹ്വാനം ചെയ്യുന്നവർ ആവശ്യപ്പെടുന്ന കാര്യം കേരളത്തിൽ സെക്സ് സ്ട്രീറ്റുകൾ കൊണ്ടുവരണം എന്നാണ്. അപ്പോൾ പുതിയതായതുകൊണ്ടും പുതിയ കാലത്തുയരുന്ന ആവശ്യമായതുകൊണ്ടും അത് പോസിറ്റീവായ മാറ്റമാകുമോ? മുസ്ലിങ്ങൾ പണ്ട് 6-ാം നൂറ്റാണ്ടിലുള്ളിടത്തുനിന്ന് മാറുന്നേയില്ല എന്നൊരു ഭാഗത്ത് പറയുന്നവർ, മുസ്ലിങ്ങളിൽ വ്യാപകമായ മാറ്റം കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന അവകാശവാദം ഉന്നയിക്കുന്നവർ, അവർ ഇതുപോലത്തെ വീഡിയോകൾക്ക് താഴെ കമന്റ് ബോക്സുകളിൽ വന്ന് അവർ നൽകേണ്ട ഉത്തരത്തെക്കുറിച്ച് ശക്തമായ ചോദ്യമാണ് ഇവിടെ ഞങ്ങൾ ഉയർത്തുന്നത്. സെക്സ് സ്ട്രീറ്റുകൾ കേരളത്തിൽ വേണമെന്ന പബ്ലിക് ക്യാമ്പയിൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ബെസ്റ്റ് ഫ്രണ്ടിനോട് സെക്സ് ചോദിക്കണമെന്ന ചോദിക്കുന്നത് കുറ്റമല്ലെന്ന ക്യാമ്പയിൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. മൃഗരതി ഒരാൾക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണെങ്കിൽ മൃഗരതി ആകാമെന്ന് ലോകത്തെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വാദഗതികൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അനുബന്ധങ്ങൾ നമ്മുടെ നാട്ടിൽ അനുഭവങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ചെറിയ കുട്ടികളെ ലൈംഗികമായി ഉപയോഗിക്കാനാണ് ഒരാൾക്ക് താല്പര്യമെങ്കിൽ അങ്ങനെ മാത്രമേ ഒരാളുടെ സെക്സ് പൂർത്തിയാവുകയുള്ളൂവെങ്കിൽ ആ പീഡോഫീലിയ അത് അയാൾക്ക് അനുവദിച്ചു കൊടുക്കണം. ഇല്ലീഗലാണെങ്കിലും അതിൽ അയാളുടെ ചില അവകാശങ്ങളുണ്ടെന്ന് മലയാളത്തിൽ അവകാശവാദം ഉന്നയിക്കുന്ന ആളുകളാണ് മാറ്റത്തിന്റെ കാര്യം ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, വിവാഹത്തിന്റെയും സാമൂഹിക മധ്യത്തിലുള്ള അംഗീകാരത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ഉത്തരവാദിത്തമുള്ള സെക്സിനു പകരം ലിവിംഗ് ടുഗദറുകൾ ആണ് ആവേണ്ടതെന്ന ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊരു മുസ്ലിം പ്രശ്നമല്ല എന്നത് ഉച്ചൈസ്തരം പറയാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ചില ഉദാഹരണങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നത്. ഇത് തികച്ചും നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, ഇതിവിടുത്തെ ഒരു പൊതുപ്രശ്നമാണ്. ഇവരെ നിയന്ത്രിക്കേണ്ട വിധം നിയന്ത്രിക്കുകയും നിർത്തേണ്ടിടത്ത് നിർത്തുകയും ചെയ്തിട്ടില്ലെങ്കിൽ വരും സമൂഹത്തിന് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും. കാരണം എന്താ അറിയോ, ഇവർക്ക് മാറ്റം വന്നാൽ മതി. മാറ്റം എന്താന്നുള്ളതൊന്നും വിഷയമല്ല. ഭയങ്കര ചില ഇസ്ലാമിക രാജ്യങ്ങളിലെ മാറ്റത്തെക്കുറിച്ച്, ഇപ്പൊ സൗദി അറേബ്യയിലൊക്കെ ഭയങ്കര മാറ്റം നടക്കുകയാണെന്ന് പറഞ്ഞിട്ട് ആ മാറ്റത്തെക്കുറിച്ച് അവിടെ നടന്ന ഒരു മാറ്റത്തിന്റെ എക്സാമ്പിൾ ഞാൻ കൊണ്ടുവരാം, അദ്ദേഹം പറയട്ടെ.
4: അടിമുടി വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അവസാനമായി മദ്യ ഷോപ്പുകൾക്ക് ലൈസൻസ് നൽകിയിരിക്കും.
3: നല്ല ഒന്നാം തരം മാറ്റമാണല്ലോ മദ്യ ഷോപ്പുകൾക്ക് ലൈസൻസ് നൽകുന്ന മാറ്റം. അത് ഭയങ്കര സംഭവമായി നടന്നിരിക്കുന്നു എന്നുള്ള, ഭയങ്കര കാര്യമായിട്ട് നടന്നിരിക്കുന്നു എന്നുള്ള ഒരു ആഹ്വാനാണ്. അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവരുടെ വാദപ്രകാരം എന്താ, ഒരു ഭരണകൂടം എന്നുള്ള നിലക്ക് അവരെന്ത് ചെയ്തു, എങ്ങനെ ചെയ്തു, എങ്ങനെ പോകുന്നു എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്. ഇസ്ലാമികമായി മദ്യത്തോടുള്ള കൃത്യമായൊരു സ്റ്റാൻഡുണ്ട്. അത് ഇന്ത്യ പോലെ കേരളം പോലുള്ള നാട്ടിൽ പോലും സമ്പൂർണ്ണ മദ്യനിരോധനത്തിന്റെ നയം പറയുന്ന ഞങ്ങൾക്ക് അത്രയും വിഷയങ്ങളിലൊന്നും യാതൊരു സംശയവുമില്ല. അപ്പോ എന്ത് ചെയ്യണം, അവിടെ വൈകുന്നേരമായ ചില വീടുകളിൽ നിന്ന് ഗർഭിണിയുടെ വയറ്റത്ത് ചവിട്ടി കിട്ടിയ ആർപ്പ് വിളികൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ കൊടുവാളുകൊണ്ട് വെട്ടിക്കൊല്ലുന്ന മദ്യപാനിയെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. അപ്പൊ സൗദി അറേബ്യയിൽ ഇത്രയും കാലം അതൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി അതൊക്കെ വേണം. അങ്ങനെയൊക്കെ ഉള്ളൊരു സൗദി അറേബ്യ ഭയങ്കര സംഭവമാണ്. കണ്ടില്ലേ നിങ്ങൾ, ഇവരെ മുന്നോട്ട് വെക്കണ മാറ്റത്തിന്റെ കോല. പക്ഷേ സംഗതി പിടികൂടുന്നുള്ളതുകൊണ്ട് ബാക്കിയും കൂടി അദ്ദേഹത്തിന് പറയേണ്ടി വന്നു. അതുകൂടി അദ്ദേഹം പറയട്ടെ.
4: അണ്ടർ എ കണ്ടീഷൻ, വിദേശത്തുനിന്ന് വരുന്ന ഡിപ്ലോമറ്റുകളാണ് ആദ്യത്തെ ഉപഭോക്താക്കൾ, പിന്നീടത് പടിപ്പടിയായി നാട്ടുകാർക്ക് വിതരണം ചെയ്യുമായിരിക്കും.
3: ഇവർക്കായിരിക്കും, ഇവർക്ക് വലിയ ആവശ്യമുണ്ട് അങ്ങനെ കൊണ്ടുവരല് അല്ലേ, ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ പറയാൻ ശ്രമിച്ചത്രേ ഉള്ളൂ, ഇവർക്ക് മാറിയാ മതി. എന്തിലേക്കാണ് മാറുന്നത്, എങ്ങനെയാണ് മാറുന്നത്, പുതിയത് എന്ന് കേട്ടാ മതി. നോക്കൂ നിങ്ങൾ, നീയൊക്കെ ഏത് കാലത്തുള്ള ആളാ? നമ്മളെ കുട്ടികളോട് വ്യാപകമായി ഇന്ന് ക്യാമ്പസിൽ ചോദിക്കുന്ന ചോദ്യമാണ്, നീയൊക്കെ ഏത് കാലത്തുള്ള ആളാ? നീ ആറാം നൂറ്റാണ്ടെന്ന് വണ്ടി കയറിയിട്ടില്ലേ? ഈ ചോദ്യങ്ങളുടെ ഒക്കെ അടിസ്ഥാനം എന്താ? ഈ ചോദ്യങ്ങളുടെ അടിസ്ഥാനം സത്യത്തിൽ മാറ്റം എന്ന് പറഞ്ഞ കാലവുമായി ബന്ധപ്പെട്ടതാണ് എന്ന വളരെ തെറ്റായൊരു ധാരണയിൽ നിന്നാണ്. കാലം ഇങ്ങനെ മാറുമ്പോൾ അതിനനുസരിച്ച് മൊത്തം ഇങ്ങനെ മാറണം, എല്ലാ നന്മകളും ഉപേക്ഷിച്ച് തിന്മകളിലേക്ക് പോകണം എന്ന അടിസ്ഥാനത്തിൽ നിന്നാണ് വരുന്നത്. നോക്കൂ നിങ്ങൾ, മുസ്ലിങ്ങൾക്കിടയിൽ വ്യാപകമായ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു ക്യാമ്പയിൻ ഇവിടെ നടക്കുന്നുണ്ട്. ഈ ക്യാമ്പയിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സംഘടന അവർക്ക് ഭയങ്കര വലിയൊരു റാലി നടത്തണമെന്ന് ഭയങ്കര പൂതി ഉണ്ടായി എന്ന് വിചാരിക്കുക. അപ്പൊ അവരുടെ ഒരു അനൗൺസ്മെന്റ് വാഹനം നേരെ ഒരു ഗേറ്റിന്റെ മുമ്പ് കൊണ്ടിരുത്തി, ഒരു റെയിൽവേ ഗേറ്റിന്റെ മുമ്പിൽ. വണ്ടി ഇങ്ങനെ നിന്നപ്പോൾ ബാക്കിൽ ട്രെയിൻ വരാൻ കുറച്ച് വൈകും കൂടിയും ചെയ്തു. അപ്പൊ കുറേ വണ്ടികൾ ഇങ്ങനെ ബാക്കിൽ വന്നിങ്ങനെ നിൽക്കുകയാണ്. ഇവരുമായി യാതൊരു ബന്ധമല്ലാത്ത വണ്ടികളാണ് മിക്കതും അല്ലേ, ഈ വണ്ടി മാത്രം വരെ വണ്ടിയുള്ളൂ. അപ്പൊ പെട്ടെന്ന് 10,000 വണ്ടികളുടെ അകമ്പടിയോടെ ഇതായി റാലി മുന്നോട്ട് പോവുകയാണ് ഗേറ്റ് തുറന്നപ്പോൾ. ഈ പരിപാടിയാണ്. എന്താ സംഭവം? സാമൂഹിക മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ. സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ വമ്പിച്ച മാറ്റമുണ്ടായിട്ടുണ്ട്. സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ പിടിച്ചുകെട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. സ്ത്രീധനം വാങ്ങുന്ന കല്യാണത്തിന് ക്ഷണിക്കുക പോലും ചെയ്യരുതെന്ന വാചകം വരെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന്റെ അംഗീകാരം ആർക്കാ പോണേ? അത് ഞങ്ങളിവിടെ നാസ്തികത പ്രചരിപ്പിച്ചപ്പോ ആണും പെണ്ണും ഒക്കെ എങ്ങനെയാകാ, ആണിന് വേണമെങ്കിൽ മൃഗവും ആകാ, പെണ്ണിന് വേണമെങ്കിൽ ആടും കുട്ടിയാകാ എന്നൊക്കെയുള്ള ഞങ്ങളെ വാദമുണ്ടല്ലോ, ആ വാദത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടാണ് ഈ മാറ്റമൊക്കെ ഉണ്ടായത് എന്നാണ്. എങ്ങനെയുണ്ട് അവകാശവാദം, എങ്ങനെയുണ്ട് അവകാശവാദം? അപ്പോ ഇതുപോലെ ഇതൊക്കെ മതത്തിലേക്ക് ചേരുകയാണ്. ഞങ്ങളെടുത്ത പണിന്റെ റിസൾട്ടാണത്, ഞങ്ങളെടുത്ത പണിന്റെ റിസൾട്ടാണത്, മുസ്ലിം സമൂഹം എടുത്ത അധ്വാനത്തിന്റെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ എഫേർട്ടിന്റെ റിസൾട്ടാണ്. അത് നിങ്ങളെ പോലത്തെ നാസ്തികരുടെ അക്കൗണ്ടിലേക്ക് ചേർത്ത് വെച്ചിട്ട് മുസ്ലിം പെൺകുട്ടികൾ മുന്നോട്ട് വന്നതിന്റെ കണക്ക് തൽക്കാലം പറയേണ്ടതില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം എന്താ, ജനങ്ങൾ ഉപേക്ഷിക്കുന്ന ചില ദുഷിച്ച സമ്പ്രദായങ്ങളുണ്ട്, മതത്തിന്റെ പേരിൽ വിശ്വസിക്കപ്പെട്ടിരുന്ന കാര്യങ്ങൾ. ഇപ്പൊ പ്രസവവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ വീട്ടിലെ സ്ത്രീകളുടെ ജോലിയുമായി ബന്ധപ്പെട്ട്, അമ്മായുമ മരുമോള് ബന്ധവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇദ്ദാകാലം, ഒരു ഭർത്താവ് മരിച്ച നിശ്ചിത കാലം വെള്ള തുണി ഇങ്ങനെ ധരിച്ച് റൂമിന്റെ ഉള്ളിൽ ലൈറ്റ് ഓഫ് ആക്കി ഇരിക്കുക, അതൊക്കെ മുസ്ലിം വീടുകളിൽ ഉണ്ടായിരുന്ന സമ്പ്രദായമാണ്. ഇത് മുസ്ലിം മുസ്ലിം സ്ത്രീകൾ ഉപേക്ഷിച്ചപ്പോ അവർ മതത്തിലേക്ക് ചേരുകയാണ് ചെയ്തത്. അവരൊരിക്കലും മതത്തിൽ നിന്ന് പോവല്ല, മതത്തിലേക്ക് ചേരുകയാണ്. കാരണം ആവശ്യമായ അത്യാവശ്യമായ ഘട്ടത്തിൽ, ഇദ്ദാ കാലഘട്ടത്തിൽ മുസ്ലിം വനിതയോട് ജോലിക്ക് വരെ പോകാൻ പ്രവാചകൻ അനുവദിച്ചതിന്റെ രേഖകൾ, ഞങ്ങളുടെ പള്ളി മെമ്പറുകൾ ഉദ്ധരിച്ചതിന്റെ കാരണം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ മാറ്റങ്ങൾ ഉണ്ടായത്. ഇനി നോക്കൂ നിങ്ങൾ, മൂന്നാമത്തെ ഒരു മാറ്റമുണ്ട്. നമ്മൾ അനൗൺസ്മെന്റ് വാഹനം നിൽക്കുന്നത് അവിടെ മാത്രമാണ്, മറ്റൊന്നും അനൗൺസ്മെന്റ് വാഹനത്തിന് അവകാശപ്പെട്ട വണ്ടിയല്ല. അതെന്താ, നാസ്തിക ലിബറൽ ആശയങ്ങൾ കൊണ്ടുവരുന്ന മാറ്റങ്ങളാണ്. നാസ്തിക ലിബറൽ ആശയങ്ങൾ രണ്ട് കാരണം കൊണ്ട് മുസ്ലിം സമുദായത്തിൽ സ്വാധീനിക്കപ്പെടുന്നുണ്ട്. ഒന്ന്, ഇസ്ലാം പഠിപ്പിക്കാത്ത പല കഥകളും പല മായാവി കഥകളും സംഭവങ്ങളും പ്രമാണങ്ങളിൽ അടിസ്ഥാനമില്ലാത്തതും വിശ്വാസമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ ഇതൊക്കെ യഥാർത്ഥ ഇസ്ലാമാണെന്ന് വിചാരിച്ചിട്ട് നാസ്തികരാൽ സ്വാധീനിക്കുന്നവരുണ്ട്. രണ്ട്, ഇസ്ലാമിനെ സംരക്ഷിക്കാനെന്ന വ്യാജേന പലപ്പോഴും പ്രമാണങ്ങളുടെ അതിർത്തികളിൽ നിൽക്കേണ്ടവർ സ്വന്തം ബുദ്ധിയുടെ മാനദണ്ഡങ്ങൾ വെച്ച് കാര്യങ്ങളെ വ്യാഖ്യാനിക്കുമ്പോൾ ബുദ്ധിയും ഇസ്ലാമും എന്ന പോയിന്റിൽ ഇസ്ലാമിന്റെ സ്ഥാനത്തെ സംബന്ധിച്ച കാഴ്ചപ്പാടിൽ പിഴച്ച് പലപ്പോഴും മുസ്ലിം സമുദായത്തിലെ അംഗങ്ങളെ പിന്നെ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ട്. ലിബറൽ ആശയങ്ങൾക്ക് ആളുകളെ കിട്ടണ എന്തുകൊണ്ടാ? അത് ഭയങ്കര സയന്റിഫിക് ആയതുകൊണ്ടാ? അത് തത്വശാസ്ത്രപരമായതുകൊണ്ടാ? ഞങ്ങൾ കണ്ണൂർ പൊളിച്ചടുക്കി തന്നിട്ടുണ്ട് അല്ലേ. ഇന്നിപ്പോ ഡോക്ടർ അബ്ദുള്ള ബാസിലി ഇന്നലെ വ്യക്തിപരമായി ഞാനും ഒക്കെ നമ്മളെ സുഹൃത്തുക്കളൊക്കെ പലരും ഞങ്ങൾ കഴിഞ്ഞ 7 ഡയലോഗുകളിൽ ഉന്നയിച്ച വിഷയങ്ങൾ ഡയലോഗിന്റെ ആർക്കൈവ്സിലുണ്ട്, മറുപടിയുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയുമായി ആരും വന്നിട്ടില്ലല്ലോ. ഇത്തരം വിഷയങ്ങൾ നിങ്ങളുടെ ശാസ്ത്ര സംഭാവനകൾ അടക്കളത് ഞങ്ങൾ തന്നിട്ടുണ്ട്. എന്താ നിങ്ങളെ സ്വാധീനിക്കാൻ കാരണം? സ്വാധീനിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, അത് കൃത്യമായി പറയാം, ഇച്ഛകളാണ്. ഇച്ഛകളുടെ അഴിഞ്ഞാട്ടങ്ങളുടെ ഇടമാണ് പിന്നെ നാസ്തികത, നവലിബറലിസം എന്നതുകൊണ്ടാണ് അത് സ്വീകരിക്കപ്പെടുന്നത്. നിങ്ങൾ നാസ്തികരെന്ന ലേബൽ സ്വീകരിച്ചു വരുന്നതിന്റെ മുമ്പും നവനാസ്തികരെന്ന ലേബൽ സ്വീകരിച്ചു വരുന്നതിന്റെ മുമ്പും മനുഷ്യന്റെ കൂടെ ഇച്ഛയുള്ള ഘട്ടങ്ങളിലൊക്കെ ഈ പറയുന്ന ഇസ്ലാം പറഞ്ഞ വൃത്തത്തിന്റെ പുറത്തേക്ക് അവൻ പോയിട്ടുണ്ട്. മദ്യപിക്കുക, വ്യഭിചരിക്കുക, അടിഞ്ഞാടുക എന്നത് നിങ്ങളൊരു പ്രത്യേക സാധനം വന്നതുകൊണ്ട് ഉണ്ടായതല്ല, അതിനില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒക്കെ അവനാന്റെ അക്കൗണ്ടിലേക്ക് എടുത്ത് അത്ര ആത്മവിശ്വാസത്തിലേക്ക് പോകേണ്ടതില്ല. ഇത് അതിപ്പോൾ കുറച്ചും കൂടിയും സ്വാധീനിക്കപ്പെടുന്നുണ്ട് എന്ന് മാത്രം. ഇനി ഒരു കാര്യം പറയാം, നിങ്ങളുടെ ആശയത്തിൽ സ്വാധീനിക്കപ്പെട്ട നിശ്ചിത എണ്ണം ആളുകളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ബാക്കിയൊക്കെ അനൗൺസ്മെന്റ് വാഹനത്തിന്റെ പിന്നിലുള്ള മറ്റേ ആരോ വണ്ടിയാണ് അല്ലെ. എന്നാൽ നിങ്ങൾക്ക് അവകാശപ്പെട്ടതുണ്ട്, അതിൽ ഞങ്ങൾക്ക് പറയാനുള്ള എന്താ പറയുക, ലാ ഇക്റാഹ ഫിദ്ദീൻ, ആർക്കും ആരുടെ വഴിക്കും പോകാം. ഇസ്ലാം എന്ന അടിസ്ഥാന തത്വത്തെ സ്വീകരിക്കേണ്ടത് മനുഷ്യത്വവുമായി ബന്ധപ്പെട്ട നിർബന്ധ ബാധ്യതയായി റബ്ബ് നിശ്ചയിച്ചിട്ടുണ്ട്. യാതൊരുവിധ ഇൻഫീരിയോറിറ്റി ഇല്ലാതെ ഞങ്ങൾ പറയും, കാരണം മനുഷ്യന്റെ നന്മയാണ് അതിലൂടെ മുഴുവൻ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. ഇനി അതുകൊണ്ട് തീർന്നില്ല. രണ്ടാമത്, ജന്മം കൊണ്ട് മാത്രം, പേര് കൊണ്ട് മാത്രം, ഗോത്രം കൊണ്ട് മാത്രം ഒരാൾ മുസ്ലിം ആകൂല. എക്സ് മുസ്ലിം എന്ന് പറഞ്ഞു പോകുന്ന പലരും അവർക്ക് ഇസ്ലാമിന്റെ അടിത്തറ അറിയില്ല, അവര് പണ്ടേ ഇസ്ലാമിൽ പ്രവേശിച്ചിട്ടില്ല, പേര് കൊണ്ടേ പ്രവേശിച്ചിട്ടുള്ളൂ, കുടുംബം കൊണ്ടേ പ്രവേശിച്ചിട്ടുള്ളൂ, നെഞ്ചിൻ കൂട്ടിലെ വിശ്വാസത്തിന്റെ ശക്തി കൊണ്ട് അവര് പ്രവേശിച്ചിട്ടില്ല. അപ്പൊ അത്തരം അവകാശവാദങ്ങൾക്കും നിങ്ങളുടെ ചതികൾ അറിയില്ല അവർക്ക്. തിരൂർ ഡയലോഗ് തൊട്ട് കിതാബുകളിൽ നിങ്ങൾ നടത്തിയ തട്ടിപ്പുകൾ ഞങ്ങൾ പുറത്തിട്ടിട്ടുണ്ട്, ഹദീസ് പകുതി മുറിച്ചിട്ടിട്ടുണ്ട്. അതൊക്കെ കണ്ട ഒരു കുട്ടിയും നിങ്ങളുടെ കൂടെ വരില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്താ, നിങ്ങൾ മാറ്റം മാറുന്നു എന്ന് പറഞ്ഞിട്ട് ഐ എം എൻ എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരാളുടെ പിന്നെ പോസ്റ്റിന്റെ താഴെ നിങ്ങളെ ഗ്രൂപ്പ് കൊണ്ടിട്ടിട്ട് അയാളെ നിങ്ങൾ തരിപ്പേറ്റിട്ടുണ്ട്. ഡോക്ടർ അബ്ദുള്ള അബ്ബാസിൽ ഇവിടെ ഉന്നയിച്ച ഇസ്ലാമിലേക്ക് സമാധാനം തേടിയെത്തുന്ന, നീതി തേടിയെത്തുന്ന, ധാർമ്മിക ചട്ടക്കൂട് തേടിയെത്തുന്ന, പിന്നെ പിന്നെ എന്താ പറയാ, ആശ്വാസം തേടിയെത്തുന്ന ലോകത്തെ പതിനായിരങ്ങളുടെ കണക്ക് ഇസ്രായേൽ അവിടെ ബോംബ് വർഷിക്കുമ്പോൾ ആ ബോംബിന്റെ താഴെയിരുന്ന ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് പറയുന്ന പിഞ്ചു കുഞ്ഞിനെ കണ്ടിട്ട് അതിൽ അല്ലാഹു ആരാണെന്ന് തെരഞ്ഞിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാം സ്വീകരിക്കുന്ന ആളുകളുണ്ട്, അവരുടെ കണക്കുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇസ്ലാം പൊളിഞ്ഞു പോവുകയാണെന്ന് പ്രചരിപ്പിക്കുന്നവർ സമൂഹത്തോട് പറയേണ്ട ഉത്തരമാണത്. ഇനി അതുകൊണ്ട് തീരുന്നില്ല. മൂല്യ ശോഷണങ്ങളെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഉമ്മത്ത് നിന്നും ചപ്പു ചവറുകളെ പോലെ ചിലരുണ്ടാകുമെന്നത് പറഞ്ഞിട്ടുണ്ട്, രാവിലെ വിശ്വാസിയായവൻ വൈകുന്നേരം കാഫിറാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ ഇങ്ങനെയൊക്കെ സംഭവിക്കേണ്ടത് പ്രവാചകത്വത്തിന്റെ കൂടെ സത്യതയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ടൊന്നും നിങ്ങളുടെ അക്കൗണ്ടിൽ കാര്യമായിട്ടൊന്നും ഉണ്ടാവൂല എന്ന് പറയാം. ഇനി ആറാമത്തെ പോയിന്റിലേക്ക് ഞാൻ പോവുകയാണെങ്കിൽ, കൗമാരത്തിന്റെയും ബാല്യത്തിന്റെയും നിറഞ്ഞാട്ടങ്ങൾ നിങ്ങളുടെ നേട്ടമായി നിങ്ങൾ വ്യാഖ്യാനിക്കുകയാണ്. ഒരു മുഖമക്കനെ ധരിച്ച പെൺകുട്ടി ഏതോ ഒരു സ്ഥലത്തൊന്നും ഇങ്ങനെ അവൾ അറിയാതെ ഒന്നിങ്ങനെ കുലുങ്ങിയാൽ അത് നിങ്ങൾ ക്യാമറയിൽ പകർത്തും, എന്നിട്ട് പറയും ഇതൊക്കെ നാസ്തികതയുടെ ലിബറലിസത്തിന്റെ വിജയമാണെന്ന്. വിഷയത്തിന്റെ അരികും മൂലയും പരിശോധിക്കാത്തവർ അനൗൺസ്മെന്റ് വാഹനത്തിന്റെ പിന്നിൽ പോകുന്ന വാഹനം മുഴുവൻ ഈ അനൗൺസ്മെന്റ് വാഹനത്തിന്റെ പിൻമുറക്കാരാണെന്ന് വിശ്വസിക്കുന്നത് പോലെ വിശ്വസിക്കുകയും ചെയ്യും. ഈ ചാടുന്ന കുട്ടി അപ്പുറത്ത് പോയി സുജൂതി നിസ്കരിക്കുന്നുണ്ട്, അവളെ കുറച്ച് എഡിറ്റ് ചെയ്യാണ്ട്, അത് ഞങ്ങൾ ചെയ്തോളും, ആ ദൗത്യം ഞങ്ങൾ ചെയ്തോളും. ഞങ്ങളെ കുട്ടികളെ പഠിപ്പിക്കാനും അവരെ തിരുത്താനുമുള്ള വൈജ്ഞാനിക പിൻബലം ഞങ്ങൾക്കുണ്ട്. അത് അതിശക്തമായി വിസ്ഡം സ്റ്റുഡൻസിലൂടെ പിന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിസ്ഡത്തിന്റെ വിഭാഗങ്ങൾ ചെയ്യുന്നുണ്ട്. മുസ്ലിം സമൂഹത്തിലെ പലരും അത്തരം ദൗത്യങ്ങളുമായി മുന്നോട്ടു പോകുന്നുണ്ട്. നോക്കൂ, നിങ്ങൾ ഇവരുടെ ദാർശനിക കരുത്ത് കണ്ടിട്ടൊന്നുമല്ല യഥാർത്ഥത്തിൽ കുട്ടികൾ പോകുന്നത്. അവർ കാർമാദിക്കാൻ പറ്റിയ ഇടമാണ്, അവർക്ക് റീൽസ് ഉണ്ടാക്കണം, അതിനാണ് അവർ റീച്ച് കിട്ടണം, അതിനാണ് അവർ ചെയ്യുന്നത്. അത് മുഴുവൻ ഇസ്ലാമിൽ നിന്നുള്ള ഒഴിഞ്ഞുപോക്കായി നിങ്ങൾ വിചാരിച്ചു വെക്കുന്നു. രണ്ട് മിനിറ്റ് കൂടി. നുണ ബോംബുകൾ കൊണ്ട് പൊതുബോധം സൃഷ്ടിക്കുകയാണ്. ആകെ കൊഴിഞ്ഞു പോവുകയാണ് മുസ്ലിങ്ങളിൽ നിന്ന്. ഒരുപാട് ആളുകൾ കൊഴിഞ്ഞു പോവുകയാണ് എന്നുള്ളത് നിങ്ങളുടെ നുണബോംബുകളാണ്. ഓരോന്നോരോന്ന് ഞാൻ പറയാം. ഒന്നെന്താ, ഇവിടെ ഒരു വ്യക്തി ഞാൻ കൊണ്ടുവരികയാണ്. അയാളൊരു 5-6 മിനിറ്റ് ഞാൻ കേട്ടപ്പോൾ തന്നെ 11 കളിപ്പെട്ടി. വലിയ നേതാവാണ്, കുറച്ചുകൂടി കേട്ട എങ്ങനെ ഉണ്ടാവും? 5-6 മിനിറ്റ് കേട്ടപ്പോൾ തന്നെ 11 ക്ലിപ്പ് കേട്ടോ. ചെറിയ ചെറിയ ഭാഗങ്ങളായി ഞാൻ കേൾപ്പിക്കാം. ഒന്ന്, ടെക്നോളജി വന്നതോടുകൂടെ ഇസ്ലാം പൊളിഞ്ഞാടി. നമുപ്പര് പറയട്ടെ,
4: പ്രിന്റ് മീഡിയ ക്രിസ്ത്യാനിറ്റിക്ക് വരുത്തി വെച്ച വിനയേക്കാളും ടെക്നോളജി സോഷ്യൽ മീഡിയ ഇസ്ലാമിനെ അങ്ങേയറ്റം വകവരുത്തിയിട്ടുണ്ടെന്നാണ് അവർ.
3: അല്ല, ഒന്നാം തരം തള്ളു. എന്താ കാരണം എന്നറിയോ? ഇയാൾ തന്നെ അടുത്ത വാചകത്ത് പറയണ മുസ്ലിങ്ങൾക്ക് ടെക്നോളജി ഭയങ്കര ഇഷ്ടമാണ് എന്നാ. അയാൾ പറയട്ടെ,
4: ഈ ടെക്നോളജിയോട് ഇവർക്ക് വല്ലാത്ത സ്നേഹമാണ്. പ്രത്യേകിച്ച് ഈ പെട്രോൾ ഡോളറിന്റെ വരവോടുകൂടി വെസ്റ്റനൈസേഷൻ ഉണ്ടായപ്പോൾ എല്ലാം ഇപ്പൊ നമുക്കിപ്പം ആധുനികമായ ഗഡ്ജറ്റ്സ് ഉണിക്കണമെങ്കിൽ ദുബായിൽ പോയാൽ മതിയല്ലോ.
3: അതാണ്, അപ്പൊ നമ്മളെടുത്ത് പോയാൽ മതി, ഇപ്പൊ കിട്ടുന്നതാണ്. എന്നിട്ട് കേരളത്തില് ടെക്നോളജി കൊണ്ട് കുടുങ്ങിയതിന്റെ തെളിവും കൂടി കേട്ടോളൂ നിങ്ങൾ. എന്താണ്,
4: നമ്മുടെ കേരളത്തിൽ തന്നെ ഈ ക്ലബ് ഹൗസ്, അത് ഇസ്ലാമിസ്റ്റുകൾക്ക് വരുത്തി വെച്ച പിന്നെ ഇത് ആദ്യമായി രംഗപ്രവേശനം ചെയ്തപ്പോൾ ആവേശപൂർവ്വം വന്നത് ഇസ്ലാമിസ്റ്റുകളാണ്. പിന്നെ പടിപടിയായി രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ പതുക്കെ പതുക്കെ അവർ പിന്മാറിപ്പോകുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത്. ടെക്നോളജി അവരെ നന്നായി ദ്രോഹിക്കുന്നു എന്ന് പറയാതിരിക്കാനാവില്ല.
3: ആരെ ദ്രോഹിക്കണേ നമുക്കൊന്ന് നോക്കുക കേട്ടോ. ഒരു സാമ്പിള്, ശരി, ക്ലബ് ഹൗസ് കോമഡികൾ എന്ന് പറഞ്ഞൊരു സാധനം തന്നെ ഉണ്ട്, ഒരു സീരീസ് ആണ്. അതായത് ഒന്ന് മാത്രം പറയാ, ഒരു പെൺകുട്ടി ക്ലബ് ഹൗസിൽ ഡിബേറ്റിന് വന്നൊരു കുട്ടി ഒരു ഹദീസ് വായിക്കട്ടെ.
5: അതേപോലെ തന്നെ വേറൊരു ആയത്ത് ഞാൻ വായിക്കട്ടെ. സഹീഹൽ ബുഖാരിന്റെ അകത്ത് ബുക്ക് 59 ഹാദിസ് 18 ആണ്. അതിന്റെ അകത്ത് അബു ജമലുദ്ദീൻ അൽ ഖുഫർ റിപ്പോർട്ടഡ് ദി പ്രോഫിറ്റ് സെയ്ഡ് ഡു തജാഹുദ് 7 times ഇൻ യുവർ യസീൻസ് ആൻഡ് ഡു നോട്ട് എക്സീഡ് ഇൻ ഹാപ്പിനെസ്. ഐ ഹേറ്റ് സംതിങ് എക്സീഡിങ്.
3: എന്താ സംഭവം അറിയോ, ഇവിടെ പറ്റിക്കണത് പലപ്പോഴും ഹദീസും ആയത്തും സംഗതിയൊക്കെ കൊണ്ടുവരും, ഒന്നും അറിയില്ല. ഇംഗ്ലീഷിലെ ഒരു വാചകവും വായിക്കാൻ അറിയാത്ത ഒരാള് ഭയങ്കര സംഭവമായിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് അതിന് ഉദ്ധരിച്ച് അങ്ങനെ ഉണ്ടാകും. ഇതേ അവസ്ഥയാണ്. ഇത് കണ്ടിട്ട് ഇതിൽ പെട്ടുപോകണം നമ്മളെ കുട്ടികൾ. അപ്പൊ ഇത് ഹദീസിനെ ആയത്ത് എന്നാണ് പറഞ്ഞത്. ആയത്ത് ഹദീസൊക്കെ വേറെ വേറെയാണ്. ഇനി അത് കഴിഞ്ഞ് അതിലെ റിപ്പോർട്ടറെ കുറിച്ച് ഉദ്ധരിച്ച ഭാഗം, അതിനൊരു പ്രതികരണം ക്ലബ് ഹൗസ് തന്നെ വന്നിട്ടുണ്ട്. ടെക്നോളജി കൊണ്ട് കുടുങ്ങിയതുകൊണ്ട് മകൻ ഒന്ന് കേട്ടോക്ക.
6: ആ പേരൊന്ന് പറയാവോ, എന്താണ് പേര് ഒന്ന് പറയാവോ?
5: റഫറൻസ് ആണോ?
6: അല്ല, റിപ്പോർട്ട് ചെയ്ത ആളുടെ ഒരു പേര് പറഞ്ഞല്ലോ.
5: അബു ജമലുദ്ദീൻ അൽ ഖുഫർ.
6: അത് തന്നെ ഒരു പൊട്ടത്തരാണ്.
7: ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ട, ഖുഫാർ എന്ന് പറഞ്ഞതിലാണ് പ്രശ്നമുള്ളത്. അത് കറക്റ്റ് ഒന്ന് വായിക്കാവോ?
5: എന്താ
7: ഖുഫാർ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം തോന്നിയതാണ്.
3: ഇനി അടുത്തത് കേട്ടോളി നിങ്ങള്. അടുത്തത് ഇതെന്താണ്, ഇതില് തഹജ്ജുദിലെ പുതിയ യാസീനെ കുറിച്ചാണ് കേട്ടോളി.
6: ഡു തഹജ്ജുദ് ഇൻ യുവർ യാസീനോ? തഹജ്ജുദ് എന്താണ്, പിന്നെ യാസീൻ എന്താന്നൊക്കെ, ഇത് നിങ്ങൾക്ക് എവിടെന്നാണ് ഇതൊക്കെ കിട്ടും എന്നുള്ളതാണ്.
5: ഇസ്ലാംസിന്റെ ഒതന്റിക് ബുക്കായ സഹീഹ് അൽ ബുഖാരിന്റെ അകത്ത് സംഭവമാണ്.
6: അല്ല, പിന്നെ തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ എന്താന്നൊന്ന് പറഞ്ഞുതരാവോ? പിന്നെ ഇനിയിപ്പോ എന്റെ എന്തെങ്കിലും തെറ്റിദ്ധാരണ അറിയില്ല.
5: അല്ല, തഹജ്ജുദ് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച പോയിന്റ്.
6: അല്ല, ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റ് എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞത് ഒരു മണ്ടത്തരമാണ് എന്നുള്ളത്.
3: അപ്പൊ അത്രേ ഉള്ളൂ, മനസ്സിലായില്ലേ? ഇനി അവസാനം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നല്ല നിലക്ക് ബാസിൽ ചെറിയൊരു ഉപദേശം ഒക്കെ കൊടുത്ത് വിടണുണ്ട്. ചെറിയൊരു ഉപദേശം, ഉപദേശം കൂടി കേട്ടോളി.
8: സ്നേഹ, പറ്റിയെന്താ വെച്ചാല്, അതിങ്ങനെ നമ്മള് ആരെങ്കിലൊക്കെ അയച്ചിരുന്നത് പറയുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ്. ഒരു കുഴപ്പമില്ല, അല്ല അതൊരു, അല്ല സ്നേഹ ഒരു മിനിറ്റ്, അതൊരു കുഴപ്പമില്ല. അത് നിങ്ങള് അറബി ഒന്നും അറിയത്തുള്ളല്ലോ, അതൊന്നും ഒരു വിഷയമല്ല. അബു ജമറുദ്ദീൻ അൽ ഖുഫാർ എന്ന് പറഞ്ഞാല് പിന്നെ ജമറുദ്ദീന്റെ പിന്നെ ഉപ്പയായ ഖുഫാർ ആ വിശ്വാസി പറഞ്ഞു എന്നാണ്. അപ്പൊ അങ്ങനെ ഒരു ഹദീസ് ഉണ്ടാവില്ല. അതായത് ഒരു ഖുഫാർ എന്ന് പറഞ്ഞിട്ട് ഒരാള് ഉണ്ടാവില്ലല്ലോ, ഞാൻ അവിശ്വാസിയാണ് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് ഒരാൾ ഉണ്ടാവില്ലല്ലോ.
3: സുഹൃത്തുക്കളെ കണ്ടല്ലോ, ഇനി ഫാത്തിഹയിലെ റുക്കു ഒക്കെ ഉണ്ട്, ഇടണില്ലേ? ഫാത്തിഹയിൽ എത്ര റുക്കു ഉണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ നല്ല റുക്കുവിന്റെ എണ്ണ കൊച്ചറയിൽ പറയുന്നുണ്ട് കേട്ടോ. ഇതാണ് പിന്നെ ക്ലബ് ഹൗസിലെ സ്ഥിതി. പിന്നെ അടുത്തൊരു പ്രശ്നം, മുസ്ലിങ്ങളെ മാറ്റത്തിന്റെ കാരണം വായന മുസ്ലിങ്ങൾ പഠിച്ചതാ. വളരെ അടുത്ത കാലത്ത്, കഴിഞ്ഞ 5-6 കൊല്ലം കൊണ്ടാണ് മുസ്ലിങ്ങൾ വായന പഠിച്ചത് കേട്ടോളി.
4: വായനയും എഴുത്തും ഇവർക്ക് അപ്രാപ്യമായിരുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഈ മാറ്റം നേരത്തെ ഉണ്ടായിപ്പോയെ.
3: ഇവിടെ പലവരും ഞങ്ങൾ ഡയലോഗുകൾ ഉന്നയിച്ച ഒരു കാര്യമുണ്ട്. ഫാദർ ഓഫ് ഒപ്റ്റിക്സ് ആരാണ്? ഇബ്നു ഹൈസം. ഫാദർ ഓഫ് മോഡേൺ സയൻസ് ഇബ്നു സീന. ഫാദർ ഓഫ് റോബോട്ടിക്സ് അൽ ജസരി. അല്ല ഇങ്ങനെ മുസ്ലിം ലോകം യൂറോപ്യൻ പസഫിക് സമുദ്രത്തിന്റെ തീരത്ത് തവളയെ പിടിക്കാൻ പഠിച്ച കാലത്ത് അവരെ ഗൈഡ് ചെയ്ത മഹത്തായ ആശയ പ്രസ്ഥാനം ബഗ്ദാദിലാണ് ചരിത്രത്തിൽ ആദ്യത്തെ കടലാസ് ഫാക്ടറി ഉണ്ടായത്. എന്നിട്ട് ഞങ്ങൾക്കാണ് നിങ്ങൾ എന്ത് ചെയ്യണത്, ഈ പറയുന്ന ആളുകൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ലാസ്റ്റ് ഒരു പോയിന്റ് കൂടെ ഞാൻ പറയാം, എന്താണ്, വലിച്ചു നീട്ടിയ കുറെ കണക്കുകളും എക്സാജറേറ്റ് ചെയ്ത കുറെ കാര്യങ്ങളാണ്. സൗദി അറേബ്യ ആകെ മാറിന്റെ ഭയങ്കര തെളിവെന്താ അറിയോ, സൗദി അറേബ്യയിലെ ഏതോ ഒരു എക്സില് ഏതോ ഒരു ഫേസ്ബുക്കിന്റെ കമന്റിൽ നാല് അറബികള് ടൈറ്റിൽ ഇട്ടതാ, കേട്ടോളി.
9: അപ്പൊ ഇതിനെയൊക്കെ സൗദി പൗരന്മാര് ഈ ട്വിറ്ററിൽ തന്നെ മറുപടി കൊടുക്കുന്നത്, പാകിസ്ഥാൻ നീ ഒരു പാക്കിയാണ് മിണ്ടണ്ട, യുവർ ഒപ്പീനിയൻ ഈസ് ഇറലവന്റ് എന്നുള്ള, യു ആർ എ പാക്കി ആൻഡ് യുവർ ഒപ്പീനിയൻ ഈസ് ഇറലവന്റ്. അതുപോലെ തന്നെ ഇറാനിയൻസും എല്ലാവരും ഒരേ രീതിയിലാണ്, ഒരാളുടെ അഭിപ്രായമാണ്, അവർ ലാൻഡ് അവർ കൺട്രി അവർ റൂൾസ്, ജസ്റ്റ് ബിക്കോസ് യുവർ ആൻസസ്റ്റേഴ്സ് കൺവേർട്ടഡ് ടു ഇസ്ലാം ആൻഡ് ഗേവ് യു അൻ അറബിക് നെയിം ഡസന്റ് മീൻ ദാറ്റ് യു ഹാവ് ആൻ ഒപ്പീനിയൻ ഇൻ ഇറ്റ്.
3: ഇത്രയേ ഉള്ളൂ. ഇയാൾ ഈ തെളിവുകൾ അവതരിപ്പിക്കുമ്പോൾ പറയാണ് ആകെ മാറിയതിന്റെ ഭയങ്കര രേഖയാണ്. അപ്പൊ ഇവരൊക്കെ തെളിവ് ഉദ്ധരിക്കേണ്ട ഒരു കോലം നോക്ക് നിങ്ങൾ, ഇവിടുന്ന് നമ്മൾ ഉദ്ധരിച്ച ഓരോ തെളിവും ഒതന്റിക് സോഴ്സുകളാണ്. ഇതാരായി കമന്റ് ചെയ്യണേ, ഇന്ത്യയിൽ നിന്നുള്ള സംഖ്യയാണെങ്കിലോ, ഇനി സൗദി അറേബ്യയിലുള്ള പിന്നെ യുക്തിവാദിയാണെങ്കിലോ, അവിടെ ഗവൺമെന്റ് കൊണ്ടുവന്നു പറഞ്ഞ മാറ്റത്തിന്റെ കൂടെ ആടിപ്പാടുന്നത് യുക്തിവാദികളാണ്. ഞങ്ങൾ പറഞ്ഞല്ല, അവിടെ 19% യുക്തിവാദികൾ വർഷങ്ങൾക്ക് മുമ്പുണ്ട്, നിങ്ങളാ പറഞ്ഞത്. 19% യുക്തിവാദികൾ അവിടെ വർഷങ്ങൾക്ക് മുമ്പുണ്ട്, നിങ്ങളാ പറഞ്ഞത്, കേട്ടോളി.
4: ഞാന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചപ്പോൾ സൗദി അറേബ്യയിൽ ഏകദേശം 19% നിരീശ്വരവാദികൾ ഉണ്ട് എന്നാണ് റിപ്പോർട്ട്.
3: അപ്പൊ ആ ആളുകളൊക്കെ വെച്ചിട്ടുള്ള ഞങ്ങളെ കള്ളി തൽക്കാലം അവിടെ വെച്ചാൽ മതി. ഞങ്ങൾ എന്തിലേക്കാണ് മാറേണ്ടത്, ഞങ്ങൾ ഏതാണ് ഉപേക്ഷിക്കേണ്ടത്, കറക്റ്റ് പോയിന്റ് ഡെസ്കിൽ വെക്കൂ, എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡയലോഗ് പ്രോഗ്രാമാണ്. ലിബറൽ ഇസ്ലാം എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിച്ചത് താജുദ്ദീൻ സ്വലാഹി.

0: ഒരിക്കൽ അഫീഫുൽ കിന്ദി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലെ അദ്ദേഹം പറയുന്നുണ്ട്, മക്കയിൽ മക്ക കാലഘട്ടം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ ആ കാലഘട്ടമാണ്. അന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഒന്ന് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, അവർ കച്ചവടത്തിന് വേണ്ടിയിട്ട് മക്കയിലേക്ക് അഫീഫുൽ കിന്ദി പോകുമ്പോൾ അബ്ബാസുമായിട്ട്, അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന് അദ്ദേഹം വിശ്വാസിയല്ലല്ലോ, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ സംസാരിക്കുമ്പോൾ കഅബയുടെ ആ ഒരു പരിസരത്തായിട്ട് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് ആളിങ്ങനെ ഇങ്ങനെ നടന്ന് കൂട്ടത്തിൽ നിന്ന് മാറി പ്രത്യേകിച്ച് ഇങ്ങനെ നടന്നു പോകുന്നതാണ്. അപ്പോൾ കുറച്ച് അദ്ദേഹം പറഞ്ഞു, ഞാൻ ചോദിച്ചു ആരാണാ പോകുന്നത്. അപ്പോൾ അബ്ബാസ് പറഞ്ഞു, അറിയില്ലേ, മുഹമ്മദ് ബിൻ അബ്ദില്ല അല്ലേ, മുഹമ്മദ് ബിൻ അബ്ദില്ല, അതായത് പുതിയ ഒരു കുറേ വിശേഷങ്ങളുമായിട്ട് വന്നിട്ടുള്ള ആളാണ്, അതാണ് ആ മുഹമ്മദ്. അതാണ് അപ്പോൾ കൂടെയുള്ള സ്ത്രീ, അത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഖദീജയാണ്. വേറൊരാൾ കൂടി ഒരു ഒരു കുട്ടി ഉണ്ടല്ലോ, അപ്പം അതാരാ, അത് അലിയാണ്. ആ മൂന്നാളുകൾ എന്താണ് പറയുന്നത്, കാര്യങ്ങളിങ്ങനെ പറഞ്ഞിങ്ങനെ പറഞ്ഞു. ആരാ കൂടല്ല, കൂടെ ആരുമില്ല, അവരെന്നെ ഉള്ളൂ, വേറെ ആരുമില്ല, ഓലെ തന്നെ ഈ കാര്യം പറഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ, അത് കേട്ടപ്പോൾ അഫീഫുൽ കിന്ദി കുറച്ച് പുച്ഛത്തോടുകൂടി, ആരുമില്ല എന്നുള്ള അതിൽ പുതിയ ഒരു ആരോ ഒരു പുതിയ ഒരു വൃത്താന്തവുമായിട്ട് വന്ന് എന്തോ എന്നുള്ള ഒരു നിസ്സാര ഭാവത്തിൽ അതിനെ തള്ളിക്കളഞ്ഞു, അവിടെ നിന്ന് കഴിഞ്ഞുപോയി. എന്നിട്ട് അദ്ദേഹം പറയണം, അന്ന് പിന്നെ അദ്ദേഹം മക്കാ വിജയത്തിന് ശേഷമാണ് മുസ്ലിം. എന്നിട്ട് അദ്ദേഹം പറയണം, അന്ന് ഞാൻ റസൂലിനെ കണ്ട അന്നാണ് ഞാൻ ആദ്യത്തെ കാഴ്ച, ആ കാണുന്ന അന്ന് ഞാൻ ഒന്ന് പഠിക്കാൻ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ, അന്ന് ഞാൻ അങ്ങനെ നിസ്സാരമായി തള്ളി, ഒന്ന് കേൾക്കാൻ പോലും നിന്നില്ല, അങ്ങനെ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിമീങ്ങളിൽ
1: ഞാൻ ഉൾപ്പെടും,
0: ആ നാലാമത്തെ ആളായിട്ട് ഞാൻ ഉണ്ടാകുമായിരുന്നു. പക്ഷെ അന്ന് എനിക്കതിന് കഴിഞ്ഞില്ല, അന്ന് ഞാനത് കേൾക്കാൻ തയ്യാറായില്ല. അവസരമാണ്, ആ അവസരം അതാത് സമയങ്ങളിൽ ഉപയോഗപ്പെടുത്തുമ്പോഴേ നമ്മൾ ആ അവിടേക്ക് നമുക്ക് മുന്നോട്ടും കഴിയുള്ളൂ.
1: പല കാര്യങ്ങളും ജീവിതത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ പലപ്പോഴും ചിലപ്പോൾ ഉണ്ടല്ലോ, അത് ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു എന്നറിയില്ലേ, ഇതേപോലെ നമുക്ക് ഒരു ചെയ്താൽ മതിയായിരുന്നു. എന്താ, നമ്മൾ മിക്കവാറും കൂട്ടത്തിൽ ഒരാളായിട്ട് ഇങ്ങനെ സഞ്ചരിക്കും. ഈ ഒരു സംഘടനയാവട്ടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനമാവട്ടെ, നമ്മുടെ ഏതെങ്കിലും ഒരൊറ്റ സ്റ്റെപ്പായിരിക്കും മറ്റുള്ളവർ കൂടി അത് ഏറ്റെടുത്ത് ചെയ്ത് മുന്നോട്ട്. പിന്നെ അറിയപ്പെടുന്ന എങ്ങനെയാ വെച്ചാൽ അയാൾ തുടങ്ങി വെച്ചു
0: അല്ലേ. അതെ അതെ അതെ.
1: ഇപ്പുറത്ത് മാറി നിന്ന് നിൽക്കുന്ന ഒരാൾക്ക് മിക്കവാറും എന്ത് ചെയ്യും, അത് കണ്ടു നിന്നൊരാൾക്ക് അതിനേക്കാൾ ചെയ്യാൻ കഴിയുന്നതും ആംബിയറും അതുപോലെ തന്നെ അങ്ങനെയുള്ള എല്ലാ കഴിവും കാര്യമുള്ള ആളായിരിക്കും. പക്ഷെ അയാൾ മാറി, എന്തോ കാരണത്താൽ മാറിയുന്നുണ്ട്, പിന്നെ അദ്ദേഹം ചിന്തിക്കും, ഞാനാണ് തുടങ്ങിയിരുന്നെങ്കിൽ ഇതിനേക്കാൾ ഒന്നുകൂടെ സെറ്റപ്പാക്കാമായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ സഹായവും കാര്യമൊക്കെ ഉണ്ടാവാം, അദ്ദേഹമായിരിക്കും പിന്നീട് അതിൻ്റെ ചാലകശക്തിയായിട്ട് പിന്നിലിട്ടുണ്ടാവാം. പക്ഷേ പേരാർക്കായിരിക്കും,
0: അതെ അതെ,
1: ആ തുടങ്ങി വെച്ച് പേരെന്ന് പറഞ്ഞാൽ ഒരു പേരെടുക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ, അത് അള്ളാഹു സ്വീകരിക്കുന്ന ഒരു പ്രവർത്തനമായി കഴിഞ്ഞാൽ അത് തുടങ്ങി വെച്ചവൻ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പം പിന്നീട് ആലോചിക്കും, ഞാനത് തുടങ്ങിയിരുന്നെങ്കിൽ അല്ലേ. അതൊരു ഈ അഫീഫുൽ കിന്ദിയുടെ അത് മാത്രമല്ല, ഇങ്ങനെ ഒരുപാട് ആളുകൾ, അത് അദ്ദേഹത്തിൻ്റെ സംസാരം, അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥ ഇഖ്ലാസ് കൊണ്ട് അദ്ദേഹം തുറന്ന് പറഞ്ഞു, ഞാനന്നത് വിശ്വസിച്ചിരുന്നെങ്കിൽ എന്ന് അല്ലേ. ഇതുപോലെ അതിന് അവസരങ്ങൾക്ക് കാത്തിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. മാഷാ വലിയൊരു ഒരു അനുഭവം അല്ലെങ്കിൽ ചരിത്രം പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ഇട്ടുകൊടുത്തുകൊണ്ടാണ് ഇൻഷാല്ലാ നമ്മൾ അടുത്ത പ്രോഗ്രാമിലേക്ക് പോകുന്നത്.
0: നമുക്കൊരു കാര്യം പറയാം, ഇതുപോലെ നമുക്ക് നഷ്ടപ്പെട്ട അവസരങ്ങൾ, ഞാൻ അന്നങ്ങനെ പല കാര്യത്തിൽ, ദുനിയാവിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ നമുക്കങ്ങനെ സംഭവിക്കാറുണ്ട്
1: അല്ലേ.
0: അതേപോലെ തന്നെ അതിനേക്കാൾ അപ്പുറം ദുനിയാവിൻ്റെ കാര്യത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടാലും പ്രശ്നമല്ല, പക്ഷെ ദീനുമായി ബന്ധപ്പെട്ട നമ്മൾ പരലോകത്തിൻ്റെ കാര്യത്തിൽ നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ ഒരിക്കൽ മാത്രമേ നമ്മളിലേക്ക് കടന്നു വരുള്ളൂ, അതായത് അല്ല ഒരു ഒരു സമയം, ഒരു നിമിഷം. അപ്പം ആ നിമിഷങ്ങളിലൂടെ ഓരോ അവസരങ്ങൾ ഒരിക്കൽ മാത്രമേ കടന്നു വരുള്ളൂ, പിന്നെ അതുപോലെ വേറെ ആവർത്തിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് അത് നഷ്ടപ്പെട്ട തന്നെയാണ്
1: തീർച്ചയായിട്ടും.
0: അപ്പം ആ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാകുമ്പോൾ ഒരാൾ വന്നിട്ട് ഒരു സഹായം ചോദിക്കുമ്പോൾ നമ്മുടെ ഒന്ന് കൊടുക്കാനില്ലെങ്കിൽ റസൂലിന്റെ പുഞ്ചിരി, ആ പുഞ്ചിരി പോലും കൊടുക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഒരു നല്ല വർത്തമാനം അതുപോലും കൊടുക്കാൻ കഴിയാത്ത ഒരു അവസരമായിട്ടാണോ അത് പോയത്, നമ്മൾ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്.
2: മതത്തെ നിഷേധിക്കുന്നവനെ നീ കണ്ടിട്ടുണ്ടോ എന്നാരംഭിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായമുണ്ട്. അതിങ്ങനെയാണ് അവസാനിക്കുന്നത്, അവർ പരോപകാര വസ്തുക്കൾ നിരാകരിക്കുന്നവരാണ്. തഫ്സീറുകളിൽ ഈ പരോപകാര വസ്തു എന്ത് എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് കത്തിയും കലവും ചട്ടിയുമൊക്കെ ഉൾപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അയൽപ്പക്കത്തുനിന്നാരെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു നിത്യോപയോഗ വസ്തു ചോദിക്കുമ്പോൾ പല പല കാരണങ്ങളാൽ അത് മുടക്കുന്നവർ, അത് തരാൻ കഴിയില്ലെന്ന് പറയാതെ പറയുന്നവർ, ഓർക്കുക, ഇതെല്ലാം നശിക്കുന്നതും വീണ്ടും നമുക്ക് വാങ്ങാവുന്നതുമാണ്. നമ്മുടെ വിശ്വാസത്തിലെ പുഴുക്കുത്തുകളാണ് ഇത്തരം നിത്യോപയോഗ വസ്തുക്കൾ തടയുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് പുനർവിചിന്തനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ.
3: പീസ് റേഡിയോ, സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
4: പ്രൊഫഷൻസി അവാർഡ് 2026 അപേക്ഷ ക്ഷണിച്ചു. ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ 2026 മാർച്ചിൽ SSLC +2 പരീക്ഷകളിൽ വിജയം കൈവരിച്ച ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പ്രൊഫഷൻസി അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. പ്രൊഫഷൻസി അവാർഡ് 2026 എന്ന ലിങ്കിലെ ഗൂഗിൾ ഫോം വഴി സ്വന്തമായോ കമ്പ്യൂട്ടർ സെന്ററുകളിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. www.hpwc.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചും വിശദവിവരങ്ങളറിയാം. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി August 10 വൈകുന്നേരം 5 മണി. ഓൺലൈൻ അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. പ്രൊഫഷൻസി അവാർഡ് 2026 സംബന്ധിച്ച് അറിയാം വിളിക്കേണ്ട നമ്പർ 0471 2347778.

0: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ അടുത്ത പരിപാടി ഹിഫ്ളുൽ ഖുർആൻ, അവതരണം ജാഫർ സലഫി.
3: ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സൂറത്തുൽ ഫത്ഹിലെ 6-ാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനഃപ്പാഠമാക്കിയത്. ഇൻഷാ അള്ളാ അതിൻ്റെ ബാക്കിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്.

0: ശബ്ദം കേട്ട് മനഃപ്പാഠമാക്കിയ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഹിഫ്ളുൽ ഖുർആൻ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമായി.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിൻ്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ബിദ്അത്തുകളുടെ ഗൗരവം, ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് അനൂസ് മഞ്ചേരി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ, അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോയുടെ ശ്രോതാക്കളെ, എല്ലാ സമയത്തും കേൾക്കുന്ന ഒരു ആയത്താണ് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാമ ദീന. സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ ആയത്ത്. ഇസ്ലാം എന്താണ്? അത് പൂർണ്ണമാണ്. അല്ലാഹു നൽകിയിട്ടുള്ള ഈ ഒരു ദീൻ എന്താണ്? അത് പൂർണ്ണവും അന്യൂനവുമാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയമില്ല. അതിലേക്ക് ഇനി പുതുതായിട്ട് ആളുകൾ ഒന്നും കൂട്ടിച്ചേർക്കാനോ ഒഴിവാക്കാനോ പാടില്ല എന്നുള്ളത് ഒരു വസ്തുതയായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പാതയുണ്ട്. ആ പാത ആണ് ഏറ്റവും വലിയ നേർവഴി എന്ന് പറയുന്നത്. വിജയത്തിലേക്കുള്ള വഴി പ്രവാചകൻ കാണിച്ചു തന്ന ഏക വഴിയാണ്. അതിൽ നിന്ന് ഭിന്നമായി ഉണ്ടാകുന്ന മറ്റു മാർഗങ്ങൾ നമ്മെ പിഴവിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലേക്കോ എത്തിക്കുന്നു എന്നുള്ളതാണ്. വഅന്നഹാദ സിറാത്തി മുസ്തഖീം ലേ ഫത്തബിഊഹു വലാ തത്തബിഉസ്സുബൽ. അതാണ് ചൊവ്വായ മാർഗം. സൂറത്തുൽ അൻആമിലെ 153-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയാണ് മുസ്തഖീമായിട്ടുള്ള ചൊവ്വായ മാർഗ്ഗമാണ് എന്ത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാത പിൻപറ്റുക എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ കൽപ്പിച്ചവ നമ്മൾ എന്താക്കണം? സ്വീകരിക്കണം. വിലക്കിയ കാര്യങ്ങൾ വർജിക്കുകയും വേണം. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു ഫത്തഖു

0: വത്തഖു അല്ലാഹ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, സൂറത്തുൽ ഹശ്റിലെ അല്ലാഹ പറയാണ്. അള്ളാഹന്റെ പ്രവാചകൻ കൊണ്ടുവന്ന് എന്താക്കണം, നമ്മളത് നമ്മൾ സ്വീകരിക്കണം. അള്ളാഹന്റെ റസൂൽ എന്ത് വിലക്കിയോ നമ്മൾ അതിൽ നിന്ന് എന്താക്കണം, പൂർണ്ണമായിട്ടും വിട്ടു നിൽക്കണം. ഭിന്നത ഉണ്ടാവുന്ന സമയത്ത്, ദീനിൽ ഭിന്നത ഉണ്ടാവുന്ന സമയത്ത് എന്താക്കണം, നമ്മളെപ്പോഴും അതിൽ സുന്നത്തിനെ മുറുകെ പിടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിൽ വലിയ ഭിന്നതകൾ ഉണ്ടാകുമെന്നും അപ്പോൾ നബിയുടെയും സച്ചരിതരായിട്ടുള്ള ഖലീഫമാരുടെയും ചര്യയാണ് പിന്തുടരേണ്ടതെന്നും ഹദീസുകൾ വ്യക്തമാക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇന്നഹു മൻ യഈശ് മിൻകും ബഅദി ഫസയറാ ഇഖ്തിലാഫൻ കസീറ ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഉർ റാഷിദി. എനിക്ക് ശേഷം ജീവിക്കുന്നവർക്ക് വലിയ ഭിന്നതകൾ കാണേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എന്റെ സുന്നത്തും നേർവഴിയിലായ സച്ചരിതരായ ഖലീഫമാരുടെ സുന്നത്തും മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ബിദഅത്തുകൾ പ്രധാനമായിട്ടും രണ്ട് തരം കാണാൻ പറ്റും. വിശ്വാസപരമായിട്ടുള്ള ബിദഅത്തുകളുണ്ട്, ഇവ മനുഷ്യനെ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്താക്കുന്ന കാര്യങ്ങളാണ്. ഖവാരിജുകൾ സ്വഹാബത്തിനെ, അതായത് അലിയെ, മുആവിയെ, ആയിഷ റളിയല്ലാഹു അൻഹയെ, ഇവരൊക്കെ ആക്ഷേപിച്ച ആളുകളാണ്. ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങൾ എന്റെ അനുചരന്മാരെ എന്താക്കരുത്, ചീത്ത പറയരുത് അല്ലെ. മറ്റൊന്ന് ഖദിരിയാക്കളാണ്. കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രമാണ് അള്ളാഹു എല്ലാതും അറിയുന്നു, അവൻ അറിയുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഖദിരിയാക്കൾ. ഇന്നല്ലാഹ ബിക്കുല്ലി ഷൈഇൻ അലീം, അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം അറിയുന്നവനാണ് അല്ലെ. തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യത്തെപ്പറ്റി അറിവുള്ളവനാണ്. ഇതൊക്കെ പുതുതായിട്ട് വന്ന കക്ഷികളാണ്. മറ്റൊന്ന് ഷിയാക്കളാണ്, അമിത ഭക്തരാണ് ഇവർ. ലോകത്തെ നിയന്ത്രിക്കാൻ അള്ളാഹു റസൂലിനെയും റസൂൽ അലിയെയും ഏൽപ്പിച്ചു എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഷിയാക്കൾ. മറ്റൊന്ന്, രണ്ടാമത്തെ വിഷയം എന്നാണ് കർമ്മപരമായിട്ടുള്ള ബിദഅത്തുകളാണ്. നമ്മളെ ഉദാഹരണം നമ്മൾ നോക്കുന്ന സമയത്ത് റബീഉൽ അവ്വല് 12 നബി ദിനാഘോഷം, റബീഉൽ ആഖിറിലെ ജീലാനി അനുസ്മരണ, റജബ് 27, ഷഅബാൻ 15 ബറാഅത്ത് രാവ്, റമദാൻ 17 ബദ്രീങ്ങളുടെ ആണ്ട്, മുഹറം ആഘോഷങ്ങൾ, ദീനിന്റെ പേരിൽ ചൊല്ലുന്ന മാലകൾ, മൗലൂദുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്താണ്, ഇതൊക്കെ ബിദഅത്താണ്, കർമ്മപരമായിട്ടുള്ള ബിദഅത്തുകളാണ്. ഒരു ബിദഅത്തിന്റെ സമയത്ത് ഒരു മുസ്ലിമിന്റെ നിലപാട് എന്തായിരിക്കണം നമ്മൾ എന്താക്കണം, എപ്പോഴും പഠിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സദസ്സുകളിലേക്ക് വിളിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് നിലപാടെടുക്കണം, ഒരിക്കലും പോകാൻ പാടില്ല അല്ലെ. ബിദഅത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നതും അത്തരം സദസ്സുകളിൽ പങ്കെടുക്കുന്നതും സുന്നത്തിന് വിരുദ്ധമാണ് എന്നുള്ളതാണ് അല്ലെ. ബദ്രീങ്ങളുടെയോ അതുപോലെ തന്നെ ഔലിയാക്കന്മാരുടെ പേരിൽ അറുത്ത മാംസം ഭക്ഷിക്കാൻ പാടുണ്ടോ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള അവസ്ഥകളും അവസരങ്ങളും സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നത് അല്ലാഹു അല്ലാത്തവരുടെ പ്രീതിക്ക് വേണ്ടി അറക്കപ്പെട്ടത് എന്താണ്, കഴിക്കാൻ പാടില്ലാത്തതാണ്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഇപ്പം നബിദിനൊക്കെ വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള ചോറ് ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടുണ്ടോ, ദീനിലോ സുന്നത്തിലോ ഇല്ലാത്തൊരു ആഘോഷത്തിൻ്റെ ഭാഗമായി ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് എന്താക്കരുത്, ആ ആചാരത്തെ പിന്താങ്ങാൻ നമ്മൾ ഒരിക്കലും പാടില്ല എന്നുള്ളതാണ്. നമ്മുടെ നിലപാടിൽ മനസ്സിലാക്കേണ്ടത് ബിദഅത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ നിലപാടിൽ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് ബിദഅത്തുകൾ എല്ലാം നരകത്തിലാണ്. വശറൽ ഉമൂരി മുഹ്ദസാതുഹ വകുല്ല മുഹ്ദസതിൻ ബിദഅ വകുല്ല ബിദഅത്തിൽ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. കാര്യങ്ങളിൽ ഏറ്റവും തിന്മയേറിയത് ദീനിൽ പുതുതായി ഉണ്ടാക്കപ്പെട്ടവയാണ്. പുതുതായി ഉണ്ടാക്കപ്പെട്ടവയെല്ലാം ബിദഅത്താകുന്നു, എല്ലാ ബിദഅത്തുകളും വഴികേടാകുന്നു, എല്ലാ വഴികേടുകളും നരകത്തിലാകുന്നു. അപ്പൊ കാര്യങ്ങൾ പ്രമാണങ്ങളിലേക്ക് മടക്കുക എന്നുള്ളതാണ്. തറക്തു ഫീകും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമ കിതാബല്ലാഹി വസുന്നത നബിയിഹി. ഞാൻ നിങ്ങളിൽ രണ്ട് കാര്യങ്ങൾ വിട്ടേച്ചു പോകുന്നു, അവ നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിപിഴപ്പുകയില്ല. അള്ളാഹുവിന്റെ കിതാബും അവന്റെ പ്രവാചകന്റെ സുന്നത്തുമാണ്. അപ്പൊ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് പരിഹാരം നമ്മൾ എന്താക്കേണ്ടതുണ്ട്, കണ്ടെത്തേണ്ടതുണ്ട്. പുത്തൻ ആചാരങ്ങൾ എപ്പോഴും തള്ളപ്പെടുന്നതാണ്. മൻ അഹ്ദസ ഫി അംരിന ഹദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ ദീനിൽ അതിലില്ലാത്ത ഒന്നിനെ ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്നുള്ളതാണ്. പലപ്പോഴും ദീനിൽ പുതുതായി കാര്യങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് ആളുകൾ പറയാറുള്ളത് നല്ലതല്ലേ എന്നുള്ള വാദമാണ്. മാലയും മൗലൂദും ചൊല്ലുന്ന സമയത്ത് ഇതൊക്കെ നല്ല കാര്യമല്ലേ, അല്ലെങ്കിൽ ദിക്റുകളല്ലേ എന്ന് ചിലർ എന്താക്കാറുണ്ട്, വാദിക്കാറുണ്ട്. ഈ സമയത്ത് മനസ്സിലാക്കേണ്ടത് എന്നാൽ നമ്മുടെ ഇബാദത്തുകളും പ്രാർത്ഥനകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇത് റസൂല് പഠിപ്പിച്ച രൂപത്തിലേ ചെയ്യാൻ പാടുള്ളൂ. അതിനപ്പുറത്തേക്ക് ചെയ്യുന്നത് എന്താണ്, അത് ബിദഅത്താണ്. അതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങൾ കാണാൻ പറ്റും. ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ സംഭവം, അതായത് ഒരാൾ ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ അരികിലിരുന്ന് തുമ്മിയ സമയത്ത് അൽഹംദുലില്ലാഹ് വസ്സലാമു അലാ റസൂലില്ല എന്ന് പറയാം, അള്ളാഹുവിന് സ്തുതി പ്രവാചകന് രക്ഷയുണ്ടാകട്ടെ എന്ന് പറയാം. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഞാനും പറഞ്ഞു അൽഹംദുലില്ലാഹ് വസ്സലാമു അലാ റസൂലില്ല എന്ന്. പക്ഷെ ഇങ്ങനെയല്ല പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചത്, തുമ്മി അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ, എല്ലാ അവസ്ഥയിലും അള്ളാഹുവിനാണ് സ്തുതി എന്ന് പറയാനാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത്. ഇവിടെ ഇബ്നു ഉമർ സ്വലാത്ത് വിരോധിയല്ല, മറിച്ച് തുമ്മുന്ന സമയത്ത് ചൊല്ലേണ്ട സുന്നത്തായിട്ടുള്ള രൂപം പഠിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബിദഅത്തുകൾ വർദ്ധിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഒരു സമയത്ത് സുന്നത്തിനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ വേണ്ടി നമ്മൾ എന്താക്കാൻ ശ്രദ്ധിക്കണം. ദീനിൽ പുതുതായി എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായാലും അത് ബിദഅത്താണ്, അത് തള്ളപ്പെടേണ്ടതാണ് എന്നുള്ളത് പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു വിഷയമാണ്. ഹദീസുകൾ, വ്യക്തമായിട്ടുള്ള ഹദീസുകളുണ്ട്, ആയത്തുകളുണ്ട്. അള്ളാഹുന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവസാനത്തെ ഹജ്ജത്തുൽ വിദാഇന്റെ പ്രസംഗത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചൊരു കാര്യമാണ്, എന്ത്, ദീന് ഇന്നേ ദിവസം പൂർത്തിയാക്കിയിട്ടുണ്ട്, പിന്നീട് അതിലേക്ക് എന്താക്കാൻ പാടില്ല, ആരും അതിലേക്ക് വെള്ളം ചേർക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ വിശ്വാസം തഹക്കീക്കാക്കേണ്ട ഒരു വിഷയമാണ്. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്, നമ്മൾ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബിദഅത്തുകൾ എന്താണ്, എപ്പോഴും ഗൗരവമാണ്. അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ ഈമാനിനെ തന്നെ നിഷ്ഫലമാക്കുന്ന ഒരു വിഷയമാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ ബിദഅത്തുകളിൽ നിന്നും എല്ലാ പുത്തനാചാരങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി الله رب العالمين السلام عليكم ورحمة الله وبركاته
1: ما شاء الله പീസ് റേഡിയോ ശ്രോതാക്കളെ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം ബിദഅത്തുകളുടെ ഗൗരവം ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അനൂസ് മഞ്ചേരി.
2: ലഹരി ഓടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
3: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
2: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
3: ദേ, ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
2: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
3: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
2: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
3: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
2: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
3: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
4: പീസ് റേഡിയോ. Tune to reality.

0: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിന്റെ സമയമായി. ലക്ഷ്യം മറക്കുന്ന മുസ്ലിം സമൂഹം, ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, കോടാനുകോടി ജീവികളുള്ള ഈ പ്രപഞ്ചത്തിൽ മനുഷ്യരായ നാം ഒട്ടനേകം സവിശേഷതകളുമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പ്രത്യേകം ആദരിച്ചിട്ടുണ്ട്. അല്ലാഹു പറയുന്നുണ്ട്, വലഖദ് കറംനാ ബനീ ആദം, ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. അപ്പോൾ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വതആല ആദരിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഇസ്രായിലെ 70-ാമത്തെ ആയത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അത് പറയുന്നത്. എന്നിട്ട് തുടർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, വഹമൽനാഹും ഫിൽ ബരി വൽ ബഹർ, കടലിലും കരയിലും അവരെ നാം കയറ്റുകയും ചെയ്തിരിക്കുന്നു, അഥവാ വാഹനം കയറ്റുകയും ചെയ്തിരിക്കുന്നു. വറസഖ്നാഹും മിനത്തയ്യിബാത്സ്, നല്ല വിശിഷ്ട വസ്തുക്കളിൽ നിന്നും അവർക്ക് നാം ആഹാരം നൽകുകയും ചെയ്തിരിക്കുന്നു. വഫല്ലൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ലീല, നാം സൃഷ്ടിച്ചുള്ളവരിൽ മിക്കവരേക്കാളും ഒരു വലിയ ശ്രേഷ്ഠത അവർക്ക് നാം നൽകുകയും ചെയ്തിരിക്കുന്നു. ഇപ്പം മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇതര ജീവികളിൽ നിന്നും വ്യത്യസ്തമായി പ്രകൃത്യാ പല വിശേഷണങ്ങളും നൽകിയിട്ടുണ്ട്. ഇരു കാലുകളിൽ നിവർന്നു നിൽക്കുക, നടക്കുക, അങ്ങനെ ചെയ്യുന്നൊരു ശരീരപ്രകൃതി, അതുപോലെ തന്നെ കാര്യങ്ങൾ ഗ്രഹിച്ചറിയുവാനുള്ള വിവേചന ശക്തി, പഞ്ചേന്ദ്രിയങ്ങൾ മുഖേന കാര്യങ്ങളെ വിലയിരുത്തുവാനുള്ള ഗ്രാഹ്യശക്തി, ഭൂതവർത്തമാന ഭാവി കാലങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള കഴിവ്, ഇതര ജീവികളെ അടക്കി ഭരിക്കുവാനുള്ള പ്രാപ്തി, അതുപോലെ തന്നെ ഭൂവിഭവങ്ങളെ ചൂഷണം ചെയ്യുവാനുള്ള സാമർത്ഥ്യം, കൈകൊണ്ട് ഭക്ഷണപദാർത്ഥങ്ങൾ എടുത്തു തിന്നുവാനുള്ള കഴിവ്, ഇതര ജീവികൾക്കൊന്നും സാധ്യമല്ലാത്ത ഇത്തരത്തിലുള്ള എത്രയോ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുമാറുള്ള ഒരു ശരീരഘടന, വേഷഭൂഷാദി അലങ്കാരങ്ങളും സൗന്ദര്യ വിഭവങ്ങളും ആസ്വദിക്കുവാനുള്ള വാസനയും കഴിവും, വിവിധ ജീവിതമാർഗങ്ങൾ അന്വേഷിക്കുവാനുള്ള സാമർത്ഥ്യം, എഴുത്തും വായനയും ശീലിക്കുവാനും ഉപയോഗപ്പെടുത്തുവാനുമുള്ള സാധ്യത, സംസാരശേഷി എന്നിങ്ങനെ എത്രയോ കാര്യങ്ങൾ ഇതിനെ ഉദാഹരണമായിട്ട് നമുക്ക് പറയുവാൻ സാധിക്കും. എന്നാൽ ഈ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വതആല നിസ്സാരമാക്കിയാണ് സൃഷ്ടിച്ചത് എന്നും, ദുർബലതകൾ ധാരാളമുള്ളവനാണ് എന്നും ഈ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. 5400 സസ്തനികളിൽ 14 വർഷം കുട്ടിക്കാലം പ്രായപൂർത്തിയെത്താനുള്ള കാലപരിധിയുള്ള ജീവി മനുഷ്യരാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെക്കുറിച്ച് പറഞ്ഞു, വഖുലിഖൽ ഇൻസാനു ളഈഫ, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ദുർബലനായിക്കൊണ്ടാണ്. ഈ ലോകത്ത് ജീവിച്ച മനുഷ്യരുടെ ആയുസ്സിൽ ഏറ്റവും കുറഞ്ഞ ആയുസ്സുള്ള സമുദായമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായം. 950 കൊല്ലം ജീവിച്ച നൂഹ് നബിയുടെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ അവസാന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സമൂഹത്തോട് പഠിപ്പിക്കുന്നത് എന്താണ്? അഅമാറു ഉമ്മത്തി മാ ബൈന സിത്തീന വസ്സബഈൻ, എൻ്റെ സമുദായത്തിൻ്റെ ആയുസ് 60-നും 70-നും ഇടയിലാണ്. ഇനി 60-70 കൊല്ലങ്ങൾ കിട്ടിയാൽ തന്നെ അതിലെന്തായിരിക്കും നമുക്ക് ചെയ്യാൻ സാധിക്കുക? അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുഅൻഹു അദ്ദേഹം പാടുന്ന ഒരു കവിതയിൽ കാണാം, ഇദാ ആശൽ ഫതാ സിത്തീന ആമ ഫനിസ്ഫുൽ ഉംരി തംഹഖുഹു ലയാലി, 60 കൊല്ലം ഒരാൾക്ക് ജീവിക്കാൻ അവസരം കിട്ടിയാൽ അതിൽ 30 കൊല്ലം രാത്രിയായിരിക്കും. പതിനഞ്ച് വർഷം അങ്ങോട്ടുമിങ്ങോട്ടും നടന്ന കുട്ടിക്കാലമായിരിക്കും. വസുലുസുൻ നിസ്ഫി ആമാലുൻ വഹിർസുൻ വശുഗുലുൻ ബിൽ മകാസിബി വൽ അയാൽ. പിന്നീട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി ജോലിയും പഠനവും വിവാഹവും കുടുംബവുമായി അങ്ങനെ പോകുന്ന കാലഘട്ടമായിരിക്കും. വബാഖിൽ ഉമ്രി അസ്ഖാമുൻ വശൈബുൻ വഹമ്മുൻ ബിർത്തിഹാലിൻ വന്തിഖാലിൻ. അവസാനം വാർദ്ധക്യവും നരയും മാത്രമാണ് നമുക്ക് ബാക്കിയാകുന്നത്. അതുപോലെ തന്നെ അസുഖങ്ങളും. ഫഹുബ്ബുൽ മർഇ തൂലൽ ഉമ്രി ജഹ്ലുൻ വഖിസ്മതഹു അലാ ഹാദൽ മിസാൽ. പിന്നീട് ഖബറിലേക്കുള്ളൊരു യാത്രയും പിന്നീട് നീണ്ട ബർസഖും. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെ ചുരുങ്ങിയ ഒരു സമയം മാത്രമേ അമലുകൾ ചെയ്യാൻ അവന് ലഭിക്കുന്നുള്ളൂ എന്നർത്ഥം. മരണപ്പെടുന്ന സമയത്ത് ചില ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ പറയില്ലേ, യാ അയ്യതുഹ നഫ്സുൽ മുത്മഇന്ന, ഓ സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബിക്, നിന്റെ റബ്ബിലേക്ക് നീ മടങ്ങിക്കോ, റാദിയത്തൻ മർദിയ, തൃപ്തിയുള്ളവനായി തൃപ്തി ലഭിക്കുന്നവനായി നീ മടങ്ങിക്കോ എന്നാണ്. ഈയൊരവസ്ഥയിൽ വിട പറയാൻ കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, അവൻ്റെ ഖബർ പോലും സന്തോഷത്തിൻ്റെ ഇടമായിരിക്കും. അത്തരക്കാർക്കു വേണ്ടി വിളിച്ചു പറയുമെന്നാണ് ഖബറിൽ, അഫ്രിഷൂഹു മിനൽ ജന്ന, സ്വർഗത്തിലെ വിരിപ്പുകൾ നിങ്ങൾ അവന് വിരിച്ചു കൊടുക്കൂ. വ അൽ ബിസൂഹു മിനൽ ജന്ന, സ്വർഗത്തിലെ വസ്ത്രങ്ങൾ നിങ്ങൾ അവനെ ധരിപ്പിക്കൂ. വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വാതിൽ നിങ്ങൾ തുറന്നുകൊടുക്കൂ അവന്. ഫയുഫ്സഹു ലഹു ഫീ ഖബ്രിഹി, അതോടെ അവൻ്റെ ഖബർ വിശാലമാകും. അബ്ഷിർ ബില്ലദി യസുറുക്, നിനക്ക് ലഭിച്ച ഈ നല്ല കാര്യങ്ങൾ, സന്തോഷപ്പെടുത്തുന്ന കാര്യങ്ങൾ, അതുകൊണ്ട് നീ സന്തോഷിച്ചോ എന്ന് അവനോട് പറയും എന്നാണ്. ഇങ്ങനെ ഖബറിൽ കിടക്കണമെന്ന ലക്ഷ്യബോധത്തോടെ ജീവിച്ച് ഈമാനികമായി മരിക്കാൻ കഴിഞ്ഞാൽ അത്തരക്കാർ ഖബറിൽ വെച്ച് പറയുമെന്നാണ്, റബ്ബി അഖിമിസ്സാ, അള്ളാഹുവേ അന്ത്യനാളൊന്ന് സംഭവിക്കണമേ. കാരണം അയാൾക്കിനി വരാനുള്ളത് സ്വർഗീയ സുഗന്ധങ്ങളും സ്വർഗീയ സുഖാനുഗ്രഹങ്ങളുമാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ലക്ഷ്യം പരലോക വിജയമായാൽ മാത്രമേ ഖബറിലെ ഈ മഹത്തായ സൗഭാഗ്യങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന, ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്താം. ഒന്ന്, നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. എല്ലാ കർമ്മങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യം പരലോക വിജയമായിരിക്കണം. അള്ള പറഞ്ഞതെന്താ, വമൻ അറാദൽ ആഹിറ, ആരെങ്കിലും പരലോകം ഉദ്ദേശിച്ചാൽ, വസഅലഹ സഅയഹ, എന്നിട്ട് അതിന് വേണ്ട പരിശ്രമങ്ങൾ ചെയ്താൽ, വഹുവ മുഅ്മിൻ, അവൻ വിശ്വാസിയുമാണെങ്കിൽ, ഫഉലാഇക കാന സഅയുഹും മഷ്കൂറ, അവൻ്റെ പ്രവർത്തനങ്ങൾ നന്ദിയോടെ സ്വീകരിക്കുന്നതാണ്. വിശ്വാസിയായിക്കൊണ്ട് പരലോകത്തിനു വേണ്ടി പ്രവർത്തിച്ചാൽ. അതുപോലെ തന്നെ സ്വർഗസ്ഥരായ ആളുകൾ, അവരെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, അവർ ദുനിയാവിൽ ഒരു നന്മ ചെയ്യുമ്പോൾ എന്താണ് പറയുക, മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുമ്പോൾ അവരെന്താണ് പറയുക, ഇന്നമാ നുത്വഇമുക്കും ലിവജ്ഹില്ലാ, ഞങ്ങൾ അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ, ഞങ്ങൾ നിങ്ങളിൽ നിന്നൊരു പ്രതിഫലം, ഒരു നന്ദി പോലും ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് കൊണ്ട് ആഗ്രഹിക്കുന്നത് പരിപൂർണമായ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രമാണ്. സ്വർഗമല്ലാതെ പരലോകമല്ലാതെ ഞങ്ങൾക്കിതിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യവുമില്ല എന്നവർ പറയും എന്നാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ ഇഖ്ലാസ് നമ്മുടെ പ്രവർത്തനങ്ങളിലെല്ലാം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. രണ്ടാമത്തെ ഒന്ന്, സ്വർഗത്തിൽ നമ്മൾ മാത്രമല്ല നമ്മുടെ കുടുംബവും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. ഈ സ്വർഗം, സ്വർഗമെന്ന ലക്ഷ്യത്തിലേക്ക്, പരലോക വിജയമെന്ന ലക്ഷ്യത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളെക്കൂടി നമ്മൾ നയിക്കേണ്ടതുണ്ട്. പ്രവാചകന്റെ മക്കാ ജീവിത കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ തന്നെ കുടുംബത്തിന് താക്കീത് നൽകാൻ അല്ല പറഞ്ഞില്ലേ, വഅൻദിർ അശീറത്തക്കൽ അഖ്റബീൻ, ഏറ്റവും അടുത്ത കുടുംബക്കാർക്ക് നീ താക്കീത് നൽകുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നുണ്ട്. അതുപോലെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു വീണ്ടും പറയുന്നുണ്ട്, യാ യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ, ഖു അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്നും രക്ഷിക്കണേ. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഖതാദ റഹിമഹുള്ള പറയുന്നത്, നമ്മൾ അവരോട് എന്തു ചെയ്യണം, അള്ളാഹുവിനനുസരിക്കാൻ അവനെ ധിക്കരിക്കാതിരിക്കാൻ അവരോട് നമ്മൾ പറയണം എന്നാണ്. അങ്ങനെ അവരെ നരകത്തിൽ നിന്നും രക്ഷിക്കാനുള്ള പണികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും സ്വർഗപ്രാപ്തിയായിരിക്കണം നമ്മുടെ ലക്ഷ്യം. സുഖങ്ങൾ മാത്രമുള്ള, പ്രയാസങ്ങളില്ലാത്ത, മരണമില്ലാത്ത, ഒരു വാർദ്ധക്യവും ബാധിക്കാത്ത, സന്തോഷം മാത്രം ലഭിക്കപ്പെടുന്ന ശാശ്വതമായ സുഖത്തിൻ്റെ ലോകമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞതെന്താ, ഫമൻ സുഹ്സിഹ അനിൽ നാരി വഉദ്ഖിലൽ ജന്ന, നരകത്തിൽ നിന്ന് ആർ അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തുവോ, ഫഖദ് ഫാസ്, തീർച്ചയായും അവൻ വിജയിച്ചിരിക്കുന്നു എന്നാണ്. ദുനിയാവിലെ കൊട്ടാര ജീവിതം നയിച്ചിരുന്ന ആസിയ റളിയല്ലാഹു അൻഹ, അവർ പോലും മോഹിച്ചതെന്താണ്, അവർ പറഞ്ഞില്ലേ, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, എന്റെ റബ്ബേ, നിന്റെ അടുക്കൽ സ്വർഗത്തിൽ എനിക്കൊരു വീട് നീ പണി കഴിപ്പിച്ച് തരേണമേ എന്നാണ്. ദുനിയാവിലെ കൊട്ടാരത്തിൽ ജീവിച്ച ആസിയ റളിയല്ലാഹു അൻഹ പോലും ആ കൊട്ടാര ജീവിതം ഉപേക്ഷിക്കുവാൻ, ഫിർഔനിന്റെ ശക്തമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുവാൻ തയ്യാറായത് സ്വർഗത്തിൽ ഒരു വീട് ലഭിക്കണം എന്ന അതിയായ ആഗ്രഹം കൊണ്ടായിരുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, അതുതന്നെയായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം എന്നുള്ളത്. അതുപോലെ തന്നെ ഇണകളറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു സ്ത്രീ അവളുടെ വീട്ടിലെ രാജ്ഞിയാണ്, അവളുടെ വീട് കൊട്ടാരമാണ്, അവളുടെ ഭർത്താവ് അതിലെ രാജാവുമാണ്. മറിച്ച് ഭർത്താവിനെ അടിമയാക്കി ഒരടിമയുടെ ഭാര്യയാവാൻ ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതെത്ര വലിയ വിഡ്ഢിത്തമാണ് എന്നാലോചിച്ച് നോക്കൂ. സ്വർഗം ലക്ഷ്യമാക്കുന്ന വിവാഹിതയായ ഒരു സ്ത്രീ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ സല്ലത്തിൽ മർഅത്തു ഖംസഹ, ഒരു സ്ത്രീ അഞ്ച് വഖത്ത് നമസ്കരിച്ചാൽ, വസ്വാമത്ത് ഷഹ്റഹ, റമളാനിൽ നോമ്പ് നോറ്റാൽ, വഹഫിലത്ത് ഫർജഹ, തൻ്റെ ഗുഹ്യാവയവം സംരക്ഷിച്ചാൽ, വഅത്താഅത്ത് സൗജഹ, തൻ്റെ ഭർത്താവിനെ അനുസരിച്ചാൽ, ദഖലത്തിൽ ജന്ന, അവൾ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. അയ്യുമമ്രഅത്തിൻ മാത്തത് വസൗജുഹ അൻഹ റാളിൻ ദഖലത്തിൽ ജന്ന, ഏതൊരു സ്ത്രീ മരണപ്പെടുന്നുവോ ആ സമയത്ത് അവളുടെ ഭർത്താവ് അവളെ തൊട്ട് തൃപ്തനാണ് എങ്കിൽ അവൾ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മറക്കാതെ, അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം മറക്കാതെ നന്മകളിൽ മുന്നേറി പരലോക വിജയം ആഗ്രഹിച്ചുകൊണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനുവേണ്ടി പണിയെടുത്തുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അങ്ങനെയാകുമ്പോഴാണ് സ്വർഗപ്രവേശനം നമുക്ക് സാധ്യമാവുകയുള്ളൂ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ, പരലോക വിജയം നമുക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വതാല അതിന് നമുക്കേവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم السلام عليكم ورحمة الله وبركاته
0: ما شاء الله പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ. ലക്ഷ്യം മറക്കുന്ന മുസ്ലിം സമൂഹം. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
2: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
3: പീസ് റേഡിയോയിൽ അടുത്തതായി ഖുർആൻ പാഠങ്ങൾ. ജിന്നുവർഗങ്ങളിൽ നിന്ന് മനുഷ്യർക്കൊരു ഗുണപാഠം, ഈ തലക്കെട്ടിലുള്ള സംസാരമാണ് ഇന്നത്തെ എപ്പിസോഡിൽ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി നമുക്കായി നിർവഹിക്കുന്നത്.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, പീസ് റേഡിയോയിലൂടെ ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. പരിശുദ്ധ ഖുർആനിലെ 46-ാം അധ്യായം, സൂറത്തുൽ അഹ്ഖാഫിലെ 29 മുതൽക്കുള്ള വചനങ്ങളാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ ഖുർആൻ പാഠങ്ങളിൽ നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വചനം. മനുഷ്യരെപ്പോലെ തന്നെ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ള മറ്റൊരു പ്രബല വിഭാഗമാണ് ജിന്നുവർഗം. നാം എല്ലാവരും അത് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എന്നാൽ പലപ്പോഴും ജിന്നുകൾ എന്ന് കേൾക്കുമ്പോൾ ആളുകൾ അത് പിശാചുക്കളുടെ, ഷെയ്ത്താന്മാരുടെ പര്യായ പദമായി മനസ്സിലാക്കി വച്ചിട്ടുണ്ട്. അത് തീർത്തും തെറ്റായ ഒരു കാര്യമാണ്. മറിച്ച് മനുഷ്യർ എന്ന് പറയുന്നതുപോലെയുള്ള ഒരു പ്രയോഗമാണ് ജിന്നുകൾ എന്നതും. മനുഷ്യരിൽ സത്യവിശ്വാസികളും സത്യനിഷേധികളും ഉള്ളതുപോലെ തന്നെ, നല്ലവരും ചീത്തയാളുകളും ഉള്ളതുപോലെ തന്നെ, ജിന്നുകളിലും സത്യവിശ്വാസികളുമുണ്ട്, അല്ലാത്തവരുമുണ്ട്, നല്ല ജിന്നുകളുമുണ്ട്, ചീത്ത ജിന്നുകളുമുണ്ട്. മനുഷ്യരിലെയും ജിന്നുകളിലെയും ചീത്തയാളുകളെയാണ് നാം ഷെയ്ത്താന്മാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജിന്നുവർഗം എന്ന് കേൾക്കുമ്പോഴേക്ക് അത് മോശപ്പെട്ടൊരു വിഭാഗമാണ് എന്ന് ഒരിക്കലും കരുതാൻ പാടില്ല. ആ ഒരു വിഷയത്തിലേക്ക് വെളിച്ചം നൽകുന്ന ചില വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സൂറത്തുൽ അഹ്ഖാഫിലെ 29-ാമത്തെ വചനം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രബോധനത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നമസ്കരിക്കവേ, പ്രവാചകൻ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നമസ്കരിക്കുന്ന സ്ഥലത്ത് ഹാജറായ ജിന്നുകൾ, അവർക്ക് അവിടെ വെച്ചുണ്ടായ മാറ്റങ്ങളും അതിനുശേഷമുണ്ടായ സംഭവങ്ങളുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, വഇദ് സറഫ്ന ഇലൈക നഫറം മിനൽ ജിന്നി യസ്തമിഊന അൽഖുർആന ഫലമ്മാ ഹദറൂഹു ഖാലൂ അൻസിതു ഫലമ്മാ ഖുദിയ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ. അല്ലാഹു പറയുന്നു, നബിയെ, ജിന്നുകളിൽപ്പെട്ട ഒരു സംഘത്തെ ഖുർആൻ കേൾക്കുന്നവരായിക്കൊണ്ട് താങ്കളുടെ അടുക്കലേക്ക് നാം തിരിച്ചുവിടുകയുണ്ടായി. അങ്ങനെ ഖുർആൻ പ്രവാചകൻ പാരായണം ചെയ്തുകൊണ്ട് നമസ്കരിക്കെ അവർ അവിടെ ഹാജറായി. ഫലമ്മ ഹദറൂഹു ഖാലൂ, അവർ അവിടെ ഹാജറായപ്പോൾ അവർ പറഞ്ഞു, അൻസിത്തു, നിങ്ങൾ മിണ്ടാതിരിക്കൂ, ആരും ബഹളമുണ്ടാക്കരുത് എന്നു പറഞ്ഞുകൊണ്ട് അവർ ഖുർആൻ പാരായണം ശ്രദ്ധിച്ചു കേട്ടു. ഫലമ്മ ഖുദിയ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ, ഖുർആൻ പാരായണം പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ തങ്ങളുടെ സമൂഹത്തിന് താക്കീത് നൽകുന്ന ആളുകളായിക്കൊണ്ട് അവർ തിരിച്ചുപോവുകയും ചെയ്തു. ഈ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് നൽകുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, ജിന്നുവർഗം അവർ പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം കേൾക്കാൻ വേണ്ടി പ്രവാചകൻ്റെ അടുക്കൽ ഹാജറായി എന്ന കാര്യമാണ്. അതാണ് യസ്തമിഊനൽ ഖുർആൻ, അവർ ഖുർആൻ ശ്രദ്ധിച്ചു കേട്ടു. അതുകൊണ്ടാണ് ഫലമ്മ ഹദറൂഹു ഖാലു അൻസിതു, അവർ അവിടെ ഹാജറായപ്പോൾ ജിന്നുകൾ പരസ്പരം പറഞ്ഞു, ആരും ബഹളം വെക്കാതിരിക്കൂ, ശബ്ദമുണ്ടാക്കാതിരിക്കൂ. അപ്പോൾ ശബ്ദമുണ്ടാക്കാതെ ബഹളമുണ്ടാക്കാതെ അച്ചടക്കത്തോടുകൂടി പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം അവർ ശ്രവിക്കുകയും അവർക്കത് മനസ്സിലാവുകയും ചെയ്തു. ഇതുമാത്രമാണോ സംഭവിച്ചത്? അല്ല. ഫലമ്മാ ഖുദിയ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ, ആ ഖുർആൻ പാരായണം ശ്രവിച്ചു കഴിഞ്ഞപ്പോൾ അവർ വിശ്വാസികളാവുകയും തങ്ങളുടെ സമൂഹങ്ങൾക്ക് കൂടി അത് പറഞ്ഞുകൊടുക്കാൻ വേണ്ടി, ദഅവത്തിനു വേണ്ടി, അവരെക്കൂടി ഈ സത്യത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അവർ തിരിച്ചുപോവുകയും ചെയ്തു. അങ്ങനെ തിരിച്ചുപോയതിനു ശേഷം അവർ പറയുന്നത് എന്താണ്? അതും ശ്രദ്ധിക്കുക. ഖാലു യാ ഖൗമന ഇന്നാ സമിഅന കിതാബൻ ഉൻസില മിൻ ബഅദി മൂസ മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി യഹ്ദീ ഇലൽ ഹഖി വഇലാ ത്വരീഖിൻ മുസ്തഖീം. അവർ അവരുടെ സമൂഹത്തിലേക്ക് തിരിച്ചുപോയിട്ട് പറഞ്ഞു, ജിന്നുകളുടെ സമൂഹമേ, ഞങ്ങളുടെ സമൂഹമേ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് നൽകപ്പെട്ട തൗറാത്തിന് ശേഷം ഇതാ തത്തുല്യമായ മഹത്തായ ഒരു വേദഗ്രന്ഥം ഞങ്ങൾ ശ്രവിച്ചിരിക്കുന്നു. അത് പൂർവീക വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തുന്ന ഗ്രന്ഥവുമാണ്. യഹ്ദീ ഇലൽ ഹഖ്, അത് സത്യത്തിലേക്കാണ് വഴി നടത്തുന്നത്. വൈലാ ത്വരീഖിൻ മുസ്തഖീം, ശരിയായ ത്വരീഖിലേക്ക്, വഴിയിലേക്ക്, അഥവാ സിറാത്തുൽ മുസ്തഖീമിലേക്കാണ് വഴി നടത്തുന്നത്. അപ്പോൾ ഇവർ പറയുന്നത്, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ തൗറാത്തിൽ വരെ അറിവുണ്ടായിരുന്ന ആളുകളാണ് ഇവർ. മറ്റു വേദങ്ങളെക്കുറിച്ച് പരിചയമുണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ അവർ പറയുന്നത്, അതിനുശേഷം പൂർവ്വ വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥമാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത്. മാത്രമല്ല, ഈ ഗ്രന്ഥം പരാമർശിക്കുന്ന കാര്യങ്ങൾ സത്യമാണ്. ഏറ്റവും ശരിയായ സിറാത്തുൽ മുസ്തഖീമിലേക്ക് വഴി നടത്തുന്ന വേദഗ്രന്ഥമാണ് ഖുർആൻ എന്ന വമ്പിച്ച തിരിച്ചറിവ് അവർക്കുണ്ടാവുകയും അവർ സത്യവിശ്വാസം സ്വീകരിച്ച് മുസ്ലിമീങ്ങളാവുകയും ചെയ്തു. എന്നിട്ട് തങ്ങളുടെ സമൂഹത്തോടുകൂടി ഈയൊരു വിശ്വാസം സ്വീകരിക്കുവാനും ഖുർആനിൽ വിശ്വസിക്കുവാനും അവർ പ്രേരിപ്പിക്കുകയും പ്രബോധനം ചെയ്യുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. മാത്രമല്ല, അവർ വീണ്ടും പറഞ്ഞു, യാ ഖൗമന അജീബു ദാഇ അല്ലാഹി വ ആമിനു ബിഹി യഗ്ഫിർ ലക്കും മിൻ ദുനൂബികും വ യുജിർകും മിൻ അദാബിൻ അലീം. ഞങ്ങളുടെ സമൂഹമേ, അള്ളാഹുവിൻ്റെ ദാഇയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിങ്ങൾ ഉത്തരം നൽകുകയും അദ്ദേഹത്തിൽ നിങ്ങൾ വിശ്വസിക്കുകയും വേണം. എങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും വേദനയേറിയ ശിക്ഷയിൽ നിന്ന് അവൻ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യും എന്നുകൂടി അവർ പറയുന്നു. അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാൻ, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുവർഗത്തിലേക്ക് കൂടിയുള്ള പ്രവാചകനാണ്. അതുകൊണ്ട് തന്നെ ജിന്നുകളോട് അവർ പറയുന്നത് എന്താണ്? നിങ്ങൾ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കണം, അദ്ദേഹത്തിൻ്റെ ആഹ്വാനങ്ങൾക്ക് നിങ്ങൾ ഉത്തരം നൽകണം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിങ്ങൾ വിശ്വസിച്ചാൽ, പ്രവാചകനെ നിങ്ങൾ വിശ്വസിച്ചാൽ, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരികയും വേദനയേറിയ ശിക്ഷയിൽ നിന്ന് അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്യുമെന്നുള്ള വളരെ മനോഹരമായ ഒരു പ്രബോധനമാണ് ജിന്നുകൾ അവിടെ ചെന്ന് നിർവഹിച്ചത്. വീണ്ടും അവർ പറഞ്ഞു, 32-ാമത്തെ ആയത്തിൽ, വമൻ ലാ യുജിബ് ദാഇ അല്ലാഹി ഫലൈസ ബിമുഅ്ജിസിൻ ഫിൽ അർദി വലൈസ ലഹു മിൻ ദൂനിഹി ഔലിയ ഉലൈക ഫീ ളലാലിൻ മുബീൻ. പ്രവാചകൻ ആരെങ്കിലും ഉത്തരം നൽകുന്നില്ലെങ്കിൽ അവർക്ക് അല്ലാഹുവിനെ തോൽപ്പിച്ചു കളയാനൊന്നും സാധ്യമല്ല. അള്ളാഹുവിന് പുറമെ അവർക്ക് രക്ഷാധികാരികളുമില്ല. അത്തരക്കാർ വ്യക്തമായ വഴികേടിലായിരിക്കും. അതുകൊണ്ട് അള്ളാഹുവിനെ തോൽപ്പിക്കാൻ സാധ്യമല്ല. പ്രവാചകനിൽ വിശ്വസിക്കുക, വഴികേടിൻ്റെ വഴി തിരഞ്ഞെടുക്കരുത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവർ സത്യവിശ്വാസം സ്വീകരിക്കുകയും അതിനുവേണ്ടി തങ്ങളുടെ സമൂഹത്തെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന അത്ഭുതകരമായൊരു കാഴ്ചയാണ് സൂറത്തുൽ അഹ്കാഫിലെ 29 മുതൽ 32 വരെയുള്ള വചനങ്ങളിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ജിന്നുകളിൽ നിന്ന് നമുക്കും ഒരു വലിയ പാഠമുണ്ട്. ഖുർആൻ കേട്ടാൽ, ഖുർആനിക വചനങ്ങൾ കേട്ടാൽ ഉടനടി അതിൽ വിശ്വസിക്കുവാനും അതിൻ്റെ നന്മയെ സംശീകരിക്കുവാനും അത് മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞുകൊടുക്കുവാനും ഈ ജിന്നുകൾ കാണിച്ച താൽപ്പര്യം, ആ ഒരു താൽപ്പര്യം നമുക്കും പാഠമാവണം. പരിശുദ്ധ ഖുർആൻ കേൾക്കുകയും അത് സ്വീകരിക്കുകയും നമ്മുടെ സമൂഹത്തിലേക്ക് അതിൻ്റെ നന്മകൾ എത്തിച്ചു കൊടുത്തുകൊണ്ട് അതിനുവേണ്ടി സമൂഹത്തെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളായി നാം മാറേണ്ടതുണ്ട്. ജിന്നുവർഗത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വളരെ വലിയൊരു ഗുണപാഠമാണിതെന്ന് മനസ്സിലാക്കുക. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
3: ജസാകല്ലാഹു ഖൈറ. ഖുർആൻ പാഠങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു. ജിന്നുവർഗങ്ങളിൽ നിന്ന് മനുഷ്യർക്കൊരു ഗുണപാഠം ഈ തലക്കെട്ടിലുള്ള സംസാരമായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ ഹാഫിൽ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി നമുക്കായി നിർവഹിച്ചത്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദഖ കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമ്മുടെ ഏകദേശം തൊട്ടടുത്ത ഒരു സ്ഥലത്തുള്ള ഒരു അത്യാവശ്യം ഒരു സാമ്പത്തിക സ്ഥിതിയുള്ള ഒരാൾ നല്ലൊരു വീടൊക്കെ വെച്ചു. അയാൾ അവിടെ താമസം ആരംഭിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അവർക്കിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കസേര വലിയൊരു ഷോപ്പിൽ പോയിട്ട് വാങ്ങി, അറിയപ്പെടുന്ന ഒരു ഷോപ്പിൽ പോയിട്ട് നല്ല വില കൊടുത്ത് വാങ്ങി, നല്ലൊരു കസേരയാണ്. അപ്പോൾ ആ കസേരയിൽ ഇദ്ദേഹത്തിൻ്റെ ഉമ്മ, ഉമ്മ പ്രായമുള്ളൊരു സ്ത്രീയാണല്ലോ, അവരൊന്നും ഈ കസേര കണ്ടപ്പോൾ അതിലൊന്ന് വെറുതെ ഒന്ന് ഇരുന്ന് നോക്കി. ഇരുന്നത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പറ്റിയില്ല,
3: അരുമോൾക്ക്
2: പറ്റിയില്ല. അപ്പോൾ ഈ സ്ത്രീ ചെന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങളെ ഉമ്മ ഉണ്ടോ, ഞാൻ വാങ്ങിയ കസേരയിൽ ഇരിക്കുന്നുണ്ട്, അവർക്ക് വേറെ എന്തെല്ലാം ഇവിടെ സോഫയും കസേരയൊക്കെ അല്ല, അതിലിരുന്നാൽ പോരെ, എൻ്റെ കസേരയിൽ തന്നെ പോയിരിക്കണോ. അപ്പോൾ ഭാര്യ ഇത് ഇങ്ങനെയാണ് പറഞ്ഞപ്പോൾ അയാൾ ആ ചൂടിൽ വന്നിട്ട് ഉമ്മ ഇരിക്കണ ആ കസേരയിൽ എന്ത് ചെയ്തു, അയിമൊന്ന് കാലുകൊണ്ട് ഇങ്ങനെ തട്ടി, ഉമ്മ നിങ്ങൾക്ക് വേറെ എത്ര കസേര ഉണ്ട്, അവിടെ പോയിരുന്നാൽ പോരെ, ഒന്ന് ചൂടായിട്ട് അയാൾ സംസാരിച്ചു. അപ്പോൾ ഇയാൾ ഈ കാലുകൊണ്ട് തട്ടിയല്ലോ. അപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ നീ ആ ഉയർത്തിയ കാലുണ്ടല്ലോ, കാരണം ഉമ്മാനെ ചവിട്ടിയതിന് സമാനമാണ്, നീ ആ ഉയർത്തിയ കാലുണ്ടല്ലോ എന്ന് മാത്രമാണ് ഉമ്മ പ്രതികരിച്ചത്. അത് കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. പിന്നെ ഇയാൾ ഒരു പ്രാവശ്യം സാധാരണ നഖം വെട്ടുന്ന നഖം വെട്ടാറുണ്ടല്ലോ നമ്മൾ, അപ്പോൾ കാലിൻ്റെ നഖം വെട്ടിയ സമയത്ത് ഒന്ന് ഒന്ന് കയറി വെട്ടി, ചെറിയൊരു രക്തം പൊടിഞ്ഞു, സാധാരണ നമുക്കൊക്കെ ഉണ്ടാവുന്നതാണ്. പക്ഷെ ആ മുറിവ് ഉണങ്ങിയില്ല, അതിങ്ങനെ പഴുത്ത് ആകെ വ്രണമായി. അയാൾ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ആഴത്തിലേക്ക് എത്തിയിട്ടുണ്ട്, ഈ വിരൽ മുറിച്ച് കളയേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾക്ക് ബേജാറായി, പക്ഷേ വിരൽ മുറിച്ച് കളഞ്ഞിട്ടില്ലെങ്കിൽ വീണ്ടും കയറും. അങ്ങനെ ആ വിരൽ മുറിച്ച് കളഞ്ഞു. പിന്നീട് ആ മുറി വീണ്ടും ഉണങ്ങാതെ വീണ്ടും പരിശോധിച്ചപ്പോൾ അത് അദ്ദേഹം പറഞ്ഞു, കണങ്കാർ
3: സ്പ്രെഡ് ചെയ്ത്
2: അതുവരെ മുറിക്കേണ്ടി വരും, ഫുള്ള് മുറിച്ച് കളയേണ്ടി വരും. അങ്ങനെ അതും മുറിച്ചു. അപ്പോൾ ഞാൻ പറയുന്നത് ഇതുപോലെ സമാനമായ കുറേ സംഭവങ്ങളുണ്ട്. കാരണം ഉമ്മയുടെ അല്ലേ, ഉമ്മാനെ ചവിട്ടാൻ വേണ്ടി ഉയർത്തിയ കാല്, ഉമ്മാനെ ചവിട്ടിയിട്ടില്ല, ഉമ്മ ഇരുന്ന കസേരയിൽ ഭാര്യ തള്ളിവിട്ടതാണ്. ഇതിൽ രണ്ട് മനുഷ്യ ചിന്തിക്കുന്നവർക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഉമ്മയോടുള്ളത്, രണ്ടാമത്തെ കാര്യം ഈ ഭാര്യമാർ പറയണ കേട്ടിട്ട് നേരെ എന്ത് ചെയ്യരുത്, നമ്മൾ അവരെ
3: തുള്ളിച്ചാടിക്കാൻ
2: പോകരുത്. പലപ്പോഴും നമ്മുടെ സഹോദരന്മാർ അവരൊക്കെ സ്വർഗം നഷ്ടപ്പെടുക, അവരെ ഭാര്യമാരാണ് നഷ്ടപ്പെടുത്തുക. ഈ സഹോദരിമാർക്ക് സ്വന്തം ഭർത്താവിനോട് സ്നേഹമുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്താ, ഉമ്മ ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും എൻ്റെ ഭർത്താവിൻ്റെ സ്വർഗം നഷ്ടപ്പെടുക, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, പരമാവധി ഉമ്മാക്ക് എന്താ വെച്ചാൽ ചെയ്തു കൊടുക്കണം എന്ന് പറയാണ് വേണ്ടത്. അവർക്ക് പ്രയാസമുണ്ട്, കാരണം നമുക്കറിയാം ആ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന മുതലേ ഉമ്മ അങ്ങനാക്കി ഇങ്ങനാക്കി പീഡിപ്പിച്ചു, ഉമ്മ സിറ്റൗട്ട് ഇരിക്കും, ബാക്കി മുഴുവൻ പണി പെണ്ണിനെ കൊണ്ട് ചെയ്യിപ്പിക്കും, രാവിലെ മുതലേ വൈകുന്നേരം വരെ ഈ മരുമോൾക്ക്, അങ്ങനെ കഷ്ടപ്പെട്ട ഒരുപാട് സഹോദരന്മാർ, ഒരു 10-15 കൊല്ലം മുമ്പ് പിന്നെ മുഴുവൻ കഷ്ടപ്പെട്ട സഹോദരിമാരെ കുറിച്ച് നമുക്കറിയാം. ഇന്നിപ്പോലും ആ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു അല്ലേ, ഇന്നും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഉമ്മയോടുള്ള ആ ഒരു ആദരവും സ്നേഹവും ബഹുമാനവും കടപ്പാടും ഉമ്മയോടൊപ്പയോടൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഉത്തരവാദിത്തമാണ്. ഭാര്യ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭാഗം തന്നെ, ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്, നമ്മുടെ പാതിയാണ്. പക്ഷെ ആ ഭാര്യ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെടാം അല്ലേ, ഡിവോഴ്സ് എന്നൊരു സംഭവത്തിൽ നഷ്ടപ്പെടാമല്ലോ. പക്ഷെ ഉമ്മയോ അറുത്തു മുറിച്ചാൽ മാറില്ലല്ലോ, മാതാപിതാക്കൾ മക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വലിയ ചിന്തക്ക് ശരിക്ക് ആരാണെങ്കിലും, രക്ഷിതാക്കളാണെങ്കിലും കുട്ടികളാണെങ്കിലും ഒക്കെ അത് പരസ്പരം കൂട്ടിഘടിപ്പിച്ച അല്ലേ, അതേശു ഭാര്യ നിസ്സാരാക്കല്ല, നമുക്കുണ്ടായ മക്കളൊക്കെ ഭാര്യയിലാണ് അല്ലേ. ഇതെൻ്റെ കുട്ടി എന്ന് പറയുന്നത് ഒരിക്കൽ നമ്മൾ പറയുന്ന നിസ്സാരമായി കാണുന്ന ഭാര്യയിലാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പം അവരും എന്തല്ല,
3: അവരും
2: അന്യരല്ല, എല്ലാവരും ഒരുമിച്ച് ഇപ്പോൾ ആ ആ സഹോദരി, ആ ഭാര്യ, ആ മരുമകൾ ചിന്തിക്കുകയാണ്, നന്നായി പോകണമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഈ അമ്മായിമ്മ ചിന്തിക്കുകയാണെങ്കിൽ എന്താണ്, കുടുംബം വളരെ നന്നായി പോകും. ആയിരക്കണക്കിന് മെസ്സേജുകളാണ് നമുക്ക് വരുന്നത് സ്നേഹക്കൂടിലേക്ക്. ഇന്നലെ പോലും ഒരു സഹോദരി അയച്ച മെസ്സേജ് ഉണ്ട്, എന്ത് പിന്നെ ഭർത്താവിനനുസരിച്ചാൽ പോരെ, ഭർത്താവിൻ്റെ ഉമ്മാനെ അനുസരിക്കേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം. കാരണം ഇടങ്ങേറായിട്ട് ചോദിക്കുകയാണ്, അവർക്കിപ്പോൾ ഒന്നുമില്ല. അതേപോലെ തന്നെ ഈ സഹോദരിമാരെ ഇടങ്ങേറാക്കാതെ അവരും തന്നെ നല്ല നിലക്ക് പോവുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് എന്ത് ചെയ്യണം,
3: ചിന്തിക്കണം.
2: അതിനോടൊപ്പം ഒരു കാര്യം കൂട്ടിച്ചേർക്കാളം തരും, ഈ ഭാര്യമാർ മനസ്സിലാക്കേണ്ടത് അവർക്ക് അവർ ഉമ്മാക്ക് ചെയ്തു കൊടുക്കാത്ത കാര്യങ്ങളാണ് ഭാര്യമാർക്ക് ചെയ്തു കൊടുക്കണത് അല്ലേ. അവർ പറയുന്ന വീട് ഡിസൈന്, അവരുടെ റൂമിലുള്ള സെറ്റിങ്സ്, ഇതൊക്കെ ആര്, അതൊന്നിപ്പോൾ ഉമ്മ ഒന്നും ആവശ്യപ്പെടുന്നില്ല, ഉമ്മാക്ക് ചെയ്തു കൊടുക്കണമെന്നില്ല, ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ ഭർത്താവിനെ ഉമ്മയുമായി തെറ്റിച്ച് അവരെ സ്വർഗം കളയുന്ന പണി സഹോദരന്മാരെന്ത് ചെയ്യരുത്, എടുക്കരുത് എന്നുകൂടി ഓർമ്മപ്പെടുത്തണം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചിന്താ ശകലം. നമ്മൾ ഇന്നത്തെ ശ്രോതാക്കൾക്ക് നമ്മൾ

0: രാത്രി ഏകദേശം 2 മണി പിന്നിട്ട് കാണും. അയാൾ തന്റെ വിരിയിൽ നിന്ന് എണീറ്റു. വിരിയിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ മൂത്രമൊഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങാതെ കിടക്കുന്ന ഈ രാത്രി ഒന്ന് നിശ്വസിക്കാനായിരിക്കും അയാൾ പുറത്തു പോകുന്നതെന്ന് ഭാര്യ വിചാരിച്ചു. തന്റെ ആടിനെ കെട്ടിയ കയറ് അഴിച്ച് അയാൾ പതിയെ വീടിന്റെ പിൻഭാഗത്തേക്ക് പോയി. ഒരു മാവിൻ കൊമ്പിൽ ഒരു മുളം കയറിൽ അയാളുടെ ജീവിതം അവസാനിപ്പിച്ചു. നേരം വെളുത്തപ്പോൾ ഭർത്താവിനെ അന്വേഷിച്ച് അവസാനം വെറുങ്ങലിച്ച് നിൽക്കുന്ന ഉറുമ്പരിച്ച ശരീരം അദ്ദേഹത്തെ കാണാതെ അസ്വസ്ഥരായി ഭാര്യയും മക്കളും കുടുംബങ്ങളും തെരഞ്ഞപ്പോൾ മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന അദ്ദേഹത്തിന്റെ മൃതശരീരത്തിന്റെ താഴെയിരുന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനിതൊക്കെ ചെയ്തു എന്ന്. ഉത്തരം അദ്ദേഹത്തിന്റെ തന്നെ തലയിണക്ക് താഴെ എഴുതി വെച്ച കുറിപ്പിലുണ്ടായിരുന്നു. ഞാൻ പോവാണ്, എനിക്കിനി ആരോടും കടം ചോദിക്കാൻ വയ്യ. ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ മക്കളെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടായിക്കോളൂ. നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാകും. ഞാൻ പോട്ടെ. അയാൾ ചെയ്തത് ഒരു മണ്ടത്തരമായിരുന്നു. അയാൾ ചെയ്തത് അയാളെ തന്നെ നഷ്ടപ്പെടുത്തലായിരുന്നു. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് വലിയ പരിഹാരങ്ങൾ കിട്ടുമായിരുന്നു. അയാളുടെ ബോഡി ഇൻക്വസ്റ്റ് കഴിഞ്ഞ്, അയാളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആൾക്കൂട്ടം അയാളെ മണ്ണിൽ വെച്ച് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കാരുണ്യ നിധി ശേഖരിച്ചു, കുടുംബത്തിനൊരു വീട് വെച്ചു കൊടുത്തു. മക്കളും കുടുംബവുമൊക്കെ നീറുന്ന ഒരു മനസ്സുമായി ഒരുപക്ഷെ ഇന്നും ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയുന്നത്, നമുക്കൊക്കെ ചില നൊമ്പരങ്ങൾ ഉണ്ടാകും, ചില വേദനകൾ ഉണ്ടാകും, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് റബ്ബിനോട് പറയാൻ ആദ്യം ശ്രമിക്കുകയും അതോടൊപ്പം നമുക്ക് ഏറ്റവും നന്നായി സംസാരിക്കാവുന്ന വ്യക്തികളോട് തുറന്നു പറയുകയും ചെയ്ത് പരിഹാരത്തിനു വേണ്ടി പറയുകയും പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും പണിയെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ വഴി. ഒരിക്കലും ആത്മഹത്യയുടെ വഴികളിലേക്ക് നടക്കലോ, വിഷാദരോഗിയായി എല്ലാം നഷ്ടപ്പെടുത്തലോ, അല്ലെങ്കിൽ വിധിയെ പഴിക്കലോ, റബ്ബിനെ ചീത്ത പറയലോ ഒന്നുമല്ല. നല്ല പഠനങ്ങളും നല്ല അന്വേഷണങ്ങളും ആത്മീയമായ പുതിയ ജീവിതത്തിന്റെ വഴിയുമൊക്കെ നമുക്ക് നൽകുന്നത് ഇത്തരം കരുത്തായിരിക്കും. അത്തരം യാത്രകൾക്ക്, അത്തരം ശ്രദ്ധകൾക്ക് ഇനിയും അവസരമുണ്ടാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഉമ്മമാരിപ്പ് ചെയ്യുന്ന പണി എന്താണ്? നേരെ ഫോൺ എടുക്കുക, തുറക്കുക, ഇത് കൊടുക്കുക. കുട്ടി ഇതിലേക്ക് ഇങ്ങനെ നോക്കും, എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിക്കും, ഉമ്മാന്റെ പ്രശ്നം തീരും. കുട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, നേരെ ഇത് തുറക്കും, നേരെ കയ്യിൽ കൊടുക്കും. യഥാർത്ഥത്തിൽ ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നം പറയുമ്പോൾ നമ്മളത് ഒരു ലഹരിയിലേക്കും MDMA യിലേക്കും മാത്രം ചുരുക്കും. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ശരിയായ കാരണങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. ഡ്രൈവിങ്, പാചകം, നമ്മൾ ചെയ്യുന്ന ജോലികൾ ഏതാണെങ്കിലും ആ ജോലികളൊക്കെ. എന്നാൽ പാരന്റിങ്ങോ? വിവാഹം കഴിക്കുന്നു, കുട്ടി ഉണ്ടാകുന്നു, കുട്ടി നമ്മളെ കയ്യിൽ കിടന്ന് വളരുന്നു, അതിന് പ്രത്യേകിച്ച് ഗൈഡ് ലൈനുകളൊന്നുമില്ല. ശരിക്കും പീസ് റേഡിയോ സമൂഹത്തിൽ ചെയ്ത ദൗത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പീസ് റേഡിയോ സമൂഹത്തിലേക്ക് കൊടുത്ത അതിൻ്റെ സ്നേഹക്കൂടിലൂടെയും ഓൺലൈൻ കൗൺസിലിങ്ങിലൂടെയൊക്കെ കൊടുത്ത കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനുകൾ തന്നെയാണ്. ഒരുപാട് രക്ഷിതാക്കൾക്ക് വെളിച്ചം പകർന്ന ഒരു സംഭവമാണ്. മാത്രമല്ല, അത് ഒരു ഗൈഡ് ലൈൻ കൊടുക്കുന്നതിലുപരി കുട്ടികളുടെ സ്ക്രീൻ ടൈം റീപ്ലേസ് ചെയ്യാനുള്ള പദ്ധതികൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ടെലികിസ്, സ്റ്റാർ ക്വസ്റ്റ്, ഒരു പാരലൽ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, കിഡ്സ് ഗാലറി ജമീലിലെ. ഇതൊക്കെ ശരിയാം വിധം മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് രക്ഷിതാക്കളുടെ ഒരു വലിയ സപ്പോർട്ട് ആവശ്യമുണ്ട്. നമുക്ക് ഇതിനൊക്കെ ഒരുപാട് മാൻ പവർ ആവശ്യമുള്ള മേഖലയാണ് ഇതൊക്കെ. അതിൻ്റെ എഡിറ്റിങ് ഇതിൻ്റെ അപ്ലോഡിങ് ഇതൊക്കെ പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ പേഴ്സണലി ചെയ്തുതരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ സന്നദ്ധാണെങ്കിൽ പീസ് റേഡിയോയിലെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ മീഡിയ സ്കൂൾ എന്നുള്ളൊരു വിൻഡോ ഉണ്ട്, ആ വിൻഡോയിലൂടെ നിങ്ങൾക്ക് പറയാം. പീസ് റേഡിയോയുടെ മൊബൈൽ നമ്പർ വഴി നിങ്ങളുടെ സന്നദ്ധത അറിയിക്കാം. ഈയൊരു ഉപദേശം ഒന്ന് കേൾക്കുക. എന്താ, കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും ഫോണ് കൊടുക്കരുത്. ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു 5 വയസ്സിൻ്റെ ഉള്ളിൽ പരമാവധി ഫോണ് ഒരു കത്തി കൊടുക്കുന്നതിലേറെ ഗൗരവത്തിൽ കാണണം എന്ന് അഭ്യർത്ഥിക്കാം.
1: പീസ് റേഡിയോയിൽ അടുത്തതായി റിയാദ് സ്വാലിഹീൻ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ, വലാ ഉദ്വാന ഇല്ലാ ലിദ്ദാലിമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ وعلى آله وصحبه أجمعين أما بعد സഹ്ല ബിനു ഹുനൈഫ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. അതിൻ്റെ ഏതാനും ചില ഫവായിദുകളാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രക്തസാക്ഷികളെ സംബന്ധിച്ച് വിശദമായി പഠിപ്പിച്ചിട്ടുണ്ട്. രക്തസാക്ഷികൾ ആരൊക്കെയാണ്, അതിൻ്റെ ഇനങ്ങൾ, അവരുടെ മർത്തബയിൽ എത്തുന്ന പ്രതിഫല രീതിയിൽ പ്രതിഫലം ലഭിക്കുന്ന ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിപ്പറഞ്ഞിട്ടുണ്ട്. അതിന് ഒന്നാമത്തെ മർത്തബയിൽ ദർജയിൽ നിൽക്കുന്നവരാണ് ശത്രുക്കളുമായി പടർക്കളത്തിൽ വെച്ച് ഏറ്റുമുട്ടി രക്തസാക്ഷിത്വം വരിക്കുന്നവർ. അതാണ് അവരിലെ ഏറ്റവും വലിയ മർത്തബയിൽ നിൽക്കുന്നവർ. ഉന്നത പദവിയിൽ നിൽക്കുന്ന രക്തസാക്ഷികൾ അവരാണ്. വേറെയും 10-18 ആളുകളെ രക്തസാക്ഷികളുടെ പ്രതിഫലം ലഭിക്കുന്നവരുടെ ഗണത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അല്ലദീന യഖ്തുലൂന ദൂന അംവാലിഹിം, തങ്ങളുടെ ധനം, ആ ധനത്തെ സംരക്ഷിക്കുന്നതിൻ്റെ മുന്നേ ആ മാർഗത്തിൽ വധിക്കപ്പെടുന്നവർ. അതുപോലെ സ്വന്തം ദേഹത്തെ പ്രതിരോധിക്കുന്ന വേളയിൽ വധിക്കപ്പെടുന്നവർ, ഇവരൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു അനുചരൻ ചോദിച്ചു, അറായിത്ത യാ റസൂലല്ലാ, ഇൻ ജാഅനി റജുലുൻ യത്ലുബു മാലി, ഒരാൾ എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ ധനം, അത് അയാൾ ചോദിക്കുന്നു, ബലാത്കാരമായി അത് നേടിയെടുക്കാൻ വേണ്ടിയാണ് അയാൾ വന്നതും അയാൾ ധനം ചോദിക്കുന്നതും, ഞാനെന്താണ് ചെയ്യേണ്ടത് എന്നെനിക്ക് പറഞ്ഞു തരണം. സുല്ലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുഅതിഹി മാലക്, നിന്റെ ധനം നീ അവന് നൽകരുത്. ചോദ്യകർത്താവ് വീണ്ടും റസൂലുള്ളയോട് അന്വേഷിച്ചു, അറായിത്ത ഇൻ ഖാതലനി, അയാൾ എന്നെ വധിക്കുകയാണെങ്കിലോ? സുല്ലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നീയും അയാളുമായി യുദ്ധത്തിൽ ഏർപ്പെടണം, കാത്തിൽകു എന്ന് റസൂലുള്ള പറഞ്ഞു. അപ്പം അദ്ദേഹം വീണ്ടും ചോദ്യം ആവർത്തിച്ചു, അറായിത്തയും കത്തൽത്തുഹു, ഈ ഒരു പ്രതിരോധത്തിൽ ഞാൻ അയാളെ വധിച്ചാൽ അയാളുടെ അവസ്ഥ എന്തായിരിക്കും? റസൂലുള്ള പറഞ്ഞു, ഹുവ ഫിന്നാർ, അവൻ നരകത്തിലാണ്. ലിയന്നഹു മുഅ്തദിൻ ളാലിം, അയാൾ അക്രമിയും അതിരുവിട്ട് പ്രവർത്തിക്കുന്നവനുമാണല്ലോ. അതുകൊണ്ടാണ് അയാളെ സംബന്ധിച്ച് റസൂലുള്ളാ അയാൾ നരകത്തിലായിരിക്കും എന്ന് പറഞ്ഞത്. ഖാല അറായിത്തയിൻ ഖതലനി, തിരിച്ചും വരാം, അയാൾ എന്നെ വധിച്ചാലോ? അബ് റസൂലുള്ള പറഞ്ഞു, ഫഅന്ത ഷഹീദ്, നീ രക്തസാക്ഷിയായിരിക്കും. അഥവാ രക്തസാക്ഷികളുടെ മർത്തബയിലെത്തുന്ന വിധത്തിലായി നീ മാറും, ആ പ്രതിഫലം നിനക്കും ലഭിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പോൾ ഇവിടെ ധനം, അതുപോലെ ആത്മരക്ഷാർത്ഥം സ്വീകരിക്കുന്ന പ്രതിരോധം, ഇതിലൊക്കെ ഒരാൾ വധിക്കപ്പെടുകയാണെങ്കിൽ അയാൾ രക്തസാക്ഷിയുടെ പ്രതിഫലം ലഭിക്കുന്ന ആ മർത്തബയിലെത്തുന്ന ആളുകളുടെ ഗണത്തിലാണ് പെടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതുപോലെയുള്ള ഹദീസുകളിൽ വേറെയും ഇതേ വിഷയം ആവർത്തിച്ചതായി കാണാം. മൻ ഖുതില ദൂന മാലിഹി ഫഹുവ ഷഹീദ്, വമൻ ഖുതില ദൂന അഹ്ലിഹി ഫഹുവ ഷഹീദ്, വമൻ ഖുതില ദൂന മാലിഹി ഫഹുവ ഷഹീദ്. തൻ്റെ കുടുംബം, അതേപോലെ ധനം, അതുപോലെ തൻ്റെ ജീവൻ ഇതിനു മുന്നിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിനെയൊക്കെ പ്രതിരോധിക്കുവാനും സംരക്ഷിക്കുവാനും ഒരാൾ തയ്യാറാകുകയും അതിൻ്റെ മുന്നിൽ അയാൾ അതിൻ്റെ പേരിൽ അയാൾ വധിക്കപ്പെടുകയും ചെയ്താൽ അവൻ രക്തസാക്ഷിയാണ്. അഥവാ അയാൾക്ക് രക്തസാക്ഷിയുടെ മർത്തബയിലെത്താൻ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം അയാൾക്കും ലഭിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ രക്തസാക്ഷികളുടെ ദറജയിലെത്തുന്ന 18 ആളുകളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതിലൊന്നാണ് നമ്മൾ സഹിൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം റഹിമഹുല്ലാ ഉദ്ധരിച്ചിട്ടുള്ള ഇപ്പോൾ നാം പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഹദീസിലെ വിഷയവും. ഈ ഹദീസിന് നമ്മുടെ അധ്യായമായുള്ള ബന്ധം, സിദ്ഖ് എന്ന അധ്യായമായതിനുള്ള ബന്ധം, ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മൻ സഅലല്ലാഹ തആല അഷ്ഷഹാദത ബിസിദ്ഖിൻ എന്ന് പറഞ്ഞല്ലോ, അതാണ് ഈ അധ്യായമായ ഹദീസിനുള്ള ബന്ധം. അത് സത്യസന്ധമായിരിക്കണം, സത്യസന്ധമായി

0: ദീൻ ശരിയാംവിധം പഠിച്ച് ഉൾക്കൊണ്ടതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാകുമുല്ലാഹു ഖൈറ. ശ്രോതാക്കൾ കേട്ടത് റിയാളു സ്വാലിഹീൻ. അവതരിപ്പിച്ചത് ബഹുമാന്യനായ മുജീബ് റഹ്മാൻ സ്വലാഹി. റിയാളു സ്വാലിഹീൻ സമാപിക്കുന്നു.
2: വിസ്ഡം സ്പോട്ട്ലൈറ്റ്. കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പുടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
3: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
4: ഒരു ദിവസം ഞാനിങ്ങനെ വായിച്ചതാണ്, ചിലപ്പം ചില പ്രസംഗത്തിലൊക്കെ കേട്ട മാതിരി ഓർമ്മയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ ഇങ്ങനെ ഒരു പുസ്തകം വായിച്ചപ്പം കണ്ടതാണ്. അപ്പോൾ അതിലിങ്ങനെയാണ്, ഒരാൾ വാഹനം ഓടിച്ചു പോവുകയാണ്. വാഹനം ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ വണ്ടി പെട്ടെന്ന് ഓഫായി. കുറേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓഫായ ഉടനെ തന്നെ ബാക്കിൽ നിന്ന് ഹോണടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയിട്ട് നിൽക്കാതെ ഓൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾക്ക് ഇതെന്താ നോക്കാൻ കഴിയുന്നില്ല. അപ്പോഴേക്കും ഈ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് തൊട്ട് ബാക്കിൽ ഡ്രൈവറോട് പറഞ്ഞു, ഒന്ന് എൻ്റെ വണ്ടിയിലൊന്ന് പോയി കയറിയിരിക്കെ, ഞാനൊന്ന് ഇവിടെ നിന്ന് ഓണടിച്ചിരുന്നോളാം. ഞാൻ ഓണടിച്ചിരുന്നോളാം, ഞങ്ങൾ ചെയ്യുന്ന പണി ഞാൻ ചെയ്തോളാം, നിങ്ങൾ എനിക്ക് കഴിയുന്നില്ല, നിങ്ങളൊന്ന് നോക്കിയത് ഓണടിക്കല്ല, ഞാൻ ചെയ്തോളാം എന്ന ഒരു അത് വായിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങളതിൽ നമുക്ക് പലപ്പോഴും ചിന്തിക്കാനുണ്ടെന്ന് തോന്നി.
5: അപ്പോൾ
4: ചിരിക്കാനുണ്ട്, ചിന്തിക്കാനുണ്ട്. ചിലപ്പോൾ ഒക്കെ മറ്റുള്ളവരുടെ മാനസികാവസ്ഥ പരിഗണിക്കാതെ നമ്മളുടെ ആവശ്യങ്ങൾ കുറച്ചുകൂടി, അല്ലേ, റോട്ടിൽ നിന്ന് മനുഷ്യൻ സെൽഫിഷ് ആകുമ്പോൾ അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. ഓ, എല്ലാവരും നമ്മളെപ്പോലെ ഡ്രൈവർമാരായിക്കോണമെന്നുണ്ടാവില്ല, എല്ലാവരും വണ്ടിയും നമ്മളെപ്പോലെ പെർഫെക്റ്റ് ആയിക്കോണമെന്നുണ്ടാവില്ല. അവയിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ യാദൃച്ഛികമായ ഫലം സംഭവിച്ചേക്കാം. അപ്പോൾ അതൊന്നുമില്ലാതെ എനിക്ക് വേഗം പോകണം, അത് മുന്നിൽ വേഗം എന്തായാലും വേണ്ടില്ല, അത് മാറിക്കിട്ടണം എന്നുള്ള മാനസികാവസ്ഥയിൽ ഹോണടിയും തെറിവിളിയും, അല്ലേ, ചിലപ്പോൾ അബദ്ധങ്ങളൊക്കെ ചിലപ്പോൾ പലർക്കും സംഭവിച്ചേക്കാം. അതൊന്നും പൊറുക്കാൻ കഴിയാത്ത, അപ്പോൾ അതിൻ്റെ പേരിലുള്ള പിന്നെ ഈ റോ ഈ എന്താ പൊതു നിരത്തുകളിലുള്ള അഭ്യാസങ്ങൾ പലപ്പോഴും ദൈനംദിനേന നമ്മൾ കാണുന്നതാണല്ലോ. അപ്പോൾ ഈ അത്തരം ആളുകൾക്ക് ഈ ഒരു സംഭവം, ഇത് ഇനി എഴുതിയത് അത് ഉള്ളതാണോ അല്ലോ എന്നൊന്നും അറിയില്ല, പക്ഷേ അതിലൊരു പാഠമുണ്ട്. അതാണ് ഈ സമയത്ത് മുജിത്തപ്പൊക്കെ ഇപ്പോൾ വണ്ടി, എല്ലാവരും വണ്ടി ഓടിക്കുന്നതാണല്ലോ, റോഡുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അനുഭവങ്ങൾ എന്താണെന്ന് ചേർത്ത് പറയാനുണ്ടാവും.
5: ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ റോഡിൽ ഒരു പഠിക്കുന്ന ആൾക്കാരുണ്ടാവും, വണ്ടി തുടക്കക്കാർ, അവർ വണ്ടിയായിട്ട് പോകുമ്പോൾ പെട്ടെന്ന് ഓഫായി പോകും, നിങ്ങൾ പറഞ്ഞാൽ അതിൽ പെട്ടെന്ന് നിന്നോന്നിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗാണ്, ഓടിക്കാനും അറിയില്ലെങ്കിൽ പിന്നെ റോട്ടുമിലേക്ക് വണ്ടി ഇറക്കണമെന്ന് ചൂടായിട്ട് എല്ലാവരും ചോദിക്കുന്നതാണ്. ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കും, ഈ ചോദിക്കുന്ന ആളും ഈ ഒരു ഘട്ടം കഴിഞ്ഞ് വന്ന ആളല്ലേ. ഇപ്പം ഞാനാണ് ചോദിക്കണമെങ്കിൽ, ഞാൻ പഠിക്കുമ്പോഴും എൻ്റെ കൈമന്ന് വണ്ടി ഓഫായിട്ടില്ല, നടുറോട്ടിലിട്ടിട്ട് പലവട്ടവും വണ്ടി സ്ലോ ആയിട്ടുണ്ട്, നിർത്താൻ പറ്റാത്ത നിർത്തി നിർത്തിയിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ടില്ലേ, പഠിക്കുമ്പോൾ അതുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ അവരുടെ ഒരു മാനസികാവസ്ഥയും, അത് പ്രത്യേകിച്ച് തുടക്കക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബേജാറ് കയറിയിട്ടേ, അതെ,

0: ഈ ഓണടു കൂടിയും കേട്ട് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ബേജാറ് കൂടുമല്ലോ. തുടക്കത്തിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ പൊതുവെ നമുക്ക് വേഗം അങ്ങനെ പോകണം, ആർക്കൊന്നും പ്രശ്നം ഉണ്ടാവരുതെന്ന് വിചാരിക്കണം. പെട്ടെന്ന് ഓഫായി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല.
1: അറിയുന്നതും മറന്നു,
0: അറിയുന്നതും മറന്നു പോകും. പിന്നെ ഇത് എവിടെയാണ് ഓഫായത്, എന്താ പ്രശ്നം എന്ന് നോക്കാൻ കഴിയില്ല അത്രക്കും. പക്ഷെ അവിടെയൊക്കെ ചില പോസിറ്റീവായ വശങ്ങൾ വെച്ചാൽ ചില ആളുകൾ എന്ത് ചെയ്യും, പെട്ടെന്ന് അവിടെ ഇറങ്ങി വന്നിട്ട് അവിടെ ഒന്ന് സപ്പോർട്ടാക്കി വേഗം സൈഡിലാക്കി, അങ്ങനത്തെ ആളുകൾ നമുക്ക് കാണാൻ പറ്റും.
1: കഴിഞ്ഞ ദിവസം മനോഹരമായ ഒരു വീഡിയോ കണ്ടു, കോഴിക്കോട് ജയിൽ റോഡിൻ്റെ അവിടെ ഒരു ബൈക്ക് ഒരു ക്യാമ ഒരു വിഷ്വൽ ഒരു ഡാഷ് ക്യാമിൽ പതിഞ്ഞൊരു വിഷ്വലാണ്. ആ ജംഗ്ഷനിൽ നിന്നും ഒരു ബൈക്ക് കൺട്രോള് തെറ്റി ബൈക്ക് വീണു, ബൈക്കുകാരൻ റൂട്ട് മേലേക്ക് തെറിച്ചു. ആ ലൈനിലുണ്ടായിരുന്ന ഒരു നാലഞ്ച് ബൈക്കുകൾ ഒരേ സമയം സൈഡാക്കി എല്ലാവരും ഇറങ്ങി വന്നു. അപ്പോൾ ഒരു ആൾക്ക് ആവശ്യം വരുമ്പോൾ എല്ലാവരും കൂടെ നിൽക്കുന്ന മനോഹരമായ ഒരു കാഴ്ചയും കണ്ടു. റോഡിൽ നന്മകൾ ചെയ്യുന്നവർ അധികം പേരുണ്ട്
0: ഒരുപാട്. പിന്നെ പൊതുവേ ചില നന്മകൾക്ക് കോമൺ ആയിട്ടൊരു ഇപ്പം നമ്മൾ ബൈക്കിൽ നമ്മുടെ സ്റ്റാൻഡ് അഥവാ ഒന്ന് തട്ടാതെ പോയി എത്ര ആളുകളാണ് പിന്നാലെ വന്നിട്ട് സ്റ്റാൻഡ് ഉറക്കെ വിളിച്ചിട്ട് പറയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു ഒരു ശീലമായി പോയ കുറേ നന്മകളുണ്ടാവും ആളുകൾക്ക്. അങ്ങനെ എന്തെങ്കിലുമെങ്കിൽ ഇപ്പം പിന്നെ പിന്നിൽ പോകുന്ന സഹോദരിയുടെ ഡ്രസ്സൊന്ന് താഴ്ന്നു പോകുന്നത് അല്ലെ, ടയറിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാണുമ്പോഴേക്ക് ഓടി വന്നിട്ട് പറയുന്ന അങ്ങനെയുള്ളതും ഉണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിലാണ് ഇതുപോലെ ചില ആളുകൾ വന്നിട്ട് എന്ത് ചെയ്യുക. പിന്നെ ഈ വാഹനത്തിൽ പിന്നെ വല്ലാതെ ഇറിറ്റേഷൻ തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ പുറത്തേക്ക് തുപ്പൽ. അതൊരു വളരെ ഒരു അത്രയും മോശപ്പെട്ടൊരു കൾച്ചറാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഇരകളാവല് ബൈക്ക് യാത്രക്കാരായിരിക്കും. ഒരു ഇതുമില്ല, ഈ ബൈക്കിൽ നിന്ന് തുപ്പുന്നവരും മറ്റുള്ള വാഹനത്തിൽ നിന്ന് തുപ്പുന്നവരൊക്കെ ഒന്നും നോക്കാതെ ഒരു കൾച്ചറില്ലാതെ ഒറ്റ തുപ്പലായിരിക്കും ബാക്കിൽ ആരുണ്ടോ എന്നുള്ളത്. അപ്പം അങ്ങനത്തെ ആൾ അതൊക്കെ നമ്മുടെ സ്വഭാവം മോശമാണെങ്കിൽ അത് ആ സ്വഭാവ മോശം അനുഭവിക്കുന്നത് ഒന്ന് മറ്റുള്ളവർക്കാണ് അതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. വീട്ടിലും റോട്ടിലും നാട്ടിലും ഒക്കെ ആളുകൾ അതിൻ്റെ പ്രയാസം അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ നമ്മളെക്കൊണ്ട് മറ്റുള്ളവർക്ക് നന്മ കിട്ടണമെന്ന് ആഗ്രഹിക്കണോ നമ്മുടെ സ്വഭാവം ഏറ്റവും നന്നാവണം എന്നുള്ളത് ആദ്യം തീരുമാനിക്കുക, എന്നാൽ പിന്നെ മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാവും.
2: വശ്യസുന്ദരമായ വിശുദ്ധ ഖുർആൻ പാരായണവുമായി മധുരം ഖുർആനിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തു അത്തൊലാഖ് പാരായണം നിർവഹിക്കുന്നത് അഷ്ഷൈഖ് സഊദ് അഷ്ഷുറൈ.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
4: യാ അയ്യുഹന്ന നബിയ്യ ഇദാ തല്ലഖ്തുമുന്നിസാ ഫതല്ലിഖൂഹുന്ന ലിഇദ്ദതിഹിന്ന വഅഹ്സുൽ ഇദ്ദ

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. പാരായണം നിർവഹിച്ചുകൊണ്ട് അഷ്ഷെയ്ഖ് സഊദ് അഷ്ഷുറൈമാണ് ഇതുവരെ നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺഡ് ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
2: പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. ചെറിയ കുട്ടികൾ മൂക്കിൽ വല്ലതും ഇട്ടാൽ എന്ത് ചെയ്യും? അവതരിപ്പിക്കുന്നു ഡോക്ടർ അഹ്സൻ ജമാൻ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ആരോഗ്യ ചിന്തയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പലപ്പോഴും രക്ഷിതാക്കൾ നമ്മളുടെ അടുത്തേക്ക് കുട്ടികളുമായി വരാറുണ്ട്. ഒരു മൂക്കിൽ മാത്രമായിട്ട് ജലദോഷം കാണാറുള്ളതും ജലദോഷം പോലെ ദ്രാവകം പോലെ വരുന്നതും അതേ മൂക്കിൽ നിന്ന് മണം അതുപോലെ ചെറിയ രീതിയിൽ രക്തത്തുള്ളികൾ വരുന്ന രീതിയിലൊക്കെ പലപ്പോഴും കുട്ടികളുമായി രക്ഷിതാക്കൾ വരാറുണ്ട്. ഇതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുന്നത് മൂക്കിൽ കുട്ടികൾ എന്തെങ്കിലും വസ്തുക്കൾ ഇടുന്നതുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികൾ സാധാരണ 1 വയസ്സ് മുതൽ അല്ലെങ്കിൽ 3 വയസ്സിൻ്റെ ഉള്ളിലുള്ള പ്രായത്തിലുള്ള കുട്ടികൾ മൂക്കിലേക്ക് കളിക്കുന്നതിനിടയിൽ ചില വസ്തുക്കളൊക്കെ ഇടാറുണ്ട്. അത് പല രീതിയിലും നമ്മൾ കാണാവുന്നത് പേപ്പർ രൂപത്തിൽ, ഇല രൂപത്തിൽ, പിന്നെ അവരുടെ ടോയ്സുമായി ബന്ധപ്പെട്ട, കളിക്കോപ്പുമായി ബന്ധപ്പെട്ട ചില വസ്തുക്കൾ, പ്ലാസ്റ്റിക് രൂപത്തിലുള്ള വസ്തുക്കൾ, ഇങ്ങനെയുള്ള വസ്തുക്കളാണ് സാധാരണ കാണാറുള്ളത്. ചിലപ്പോൾ പഞ്ഞി ഇങ്ങനെയൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു വസ്തു നമ്മൾ അറിയാതെ പോയി കഴിഞ്ഞാൽ, അവിടെ ഉണ്ട് എന്നുള്ളത് അറിയാതെ പോയി കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാവുന്ന ചില ലക്ഷണങ്ങളാണ് നേരത്തെ സൂചിപ്പിച്ചത്. ഈ വസ്തു അവിടെ തുടക്കത്തിൽ അവിടെ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് കുട്ടികൾക്ക് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. ക്രമേണ ഇതിൻ്റെ ചുറ്റും നീര് വരികയും പിന്നെ ദശരൂപത്തിൽ ഇതിൻ്റെ ചുറ്റും ഒരു ആവരണം വരികയൊക്കെ ചെയ്യുമ്പോൾ കുട്ടിക്ക് ആ ഭാഗത്ത് നിന്ന് ഇടയ്ക്കിടയ്ക്ക് ജലദോഷം, ആ ഒരു മൂക്കിൻ്റെ ഭാഗത്ത് നിന്ന് മാത്രമായിട്ട് ജലദോഷം വരും. അപ്പോൾ ഒറ്റ മൂക്കിലൂടെ ജലദോഷം പോലെ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ, കുട്ടികളിൽ പ്രത്യേകിച്ച് കണ്ടു കഴിഞ്ഞാൽ, മൂക്കിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വസ്തുക്കളുണ്ടെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ ചില കുട്ടികൾ മൂക്കിൻ്റെ ഉള്ളിൽ ഇടുന്ന വസ്തുവാണ് ബട്ടൺ ബാറ്ററി എന്ന് പറയുന്നത്. നമ്മളെ വാച്ചിലുണ്ടാവുന്ന ബാറ്ററി, അതുപോലെ കളിക്കോപ്പുകളിലൊക്കെ ഉണ്ടാവുന്ന ചെറിയ ബട്ടൺ രൂപത്തിലുള്ള ബാറ്ററി, ഇത് ഉണ്ടായി അതിലിട്ട് കഴിഞ്ഞാൽ, അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡോക്ടറെ അടുത്ത് പോയിട്ട് ചികിത്സിക്കണം. കാരണം ഈ ബട്ടൺ ബാറ്ററിയിൽ നിന്ന് വരുന്ന കെമിക്കൽസ് മൂക്കിൻ്റെ പാലത്തിലേക്ക് വന്ന് പാലം ദ്രവിച്ച് അതിലൂടെ പാലത്തിന് ഓട്ട ഉണ്ടാവാനുള്ളെങ്കിൽ അല്ലെങ്കിൽ ഒരു ദോരമുണ്ടാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ എത്രയും അത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സംഭവിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കുട്ടികൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ഡോക്ടറെ അടുത്ത് വന്ന് കാണിക്കണം. ഇനി മൂക്കിൻ്റെ ഉള്ളിൽ ഇത്തരം വസ്തുക്കളുമായി വരുന്ന കുട്ടികളെ നമ്മൾ സാധാരണഗതിയിൽ കാണുന്ന വസ്തുവാണെങ്കിൽ ഉടനെ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്, ലൈറ്റിൻ്റെ സഹായത്തോടു കൂടി എടുക്കാവുന്നതാണ്. ചില വസ്തുക്കൾ ചിലപ്പോൾ കുറേ കാലങ്ങളോളം മൂക്കിൻ്റെ ഉള്ളിൽ കിടന്നു കഴിഞ്ഞാൽ അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു തൊലിയുടെ ആവരണം അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുകയും അത് എടുക്കാൻ പ്രയാസം വരികയും ചിലപ്പോൾ എടുക്കുന്ന സമയത്ത് രക്തസ്രാവം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത്തരം കേസുകളിൽ മയക്കം കൊടുത്തിട്ടാണ് സാധാരണ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയിട്ട് ക്യാമറയുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ വസ്തുക്കൾ എടുക്കാറുള്ളത്. അപ്പോൾ 2 രീതിയിൽ നമുക്ക് എടുക്കാം. ഉടനെ തന്നെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള വസ്തുക്കൾ, ചിലപ്പോൾ നമ്മൾ തൊട്ടടുത്ത് മൂക്കിൻ്റെ ദൂരത്തിന് തൊട്ടടുത്ത് തന്നെ കാണുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ എടുക്കാം. ചില വസ്തുക്കൾ ഉള്ളിലൂട്ടാണെങ്കിൽ, മൂക്കിൻ്റെ ഉള്ളിലാണെങ്കിൽ നമ്മൾ ക്യാമറ ഉപയോഗിച്ച് എടുക്കേണ്ടതാണ്. എന്തൊക്കെയാണെങ്കിലും ഇത്തരം വസ്തുക്കൾ നമ്മൾ കുട്ടികളിൽ ഉണ്ട് എന്ന് കളിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതുപോലെ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡോക്ടറെ അടുത്ത് സമീപിക്കേണ്ടതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ. ക്ലാസ് എടുത്തത് ഡോക്ടർ അഹ്സാനു ജമാൻ. ചെറിയ കുട്ടികൾ മൂക്കിൽ വല്ലതും ഇട്ടാൽ എന്തു ചെയ്യും?
4: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്, ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747 845 845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രമറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നമ്മുടെ പീസ് ടൈമിൻ്റെ സമയത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്നത്തെ പീസ് ടൈം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം.
1: ഇന്നത്തെ പീസ് ടൈം താനൂരിലുള്ള റുബിന എന്ന ശ്രോതാവിൻ്റെതായി വന്ന ഒരു ഫീഡ്ബാക്കാണ് ഇന്നത്തെ പീസ് ടൈമിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ആ ഫീഡ്ബാക്ക് ഇപ്രകാരമാണ്: മാഷാല്ലാ, സ്നേഹക്കൂട്, വളരെ നല്ല ക്ലാസ്സാണ്, പേരൻസ് കേട്ടിരിക്കേണ്ടതാണ്. സഹദ് സാറിനും പീസ് റേഡിയോക്കും അഭിനന്ദനങ്ങൾ. പേരൻ്റ് എന്ന നിലയിൽ എനിക്ക് എവിടെയാണ് മിസ്റ്റേക്ക് എന്നെനിക്ക് മനസ്സിലായി. ഇതുപോലെ പലർക്കും ഉപകാരപ്പെടട്ടെ ഇൻഷാ അല്ലാ. റുബീന താനൂർ.
0: മാഷാല്ലാ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് ടൈമുമായി ബന്ധപ്പെട്ട് ആഡ് ചെയ്യാനുള്ള ഒരു കാര്യം സാധാരണ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് നിങ്ങൾക്കുള്ളൊരു പ്രോഗ്രാമാണ്. നേർക്കുനേരെ പീസ് റേഡിയോ പി ആർ കുടുംബത്തിലേക്ക് നിങ്ങൾ എങ്ങനെ വന്നു, അതിൻ്റെ കാരണക്കാരാര്, അതേപോലെ തന്നെ അതിൻ്റെ ആസ്വാദനങ്ങൾ എന്തൊക്കെ എന്ന് പിന്നെ ലോകത്തോട് പറയാനും മറ്റുള്ളവർക്ക് പ്രേരണ നൽകാനുമുള്ള ശ്രോതാക്കൾക്കുള്ളൊരു സ്ലോട്ട് കൂടിയാണ് പീസ് ടൈം. അപ്പം അതുകൊണ്ട് അതെല്ലാം നിങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് പിന്നെ സൂചിപ്പിക്കുകയാണ്.
2: വീട് വിട്ടിറങ്ങുന്ന ചിലരുണ്ട്. രാവിലെ അവർ വീട്ടിൽ നിന്നിറങ്ങിയാൽ രാത്രി അവർ വരുന്നതുവരെ അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല. വീട്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവരെ ഫോണിൽ കിട്ടണമെന്ന് വിചാരിച്ചാൽ ആരോട് ചോദിച്ചാലും അറിയില്ല. അവർ എങ്ങാനും മരണപ്പെട്ടാൽ അവർക്കെത്ര കടമുണ്ടെന്ന് ചോദിച്ചാൽ അതും പറയാൻ കഴിയില്ല. അങ്ങനെ വീട്ടുകാർക്ക് പോലും അറിയാത്തൊരു വ്യക്തിയായി നാം ജീവിക്കുന്നുണ്ടെങ്കിൽ ചില പുനഃപരിശോധനകൾ ആവശ്യമുണ്ട്. വീട്ടിൽ നിന്ന് വിട്ടിറങ്ങുന്നവർ വീട്ടിലേക്ക് തിരിച്ചെത്തും മുമ്പ് വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചൊന്ന് അങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ വിളിക്കുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാം. ഞാൻ എവിടെയുണ്ടെന്ന്, ഇന്ന് എവിടെയാണെന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും മാതാപിതാക്കൾക്കും അറിയണം എന്നത് ജീവിതത്തിലെ ഒരു തീരുമാനമാക്കാൻ കഴിയുകയാണെങ്കിൽ വീട്ടിലെ കുറെ അസ്വസ്ഥതകൾക്ക് അത് ആശ്വാസമാകും. പല വീടുകളിലെയും കുടുംബിനികളുടെ മൈഗ്രെയിനുകളുടെയും ശരീര വേദനകളുടെയും ഒക്കെ കാരണം നമ്മളുടെ ചില അശ്രദ്ധകളും നമ്മുടെ ചില ഡയലോഗുകളുമാണ് എന്നത് വളരെ സൂക്ഷ്മ പരിശോധനകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്.
3: أعوذ بالله من الشيطان الرجيم

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം:
2: ഞങ്ങൾ മകളുടെ വിവാഹത്തിന് 10.5 പവൻ സ്വർണ്ണാഭരണം നൽകി. വരൻ 3 പവന്റെ സ്വർണ്ണാഭരണം മഹറായും നൽകി. എല്ലാം കൂടി കൂട്ടിയാൽ 13.5 പവൻ സ്വർണ്ണാഭരണമുണ്ട്. ഇതിന് സക്കാത്ത് നൽകേണ്ടതുണ്ടോ? ഉണ്ടെങ്കിൽ എത്ര? അത് ഞങ്ങളാണോ കൊടുക്കേണ്ടത്? അവർ കൊടുക്കില്ല എന്നാണ് പറഞ്ഞത്. മഹർ കൂട്ടിയാണ് 13.5 പവൻ. അതിന് സക്കാത്ത് കൊടുക്കണോ എന്നാണ്.
3: മകൾക്ക് സമ്മാനമായി നൽകിയ സ്വർണവുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. ഈ സ്വർണത്തിന്റെ മിൽക്കിയത്ത് അഥവാ അവകാശം, ഉടമാവകാശം ആർക്കാണുള്ളത് എന്ന് ആദ്യം തീരുമാനിക്കേണ്ടതുണ്ട്. മകളുടെ ഉടമാവകാശത്തിലാണ് സ്വർണമുള്ളത് എങ്കിൽ അത് വിൽക്കുവാനും വാങ്ങുവാനും അത് മറ്റു രൂപത്തിൽ ചെലവഴിക്കുവാനുമുള്ള അധികാരം മകളുടെ ഉത്തരവാദിത്തത്തിലാണുള്ളത് എങ്കിൽ മകൾ തന്നെയാണ് സക്കാത്ത് നൽകേണ്ടത്. മറ്റു വരുമാനം ഉണ്ടാകേണ്ട ആവശ്യമൊന്നുമില്ല. ആ മകളുടെ എത്രയാണ് സ്വർണമുള്ള, ആ സ്വർണത്തിൽ നിന്ന് 10.5 പവനിൽ കൂടുതലുണ്ട് എങ്കിൽ ആ 10.5 പവന്റെ 2.5% ആ സ്വർണം കൊടുത്താൽ മതി. വേറെ വരുമാനത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ആ സ്വർണം തന്നെ എടുത്തു കൊടുക്കണം. അതേസമയത്ത് അതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ ഭർത്താവിനാണ് നൽകിയിട്ടുള്ളത്. അയാൾ അത് വിറ്റാലോ അത് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചാലൊന്നും, അത് എന്തിനങ്ങൾ വിറ്റത്, അതല്ലെങ്കിൽ ആ രൂപത്തിൽ നിങ്ങൾക്കാരെ വിൽക്കാനുള്ള അധികാരം നൽകിയത് എന്ന രൂപത്തിൽ ചോദിക്കുകയും അതല്ലെങ്കിൽ അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ട് എങ്കിൽ അതിൻ്റെ മിൽക്കിയത്ത് അയാൾക്ക് നൽകിയിട്ടില്ല എന്നാണ്. അതിന് അത്തരം സ്വർണങ്ങൾക്ക് ഭർത്താവ് ഒരു നിലക്കും സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അതേസമയത്ത് ഒരു ഭാര്യ അവളുടെ കയ്യിലുള്ള സൂക്ഷിപ്പ് മുതലായിക്കൊണ്ടുള്ള സ്വത്ത് സ്വർണം, ആ സ്വർണം അവൾ ഭർത്താവിന് ഹദിയ നൽകുകയാണ്. നിങ്ങളതെന്താച്ചോ വേണ്ടിച്ചോ ചെയ്തോ, എനിക്കത് ആവശ്യമില്ല, അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്ന് പറയുകയാണ്. പറയുക മാത്രമല്ല കൈകാര്യം ചെയ്യാനുള്ള അധികാരവും നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പ്രയാസം വന്നു, അദ്ദേഹം അതെടുത്തു, അത് വിറ്റു. ആ സമയത്ത് ഒരു മുറുമുറുപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ വാപ്പ ഉണ്ടാക്കി തന്നതല്ല നിങ്ങൾ എന്നോട് ചോദിക്കാതെ വിറ്റത് എന്ന രൂപത്തിലുള്ള ചർച്ചകളൊന്നും വരുന്നില്ല. ആ രൂപത്തിൽ അത് വിട്ടുകൊടുത്തിട്ടുണ്ട് എങ്കിൽ അത്തരം ഘട്ടത്തിൽ ഭർത്താവ് തന്നെയാണ് അതിന് സക്കാത്ത് കൊടുക്കേണ്ടത്. കാരണം അത് അയാളുടെ മുതലായി മാറി. സ്ത്രീയുടെ മുതലിൽ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവൾ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ മരിക്കുന്ന സമയത്ത് ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മക്കളില്ല എങ്കിൽ അയാളുടെ സ്വത്ത്, അവളുടെ സ്വത്തിലെ പകുതി അവകാശമാണ് ഈ ഭർത്താവിനുള്ളൂ. അത് അനന്തര സ്വത്തായി കിട്ടിയാലേ ഉള്ളൂ. അല്ല, മക്കളുണ്ടെന്നുണ്ടെങ്കിൽ നാലിലൊന്നാണ് അവകാശം തന്നെ ഉള്ളത്. ഒരു സ്ത്രീയുടെ അവളുടെ സ്വത്തിൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവളുടെ അനുവാദം കൂടാതെ അത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മിൽക്കിയത്ത് സ്ത്രീക്കാണോ ഉള്ളത് പുരുഷനാണോ ഉള്ളത് എന്ന് ആദ്യം തീരുമാനമാകേണ്ടതുണ്ട്. താങ്കളുടെ മകൾ തന്നെയാണ് അത് കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ അത് സ്വതന്ത്രമായിക്കൊണ്ട് അത് വിൽക്കുവാനോ അത് വാങ്ങുവാനോ അതിൽ മറ്റു ക്രയവിക്രയങ്ങൾ നടത്തുവാനോ ഉള്ള അധികാരം താങ്കളുടെ മരുമകന് നൽകാത്ത കാലത്തോളം അതിൻ്റെ സക്കാത്ത് കൊടുക്കാൻ അർഹയായിട്ടുള്ളത് അവൾ തന്നെയാണ്. അതല്ല ഈ രൂപത്തിൽ അത് വിൽക്കുവാനും വാങ്ങുവാനും അതുപോലെ തന്നെ മറ്റു ആവശ്യങ്ങളൊക്കെ യാതൊരു ചോദ്യം ചെയ്യലും ചോദ്യം ചെയ്യാതെ അത് നടപ്പിലാക്കാനും ഒക്കെ അത് വിൽക്കാനും വാങ്ങാനും ക്രയവിക്രയം നടത്താനൊക്കെ ഉള്ള അധികാരം ഭർത്താവിന് കൈമാറിയിട്ടുണ്ടെങ്കിൽ അയാളാണത് നൽകേണ്ടത്. അല്ലാഹു അഅലം.
2: ചോദ്യം ഇപ്രകാരമാണ്: എൻ്റെ കയ്യിൽ 15 പവൻ സ്വർണമുണ്ടെങ്കിൽ അതിന് എങ്ങനെയാണ് സക്കാത്ത് കണക്കാക്കുക? 10.5 പവൻ കഴിച്ചുള്ളതിനാണോ അതോ 15 പവനും കൊടുക്കേണ്ടതുണ്ടോ എന്നാണ്.
3: ഭാര്യക്ക് മഹറായിക്കൊണ്ട് സ്വർണം കൊടുക്കുന്നതോടുകൂടി അത് ഭാര്യയുടെ സ്വത്തായി തീർന്നു. പിന്നീട് ഭാര്യയുടെ കയ്യിലുള്ള സ്വർണവും കൂടെ കൂട്ടുമ്പോൾ മൊത്തം 10.5 പവന്റെ കൂടുതൽ അഥവാ 15 പവൻ ഉണ്ട് എന്ന് ചോദ്യകർത്താവ് ഉന്നയിക്കുകയും ചെയ്തു. ഇനി ആ 15 പവൻ അതല്ലെങ്കിൽ 10.5 പവന്റെ മുകളിൽ 1 വർഷമായിട്ട് കൈവശമുണ്ട് എങ്കിൽ അതിൻ്റെ 2.5% ആണ് സക്കാത്ത് നൽകേണ്ടത്. ചില ആളുകളെങ്കിലും മഹറിന് സക്കാത്തില്ല, ബാക്കിയുള്ളതിനാണ് സക്കാത്ത്, മഹർ ഭർത്താവിൻ്റെ മുതലാണ് എന്നൊക്കെ പറയുന്നത് കാണാം.
4: അത് ശരിയല്ല. മഹർ ഭർത്താവ് ഭാര്യയ്ക്ക് നൽകുന്നതോടുകൂടി അത് ഭാര്യയുടെ അവകാശമായി, ഭാര്യയുടെ സ്വത്തായി മാറി. മാത്രവുമല്ല, ഇനി ഭർത്താവ് മഹർ പിന്നീട് നൽകാം എന്നു പറഞ്ഞ് മഹർ കടമായി നിശ്ചയിച്ച് വെച്ചതാണ് എന്ന് വിചാരിക്കുക, അഥവാ 5 പവൻ ഞാൻ മഹറായി നൽകാം എന്ന് ഭർത്താവ് മുൻകൂട്ടി പറഞ്ഞു, അത് ഞാൻ 2 വർഷം കൊണ്ടോ 3 വർഷം കൊണ്ടോ നൽകാമെന്ന് പറഞ്ഞു, അത് ഭാര്യ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ 3 വർഷം കഴിഞ്ഞ് ആ മഹർ ലഭിക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ 3 വർഷത്തെ സക്കാത്തും ആ മഹറിൻ്റേത് അവൾ നൽകേണ്ടതുമുണ്ട്. അന്ന് കൈകളിലില്ല എന്നതുകൊണ്ട് അന്നത് നൽകേണ്ടതില്ല. ഇനി ആ മഹറിന് കൂടിയുള്ള സക്കാത്ത് നൽകാൻ കഴിവുള്ള ആളാണെന്നുണ്ടെങ്കിൽ അതാത് വർഷം അത് കയ്യിൽ കൈവശം കിട്ടിയിട്ടില്ല എങ്കിൽ പോലും തൻ്റെ സ്വത്തിലേക്ക് ചേർത്തി മഹർ ആ മഹറിൻ്റെ കൂടി കണക്ക് സ്വത്തിലേക്ക് ചേർത്തി വർഷം തികയുന്ന മുറക്ക് സക്കാത്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി അത് കൈവശം കിട്ടിയിട്ടില്ല എന്നതിൻ്റെ പേരിൽ ഒരാൾ കൊടുക്കുന്നില്ല എങ്കിൽ എപ്പോഴാണോ ലഭിക്കുന്നത് ആ ലഭിക്കുന്ന മുറക്ക് അതുവരെയുള്ള എല്ലാ വർഷത്തെയും കണക്ക് നോക്കി നൽകുകയും ചെയ്യേണ്ടതുണ്ട്. അതാണ് ആ മഹറിൻ്റെ വിഷയത്തിൽ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. മഹർ നിശ്ചയിച്ച് ആ നിശ്ചയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വിവാഹം നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമാണ് ആ മഹർ ഈ സ്ത്രീയുടെ മിൽക്കിയത്തിൽ അഥവാ അവളുടെ ഉത്തരവാദിത്തത്തിൽ അവളുടെ അവകാശത്തിൽപ്പെട്ട മുതലായത് മാറുകയാണ് എന്നതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ 2.5%, പ്രത്യേകിച്ചും ഈ 15 പവൻ ഉണ്ട് എന്ന് പറയുമ്പോൾ 15 പവൻ്റെ 2.5% വർഷം തികഞ്ഞ മുറക്ക് തന്നെ നൽകൽ നിർബന്ധമായിത്തീരും. അതാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.
2: ഇമാം ഉറക്കെ ഓതുന്ന നിസ്കാരത്തിൽ മാമും ഫാത്തിഹ ഓതാതെ അത് ശ്രവിക്കുകയാണോ വേണ്ടത്? നമ്മുടെ 2 പണ്ഡിതന്മാരിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം കേൾക്കാനിടയായി എന്നാണ്.
5: കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. തെളിവുകൾ വ്യത്യസ്ത രൂപത്തിൽ കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിലും ഒരു തെളിവിനെ തന്നെ വ്യത്യസ്ത രൂപത്തിൽ മനസ്സിലാക്കുന്നതിനെ സംബന്ധിച്ചുമൊക്കെയാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാറുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പിന്നിൽ ഖുർആൻ ഓതുന്ന ആളുകളെ വിലക്കിയ ചില ഹദീസുകൾ കാണാൻ കഴിയും. അതേപോലെ തന്നെ എൻ്റെ പിന്നിൽ നിങ്ങളൊന്നും ഓതരുത് എന്ന് പറഞ്ഞ ഹദീസുകളുള്ളതുപോലെ തന്നെ ഫാത്തിഹയല്ലാതെ നിങ്ങളൊന്നും ഓതരുത് എന്ന് പറഞ്ഞ ഹദീസുകളുമുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ ഫാത്തിഹയല്ലാതെ ഒന്നും ഓതരുത് എന്ന് പറഞ്ഞത് ആദ്യത്തിലും നിങ്ങളൊന്നും പാരായണം ചെയ്യരുത്, കേട്ടു നിൽക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ ഹദീസ് അതിനുശേഷമാണ് എന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ മഅ്മൂം ഇമാം ഉറക്കെ ഓതുന്ന നമസ്കാരത്തിൽ ഫാത്തിഹയടക്കം ഒന്നും ഓതേണ്ടതില്ല എന്നും ചില പണ്ഡിതന്മാർ പറയുന്നു. എന്നാൽ നിങ്ങൾ എൻ്റെ പിറകിൽ ഖുർആൻ പാരായണം ചെയ്യരുത് എന്ന് പറഞ്ഞത് ഫാത്തിഹയ്ക്ക് ശേഷമുള്ള ഖുർആൻ പാരായണത്തെപ്പറ്റിയാണ് എന്നും ഫാത്തിഹയല്ലാതെ ഒന്നും ഓതരുത് എന്ന് പറഞ്ഞതിൽ നിന്ന് ഫാത്തിഹ ഓതണം, അത് ഇമാം ഉറക്കെ ഓതുന്ന നമസ്കാരത്തിലാണെങ്കിലും ഓതണം എന്നും മനസ്സിലാക്കിയ പണ്ഡിതന്മാരുണ്ട്. ഇതിൽ ഏറ്റവും സൂക്ഷ്മതയും അതോടൊപ്പം തന്നെ പ്രമാണങ്ങളോട് ഏറ്റവും അടുത്തു നിൽക്കുന്നതും സൂറത്തുൽ ഫാത്തിഹ ഇമാമും മഅ്മൂമും ഉറക്കയോതുന്ന നമസ്കാരത്തിലും അതേപോലെ തന്നെ പതുക്കെ പാരായണം ചെയ്യുന്ന നമസ്കാരത്തിലുമൊക്കെ ഓരോ റക്അത്തിലും നിർബന്ധമായിട്ടും പാരായണം ചെയ്യണം എന്ന് തന്നെയാണ് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും കൂടുതൽ സൂക്ഷ്മമായ അഭിപ്രായത്തോട് നമ്മൾ അടുത്തു നിൽക്കുക, നമ്മുടെ ജീവിതത്തിൽ അതുതന്നെ പാലിക്കുക. എന്നാൽ അഭിപ്രായ വ്യത്യാസം ഈ വിഷയത്തിലുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു അഭിപ്രായം നമ്മൾ കേൾക്കുമ്പോൾ ഒരു ആശയക്കുഴപ്പത്തിലാകേണ്ടതില്ല. 2 രൂപത്തിൽ പണ്ഡിതന്മാർ പ്രമാണങ്ങളെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും ശരിയായി തോന്നുന്നതും ഏറ്റവും സൂക്ഷ്മമായി തോന്നുന്നതുമാണ് നമ്മുടെ ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ടത്. വല്ലാഹു അഅലം.
2: നിസ്കാരത്തിൽ ഇമാം ഫാത്തിഹ ഓതുന്നതിൻ്റെ കൂടെ ഓതാമോ അതോ ഇമാം സൂറത്ത് ഓതുമ്പോഴാണോ നാം ഫാത്തിഹ ഓതേണ്ടത് എന്നാണ്?
6: കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക സ്വാഭാവികമാണ്. ധാരാളം വിഷയങ്ങളിൽ അത് ധാരാളം വിഷയങ്ങൾ അത് കാണുവാൻ സാധിക്കുന്നതാണ്. ഇതിനർത്ഥം ആ വിഷയങ്ങളിൽ എല്ലാ പണ്ഡിതന്മാരും അബദ്ധത്തിലാണ് എന്നോ അല്ലെങ്കിൽ അവർക്കൊന്നും ദീനിയായ വിവരമില്ല എന്നോ അല്ല. മറിച്ച് അത്തരം വിഷയങ്ങളിൽ ഒരു മുസ്ലിം നിലകൊള്ളേണ്ട നിലപാട് അഭിപ്രായ വ്യത്യാസങ്ങളെ മാനിച്ചുകൊണ്ട് അതിൽ ഏറ്റവും ശരിയായത് ഏത് എന്ന് മനസ്സിലാക്കി മറ്റുള്ള ആളുകൾക്ക് ഉള്ള ബഹുമാനങ്ങളും ആദരവുകളും വകവച്ച് കൊടുക്കുകയാണ് വേണ്ടത്. മിക്ക അഭിപ്രായ വ്യത്യാസങ്ങളും പ്രത്യേകിച്ച് കർമ്മശാസ്ത്ര വിഷയത്തിൽ ഇത്തരത്തിലുള്ളതാണ്. അതിൽപ്പെട്ട ഒന്നാണ് മഅ്മൂം ഫാത്തിഹ ഓതേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കാര്യമായി മൂന്ന് അഭിപ്രായങ്ങളാണ് ഉള്ളത്. അത് വളരെ വിശദമായി പറയുവാൻ ഉദ്ദേശിക്കുന്നില്ല. ഒന്നാമത്തെ അഭിപ്രായം ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായമാണ്. മഅ്മൂം ഏതൊരു നമസ്കാരമാണെങ്കിലും, ഏതൊരു നമസ്കാരം എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ ഇമാം പാരായണം ചെയ്യുന്ന നമസ്കാരമാകട്ടെ അല്ലെങ്കിൽ പതുക്കെ ഓതുന്ന നമസ്കാരങ്ങളാകട്ടെ, അവയിലൊക്കെ തന്നെയും മഅ്മൂമും ഫാത്തിഹ ഓതേണ്ടതുണ്ട് എന്ന അഭിപ്രായമാണ് ഒന്നാമത്തെ അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം ഉച്ചത്തിൽ ഓതുന്ന നമസ്കാരങ്ങളിൽ മഅ്മൂം ഫാത്തിഹ ഓതേണ്ടതില്ല, എന്നാൽ പതുക്കെ ഓതുന്ന നമസ്കാരങ്ങളിൽ മഅ്മൂം ഫാത്തിഹ ഓതണം എന്ന അഭിപ്രായമാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനിയുടെ അഭിപ്രായം. ഇമാം ഷാഫിഈയുടെ പഴയ അഭിപ്രായവും അത് തന്നെയാണ്. ഇനി മൂന്നാമത്തെ അഭിപ്രായം, ആ അഭിപ്രായത്തിൽ മഅ്മൂം ഒരിക്കലും ഫാത്തിഹ ഓതേണ്ടതില്ല, അത് ഉച്ചത്തിലുള്ള നമസ്കാരമാകട്ടെ അല്ലെങ്കിൽ പതുക്കെയുള്ള നമസ്കാരമാകട്ടെ, അവിടെയൊന്നും ഇമാം ഫാത്തിഹ ഓതേണ്ടതില്ല എന്നുള്ളതാണ് ഒന്നാമത് പറഞ്ഞ ഇമാം ഷാഫിയുടെ അഭിപ്രായത്തിന് തെളിവ്. അത് ഇമാം നവവി പറയുന്നു, വബിഹി ഖാല അക്തറുൽ ഉലമാ, ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായ പ്രകാരം ഉച്ചത്തിലുള്ള നമസ്കാരമാകട്ടെ പതുക്കെ പാരായണിച്ച നമസ്കാരമാകട്ടെ അവിടേക്ക് മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം ഫാത്തിഹ ഓതണം എന്നതാണ്. അതിന് തെളിവായി ഉദ്ധരിക്കുന്നത് ഉബാദത്ത് ഇബ്നു സ്വാമിത് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീത്താണ്. لا صلاة لمن لم يقرأ بفاتحة الكتاب سورة فاتحة ഓതാത്തവന് നമസ്കാരം ഇല്ല എന്നാണ്. രണ്ടാമത് ആ വിഷയത്തിലുള്ള ഒരു തെളിവ് ഉബാദത്ത് ഇബ്നു സ്വാമിത് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് തന്നെയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫജ്ർ നമസ്കരിച്ചു കൊണ്ടിരിക്കെ പിന്നിലുള്ള ആളുകൾ പാരായണം ചെയ്യാൻ തുടങ്ങി. നമസ്കാരാനന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ലഅല്ലക്കും തഖറഊന ഖൽഫ ഇമാമിക്കും, നിങ്ങൾ ഇമാമിൻ്റെ പിന്നിൽ പാരായണം ചെയ്യുന്നുവല്ലേ? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, സഹായിമാർ പറയുന്നു, അതെ റസൂലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഫ്അലു ഇല്ലാ ബിഫാത്തിഹത്തിൽ കിതാബ്, നിങ്ങൾ മഅ്മൂമീങ്ങൾ ഫാത്തിഹയല്ലാതെ മറ്റൊന്നും ഓതരുത്. ഫഇന്നഹു ലാ സ്വലാത്ത ലിമൻ ലം യഖറ ബിഹാ, അത് ഓതാത്തവന് നമസ്കാരം ഇല്ല എന്നാണ്. ഇത് അബൂദാവ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. പക്ഷേ ഈ ഹദീസ് ദുർബലമാണ് എന്നാണ് ഇമാം അൽബാനി ആ വിഷയമായി സൂചിപ്പിച്ചത്. അപ്പോൾ ഇതാണ് ഷാഫിഈ മദ്ഹബിൻ്റെ അഭിപ്രായം. ഉച്ചത്തിലാകട്ടെ പതുക്കെയാകട്ടെ അവിടേക്ക് മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം ഫാത്തിഹ ഓതൽ നിർബന്ധമാകുന്നു എന്നാണ്. രണ്ടാമത്തെ അഭിപ്രായം, ആ അഭിപ്രായമാണ് ഒന്നുകൂടെ ശരിയായി തോന്നുന്നത്. ഉച്ചത്തിൽ പാരായണം ചെയ്യുന്ന നമസ്കാരങ്ങളിൽ മഅ്മൂം ഫാത്തിഹ ഓതേണ്ടതില്ല, മറിച്ച് പതുക്കെ ഓതുന്ന നമസ്കാരങ്ങളിൽ മഅ്മൂം ഫാത്തിഹ ഓതിയാൽ മതിയാവുന്നതാണ് എന്ന അഭിപ്രായം. ആ അഭിപ്രായം തന്നെയാണ് ഇമാം അഹമ്മദ് അതേപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ എന്നിവരുടെയൊക്കെ അഭിപ്രായം. സൂറത്ത് അഅ്റാഫിലെ 204-ാമത്തെ ആയത്ത്, വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വ അൻസിതു ലഅല്ലകും തുർഹമൂൻ, ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ നിങ്ങൾ അതിലേക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും നിശബ്ദത പാലിക്കുകയും ചെയ്യുക, കാരുണ്യത്തിന് വിധേയരായേക്കാം നിങ്ങൾ എന്നാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസാണ്. ഒരിക്കൽ റസൂലുള്ളാഹി ഞങ്ങളോട് ഖുതുബ പറഞ്ഞു, ഫബയ്യനലന സുന്നത്തന, ഞങ്ങളുടെ സുന്നത്തുകളൊക്കെ വിവരിച്ചു തന്നു, ഞങ്ങളുടെ നമസ്കാരം പഠിപ്പിച്ചു തന്നു. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് ഇദാ സ്വല്ലൈതും ഫഖീമു സുഫൂഫക്കും, നിങ്ങൾ നമസ്കാരത്തിന് ഒരുങ്ങിയാൽ സഫ് ശരിയാക്കുക. പിന്നീട് തുമ്മയ ഉംലിയ ഉമ്മക്കും അഹദുക്കും, നിങ്ങൾപ്പെട്ട ഒരാൾ നിങ്ങൾക്ക് ഇമാം നിൽക്കട്ടെ. ഫൈദാ കബ്ബറ ഫക്കബ്ബിറു, ഇമാം തക്ബീർ ചൊല്ലിയാൽ നിങ്ങൾ തക്ബീർ ചൊല്ലുക. വ ഇദാ ഖറാ ഫൻസിതു, ഇമാം പാരായണം ചെയ്താൽ നിങ്ങൾ നിശബ്ദത പാലിക്കുക എന്നത്. ഇമാം മുസ്ലിം ആണ് അത് നിവേദനം ചെയ്യുന്നത്. അതേപോലെ തന്നെ അബു ഹുറൈറ റളിയല്ലാഹു അൻഹു ഇബ്നു മാജ അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ, ഇന്നമാ ജുഇലൽ ഇമാമു ലിയുതമ്മ ബിഹ്, ഇമാമിനെ നിശ്ചയിക്കപ്പെട്ടത് മഅ്മൂമീങ്ങൾ അദ്ദേഹത്തെ പിൻപറ്റുവാൻ വേണ്ടിയാണ്. ഫൈദാ കബ്ബറ ഫക്കബ്ബിറു, അദ്ദേഹം തക്ബീർ ചൊല്ലിയാൽ നിങ്ങൾ തക്ബീർ ചൊല്ലുക. വൈദാ ഖറാ ഫൻസിതു, നിങ്ങൾ ഖുർആൻ, അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്താൽ നിങ്ങൾ നിശബ്ദത പാലിക്കുക എന്നാണ്. അപ്പോൾ ഈ ഹദീസും ഇതേപോലെ തന്നെ ധാരാളം ഹദീസുകൾ, അതേപോലെ തന്നെ ധാരാളം സ്വഹായിമാരുടെയും താബിഈങ്ങളുടെയും പ്രവർത്തനങ്ങളുമൊക്കെ ഈ അഭിപ്രായത്തെയാണ് ശരിവെക്കുന്നത്. അതുകൊണ്ടാണ് മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞു, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അത്താ ഇബ്നു യസാറിൻ്റെ ഒരു അഥർ സംബന്ധിച്ച് പറഞ്ഞു, അദ്ദേഹം അത്താ ഇബ്നു യസാർ ഒരിക്കൽ സെയ്ദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹുവിനോട് ഇമാമിൻ്റെ കൂടെയുള്ള പാരായണത്തെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ സെയ്ദ് ഇബ്നു സാബിത് പറഞ്ഞു, ലാ ഖിറാഅത മഅൽ ഇമാമി ഫീ ഷൈ, ഇമാമിൻ്റെ കൂടെ ഒരിക്കലും ഒരു പാരായണം ഇല്ല എന്നാണ്. അത് ഉദ്ധരിച്ചുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞു, മഅലൂമൻ അന്ന സെയ്ദ് ഇബ്നു സാബിത് മിൻ ആലമി സ്വഹാബി സുന്നഹ്, സുന്നത്തിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരു സഹാബിയാണ് സെയ്ദ് ഇബ്നു സാബിത്. വഹു ആലിമു അഹ്ലിൽ മദീന, അദ്ദേഹം മദീനയിലെ വലിയ ആലിമാണ്. ഫലൗ കാനത്തുൽ ഖിറാഅത്തു ബിൽ ഫാത്തിഹ ഔ ഗൈരിഹ ഹാലൽ ജഹ്രി മശ്റൂഅൻ, ഉച്ചത്തിൽ ഓതുന്ന നമസ്കാരങ്ങളിൽ ഫാത്തിഹ ഓതൽ മതപരമായിരുന്നുവെങ്കിൽ, ലം യഖുൽ ലാ ഖിറാഅത മഅൽ ഇമാം ഫീ ഷൈ, ഒരിക്കലും സെയ്ദ് ഇബ്നു സാബിത് ഈ ഒരു അഭിപ്രായം പറയുമായിരുന്നില്ല എന്നാണ്. ഇങ്ങനെ നിരവധി അസറുകൾ കാണുവാൻ സാധിക്കും. മാത്രമല്ല നേരത്തെ നമ്മൾ പാരായണം ചെയ്ത സൂറത്ത് അഅ്റാഫിലെ 204-ാമത്തെ ആയത്ത്, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക എന്ന ആയത്ത്, അത് ഇറങ്ങിയത് തന്നെ നമസ്കാരത്തെ സംബന്ധിച്ചാണ്. നമസ്കാരത്തിൽ പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം എന്നാണ് ആ ആയത്തുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നൊക്കെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഷൈബാനിയുടെ റിപ്പോർട്ടിൽ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും ശരിയായി തോന്നുന്നത് ഉച്ചത്തിൽ ഓതുന്ന നമസ്കാരങ്ങൾ മഅ്മൂം ചെയ്യേണ്ടത് ശ്രദ്ധിച്ച് കേൾക്കലാണ്. ഫാത്തിഹ ഓതുകയാണെങ്കിലും ശരി, അല്ലാത്ത വേളകളായിരുന്നാലും ശരി, ഇനി പതുക്കെ ഓതുന്ന നമസ്കാരങ്ങളിൽ മഅ്മൂം അവിടെ ഇമാമിൻ്റെ കൂടെ പിന്നിലായി ഫാത്തിഹയും മറ്റു സൂറത്തുകളും ഓതാവുന്നതാണ്. ഈ ഒരു അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് മറ്റഭിപ്രായങ്ങളൊക്കെ ശരിയാണ് അല്ല, അവരുടെയൊക്കെ നമസ്കാരം ശരിയല്ല എന്ന് പറയുവാൻ പാടില്ല. കാരണം പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ് ഇത്. തനിക്ക് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും ശരിയായത് ഏത് എന്ന് മനസ്സിലാക്കി അത് സ്വീകരിക്കുകയാണ് ഓരോ വിശ്വാസിയും ചെയ്യേണ്ടത്. അല്ലാഹു തആല ആലം.
2: ചില ആളുകൾ അത്തഹിയാത്തിൽ ചൂണ്ടുവിരൽ നിവർത്തുന്നത് പല സമയങ്ങളിലാണ്. ചിലർ അത്തഹിയാത്തിൽ ഇരുന്ന ഉടനെ, ചിലർ അഷ്അദു അല്ലാ ഇലാ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ, മറ്റു ചിലർ രണ്ടിനുമിടയിൽ ശരിയായ സമയം എപ്പോഴാണ് എന്നാണ്.
7: നമസ്കാരത്തിലെ തശഹൂദിൻ്റെ ഇരുത്തത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ തശഹൂദിന് ഇരുന്നാൽ അഷാറബി സബ്ബാബ തിഹി എന്നാണ്, റസൂലുള്ള തൻ്റെ സബ്ബാബ ചൂണ്ടിയിരുന്നു എന്നാണ്. സബ്ബാബ എന്ന് പറഞ്ഞാൽ സബ്ബാഹ, ചൂണ്ടുവിരൽ എന്നുള്ള അർത്ഥത്തിൽ സബ്ബാബത്ത് എന്നും സബ്ബാഹത്ത് എന്നും അതിന് പറയും ചൂണ്ടുവിരലിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ തശഹൂദിന് ഇരുന്നാൽ വിരൽ ചൂണ്ടുമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഹദീസിൻ്റെ ലഫ്ദിലുള്ളത്. ഇവിടെ ചോദ്യത്തിൽ വന്നതുപോലെ അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ല, ഈ ചില ഈ പിന്നെ ഹനഫി മദ്ഹബിൽ നഫീൻ്റെ സന്ദർഭത്തിലും ഷാഫി മദ്ഹബിൽ ഇസ്ബാത്തിൻ്റെ സന്ദർഭത്തിലാണ് വിരൽ ചൂണ്ട്. നഫീൻ്റെ സന്ദർഭത്തിൽ എന്ന് പറഞ്ഞാൽ അഷ്ഹദു അല്ലാ ഇലാഹ, ലാ ഇലാഹ എന്നുള്ളത് നഫിയാണ്, നിരാകരണമാണ്, ഒരു ഇലാഹുമില്ല എന്നുള്ള നിരാകരണം. ആ സന്ദർഭത്തിൽ വിരൽ ചൂണ്ടണം എന്നാണ്. ഷാഫി മദ്ഹബിൽ ഇസ്ബാത്തിൻ്റെ സന്ദർഭത്തിൽ ഇല്ലല്ലാ അള്ളാഹു അല്ലാതെ, അത് സ്ഥിരീകരണമാണ്. ലാ ഇലാഹ എന്നുള്ളത് നിരാകരണവും ഇല്ലല്ലാ എന്നുള്ളത് സ്ഥിരീകരണവുമാണ്. അപ്പോൾ ലാ ഇലാഹ എന്നുള്ളിടത്തെ ഹനഫികൾ വിരൽ ചൂണ്ടാൻ പറഞ്ഞ്, പിന്നെ ഇല്ലല്ലാ എന്ന ഇസ്ബാത്തിൻ്റെ സന്ദർഭത്തിൽ ഷാഫിഈകളും, മാലിക്കി മദ്ഹബുകാർ നമസ്കാരത്തിൻ്റെ തുടക്കം മുതൽ തന്നെ വിരൽ ചൂണ്ടണം, വിരൽ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്, ഇടത് വലത് ഭാഗങ്ങളിലേക്ക്, ആ രീതിയിലാണ്. യഥാർത്ഥത്തിൽ ശരിയോട് അടുത്ത അഭിപ്രായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമസ്കാരത്തെ വിശദീകരിച്ച സഹാബിമാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തശഹ്ഹുദിൽ ഇരുന്നാൽ വിരൽ ചൂണ്ടുമായിരുന്നു എന്നാണ്. നമസ്കാരത്തിൽ ഇരുന്നാൽ അത്, അപ്പോൾ തശഹ്ഹുദിൻ്റെ തുടക്കം മുതൽ സലാം കിട്ടുന്നത് വരെയുള്ള സമയം വിരൽ ചൂണ്ടുമായിരുന്നു എന്നുള്ളതാണ്. കാനി യുഹറിക്കുഹ വയദഉ ബിഹ എന്നാണ്. ആ ചൂണ്ടിയ വിരൽ ഇളക്കുമായിരുന്നു, അതുകൊണ്ട് ദുആ നിർവഹിക്കുമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തുടക്കം മുതൽ ഇളക്കുക എന്നുള്ളത് ഹദീസിൽ വന്നിട്ടുണ്ട്, ഒന്നിലധികം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പിന്നെ അത് ഇളക്കുക എന്നുള്ളതും ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ദുആയുടെ സന്ദർഭത്തിൽ ഇളക്കുക, അപ്പോൾ ഇരുന്നോടം മുതൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ല. പിന്നെ ദുആ വരുന്നിടത്ത് ഇപ്പോൾ അത്തഹിയ്യാത്തു ലില്ലാഹ് വസ്സലവാത്തു വത്തയ്യിബാത്ത്, അവിടെ ദുആ ഇല്ല, പിന്നെ ദുആ വരും. അത് അത്തഹിയ്യാത്തു ലില്ലാഹ് വസ്സലവാത്തു വത്തയ്യിബാത്ത്, അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു, അസ്സലാമു അലൈക, ദുആയാണ് അവിടെ ഇളക്കുക. വറഹ്മത്തുല്ലാഹി വബറകാത്തുഹു അസ്സലാമു അലൈനാ, അത് മറ്റൊരു ദുആയാണ്. وعلى عباد الله الصالحين اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله بن اللهم صل على محمد ادعيانا وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد بن اللهم اني اعوذ بك من عذاب جهنم ادك دعيان اوردങ്ങൾക്ക് ആ സന്ദർഭങ്ങളിൽ വിരൽ അനക്കുക എന്നുള്ളതാണ് ചില പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരൽ ചൂണ്ടുമായിരുന്നു, വിരൽ കൊണ്ട് ദുആ ചെയ്യുമായിരുന്നു എന്ന് പറയില്ലേ. അപ്പോൾ ആ ദുആൻ്റെ സമയത്ത് വിരൽ ഇളക്കുമായിരുന്നു, അതുകൊണ്ട് ദുആ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ദുആയുടെ സന്ദർഭങ്ങളിൽ വിരൽ ഇളക്കുക എന്നുള്ളതാണ് ചില പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുള്ളത്. ഏതായാലും വിരൽ ചൂണ്ടുക എന്നുള്ളത് തശഹ്ഹുദിൻ്റെ ഇരുത്തത്തിൽ തുടക്കം മുതൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഹദീസുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അല്ലാഹു തആല ആലം.
2: സ്വർണത്തിൻ്റെ സക്കാത്ത് പരിഗണിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഉപയോഗത്തിലുള്ളത് 22 കാരറ്റ് 18 കാരറ്റ് സ്വർണമാണല്ലോ. 85 ഗ്രാം എന്ന പരിധി ഉള്ളത് തങ്കത്തിനല്ലേ 24 കാരറ്റ്? അപ്പോൾ 22, 18 ഒക്കെ നോക്കുമ്പോൾ 85 ഗ്രാമിൽ കൂടേണ്ടതല്ലേ പരിധി എന്നാണ്.
8: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും നിസാബായി കൊണ്ട് പഠിപ്പിച്ചിട്ടുള്ളത്, സ്വർണമാണ് എങ്കിൽ 20 മിസ്കാൽ സ്വർണവും വെള്ളിയാണെങ്കിൽ 200 ദിർഹമുമാണ്. 200 മിസ്കാൽ സ്വർണം എന്നത് 85 ഗ്രാം സ്വർണമാണ്. ഈ 85 ഗ്രാം സ്വർണമെന്ന് പറയുന്നത് തികച്ചും സ്വർണമാണ്, അതിൽ ചെമ്പിൻ്റെയോ മറ്റു ലോഹങ്ങളുടെയോ അംശങ്ങളൊന്നുമില്ല. സ്വാഭാവികമാണ് അത് 24 കാരറ്റ് സ്വർണമായിക്കൊണ്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്നാൽ ആഭരണങ്ങളും മറ്റും നിർമ്മിക്കുവാനായി സ്വർണത്തിൽ ചെമ്പ് ചേർക്കുന്ന രീതി നമ്മുടെ നാടുകളിലൊക്കെയുണ്ട്. ചിലത് 22 കാരറ്റായിരിക്കും സ്വർണമുണ്ടാവുക, ബാക്കി ചെമ്പാണ്. ചിലത് 20 കാരറ്റായിരിക്കും സ്വർണമുണ്ടാവുക, ബാക്കി ചെമ്പായിരിക്കും. ചിലത് 18 ആയിരിക്കും. അത്തരം ഘട്ടത്തിൽ സ്വാഭാവികമായും എത്ര ഗ്രാമാണോ അതിൽ സ്വർണം അടങ്ങിയിട്ടുള്ളത് അതിൻ്റെ സക്കാത്ത്, സ്വർണത്തിൻ്റെ സക്കാത്ത് എന്ന് നൽകേണ്ട ബാധ്യതയാണ് ഒരു വിശ്വാസിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ സൂക്ഷ്മമായി ആ വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കണക്കുകൾ പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് 22 കാരറ്റ് സ്വർണം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ അദ്ദേഹം 92.8 ഗ്രാം ആയതിനു ശേഷമാണ് സക്കാത്ത് നൽകൽ ഒരർത്ഥത്തിൽ ബാധ്യതയായി തീരുന്നുള്ളൂ. എന്നാൽ മൊത്തം സ്വർണത്തിൻ്റെ കണക്ക് പറയുന്നിടത്ത് 85 ഗ്രാം എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ ആ നിലക്കാണ് പറഞ്ഞു പോകാറുള്ളത് എന്നതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
0: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി എന്നിവർ. താളമേളങ്ങളുടെ അകമ്പടിയില്ലാതെ നാദം നൽകിയ സ്വരശുദ്ധിയോടെയുള്ള ആലാപനം. ഇന്നത്തെ സ്വരത്തിൽ റസൂലുള്ളാഹ് എന്നാരംഭിക്കുന്ന ഗാനം ആലപിക്കുന്നത് മുഹമ്മദ് ഫാരിസ്.

0: നാം കേട്ടത് സ്വരം. റസൂലുള്ള എന്നാരംഭിക്കുന്ന ഗാനം ആലപിച്ചത് മുഹമ്മദ് ഫാരിസ്.
1: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഗളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സ്റ്റാർ കൊസ്റ്റ് ശ്രോതാക്കളെ, കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസ്ഥാനതല സർഗവസന്തം പ്രോഗ്രാമിൽ പങ്കെടുത്ത വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ പ്രോഗ്രാമുകളായിരുന്നു കേട്ടിരുന്നത്. ഇന്നും നമ്മോടൊപ്പം ചേരുന്നത് മുക്കം, കോഴിക്കോട് മുക്കത്തെ ഗ്രീൻ വാലി ക്യാമ്പസിൽ നടന്ന സർഗവസന്തത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് ആദ്യമായി ഇന്ന് നമ്മോടൊപ്പം വന്നിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിലെ അത്തോളിയിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥിയാണ്. പേര് ഐസ ഫാത്തിമ. കോഴിക്കോട് ജില്ലയിലെ അത്തോളിയിൽ നിന്ന് വന്നിട്ടുള്ള മോള് പാടുന്നത് ഒരു മാപ്പിളപ്പാട്ടുമായിട്ടാണ് എത്തിയിട്ടുള്ളത് അല്ലേ? ഓക്കെ, എന്നാൽ മോളുടെ മാപ്പിളപ്പാട്ട് പാടിക്കോളൂ.
1: അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓ എം കരുവാര കൊണ്ട് രചിച്ച ഏതാനും വരികൾ. ഈശൽ ചെറിയ കുടുക്ക്, ഏറ്റം ഇടമുറുക്കം.

0: ശുക്രൻ, ജസാകല്ലാഹ്.
1: മാഷാല്ലാ, ബറകല്ലാഹു ഫീക്കി. നല്ലൊരു പാട്ട് പാടിയിട്ടുണ്ട് കേട്ടോ, നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ. ഇൻഷാല്ലാ ഇനിയും ഇതുപോലുള്ള പ്രോഗ്രാമുകൾ പങ്കെടുക്കുക. നമ്മുടെ കൂട്ടുകാരികളോടൊക്കെ പീസ് റേഡിയോയെക്കുറിച്ച്
0: പരിചയപ്പെടുത്തിയിട്ടുണ്ടോ?
1: ഓക്കെ, ഇൻഷാല്ലാ. അടുത്തതായി നമ്മോടൊപ്പം ചേർന്നിട്ടുള്ളത് സൈനബ് ബിൻത്ത് ജസീം, കോഴിക്കോട് ജില്ലയിലെ അത്തോളിയിലെ അൽ ഹിക്മ മദ്രസയിൽ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സൈനബ് ബിൻത്ത് ജസീമാണ് നമ്മോടൊപ്പം ചേർന്നിട്ടുള്ളത്. അവൾ മാപ്പിളപ്പാട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം അവളുടെ മാപ്പിളപ്പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് പോകാം.
2: അസ്സലാമു അലൈക്കും. പോയം കരുവാരക്കുണ്ട് രചിച്ച ഏതാനും വരികൾ. ഇഷൽ ചെറിയ കുടുക്ക് ഏറ്റമിടമുറക്കം.

0: മതി സന്തോഷപ്പൊന്തിരൽ ചന്ദ്രമുന്തിര സുന്ദരി ചന്ദ്ര ശോഭിസൂറ പോരുൾ കസൂറ.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്ക്. നല്ലൊരു പാട്ടായിട്ടുണ്ട്. ഇനിയും ഇതുപോലുള്ള പ്രോഗ്രാമുകൾ പങ്കെടുക്കുക, അതുപോലെ മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടുക, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അടുത്തതായി നമ്മോടൊപ്പം ചേരുന്നത് ഹിദായ മറിയം MM, മലപ്പുറം ജില്ലയിലെ മേലാക്കം മദ്രസത്തുൽ മുജാഹിദീനിൽ നിന്നുള്ള ഹിദായ മറിയം വന്നിട്ടുള്ളത് ഒരു ഇംഗ്ലീഷ് സ്പീച്ചുമായിട്ടാണ് അല്ലേ? ഓക്കെ, എന്നാൽ മോള് മോളുടെ പ്രസംഗം
2: തുടങ്ങിക്കോളൂ. Alhamdulillah wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajmain amma ba'd ilmiki roshni se hai zindagi ki roshni ilmiki qudrat se hai insaan ki qudrat ghasbat teachers and my dear brothers and sisters I will like to give a speech entitled the importance of education in Islam. Today, I wish to emphasize the paramount importance of education in Islam. Education is like a treasure that helps us to learn and grow. Anas ibn Malik reported, the Messenger of Allah, peace be upon him, said, Talabul ilmi fariratun ala kulli muslim. Sunan ibn Majah 224. Seeking knowledge is an obligation upon every Muslim. This means it's our duty to learn and seek knowledge. In Islam, we are encouraged to seek knowledge from the cradle to the grave. Education is a lifelong process. Let me share a story with you. Imam Al-Ghazali, a famous Islamic scholar, has once asked, "How did you become so knowledgeable? How did you become so knowledgeable?" He replied, "I saw knowledge and I never stopped seeking it. Remember, education is a gift from Allah. The first and foremost revealed verses of the Holy Quran emphasizing and reflecting the significance of education in Islam. The Holy Quran declares, chapter number 96, verses number 1 to 5.

كم من حياة أهلكت برجائهم خسرت لنا.

0: ശുക്രാൻ, അസ്സലാമു അലൈക്കും.
1: മാഷാല്ലാ, നല്ല വളരെ ഭംഗിയുള്ളൊരു പാട്ട് പാടി. വയനാട് ജില്ലയിലെ ചൂരൽ മലയിലുണ്ടായ പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പാട്ടാണ് നമ്മുടെ മോള് പാടിയിട്ടുള്ളത്. പ്രിയപ്പെട്ട നമ്മുടെ പീസ് റേഡിയോയിലെ സ്റ്റാർകോസ്റ്റ് ശ്രോതാക്കളായ കൂട്ടുകാരെ, നമുക്കറിയാവുന്നതുപോലെ വയനാട്ടിൽ വളരെയേറെ പ്രയാസത്തിലാണ് ഇപ്പോൾ നമ്മുടെ സഹോദരങ്ങളുള്ളത്. അവർക്കൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ, നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു എപ്പിസോഡിൻ്റെ അവസാന നിമിഷങ്ങളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അവസാനിപ്പിക്കാനുള്ള സമയമായി. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് പിരിയുകയാണ്. അടുത്ത ദിവസം നമ്മൾക്ക് ഇൻഷാല്ലാ അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ഈ മഷ്റൂബ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വീടിൻ്റെ ഒരു ഭാഗം,
3: അതെ,
2: അതായത് അതിൽ ആ ഒരു ഒരു ഒരു സൈഡിലാണ്, കുറച്ച് ഉയർന്ന ഒരു വീടിൻ്റെ അകത്ത് തന്നെ കുറച്ച് ഉയർന്നൊരു സ്ഥലം, അത് ഖിസാന അല്ലെങ്കിൽ നബിയുടെ സ്റ്റോർ റൂം. അപ്പം അതിൽ അതിനെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും പറ്റിയൊരു സംഭവം ചരിത്രം കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ, ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു അവിടേക്ക് ഓടി വരുന്നുണ്ട്. കാരണം ഉമർ റളിയല്ലാഹു അൻഹു വിവരം കേട്ടു, നബി നബിയുടെ ഭാര്യമാരൊക്കെ വിവാഹമോചനം നടത്തിയത്. അപ്പം ഇതിൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മോളുണ്ടല്ലോ,
3: മകളുണ്ട്.
2: അപ്പം അങ്ങേറ്റത്തെ പരിഭ്രാന്തനായിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു അവിടേക്ക് വരികയാണ്. ഹഫ്സയുടെ ആദ്യം ഹഫ്സയുടെ വീട്ടിലെ മോളടുത്തേക്ക് പോയി ചോദിക്കുന്നുണ്ട്, എന്നിട്ട് തൊലാക്ക് ചൊല്ലിയോ നബി, തൊലാക്ക് ചൊല്ലിയോ എന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ ഒന്നും എനിക്കറിയില്ല എന്നവർ പറയുന്നു. നബി അവിടെ ചോദിക്കുമ്പോൾ നബി വീടിൻ്റെ മുകളിലെ ആ ഭാഗത്ത് അവിടെ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും പിന്നെ മസ്ജിദ് നബവിയിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് പ്രവാചകൻ ഭാര്യമാരെയൊക്കെ തൊലാക്ക് ചൊല്ലി എന്നുള്ളൊരു കിംവദന്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര അസ്വസ്ഥനായിക്കൊണ്ടാണ് ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ് വീണ്ടും നബിൻ്റെ വീടിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ. അപ്പം നബിയാ കിടക്കുന്ന ആ മഷ്റൂബയുടെ ഭാഗത്ത്, നബിയുടെ സ്റ്റോർ റൂമിൽ പോയിട്ടൊരു കട്ടിൽ ആണ് നബി കിടക്കുന്നത്. അപ്പം അവിടെ റബാഹ, അദ്ദേഹമുണ്ട് മൗല, നബിയുടെ മൗലയായ അവരവിടെ വൃത്തിയനായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരോട് നബി ചോദിക്കുന്നുണ്ട്, എനിക്ക് നബി ഒന്ന് കാണാൻ പറ്റും. അത് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അവിടെ നിന്ന് അനുമതി കിട്ടിയില്ല, മറുപടി ഒന്നും പറഞ്ഞില്ല. രണ്ട് മൂന്ന് തവണ ചോദിച്ചു, മറുപടി കിട്ടാത്തപ്പോൾ ഉമർ റളിയല്ലാഹു തിരിച്ചു മടങ്ങി പോരാണല്ലോ, വിഷമത്തോടു കൂടി മടങ്ങി പോരുന്ന സമയത്താണ് തിരിച്ചു വിളിക്കുന്നത്. തിരിച്ചു വിളിക്കുമ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടികളിലേക്ക് ഉമർ റളിയല്ലാഹു കടന്നു ചെന്നു. ചെന്ന സമയത്ത് ഉടനെ തന്നെ നബിയോട് നേരിട്ട് ചോദിക്കുകയാണ്, റസൂൽ അങ്ങയുടെ ഭാര്യമാരേക്ക് മൊഴിച്ചൊല്ലിയോ എന്ന് ചോദിക്കുമ്പോൾ നബി പറഞ്ഞു ഇല്ല. അത് കേട്ട ഉടനെ തന്നെ ഉമർ റളിയല്ലാഹു സന്തോഷം കൊണ്ട് ഉറക്കെ അല്ലാഹു അക്ബർ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. കാരണം അത്രയും വിഷമം ഉണ്ടായി ഉമർ റളിയല്ലാഹു സംബന്ധിച്ചിടത്തോളം. അങ്ങനെ മനസ്സ് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു റസൂലായിട്ടുള്ള സംസാരങ്ങളൊക്കെ ഇങ്ങനെ അങ്ങനെ നടത്തി കഴിഞ്ഞതിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു നബി കിടക്കണ ആ റൂമിലേക്ക് അവിടേക്കൊന്നിങ്ങനെ നോക്കുകയാണ്. ആ നോക്കുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു അത് പറയണം, ഞാൻ ആ വീട്ടിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ ഹുവ മുൽതജിഉൻ അലാ ഹസീരിൻ, നബി അവിടെ ഇങ്ങനെ ആ ഒരു ഒരു കട്ടിൽ ഈ ഹസീർ പിന്നെ ഈ തപ്പനയുടെ ഓല വിരിച്ചിട്ടില്ല കിടക്കുന്നത്. ഈ കിടക്കുന്ന സമയത്ത് ലൈസ ബൈനഹു ബൈനഹു ഫിറാഷ്, അതിൻ്റെ ഇടയിലൊരു ഒരു വിരിപ്പൊന്നുമില്ല, ആ ശരീരം പിന്നെ നഗ്ന പുറം അത് അതിൽ മലർന്ന അല്ല കിടന്നതിൻ്റെ പാടുകൾ ശരീരത്തിൽ മൊത്തം കാണുന്നുണ്ട് പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ നോക്കി ചുറ്റുഭാഗത്ത് നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ള എന്താണ്, ആകെ ഞാൻ കണ്ടത് ഒന്ന് അവിടെ തൂക്കിയിട്ട തോലിൻ്റെ ഒരു പാത്രം കണ്ടു, പിന്നെ ഒരു സാവ് ബാർലി കണ്ടു, പിന്നെ ഊറക്കിടാൻ ഉപയോഗിക്കുന്ന കൊന്നയുടെ അല്ലെങ്കിൽ എന്തിൻ്റെ ഒരു മരത്തിൻ്റെ ഇലകൾ, കുറച്ച് ചെടികളുടെ ഒരു ഒരു ഇലകൾ ഇങ്ങനെ കണ്ടു. പിന്നെ ഉള്ളത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ ചാരി കിടക്കാൻ വേണ്ടി അതിലിങ്ങനെ കൈ വെച്ച് ചാരാൻ വേണ്ടിയിട്ട് ഒരു ഈത്തപ്പനയുടെ നാരുകൾ കൂട്ടി വലിച്ചിട്ടുണ്ടാക്കിയിട്ട് ഒരു തുണിക്കുള്ളിലേക്ക് തിരികെ വെച്ച ഒരു തലയാണ്. ഇത് മാത്രം ഞാനവിടെ നബി ആ റൂ സ്റ്റോർ റൂം വീടിൻ്റെ സ്റ്റോർ റൂമാണല്ലോ അവിടെ നബി കിടക്കുന്നതും. അപ്പം അത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ആ സമയത്ത് ഞാൻ കരഞ്ഞുപോയി. എൻ്റെ കരച്ചിൽ കണ്ട് ഉമർ റളിയല്ലാഹു അൻഹു അല്ല നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു, ഉമ്മാ യുബ്കി കൈബൻ അൽ ഖത്താബ്, എന്തേ കരഞ്ഞത്? അത് ചോദിച്ചപ്പോൾ ഞാൻ നബിയോട് പറഞ്ഞു, റസൂലേ, യാ നബിയല്ലാഹ് വമാ ലീല അബ്കി വഹാദൽ ഹസീർ ഖദ അസ്റ ഫീ ജംബിക്, എങ്ങനെ കരയാതിരിക്കും, നിങ്ങൾ കിടന്നിട്ട് നിങ്ങൾ എണീറ്റപ്പോൾ പുറം മൊത്തം പരുക്കനായ ഓല ഉണങ്ങിയ ഓലയുടെ പാടുകളാണ്. ഈ ഇത് നിങ്ങളുടെ വീടിൻ്റെ ഒരു സ്റ്റോർ റൂമാണ്, ഇവിടെ ഈ നാല് സാധനം എനിക്ക് കാണാനുള്ളൂ, വേറൊന്നുമില്ല. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നൊരു വാക്ക്, പിന്നെ ഇതേ സമയത്ത് വദാഖ ഖൈസറും വഖിസറ ഫിസ്സിമാരി വല്ലൻഹാർ, പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അധിപന്മാരും റോമാ സാമ്രാജ്യത്തിൻ്റെ രാജാക്കന്മാരും എന്തെല്ലാം വിഭവങ്ങളിലാണ് കഴിഞ്ഞു പോകുന്നത്. അങ്ങ് അള്ളാഹുവിൻ്റെ റസൂലാണ്, അങ്ങ് എത്ര ഇങ്ങനെയൊരു വിഷമം, ഇങ്ങനെ ഇത് കണ്ടിട്ട് എനിക്ക് സങ്കടം വരികയാണ്, ഞാൻ കരയാണെന്ന് പറയണം. അതുകൊണ്ട് ആ കരഞ്ഞെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുന്നൊരു ചോദ്യം, ഫഖാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യബ്നുൽ ഖത്താബ് അലാ തർളാൻ തകൂന ലനൽ ആഖിറ വലഹുദ്ദുനിയ, നീ തൃപ്തിപ്പെടുന്നില്ല ഉമറെ, നമുക്ക് പരലോകമാണുള്ളത്, അവർക്ക് ദുനിയാവുള്ളത്. അപ്പം ഉമർ അള്ളാഹു അതെ തൃപ്തിപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് സംഭവം. നമ്മൾ കേട്ടതായിരിക്കാം. പക്ഷെ ആ സംഭവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട, പലപ്പോഴും നമ്മളൊക്കെ ഇങ്ങനെ ലോകത്തിൻ്റെ പ്രവാചകൻ, ആ പ്രവാചകൻ്റെ ജീവിതത്തിൻ്റെ ലാളിത്യം, അപ്പോൾ നമ്മളൊക്കെ എന്തോ ഇല്ലാത്തത് കൊണ്ടുള്ള അസംതൃപ്തി പലപ്പോഴും നമുക്കുണ്ടാവുമ്പോൾ ഏറ്റവും അധികം സംതൃപ്തമായി ജീവിച്ച് കാണിച്ചതാണ് റസൂൽ. സംതൃപ്തിപ്പെടാൻ നമ്മളുടെ ലൈഫുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒന്നും റസൂലിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ദുഃഖങ്ങളുടെ ഒരു ഒരു ഒരു ഒരു ഒരു എന്താ പറയുക, വലിയൊരു പരമ്പര തന്നെ റസൂലിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. വേർപാടിൻ്റെ പരമ്പര ഉണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ട പലരും വേർപെട്ടു പോയത്. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ പല സമയങ്ങളിലും നബിക്ക് ചിലപ്പം പൈസ ഉണ്ടായിട്ടുണ്ട്, ഉള്ള പണം തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് നബി മത്സരിച്ചിട്ടുണ്ട്,
0: യെസ്,
2: കയ്യിൽ വെക്കാതെ. ഇതൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ നമ്മളെപ്പോഴും പറയുമ്പോൾ, അപ്പോൾ നമ്മളത് ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉമറുള്ളാഹിനെ കരയിച്ചെങ്കിൽ നമ്മളെയും നമ്മളെ ലൈഫുമായിട്ട് കരയിപ്പിക്കാവുന്ന കാര്യങ്ങൾ അതിലുണ്ടല്ലോ.
0: തീർച്ചയായിട്ടും. അവിടെ അവസാന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നുണ്ടല്ലോ, നമുക്ക് അലാത്തറുള്ള നമുക്ക് നീ മനസ്സിലാക്കില്ലേ, തൃപ്തിപ്പെടുന്നില്ലേ, നമുക്ക് ആഹാരം കിട്ടാണ്ട് അവർക്ക് ദുനിയാവും. ഇവിടെ വലിയൊരു പോയിന്റാണത്. അതായത് റസൂലായിട്ട് പോലും സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ഭൗതികമായിട്ടൊന്നും വലിയൊരു സംഭവത്തിലേക്ക് എത്താതെ നിൽക്കുന്നൊരു സമയത്ത് എന്നാൽ റസൂലായിട്ട് പോലും എന്താ റസൂൽ അങ്ങനെ കിട്ടാത്തത് എന്നാലോചിക്കുന്നൊരു അവസ്ഥ അവിടെ ഉണ്ടാവാതെ കാണാം. മിക്കവാറും നമുക്കൊക്കെ തന്നെ ഇങ്ങനെ ഇപ്പം ഈ ദീനിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകൾ ചില പരീക്ഷണങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചിലപ്പോഴെങ്കിലും തോന്നിയേക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം നമ്മളെ സഹധർമ്മിണിക്കോ ഭാര്യക്കൊക്കെ തോന്നിയേക്കാം ഇത് അങ്ങനെയൊക്കെ നടന്നിട്ട് എന്താ നമ്മൾക്കിങ്ങനെ അല്ലേ. അപ്പോൾ അത് തോന്നാതിരിക്കാൻ കൂടി റസൂലിൻ്റെ ജീവിതത്തിലൂടെ അള്ളാഹു നമുക്ക് കാണിച്ചു തരുന്ന വലിയൊരു പാഠമാണത്. അള്ളാഹുവിൻ്റെ ആളായിട്ട് നടന്നു എന്ന് വിചാരിച്ചിട്ട് എന്തില്ല, ചിലപ്പോൾ ഭൗതികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഇതൊന്നും ചിലപ്പോൾ കിട്ടിക്കൊള്ളാമെന്നില്ല, റസൂലിന് പോലും കിട്ടിയിട്ടില്ലെന്ന് നമ്മൾ ആശ്വസിക്കാനാണ് നമ്മളവിടെ സമയം കണ്ടെത്തേണ്ടത്.
2: പിന്നെ അതുമല്ല, റസൂലിൻ്റെ ഏറ്റവും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളായിട്ടുള്ള ഭാര്യമാർ അവരിട്ട് നബിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി.
0: അതെ അതെ അതെ.
2: പക്ഷെ നബി അതിന് എത്ര സംയമനത്തിൽ എത്ര വിഷമം ഉണ്ടാവും
0: തന്നെ.
2: അപ്പം നബി ആ വിഷമം സഹിച്ച് അവിടെ അവിടെ ഒന്ന് പൊട്ടിത്തെറിക്കാനോ ബാക്കിയൊന്നും നിന്നില്ല. നബി അവിടെ ഒരു മൂലക്കൽ പോയിട്ട് ഇങ്ങനെ കിടക്കുകയെന്ന് പറയുമ്പോഴേ, അപ്പോൾ അതിങ്ങനെ
0: വലിയൊരു പാഠമാണത്. പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ദാവ രംഗത്തിറങ്ങുന്നവർക്ക് വലിയൊരു പാഠം അതിലുണ്ട്.
2: ആ സംഭവത്തിന് ചരിത്രത്തിൽ എന്താണ് പറയുന്നത്, ഏകദേശം ഒരു മാസത്തോളം
0: അവിടെ ഈലാഫും ഇണക്കവും മാറി നിർത്തുന്നത്.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ അൽ മിമ്പർ പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മാനവീകമാണ് ഖുർആൻ ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് ഹാരിസ് ബിൻ സലീം, സലഫി മസ്ജിദ് പെരിന്തൽമണ്ണ.
1: അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലാ വമൻ യുളിൽ ഫലാ ഹാദിയ ലാ വഅഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുളിഹിറഹു അലദ്ദീനി കുല്ലി വകഫാ ബില്ലാഹി ഷഹീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارham ان الله كان عليكم رقيبا. يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ليس لك من الأمر شيء أو يتوب عليهم أو يعذبهم فإنهم ظالمون. سنهم الله سهودري سهودر ماري ستي بشواسي غلي ستي بشواسي غلي. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ ശരിയായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോടും നിങ്ങളോടുമായി വസീയത്ത് ചെയ്യുകയാണ്. ഏത് രൂപത്തിലുള്ള സംശയങ്ങളാണെങ്കിലും ആ സംശയങ്ങളിൽ നമ്മൾ വ്യക്തത വരുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കുവാനും കൂടുതൽ വ്യക്തത ലഭിക്കുവാനും അത് കാരണമായിത്തീരും. ഒരു ചെറിയ അസുഖം വന്ന് നമ്മൾ അതിൽ നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ, നല്ലൊരു പരിശോധന നടത്തുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യം എത്രമാത്രം ഭദ്രമാണെന്നും നമ്മുടെ ആരോഗ്യസ്ഥിതി എത്രമാത്രം കൃത്യമാണെന്നും കൂടുതൽ മനസ്സിലാക്കാൻ, ഒരുപക്ഷെ ഒരു രോഗാവസ്ഥ പോലും കാരണമാകുന്നത് നമ്മുടെ ജീവിതാനുഭവങ്ങളിലുള്ള ഒരു യഥാർത്ഥ ഉദാഹരണമാണ്. ഇതുപോലെ തന്നെയാണ് ഏറ്റവും വ്യക്തത നൽകുന്ന ആളുകൾക്ക് കേട്ടാൽ നിസ്സാരമായ ഒരു കാരണം കൊണ്ടുപോലും സ്വീകരിച്ചു പോകാവുന്ന അത്രയും വ്യക്തതയുള്ള ഒരു മതമാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന മഹാനുഗ്രഹമായി അള്ളാഹു നമുക്ക് റഹ്മത്തായി തന്ന ഈ ഇസ്ലാമികമായിട്ടുള്ള ആദർശങ്ങളും ആശയങ്ങളും. എന്നാൽ അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ വിരോധികളും ഇസ്ലാമിൻ്റെ ശത്രുക്കളും ബോധപൂർവം അതിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി കളവുകൾ തന്നെ, ഒരിക്കലും നീതി പുലർത്താത്ത കളവുകൾ, വിശുദ്ധ ഖുർആനിൽ ഇല്ലാത്ത വചനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് ഖുർആൻ പറഞ്ഞ ആശയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് അതിൻ്റെ ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്ത് ഖുർആൻ മാനവവിരുദ്ധമാണെന്നും മനുഷ്യവിരുദ്ധമാണെന്നും അത് മറ്റുള്ള മതസ്ഥരെ കൊല്ലാനും ആക്രമിക്കാനും അവരോട് യുദ്ധം ചെയ്യാനും ഒക്കെ തന്നെ മാത്രമേ കൽപ്പിക്കുന്നുള്ളൂ എന്നും യാതൊരു മാനവികതയും യാതൊരു മനുഷ്യത്വവും വിശുദ്ധ ഖുർആൻ പുലർത്തുന്നില്ല എന്ന് നിരന്തരമായി പച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ പറയുന്നത് നമ്മൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പല ആളുകളും അതിന് മറുപടി പറയുന്നുണ്ട്, അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, ചില ധാരണകൾ മാത്രം ഇസ്ലാമിനെ കുറിച്ചുണ്ടാവുക, എന്നിട്ടൊരു കേവല മുസ്ലിമായി ജീവിച്ചു പോവുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ, ഇത്തരത്തിലുള്ള എന്തെങ്കിലും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായാൽ അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ വ്യക്തതയെ ബാധിക്കും. നമുക്ക് വേണ്ടത്ര വ്യക്തത ഇല്ലാതിരിക്കുമ്പോൾ, നമുക്ക് ചില സംശയങ്ങൾ വരുമ്പോൾ, അത് നമ്മുടെ ഈമാനത്തിൻ്റെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഇത്തരം ചില ആശയങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അത് നമ്മൾ ശരിക്കും പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആനെ കുറിച്ചുള്ള ഇത്തരം ആരോപണങ്ങൾ എത്രമാത്രം എത്തിയെന്ന് വെച്ചാൽ, ഒരു നാട്ടിൽ വിശുദ്ധ ഖുർആൻ നിരോധിക്കണമെന്ന് പറഞ്ഞാൽ പോലും അതിന് ന്യായമുണ്ടെന്ന് പറയുന്നിടത്തേക്ക് വിശുദ്ധ ഖുർആന്റെ വിമർശകന്മാരെത്തി. എന്നാൽ ഈ വസ്തുതകൾ ഖുർആൻ നിരന്തരമായി കയ്യിൽ പിടിച്ച് ഓതിയും പഠിച്ചും നടക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മറുപടികളിൽ നമുക്ക് കൃത്യത വേണ്ടതുണ്ട്. അത് കൃത്യത വരുത്താൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് കൂടുതൽ അറിവ് നേടാൻ പറ്റും. അതുകൊണ്ട് തന്നെ ചില ആയത്ത് നമ്പറുകളും ആയത്തുകളും അതിൻ്റെ അർത്ഥങ്ങളും പറയാനാണ് സത്യത്തിൽ ഈ ഒരു സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ എത്രമാത്രം മാനവികമാണ്, അതെങ്ങനെയാണ് മറ്റ് അമുസ്ലിങ്ങളെ കാണുന്നത്, അവരോടുള്ള സമീപനത്തിൽ എന്ത് നിലപാടാണ് വിശുദ്ധ ഖുർആനിൽ ഉള്ളത് എന്ന് നമ്മളൊക്കെ ഖുർആൻ തൊട്ട് തന്നെ മനസ്സിലാക്കണമെന്നതാണ് ആദ്യമുള്ളത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലു ഇംറാൻ 3-ാം അധ്യായം 128-ാമത്തെ വചനമാണ്. അതാണ് ആമുഖമായി ഓതി വെച്ചതും. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഉഹുദ് യുദ്ധം പരാജയപ്പെട്ടു. പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, പ്രവാചകൻ സലാസുവിൻ്റെ പരിശുദ്ധമായ തലയിൽ മുറിവേറ്റു, പല്ല് പൊട്ടി, വളരെയധികം വേദനകളും വിഷമങ്ങളും ലഭിക്കുന്നുണ്ടായി. പ്രവാചകൻ ചോദിച്ചതായിട്ട് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്, കൈഫ യുഫ്ലിഹു ഖൗമുൻ ഷജ്ജു നബിയഹും, സ്വന്തം പ്രവാചകനെ മുറിവേൽപ്പിച്ച ഒരു ജനത എങ്ങനെ വിജയിക്കാനാണ് എന്ന് ചോദിക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ കടുത്ത പരാജയവും വിഷമവും ഇസ്ലാമിന് വരുത്തിച്ച് തീർത്ത അപ്പുറത്തുള്ള മുശ്രിക്കുകളുടെ അമുസ്ലിങ്ങളുടെ നേതാവായിട്ടുള്ള രണ്ട് മൂന്ന് വ്യക്തികൾ, ഒന്ന് അബൂ സുഫിയാനാണ്, മറ്റൊന്ന് സഫ്വാനുബിന് ഉമയ്യയാണ്, അതേപോലെ തന്നെ സുഹൈലുബിന് അമ്രാണ്, ഹാരിസുബിന് ഹിഷാം. ഈ പ്രമുഖരായ ഖുറൈശി നേതാക്കൾ, ശത്രു തലവന്മാർ, അവർക്കെതിരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്ക് ശിക്ഷ നൽകാനും അവരെ നശിപ്പിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ പേരെടുത്തുകൊണ്ട് അവർക്കെതിരെ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടാണ് അള്ളാഹു പ്രവാചകനെ തിരുത്തിക്കൊണ്ട് പറയുന്നതാണ് ഈ 3:128, ലൈസ ലക മിനൽ അംരി ശൈഇ ഔ യതൂബ അലൈഹിം ഔ യുഅദ്ദിബഹും ഫഇന്നഹും ദാലിമൂൻ. ലൈസ ലക മിനൽ അംരി ശൈഇ എന്നാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താ സഹോദരങ്ങളെ, നിനക്ക് ആ കാര്യത്തിൽ ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ ഇത് തീരുമാനിക്കാൻ, അവരെ ശിക്ഷിക്കണോ ശിക്ഷിക്കണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് നീ അല്ല. അള്ളാഹു നബിയെ തിരുത്തുകയാണ്, അവർക്ക് ശിക്ഷിക്കണോ ശിക്ഷിക്കണ്ടേ എന്ന് തീരുമാനിക്കും. അവർക്ക് പശ്ചാത്തലം കൊടുക്കണോ അതോ ഔദ്യമോ അവരെ ശിക്ഷിക്കണോ എന്നുള്ളത്. ഇന്നഹും ലാലിമുൻ, അവർ അക്രമികൾ തന്നെയാണ്, പക്ഷെ അവരെ ശിക്ഷിക്കണം എന്ന് അവർക്കെതിരെ പ്രാർത്ഥിക്കാനും അവരോട് ശിക്ഷിക്കണമെന്ന് പറയാനും നിനക്ക് പറ്റില്ലെന്ന് അള്ളാഹുവിൻ്റെ ദൂതനെ അള്ളാഹു തിരുത്തുന്നതാണ്. സഹോദരങ്ങൾ, ആരോടാണ് ഈ സമീപനം ഖുർആന്റെ? ആരോടാണ്? അള്ളാഹുവിൻ്റെ റസൂലിനെ മുറിവേൽപ്പിച്ച ഇസ്ലാമിൻ്റെ ശത്രുക്കളൊക്കെതിരെ പ്രാർത്ഥിച്ചതിനെ തിരുത്തിക്കൊണ്ടാണ് ഈ ആയത്ത്. ഇതൊക്കെ നമ്മൾ ആയത്തുകളൊക്കെ ഒന്ന് നോക്കി കണ്ടുപിടിച്ച് നമ്പറൊക്കെ ഒന്ന് എഴുതിയെടുത്ത് നമ്മൾ പറയണം. കാരണം വിശുദ്ധ ഖുർആനോടുള്ള ഗുണകാംക്ഷ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ചിഹ്നത്തോടുള്ള നമ്മുടെ മനസ്സിന് നമുക്കൊരു വ്യക്തത വേണം, നമുക്ക് ആരോടും വ്യക്തതയോടുകൂടെ പറയാൻ നമുക്ക് കഴിയുകയും വേണമെന്നാണ്. 2-ാമത്തെ വചനം സൂറത്തുൽ മാഇദയിലെ 8-ാമത്തെ ആയത്താണ്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു വായിക്കേണ്ട വചനങ്ങളാണ്. യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത് വലാ യജ്റിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅ്ദിലു യഅ്ദിലു വ അഖ്റബു ലിത്തഖ്വ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅ്മലൂൻ. സത്യവിശ്വാസികളെ വിളിച്ചിട്ട് അല്ല പറയാം, നിങ്ങൾ നീതിക്ക് സാക്ഷികളാണ്, ഒരിക്കലും നിങ്ങൾ ഒരനീതിയും നിങ്ങളൊന്ന് വന്നു പോകരുത്. ഒരു മുസ്ലിമിൽ നിന്ന് ഒരനീതി സംഭവിക്കാൻ പറ്റൂല. അതാരോട്? സുഹൃത്തുക്കളെ, മുസ്ലിങ്ങളോട് മാത്രമല്ല, എല്ലാവരോടും. എന്നിട്ട് പ്രത്യേകം എടുത്തു പറയാൻ തരും, മറ്റുള്ളവരോട് നിങ്ങൾക്ക് വെറുപ്പോ വിദ്വേഷമോ ഏതെങ്കിലും നിലക്ക് ശത്രുതകൾ ഉണ്ടെങ്കിലും, ശത്രുവല്ലേ, എന്നാ പിന്നെ അവനോട് പിന്നെ നമ്മൾ നീതിയൊന്നും വേണ്ട കാര്യമില്ലല്ലോ. വല യജ്റിമന്നകും ശനആനുകൗം, ഒരു ജനതയോടുള്ള വെറുപ്പ് നിങ്ങളെ പ്രേരിപ്പിക്കാൻ പാടില്ല. അലാ അല്ലാ തഅ്ദിലു ഇഅ്ദിലു, ശത്രുവിനോട്, എതിരാളിയോട്, ഇസ്ലാമിനോട് വെറുപ്പും വിദ്വേഷവും വെച്ച് നിൽക്കുന്ന ആളോട്, അല്ലെങ്കിൽ നമ്മളോട് വിരോധമുള്ള ഒരു ശത്രുവിനോട്, ശത്രുവാണെന്നത് കൊണ്ട് അയാളോട് അനീതി ചെയ്യരുത് എന്നാണ്. ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ ഇമാം നാസിർ സഅദി റഹ്മുള്ള പറയുന്നുണ്ട്, വലൗ കാന കാഫിറൻ ഔ മുബ്തദിഅൻ, മതത്തിൽ അനാചാരങ്ങൾ ഉണ്ടാക്കുന്നവനും അവിശ്വാസിയാണെങ്കിൽ പോലും അവനോടുള്ള വിരോധവും അകൽച്ചയും ശത്രുതയും അവനോട് അനീതി ചെയ്തു എന്നാ കൊല്ലാൻ പറഞ്ഞു. അവരുടെ ആ മുസ്ലിങ്ങളെയൊക്കെ കൊല്ലാനാണ് ഇസ്ലാം പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു വായിക്കേണ്ട വചനമല്ലേ സുഹൃത്തുക്കളെ യഥാർത്ഥത്തിൽ ഈ മാഇദയിലെ എട്ടാമത്തെ വചനം. മൂന്നാമത്തെ ആയത്ത് വളരെ വ്യക്തതയോടെ പറഞ്ഞു. ചില ആയത്തുകളൊക്കെ വായിച്ചപ്പോൾ ചില നിയമങ്ങൾ കണ്ടപ്പോൾ മുസ്ലിങ്ങൾ സത്യവിശ്വാസികൾക്കൊരു സംശയം, കാരണം അവർ ഇസ്ലാമിലേക്ക് വന്നു പക്ഷെ അവരെ ബന്ധുക്കളൊക്കെ മുസ്ലിം അല്ലാത്ത ആൾക്കാരുണ്ടല്ലോ. അപ്പം ആ മുസ്ലിം അല്ലാത്ത ബന്ധുക്കളോടും കുടുംബക്കാരോടൊക്കെ ബന്ധം പുലർത്തുന്നതും സ്നേഹത്തിൽ നിൽക്കുന്നതൊക്കെ ഇസ്ലാമിക വിരുദ്ധമാണോ എന്നൊരു സംശയം, ആ സംശയം വ്യക്തതയോടുകൂടെ അള്ളാഹു തിരുത്തി കൊടുക്കുന്നതാണ് സൂറത്തുൽ മുംതഹനയിലെ എട്ടാമത്തെ വചനം. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരിക്കും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. അള്ളാഹു നിങ്ങളോട് വിരോധിക്കുന്നില്ല, അള്ളാഹു നിങ്ങളോട് വിരോധിക്കും, നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. എന്താണ്? നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവരും നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങളെ പുറത്താക്കാത്തവരുമായ അമുസ്ലിങ്ങൾ അവിശ്വാസികൾ അങ്ങനത്തെ ആളുകളോട് അള്ളാഹു വിരോധിക്കുന്നില്ല. എന്ത്? അൻ തബറൂഹും, നിങ്ങൾ അവരോട് പുണ്യം ചെയ്യുന്നത്, വതുഖ്സിതു ഇലൈഹി അവരോട് നീതിപൂർവ്വം പെരുമാറുന്നതിനും നിങ്ങളെ അള്ളാഹു തടഞ്ഞിട്ടില്ല. അങ്ങനെ ചെയ്യാന്ന് രണ്ടായത്തിൽ ആവർത്തിച്ച് അള്ളാഹു ഈ കാര്യം ആവർത്തിച്ച് പറയുന്നു. മറ്റുള്ളവരോട് സ്നേഹത്തോടെയും അതേപോലെ തന്നെ മാനുഷിക സൗഹാർദ്ദത്തോടെയും അവർക്ക് വേണ്ട ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുത്തും നീതിയോടെയും പെരുമാറണമെന്നൊരു കൽപ്പന വിശ്വാസികൾക്ക് പഠിപ്പിക്കുന്നതാണ് ഈ മുംതഹനയിലെ എട്ടാമത്തെ വചനം. നാലാമതായി നമ്മൾ വായിച്ച് പഠിച്ച് പറയേണ്ട ഉൾക്കൊള്ളേണ്ട കാര്യമാണ് സൂറത്തുൽ ബക്കറയിലെ 256-ാമത്തെ ആയത്ത്. ലാ ഇക്രാഹ ഫിദ്ദീൻ കത്തബയ്യന റുഷുദു മിനൽ ഗയ്യ്. ലാ ഇക്രാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല. മതത്തിൽ ബലാത്കാരമില്ല പറഞ്ഞാൽ വേറൊരാളെ മുസ്ലിമാക്കാൻ വേണ്ടി ഇങ്ങോട്ട് നമ്മൾ അവനെ കൊല്ലണ്ടേ, അടിക്കണ്ടേ, മർദ്ദിക്കണ്ടേ, ഭീഷണിപ്പെടുത്തേണ്ട കാര്യമല്ല. ഒരു വിശ്വാസിക്ക് അങ്ങനെ മറ്റൊരുത്തനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇനി അടുത്തം തരും. അതിനുള്ള കാരണമുണ്ട്. ഒന്ന്, ഇസ്ലാം അങ്ങനെ കൊണ്ടുവരേണ്ട ഒരു മതമല്ല. കാരണം വളരെ ചെറുതായി പോലും ഇസ്ലാമിനെ കുറിച്ച് ഒരാൾ ചിന്തിക്കും പഠിക്കും ചെയ്താൽ മുസ്ലിമാകും. അത്ര വ്യക്തതയും ആകർഷണീയതയും സ്വാധീന ശക്തിയുമുള്ളൊരു മതത്തിക്ക് ആൾക്കാരെ പൈസ കൊടുത്തും എടങ്ങാറാക്കിയും പിന്നെ വാള് കാണിച്ചൊക്കെ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ മതത്തിനെന്ത് പ്രസക്തിയല്ലത്? അങ്ങനത്തെ ഒരു മതം ജനസ്വീകാര്യമല്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം? ഇത് അങ്ങനെ സ്വീകരിപ്പിക്കേണ്ട ഒരു മതമല്ല എന്നാണ്. അത് മാത്രമല്ല ഒരാൾക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യത്തിനല്ലേ ഒരാളെ നിർബന്ധിക്കേണ്ടതുള്ളൂ? മാത്രമല്ല ഇപ്പോൾ ഒരാൾ അങ്ങനെ നിർബന്ധിതനായി വിശ്വസിച്ചാലോ അവൻ്റെ ഈമാൻ ഇസ്ലാമിക നിയമപ്രകാരം പൂർത്തിയാവില്ല. ഒരാൾ ഉൾക്കൊള്ളാതെ വിശ്വാസിയായാൽ അയാളുടെ വിശ്വാസം പൂർത്തിയാവില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, മറ്റുള്ളവരെ ബലാത്കാരം ഉപയോഗിച്ച് വാള് കാണിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ഒരു പരിപാടി ഇല്ല എന്നാണ് പറയണത്. നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട എന്നാണ് അല്ല പറയണത്. അവരവൻ്റെ വിശ്വാസപ്രകാരം ജീവിക്കാം. ഈ കാര്യം സത്യവും അസത്യവും വേർതിരിഞ്ഞിട്ടുണ്ട്. അത് ആളുകൾക്ക് വ്യക്തമാക്കി കൊടുക്കലാണ് ബാധ്യത എന്നാണ്. വീണ്ടും സൂറത്ത് അങ്കബൂത്തി 29:46 ആയത്ത് എന്താണ് അള്ളാഹു പറയുന്നത്? അതായത് അവിശ്വാസികളോട്, പിന്നെ വേദക്കാരായ ജൂത ക്രിസ്ത്യാനികളൊക്കെ ആയ ആളുകൾക്കൊക്കെ, നിങ്ങൾ അവരോട് സംസാരിക്കുമ്പോഴും ഇസ്ലാമികമായ ആശയവിനിമയങ്ങൾ നടത്തുമ്പോഴും ഒക്കെ നിങ്ങൾ ആ സംഭാഷണങ്ങളും സംസാരങ്ങളൊക്കെ മാന്യമായി ചെയ്യാൻ പാടുള്ളൂ. വളരെ മാന്യമായി മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. നിങ്ങൾ അവരോട് അനാവശ്യമായ വാശിയോ തർക്കമോ ഒന്നും പറ്റൂല എന്നാണ്. പിന്നെ എങ്ങനെ വേണം? വലാ തുജാദിലു അഹ്ലൽ കിതാബ് ഇല്ലാ ബില്ലതീ അഹ്സൻ, ഏറ്റവും നല്ല രൂപത്തിലാണെന്ന് നോക്കും. നിങ്ങൾ മറ്റുള്ള മതസ്ഥരോട് ഇസ്ലാമികമായ ആശയങ്ങളിൽ സംവാദങ്ങളും വാദപ്രതിവാദങ്ങളും നടത്തുമ്പോൾ പോലും അത് മാന്യമാകണം എന്ന് നിർദ്ദേശം നൽകുന്ന ഖുർആനെ കുറിച്ചിട്ടാണ്. അമുസ്ലിമാണോ അവനെ കണ്ടുപിടിച്ച് കൊല്ലാനാണ് ഇസ്ലാം പറയുന്നത്. എന്തൊക്കെ എത്ര പച്ചയായിട്ടാണ് ഈ ആയത്തൊക്കെ പരിഭാഷകളോടുകൂടെ സമൂഹത്തിൽ ആർക്കും ലഭ്യമാകുന്ന രൂപത്തിൽ നിലനിൽക്കുമ്പോഴാണ് ഈ പറയുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, വീണ്ടും നമുക്ക് ആറാമത്തെ ഒരു വചനം സൂറത്തു നിസയിലെ 36-ാമത്തെ ആയത്തിന് 36. വഅബ്ദുല്ലാഹ വലാ തുശ്രികു ബിഹി ശൈആ വബിൽ വാലിദൈനി ഇഹ്സാനാ വബിദിൽ ഖുർബ വൽ യതാമ വൽ മസാകിൻ വൽ ജാരിദിൽ ഖുർബ വൽ ജാരിൽ ജുൻ വസ്സാഹിബു ബിൽ ജംബ്. അള്ളാഹുവിനെ ആരാധിക്കണം, ശിർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, ബന്ധുക്കൾ, കുടുംബങ്ങൾ, അനാഥകൾ, പാവപ്പെട്ടവർ എന്ന് പറഞ്ഞിട്ട് എന്താ പറയണത്? അയൽക്കാരും അന്യരായ അയൽക്കാരും അയൽക്കാരെന്ന് പറയുമ്പോൾ ഏത് മനുഷ്യരാണെങ്കിലും അയൽക്കാരെന്നുള്ള ഒരു വ്യവസ്ഥ മാത്രമേ ഉള്ളൂ. കുടുംബക്കാരനായ അയൽവാസിയും വിശ്വാസിയായ അയൽവാസിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് കടമയും ബാധ്യതയും കൂടും. എല്ലാ അയൽവാസികളെയും അയൽവാസികളായി കാണാൻ വ്യക്തമായി. അപ്പോൾ ഒരു നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം നമ്മുടെ തൊട്ടയൽപ്പക്കത്ത് ഒരു അമുസ്ലിം ഉണ്ടെങ്കിൽ ആ അമുസ്ലിമിനോടൊരു അയൽപ്പക്ക ബന്ധം, അയൽപ്പക്കം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ ബന്ധമല്ല, നമ്മൾ അവിടെ ജീവിച്ച് മരിച്ച് പോകുന്നത് വരെ നമ്മുടെ ആ അയൽവാസിയോടൊരു ബന്ധം വേണം എന്ന് ആരാണ് ഒരു കൽപ്പിക്കുന്ന ഖുർആനാണ്. ആ ബന്ധം നിലനിർത്താൻ കൽപ്പിക്കുന്ന വിശുദ്ധ ഖുർആനെ കുറിച്ചാണ്. അത് മറ്റുള്ളവരെ നിർദ്ദയം കൊലപ്പെടുത്താനും അന്യായമായി ചെയ്യാനും പേട്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ കൊല്ലുന്നുണ്ട്, എപ്പോഴാണ് കൊല്ലുന്നത്? ഇപ്പോൾ കൊല്ലുന്നു സുഹൃത്തുക്കളെ. യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, ലോകത്ത് യുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ആളുകൾ കൊല്ലപ്പെടും. അത് ഇസ്ലാമിലുണ്ട്. ഇസ്ലാമിലും എന്താണ്, വ്യവസ്ഥാപിതമായ ഒരു സമൂഹം, ഒരു രാജ്യം മറ്റൊരു രാജ്യമായി യുദ്ധം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ എന്തുണ്ട്? അതല്ലെങ്കിൽ ന്യായമായ ശിക്ഷ, ക്രിമിനൽ കുറ്റങ്ങൾക്ക് ഹദ്ദായിക്കൊണ്ട് ശിക്ഷയായിക്കൊണ്ട് കൊല്ല, അതെല്ലാ നാടുകളിലും ഇല്ലേ? ഒരാളെ കൊല്ലാൻ വേണ്ടി വിധിക്ക കോടതികൾ വിധിക്കാറില്ലേ? ഇതിനപ്പുറത്തേക്ക് സുഹൃത്തുക്കൾ, ഒരുത്തനെ ഒരു മുസ്ലിമിന് സ്വതന്ത്രമായി വേറൊരാളെ കൊല്ലാൻ എവിടെങ്കിലും അനുവാദമോ അവകാശമോ ഇസ്ലാം കൊടുക്കുമോ? ഒരാളെങ്ങനെ കാണുമ്പോൾ അയാളെ കൊന്നോ എന്ന് പറയാനൊരു അനുവാദം? അത് കൊല്ലണ കോടതി നിയമപരമായി ചെയ്യും, അല്ലെങ്കിൽ ഒരു രാജ്യം, ഒരു സർക്കാർ, ഒരു ഭരണകൂടം. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരാളെ കൊല്ലാനുള്ള ഒരനുവാദവും ഒരവകാശവും അന്യായമായി ഇസ്ലാം അനുവദിക്കുന്നില്ല. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. എല്ലാറ്റിലുള്ള നിയമവും രാജ്യത്തിലെ നിയമങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ഇനി മറ്റൊന്ന് വിഷ്പിൻ്റെ പറയുന്നത്, ഖുർആൻ പറയുന്ന മറ്റൊരു കാര്യം, അത് ഇതിന് വളരെ വ്യക്തതയുള്ളൊരു കാര്യമാണ് ഈ സംഗതി പറഞ്ഞാലും. പിന്നെ വിശുദ്ധ ഖുർആൻ സൂറത്തു നിസാഇലാണ് അത് പറയുന്നത്. സൂറത്തു നിസാഇൽ എത്ര ആയത്തറിയങ്ങൾ? 105 മുതൽ 112 വരെയുള്ള ആയത്ത്. എന്താണ് ആയത്തിൻ്റെ പശ്ചാത്തലം? പല സന്ദർഭങ്ങളും നമ്മൾ കേട്ടതാണ്. ഒന്നുമില്ല, ഒരു അൻസാരി ആയിട്ടുള്ള ഒരാളുടെ എന്താണ് പിന്നെ പടയങ്കി, അത് കളവ് പോവുകയാണ്. അപ്പോൾ ഈ പടയങ്കി വെച്ചത് ഒരു പിന്നെ ചാക്കിലാണ്, ഒരു പിന്നെ ഭക്ഷണ സാധനങ്ങളുടെ ചാക്കിലാണ്. അപ്പോൾ ആ അൻസാരിൻ്റെ അപ്പോൾ ആ പടയങ്കി പോയി അത് മോഷ്ടിച്ചെടുത്തത് ഒരു മുസ്ലിമായ ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം അതൊരു ജൂതൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. ആ ജൂതൻ്റെ വീട്ടിൽ ഇതിൻ്റെ ഉടമസ്ഥന്മാർ ചെന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതിവിടെ ഇന്നൊരാൾ കൊണ്ടുവന്ന് വെച്ചതാണെന്ന് പറഞ്ഞു. ഞാനത് എടുത്തതല്ല. അങ്ങനെ അവസാനം വിചാരണ ചെയ്തെടുത്തപ്പോൾ ഈ മുസ്ലിമാണ് അത് എടുത്തത്. അപ്പോൾ ഇത് കിട്ടിയതൊരു ജൂതൻ്റെ വീട്ടിൽ നിന്നാകുന്നത് കൊണ്ട് അയാളുടെ ആ മോഷ്ടിച്ച വ്യക്തിയുടെ കുടുംബങ്ങൾ വന്നിട്ട് പ്രവാചകനെ എന്ത് ചെയ്തു? തെറ്റിദ്ധരിപ്പിച്ചു. ആ തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ജൂതന് പ്രതികൂലമായും അതേപോലെ തന്നെ ആ നിരപരാധിയായ ജൂതന് പ്രതികൂലമായും മുസ്ലിമിന് അനുകൂലമായുമുള്ള ഒരു വിധി പ്രവാചകൻ പറയാൻ ഒരുങ്ങുന്ന സന്ദർഭത്തിൽ അതിനെ തിരുത്തിക്കൊണ്ടാണ് അള്ളാഹു വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസായിലെ ഈ ആയത്തുകൾ ഇറക്കുന്നത്. എത്രങ്ങാനും നീണ്ട ആയത്തുകളാണ്. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ്, ഒരാള് ഒരു തെറ്റ് ചെയ്യുകയും എന്നിട്ട് എന്താണ് യർമി ബിഹി, അത് അവൻ ആരോപിക്കുന്നു, ബരി അൻ, ഒരു നിരപരാധിയിൽ അത് ആരോപിക്കും, അത് ഗുരുതരമായ തെറ്റാണെന്ന്. എന്നിട്ട് പ്രവാചകനോട് അള്ളാഹു പറയുന്നുണ്ട്, നീ ഒരിക്കലും വഞ്ചകന്മാർക്ക് വേണ്ടി തർക്കിക്കുന്നവനാകരുത് നീ എന്ന്. ഇത് സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനിൽ പ്രവാചകനെ തിരുത്തുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു അമുസ്ലിമായ ജൂതനായ ആൾക്ക് വേണ്ടിയാണ്. അവിടെ ആരാണ് പ്രതി? യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമായ ആളാണ് പ്രതിയായത്. എന്നിട്ട് പോലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെട്ടുകൂടാ, ഒരു നിരപരാധി ആരോപണ വിധേയനാവാൻ പറ്റില്ലെന്നതിന് 105 മുതൽ 112 വരെയുള്ള വചനങ്ങൾ അള്ളാഹു അതിനു വേണ്ടി മാത്രം പറഞ്ഞെങ്കിൽ, ആ മാനവികതയും മനുഷ്യത്വവും പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനെതിരെ എത്ര പച്ചയായ നുണയാണ് ആളുകൾ പറയുന്നത്. നിങ്ങൾ ആലോചിക്കും, നിങ്ങൾ ഇത് ഇത്തൊക്കെ പറയാൻ ധൈര്യപ്പെടുന്ന എന്താ വെച്ചാൽ, ഈ പറയുന്നത് നുണയാണെന്ന് വ്യക്തതയോടുകൂടെ മനസ്സിലാക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇതൊന്നും പറയാനുള്ളൊരു ധൈര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നല്ലാണ്. ഇനി പൊതുവെ ജീവകാരുണ്യപരമായ കാര്യങ്ങൾ പറയുമ്പോൾ, ഇപ്പം മാംസം കൊടുക്കുന്നത്, ഭക്ഷണം കൊടുക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന ആയത്തുകൾ നമ്മൾ പരിശോധിച്ചാൽ അതിലൊന്നും നമുക്ക് കാണാൻ പറ്റും, ഒരു മുസ്ലിമിനെ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഏറി വന്ന നമ്മൾ അന്വേഷിച്ചാൽ കാണാൻ പറ്റുന്നത് സക്കാത്തിൻ്റെ പേര്, സക്കാത്ത് ഒരു ആരാധന എന്ന നിലക്ക് സക്കാത്തിനെ കുറിച്ച് പറയും. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ പരിശോധിച്ച് നോക്കും. നിങ്ങൾ ലിയഷ്ഹദു മനാഫി എടുക്കുമ്പോൾ ഏത് കുറിച്ചുമല്ല ഫി അയ്യാമി മഅലൂമാത്ത് അലാമാ റസഖഹും മിൻ ബഹീമത്തിൽ അന ഫകുലൂ മിൻഹ വഅത്ഇമുൽ ബാഇസൽ ഫഖീർ. സൂറത്ത് ഹജ്ജ് 28-ാമത്തെ വചനം. കുലൂ മിൻ, അതിൽ നിങ്ങൾ ഭക്ഷിക്കാം. വഅത്ഇമുൽ ബാഇസൽ ഫഖീർ, ദരിദ്രനായ ബാഇസിന്, പ്രയാസപ്പെടുന്ന കഠിനമായ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾക്ക് നിങ്ങളെ ഇന്ന് കൊടുക്കണം എന്നാണ്. അതുകൊണ്ടാണ് പക്ഷേ ബലിമാംസം ഒരു അമുസ്ലിമായ ആളുകൾക്ക് കൊടുത്താൽ വിരോധമില്ല എന്ന് പറയാനുള്ള കാരണം അതാണ്. നിങ്ങൾ ആലോചിക്കുന്നു, നിങ്ങൾ വിശക്കുന്നവൻ എന്ന് പറയുമ്പോൾ ആ വിശക്കുന്നവൻ്റെ മതത്തിലല്ല പ്രശ്നം, അവൻ്റെ വിശപ്പ് പരിഹരിക്കാനുള്ള കാര്യം ചെയ്യണം എന്ന് പറയുന്ന എത്ര വിശാലമായ കാര്യമാണ്. സൂറത്തുൽ മാഊൻ, വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, പാവപ്പെട്ടവൻ്റെ ഭക്ഷണത്തിന് വേണ്ടി അവൻ പ്രേരിപ്പിക്കുന്നില്ല എന്നാണ്. നരകത്തിൻ്റെ ഭയാനകതകളെക്കുറിച്ചും കാരണങ്ങളെക്കുറിച്ചും പറയുമ്പോൾ, ആ നരകത്തിൽ പോവാനുള്ള കാരണങ്ങളിൽ വിശ്വാസപരമായ വ്യതിയാനങ്ങളൊക്കെ പറയുമ്പോഴും ഇതേ കാര്യം പറയുന്നുണ്ട്. ജീവകാരുണ്യപരമായ കാര്യങ്ങൾ പറയുമ്പോൾ അതിലെന്ത് ചെയ്യുന്നുണ്ട്? എല്ലാവരെയും പരിഗണിക്കാൻ ഇസ്ലാം വിശുദ്ധ ഖുർആൻ നമ്മളോട് നിർദ്ദേശിക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര വിശാലമാണ് ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രമാത്രം മാനവികമായ, മാനുഷികമായ പരിഗണനകൾ നൽകുന്ന വിശുദ്ധ ഖുർആനെക്കുറിച്ച് എത്ര അപകടകരമായ കളവുകളും ദുഷ്പ്രചാരണങ്ങളുമായി നടത്തുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ വ്യക്തതയോടുകൂടെ പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ പരിശ്രമിക്കാം. ഖുർആൻ്റെ പഠനം നമുക്ക് കൂടുതൽ വിശ്വാസം വർദ്ധിപ്പിക്കും. ഓരോ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ ഈമാൻ കൂടുതൽ ശക്തമാകാനും നമ്മുടെ പ്രവർത്തനങ്ങൾ ശക്തമാകാനും ഒക്കെ അത് കാരണമായിത്തീരും. നമ്മുടെ ആരാധനകളിൽ നമുക്ക് കൂടുതൽ ഏകാഗ്രത ലഭിക്കാനും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും അത് കാരണമായിത്തീരും. അള്ളാഹുവിൻ്റെ ദീനിനെ ഊതിക്കെടുത്താൻ, നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുത്തൊരു അവർക്കൊരു താക്കീതുണ്ട്, അള്ളാഹു അള്ളാഹുവിൻ്റെ പ്രകാശത്തെ പൂർത്തിയാക്കുമെന്നാണ്. വലവ് കരിഹൽ മുഷ്രിഖുൻ, അവിശ്വാസികൾ അതിനെ വെറുത്താൽ പോലും അള്ളാഹു അള്ളാഹുവിൻ്റെ ഈ സത്യത്തെ പൂർത്തിയാക്കുമെന്നൊരു കരാറുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഈ ആശയക്കുഴപ്പങ്ങളിലെല്ലാം വ്യക്തത വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ ആയത്തിൻ്റെ പൊരുളാണ്. അള്ളാഹുവിൻ്റെ ദീൻ ശരിയായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാം. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ ബാറകൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെയും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ ആശയങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളിലൂടെയാണ് സമൂഹം കാണുന്നത്. നമ്മുടെ പെരുമാറ്റങ്ങൾ, നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ ജീവിത രീതികൾ, ഇതിനൊക്കെ വലിയൊരു പങ്കുണ്ട് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ. അതുകൊണ്ടാണ് സത്യത്തിൽ ഇസ്ലാം ഇത്രമാത്രം മാനുഷികമല്ല, മാനവികമല്ല എന്നൊക്കെ പറയുമ്പോൾ, മറ്റുള്ളവരെ കൊല്ലണം എന്നൊക്കെയാണ് പറയണതെന്ന് പറയുമ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇന്ന് നിലവിലുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ. അവിടേക്ക് എത്ര മുസ്ലിങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്, അവരൊക്കെ എത്ര സൗഹാർദ്ദപരമായിട്ട് അവിടെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ആ ചോദ്യത്തിന് യഥാർത്ഥത്തിൽ ഈ ആരോപണം പറയുന്നവർക്കൊന്നും മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. അതിലുപരി നമ്മുടെ പരിസരങ്ങളിൽ ജീവിക്കുന്ന ആളുകളൊക്കെ നമ്മളുമായുള്ള സഹവാസങ്ങളെക്കുറിച്ചൊക്കെ എന്തെല്ലാം നിലക്കാണ് അതിനെ മഹത്വപ്പെടുത്തി പറയുന്നത്. ആ സ്നേഹബന്ധങ്ങൾ എത്ര വൈകാരികമായിട്ടാണ് പറയുന്നത്. അപ്പോൾ സത്യത്തിൽ നാം വിശ്വസിക്കുന്ന ഒരു ഗ്രന്ഥം, നമ്മൾ വിശ്വസിക്കുന്ന ഒരു ആദർശം, അത് നമ്മിലൂടെയാണ് പ്രകടമാകുന്നത്. അപ്പോൾ നമ്മൾ ഈ സത്യസന്ധതയും നീതിയും അതേപോലെ തന്നെ കാരുണ്യവും മാനവീയതയും മാനുഷികമായിട്ടുള്ള സൗഹാർദ്ദങ്ങളും എല്ലാം നമ്മുടെ അയൽവാസികളോടും നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ കാണിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ അപാകതകളെ ചൂണ്ടിക്കാണിച്ച് അത് ഇസ്ലാമിനെ വിമർശിക്കുവാനും ഇസ്ലാമിൻ്റെ തകരാറുകളായി ചൂണ്ടിക്കാണിക്കുവാനും ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പോസിറ്റീവുകൾ കണ്ട് ഇസ്ലാം ഈ പറയുന്നത് പോലെയൊന്നും അല്ലല്ലോ എന്ന് മനസ്സിലാക്കാനും അതിന് നമ്മുടെ ജീവിതങ്ങൾ കാരണമായിത്തീരുന്നുണ്ട്. അല്പം ശ്രദ്ധയും സൂക്ഷ്മതയും എല്ലാം ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നവരെന്ന നിലക്ക് നമ്മുടെ കച്ചവടങ്ങളിൽ, നമ്മുടെ വിനിമയങ്ങളിലും സ്വഭാവങ്ങളിലും പെരുമാറ്റങ്ങളിലും അയൽപക്ക ബന്ധങ്ങളിലുമെല്ലാം നമ്മുടെ ആ ഇസ്ലാമിൻ്റെ തനിമ, അതിൻ്റെ വ്യക്തത നമ്മുടെ ജീവിതത്തിലെല്ലാം ഉണ്ടാവേണ്ടതുണ്ട്. നമ്മളതിന് സാക്ഷികളായി ജീവിക്കുന്നവരാണ്. നമ്മുടെ സാക്ഷിത്വം ഇസ്ലാമിൻ്റെ സാക്ഷിത്വമാണെന്ന് ശരിയായി മനസ്സിലാക്കി ഖുർആൻ്റെയും ഹദീസിൻ്റെയും നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചു കൊണ്ട് സ്വഭാവങ്ങളെയും പെരുമാറ്റങ്ങളെയും ക്രമീകരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹുവിൻ്റെ തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. പല സഹോദരങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുള്ള ആളുകൾ നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അവരുടെ രോഗങ്ങളെ സുഖപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളിന്ന് വന്നു പോയ തെറ്റുകളെ, കുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹു ഭയാനകമായ നിന്റെ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും നിന്റെ വിശാലമായ സ്വർഗത്തിൻ്റെ അഖിലകാരകമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യുന്നതാണ്. അള്ളാഹു ശരിയായ അറിവിനെ ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണമേ റഹ്മാനെ. അള്ളാഹു മഗ്ഫിലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്. റബ്ബന സ്രിഫ അന്ന അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഖറാമ ഇന്ന ഹസാഅത് മുസ്തഖറം വ മുഖാമ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത വഖിന അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സല്ലല്ലാഹി അലൈഹി
0: വസല്ലം. മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ അൽ മിമ്പർ, മാനവികമാണ് ഖുർആൻ. ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തത് ഹാരിസ് ബിൻ സലീം, സലഫി മസ്ജിദ്, പെരിന്തൽമണ്ണ.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: നവോദയ അപേക്ഷ 31 വരെ. ജവഹർ നവോദയ വിദ്യാലയങ്ങളിലെ അടുത്ത വർഷത്തെ 6-ാം ക്ലാസ് പ്രവേശനത്തിനുള്ള നടപടികൾ ആരംഭിച്ചു. അപേക്ഷകൾ ഈ മാസം 31 വരെ നൽകാം. നവംബർ 28 ജെ എൻ വി എസ് ടി എന്ന പ്രവേശന പരീക്ഷ ഫലം അടുത്ത വർഷം മാർച്ചിൽ പ്രഖ്യാപിക്കും. അപേക്ഷിക്കുന്ന ജില്ലയിലെ സ്ഥിരതാമസക്കാർ ആകണമെന്ന വ്യവസ്ഥ ഇക്കുറി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള അയൽ ജില്ലക്കാർക്കും അപേക്ഷിക്കാം. ഈ അധ്യയന വർഷം 5-ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്കാണ് അർഹത. നേരത്തെ ജെ എൻ വി എസ് ടി എഴുതിയവർ ആയിരിക്കരുത്.

0: ആശുപത്രി വരാന്തകളിൽ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കിടയിൽ, വഴിയോരങ്ങളിൽ, അങ്ങനെ പലയിടത്തായി വീൽചെയറിൽ ഉരുളുന്ന ചില മനുഷ്യരെ നാം കാണും. ആ കുഞ്ഞു ചക്രങ്ങൾ കല്ലിൽ കയറി, കട്ടയിൽ കയറി അതെങ്ങനെ പതിയെ ഉരുളുകയാണെങ്കിലും അതിലിരിക്കുന്ന മനുഷ്യൻ മനസ്സുകൊണ്ട് പറക്കുകയാണ്. എത്രയോ ഉയരങ്ങളിലേക്കും ദൂരങ്ങളിലേക്കും അയാൾ പറക്കുകയാണ്. ആരോഗ്യദൃഢഗാത്രനായി ഓടിച്ചാടി നടക്കുന്ന നാം അയാളെ കാണുമ്പോൾ എന്താണ് ചിന്തിക്കാറുള്ളത്? വാട്ടർ ബെഡിൽ ദീർഘമായ വർഷങ്ങൾ മരണം കാത്ത് മൂത്രം മണക്കുന്ന റൂമുകളിൽ കഴിയുന്നവരുണ്ട്. അവരെന്തെങ്കിലും നമ്മെ അസ്വസ്ഥമാക്കിയിട്ടുണ്ടോ? കണ്ണിൻ്റെ വെളിച്ചമണഞ്ഞുപോയ മുന്നിലെ കാഴ്ചകൾ കാണാൻ കഴിയാത്ത, സ്റ്റിക്കുകളിൽ തപ്പി മുന്നോട്ട് നടക്കുന്ന മനുഷ്യരെ നാം കാണാറുണ്ട്. അവരുടെ സ്റ്റിക്കിൻ്റെ സ്ഥാനത്ത് ഞാൻ നിൽക്കണമെന്ന് നമുക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉള്ളിലുള്ളത് ലോകത്തോട് വിളിച്ചു പറയാൻ കൊതിയുണ്ടെങ്കിലും ശബ്ദം പുറത്തു വരാതെ ആംഗ്യങ്ങളിൽ അത് പ്രകടിപ്പിക്കുന്നവരുണ്ട്. ബസ് സ്റ്റാൻഡുകളിൽ, ബസ് സ്റ്റോപ്പുകളിലൊക്കെ അവരുടെ മാത്രം ഒരുമിച്ചു കൂടുന്ന ഇടങ്ങളുണ്ടാകാറുണ്ട്. ഇവരൊന്നും എന്തുകൊണ്ട് നമുക്കൊരു വിഷയമാകുന്നില്ല? ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലുമുള്ള ഇവരുടെ അരികിൽ അവർക്കെന്താണോ കുറവ് അതായി മാറുകയെന്നത് ജീവിതത്തിലെ നല്ല പ്രതിജ്ഞകളായി നമുക്കെടുക്കാവുന്നതാണ്. കോടിക്കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നവരും ഒരുപാടൊരുപാട് മനുഷ്യരെ സഹായിക്കുന്നവരുമൊക്കെ ഉണ്ട്. അതുപോലെ അതിലുപരിയായുള്ളൊരു നന്മയാണ് ജീവിതം പരീക്ഷിക്കപ്പെടുന്നവരുടെ അരികിലുള്ള സഹായഹസ്തങ്ങളുമായുള്ള ഓടിയെത്തലുകൾ, ഫിസിക്കലായി അവരെ പിന്തുണക്കലുകൾ, വിവാഹങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകൽ, പള്ളികളിലേക്ക് അവരെ എത്തിക്കൽ, പ്രഭാഷണ വേദികളിലേക്ക് അവരെ എത്തിക്കൽ, അവരുടെ യാത്രകളിൽ അവരെ സഹായിക്കൽ, അത്തരമൊരു ദൗത്യത്തിന്റെ പ്രതിജ്ഞകൾ നമ്മിൽ നിന്നുണ്ടാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പീസ് റേഡിയോ അടിത്തറകൾ എന്ന പ്രോഗ്രാമിലാണ് നമ്മളുള്ളത്. ഇസ്ലാമിൻ്റെ വിശ്വാസ ആദർശങ്ങൾ പ്രമാണബദ്ധമായി വളച്ചുകെട്ടില്ലാതെ വിശദീകരിക്കുന്ന ഒരു പഠന സംവിധാനം എന്നുള്ള നിലയിൽ അടിത്തറകൾ എന്ന പ്രോഗ്രാം നിങ്ങൾ വളരെ ശ്രദ്ധയോടും ഗൗരവത്തോടും കൂടി ശ്രവിക്കണം, ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആ സന്ദർഭത്തിൽ നിങ്ങൾക്കുണ്ടായേക്കാവുന്ന സംശയങ്ങളും കൂടുതൽ വ്യക്തത ആവശ്യം വേണ്ടുന്ന വിശദീകരണങ്ങളുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം. ഇൻഷാ അല്ലാ അതിനുള്ള വിശദീകരണങ്ങളും മറുപടികളും തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ഉൾപ്പെടുത്തുവാനും സാധിച്ചേക്കും ഇൻഷാ അല്ലാ. അപ്രകാരം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പീസ് റേഡിയോ ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തി, പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ എന്ന ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി ടീം പീസ് റേഡിയോയെ അറിയിക്കാൻ നിങ്ങൾ യാതൊരു മടിയും കാണിക്കരുത് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെടുന്ന നന്മയുടെ വീതിയിൽ കൈകോർത്തു പിടിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തം ലക്ഷ്യമാക്കി മുന്നേറാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറിയിപ്പുകളിൽ പ്രവാചക തിരുമേനി അറിയിച്ച പ്രവാചകൻ്റെ പ്രവചനങ്ങളിൽപ്പെട്ട ഒന്നാണ് അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഇമാം മഹ്ദിയുടെ ആഗമനം. ഇമാം മഹ്ദിയെ സംബന്ധിച്ച് നിരവധി ഹദീസുകൾ വന്നിട്ടുണ്ട്. ആ ഹദീസുകളിലൂടെ, സ്ഥിരപ്പെട്ട ഹദീസുകളിലൂടെ തന്നെ വന്ന പല വിശദീകരണങ്ങളും വിശേഷണങ്ങളും നാം അറിയുകയും വേണ്ടതുണ്ട്. നീതിമാനായ ഒരു ഭരണാധികാരിയായിരിക്കും ഹക്കമൻ അദ്ലൻ, നീതിപൂർവം പക്ഷപാതിത്വമില്ലാതെ വിധി കൽപ്പിക്കുന്ന ഒരു ഭരണാധികാരി. മിൻ ആലി ബൈത്തിർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു വ്യക്തി. മിൻ സലാലത്തി ഫാത്തിമ, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ താവഴിയിൽ ആ കുടുംബത്തിൽ വരുന്ന ഒരു വ്യക്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞ ഹദീസുകളിൽ കാണാം, അൽ മഹ്ദി മിൻ ഇത്തറത്തി മിൻ വലദി ഫാത്തിമ, ഫാത്തിമയുടെ സന്താന പരമ്പരയിൽ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളായിട്ടായിരിക്കും മഹ്ദി ഇമാം കടന്നു വരിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഇമാം അബൂദാവൂദ്, ഇമാം ഇബ്നു മാജ, ഇമാം ഹാക്കിം റഹിമഹുമുല്ലാ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഷെയ്ഖ് നാസിറുദ്ദീനുൽ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പ്രസ്തുത റിവായത്തിനെ സ്ഥിരീകരിച്ച് സഹീഹാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേറെ ഒരു പരാമർശം ഹദീസുകളിൽ വന്നത്, യുവാഫിഖുസ്മുഹു ഇസ്മർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹ്ദിയുടെ പേര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിനോട് യോജിക്കുന്നതായിരിക്കും, അഥവാ മുഹമ്മദ് ബിൻ അബ്ദില്ല എന്നായിരിക്കും. ഹദീസിൽ വന്നു ഇസ്മു അബീഹി ഇസ്മു അബീ, മഹ്ദിയുടെ പേര് എൻ്റെ പേരിനെ പോലെയായിരിക്കും, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് എൻ്റെ പിതാവിൻ്റെ പേര് പോലെ തന്നെയായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ മുഹമ്മദ് ഇബ്നു അബ്ദില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇമാം മഹ്ദിയുടെ മറ്റൊരു വിശേഷണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജ്ലൽ ജബ്ഹ, നെറ്റിത്തടം വിശാലമായ ആളായിരിക്കും, അഥവാ കഷണ്ടി പോലെ നെറ്റിയുടെ തുടക്കത്തിൽ തന്നെ മുടി മുളക്കാത്ത, കുറച്ച് ഇറങ്ങി നിൽക്കുന്ന, നെറ്റിത്തടത്തിന് വിശാലതയുള്ള
വ്യക്തി

0: വ്യക്തിയാണ്. അക്കനൽ അൻഫ് നീണ്ട മൂക്കോടുകൂടിയുള്ള വ്യക്തിയാണ്. യംല ഉൽ അർള ഖിസ്തൻ വഅദല, ഭൂമി മുഴുക്കെ നീതിയും അതേപോലെ തന്നെ നിഷ്പക്ഷതയും ഒക്കെ നിറക്കുന്ന അസൂയാവഹമായ ഒരു ഭരണം കാഴ്ചവെക്കുന്ന ഭരണാധികാരിയായിരിക്കും അദ്ദേഹം. ബഅദ അൻ മുലിഅത്ത് ജൗറൻ വളുൽമ, അന്യായവും അനീതിയും അക്രമവുമെല്ലാം ഭൂമിയിൽ നിറഞ്ഞു നിന്നതിന് ശേഷം നീതിയുടെയും തുല്യതയുടെയും ഒക്കെ ഒരു മാന്യമായ ഭരണം നടത്തുന്ന വ്യക്തിയാണ് മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന് പറയുന്ന ഇമാം മഹ്ദി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മുഴുവൻ പേര് പണ്ഡിതന്മാരിൽ ചിലർ ഉണർത്തിയതുപോലെ ഹുവ മുഹമ്മദ് ബിൻ അബ്ദില്ലാഹിൽ അലവി അൽ ഹസനി മിൻ ദുരിയത്തിൽ ഹസൻ ഇബിൻ അലി ഇബിൻ അബി ത്വാലിബ്. അലി ഇബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ, ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സന്തതികളുടെ കൂട്ടത്തിൽ, അഥവാ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മകനായ ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പരയിൽ വരുന്ന ആളാണ് ആര്? മഹ്ദി മുഹമ്മദ് ബിൻ അബ്ദില്ല അൽ അലവി അൽ ഹസൻ. അപ്പോൾ ഈ പറഞ്ഞ സംഭവത്തെ സംബന്ധിച്ച് അതൊരു കള്ളക്കഥയാണ്, സ്ഥിരപ്പെടാത്ത വ്യാജമായ റിപ്പോർട്ടുകളാണ് എന്ന് പറഞ്ഞ് ചില ആളുകൾ തള്ളിക്കളയുന്ന, സംശയം ജനിപ്പിക്കുന്ന സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ആ ഹദീസുകളെ സംബന്ധിച്ച് പഠനം നടത്തിയ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് 26 സ്വഹാബിമാർ ഉദ്ധരിക്കുന്ന വിഷയമാണ് ഇമാം മഹ്ദിയുടെ ആഗമനത്തെ സംബന്ധിച്ച്. അതിൽ ഏറ്റവും ആധുനികൻ എന്ന് പറയാവുന്ന ഒരു പണ്ഡിതൻ അഷേഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് ഹഫിള്ള, ഞങ്ങളുടെ എല്ലാം ഗുരുനാഥൻ കൂടിയായ മദീനയിൽ അറിയപ്പെടുന്ന പണ്ഡിതനായി ഇന്നും ജീവിക്കുന്ന വന്ധ്യ വയോധികനായ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ്, അദ്ദേഹത്തിൻ്റെ രചനയിൽ, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു ഗ്രന്ഥമുണ്ട്, മഹ്ദി ഇമാമിനെയും ആ വിഷയത്തിലുള്ള ആളുകളുടെ നിരർത്ഥകമായ വാദവും അതിനുള്ള ഖണ്ഡനവും ഒക്കെ അദ്ദേഹം നൽകുന്ന ആ ഗ്രന്ഥം. അതിൽ 36 ഹദീസ് ഗ്രന്ഥങ്ങളിൽ 26 സഹാബിമാർ ഉദ്ധരിച്ച സംഭവം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. നിരവധി പണ്ഡിതന്മാർ പ്രത്യേകം പ്രത്യേകം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുമുണ്ട് ഇമാം മഹ്ദിയെ സംബന്ധിച്ച്. ഹദീസ് പണ്ഡിതന്മാരായ നിരവധി ആളുകൾ വിശദമാക്കുകയും സ്വഹീഹാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്ത സംഭവമാണ് ഇമാം മഹ്ദിയുമായി ബന്ധപ്പെട്ട ഹദീസുകൾ. അക്കൂട്ടത്തിൽ അറിയപ്പെടുന്ന ചില ഹദീസ് പണ്ഡിതന്മാരാണ് ഇമാം ഹാക്കിം, ഇമാം ദഹബി, ഇമാം അബൂ നുഐം, ഇബ്നുൽ അറബി അൽ മാലിക്കി, ഇമാം അൽ ഖുർത്തുബി, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, അല്ലാമ ഇബ്നുൽ ഖയ്യിം, ഇബ്നു ഹജർ അൽ അസ്ഖലാനി, ഇമാം അസ്സുയൂത്തി തുടങ്ങിയ ഇസ്ലാമിക ലോകത്തറിയപ്പെടുന്ന നിരവധി പണ്ഡിതന്മാർ ആ ഹദീസുകളെ സംബന്ധിച്ച് പരാമർശിക്കുകയും വിശദീകരിക്കുകയും സ്വഹീഹ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷെയ്ഖൽ അബ്ബാദിനെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് ലാ യുൽതഫതു ഇലാ മൻ ളഅഫ ഹാദിഹിൽ അഹാദീസ്, ഇത്തരം ഹദീസുകൾ ദുർബലമെന്ന് പറഞ്ഞ് അവഗണിക്കുന്ന ആളുകളുടെ വാക്കുകളിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതില്ല. ഔ കദ്ദബ ബിഹ, അല്ലെങ്കിൽ ഈ ഹദീസുകൾ നിഷേധിക്കുന്ന ആളുകളുടെ വാക്കുകൾക്ക് നിങ്ങൾ ചെവി കൊടുക്കേണ്ടതില്ല. മിമ്മൻ ലൈസ മിൻ ഫുർസാനി ഹാദൽ ഇൽം, ഹദീസ് വിജ്ഞാനത്തിൻ്റെ ധ്വജവാഹകരിൽ പെട്ട ആളുകളല്ലാത്തവരാണവർ. ഹദീസുകളെ സംബന്ധിച്ച് അറിവില്ലാതെ പലതും പറയുകയാണ്, അതുകൊണ്ട് അവരുടെ വാക്കുകൾക്ക് നാം ചെവി കൊടുക്കേണ്ടതില്ല എന്നാണ് അവർ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇമാം മഹ്ദിയുമായി ബന്ധപ്പെട്ട് വിവിധ വിശ്വാസങ്ങളും വീക്ഷണങ്ങളും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ നിലപാട് എന്താണ് എന്ന് ചോദിച്ചാൽ, മേൽ പറഞ്ഞ ഹദീസുകളോട് യോജിക്കുന്ന, ആ ഹദീസുകളിൽ വന്ന എല്ലാ വിശദാംശങ്ങളും വിശദീകരണങ്ങളും ഉൾക്കൊണ്ടും അംഗീകരിച്ചുകൊണ്ടുമുള്ള നിലപാടാണ്. അഥവാ ഇമാം മഹ്ദി മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന് പറയുന്ന നീതിമാനായ ഭരണാധികാരി നല്ലൊരു മുജദ്ദിദായിട്ടായിരിക്കും കടന്നു വരിക. അള്ളാഹു നിയോഗിക്കുന്ന നല്ല നീതിമാനായ ഒരു ഭരണാധികാരിയായിരിക്കും അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഉണ്ടാകുന്ന നീതിയുടെയും നന്മയുടെയും നാളുകളാണ് വാസ്തവത്തിൽ അഹ്ലുസുന്ന ഇമാം മഹദിയുമായി ബന്ധപ്പെട്ട് വെച്ച് പുലർത്തുന്ന വിശ്വാസം. അദ്ദേഹത്തിൻ്റെ ഭരണ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ ഇടയിൽ ദജ്ജാല് കടന്നു വരികയും പിന്നാലെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയും ഒക്കെ ചെയ്യും എന്ന് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദജ്ജാലിനെ കൊല്ലുകയും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പോലും ഇമാം മഹ്ദിയെ അന്നത്തെ ഭരണാധികാരി എന്നുള്ള നിലയിൽ അംഗീകരിച്ച് ഇമാം മഹ്ദിയെ പിന്തുടർന്ന് നമസ്കരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടാകും എന്നൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാമാണ് അഹ്ലുസുന്നയുടെ ഇമാം മഹ്ദിയുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളും നിലപാടുകളുമെങ്കിൽ ഷിയാക്കൾ ഇമാം മഹ്ദിയെ സംബന്ധിച്ച് അവരുടെ അവസാനത്തെ ഇമാമാണെന്ന് അഥവാ പന്ത്രണ്ടാമത്തെ ഇമാമാണ് എന്നാണ് അവർ കരുതുന്നതും വാദിക്കുന്നതും. മുഹമ്മദ് ബിനുൽ ഹസൻ അൽ അസ്കരി എന്ന ആളാണ് അവർ വിശ്വസിക്കുന്ന മഹ്ദി. ഇപ്പോൾ അദ്ദേഹം സിർദാബിലാണ് എന്നും ജീവിച്ചിരിപ്പുണ്ട് പക്ഷേ നമുക്ക് കാണാൻ പറ്റില്ല എന്നിങ്ങനെയുള്ള സങ്കല്പങ്ങളും വാദഗതികളുമാണ് ഷിയാക്കൾക്കുള്ളത്. എന്നാൽ ഇവക്കൊന്നും തെളിവുകളുടെ പിൻബലമില്ല. പ്രമാണങ്ങളും ബുദ്ധിയും അഥവാ അൽ അഖ്ലു വൻ നഖൽ പിന്തുണക്കാത്ത അന്ധവിശ്വാസങ്ങളാണ് എന്നും അതിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മൂന്നാമത്തെ ഒരു വിഭാഗം മഹ്ദിയെ പാടെ നിഷേധിക്കുന്ന ആളുകളാണ്. അഹ്ലുസുന്നയുടെ ആളുകളാണ് എന്ന് ചേർത്ത് പറയുന്നവർ തന്നെ പക്ഷേ തഹ്ഖീഖും തസബ്ബുത്തും അഥവാ കാര്യങ്ങൾ വ്യവച്ഛേദിച്ച് വിലയിരുത്തി സത്യം കണ്ടെത്തുന്ന അത് സ്ഥിരീകരിക്കുന്ന നിലപാടില്ലാത്ത ആളുകൾ. അവർ പല ഉലമാക്കളും ഖണ്ഡനം നടത്തിയിട്ടുണ്ട് അത്തരം ആളുകളുടെ നിലപാടുകൾക്കും വാദഗതികൾക്കും. ഒടുവിലത്തെ ആധുനിക പണ്ഡിതനാണ്, ആധുനിക പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒടുവിൽ അത്തരം ആളുകൾക്ക് ഖണ്ഡനം എഴുതിയ ഒരു പണ്ഡിതനാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് ഹഫിള്ളാഹുല്ല. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേരാണ് അർറദ്ദു അലാ മൻ കദ്ദബ ബിൽ അഹാദീസ് അസ്സഹീഹ അൽ വാരിദ ഫിൽ മഹ്ദി. ഇമാം മഹ്ദിയുടെ വിഷയത്തിൽ വന്നിട്ടുള്ള സ്ഥിരപ്പെട്ട സ്വഹീഹായ ഹദീസുകളെ കളവാക്കുന്നവർക്കുള്ള ഖണ്ഡനം മറുപടി എന്നാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിനുള്ള പേര്. 100-110 പേജുകൾ വരുന്ന ഒരു നല്ല കൃതിയാണ് അദ്ദേഹത്തിൻ്റേത്. ഇന്നും ലഭ്യമാണ് നമുക്കത് അങ്ങാടികളിൽ. അതേപോലെ ഷെയ്ഖ് ഹമൂദ് ബിൻ അബ്ദില്ലാഹി ബിൻ ഹമദ് അത്തുവൈജിരി അദ്ദേഹത്തിൻ്റെയും ഗ്രന്ഥം നമുക്ക് കാണാൻ കഴിയും. അൽ ഇഹ്തിജാജു ബിൽ അസർ അലാമൻ അൻകർ അൽ മഹ്ദി അൽ മുൻതദർ. വാഗ്ദത്ത മഹ്ദിയെ അഥവാ പ്രതീക്ഷിക്കപ്പെടുന്ന മഹ്ദിയെ നിഷേധിക്കുന്നവർക്കുള്ള ഹദീസുകൾ കൊണ്ടുള്ള തെളിവ്, ഇങ്ങനെ ഉള്ള ഒരു പേരിലാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമുള്ളത്. വ്യാജമായി മഹ്ദിയാണ് എന്ന് വാദിച്ചു വന്ന കള്ള മഹ്ദികൾ ഈ കൂട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിക പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്ന ഇമാം മഹ്ദിയെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും വിശദീകരണങ്ങളും നമ്മൾ കാണുകയും ആ വിഷയത്തിൽ തന്നെ സമൂഹത്തിൽ വ്യത്യസ്തങ്ങളായ നിലപാടുകളും ഉള്ളപ്പോൾ തന്നെ ഇമാം മഹ്ദി എന്ന ഒരു വസ്തുതയെ മറപിടിച്ചുകൊണ്ട് വ്യാജവാദികൾ കടന്നു വന്ന കള്ളപ്രവാചകന്മാരെ ലോകം ദർശിച്ചതുപോലെ പ്രവാചകത്വം എന്ന വസ്തുതയെ മറയാക്കി വ്യാജവാദികളായി വന്ന കള്ളപ്രവാചകന്മാർ പോലെ ഇമാം മഹ്ദി എന്ന വസ്തുതയെ മറയാക്കി കള്ള മഹ്ദികളായി കടന്നു വന്ന ആളുകൾ ചരിത്രത്തിലുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ഉബൈദുല്ലാഹ് ഇബ്നു മൈമൂൻ അൽ ഖദ്ദാഹ്. ഹിജറ 259 ജനിച്ച് 322 മരണപ്പെട്ട വ്യക്തി. വലിയ ഫിത്തനകളുണ്ടാക്കിയ, വ്യാപകമായ ഫിത്തനകളുടെ ഒരു വക്താവായിരുന്നു. താൻ മഹ്ദിയാണ് എന്ന അവകാശവാദമുന്നയിച്ച ആളായിരുന്നു. പലതരത്തിലുള്ള ഭരണ സ്വാധീനങ്ങളും അധികാരവും ഒക്കെ ഉപയോഗപ്പെടുത്തി സമൂഹത്തിൽ വലിയ കുഴപ്പങ്ങളും അരക്ഷിതാവസ്ഥയും സൃഷ്ടിക്കാൻ അയാൾക്ക് സാധിച്ചു. എന്നാൽ ഇമാം സലാഹുദ്ദീൻ ഉൽ അയ്യൂബി റഹ്മത്തുല്ലാഹി അലൈഹിയിലൂടെ അള്ളാഹു ആ ഫിത്നയിൽ നിന്ന് ഉമ്മത്തിനെ കാത്തുരക്ഷിച്ചു എന്നതാണ് ചരിത്രം. അതേപോലെ തന്നെ മുഹമ്മദ് ബിൻ തൂമർ എന്ന് പറയുന്ന വ്യക്തി ഹിജറ 485 ജനിച്ച് 524 മരണപ്പെട്ട വ്യക്തിയാണ്. അയാളും മഹ്ദി വാദവുമായി കടന്നുവന്ന കള്ള മഹ്ദി ആയ വ്യക്തിയാണ്. റജുലുൻ കദ്ദാബുൻ ലാലിം എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. വ്യാജവാദിയായ അക്രമിയായ ഒരു മനുഷ്യൻ. അപ്പോൾ ഇങ്ങനെയെല്ലാം പ്രമാണങ്ങളിൽ വന്ന കാര്യങ്ങളെ ദുർവ്യാഖ്യാനിച്ച് അവരവരുടേതായ താല്പര്യങ്ങൾക്കും സ്വാർത്ഥ ലാഭങ്ങൾക്കും വേണ്ടി വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് വളച്ചൊടിച്ചു കൊണ്ടുപോയ ആളുകളുണ്ട്. പക്ഷെ അതിൻ്റെ പേരിൽ മഹദിയേ ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. ഏതുപോലെ പ്രവാചകത്വം സത്യമാണ്, ആ പ്രവാചകത്വത്തെ അംഗീകരിക്കുന്ന ആളുകൾക്ക് എതിരിൽ നിന്നുകൊണ്ട് പ്രവാചകത്വം തന്നെ ശരിയല്ല, കാരണം കള്ളപ്രവാചകന്മാർ കുറേ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും? കള്ളപ്രവാചകന്മാരെ കള്ളപ്രവാചകന്മാരായി കാണണം, എന്നാൽ സത്യപ്രവാചകന്മാരെ സത്യപ്രവാചകന്മാരായി കാണുവാനും ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിക്കണം. എന്നതുപോലെ ഇമാം മഹദിയെ സംബന്ധിച്ച് ഹദീസുകളിലൂടെ പ്രമാണങ്ങളിലൂടെ സ്ഥിരപ്പെട്ടത് നാം അംഗീകരിക്കുകയും സച്ചരിതരായ മുൻഗാമികൾ നമുക്ക് പരിചയപ്പെടുത്തിയ ആ കാര്യങ്ങൾ സ്വീകരിച്ച് അംഗീകരിക്കുകയും ചെയ്യുമ്പോഴാണ് തസ്ദീഖുഹു ബിമ അഖ്ബർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച ഒരു കാര്യത്തിലും സംശയമില്ലാതെ സത്യപ്പെടുത്തി അംഗീകരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളാകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. എന്നാൽ ആ മഹദിയെ കളവാക്കുകയോ നിഷേധിക്കുകയോ ചെയ്യാതെ തന്നെ വ്യാജവാദികളായ ആളുകളെ തിരിച്ചറിയുവാനും അവരുടെ തെറ്റായ വാദഗതികളെ കൈയൊഴിക്കുവാനും നമുക്ക് സാധിക്കും. അങ്ങനെ കല്ലും നെല്ലും വേർതിരിച്ച് സത്യത്തെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. ഹദീസുകളിലൂടെ വന്നതാണ് ഇമാം മഹദിയുമായി ബന്ധപ്പെട്ട കുറേ വിശേഷണങ്ങളും വിവരണങ്ങളുമൊക്കെ. അത് നിഷേധിക്കൽ വാസ്തവത്തിൽ ഹദീസ് നിഷേധമാണ്. ഇമാം മഹദിയെ അംഗീകരിക്കുമ്പോൾ ഇസ്ലാം പറഞ്ഞു തന്ന പ്രമാണങ്ങളുടെ സ്ഥിരപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. ആ ഇമാം മഹദി എപ്പോഴാണ് വരിക എന്ന് ചോദിച്ചാൽ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരുമ്പോൾ ഇമാം മഹദി ഈ ഭൂമിയിലുണ്ടാകും എന്ന് നമുക്ക് ഹദീസുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇമാം മഹദി അന്ന് വിശ്വാസികൾക്ക് നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് നമസ്കരിക്കുമ്പോൾ ഈസാ ബിനു മറിയം അലൈഹിസ്സലാത്തു വസ്സലാം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇമാം മഹദിയെ പിന്തുടർന്ന് നമസ്കരിക്കും എന്നും കാണാൻ കഴിയും. ഈസാ നബി രണ്ടാമത് വരുന്നത് ഒരു പ്രവാചകനായിട്ടല്ല, അദ്ദേഹത്തിൻ്റെ നുബൂവത്തും അദ്ദേഹത്തിൻ്റെ വേദഗ്രന്ഥമായ ഇഞ്ചീലും അത് കാലഹരണപ്പെട്ടു പോയി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലെ ഒരു പ്രജ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പിൽക്കാലത്ത് വരുന്നത്. അഥവാ വഹിയുള്ള റിസാലത്തുള്ള ഒരു സ്വതന്ത്ര പ്രവാചകനായി അദ്ദേഹത്തിൻ്റെതായ പല ശരീഅത്തുകളും നിയമങ്ങളും നടപ്പിലാക്കാൻ വേണ്ടിയല്ല അവസാന കാലത്ത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത് എന്ന് ഇത്തരത്തിലുള്ള ഹദീസുകളിലൂടെ പ്രമാണങ്ങളിലൂടെ കണ്ണോടിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഉൾക്കൊള്ളാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നതാണ്. അതുകൊണ്ട് അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങളുടെ കൂട്ടത്തിൽ പ്രമാണങ്ങളിലൂടെ സ്ഥിരപ്പെട്ട ഒന്നാണ് ഇമാം മഹദിയുമായി ബന്ധപ്പെട്ട ഹദീസുകൾ. നീതിമാനായ ഒരു ഭരണാധികാരിയായിരിക്കും ഇമാം മഹദി. അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് ബിൻ അബ്ദില്ല എന്നായിരിക്കും. അദ്ദേഹം നാട്ടിൽ ഭൂമിയിൽ അന്യായവും അനീതിയും നിറഞ്ഞ് നിറമാടിയതിന് ശേഷം നീതിയുടെയും നന്മയുടെയും ഒരു നല്ല കാലവുമായിട്ടായിരിക്കും ഭരണം നടത്തുക. ആ നന്മയുടെ വക്താക്കളായി കുറേ ആളുകളുണ്ടാകും, എന്നാൽ തിന്മയുടെ വക്താക്കളായി ജീവിക്കുന്ന ആളുകൾ, അവർക്ക് ഒരു പരീക്ഷണമാണ് ഇമാം മഹദി. അദ്ദേഹം വരുന്നതിന് മുമ്പ് നമ്മൾ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളും വിശദീകരണങ്ങളും കേൾക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അതും ഒരു പരീക്ഷണമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച ഹക്ക് നമ്മൾ ഉൾക്കൊള്ളുവാൻ പാകപ്പെട്ടിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ ദൂതൻ അറിയിച്ച കാര്യങ്ങളെല്ലാം സത്യപ്പെടുത്തി അംഗീകരിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. ആ നിലയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന പരിശുദ്ധ ഇസ്ലാമിനെ ശരിയായ വിധത്തിൽ ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാനും നമുക്ക് സാധിക്കണം. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا رب زدنا علما السلام عليكم ورحمة الله
1: പീസ് റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടത് അടിത്തറകൾ, മഹ്ദി ഇമാമിൻ്റെ ആഗമനം. ഈ വിഷയം നമുക്കായി വിശദീകരിച്ചത് ഷമീർ മദീനി.
2: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അൽഇജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്കയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി. ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അൽഇജാബ സംശയ നിവാരണം. കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
3: പീസ് റേഡിയോ. Tune to reality.
4: പീസ് റേഡിയോയിൽ അടുത്തതായി സ്മൃതിപദം. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മുള്ള, പ്രബോധനത്തിന്റെ അടിസ്ഥാനം, ഭാഗം 2, അവതരണം മൂസ സലാഹി കാര.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, കഴിഞ്ഞ സംസാരത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉല്ലാ പ്രബോധന രംഗത്ത് സ്വീകരിച്ചിട്ടുള്ള അടിസ്ഥാനങ്ങൾ, അവയിൽ ഏറെ പ്രാധാന്യമുള്ള ഏതാനും കാര്യങ്ങളെയാണ് സൂചിപ്പിച്ചത്. നമുക്ക് പ്രബോധന ജീവിതത്തിൽ ഗുണകരമാകുന്ന, ഉപകാരപ്രദമാകുന്ന ഉസൂലുകളാണ്, അടിസ്ഥാനങ്ങളാണ് ഇമാം തൻ്റെ ദഅവത്തിനു വേണ്ടി സ്വീകരിച്ചിട്ടുള്ളത്. ഇസ്ലാമിൽ നിന്നുകൊണ്ട് തൗഹീദിലേക്ക് ആളുകളെ ക്ഷണിക്കുക, ശിർക്കിൽ നിന്ന് ആളുകളെ തടയുക, ഇതെല്ലാം വളരെ പ്രാധാന്യത്തോടുകൂടി ഇമാം കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ദഅവത്തിൻ്റെ ഉസൂലുകളായി മുൻഗാമികളൊക്കെ സ്വീകരിച്ചു പോന്ന ആ കാര്യങ്ങൾ അറിയപ്പെടുന്നു. അതോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇമാം അന്ധമായ അനുകരണത്തിൻ്റെ ആളായിരുന്നില്ല. ഒരു മുഖല്ലിദ് ആര് എന്ത് പറഞ്ഞാലും അതൊക്കെ ഇസ്ലാമാണ് എന്ന ധാരണയിൽ, കാഴ്ചപ്പാടിൽ ജീവിച്ച ഒരു പണ്ഡിതനല്ല അദ്ദേഹം. മുഖല്ലിദായിരുന്നു എന്തിൻ്റെ? ലിൽ കിതാബി വസ്സുന്ന, ഖുർആനിനെയും അതിൻ്റെ വിശദീകരണമായിട്ടുള്ള സുന്നത്തിനെയും അനുകരിച്ച് പിൻപറ്റി ജീവിക്കുന്ന ആളായിരുന്നു. അന്ധമായ അനുകരണം ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ശത്രുക്കൾ അവിടുന്നിനോട് പറഞ്ഞത് തന്നെ, ഞങ്ങളുടെ പൂർവികർ നിലകൊണ്ട മാർഗത്തിലാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്, അതാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഞങ്ങളുടെ ആബാദുകളും അജ്ദാദുകളും, പൂർവികരായിട്ടുള്ള പിതാക്കന്മാർ, കാരണവന്മാർ, അവരെന്താണോ പറഞ്ഞത് അതിൽ നിന്ന് ഞങ്ങൾ മാറുന്നില്ല, ഈയൊരു വാശി അവർക്കുണ്ടായിരുന്നു. അവർക്ക് എന്ത് തെറ്റുപറ്റിയിട്ടുണ്ടോ അതൊരു പ്രശ്നമേ അല്ല, ആ മാർഗത്തിലാണ് ഞങ്ങൾ ഉള്ളത്, അതിലാണ് ഞങ്ങൾ ജീവിക്കുക. ഇത് ആ കാലഘട്ടത്തിലേ ഉള്ള ഒരു പ്രശ്നമാണ്. പിന്നീടിങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിലൊക്കെ ഇത്തരം അപകടകരമായ ചിന്തകളുണ്ടായി. 4 മദ്ഹബിന്റെ ഇമാമുകൾ, 4 മദ്ഹബുകൾ, ഇമാം അബു ഹനീഫ റഹിമഉല്ലാ, ഇമാം മാലിക് റഹിമഉല്ലാ, ഇമാം ഷാഫിഈ റഹിമഉല്ലാ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഉല്ലാ. ഈ 4 പണ്ഡിതന്മാരെയും അന്ധമായി അനുകരിക്കുന്ന ഓരോ വിഭാഗങ്ങൾ വളർന്നു വന്നു. മറ്റൊരു ഭാഗത്ത് അവരുടെ ഗ്രന്ഥങ്ങളെ അവലംബിച്ച് നോക്കി അവർ പറഞ്ഞ അഭിപ്രായങ്ങളെ ശ്രദ്ധയോടെ വായിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ദീനിനെ മനസ്സിലാക്കിപ്പോരുന്ന പണ്ഡിതന്മാരും ഉണ്ടായി. ഷെയ്ഖുലിസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഉള്ള ഖുർആനും സുന്നത്തും അനുസരിച്ച് അത് പഠിപ്പിച്ചത് പ്രകാരം ദഅവത്തുമായി മുന്നോട്ടു പോയ പണ്ഡിതനാണ്. ഒരു പണ്ഡിതന്റെ പേരിൽ നിന്നുകൊണ്ട് ആ പണ്ഡിതൻ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും ശരിയാണ് എന്ന ധാരണയിൽ ഇമാം നിലനിന്നിട്ടില്ല. അത് ഒരു വിശ്വാസിക്ക്, ഒരു പ്രബോധകന് പറ്റിയ കാര്യമല്ല. ഖുർആനും സുന്നത്തും പണ്ഡിതന്മാർ പഠിപ്പിച്ചതുപോലെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കുക, അതിനാണ് പൂർവികരുടെ പാത. അതിൽ നിന്നുകൊണ്ട് ജീവിക്കണം എന്ന് പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടത്. ഇമാമിൻ്റെ കാര്യം പറയുന്നിടത്ത് തന്നെ പൂർവികരായിട്ടുള്ള ആളുകളെ പിൻപറ്റി ഖുർആനും സുന്നത്തും മനസ്സിലാക്കി. അതുപോലെ തന്നെ അയ്മത്തുൽ അർബഅ, അവർ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, 4 പണ്ഡിതന്മാർ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ആ 4 പണ്ഡിതന്മാർ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണോ ആ കാര്യങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുക, പ്രവർത്തിക്കുക, അതാണ് ഒരു പ്രബോധകന്റെ, ഒരു വിശ്വാസിയുടെ ബാധ്യത. അന്ധമായ അനുകരണം നമ്മുടെ നാട്ടിലൊക്കെ വ്യാപകമാണ്. അത് ഇല്ലാത്തവരെ ആക്ഷേപിക്കുന്നു, കളിയാക്കുന്നു, അവരെ ഒറ്റപ്പെടുത്തുന്നു, ബഹിഷ്കരിക്കപ്പെടുന്നു. എന്തിൻ്റെ പേരിലാ? കണ്ണടച്ച് ആര് പറയുന്നതും വിശ്വസിച്ച് ആചരിച്ച് പോകാൻ തയ്യാറാകുന്നില്ല എന്നതിൻ്റെ പേരിൽ. മതരംഗത്തുള്ള ചൂഷണങ്ങൾ, ആത്മീയ കച്ചവടങ്ങൾ, മതത്തെ തന്നെ, അതിൻ്റെ പ്രമാണങ്ങളെ സമൂഹമധ്യത്തിൽ വിൽക്കപ്പെടുന്ന അവസ്ഥ, നിസാരമായി കാണപ്പെടുന്ന അവസ്ഥ, ഇതൊക്കെ ഉണ്ടായതെങ്ങനെ? അന്ധമായ അനുകരണത്തിലേക്കാണ് ആളുകളെ പുരോഹിതന്മാർ വലിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇമാമിൻ്റെ കാലഘട്ടത്തിലും അത്തരം ആളുകളുണ്ടായിരുന്നു. അവർ ജനങ്ങളെ ആ വഴിയിലേക്ക് ക്ഷണിച്ചിരുന്നു. അവിടെയാണ് ഷെയ്ഖുലിസ്ലാം കൃത്യമായി ഇടപെട്ട് ഖുർആനും സുന്നത്തും അനുസരിച്ച് അത് പിൻപറ്റി ജീവിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടി പണിയെടുത്തത്. ഖുർആനും സുന്നത്തും പിൻപറ്റി പോകുമ്പോൾ അതനുസരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങളെ, ഉപദേശങ്ങളെ, അവർ പറഞ്ഞിട്ടുള്ള വിധികളെ നമുക്ക് നോക്കാം, അതിന് പ്രശ്നമില്ല. പക്ഷേ തെളിവ് ആരുടെ ഭാഗത്താണോ ഉള്ളത് അവിടെയായിരിക്കണം നാം നിലനിൽക്കേണ്ടത്. അപ്പോൾ പ്രബോധനത്തിൻ്റെ ഒരു അടിസ്ഥാന കാര്യമായി നമുക്കതിനെ കാണാൻ സാധിക്കും. ഇനി മറ്റൊരു വിഷയം, ഇമാം പറയുന്നത് നഖലിന് എതിരായ അഥവാ മതകാര്യങ്ങൾക്ക് എതിരായ ഒന്നും ഇമാം കൊണ്ടുവന്നിട്ടില്ല എന്നാണ്. അതുപോലെ തന്നെ അഖില് കൊണ്ട്, ബുദ്ധി കൊണ്ട് തെളിവുകളെ എതിർക്കുന്ന, നിഷേധിക്കുന്ന അവസ്ഥയും ഉണ്ടായിട്ടില്ല. രണ്ടു പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, പ്രമാണങ്ങൾക്ക് എതിരായ, ദീനിന് എതിരായ കാര്യങ്ങളെ കൊണ്ടുവരിക. രണ്ട്, ദീനിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളെ ബുദ്ധിക്ക് പറ്റുന്നില്ല, സമൂഹത്തോട് പറയാൻ പറ്റിയതല്ല, അത് എൻ്റെ തലക്ക് പിടിക്കുന്നില്ല, ഇങ്ങനെ പറഞ്ഞ് നിഷേധിക്കുന്ന, തള്ളിക്കളയുന്ന പ്രവണതയും സ്വഭാവവും ഇമാമിൻ്റെ പ്രബോധനത്തിലുണ്ടായിട്ടില്ല. വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മുഅ്തസിലിയാക്കളായിട്ടുള്ള ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോയ ഒരു ടീമാണ്. അവരാണ് ശരിക്ക് പ്രമാണങ്ങളെക്കാളും അഖലിനെ മുന്തിക്കുക, തെളിവുകളെക്കാളും ബുദ്ധിയെ മുന്തിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് ആളുകളെ വലിച്ചു കൊണ്ടുപോകാൻ വന്നത് ഇത്തരം ആളുകളാണ്. ആ വിഷവിത്ത് പലയിടത്തും പാകപ്പെട്ടു, ചിലയിടങ്ങളിലൊക്കെ അത് ചെറിയ രൂപത്തിൽ മുളച്ചു പൊന്തി വന്നു. അതിൻ്റെ അപകടങ്ങൾ സമൂഹത്തിലുണ്ട്. പ്രബോധനം വഴിമാറ്റപ്പെട്ടു, പ്രമാണങ്ങളിൽ ഉള്ളത് പറയപ്പെടാത്ത അവസ്ഥയുണ്ടായി. ഓരോരുത്തർക്കും അവരുടെ മനസ്സിൽ തോന്നുന്ന ആശയങ്ങളും അനുഭവങ്ങളും പിന്നെ കാര്യങ്ങളുമൊക്കെയായി ദഅവത്ത് പോകുക. ശിർക്കിനെതിരെ ആഞ്ഞടിക്കുന്ന തൗഹീദിൻ്റെ വിളംബരത്തിനു വേണ്ടി, പ്രഖ്യാപനത്തിനു വേണ്ടി ശബ്ദിക്കുന്ന അവസ്ഥ ഇല്ലാതെ വന്നു. ഇത് എന്തുകൊണ്ട് സംഭവിച്ചു? നഖല് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടത് മാറ്റിവെക്കുകയും അതിൽ ഇല്ലാത്തത് പറയപ്പെടുകയും ചെയ്തു. അതുപോലെ തന്നെ ബുദ്ധി കൊണ്ട് പ്രമാണങ്ങളെ തള്ളപ്പെടുന്ന, നിഷേധിക്കപ്പെടുന്ന അവസ്ഥയും ഉണ്ടായി. ഈ അപകടത്തെയാണ് ഷെയ്ഖുലിസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉള്ള മനസ്സ് തിരിച്ചറിഞ്ഞത്. നമസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകൾ, സക്കാത്ത് അതിൻ്റെ അവകാശികൾക്ക് കൊടുക്കാത്ത ആളുകൾ, ഇവരോടൊക്കെ ശക്തമായ നിലക്ക് തന്നെയാണ് ഇമാം പോരാടിയത്. അവർക്കൊന്നൊരു ഇളവ്, ഒരു വഴി തുറന്നു കൊടുത്തിരിക്കുകയല്ല, ശക്തമായ പോരാട്ടമാണ് നടത്തി. ഇതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം കുറച്ചാളുകൾ ഇനി സക്കാത്തൊന്നും തരൂല, മുഹമ്മദ് മരിച്ചല്ലോ, ഞങ്ങൾ മുഹമ്മദിനാണ് കൊടുത്തിരുന്നത്, ഇനി അതിൻ്റെ ആവശ്യമില്ല എന്ന രൂപത്തിലൊക്കെ എതിരഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. കപടന്മാരായിട്ടുള്ള ആളുകൾ, ദീന് ഒഴിവാക്കിപ്പോയവരായ ആളുകൾ. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശക്തമായ നിലക്ക് തന്നെ അത്തരം ആളുകൾക്ക് മുമ്പിൽ നിന്നു. ഇതേ ഒരു നിൽപ്പാണ് മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉള്ള സ്വീകരിച്ചത്. അയവ് കൊടുത്തില്ല, ശക്തമായ നിലക്ക് തന്നെ അവരോട് പെരുമാറി. അതുപോലെ തന്നെ ഇമാം ദഅവത്തിൻ്റെ ഭാഗമായി ഒരാളെയും അന്യായമായി അവൻ കാഫിറാണ് എന്ന് പറഞ്ഞു നടക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. അത് ഇമാമിൻ്റെ പേരിൽ വലിയ രൂപത്തിൽ തെറ്റിദ്ധാരണ പരത്തപ്പെട്ട ഒരു വിഷയമാണ്. എന്നാൽ ദീന് വിട്ടുപോയ, ദീനിന് എതിരായി, ദീനിനെ ചീത്ത പറഞ്ഞ് നടക്കുന്ന ആളുകൾ, അവരെങ്ങനെയുള്ളവരാണ്? ഇസ്ലാമിനെക്കുറിച്ച് അറിഞ്ഞവരാണ്, ഇസ്ലാമിനെക്കുറിച്ച് മനസ്സിലാക്കിയവരാണ്. എന്നിട്ടും അവർ ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് നടക്കുന്നു, അവർ കുഫറിലാണ്, സത്യനിഷേധത്തിലാണ് എന്ന നിലക്കാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉള്ള പറഞ്ഞിട്ടുള്ളത്. അല്ലാത്ത രൂപത്തിൽ മുത്തലക്കായി നിരുപാധികം സർവരെയും കാഫിറാക്കുന്ന പ്രവണത, സ്വഭാവം ഇമാമിനുണ്ടായിരുന്നു എന്ന രൂപത്തിലുള്ള കള്ളപ്രചരണങ്ങൾ, അത് ഇമാമിൻ്റെ ദഅവത്തിൻ്റെ പ്രബോധനത്തെ തളർത്താൻ വേണ്ടിയായിരുന്നു. പക്ഷേ ഇമാം ദഅവത്തിൻ്റെ അടിസ്ഥാനമായി സ്വീകരിച്ച കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ കാര്യവും അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞു. മറ്റൊരു കാര്യം നോക്കൂ നിങ്ങൾ, ഇമാമ് തൻ്റെ കീഴിലുള്ളവർക്ക് നമസ്കാരം നിർബന്ധമാക്കി, സക്കാത്ത് അവർ കൊടുക്കണം, അതുപോലെ ഫറളായിട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ അവർ ചെയ്യണം, പലിശ പാടില്ല, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല, മുൻകറാത്തുകളായ കാര്യങ്ങൾ സ്വീകരിക്കപ്പെടാൻ പാടില്ല, ഇങ്ങനെ കൃത്യമായ ഒരു നിയമം മുന്നിൽ വെച്ചുകൊണ്ടാണ്, ആർക്കും ഉപകരിക്കാവുന്ന രീതിയിൽ മുന്നിൽ വെച്ചുകൊണ്ടാണ് തൻ്റെ പ്രബോധന മാർഗങ്ങളെ, കാര്യങ്ങളെ ഇമാം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. പലപ്പോഴും ഈ അലസതയും മടിയുമൊക്കെ കൂടുതലായി ബാധിക്കുക കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ കീഴിലുള്ളവർക്കാണ്. അവരൊക്കെ ചെയ്തോട്ടെ, വേണ്ടവർ ചെയ്തോട്ടെ എന്ന മനോഭാവത്തിലേക്ക് ആളുകളെ എത്തിക്കപ്പെടുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. ഷെയ്ഖുലിസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉള്ള അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തിൽ തൻ്റെ കീഴിലുള്ള ആളുകൾ കൃത്യമായി നിസ്കാരം നിലനിർത്തുന്ന സക്കാത്ത് കൊടുക്കുന്ന, നല്ല കാര്യങ്ങളിൽ ഇടപെടുന്ന, ചീത്ത കാര്യങ്ങളെ തടയുന്ന ഒരു രീതി, അതാണ് ഞങ്ങൾക്കിടയിൽ ഉണ്ടാകേണ്ടത് എന്ന് പ്രത്യേകം മനസ്സിലാക്കി ഇടപെട്ട ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇമാം തൻ്റെ പ്രബോധനത്തിന് സ്വീകരിച്ചിട്ടുള്ള ഒട്ടേറെ അടിസ്ഥാനങ്ങൾ, ഉസൂലുകൾ, അത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ പല നിലക്കുള്ള പ്രശ്നങ്ങളെ നാം അഭിമുഖീകരിക്കുന്നു, കാണേണ്ടി വരുന്നു, കേൾക്കേണ്ടി വരുന്നു. അവിടെയെല്ലാം നമുക്കുണ്ടാകേണ്ട ആശ്വാസം ഒരു മഖ്റജ്, ഒരു പോം വഴി അള്ളാഹു എനിക്ക് പ്രദാനം ചെയ്യും എന്നതാണ്. ലോകത്ത് ഇൽമിനോളം, അറിവിനോളം വലിയ ഒരു നഷ്ടം വേറെയില്ല. ആ അറിവ് ലഭിച്ചാലോ, അത് അത്രയും മഹത്വമുള്ള പുണ്യമുള്ള കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ ആ അറിവിനെ സ്വീകരിച്ച് ഇമാം നിലനിർത്തിയതായ ദഅവത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളെ ശ്രദ്ധിച്ച് ആ കാര്യങ്ങളെ മുൻനിർത്തി നമ്മുടെ പ്രബോധന മേഖലയെ ശക്തിപ്പെടുത്താൻ നാം പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്തരം അറിവുകളെ, ഇത്തരം സന്ദേശങ്ങളെ നമ്മുടെ ജീവിതത്തിന് പ്രകാശം നൽകുന്ന, വെളിച്ചം നൽകുന്ന കാര്യങ്ങളായി നമുക്ക് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
4: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ സ്മൃതിപദം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമുല്ലയുടെ പ്രബോധനത്തിൻ്റെ അടിസ്ഥാനമാണ് ഇന്നത്തെ സ്മൃതിപദം പ്രോഗ്രാമിലൂടെ വിശദീകരിച്ചു നൽകിയത്. അവതരണം മൂസ സലാഹിക്കാരാണ്.

0: ഹോ, ഞാൻ തിരക്കിലായിപ്പോയി. അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. അറിവിൽ ആസ്വാദനം കണ്ടെത്തുക. മർവാൻ ബിൻ അബ്ദുൽ മജീദിന്റെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
0: അള്ളാഹുവിനെക്കുറിച്ചുള്ള സത്യജ്ഞാനമാണ് ഏറ്റവും വലിയ ആസ്വാദനം. ഒന്നിൽ മനുഷ്യൻ ആസ്വാദനം കണ്ടെത്തിയാൽ ദുർഘടം പിടിച്ചതാണെങ്കിലും പിന്നീടത് വെടിയുകയില്ല. ആസ്വാദനങ്ങൾ തേടി അലഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ യഥാർത്ഥ ആസ്വാദനം തിരിച്ചറിയുന്നില്ല. ഖുർആനിക വചനം എത്ര സത്യമാണ്! അതായത്, വിശ്വസിക്കുകയും അള്ളാഹുവെപ്പറ്റിയുള്ള ഓർമ്മ കൊണ്ട് മനസ്സുകൾ ശാന്തമായി തീരുകയും ചെയ്യുന്നവരെ ശ്രദ്ധിക്കുക. അള്ളാഹുവെപ്പറ്റിയുള്ള ഓർമ്മ കൊണ്ടത്രേ മനസ്സുകൾ ശാന്തമായി തീരുന്നത്. 13:28. ആകയാൽ അള്ളാഹുവല്ലാതെ യാതൊരു ദൈവവുമില്ലെന്ന് നീ അറിയുക. 47:19. സൃഷ്ടാവിനെക്കുറിച്ചുള്ള അറിവാണ് പരമപ്രധാനം. അതില്ലാത്തവർക്ക് വിശ്വാസത്തിന്റെ മാധുര്യം അനുഭവിക്കാനാവില്ല. അറിവിനു വേണ്ടി ത്യാഗോജ്ജ്വല ജീവിതം നയിച്ചവരായിരുന്നു മുൻഗാമികൾ. മുസ്ലിം സമൂഹം ഒന്നടങ്കം അംഗീകരിക്കുന്ന ഇമാം ബുഖാരി എന്നറിയപ്പെടുന്ന മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റഹിമഹുല്ലാ പ്രവാചക വചനമന്വേഷിച്ചുകൊണ്ട് വർഷങ്ങളോളം യാത്ര ചെയ്ത, ഏറെ പ്രയാസങ്ങൾ അനുഭവിച്ചു ചെയ്ത മഹാനാണ്. ഭക്ഷണവും വസ്ത്രവുമില്ലാതെ അദ്ദേഹം ഏറെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. മഹാനായ പണ്ഡിതൻ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല ദീനിനുവേണ്ടിയുള്ള സേവനമാർഗത്തിൽ 7 തവണ ജയിലിലടക്കപ്പെട്ടിട്ടുണ്ട്. തടവറയിൽ അദ്ദേഹം ചുമരുകളിൽ എഴുതിവച്ചു, എന്റെ ശത്രുക്കൾക്ക് എന്നോട് എന്തു ചെയ്യാൻ കഴിയും? എന്റെ സ്വർഗവും എന്റെ പൂന്തോട്ടവും എന്റെ നെഞ്ചിലാണ്. തടവറ പര്യടനമാണ്. ഞാൻ കൊല്ലപ്പെട്ടാൽ അത് രക്തസാക്ഷിത്വമാണ്. നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടൽ എനിക്ക് ഹിജറയാണ്. ഒരിക്കൽ രോഗബാധിതനായ അവസ്ഥയിൽ ഭിഷഗുരൻ വായനയും എഴുത്തുമെല്ലാം നിർത്തിവെക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അന്നേരം ഇമാം പറഞ്ഞു, എന്റെ ആത്മാവ് അറിവിൽ സന്തുഷ്ടനാണ്. അങ്ങനെ ശരീരം ശക്തി പ്രാപിക്കുകയും എനിക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്നു. ജീവിതത്തിലെ ഏതവസ്ഥയിലും ദീനിനുവേണ്ടി പ്രയത്നിക്കാൻ അവർക്ക് പ്രേരണയായത് അതിൽ നിന്നും ലഭിക്കുന്ന ആസ്വാദനമാണ്. ഇമാം അബൂ ഹാത്തിം റഹിമഹുല്ല തന്റെ പിതാവിന്റെ മരണാസന്ന സമയത്ത് ഹദീസിന്റെ റിവായത്തിനെക്കുറിച്ച് പിതാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ പിതാവിന്റെ മരണവെപ്രാളം തിരിച്ചറിയാൻ പോലും കഴിഞ്ഞില്ല. ഇതിനെക്കുറിച്ച് ഇമാം സ്മരിക്കാറുള്ളത് അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം ഹദീസുകളെക്കുറിച്ചുള്ള അറിവിലും പാരമ്പര്യങ്ങൾ കൈമാറുന്നതിലുമായിരുന്നു. ജീവിതകാലത്ത് അദ്ദേഹം അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം ജീവിതകാലത്ത് അദ്ദേഹം എങ്ങനെയായിരുന്നുവെന്ന് വെളിപ്പെടുത്തണമെന്ന് അള്ളാഹു ആഗ്രഹിച്ചു. ഏറ്റവും വലിയ വേദനയായ മരണവേദന പോലും മറക്കാൻ പ്രേരണയായത് അറിവിന്റെ മാധുര്യമാണ്. ഇമാം അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്നറിയപ്പെടുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല വീട്ടുതടങ്കലാക്കപ്പെട്ട കാലത്ത് ഒരു അപരിചിതൻ വീട്ടിലേക്ക് വന്ന് ഹദീസ് പഠിക്കാനുള്ള താൽപ്പര്യം ഇമാമിനറിയിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ താങ്കളെക്കുറിച്ച് കേട്ടറിഞ്ഞ് സ്പെയിനിലെ അന്തലൂസിൽ നിന്ന് നടന്നുവന്നതാണ്. അന്തലൂസിൽ നിന്നും എത്രയോ കിലോമീറ്ററുകൾ താണ്ടിയാണ് പ്രവാചകവചനം പഠിക്കാനായി കാൽനടയായി വന്നത്. ഇമാമിന് വിലക്കേർപ്പെടുത്തിയ വിവരമറിഞ്ഞപ്പോൾ അദ്ദേഹം സങ്കടത്തിലായി. അവസാനം നിബന്ധനകളോടെ ഹദീസ് പഠിക്കാൻ സമ്മതം നൽകി. എന്നും രാവിലെ ഭിക്ഷക്കാരനെ പോലെ വീട്ടിൽ വരണമെന്നും മറ്റാരുടെയും അടുക്കൽ നിന്നും പഠിക്കരുത് എന്നും മറ്റാരെയും അറിയിക്കരുത് എന്നായിരുന്നു നിബന്ധനകൾ. ഓരോ ദിവസവും രാവിലെ 2-3 ഹദീസുകൾ പഠിപ്പിച്ചു കൊടുക്കും, ഒരു റൊട്ടിയും കൊടുക്കും. അതിതീവ്രമായ പ്രയാസം നേരിട്ട ഈ പണ്ഡിതനാണ് ബഖയ്യ ബിൻ മുഖല്ലദ് റഹിമഹുല്ല എന്ന വലിയ ഹദീസ് പണ്ഡിതൻ. ഇസ്ലാമിക ലോകത്ത് ഒട്ടനവധി സേവനങ്ങൾ ചെയ്ത വ്യക്തിയായി ചരിത്രത്തിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. പലരുടെയും മനസ്സിലുണ്ടാകാറുള്ള ചോദ്യമാണ്, എന്തുകൊണ്ട് എനിക്ക് ആസ്വാദനം ലഭിക്കുന്നില്ല എന്നത്. ആസ്വാദനം തടയപ്പെടുന്നത് അറിവില്ലാത്തതുകൊണ്ടാണ്. വർത്തമാന കാലഘട്ടത്തിൽ മതപഠനത്തെ പിന്തള്ളുന്നവരായി മുസ്ലിം സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് ഖേദകരമായൊരു വസ്തുതയാണ്. ലിബറലിസത്തിന്റെ നീരാളിപ്പിടുത്തവും പുരോഹിതന്മാരുടെ ആത്മീയ ചൂഷണവും മുസ്ലിം സമൂഹത്തെ അധപ്പതനത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. മതപരമായ അറിവിനോട് വിരക്തിയുണ്ടാക്കുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും മുദ്രിക്കുന്നു, അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് അറിവ് അപ്രത്യക്ഷമാകൽ, അജ്ഞത പ്രത്യക്ഷപ്പെടൽ, മദ്യവും വ്യഭിചാരവും വ്യാപിക്കൽ, പുരുഷന്മാർ കുറയുകയും സ്ത്രീകൾ വർദ്ധിക്കുകയും ഒരു പുരുഷന് 50 സ്ത്രീകൾ എന്ന നിലയിൽ എത്തുകയും ചെയ്യൽ. ബുഖാരി, മുസ്ലിം, തിർമിദി.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. മർവാൻ ബിൻ അബ്ദുൽ മജീദിന്റെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസമ്മദ് കല്ലടിക്കോട്.
1: പീസ് റേഡിയോ ഹൃദയവസന്തം, ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടുമുള്ള യാത്ര. സൂറത്തു ആലിമ്രാനിലെ 137-ാം വചനം, ഭാഗം 3. ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി, വാണിയമ്പലം.
3: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹൃദയ വസന്തത്തിൽ സൂറത്തു ആലു ഇംറാനിൽ നിന്നുള്ള 137-ാം വചനത്തിൻ്റെ ആശയങ്ങളും അർത്ഥവും വിശദീകരണവുമാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മുൻകഴിഞ്ഞ പല സമുദായങ്ങളെയും അള്ളാഹു സുബഹാനഹു വതആല നശിപ്പിച്ച കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട്, സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അതെല്ലാമൊന്ന് പോയി നോക്കുക, നിങ്ങളുടെ ഹൃദയം കൊണ്ടും നിങ്ങളുടെ ശരീരം കൊണ്ടുമെല്ലാം നോക്കി പഠിച്ച് മനസ്സിലാക്കുക എന്നത് ഉണർത്തുകയുണ്ടായി. എത്രയോ ജനതകളെ, സമുദായങ്ങളെ അള്ളാഹു സുബഹാനഹു വതആല അവരുടെ അമലുകൊണ്ട്, അവരുടെ കർമ്മങ്ങൾ കൊണ്ട്, അവരുടെ പാപങ്ങൾ കൊണ്ട് അള്ളാഹു സുബഹാനഹു വതആല നശിപ്പിച്ചിട്ടുണ്ട്. അതറിയിക്കുന്നത് അവരുടെ കർമ്മങ്ങൾക്കനുസൃതമായ ശിക്ഷ അവർക്ക് വന്ന് ഭവിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് ഇടയിൽ വളരെ പ്രശസ്തമായ ഒരു പാഠമാണ്, ഉദാഹരണമാണ്. കമാ തുദീനു തുദാനു, എന്താണോ അവർ ചെയ്തു വച്ചിട്ടുള്ളത് അതനുസരിച്ചായിരിക്കും അവരുടെ കർമ്മഫലം ലഭിക്കുക എന്നുള്ളത്. ഈ ആയത്തിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്ന് ധാരാളം പ്രയോജനങ്ങൾ ലഭിക്കുന്നുണ്ട്. അന്നല്ലാഹ സുബഹാനഹു ഖദ് അഹ്ലക ഉമമൻ ഖബ്ല ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന് മുമ്പ്, ഈ സമുദായത്തിന് മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് മുമ്പായി പല ജനതകളെയും അല്ലാഹു സുബഹാനഹു വതആല നശിപ്പിച്ചു എന്നുള്ളത് കുറച്ചല്ല, ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന്. മറ്റൊന്ന്, തസ്ലിയത്തു ഹാദിഹിൽ ഉമ്മ മിൻ വജിഹിൻ വതഹ്ദീറുഹ മിൻ വജിഹിൻ ആഖർ, ഒരു രൂപത്തിൽ ഈ ഉമ്മത്തിന് ഒരാശ്വാസവും മറ്റൊരു നിലക്ക് ഒരു താക്കീതുമാണ് നൽകുന്നത്. ആശ്വാസം എന്നുള്ളത് മുമ്പുള്ള ജനതകളെ നശിപ്പിച്ചു, അവർക്കുള്ള ശിക്ഷ ലഭിച്ചു, ഉഹുദ് യുദ്ധത്തിൽ അള്ളാഹു സുബഹാനഹു വതആലയുടെ നടപടിക്രമം പോലെ അവർക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതൊരാശ്വാസമായിക്കൊണ്ടാണ് ഹച്ച ഇദാ ഫഷിൽത്തും വതനാസഅത്തും ഫിൽ അംരി വഅസൈതും മിൻ ബഅദി മാ അറാകും മാ തുഹിബ്ബൂൻ. സൂറത്തു ആലു ഇംറാനിൽ തന്നെ 152-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബഹാനഹു വതആല ഉഹുദ് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ കാര്യങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. വലഖദ് സദഖകും അല്ലാഹു വഅദഹു ഇദ് തഹസ്സൂനഹും ബിഇദ്നി ഹത്താ ഇദാ ഫശിൽതും വതനാസഅതും ഫിൽ അംർ, അല്ലാഹുവിൻ്റെ അനുമതി പ്രകാരം നിങ്ങൾ അവരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നപ്പോൾ നിങ്ങളോടുള്ള അല്ലാഹുവിൻ്റെ വാഗ്ദാനത്തിൽ അവൻ സത്യസന്ധത പാലിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ഭീരുത്വം കാണിക്കുകയും കാര്യനിർവഹണത്തിൽ നിന്ന് അന്യോന്യം പിണങ്ങുകയും നിങ്ങൾ ഇഷ്ടപ്പെട്ട നേട്ടം അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തന്നതിന് ശേഷം നിങ്ങൾ അനുസരണക്കേട് കാണിക്കുകയും ചെയ്തപ്പോഴാണ് കാര്യങ്ങൾ നിങ്ങൾക്കെതിരായത്. അതിലൊരു വലിയ പാഠമുണ്ട്. ഉഹുദ് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ നമുക്കറിയാം, വിശ്വാസികൾ വിജയത്തിലേക്ക് അടുക്കുകയും ആ സന്ദർഭത്തിൽ സ്വഹാബികൾ യുദ്ധക്കളത്തിൽ ഗനീമത്ത് സ്വത്ത് ഒരുമിച്ച് കൂട്ടുന്നതായ ആ ഒരു കാഴ്ച കണ്ട അമ്പെയ്ത്തുകാരായ ആളുകൾ ആ ജബലുർ റുമാത്തിൽ നിന്ന് ഇറങ്ങിവന്ന ആ ഒരു സംഭവമാണ്. നിങ്ങളിൽ ഇഹലോകത്തെ ലക്ഷ്യമാക്കുന്നവരുണ്ട്, പരലോകത്തെ ലക്ഷ്യമാക്കുന്നവരും നിങ്ങളിലുണ്ട്. അനന്തരം നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല ശത്രുക്കളിൽ നിന്ന് നിങ്ങളെ അള്ളാഹു പിന്തിരിപ്പിച്ചു കളഞ്ഞു. എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് തന്നിരിക്കുന്നു. സത്യവിശ്വാസികളോട് അള്ളാഹു ഔദാര്യം കാണിക്കുന്നു. ആ ഒരു വിഷയം നിങ്ങൾക്ക് ആശ്വാസത്തിൻ്റെ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വശത്ത് അള്ളാഹുവിൻ്റെ ശിക്ഷ കഠിനമാണ്, മുമ്പുള്ള സമുദായങ്ങളെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇതിൽ ഒരു ഭാഗത്തുകൂടി നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു രൂപത്തിൽ വിശ്വാസികൾക്ക് സാന്ത്വനവും സമാശ്വാസവുമാണ് നൽകുന്നത്. അതേപോലെ തന്നെ മറ്റൊരു താക്കീത് കൂടി അതിലുണ്ട് വിശ്വാസികൾക്ക്. അപ്പം അതുകൊണ്ട് ആ ഒരു പാഠം നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊന്ന് ഇസ്ബാത്തുൽ ഖിയാസ്, നിങ്ങൾ തുലനം ചെയ്ത് സ്ഥിരപ്പെടുത്തണം. ലി അന്നൽ മഖ്സൂദ ബിഖൗലിഹി, ഈ അള്ളാഹുവിൻ്റെ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫസീറു ഫില്ലർദ്, ഭൂമിയിൽ സഞ്ചരിക്കുക എന്നുള്ളത്. അന്നദറു വല്യ അച്ചിബാർ, ഗുണകപാഠം ഉൾക്കൊള്ളാനും നിങ്ങൾ നോക്കാനും. വാൻ യുക്കാസമാ ഹദറ അലാമാ മദാ വസലഫ്, മുൻകഴിഞ്ഞ സമുദായങ്ങളിൽ സംഭവിച്ചതെന്താണ്, മുൻകഴിഞ്ഞു പോയതെന്താണ് എന്നത് അത് നോക്കിക്കണ്ടുകൊണ്ട് ഇന്നുള്ള ആളുകളുടെ അവസ്ഥ എന്താണ്, ഇന്ന് നിഷേധികളുണ്ടോ, അവരത് കമ്പയർ ചെയ്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ നിഷേധിച്ച സമുദായങ്ങളെ നശിപ്പിച്ചത് ഇനിയും അത് സംഭവിക്കാതിരിക്കുകയില്ല. പല നിലക്കും മനുഷ്യരുടെ തിന്മയും അവരുടെ ദുഷിച്ച പ്രവർത്തനങ്ങളും അള്ളാഹുവിനോടുള്ള ധിക്കാരവും പ്രവാചകന്മാരെ നിഷേധിച്ചതും കളവാക്കിയതും ഒക്കെ കാരണമായിട്ടുണ്ട് എന്നത്. മറ്റൊന്ന് സഹോദരങ്ങളെ, ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അംറു ബിസ്സൈരി ഫിൽ അർദ്, ഭൂമിയിൽ സഞ്ചരിക്കുവാനുള്ള കൽപ്പനയാണ്. ഇതേത് നിലക്കാണ് എന്നത് നമ്മളിവിടെ പഠനവിധേയമാക്കേണ്ടതുണ്ട്, കൃത്യമായി അറിയേണ്ടതുണ്ട്. ഭൂമിയിൽ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇദൻ അസ്സൈറു ഫിൽ അർദി ലിഗൈരി ഗറദിൻ ശറഈ മദ്മൂം, ശറഈയായ ലക്ഷ്യത്തിന് വേണ്ടിയല്ലാത്ത യാത്ര, അത് ആക്ഷേപിക്കപ്പെട്ടതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലയും മറ്റു പണ്ഡിതന്മാരുമെല്ലാം ഉണർത്തിയതുപോലെ, ലി അന്ന സൈറ ഫിൽ അർദി മിൻ ഗൈരി ഗറദിൻ ശറഈ ഫീഹി ഇത്ആബുൻ ലിനഫ്സ്, ശറഈയായ കാര്യങ്ങൾക്ക് ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയല്ലാത്ത ഭൂമിയിലുള്ള സഞ്ചാരം യാത്ര, അത് ശരീരത്തെ ക്ഷീണിപ്പിക്കുന്നതാണ്. വതഅരീദു ഹാലിൽ ഹലാക്ക്, നാശത്തിന് കാരണമാകാൻ ഉതകുന്നതാണ്. വഇളാഅത്തുൽ മാൽ, ധനം നഷ്ടപ്പെടുത്തുന്നതാണ്. വഇളാഅത്തുൽ വഖ്ത്, സമയത്തെ നഷ്ടപ്പെടുത്തുന്നതാണ്. എന്നാൽ അമ്മാ ഇദാ കാന ലിഗറദിൻ ശറഈൻ, ശറഈയായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ, ഫഹു അലാ ഹസ്ബി ഹാദൽ ഗറദ്, ഈ ലക്ഷ്യത്തിൻ്റെ അനുസരിച്ചായിരിക്കും. അതുകൊണ്ട് തന്നെ وعلى هذا فإن السير في الأرض ينقسم إلى أقسام. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പ്രത്യേകം എടുത്തുകൊടുത്ത ഒരു കാര്യമാണ്, യാത്രകൾ പല നിലക്കുമുണ്ട്, പല രൂപത്തിലുമുണ്ട്. ഒന്ന്, ഖിസ്മുൽ അഗ്റാദിൻ മുഹറമത്തിൻ, ഹറാമായ നിഷിദ്ധമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകൾ, അതിൽ യാതൊരു സംശയവുമില്ല, അത് നിഷിദ്ധമാണ്. മറ്റൊന്ന്, ശറഈയായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള, ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്ര, അത് യാതൊരു സംശയവുമില്ല, അത് ആവശ്യമുള്ളതാണ്. മൂന്നാമത്തേത്, അതാണ് എൻ്റർടൈൻമെൻറ്റ്, ആഘോഷങ്ങൾ, സമയം ചെലവഴിക്കാൻ വേണ്ടി ടൂറ്, എക്സ്കർഷൻ, ഇങ്ങനെയുള്ള നിലക്ക് ആളുകൾ പോകുന്നതായ യാത്രകൾ, അതിൽ ചില വീക്ഷണങ്ങളുണ്ട്. അടിസ്ഥാനപരമായി അത് അനുവദിക്കപ്പെട്ടതാണ് യാത്ര പോവുക എന്നുള്ളത്. എന്നാൽ അതിനെ മനുഷ്യനെ കൊണ്ട് ചെന്നെത്തിക്കുന്നത് ഹറാമായ മാർഗവും ഹറാമായ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അത് ഹറാമായിത്തീരും. എന്നാൽ ശറഈൽ അനുവദിക്കപ്പെട്ടത് ഹലാലായ രൂപത്തിലാണെങ്കിൽ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ടുള്ള യാത്രയാണെങ്കിൽ അത് അനുവദിക്കപ്പെടും. ഒന്നാമത്തത് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൂമിയിൽ ഹറാമായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരായ ആളുകളുണ്ട്. ചില ആളുകളൊക്കെ അവർ ആസ്വദിച്ച് ഉല്ലസിച്ച് ഭൂമിയിൽ കുഫറിൻ്റെയും അതുപോലെ തന്നെ വളരെ മോശമായ അശ്ലീലതകളുടെയും നാടുകളിലൂടെ സഞ്ചരിക്കുന്നവരായ ആളുകളുണ്ട്. ഒരിക്കലും തന്നെ അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് പാടുള്ളതല്ല, അത് ഹറാമാണ്. ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അത്തരത്തിൽ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് പല നാടുകളെയും ലക്ഷ്യമാക്കിക്കൊണ്ട് അനാവശ്യതകളും മ്ലേച്ഛതകളുമൊക്കെയുള്ള നിറഞ്ഞു നിൽക്കുന്നതായ കുഫറിൻ്റെ, ഷിർക്കിൻ്റെ, അതുപോലെ തന്നെ സിനയുടെ, ഇങ്ങനെയൊക്കെ നിറഞ്ഞു നിൽക്കുന്നതായ സ്ഥലങ്ങളോടെയുള്ള യാത്ര, അത് ആ ലക്ഷ്യവും നിഷിദ്ധമാണ്. മാത്രമല്ല അതിനുവേണ്ടി ധനം ചിലവഴിക്കുന്നത് ആ യാത്ര തന്നെ ഹറാമായിത്തീരും എന്ന് ദുലുമാത്തുൻ ബാദുഹാ ഫൗഖബൗദ്, എല്ലാം അന്ധകാരങ്ങളാണ്, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവും. മറ്റൊന്ന്, രണ്ടാമത്തെ ഒരു ഉദാഹരണം, ശറഈയായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള റിസ്ക് തേടിക്കൊണ്ട് നിർബന്ധമായും യാത്ര ചെയ്യേണ്ട ആവശ്യമുണ്ടാകും. അവൻ്റെ ജീവിതത്തിൽ ഒരു മനുഷ്യന് അവൻ്റെ തനിക്കും തൻ്റെ കുടുംബത്തിനും മക്കൾക്കുമൊക്കെയുള്ള ഭക്ഷണത്തിന് വേണ്ടി തേടിക്കൊണ്ടുള്ള യാത്ര, റിസ്ക് തേടിക്കൊണ്ടുള്ള യാത്ര, അതേപോലെ തന്നെ തൊലബുൽ ഇൽമ്, ഇൽമ് തേടിക്കൊണ്ടുള്ള യാത്ര. സലഫുകളൊക്കെ, മുൻഗാമികളൊക്കെ, കാന സലഫു റഹിമഹുമുല്ലാ യസീറൂന ഫിൽ അർളി തൊലബിൽ ഇൽമി വസീറത്ത് ഷെഹർ മിൻ അജ്ലി മസ്അലത്തിൻ വാഹിദ ഒരൊറ്റ മസ്അലക്ക് വേണ്ടി ഒരൊറ്റ ഹദീസിനു വേണ്ടിയൊക്കെ മാസങ്ങളോളം യാത്ര ചെയ്ത, ഇൽമിന്റെ വഴിയിൽ യാത്ര ചെയ്തവരായ ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. മുൻഗാമികളിലൂടെ അവരുടെ യാത്രകൾ ആ ഒരു അർത്ഥത്തിൽ വളരെ ശ്രേഷ്ഠമായ ത്യാഗത്തിൻ്റെ യാത്രകളായിരുന്നു. അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടിയുള്ള യാത്രകളായിരുന്നു. അവരുടെ സമയവും അധ്വാനവും അവരുടെ ആയുസ്സും അവർ ചെലവഴിച്ചത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രചാരണത്തിനു വേണ്ടി, ദഅവത്തിനു വേണ്ടി യാത്ര ചെയ്തവരായ ആളുകളുണ്ട്. നാടുകൾ താണ്ടിക്കടന്നുകൊണ്ട് ഈ അള്ളാഹുവിൻ്റെ വഹദാനിയത്തിനെ തൗഹീദിനെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി യാത്ര ചെയ്ത ആളുകൾ. ഇന്നത്തെ പോലെയല്ലല്ലോ അന്നത്തെ യാത്ര. വളരെ പ്രയാസകരമായ വലിയ വളരെ ശ്രമകരമായ അവസ്ഥയിലൂടെ കടന്നുപോയ, വേണ്ടത്ര സൗകര്യങ്ങളില്ലാത്ത ആ ഒരു കാലത്ത് അങ്ങനെയുള്ള യാത്രകൾ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ശറഈയായ അനുവദിക്കപ്പെട്ട നല്ല യാത്രകളാണ്. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ലീവ് ലഭിക്കുന്ന സമയത്തൊക്കെ യാത്ര പോകാറുണ്ട്. പല സ്ഥലങ്ങളും പല സ്ഥലങ്ങളും കാണാനും ആസ്വദിക്കുവാനും വേണ്ടിയൊക്കെയുള്ള ആ ഒരു യാത്രയെ സംബന്ധിച്ച് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞത്, അത് ലൈസ ഫീഹി ബഅ്സുൻ ഫിൽ അസൽ, അടിസ്ഥാനപരമായതിൽ കുഴപ്പമൊന്നുമില്ല, അത് നമ്മുടെ ലക്ഷ്യങ്ങൾക്കും നമ്മുടെ ഉദ്ദേശങ്ങൾക്കൊക്കെ അനുസരിച്ചായിരിക്കും. കുടുംബ ബന്ധം ചേർക്കാനുള്ള യാത്ര, കൂലി കിട്ടുന്ന യാത്രയാണ്, മാതാപിതാക്കളോട് ബന്ധം ചേർക്കുന്ന അതേപോലെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്ര. എന്നാൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, പല ആളുകളും ഈ ഒരു ആയത്തിനെ കുൽസീറു ഫില്ലർദി അഫലം യസീറു ഫില്ലർദി ഫസീറു ഫില്ലർദി എന്ന് ആയത്തുകൾ ഓതിക്കൊണ്ട് ഏത് നാടും എവിടെയും ഒരാൾക്ക് സഞ്ചരിക്കാൻ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിൽ വിശദീകരിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, നമ്മൾ നശിപ്പിക്കപ്പെട്ട ജനതകളുടെ അടുക്കലൂടെ കടന്നുപോകുമ്പോൾ അതിൻ്റെ ഉദ്ദേശം ഇദാക്കാനൽ മഖ്സൂദ് ബിഹാദൽ ഇത്തിആൽ, ഈ ഒരു ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ, ഇത് അറിയാനുമുള്ള ഒരു ആകാംക്ഷയിലും അതല്ലെങ്കിൽ അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുവാനും വേണ്ടിയാണെങ്കിൽ അത് അനുവദനീയമാണ്. എന്നാൽ അമ്മാ ഇദാക്കാനൽ മഖ്സൂദു ബിഹാദ തഫറുജ് അല ഖുവത്തിൽ ഖൗം വമാ അഷ്ബഹ ദാലിക ഫൈന്നഹു ലാ യജൂസ്, ആ നാടിൻ്റെ ശക്തിയും അതുമൊക്കെ അതേപോലെയുള്ള കാര്യങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ടാണെങ്കിലോ അത് അനുവദനീയമല്ല എന്നതാണ്. കാരണം ആയത്തുകളിൽ നിന്നും ചരിത്രങ്ങളിൽ നിന്നും നമുക്ക് ബോധ്യപ്പെടുന്നത് അങ്ങനെ അവരുടെ ശക്തിയും മറ്റുമൊക്കെ കാണാൻ വേണ്ടിയിട്ട്, അവരുടെ ആസാറുകൾ കാണാൻ വേണ്ടി നമ്മൾ പോകേണ്ടതില്ല എന്നതാണ്. ലിയന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ മറ ബി ദിയാരി സമൂദ് ഫീ ദിഹാബിഹി ഇലാ തബൂക്ക്, തബൂക്ക് യുദ്ധത്തിനു വേണ്ടി പുറപ്പെട്ട സന്ദർഭത്തിൽ സമൂദിൻ്റെ വീടുകൾ അവയുടെ അടുക്കലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നുപോയി അവർ താമസിച്ചിരുന്നതായ ആ നാട്ടിലൂടെ. മറ മുസ്രിഅൻ മുഖ്നിഅൻ റഅ്സുഹു അലാ അലൈഹി സ്വലാത്തു വസ്സലാം, ഖായിഫൻ ഭയപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല താഴ്ത്തിക്കൊണ്ട് വേഗത്തിലാണ് അതിലൂടെ നടന്നുപോയത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു, ലാ തദ്ഖുലു അലാ ഹാഉലാഇൽ ഖൗമി ഇല്ലാ അൻ തകൂനു ബാഖീൻ, നിങ്ങളിങ്ങനെ ഈ ആളുകളുടെ അടുക്കലൂടെ, ഈ ജനതയുടെ അടുക്കലൂടെ നിങ്ങൾ പ്രവേശിക്കരുത് കരഞ്ഞുകൊണ്ടല്ലാതെ. ഫൈല്ലം തക്കൂനു ബാഖീന ഫലാ തദ്ഖുലു അലൈഹിം, നിങ്ങൾക്ക് കരയാൻ സാധ്യമല്ല എങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പ്രവേശിക്കരുത്. കാരണം എന്താ? ഇത് ഹൃദയം മരിച്ചുപോയ ചില ആളുകൾ ചെയ്യുന്ന, ഇതിന് എതിരായിക്കൊണ്ട് ചെയ്യുന്നത് കാണാം. എന്താ, യദ്ഹബൂന ഇലാ ദിയാരി സമൂദ് മിൻ അജലി അൽ ഇത്തിലാഇ അലാ മആസിരിഹിം വ ആസാരിഹിം വ ഖുദ്റത്തിഹിം, അവരുടെ ശക്തി കാണാൻ, അവരുടെ അസറുകൾ കാണാൻ അവിടേക്ക് പ്രവേശിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യമാണത്. ലാ തദ്ഖുലു അലാ ഹാഉലാഇൽ ഖൗമി ഇല്ലാ അൻ തകൂനു ബാഖീൻ, നിങ്ങൾ കരഞ്ഞുകൊണ്ടല്ലാതെ അങ്ങോട്ട് പ്രവേശിക്കരുത്. കാരണം അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായ, അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നിറങ്ങിയതായ ജനതയും സമൂഹവും ആണവിടെ ഉണ്ടായിരുന്നത്. അവരെത്ര തന്നെ ശക്തവാന്മാരായിരുന്നാലും അവരവിടെ ബാക്കി വെച്ചത് അവരുടെ അസറുകൾ, അവരുടെ വീടുകൾ മറ്റൊന്നും കാണാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ പോവേണ്ടതില്ല. മാത്രമല്ല, ടൂറ് പോകാൻ വേണ്ടി എവിടെയും പോയി ചുറ്റിക്കറങ്ങാനും ഈ ആയത്ത് തെളിവാക്കേണ്ടതില്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ചിന്തിക്കാനും പഠിക്കാനും ആലോചിക്കുവാനും വേണ്ടിയാണ് ഉണർത്തിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ വ്യത്യസ്തമായ ആയത്തുകളിലൂടെ

0: ഭൂമി ഉഴുതുമറിക്കുകയും അവർ അധിക അധിവാസമുറപ്പിക്കുന്നതിന് അധിവാസമുറപ്പിച്ചതിനേക്കാൾ കൂടുതൽ അതിൽ അധിവാസമുറപ്പിക്കുകയും ചെയ്തിരുന്നു. കുറെ കാലം ഇവിടെ ജീവിച്ചിരുന്നു എന്നർത്ഥം. വജാഅത്തുഹും റുസുലുഹും ബിൽ ബയ്യിനാത്ത്, അവരുടെ പ്രവാചകന്മാർ വ്യക്തമായ തെളിവുകളുമായി അവരുടെ അടുക്കിലേക്ക് വന്നു. ഫമാ കാന അല്ലാഹു ലിയളിമഹും വലാക്കിൻ കാനു അൻഫുസഹും യളിമൂൻ, എന്നാൽ അല്ലാഹു അവരോട് അക്രമം ചെയ്തിട്ടില്ല, അവരോട് തന്നെയാണ് അക്രമം ചെയ്യുകയുണ്ടായത്. സഹോദരങ്ങളെ, പല നിലക്കും ജീവിച്ച ആളുകൾ കഴിഞ്ഞുപോയി, അവരെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു എന്നത് ഇവിടെ ഓർമ്മപ്പെടുത്തിയത്. അതുമതി, ആ ചരിത്രം കേട്ട ഒരു വിശ്വാസിക്ക് അത് മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ അവിടെ പോയി കാണണമെന്നില്ല, ഇത് തന്നെ ഏറെ വിശ്വസിക്കാൻ അത് മതിയാവുന്നതാണ് എന്നതാണ്. അന്ന ആഖിബത്തുൽ മുക്കദ്ദിബി ലില്ലാഹി വറുസുലിഹി, അല്ലാഹുവിൻ്റെ ദൂതന്മാരെയും അല്ലാഹുവിനെയും കളവാക്കുന്നവരുടെ പര്യവസാനം അത് നാശമാണ്, നഷ്ടമാണ്, ഹലാക്കാണ് എന്നത് വിശ്വാസികൾ ബോധ്യപ്പെടേണ്ടുന്ന, അവർ മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ട് യഥാർത്ഥ രൂപത്തിൽ ആയത്തുകളെ മനസ്സിലാക്കുക, അതിൻ്റെ ലക്ഷ്യങ്ങൾ, മറ്റു സമാനമായ ആയത്തുകളുടെയും ഒക്കെ ഉദ്ദേശം ഇപ്രകാരം തന്നെയാണ്. നിങ്ങൾക്ക് വല്ല സംശയവുമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിക്കോളും, പോയി നോക്കൂ. എന്നാൽ തന്നെയും നിങ്ങൾക്ക് വിശ്വാസം വരാൻ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യമില്ല. സത്യനിഷേധികൾക്കാണ് തെളിവുകളുടെ ആവശ്യമുള്ളത്. സത്യവിശ്വാസികൾ അവർ ഉറച്ച ഈമാനിൻ്റെ ആളുകളാണ് എന്നത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടുമുള്ള യാത്ര. സൂറത്തു ആലുംറാനിലെ 137-ാം വചനം, 3-ാം ഭാഗം. ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: يا من يرى ما في الضمير ويسمع انت المعد.
3: നിത്യ ജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. ഒരു കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരൽപ്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയ പഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥസഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ.

0: പാരായണം ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അംസൈന വഅംസൽ മുൽക്കു ലില്ലാഹ് വൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. റബ്ബി അസ്അലുക ഖൈറ മാ ഫി ഹാദിഹി ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫി ഹാദിഹി ലൈല വശർരി മാ ബഅദഹ. റബ്ബി أعوذ بك من الكسل وسوء الكبر. ربي أعوذ بك من عذاب في النار وعذاب في القبر. ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ. ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
0: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ.

0: السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ പീസ് റേഡിയോ ഈവനിങ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുഖം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും ഈവനിങ് ലൈവിൽ നിങ്ങളുടെ കൂടെ കൂട്ടുകാരികളായി മൂന്നാളുകളെ നമുക്ക് കൂടെയുണ്ട്. അവരുടെ പരിപാടികളൊക്കെ നമുക്ക് കേട്ടുമായ എപ്പിസോഡിലൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള വബറകാത്തുഹ്.
0: സലാം പറഞ്ഞൊരു ഒരു ഉഷാറില്ലാത്ത പോലെയാണ് തോന്നുന്നത്. അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള.
0: യെസ്, ഇപ്പം അടിപൊളിയായിട്ടുണ്ട്. അപ്പോ നിങ്ങളെ കേൾക്കാൻ വന്നിട്ടുള്ള ആളുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലേ? ആരൊക്കെയുണ്ട് പരിചയപ്പെട്ട ആളുകളാണ്, ആരൊക്കെ ഉള്ളത് നോക്കാം. ഇമ്രാൻ എൻ വി, കുമരനല്ലൂർ, ഷംനാദ് ഖാൻ, മാഹിർ പർവീസ് വടകര, ഉമൈറ തൃശൂർ, പിന്നെ ഇനി ആരൊക്കെയാണുള്ളത് നമുക്ക് ഇൻഷാല്ലാ നമുക്ക് അവരിലേക്ക് പോകാം. അതിൻ്റെ മുന്നേ നിങ്ങൾ ഓരോരുത്തരെയും ജസ്റ്റ് കേൾക്കുന്ന ആളുകൾക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഒന്ന് പേരൊന്ന് പറഞ്ഞ് വേഗം വേഗം പോവാം. ആരൊക്കെയുള്ളതെന്ന് അറിയാലോ അല്ലേ? യെസ്, മെഹറിൻ തുടങ്ങിക്കോ.
2: എൻ്റെ പേര് മെഹറിൻ. ഞാൻ കണ്ണായിരുന്ന. എൻ്റെ വീട്ടിൽ ഉപ്പ ഉണ്ട്, ഉമ്മ ഉണ്ട്, അനിയനുണ്ട്. ഇത്താത്ത ഉണ്ടോ എനിക്കറിയില്ല. ഇത്താത്ത ഉണ്ടോ അറിയില്ല. ഹോസ്റ്റലിൽ പോയിനോ ഇല്ല അറിയില്ല.
0: ഹോസ്റ്റലിൽ പോയിനോ ഇല്ലെന്ന് അറിയില്ലല്ലേ.
2: ഇക്കാക്ക ഇവിടുണ്ട്.
0: ഇവിടുണ്ട്. പിന്നെ
2: ഞാൻ ഇവിടുണ്ട്.
0: നീ ഇവിടുണ്ട്. ഉമ്മ ഇപ്പൊ ഇവിടുണ്ട്. ഉമ്മ എന്ത് ചെയ്യുന്നു? ഉമ്മ ഇപ്പൊ എന്താ ചെയ്യുന്നത്?
2: വീട്ടിൽ തന്നെ
0: തന്നെയാണ്. വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. ഉപ്പ എന്ത് ചെയ്യുന്നു?
2: ഉപ്പ ഒരു കമ്പനിന്റെ മാനേജറാണ്.
0: മാനേജറാണ്, മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ശരി, നീ ഇപ്പൊ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത് പറഞ്ഞോ?
2: ഞാൻ സെവൻത്തിലാ.
0: സെവൻത്തിലാണുള്ളത്.
2: ഗ്രീൻ വാലി പബ്ലിക് സ്കൂൾ.
0: ഗ്രീൻ വാലി പബ്ലിക് സ്കൂൾ. ഓക്കെ. പിന്നെ അടുത്താള്.
3: എന്റെ പേര് ലമ്മിസ് സൈഫ ശംസുദ്ദീൻ. ഞാൻ കർണാടകന്നാണ്. എന്റെ വീട്ടിൽ ഒരു കസിനും ഉമ്മ വാപ്പവും രണ്ട് അനിയത്തിയും, പിന്നെ ഞാൻ എൻ്റെ കസിനിടെ പഠിച്ചോണ്ട്. പിന്നെ എന്റെ വാപ്പാക്ക് ഹോംമെയ്ഡ് ചോക്ലേറ്റ്. പിന്നെ എന്റെ ഉമ്മ ഹൗസ് വൈഫാണ്. പിന്നെ ഞാൻ സെവൻത്ത് എയിലാണ് പഠിക്കുന്നത്.
0: സെവൻത്ത് എയിലാണ് പഠിച്ചോണ്ടിരിക്കുന്നത്. ഓക്കെ. പിന്നെ ഹൗല.
4: എന്റെ പേര്
0: ഹൗല. പിന്നെ
4: ഹൗല അബ്ദുൽ കരീം. ഞാന് സിക്സ്ത്തിലടിക്കണത്. എന്റെ വീട്ടില് ഉമ്മ ഉണ്ട്, വല്യമ്മ ഉണ്ട്.
0: ഉമ്മയും വല്യമ്മ ഉണ്ട്. വേറെ ആർക്കും ഇവിടെ ഇല്ലെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അനിയന്മാരും അല്ലെ, രണ്ട് ജ്യേഷ്ഠന്മാരും ഇവിടെ ഉണ്ട്. അപ്പോ ഇനി നമ്മള് നമുക്ക് നമ്മുടെ കൂടെ വന്ന ആൾക്കാരിലേക്ക് നമ്മൾ ജസ്റ്റ് തിരിച്ചു പോകുമ്പോ അല്ല, അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, ഇമ്രാൻ എൻ വി, കുമരനല്ലൂർ, ഷംനാദ് ഖാൻ, അമ്ര ബിൻതി യാസിർ, മാഹിർ പർവീസ്, ഉമൈറ തൃശൂർ, ഇവരൊക്കെ ഇപ്പോൾ നമ്മളുടെ കൂടെ ഉണ്ട്. സന്തോഷം അവരൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. എന്തൊക്കെ പ്രോഗ്രാമുകളാണ് നമുക്ക് അവതരിപ്പിക്കാനുള്ളത് പറയാൻ പറ്റുമോ? മാഷപ്പ് ഉണ്ട്. പിന്നെ
2: മാപ്പിളപ്പാട്ടുണ്ട്.
0: പിന്നെ
2: സ്റ്റോറി ടെല്ലിംഗ്
0: ഉണ്ട്. ഓ, അപ്പം അടിപൊളിയാണല്ലോ. അപ്പം ഇന്നത്തെ സമയം പെട്ടെന്ന് കഴിഞ്ഞു പോകും. ആയിഷ കരുമ്പിൽ, ഇബ്രാഹിം അൽനൂർ ടെക്സ് ഉള്ള ആൾ, റൗസില, ആരാ റൗസില? ഉമ്മയാണ്. ആ റൗസില മെഹറിൻ്റെ ഉമ്മ ഉണ്ട് കൂടെ. ജമീല വി പി കാളിക്കാവ് ഉണ്ട്. അബ്ദുൽ ഹമീദ് സി കഴിയൂർ. ഓക്കെ. പിന്നെ ലാസ്റ്റ് ഇപ്പോൾ വന്നിട്ടുള്ളത് സെഫിയ കെ തിരുരങ്ങാടി, സാജിദ കാലിക്കറ്റ്, അമീർ ടി എടത്തനാട്ടുകര. അള്ളാഹുവിൻ്റെ മനുഷ്യൻ്റെ പരിശ്രമം ഒരു നിമിത്തം മാത്രമാണ്. നാം ആത്മാർത്ഥമായി സന്മാർഗത്തിലേക്ക് നടക്കാനും അത് തേടാനും തയ്യാറാകുമ്പോൾ അള്ളാഹു തൻ്റെ കാരുണ്യം കൊണ്ട് അവൻ ഹിദായത്തിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കുകയും ആ പാതയിൽ അവൻ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുന്നു എന്ന ഒരു നല്ല സന്ദേശം നൽകിക്കൊണ്ടാണ് നമ്മുടെ കൂടെ വന്നിട്ടുള്ളത്. അപ്പം സലാം പറഞ്ഞ എല്ലാവർക്കും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ശരി. അപ്പോ
5: മാഷപ്പൂണ്ട തുടങ്ങിയാലോ അല്ലേ? ഏതായിരുന്നു പാട്ട്?
6: അൽഹംദുലില്ലാ.

0: خير.
1: جزاك الله خير.
2: ما شاء الله പാട്ടുകളുടെ ഒരു പെരുമഴ തന്നെയായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ മാഷാല്ലാ അമീർട്ടി അടുത്തനാട്ടുകാര ബറക്കല്ലാ ഫീക്കും ജമിയാൻ എല്ലാം കൂടി കലർന്ന ഇസ്ലാമിക ഗാനങ്ങൾ മാഷാല്ലാ അടിപൊളിയായി മക്കൾ പൊളിച്ചു എന്നാണ് ഒമ്പുകൽ സൂചിറമംഗലം സീനത്ത് പാലക്കാട് പറഞ്ഞ മക്കൾ അടിപൊളി പാട്ട് സൂപ്പറായി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പിന്നെ മാഷാല്ലാ അടിപൊളി ഗ്രൂപ്പ് സോങ് ആണല്ലോ എന്ന് സൽമാൻ ഒറോടം പാലം. പിന്നെ അപ്പോൾ സൽമാൻ ഒറോടംപാലം നമ്മുടെ കൂടെയുണ്ട്. പിന്നെ ഇപ്പോൾ പാട്ട് സൂപ്പർ പാട്ടായിരുന്നു ഇമ്രാൻ എൻ വി കുമരനെല്ലൂർ. അതിൻ്റെ ഇടക്ക് നമ്മുടെ മാഹിർ പർവീസിൻ്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഒന്ന് എൻ്റെ ഉമ്മാമാൻ്റെ പേര് പറയാമോ? ഉമ്മാമ്മക്ക് എഴുതി അയക്കാൻ അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് ഞാൻ ഉമ്മാമാൻ്റെ പേരിൽ സലാം പറഞ്ഞയക്കുന്നത്. ആഹാ, ഉമ്മാമാൻ്റെ പേര്. അപ്പം അതിൽ ജമീല പി പി വടകരയാണല്ലേ മാഹിറെ. ഉമ്മാമാൻ്റെ പേര്. എന്താ ഉമ്മാമാൻ്റെ വിശേഷമൊക്കെ? ഉമ്മാമാൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് മാഹിർ പറ. ഉമ്മാമാക്ക് സുഖമാണോ? ഉമ്മാമാനോട് കഥകളൊക്കെ ചോദിക്കേണ്ടി. അപ്പോൾ ഉമ്മാമ പീസ് റേഡിയോ കേൾക്കേണ്ടെന്ന് അറിഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷം. എപ്പോഴും രാവിലെ മോർണിംഗ് ലൈവിൽ ഉമ്മാമാൻ്റെ പേര് ജമീല പി പി വടകര നമ്മൾ കഴിഞ്ഞ തവണ വായിച്ച പോലെ തോന്നുന്നുണ്ടല്ലോ. അത് നീ അയച്ചതായിരുന്നു മാഹിർ. അപ്പോൾ ആയിഷ കരുമ്പിൽ മക്കൾ തകർത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാഷാല്ലാ. അപ്പോൾ അസ്സലാമു അലൈക്കും. കുട്ടികളെ സാമ്പാർ പോലെ പാട്ടുകൾ ഓരോന്നായി പാടി കരക്കി മാഷാല്ലാ. ലൈവ് തുടക്കത്തിലെ പാട്ട് കൊണ്ട് അടിപൊളിയാക്കി സിഫിയ കെ തിരുരങ്ങാടി. നേരത്തെ റയ്ഹാന ബാനു തോട്ടശ്ശേരി ആറ് പറഞ്ഞു. അപ്പോൾ ഷംസുദ്ദീൻ കൂടെ ചേർന്നിട്ടുണ്ട്. മക്കൾ അവിയൽ പാട്ടായാലും സൂപ്പറായിരുന്നു. അവിയൽ എല്ലാത്തും പാടെ കൂടിയിട്ടുള്ള പാട്ടാണെങ്കിലും നല്ല സൂപ്പറായിരുന്നു ഷംനാദ് ഖാൻ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുമക്കൾ ഇന്ന് സൂപ്പറാക്കിയല്ലോ ബെസ്റ്റ്. അലഹമ്ദുലില്ലാ. ജമീല വി പി കളിക്കാവ് പാട്ട് സൂപ്പറായിരുന്നു. നഫീസ കാടാമ്പുഴയും. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായം ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ശരി, അപ്പോൾ നമുക്കിനി സാരോപദേശം കേട്ടതിന് ശേഷം എന്തു ചെയ്യാം? അടുത്ത പാട്ടിലേക്കും പരിപാടിയിലേക്കും പോകല്ലേ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാ ബഅദ്. വളരെ ചെറുപ്പം മുതൽക്കേ നാം കേട്ട് ശീലിച്ച കഥയാണ് ആദിമ മനുഷ്യൻ ആദമിൻ്റെയും ഹവ്വ ബീവിയുടെയും കഥ. രണ്ടുപേരും സ്വർഗത്തിലായിരുന്നു സ്വസ്ഥമായി സമാധാനമായി സന്തോഷത്തോടെ. സ്വർഗത്തിലെ ഏറ്റവും നല്ല വിഭവങ്ങൾ കഴിച്ചും നല്ല കാഴ്ചകൾ കണ്ടും സുഖിച്ച് രസിച്ച് സന്തോഷിച്ച് ജീവിക്കാൻ അള്ളാഹു അവരോട് പറഞ്ഞു. അതിനിടയിലാണ് പിശാച് അവരുടെ അടുക്കൽ വന്നിട്ട് അള്ളാഹു അടുക്കരുതെന്ന് പറഞ്ഞ ഒരു മരത്തെക്കുറിച്ച് അതേറ്റവും നല്ല മരമാണെന്നും അതിലുള്ളത് നിങ്ങൾ കഴിച്ചാൽ നിങ്ങളൊരിക്കലും പിന്നീട് ഈ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയില്ല എന്നും നിങ്ങൾക്ക് മലക്കുകളെപ്പോലെ ഉന്നതന്മാരായിട്ട് മാറാൻ പറ്റുമെന്നുമുള്ള വളരെ ഫെയ്ക്കായ അള്ളാഹു പറഞ്ഞിട്ടില്ലാത്ത പിശാജ് സ്വന്തമായി ഉണ്ടാക്കി കള്ളം പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ഓഫർ നൽകി ആദമിനെയും ഹവ്വയെയും അതിലേക്കെത്തിച്ചത്. അതുവരെ സ്വർഗത്തിലെ അനുഗ്രഹങ്ങളിലേക്കായിരുന്നു അവർ നോക്കിയിരുന്നത് എങ്കിൽ പിശാച്ച് വന്നതിൽ പിന്നീട് അവരുടെ ശ്രദ്ധ അള്ളാഹ് നിഷിദ്ധമാക്കിയ കാര്യത്തിലേക്കായിരുന്നു. ഒരിക്കലും അള്ളാഹു ഹറാമാക്കിയ ഒരു വൃക്ഷത്തിലെ പഴം ഞങ്ങൾ കഴിക്കുന്നു എന്ന മനസ്സിലല്ല അവർ അതിന് പോയത്. മറിച്ച് അത് കഴിച്ചാൽ ഇന്ന ഇന്ന ഗുണങ്ങൾ ലഭിക്കും, എന്നും ഇവിടെ നിൽക്കാമല്ലോ, മലക്കുകളെപ്പോലെ ഉന്നതന്മാരാകാമല്ലോ എന്നിത്യാദി പിശാജ് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത ചില ധാരണകളുമായിട്ടായിരുന്നു അവർ രണ്ടുപേരും അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നതും പതിയെ പതിയെ ആ മരത്തിൻ്റെ അടുക്കിലേക്ക് എത്തിയതുമെല്ലാം. പിശാജ് ഒരിക്കലും ഇത് കഴിച്ചാൽ നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്നോ നിങ്ങൾ അള്ളാഹു ശകാരിക്കുമെന്നോ ഒരിക്കലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നീലക്കും നാസിഹുൻ, ഞാൻ നിങ്ങൾക്ക് ഒരു ഗുണകാംക്ഷി മാത്രമാണ്. ഫഖാസമഹുമ ഇന്നി ലഖുമ ലമിനൻ നാസിഹീൻ, ഞാൻ നിങ്ങളോട് സത്യം ചെയ്തു പറയുന്നത് ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും അതിയായി സ്നേഹമുള്ള നിങ്ങൾക്ക് രണ്ടുപേർക്കും ഗുണം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത് എന്നതായിരുന്നു പിശാച് അവരോട് പറഞ്ഞത്. അതുകൊണ്ടുതന്നെ പിശാചി വിരിച്ച ഈ കെണിയിൽ അവർ രണ്ടുപേരും വീഴുകയും ആ മരത്തിന്റെ അടുക്കൽ ചെന്ന് അതിലുള്ള പഴം അവർ കഴിക്കുകയും ചെയ്തപ്പോൾ അല്ലാഹു വിളിച്ചു പറയുകയുണ്ടായി, അലം അൻഹക്കുമാ അൻ തിൽകുമ ശജറ വഅഖുല്ലകുമാ ഇന്ന ശൈത്വാന ലകുമാ അദുവ്വു മുബീൻ, നിങ്ങളോട് ഞാൻ ആ മരത്തെക്കൊള്ള എടുക്കരുതെന്ന് പറഞ്ഞില്ലായിരുന്നു, പിശാച്ച് ശത്രുവാണെന്നും നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു, പിന്നെ എന്തിനാണത് കഴിച്ചത് എന്നല്ലാഹു സുബ്ഹാനഹു വതാല ചോദിക്കുകയും ശകാരിക്കുകയും ചെയ്തു. സ്വർഗത്തിൽ നിന്ന് ആദമിനെയും ഹവ്വയെയും അല്ലാഹു പുറത്താക്കാൻ ഒരു നിമിത്തമായി ഈയൊരു സംഗതിയെ വെക്കുകയാണ്. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദമിൻ്റെയും ഹവ്വയുടെയും ചരിത്രം വിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു ആറാഫിൽ അല്ലാഹു വിശദീകരിച്ചതിന് ശേഷം അല്ലാഹു പറയുന്നത്, യാ ബനി ആദമ, ആദമിൻ്റെ മക്കളെ, ലാ യഫ്തിനന്നകും ശൈത്താൻ, പിശാച്ച് നിങ്ങളെയും പിഴപ്പിക്കാതിരിക്കട്ടെ. ആദമിനെയും ഹവ്വയെയും മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ ആളുകളെയും പിശാച്ച് പിഴപ്പിക്കും. അറിവുള്ളവനെയും അറിവില്ലാത്തവനെയും ആണിനെയും പെണ്ണിനെയും കറുത്തവനെയും വെളുത്തവനെയും എല്ലാ മനുഷ്യന്മാരെയും അല്ലാഹുവിൻ്റെ പിന്നെ ദീനിൽ നിന്ന് പിശാച്ച് വഴിതെറ്റിക്കും. നിന്റെ മാർഗത്തിലൂടെ നടന്നു നീങ്ങുന്നവരെ ഞാൻ പിഴപ്പിക്കുമെന്ന് പിശാച്ച് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾക്ക് നിസ്കരിക്കാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും മടിയും അലസതയും ഉണ്ടാകുന്നത്. പിശാചിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ആളുകൾ ഡിജെ പാർട്ടിയുടെയും സിനിമകളുടെയും പുതിയ പുതിയ ട്രെൻഡുകളുടെയും ഫാഷനുകളുടെയും മോഡലുകളുടെയും അവിഹിത ബന്ധങ്ങളുടെയും ഒക്കെ കള്ളിൻ്റെയും മദ്യത്തിൻ്റെയും ഹറാമുകളുടെയൊക്കെ പിന്നിലൂടെ ഓടുന്നതും ആ പിശാചിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. അല്ലാഹു നമുക്ക് താക്കീത് നൽകിയ ഏറ്റവും വലിയ ശത്രുവാണ് പിശാച്ച്. മിൻ ഷർറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദി യുവസ്വിസു ഫീ സുദൂരിന്നാസ്, പിശാചിന്റെ എല്ലാ ഷെറിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്. മനുഷ്യന്റെ മനസ്സിൽ വസ്വാസ് ഉണ്ടാക്കുന്നവനാണ് പിശാച്ച്. വേണ്ടാത്ത കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ മന്ത്രിക്കുമ്പോൾ വേണ്ടാത്തത് ചെയ്യാനും കാണാനും എടുക്കാനും കഴിക്കാനും ധരിക്കാനുമൊക്കെ മനസ്സ് നമ്മളെ പ്രേരിപ്പിക്കും. അതാണ് വസ്വാസ് എന്ന് പറയുന്നത്. ആ വസ്വാസിൽ നിന്ന് അല്ലാഹുവിനോട് രക്ഷ തേടാനാണ് ഖുർആനിൽ അല്ലാഹു നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ സ്വപ്നവും തകർത്തെറിയാൻ പിശാചിന്റെ തന്ത്രങ്ങൾക്ക് സാധിക്കും. പിശാച് ഒരിക്കലും നിങ്ങളെ ഞാൻ നശിപ്പിക്കും എന്ന് പറഞ്ഞിട്ടല്ല വരിക, മറിച്ച് തെറ്റുകൾക്ക് പുതിയ പുതിയ രൂപവും കോലവും കൊണ്ടുവന്ന് അത് ചെയ്താൽ ഇന്ന ഇന്ന ഗുണങ്ങൾ ലഭിക്കുമെന്ന ഓഫറുകൾ നൽകിയിട്ടാണ് പിശാച്ച് നമ്മളെ പിഴപ്പിക്കുക. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഈമാനിനെ നമ്മൾ ശക്തിപ്പെടുത്തുക, നമ്മൾ കർമ്മങ്ങൾ നമ്മൾ നന്നാക്കുക, പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടുക, നല്ലവരോടൊപ്പം നടക്കാൻ, നല്ലത് കേൾക്കാൻ, നല്ലത് കാണാൻ, നല്ല അന്തരീക്ഷത്തിൽ ജീവിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിശാചിന്റെ വലയിൽപ്പെടാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല ആ മുഖ്യശത്രുവിൽ നിന്ന് നമുക്കെല്ലാവർക്കും സംരക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: വഅലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഓക്കേ, അപ്പോ പിന്നെ ഇന്നത്തെ സാരോപദേശം നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി അടുത്തൊരു പ്രോഗ്രാമിലേക്ക് നമുക്ക് പോകണം. സാരോപദേശത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളിലേക്കൊന്ന് ജസ്റ്റ് പോവുകയാണെങ്കിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും. കുറേ ആൾക്കാർ മെസ്സേജ് അയച്ച് കണ്ടു. കാണാതെ പഠിച്ച കഥ വീണ്ടും കേൾക്കാൻ കഴിഞ്ഞു മാഷാല്ലാ. മുകൾ സൂചിർമംഗലം, ഈമാൻ എന്ന പദം ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട് എന്നൊരു ചോദ്യം ഇമ്രാൻ എൻ വി കുമരനല്ലൂർ ചോദിച്ചിട്ടുണ്ട്. ഈമാൻ എന്ന പദം ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? മാഹിർ പർവീസ്, ആ അന്ന് ഞാൻ അയച്ചതായിരുന്നു എന്നാണ് പറഞ്ഞത്. ഓ, മക്കളെ പാട്ട് കേട്ട് സമയം പോയത് അറിഞ്ഞില്ല. നഫീസ പി എ താമരശ്ശേരി. അപ്പോ ഇന്നത്തെ സാരോപദേശവുമായി ബന്ധപ്പെട്ട കാര്യം, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള ഇബ്രാഹിം അൽ നൂർ ടെക്സ് ഉള്ള ആൾ. മാഷാല്ലാ, സാരോപദേശം എത്ര കേട്ടാലും സാരോപദേശം അള്ളാഹു നല്ല ഉപദേശമാണ്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ശരി, നമ്മളിനി ഇനി ഏതാ നമ്മളിലേക്ക് പോവാ? ഏത് പ്രോഗ്രാമിലേക്ക് പോവാ? ഹൗല, എന്താ പ്രോഗ്രാം ഉണ്ടോ? എന്താണ് അവതരിപ്പിക്കുക? സ്റ്റോറി ടെല്ലിംഗ് ആണ്. യെസ്, യു കൻ സ്റ്റാർട്ട് ലൗഡ്ലി കേട്ടോ. അപ്പം സ്റ്റോറി എത്ര അതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് പറയാൻ കഴിയോ? സ്റ്റോറി റീഡിംഗ് ആണോ അതോ ആ സ്റ്റോറി എന്താന്നുള്ള ഇതിന്റെ ഒരു ആശയം എന്ന് പറഞ്ഞാലോ. ഓക്കെ, യു കൻ സ്റ്റാർട്ട്. എന്താണ് ആ സ്റ്റോറി?
0: സ്റ്റോറി വെച്ചാൽ ഫ്യൂച്ചർ ഉള്ള കുട്ടികള് പാസ്റ്റ് ഉള്ളത് കണ്ടതാണ്. ഒരു രണ്ട് ക്യാരക്ടേഴ്സ് ഉള്ളത്. ഒന്ന് റിയാന, ഒന്ന് വെസ്. വെസ് സ്മോൾ ബ്രദറാണ്, റിയാന ബിഗ് സിസ്റ്റർ. അപ്പോൾ വെസ് ഒരു ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു ക്യൂരിയസ് ആയിട്ടുള്ളൊരു ആളാണ്
4: വെസ്.
0: വെസ് അപ്പോൾ ഓന് ഒരു സാധനം കണ്ടു, ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സ് കണ്ടപ്പോൾ ഓന് അതിലൊരു ഡയറി ഉണ്ട്. ഡയറിയിൽ എഴുതി വെച്ച് 2015 ഗോൾഡിലൊക്കെ പ്രിന്റ് ചെയ്തിട്ട് 2015
4: എഴുതി വെച്ചേക്കണം ആ ഡയറിയിൽ. ആ ഡയറിയിൽ
0: എഴുതിയാണ് ഉള്ളത്. അപ്പൊ അത് ഓന നല്ല ക്യൂരിയസ് ആയിക്കണം. ബസ് നല്ല ക്യൂരിയസ് ആയിട്ട് ഓന എടുക്കാൻ പോകുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ ഗ്രാൻഡ്പനോട് ചോദിച്ചിട്ട് നമുക്ക് അത് തൊടാന്ന്. അപ്പം ഒരേ ഗ്രാൻഡ്പ എന്താ മുകളിൽ അപ്സ്റ്റേഴ്സിൽ ഇങ്ങനെ നടക്കേനു. അപ്പം റിയാന എന്താക്കിയ അവിടേക്ക് മുകളിലോട്ട് പോയി ഫോണിൽ മെസ്സേജ് ചെയ്ത് പറഞ്ഞ് ഈ ഫോട്ടോ എടുത്ത ബുക്കിൻ്റെ ഡയറീൻ്റെ ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞ് ഇതെന്താണെന്നുള്ളതൊക്കെ ചോദിച്ചു. അങ്ങനെ ഗ്രാൻഡ്പ തിരിച്ച് ഫോണിൽ തന്നെ മെസ്സേജ് ചെയ്ത് ഇത് ഒരു നിങ്ങളെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഇതാണ്, ഡയറിയാണ്, ഒരു ചെറുതാകുമ്പോൾ ഇതൊരു ഡയറിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഓൾക്ക് കുറച്ച് ക്യൂരിയസ് ആയി തുടങ്ങി. അപ്പോൾ ഓരത് തുറന്നു നോക്കിയപ്പം ഒരു തുറന്നു നോക്കിയപ്പോൾ ഒരു കുറേ പിക്ചേഴ്സ് ഇങ്ങനെ വിൽക്കാൻ തുടങ്ങി. അപ്പോൾ ഒരേ നോക്കിയപ്പോൾ ഒരേ ചെറിയ കുറേ കുട്ടികളുണ്ടായിരുന്നു, സെയിം ഡ്രസ്സ് എല്ലാവരും ചിരിച്ചിട്ട് ഗ്രൂപ്പായിട്ടൊരു ഫോട്ടോ. അപ്പോൾ ഫ്യൂച്ചറിൽ ഒരിക്കൽ അങ്ങനെ സ്കൂള് പറഞ്ഞ കാര്യമൊന്നുമില്ല, ഒരു വീട്ടിൽ തന്നെ ഓൺലൈനായിട്ട് ഇങ്ങനെ പഠിക്കില്ല, റോബോട്ട് അവരെ പഠിപ്പിക്കുക അങ്ങനത്തെ ഒക്കെ. അപ്പോൾ ഒരിങ്ങനെ ആ ഫോട്ടോ എടുത്ത് ആ പിക്ചറിൻ്റെ എന്നിട്ട് ഗ്രാൻഡ്പക്ക് അയച്ചു കൊടുത്ത് ഗ്രാൻഡ്പ പറഞ്ഞ് നിൻ്റെ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിൻ്റെ സ്കൂളിലത്തെ ഒരു ഫോട്ടോ ആണ്, ഒരു പഠിക്കൽ ഒരു ബിൽഡിങ്ങിലാണ് ഒരു പഠിക്കുക. അങ്ങനെ അവരൊക്കെ എല്ലാവരും കൂടി സെയിം ഡ്രസ്സ് യൂണിഫോം പറഞ്ഞ എല്ലാവരും കൂടി സെയിം ആയിട്ട് ഇട്ടത്. അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ ചിരിച്ച് ചിരിച്ചുള്ളൊരു ഫോട്ടോയിനും. അപ്പോൾ റിയാനൊക്കെ അത് കണ്ടപ്പോൾ കുറച്ച് നല്ല ഇഷ്ടമായിക്കണം അതൊക്കെ. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, അതാണ് വി ഹാഡ് സച്ച് എ ഗുഡ് ടൈം അറ്റ് സ്കൂൾ ടുഡേ, മിസ്റ്റർ ഹോബൻസൺ ഹാസ് എ ഗ്രേറ്റ് സെൻസ് ഓഫ് ഹ്യൂമർ, ഹി ഓൾവേസ് മേക്സ് അസ് ലാഫ് ആൻഡ് ടുഡേസ് ലെസൺ വാസ് എസ്പെഷ്യലി ഫൺ അറ്റ് ബ്രേക്ക് ജെയിംസ് ഫിലിപ്സ് ആൻഡ് ഐ പ്ലേഡ് സം ഫുട്ബോൾ. അപ്പോൾ ഓള് അത് വായിച്ചു നോക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ പെട്ടെന്ന് മിസ്റ്റർ ഹോബിൻസൺ. അപ്പോൾ ചോദിക്കുക ഒരു ടീച്ചർ ശരിക്കത്തെ ഒരാളാണെന്ന്, പക്ഷേ ഫ്യൂച്ചറിലാണെങ്കിൽ റോബോട്ടല്ലേ അവർക്ക് പഠിപ്പിച്ചിരിക്കണേ. അപ്പോൾ നല്ല അമേസ്ഡ് ആയി അത് കേട്ടപ്പോൾ. അപ്പോൾ ഓള് അതോളെ ഗ്രാൻഡ്പനോട് ചോദിച്ച് ഗ്രാൻഡ്പ പറഞ്ഞ് ഹ്യൂമൻ ബീങ്സ് ആണ് ഓർക്ക് പഠിപ്പിച്ചു കൊടുക്കൽ. അങ്ങനെ
4: ഗ്രാൻഡ്പക്ക് അവർ പറഞ്ഞ അവർക്ക് ഹ്യൂമൻ ബീങ്സ് ഇവർക്ക് റോബോട്ട് ആണ്.
0: അങ്ങനെ റിയാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. പെട്ടെന്ന് അവിടുന്ന് താഴെ ഗ്രാൻഡ്പ പറഞ്ഞ് എല്ലാവരും രണ്ടാളും വാ ലെസൺ ടൈമായിരുന്നു, അപ്പോൾ അവർക്ക് പഠിക്കാനുള്ള ടൈമായിരുന്നാണ്. അപ്പോൾ ഒരു താഴോട്ട് പോയിട്ട് ഒരു പഠിക്കണ ഇടയിൽ ഒരിക്കലൊരു രണ്ട് മിനിറ്റ് ബ്രേക്കൊക്കെ ഉണ്ടാവും വീട്ടിൽ നിന്ന് തന്നെ. അപ്പോൾ ഒരു റേനതാക്കി വേഗം മുകളിലോട്ട് പോയിട്ട് ആ ഡയറി അവളെ എടുത്ത് പിടിച്ചിങ്ങനെ വെച്ച് അവൾക്ക് നല്ല ഇഷ്ടമായിക്കണം. ഷീ ഹെൽഡ് ഇറ്റ് ടൈറ്റ് നോയിങ് ഇറ്റ് സം ഹൗ കണക്റ്റഡ് ഹെർ ടു എ ലോസ്റ്റ് മാജിക്കൽ ടൈം.
4: അപ്പോൾ നല്ല നന്നായിട്ട് അവതരിപ്പിച്ചിട്ടോ ഒരു റീഡിങ് ചെയ്തിട്ട് ഇങ്ങനെ പോണയിലാറെ നല്ല അതിൻ്റെ ആശയം എന്താന്നുള്ളത് ഹൗല അത് കൃത്യമായിട്ട് അപ്പോഴാണ് നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഹൗല ഇപ്പം ഈ അവതരിപ്പിച്ചതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു കഥ കേട്ടിട്ട് അത് അല്ലെങ്കിൽ നമ്മളത് വായിച്ചിട്ട് നമ്മളത് ഡെലിവർ ചെയ്യുക. മറ്റേന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നുകിൽ റീഡിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്തേക്കാം, അതായത് ഇങ്ങനെ വായിക്കുമ്പോൾ ഒഴുക്കൊന്ന് ചിലപ്പോൾ കിട്ടിയേക്കാം. പക്ഷേ നമ്മളുടേതായ ഒരു സ്കില്ല് കിട്ടണമെങ്കിൽ നമ്മൾ അണ്ടർസ്റ്റുഡ് ചെയ്തിട്ടുള്ളൊരു സംഗതി നമ്മൾ ഡെലിവർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എന്തൊക്കെ വർക്ക് ചെയ്തു, ഒന്ന് നിൻ്റെ ചിന്ത വർക്ക് ചെയ്തു, ആശയങ്ങൾ അത് അവതരിപ്പിക്കുന്നതിൻ്റെ രീതി കാര്യങ്ങളെല്ലാം ഡെവലപ്പായി. ഓക്കെ, അവിടെ അങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. മാഷാ അള്ളാ. ഇനി അല്ല മിസ്,
2: ഉണ്ടോ? അതോ ലമിസ് എന്താ അവതരിപ്പിക്കുന്നത്?
1: ഫസ്റ്റ് സ്റ്റോറി ടെല്ലിംഗ്.
2: സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഓക്കേ. യു കാൻ.
1: ദ ഡവ് ആൻഡ് ദ ബീ. വൺസ് എ ബീ ആക്സിഡന്റലി ഫെൽ ഇൻ ടു വാട്ടർ. എ ഡവ് സിറ്റിംഗ് ഓൺ എ ബ്രാഞ്ച് ഓഫ് ട്രീ നോട്ടീസ്ഡ് ഇറ്റ്. ഇറ്റ് പ്ലക്ക്ഡ് എ ലീഫ് ഫ്രം ദി ട്രീ ആൻഡ് ഡ്രോപ്ഡ് ഇൻ ടു ദ വാട്ടർ. ദ ബീ ഗോട്ട് ഓൺ ദ ഫ്ലോട്ടിംഗ് ലീഫ് ആൻഡ് റീച്ച്ഡ് ലാൻഡ് സേഫ്റ്റി. ഇറ്റ് താങ്ക്ഡ് ദ ഡവ് ആൻഡ് ഫ്ലൂ അവേ. ഒരു തേനീച്ച വള്ളത്തേക്ക് ചാടി വീണ്. അപ്പോൾ അവിടെ ഒരു ട്രീയിൽ ഒരു ഡവ് എന്ന് പറഞ്ഞൊരു പക്ഷിയുണ്ടായി. അപ്പോൾ അതിങ്ങനെ വീഴുമ്പോൾ നോക്കി നോട്ടീസ് ആക്കിയിട്ടുണ്ടായി. പിന്നെ ആ പക്ഷി ഡവ് എന്ന് പറഞ്ഞ പക്ഷി ഒരു ലീഫിനെ എടുത്തിട്ട് താഴേക്ക് വാട്ടറിലേക്ക് ഇട്ട്. അപ്പോൾ ബീ ആ തേനീച്ച വള്ളം ചാടി ഇതായി. അപ്പോൾ തേനീച്ചക്ക് ആ ലീഫ് സേഫ്റ്റിലായിട്ട് വന്ന്. അപ്പോൾ അത് സേഫ്റ്റിലായിട്ട് വന്നുകൊണ്ട് ബീ താങ്ക് യു പറഞ്ഞ് ഡവ് പക്ഷിന്. A few days later, a boy was aiming his lank at the dove. The dove didn't notice it. The bee saw the boy and flew out to the boy. It stung his hand. The dove turned on hearing the boy's voice and saw the bee and understood its action. It thanked the bee and flew away. പിന്നെ കുറേ 5 ദിവസം കഴിഞ്ഞിട്ട് ഒരു ബോയ് ഇങ്ങനെ എന്തോ ഒരു പാട്ട് പറഞ്ഞുകൊണ്ട് പോയോണ്ടേ. അപ്പോൾ ആ ഡവ് നോട്ടീസ് ആക്കിയിട്ടില്ല. പിന്നെ ആ ബീ തേനീച്ച ആ ബോയിനെ നോക്കി. അപ്പോൾ അത് ഇങ്ങനെ പാറിക്കൊണ്ട് ബോയിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ അത് ഓൻ്റെ കയ്യിൽ കിട്ടി. അപ്പോൾ പക്ഷി പറഞ്ഞ് ആ ബോയിന് ഇത് ബീൻ്റെ സൗണ്ട് കേട്ടുകൊണ്ട്. അപ്പോൾ ഓൻക്ക് മനസ്സിലായി അത് ഒരു ബീൻ്റെ ആക്ഷനാണ് ആ സൗണ്ട്. അപ്പോൾ ആ എന്ത് ഓന് സേഫാക്കി. തേനീച്ച വരുമ്പോൾ ആ പക്ഷി ഓനെ സേഫാക്കി. അതിനെ കൊണ്ട് ആ ബോയ് ഓൻക്ക് ഒരു താങ്ക് കൊടുത്ത്. പിന്നെ ആ ഡവ് പാറിക്കൊണ്ട് പോയി.
2: അപ്പോ ഒരു ചെറിയ കഥയാണെങ്കിലും ദ ഗുഡ് സ്റ്റോറീസ് മക്കൾ നന്നായി അവതരിപ്പിച്ചു. ജമീല വി പി കാളിക്കാവ്, റിഹാന ബന്നത്തോട്ട് ശരിയറ. നേരത്തെ ഒരു ചോദ്യത്തിന്റെ ഉത്തരം 45 തവണ എന്ന് പറഞ്ഞത് മാഷാ അൽഹംദുലില്ലാ, നല്ല ഉപദേശമായിരുന്നു, സാരോപദേശം എന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ശരി, നമുക്ക് പാട്ടിലേക്ക് പോയാലോ. അപ്പോ മെഹറിന്റെ ഗാനമാണിനി ഗാനത്തിലേക്ക്.

0: മാഷാല്ലാ, പാടാൻ ഏറെ പ്രയാസമുള്ള പാട്ടാണ്, പക്ഷെ മോളത് നന്നായിട്ട് പാടിയിട്ടുണ്ട്. മാഷാല്ലാ. മുമ്പുകുൽസു ചിറമംഗലമാണ് ഇങ്ങനെ മെസ്സേജ് അയച്ചത്. ഓക്കെ, അപ്പോൾ പാട്ട് അടിപൊളി, സൂപ്പറായിട്ട് പാട്ടൊക്കെ കേട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇനി നമുക്ക് മറ്റു പ്രോഗ്രാമുകൾ, നമുക്കൊരു കന്നഡ പാട്ട് കേട്ടാലോ എന്നുണ്ട് അല്ലേ? കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കേൾക്കല്ലേ, കുറച്ച് കഴിഞ്ഞിട്ട്. ഓക്കെ, പാട്ട് കലക്കി, ഇമ്രാൻ എൻ വി കുമരനല്ലൂർ എന്നാണ്. അപ്പോൾ മോള് അടിപൊളിയായിട്ട് പാട്ട് പാടിയതിൻ്റെ സന്തോഷമാണ് അറിയിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഹൗലക്ക് എന്താണ് അവതരിപ്പിക്കാനുള്ളത്?
1: അത് ഇംഗ്ലീഷ് കവിത.
0: ഇംഗ്ലീഷ് പോം. യെസ്, ഓക്കെ, യു കൻ സ്റ്റാർട്ട്.
1: ടൈറ്റിൽ ദ എയർ ആൻഡ് ദി സോങ്.

0: Song from beginning.
1: Just a minute, നമ്മള് ഒന്ന് ഒന്നുകൂടി കേൾക്കണില്ല എന്നുള്ള ഒരിതുണ്ട്. ജസ്റ്റ് ഒന്നുകൂടി ക്ലിയർ ചെയ്ത്
0: I shot an arrow into the air, fell to earth, I knew not where, but so swiftly it flew.
1: Yes, next.
0: The sight of

0: ഓക്കെ, ഇനി ഹൗല പറയേണ്ടത് ഈ ഒരു ഗാനത്തിൽ എന്താണ് അതിൻ്റെ ഒരു ആശയം? ഹൗലക്ക് എന്തെങ്കിലും മനസ്സിലായിരുന്നു ഇതിൻ്റെ ഒരു ആശയം എന്താണെന്നുള്ളത്? അതുകൊണ്ട് എന്താണ് ഈ ഒരു പോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് ഒരുപക്ഷെ നിങ്ങൾക്ക് പഠിക്കാനുള്ള പോമായിരിക്കാം അല്ലേ ഹൗല? അതിലെന്താണ് അതിൻ്റെ ഒരു തീം? ഒരു പോമിന് ഓരോ തീം ഉണ്ടല്ലോ, എന്താ അതിൻ്റെ തീം?
1: ഒരു ആള് എയർ വെച്ചിട്ട് എടുത്ത് എയറിലേക്ക് ഷോട്ട് ചെയ്തത് അവർക്ക് ഫീൽ ചെയ്ത്, അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഒരു ഓക്ക് ട്രീയിൽ നോക്കിയപ്പം അത് ഒരു ഒരു എയറോ ഒരു ഷോട്ട് ചെയ്ത എയറോ കണ്ട് അത് സ്റ്റിൽ അൺബ്രോക്ക് ആയിരുന്നു.
0: അപ്പോൾ ഒരു സംതിങ് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു തീമിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു പോം ഇപ്പോൾ നമ്മൾ ഹൗലയുടെ ഒരു അവതരണം കുറച്ച് സമയം നമ്മൾ കേൾക്കേണ്ടായി. നമുക്കിനി കന്നഡത്തിലുള്ള ഗാനം കേൾക്കേണ്ടതുണ്ട്. അപ്പോൾ കന്നഡ സോങ്ങിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്, വെറൈറ്റി പാട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു ചോദ്യം ഉണ്ട്, ഒരു അമ്മ പെറ്റതെല്ലാം മക്കളെല്ലാം തൊപ്പിക്കാരാണ്, ഉത്തരം അറിയാമോ? അറിയാമോ? ഒരമ്മ പെറ്റ മക്കളെല്ലാം തൊപ്പിക്കാരാണ്, ഉത്തരം അറിയാമോ? അറിയുന്നവരായിക്കട്ടെ. തൊപ്പിക്കാർ, അമ്മ പെറ്റ മക്കളൊക്കെ തൊപ്പിയുള്ള ആൾക്കാരാണ്. തേങ്ങയാണ്, തേങ്ങയല്ല. ഗംഭീരമായ പാട്ടായിരുന്നു നേരത്തെ മെഹറിൻ പാടിയത്, സൽമാൻ ഓറടംപാലം, അടിപൊളിയായിരുന്നു. ഇന്നത്തെ പാട്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാട്ടായിരുന്നു, അന്ന് ഇബ്രാഹിം മൽനൂർ ടെക്സ് ഉള്ള ആൾ. തടുകുടു കിടുക്കി എന്ന് സെമീറ പി പി വടകരയും പറഞ്ഞു. പിന്നെ ഒരമ്മ പെറ്റ മക്കളെല്ലാം തൊപ്പിക്കാരാണ് എന്നതിന് ഒരാൾ ഉത്തരം ഇവിടെ പലരും പല ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം പറഞ്ഞതെന്താണോ? നഫീസ പി എ താമരശ്ശേരിയാണ് ചോദ്യം ചോദിച്ചത്. ഇമ്രാൻ എൻ വി കുമരനെല്ലൂർ പറഞ്ഞ അടക്കയാണെന്നാണ്. തീപ്പെട്ടിക്കൊള്ളി എന്ന് സിവ്യ കെ തിരങ്ങാടി, ഒമ്മുകുൽസു ചിറമംഗലവും തീപ്പെട്ടിക്കൊല്ലി കൊള്ളി എന്നുള്ളതാണ്, തീപ്പെട്ടി എന്നുള്ളതും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അടയ്ക്ക എന്ന ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഷംനാദ് ഖാൻ അടക്ക എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും ഉത്തരം അടക്ക എന്നതാണ്. പിന്നെ ജമീല വി പി കാളിക്കാവ് അയച്ചൊരു മെസ്സേജ്, ദൃശ്യത്തിലെ രാംഘട്ട് ഗ്രാമ സൂപ്ര ഓർമ്മകളിലേക്ക് ആ ദൃശ്യവുമായി ബന്ധപ്പെട്ടുള്ളൊരു മെസ്സേജാണ് അയച്ചത് അല്ലേ. അപ്പോൾ ഇന്നത്തെ പരിപാടി മക്കളുടെ പാട്ടുകളൊക്കെ എല്ലാം ഉഷാറായിട്ടുണ്ട്, ഉയർച്ചയിലെത്തട്ടെ എന്നുള്ളൊരു മെസ്സേജാണ് ഇപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത്. മാച്ച് ബോക്സ് എന്ന് ഇബ്രാഹിം അൽ നോട്ടക്സ്. പക്ഷേ ശരിയായ ഉത്തരം അടക്ക എന്നതാണ്. അടക്കയുടെ മുകളിൽ അല്ലേ, ഒരു തൊപ്പി ഉണ്ടാവില്ല അടക്കയുടെ മുകളിൽ, ഒരമ്മ പറ്റ മക്കളെല്ലാം തൊപ്പിക്കാർ. ഇനി ലമ്മിസ് കന്നഡ പാട്ട്. ഓക്കെ സ്റ്റാർട്ട്.

0: ಹಗಲು ನಿನ್ ರಾತ್ರಿ ಹಗ
1: ശരിക്ക് കിട്ടാതെ പോയോ? സാരല്ല, കുഴപ്പമില്ല. അപ്പോൾ അടുത്ത തവണ എന്ത് ചെയ്യണം, നമുക്ക് ഒന്നുകൂടി ഗംഭീരമായിട്ടുള്ളൊരു പാട്ട് വെച്ച് വരണം കേട്ടോ. അപ്പോൾ കന്നഡ കന്നഡത്തിൽ ശരിക്ക് വേറെ എന്താ, നീ കന്നഡത്തിൽ പഠിച്ചു വെച്ചാൽ എൻ്റെ മനസ്സിൽ ഓർമ്മയുള്ള വാക്കുകളിലൊക്കെ നല്ല എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കന്നഡ ആയിട്ടുള്ള ചില അപ്തവാക്യങ്ങൾ, ചില പിന്നെ ഉപമകൾ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, ചില എക്സാമ്പിൾസ് ഒക്കെ ഉണ്ടാവും, പ്രോവേബ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഓർത്തു നോക്കി. അപ്പോഴേക്കും നമുക്ക് മെഹറിൻ്റെ പ്രോഗ്രാമിലേക്ക് നമ്മൾ പോകുന്നു. മെഹറിൻ ഏതാണ്?
2: പോം
1: പോമാണ്. ഓക്കെ, സ്റ്റാർട്ട്.

0: ഓ സൂപ്പർ സൂപ്പർ, അടിപൊളി അടിപൊളി, മഷാല്ലാ. ഇനി പാട്ടുകൾക്ക് വേണ്ടിയിട്ട് തന്നെ അടുത്ത് കൊണ്ടുവരും. ഇനി അടുത്ത പാട്ടിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് ഇൻഷാല്ലാ. ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട മറ്റ് മെസ്സേജുകളിലേക്ക് നമുക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ, സഫിയക്ക് തിരങ്ങാടേച്ച് മഹ്ഷറിൽ തണലായി വരികയും സ്വർഗത്തിന് വേണ്ടി സാക്ഷി നിൽക്കുകയും ചെയ്യുന്ന സൂറത്ത് ഏതാണ്? മഹ്ഷറിൽ തണലായി വരികയും സ്വർഗത്തിന് വേണ്ടി സാക്ഷി നിൽക്കുകയും ചെയ്യുന്ന സൂറത്ത് ഏതാണ് എന്നാണ് ചോദ്യം.
1: ഇഖ്ലാസ.
0: പിന്നെ അല്ല, മക്കളുടെ പരിപാടികളെല്ലാം ഉഷാറായിട്ടുണ്ട്, വൈകി പോയി, ഖുറാൻ ക്ലാസ്സിലായിരുന്നു, അതുകൊണ്ടാണ് വൈകിയതെന്ന് ജമീല വി കെ പൂനൂർ. ജമീല വി പി, കാളിക്കാവ് എല്ലാ പാട്ടുകളും ഉഷാറായി. മോളുടെ വീട് കർണാടകയാണോ എന്ന് ചോദിക്കുന്നത്. അതെ, കർണാടകത്തിലാണ് വീട്. ഉൾക്ക് മലയാളം അറിയാം, കന്നഡ അറിയാം, ഉറുദു ഉറുദു അറിയില്ലേ, കുറച്ചറിയില്ല, ഹിന്ദി ഹിന്ദി കുറച്ചറിയാം, പിന്നെ കന്നഡ അല്ലാതെ പിന്നെ ബ്യാരി
1: ബ്യാരി
0: ബ്യാരി ബ്യാരി ഭാഷ അറിയാം. പിന്നെ ബ്യാരി നിങ്ങളെല്ലാവരും വീട്ടിൽ സംസാരിക്കൽ ബ്യാരിയാ? മലയാളം പറയില്ല, അക്ക ബ്യാരി തന്നെ പറയാം. അപ്പോൾ ബ്യാരിയിൽ എങ്ങനെയാണ്? ഞാന് ബ്യാരിയിൽ ഞാനൊരു ചെറിയൊരു പഴമൊഴി പറയാം. അപ്പോൾ അത് കാക്ക കുളിച്ചാൽ കൊക്കാവുമോ എങ്ങനെയാണ് ബ്യാരിയിൽ പറയാം?
1: കാക്ക കുളിച്ചെങ്കിൽ അത് കൊക്കാവുടാണ്.
0: ആ അപ്പോൾ കുറേയൊക്കെ മലയാളത്തിൻ്റെ ടച്ചാണ് അല്ലേ. എന്നാ ഇനി കെന്നടത്തിൽ എങ്ങനെ പറയും? കാക്കക്ക് എന്താ കെന്നടത്ത് പറയാം? കാക്കേ. കുളി കുളിക്കണേ
1: സ്നാന
0: സ്നാന. കൊക്ക്
1: കൊക്കേൻ
0: കൊക്കേൻ. ആ കുളിക്കണേന് സ്നാന എന്ന് പറയും. അതുപോലെ ഭക്ഷണം, ഫുഡിന് എന്താ പറയാ? ഊട്ട ഊട്ട കിട്ടിയ
1: കിട്ടിയെന്നുള്ളതിനെന്താ?
0: എനിക്ക് വേണ്ട എങ്ങനെ എന്റെ അടുത്ത്
1: പറയാ?
0: നല്ല ഉഷാറായി എന്നെങ്ങനെ പറയും? സൂപ്പർ
1: എന്നുള്ളത്.
0: നീ എവിടെ പോയിരുന്നു?
1: നീ എല്ലിക്ക് ഹോഗിത്യ
0: ഞാൻ നാളെ വരും.
1: ഞാൻ നാളെ ബർത്തിനി
0: ബർത്തിനി
1: ബർത്തിനി
0: ബർത്തിനി എനിക്ക് ആരുമില്ല.
1: നൻകെ ആരും ഇല്ല.
0: നൻകെ ആരും അവിടെ ആരും ഇല്ല തന്നെ. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക.
1: അള്ളാഹുവിനെ മാത്ര
0: ആരാധന എന്നുള്ളതിന് എന്താ? വർഷിപ്പ്,
1: ആരാധന,
0: ആരാധന. ഓക്കെ ശരി. പിന്നെ മൊയ്തീൻ കുട്ടി വേങ്ങരയിൽ നിന്നും, എന്തെങ്കിലും ചോദിച്ചാൽ റെഫറൻസ് നമ്പർ കിട്ടും, വേറെ ഒന്നും കിട്ടാറില്ലോ. ആൻസർ ഓർ റീപ്ലൈ, റെഫറൻസ് നമ്പർ മാത്രമേ കിട്ടുന്നുള്ളൂ. മൊയ്തീൻ കുട്ടി വേങ്ങര അയച്ചിട്ട് ഇതാദ്യമായിട്ടാണോ അയക്കുന്നത്? നമ്മൾ നേരത്തെ കണ്ടില്ലല്ലോ മൊയ്തീൻ കുട്ടിക്ക. അത്തിഫ് രണ്ടത്താണി, മലക്കുൾ മയ്യത്ത് കുളിപ്പിച്ച സ്ഹാബി ആരാ എന്ന ചോദ്യമുണ്ട്. സൂറത്ത് മുൽക്ക് ആണ് നേരത്തെ, അല്ല സൂറത്ത് മുൽക്ക് അല്ല, സൂറത്ത് മുൽക്ക് സൽമാൻ ഓരോടം പോലെ തന്നെയാണ് പറഞ്ഞത്. സൗദ ഇടവണ്ണയിൽ നിന്നും സൂറത്ത് മുൽക്ക് എന്നുള്ള ഉത്തരം. ആഹാ, അവരൊക്കെ ഇപ്പോൾ കൂടെ ഉണ്ട് അല്ലേ. അറബി ഭാഷാ പഠനം എങ്ങനെയാണ് എൻറോൾ ചെയ്യും? ഓ അതാണ് ചോദിച്ചത്. ഓക്കെ, നിങ്ങളെ കോൺടാക്ട് ചെയ്യട്ടോ മൊയ്തീൻ കുട്ടിക്കാനൊന്ന്. അറബി ഭാഷാ പഠനത്തിൻ്റെ എൻറോൾമെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളെ വിവരം അറിയിക്കും. ടെക്നിക്കൽ വിങ്ങിൻ്റെ അടുത്ത് നമ്മൾ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഇൻഷാല്ലാ. പിന്നെ ജമീല ഇപ്പി, കാളിക്കാവ് മുൽക്കല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ചോദ്യം ചോദിച്ചത് മാഷറിൽ തണലായി വരികയും സ്വർഗത്തിന് വേണ്ടിയിട്ട് സാക്ഷി നിൽക്കുകയും ചെയ്ത സൂറത്ത് ആലുംറാൻ എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. സഫിയക്ക് തിരുരങ്ങാടി അയച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അപ്പോൾ ഇനി നമ്മൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, മറിയം ഹസീന ബിൻത് അബ്ദുള്ള. ആഹാ, പുതിയ പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഓക്കെ, മറിയം ഹസീന ബിൻത് അബ്ദുള്ളയും സലാം പറഞ്ഞു കൂടെ വന്നു. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: ഹിജറ ചെയ്തു വന്ന ആളുകളെ സഹായിച്ച ആളുകളിൽപ്പെട്ട ആളുകളാണ് അൻസാറുകൾ. പ്രവാചകന്റെ സേവകനായിട്ടാണ് അദ്ദേഹം ഒരുപാട് വർഷം പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ പ്രവാചകന്റെ ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരവും ലഭിച്ച ഒരു സ്വഹാബി വര്യനാണ് അനസ് ഇബ്നു മാലിക്. അദ്ദേഹം അബു ഹംസ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൻ്റെ മകനെ സമ്മാനമായി ഒരു സേവകനായി നൽകുകയായിരുന്നു അനസ് റളിയല്ലാഹുവിൻ്റെ ഉമ്മ ഉമ്മു സുലൈം. മദീനയിലേക്ക് എത്തിയപ്പോൾ എല്ലാ സ്ത്രീകളും ഒരുപാട് സമ്മാനവുമായി നബിൻ്റെ അടുക്കിലേക്ക് വന്നു. നബി മദീനയിലേക്ക് വന്നപ്പോൾ അപ്പം മഹദി വന്നുകൊണ്ട് പറഞ്ഞു, നബി എൻ്റെ അടുക്കൽ നിങ്ങൾക്ക് തരാനായി ഒന്നുമില്ല, എൻ്റെ അടുക്കലുള്ളത് എൻ്റെ ഈ പൊന്നുമോൻ അനസ്സാണ്, അല്ലെങ്കിൽ എൻ്റെ അനസ്സിനെ നിങ്ങൾ സേവകനായി എടുത്തോളൂ എന്ന് പറഞ്ഞ് ആ അനസ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ്റെ നല്ല നല്ല സംസ്കാരങ്ങളും സ്വഭാവങ്ങളും ലഭിക്കാൻ തൻ്റെ ഉമ്മ നബിയുടെ അടുക്കൽ കൊണ്ടുവന്നാക്കുകയായിരുന്നു. ഈ അനസ് റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഹദീസിൽ പറയുന്നുണ്ട്. അത് മാത്രം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറയുകയാണെങ്കിൽ, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സേവനം ചെയ്തു. ഖദം തു റസൂലല്ലാഹ അശറ സിനീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 10 വർഷം ഞാൻ സേവനം ചെയ്തു എന്നാണ് പറയുന്നത്. 10 വർഷം ഒരാളുടെ കൂടെ ജോലി ചെയ്ത് അയാൾക്ക് വേണ്ട ഹെൽപ്പുകളൊക്കെ ചെയ്ത് അത് ഇഷ്ടത്തോടെ ചെയ്തു കൊടുത്തിട്ടും നബിയുടെ കൂടെ നിന്നിട്ടും ഹദീസുകൾ ഉദ്ധരിച്ചും അങ്ങനെ അങ്ങനെ ഒരുപാട് അവസരങ്ങളിലും നിമിഷങ്ങളിലും രാവിലും പകലിലും ഒക്കെ നബിയുടെ കൂടെ ഉണ്ടായ ഒരു വ്യക്തി, ആ ഒരു കാലയളവിൽ സംഭവിച്ചതിനെ അനസറുള്ള പറഞ്ഞിരണം. നമ്മളൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. അദ്ദേഹം പറയണേ, ലാ വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ഒരിക്കലുമില്ലെന്നാണ്. മാ സബ്ബനി സബ്ബത്തൻ ഖത്തു, നബി എന്നെ ഈ 10 വർഷം ഞാൻ സേവകനായി നബിൻ്റെ കൂടെ നിന്നിട്ട് നബി എന്നെ ഒരൊറ്റ പ്രാവശ്യം പോലും ചീത്ത വിളിച്ചിട്ടില്ല എന്നാണ്. എന്നോട് നബി ശകാരം പറഞ്ഞിട്ടില്ല, ചീത്ത വിളിച്ചിട്ടില്ല. വലാ ഖാലലി ഉഫിൻ ഖത്തു, ഈ 10 വർഷത്തിൻ്റെ ഇടക്കിൽ ഞാൻ സേവകനായി നിന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് ചേ അനസേ അങ്ങനെ ചെയ്യേണ്ടില്ലായിരുന്നു, വലാ ഖാലലി ലിഷൈഇൻ ഫഅൽതുഹു, ഞാൻ ചെയ്ത ഒരു കാര്യത്തിന് ലിമ ഫഅൽതുഹു, നീ എന്തിനാണത് ചെയ്തത്, നീ ചെയ്തത് ശരിയായില്ല, ചേ ചെയ്യേണ്ടിയില്ലായിരുന്നു എന്ന അർത്ഥത്തിലോ, വലാ ലിഷൈഇൻ ലം അഫ്അൽഹു, ഞാൻ ചെയ്യാതെ പോയൊരു കാര്യം അലാ ഫഅൽതുഹു, നിനക്കത് അങ്ങനെ ചെയ്തുകൂടായിരുന്നോ. പല കോലത്തിലും ഒരാൾക്ക് ഒരാളെ എതിർക്കാൻ പറ്റും. ഒന്ന്, ഒരു കാര്യം ചെയ്തിട്ട് എന്തിനാ അങ്ങനെ ചെയ്തത്, നീ എന്തിനാ അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കാം. ഒരു കാര്യം ചെയ്യാതെ എന്നാൽ എനിക്ക് അങ്ങനെ ചെയ്തൂടെ ഇനിയോ, നജിര കഴിച്ചിലാകുമായിരുന്നല്ലോ, രക്ഷപ്പെടുമായിരുന്നല്ലോ, അങ്ങനെ പറയാം. എന്തെങ്കിലും പ്രയാസമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് ചേ അങ്ങനെയൊന്നും ചെയ്യരുതടാ എന്നൊരു ദേഷ്യത്തിൻ്റെയും ശകാരത്തിൻ്റെയും ഭാഷയിലും ഒരാൾക്ക് ഒരാളെ എതിർത്ത് പറയാം. ഇക്കണക്കിന് 10 വർഷം നബിയുടെ കൂടെ സേവകനായി നബിക്ക് വേണ്ട ഹെൽപ്പുകളൊക്കെ ചെയ്തു കൊടുത്ത് നബി ഒറ്റ പ്രാവശ്യം പോലും ഈ രൂപത്തിലൊന്നും എന്നോട് പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ എത്ര നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരിക്കും മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. പല പാഠക്കുറിപ്പിൻ്റെ സെഷനുകളിലും നമ്മൾ ഈ സ്വഭാവത്തിൻ്റെ വിഷയങ്ങൾ കേട്ടതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം യഥാർത്ഥത്തിൽ അത് അക്ഷരാർത്ഥത്തിൽ നബി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പാലിച്ചു എന്നത് നമുക്കിതിൽ നിന്ന് മനസ്സിലാകണം. കാന ഖുൽഖുഹു ഖുർആൻ, ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പോൾ നബിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഖുർആനായിരുന്നു എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നു. അത് നബിയുടെ സ്വഭാവം തന്നെയായിരുന്നു. ഓരോ ആളുകളോട് പെരുമാറുമ്പോഴും, മുതിർന്നവരോട് പെരുമാറുമ്പോഴും, സമപ്രായക്കാരോട് പെരുമാറുമ്പോഴും, സ്ത്രീകളോട് പെരുമാറുമ്പോഴും, ചെറിയ മക്കളോട്, ചെറിയ കുട്ടികളോട്, നമ്മുടെ പ്രായത്തിലൊക്കെയുള്ള മക്കളോടൊക്കെ പെരുമാറുമ്പോഴൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ശ്രദ്ധയും ആദരവും ബഹുമാനവും ഒക്കെ വെച്ച് പുലർത്തിയിട്ട് തന്നെയാണ് പെരുമാറിയത് എന്ന് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് നമ്മൾ ആരോട് പെരുമാറുമ്പോഴും ആ ശ്രദ്ധ കാണിക്കുക. നമുക്കതിൽ മാതൃക നമ്മുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ നബിയെ സ്നേഹിക്കുവാനും ആ നബിയെ അടുത്തറിയുവാനും ആ നബിയെ പറ്റി പഠിക്കാനും ആ നബി ചെയ്ത കാര്യങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുക്കാനുമുള്ളൊരു പരിശ്രമം നമ്മൾ നടത്തുക. അല്ലാഹു സുബ്ഹാന തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാഹ്. ഓക്കെ, മലക്കുകളും മയ്യത്ത് കുളിപ്പിച്ച സഹാബി ഹന്ദല ഉമ്മുൽ സുചിറമകലം, കറക്റ്റാണ്. ജമീല വി കെ കാളി വി പി കാളിക്കാവും ഉഷാറാക്കി മോളെ പാഠക്കുറിപ്പും ഉഷാറായിട്ടുണ്ട്, അൽഹംദുലില്ലാ. പിന്നൊരു ചോദ്യം, ഹംസ ഒരു ചോദ്യവുമായിട്ട് വന്നിട്ടുണ്ട്. ഇമാമിൻ്റെ നമസ്കാരം തൃപ്തികളില്ലാത്തത് കൊണ്ട് ഞാൻ വീട്ടിൽ വരും. ആ ഈ ത്രീ ചോദ്യം ഇൻഷാല്ലാ, ഇത് ഹംസപ്പ് അയച്ച ചോദ്യം, എനിക്ക് തോന്നുന്നത് അല്ലിജാബയിലേക്കുള്ളതാണ്. അല്ലിജാബയിൽ ഇൻഷാല്ലാ അല്ലിജാബയിൽ അതിൻ്റെ ഉത്തരം കിട്ടുമെന്ന് വിചാരിക്കുകയാണ് ഇൻഷാല്ലാ. ഇനി മറ്റൊരു നമ്മുടെ മറിയം ഹസീന ബിൻത് അബ്ദുള്ള അയച്ചിട്ടുള്ള ഒരു മറിയം ഹസീന ബിൻത് അബ്ദുള്ള അയച്ചത് നമ്മുടെ നാട്ടിലെ ടീ എന്നുള്ളൊരു

പറഞ്ഞിട്ടുണ്ടെന്ന് എന്താണെന്ന് മനസ്സിലായില്ല. അതെന്തിനാണ് ഉത്തരം? നമ്മ ആ നമ്മ മകു യാറു ഇത് മറിയം ഹസീന ബിത്ത്. ആ നിന്റെ നാട്ടിലെ കുട്ടിയാണ്. അപ്പോ ലമ്മിസിന്റെ നാട്ടിലെ വേറൊരു കുട്ടിയാണ് ഇവിടെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. ആരാന്നറിയില്ല. മറിയം ബിൻ ഹസീനയാണ് പറഞ്ഞിട്ടുള്ളത്. മുആദ് ബിൻ ജബൽ എന്നുള്ളത് ഉത്തരം ശരിയല്ല. അംബലയാണ് ഉത്തരം ശരിയായിട്ടുള്ളത്. ഓക്കെ, ഇനി ഏതാണ് പ്രോഗ്രാം? വോയിസ് മെസ്സേജ്. ഓക്കെ, ഒരു വോയിസ് മെസ്സേജ് കേൾക്കാം.

0: യെസ്. അപ്പോ
1: പാട്ട് പാടിയിട്ടുള്ള ആളെ പേര് പറഞ്ഞിട്ടില്ല. ഇൻഷാല്ലാ ഫരീദ സയാനയാണ്. മാഷാല്ലാ, ഫരീദ സയാന അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. എല്ലാവിധ ഭാവങ്ങളും നേർന്നു. ഇനി മെഹറിൻ്റെ ഒരു ചെറിയ പാട്ട് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് വേഗം നമ്മൾ വൈൻഡപ്പ് ചെയ്യാം.

ചൊടി ചേലിടറും തടി ഫീലളകും തൊടി ഹാലളകും പടി ഫീലടികും ചൊടി ചൊടി ചൊടി പാടി കടുകടി നത്തിലുറക്കുമ കിടുകിട മത്തിര നത്തിര മക്കയിലെത്തിട പൊത്തിടുവാൻ കേൾബാ തമ്പടി ചിപ്പരം കോപ്പുകളും തരം വേലകളും പെരുമാനകളും പട തമ്പടി ചിപ്പരം കോപ്പകളും തരം വേലകളും പെരുമാനകളും പട കേളുടെ മേഫലമേശ

0: ഓക്കേ, മഷാല്ലാ മഷാല്ലാ. അപ്പൊ ഇന്നത്തെ ലൈവ് ഇവിടെ അവസാനിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് മുജീബ് വൈത്തിരി ചോദ്യം ചോദിച്ചിരുന്നു, അതൊക്കെ അലിജാബിലേക്കുള്ള ചോദ്യമാണ്. ഇൻഷാല്ലാ ആ വിഷയം അവർ ശ്രദ്ധിക്കും വിചാരിക്കുകയാണ്. നമ്മുടെ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് മക്കളെ. എല്ലാവർക്കും ഇന്നത്തെ ലൈവിൽ പങ്കെടുത്തതിന് പ്രത്യേകം സന്തോഷം അറിയിക്കുന്നു. ഇന്നത്തെ ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ ലൈവിൽ പങ്കെടുത്തതിൽ അമീസ്, അതുപോലെ മെഹറിൻ, ഹൗല, ഞാൻ വി ടി അബ്ദുൽ സലാം. നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും
1: വറഹ്മത്തുള്ളാഹി.
2: നാഥൻ നൽകിയ വശ്യമായ സ്വരശുദ്ധിയോടെയുള്ള ആലാപനം, സ്വരം. റൂഹൊരു നാൾ വിധി വന്നാൽ എന്നാരംഭിക്കുന്ന ഗാനം ആലപിക്കുന്നത് സാജിദ് പുതുനഗരം.

0: നാം ഇപ്പോൾ കേട്ടത് സ്വരം. റൂഹൊരു നാൾ വിധി വന്നാൽ, സാജിദ് പുതുനഗരത്തിന്റെ ആലാപനം.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഓർമ്മ. കെ ഉമർ മൗലവിയുടെ ജീവിത ചരിത്രം ഓർമ്മകളുടെ തീരത്ത് കൃതിയുടെ ശബ്ദാവിഷ്കരണം കേൾക്കാം. അവതരിപ്പിക്കുന്നത് മുബാറക് ബിൻ ഉമർ, ജാബിർ ചാലിയം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മാഈൻ, അമ്മാ ബഅദ്. പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ മനുഷ്യക്കൂട്ടത്തിൽ മതം മുഹിദ്ദീൻ മാലയിൽ നിന്നും തുടങ്ങുന്നു. കപ്പപ്പാട്ട്, കുപ്പിപ്പാട്ട് മുതൽ പക്ഷിപ്പാട്ട് വരെ, ബദർ, ഉഹദ് യുദ്ധ ചരിത്രഗാനങ്ങൾ, ബദറുൽ മുനീർ പോലുള്ള പ്രേമകാവ്യങ്ങൾ, മൈലാഞ്ചിപ്പാട്ടുകൾ, മലപ്പുറം പാട്ടുകൾ, അങ്ങനെ പാട്ടുകളുടെ ഒരു കൂത്താട്ടം, ഇതൊക്കെ കേൾക്കലും കേൾപ്പിക്കലുമായിരുന്നു മതപഠനം. ഈ പാട്ടുകളിലധികവും ഇസ്ലാമിന്റെ ഏകദൈവവിശ്വാസത്തിന്റെ കടക്കൽ കത്തിവെക്കുന്നതായിരുന്നു, സൃഷ്ടികളോടുള്ള പ്രാർത്ഥനയ്ക്ക് പ്രചോദനമേകുന്നതും. മൈലാഞ്ചിപ്പാട്ടുകൾ പോലും ഇത്തരം ഷിർക്കിന്റെ പരിവേഷത്താൽ പടം വിരിച്ചു നിന്നു. ഇതിൽ നിന്നുദ്ഭവിച്ച അനാചാരങ്ങൾക്ക് കൈയും കണക്കുമില്ല. മനുഷ്യ മനസ്സുകൾ പള്ളികളിൽ നിന്നകന്ന് ശവകുടീരങ്ങളിലേക്ക് ചാഞ്ഞു. ആശയും ഭയവും അർത്ഥനയും വഴിപാടുകളും അങ്ങോട്ടേക്കായി. മന്ത്രവാദങ്ങൾ എത്രയെത്ര ഇനങ്ങൾ! ശകുനം നോക്കാത്ത ഒരു കാര്യവുമില്ല. ഖുർആൻ ഊതിക്കെട്ടൽ, എഴുതിക്കെട്ടൽ, എഴുതി കുടിക്കൽ, ഹോമം, ബാധൊഴിപ്പിക്കൽ, മന്ത്രങ്ങൾ പലതരം, ഇങ്ങനെ പല ജാതി തന്ത്രങ്ങൾ. ജനിച്ചാലും മരിച്ചാലും വിവാഹത്തിനും പ്രസവത്തിനും എല്ലാം മന്ത്രചികിത്സകളുടെ കൂത്തരങ്ങാണ്. എല്ലാം പുണ്യം നേടാൻ, സ്വർഗം പോകാൻ. പുരോഹിതന്മാരിൽ പോരിശ കൂടിയവരും കുറഞ്ഞവരും പലയിന തങ്ങൾ: സയ്യിദ്, ലബ്ബ, മസ്താൻ, ഉസ്താദ്, മുസ്ലിയർ. മുസീബത്തുകൾ അകറ്റലും സ്വലാമത്ത് വീശലും സദ്യയും കൈമടക്കും ഗ്രേഡനുസരിച്ച്. പള്ളിദർസാണ് ഉപരിപഠന കേന്ദ്രം. 10-15 വർഷങ്ങൾ വരട്ടുചൊറിയും ചിരങ്ങും സന്തത സഹചാരിയും. ഇതെല്ലാം കഴിഞ്ഞു പുറത്തു വന്നാൽ മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്കുള്ള ആഖിറത്ത് തൊഴിലാളിയായി ആഖിറത്തൊഴിലാളികളായ കുട്ടി മുസ്ലിയാക്കളായി. കെ എം മൗലവി എന്നോട് പറഞ്ഞ അക്കാലത്തെ ഒരു സർവേ റിപ്പോർട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഭൗതിക വിദ്യാഭ്യാസത്തിൽ താരതമ്യേന മെച്ചപ്പെട്ട നിലവാരം പുലർത്തിയിരുന്ന അഴീക്കോട് മഹല്ലിലെ മതാചരണം. മൗലവി സാഹിബ് മുസ്ലിം വീടുകളിൽ ഒരു അന്വേഷണം നടത്തി. മതത്തിന്റെ പേരിൽ എല്ലാ വീടുകളിലും മുടങ്ങാതെ നടന്നുവരുന്ന ഒരു കർമ്മമിത്. നിർബന്ധമായ നമസ്കാരം അധിക വീടുകളിലുമില്ല. നോമ്പും അങ്ങനെ തന്നെ. സകാത്ത് കൊടുക്കാൻ അർഹതയുള്ളവരിൽ അധികവും അത് നിർവഹിക്കുന്നില്ല. നോമ്പുകാലത്ത് പ്രത്യേകിച്ച് 27-ാം രാവിന് ഒരു കൊടുക്കലുണ്ട്. വീടിന്റെ മുറ്റത്ത് വന്നുകൂടുന്ന പാവങ്ങൾക്ക് ചില്ലറ നാണയത്തുട്ടുകൾ. ഹജ്ജ് നിർബന്ധമായി തീർന്നവരിൽ അധികവും വാർദ്ധക്യത്തിന് കാത്തിരിക്കുന്നു. സർവപ്രധാനമായ ഷഹാദത്ത് കലിമയുടെ സാരം മഹാഭൂരിപക്ഷത്തിനും നിശ്ചയമില്ലതാനും. എന്നാൽ എല്ലാ വീടുകളിലും മുടക്കം വരാതെ നിത്യവും ചെയ്തു വരുന്ന ഒരു കർമ്മം ഏതെന്ന് കണ്ടെത്തി. ഒരു എണ്ണത്തിരിക്ക് മുമ്പിലിരുന്ന് ചന്ദനത്തിരികളുടെ അകമ്പടിയോടെ മഗ്രിബ് കഴിഞ്ഞ നേരം അതീവ ഭക്തിയോടെ മുഹയ്യദ്ദീൻ മാല ഈണത്തിൽ ചൊല്ലിപ്പാടും. ഏറ്റവും പഴക്കമുള്ള ഒരു മാപ്പിളപ്പാട്ട്, ഷിർക്കും കുഫ്റും അട്ടിയിട്ട് രചിച്ച അറബി മലയാള ഗാനം. ഇസ്ലാമിന്റെ പരിശുദ്ധമായ തൗഹീദ് ജനമനസ്സുകളിൽ നിന്നുമകറ്റിയ സമുദായത്തിന്റെ വിശ്വാസ തകർച്ചയ്ക്ക് ഇത്രത്തോളം കാരണമായ ഒരു കാര്യം കേരള മുസ്ലിങ്ങളുടെ ചരിത്രത്തിൽ ഈ ശപിക്കപ്പെട്ട മാല പോലെ മറ്റൊന്നും കാണുകയില്ല.
5: പതിയും ഫൈസിയും
4: എന്നാൽ 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന വർഷങ്ങളിൽ പോലും കഠിനകഠോരമായ ഈ ശാപത്തിൻ്റെ മാലക്ക് ഭക്തിപുരസ്സരം വ്യാഖ്യാനം രചിച്ച പണ്ഡിതൻ ഈ നാട്ടിലുമുണ്ടായി. മുസ്തഫൽ ഫൈസി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇതിന് സമാനമായി അരനൂറ്റാണ്ടു മുമ്പ് ജീവിച്ച ഒരു പണ്ഡിതനുണ്ടായിരുന്നു, കറ്റാനം പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, തിരുവിതാംകൂർക്കാരൻ. കേരളത്തിൻ്റെ മുഴുവൻ മുസ്ലിയാക്കളും ആദരിച്ച് എതിരേറ്റു കൊണ്ടു നടന്നിരുന്ന പ്രഗത്ഭ വാഗ്മി. അദ്ദേഹത്തെ സുപ്രസിദ്ധനും കുപ്രസിദ്ധനുമാക്കിയ പ്രധാനവാദം ഇതായിരുന്നു: മുഹിദ്ദീൻമാല സത്യസമ്പൂർണമല്ലെങ്കിൽ ഖുർആനും സത്യസമ്പൂർണമാകുകയില്ല. അള്ളാഹുവിൽ ശരണം. നാടുനീളെ ആ മനുഷ്യൻ അബൂജഹലിനെ പോലും നാണിപ്പിക്കുന്ന ഈ കുഫുർ ഇസ്ലാമിൻ്റെ പേരിൽ വാതോരാതെ പ്രസംഗിച്ചു നടന്നു. ആയിരക്കണക്കിന് ജനങ്ങൾ അക്കാലത്ത് പതിയുടെ പ്രസംഗം കേൾക്കാൻ തടിച്ചുകൂടുമായിരുന്നു. ഒടുവിൽ ഈ ദുനിയാവിൽ വെച്ച് തന്നെ ആ മനുഷ്യൻ്റെ മേൽ ശാപം ഇറങ്ങി. പേരുകേട്ട സമസ്തയുടെ മുസ്ലിയാക്കളടക്കം 10,000-ങ്ങളുടെ ആരാധ്യപുരുഷനായി വിലസിയ പതി മുസ്ലിയാർക്ക് ഒരു നാൾ പെട്ടെന്ന് ഒരു ഉൾവിളി. മുസ്ലിങ്ങൾ അള്ളാഹു എന്ന് പേര് പറയുമ്പോൾ മലയാളത്തിൽ എഴുതുന്നത് പോലെയല്ലോ ലായുടെ ഉച്ചാരണം. എന്നാൽ പതി വാദിച്ചു, മുസ്ലിങ്ങൾ അല്ലാഹു എന്ന മലയാള ലിപി പ്രകാരമുള്ള ഉച്ചാരണമാണ് സ്വീകരിക്കേണ്ടത്. ഈ വാദം അദ്ദേഹത്തിനൊരു ഭ്രാന്ത് പോലെയായി. നാടുനീളെ ഇത് പ്രസംഗിച്ചു നടക്കാൻ തുടങ്ങി. സമസ്തയിലെ വൻതോക്കുകളായ മുസ്ലിയാക്കൾക്ക് ഇത് ഹാലിളക്കമുണ്ടാക്കി. പതിയെ അവർ ബഹിഷ്കരിക്കുകയും ബഹിഷ്കരിക്കാൻ ജനങ്ങളോട് ആഹ്വാനം നൽകുകയും ഉണ്ടായി. പതി ഒറ്റപ്പെട്ടു. 10,000-ങ്ങളെ ആകർഷിച്ച മുസ്ലിയാരുടെ പ്രസംഗത്തിന് 10 പേർ പോലും ഹാജരാകാത്ത വിധം ആ ബഹിഷ്കരണം പൂർണ്ണതയിലായി. ഒറ്റപ്പെടലിൻ്റെ ആഘാതത്തിൽ മാനസിക സംഘർഷത്തിന് വിധേയനായി കടുത്ത ആസ്തമാ രോഗത്തിന് അടിമപ്പെട്ടു. ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിൽ ക്ഷീണിതനായി അന്ത്യശ്വാസം വലിച്ചു. രോഗകാഠിന്യത്താൽ ആത്മഹത്യ ചെയ്തതാണെന്ന് നാട്ടിലാകെ ശ്രുതി പറഞ്ഞു. സത്യം അള്ളാഹുവിനറിയാം. മുസ്തഫൽ ഫൈസി സമസ്തയുടെ പുന്നാരമോനായിരുന്നു, എഴുത്തുകാരനും പ്രഭാഷകനും. അദ്ദേഹം ഒരു ഖുർആൻ പരിഭാഷ പുറത്തിറക്കി. ഫാത്തിഹ സൂറത്തിൻ്റെ വ്യാഖ്യാനമായിരുന്നു ഒന്നാം വള്ളി. അതിൻ്റെ മുഖവിരയിൽ ഫൈസി എഴുതി, മൊഹിദ്ദീൻ മാലിക് വ്യാഖ്യാനം രചിച്ചപ്പോൾ ഉണ്ടായ ആത്മീയ പ്രചോദനമാണ് ഈ ഖുർആൻ വ്യാഖ്യാനത്തിന് കാരണമായത്. ഗൾഫിൽ നിന്നാണ് വലിയ മേനിയിൽ അച്ചടിച്ച് ഇത് പുറത്തിറക്കിയത്. അതിൻ്റെ ഒരു പ്രതി ഒരു സുഹൃത്ത് എനിക്ക് പരിശോധനക്കായി തന്നു. ഇയാക്ക നഅ്ബുദു എന്ന വചനത്തിന് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു എന്നർത്ഥം കൊടുത്തിരിക്കുന്നു. നിന്നെ മാത്രം എന്ന അതിപ്രധാനമായ ആശയം മാറ്റിക്കളഞ്ഞു. മറ്റു മതങ്ങളിൽ നിന്നും സിദ്ധാന്തങ്ങളിൽ നിന്നും ഇസ്ലാമിനെ വേർതിരിക്കുന്ന മാത്രം എന്ന പ്രയോഗം എടുത്തുകളയുന്നതോടെ തൗഹീദ് ഇല്ലാതാവുകയാണ്. മക്കാ മുശ്രിക്കുകളുടെ മതം ഫൈസി ഖുർആൻ പരിഭാഷയിലൂടെ അവതരിപ്പിച്ചു. ഇത് പരിശോധിച്ചപ്പോൾ കടുത്ത അസഹ്യതയുണ്ടായി. അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തോട് കൂറുപാലിക്കുക എന്ന പ്രവാചകന്റെ കൽപ്പന മനസ്സിൽ തെളിഞ്ഞു. ബഹുദൈവാരാധനയുടെയും സത്യനിഷേധത്തിൻ്റെയും ആശയങ്ങൾ അള്ളാഹുവും പ്രവാചകനും പഠിപ്പിക്കുന്നതാണെന്ന ഭാവത്തിൽ ഖുർആൻ പരിഭാഷയിലൂടെ ഉടനീളം എഴുതിക്കൂട്ടിയിട്ടുള്ളത് കണ്ടിട്ട് മിണ്ടാതിരുന്നാൽ റബ്ബിൻ്റെ ശിക്ഷ എനിക്കേൽക്കേണ്ടി വരുമെന്ന് ഞാൻ അറിഞ്ഞു. എൻ്റെ കഴിവിനൊത്ത് ഈ ഫൈസി പരിഭാഷയ്ക്കെതിരിൽ നാവും പേനയും ചലിപ്പിച്ചു. എൻ്റെ സെൽസബിയൽ മാസികയിലൂടെ അനേക ലക്കങ്ങളിലായി ഈ പരിഭാഷയിലെ ഇസ്ലാമിക വിരുദ്ധ കാര്യങ്ങൾ പുറത്തുവിടുകയും ശക്തിയായി വിമർശിക്കുകയും ചെയ്തു. എൻ്റെ പ്രഖ്യാപിത രീതി അനുസരിച്ച് വിമർശന ലേഖനത്തിൻ്റെ പകർപ്പ് പ്രസിദ്ധീകരണത്തിന് മുമ്പായി തന്നെ രചയിതാവിന് പോസ്റ്റ് വഴി അയച്ചു. മറുപടി ഉണ്ടെങ്കിൽ അയക്കുക, രണ്ടും കൂടി പ്രസിദ്ധീകരിക്കും. ഇരുഭാഗവും വായിച്ച് ജനങ്ങൾ സത്യം ഗ്രഹിക്കട്ടെ എന്നും കത്തെഴുതി. ഒരനക്കവും ഉണ്ടായില്ല, പക്ഷേ എൻ്റെ മനസ്സ് അടങ്ങിയില്ല. ഈ ദുഷ്ടപ്രവൃത്തികൾക്കെതിരിൽ ഇനിയും പലതും ചെയ്യാൻ കഴിയുമെന്ന് മനസ്സ് എന്നോട് പറയുന്നുണ്ടായിരുന്നു. ഫാത്തിഹ സൂറത്തിൻ്റെ മറവിൽ മക്കാ മുശ്രിക്കുകളുടെ ആശയം പ്രചരിപ്പിക്കുന്ന ഈ ശുദ്ധ കൃതിയുടെ പ്രചാരണം തടയണമെന്ന് തോന്നി. ഗൾഫിൽ നിന്നാണ് ഇതിൻ്റെ അച്ചടിയും വിതരണവും. ഞാൻ UAE പോയപ്പോൾ ആ പരിഭാഷയിൽ നിന്നുള്ള ഇസ്ലാമിക ആശയങ്ങളും ഉദ്ധരണികളും ക്രോഡീകരിച്ച് ഒരു കത്തോടുകൂടി അവിടുത്തെ മതകാര്യ വകുപ്പിന് സമർപ്പിച്ചു. അവർ അടിയന്തരമായി അന്വേഷിച്ചു. കാര്യം ബോധ്യപ്പെട്ടതോടെ പരിഭാഷയുടെ മുഴുവൻ കോപ്പികളും കണ്ടുകെട്ടി വിതരണം നിരോധിക്കുകയും ചെയ്തു. പിന്നീട് നാട്ടിലെത്തി അറിയപ്പെട്ട മിക്ക ബുക്ക്സ്റ്റാളുകളിലും ഇതിൻ്റെ കോപ്പി അന്വേഷിച്ചു. എവിടെയുമില്ല. പലരും അത് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. സമസ്ത സെൻസർ ചെയ്തു അത്രേ. മിണ്ടാട്ടമില്ലാതായി. മൊഹിദ്ദീൻ മാലയിൽ നിന്നും ആത്മീയ പ്രചോദനം നേടി ഖുർആൻ പരിഭാഷയ്ക്കൊരുങ്ങിയ മനുഷ്യനെ നിങ്ങൾ എന്ത് പേര് വിളിക്കും? ഞാൻ ഇസ്ലാമിൻ്റെ കഠിന ശത്രു എന്ന് വിളിക്കുന്നു.
5: പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് കേൾക്കാം.
3: പീസ് റേഡിയോയിൽ നമ്മൾ കേട്ടത് ഓർമ്മ, കെ ഉമർ മൗലവിയുടെ ജീവിതയാത്രകൾ രേഖപ്പെടുത്തിയ ഓർമ്മകളുടെ തീരത്ത് കൃതിയുടെ ശബ്ദാവിഷ്കരണമാണ് നമ്മൾ കാതോർത്തത്. പതിയും ഫൈസിയും എന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ കേട്ടത്, അവതരിപ്പിച്ചത് മുബാറക് ബിൻ ഉമർ ജാബിർ ചാലിയം.
6: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: ഒരു ചെറിയ കഥയാണ്. കഥ എന്ന് പറയുമ്പോൾ മുമ്പെപ്പോഴോ കേട്ടൊരു ഓർമ്മയിൽ നിന്നുള്ള കഥയാണ്. ഒരു ജീവശാസ്ത്രം ബയോളജി പഠിപ്പിക്കുന്ന അധ്യാപകൻ ക്ലാസ്സിലേക്കൊരു പ്യൂപ്പയുമായിട്ട് കടന്നു വന്നു. അങ്ങനെ കുട്ടികളെല്ലാവരും ആകാംക്ഷയോട് കൂടി ആ പ്യൂപ്പ ഇങ്ങനെ വിരിയുന്നതും അതിൽ നിന്നും ചിത്രശലഭം ഉണ്ടാകുന്നതും അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അതിങ്ങനെ കൊണ്ടുവച്ച് അധ്യാപകൻ കുറച്ച് എന്തൊരാവശ്യം വന്നപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് വരാം എന്ന് വന്ന് പറഞ്ഞ് ഒന്ന് പുറത്തേക്ക് കണ്ട് അധ്യാപകൻ ഇറങ്ങിയ സമയത്ത് കുട്ടികൾ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയാണ്. ഇതിങ്ങനെ വിരിയുന്നതും അല്പസമയം ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ഏകദേശം ഇങ്ങനെ പൊട്ടി ശലഭത്തിന് പുറത്തേക്ക് വരാൻ സാധിക്കില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചാൽ എന്ത് ചെയ്യും, അത് പുറത്തേക്ക് വരും, പൊട്ടും. അപ്പോൾ അത് അതിങ്ങനെ കണ്ടപ്പോൾ അതിൽ കൂടെ നിൽക്കുന്നൊരു കുട്ടി ഇങ്ങനെ വല്ലാത്ത മനഃപ്രയാസം, ഇത്ര കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ. അപ്പം എന്തെന്ന് വെച്ചാൽ ഈ കുട്ടി ചെന്നിട്ട് ഈ പ്യൂപ്പ് എന്ത് ചെയ്തു, അവന് പൊട്ടിച്ചു കൊടുത്തു. പൊട്ടിച്ചു കൊടുത്തോടുകൂടി ശലഭം ഫ്രീ ആയല്ലോ. ശലഭം ഫ്രീ ആയി പുറത്തേക്ക് വന്ന് ഏതാനും നിമിഷങ്ങൾക്കകം ആ ശലഭോടെ ചത്തു വീഴാണ്. ഇത് കണ്ടോടൊരു കുട്ടി ആകെ കരച്ചിൽ വന്ന് ആകെ സങ്കടപ്പെട്ടു. അപ്പോൾ അപ്പോഴാണ് അധ്യാപകനെ ക്ലാസ്സിലേക്ക് വരുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് വന്ന സമയത്ത് കുട്ടി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു. കുട്ടിയോട് പറഞ്ഞു, കുട്ടി പറഞ്ഞു ഞാനങ്ങനെ ആ ശലഭം കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതൊന്ന് പൊട്ടിച്ചു കൊടുത്താണ് അറിഞ്ഞു. അപ്പോൾ അധ്യാപകൻ തിരിച്ചു പറഞ്ഞു മറുപടി എന്താ വെച്ചാൽ, ആ പ്യൂപ്പയിൽ നിന്ന് ശലഭം പുറത്ത് കിടക്കാൻ എടുക്കുന്ന ഒരു സ്ട്രഗിൾ ഉണ്ടല്ലോ, ആ ഒരു പ്രയാസം നേരിട്ടുണ്ടല്ലോ, അതാണ് ആ ശലഭത്തിന് ജീവിക്കാനുള്ള ആയുസിനെ നിർണ്ണയിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെ തന്നെയാണ് കഥ അദ്ദേഹം കൊണ്ട് പറയാം. ജീവിതത്തിൽ ഇങ്ങനെയാണ് എന്ന് വെച്ചാൽ, ചില കാര്യങ്ങൾ നമ്മൾ, ചില പ്രയാസങ്ങൾ, ചില പ്രതിസന്ധികൾ നമ്മൾ ഏറ്റവും നല്ല രൂപത്തിൽ നമ്മുടെ വ്യക്തിത്വത്തെയും നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ ബാക്കിയുള്ള ആത്മവിശ്വാസത്തെയൊക്കെ മോൾഡ് ചെയ്തെടുക്കാൻ, അത് അല്ലെങ്കിൽ രൂപപ്പെടുത്തിയെടുക്കാൻ വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അവിടെ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് നഷ്ടപ്പെട്ടു പോകും. അത് പലപ്പോഴും അത്തരത്തിലുള്ളൊരു പ്രയാസങ്ങൾ നമുക്ക് പലപ്പോഴും പിന്നെപ്പോഴെങ്കിലും ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്.
8: ഈ പ്രയാസം അനുഭവിക്കുന്ന ഒരാളെ കാണുമ്പോൾ സഹായിക്കാനുള്ള ഒരു മനസ്സ് എന്നുള്ളത് അത് നമ്മൾ തീർച്ചയായും പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ ചില സഹായിക്കലുകൾ, സ്ഥിരമായ സഹായിക്കലുകൾ, അതിനെയാണ് നമ്മൾ ശ്രദ്ധാപൂർവം കാണുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടത്, ഒരു കരടിയും ആ കരടിയുടെ കുട്ടിയും കൂടി ഈ മഞ്ഞ് നിറഞ്ഞു കിടക്കുന്ന ഒരു മലഞ്ചെരുവിൽ അവരിങ്ങനെ നടന്നു വരികയാണ്. നടന്നു വന്ന് ആ മലഞ്ചെരുവിൻ്റെ ഒരു ചെരുവിലൂടെ ഇങ്ങനെ ആ അമ്മക്കരടി നടന്ന് നടന്ന് ഇങ്ങനെ കയറിയിട്ട് മുകളിലേക്ക് കയറിപ്പോയി. കുട്ടി ഇങ്ങനെ ഇങ്ങനെ അതേ അമ്മ നടന്ന അതേ വഴിയിലൂടെ ഇങ്ങനെ നടന്ന് നടന്ന് പോയി. പക്ഷേ കുട്ടി താഴേക്ക് വീണു, താഴേക്ക് ഓരോ തവണ താഴേക്ക് വീഴും, വീണ്ടും മുകളിലേക്ക് കയറും, വീണ്ടും അങ്ങനെ ആ മഞ്ഞിലുരസി അതിങ്ങനെ താഴേക്ക് വീഴും. അപ്പോൾ അമ്മക്കരടി മുകളിൽ നിന്ന് ഇതൊക്കെ നോക്കി നിൽക്കണം. താഴ്ത്തിറങ്ങി വരുന്നില്ല, തോളിൽ കയറ്റണില്ല, തള്ളിക്കൊടുക്കണില്ല. ആ കുട്ടി കണ്ടാൽ തന്നെ നമുക്ക് തോന്നും എന്താ ഇപ്പം ഈ കുട്ടി, ചെറിയ കുട്ടിയല്ലേ, ആ കുട്ടീനെ ഒന്ന് താഴ്ത്തിറങ്ങി കൊണ്ടുപോയിക്കൂടെ. പക്ഷെ കൊണ്ടുപോകണില്ല, അതിങ്ങനെ പരിശീലിച്ച് പരിശീലിച്ച് മുകളിലേക്കത് എത്തണം. പലപ്പോഴും ഈ ചെറിയ കുട്ടികളെ വളർത്തുന്ന രംഗത്ത് രക്ഷിതാക്കൾക്കും സംഭവിക്കാൻ സാധ്യതയുള്ളൊരു വിഷയമാണ് അവർ സ്വന്തമായി ചെയ്യേണ്ട ചില കാര്യങ്ങളിൽ അനാവശ്യമായി സഹായിക്കുക. സ്വാഭാവികമായി അവരുടെ ജീവിതത്തിൽ അത്തരം പ്രതിസന്ധികൾ അനുഭവിക്കാനുള്ള ഈ പ്രതിസന്ധി പറഞ്ഞാൽ ഇതല്ല, വലിയ ജീവൽ പ്രതിസന്ധികൾ സംഭവിക്കാനുണ്ട്. അപ്പോൾ നിസ്സാരമായ ചെറിയ കാര്യങ്ങളിൽ നിരന്തരമായ സഹായങ്ങൾ കൊടുത്ത് അവർക്കത് സ്വന്തം കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്കുള്ള സഹായങ്ങൾ ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കണം.
7: പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം വെച്ചാൽ മക്കള് നടക്കാൻ വേണ്ടി ആരംഭിക്കുമ്പോൾ അവർ വീഴും, പക്ഷേ നമ്മൾ ആരും ചെയ്യാറില്ല, അത് ശ്രദ്ധിക്കാറില്ല. വീണ്ടും നടക്കാൻ അത് വീഴും, പിന്നെ നീച്ച് നടക്കും, വീണ്ടും വീണ്ടും അതാണല്ലോ അവർ ചെയ്യാറുള്ളത്. പക്ഷേ ജീവിതത്തിൻ്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിലേക്ക് വരുമ്പോൾ ഈവൻ നമ്മുടെ വസ്ത്രം ഒന്ന് എന്ത് വെച്ചാൽ അതുപോലും അതിൻ്റെ വിഷയത്തിൽ പോലും ഇപ്പോൾ എല്ലാം നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചു തരുന്നൊരു സംവിധാനം ഇന്നത്തെ പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയിലെ രക്ഷിതാക്കൾ കാണാൻ സാധിക്കും. കാരണം അവർ പലപ്പോഴും ഓവർ കെയറിങ് ആണ്. അത് വളരെ ഗൗരവത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നോക്കിക്കാണണം. സത്യത്തിൽ എന്താ വെച്ചാൽ ഈ ജീവിതത്തിലെ ഓരോ ചെറിയ ചെറിയ ടാസ്കുകൾ അത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് അവരുടെ ഉള്ളിൽ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ പ്രോബ്ലം സോൾവിങ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് ഒരു പ്രശ്നം മുമ്പിലേക്ക് വരുമ്പോൾ അതിനെ എങ്ങനെ സോൾവ് ചെയ്യണം എന്ന് പറയുന്ന ഒരു എന്നൊരു രീതിയുണ്ട്. ആ രീതി കുട്ടി തന്നെ ആർജിച്ചെടുക്കേണ്ടതാണ്. ഇതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ ഇന്ന പ്രശ്നം വരുമ്പോൾ അതിങ്ങനെ ചെയ്താൽ ഒരു അത് കുട്ടീൻ്റെ ഉള്ളിൽ നിന്ന് താനെ തോന്നേണ്ടുന്ന ഒരു ഐഡിയ. പക്ഷേ നമ്മളതിങ്ങനെ ഓരോന്നും പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യാൻ കഴിയാത്ത രൂപത്തിലേക്ക് മാറും എന്നുള്ളത് തന്നെയാണ്.
8: ഈ പ്രതിസന്ധികളെ ഗൗരവമായി കാണുക എന്നുള്ളത് ആവശ്യമുള്ളതാണ്. പക്ഷേ അത് ഗൗരവമായി കാണണം, ഇപ്പോൾ ഇതിൽ സഹായിക്കണ്ട, സപ്പോർട്ട് ചെയ്യണ്ട എന്നൊന്നും ഈ സംസാരത്തിലോ ഈ വീഡിയോയിലോ ഈ പറഞ്ഞ കാര്യങ്ങളിലോ ഒന്നുമില്ല. സഹായിക്കാനാണ് വേണ്ടത്. പക്ഷേ സഹായിക്കുന്നത് ഒരു ഉപദ്രവമായി മാറുമോ, നാശത്തിലേക്ക് തന്നെ വഴി നടത്തുമോ എന്നതാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ ഒരാളെ നമ്മൾ പ്രയാസം അനുഭവിക്കുന്ന ഒരാളെ കാണുമ്പോൾ ആ കുറച്ച് പ്രയാസപ്പെട്ട് നന്നാവട്ടെ എന്ന് വിചാരിക്കണം എന്നല്ല. ഒരാളെ ഏത് വിഷയത്തിലാണോ നമ്മൾ സഹായിക്കുന്നത് ആ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാകുന്നതാണ്. വസ്ത്രമില്ലാതെ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരാൾക്ക്, ഭക്ഷണം കിട്ടാത്ത ഒരാൾക്ക് ഭക്ഷണം കൊടുത്താൽ അള്ളാഹു പരലോകത്ത് ഭക്ഷണം കൊടുക്കും. ഇപ്പോൾ ദുനിയാവിൽ ഒരാൾക്ക് ഷെൽട്ടർ ഒരുക്കിയാൽ, ഒരു താമസിക്കാനുള്ള സൗകര്യം ഒരുക്കിയാൽ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല അയാൾക്ക് അതിനുള്ള അവസരം കൊടുക്കും, തണൽ കൊടുക്കും. അപ്പോൾ അങ്ങനെ അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ എന്ന് പറയുന്നത് പോലെ ഓരോന്നിനും അതേ രൂപത്തിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതിഫലം നൽകും. അപ്പോൾ സഹായിക്കാനുള്ള മനസ്സ് തീർച്ചയായും നമുക്കുണ്ടാകണം. പക്ഷേ ചില പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് ട്രെയിനിങ്ങിന് വേണ്ടിയായിരിക്കും. ആ ട്രെയിനിങ്ങിനുള്ള അവസരം നഷ്ടപ്പെടുത്തരുത് എന്നത് മാത്രമാണ് ഇത് പറഞ്ഞതിൻ്റെ ചുരുക്കം.
7: സിമ്പതി അല്ല, എമ്പതി ആണ് വേണ്ടത് അല്ലേ. എപ്പോഴും സിമ്പതി നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, എല്ലാവരോടും തോന്നാറുണ്ട്. പക്ഷെ ആ സിമ്പതിയിൽ നിന്ന് നമ്മൾ അവരെ സഹായിക്കാന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഭയങ്കര പ്രയാസത്തിലേക്ക് എത്തിച്ചേരും. എന്നാൽ എമ്പതി ആണ്, എമ്പതി ചില നമ്മൾ ചെറിയ സഹായങ്ങൾ പറഞ്ഞു കൊടുക്കുക, ചെയ്തു കൊടുക്കുക, അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. പക്ഷെ അത് അവരുടെ സ്വയം ചെയ്യുന്ന രൂപത്തിലേക്ക്. ഇപ്പോൾ സ്വന്തം ഡ്രസ്സ് പോലും എന്ത് ചെയ്യാച്ചാൽ കൃത്യമായിട്ട് എടുത്തു വെക്കാൻ സാധിക്കാത്തൊരു മുതിർന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനെ സംബന്ധിച്ച് അത് അവൻ്റെ ജീവിതത്തിൽ തന്നെ അടുക്കും ചിട്ടയില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പം അത് വളരെ ഗൗരവത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, കാരണം എല്ലാം ചെയ്തു കൊടുത്ത് ചെയ്തു കൊടുത്ത് അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളത് തന്നെയാണ്.
8: ഈ കുട്ടികൾക്ക് ബോറടി മാറ്റാൻ എന്ന് പറഞ്ഞ് പലപ്പോഴും രക്ഷിതാക്കൾ മൊബൈൽ ഫോൺ കൊടുക്കാറുണ്ട്. മൊബൈൽ ഫോൺ കൊടുക്കും, കുട്ടി ബോറടി മാറ്റും. അപ്പോൾ ഒന്ന് ബോറടി മാറ്റാനാണ്, രണ്ട് അവരുടെ പണികൾ എളുപ്പത്തിൽ നടക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. ശരിക്ക് കുട്ടികൾ കുറച്ചു നേരം ബോറടിക്കണം എന്നാണ്, കുറച്ചുകൾ കുറച്ചു നേരം ബോറടിക്കണം. എന്നിട്ട് ബോറടിക്കുമ്പോൾ ആ ബോറടിയിൽ നിന്ന് സ്വന്തം മാറാനുള്ള സ്വന്തം ചില ആക്ടിവിറ്റികൾ അവരായിട്ട് കണ്ടെത്തി, അപ്പോഴാണ് ക്രിയേറ്റിവിറ്റി വളരുള്ളൂ എന്നാണ്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചോളം എൻഗേജ് ആക്കി നിർത്തുക, ഒന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് കൊടുക്കുക എന്നുള്ളത്, അത് പലപ്പോഴും സ്ക്രീനിൽ നിന്ന് മാത്രമായി കൊടുക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഗൗരവമായി കാണേണ്ടത്. അല്ലാത്ത ആക്ടിവിറ്റികൾ കൊടുക്കാം, പക്ഷെ ആ ആക്ടിവിറ്റികൾക്കിടയിലും ഒരു ചെറിയ സമയം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത കുറച്ച് ബോറടിക്കുന്ന ടൈം ഉണ്ടായിക്കോട്ടെ, അവിടെയാണ് കുട്ടികൾ സ്വന്തമായി എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായി ചെയ്യുക. പക്ഷേ ആ ഗ്യാപ്പിലേക്ക് പലപ്പോഴും മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ ടാബും ഒക്കെ കൊടുക്കുകയാണ്. അവിടെ കുട്ടികൾ അതിൽ തന്നെ എൻഗേജായി അത് കൂടുതൽ ദോഷത്തിലേക്ക് മാറ്റുകയാണ്. ക്രിയേറ്റിവിറ്റിയെ നശിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ അതിലൂടെ ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കണം.
0: പീസ് റേഡിയോയിൽ അടുത്തതായി ആരോഗ്യ ചിന്തകൾ. പ്രകൃതി ദുരന്തങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, രക്ഷാപ്രവർത്തകരുടെ ആരോഗ്യ സംരക്ഷണം, ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ അബ്ദുൽ മാലിക്.
9: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. വിവിധതരം പ്രകൃതി ദുരന്തങ്ങളിൽ ആളുകളെ സഹായിക്കാൻ പോകുക എന്നുള്ളത് മലയാളിയുടെ ഒരു നല്ല മനസ്സാണ്. എന്നാൽ അത്തരം സന്ദർഭങ്ങളിൽ ചെറിയ ചെറിയ മുൻകരുതൽ എടുത്തു കഴിഞ്ഞാൽ ആ പോകുന്ന ആളുകൾക്ക് വലിയ ആപത്ത് പിന്നീട് വരാതിരിക്കാൻ നമുക്ക് കഴിയും. ഒന്ന്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ഹെൽമെറ്റ് ആയിക്കോട്ടെ, നല്ല കട്ടിയുള്ള ഗ്ലൗസ് ആയിക്കോട്ടെ, ഗംബൂട്ട് ആയിക്കോട്ടെ, മാസ്ക് ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മളെ കയ്യിലുണ്ടാവുക. മറ്റൊന്ന് മരുന്നുകളാണ്. വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾക്ക് പോകുന്ന ആളുകൾ കൃത്യമായി എലിപ്പനിക്കെതിരെയുള്ള ഡോക്സിസൈക്ലിൻ എന്നുള്ള ആൻറ്റിബയോട്ടിക് തൊട്ടടുത്തുള്ള ഹെൽത്ത് സെൻ്ററിൽ പോയിട്ട് അവിടെ ഡോക്ടറെ കാണിച്ച് ആ മെഡിസിൻ 200 mg വീതം ആഴ്ചയിൽ ഒന്ന് എന്നുള്ള ഡോസിൽ ആ ഒരു ദുരന്ത സ്ഥലത്ത് ഉള്ള കാലത്തോളം നാം കഴിക്കുക. അതുപോലെ തന്നെ TT ഇഞ്ചക്ഷൻ ചെറുപ്പത്തിൽ വെക്കാത്ത ആളുകൾ അത് കൃത്യമായ ഡോസേജിൽ വെക്കുക, അഥവാ 0-1-6 എന്നുള്ള അതിൻ്റെ ഡോസേജ്. ഇന്നൊരു ഇഞ്ചക്ഷൻ വെച്ചാൽ 1 മാസം കഴിഞ്ഞിട്ട് ഒന്ന്, 6 മാസം കഴിഞ്ഞിട്ട് അടുത്തൊന്ന്, പിന്നെ 5 വർഷം ബോസ്. ഇത് വെച്ച് കഴിഞ്ഞാൽ ടെറ്റനസ് എന്ന വലിയൊരു അണുബാധയിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് നല്ല ശുദ്ധമായ വെള്ളം ഉണ്ടാകില്ല, അതുകൊണ്ട് തന്നെ പോകുന്ന ആളുകൾ ആവശ്യത്തിന് വെള്ളവും ഭക്ഷണവും കയ്യിൽ വെക്കുക. വെള്ളം, മലിനമായ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം മഞ്ഞപ്പിത്തം പടരുന്ന ഒരു സമയമാണ്. മഞ്ഞപ്പിത്തം വരാൻ സാധ്യതയുണ്ട്, കോളറ വരാൻ സാധ്യതയുണ്ട്, അതുപോലെ തന്നെ ടൈഫോയിഡൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരം ഒരു ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ ആരോഗ്യപരമായിട്ട് സന്നദ്ധ സേവനം നടത്തുന്ന ആളുകൾക്ക് പ്രയാസങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. ആ രീതിയിൽ നല്ലൊരു മുന്നൊരുക്കത്തോടുകൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സന്നദ്ധ സേവനം ഫലവത്താക്കി മാറ്റാം. നാഥൻ അനുഗ്രഹിക്കുമാറോട്ടെ.
0: മാഷാല്ലാ. പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ, പ്രകൃതി ദുരന്തങ്ങൾ, രക്ഷാപ്രവർത്തകരുടെ ആരോഗ്യ സംരക്ഷണം, ഈ വിഷയത്തിൽ ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ അബ്ദുൽ മാലിക്.
6: ഡ്രൈവിംഗിലാണോ, അടുക്കളയിലെ തിരക്കിലാണോ, അതോ വിശ്രമവേളയിലും പീസ് റേഡിയോ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ഖുർആൻ പാരായണവും പഠനവും പ്രഭാഷണങ്ങളും നന്മയുടെ ശകലങ്ങളുമായി നിങ്ങളുടെ ഓരോ നിമിഷവും ധന്യമാക്കാൻ പീസ് റേഡിയോ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഈ നല്ല കൂട്ടുകാരനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? പീസ് റേഡിയോയ്ക്കായി നമുക്കും എന്തെങ്കിലും ചെയ്യാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
10: പീസ് റേഡിയോ ഇൻസൈറ്റ്. കുടുംബം കുളം തോണ്ടാൻ പണിപ്പെടുന്നവർ. അവതരിപ്പിക്കുന്നത് അജ്മൽ ഫൗസാൻ.
11: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വല ആഖിബത്തുൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസല്ലി വഅസല്ലിം അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തിഹി കുല്ലിഹിം അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ ബഹുമാനിരായ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള ട്രെൻഡുകൾ, അതിന് പിന്നാലെ പോകുന്ന ആളുകൾ, ഓരോ കാലഘട്ടത്തിലെയും ആളുകൾക്ക് അവർക്കൊരു അവരുടെ ബുദ്ധി പണയം വയ്ക്കാനും അതുപോലെ തന്നെ ഒരു കൂടെക്കൂടികളാകാനും കഴിയുന്ന രൂപത്തിലുള്ള കുറേ ട്രെൻഡുകൾ, തരംഗം സൃഷ്ടിക്കുന്ന കുറേ കാര്യങ്ങൾ സമൂഹത്തിലുണ്ടാകും. 1900s അല്ലെങ്കിൽ 1950s, 1960s, 1970s ഉണ്ടായിരുന്ന ട്രെൻഡുകൾ, അന്നത്തെ കാലത്ത് ആളുകൾ പിന്തുടർന്നിരുന്ന വസ്ത്രധാരണ രീതികൾ, ഫാഷൻ സങ്കല്പങ്ങൾ, ഇതൊന്നുമല്ല ഇന്നത്തെ ആളുകൾ പിന്തുടരുകയും അവരുടെ ഒരു ജീവിത വീക്ഷണം എന്ന നിലക്ക് വെച്ച് പുലർത്തി പോരുകയും ഒക്കെ ചെയ്യുന്നത്. ഇന്ന് അത്തരത്തിൽ ഒരു സമൂഹം ഒരു തരത്തിലുമുള്ള പരിഗണനകൾ കൊടുക്കേണ്ടതില്ല എന്ന്, അല്ലെങ്കിൽ ഇന്ന് സമൂഹത്തിൽ നിലവിലുള്ള ഭൗതികമായ കുറേ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുന്ന ഒന്നാണ് മനുഷ്യൻ്റെ കുടുംബജീവിതം എന്നത്. വിവാഹം, കുടുംബ ബന്ധങ്ങൾ, അതുപോലെ തന്നെ രക്തബന്ധുക്കൾ, പിന്നെ മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ, ഇവരൊക്കെ ഈ ഉൾക്കൊള്ളുന്ന ഒരു കുടുംബം, ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റായ അടിസ്ഥാന ഘടകം എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഈ കുടുംബം എന്നതിനെ ഒരു പിന്തിരിപ്പൻ ഇടമായി, അതല്ലെങ്കിൽ സമൂഹത്തിൽ ആവശ്യമില്ലാത്ത ഒന്നായി, സമൂഹം മനസ്സിൽ വിചാരിച്ച് അവർ സൃഷ്ടിച്ചുണ്ടാക്കിയ, സമൂഹം നിർമ്മിച്ചുണ്ടാക്കിയ എന്തോ ഒരു സ്ഥാപനമായി, അങ്ങനെ ഒരു സമൂഹത്തിൽ പ്രത്യേകിച്ചൊരു റോളൊന്നും നിർവഹിക്കാനില്ലാത്ത ഒന്നായി അതിനെ ആളുകൾ ഇന്ന് വ്യാപകമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നല്ല, ഈ അടുത്തുപോലും ആളുകൾ മോട്ടിവേറ്റർമാരെന്നും അല്ലെങ്കിൽ ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് എന്നും ഇൻഫ്ലുവൻസേഴ്സ് എന്നുമൊക്കെ അറിയപ്പെടുന്ന പല ആളുകളും, അതിൽ തന്നെയും ഒരു ഇസ്ലാമികമായിട്ടുള്ളൊരു പശ്ചാത്തലത്തിൽ നിന്ന് കടന്നു വന്ന ആളുകൾ പോലും പരസ്യമായി ആളുകളോട് സംസാരത്തിനിടയിൽ ഈ കുടുംബം, വിവാഹം എന്നതൊക്കെ ജീവിതത്തിൽ രണ്ടാമത് വരുന്ന ഒന്നാണ്, അതിനു മുകളിൽ ഇന്ന് ലോകത്തിലെ അധികം ആളുകളും പിന്തുടരുന്ന പോലെ കരിയറിസത്തെ പ്രതിഷ്ഠിക്കുകയും അതാണ് കൂടുതൽ വേണ്ടത് എന്ന്, കരിയറിസത്തിന് മുകളിൽ ഇത് കുടുംബ ബന്ധങ്ങളെയും അതുപോലെ തന്നെ വിവാഹ ജീവിതത്തെയും ഒന്നും പ്രതിഷ്ഠിക്കേണ്ടതില്ല എന്നുമൊക്കെ ഇപ്പോഴത്തെ തലമുറയോട് അഭിസംബോധന സംസാരിക്കുന്ന ആളുകളെയുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. അത്തരം വീഡിയോകൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഫീഡുകളിൽ വന്നിട്ടുമുണ്ടാകും. എങ്ങനെയാണ് ഇസ്ലാം അതിനെ നോക്കിക്കാണുന്നത്? മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഘടകം എന്നതിനും അപ്പുറത്ത്, അങ്ങനെയൊന്നും വിശേഷിപ്പിച്ചാൽ പോരാ എന്ന് തോന്നുമാറാണ് ഇസ്ലാം കുടുംബത്തെയും അതുപോലെ തന്നെ വൈവാഹിക ജീവിതത്തെയും ഒക്കെ പരിചയപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയുന്നത്. അതൊരിക്കലും ഒരു ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു സംസ്കാരം അല്ലെങ്കിൽ അവരുടെ ഒരു ചിന്താരീതികൾ, സോഷ്യൽ മീഡിയയിലെ ട്രെൻഡുകൾ ഇതിനനുസരിച്ച് അതിൻ്റെ മുൻഗണനകൾ നിശ്ചയിക്കുമ്പോൾ പലപ്പോഴും ഉന്നതമായ ഉദ്യോഗം അല്ലെങ്കിൽ ഒരു താൻ തൃപ്തിപ്പെടുന്ന അത്ര തരത്തിലുള്ളൊരു സാലറി സ്കെയിലുള്ള ഒരു കരിയറിൽ എത്തിപ്പെടുക, അല്ലെങ്കിൽ കരിയറിലെ ഏതെങ്കിലും ആ ശ്രേണികൾ ഇങ്ങനെ കയറി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റേജിൽ എത്തിപ്പെടുക എന്നതിന് ശേഷം മതി ഇത്തരം കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ജീവിതത്തിലൊരു ഭാരം, ഒരു ബേർഡൻ ആയിട്ട് സ്വന്തം ജീവിതത്തിലേക്ക് തലയിലേക്ക് വലിച്ചിടുന്നൊരു സംഗതിയായിട്ട് ആളുകൾ മനസ്സിലാക്കുന്നൊരു സ്ഥിതിവിശേഷവും നമ്മൾ കാണാറുണ്ട്. വാസ്തവത്തിൽ ഈ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ഏറ്റെടുത്തിരുന്നു ഒരു ജോലി അല്ലെങ്കിൽ ഒരു ദൗത്യം, ഒരു കാര്യം ചെയ്യുക, നിർവഹിക്കുക എന്നതിൽ നമ്മൾ അങ്ങനെ പരിഗണിക്കുമ്പോൾ ഈ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ നിർവഹിക്കാൻ അള്ളാഹു തിരഞ്ഞെടുത്തത് ആരെയായിരുന്നു? ഒരു വെറും ഒരു ജോലി, ഒരു ശമ്പളം വാങ്ങുന്ന കുറേ അക്കങ്ങളിൽ അഞ്ചക്കമോ ആറക്കമോ ശമ്പളത്തിന് വേണ്ടി പണിയെടുക്കുന്ന നിത്യ ജീവിതത്തിൽ തങ്ങളുടെ ജീവസന്ധാരണത്തിന് വേണ്ടി ജോലികളിൽ ഏർപ്പെടുന്ന, പ്രൊഫഷണുകൾ സ്വീകരിക്കുന്ന, കച്ചവടം ചെയ്യുന്ന, ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യൻ അവൻ്റെ ഉപജീവനത്തിനായി സ്വീകരിക്കുന്ന പല മാർഗങ്ങളുണ്ടല്ലോ. ഇങ്ങനെയുള്ള ജോലികളിൽ അല്ലെങ്കിൽ ഇങ്ങനെ മനുഷ്യൻ ചെയ്യുന്ന ഓരോ ദൗത്യങ്ങളിൽ വെച്ച് ഏറ്റവും ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോജക്റ്റ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, ഒരു വർക്ക് പൂർത്തിയാക്കണമെന്ന് പറയാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഈ ലോകത്ത് ഏറ്റവും പണിപ്പെട്ടതും ഏറ്റവും കൂടുതൽ സമയവും സമ്പത്തും ഊർജവും തന്നെ തന്നെ സമർപ്പിക്കേണ്ടതുമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് ഈ പ്രവാചകത്വം എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക്, അവരുടെ സൃഷ്ടാവായ അള്ളാഹുവിനെക്കുറിച്ചുള്ള ശരിയായ ബോധ്യങ്ങൾ പകർന്നു കൊടുക്കുക, ഈ ദീൻ എത്തിച്ചു കൊടുക്കുക എന്നത്. അങ്ങനെ ഈ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരെ ആരെയും ജനങ്ങൾ ചുവന്ന പരവതാനി വിരിച്ച് സ്വീകരിക്കുകയോ അവർക്ക് പൂമാലകൾ ഹാരങ്ങൾ അവർ അർപ്പിക്കുകയോ പൂച്ചെണ്ടുകൾ നൽകി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് ചരിത്രത്തിന് വ്യക്തമായി അറിയാം. അവരൊക്കെയും ഏറ്റവും മുള്ളുകളും കല്ലുകളും നിറഞ്ഞ, പ്രയാസങ്ങൾ നിറഞ്ഞ വഴികളിലൂടെയാണ് പ്രബോധന ദൗത്യം നിർവഹിച്ച് മുന്നോട്ട് പോകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ, ഈ ലോകത്ത് മൻ അഷദ്ദു നാസി വല അന്യ റസൂൽ അള്ളാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ ആരാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയരാക്കപ്പെടുന്നവർ എന്ന് ചോദിച്ചപ്പോൾ, അൽ അംബിയ, പ്രവാചകന്മാരാണ് എന്നാണ് പ്രവാചകൻ പ്രതിവചിച്ചത്. അതിനുശേഷം സുമൽ അംസൽ ഫൽ അംസൽ, പിന്നെ അവരെപ്പോലെയുള്ളത്. പ്രവാചകന്മാരുടെ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന മുസ്ലിങ്ങൾ, പ്രബോധകന്മാർ, ദായിമാർ, അങ്ങനെ ഈ രംഗത്ത് ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുകയും തിന്മയിൽ നിന്ന് അവരെ പിന്നോട്ട് വലിക്കുകയും ചെയ്യുന്ന ആളുകൾ ആരൊക്കെയുണ്ടോ അവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നവരെന്ന് പ്രവാചകൻ പറയുകയും ചെയ്തു. അപ്പോൾ പ്രവാചകന്മാരുടെ ജീവിതം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഈ ലോകത്ത് ഈ വൈവാഹിക ജീവിതം പലതിൽ നിന്നും നമ്മളെ പിന്തിരിപ്പിക്കുന്നു, പലതിൽ നിന്നും മനുഷ്യനെ പിന്നോട്ട് വലിക്കുന്നു, അവരെ ദൗത്യങ്ങൾ നിർവഹിക്കാൻ അവനെ പ്രാപ്തനാക്കുന്നില്ല, അവനെ കൂടുതൽ പഠിക്കാൻ വിദ്യാഭ്യാസ യോഗ്യതകൾ നേടാൻ അല്ലെങ്കിൽ കരിയറിൽ കൂടുതൽ അതിൻ്റെ പ്രൊമോഷൻ കിട്ടി മുന്നോട്ട് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുക, ഇതൊക്കെ മനുഷ്യനെ പിന്നോട്ട് വലിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ ചിന്തിക്കുക, ഒന്നാമത് ചിന്തിക്കേണ്ടത് ഈ പ്രവാചകന്മാർ അങ്ങനെ ഒരു വലിയൊരു പ്രശ്നമായിരുന്നെങ്കിൽ ഈ പ്രവാചകന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല ഈ കുടുംബങ്ങൾ ഈ കുടുംബ വ്യവസ്ഥ എന്ന് പറയുന്ന ഒന്നും ഉണ്ടാക്കി കൊടുക്കില്ലായിരുന്നല്ലോ. എന്നല്ല, പ്രവാചകന്മാരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞപ്പോൾ അള്ളാഹു ഒരു അവരുടെ സവിശേഷതയായി കൂടി എടുത്തു പറഞ്ഞ ഒന്നാണ് ഈ കുടുംബവും മക്കളും ഇങ്ങനെയുള്ള സംഗതികളൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, കുടുംബം എന്നുള്ളത് അതൊരു പ്രയാസകരമായിരുന്നു അല്ലെങ്കിൽ അതൊക്കെ പിന്തിരിപ്പനാണ്, അവരെ ജോലി ചെയ്യാൻ അവരെ തടസ്സപ്പെടുന്ന ഒന്നാണ്. ദൈവികമായ ഈ ഒരു ആദർശം മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ അതവരെ അവരുടെ സമയം വളരെ വലിയ രൂപത്തിൽ വിനിയോഗിക്കേണ്ടി വരുന്ന മേഖലയാണ് എന്നൊന്നും പറഞ്ഞില്ല എന്ന് മാത്രമല്ല, അതിനേക്കാൾ അപ്പുറത്ത് അത് അവരുടെ സവിശേഷതയായിരുന്നു. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും, വലഖദ് അർസൽനാ മിൻ ഖബ്ലിക പ്രവാചകരെ, വലഖദ് അർസൽനാ റുസുല മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പ് നാം നിരവധി പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. വജാൽനാ ലഹും അസ്വാജൻ വദുദ്ദിയ, അവർക്കൊക്കെയും നാം ഇണകളെയും മക്കളെയും സംവിധാനിച്ച് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ പ്രവാചകന്മാരൊക്കെ കുടുംബനാഥന്മാരായിരുന്നു. ഒരു കുടുംബത്തിൻ്റെ ഭാരം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഒരു വലിയൊരു ജനസമൂഹത്തിൻ്റെ ഭാരവും അവരുടെ നേതൃത്വവും അവരുടെ ദീനീ കാര്യങ്ങളിലുള്ള നായകത്വവും ഒക്കെ ഏറ്റെടുത്ത് വളരെ അതിലൊന്നും ഒരു വിട്ടുവീഴ്ച ചെയ്യാതെ തന്നെ നീതിബോധത്തോടു കൂടി കൃത്യമായ കണിശതയോടുകൂടി അതിനൊക്കെ മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഇതിനെ തകർക്കാൻ ഇന്ന് ഈ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എന്നല്ല ഈ ലോക മാനവരാശിയുടെ തന്നെ ശത്രുക്കൾ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ആളുകൾ അവരേറ്റവും കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മലയാളത്തിലടക്കമുള്ള മോട്ടിവേഷൻ സ്പീക്കർമാരുടെയും ഇൻഫ്ലുവൻസർമാരുടെ രൂപത്തിൽ അവരെത്തിക്കഴിഞ്ഞു. ഈ കുടുംബം വൈവാഹിക ജീവിതമൊന്നും ആവശ്യമില്ല, അതൊക്കെ ജീവിതത്തിൽ നിന്ന് കുറേ മനുഷ്യനെ പിന്തിരിപ്പിക്കുന്ന അവൻ്റെ നേട്ടങ്ങൾക്ക് മുമ്പിൽ വിലങ്ങ് തിരിയാൻ നിൽക്കുന്ന ഒന്നാണെന്ന് പറയാൻ തുടങ്ങി. ഇത് ആണ് കുടുംബ വ്യവസ്ഥ എന്നുള്ളത് സമൂഹത്തിൽ തകരുന്നതിൻ്റെ ആദ്യ പടിയാണ്. ഇതൊക്കെ നടപ്പാക്കിയ സമൂഹങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങൾ, അതുപോലെ തന്നെ കുടുംബാസൂത്രം നടപ്പാക്കിയ ചൈന പോലുള്ള രാജ്യങ്ങൾ, നാം ഒന്ന് നമുക്ക് രണ്ട് എന്ന് ആദ്യം പറഞ്ഞു, പിന്നെ നാം ഒന്ന് നമുക്കൊന്ന് എന്ന് പറയുകയും പിന്നെ അവസാനം നാം ഒന്ന് നമുക്ക് എന്തിനി മറ്റൊന്ന് എന്ന് പറയുന്ന തരത്തിലേക്ക് എത്തിയ രാജ്യങ്ങൾ ഈ പിന്നീട് അവരനുഭവിച്ച ആഴമേറിയ പ്രത്യാഘാതങ്ങൾ, ആ രാജ്യത്തുണ്ടായ മാനവ വിഭവശേഷിയിലെ പേടിപ്പെടുത്തുന്ന കുറവ്, അവരുടെ ഹ്യൂമൻ റിസോഴ്സ് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തികാവസ്ഥയും ആ രാജ്യത്തിൻ്റെ സാമൂഹ്യക്രമത്തെയും ഒക്കെ തച്ചുടയ്ക്കുന്ന ഭാവിയിൽ ഒരു കുറച്ചുകൂടി ദീർഘവീക്ഷണത്തോടുകൂടി ചിന്തിച്ചാൽ ഒരു രാജ്യം തന്നെ നാമാവശേഷകമാക്കാൻ മാത്രം പോകുന്ന അപകടകരമായൊരു തീരുമാനം തന്നെയായിരുന്നില്ല അത്. അത് അവർ മാറി ചിന്തിക്കാൻ തുടങ്ങി. കാരണം കുടുംബ വ്യവസ്ഥയിൽ എന്ത് തരത്തിലുള്ള സ്വാധീനം ചെലുത്താൻ ശ്രമിച്ചാലും അതൊക്കെയും സ്വാധീനം ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ്. ആ സമൂഹം എത്ര വലുതാണോ അത്ര അധികം പ്രത്യാഘാതങ്ങൾ അതിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ്. ഒരു രാജ്യമാണ് അത്തരത്തിലുള്ള നയം സ്വീകരിക്കുന്നതിൽ രാജ്യം മുഴുവൻ അത് പ്രതിഫലിക്കും. അവരുടെ സാമ്പത്തിക നിലയെ അത് സാരമായി ബാധിക്കും, അവരുടെ ജനങ്ങളുടെ ആരോഗ്യസ്ഥിതിയെ അത് ബാധിക്കും, വിദ്യാഭ്യാസ മേഖലയെ അത് ബാധിക്കും, സാമ്പത്തിക മേഖലയെ അത് ബാധിക്കും, അങ്ങനെ അവരുടെ വിഭവശേഷിയെ അത് ബാധിക്കും, അവരുടെ ഉൽപ്പാദനക്ഷമതയെ അത് ബാധിക്കും. എന്നല്ല, ഒരു രാജ്യത്തിൻ്റെ കുറ്റകൃത്യങ്ങളുടെ നിരക്കും ആ രാജ്യത്തിൻ്റെ ഭക്ഷ്യവിഭവങ്ങളുടെ ലഭ്യതയും അങ്ങനെ തുടങ്ങി നമുക്ക് പ്രകടമായി നോക്കിക്കഴിഞ്ഞാൽ വളരെ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷേ അതിൻ്റെ പിന്നിലുണ്ടാകുന്നത് മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയാത്ത പ്രത്യാഘാതങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇസ്ലാം ഈ പ്രവാചകന്മാർക്കൊക്കെയും അത്രത്തോളം പ്രാധാന്യം നൽകി കുടുംബത്തെ മനസ്സിലാക്കുന്നതും കുടുംബ ബന്ധങ്ങൾ അത് കൂടുതൽ ചേർക്കാനുള്ളതാണ്, ഊട്ടി ഉറപ്പിക്കാനുള്ളതാണ്. കുടുംബ ബന്ധങ്ങൾ മുറിക്കുന്ന ആളുകൾ അവൻ അള്ളാഹുവിനുള്ള ബന്ധത്തെ തന്നെയാണ് മുറിക്കുന്നത് എന്ന് വരെ വളരെ കണിശവും കർക്കശവുമായ ഭാഷയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യർക്ക് താക്കീത് നൽകാനുള്ള കാരണം. കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കുന്നത്, സ്വന്തം ഇണകൾക്ക് വേണ്ടി ചിലവഴിക്കുന്നത്, മാതാപിതാക്കൾക്ക് വേണ്ടി ചിലവഴിക്കുന്നത്, ഇതൊക്കെയും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മ സമരത്തിന് വേണ്ടി ചിലവഴിക്കുന്നതിനേക്കാൾ, മറ്റൊരു അഗതിക്ക് ചിലവഴിക്കുന്നതിനേക്കാൾ സ്വന്തം കുടുംബത്തിലുള്ള ആളുകൾക്ക് കൊടുക്കുന്നത്, സ്വന്തം വീട്ടിൽ കൊടുക്കുന്നത്, ഹത്ത തജാലുഹു ഫിഫിയും റാറ്റിക്, നിൻ്റെ ഇണയുടെ വായിലേക്ക് നീ ഒരു ഉരുള നിൻ്റെ ഭാര്യയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നത് അതുപോലും നിനക്കൊരു ധർമ്മത്തിൻ്റെ പുണ്യം ലഭ്യമാക്കുന്ന സൽക്കർമ്മമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുകൊണ്ടാണ്. മക്കളുടെ ശിക്ഷണ വിഷയത്തിൽ പ്രവാചകൻ അത്രത്തോളം ശ്രദ്ധ കാണിച്ചതുകൊണ്ടാണ്. ഹറാമായ ഒരു സകാത്തിൻ്റെ മുദ്രയിൽ നിന്നുള്ള ഒരു കാരയ്ക്ക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടിയ ഹസൻ റളിയല്ലാഹു അൻഹു വായിലിട്ടപ്പോൾ അത് തുപ്പുമോനെ എന്ന് പറഞ്ഞ് ആവർത്തിച്ച് ആ ചെറിയ കുട്ടിയുടെ വായിൽ നിന്ന് തുപ്പി കളയിപ്പിക്കുകയും അമാശാർത്ത അന്നാല കുലുസ്തക്ക, ഈ സക്കാത്തിൻ്റെ മുതലുകൾ പ്രവാചക കുടുംബമായ നമുക്ക് ഭക്ഷിക്കാൻ പാടില്ല എന്ന് നിനക്ക് അറിയില്ലേ മകനെ എന്ന ചെറിയ കുട്ടിയോട് ചോദിക്കുകയും ചെയ്ത പ്രവാചകൻ നമുക്ക് ആ അന്തരീക്ഷം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. നല്ല സംസ്കാരങ്ങളും മൂല്യങ്ങളുമുള്ള ഒരു കുടുംബാന്തരീക്ഷം, ഒരു അറ്റ്മോസ്ഫിയർ പ്രവാചകന് പ്രവാചകൻ്റെ പേരക്കുട്ടികൾക്കും മക്കൾക്കും ഒക്കെ കൊടുക്കാൻ കഴിഞ്ഞു. അതിലൂടെ ആ ശിക്ഷണത്തിലൂടെ വളർന്നു വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമൂഹത്തിലെ ഏറ്റവും നല്ല സ്വഭാവവും സംസ്കാരവും മൂല്യങ്ങളും മുറുകെ പിടിക്കുന്ന ആളുകളായിരിക്കും എന്നതിൽ തർക്കമില്ല. ഇതിൽ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു ഘടകം, ഏതെങ്കിലും ഒരു, ഇപ്പോൾ ഉപ്പ, ഉമ്മ, മക്കൾ, സഹോദരങ്ങൾ, അതുപോലെ തന്നെ ഉപ്പയുടെ മാതാപിതാക്കൾ, ഉമ്മയുടെ മാതാപിതാക്കൾ, അങ്ങനെ തുടങ്ങി ഈ സമൂഹത്തിലെ, ഈ കുടുംബത്തിലെ, ഈ വ്യവസ്ഥയിലെ ഏതെങ്കിലും ഒരു കണ്ണി നഷ്ടപ്പെട്ടാൽ തന്നെ ആ സമൂഹത്തിൽ നഷ്ടപ്പെടുന്നത് വലിയ നഷ്ടം തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പടിഞ്ഞാറൻ യൂറോപ്പിൽ, വെസ്റ്റേൺ യൂറോപ്പിൽ നടത്തിയ 2000s നടത്തിയൊരു പഠനം സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അവിടെയുള്ള 32% വീടുകളും ഈ സിംഗിൾ പാരൻ്റ് വീടുകളാണ്, അഥവാ ഒന്നുകിൽ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ ഇല്ലാത്ത വീടുകൾ, ഉപ്പയോ അല്ലെങ്കിൽ ഉമ്മയോ ഇല്ല ഈ 32% വീടുകൾ. ഇതിൻ്റെ ഒരു ഭവിഷ്യത്ത് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ ആ പഠനം പിന്നെയും കുറച്ച് മുന്നോട്ട് പോയപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് സമൂഹത്തിൽ യുവാക്കളിൽ ആത്മഹത്യ ചെയ്യുന്ന യുവാക്കളിൽ 63% ആളുകളും വരുന്നത് സിംഗിൾ പാരൻ്റ് ഹൗസ് ഹോൾഡുകളിൽ നിന്നാണ്. അത് ഒറ്റ രക്ഷിതാവ് മാത്രം ഒരു കുട്ടിയെ പരിപാലിക്കുന്ന ഹൗസ് ഹോൾഡുകളിൽ നിന്നാണ്. ചെറിയ പ്രായത്തിൽ, വളരെ ചെറിയ പ്രായത്തിൽ, ടീനേജ് പ്രായത്തിൽ പ്രഗ്നൻ്റ് ആവുന്ന പെൺകുട്ടികളിൽ 70% വരുന്നത് ഇങ്ങനെ കൃത്യമായി രക്ഷകർത്താക്കളുടെ ശിക്ഷണങ്ങളില്ലാത്ത, ആ പരിഗണന ലഭിക്കാത്ത സിംഗിൾ പാരൻ്റ് ഹൗസ് ഹോൾഡുകളിൽ നിന്നാണ്. അതുപോലെ തന്നെ ലഹരി വസ്തുക്കളും സിന്തറ്റിക് ഡ്രഗുകളും ഉപയോഗിക്കുന്ന ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളിൽ 71% ഇങ്ങനെയുള്ള വീടുകളിൽ നിന്നാണ്. പടിഞ്ഞാറൻ യൂറോപ്പിലെ ജയിലുകളിലുള്ള 80% കുട്ടികളും സിംഗിൾ പാരൻ്റ് വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അതുപോലെ തന്നെ തെരുവിൽ അന്തിയുറങ്ങുന്ന, എങ്ങോട്ട് പോകണമെന്നറിയാത്ത, തെരുവിൽ അന്തിയുറങ്ങുന്ന, കിടപ്പാടമില്ലാത്ത കുട്ടികളിൽ, വീട്ടിൽ നിന്നും അതുപോലെ തന്നെ പല സ്ഥാപനങ്ങളിൽ നിന്നും ഒളിച്ചോടി പോകുന്ന കുട്ടികളിൽ 90% കുട്ടികളും സിംഗിൾ പാരൻ്റ് ഹൗസ് ഹോൾഡിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. പ്രധാനമായും അതിൽ സിംഗിൾ മദർ, അമ്മ മാത്രമുള്ള, മദർ മാത്രമുള്ള വീട്ടിൽ നിന്ന്, ആ കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് വരുന്നവരാണ് എന്ന് ആ പഠനം സൂചിപ്പിക്കുന്ന കാര്യം. അഥവാ ഈ കണക്കുകളൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നത് കുടുംബ വ്യവസ്ഥയ്ക്ക് എവിടൊക്കെ താളം തെറ്റുന്നു, എവിടൊക്കെ അതിൻ്റെ ക്രമം പിഴയ്ക്കുന്നു, അത് ബാധിക്കുന്ന സമൂഹത്തിലാണ്. കുറ്റകൃത്യങ്ങളിൽ, ജയിലുകളിൽ, ആത്മഹത്യകളിൽ, ടീനേജ് പ്രഗ്നൻസികളിൽ, സബ്സ്റ്റൻസ് ഉപയോഗങ്ങളിൽ, അങ്ങനെ തുടങ്ങി ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയാകുന്നതിൽ, ഇങ്ങനെ ആ സമൂഹത്തിന് വ്യത്യസ്ത തുറകളിൽ ഇത് ബാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ ഒരു ചെറിയ പ്രശ്നമായി കണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ, ഇന്നത്തെ ലിബറലുകളും നിരീശ്വരവാദികളും ഒക്കെ പറയാൻ ശ്രമിക്കുന്നത് പോലെ വിവാഹവും കുടുംബജീവിതവും മക്കളും മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിലെ ഭരണചക്രം തിരിക്കുന്ന ആളുകൾ പോലും ജെൻഡർ സ്പെക്ട്രവും ജെൻഡർ പൊളിറ്റിക്സും ഒക്കെ ഭാഗമായി അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ കുറിച്ചത് ആ വാചകങ്ങൾ എന്തായിരുന്നു നമുക്ക് അറിയാമല്ലോ. സമൂഹത്തിൽ ഇപ്പോൾ നിലവിലുള്ള എതിർ വർഗ ലൈംഗിക സ്വാഭാവികത, അത് ഈ സമൂഹത്തിൽ നിന്ന് തച്ച് തകർത്ത്, അഥവാ ഈ കുടുംബം ഒരാണും പെണ്ണും ചേർന്ന് നിർമ്മിച്ചുണ്ടാക്കുന്ന, അവരുടെ രൂപപ്പെട്ടു വരുന്ന മക്കളും പിന്നെ പേരക്കുട്ടികളും അവരുടെ സന്തതി പരമ്പരകൾ എന്ന, അവരിൽ നിന്ന് പിന്നീട് അവരെ ആശ്രയിച്ചും അവരുടെ സ്വാധീന വലയത്തിലും ആ സർക്കിളിൽ വളരുന്ന ആ കുടുംബം എന്നുള്ള വ്യവസ്ഥ, ചുരുക്കത്തിൽ പറഞ്ഞാൽ അവരുടെ ഭാഷയിൽ അത് തകർക്കുക, എന്നിട്ട് അതിനു പകരം ആണും ആണുമോ അല്ലെങ്കിൽ പെണ്ണും പെണ്ണുമോ ചേരുന്ന കുടുംബ വ്യവസ്ഥകളുണ്ടാക്കുക, അതിന് കുടുംബം എന്ന് വിളിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടാക്കുക, ഇനി അങ്ങനെ അതിനൊരു വ്യവസ്ഥ നമുക്കിങ്ങനെ പറയാൻ കഴിയുമോ? അതുമില്ല. ഒരു വ്യവസ്ഥയുമില്ലാത്ത ആ ഒരു സമൂഹത്തിൽ ഒരു കെട്ടുറപ്പുമില്ലാത്തൊരു സംവിധാനത്തെ ബോധപൂർവം ഒരു ഭരണചക്രം തിരിക്കുന്ന ആളുകൾ പോലും, അത് ഉത്തരവാദിത്തപ്പെട്ട് ഈ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ പോലും പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് സമൂഹത്തിൽ എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സമാനമായ മറ്റൊരു പഠനം സൂചിപ്പിക്കുന്നത് കാണാൻ കഴിയും. ആത്മഹത്യ ചെയ്യാൻ ഒരു സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടിയും, അതുപോലെ തന്നെ ഒരു സിംഗിൾ പാരൻ്റ് അല്ലെങ്കിൽ പ്രത്യേകിച്ചും സിംഗിൾ മദർ ഹൗസ് ഹോൾഡുകളിൽ നിന്ന്, ഹോമുകളിൽ നിന്ന് വരുന്ന കുട്ടിയും തമ്മിലുള്ള വ്യത്യാസം 5 times അധികമാണ് അങ്ങനെ ഒരു കുട്ടി ആത്മഹത്യയിലേക്ക് പ്രേരിതനാകാൻ എന്നാണ്. 9% അധികമാണ് അയാൾ ഹൈസ്കൂളിൽ വെച്ച് പഠനം നിർത്താൻ എന്നാണ്. 10% ഇരട്ടിയാണ് കെമിക്കൽ സബ്സ്റ്റൻസസ്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനുള്ള സാധ്യത എന്നാണ്. 14% അങ്ങനെ ഒരു കുട്ടി ബലാത്സംഗ കൃത്യത്തിൽ ഏർപ്പെടാനുള്ള സാധ്യത എന്നാണ് ആ പഠനം സൂചിപ്പിക്കുന്നത്. അത് 20% അധികമാണ് ഒരു സാധാരണ കുട്ടിയേക്കാൾ ഇങ്ങനെയൊരു കുട്ടി ജയിലുകളിൽ എത്തപ്പെടാൻ, കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് തടവറയിലാകാനുള്ള സാധ്യത എന്നാണ്. 32% അധികമാണ് ആ കുട്ടി വീട് വിട്ട് ഓടി തെരുവുകളിൽ അന്തി ഉറങ്ങുന്ന ഒരു ഹോംലെസ് ആയിട്ട് ജീവിക്കാനുള്ള സാധ്യത എന്നാണ്. നമ്മൾ ആലോചിച്ചു, ഒരു ജീവിതത്തിൽ ഈ മതത്തിനും ധാർമ്മിക മൂല്യങ്ങൾക്കും ഒന്നും ഒരു സ്ഥാനവുമില്ല എന്ന് വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വിശ്വാസം ഇപ്പോഴും പ്രചരിപ്പിക്കുന്ന, അതാണ് പുരോഗമനപരമെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിലുണ്ടാകുന്ന ആ സാമൂഹികമായ പ്രത്യാഘാതത്തിൻ്റെ കണക്കുകളാണ് നമ്മളിവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന കുടുംബത്തിന് പ്രാധാന്യം നമ്മൾ കൃത്യമായി തന്നെ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതിൽ ചെറിയ താളപ്പിഴകൾ പോലും വളരെ ആഴത്തിൽ നമ്മളെ ബാധിക്കുന്നു എന്നൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ലിബറലുകളും നിരീശ്വരവാദികളും പറയുന്ന രൂപത്തിലുള്ള ഒരു സാമൂഹ്യ ക്രമം ലോകത്തുണ്ടാക്കിയെടുക്കൽ സാധ്യമല്ല. അങ്ങനെ ഒരു ലോകക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ മനുഷ്യകുലം എന്നുള്ളത് അവിടെ ഉണ്ടാവുകയില്ല എന്നതുകൂടി നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
10: നിങ്ങൾ ഇതുവരെ കേട്ടത് ഇൻസൈറ്റ്, അവതരണം അജ്മൽ ഫൗസാൻ, വിഷയം കുടുംബം കുളം തോണ്ടാൻ പണിപ്പെടുന്നവർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
2: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
12: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഭരണത്തിൽ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, സി ജെ പിയും ജൻസി കുട്ടികളും ഒക്കെ കൂടിച്ചേർന്ന് നടത്തിയ പ്രോജലമായ സമരത്തിൻ്റെ അന്ത്യം എന്നുള്ള രൂപത്തിൽ രാജിവെച്ച് ഭരണത്തിൽ നിന്ന് പുറത്തു പോയ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ നീറ്റാക്കുന്ന പാറ്റകൾ എന്ന വിഷയം ആദ്യമായി ചർച്ച ചെയ്യുന്നത്. രാജ്യത്ത് ഒരുപാട് മത്സര പരീക്ഷകൾ, 200-ൽ പരം പ്രാവശ്യം അറിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചകളും, കപ്പുറത്ത് അറിഞ്ഞ വിവരങ്ങളാണ് വളരെ കൂടുതൽ എണ്ണം ക്വസ്റ്റ്യൻ പേപ്പർ ചോരുകയും അതിനനുസരിച്ച് ആവർത്തിച്ച് ഈ നീറ്റ് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളമൊക്കെ വർഷങ്ങളെടുത്ത് പ്രിപ്പയർ ചെയ്ത് വരുന്ന കുട്ടികളുടെ മുമ്പിൽ ക്വസ്റ്റ്യൻ ചോർന്നു, ഒന്നും കൂടി പരീക്ഷ എഴുതണമെന്നൊക്കെ വളരെ ലാഘവത്തോടു കൂടി ഭരണകർത്താക്കൾ അറിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരണം ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുകയും ചെയ്ത പശ്ചാത്തലമാണ്. ഈ പരീക്ഷാ ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുകയും അത് ഹിന്ദി ഭാഷയോടുള്ള അതിനോടുള്ള സ്നേഹമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻസ് ഭാഷ രൂപാന്തരപ്പെട്ട് മറ്റു ഭാഷകളിലേക്കൊക്കെ മാറ്റി പോകുമ്പോഴൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് ചോർച്ചകൾ സംഭവിക്കുന്നുണ്ട് എന്ന് പല ആവർത്തി ഇതിൻ്റെ എക്സ്പേർട്ടുകളൊക്കെ ആവർത്തിച്ച് പറഞ്ഞതാണ്. നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റിയുടെ ഡെപ്യൂട്ടേഷൻ വന്ന ഉദ്യോഗസ്ഥർ മുതൽ താഴെക്കടങ്ങളിൽ ജോലി ചെയ്യുന്ന, പാർട്ടികൾ നിശ്ചയിക്കുന്ന ആളുകളടക്കമുള്ള ആളുകൾ ഈ വലിയൊരു സംവിധാനത്തെ വളരെ മോശമായി മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ അതിനെതിരെയുള്ള പ്രതികരണമാണ് പോയ വാരം നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ബഹുമാനായ ടി കെ അഷ്റഫ് സംസാരിക്കുന്നത്.
13: അല്ല, ഇതിൽ ഒരു വിശാലമായൊരു കടലാണ് ഈ വിഷയം. ഇതിന് ഒരുപാട് തലങ്ങളുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നത് പ്രധാനമായിട്ട് പിന്നെ നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് ഒരുപാട് സന്ദേശങ്ങൾ ഈ വിഷയത്തിലുണ്ട്. ഈ പാമ്പ് കടിച്ച ഒരാളെ ആശുപത്രിയിൽ കൊണ്ടുപോയൊരു കഥയുണ്ട്. അത് പാമ്പ് കടിച്ചു എന്ന് കേട്ടപ്പോൾ 4 പാട്ടിനും ആളുകൾ ഓടി വന്നു. അങ്ങനെ അന്നൊക്കെ ജീപ്പാണല്ലോ മുമ്പ്, ജീപ്പ് കൊണ്ടുവന്ന് നിർത്തി എല്ലാവരും കയറി വണ്ടി സ്പീഡിൽ വിട്ടു. ഹോസ്പിറ്റലിലേക്ക് എത്താൻ സമയത്ത് നോക്കുമ്പോൾ പാമ്പ് കടിച്ചവനെ കാണാല്ല, അല്ല പാമ്പ് കടിച്ചവനൊക്കെ കയറ്റിയിട്ടില്ല.
12: നാട്ടുകാരൊക്കെ എത്തി ആശുപത്രിക്ക്,
13: എല്ലാവരും വണ്ടി എടുത്തു അങ്ങോട്ട് വിട്ടു. വിട്ടു നോക്കുമ്പോൾ ഹോസ്പിറ്റലിൽ പാമ്പ് പാരെ കടിച്ചു എന്ന് ചോദിച്ചു നോക്കുമ്പോൾ പാമ്പ് കടിച്ചവനെ എടുത്തിട്ടില്ല, ഓനാടെ റോട്ടിൽ കിടക്കാണ്. അതെന്താണെന്ന് വെച്ചാൽ, ജനങ്ങളെ പ്രശ്നം വെച്ച് മറ്റുള്ളവർ അവരുടെ കാര്യം നേടുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ അവസാനമാണിത്. അതായത് ഇവിടെ നടക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, ജനക്ഷേമത്തിന് വേണ്ടിയാകണം യഥാർത്ഥത്തിൽ ഭരണം. ഇവിടെ ഭരണത്തിന് വേണ്ടിയാണ് ജനക്ഷേമം. വിഷയം മനസ്സിലായോ? അത് മാറണം. അതായത് ഭരണം നിലനിർത്താൻ വേണ്ടിയും ഭരണം ലഭിക്കാൻ വേണ്ടിയും ചെയ്യുന്ന ഏത് പ്രവർത്തനം ജനം തീവില വിശ്വസിക്കൂല. ജനങ്ങളെ വളരെ ആത്മാർത്ഥമായിട്ട് കറക്റ്റായിട്ട് അവരുടെ ഇഷ്യൂസിനെ വളരെ നിഷ്കളങ്കമായി അഡ്രസ്സ് ചെയ്യുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുകയുള്ളൂ. അത് കുറച്ച് കാലമായിട്ട് നമ്മുടെ ഭരണപക്ഷമാകട്ടെ പ്രതിപക്ഷങ്ങളാകട്ടെ അവരെന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ ചെയ്യുന്നതിൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം അവരുടെ ഭരണം, അവരുടെ സ്വാധീനം, അത് കിട്ടാനുള്ള ചില തന്ത്രങ്ങളായിട്ടും അടവുകളായിട്ടും ഒക്കെയാണ് ഈ വിഷയങ്ങളൊക്കെ എന്ത് ചെയ്യണത്, സെലക്ട് ചെയ്യണത്, പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുന്നതും ഉൾപ്പെടുത്താതിരിക്കുന്നതും, അതുപോലെ തന്നെ പ്രതിപക്ഷം കാര്യങ്ങൾ ഉന്നയിക്കുന്നതും ഒക്കെ. അപ്പോൾ ഇത് ജനങ്ങൾക്ക് കുറേ കാലമായിട്ട് എന്ത് ചെയ്യുക, ആക്കാണ് ഇപ്പോൾ ഇന്ന് വായിക്കുമ്പോൾ അതൊക്കെ അവരവരാവശ്യത്തിന് വേണ്ടിയാണ്, ഇത് നമ്മുടെ ആവശ്യത്തിനല്ല, നമ്മുടെ വിഷയത്തിന് അഡ്രസ്സ് ചെയ്യല്ല എന്നത് അവർക്ക് മനസ്സിലാവും. അദ്ദേഹം പറഞ്ഞെന്ത്, പാമ്പ് കടിച്ചവന് ആ പാമ്പ് കടിച്ചവനല്ല പ്രശ്നം, അവനാരും ശ്രദ്ധിക്കണില്ല. അതുപോലെ ജനങ്ങളെ യഥാർത്ഥ ഇഷ്യൂസിനെ വിൽക്കുക ആർക്കും പ്രശ്നമല്ല, അവർക്ക് ഈ ഇഷ്യൂ പിന്നെ കൈകാര്യം ചെയ്തത് ഞങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ഭരണത്തിൽ അവർക്ക് തുടരുക, ഈ ഇഷ്യൂവിനെ ഞങ്ങളാണ് ടാക്കിൾ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷത്തിനടുത്ത് അവരെ അങ്ങനെ ആ ഇഷ്യൂവിനെ ഉപയോഗിച്ചുകൊണ്ട്

0: ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് തന്നെ ഈ രംഗത്തൊക്കെ ഭയങ്കര 5,000 കോടി 6,000 കോടിക്ക് ഒക്കെ സ്ഥാപനം ഓരോരുത്തർ വാങ്ങിക്കണം എന്നൊക്കെ ചെയ്യുന്നത് കോച്ചിങ് സെന്റർ.
1: അപ്പോൾ അപ്പോൾ അതന്നെ അപ്പോൾ അത് അപ്പോൾ ഞാൻ പറഞ്ഞതിന് ചുരുക്കത്തേ ഉള്ളൂ, ഇത് ജനങ്ങളുടെ പ്രശ്നത്തെ ഇവിടെ ആരും കൈകാര്യം ചെയ്യണില്ല എന്നുള്ളൊരു ഫീലിംഗ് കുറച്ച് കാലമായിട്ട് സമൂഹത്തിനുണ്ട്. അപ്പോൾ ഇത് നേരിട്ടൊരു വിഷയത്തെ എന്ത് ചെയ്തു, പിന്നെ കൈകാര്യം ചെയ്തു, അതിനെ ശ്രദ്ധിച്ചു. അപ്പോൾ ഇത് സംഭവം വരുന്നത് പിന്നെ ഈ പിന്നെ എക്സില് ഒരു പോസ്റ്റ് വെച്ചതാണല്ലോ, അതായത് പിന്നെ സുപ്രീം കോടതിയിലെ ജഡ്ജി എന്ത് ചെയ്തു, ഒരു പരാമർശം നടത്തി. അപ്പോൾ ആ പിന്നെ യുവാക്കളൊക്കെ പാറ്റകളാണെന്നുള്ള ആ ഒരു, അപ്പം എന്നാൽ പാറ്റകളൊക്കെ ഒന്ന് ഒരുമിച്ച് കൂടിയാലോ എന്നൊരു ചോദ്യം മാത്രം അവിടെ ഇട്ടു. അതിന് ഫോളോവേഴ്സ് വർദ്ധിച്ചു. അതാണ് പിന്നെ ഓഫ്ലൈനിക്ക് വന്നതൊരു വിഷയമായിട്ട് കത്തിപ്പടർന്നത്. അതായത് രാവിലെ നമ്മൾ സാധാരണ അടുപ്പിലുണ്ടല്ലോ ഒരു പിന്നെ തീ പൂട്ടുന്ന സ്ത്രീകൾ പിന്നെ ആളുകളൊക്കെ പിന്നെ ഓലക്കൊടി വെച്ച് ചെറിയൊരു കനലുണ്ടാവുള്ളൂ, അത് ഊതി ഊതി ഊതി അതിങ്ങനെ പിടിച്ച് പിന്നെ ചെറിയ ചുള്ളി വെച്ച് പിന്നെ പിന്നെ വലിയ വറകണം കൊണ്ടുവച്ചിട്ട് പിന്നെ വലിയൊരു അഗ്നിയോളമായി മാറി. അതേപോലെ എന്തായി എന്നിട്ട് മുന്നോട്ട് വരുന്നൊരവസ്ഥയുണ്ട്. എന്നാലും ഇതിൽ ഒരുപാട് സന്ദേശം എന്ന് ഞാൻ പറഞ്ഞത് ഒന്ന് തന്നെയാണ്, ഇനി ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നവർക്ക് മാത്രമേ എന്താവുള്ളൂ നിലനിൽപ്പുള്ളൂ. അത് ഇവരെ അഡ്രസ്സ് ചെയ്തു, അത് ഇവർക്കും ഒരു സന്ദേശം ഉണ്ടായില്ല. പി സി ജെ പി എന്ന് പറയുന്ന സംവിധാനം തന്നെ അതിൻ്റെ പിന്നിൽ അവർക്കൊരു അജണ്ട ഉണ്ട് എന്ന് സമൂഹത്തിന് തോന്നി അന്ന് അവരെയും കൈവിടും, ആ ടീമിനെയും കൈവിടും. ഇത് കറക്റ്റ് വിഷയത്തെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്, എന്ത് ചെയ്യണം ജനങ്ങൾക്ക് മനസ്സിലാണ്. അത് ആ ഒരു മെസ്സേജ് ഇതിൽ വളരെ ക്ലിയറാണ്. അത് ഭരണകൂടത്തിനും ക്ലിയറാണ്, പ്രതിപക്ഷത്തിനും ക്ലിയറാണ്, ഇനി ഇത് നടത്തുന്ന ആളുകൾക്കും ക്ലിയറാണ്, എല്ലാവർക്കും ക്ലിയറാണ്. മറ്റൊന്നെന്താ വെച്ചാൽ നമ്മളിതിൽ നമുക്കാർക്കും അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്തൊരു സമാന്തര ലോകം ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, അത് നമുക്ക് എല്ലാവർക്കും അതിൽ ഉണ്ട്. ഇപ്പോൾ പിന്നെ പ്രധാനമന്ത്രി പിന്നെ ഈ വിഷയം വന്നപ്പോൾ രാത്രിക്ക് രാത്രി പോസ്റ്റ് ഇട്ടു, പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ വന്നു, മന്ത്രിമാരുടെ ഇൻസ്റ്റാഗ്രാമിൽ സജീവമാകാൻ വേണ്ടി പറഞ്ഞു. കാരണം അവർക്ക് ഇപ്പോൾ ഒരു 20-22 വയസ്സുള്ള കുട്ടികളാണല്ലോ ഇപ്പോൾ ഇതിലൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ഇവർ ഭരണത്തിൽ വന്നിട്ട് ഇത്രയും 10 വർഷം കഴിഞ്ഞില്ലേ അല്ലേ, അതിന് മുമ്പും ഉണ്ട്. അപ്പോൾ ഈ ഒരു കാലയളവിൽ ഇപ്പോൾ ഇവരൊക്കെ ചെറിയ കുട്ടികളായിരിക്കുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇവർ ഈ വർഗീയ വിദ്വേഷം ഉണ്ടാക്കി ഇവിടേക്ക് കടന്നു വന്നു എന്നുള്ള ആ ഒരു നാൾ വഴിക്ക് സാക്ഷ്യം വഹിക്കാത്ത തലമുറയാണിത്. ഇവർ എവിടെയല്ല ഈ പിന്നെ പൊതുമീഡിയയിലും ഇവരുടെ ഇതിലൊന്നും അല്ല ഉള്ളത്, ഇവർ ഈ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ അവിടേക്ക് എന്ത് ചെയ്തിട്ടില്ല, ഇവർ ആരും ശ്രദ്ധ എത്തിയിട്ടില്ല, അത് ആരും എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അതുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് കണ്ണ് തുറന്നിട്ട് വലിയ സമൂഹം നമ്മളിതുവരെ പറഞ്ഞു എന്ന് കേൾക്കാത്തവരുണ്ടല്ലോ എന്നുള്ള തിരിച്ചറിവ് വന്നിട്ടുള്ളത്. ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരും ഇവിടെ സജീവമാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനിത് പറഞ്ഞ് വെച്ച് പറയുന്നത് എന്താ വെച്ചാൽ വെറും ഒരു മോഡിയും അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഭരണകൂടത്തിൻ്റെ മാത്രമല്ല ഈ ഇരിക്കുന്ന നമുക്ക് 3 ആൾക്കുവരെ സന്ദേശം ഉണ്ടെന്ന് ഞാൻ പറയുന്നത്. ഇവിടുത്തെ മറ്റ് പ്രതിപക്ഷത്തിനുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്, അതേപോലത്തെ മതസംഘടനകൾക്കുണ്ട്, രക്ഷിതാക്കൾക്കുണ്ട്, കുടുംബങ്ങൾക്കുണ്ട്, എല്ലാവർക്കും ഒരു വേട്ട ആവശ്യം നല്ലതാണ്. അതായത് അവനവൻ്റെ വീട്ടിൽ വളരുന്ന കുട്ടികൾ അവനവൻ്റെ ഒരു കാഴ്ചപ്പാടിലും വിശ്വാസത്തിലും അല്ലെങ്കിൽ സംസ്കാരത്തിലും ആണോ പോകുന്നത്, അത് വേറെ ഏതോ ലൈനിലാണോ എന്നുള്ളതെന്ന് എന്ത് ചെയ്യേണ്ടതുണ്ട് ശരിക്ക് ചിന്തിക്കേണ്ടതാണ്. അത് ആരതാണ് പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ളത് വേറെ വിഷയം. എന്തായിരുന്നാലും ഒരു പാരലൽ വേൾഡിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ ആ നിലക്ക് അവരുള്ള സോഷ്യൽ മീഡിയ അവരുള്ള പ്ലാറ്റ്ഫോമിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതിലെ ഒരു സന്ദേശം ഇതിൽ വളരെ പ്രധാനമാണ്. അതേപോലെ തന്നെ ഈ വിഭജന രാഷ്ട്രീയം യൂട്ടേൺ എടുത്തു എന്നുള്ളത് ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇനി അത് വല്ലാതെ പിന്നെ നേരത്തെ പോലെ എന്ത് ചെയ്യില്ല, ഇവിടെ ചിലവാകാൻ സാധ്യത വളരെ കുറവ്. ഇനി ഒരു വിഷയാധിഷ്ഠിത രാഷ്ട്രീയം മാത്രമേ എന്ത് ചെയ്യുള്ളൂ നമ്മുടെ രാജ്യത്ത് ചിലവാവുകയുള്ളൂ എന്നൊരു കാഴ്ചപ്പാട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഉറപ്പാണ്, ഭരണം എഡ്ജിറങ്ങിയിട്ടുണ്ട്. ഇത് പിന്നെ റോട്ടിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ നമുക്ക് യാത്രക്കാർക്കൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ കിടന്നുറങ്ങാം. ഡ്രൈവർ ഇങ്ങനെ വിടുമ്പോൾ ഒരു
0: സമാധാനം,
1: ഇനിയിപ്പോൾ യാത്രക്കാരൊക്കെ ഒന്ന് എന്ത് ചെയ്യണോ കമ്പിമൊക്കെ പിടിച്ച്, കാരണം വണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്,
0: ഹെഡ്ജിറങ്ങിക്കണം,
1: അത് കുലുങ്ങിക്കണം. ഇതുവരെ ഞങ്ങൾ കുലുങ്ങൂല എന്നുള്ള നിലക്കാണ് പോയിരുന്നത്. അപ്പോൾ കുലുങ്ങി സാധനം കുലുങ്ങി. ഇപ്പം എന്താണ്, റോട്ടിലല്ല, വണ്ടി അടിച്ചിട്ടാണ്. അത് സാധാരണ റോഡിൻ്റെ സൈഡിൽ കുറച്ച് വിസ്താരമൊക്കെ ഉള്ളിടത്ത് കൂടി എന്ത് ചെയ്യും, അവിടെ പോകുമ്പോൾ രക്ഷപ്പെടും. പക്ഷേ കുറച്ച് അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ ഗട്ടർ ഉണ്ടാവും, അതുപോലെ തന്നെ വലിയ പിന്നെ പോസ്റ്റ് ഉണ്ടാവും, മതിലുണ്ടാവും, പലതും ഉണ്ടാവും. എം അടിച്ചിട്ടാണ് നിൽക്കുക എന്ന് പറയാൻ പറ്റില്ല. ഏതായാലും ഒരു പ്രക്ഷോഭം കത്തിച്ച് നിർത്തി പിന്നെ ഈ ക്ഷേത്രക്കൊള്ള ഈ പിന്നെ E20 എത്തനോളിൻ്റെ പ്രശ്നം ഇതൊക്കെ ഒന്ന് മാനേജ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് നിന്നതാണ്. എന്നിട്ട് അവസാനം എന്ത് ചെയ്യുക, ഈ കുട്ടികളാണ് കൈകാര്യം ചെയ്യുക, അങ്ങനെയാണ് വിഷയം അവസാനിപ്പിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്.
0: പക്ഷേ
1: ആ അത് നടന്നില്ല. കാര്യങ്ങൾ എന്ത് ചെയ്തു, പിടുത്തം വിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമല്ല, ഇളക്കം തട്ടിയിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ കോടതിക്കും ഇതിൽ വലിയ സന്ദേശമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കോടതിക്ക് സന്ദേശം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോടതിൻ്റെ പരാമർശം കൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടായി വന്നത്, ഒരു കൂട്ടായ്മ ഉണ്ടായി വന്നത്. പിന്നെ രണ്ടാമത് കോടതിൻ്റെ മുമ്പേക്ക് ഈ കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നം ഒരു അഭിഭാഷകൻ അവതരിപ്പിച്ചപ്പോൾ, ഒരു പൊതു താല്പര്യ ഹർജി കൊണ്ടുവന്നപ്പോൾ അതിലേക്ക് നോക്കിയതല്ല. അത് പറഞ്ഞെന്താ വെച്ചാൽ ആ പരാ

0: പരാമർശം നമ്മുടെ മുമ്പിലുണ്ട്. അതെന്തിനും സമയമല്ല എന്നാണ്, നിങ്ങളെ സമയം കളയണ്ട, ഞങ്ങളെ സമയം കളയണ്ട. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉണ്ട്, നിങ്ങളൊന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ വീഡിയോ കാണണമെന്ന് ഞങ്ങൾക്ക് സമയമല്ല. അതൊരു ഭയങ്കര ഈ കുട്ടികൾക്ക് ഭയങ്കരമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കോടതിക്കും തന്നെ പരാമർശങ്ങൾ ശ്രദ്ധിച്ച് വേണം ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് യുവതലമുറയെ മനസ്സിലാക്കിയിട്ട് വേണം എന്നുള്ളത് മനസ്സിലാക്കാൻ ഈ ഒരു വിഷയത്തിൽ എമ്പാടും കാര്യങ്ങളുണ്ട്. പിന്നെ മാത്രമല്ല ഈ സർക്കാരിനോട് എതിർപ്പാകാം, അത് ജനാധിപത്യത്തിൽ പിന്നെ പരിഗണിക്കപ്പെടുന്ന വിഷയമാണ്, അനുവദിക്കപ്പെടുന്ന വിഷയമാണ്. പക്ഷേ സർക്കാരിനോടുള്ള എതിർപ്പ് കോടതികളോടുകൂടി ഉണ്ടാകുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടായി വരരുത് എന്നുള്ള ജാഗ്രത ആർക്കാണ് ഉണ്ടാകേണ്ടത്? കോടതിക്കാണ് ഉണ്ടാകേണ്ടത്. അപ്പോൾ ഇത് സർക്കാരിൻ്റെ താല്പര്യങ്ങളോടൊപ്പം കോടതി നിൽക്കുന്നു, ഞങ്ങളുടെ കൺസേൺ തീരെ പരിഗണിക്കുന്നില്ല എന്ന ഒരു മനോഭാവം പുതിയ തലമുറക്കുണ്ടാകുമ്പോൾ അത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയോട് പുതിയ തലമുറക്കെന്തുണ്ടാക്കും? പ്രശ്നങ്ങൾ ഉണ്ടാക്കും.
1: പറയാനുള്ള പറഞ്ഞിട്ട് പിന്നെ വിശദീകരിച്ചിട്ട്
0: കാര്യമില്ല. അപ്പോൾ നമ്മുടെ രാജ്യം നിലനിൽക്കുന്നത് എന്താണ്? ഈ നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതിനോട് ഈ പുതിയ ജനറേഷന് ഒരു പുച്ഛമായ മനോഭാവം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്നതിന് തുല്യമാണത്. അപ്പോൾ അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. പിന്നെ ഈ ഗോദി മീഡിയ പിന്നെ ശരിക്കും ഇത് തുറന്നു കാട്ടി,
1: അതിന് സന്ദേശം,
0: ഭയങ്കര സന്ദേശം, അതിനെ തുറന്നു കാട്ടി. മാത്രമല്ല മറ്റു മീഡിയകൾക്ക് ഭയമുക്തമാവുകയും ചെയ്തു. ഏറ്റവും വലിയ ദൃശ്യം ആ ഗോദി മീഡിയന്റെ ആളുകൾ വന്ന് ചോദ്യം ചോദിക്കുമ്പോൾ അവരെങ്ങനെ കൂക്കി ആർത്ത് പറഞ്ഞേക്കണ വിഷയമുണ്ടല്ലോ, അത് വല്ലാത്തൊരു കാഴ്ചയാണ്. അപ്പൊ അത് ശരിക്കും മെസ്സേജ് കൺവേ ചെയ്യപ്പെട്ടു. പിന്നെ ഈ ഭയത്തോടുകൂടി കാര്യങ്ങൾ പറഞ്ഞിരുന്ന ആളുകൾക്കൊക്കെ, മീഡിയകൾക്കൊക്കെ എന്ത് ചെയ്തു
1: വെച്ചാൽ, ഗോദി നില അർത്ഥം അറിയാത്ത ആൾക്കാർക്ക് ഉണ്ടാകും.
0: ഭരണകൂടത്തിന്റെ മടിയിലിരിക്കുന്ന മീഡിയ എന്നുള്ള ആ ഒരു
1: ഭംഗിയുള്ള വാക്കാണ്.
0: അതെ അതെ അതെ. പിന്നെ ഏതായിരുന്നാലും ഇപ്പൊ ഈ സി ജെ പി ഈ പേരെന്താണ് ഈ ജെ പിയിലേക്ക് പരിവർത്തിക്കപ്പെടുന്നുണ്ട്, ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് E20 പിന്നെ എന്നുള്ള അതെ അതെ ജനതാ പാർട്ടി EJP. അപ്പോൾ അത് പിന്നെ ഈ പിന്നെ എത്തനോൾ കലർന്ന പെട്രോള് അല്ലാത്ത പെട്രോൾ, ശുദ്ധമായ പെട്രോൾ ഞങ്ങളുടെ അവകാശമാണ് എന്ന് അത് ഇതേ ഇത് വന്നിരിക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ ഈ എല്ലാ പാർട്ടികളും ഒന്ന് ഒരുമിച്ച് കൂടിയാലോ എന്ന് ഈ അഭിജിത്ത് പിന്നെ ഉണ്ടല്ലോ
1: അദ്ദേഹം
0: അമേരിക്കയിൽ ചോദിച്ചു, അതിൻ്റെ സ്ക്രീൻഷോട്ട് വെച്ചിട്ടാണ് ഇവരെന്ത് ചെയ്തിട്ടുള്ളത്, പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അവർ പറയുന്നത് വെച്ചാൽ എല്ലാ ബൈക്ക് കാർ ഉടമകളും ഒത്തുകൂടിയാൽ എങ്ങനെയിരിക്കും ഈ ചോദ്യം, അതേ പാറ്റേണിലെ ചോദ്യം അതിൻ്റെ സ്ക്രീൻഷോട്ട് വെച്ചിട്ട് അതേ പാറ്റേണിൽ കൊടുത്തിരിക്കുകയാണ്. എന്ത് ഈ കാറും ബൈക്കും ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഒന്ന് ഒത്തുകൂടിയാൽ എങ്ങനെയുണ്ടായിരിക്കും? അതിനിപ്പോൾ നമ്മൾ ഇരിക്കുന്ന സമയത്ത് തന്നെ പിന്നെ അടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പിന്നെ സബ്സ്ക്രൈബേഴ്സ്.
1: എനിക്ക് നാളത്തെ ജനങ്ങളെ ജനങ്ങളെ ക്ഷേമത്തിനല്ലത് വരുന്നത്, അവനെ വണ്ടി കേട്ടിരുന്നിട്ട് ഇതിന്റെ വില ഓർക്കുകയാണ്.
0: ഈ ഇപ്പൊ നിതിൻ ഗഡ്കരിയാണ് അടുത്ത വിഷയം എന്നാ പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ മകന് ഇത്ര 12,000 കോടിയാണ് അത്ര ഇപ്രാവശ്യം പിന്നെ ഉണ്ടായ അദ്ദേഹത്തിന്റെ കമ്പനീന്റെ വരുമാനം എന്ന് പറയുന്നത്. അതിന്റെ ശതമാനം, അതിന്റെ വർദ്ധനവ് അങ്ങനെ ആലോചിച്ച് നോക്കിയും എത്രയാണെന്നുള്ളത്. അപ്പോ ഇത് ജനങ്ങളുടെ ക്ഷേമത്തിനല്ല, പിന്നെ ഭരണകൂടത്തിൻ്റെയും അതിൻ്റെ ആളുകളുടെയും കുടുംബത്തിൻ്റെയും ക്ഷേമത്തിനാണെന്നുള്ള ജനങ്ങൾക്ക് വസ്തുനിഷ്ഠമായി മനസ്സിലായിട്ടുണ്ട്, അതുമായി കൈവെക്കാൻ
1: തുടങ്ങിയിട്ടുണ്ട്.
0: കൃത്യമായ സന്ദേശമുണ്ട്
1: അതിൽ. ഈ പറഞ്ഞ അതായത് നാട്ടുകാരെ വണ്ടിയൊക്കെ കേടുവന്നാലും കുഴപ്പമില്ല, നമ്മളെ കച്ചവടം ബാക്കിയും അത് ഏറ്റവും വാങ്ങിയായി പോകണം എന്നുള്ളതൊക്കെ ഈ ചോറുന്ന ആർക്കും ഒന്ന് തിരിയല്ലോ. ബാക്കിയുള്ള ആൾക്കാർ വർക്ക്ഷോപ്പിലും ബാക്കിയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടിവി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്. നേരിൻ്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിൻ്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിൻ്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഹമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിൻ്റെ വരമൊഴി.
3: പീസ് റേഡിയോ റിയാദ് സ്വാലിഹീൻ പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. സൊഫുകൾ ചേർന്നു നിൽക്കുക, ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. റിയാദു സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുല്ലാ 194-ാമത്തെ അധ്യായമായി ബാബു ഫദ്ലി സ്വഫിൽ അവ്വൽ, ഒന്നാമത്തെ സ്വഫിൻ്റെ ശ്രേഷ്ഠത, വൽ അംരി ബി ഇത്മാമി സുഫൂഫ്, സ്വഫുകളെല്ലാം പൂർത്തിയാക്കി നിൽക്കണമെന്നുള്ള കൽപ്പന, അതേപോലെ തന്നെ സ്വഫുകൾ ശരിപ്പെടുത്തണം, ചേർന്ന് നിൽക്കണം എന്നീ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന അധ്യായത്തിൽ നിന്നുള്ള 1088-ാമത്തെ ഹദീസ്. وعن أبي مسعود رضي الله عنه قال أقيمت الصلاة فأقبل علينا رسول الله صلى الله عليه وسلم بوجهه فقال أقيموا صفوفكم وتراصوا فإني أراكم من وراء ظهري رواه البخاري بلفظه ومسلم بمعناه وفي رواية للبخاري وكان أحدنا يلزق منكبه بمنكب صاحبه വഖദമഹു ബിഖദമിഹി. സഹോദരങ്ങളെ, അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസ്. അബൂ മസ്ഊദ് ഉഖബത് ബിൻ അംർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയുന്നു, ഖീമത്തി സ്വലാഹ്, നമസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് വിളിക്കപ്പെട്ടു. ഫഖബല അലൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിവജീഹി, അല്ലാഹുവിൻ്റെ ദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞു, മുഖം തിരിച്ചുകൊണ്ട് നിന്നു. എന്നിട്ട് ഫഖാല പറഞ്ഞു, അഖീമു സുഫൂഫക്കും, നിങ്ങളുടെ അണികൾ, നിങ്ങളുടെ സ്വഫുകൾ ശരിപ്പെടുത്തുക, നേരെയാക്കുക. വതറാസു, നിങ്ങൾ ചേർന്ന് ഒട്ടിച്ചേർന്ന് നിൽക്കുക. ഫഇന്നി അറാക്കും, നിശ്ചയമായും ഞാൻ നിങ്ങളെ കാണുന്നു. മിം വറാ ഇളഹരി, എൻ്റെ പിറകിൽ നിന്ന്, മുതുകിൽ നിന്ന് ബാക്കിലൂടെ കാണുന്നു. ഇമാം ബുഖാരി റഹമഹുല്ലയുടെ ലഫ്ളാണിത്. വഫി റിവായത്തിൽ ബുഖാരി, ബുഖാരിയുടെ മറ്റൊരു റിവായത്തിൽ, വക്കാൻ അഹദുന, സ്വഹാബി പറയുന്നു, ഞങ്ങളിലൊരാൾ, യുൽസിഖു മങ്കിബഹു ബി മങ്കിബി സ്വാഹിബിഹി, ഞങ്ങളിലൊരാൾ അയാളുടെ ചുമൽ, ഷോൾഡർ, അടുത്തുള്ള ആളുടെ ഷോൾഡറിനോട് ചേർത്ത് വെക്കുമായിരുന്നു. വഖദമഹു ബി ഖദമിഹി, കാൽപാദം അടുത്ത് നിൽക്കുന്ന, നമസ്കരിക്കാൻ നിൽക്കുന്ന ആളോട് ചേർത്ത് വെക്കുമായിരുന്നു എന്ന്. വ്യത്യസ്തമായ റിവായത്തുകളിൽ ഈയൊരു ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അഖീമു സുഫൂഫക്കും ഫഇന്നി അറാക്കും മിൻ വറാ ഇളഹരി, സ്വഫുകൾ നിങ്ങൾ ശരിപ്പെടുത്തുക, ഞാൻ പിന്നിലൂടെ നിങ്ങളെ കാണുന്നു എന്ന്. സഹോദരങ്ങളെ, കാന സ്വഹാബത്തു റളിയല്ലാഹു അൻഹും മുസാരിഈന ഇലം ഇംതിസാലി അംരി നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബദലിൽ ജുഹ്ദി ഫിൽ ഖിയാമി ബിഹി കമാ അമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളെ ശിരസ്സ വഹിക്കാൻ, അത് പകർത്തുവാൻ, പിന്തുടരുവാൻ ധൃതിപ്പെട്ടിരുന്നു, ധൃതി കാണിച്ചിരുന്നു. അത് നിലനിർത്തിക്കൊണ്ടുപോകാൻ, ആ കൽപ്പനയെ നിർവഹിക്കുവാൻ വേണ്ടി അവർ പരിശ്രമിച്ചിരുന്നു എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊന്ന് കൽപ്പിച്ചോ അതുപോലെ ചെയ്യാൻ വേണ്ടി അവർ അങ്ങേയറ്റം ശ്രദ്ധ നൽകിയിരുന്നു എന്ന് കാണാൻ സാധിക്കും. മാത്രമല്ല, അലിമിഹാദാലിമം ബഅദഹും, തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ചതായ കാര്യങ്ങൾ തങ്ങളെ തുടർന്നു വരുന്നവരായ ആളുകൾക്കവർ പഠിപ്പിക്കുകയും ചെയ്തു, പകർന്നു നൽകുകയും ചെയ്തു. പ്രത്യേകിച്ച് നമസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അത് ഇമാദുദ്ദീൻ, ദീനിൻ്റെ തൂണുകളിൽപ്പെട്ടതാണല്ലോ. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് കൽപ്പിക്കുന്നത് ബി ഇഖാമത്തി സുഫൂഫ്, സ്വഫുകൾ നേരെയാക്കണം എന്നുള്ളതാണ്. അതായത് തസ്വീയത്തിഹ വഅഅ്തിദാലിൽ ഖായിമീന ബിഹാ അലാ സഫത്തിൻ വാഹിദ്, ഒരേപോലെ നേരായ നിലക്ക് തെറ്റി നിൽക്കാതെ സ്വഫുകൾ ശരിപ്പെടുത്തുക എന്നതാണ്. വയുറാദു ബിഹ ഐദൻ, സ്വഫുകൾ ശരിയാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ സദ്ദുൽ ഖലൽ അല്ലദീ ഫി സ്വഫി, സ്വഫുകൾക്ക് അണികൾക്കിടയിലുള്ള, ആ ലൈനുകൾക്കിടയിലുള്ള ഗ്യാപ്പുകൾ, ഒഴിവുകൾ നികത്തുക എന്നതുകൂടി അതിനർത്ഥമുണ്ട്. വയു അല്ലിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാദൽ അംറ ബി മുഅ്ജിസതി മിൻ മുഅ്ജിസാതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു കാര്യം പറയുമ്പോൾ അവിടെ ഒരു കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത്, അവിടുന്നുള്ള ഒരുപാട് മുഅ്ജിസത്തുകളിൽ ഒരു മുഅ്ജിസത്ത് കൂടി അവിടെ കാരണമായി പറയുന്നുണ്ട്. ഫയഖൂലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നി അറാക്കും മിൻ വറാ ഇളഹരി, നിശ്ചയമായും ഞാൻ നിങ്ങളെ പിന്നിൽ നിന്ന്, പിന്നിലൂടെ കാണുന്നു. അതായത് ഇന്നമാ അമർത്തുക്കും വിദാലിക്ക, ഞാൻ നിങ്ങളോട് ഈ കാര്യം കൽപ്പിച്ചിട്ടുള്ളത്, ലി അന്നി അലിം തുമിൻ ഹാലിക്കും ഉത്തഖസീ റഫീദാലിക്ക, ആ വിഷയത്തിലുള്ള നിങ്ങളുടെ കുറവ്, നിങ്ങളുടെ അവസ്ഥ എനിക്കറിയാം, ഞാൻ പിന്നിൽ നിന്നത് കാണുന്നു എന്നതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ള മുഅ്ജിസത്താണ്. അപ്പോൾ ആ സ്വഫുകൾ ശരിപ്പെടുത്തുന്നതിലുള്ള ആ കുറവ് അത് അവിടെ നികത്തുവാനും അത് ശരിയാക്കി പെർഫെക്റ്റായി നിൽക്കുവാനും വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുകയാണ്. ബിനാ അൻ അല ഇഖ്ലാലിഹിം ബിഹാ ബിസബബിൽ ഗൈബത്തി അന്നദരിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ കാരണമായിക്കൊണ്ട് പറയുന്നത് അവരിലുള്ള ഗ്യാപ്പുകൾ, ആ സഫുകൾക്കിടയിലുള്ള വിടവുകൾ, അത് പൂർത്തീകരിക്കുക, അതിന് ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കാറില്ലാത്ത, അതല്ലെങ്കിൽ അശ്രദ്ധമായി കാണുന്ന, നിസ്സാരമായി കാണുന്ന ഒരു വിഷയം കൂടിയാണിത്. പല മസ്ജിദുകളിലും ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ പലരും വിടവുകളോടുകൂടി അകലം പാലിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ പറഞ്ഞ ഹദീസുകൾ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളുവാൻ സാധിക്കും. ചില മുനാഫിക്കുകളായ ആളുകൾ അവർ സൊഫുകൾ ശരിപ്പെടുത്തുന്ന കാര്യത്തിൽ പ്രാധാന്യം നൽകിയിരുന്നില്ല. അവരോട് പറയപ്പെട്ടു, നിങ്ങളതിന് ഗൗരവത്തോടുകൂടി പ്രാധാന്യത്തോടുകൂടി കാണണം, നിങ്ങൾ സൊഫുകൾക്കിടയിൽ വിടവുണ്ടാവരുത്, ഗ്യാപ്പുണ്ടാവരുത് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഇന്നി അറാകും മിൻ വറാഇ ദുഹരി, എൻ്റെ പിന്നിൽ നിന്ന് ഞാൻ നിങ്ങളെ കാണുന്നു എന്ന് പറഞ്ഞാൽ അത് അപ്രകാരം തന്നെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രത്യേകമായി നൽകപ്പെട്ടതായ മുഅ്ജിസത്ത് എന്നതാണ് അതിനെ, ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ഇൻ ഖറഖത് ലഹു ഫീഹിൽ ആദ മുഖാരിഖുൽ ആദ, സാധാരണ ഒരാൾക്കും ഇല്ലാത്ത ഒരു കാര്യം, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തിൽപ്പെട്ടതാണ് ഇങ്ങനെ ഒരു കാര്യം എന്നുള്ളത്. എന്നിട്ട് ഈ ഹദീസ് വ്യത്യസ്തമായ റിവായത്തുകളിൽ വന്നത് നമുക്ക് കാണാൻ സാധിക്കും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇത് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു സ്വഹാബികളിൽ നിന്നൊക്കെ ഈ ഒരു വിഷയത്തിൻ്റെ ഗൗരവം ഉണർത്തിയത് നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റൊരു റിവായത്തിൽ, ഇമാം ബുഖാരിയുടെ റിവായത്തിൽ, വക്കാന അഹദുനാ യുൽസിഖു മൻകിബഹു ബിമൻകിബി സ്വാഹിബിഹി, ഞങ്ങളിലൊരാൾ അയാളുടെ ചുമല്, അയാളുടെ ഷോൾഡർ തങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആളുടെ ഷോൾഡറിനോട് ചേർത്ത് വെക്കാറുണ്ടായിരുന്നു, ഒട്ടിച്ചു വെക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കാറുണ്ടായിരുന്നു. വഖദമഹു ബിഖദമിഹി, അടുത്ത് നിൽക്കുന്ന ആളുടെ പാദത്തോട്, കാലിനോട് ചേർത്ത് വെക്കാറുണ്ട്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ശരിപ്പെടുത്തിക്കൊണ്ട്, സൊഫുകൾ നന്നായി ശരിപ്പെടുത്തിക്കൊണ്ടാണ് നമസ്കാരം ആരംഭിച്ചിരുന്നത്. ഓരോ സൊഫുകൾക്കിടയിലും പോയി അവിടെ ഏതാണോ സൊഫ് ശരിയാവാത്തത് അതെല്ലാം ശരിയാക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ ഈയൊരു പ്രാധാന്യവും ഗൗരവവും പല ആളുകളും, ഇമാമിൻ്റെ ബാധ്യതയാണത്, ഒരു ചടങ്ങെന്നുള്ള നിലക്ക് പലരും പറഞ്ഞു പോവുക എന്നതല്ലാതെ, അത് കണ്ടാൽ പോലും അത് അറിയാത്തവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നത്, നസീഹത്തോടുകൂടി ജനങ്ങളോടത് ഉപദേശിക്കുക എന്നുള്ളത് അറിവ് നേടിയ ആളുകളുടെ, ഇമാമത്ത് നിർവഹിക്കുന്ന ആളുകളുടെ എല്ലാം ബാധ്യതയായിക്കൊണ്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത്. നമസ്കാരം നന്നാക്കുവാനും നമസ്കാരത്തിൻ്റെ പൂർണ്ണതയ്ക്കുമെല്ലാം സൊഫുകൾ ശരിപ്പെടുത്തുക എന്നുള്ളത് അനിവാര്യമായ കാര്യമാണ്. ജനങ്ങളോടത് ഉണർത്തുകയും ചെയ്യേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഏതൊരു സുന്നത്തും അതിൻ്റെ ഗൗരവത്തോടുകൂടി നാം ഉൾക്കൊള്ളുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോഴാണ് സഹോദരങ്ങളെ, നാം നിർവഹിക്കുന്നതായ ഇബാദത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പൂർണ്ണ പ്രതിഫലം നൽകിക്കൊണ്ട് സ്വീകരിക്കുകയുള്ളൂ എന്നുകൂടി നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ ഇത്രത്തോളം ഈ വിഷയത്തിൽ വന്ന ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് കൃത്യമായി ഉണർത്തുകയാണ്. മലക്കുകൾ സ്വഫ് നിൽക്കുന്നത് പോലെ നിങ്ങൾ സ്വഫ് നിൽക്കണം, സ്വഫുകൾ നിങ്ങൾ വിടവുണ്ടാക്കരുത്, വേറിട്ട് നിൽക്കരുത്, നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാകും. അതുകൊണ്ട് തന്നെ തറാസോ ചേർന്ന് നിൽക്കണം. ഹാദു ബൈനൽ മനാഖിബി വല്ല ഖദാ വസുദ്ദുൽ ഫുറജ്, നിങ്ങൾ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്ത് ഷോൾഡറുകൾ ചേർത്ത് വെക്കണം. ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ റിവായത്തുകളിൽ വന്ന ഒരുപാട് ഹദീസുകൾ എടുത്തുകൊടുത്തുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ പറഞ്ഞതായ ഹദീസുകൾ ഇമാം നവവി റഹിമഹുള്ള തന്നെ ഈ ഒരു അധ്യായത്തിൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള അദ്ദേഹം പറയുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിവായത്ത്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസവ്വി യുസവ്വി സുഫൂഫ യുഖ്ബിലു അലന്നാസ്, ജനങ്ങൾ ജനങ്ങളുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് സൊഫുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരിയാക്കാറുണ്ട്. എന്നിട്ട് പറയുകയും ചെയ്യും, അഖീമു സുഫൂഫക്കും വതറാസോ ഫഇന്നി അറാകും മിൻ വറാഇ ളഹരി. സഹോദരങ്ങളെ, പല ഇമാമമാരും അതൊരു വാക്കെന്നോണം പറഞ്ഞു പോവുക എന്നതല്ലാതെ ജനങ്ങളിലേക്ക് തിരിഞ്ഞു നിന്ന് അവരെ സൊഫ് ശരിപ്പെടുത്തുന്ന രീതി നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല പല മസ്ജിദുകളിലും. ഫഅമറഹും സല്ലല്ലാഹു അലൈഹി വസല്ലം ബി ഇഖാമത്തി സുഫൂഫ്, സൊഫുകൾ നേരെയാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. വഅഖ്ബറ അന്നഹു യറാഹും മിൻ വറാഇ ളഹരി, തൻ്റെ പിന്നിലൂടെ അവരെ കാണുന്നു എന്നുകൂടി പറഞ്ഞു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖസായിസിൽപ്പെട്ടതാണ്, പ്രത്യേകതയിൽപ്പെട്ടതാണ്. ആ ഒരു സമയത്ത്, പ്രത്യേകമായ സമയത്ത് ജനങ്ങളെ കാണാൻ അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയ ഒരു മുഅ്ജിസത്ത് എന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ കാണാം, അന്നഹും ഇമ്മാ അൻ തുസവ്വു സുഫൂഫ ഔ യുഖാലിഫ അല്ലാഹു ബൈന ഖുലൂബിക്കും, നിങ്ങൾ സഫുകൾ ശരിയാക്കണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കും എന്ന് പറയുന്ന ആ ഒരു കാര്യം. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നു, വഖ്തലഫൽ ഉലമ, പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസത്തിലാണ്. ബൈന വുജൂഹിക്കും, നിങ്ങളുടെ മുഖങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുമെന്ന് പറഞ്ഞത് അൽ മഅന അന്നല്ലാഹ യുആഖിബുഹും ബി അൻ യജ്അല വുജൂഹഹും നഹ്വ ളുഹൂരിഹിം, നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ ശിക്ഷിക്കുന്നതാണ് ആ ഒരു വിഷയത്തിൽ എന്നുള്ളതാണ്. നിങ്ങളുടെ മുഖങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുമെന്ന് പറഞ്ഞാൽ സൊഫുകൾ നിങ്ങൾ ശരിപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അത് നിങ്ങൾക്ക് ശിക്ഷ ലഭിക്കാൻ കാരണമാകും. ലാ തഖ്തലിഫു ഫതഖ്തലിഫ ഖുലൂബുക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾ ഭിന്നിച്ചു പോകും, നിങ്ങൾ ഭിന്നിച്ചു നിൽക്കരുത്. നമ്മൾ ഈ വിഷയത്തിൽ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നത്, തസ്വിയത്തു സഫ്ഫി ബിൽ മുഹാദാത്ത്, സഫുകൾ ശരിയാക്കുമ്പോൾ അത് നേരെ നിൽക്കണം. ബിഹൈസുലായ തഖദ്ദമ അഹദുൻ അലാഹദിൻ, ഒരാൾ മറ്റൊരേക്കാൾ മുന്നിട്ട് നിൽക്കാൻ പാടില്ല. അതുകൊണ്ടാണ് സഹാബികളെല്ലാം അവരവർ അവരുടെ കാലുകളും അവരുടെ ചുമലുകളുമെല്ലാം ചേർത്ത് അടുത്ത് നിൽക്കുന്ന, നമസ്കരിക്കുവാൻ നിൽക്കുന്ന ആളോട് ചേർന്ന് നിൽക്കാൻ നിന്നിരുന്നത് എന്ന്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഫി ഹാദൽ വസ്ഫി ദലീലുൻ, ഈയൊരു വിശദീകരണത്തിൽ വിശേഷണത്തിൽ തെളിവുണ്ട്. അലാ ഫസാദി ഫഹ്മി ഹൗല ഇല്ലദീന ഇദാ വഖഫു ഫി സഫി ബഅദു ബൈന അർജുലിഹിം, അറിവില്ലാത്ത ആളുകൾ, ഒരുപാട് ആളുകൾ സഫ് നിൽക്കുന്ന സമയത്ത് അവരുടെ കാലുകൾ അകറ്റിവെക്കും. ഹത്താ തക്കൂന അഖ്ദാമുഹും ലാസിഖത്തു ബി അഖ്ദാമിൽ ആഖരീൻ, അവരുടെ കാലുകൾ അടുത്തുള്ള ആളുകളുടെ കാലിനോട് ചേർത്ത് വെക്കും. പക്ഷേ ലാക്കിന്നൽ മനാക്കിബ മുതബാഇദ, പല വള്ളികളിലും കാണാറുള്ള ഒന്നാണെന്ത്, കാലുകളൊക്കെ ചേർത്ത് വെക്കും, പക്ഷേ ചുമലുകൾ, ഷോൾഡറുകൾ അകന്ന് നിൽക്കുകയായിരിക്കും. വഹാദ ബിദ്അ, ഇത് ബിദ്അത്താണ് എന്നാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നത്. വസുന്നത്തു, അതിൽ സുന്നത്ത് എന്താണ്, അന്നനാന തറാസു ജമീഅൻ യറുസ്സുൽ വാഹിദു സാഹിബഹു, ഒട്ടിച്ചേർന്ന് നിൽക്കുക നമ്മൾ, നമ്മുടെ ഒരാൾ തൻ്റെ അടുത്ത് നിൽക്കുന്ന ആളോട് കാലുകളും അതുപോലെ തന്നെ ചുമലുകളും ചേർന്ന് അകന്ന് നിൽക്കാതെ, രണ്ട് കാലുകൾ അകന്ന് നിൽക്കാതെ അതേപോലെ തന്നെ ചുമലുകളും അകറ്റി നിർത്താതെ, നേരായ ബൽ നദഉഹ മുസ്തഖീമത്തൻ അലാ തബീഅതിഹ, നമ്മൾ ശരിയായ രൂപത്തിൽ അതിൻ്റെ പ്രകൃതത്തിൽ തന്നെ നേരെ നിൽക്കുകയാണ് വേണ്ടത് എന്നത് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ സഹോദരങ്ങളെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഗൗരവമായി നമ്മളീ ഹദീസുകളെ മനസ്സിലാക്കുക അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
5: തബാറക്കല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ റിയാദ് സ്വാലിഹീൻ, സൊഫുകൾ ചേർന്ന് നിൽക്കുക. ഈ വിഷയത്തിൽ ഹദീസുകൾ വിശദീകരിച്ച് ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.
6: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങളിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ലുഖ്മാൻ അലൈഹിസ്സലാമിൻ്റെ ഉപദേശങ്ങൾ, ഭാഗം 6. ക്ലാസ് എടുക്കുന്നത് ഇബ്രാഹിം സലഫി പുലമന്തോൾ.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകന് നൽകിയ ഉപദേശങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു ലുഖ്മാനിൻ്റെ 18-ാമത്തായത്തിൽ അദ്ദേഹം മകന് നൽകിയ മറ്റൊരു ഉപദേശത്തെക്കുറിച്ച് പറയുന്നു. അതെന്തായിരുന്നു? അദ്ദേഹം പറഞ്ഞു, വലാ തുസ്ഇർ ഖദ്ദക ലിന്നാസ്, നീ മനുഷ്യരോട് നിന്റെ കവിൾ കോട്ടരുത്, അഥവാ അവരുടെ മുഖത്ത് നിന്ന് നിന്റെ മുഖം തിരിച്ചു കളയുക, മുഖം ചുളിക്കുക, മുഖം ചെരിക്കുക, ഒരു പുച്ഛഭാവം നീ കാണിക്കരുത് എന്നാണ് പറയുന്നത്. മനുഷ്യരോട് നിന്റെ കവിൾ കോട്ടരുത്, ചിരിക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ നീ മറ്റുള്ളവരെ കൊച്ചായി കാണുന്ന, ചെറുതായി കാണുന്ന, അവരെ പുച്ഛിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് എന്നാണ്. ഇതിനെ വിശദീകരിക്കുമ്പോൾ മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ലാ തുഇരിൽ ബിവജ്ഹിക അനിന്നാസ് ഇദാ കല്ലംതഹും ഔ കല്ലമൂക് ഇഹ്തിഖാറൻ മിൻക ലഹും വസ്തിക്ബാറൻ അലൈഹിം വലാകിൻ അലിൻ ജാനിബക് വബ്സുത് വജ്ഹക ഇലൈഹിം. അഥവാ ആളുകൾ നിന്നോട് സംസാരിക്കുമ്പോഴോ നീ അവരോട് സംസാരിക്കുമ്പോഴോ അവരോടുള്ള അവഗണന കൊണ്ടോ അഹങ്കാരം കൊണ്ടോ നിന്റെ മുഖം നീ തിരിക്കരുത്. വലാക്കിൻ അലിൻ ജാനിബക്, പകരം അവരോട് വിനയത്തോടും സൗമ്യതയോടും കൂടി നീ പെരുമാറുക. വബുസുത്തു വജ്ഹക ഇലൈഹിം, സന്തോഷത്തോടെ അവരെ അഭിമുഖീകരിക്കുകയും ചെയ്യുക. ഇതാണ് ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകന് നൽകുന്ന ഒരു ഉപദേശം. അപ്പോൾ അഹങ്കാരം മൂലം, അഹംഭാവം മൂലം ജനങ്ങളുടെ നേരെ മുഖം ചുളിക്കുക, അവഗണന നിമിത്തം അവരിൽ നിന്ന് മുഖം തിരിക്കുക, ഇതൊന്നും നീ ചെയ്യരുത് മോനെ. പകരം പ്രസന്ന മുഖത്തോടും വിനയത്തോടും കൂടി നീ പെരുമാറണം. ഇത് സ്വഭാവരംഗത്തുള്ള എത്ര നല്ല ഉപദേശമാണ് എന്നാലോചിച്ച് നോക്കൂ. ഒരു മനുഷ്യനെ സൽസ്വഭാവിയാക്കി തീർക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമല്ലേ ഇത്? മറ്റുള്ളവരെ കൂടി പരിഗണിക്കുക എന്നുള്ളത്, ആരെയും ചെറുതായി കാണാതെ എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കുക എന്നുള്ളത്. സമൂഹത്തിൽ എല്ലാവരും ഒരുപോലെയല്ല, വ്യത്യസ്ത ജോലികൾ ചെയ്യുന്ന ആളുകളാണ്, സാമ്പത്തികമായി വ്യത്യസ്ത തട്ടുകളിൽ നിൽക്കുന്നവരാണ്. ചില ആളുകൾ ചെറിയ കുടിലുകളിൽ താമസിക്കുന്നവരാകും, പല ന്യൂനതകളുമുള്ളവരാകും, എന്നാലും എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിബിർ, അഹങ്കാരം എന്താണ് എന്ന് പഠിപ്പിക്കുമ്പോൾ അവിടുന്ന് പറയുന്നുണ്ട്, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദറത്തിൻ മിൻ കിബിർ. അഹങ്കാരത്തിൽ നിന്നൊരു അണുമണിത്തൂക്കം ഹൃദയത്തിലുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഇത് പറഞ്ഞപ്പോൾ ഒരു സ്വഹാബി ചോദിച്ചു, ഇന്ന റജുല യുഹിബ്ബു അയ്യകൂന സൗബുഹു ഹസന വനഅലുഹു ഹസനതൻ. പ്രവാചകനോട് ചോദിക്കുകയാണ്, ഞങ്ങളിൽ ഒരാൾ തൻ്റെ വസ്ത്രം അതുപോലെ തൻ്റെ ചെരുപ്പ് ഇതെല്ലാം നല്ലതാക്കുവാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, അപ്പം അത് അഹങ്കാരമാകുമോ എന്നാണ് ചോദിക്കുന്നത്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി, ഇന്നല്ലാഹ ജമീലുൻ, അല്ലാഹു ഭംഗിയുള്ളവനാണ്, യുഹിബ്ബുൽ ജമാൽ, ഭംഗിയെ അവൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. എന്നൊരു പ്രവാചകൻ എന്താണ് അഹങ്കാരമെന്ന് വിശദീകരിച്ചു. അൽ കിബുറു, അഹങ്കാരമെന്ന് പറഞ്ഞാൽ ബത്തറുൽ ഹഖ്, സത്യത്തെ നിരാകരിക്കൽ, നിഷേധിക്കലാകുന്നു. വഗംതുൻ നാസ്, ജനങ്ങളെ പുച്ഛിക്കലുമാകുന്നു, ജനങ്ങളെ കൊച്ചാക്കലുമാകുന്നു. ഇതാണ് അഹങ്കാരം. എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ ഈ അഹങ്കാരമുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോനെ, നിന്നിൽ അഹങ്കാരത്തിൻ്റെ ഒരു ലാഞ്ചന പോലും ഉണ്ടാകരുതേ എന്ന ഒരു വലിയ ഉപദേശമാണ് മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം മകന് നൽകുന്നത്. അപ്പോൾ അദ്ദേഹം ഇത്രയും നേരം മകന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടുന്ന, പ്രവർത്തന പദത്തിൽ കൊണ്ടുവരേണ്ടുന്ന, കർമ്മരംഗത്തുള്ള ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട ചില ഉപദേശങ്ങൾ നൽകി. പിന്നീട് സ്വഭാവരംഗത്തുള്ള ഇബാദത്തുകൾ, സ്വഭാവരംഗത്ത് പാലിക്കേണ്ടുന്ന മര്യാദകളാണ് മകന് പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാല്ലാ ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ മനസ്സിലാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
8: മാഷാല്ലാ, പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ എന്ന പ്രോഗ്രാമാണ് നമ്മൾ കേട്ടത്. ലുഖ്മാൻ അലൈഹിസ്സലാമിൻ്റെ ഉപദേശങ്ങൾ ഭാഗം 6. ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലമന്തോൾ.
9: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകരുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
10: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം! രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
1: അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഇജാബ ഓൺലൈൻ സംശയ നിവാരണ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. മതപരമായ നമ്മുടെ സംശയങ്ങൾ പ്രമാണബദ്ധമായി പരിഹാരം കാണുന്നതിന് വേണ്ടി പീസ് റേഡിയോ ഒരുക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ് അൽ ഇജാബ. അൽ ഇജാബയിൽ നേരിട്ട് വിളിക്കാവുന്ന ഒരു അവസരമാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ളത്. മതപരമായ സംശയങ്ങൾ പ്രമാണബദ്ധമായി പരിഹാരം കാണുന്നതിന് വേണ്ടി ഇന്ന് നമ്മോടൊപ്പം പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ളത് ബഹുമാന്യനായ മുഹമ്മദ് സ്വാദിഖ് മദീനിയാണ്. അദ്ദേഹത്തെയും ശ്രോതാക്കളെയും ഒറ്റവാക്കിൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ശ്രോതാക്കളുടെ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840. നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി വോയിസായോ ടെക്സ്റ്റായോ നിങ്ങളുടെ ചോദ്യങ്ങൾ അയക്കാവുന്നതുമാണ്. നമുക്ക് ഫീഡ്ബാക്ക് വഴി വന്ന ചോദ്യങ്ങളിൽ നിന്ന് ആരംഭിക്കാം. വളരെ വിശദമായ ഒരു ചോദ്യത്തിൽ ഒരു സഹോദരി അവരുടെ ഭർത്താവിൻ്റെ ചില പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നമസ്കാര വിഷയത്തിൽ അദ്ദേഹം വളരെ പിറകിലാണ്. വെള്ളിയാഴ്ച മാത്രമേ പള്ളിയിൽ പോകാറുള്ളൂ. മാത്രമല്ല, പലപ്പോഴും വീട്ടിൽ വന്ന് നമസ്കരിക്കാൻ പറഞ്ഞാൽ ആവാം ആവാം എന്ന് പറയുകയും ഇപ്പോൾ മക്കൾ വലുതായി, മക്കൾ അദ്ദേഹത്തെ കണ്ടല്ലേ പഠിക്കുന്നത്, അവളെ അല്ലെങ്കിൽ മറ്റു കുട്ടികളെ ഉപ്പയോടൊപ്പം നിസ്കരിക്കാൻ പറഞ്ഞാൽ അതുപോലും മുടങ്ങുന്ന സാഹചര്യമുണ്ട്. പലപ്പോഴും ചുണ്ടിനടിയിൽ വെക്കുന്ന ഒന്ന് രണ്ട് സാധനങ്ങൾ കാണാനിടയായി. ഇതെല്ലാം പറഞ്ഞ് വളരെ വിശദമായ ചോദ്യത്തിൽ അദ്ദേഹത്തെ ഒന്നു നേർമാർഗത്തിലാക്കാൻ എന്തുണ്ട് പരിഹാരം എന്നാണ് അവളെ വളരെ വിഷമത്തോടു കൂടി അവരുടെ ചോദ്യം.
2: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഅനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസീദ്നാ ഇൽമൻ യാ റബ്ബൽ ആലമീൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഭർത്താവിനെക്കുറിച്ച് ഭാര്യയുടെ പരാതിയാണ്. അവർ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ കണിശതയില്ല, പാൻപരാഗ് പോലുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നു എന്നത്. എന്താണ് പരിഹാരം? ഒന്ന്, ഭർത്താവിനെ ഉപദേശിക്കേണ്ട രൂപത്തിൽ ഉപദേശിക്കുക. രണ്ട്, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി അദ്ദേഹത്തിൻ്റെ ഹിദായത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ, പീസ് റേഡിയോ പോലുള്ള സംരംഭങ്ങൾ, ജുമാ ഖുതുബ, ഖുർആൻ ക്ലാസുകൾ, മുതിർന്ന ആളുകളെ ഉപദേശങ്ങൾ, അതിനൊക്കെ അദ്ദേഹത്തെ വിധേയനാക്കുകയും ചെയ്യുക. നമസ്കാരം വെള്ളിയാഴ്ച മാത്രമാണ് ജുമാ നമസ്കരിക്കുന്നത് എന്നാണ് ചോദ്യത്തിന് മനസ്സിലാകുന്നത്. നമസ്കാരം ഒരാൾ പൂർണ്ണമായി ഒഴിവാക്കിയാൽ പേര് എത്ര നന്നായിട്ടും കാര്യമില്ല, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി എന്നാണ് ഹദീസുകളുടെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കാം. അല്ലാഹദുല്ലദി ബൈനന വ ബൈനഹും സ്വലാ ഫമൻ തറകഹ ഫഖദ് കഫർ. നമ്മുടെയും മറ്റുള്ള ആളുകളുടെയും ഇടയിലുള്ള വ്യത്യാസം നമസ്കാരമാണ്. ആർ അത് ഉപേക്ഷിക്കുന്നുവോ അവൻ കാഫിറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ധാരാളം പ്രവാചകന്മാരുടെ ചരിത്രം ഉണർത്തിയ ശേഷം വിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിൽ പറഞ്ഞു, ഫഖലഫ മിൻ ബഅദീൻ ഖൽഫുൻ അല്ലാഹു സ്വലാത്ത വത്തബഉ ശഹവാത് ഫസൗഫ യൽഖൗന ഗയ്യ. ആ പ്രവാചകന്മാർക്ക് ശേഷം അവരുടെ പിൻഗാമികളായി ഒരു സമൂഹം വന്നു, നമസ്കാരം പാഴാക്കിക്കളഞ്ഞു, ദേഹേച്ഛകൾക്കനുസരിച്ച് അവർ ജീവിക്കുകയും ചെയ്തു. അവർ നരകത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നാണ്. നരകത്തിൻ്റെ ഭയാനകതയെക്കുറിച്ച് ഭർത്താവിനെ ഓർമ്മപ്പെടുത്തുകയും നമസ്കാരം നിർവഹിക്കാത്ത ആൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നും നാളെ പരലോകത്ത് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന നമസ്കാരത്തിൻ്റെ കാര്യത്തിലാണ് എന്നും അതിൽ രക്ഷപ്പെട്ടാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ എടുക്കാനുണ്ടാകുകയുള്ളൂ എന്നുമൊക്കെ തെരിയപ്പെടുത്തുക, മുതിർന്ന ആളുകളെ കൊണ്ട് ഉപദേശിക്കുക, കുട്ടികളെ മുന്നിൽ വെച്ചുകൊണ്ട് കുട്ടികൾ നമുക്ക് ഭാവിയിൽ നല്ലവരായി താങ്ങും തണലുമാകണം എങ്കിൽ നിങ്ങൾ മാതൃകയാകേണ്ടതുണ്ട് എന്നിത്യാദി കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അതിലപ്പുറം അള്ളാഹുവിനോട് അദ്ദേഹത്തിൻ്റെ ഹിദായത്തിനുവേണ്ടി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. നമസ്കാരം പാഠ ഉപേക്ഷിച്ച് ഇതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അപ്പോൾ പിന്നെ ഈ ഒരു കുടുംബജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല എന്നുകൂടി സഹോദരി മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ഹിദായത്ത് പ്രദാനം ചെയ്യുകയും അള്ളാഹുവിനെ ഭയപ്പെട്ട് അവനെ ആരാധിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും അതുവഴി അവരുടെ കുടുംബജീവിതം സന്തോഷപ്രദമാക്കുകയും ചെയ്യുമാറാകട്ടെ.
1: ആമീൻ. ഒരു കോളർ ലൈനിലുണ്ട്. ഹലോ, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: എന്റെ ചോദ്യം
1: ചോദിച്ചോളൂ. ശബ്ദം മുറിഞ്ഞു പോകുന്നു, ക്ലിയർ ഇല്ലല്ലോ. റേഞ്ചുള്ള ഭാഗത്തേക്ക് നിൽക്കൂ, ലൗഡ് സ്പീക്കർ ഓഫ് ചെയ്യൂ. താത്താന്റെ ഭർത്താവിനെ കാണാൻ പറ്റുമോ? മരിച്ചാൽ താത്താന്റെ ഭർത്താവിനെ മരിച്ചാൽ കാണാൻ പറ്റുമോ? ശബ്ദം മുറിഞ്ഞു പോവാണെങ്കിൽ റേഞ്ചുള്ള ഭാഗത്തേക്ക് ഒന്ന് മാറി നിൽക്കുവോ? ഹലോ. ആ ഓക്കെ, ആ പറയൂ.
3: പിന്നെ നിസ്കരിക്കുമ്പോ ഭയങ്കര വേദന
1: വീണ്ടും മുറിഞ്ഞു പോകുന്നു. റുക്കുവിന്റെ ശേഷമുള്ളത് കേട്ടില്ല.
3: ഓക്കെ,
1: സുജൂദിലേക്ക് പോകുമ്പോൾ ഇരിക്കാൻ പ്രയാസമാണ്, ഇരുത്തത്തിന് പ്രയാസമാണെന്നാണ്. എന്തു ചെയ്യുമെന്നാണോ ചോദ്യം? ഓക്കെ, ഉസ്താമാരോട് പറഞ്ഞു.
2: ഒന്നാമത്തെ ചോദ്യം സഹോദരിയുടേത്, ജ്യേഷ്ഠത്തിയുടെ ഭർത്താവിനെ കാണാൻ പറ്റുമോ അവരുടെ മരണശേഷം എന്നായിരിക്കും ചോദ്യം. അവിടെ മനസ്സിലാക്കേണ്ടത് മഹ്റമാണോ അല്ലയോ എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാളെ, ഒരു സ്ത്രീയെ, ഒരു പുരുഷനെ അത്യാവശ്യമായി കാണുക, കാര്യങ്ങൾ സംസാരിക്കുക, ഇതൊന്നും ഒരു നിഷിദ്ധമായ കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വരികയും അവനോട് സംശയങ്ങൾ ചോദിക്കുകയും ചെയ്യാറുണ്ടായിരുന്നുവല്ലോ. കുടുംബത്തിൽപ്പെട്ട ഒരാൾ, ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ്, അദ്ദേഹത്തെ കാണുകയും മാന്യമായി സംസാരിക്കുകയും ചെയ്യും തെറ്റായ ഒരു കാര്യമല്ല. മരണശേഷവും അങ്ങനെ തന്നെയാണ്. എന്നാൽ അവർ മഹ്റമാണോ, മഹ്റമിൻ്റെ വിധിയാണോ അവർക്കുള്ളത്? ഒരിക്കലുമല്ല. മഹ്റമാവുമ്പോൾ അവർക്ക് കൈകൊടുക്കാൻ പറ്റും, കൂടെ ഇരിക്കാൻ പറ്റും, അവരൊപ്പം യാത്ര ചെയ്യാൻ പറ്റും. ഇതൊന്നും ഇത്താത്തയുടെ ഭർത്താവിൻ്റെ കൂടെ ജീവിതകാലത്ത് പാടില്ലാത്ത കാര്യമാണ്, തനിച്ചാവുമ്പോൾ. മഹ്റം അല്ല എന്നർത്ഥം. അപ്പോൾ മഹ്റമല്ല എന്ന ബോധത്തോടുകൂടി ഉള്ള പെരുമാറ്റങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതോടൊപ്പം വളരെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇത്ര ശക്തമായൊരു ബന്ധം ഉള്ള സ്ഥിതിക്ക് ഒന്ന് കാണണം എന്നാഗ്രഹിക്കുന്നതും കാണുന്നതും തെറ്റായ ഒരു കാര്യമല്ല. അതോടൊപ്പം മനസ്സിലാക്കണം, ഒരു പുരുഷൻ മരിച്ചു കഴിഞ്ഞാൽ നാട്ടിലുള്ള എല്ലാ സ്ത്രീകളും കാണുക, അല്ലെങ്കിൽ ഒരു സ്ത്രീ മരിച്ചു കഴിഞ്ഞാൽ നാട്ടിലുള്ള എല്ലാ പുരുഷന്മാരും കാണുക എന്ന ഒരു ആചാരം പലപ്പോഴും കണ്ടുവരുന്നത് ഉണ്ട്. അതൊരു പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട വിഷയവുമല്ല എന്നാണ് ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരമായി പറയാനുള്ളത്. രണ്ടാമത്തെ ചോദ്യത്തിൽ, റുക്കോ വരെ നമസ്കാരത്തിന് പ്രശ്നമൊന്നുമില്ല, സുജൂദിൽ പോകുവാനും പിന്നീട് തശഹുദിന് ഇരിക്കുവാനും ഒക്കെ പ്രയാസമുണ്ട് എന്നാണ് ചോദ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അൽഹംദുലില്ലാ, അള്ളാഹു ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവിടെ മനസ്സിലാക്കേണ്ടത്, ഇത്തഖുല്ലാഹ മസ്തതഅതും, കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കുക. അപ്പോൾ റുക്കൂഇൽ സഹോദരിക്ക് യഥാർത്ഥ രൂപത്തിൽ നിർവഹിക്കാൻ സാധിക്കുന്നുവെങ്കിൽ, ശേഷം സുജൂദിലേക്ക് പോകാൻ കഴിയില്ല എങ്കിൽ ഒരു കസേരയിൽ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ സാധ്യമാകുന്ന രൂപത്തിൽ സുജൂദ് ചെയ്യാം. ആ സമയത്ത് ഒരു തലയിണയിലോ ഉയർന്ന സ്ഥലത്തോ തല പതിപ്പിച്ചു വെച്ചുകൊണ്ട് സുജൂദ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല. മറിച്ച് കസേരയിൽ ഇരുന്നാണ് എങ്കിൽ റുക്കോവിനേക്കാൾ അല്പം കൂടി താഴോട്ട് തല കുനിക്കുക, അപ്പോൾ സുജൂദായിത്തീരും. തശഹുദിനിരിക്കാൻ പ്രയാസമാണെങ്കിലും ഈ രൂപത്തിൽ സുജൂദിന് ശേഷം ഇരുന്നുകൊണ്ട് തശഹുദ് ചെയ്താൽ മതിയാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്.
1: ഉത്തരം വ്യക്തമായല്ലോ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന അൽ ഇജാബ ലൈവ് പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയം നേരിട്ട് വിളിച്ച് പരിഹാരം കാണാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 90 20 840 840. റമദാൻ മാസത്തിൽ ഭാര്യാഭർത്ത് ദമ്പതികൾ ശാരീരിക ബന്ധത്തിൽ അറിയാതെ ഏർപ്പെട്ടു. അവർക്കതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഇപ്പോൾ അതിന് പ്രായശ്ചിത്തം നൽകണോ? എന്താണ് അതിൻ്റെ വിധി? ഇപ്പോഴാണ് അതിനെക്കുറിച്ച് അവർക്ക് പഠിക്കാനും അറിയാനും സാധ്യമായത് എന്നാണ് ചോദ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത്.
2: റമദാനിൻ്റെ പകൽ സമയത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം, അവർ നോമ്പുകാരായിരിക്കെ പാടില്ല എന്നത് ഒരു ലറൂറിയായി ഓരോ മുസ്ലിമും അറിയേണ്ട അത്യാവശ്യ കാര്യമാണല്ലോ. ചോദ്യത്തിൽ നിന്നും മനസ്സിലാകുന്നതും അവർക്ക് അത് അറിയാമായിരുന്നു, പക്ഷേ അത് ചെയ്തു കഴിഞ്ഞാൽ ഇത്ര വലിയ പ്രായശ്ചിത്തമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടില്ല എന്നാണ്. വലിയ വൻപാപമായിട്ടാണ് ഇസ്ലാം അതിനെ പഠിപ്പിക്കുന്നത്. കബായിർ, വൻ പാപങ്ങൾപ്പെട്ടതാണ് റമദാനിൽ നോമ്പുകാരായിരിക്കെ ഭാര്യ ഭർത്താക്കന്മാർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനുള്ള പരിഹാരമായി പറഞ്ഞത്, പ്രവാചകൻ്റെ അടുക്കൽ ഇതേ രൂപത്തിൽ ഒരു വിഷയം വന്നപ്പോൾ, ഇത്ഖുറഖബ, ഒരു അടിമയെ മോചിപ്പിക്കണമെന്നാണ്. അപ്പോൾ അദ്ദേഹം അതിന് സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ തുടർച്ചയായി 2 മാസം നോമ്പനുഷ്ഠിക്കണമെന്നുമാണ്. അതിനും സാധ്യമാകാത്ത അവസ്ഥയാണ് എങ്കിൽ 60 പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണം എന്നുമാണ്. ഇതിൽ ഭർത്താവും ഭാര്യയും ഒരുപോലെ താല്പര്യമെടുത്തുകൊണ്ടാണെങ്കിൽ ഇരുവർക്കും ഈ കഫാറത്ത് പ്രായശ്ചിത്തം നിർബന്ധമാണ്. ഒരു കക്ഷിയാണ് എങ്കിൽ മറ്റേ കക്ഷി നിർബന്ധത്തിന് വഴങ്ങി മനസ്സമ്മതമില്ലാതെ ചെയ്തതാണ് എങ്കിൽ ആരാണോ നിർബന്ധിപ്പിച്ചത് അയാളുടെ മേൽ ബാധ്യതയായി തീരും എന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഉദ്ധരിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രായശ്ചിത്തം അറിയില്ലായിരുന്നു എന്നതുകൊണ്ട് പ്രായശ്ചിത്തത്തിൽ നിന്നും അവർ മുക്തരായി തീരുകയില്ല. ഏതൊരു മുസ്ലിമിനും അറിയാവുന്ന കാര്യമാണ് റമദാൻ്റെ പകൽ സമയത്ത് ഇത്തരം പ്രവർത്തനങ്ങൾ പാടില്ല എന്ന്. ഒരു പടി കൂടെ കഴിഞ്ഞ് ഒരു തെറ്റിദ്ധാരണ പോലും ആ വിഷയത്തിൽ ജനങ്ങൾക്കുണ്ടാകാറുണ്ട്. റമദാൻ്റെ രാത്രി കാലത്ത് പോലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം പാടില്ല എന്ന അതിരുകടന്ന ഒരു ചിന്ത വരെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അത് അനുവദനീയമാണ്. അതുകൊണ്ട് ഇത് അറിയാത്തൊരു കാര്യമല്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.
1: വിദേശ കമ്പനികളുടെ ചില ഔട്ട്ലെറ്റുകൾ, ഭക്ഷണത്തിൻ്റെ ചില ഔട്ട്ലെറ്റുകളൊക്കെ പല കമ്പനികളും നാട്ടിലുണ്ടല്ലോ, അത് കഴിക്കാമോ? അത് കേരളത്തിൽ ഹാലാലാകുമോ?
2: വിദേശ കമ്പനികളുടെ,
1: വിദേശ കമ്പനികളുടെ KFC പോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വിൽക്കുന്ന ഹോട്ടലുകൾ തരത്തിലുള്ള കമ്പനികളുടെ ഔട്ട്ലെറ്റുകൾ കേരളത്തിൽ പലപ്പോഴും ഉണ്ട്. അത്തരം സ്ഥാപനങ്ങളിൽ നിന്നും കഴിക്കൽ ഹാലാലാകുമോ എന്നാണ് ചോദ്യകർത്താവ് അന്വേഷിക്കുന്നത്.
2: ഭക്ഷണ വിഷയത്തിൽ ഒന്ന് സസ്യാഹാരങ്ങളാണ് എങ്കിൽ ഏതൊരാളുടെയും സസ്യാഹാരങ്ങൾ കഴിക്കാവുന്നതാണ്. അഥവാ മാംസമല്ലാത്ത മത്സ്യമാകട്ടെ, മറ്റ് പച്ചക്കറികളാകട്ടെ, ഫ്രൂട്ട്സുകളാകട്ടെ, ധാന്യങ്ങളാകട്ടെ, അവർ ഒരു ആരാധനയുടെ ഭാഗമായിട്ടല്ലാതെ, മറിച്ച് വിൽപ്പനക്കാകട്ടെ സൽക്കാരമാകട്ടെ, ഒരാൾ അത് മുസ്ലിമാകട്ടെ മുസ്ലിം അല്ലാത്ത ഒരാളാകട്ടെ നൽകുകയാണെങ്കിൽ സ്വീകരിക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. ഇനി അവർ വിൽക്കുന്നത് മാംസാഹാരമാണ്, അത് അറുത്തത് മുസ്ലിമാണ് എങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ വിദേശ കമ്പനികൾ നമ്മുടെ നാട്ടിൽ അവർ കച്ചവടം ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് അനുയോജ്യമായ രൂപത്തിൽ ഇസ്ലാമികമായ പിന്നെ ആ താല്പര്യങ്ങൾ കൂടി സ്വീകരിച്ചുകൊണ്ടായിരിക്കും മിക്കപ്പോഴും കച്ചവടം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി അത് സ്വീകരിക്കാം എന്നാണ് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ആ വിഷയം ഇപ്പോൾ ആരാണ് കോഴിയാണെങ്കിൽ കോഴി അറക്കുന്നത് ഒരു ഇസ്ലാമികമായ രൂപത്തിലാണോ, ചിലപ്പോഴൊക്കെ ഹലാൽ എന്ന ചിഹ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ അടിസ്ഥാനത്തിലാണെങ്കിൽ അവർ കച്ചവടം ചെയ്യുന്നത് നമുക്ക് സ്വീകരിക്കുന്നതിന് യാതൊരുവിധ കുഴപ്പവുമില്ല. വിദേശ കമ്പനികളാകട്ടെ സ്വദേശ കമ്പനികളാകട്ടെ വിദേശം സ്വദേശം എന്നൊന്നും കാര്യങ്ങളൊന്നും ഇസ്ലാമികമായി ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നാം പ്രത്യേകിച്ച് വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.
1: ചില വ്യക്തികളോട് അവർ ഉൾക്കൊള്ളുന്ന ആദർശത്തെയോ സംഘടനയോ ചോദിക്കുന്നത് പലപ്പോഴും അവർക്ക് ഇഷ്ടമാകാറില്ല. പലപ്പോഴും കോമൺ ആയിട്ട് അവർ മുസ്ലിമാണ് എന്ന് മാത്രമാണ് പറയുന്നത്. എന്നാൽ സലഫ് സാലിഹുകളുടെ കാലത്ത് അവർ പിന്നെ ഹദീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിച്ച് ഹദീസ് നിഷേധമുണ്ടോ, സഹാബാക്കളുടെ കാര്യത്തിൽ അവരുടെ നിലപാട് എന്തൊക്കെയെന്നായിരുന്നു ചോദിച്ച് മനസ്സിലായി. ഇന്നത്തെ കാലത്ത് ഇത്തരം ആളുകളുടെ അഖീദ മനസ്സിലാക്കാൻ ഏത് തരത്തിൽ അവരോട് എന്ത് ചോദിക്കും എന്നാണ് ചോദ്യകർത്താവിൻ്റെ സംശയം.
2: അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ മുസ്ലിമിനെ കാണുമ്പോഴും നിങ്ങൾ ഏത് സംഘടനയുടെ ആളാണ് എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ചില സാഹചര്യങ്ങളും സന്ദർഭങ്ങളിലും ചോദിക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ അതിന് അനുയോജ്യമായ രൂപത്തിൽ ചോദിക്കണം. ഉദാഹരണമായി ഒരാൾ ഒരു പണ്ഡിതൻ്റെ ഗ്രന്ഥം വായിക്കുന്നുവെങ്കിൽ അയാളുടെ അഖീദ എന്താണ്, അയാളുടെ വിശ്വാസം എന്താണ് എന്ന് അറിയേണ്ടതുണ്ട്. ഒരാളുടെ പ്രഭാഷണവും ക്ലാസ്സും കേൾക്കുന്നുവെങ്കിൽ അയാൾ അഖീദ എന്താണ് എന്ന് ചോദിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മുൻഗാമികളായ ആളുകളൊക്കെ സലഫ് സാലിഹ്, പ്രത്യേകിച്ച് ഹദീസ് വിഷയത്തിൽ ജർഹത്ത് ഹദീലിൻ്റെ പണ്ഡിതന്മാരൊക്കെ അവർ അഭിമുഖീകരിക്കുന്ന പണ്ഡിതന്മാരോട് അവരുടെ അഖീദ സ്വഹാബിമാരെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ചോദിക്കാറുണ്ട്. വൻപാപങ്ങൾ ചെയ്ത ആളെക്കുറിച്ച് അവർ നരകത്തിൽ ശാശ്വതരാണ് എന്നാണോ, അവർ ഇസ്ലാമെന്ന് പുറത്തുപോയി എന്നാണോ, ഇങ്ങനെയുള്ള ഖവാരിജ് മുഅ്തസിലി ചിന്തകളുണ്ടോ എന്ന് വേർതിരിച്ചറിയാൻ വേണ്ടി അവർ ചോദിച്ചിരുന്നു. അപ്പോൾ ഒരു ആളുടെ ഗ്രന്ഥം വായിക്കുക, ഒരാളുടെ പ്രഭാഷണം കേൾക്കുക, ഒരാളുടെ നസീഹത്ത് സ്വീകരിക്കുക എന്നൊക്കെ മുതിരുന്ന സന്ദർഭത്തിൽ ആരുടേതാണ് എന്ന് വേർതിരിച്ചറിയൽ അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരാൾ ചോദിക്കുക, അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന വാദമുണ്ടോ, അതല്ല അത് ഹറാമാണ് ഷിർക്കാണ് എന്ന് പറയുന്ന അതാണോ നിങ്ങളുടെ വാദം, ചോദിക്കാവുന്നതാണ്, ചോദിക്കേണ്ടതാണ്. അതിനനുസരിച്ചാണ് നമ്മൾ അവരെ സ്വീകരിക്കേണ്ടതും തള്ളേണ്ടതും. അത് ചോദിക്കുന്നത് ഒരു തെറ്റായ കാര്യമല്ല, വിഭാഗീയതയുള്ള ഒരു വിഷയവുമല്ല, മറിച്ച് നമ്മൾ റൂട്ട് സിറാത്തി മുസ്തഖീമ ഫത്തബിഉ വലാ തത്തബിഉ സുബുൽ, ഇതാണ് നമ്മുടെ സിറാത്തുൽ മുസ്തഖീം, അത് നിങ്ങൾ സ്വീകരിക്കണം, പിൻപറ്റണം, മറ്റ് ഉപറൂട്ടുകളെ നിങ്ങൾ സ്വീകരിക്കരുത് എന്ന ഖുർആനിൻ്റെ അധ്യാപനവും മുൻഗാമികളായ തബീഇങ്ങൾ മുതലുള്ള ആളുകൾ, അവർ തബീഇങ്ങൾ മാത്രമല്ല സഹായിമാരുടെ കാലത്ത് പോലും പിൽക്കാലത്ത് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ, ഫിത്രകൾ ഉണ്ടായപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ആളുകൾ പറയാറുണ്ട്, അവരെ ഹദീസ് പറയുമ്പോൾ നിങ്ങളുടെ റിജാലുകളെക്കുറിച്ച് ആരാ നിങ്ങൾക്ക് ഇക്കാര്യം പറഞ്ഞു തന്നത് എന്ന് ചോദിക്കാറുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ ചോദിക്കുന്ന യാതൊരുവിധ കുഴപ്പവും ഇല്ല.
1: നാം തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളിൽ നാളെ അള്ളാഹു നമ്മെ ചോദ്യം ചെയ്യും എന്ന് കേൾക്കാനിടയായി. ഇത് ശരിയാണോ? ഉദാഹരണത്തിന് വിവാഹബന്ധമൊക്കെ നാം തിരഞ്ഞെടുക്കുന്നതിൽ പെട്ടവയാണല്ലോ. അതേസമയം നമ്മുടെ മക്കൾ, നമ്മുടെ മാതാപിതാക്കൾ ഇവരെല്ലാം നമുക്ക് നാം തിരഞ്ഞെടുക്കാതെ തന്നെ അള്ളാഹു തന്നവരുമാണ്. അങ്ങനെയെങ്കിൽ അള്ളാഹു തന്നവരെ പറ്റിയും നാളെ നാം ചോദ്യം ചെയ്യപ്പെടുമോ എന്നാണ് ചോദ്യം.
2: നാം ചോദ്യം ചെയ്യപ്പെടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയ ഇത്തരം മാതാപിതാക്കളുടെ വിഷയത്തിൽ ഇന്ന മാതാപിതാവിനെ നൽകിയല്ലോ, അതെന്തുകൊണ്ടാണ് എന്ന ചോദ്യമല്ല. മറിച്ച് നാം ഓരോരുത്തരും നിർവഹിക്കേണ്ട ബാധ്യത നിർവഹിച്ചോ എന്നാണ്. എല്ലാ രംഗത്തും, ഇബാദത്ത് രംഗത്ത്, കച്ചവട രംഗത്ത്, വിവാഹരംഗത്ത്, ഇണയെ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ മാതാപിതാക്കളോട് ഹക്ക് നിർവഹിച്ചോ ഇല്ലയോ, കുടുംബങ്ങളോടും അയൽവാസികളോടും അതിഥികളോടും അള്ളാഹുമായുള്ള ഹക്ക് നിർവഹിച്ചോ, ഇത്തരം കാര്യങ്ങളിലാണ് ചോദ്യം ചെയ്യപ്പെടുക. ഒരാളുടെ പിതാവ് ഇന്ന നാട്ടുകാരനായി, ഇന്ന ദേശക്കാരനും ഭാഷക്കാരനും വർഗക്കാരനുമായി എന്നത് ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടുകയില്ല. യാ അയ്യുന്നാസു ഇന്ന ഖലഖനാകും മിൻ ദകറിൻ വ ഉൻസ, ഹോ മനുഷ്യരെ, നിങ്ങളെ ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നാം നിങ്ങളെ സൃഷ്ടിച്ചത്. വജഅൽനാകും, പിന്നീട് നാം നിങ്ങളെ പ്രത്യസ്ത ഗോത്രങ്ങളും വിഭാഗങ്ങളുമാക്കിയത് ലിതഅറഫു, നിങ്ങൾ പരസ്പരം അറിയുവാനും മനസ്സിലാക്കുവാനും വേണ്ടിയാണ്. അപ്പോൾ അള്ളാഹുവാണ് നിശ്ചയിച്ചത്. ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്തഖാക്കും, നിങ്ങൾ ഏറ്റവും മാന്യൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ സൂക്ഷ്മത പാലിക്കുന്നവനാവുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നിർവഹിക്കേണ്ട ബാധ്യതകൾ നിർവഹിച്ചോ? സുമ്മല തുസ്അലുന്ന യൗമൈദിൻ അനി നഈം, നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും, അള്ളാഹുമായുള്ള ഹക്കുകളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും, ഇബാദ് അടികളും അടിമകളുമായുള്ള ഹക്കുകളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. ഈ വിഷയത്തിലാണ് നമ്മൾ ചോദ്യം ചെയ്യപ്പെടുക.
1: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന അൽ ഇജാബ ഓൺലൈൻ ലൈവ് പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840. നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. ഒരു സ്ത്രീക്ക് ഒറ്റക്ക് ഹജ്ജിന് യാത്ര ചെയ്യാൻ പറ്റുമോ? ഷാഫി മദ്ഹബ് പ്രകാരം അങ്ങനെ ആവാം എന്ന് ചിലർ പറഞ്ഞു കേൾക്കുന്നു. എന്താണ് അതിന് അടിസ്ഥാനമായ പ്രമാണം എന്നാണ് അവരുടെ ചോദ്യം.
2: ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് ചെയ്യുവാൻ ചില നിബന്ധനകൾ പൂർത്തിയാകേണ്ടതുണ്ട്. പുരുഷന് ഹജ്ജ് ചെയ്യുവാൻ നിബന്ധനകൾ പൂർത്തിയാകേണ്ടതുപോലെ തന്നെ ആ നിബന്ധനകൾ ഒത്തുചേർന്നിട്ടില്ല എങ്കിൽ അവർക്ക് ഹജ്ജ് നിർബന്ധമില്ല. എന്തുകൊണ്ട് നീ ഹജ്ജ് ചെയ്തില്ല എന്ന അള്ളാഹുവിൻ്റെ ചോദ്യമുണ്ടാകുകയും അതിൻ്റെ പേരെ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുകയില്ല എന്നർത്ഥം. മനിസ്തതാ ഇലൈഹി സബീല, മക്കയിൽ എത്തിച്ചേരുവാനുള്ള ഇസ്തിതാഅത്ത് വേണം. അൽ ഇസ്തിതാഅ ഖുദ്റത്തുൽ മാലിയ വൽ ബദനിയ, ശാരീരികമായ കഴിവ് വേണം. അതേപോലെ തന്നെ സാമ്പത്തികമായ കഴിവ് വേണം, പണമുണ്ടായിരിക്കണം, യാത്ര ചെയ്യുവാനുള്ള ആരോഗ്യമുണ്ടായിരിക്കണം. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂടെ മഹറമും ഉണ്ടായിരിക്കണം, ഒന്നുകിൽ ഭർത്താവ് അല്ലെങ്കിൽ അവരുമായി വിവാഹബന്ധം നിഷിദ്ധമായ ആളുകളും കൂടെ ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ ഹജ്ജ് ചെയ്യേണ്ടതുള്ളൂ. സക്കാത്ത് കൊടുക്കാൻ കഴിയാത്ത ഒരാൾ ആളുകളിൽ നിന്ന് കടം വാങ്ങി സക്കാത്ത് കൊടുക്കേണ്ടത് ആവശ്യമില്ലല്ലോ. ഇതുപോലെ ഹജ്ജ് ചെയ്യുവാൻ ഉള്ള സാമ്പത്തിക ശേഷിയുണ്ട്, കൂടെ പോരാൻ ആളില്ല എങ്കിൽ അതിന് പേര് അള്ളാഹു ചോദ്യം ചെയ്ത് അവരെ ശിക്ഷിക്കുകയില്ല എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇതാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. എന്നാൽ ഷാഫി മദ്ഹബിൽ ഒരു കൂട്ടം സ്ത്രീകൾ ഒരുമിച്ചുണ്ട് എങ്കിൽ, നിർഭേദമായി പോകാനുള്ള സാഹചര്യമുണ്ട് എങ്കിൽ അങ്ങനെ പോകുന്നതിന് കുഴപ്പമില്ല എന്ന് പറയപ്പെടാറുണ്ട്. അതിന് ചില ഉപരിപ്ലവമായ തെളിവുകളും കൊടുക്കാറുണ്ട്. പിന്നെ ഹദർമൗത്തിൽ നിന്നും സൻആയിൽ നിന്നും മക്ക വരെ പിൽക്കാലത്ത് സ്ത്രീകൾക്ക് തനിച്ച് യാത്ര ചെയ്യുവാൻ ഹജ്ജ് ചെയ്യുവാനുള്ള സൗകര്യമുണ്ടാവും എന്ന രൂപത്തിലുള്ള ചരിത്ര ശകലങ്ങളും ഹദീസുകളുടെ ഭാഗങ്ങളും കൊടുക്കാറുണ്ട്. അത് മുഹ്തമലാണ്, പക്ഷേ വളരെ വ്യക്തമായ നസ് മുമ്പിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സഹാബി വന്ന് റസൂലെ ഇൻ ഇക്തുക്തിബ്തു, ഞാൻ യുദ്ധത്തിന് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഭാര്യയായിട്ട് ഹജ്ജിന് പുറപ്പെടുകയും ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂടെ ഒരു കൂട്ടം സ്ത്രീകളുണ്ടോ നിർഭയത്വമുണ്ടോ എന്നൊന്നും ചോദിച്ചില്ല. കാരണം നിർഭയത്വമുള്ള സാഹചര്യത്തിൽ തന്നെയാണ് അവർ പോകുന്നത്. അപ്പോൾ റസൂലുള്ളാഹി അവരോട് പറഞ്ഞത്, നിങ്ങൾ ഹജ്ജ് മഅ ഇംറാത്തിക്, നിൻ്റെ ഭാര്യയുടെ കൂടെ പോയി ഹജ്ജ് ചെയ്യുക എന്ന വ്യക്തമായ ഹദീസ് മുമ്പിലുണ്ടാകുമ്പോൾ അവ്യക്തമായ തെളിവുകൾ

0: മാണോ അതോ വൈവാഹിക ബന്ധത്തിലൂടെയുള്ള അമ്മായിമ്മ മരുമകൾ ഈ തരത്തിലുള്ള ബന്ധങ്ങൾക്കും ഈ ഇത് ബാധകമാണോ എന്നാണ് ശ്രോതാവിൻ്റെ സംശയം.
1: ബന്ധങ്ങൾ പല രൂപത്തിലാണ്. ഒന്ന് അഖ്രിബ, രക്തബന്ധം. അതിൽ മാതാപിതാക്കൾ, മക്കൾ, സഹോദരി സഹോദരങ്ങൾ, ഇതൊക്കെയാണ്, ഇത്തരത്തിലുള്ളതാണ് രക്തബന്ധം. മറ്റൊന്ന് കെട്ടുബന്ധം, അസ്ഹാർ. ഭാര്യ, ഭർത്താക്കന്മാർ, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പിന്നെ കുടുംബങ്ങൾ, അത് കെട്ടുബന്ധം. ഓരോന്നിനും ഓരോ ബാധകൾ നിർവഹിക്കേണ്ടതുണ്ട്. മാതാപിതാക്കളോട് ഇഹ്സാൻ ചെയ്യണം, ബിർറ് ചെയ്യണം, പുണ്യം ചെയ്യണം, ഗുണം ചെയ്യണം, അവരോട് ചേ എന്ന് പോലും പറയരുത് എന്നൊക്കെ ഖുർആൻ പറയുന്നു. അത് അവർക്ക് നൽകേണ്ട ബാധ്യതകൾപ്പെട്ടതാണ്. എന്നാൽ ആ ഒരു ഉമ്മയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ ആ ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് ആവുകയില്ല ഭർത്താവിൻ്റെ വാപ്പയും ഭർത്താവിൻ്റെ ഉമ്മയും. അഖ്രിബ അല്ല, അസ്ഹാറാണ്, കുടുംബ ബന്ധമല്ല, മറിച്ച് വിവാഹ ബന്ധത്തിലൂടെയുള്ള ബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അർത്ഥം അവർക്ക് യാതൊരു അവകാശവും നൽകേണ്ടതില്ല എന്നല്ല. നമ്മുടെ നാട്ടിലൊക്കെ കൂട്ടുകുടുംബമായി ജീവിക്കുന്ന സ്ഥിതിക്ക് നമ്മളവരെയൊക്കെ ഉപ്പ ഉമ്മ എന്ന് തന്നെയാണ് വിളിക്കാറുള്ളത്. അത്തരത്തിലുള്ള ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകൾ നിർവഹിക്കേണ്ടതുണ്ട്, ഒരിക്കലും വിസ്മരിക്കുവാൻ പാടില്ല എന്നത് കൂടെ കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
0: റബ്ബ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നാം റബ്ബ് സാക്ഷിയാണല്ലോ. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹങ്ങളെ മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു നിലപാട് ഒരു വിശ്വാസിക്ക് ചേർന്നതല്ലോ. ഇതിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് ഞാൻ തയ്യാറുമല്ല. ഉള്ളത് ഉണ്ട് എന്ന് പറയാൻ എനിക്ക് കഴിയുള്ളൂ. എന്നാൽ പലപ്പോഴും ഇലക്ഷൻ അതുപോലെ മറ്റുള്ള സർക്കാരിലേക്ക് കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ട ഘട്ടങ്ങൾ വരുമ്പോൾ ഇത്തരം ഉള്ള അനുഗ്രഹങ്ങളെ മറച്ചു വെക്കാൻ വേണ്ടി ചിലർ നിർബന്ധിക്കപ്പെടുന്നു. അത് ചിലപ്പോൾ ഭർത്താവ് ഭാര്യയോടായിരിക്കാം, ഭാര്യയോട് ഭർത്താവായിരിക്കാം, അല്ലെങ്കിൽ മാതാപിതാക്കളോ, പരസ്പരം വരുന്ന ഒരു സംഗതിയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കും? ഒരു സമാധാനപരമായ റബ്ബ് ഇഷ്ടപ്പെടുന്ന ഒരു രീതി അറിയിച്ചു തരണം എന്ന് അപേക്ഷിച്ചു കൊണ്ടാണ് ഒരു സഹോദരിയുടെ ചോദ്യം.
1: തെരഞ്ഞെടുപ്പ്, കണക്കെടുപ്പ് എന്നൊക്കെ വരുമ്പോൾ, സെൻസസ് ഒക്കെ വരുമ്പോൾ, സ്വാഭാവികമായും നിങ്ങളുടെ വീട്ടിൽ വാഹനമുണ്ടോ, ഇരുചക്രമാണോ, കാറാണോ, അല്ലെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽസ്, ഇതൊക്കെ ചോദിക്കാറുണ്ട്. അവിടെയൊക്കെ ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് എപ്പോഴും അവൻ സത്യസന്ധനായിരിക്കണം, അവൻ നിബന്ധനകൾ പാലിക്കുന്നവനാകണം, മറ്റുള്ള ആളുകൾക്ക് മാതൃകയാകണം. രാജ്യം അല്ലെങ്കിൽ രാജ്യത്തെ ഭരണാധികാരികൾ ഇത്തരം കണക്കുകൾ ചോദിക്കുമ്പോൾ അതിൽ ഉൾപ്പെടാത്ത താഴേക്കിടയിലുള്ള ആളുകൾക്ക്, ഉള്ള പ്രജകൾക്ക് സേവനം ചെയ്യുവാനും അവർക്ക് ആവശ്യമായ സർവീസുകൾ ചെയ്തു കൊടുക്കുവാനും വേണ്ടിയാണ്. അപ്പോൾ എല്ലാവരും കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യക്കാർക്ക് സഹകരണങ്ങൾ ലഭിച്ചുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ സത്യസന്ധമായ നിലപാടാണ് എടുക്കേണ്ടത്. രാജ്യത്ത് ജീവിക്കുമ്പോൾ രാജ്യത്തുള്ള ഭരണാധികാരികൾ കൊണ്ടുവരുന്ന ഇസ്ലാമിന് വിരുദ്ധമല്ലാത്ത എല്ലാ നിയമങ്ങളും പാലിക്കൽ മുസ്ലിങ്ങളുടെ മേൽ ബാധ്യതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ടത് ചില ആളുകൾ കള്ളം പറയുക, ചില ആളുകൾ സത്യം പറയുക, സത്യം പറഞ്ഞ ആളുകൾ അവഗണിക്കപ്പെടുക, അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗക്കാർ വളവ് കാണിക്കുക, മറ്റു സാധുക്കളായ ആളുകൾ രക്ഷപ്പെടാതിരിക്കുക എന്നതും ഉണ്ടാകുവാൻ പാടില്ല എന്നത് കൂട്ടത്തിൽ സൂചിപ്പിക്കേണ്ടതുണ്ട്.
0: ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വാലൈക്കും
0: അസ്സലാം. ചോദ്യം ചോദിച്ചോളൂ.
2: ഹലോ, ക്ലിയർ അല്ലേ?
0: അല്പം ക്ലിയർ കുറവുണ്ട്. ലൗഡ് സ്പീക്കർ ഓഫ് ചെയ്ത് റേഞ്ച് ഉള്ള ഭാഗത്തേക്ക് മാറിയെന്നാൽ നന്നായിരിക്കും. ഓക്കെ, ചോദിച്ചോളൂ.
2: പിന്നെ എന്റെ പെങ്കള് 2020 അജിന് പോയി. അങ്ങനെ അപ്പൊ അവിടുന്ന് അത് ബലികർമ്മ കഴിച്ചിട്ടില്ല, നിർവഹിച്ചിട്ടില്ല. അപ്പൊ ഇനിയിപ്പോ അത് ഇവിടെ ചെയ്യാൻ പറ്റുമോ?
1: അവര് ഏത് തരത്തിലുള്ള ഹജ്ജാണ്, ഇഫ്റാദാണോ, ഖിറാനാണോ, തമത്തു ആണോ, അഥവാ അറവ് കൊടുക്ക?
2: അല്ല, അവര് തമത്തു ആയിട്ട് ആണ് ചെയ്തിട്ടുള്ളത്. കാരണം കുറച്ച് നേരത്തെ പോയിട്ടുണ്ട്.
1: അതെ, അവരാദ്യം
2: നേരത്തെ അജിന് പോയിട്ടുണ്ട്. അപ്പോ ഉംറ ചെയ്ത് അതിന് തഹല്ലുൽ ആകാനാണ് സാധ്യത.

0: അവര് എന്തുകൊണ്ടാണ് അറിവ് കൊടുക്കാതിരിക്കാൻ കാരണം?
1: അത് ഏതോ പ്രൈവറ്റ് ഗ്രൂപ്പിലാണ് പോയിട്ടുള്ളത്. അപ്പൊ അവര് അങ്ങനെ അതിനത്ര പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നാ പറഞ്ഞേ.
0: നമ്മുടെ നാട്ടിൽ ചെയ്യാറുള്ള ഒന്ന് അറിവില്ലാത്ത ഹജ്ജ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ ഹജ്ജിന് കൊണ്ടുപോകാറുണ്ട്. അവർ ചെയ്യാറുള്ള ഷാഫി മദ്ഹബിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് മക്കയിൽ നിന്നും ഹജ്ജ് തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പായി മദീനയിലേക്ക് പോവുകയും ആദ്യം മക്കയിലെത്തിയപ്പോൾ ഉംറ ചെയ്തിട്ടുണ്ടാവും, പിന്നീട് മദീനയിലേക്ക് പോകുന്നു. മദീനയിൽ നിന്ന് ഹജ്ജിന് മാത്രം ഇഹ്റാം ചെയ്ത് നേരെ മിനായിലേക്ക് പോകുന്നു. അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് ആദ്യത്തെ ഉംറ കഴിഞ്ഞു, അത് കഴിഞ്ഞ് യാത്ര പുറപ്പെട്ടു. പിന്നീട് അവർ മദീന മീക്കാത്ത് വിട്ട് കടന്ന് മദീനയിൽ നിന്നും പിന്നീട് മക്കയിലേക്ക് വരുന്നത് നേരെ ഹജ്ജിന് വേണ്ടിയാണ്. അത് ഇഫ്രാദാണ് എന്ന ഒരു ധാരണയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അറവ് വേണ്ട എന്നവർ ചിന്തിച്ചത്. ഒരു പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം നിങ്ങളുടെ സഹോദരി അങ്ങനെ ചെയ്ത്. പക്ഷേ നാം ചൊവ്വന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് യാത്ര പുറപ്പെട്ട ആളുകളാണ് അവർ. അവർ ആ ഒരു മാസത്തിൽ ശവ്വാൽ മാസത്തിൽ ഹജ്ജ് ഉംറ ചെയ്യുകയും അല്ലെങ്കിൽ ഹജ്ജിൻ്റെ മാസത്തിൽ ഉംറ ചെയ്യുകയും പിന്നീട് അതേ വർഷം തന്നെ നാട്ടിലേക്ക് മടങ്ങാതെ ഹജ്ജ് കർമ്മം നടത്തുകയും ചെയ്ത സ്ഥിതിക്ക് അവർ തമത്വമായിട്ടാണ് പരിഗണിക്കപ്പെടുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ അവർ അറവ് കൊടുക്കണം. അറവ് കൊടുക്കാനുള്ള കാശില്ല എങ്കിൽ 10 നോമ്പ് ഹജ്ജിൻ്റെ ഇടയിൽ നിർവഹിക്കണം. 3 നോമ്പ് ഹജ്ജിൻ്റെ സമയത്തും 7 നോമ്പ് നാട്ടിൽ മടങ്ങിയെത്തിയതിന് ശേഷവും എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ബഖറയിലൂടെ പറയുന്നത്. അപ്പോൾ അറിവില്ലായ്മ കൊണ്ടാണ് എങ്കിൽ അവർ അറുത്ത് കൊടുക്കുക. അത് തന്നെയും ഇവിടെയല്ല അറുത്ത് കൊടുക്കേണ്ടത്, മറിച്ച് മക്കയിലുള്ള അല്ലെങ്കിൽ ഹജ്ജിന് അറവ് എവിടെയെല്ലാം നിർവഹിക്കാൻ പറ്റുമോ, മിനായിൽ നിർവഹിക്കാം, മക്കയിൽ നിർവഹിക്കാം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അറുത്ത് അവിടെയുള്ള പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ആ അറവ് ഇവിടെ നിർവഹിക്കാൻ പാടില്ല. ഒരു പിന്നെ ആരെങ്കിലും അവിടെ ഏൽപ്പിച്ചാലും മതിയാവുന്നതാണ്. അതാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കാനുള്ളത്.
2: ഉത്തരം വ്യക്തമായല്ലോ.
0: ഇല്ല, അവര് അറുത്ത് കൊടുക്കാൻ ഇപ്പോൾ കഴിയാത്ത സ്ഥിതി, അജിന്റെ സമയം കഴിയുകയും ചെയ്തു. ഇനി അവർ അറുത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാഹു തആല ആലം.
2: വ്യക്തമായല്ലോ.
0: അതെ, 10 നോമ്പ് നോറ്റാൽ അതിൽ 3 നോമ്പ് ഹജ്ജിൻ്റെ സമയത്താണ് നിർവഹിക്കേണ്ടത്. അത് ഏതായാലും സാധിക്കില്ലല്ലോ. വസബഅത്തുൻ ഇദാ റജഅത്തുൻ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. 7 നോമ്പ് നാട്ടിൽ മടങ്ങിയതിന് ശേഷവും അത് ഹജ്ജിൻ്റെ വേളയിൽ അറക്കാൻ സാധിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരങ്ങനെയാണ് നിർവഹിക്കേണ്ടത്. ഒരു പക്ഷേ അവരറിവില്ലായ്മ മുഖേനയോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ചില ഉസ്താദ്മാർ പറഞ്ഞ ഒരു അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലോ അവർ ചെയ്തെങ്കിൽ ഒരു പക്ഷേ അവർ മഅ്സൂറായിരിക്കും. അല്ലാഹു തആല ആലം. അതെ, ഇവിടെയല്ല അവർ കൊടുക്കേണ്ടത്. അറവ് നടത്തുകയാണെങ്കിൽ ഇവിടെയല്ല അവർ നടത്തേണ്ടത്.
2: സൂറത്തുൽ ബഖറ യുടെ തഫ്സീർ ക്ലാസ്സിൽ ഉപാധി വെച്ചുകൊണ്ടുള്ള നേർച്ച ഇസ്ലാമിൽ അനുവദനീയമല്ല എന്ന് കേൾക്കാനിടയായി. എന്നാൽ കുറേ മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സ്ഥലം ഇന്ന എമൗണ്ടിന് വിറ്റുപോയാൽ ഞാൻ പള്ളിക്ക് ഒരു സംഖ്യ കൊടുക്കാം എന്ന് നിയത്ത് ചെയ്തിരുന്നു. ആ സ്ഥലം ഇതുവരെ വിറ്റുപോയിട്ടില്ല. അപ്പോൾ ആ നേർച്ച എനിക്ക് ബാധ്യതയാണോ എന്നാണ്. അതോടൊപ്പം അവരുടെ മറ്റൊരു ചോദ്യം, ഞാൻ ഹജ്ജിന് പോകാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട്, കിട്ടിയാൽ ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹവുമുണ്ട്. അതിനു മുമ്പ് നേർച്ച വെട്ടുക എന്നത് പ്രയാസമാണ്. ആ നേർച്ച എനിക്കിപ്പോൾ ബാധ്യതയാണോ? ബാധ്യതയാണെങ്കിൽ അത് എൻ്റെ ഹജ്ജിന് തടസ്സമാകുമോ എന്നാണ് അവരുടെ ചോദ്യം.
0: നിബന്ധന വെച്ചുകൊണ്ട് നേർച്ച ചെയ്യുക പൊതുവെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട വിഷയമല്ല, മറിച്ച് നിരോത്സാഹപ്പെടുത്തേണ്ട വിഷയമാണ് എന്നാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്. കാരണം അത് അള്ളാഹുമായുള്ള അത് മോശമായ ഒരു പെരുമാറ്റമാണ്, മര്യാദയാണ് എന്നാണ് എന്ന് മനസ്സിലാക്കുക. കാരണം നിബന്ധന വെച്ച് റബ്ബേ നീ എനിക്കത് ചെയ്തു തരണം എങ്കിൽ ഞാൻ നിനക്ക് അത് ചെയ്തു തരാം എന്ന് പറയുമ്പോൾ ഒരു നല്ല അദബല്ല അതിലുള്ളത്. അതുകൊണ്ട് തന്നെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട വിഷയവും അല്ല. സമ്പന്നൻ്റെ സമ്പത്ത് പുറത്ത് ലുബ്ധൻ്റെ സമ്പത്ത് അതിലൂടെ പുറത്തെടുത്ത് മാത്രമാണ് ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഏതായിരുന്നാലും ശരി, ഇവർ ഡിമാൻഡ് വെച്ച് അങ്ങനെ ഒരു നേർച്ച ചെയ്തപ്പോൾ ആ ഡിമാൻഡ് പൂർത്തീകരിച്ചിട്ടില്ല. അവരുടെ സ്ഥലം അവരുദ്ദേശിച്ച വിലക്ക് വിറ്റുപോയിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു അവസരത്തിൽ ഇതുവരെ വിറ്റുപോകാത്ത സമയം വരെ അവർക്ക് നേർച്ച പൂർത്തിയാക്കേണ്ട ആവശ്യവുമില്ല, അവർക്ക് ഹജ്ജിന് പോകാവുന്നതാണ്.
2: ഹലോ,
3: ഹലോ,
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ.
2: ചോദ്യം ചോദിച്ചോളൂ.
3: ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനൊരു മനോരോഗിയാണ്. അപ്പൊ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കാറുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക്. ഒരു നിമിഷത്തിൽ ഞാനങ്ങനെ ചെയ്തു പോയാൽ എനിക്ക് പഠിത്തം കുറച്ചു തരുമോ?
0: സഹോദരി, മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് കാര്യവിവരമില്ലാത്ത, വകതിരിവില്ലാത്ത, ബുദ്ധി നഷ്ടപ്പെട്ട ഒരു സഹോദരിയല്ല നിങ്ങൾ. കാരണം വളരെ വ്യക്തമായി തന്നെ അത് തെറ്റാണ് എന്നും അത് പുറത്തു തരുമോ എന്നൊക്കെ ചോദിച്ചാൽ ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരാളാണ്. സഹോദരി മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ദുനിയാവിലേക്ക് വേണ്ടി വന്നത് അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിനു വേണ്ടിയാണ്. തബാറക്കൽ ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ജീവിതവും മരണവും നൽകിയത് എന്നാണ്. വലനബ്ലുവന്നക്കും, തീർച്ചയായും നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. വലനബ്ലുവന്നക്കും ഷൈഇൻ മിൽ ഖൗഫ് വൽ ജുഉ്, പട്ടിണി, ഭയം, വേണ്ടപ്പെട്ട ആളുകളുടെ വേർപാട്, ഇങ്ങനെ നാം നിങ്ങളെ പരീക്ഷിക്കും എന്നാണ് പറയുന്നത്. വബഷിരി സ്വാബിരീൻ, അത്തരം പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുന്നു. സഹോദരി മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ കടന്നു വന്നത് പ്രവാചകന്മാർക്കായിരുന്നു. അഷദ്ദുന്നാസി ബലാ അൻ അൽ അംബിയ തുമ്മൽ അംസലു ഫൽ അംസൽ, ഏറ്റവും കടുത്ത പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നത് പ്രവാചകന്മാർക്കായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അഗ്നികുണ്ഡത്തിലേക്ക് എറിയപ്പെട്ടു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നാട് വിട്ട് ഹിജ്റ പോകേണ്ടി വന്നു. ഇബ്നു കമയുടെ ഇടിയേറ്റു. പ്രവാചകൻ്റെ നെറ്റിയിൽ പടച്ചട്ടയുടെ ആണി തറച്ചു. അങ്ങനെ ഓരോ പ്രവാചകന്മാർ. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് രോഗം ബാധിച്ചു. യൂനസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കടലിലേക്ക് എടുത്തെറിയപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇതാ അഹബ്ബ് റസൂലുള്ള പറഞ്ഞു, അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇബ്തലാഹും, അവനെ പരീക്ഷിക്കും. അങ്ങനെ പരീക്ഷണത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ ഒരു പാപവുമില്ലാത്തവനെ പോലെ അവൻ നടക്കുമെന്നാണ്. ഉമ്മു സാഹിബ് എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ അടുത്ത്, രോഗിയായ സഹോദരിയുടെ അടുത്ത് പ്രവാചകൻ സന്ദർശിക്കാൻ ചെന്നു. മാലക്കിയ ഉമ്മു സാഹിബ് ഔ ഉമ്മു മുസയ്യബ്, ഉമ്മു സാഹിബ്, ഉമ്മു സയ്യബ്, നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? ഉമ്മ ലാ ബാറക്കല്ലാഹു ഫീ, നശിച്ച പനിയാണ് റസൂല് എന്ന് പറഞ്ഞപ്പോൾ, ആ പനിയെ പഴിക്കരുത്, കാരണം ആ അത് മുഖേന നിങ്ങളുടെ പാപങ്ങൾ പൊഴിക്കപ്പെടുന്നു എന്നാണ്. സഹോദരി മനസ്സിലാക്കണം, ഒരാൾ ഈ ദുനിയാവിൽ നിന്ന് മാത്രം ജീവിക്കേണ്ടവനല്ല, കാരണം മരണത്തിന് ശേഷമാണ് ശാശ്വതമായ ജീവിതം എന്നത്. ഖുർആൻ സൂറത്ത് ആലു ഇംറാനിലെ 185-ാമത്തെ ആയത്തിലൂടെ ആ കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഫഖദ് ഫാസ്, അതാണ് ഈ ഫമൻ സുഹ്സി അനിൽ നാരി വഉദ്ഖില ജന്ന ഫഖദ് ഫാസ്, ആ നരകത്തിൽ പ്രവേശിക്കാതെ സ്വർഗത്തിൽ പ്രവേശിച്ചുവോ അവനാണ് യഥാർത്ഥത്തിൽ വിജയിച്ചവനെന്നാണ്. അപ്പോൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ആവശ്യമായ അമലുകളും വിശ്വാസങ്ങളും ചെയ്തുകൊണ്ടേ ഇരിക്കുക. ചെറുതാണെന്ന് തോന്നുന്ന സൽക്കർമ്മങ്ങൾ പോലും ഗൗരവമായി കണ്ട് ആത്മാർത്ഥമായി ചെയ്യുകയാണ് വേണ്ടത്. ആത്മഹത്യ വലിയ പാപമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ കത്തി കൊണ്ട് കുത്തി ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ നരകത്തിൽ അത് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കും. അതേപോലെ വിഷം കഴിച്ചുകൊണ്ടാണ് ഒരാൾ ആത്മഹത്യ ചെയ്ത് എങ്കിൽ അവൻ നരകത്തിൽ അത് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുമെന്നാണ്. ഒരാൾ പർവ്വതത്തിന് മുകൾ കയറിക്കൊണ്ട് താഴോട് ചാടി ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ അവൻ അത് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുമെന്നാണ്. ആത്മഹത്യ ഒന്നിൻ്റെയും പരിഹാരമല്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ല, അള്ളാഹുവിൽ വിശ്വസിക്കുകയും യഥാർത്ഥ ഈമാൻ്റെ ഉടമകളാകുകയും അതേപോലെ തന്നെ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ഓർമ്മിച്ചുകൊണ്ട്, അള്ളാഹുവെ മറ്റുള്ള ആളുകൾക്ക് നൽകാത്ത എത്രയോ വലിയ അനുഗ്രഹം നീ എനിക്ക് നൽകി, ബുദ്ധിശക്തി നൽകി, സംസാരിക്കുവാനുള്ള കഴിവ് നൽകി, എനിക്ക് നൽകിയ രോഗം മറ്റുള്ള ആളുകൾക്ക് നൽകിയ രോഗത്തേക്കാൾ ചെറുതാണല്ലോ എന്ന് വിചാരിച്ച് അള്ളാഹുവിനെക്കുറിച്ച് നല്ലത് വിചാരിച്ച് ആണ് മുന്നോട്ട് പോകേണ്ടത്. ലാ തമൂത്ത നഹദും ഇല്ലാ യുസ്നുല്ലാഹു ബിൻല്ലാ. വഫാത്തിൻ്റെ തൊട്ട് അടുത്ത ദിവസങ്ങളിലായി, തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലായി റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ മരിക്കുന്ന വാളിൽ അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിച്ചുകൊണ്ടേ മരിക്കാൻ പാടുള്ളൂ എന്നാണ്. അതുകൊണ്ട് ആത്മഹത്യ പരിഹാരമല്ല. നമ്മൾ ഈ ദുനിയാവിൽ മാത്രം ജീവിക്കേണ്ടവരല്ല. അറ്റമില്ലാത്ത കാലത്തോളം സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ പൊരുത്തം നേടിക്കൊണ്ടായിരിക്കണം ജീവിക്കേണ്ടത്. അതുകൊണ്ട് ഒരിക്കലും അത്തരം ചിന്ത ഉണ്ടാകാൻ പാടില്ല എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. നല്ല മനസ്സ് നൽകുവാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അതോടൊപ്പം ഖുർആൻ പാരായണം ചെയ്യുക, നല്ല ക്ലാസ്സുകൾ കേൾക്കുക, പീസ് റേഡിയോ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക, നല്ലവരുമായുള്ള സഹവാസങ്ങൾ പുലർത്തുക. ഒരിക്കലും തനിച്ചിരിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. എന്തെങ്കിലും ചെറുതോ വലുതോ ആയി ദുനിയാവിൻ്റെയോ ആഹ്റത്തിൻ്റെയോ ആയ എന്തെങ്കിലും ചെയ്തികൾ പ്രവൃത്തികൾ ജോലികൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാട്ടെ.
2: ഉത്തരം വ്യക്തമായല്ലോ. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക കേട്ടോ. അല്ലാഹു സ്വർഗം നൽകാനായിരിക്കാം നിങ്ങളുടെ ഈ അസുഖം ക്ഷമിക്കുക. നിങ്ങൾ ധൈര്യമായിരിക്കുക, നമ്മളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഈ അസുഖം അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം തരാനുള്ള ഒരു നിമിത്തമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അണ്ഡം ദാനം ചെയ്യുന്നത് ഇസ്ലാമിൽ അനുവദനീയമാണോ എന്നാണ് ഫീഡ്ബാക്ക് വഴി വന്ന മറ്റൊരു ചോദ്യം.
0: അണ്ഡം ദാനം ചെയ്യാൻ പാടില്ല. ഇപ്പോൾ മനുഷ്യ ശരീരത്തിലെ അവയവങ്ങൾ ദാനം ചെയ്യാൻ പാടുണ്ടോ ഇല്ലയോ എന്ന ആധുനിക പണ്ഡിതന്മാരുടെ ചർച്ചയിൽ ഒരിക്കലും ദാനം ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് ഒന്നുകിൽ പുരുഷൻ്റെ ബീജം അല്ലെങ്കിൽ സ്ത്രീയുടെ അണ്ഡം. കാരണം അവിടെ അൻസാബുകൾ, കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ വേർതിരിവുണ്ടാവുന്നു. കുട്ടിയുടെ വാപ്പയായപ്പോൾ ഒരു സ്ത്രീയുടെ അണ്ഡം മറ്റൊരു പുരുഷൻ്റെ ബീജവുമായി സംയോജിപ്പിച്ച് ഭാര്യയുടെ ഗർഭാശയത്തിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ യഥാർത്ഥ ഉമ്മ ആരാണ്? പ്രസവിച്ച ഉമ്മയാണോ അതല്ല അണ്ഡം ദാനം ചെയ്ത സ്ത്രീയാണോ? അവരിൽ ആര് മരിച്ചാൽ ആർക്കാണ് അനന്തര സ്വത്ത് കിട്ടുക? ആരോടാണ് ഉമ്മയുള്ള ബാധ്യതകൾ നിർവഹിക്കേണ്ടത്? ഒട്ടനവധി ചോദ്യങ്ങൾ. ആരാണ് കുട്ടിയെ നോക്കേണ്ടത്? ആരാണ് കുട്ടിക്ക് വേണ്ട ചെലവിന് കൊടുക്കുക? ഒട്ടനവധി വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേവലം ഒരു സിന ഹറാമാണ് എന്ന് മാത്രമല്ല, മറിച്ച് അണ്ഡം ദാനം ചെയ്യുക വഴി ഒട്ടനവധി ദീനിയായ പ്രശ്നങ്ങൾ ഉത്ഭവിക്കുന്നു എന്നതുകൊണ്ട് തന്നെ അണ്ഡം ദാനം ചെയ്യാൻ പാടില്ല.
2: പലിശയുമായി ബന്ധപ്പെട്ട് ബാങ്കിൽ ചെയ്യുന്ന ഒരാളെ, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ, ഇല്ലെങ്കിൽ ബാങ്ക് പോലെയുള്ള പലിശ ഇടപാടുകൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഇവരുടെ മക്കളെ വിവാഹം ചെയ്യുന്നത് തെറ്റാണോ അറിഞ്ഞുകൊണ്ട് എന്നാണ്.
0: ഒരു കുട്ടിയുടെ വാപ്പ അല്ലെങ്കിൽ ഉമ്മ അവർ ബാങ്കിൽ ജോലി ചെയ്യുന്നു, സ്വാഭാവികം പലിശയുള്ളൊരു ബാങ്കിലാണ് ഉദ്ദേശിക്കുന്നത്. ആ വീട്ടിൽ നിന്നുള്ള കുട്ടി വിവാഹം കഴിക്കുന്നത് അനുവദനീയമാണോ എന്നാണ്. കുട്ടിയുടെ ദീനീ നിഷ്ഠ നോക്കുക. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. വാപ്പ ബാങ്കിൽ ജോലി ചെയ്യുന്നുണ്ടോ ഉമ്മ അവിടെ തൂപ്പ് ജോലിക്കാരിയാണോ എന്നുള്ളതല്ല. വിവാഹം കഴിക്കാൻ പോകുന്ന കുഞ്ഞ്, ആ കുട്ടി അത് ഇസ്ലാമികമായ നിഷ്ഠയുള്ളവരാണോ നിഷ്ഠയുള്ളവളാണോ, അതിൻ്റെ അടിസ്ഥാനത്തിൽ കല്യാണം കഴിക്കാവുന്നതാണ്. വാപ്പ ബാങ്കിൽ ജോലി ചെയ്യുന്നു എന്നത് പ്രശ്നമാക്കേണ്ടതില്ല.
2: വീട്ടിൽ നിന്നും 3 കിലോമീറ്റർ ദൂരെയാണ് തൗഹീദ് ആദർശമുള്ള പള്ളി. പോകുന്ന വഴി വിജനവുമാണ്. സുബഹി സമയത്ത് പ്രത്യേകിച്ചും നായകളും കുറുക്കന്മാരുമൊക്കെ കാണാറുമുണ്ട്. എന്നാൽ വീടിനടുത്തുള്ള പള്ളി ബിദഅത്ത് മറ്റും ഖുറാഫാത്തുകളൊക്കെയുള്ള, താരതമ്യേന ഖുറാഫാത്ത് കുറവാണെങ്കിലും സുബഹിക്ക് കുനൂത്ത്, മഗ്‌രിബിന് ശേഷം ഹദ്ദാദ് എന്നിവയൊക്കെ ഉണ്ടാവാറുണ്ട്. ഞാൻ ജമാഅത്ത് നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ എന്തു ചെയ്യും? വീട്ടിനടുത്തുള്ള ഈ പള്ളിയിൽ പോവുകയാണോ വേണ്ടത്, അതോ ദൂരെയുള്ള തൗഹീദി പള്ളിയിലേക്കാണോ പോകേണ്ടത്? ഇവിടെ പോവുകയാണെങ്കിൽ സുബഹിന് കുനു തോന്നുമ്പോൾ ഞാൻ എന്തു ചെയ്യണം എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം.
0: അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തൗഹീദിൽ അധിഷ്ഠിതമായ പള്ളി ദൂരെയാണുള്ളത്. അങ്ങോട്ട് എത്തിപ്പെടൽ പ്രയാസകരവുമാണ്. അവിടുത്തെ ബാങ്ക് കേൾക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് നിർബന്ധമില്ല. നേരെ മറിച്ച് വീടിൻ്റെ തൊട്ടടുത്ത് പള്ളിയുണ്ട്. ആ പള്ളിയിൽ ബിദ്അത്തും മറ്റു കാര്യങ്ങളും ഒന്നും അധികമായൊന്നുമില്ല. മറിച്ച് ഒരു പക്ഷേ കൂട്ടുപ്രാർത്ഥന ഉണ്ടാവും, അല്ലെങ്കിൽ സുബഹിക്ക് കുനൂത്തുണ്ടാവും, അല്ലെങ്കിൽ ഇഷാ മഗ്‌രിബിൻ്റെ ഇടയിൽ ഹദ്ദാദ് ഉണ്ടാവും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. അവിടെ സുബഹി നമസ്കരിക്കാവുന്നതാണ്. പക്ഷേ സുബഹി നിസ്കരിക്കുമ്പോൾ അവർ കുനൂത്തിൽ പങ്കെടുക്കേണ്ടതില്ല. ഷേഖ് ആധുനികരായ പല പണ്ഡിതന്മാരും ആ വിഷയത്തിൽ അവർ നിലപാട് സ്വീകരിച്ച് കാണും. സുലൈമാൻ റുഹൈലി എന്ന് പറയുന്ന ഇന്ന് സൗദി അറേബ്യയിൽ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരിൽ പ്രഗത്ഭനായ അദ്ദേഹം ആ വിഷയത്തിൽ കൊടുത്ത ഫത്വകളിലൊക്കെ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹിക്ക് നിത്യമായി ഖുനൂത്ത് ഓതിയിട്ടില്ല. അത് പല സഹായിമാരും ഐ ബുനയ്യ മുഹ്ദത്തുൻ, അത് മുഹ്ദത്താണ്, പുതിയതാണ് എന്നൊക്കെ സഹായിമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിൽ നമസ്കാരത്തിൽ ഇമാമിനെ പിന്തുടരേണ്ടതുണ്ട്. നമസ്കാരത്തിൽ ചെയ്യേണ്ട ഒരു കർമ്മം, ചെയ്യേണ്ടതല്ലാത്തൊരു കർമ്മത്തിൽ ഇമാമ് ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ഇമാമിനെ പിന്തുടരേണ്ട ആവശ്യമില്ല. കുനൂത്ത് അവർ ചെല്ലുന്ന പാടിൽ ഈ ഇഹ്തിദാൽ ചൊല്ലേണ്ട പ്രാർത്ഥനകൾ ചൊല്ലിയാൽ മതിയാകും എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു തആല ആല.
2: 14 വർഷമായി വസ്വാസ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയുടേതാണ് ചോദ്യം. അദ്ദേഹം പറയുന്നത്, നിസ്കാരത്തിലും കുളിയിലുമൊക്കെ നിയത്ത് മനസ്സിൽ കരുതിയാൽ മതി എന്നറിയാം, പക്ഷേ എനിക്കതിന് കഴിയുന്നില്ല. നാവ് കൊണ്ട് പറഞ്ഞാലേ ശരിയായി എന്നെനിക്ക് തോന്നുകയുള്ളൂ. അത് തന്നെ കുറേ തവണ നാവ് കൊണ്ട് ഉച്ചരിച്ചാലേ ഒരു സംതൃപ്തി വരികയുള്ളൂ. ഇങ്ങനെ ചെയ്താൽ എൻ്റെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടുകയില്ലേ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം.
0: അത് ഇബാദത്തിൻ്റെ വിഷയത്തിൽ വസ്വാസുണ്ട് എങ്കിൽ കേവലം ഇബാദത്തിൽ മാത്രം അത് ഒതുങ്ങി നിൽക്കുകയില്ല, കുടുംബജീവിതത്തിലും ഒക്കെ വലിയ പ്രശ്നങ്ങളുണ്ടാകും. അതൊരു ഷെയ്ത്താനിയത്താണ്, വസ്വാസാണ്. ഇബ്നു അക്കീൽ റഹിമഹുള്ള ഹംബലി മദ്ഹബിലെ പണ്ഡിതനായ അദ്ദേഹത്തോട് ഒരാൾ വന്ന് പറഞ്ഞു, ഞാൻ ഇറാഖിലെ ടൈഗ്രീസ് നദിയിൽ വലിയ ശുദ്ധിക്ക് വേണ്ടി കുളിച്ച് വന്നാലും അത് കുളി ഒന്ന് പൂർണ്ണമായിട്ടില്ലേ എന്നൊരു തോന്നലുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാണ് നിസ്കരിക്കുക എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നിസ്കരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ നിസ്കരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താ കാരണം? കാരണം ഭ്രാന്തന്മാർക്ക് നിസ്കാരമില്ല എന്നാണ് ഒരു തമാശ രൂപത്തിൽ അദ്ദേഹം പറഞ്ഞത്. അത്ര ഗൗരവമാണ് വിഷയം. വസ്വാസ് ഒരാൾക്ക് ബാധിച്ചു കഴിഞ്ഞാൽ ഒതു കൊടുക്കാൻ വെള്ളം തികയില്ല, ജമാഅത്ത് അയാൾ എത്ര ഒതു കൊടുത്താലും ജമാഅത്തിന് പങ്കെടുക്കാൻ അയാൾക്ക് സാധിക്കുകയില്ല, കുളിക്കാൻ വെള്ളം തികയില്ല. അവിടെ നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ച് ജീവിക്കേണ്ടവരാണ് നമ്മൾ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുദ്ദു കൊണ്ട് ഒതു കൊടുത്തിരുന്നു, രണ്ട് കൈപ്പിടിയുള്ള ഒരു വെള്ളം കൊണ്ട് ഒതു കൊടുത്തിരുന്നു. 4 മുതൽ 5 വരെ മുദ്ദു കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിച്ചിരുന്നു. അതിനേക്കാൾ വലിയ ഒരാളാണോ ഈ ചോദ്യകർത്താവ്? അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഴ പെയ്തപ്പോൾ ആ ചെളിയിൽ സുജൂദ് ചെയ്താൽ ഹദീത്ത് കാണാൻ സാധിക്കും. ഫുഖഹാക്കളെല്ലാം പറയുന്നു, മഴ പെയ്ത് ആ മഴവെള്ളത്തിലൂടെ ഒരാൾ നടന്നു വന്നു അല്ലെങ്കിൽ വെള്ളം തെറിച്ചുവെങ്കിൽ അതിനെക്കുറിച്ച് കൂലങ്കുശമായി ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ്. ഉദുവിൻ്റെ കാര്യത്തിൽ പോലും ഒരാൾക്ക് വയറിൽ എന്തൊരു അളക്കം പോലെ, ഒരു ശബ്ദം പോലെ, അതിൻ്റെ പേരിൽ അയാൾ നിസ്കാരത്തിന് പിൻവാങ്ങേണ്ടതില്ല. ഹത്തായ സ്മാസൗത്തിൻ ഔയജ് ദരീഹ, സ്മെല്ല് അനുഭവപ്പെടുക, ശബ്ദം കേൾക്കുക, എന്തെങ്കിലും ഒരു വസ്വാസ് കൊണ്ട് നിസ്കാരം അതൊന്നും പിന്മാറേണ്ടതില്ല എന്നാണ് ഒട്ടനവധി തെളിവുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ അവർ പിന്നെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു പോലുള്ള ആളുകൾ കുത്തേറ്റ സന്ദർഭത്തിൽ നമസ്കരിച്ച് കാണുവാൻ സാധിക്കും. ഉദറുള്ള ആളുകളും ഉദറില്ലാത്ത ആളുകളൊക്കെ അതിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ ഏതായിരുന്നാലും ശരി, കുറേ വസ്വാസുകളും കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അദ്ദേഹം വസ്വാസ രോഗിയാണെന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യമുണ്ട്. അതുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഷെയ്ത്താൻ അവൻ്റെ അമലുകൾ ഇങ്ങനെ കൊണ്ടുപോകും, സുന്നത്തിൽ നിന്ന് വിദൂരമാക്കപ്പെടും, ഒരു സംഘടിതമായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുകയില്ല. ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സൈക്യാട്രിസ്റ്റ്, ഒരു ഇതുമായി മനോരോഗ വിദഗ്ധനുമായി ഈ വിഷയം ഒന്ന് ചർച്ച ചെയ്യുന്നതും അദ്ദേഹത്തെ കാണുന്നതും നന്നായി തീരും എന്നും കൂടെ സൂചിപ്പിക്കുകയാണ്.
2: എൻ്റെ ഭാര്യ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നു. ഇസ്ലാമിക വസ്ത്രധാരണവും മറ്റും ദീനി ചുറ്റോടും കൂടിയാണ് അവൾ ജീവിക്കുന്നത്. ഡ്രൈവിംഗ് സ്കൂളിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത് ഒരു സ്ത്രീ തന്നെയാണ് ടീച്ചർ എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഇതിന് ഇസ്ലാമിക മാനം എന്താണ്, അനുവദനീയമാണോ എന്നാണ്?
0: അതെ, ഡ്രൈവിംഗ് ഇന്നത്തെ കാലത്ത് സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ ഡ്രൈവിംഗ് ചെയ്യാറുണ്ട്. ദീനിയായിട്ട് അതിനൊരു തെറ്റായ കാര്യമൊന്നും ഇല്ല. പാലിക്കേണ്ട മര്യാദ, വസ്ത്രധാരണമാകട്ടെ അല്ലെങ്കിൽ തനിച്ച് യാത്ര ചെയ്യുകയാണ് എങ്കിൽ തനി ഒരു നീണ്ട യാത്ര അവർ തനിച്ച് യാത്ര ചെയ്യാൻ പാടില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങൾ, ഇസ്ലാമികമായ മര്യാദകൾ പാലിച്ച് കൊണ്ട് തന്നെ അവർക്ക് ഡ്രൈവിംഗ് ചെയ്യുന്നതിന് യാതൊരുവിധ കുഴപ്പവും ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്.
2: ഒരു സത്യവിശ്വാസി എന്ന നിലക്ക് ഒരാൾക്ക് ജോലി, പൈലറ്റ് ജോലി തിരഞ്ഞെടുക്കാമോ എന്നാണ്. ലോണൊന്നും എടുക്കാതെ പിന്നെ ഇത് പഠിക്കാനും അനുവദനീയമാണോ? മിക്ക ഫ്ലൈറ്റ് കമ്പനികളും താടി പഠിക്കാൻ പറയാറുണ്ട്, എന്നാൽ ചിലർക്ക് അത് നിർബന്ധമില്ല എന്നുകൂടി അദ്ദേഹം ചോദ്യത്തിൻ്റെ അവസാനം കൂട്ടിച്ചേർക്കുന്നു.
0: പൈലറ്റ് ജോലി ഒരാൾക്ക് സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന ചോദ്യം ചോദിക്കാൻ ഒരു കാരണമുണ്ടാകുമല്ലോ. ഒരു പക്ഷേ അതിന് ചോദിച്ച് താടി വടിക്കാൻ ആവശ്യപ്പെടുന്നു എന്നാണ്. അതോടൊപ്പം അദ്ദേഹം പറയുന്നു താടി വടിക്കാൻ പറയാത്ത ഇപ്പോൾ സൗദി എയർലൈൻസ് പോലുള്ള എയർലൈൻസുകൾ താടിയുള്ള എത്രയോ ആളുകൾ പൈലറ്റ്മാരെ അറിയാം. അപ്പോൾ പൈലറ്റ് ജോലി ഒരു ഹറാമായ കാര്യമല്ല, അത് അനുവദനീയമായ കാര്യമാണ്. അപ്പോൾ താടി വടിക്കാൻ പറയുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ല, അത് നിശ്ചിതമായ കാര്യങ്ങൾ പറയും. ഇസ്ലാമിന് അനുയോജ്യമല്ലാത്ത കാര്യങ്ങൾ, സ്വീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ഒരു പൈലറ്റ് ജോലിക്ക് മാത്രമല്ല, ഒരു ഹോട്ടൽ ജോലിയിലാകട്ടെ, ഒരു വസ്ത്രക്കടയിലാകട്ടെ, എവിടെയാണെങ്കിലും ഇസ്ലാമികമായ മര്യാദകൾ പാലിച്ചുകൊണ്ട് ആ ജോലി ചെയ്യാവുന്നതാണ്.
2: ഹലോ,
4: ഹലോ,
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
4: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
2: ചോദ്യം ചോദിച്ചോളൂ.
4: നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് പള്ളിയിൽ ഇരുന്ന് ഖുർആൻ ക്ലാസ് കേൾക്കാൻ പറ്റുമോ?
0: നിസ്കരിക്കാൻ, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ പാടില്ലാത്ത സമയത്ത് പള്ളി എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് അവിടെ ഖുർആൻ ക്ലാസ് കേൾക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. പള്ളിയിൽ സ്ത്രീകൾക്ക് ആ സമയത്ത് നിസ്കാരത്തിന് നിസ്കാരം പാടില്ലാത്ത സ്ഥലമാണ്. അതേപോലെ തന്നെ ഖുർആൻ ക്ലാസ് ആകട്ടെ, പള്ളിയിൽ പ്രവേശിക്കാൻ ആ സന്ദർഭത്തിൽ അവർക്ക് പാടില്ല. നേരെ മറിച്ച് പള്ളിയുടെ വരാന്ത, പള്ളിയിൽ ഉൾപ്പെടാത്ത ഭാഗങ്ങളുണ്ടാവും, ബാത്റൂമിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ പള്ളിയിലൊരു ഭാഗത്ത് ഇമാമിന് താമസിക്കാനുള്ള റൂമോ, പള്ളിയല്ലാത്ത ഭാഗത്ത് അവർക്ക് പ്രവേശിച്ച് ഖുർആൻ ക്ലാസ്സും മറ്റും കാര്യങ്ങൾ കേൾക്കാവുന്നതാണ്. ആയിഷ റളിയല്ലാഹുവിനോട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാവിലീനിൽ ഖുംറ, ആ ചെറിയ പായൊന്ന് എടുത്തുകൊണ്ട ആയിഷ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടും പള്ളിയും വളരെ അടുത്താണല്ലോ. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിലാണ്, നബി പള്ളിയിലുമാണ്. അപ്പോൾ പള്ളിയിലേക്ക് അങ്ങ് എടുത്തു എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞാൻ ആർത്തവകാരിയാണ്. അപ്പോൾ റസൂലുള്ള പറഞ്ഞു നിന്റെ ആർത്തവം നിന്റെ കയ്യിലല്ലോ, കാരണം ആയിഷ റളിയല്ലാഹുവിനോട് ആവശ്യപ്പെട്ട കൈ ആ പായൊന്നെടുത്ത് പള്ളിയിലേക്ക് നീട്ടിക്കൊടുക്കാനാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല ഹദീസ് എന്ന് മനസ്സിലാക്കേണ്ട സ്വഹാബിയ വനിതകളൊക്കെ ആർത്തവകാര്യങ്ങൾക്ക് പള്ളിയിൽ പ്രവേശിക്കുവാൻ പാടില്ലായിരുന്നു എന്ന് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് ഖുർആൻ ക്ലാസ് ഒക്കെ പള്ളിക്കകത്ത്, പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത്, എത്തിക്കാഫിരിക്കാവുന്ന സ്ഥലത്ത് അവർക്ക് പ്രവേശിക്കുവാൻ പാടില്ല. അല്ലാഹു തആല ആലം.
2: ഉത്തരം വ്യക്തമായല്ലോ. പള്ളി പള്ളി തന്നെയാണോ?
0: ഒരു പക്ഷേ പള്ളിയുടെ മുഗൾ ഭാഗം മദ്രസിന് വേണ്ടി സജ്ജമാക്കിയതാണ് എങ്കിൽ അവിടെ ഇരിക്കാവുന്നതാണ്, കാരണം പള്ളിയുമായി പരിഗണിക്കപ്പെടുന്നില്ല. അല്ലെങ്കിൽ പള്ളിയുടെ ഒരു ഭാഗം ഇമാമിന് റൂമായിട്ട് മുമ്പ് തന്നെ അങ്ങനെ നിശ്ചയിക്കപ്പെട്ടതാണ് എങ്കിൽ അത് പള്ളിയായി പരിഗണിക്കപ്പെടുന്നതല്ല. ഒരു ബിൽഡിംഗ് ആയി എന്നുള്ളതല്ല. ഇപ്പോൾ പല നഗരങ്ങളിലൊക്കെ ഒരു ഫ്ലോർ പള്ളിയായിരിക്കും, മുഗൾ ഫ്ലോറിൽ കച്ചവടം കാര്യങ്ങൾ നടക്കാറുണ്ട്, അതിന് മുകളിൽ താമസം ഉണ്ടാകാറുണ്ട്. അപ്പോൾ പള്ളി എന്ന് പറയാവുന്ന സ്ഥലത്ത് അവിടെ ആർത്തവ സമയത്ത് സ്ത്രീകൾ പ്രവേശിക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാഹു തആല ആലം.
2: വ്യക്തമായല്ലോ. നമുക്ക് അനുവദിക്കപ്പെട്ട സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഏതായാലും ധാരാളം ശ്രോതാക്കളുടെ ചോദ്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ഒരുപാട് പേരുടെ സംശയങ്ങൾ പ്രമാണബദ്ധമായി ഉത്തരം നൽകിയ താങ്കൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പി സിയുടെ ശ്രോതാക്കൾ വീണ്ടും ഇതുപോലെയുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി മതപരമായ കാര്യങ്ങളിൽ സംശയ നിവാരണം നടത്തി പരലോകത്ത് സ്വർഗപ്രവേശത്തിലെ അവസരമായി ഇതിനുപയോഗപ്പെടുത്തണമെന്ന് വസീത്ത് ചെയ്തുകൊണ്ട് ഈ പ്രോഗ്രാം അവസാനിച്ചതായിരിക്കുന്നു. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
5: പീസ് റേഡിയോയിൽ ഇനി ദൃശ്യം. സിൽക്ക് സിറ്റി ഭഗൽപൂരിലൂടെ ആ മടക്കയാത്ര. വിവരണം നസറുല്ല സുലാഹി, കൂടെ വിട്ടി അബ്ദുസലാം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. പതിവ് പോലെ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മൾ ഒരു ദീർഘിച്ച യാത്രയുടെ അവസാനത്തിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. നസറുള്ള സുലൈൻ്റെ കൂടെ സുലൈ, നമ്മൾ പിന്നെ ഓർമ്മകളിങ്ങനെ അയവിറക്കിക്കൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു വെച്ചത് നാഥുലയിൽ നിന്നുള്ള തിരിച്ചു മടക്കായിരുന്നു,
7: ചൈന ബോർഡറിൽ നിന്ന്.
6: നമ്മുടെ അന്നത്തെ പ്ലാൻ അനുസരിച്ച് നമ്മൾ ആ യാത്രയുടെ അവസാനത്തിലേക്ക് അടുത്തു. പിറ്റത്തെ ദിവസം കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തിരിച്ച് വൈകുന്നേരം തിരിച്ച് നാട്ടിലേക്ക് വരാം. ട്രെയിൻ ഏകദേശം ടിക്കറ്റ് കൺഫേമാണ്.
7: അതെ അതെ.
6: അപ്പോൾ നമ്മൾ അവിടുന്ന് നാതുലയിൽ നിന്ന് ഒരുക്ക് നമുക്ക് അനിഷ്ടകരമായ സംഭവങ്ങൾ മടക്കയാത്രകളുണ്ടായെങ്കിലും അസംസ്കാരം കഴിഞ്ഞ് നമ്മൾ വണ്ടി വന്നു, നമ്മളെ എവിടേക്ക് എത്തിക്കണം, നമുക്ക് നേരെ സിലിഗുരിയിൽ. സിലിഗുഡിയിൽ അവിടെ നമ്മൾ എത്താൻ വേണ്ടിയിട്ട് അവിടുന്ന് അങ്ങോട്ടുള്ള ഏകദേശം എത്ര സമയം യാത്ര ഉണ്ടാവും?
7: മൂന്ന് മണിക്കൂർ. ഏറ്റവും നമ്മൾ അങ്ങോട്ട് ഏകദേശം ഒരു 4 മണിക്കൂർ യാത്ര ഇവിടെ വെച്ചിട്ടുണ്ട്, സമയം പിടിച്ച്
6: തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ.
7: ആ ഫസ്റ്റ് നമുക്ക് കയറുമ്പോൾ, കാരണം കയറ്റം കയറുന്ന ഒരു പ്രയാസവും ആ ടൈമും ഒക്കെ അങ്ങനെയായിരുന്നു. നേരെ വെച്ച് തിരിച്ച് നമ്മൾ അവിടുന്ന്
6: പോരുന്ന സമയം ഒരു 6 മണി 6 മണി
7: 5:30 6 മണിയുടെ ഇടയിൽ. അതിൽ നാതുലയിൽ നിന്ന് നമ്മൾ തിരിച്ച് ഇറങ്ങിയ തന്നെ കുറച്ച് സമയം നമുക്ക് വൈകിട്ടുണ്ട്.
6: അതെ.
7: പിന്നെ ഡ്രൈവറുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും അവിടെ നമ്മൾ അഥവാ നാതുലയിലേക്കൊക്കെ യാത്ര സ്വന്തം യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ആ ഒരു മുന്നറിയിപ്പ് ശ്രദ്ധിക്കുന്നത് നല്ലത് കൂടെയാണ്. സ്വന്തമായിട്ട് ചെയ്യുന്നവർക്ക്, പാക്കേജ് ആയിട്ട് ചെയ്യുന്നവർക്കല്ല, അവിടെ ഒറ്റയ്ക്ക് പോയി നമ്മൾ സ്വന്തമായി പാസ് എടുത്തൊക്കെ പോകുമ്പോൾ ഇവരുടെ ഇതേപോലുള്ള ഡ്രൈവർമാരുടെ കൂടെ ആയിരിക്കും നമ്മൾ പോവുക, സ്വന്തം വണ്ടിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അത് അതിൻ്റേതായ ചില പ്രയാസങ്ങളും ഉണ്ടാവാം, അത് അതിനൊരു മാനസിക തയ്യാറെടുപ്പ് ഉണ്ടാവണമെന്ന് ഒരു പിന്നെ മുൻകൂട്ടി നമ്മൾ അതിനൊരു ധാരണ ഉണ്ടാവണമെന്ന് പറയാൻ വേണ്ടി മാത്രം. എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളാം എന്ന് നിർബന്ധമല്ല, പല ആളുകളും നല്ല ഡ്രൈവർമാരും കാര്യമുണ്ട്. നമ്മൾ ആ തിരിച്ചു വന്നപ്പോൾ നമ്മൾ ഹോട്ടൽ അവിടുത്തെ റൂം ബോയ് തന്നെ നമ്മളോട് പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും അനിഷ്ടകരമായ സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കത് കംപ്ലയിൻറ്റ് കൊടുക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ അവൻ പറയേണ്ടായി. കാരണം ഡ്രൈവർമാർ അവിടെയുള്ള ഇപ്പം ഗാംഗ്ടോക്കിലുള്ള ഡ്രൈവർമാരുണ്ടാവാം, അതുപോലെ തന്നെ നേരത്തെ നമുക്ക് കിട്ടിയ ഡ്രൈവർ പുറത്തുള്ളവരാണ്.
6: അതെ.
7: അവനെ എനിക്ക് തോന്നുന്നു
6: നേപ്പാളിൽ തോന്നുന്നു,
7: നേപ്പാൾ ആ ഭാഗത്ത് എവിടെ ഉള്ളവരാണ് തോന്നുന്നു. അപ്പം അവൻ അവൻ്റേതായിട്ടുള്ള സ്വഭാവം കാണിച്ചു എന്നേ ഉള്ളൂ, എല്ലാവർക്കും അങ്ങനെ വന്നോളമെന്നില്ല. എന്തായാലും തിരിച്ച് നമ്മൾ വൈകുന്നേരം 5:30 6 മണിക്കിടയിൽ അവിടുന്ന് ഇറങ്ങുന്നു.
6: അവിടെ
7: നമുക്ക് 9 മണിക്ക് എവിടുന്ന് സിലിഗുഡിയിൽ നിന്ന് ലാസ്റ്റ് ബസ്സാണ്
6: പൂർണിയിലേക്ക്. കാരണം നമുക്ക് പൂർണിയിലേക്ക് കിട്ടണം.
7: അതെ.
6: എന്നുള്ളതായിരുന്നു നമ്മളെ കണ്ടീഷൻ. കാരണം അവിടെ എത്തിയിട്ട് സ്വയലക്തർ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ദാൽക്കോലയിൽ. അപ്പോൾ സ്വയലക്തറിൻ്റെ വീട്ടിലേക്ക് അവിടെ എത്തുകയാണെങ്കിൽ അവിടെ കിടക്കാനുള്ള സംവിധാനമൊക്കെ അവൻ റെഡിയാക്കാം എന്ന് പറഞ്ഞിരുന്നു. അവസാനത്തെ ബസ് 9:30 ഏകദേശം
7: 9:30 ഇടയിൽ പോകുന്നു
6: പറഞ്ഞിരുന്നു. നമ്മൾ ആ സമയത്ത് തന്നെ പിന്നെ സലൈപ്പനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ഏകദേശം വണ്ടി പിന്നെ റെഡിയാകും. അപ്പം അപ്പോഴേക്കും നമ്മുടെ ഡ്രൈവർ ആ ഒരു യാത്ര അവിടെ നിന്ന് അങ്ങോട്ട് ഈ ഒരു നിശ്ചിത സമയം തിരിച്ചുള്ള യാത്ര, അതിവേഗതയിലുള്ളൊരു യാത്ര.
7: അതെ അതെ. അതെ. നമ്മൾ വിചാരിച്ചതിനേക്കാൾ സ്പീഡിൽ അവനെന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ എത്തിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് അവർ നമ്മോട് പിന്നെ കോൺട്രാക്ട് ചെയ്തിട്ടുള്ളൊരു ക്യാഷിനേക്കാൾ നമ്മൾ അവനെന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ തൃപ്തിപ്പെട്ട് അവന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവന് ഭയങ്കരമായിട്ട് അവന്, കാരണം അവരൊക്കെ ഒന്നും അത്ര അങ്ങനെ ഒരു അനുഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ നല്ലൊരു പിന്നെ റെസ്പോൺസ് ആയിരുന്നു നമ്മൾ ചെയ്തത്. പക്ഷേ
6: അത്രയും വേഗതയിൽ നമ്മൾ അവിടെ, പ്രത്യേകിച്ചും നമ്മൾ ഇവിടെ സിലിഗുരിയിലെത്തും. സിലിഗുരി വെസ്റ്റ് ബംഗാൾ അല്ലേ, എൻ്റെ ഭാഗമല്ലേ. അപ്പം അവിടെ എത്തുമ്പോൾ ആ ഒരു ബംഗാളിൻ്റെ ഒരു ഒരു ബഹളമയമായ അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ അവിടെ പൊടി പിടിച്ച ആകെ. പക്ഷെ അവിടെ
7: മുകളിൽ നിന്നുള്ള തണുപ്പെല്ലാം വിട്ടു,
6: ഒക്കെ വിട്ടു, അതൊക്കെ പോയി.
7: ആഴത്തെ പോയിക്ക് ഭയങ്കര ചൂടും അന്തരീക്ഷമൊക്കെ മാറി മൊത്തത്തിൽ ബഹളമായി. നമ്മൾ ആ ഒരു പിന്നെ സിലിഗുരി എന്ന് പറഞ്ഞാൽ തന്നെ ന്യൂ ജയ്പാൽഗുരി അതുപോലെ തന്നെ സിലിഗുരി ആകെ നല്ല തിരക്കുള്ള സമയം കൂടിയാണ് ആ ടൈം എന്ന് പറയുന്നത്. അവിടത്തേക്ക് നമ്മൾ 9:30 എന്തായാലും ബസ് പോകുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ ഏജന്റ് നമ്മൾ ഓക്കെ പറയണത്.
6: ഓക്കെ, വണ്ടി പോയിട്ടില്ല, ഞങ്ങൾ വന്നോളൂ, റെഡി ആവുള്ളൂ എന്നൊക്കെ പറഞ്ഞതാണ്.
7: അതെ അതെ. അങ്ങനെ നമ്മൾ 9:10 അവിടെ എത്തിയിട്ടുണ്ട്.
6: പക്ഷേ 9:10 എത്തിയിട്ട് നമ്മൾ ബസ് സ്റ്റാൻഡിൽ നോക്കി കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന്, ബസ് ഇല്ല.
7: അതെ.
6: അവസാനം ഇവന്റെ അടുത്തേക്ക് ചെന്നു.
7: അതെ.
6: അപ്പൊ അവൻ മേലോട്ട് ബസ്
7: അവിടെ ഈ നമ്മൾ നേരത്തെ ഫസ്റ്റ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഈ ഏജൻസി ടീം ഏജന്റുമാര് നമ്മളെ വിളിച്ച് നമ്മളെ ക്യാഷ് കയ്യിലാകുന്നത് വരെ നമ്മൾ സുഹൃത്തുക്കളായിരിക്കും. കയ്യിലായി കഴിഞ്ഞാൽ പിന്നെന്തില്ല, അവർക്ക് നമ്മുടെ ഉത്തരവാദിത്തമില്ല. അവൻ അത് നമ്മളോട് അങ്ങനെ തുറന്ന് പറയുകയും ചെയ്തു അല്ലേ. നമ്മളങ്ങോട്ടൊന്ന് തർക്കിച്ചെന്ന് പോകാൻ തുറന്ന് പറയുകയും ചെയ്തു. ഇത് നിങ്ങളത് പിന്നെ നിങ്ങളവിടെ കൊണ്ട് തിരിച്ചിവിടെ എത്തിക്കുക എന്നുള്ള മാത്രമേ എൻ്റെ ഉത്തരവാദിത്തമുള്ളൂ, ഇവിടുന്ന് ബസ് കയറ്റലൊന്നും എൻ്റെ ഉത്തരവാദിത്തമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കുറേ നമ്മോട് പിന്നെ സംസാരിക്കുകയും. അങ്ങനെയാണെങ്കിൽ നീ എന്തിനാ നമ്മളെ വിളിച്ച് എന്നൊക്കെ ചോദിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരമായി. ഏതായാലും അന്നത്തെ ഒരു ദിവസം അത് അങ്ങനെയായിരുന്നു വിധി.
6: അതെ.
7: പിന്നെ യാത്രയിൽ
6: എന്തും പ്രതീക്ഷിക്കാം.
7: അതെ, എന്തും പ്രതീക്ഷിക്കാം. നമ്മൾ
6: അന്നിങ്ങോട്ട് നമ്മളെ നമ്മൾ കുറേ ആശങ്കയിൽ അവിടെ നിന്ന് കുറേ സമയം തീരുമാനമെടുക്കാൻ എന്ത് ചെയ്യണം, അവിടെ വീട് റൂം കിട്ടുമോ?
7: അതെ അതെ അതെ.
6: അതിന് സുഹൈൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ പിന്നെ താമസം മാറാണ്.
7: ഇവര് നമ്മളെ കുറെ പ്രലോഭിപ്പിച്ചു, രണ്ടു മൂന്ന് റൂം കാര്യം അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മളവരെ പറ്റേ എന്താ പറയാ, നമ്മളവരെ ഒഴിവാക്കി പോകാൻ പറഞ്ഞ്. പിന്നെയാണ് നിങ്ങൾ
6: വൈലക്തർ പറഞ്ഞ ആ സ്ഥലത്തിന്റെ പേര് എനിക്കും ഓർമ്മ കിട്ടുന്നില്ല. എന്നെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ റൂം ഉണ്ടോ, എന്റെ സുഹൃത്തിന്റെ പരിചയത്തിൽ റൂം അവിടെ ചെന്നാ മതി പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നു. പക്ഷെ കുറെ കറങ്ങി പോയി.
7: സ്ഥലമാണ്
6: അവിടെ. അവിടെ ചെന്ന് നോക്കുമ്പോ എന്താ, കുറേ കറങ്ങിയിട്ടാണ് നമ്മൾ ചോട്ടി മസ്ജിദ് എത്തുന്നത്. ഈ റിക്ഷയിൽ ഉന്തി പോവല്ലേ?
7: അതെ അതെ, റിക്ഷക്കാർ റിക്ഷയെ വിളിച്ചിട്ടാണ് നമ്മൾ പോണത്. അവൻ നമ്മൾ ആദ്യം പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ഇവിടത്തെ എത്തിക്കാൻ 100 രൂപയാണ് പറഞ്ഞത്. അവിടെ എത്തുമ്പോഴേക്കും 150 വേണം എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഇതൊക്കെ ഉണ്ടായി. രാത്രി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ അന്യദേശക്കാരാണെന്ന് മനസ്സിലാക്കിയാൽ ഉണ്ടാകാവുന്ന ചില പ്രയാസങ്ങളൊക്കെ നമ്മളവിടെ പ്രതീക്ഷിക്കുകയും ചെയ്തു. എന്നാലും നമ്മളവനെ പറഞ്ഞിട്ടു. പിന്നെ നിങ്ങളെ സുഹൈൽ അക്തർ പറഞ്ഞ റൂം അല്ലാത്തൊരു റൂമാണ് പിന്നെ നമുക്കവിടെ കിട്ടുന്നത്.
6: ആ സുഹൈൽ അക്തർ പറഞ്ഞ റൂമിൻ്റെ അടുത്ത് ചെന്നു, പക്ഷെ അവിടെ എന്തില്ല, തൊട്ടടുത്ത് അപ്പുറത്തുപ്പുറത്തുള്ള റൂമാണ് ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷെ രണ്ട് സ്ഥലത്ത് നമ്മൾ പോയി നോക്കി. ആദ്യം ഞാനും നിസാറും ആണ് പോകുന്നത്, സുരായും പിന്നെ ബഷീർ മാഷ് അവിടെ നിന്നു. പക്ഷെ അവർ പറഞ്ഞ റൂമില്ല. മറ്റൊരാൾ പറഞ്ഞ റൂമിന് ഒരു സ്ഥലത്ത് റൂം അത്ര ഒരു സൗകര്യം ആ ചാർജ് അധികമായി തോന്നി. പിന്നെ നമ്മൾ അരികെ കണ്ട കുറച്ച് അപ്പുറത്ത് കണ്ട ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ. അപ്പൊ അവിടെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോ അവിടെ ഒരു രസകരമായ സംഭവം ഉണ്ടായത്. പിന്നെ അപ്പൊ ആ സമയത്ത് സുലൈ റൂമിന്റെ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിട്ട് പോയതാണ് ആ ഹോട്ടലിലെ ആളുകളുണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പം ഏകദേശം 10 മണി
7: കഴിഞ്ഞിട്ടുണ്ട്,
6: 10:30 ആയിട്ടുണ്ട്. ഇതൊക്കെ അവിടെ പൂട്ടാനുള്ള സമയമാണ്,
7: ലാസ്റ്റ് ടൈം.
6: അപ്പൊ ലാസ്റ്റ് ടൈമാണ്. അപ്പോ അവിടുത്തെ ഈ ജീവനക്കാരൻ അല്ലെ ഭക്ഷണം കൊണ്ടൊരു സപ്ലയർ ഇങ്ങനെ നമ്മളെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിന്നിട്ട് ഭയങ്കര ചടപ്പോട് കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി എന്താ, അപ്പൊ ഫുഡ് കഴിക്കാൻ എന്താണെന്ന് ചോദിക്കുമ്പോ അവന് ഭയങ്കര മടി. പെട്ടെന്ന് ഇങ്ങനെ നമ്മള് കേരളം മലയാളം പറഞ്ഞിട്ട് കേരളം അതിലും അവന്റെ ഭാവൊക്കെ ആകെ
7: മാറി.
6: കേരളം അപ്പൊ വേഗം എടുക്കാൻ പോകുന്നത് കാരണം ഓനെ
7: നമ്മളോട്.
6: ആ പിന്നെ നല്ല
7: പാലക്കാട് ഭാഗത്ത് എവിടെ അവന്റെ അനിയൻ ജോലി
6: പറഞ്ഞു.
7: ശരിയാണ്. പിന്നെ റൂം അവിടെ തന്നെ
6: തൽക്കാലം ഒപ്പിക്കുന്നു. അവിടുന്ന് ഭക്ഷണം തന്നെ നല്ല ഭക്ഷണമായിരുന്നു.
7: അവിടെയൊക്കെ നമ്മള് പിന്നെ രണ്ട് ഭാഗവും നമ്മളവിടെ കാണുന്നുണ്ട്. അഥവാ നമ്മൾ പറ്റിക്കപ്പെടുന്ന ഒരു ഏരിയ ഒരു ഭാഗത്തുണ്ട്. നേരെ മറിച്ച് തിരിച്ച് ഇപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണോ എന്നറിയില്ല. എന്തായാലും പിന്നെ നമ്മൾ ആ ഒരു ഭാവവും കാര്യങ്ങളും കണ്ടപ്പോൾ ഇവിടെ കഴിഞ്ഞ ആഴ്ച ഇവിടെ മലയാളികൾ വന്നിരുന്നു, കേരളക്കാർ വന്നിരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് വളരെ മാന്യമായ രൂപത്തിൽ മിതമായ ഒരു റൂം, 4 പേര് നമ്മളൊറ്റ റൂമിലാണ് നിന്നത്. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്, അന്വേഷിച്ച് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. എന്നാൽ വലിയ ചാർജ് ഈടാക്കുന്നവരും ഉണ്ട്. നമ്മൾ നല്ലൊരു കുഴപ്പമില്ലാത്ത
6: റൂം നമ്മൾ അവിടെ കിട്ടി,
7: നല്ല ഫുഡ് കിട്ടി.
6: പ്രശ്നം എന്താ വെച്ചാൽ കറണ്ട് ഇടക്കിടക്ക്
7: അത് അവിടുത്തെ സ്ഥിരം പിന്നെ പല്ലവിയാണ് എന്നാണ് നമ്മൾ അറിഞ്ഞത്. എന്തായാലും പിറ്റേന്ന് രാവിലെ
6: രാത്രി ഒരുപാട് സ്വലായി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് വല്ല ട്രെയിനും ഉണ്ടോ?
7: അതെ അതെ, രാത്രി പോവാന്
6: രാത്രി പോവാനുള്ളത്. ഇനി രാവിലെ എപ്പോഴാണുള്ളത്? പക്ഷേ ട്രെയിനിന്റെ കാര്യമൊക്കെ അവസാനം പിന്നെ നമ്മൾ തീരുമാനിക്കും. ട്രെയിൻ ഉണ്ടായിരുന്നു
7: തോന്നുന്നു,
6: പക്ഷെ നമുക്ക് രാത്രി ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. പിന്നെ കഴിഞ്ഞ് രാവിലത്തെ
7: രാവിലെ 5 മണിക്കൂർ വണ്ടി ഉണ്ടായിരുന്നു ഡയറക്റ്റ് നേരിട്ട് കട്ടിഹാറിലേക്ക്. അത് നമ്മള് എന്തൊക്കെയോ കാരണം കൊണ്ട് കിട്ടാതെയായി നമുക്ക്. പിറ്റേന്ന് രാവിലെ നമ്മള് ബസ്സിന് പോകാമെന്ന്
6: തീരുമാനിച്ചു.
7: ബസ്സിന് പോകാൻ തീരുമാനമായി. രാവിലെ റൂം കറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഇവർ എണീക്കാത്തൊരു ഉണ്ടായിരുന്നു.
6: അതെ അതെ,
7: ആധാർ കാർഡോ കിട്ടാതെ വേണ്ടിയിട്ട് നമ്മൾ പൈസയൊക്കെ നമ്മൾ നേരത്തെ കൊടുത്തിരുന്നു. പക്ഷെ ഇവർ എണീക്കുന്നില്ല എന്നൊരു വിഷയം വന്നു. പിന്നെ അവിടെ റൂമൊക്കെ നമ്മൾ തുറന്നു പോന്ന് പിന്നീട് നമ്മൾ ബസ്സിനാണ് പോണത്. ബസ്സിന് പോകുമ്പോഴും ഇതൊക്കെ ഈ പറഞ്ഞ യാത്രയിൽ ആരെങ്കിലുമൊക്കെ അങ്ങനെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ, അത് പോകാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ്. ഓടിച്ചെന്ന് ബസ്സിനൊക്കെ
6: കയറരുത്.
7: നമ്മളെ വിളിച്ച് നമ്മളെ
6: സ്നേഹത്തിൽ
7: പിന്നെ മിറ്റം മിക്കവാറും ഒന്നെങ്കിൽ നമ്മൾ സൗകര്യമില്ലാത്ത വണ്ടിയായിരിക്കാം. ദീർഘ യാത്രയൊക്കെ ആകുമ്പോൾ 2-3 മണിക്കൂറൊക്കെ യാത്ര ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല വണ്ടിയായിരിക്കണം.
6: 3-4 മണിക്കൂറിന് അടുത്ത് ഏകദേശം ഉണ്ട്. പക്ഷെ ആ വണ്ടി വളരെ സ്ലോ ആയിരുന്നു.
7: സ്ലോ ആയിരുന്നു,
6: കച്ചറ വണ്ടി,
7: വളരെ സീറ്റൊക്കെ തീരെ ഒരു അല്ലാത്തുള്ള സീറ്റായിരുന്നു. ആദ്യം അവരാദ്യം പൈസ
6: വാങ്ങിവെക്കും.
7: ഇവിടുന്ന് വിട്ടു കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ബസ്സിൽ കയറുന്നതിന് മുമ്പേ നമ്മൾ പൈസ കൊടുക്കണം. എന്നിട്ടാണ് നമുക്ക് സീറ്റും കാര്യമൊക്കെ അനുവദിച്ച് ആ സീറ്റിൽ പിന്നെ നമ്മൾ ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വിഷയം ആദ്യം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തായാലും നമ്മൾ നേരെ എത്തുന്നത് ദാൽഖോലയിലാണ്. ഏകദേശം ഒരു 2.5-3 മണിക്കൂർ യാത്ര ചെയ്ത്
8: അതിൻ്റെ ഇടയ്ക്ക് നല്ല മഴ കിട്ടി.
7: അതെ അതെ,
8: മഴയൊക്കെ നല്ല രസകരമായി,
7: നല്ല മഴ ഉണ്ടായിരുന്നു. തിരിച്ചുള്ള യാത്രയും അത്യാവശ്യം നല്ല, ഈ വെസ്റ്റ് ബംഗാൾ പിന്നെ കിഷൻഗഞ്ച് ഏരിയയിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ, നേരത്തെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, നമ്മൾ ഇരുഭാഗത്തും പിന്നെ പരന്ന് കിടക്കുന്ന ഈ ചായത്തോട്ടത്തിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ യാത്ര ഉണ്ടായിരുന്നത്. ഒരു മലമുകളിൽ നിന്നും താഴെ വന്ന് സിറ്റിയിൽ നിന്ന് പിന്നെ നമ്മൾ സിറ്റിയിലാണ് സത്യം പറഞ്ഞാൽ ഈ ഇതുള്ളത്, പിന്നെ ആസാമിലെ ഈ തേയിലകളൊക്കെ ഉള്ളത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. എന്തായാലും നമ്മൾ നേരെ സുഹൈൽ അക്തറിൻ്റെ വീട്ടിലെത്തുന്നു. സുഹൈൽ അക്തറിൻ്റെ വീട് എന്ന് പറയുന്നത് അത് മറ്റൊരു പിന്നെ ഒരു കഥയാണ് സത്യം. ആദ്യമായിട്ട് കാണുകയാണ് പുള്ളിക്കാരനെ.
8: അതെ, കാരണം സുഹൈൽ അക്തറിനെ ചില എനിക്കുള്ള പരിചയം, ഞാൻ 2015-16 കാലഘട്ടത്തിൽ നാദാപുരം അൽഫുർഖാൻ വർക്ക് ചെയ്യുന്ന സമയമാണ്. ആ സമയത്ത് സുഹൈൽ അക്തറിന് നമ്മളവിടെ ഒരു ഒരു 1-2 വർഷം അവിടെ സുഹൈൽ അക്തർ ഉണ്ടായിരുന്നു ഇഫ്ത് പഠിപ്പിക്കാൻ.
7: അതെ അതെ അതെ.
8: അങ്ങനെ ഒരു ഒരു മലയാളി ചോയുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല വൃത്തിയുള്ള ആ ഒരു രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നു. പിന്നെ സുഹൈൽ അക്തർ അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ ഒരു കോണ്ടാക്ട് ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ, അന്ന് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ചെറിയ ട്രിപ്പുകളൊക്കെ ഇങ്ങനെ തൊട്ടടുത്തൊക്കെ പോവാറുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ കോണ്ടാക്റ്റിലൂടെ സുഹൈൽ അക്തറിനെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ നമ്മളവിടെ ദാൽഖോലയിൽ ഇറങ്ങിയിട്ട് സുഹൈൽ അക്തർ വരുന്ന രംഗമുണ്ട് നമ്മൾ കുറെ കാലത്തിന് ശേഷം കാണാണ്ട്. ആ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് സുഹൈൽ അക്തർ അപ്പൊ പറയുമ്പോഴും അവന്റെ വീടിനെ കുറിച്ച് നമ്മള് ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ പോകുമ്പോലെ ശരിക്കും
7: ഓട്ടോ പോണത് പരമദരിദ്രരായിട്ടുള്ള, അത് വളരെ നല്ല രസമുള്ളൊരു കാഴ്ചയാണ്. നമ്മള് രാംഘാട്ടിൽ നിന്ന് കണ്ടതിനേക്കാൾ വേറൊരു വ്യത്യസ്തമായ ആളുകൾ തിങ്ങി പാർക്കുന്ന ടൗണിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഗ്രാമം.
8: അതെ അതെ,
7: ടൗണിൽ നിന്ന് കുറച്ചപ്പുറത്തേക്ക് ചേർന്ന് നിൽക്കുന്ന, നമ്മൾ ഗ്രാംഘാട്ട് പറഞ്ഞപ്പം അത് പൂർണ്ണമായിട്ടും ടൗണിൽ നിന്ന് ദൂരമായിട്ട് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഗ്രാമമായിരുന്നു. ഇത് ടൗണിലോട് ചേർന്ന് കിടക്കുന്ന ടൗണിൻ്റെ എല്ലാ വാസനകളും ഉള്ള ഒരു ഒറ്റപ്പെട്ട ഗ്രാമം അല്ലേ. ഒരു എന്നാൽ ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്ത് വീടുകളുള്ള
8: ഒരു ഗല്ലി
7: ഗല്ലി.
8: ശരിക്കും രാംഘട്ടില് പിന്നെ റഹ്മത്തുള്ളന്റെ വീട്ടൊന്നും അങ്ങനെ ഗല്ലി നമുക്ക് പറയാൻ പറ്റില്ല, കാരണം സെപ്പറേറ്റ് സെപ്പറേറ്റ്
7: കുറച്ച് ഒരു ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇത് തീരെ ഗ്യാപ്പില്ലാത്ത, പിന്നെ കന്നുകാലികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും മനുഷ്യന് കിടന്നുറങ്ങുന്നതും കന്നുകാലികളെ കൂടും ഒക്കെ അടുത്ത്, മനുഷ്യൻ്റെ വീടും ഒക്കെ അടുത്തടുത്തായിട്ടുള്ളൊരു, അവർക്ക് പ്രത്യേകം ഒരു ഈ മുള കൊണ്ടൊക്കെ ചീന്തിയെടുത്ത നാരു കൊണ്ടുണ്ടാക്കി കുറേ വടി വട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൽ തീറ്റയിട്ട് കൊടുക്കുന്നു. തൊട്ടപ്പുറത്ത് മനുഷ്യൻ കിടന്നുറങ്ങുന്നു, ഇപ്പുറത്ത് അവരുടെ കട, ഇങ്ങനെയുള്ളൊരു സംവിധാനം. തൊട്ടപ്പുറത്ത് വയൽ, ഒരു ഈ പറഞ്ഞ പോലെ സുന്ദരമാണോ എന്ന് ചോദിച്ചാൽ വളരെ നമുക്ക് തീരെ കാണാത്ത ആളുകൾക്ക് സൗന്ദര്യമുള്ളൊരു ഒരു ഗ്രാമം. എന്നാൽ ഈ വൃത്തിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ അങ്ങനെ ആ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ പരമ ദരിദ്രരായിട്ടുള്ള ആളുകൾ. എനിക്ക് തോന്നുന്നു കൂടുതലും മുസ്ലിം
8: ഏരിയയാണ്
7: അവിടെ. പള്ളികളും കാര്യങ്ങളും ഉണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, കുട്ടികൾ മദ്രസയിലേക്ക് പോകുന്നുണ്ട്, സ്കൂളിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ അവിടെ തന്നെ ഒരു പിന്നെ യു പി സ്കൂൾ അവൻ കാണിച്ചു, എൻ്റെ
8: വൈഫ്
7: ജോലി ചെയ്യുന്ന ഈ ഒരു അപ്പർ പ്രൈമറി സ്കൂളുണ്ട്, അത് കാണിച്ചു. അത്യാവശ്യം വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുന്ന ഒരു ഏരിയ ആണ്. ഇവൻ തന്നെ ഒരു സി എസ് സി ഏജന്റ് ആണല്ലേ,
8: ഒരു അക്ഷയ പോലത്തെ നടത്തുന്നു, ആളുകൾക്ക് സേവനം ചെയ്തു കൊടുക്കുന്നു. അപ്പൊ അവൻ തന്നെ സ്വന്തം വീട്, നമ്മൾ അവന്റെ വീട്ടിലേക്ക് തന്നെ നമ്മൾ പോകുമ്പോഴാണ് ശരിക്കും ഞെട്ടിപ്പോയത്. കാരണം അത്രയും ദാരിദ്ര്യം പിടിച്ച് അങ്ങനെ നമ്മൾ
7: നമ്മൾ ശ്രദ്ധിച്ചോ, നമ്മളുടെ ഇവിടെയൊക്കെ നമ്മളൊക്കെ കണ്ടു പഠിക്കേണ്ട കുറെ ആതിഥ്യ മര്യാദകൾ. അതായത് അവർക്കൊരു ബേജാറോ പ്രശ്നമൊന്നും ഇല്ല, കാരണം 4-5 ആള് ഒക്കെ പുറത്തുനിന്ന് വരുമ്പോൾ നമ്മളാകെ ബേജാറാവും നമ്മളെ വീട്ടിൽ. പിന്നെ സോഫ ശരിയായിട്ടില്ല, അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് ക്ലിയർ ആയിട്ടില്ല, അതല്ലെങ്കിൽ മേശയ്ക്ക് വിരിയില്ല, ഭക്ഷണം നമ്മൾ വിചാരിച്ചത്ര കണ്ടീഷനല്ല, അങ്ങനെ രൂപത്തിലൊക്കെ ഇവർക്ക് ആ ഒരു പേടിയോ കാര്യങ്ങളൊന്നുമില്ല. അവർ വളരെ സൗമ്യമായി സുന്ദരമായി അതിഥികളെ സ്വീകരിക്കുന്നു. അവർ അവർ കിടക്കുന്ന ബെഡിലാണ് നമുക്ക്
8: അതെ അതെ
7: സുപ്ര ഒരുക്കണത്, സുപ്ര വെക്കുന്നു, നമുക്ക് വേണ്ട ചായയും കാര്യങ്ങളും തരുന്നു. അവിടെ നമ്മൾ നേരെ യാത്ര തിരിക്കുകയാണ്. പിന്നെ
8: അതിൻ്റെ ഇടയ്ക്ക് അവനെ ഒരു ഡോക്ടർ അവിടെ വിശ്രമിക്കാൻ വേണ്ടിയിട്ടൊരു
7: ഒരു വീട് റെഡിയാക്കി
8: ഭേദപ്പെട്ട റൂമിലേക്ക് നമ്മൾ കൊണ്ടുപോകും.
7: അത് തലേ ദിവസം നമ്മൾ എത്തും വിചാരിച്ചാണ്ട്
8: വിചാരിച്ചിട്ടുണ്ട്
7: നമുക്ക് വേണ്ടിയിട്ട് സെറ്റാക്കിയ വീടാണ്. പക്ഷെ നമ്മൾ ദൗർഭാഗ്യവശാല അവിടെ തന്നെ കുടുങ്ങി, സിലിഗുരി കുടുങ്ങിയിരിക്കുകയാണ്. രാവിലെ എത്തി അവനവൻ്റെ അവിടെ കാണിച്ചു തന്നു. അവിടെ നമ്മൾ ഫ്രഷായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പിന്നെ അവിടെ നിന്ന് യാത്ര തിരിക്കണം അല്ലേ. നേരെ നമുക്ക് എത്തേണ്ടത് പൂർണിയ രാംഘട്ടിലേക്ക്
8: നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെയാണ്.
7: പിറ്റേ ദിവസം നമുക്ക് അന്ന് അന്ന് അന്ന് നമുക്ക് ട്രെയിന് വൈകുന്നേരം
8: ട്രെയിനാണ്
7: ഭഗൽപൂരിൽ നിന്നാണ്,
8: 7 മണിക്കാന്ന് തോന്നുന്നു.
7: ആ വൈകുന്നേരം 6:50
8: 6:50
7: ഭഗൽപൂരിൽ നിന്ന് ട്രെയിന്. ഭഗൽപൂരിൽ നമുക്ക് നിങ്ങളുടെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു,
8: ദുൽഫുഖാറിനെ കാണാറ്.
7: അതും ഈ പറഞ്ഞ പോലെ മലയാളികളെ ഏറെ സ്നേഹിക്കുന്ന, അദ്ദേഹം എപ്പോഴും എനിക്ക് തോന്നുന്നു കേരളത്തിൽ
8: തന്നെയാണ്.
7: അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് നമ്മളെ യാത്ര. പൂർണ്ണയിൽ നമ്മൾ എത്തുന്നു. പൂർണ്ണയുടെ റഹ്മത്തിൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ സാധനങ്ങളൊക്കെ പെട്ടെന്ന് പോയി ഓട്ടോയിൽ പോയിട്ട് എടുക്കുന്നു. അവരോട് എന്താ പറയുക, അവർ നമുക്ക് എല്ലാ യാത്രക്കുള്ള ഭക്ഷണവും കാര്യമൊക്കെ റെഡിയാക്കി
8: റെഡിയാക്കി
7: പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുമല്ല
8: അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാം പാക്കാക്കി കയ്യിൽ എത്രങ്ങാനും ഭക്ഷണങ്ങൾ,
7: അതെ അതെ, നാലാക്കും. അതിനപ്പുറത്തുള്ള ഭക്ഷണം നമുക്ക്, പക്ഷെ നമുക്കത് കഴിക്കാൻ പറ്റില്ല. കാരണം തിരിച്ചവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര നമുക്ക് ഭഗൽപൂരിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിലാണ്. അവിടെ നിന്ന് നമ്മൾ നേരെ ഓട്ടോ ഓടിക്കുന്നു, പൂർണ്ണിയ ബസ് സ്റ്റാൻഡിലെത്തുന്നു. ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ നേരെ ഭഗൽപൂരിലേക്കുള്ള ബസ് കയറാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നു. അവിടെ നിന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഭക്ഷണം നമ്മളെ കയ്യിൽ തന്നെയുള്ളത്. നമ്മൾ നേരെ ഭഗൽപൂർ ചെന്നിറങ്ങുന്നു. ഭഗൽപൂർ ചെന്നിറങ്ങുമ്പോൾ നിങ്ങളെ ദുൽഫുഖാർ പറഞ്ഞൊരു സ്ഥലത്തേക്ക് നമ്മൾ അവിടെ നിന്ന് ഓട്ടോ ഓടിച്ച് പോവുകയാണ്. പിന്നെ
8: ആ
7: അദ്ദേഹത്തിൻ്റെ
8: ഭഗൽപൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഓട്ടോ ഓടിച്ച് പോകണം അല്ലേ.
7: ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരു കുറച്ച് സമയമുണ്ട്, അടുത്താണെന്ന് പറഞ്ഞു. കുറച്ചടുത്താണ്, റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താന്ന് പറഞ്ഞാൽ പോയി ഓട്ടോ എടുത്ത് പോകുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ചതിനേക്കാൾ ടൈം എന്തായിട്ടുണ്ട്, പിന്നെ പിടിച്ചിട്ടുണ്ട്. നമ്മളപ്പോഴേ അവരോട് പറഞ്ഞിട്ടുണ്ട് വീട് കണ്ട് തിരിച്ചു പോരാം. ഭഗൽപൂർ എന്ന് പറയുന്ന ശരിക്കും സിൽക്ക് സിറ്റി ഓഫ്
8: ഇന്ത്യ.
7: അത് വലിയൊരു എന്താ പറയുക, ഓരോ വീട്ടിലും കൈത്തറി. അത് വലിയൊരു കാഴ്ചയായിരുന്നു നമുക്ക്. കാരണം ഓരോ ഗല്ലികളുടെ ഇടയിലൂടെ പോയി നമ്മൾ നേരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുന്നതിന് മുമ്പ്
8: കോലാംപൂർ എന്ന്
7: ചമ്പാനഗർ
8: കോലാംപൂരിൽ
7: അവിടെ എത്തി നമ്മൾ അവിടുന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്.
8: അത് അവിടെ എത്തിയപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബീഹാറിൻ്റെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാമങ്ങളും ഇതെങ്ങനെ മാറി, പെട്ടെന്ന് ആകണം മാറുകയാണ്.
7: ടൗൺഷിപ്പ്
8: ഫുള്ള് പിന്നെ ഇഷ്ടികളുടെ ഒരു നഗരം, അത്രയും ഗല്ലി. പണ്ടത്തെ
7: നമ്മൾ ഒരാൾക്ക് നടന്നു പോകാനുള്ള ഗ്യാപ്പേ ഉള്ളൂ രണ്ട് വീടുകൾക്കിടയിൽ. റോഡുണ്ട്, റോഡിൽ നിന്ന് വീട്ടിലെ വീടുകളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നേരെ ഒരാൾക്ക്
8: ഇടവഴി ഇടനാഴികകളാണ്.
7: ഇടനാഴികൾ തിരിച്ചവിടുന്ന് ഒരാൾ വരുന്നുണ്ടെങ്കിൽ മറ്റൊരു ഗ്യാപ്പിലേക്ക് ആയിരുന്നു
8: കയറരുത്,
7: അത്രയും അടുത്തടുത്ത് വീടുകൾ. പക്ഷേ ഓരോ വീട്ടിലും എന്ത് ചെയ്യുന്നുണ്ട്, അവർ കൈത്തറി മറ്റേ വലിയ വലിയ കമ്പനികളൊക്കെ നൂല് കൊണ്ടുവച്ച് ലിനൻ ഡ്രസ്സിൻ്റെ ഏറ്റവും വലിയ പിന്നെ കയറ്റുമതി, പ്രത്യേകിച്ച് നമ്മൾ ബാംഗ്ലൂർ അടക്കമുള്ള വൻ നഗരങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്നത് ഇവിടുന്നാണ്, ഭഗൽപൂരിൽ നിന്നാണ്. ദ ലിലൻ സിറ്റി, അതുപോലെ തന്നെ സിൽക്ക് സിറ്റി ഓഫ് ഇന്ത്യ എന്നൊക്കെ അവിടെ എഴുതി വെച്ച് നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും അവിടെയും നമുക്ക് വളരെ ഊഷ്മളമായ സ്വീകരണമായിരുന്നു. അവിടെ നമ്മൾ ചർക്കയും ഇതൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്
8: അല്ല. അവിടെ നിന്ന് നമ്മൾ പിന്നെ ദുൽഫുഖാറിൻ്റെ വീട് കണ്ടില്ലേ,
7: അതെ,
8: ഒറ്റ വീട് എന്ന് പറഞ്ഞ റൂം മാത്രം. അത് ആ ഇങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് ആ ബിൽഡിംഗ് താഴെ അണ്ടർഗ്രൗണ്ടില് ഇതിൻ്റെ പിന്നെ നൂല് കൈത്തറിയിട്ടതും മുകളിലുള്ള ഒരു സ്റ്റെപ്പിലൊരു ഒരു റൂം, ആ റൂം റൂമിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു അടുക്കളന്റെ ഒരു ഭാഗം,
7: ചെറിയൊരു ബാത്റൂം,
8: ആ ചെറിയൊരു ബാത്റൂം, എത്ര ചെറിയ ബാത്റൂം, ഡോറില്ല,
7: സാരി
8: തൂക്കിയിട്ടൊക്കെയാണ്.
7: അതെ, ഇൻഷാല്ലാ അതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാനുണ്ട്. അതിന്റെ രണ്ടാമത്തെ യാത്ര നമ്മൾ വീണ്ടും പ്ലാൻ ചെയ്യുന്നതും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഷാല്ലാ അള്ളാഹുവിന്റെ തോഫിക്ക് ഉണ്ടെങ്കിൽ അടുത്ത എപ്പിസോഡുകൾ നമുക്ക് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
9: മാഷാല്ലാ. പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ദൃശ്യം, സിൽക്ക് സിറ്റി, ഭഗൽപൂരിലൂടെ ആ മടക്കയാത്ര. ഈ വിവരണത്തിൽ നമ്മോടൊപ്പം ചേർന്നത് നസറുല്ലാ സുലാഹി, കൂടെ വിട്ടി അബ്ദുസ്സലാം.
10: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
11: മധുരം ഖുർആൻ അതിമനോഹരമായ കേൾവിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ മധുരം ഖുർആനെ ഇനി വൈകിപ്പിച്ചുകൂടാ.

0: സൂറത്തു നിസായിലെ 17-18 വചനങ്ങളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമ്മൾ കേട്ടത്. സലാംക്ക, പശ്ചാത്താപത്തെക്കുറിച്ച് ഒരുപാട് ഒരു വെളിച്ചം കിട്ടുന്ന ആയത്തുകളാണല്ലേ.
1: ഈ ഒരു വചനം നമ്മൾ പലതവണ കേട്ടിട്ടുണ്ടാവും. കാരണം യൂട്ടേൺ എടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു നിരന്തരം ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് തൗബ. തെറ്റിപ്പോയി എന്ന് ഓർമ്മിക്കുമ്പോൾ, നടന്നു പോകുമ്പോൾ എൻ്റെ വഴി തെറ്റി എന്ന് ബോധ്യപ്പെടുന്ന ഒരാൾക്ക് യൂട്ടേൺ എടുക്കാൻ കഴിയുള്ളൂ. അത് ബോധ്യപ്പെടാത്ത ഒരാൾ റോങ് വേയിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അള്ളാഹു നിന്റെ വഴി തെറ്റാണ് എന്ന് സ്വന്തത്തെക്കുറിച്ച്, ഞാൻ ഇപ്പോൾ എവിടെ നിൽക്കുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന ഒരു ചിന്ത സ്വയം ഉണ്ടാകുമ്പോഴാണ് എൻ്റെ അടുത്ത് തെറ്റുകളുണ്ടായി എന്ന് ബോധ്യപ്പെടുകയുള്ളൂ. അപ്പോൾ അള്ളാഹു പറയാണ്, ഇന്നമ തൗബത്തു അലല്ലദീന ലില്ലദീന യഅമലൂന സുഅ ബിജഹാലതിൻ. അല്ലേ, ആ വചനത്തിൻ ശരിക്കും അള്ളാഹു നമ്മളിങ്ങനെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ കോറിയിട്ട് പോവുകയാണ്. എന്താ അതിൻ്റെ ആശയത്തെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ വരികളിലൂടെ ഒന്ന്. നിശ്ചയമായും അള്ളാഹുവിൻ്റെ മേൽ പശ്ചാത്താപം സ്വീകരിക്കൽ ബാധ്യതയുള്ളത് വിഡ്ഢിത്ത നിമിത്തം തിന്മ പ്രവർത്തിക്കുകയും പിന്നീട് അടുത്ത് തന്നെ പശ്ചാത്തപിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. യാതൊരു കൂട്ടർ അവർക്കല്ല പശ്ചാത്താപം സ്വീകരിക്കൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അവർ തിന്മകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവരിലൊരാൾക്ക് മരണം ആസന്നമായാൽ അവൻ പറയുകയാണ്, നിശ്ചയമായും ഇതാ ഞാനിപ്പോൾ പശ്ചാത്തപിക്കുന്നു എന്ന്. അവിശ്വാസികളായിക്കൊണ്ടും മരണപ്പെടുന്നവർക്കുമല്ല പശ്ചാത്താപമുള്ളത്, പശ്ചാത്താപം സ്വീകരിക്കാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് നാം വേദനയേറിയ ശിക്ഷ ഒരുക്കി വച്ചിരിക്കുന്നു. അപ്പം മരിക്കാൻ സമയത്ത് ഞാനിപ്പോൾ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുന്ന ഹത്താ ഇദാ ഹലറ അഹദുഹുമുൽ മൗത്ത് ഖാല ഇന്നി തുബ്തു അൽ ആൻ എന്ന് പറയുന്നവർക്കല്ല ലൈസത്തി തൗബ, അവർക്കല്ല തൗബയുള്ളത്. തൗബയുള്ളത് ഇന്നമത് തൗബത്തു അലല്ലാഹി ലില്ലദീന യഅമലൂന സുഅ ബിജഹാലത്തിൻ, തെറ്റുപറ്റിയെന്ന് ബോധ്യപ്പെടുകയും, അതുമാത്രമല്ല അള്ളാഹു ആ ഒരു തിന്മ അറിവില്ലായ്മ കൊണ്ട് അവനിൽ സംഭവിച്ചതിന് മനസ്സിലായിട്ട് അള്ളാഹുലേക്ക് ഉടനെ പശ്ചാത്തപിക്കുന്ന മനുഷ്യൻ. അപ്പോൾ മരിക്കുന്ന നേരത്ത് എല്ലാ മനുഷ്യനും തോന്നും അതുകൊണ്ട് കാര്യമില്ല എന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു.
0: നിസ്സഹായത ശരിക്ക് വല്ലാത്തൊരവസ്ഥയാണല്ലോ. ആ സമയത്ത് നമ്മൾ തൗബ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. മരിക്കുന്ന സമയത്ത് ശരിക്കും മനുഷ്യൻ നിസ്സഹായനാണ്. ഇതുപോലെ തന്നെയാണ് പല വിഷയങ്ങളിലും. നമ്മളൊരു നിസ്സഹായത ഫീൽ ചെയ്യുന്ന സമയത്ത് മാത്രം നമ്മുടെ സ്വഭാവത്തെ നന്നാക്കിയിട്ട് കാര്യമില്ല. മറിച്ച് ഇതുപോലത്തെ ഓരോ എന്താ പറയുക, നമ്മുടെ ജീവിതത്തിലിങ്ങനെ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ സമയത്ത് തെറ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ അവിടെ തന്നെ എഡിറ്റ് ചെയ്യുകയും പിന്നീട് ആ തെറ്റിലേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ വാതിലുകൾ കുറ്റിയിടുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിലൂടെ കൊണ്ടു നടക്കേണ്ടത്.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: തുഹ്സാ ശവാതിഉഹു വൽഫിഖു ഇൻഫ.
6: പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കൊക്കെ ദീനിനെ കുറിച്ച് അറിയുമോ എന്ന് ചോദിച്ചാൽ അറിയുന്ന നമ്മളൊക്കെ പറയാം. പക്ഷെ ദീനിൻ്റെ ഏതെങ്കിലും ഒരു വശത്തെക്കുറിച്ച് വ്യക്തതയോടുകൂടെ അറിയുമോയെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്കറിയില്ല. കാരണം നമ്മുടെ പഠനങ്ങളൊന്നും അങ്ങനെ വ്യവസ്ഥാപിതമായൊരു പഠനമല്ല. അതുകൊണ്ട് ചിലതെല്ലാം അറിയാം, ചിലതെല്ലാം അറിയില്ല, ചിലതെല്ലാം പൂർണ്ണമാണ് അപൂർണമാണ്, അങ്ങനെയാണ് പോകുന്നത്. അപ്പം അതിന് പരിഹാരം നിലക്കാണ് നമ്മുടെ റേഡിയോയ്ക്ക് കീഴിൽ ലൈഫ് കോഴ്സ് നമ്മൾ പ്ലാൻ ചെയ്തത്. നമ്മൾ പലപ്പോഴും ഇങ്ങനത്തെ കേൾക്കുമ്പോൾ ചേരണം വിചാരിക്കും, പിന്നെ ചേരാതിരിക്കുമ്പോൾ റേഡിയോയിൽ നിന്ന് നേരിട്ട് നിങ്ങൾക്ക് ഇത് പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ പഴയ കാലങ്ങളിലൊക്കെ പലപ്പോഴും ക്ലാസ്സിലൊക്കെ വലിയ പരീക്ഷയിൽ മാർക്ക് നേടിയ പല ആളുകളും പിന്നെ പഠിക്കാൻ അവസരമില്ലാതെ പോയ ആളുകളുണ്ടായിരിക്കും. നമ്മുടെ ആ ഒരു കഴിവും ആ ഒരു ബുദ്ധിയൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതും കൂടെ ഒരു സൗകര്യം ഈ കോഴ്സിലുണ്ട്. ആധികാരികമായ ഒരു കണിശമായ ഒരു പഠനമാണിത്. അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ പങ്കെടുക്കാനും മറ്റുള്ളവരെ പങ്കെടുപ്പിക്കാനും നമ്മൾ പരമാവധി ശ്രമിക്കും.
3: ലൈഫ് ലേൺ ഇസ്ലാം ഫോർ എവർ പീസ് റേഡിയോ സർട്ടിഫിക്കേഷൻ കോഴ്സ്.
4: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിന്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മാഇൻ. അമാബാദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോ ലൈവ് കൗൺസിലിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡ് ആരംഭിക്കുകയാണ്. എന്നത്തെയും പോലെ തന്നെ ഇന്നും പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു ചോദ്യം എന്ന് ചോദിക്കുന്നത് ഒരു സന്തോഷകരമായ ഒരു ചോദ്യമാണ്. അദ്ദേഹം ഒരു സഹോദരൻ, അദ്ദേഹം പ്രവാസിയാണ്, പക്ഷേ അദ്ദേഹത്തിനൊരു വലിയ ദേഷ്യമുള്ള ഒരാളായിരുന്നു. ഇപ്പോൾ സ്ഥിരമായിട്ട് ലൈവ് കൗൺസിലിംഗ്, പീസ് റേഡിയോ സ്ഥിരമായി കേൾക്കുന്നു, ലൈവ് കൗൺസിലിംഗ് സ്ഥിരമായി കേൾക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്വഭാവങ്ങൾ മാറി, ആ ദേഷ്യവും ഇതൊക്കെ മാറി കഴിഞ്ഞു. ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ പിന്നെ ഭാര്യ ഇഷ്ടപ്പെടുന്ന രൂപത്തിലായി മാറിയിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. അപ്പോൾ അദ്ദേഹം വളരെ നല്ലൊരു അഭിപ്രായമാണ്, നല്ലൊരു സ്നേഹപ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇനി സ്ഥിരമായിട്ട് എനിക്ക് ഒരു സംഭാവന പീസ് റേഡിയോക്ക് നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് ജാരിയായ സ്വതക്കയാകുമോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം.
6: നമ്മൾ ഈ അൽഹംദുലില്ലാഹ് ഏതായിരുന്നാലും നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമാണല്ലോ. നമ്മൾ എടുക്കുന്ന ഈ പിന്നെ അധ്വാനങ്ങൾക്കൊക്കെ ആളുകളിൽ സൽഫലങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എന്തായിരുന്നാലും സന്തോഷകരമായൊരു കാര്യമാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ജാരിയായ സ്വതക്ക ആവുമെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഈ ജാരിയായ സ്വതക്ക എന്ന് പറയുമ്പോൾ സാധാരണ ഇതിന് ഉദാഹരണം പറയാനുള്ളത് നമ്മളിപ്പോൾ കിണർ കുഴിച്ചു കൊടുക്കുക, അതേപോലെ തന്നെ നമ്മൾ പള്ളി നിർമ്മിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പൊതുവെ എത്ര തലമുറകൾ പിന്നിട്ടാലും നമ്മൾ മരണപ്പെട്ടാലും പിന്നീടും അതിൻ്റെ ഉപകാരങ്ങൾ നിലനിൽക്കും, ഇപ്പോൾ പ്രതിഫലവും നിലനിൽക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ജാരിയായ സ്വതക്ക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പീസ് റേഡിയോയെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഒരു സംഭാവന ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ലോകം മുഴുവൻ നമുക്ക് കിട്ടുന്ന പ്രതിഫലം ഉള്ളത് ജാരിയായ സ്വതക്കല്ല. അത് ഏറ്റവും അധികം പ്രതിഫലം ഉള്ളത് ലാൻ യഹദി അള്ളാഹു ബിക റജുലെന്നാണ്. നിന്നെക്കൊണ്ടൊരാൾ സന്മാർഗത്തിലാവുക എന്നുള്ളതാണ് ഏറ്റവും അധികം പ്രതിഫലം കിട്ടുന്ന കാര്യം. അപ്പോൾ നമ്മളിതൊരു ദാവത്താണ്, ഒരു പ്രബോധന സംരംഭമാണ്. അതുകൊണ്ട് തന്നെ എന്തു ചെയ്യും, എത്രയോ ആളുകൾക്ക് ഇപ്പം അദ്ദേഹത്തിനൊരു നല്ല വഴി കണ്ടെത്താൻ പറ്റിയതുപോലെ ധാരാളം ആളുകൾക്ക് സൽവഴി കാണിച്ചു കൊടുക്കുന്നൊരു സംരംഭം എന്ന നമുക്ക് ഈ ഏറ്റവും ഖൈറു മിൻ ഹുമ്രി നഅം, നല്ല ചുവന്ന ഒട്ടകങ്ങളെക്കാളും വിലപ്പെട്ടതാണ്. അപ്പോൾ വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒരു പ്രക്രിയ എന്നുള്ളതൊക്കെ ഇതിന് വലിയൊരു പ്രതിഫലം ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ നമ്മളിപ്പോൾ ജാരിയായ സ്വതക്കാന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണത്തിലുള്ളൂ, ഇപ്പോൾ നമ്മളിതിലുള്ള പിന്നെ

0: അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ കാലാകാലം നിലനിൽക്കുന്ന എല്ലാ കാലത്തും പ്രബോധനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംരംഭമാണിത് എന്നുള്ള നിലക്ക് എന്തു ചെയ്യും, നമ്മളൊക്കെ മരണപ്പെട്ടാലും ഈ നന്മ തുടരും എന്ന നിലക്ക് വേണമെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം, ആ അർത്ഥത്തിൽ ജാരിയായ സ്വതക്ക എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. എന്തായിരുന്നാലും അദ്ദേഹം നല്ല നീയത്തോടു കൂടെ കൊടുക്കുന്ന കാര്യം നല്ലതെന്നുള്ളൂ. നമ്മളെന്തായിരുന്നാലും ഈ റേഡിയോയിലെ പരിപാടി കേൾക്കുന്നത് കൊണ്ടോ അത് സ്വീകരിക്കുന്നത് കൊണ്ടോ അതിനെന്തെങ്കിലും നൽകണം എന്ന് നമ്മൾ ആരോടും ആവശ്യപ്പെടും. അല്ല തമ്മിനും ദസ്തക്സിലാണ് നമുക്ക് ഒരു പ്രതിഫലം ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ മഹത്വം കണ്ട് നിഷ്കളങ്കമായി ആളുകൾ തരുന്ന സംഖ്യകളെ കൊണ്ടാണ് ഇത് നടന്നു പോകുന്നത്. അപ്പം അങ്ങനെ നൽകുന്നവരുടെ സദക്ക അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അദ്ദേഹത്തിന് അത് പ്രതിഫലാർഹമായി തോന്നുന്നുവെങ്കിൽ അദ്ദേഹത്തിനും എന്ത് ചെയ്യാൻ പറ്റും, റേഡിയോയെ സഹായിക്കുന്ന പദ്ധതികളിൽ ഭാഗമാക്കാവുന്നതാണ്.
1: തീർച്ചയായിട്ടും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു സഹോദരൻ്റെ ചോദ്യമാണ്, അദ്ദേഹത്തിൻ്റെ മകന് 16 വയസ്സായി. 16 വയസ്സായ മകൻ രാത്രികാലങ്ങളിലാണ് സംഭവിക്കുന്നത്. ഉമ്മയെ, അതായത് കുട്ടിയുടെ ഉമ്മയെ, സഹോദരൻ്റെ, അതേ പറയാൻ എൻ്റെ ഭാര്യയെ ഒരു ലൈംഗിക ചുവയോടെ പിന്നെ ഇടപെടുന്നു എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്നോടും അങ്ങനെ ഇടപെടുന്നു, എന്നാൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ ഒരു അവസ്ഥ, അങ്ങനെ ചെയ്ത ഒരു കുട്ടിയായിട്ടേ തോന്നുകയില്ല, അങ്ങനത്തെ ഒരു സംസാരമേ അവൻ്റെ അടുത്തില്ല, രാത്രികാലങ്ങളിൽ ഇത്തരം അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്, പുറത്തു പറയാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്.
0: എന്താ, ഇത് വളരെ ഭയാനകമായ ഒരവസ്ഥയാണ്. കാരണം ഒരു മക്കൾക്ക് മാതാപിതാക്കളോട് അത്തരത്തിലുള്ള ലൈംഗികമായ നിലക്കുള്ളൊരു ചുവ കാണിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത് ഡീൽ ചെയ്യാൻ തന്നെ പ്രശ്നമുള്ള കാര്യമാണല്ലോ. കാരണം പുറത്ത് എവിടെയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് ഒഴിഞ്ഞു മാറാൻ പറ്റും, നമുക്ക് അതിന് രക്ഷപ്പെടാൻ പറ്റും. ഇത് നമ്മളെപ്പോഴും ഇടപഴകേണ്ടി വരുന്ന ഒരു മകനെപ്പോലെ ഇടപഴകേണ്ടി വരുന്ന ഒരാളിൽ നിന്നും അത്തരം അനുഭവങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ വേദനാജനകമാണ്. ഇവിടെ നമുക്ക് പറയാനുള്ള കാര്യം, യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടോ എന്നതാണ് നമുക്ക് അവിശ്വസനീയമായ ഒരു കാര്യമാണത്. പിന്നെ നമ്മളെന്താ ചിലപ്പോൾ വാപ്പി ഉമ്മി അത് പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് കിട്ടുന്നൊരു കാര്യം. അപ്പോൾ എന്തായാലും ഈ വൈഫിനെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ടായിരിക്കും, മകൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു സംഗതി ഉണ്ടാകുമ്പോൾ ഭയങ്കരമായിട്ട് മാനസികമായ അവർ ഭയങ്കരമായിട്ട് തളരും. അപ്പോൾ അവർക്കൊരു സപ്പോർട്ട് ഇദ്ദേഹം എന്ത് ചെയ്യണം, നന്നായിട്ട് കൊടുക്കണം. കാരണം അവള് ഭാര്യ എന്ത് ചെയ്യുന്നു, മകനോട് ഇത്തരത്തിൽ കാര്യങ്ങളൊരു അനുകൂലം കാണിക്കുന്നു എന്ന നിലക്കുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും അവരുടെ പേരിൽ വരാതിരിക്കാൻ എന്ത് ചെയ്യണം, ജാഗ്രത കാണിക്കണം. പിന്നെ ഒരു 16 വയസ്സ് എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താവുന്ന ഒരു പ്രായമാണുള്ളത്. അപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ടൊരു പ്രക്രിയ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഇത്രയും അപകടകരമായ ഇത്തരം പ്രവണതകളെ കുറിച്ച് അവനോട് എന്ത് ചെയ്യണം, ഗൗരവപൂർവ്വം ഉണർത്തണം. അപ്പോൾ അതവനെ സ്വകാര്യമായി വിളിച്ച് എന്ത് ചെയ്യണം, അവനിത്തരം ചില പെരുമാറ്റങ്ങളുടെ എക്സാമ്പിളുകൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഇത്തരം സമീപനങ്ങൾ ഒരു കാരണവശാലും എൻ്റെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ല എന്നത് ഗൗരവപരമായിട്ട് അവനെ ഓർമ്മപ്പെടുത്തേണ്ടത്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ മക്കൾ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ ഒരു മറ ഉണ്ടല്ലോ, ആ മറ പൊളിയാതിരിക്കണം. അത് കാരണം നമ്മളിപ്പോൾ അത് സംസാരിക്കുന്നതോട് കൂടെ എന്ത് ചെയ്തു വെച്ചാൽ അതിൻ്റെ ആ ഒരു ഗാംഭീര്യം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ എന്ത് ചെയ്യണം, പ്രത്യേകമായി ശ്രദ്ധിക്കണം. അങ്ങനൊരു സാഹചര്യം ഉണ്ടെങ്കിൽ സംസാരിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇനി പരിശോധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്, എങ്ങനെ ഒരു 16 വയസ്സായ ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഒരു താല്പര്യം എങ്ങനെ വന്നു. സ്വാഭാവികമായിട്ടൊരു 10-14 വയസ്സാകുമ്പോഴൊക്കെ ലൈംഗികമായ താല്പര്യങ്ങൾ വരാം. എങ്ങനെ വന്നു, അപ്പോൾ അവന് പോൺ സൈറ്റുകൾ കാണുന്നുണ്ടോ, അവൻ അത്തരത്തിലുള്ള പെരുമാറ്റ രീതികളുണ്ടോ എന്ന് അവൻ്റെ പശ്ചാത്തലം നമ്മളൊന്ന് പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. രണ്ടാമതൊരു കാര്യം, ഇങ്ങനെയൊക്കെ ഒരാൾക്ക് ലൈംഗികമായ താല്പര്യങ്ങൾ ഉണ്ടെങ്കിലും അത് പാരൻസിനോട് തോന്നുക എന്നുള്ളത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കാര്യമാണ്. അപ്പോൾ അതിന് ഒരു കാരണങ്ങളുണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, ഈ പിന്നെ പോൺ സൈറ്റുകൾ അശ്ലീലമായ കാര്യങ്ങൾ കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ അവർക്കിതിൻ്റെ ഈ ഡോസ് ഇങ്ങനെ കൂടിക്കൂടി കിട്ടണം. അതായത് അവരിന്ന് കണ്ടത് നാളെ കാണുമ്പോൾ അവർക്ക് അതിന് അവർ വിചാരിച്ച ഒരു ത്രില്ല് കിട്ടൂല. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യും, ഈ വൈകൃതമായ പിക്ചറുകളിലേക്ക് അവരിങ്ങനെ എന്ത് ചെയ്യും, ദിനം പ്രതി അവരിങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് പോവുക ചെയ്യുക. അതോടുകൂടെ അവർക്ക് എന്താ വെച്ചാൽ ഇതിലുള്ള എല്ലാ ലജ്ജയും കൊണ്ട് പോകും. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ കിട്ടണോടത്തും കാണണോടത്തൊക്കെ ഇത് അന്വേഷിക്കലാണ് പിന്നെ ഒരു വെറൈറ്റിക്ക് വേണ്ടി അവരുടെ ശ്രമം. അങ്ങനെയാണ് ഇത് പെങ്ങന്മാരിലേക്കും ഉമ്മമാരിലേക്കൊക്കെ എത്താനുള്ള സാധ്യത. അപ്പോൾ ലൈംഗികമായ വൈകൃതങ്ങളിൽ ഭയങ്കരമായൊരു അഡിക്ഷൻ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും

0: അഡിക്ഷനുള്ള ഒരു ചികിത്സ നടത്തുകയും വേണം. പിന്നെ രണ്ടാമത് ഞാൻ പറഞ്ഞ വശം, ഇത് ഉമ്മനോട് തോന്നുക എന്ന് പറയുമ്പോൾ അതിനെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഉമ്മയുടെ പെരുമാറ്റങ്ങളിലോ അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ മക്കളിൽ നിന്ന് നമ്മുടെ സ്വകാര്യത മറച്ചു വെക്കുന്നതിലോ എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ വന്നിട്ടുണ്ടോ? ഇവർ മുതിർന്നവരായതിന് ശേഷം നമ്മുടെ ബെഡ്റൂമിലൊക്കെ അവരെ കിടത്തി ഉറക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഒരു 10 വയസ്സൊക്കെ എത്തിക്കഴിച്ചാൽ കുട്ടികളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റിക്കിടത്തണം എന്നുള്ളതാണ് നിയമം. അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടോ പെരുമാറ്റം? പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് കുളിക്കുക അല്ലെങ്കിൽ ഡ്രസ്സ് മാറ്റുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ മാതാപിതാക്കളാണെങ്കിലും മക്കളിൽ നിന്നൊരു മറ സ്വീകരിച്ചിട്ടല്ലേ അതൊക്കെ ചെയ്യുക. അപ്പോൾ അതിലൊക്കെ ഒരു സൂക്ഷ്മതക്കുറവ് വരുന്നുണ്ടോ എന്ന ഇത്യാദി പരിശോധനകളും എന്താണ് ഏറ്റവും നല്ലതാണ്. പിന്നെ ഏറ്റവും അവസാനം പറയാനുള്ളത്, എന്തായിരുന്നാലും ഇവനൊരു ചികിത്സ ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും നല്ല കൗൺസിലേഴ്സിനെ കണ്ടിട്ട് എന്ത് ചെയ്യുക, ഇവനൊരു നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കലും കൂടെ ഇതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
1: തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ ചോദ്യങ്ങൾ വളരെ വിഷമത്തോടെയാണ് പലപ്പോഴും ചോദിക്കാറുള്ളത്. ഇതുപോലത്തെ അനവധി ചോദ്യങ്ങൾ ഇനിയും ചോദിക്കാതെ ഇരിക്കുന്നുണ്ട്. കാരണം ഈ ഒരു സെഷനിൽ ചോദിക്കാൻ അല്ലെങ്കിൽ ലൈവിൽ ആയിരക്കണക്കിന് ആളുകൾ ഇത് കാണുമ്പോൾ ഒരു കുടുംബങ്ങളിലെ ചില പ്രശ്നങ്ങൾ പിന്നെ തുറന്ന് ചോദിക്കാൻ പ്രയാസമുണ്ട്. അങ്ങനെ ചോദിച്ച കുറേ ചോദ്യങ്ങൾ ഫീഡ്ബാക്കിൽ കിടക്കുന്നുണ്ട്. ഞാനിത് പറയാൻ കാരണം അവരെ അങ്ങോട്ട് ബന്ധപ്പെടാനുള്ള സൗകര്യങ്ങൾ അവർ ഫീഡ്ബാക്കിൽ ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഫീഡ്ബാക്കിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഒരു നമ്പറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തിപരമായി വളരെ പേഴ്സണലായിട്ട് ഈ ലൈവിൽ എടുക്കാതെ നിങ്ങൾക്കത് അറിയിച്ചു തരാൻ സൗകര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്തരം ചോദ്യങ്ങൾ മാസങ്ങളായി വന്നിട്ടും നിങ്ങൾക്ക് തിരിച്ചു കിട്ടാത്തതിന് കാരണം അതാണ് എന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വാട്സപ്പിൽ ബന്ധപ്പെടാം. ഒരിക്കലും തന്നെ നിങ്ങളെ സ്വകാര്യതകൾ ഒരിക്കലും പുറത്തു പോകാതെ നഷ്ടപ്പെടാതെ അത് കൈകാര്യം ചെയ്യുന്നതാണ്. 95 44 845 845 എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ വാട്സപ്പിൽ ബന്ധപ്പെടേണ്ടത്. ഫീഡ്ബാക്കിലാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കോൺടാക്റ്റ് നമ്പർ നമുക്ക് പേഴ്സണലായിട്ട് നൽകിയാൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സൗകര്യപൂർവ്വം നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. നമുക്ക് അടുത്തൊരു ചോദ്യമുള്ളത്, ഒരു സഹോദരി, അവർ സൗദിയിലാണ് താമസം, കുടുംബപരമായി 3 മക്കളുണ്ട്. ആ പ്രശ്നം എന്താ വെച്ചാൽ ഭർത്താവ് ഇങ്ങനെ എന്ത് ചെയ്താലും ഒരു തരം ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം. ഇപ്പോൾ രാവിലെ ഫുഡുണ്ടാക്കി, മക്കൾ എന്തെങ്കിലും ഉറങ്ങാൻ വൈകി, അല്ലെങ്കിൽ കുട്ടികൾ ടോയ്സൊക്കെ അങ്ങനെ റൂമിലും സ്വീകരണ മുറിയിലൊക്കെ ഇട്ടാൽ അതിന് ചൂടാകുന്ന, അങ്ങനെ എപ്പോഴും എന്തെങ്കിലും കുറ്റം പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഭർത്താവ് മാറിയിട്ടുണ്ട്. ഇനി അവരോട് എന്തെങ്കിലും ഈ ഒരു ദേഷ്യം കാരണം ഒന്ന് പിണങ്ങിയാൽ അതിനും അയാൾ എന്ത് ചെയ്യും, കുറ്റപ്പെടുത്തുന്നു. ദീർഘമായൊരു ചോദ്യമാണെങ്കിൽ കുറച്ച് കുറേശ്ശെയാണ് ചോദിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ അവരോടൊരവസ്ഥ എന്ന് വെച്ചാൽ അവർക്ക് പിന്നെ വെറുത്തിട്ടുണ്ട്, മടുത്തിട്ടുണ്ട്. കാരണം ഈ കുറ്റപ്പെടുത്തലുകൾ, ഉപ്പയില്ലാതെ വളരുന്ന ഒരാളാണ്, പിന്നെ സാമ്പത്തികമായി പിന്നോക്കമാണ്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഒരു അടിമയെപ്പോലെ നിൽക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ അവർക്കുള്ളത്. അവരിത്തും എന്തെങ്കിലുമൊക്കെ ചെറിയ ഫാൾട്ടുകൾ ഉണ്ടാകാം, പക്ഷേ ഞാൻ മാറാൻ തയ്യാറാണ്, എനിക്ക് നല്ലൊരു ഉപദേശം തരണമെന്നാണ് സഹോദരി പറഞ്ഞിട്ടുള്ളത്.
0: എന്താ പറയുക, ഇതിലിപ്പം ഇവരെല്ലാം സഹിച്ച് ഒരടിമയെപ്പോലെ പോവുക എന്നുള്ള അവരുടെ ആ ആറ്റിറ്റ്യൂഡ് അവർ മാറ്റണം. അന്യായമായി നമ്മൾ ദ്രോഹിക്കപ്പെടുക, ഉപദ്രവിക്കപ്പെടുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്കൊരു ജീവിതത്തിൽ നിന്ന് വൃത്തികേടുകൊണ്ട് നമുക്ക് എവിടെയും പോകാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, എന്തും സഹിച്ച് മുന്നോട്ട് പോവുക എന്നതിൽ അവരെന്ത് ചെയ്യണം, ആ ഒരു കാഴ്ചപ്പാടിൽ അവർക്ക് മാറ്റം വേണം. ശരിക്കും അങ്ങനത്തൊരു അതാണൊരു പരിഹാരമെന്ന് അവർ ചിന്തിച്ചത് കൊണ്ടായിരിക്കണം എന്താണ് അവർക്ക് ഈ ജീവിതത്തിലെ മടുപ്പ് വന്നത്. ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു മടുപ്പ് വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ സത്യം എന്താ വെച്ചാൽ അങ്ങനെ പോകേണ്ട ഒരു കാര്യമില്ല. നമ്മൾ അന്യായമായി നമ്മൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ നമുക്ക് പ്രതികരിക്കാവുന്നതാണ്. ശരിക്കും പ്രതികരണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ പ്രതികരണം, ഇപ്പോൾ പ്രതികരിക്കുന്നതും പിന്നീട് എന്ത് ചെയ്യുന്നു, ഉപയോഗിച്ചിട്ട് വീണ്ടും അവരെ പീഡിപ്പിക്കുന്നു എന്ന് ഇതിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ പ്രതികരണങ്ങൾ ഒരിക്കലും എന്താകാൻ പാടില്ല, നമ്മൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ വരുത്തുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങളാകാൻ പാടില്ല. അതും അവർ ശ്രദ്ധിക്കണം. അപ്പോൾ എങ്ങനെ നമുക്ക് പറയാം, എങ്ങനെ പ്രതികരിക്കാൻ പറ്റും എന്നതാണ് പ്രധാനം. അപ്പോൾ അതിന് പ്രതികരിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്മൂത്തായ ഒരു ടൈമിൽ എന്താ വെച്ചാൽ നമ്മൾ പറയാം, എന്ത് സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ എനിക്ക് കഴിയാതെ ആയിട്ടുണ്ട്. നമുക്കിങ്ങനെ നിങ്ങൾ പലപ്പോഴും പിന്നെ നമ്മൾ നേരാകാൻ വേണ്ടി പറയുന്നതായിരിക്കണം, പക്ഷേ എനിക്ക് ഈ കുറ്റപ്പെടുത്തലുകളും ആക്ഷേപങ്ങളും എന്താണ് അസഹനീയമായി പോയിട്ടുണ്ട്. അപ്പോൾ മനുഷ്യനല്ലേ, എൻ്റെ മനസ്സൊരു നിയന്ത്രണം വിട്ട് എന്തെങ്കിലും ആയി പോകുന്നതിനെക്കുറിച്ച് ഞാൻ ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളോടൊന്ന് പറയാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പരമാവധി എന്ത് ചെയ്യുക, ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊണ്ടടക്കാം. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്ത് പരമാവധി ഈ കുറ്റപ്പെടുത്തലുകളെന്ത് ചെയ്യണം, എന്നെ ഒന്ന് ഒഴിവാക്കണം എന്ന് നമുക്ക് ഒരു ഉദ്ദേശപ്പെടുന്ന സമയത്തല്ല, ഒരു നല്ലൊരു സ്മൂത്തായ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറഞ്ഞു നോക്കാൻ പറ്റും. പിന്നെ ഇനി അതൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ഒരു തീരുമാനം എടുത്തിട്ട് എന്ത് ചെയ്യുക, എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ലാത്തൊരു തീരുമാനം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആരെങ്കിലുമൊക്കെ നമുക്ക് ഇടപെടുത്താൻ പറ്റിയ ആൾക്കാരെ ഇടപെടുത്തിയിട്ട് ഒരു സംസാരം നടത്തി കാര്യങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാക്കി മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ അതും നല്ലതാണ്. എന്തായാലും ഒരു സഹിക്കുക എന്നുള്ള ഒരു പരിഹാരത്തിൽ നിൽക്കരുത്. അത് നമ്മൾക്ക് എല്ലാറ്റിനും മുണ്ടൊരു സമയവും പരിധി, അതിനപ്പുറത്തേക്ക് പോയാൽ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ സ്വയം പരിഹൃതമാകുന്നിടത്തേക്ക് എത്തും. അതൊരു പക്ഷേ നമുക്ക് ഭയാനകമായിരിക്കും അതിൻ്റെ പര്യവസാനം. അതുകൊണ്ട് എങ്ങനെങ്കിലും ഇതിനൊരു മസ്ലഹത്തുണ്ടാക്കി പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: ഒരു മറ്റൊരു സഹോദരിയുടെ ഒരു ചോദ്യമാണ്. അവർ സ്നേഹക്കൂട് കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ ചോദ്യം എഴുതുന്നത് എന്നാണ് അവർ പറയുന്നത്. അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടാകുമോ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമോ എന്ന കാമുകത്തിൽ അവർ ചോദിക്കുന്നുണ്ട്. അവരുടെ ഭർത്താവ് ചെറിയൊരു കച്ചവടം നടത്തുന്നു, അതിലൊരു ബർക്കത്തുമില്ല. അതുപോലെ തന്നെ അവർ അയാൾ സിഗരറ്റ് വലിക്കുന്നു, 4 കുട്ടികളുണ്ട്, മൂത്ത മകനും എന്ത് ചെയ്യുന്നു അതുപോലെ സിഗരറ്റ് വലിച്ചു തുടങ്ങിയിട്ടുണ്ട്. കുടുംബത്തിലൊരു ബർക്കത്തും അവർക്ക് ലഭിക്കുന്നില്ല, സ്വന്തമായി വീടില്ല, കച്ചവടത്തിലൊരു അഭിവൃദ്ധിയില്ല, വലിയ പ്രയാസത്തിലാണ്. അപ്പോൾ അവർക്കൊരു സൊല്യൂഷൻ അല്ല, ഒരു സമാധാനം കിട്ടാനുള്ള എന്തെങ്കിലും വാക്കുകൾ നൽകുമോ എന്നാണ് അവർ ചോദ്യം.
0: അതെ, രണ്ട് നിലക്ക് ഇത് കുറച്ച് ഇവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായി മനസമാധാനം തകർത്ത് കളയുന്നതാണ് രണ്ട് നിലക്ക്. ഒന്ന്, നമ്മൾ ദീനിയായിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ഭർത്താവും നമ്മുടെ മക്കളൊന്നും ദീനി അല്ലെങ്കിൽ അത് നമുക്ക് സമൂഹത്തിൽ തന്നെ വലിയൊരു ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ആരെങ്കിലുമൊക്കെ ഭാര്യമാരും കുട്ടികളൊക്കെ ദീനി അല്ലാതെ രൂപത്തിൽ നടക്കുന്നതായിട്ട് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മളെ അഭിമാനത്തെ ബാധിക്കുന്നൊരു കാര്യമാണ്.
1: തീർച്ചയായിട്ടും.
0: രണ്ടാമത്തൊരു കാര്യം, ദീനി വളരെ സീരിയസ് ആയി കൊണ്ട് നടക്കേണ്ടതുണ്ട് എന്ന ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതനുസരിച്ച് ജീവിക്കാത്ത ആളുകളുടെ ഇത് കാണും, ദയനീയത കാണും, ഭയങ്കര വിഷമം ഉണ്ടായിരിക്കും. പടച്ചോനെ ഇവരൊക്കെ ഇനിയിപ്പോൾ എന്തായി പോകും, ഇവരൊക്കെ ഭാവിയിൽ എന്താകും, പരലോകത്ത് ഇവർക്ക് എന്താ സംഭവിക്കുക, ഒരു ഭയങ്കര ആശങ്കയാണത്. ഈ രണ്ട് പ്രശ്നങ്ങളെ കൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റേത് പ്രശ്നങ്ങളെക്കാളും ഭയാനകമാണ് ഈ ഒരു സാഹചര്യം. നമ്മൾ ദീനിയാണ്, മക്കളും ഭർത്താവ് ഒന്നും ദീനിയല്ല എന്നുള്ളത് വലിയൊരു കാര്യം. അപ്പം അതുകൊണ്ട് എന്താ വെച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിശ്വസിക്കുന്നത് ദീനിലേക്ക് ആരും കൊണ്ടുവരാം, ദീൻ ആരും സ്വീകരിക്കും. കാരണം അള്ളാഹു ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഇണങ്ങുന്ന ഒരു മതമായിട്ടാണ്, മനുഷ്യൻ്റെ പ്രകൃതിക്ക് ഇണങ്ങുന്ന ഒരു മതമായിട്ടാണ് ഇസ്ലാമിനെ അവതരിപ്പിച്ചു. അതുകൊണ്ടത് ആരും സ്വീകരിക്കും, ആർക്കും അത് സ്വീകരിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെയും മക്കളെയൊക്കെ ഇതിലേക്ക് എത്തിക്കാൻ എന്താണ് വഴി എന്നതിനെക്കുറിച്ച് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കണം. കാരണം പ്രവാചകന്മാരൊക്കെ അവരുടെ ഭാര്യമാരെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്
1: അതെ
0: അനുഭവിച്ച ത്യാഗം അറിയാൻ പറ്റും. നബി സലാസുമൊക്കെ വാന്തർ അഷിറത്തക്കൽ അക്രബീൻ, നിൻ്റെ ബന്ധുക്കൾക്ക് നീ മുന്നറിയിപ്പ് നൽകുക എന്ന് പറഞ്ഞപ്പോൾ ഓരോ ഗോത്രക്കാരെയും കുടുംബക്കാരെയും വിളിച്ചിട്ട് പിന്നെ പ്രവാചകൻ പ്രബോധനം ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും. അംഫുസക്കും വാഹലീക്കും ആറാന്ന് ഖുർആനിലുണ്ട് കുടുംബങ്ങളെ ഇന്ന് രക്ഷപ്പെടുത്തണമെന്ന് പ്രത്യേക നിർദ്ദേശമുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഇവരതിൻ്റെ ശ്രമങ്ങൾ നടത്തണം. അപ്പോൾ ശ്രമം നടത്തുമ്പോൾ നമ്മൾ സാധാരണ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഭർത്താവിനെ ഉപദേശിക്കുമ്പോൾ നീ എന്നെ നേരാക്കാൻ വേണ്ട വരണ്ട അറിയും, നീ എന്നെ നേരാക്കാൻ വരണ്ട, നീ എനക്കുവാണെങ്കിൽ നിനക്ക് കണക്കുമാരി നടന്നു എന്നാ പറയാം. അപ്പോൾ അത് പറയത്തക്ക വിധത്തിലുള്ള ഒരു കാര്യം ഉണ്ടാവരുത്. നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് നമ്മളെ കുടുംബം ഒന്ന് ഉഷാറാക്കണം, നമുക്കൊന്ന് ഇതാക്കണം, നമുക്കൊക്കെ വയസ്സാവുമല്ലേ, നമ്മളൊന്ന് നന്നാവണം, ഞാനത് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് സഹകരിക്കും എന്ന് പറഞ്ഞ് മൂപ്പർ മാത്രം മോശക്കാരനാവാതെ നമ്മളും കൂടി ഒന്ന് നേരാകേണ്ടതുണ്ട് എന്നുള്ള ഒരു ലൈനിൽ വെച്ചിട്ട് ഒന്ന് ഒന്നിച്ച് നമ്മൾ മക്കളെയൊക്കെ ഒന്ന് നമുക്ക് നേരാക്കി എടുക്കണം, ഒന്നിച്ച് നിൽക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നിസ്കാരമൊക്കെ ഒന്നാണ് ജമാഅത്തായി നിസ്കരിക്കുക എന്ന് പറയാം. നമ്മുടെ കുട്ടികളൊക്കെ ഒന്ന് പള്ളിയിൽ പോയി നിസ്കരിച്ച് കാണാൻ നമുക്ക് വലിയ ആഗ്രഹമുണ്ട്, വലിയ സ്വപ്നമാണ് എന്ന നിലക്ക് എന്ത് ചെയ്യാം, ഒരു കൂട്ടിപ്പിടുത്തം നടത്തിയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കൊണ്ടുപോകാൻ പറ്റുമോ നോക്കുക. അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോ ആളുകളോ ഒക്കെ ആയിട്ടുള്ള ആളുകളെ ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹത്തെ ഒന്ന് കൂട്ടിപ്പിടിച്ച് കൊണ്ട് നടക്കണം എന്ന് പറയിപ്പിക്കാം. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനംമാറ്റത്തിന് സഹായകമാകുന്ന എന്തെങ്കിലും ആശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ കേൾക്കാനുള്ള അവസരങ്ങൾ എന്ത് ചെയ്യുക, ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഏതെങ്കിലുമൊക്കെ ആങ്ങളൻ്റെയൊക്കെ വീട്ടിലൊരു കുടുംബ യോഗം വെക്കുക, എന്നിട്ട് അവരെ കൊണ്ട് നിന്ന് വിളിപ്പിക്കുക, ഇന്ന് വീട്ടിലൊരു കുടുംബ നമ്മളെ ഫാമിലി മാത്രം കൂടുന്നൊരു ക്ലാസ് ഉണ്ട്, നിങ്ങൾ എന്തായാലും പങ്കെടുക്കണം എന്ന് പറയാം. അപ്പോൾ നമ്മൾ കൂട്ടിപ്പോവുക, അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാം, ഈ ഇദ്ദേഹത്തിന് ഉൾക്കൊള്ളാവുന്ന രൂപത്തിലൊരു ക്ലാസ്സായിട്ട് അവിടുത്തെ സംസാരം മാറ്റാൻ വേണ്ടി ശ്രമിക്കാം. ഇങ്ങനെയുള്ള ശ്രമങ്ങൾ നിരന്തരം നടത്തും, നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഇവർ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ഉണ്ടാകുമെന്ന് നമ്മൾ ആഗ്രഹിക്കുക. അള്ളാഹു അത് പൂർത്തീകരിക്കുന്നു.
1: മറ്റൊരു സഹോദരി, അവര് പിന്നെ അവരെ ഉമ്മാക്ക് വേണ്ടിയിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അവരുടെ ഉപ്പ സമൂഹത്തിൽ എല്ലാ നിലക്കും അറിയപ്പെടുന്ന, പ്രബോധന പ്രവർത്തനങ്ങളൊക്കെ മുന്നിട്ട് നിൽക്കുന്ന ഒരാളാണ്. എല്ലാ നിലക്കുണ്ട്, അതിപ്പോൾ കുട്ടി സ്റ്റുഡൻസിൻ്റെ ആവട്ടെ, അങ്ങനെ യുവാക്കളതാകട്ടെ, മുതിർന്ന ഇതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യം. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പുറത്താർക്കും ഒരു അഭിപ്രായ വ്യത്യാസമല്ല. പക്ഷേ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന അന്ന് മുതലേ ഉമ്മയെ പരിഹസിച്ചും, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു അടിമയെപ്പോലെ കണ്ടുമൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഉമ്മയെ കൊണ്ട് നടന്നിട്ടുള്ളത്. എന്ത് കാര്യത്തിനും കുറ്റപ്പെടുത്തുക, ഒരു പ്രോത്സാഹനവും നൽകാത്തൊരവസ്ഥ. അപ്പോൾ ഇത് ചോദിക്കുന്നത് മകളാണ്. മകൾക്ക് ഉമ്മാനെ അവിടുന്ന് സംരക്ഷിക്കണമെന്നുണ്ട്, ഉമ്മാനെ അവർ ഗൾഫിലാണ്, അവിടെ കൊണ്ടുപോകണമെന്നുണ്ട്. ഇപ്പോൾ സാഹചര്യം ഇല്ലാത്തൊരവസ്ഥ അവർക്കുണ്ട്. അപ്പോൾ ഉപ്പാക്കാണെങ്കിൽ ഇത് മാത്രമല്ല, ഉള്ളിൽ വീടിൻ്റെ അകത്ത് എല്ലാവിധ മോശപ്പെട്ട കാര്യങ്ങളും നടക്കുന്നു. കുടുംബങ്ങൾ തെറ്റുന്നു, പല കുടുംബങ്ങളിലേക്ക് പോകാൻ അനുവദിക്കുന്നില്ല. അത് ചെറിയ നിസ്സാര കാര്യത്തിന് വേണ്ടി സ്ഥലത്തിൻ്റെ പേരിൽ, വഴിയുടെ പേരിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പിന്നെ സ്വകാര്യമായ അയാൾ പിന്നെന്താ സിഗരറ്റ് വലിക്കുന്നു, ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. പുറത്തറിയൂല ആകെ എന്താ പറയുക, ആകെ നാണം കെടുന്ന ഒരവസ്ഥയുള്ളത്. അപ്പോൾ എങ്ങനെ ഉമ്മാനെ ഇതിൽ നിന്നും ഒന്ന് സംരക്ഷിക്കണം, ഉമ്മാനെ എങ്ങനെ ആണെന്ന് സഹായിക്കുക എന്നാണ് ഈ മോള് ചോദിച്ചിട്ടുള്ളത്.
0: എന്താ അറിയോ, ഇതിപ്പോൾ നമ്മൾ ഇതിലൊക്കെ ചിന്തിക്കണം എന്താന്ന് വിചാരിച്ചാൽ, ഇയാളിപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെയായി തീരല്ലോ ചെയ്യണത്,
1: അല്ല
0: ഇപ്പോൾ വർഷങ്ങളോളമുള്ളൊരു പ്രക്രിയയാണ്.
1: അതെ, അതാ ചോദ്യത്തിൽ അങ്ങനെയാണ്.
0: അതെ, അപ്പോൾ നമ്മളിപ്പോൾ ഇതൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ, ഇത്രയും കാലം അഡ്ജസ്റ്റ് ചെയ്ത് പോരുമ്പോൾ ഇങ്ങനെയൊക്കെ പോകാമെന്ന് അയാൾ എന്ത് ചെയ്തു മനസ്സിലാക്കി കഴിഞ്ഞു. അവിടെയാണ് നമ്മുടെ അടിസ്ഥാന പ്രശ്നം. ഇനിയിപ്പോൾ ഇതിനോടുള്ള പ്രതികരണങ്ങളിൽ ചെല്ലുമ്പോൾ അയാൾ എന്താ പറയുക, എന്താ ഇപ്പം ഇത്ര കാലം ഇപ്പം എൻ്റെ കൂടെ ജീവിച്ചില്ലേ, എന്താ ഇപ്പം അന്നൊന്നും ഇല്ലാത്ത ഒരു പ്രശ്നം ഇപ്പം എന്താ ഇപ്പം പറയാന് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെന്തുകൊണ്ടാണ് ഇത്തരം ആളുകൾ ഒക്കെ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാകുമ്പോൾ നമ്മൾ പ്രതികരിക്കാത്ത, ഈ സ്ത്രീകൾക്കൊക്കെ പറ്റുന്ന തകരാറാണ്. ഇപ്പം ഇവരെ കാര്യം നമ്മൾ പണ്ട് കാര്യമില്ല, നമ്മൾ പുതിയ തലമുറയോടെങ്കിലും പറയാണ്, ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചു പോകുമ്പോൾ നമ്മുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് മതപരമായും ഭൗതികമായും നമ്മളെ ഒരു ഉത്തരവാദിത്വത്തോടെ കൊണ്ടടക്കാൻ പറ്റൂല എന്ന് എപ്പം ബോധ്യപ്പെടുന്നുവോ അത് പരിഹരിച്ചിട്ടേ ഒരു സെക്കൻഡ് മുന്നോട്ട് പോകാൻ പറ്റൂ. കാരണം അത് വൈകും തോറും എന്താണ് അത് പരിഹരിക്കാൻ ബുദ്ധിമുട്ടായി വരികയാണ് ചെയ്യുക. അപ്പം അതാണ് നമുക്കും ഇവിടെ ഒരു മറുപടി പറയുമ്പോഴുള്ള തടസ്സം, അതാണ് ഇത്ര കാലം. ഇപ്പം മോള് വിവാഹം കഴിഞ്ഞ് ഗൾഫ് പോയിട്ട് എന്തു ചെയ്യണം, ഉമ്മനെ അങ്ങോട്ട് കൊണ്ടുപോയാലോ എന്ന് ചിന്തിക്കണമെങ്കിൽ എത്ര കാലത്തെ പഴക്കം ഉണ്ടാവും. മോൾക്കൊരു 25 വയസ്സുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് 25 കൊല്ലം എന്തായാലും ആവൂലേ. അപ്പം അതാണ് എൻ്റെ പ്രശ്നം. അപ്പം ഇനി എന്താ അറിയോ, ഇങ്ങനെയൊന്നും ജീവിച്ച് മുന്നോട്ട് പോവാൻ പറ്റില്ല എന്ന് അയാൾക്ക് എന്ന് ബോധ്യപ്പെടുന്നുവോ അന്ന് മാത്രമേ അയാൾ എന്ത് ചെയ്യുള്ളൂ വരുള്ളൂ. ഏറ്റവും മിനിമം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഈ മാന്യമായൊരു മുഖം പുറത്തേക്ക് വെച്ചിട്ട് ഉള്ളിൽ എല്ലാ തോന്നിയാസങ്ങളും ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഓർക്ക് ഏറ്റവും വലിയ പേടി എന്താ വെച്ചാൽ, ഓരോ ഈ പുറത്തുള്ള ഈ വെളുത്ത മുഖം എന്ത് ചെയ്യാണ് നഷ്ടപ്പെടുമോ എന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാണ്, നമ്മളിപ്പോൾ അവിടുന്ന് വൈഫ് എന്ത് ചെയ്യാണ്, ഞാൻ എൻ്റെ വീട്ടിൽ പോവുകയാണ്, ഇതൊക്കെ തീരുമാനമാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞാൽ എന്തിപ്പം വൈഫ് പോയി എന്നൊരു ചോദ്യത്തിന് ഇയാൾ മറുപടി പറയേണ്ടത്. സ്വാഭാവികമായി അവിടുന്ന് പറയുന്നത് നിങ്ങളീ പുറത്ത് കാണുന്ന ആളല്ല, മൂപ്പര് ഉള്ളിൽ വേറൊരാളാണ് എന്ന് എന്നെക്കുറിച്ച് പറയുമോ എന്നുള്ളൊരു പേടി മാത്രം മതി അയാൾ എന്ത് ചെയ്യാൻ മാറി വരാൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുക, മക്കളും ഇവരൊക്കെ ചേർന്നിട്ട് എന്ത് ചെയ്യും, ഇനി ഇങ്ങനെ പോകാൻ കഴിയൂല എന്ന് അയാളെ ബോധ്യപ്പെടുത്തി കൊടുക്കൽ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യുള്ളൂ അദ്ദേഹത്തെ മാറ്റിക്കൊണ്ടുവരാനുള്ള പരിഹാരമുള്ളൂ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്.
1: ഒരു സഹോദരിയുടെ ചോദ്യമാണ്. അവർക്ക് അവരും ഭർത്താവും നല്ല സൗഹൃദത്തിൽ, വളരെ സ്നേഹത്തിലാണ് അവർ കഴിയുന്നത്. ഭർത്താവ് നല്ല ഫിസിക്കലി നല്ല ജിം ബോഡിയുള്ള ഫിറ്റായ ഒരു മനുഷ്യനാണ്. പല സ്ഥലത്തും പല പുറം രാജ്യങ്ങളിലും എല്ലാം ബിസിനസ്സുമായി ഒക്കെ യാത്ര അദ്ദേഹം പോകാറുണ്ട്. അദ്ദേഹത്തിന് ഒരു പ്രശ്നമുള്ളത് ഭാര്യ തന്നെ പലപ്പോഴും നേരിട്ട് കണ്ട മറ്റു സ്ത്രീകളുമായിട്ടുള്ള ഇടപഴകൽ, അതുപോലെ തന്നെ ഫോൺ വീഡിയോ അതിന് അഡിഷനാണ്. അതിനേക്കാൾ വൈകൃതമായിട്ട് ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, പിന്നെ എല്ലാ ഡ്രസ്സും അഴിച്ച് കളഞ്ഞ് മറ്റുള്ളവർ കാണുന്ന രൂപത്തിൽ നിന്ന് ഇനി ഇരുട്ടാണെങ്കിൽ അവിടെ വെളിച്ചം വെച്ച് അല്ലെങ്കിൽ മറ്റു സ്ത്രീകൾ കാണുന്ന സ്ഥലത്ത് വെച്ച് ഇയാൾ മാസ്റ്റർബേഷൻ ചെയ്യുന്നു, പരസ്യമായി ചെയ്യുന്നൊരവസ്ഥ, ഇങ്ങനെ പല പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. പല സമയത്തും പലതുണ്ടായിട്ട് ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് അവർ പിന്നെ രാത്രി ഒളിച്ചോടിയ, അതായത് ജനങ്ങൾ ഓടിക്കൂടിയിട്ട് ഒളിച്ചോടിയ സന്ദർഭം, എന്തൊക്കെ സംഭവിച്ചാലും ഈ സഹോദരിക്ക് ഇയാൾ ഭയങ്കര ഇഷ്ടമാണ്, സ്നേഹമാണ്. ഒരിക്കലും അയാളെ ഒഴിവാക്കാനോ പിരിഞ്ഞു പോകാനോ താല്പര്യമില്ല. അതാണ് അവരുടെ വോയിസിൽ വന്നിട്ടുള്ളത്. അവരിന്ന് എന്ത് ചെയ്താലും അവരെ സഹായിക്കാനോ അവരെ സംരക്ഷിക്കാനോ ഒക്കെ റെഡിയാണ്. ഇവർ ഈ പ്രശ്നങ്ങൾ അവരോട് പറയാറുണ്ട്, പങ്കുവെക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്ക്, ആണുങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെയാണ്, അതുകൊണ്ട് മനുഷ്യരൊക്കെ പാപങ്ങൾ ചെയ്യുന്നവരാണ്, തെറ്റ് സംഭവിക്കുന്നവരാണ്, ഈ തെറ്റൊരു പൈശാചികമാണ്, അതുകൊണ്ട് ഞാൻ നിർത്താൻ ഞാൻ ശ്രമിക്കാം, നിർത്തി എന്നൊക്കെ പറയും, പക്ഷേ വീണ്ടും തുടങ്ങും. ഇതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് ഇവർക്കുള്ളത്. ഇപ്പോൾ അവർ പറയുന്നത് ഇതിങ്ങനെ, ഇപ്പോൾ അദ്ദേഹം കുറച്ച് വൃത്തിയും വെടിപ്പൊക്കെയുള്ള ഒരാളായത് കൊണ്ട് തന്നെ ഞാൻ പരമാവധി ഞാൻ ശ്രമിക്കാറുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് അതിനൊന്നും സമയം കിട്ടുന്നില്ല, ഉറക്കം കിട്ടുന്നില്ല, നല്ലൊരു സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്നില്ല, എനിക്ക് ഞാൻ എങ്ങനെ ഇതിനെ തരണം ചെയ്തു പോകും, മരിക്കുക എന്നല്ലാതെ, അതായത് ഇദ്ദേഹവുമായിട്ടുള്ള വേർപാട് മരിക്കുക എന്നല്ലാതെ വേറൊന്നുമില്ല, അത്രയും സ്നേഹത്തിലാണ് അവർ കഴിയുന്നത്. അപ്പോൾ എനിക്കൊരു ആശ്വാസവാക്യങ്ങൾ തരണം, എനിക്കൊന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു ധൈര്യം തരണം എന്നാണ് ആ സഹോദരി പറഞ്ഞിട്ടുള്ളത്.
0: എന്താ വെച്ചാൽ ഇത് സാധാരണ ഒരാളുടെ ഒരു ലൈംഗിക വൈകൃതങ്ങളെപ്പോലെ മാത്രം ഇതിനെ കണ്ടാൽ പോരാന്നാണ് എനിക്ക് ചോദ്യത്തിൽ നിന്ന് വ്യക്തമാവുന്നത്. ഒന്നെന്താ വെച്ചാൽ ഇപ്പോൾ അയാളോട് അദ്ദേഹത്തിൻ്റെ തകരാറുകൾ പറയുമ്പോൾ അദ്ദേഹം നീ പ്രാർത്ഥിക്ക് നമുക്ക് ശരിയാവും നന്നാവും എന്നൊക്കെ പറയുമ്പോൾ അയാളൊരു ധിക്കാരപൂർവോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആവണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തി പോലെ എന്തു ചെയ്യുന്നില്ല, തോന്നുന്നില്ല. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തു ചെയ്യാൻ പറ്റില്ല, ഇത്രമാത്രം മോശമായ ഒരാളെ സ്നേഹിച്ചിട്ട് മരിക്കണവരെ ഞാൻ അയാളൊപ്പം നിൽക്കുന്നൊന്നും ഒരു സ്ത്രീയും, അതായത് ഈ പരസ്ത്രീ ബന്ധങ്ങളെ ഒരിക്കലും ഒരു ഭാര്യയും എന്തു ചെയ്യില്ല, ഉൾക്കൊള്ളൂല. അപ്പോൾ അയാൾ പേഴ്സണലി അയാൾ എന്താണ്, നല്ലൊരു മനുഷ്യനാണ്, പക്ഷേ വൈകാരികമായ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ട് അയാളിൽ എന്തു ചെയ്യുന്നു, ഭീകരമായ അബദ്ധങ്ങളും തെറ്റുകളും സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കലായിരിക്കും നമുക്കിതിൽ നല്ലത്. ഇത്തരം സാഹചര്യങ്ങളിലാണ് ഒരാൾ മറ്റൊരു വിവാഹം കഴിക്കേണ്ടത് എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം ഇവിടെ എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് പറ്റാവുന്ന ഒരു നല്ലൊരു സ്ത്രീയെ കണ്ട് ഹലാലായ നിലക്ക് വിവാഹം കഴിച്ചാൽ അയാൾക്ക് ഈ പരസ്ത്രീ ബന്ധങ്ങളൊക്കെ ഒഴിവാക്കാൻ കഴിയും, എല്ലാം ഒഴിവാക്കാൻ പോയത്. അപ്പോൾ അതിന് അയാൾക്കൊരു തടസ്സമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ അവിഹിതങ്ങളായ ബന്ധങ്ങളും ഇത്തരം ലൈംഗിക വൈകൃതങ്ങളും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സ്ത്രീക്ക് അയാൾ ഹലാലായ നിലക്കൊരു സ്ത്രീയെ വിവാഹം കഴിച്ച് ജീവിക്കുന്നത് ഉൾക്കൊള്ളാൻ കഴിയും എന്ന് തോന്നുക. അവിടെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയില്ല. സാധാരണഗതിയിൽ എന്താണ്, ഒരു സ്ത്രീയും ഭർത്താവിന് രണ്ടാമത്തെ വിവാഹത്തെ ഉൾക്കൊള്ളുന്നില്ല, അത്രയും ഉൾക്കൊള്ളൂല ഏത്, ഈ ലൈംഗിക വൈകൃതങ്ങളെയും അവിഹിതങ്ങളെയും. അപ്പോൾ അവിഹിതങ്ങളെയും ലൈംഗിക വൈകൃതങ്ങളെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരാൾക്ക് ഹലാലായ നിലക്ക് പരലോകത്ത് കുറ്റം കിട്ടാത്ത രൂപത്തിലുള്ള ഒരു വിവാഹത്തെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ചിന്തിക്കുക. അങ്ങനെ ആണെങ്കിൽ അയാളോട് പറയേണ്ടത്, നിങ്ങൾ ഈ പരിപാടിക്കൊന്ന് നിർത്തി, നിങ്ങൾക്ക് ഇതിനൊക്കെ ഒരു നിവർത്തില്ലായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളി, നിങ്ങൾ ഹലാലായ നിലക്കൊരു ഭാര്യയെ വിവാഹം.
2: പീസ് റേഡിയോ സംസ്കരണ ചിന്തകൾ എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഈമാൻ നുരുമ്പിപ്പോകരുത്, ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് സലാഹുദ്ദീൻ അൽഹിക്കമി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയ നിറഞ്ഞ ശ്രോതാക്കളെ, ഇമാം ഹാക്കിമും തുബ്രാനിയും റഹിമഹുമുള്ള ഉദ്ധരിച്ച അബ്ദുല്ലാഹി ബിനു അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഹദീസ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തി, ഇന്നൽ ഈമാന ലയഖ്ലുഖു ഫീ ജൗഫി അഹദികും കമാ യഖ്ലഖു സൗം, ഒരു വസ്ത്രം നുരുമ്പി പോകുന്നതുപോലെ നിങ്ങളിലൊരാളുടെ മനസ്സിൽ ഈമാനും നുരുമ്പി പോകും. ഫസ്അലുല്ലാഹ അൻ യുജദ്ദിദൽ ഈമാന ഫീ ഖുലൂബിക്കും, അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാനിനെ പുതുക്കിത്തരാൻ നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുക, ചോദിക്കുക എന്നുള്ളതാണ്. ഈ ഒരു ഹദീസിൻ്റെ ചില കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത്. പ്രത്യേകിച്ചും ഈമാൻ പുതുക്കാൻ വേണ്ടി, അതിൽ വർദ്ധനവ് നൽകാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്താനുള്ള കാരണം നമുക്ക് ഈമാൻ നൽകുന്നത് അള്ളാഹുവാണ് എന്നുള്ളത് കൊണ്ടാണ്. ഈമാനിൽ വർദ്ധനവ് ലഭിക്കുന്നതും അതിൽ കുറവുണ്ടാകുന്നതുമൊക്കെ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈമാനിൽ വർദ്ധനവ് ലഭിക്കാൻ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്നുള്ളത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കി. പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്താറുള്ളൊരു നിയമം, ഇദാ ദഅഊത അല്ലാഹ ബി മത്ലൂബിൻ മിൻ മസാലിഹി ദീനിക് ഔ ദുനിയാക് ഫഅത്ബിഉ ദുആഅ ബിബദലി സബബ്. നിന്റെ ഐഹികമോ പാരത്രികമോ ആയ ഒരു നന്മക്കു വേണ്ടി നീ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയോടൊപ്പം അതിനുവേണ്ടി ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങളും അത് ലഭിക്കാനാവശ്യമായ പരിശ്രമങ്ങളും നീ ചെയ്യുക എന്ന് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടൊരു അടിസ്ഥാന നിയമമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ നിയമത്തിലേക്കൊരു സൂചന നൽകിയിട്ടുണ്ട്. ഇഹ്രിസ് അലാ മാ യൻഫഉക് വസ്തഇൻ ബില്ലാ. നിനക്ക് ഉപകാരമുള്ള കാര്യങ്ങളിൽ നീ താൽപ്പര്യം കാണിക്കുകയും അള്ളാഹുവോട് നീ സഹായം തേടുകയും ചെയ്യുക എന്നുള്ളതാണ്. അതായത് കേവലം പ്രാർത്ഥന നടത്തുകയും പരിശ്രമിക്കാതിരിക്കുകയും ചെയ്യുന്നൊരു പ്രവണത നമ്മിൽ ഉണ്ടാകാൻ പാടില്ല എന്നർത്ഥം. മറിച്ച് പ്രാർത്ഥിക്കുകയും ഈമാന്റെ വിഷയത്തിലാണെങ്കിൽ അത് വർധനവുണ്ടാകാൻ വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം അതിൽ വർധനവുണ്ടാക്കുന്ന, അതിനെ പുതുക്കിക്കൊണ്ടിരിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള സഹായവും തൗഫീഖും നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഈമാൻ പുതുക്കുക എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ആ ഈമാൻ പുതുക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഓരോ ദിവസത്തിലും നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അല്ല അംസാൽ ഫിൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നത് കാണാൻ പറ്റും. ഒരു മരം, ആ മരം അതിനൊരു ജീവനുള്ള ഒരു അവസ്ഥയിൽ, ജീവസുറ്റ അവസ്ഥയിൽ അത് നിലനിൽക്കണമെങ്കിൽ അതിനെ വളർത്താൻ ആവശ്യമായ ഘടകങ്ങൾ ദിനം പ്രതി നമ്മൾ നൽകിക്കൊണ്ടിരിക്കണം. ഒരു ദിവസവും അതിനെ നനയ്ക്കുന്നില്ല എങ്കിൽ ക്രമേണ അത് ഉണങ്ങിപ്പോകുന്ന സാഹചര്യം വരും. ഇതുപോലെ തന്നെയാണ് ഈമാനാകുന്ന, ഇസ്ലാമാകുന്ന മരമെന്ന്. അതിനെ വെള്ളം നനയ്ക്കാതിരുന്നാൽ, സൽക്കർമ്മങ്ങൾ ചെയ്ത് പഠനങ്ങൾ നടത്തി അതിന് നനവ് പകരാതിരുന്നാൽ അത് മെല്ലെ മെല്ലെ ഉണങ്ങി ഇല്ലാതെയായിത്തീരുന്ന സാഹചര്യമുണ്ടാകുമെന്ന് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഉണർത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഈമാന് തജ്ദീദ് ലഭിക്കാൻ, പുതുക്കം ലഭിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ നിരവധിയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ദിവസവും മതപരമായ അറിവ് നേടാൻ ഒരു വിശ്വാസി ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. ദീനികാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള സാഹചര്യങ്ങൾ ഇന്ന് നിരവധിയാണ്. അത്തരം സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ദീന് പഠിക്കുന്നൊരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത് ഈമാൻ നിലനിർത്താൻ നമ്മെ സഹായിക്കുന്നൊരു ഘടകമാണ്. കാരണം ഒരാൾക്ക് ഈമാൻ അറിവ് നേടുവാനും നല്ല നിയ്യത്തോടുകൂടി അതിൽ വ്യാപൃതനാവാനും സാധിക്കുക എന്നുള്ളത് അവൻ്റെ ഈമാനിന് സുരക്ഷിതത്വം ലഭിക്കുന്നൊരു കാര്യമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൈ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ആർക്കെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല നന്മ ഉദ്ദേശിച്ചാൽ മതത്തിൽ അവൻക്ക് ഗ്രാഹ്യത നൽകും, അറിവ് നൽകുമെന്നുള്ളതാണ്. വിശ്വാസികൾക്കാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നന്മ ഉദ്ദേശിക്കുക. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അറിവന്വേഷിച്ചുകൊണ്ട് ആരെങ്കിലും ഒരു വഴിയിൽ ഇറങ്ങിപ്പുറപ്പെട്ടാൽ സ്വർഗത്തിലേക്കുള്ള പാത അതു മുഖേന അള്ളാഹു സുബ്ഹാനഹു വതആല അവനക്ക് എളുപ്പമാക്കി കൊടുക്കുമെന്നുള്ളതാണ്. മാത്രമല്ല, ഈ അറിവ് നേടിയെടുത്താലാണ് ഏതാണ് സന്മാർഗം, ഏതാണ് വഴിപിടവ്, ഏതാണ് സത്യം, ഏതാണ് അസത്യം, ഏതാണ് പ്രകാശം, ഏതാണ് അന്ധകാരമെന്നൊക്കെ നമുക്ക് മനസ്സിലാകുക. അറിവില്ല എങ്കിൽ കാര്യങ്ങൾ നമുക്കുമേൽ കുഴഞ്ഞുമറിയുകയും ആശയക്കുഴപ്പത്തിൽ അകപ്പെട്ട് പരിഭ്രാന്തരായി ജീവിക്കേണ്ടുന്നൊരു സാഹചര്യം നമുക്കുണ്ടാവുകയും ചെയ്യും. കാരണം എങ്ങനെയാണ് ഈമാന് വർധനവുണ്ടാകുക എന്ന് തിരിച്ചറിയാത്ത, അത് മനസ്സിലാക്കാത്ത, പഠിക്കാത്ത ഒരാൾക്ക് എങ്ങനെ ഈമാനിൽ വർധനവുണ്ടാകുക? എൻ്റെ തഖ്വയെ വർദ്ധിപ്പിക്കാനുള്ള കാര്യം എന്താണ് എന്ന് ബോധ്യമില്ലാത്തൊരു മനുഷ്യന് പിന്നെ എങ്ങനെയാണ് അതിന് സാധിക്കുക? പണ്ഡിതന്മാർ പറയാറുണ്ട്, കൈഫ യത്തഖീമല്ല എതിരീമാ യത്തഖി. എന്താണ് സൂക്ഷിക്കേണ്ടത് എന്നറിയാത്തൊരുച്ചൻ പിന്നെ എങ്ങനെയാണ് സൂക്ഷിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അറിവുമായി അവൻ്റെ ജീവിതം വിജ്ഞാനവുമായി കണക്ട് ചെയ്തിരിക്കുക എന്നത് ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അറിവിൻ്റെ വിഷയം പറയുമ്പോൾ ഒരു മനുഷ്യൻ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആൻ അറിയാനും അതിൻ്റെ ആശയം മനസ്സിലാക്കാനും ഒരു മനുഷ്യൻ സമയം കണ്ടെത്തുക എന്നുള്ളത് അവൻ്റെ ഈമാനിൽ വർധനവുണ്ടാക്കാൻ അവനെ സഹായിക്കുന്നൊരു ഘടകമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തോതി നമ്മെ ഉണർത്തി അള്ളാഹു പറയുന്നു, വഇദാ മാ ഉൻസിലത് സൂറത്തുൻ ഫമിൻഹും മൻ യഖൂലു അയ്യുക്കും സാദതുഹു ഹാദിഹി ഈമാന ഫഅമ്മ അല്ലദീന ആമനു ഫസാദതുഹും ഈമാനൻ വഹും യസ്തബ്ശിറൂൻ. പരിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം ഇറങ്ങിയാൽ അവരിൽ ചിലർ ചോദിക്കും, ഇതാർക്കാണ് ഈമാനിൽ വർധനവുണ്ടാക്കിയത് എന്നാണ്. അപ്പോൾ ഖുർആൻ ഒരു മനുഷ്യൻ്റെ ഈമാനിൽ വർധനവുണ്ടാക്കുന്നർത്ഥം. അള്ളാഹു പറയാണ്, ഫഅമ്മ അല്ലദീന ആമനു ഫസാദതുഹും ഈമാന, വിശ്വസിച്ച ആളുകൾ അവരുടെ ഈമാനിൽ വർധനവുണ്ടാകും. മറ്റൊരിടത്ത് അള്ളാഹു പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ആരാണ് വിശ്വാസികൾ? അള്ളാഹുവെക്കുറിച്ച് അവരുടെ അടുത്ത് സ്മരിക്കപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ നടുങ്ങും. അള്ളാഹുവിൻ്റെ വചനങ്ങൾ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവരുടെ ഈമാനിൽ വർധനവുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തിയത്. അതുകൊണ്ട് തന്നെ ഖുർആനിന് ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഈമാൻ വർദ്ധിപ്പിക്കുന്നതിൽ, അതിനെ നിലനിർത്തുന്നതിൽ വലിയ സ്ഥാനമുണ്ട് എന്ന് ചുരുക്കം. ഖുർആൻ്റെ ഈ ഒരു സ്വാധീനം ലഭിക്കാൻ കേവലം പാരായണം മാത്രം പോരാ. എന്താണ് അതിൻ്റെ ആശയമെന്ന് ആലോചിക്കുകയും അതിൻ്റെ ആശയം മനസ്സിലാക്കുകയും അതിൻ്റെ ആശയങ്ങളിലൂടെ മനസ്സിനെ കൊണ്ടുപോവുകയും ചെയ്യണം. ഖുർആനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പലയിടങ്ങളിൽ ആവർത്തിക്കുന്നൊരു ഭാഗം ഖുർആൻ തദബ്ബുർ ചെയ്യാനുള്ളതാണ്, ഉറ്റാലോചിക്കാനുള്ളതാണ് എന്നാണ്. സൂറത്തു സാദിൻ്റെ 29-ാമത്തെ വചനത്തിൽ, സൂറത്തു നിസാഇൻ്റെ 82-ാമത്തെ വചനത്തിൽ, സൂറത്തു മുഹമ്മദിൻ്റെ 24-ാമത്തെ വചനത്തിലൊക്കെ നിങ്ങൾ ഖുർആനെക്കുറിച്ച് ആലോചിക്കുന്നില്ലേ എന്ന്, അല്ലെങ്കിൽ ഖുർആൻ ആലോചിക്കാനുള്ളതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഖുർആൻ ഓതാൻ തുടങ്ങിയാൽ എപ്പോഴത് തീരുക? എപ്പോഴാണ് 10 പേജാവുക? എപ്പോഴാണ് ഒരു ജുസ് ആവുക എന്നുള്ളതാവരുത്. ഏതായത്താണ് എനിക്ക് കൂടുതൽ ഉപകാരപ്പെടുക, ഏതായത്തായിരിക്കും എൻ്റെ മനസ്സിനെ സ്പർശിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ചിന്ത. അള്ളാഹുവുമായുള്ളൊരു മനുഷ്യനുള്ള ബന്ധം വർദ്ധിപ്പിക്കുന്നത് ഖുർആനുമായിട്ടുള്ള അവൻ്റെ ബന്ധം വർദ്ധിക്കുമ്പോഴാണ്. അള്ളാഹുവെക്കുറിച്ചൊരു മനുഷ്യൻ കൃത്യമായി മനസ്സിലാക്കുമ്പോഴാണ് അള്ളാഹുവിനെ കൂടുതൽ ഭയപ്പെടുകയും അള്ളാഹുവിന് വേണ്ടി കൂടുതൽ ഇബാദത്ത് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം അവൻ്റെ ജീവിതത്തിലുണ്ടാവുക. അതുപോലെ ഇത്തരത്തിൽ ഈമാൻ വർദ്ധിക്കാൻ സഹായിക്കുന്ന പഠനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക എന്നത് ഏറെ പ്രധാനപ്പെട്ടത്. പ്രത്യേകിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ കുറിച്ചുള്ള പഠനം, പ്രവാചക ചരിത്രത്തെക്കുറിച്ചുള്ള പഠനം, സ്വഹാബത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള പഠനമൊക്കെ ഇത്തരത്തിൽ നമ്മുടെ ഈമാൻ നിലനിർത്താൻ നമ്മെ സഹായിക്കുന്ന ഘടകമാണ്. അതുപോലെ ഇബാദത്തുകൾ ശ്രദ്ധിക്കുക എന്നുള്ളതും നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ നമ്മെ അതിനെ നിലനിർത്താൻ സഹായിക്കുന്നൊരു ഘടകമാണ്. ഉദാഹരണത്തിന് നമസ്കാരത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താണ്? ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ. മ്ലേച്ഛ വൃത്തികളെയും തിന്മകളെയും തൊട്ട് തടയുന്നതാണ് തീർച്ചയായും നമസ്കാരമെന്നാണ്. അതുകൊണ്ട് തന്നെ നമസ്കാരം നിലനിർത്തുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഈമാനിനെ നിലനിർത്താൻ അവനെ സംബന്ധിച്ചിടത്തോളം സാധിക്കുമെന്നുള്ളത്. ഇത്തരത്തിൽ അള്ളാഹുവോട് ഈമാൻ നിലനിർത്തിത്തരാൻ, അത് പുതുക്കിത്തരാൻ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അതിന് നമ്മെ സഹായിക്കുന്ന പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ സംസാരിച്ചതിൻ്റെ ചുരുക്കം. അള്ളാഹു സുബ്ഹാനഹു വതആല ഈമാൻ്റെ വിഷയത്തിൽ ശ്രദ്ധ കൊടുക്കാനും ഈമാൻ വർധനവുണ്ടാക്കാൻ പരിശ്രമിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ ഹൃദയങ്ങളെ ഈമാൻ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അലങ്കരിച്ച് തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ സംസ്കരണ ചിന്തകൾ. ഈമാൻ നുരുമ്പിപ്പോകരുത്, ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് സലാഹുദ്ദീൻ അൽഹിക്കമി.
4: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട് പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി, ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഈ കുറെ കുട്ടികളുള്ള പെണ്ണുങ്ങൾക്ക് പലപ്പോഴും ഒരു പരാതി എന്താ വെച്ചാലോ, ഒന്നിനും നേരല്ല, ഒരു മര്യാദക്ക് നിസ്കരിച്ചാൽ പറ്റില്ല, ഖുർആൻ ഓതാൻ പറ്റില്ല. കാരണം അത് നിസ്കരിച്ചുമ്പോത്തിന് കാണാ, ഒരു കുട്ടി പുട്ടിന്റെ പാത്രമായിട്ട് പുട്ടും പൊടി നിസ്കാര പായിൽ ഒന്നായിട്ടിടുക, അവിടെ ആലോചിക്കുന്നിട്ട് മാന്റെ മേലെ തല കുത്തി മാറിയ പുട്ടൊക്കെ തലയിക്കിടുക, എന്നിട്ട് അതിനെ പുടിച്ചൊന്ന് റെഡിയാക്കുമ്പോത്തിനോ വേറൊന്ന് സ്റ്റോർ റൂമിൽ പോയിട്ട് പത്തിരി പൊടി കുളിച്ച് കിണക്കുണ്ടാവും. സങ്കടം തന്നെയല്ലേ, ഒന്ന് മര്യാദക്ക് നിസ്കരിച്ചാലും സമ്മതിക്കൂല. ചെറിയ കുട്ടികളുടെ സ്ത്രീകളെ കാര്യം ഭയങ്കര കഷ്ടമാണ്, അത് കുറെ ഉള്ള ഈ പറയും വേണ്ട. ഒരു മര്യാദക്ക് നിസ്കരിച്ചാനോ ഖുർആൻ ഓതാനോ ഒന്ന് നഷ്ടല്ല സഹോദരങ്ങൾ, പറഞ്ഞത് നഷ്ടല്ലതൊന്നും. കാരണങ്ങൾ, ആ കുട്ടിക്ക് വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണം എന്ന് കുട്ടിക്ക് പറഞ്ഞു കൊടുത്താൽ, ബിസ്മില്ല പറയും കുട്ടി മോനെ എന്ന് പറഞ്ഞാല്, അത് കുട്ടി മരിക്കോളം ഓരോ പറച്ചില് പറയുമ്പോൾ ഉമ്മാന്റെ അക്കൗണ്ടിലേക്കാണ് വരുന്നത്.
6: മാഷാല്ലാഹ്, ആ വോയിസിന്റെ ആളെയും നമുക്ക് സുപരിചിതമായ ഒരു ശബ്ദമാണ്.
7: അതെ, ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയാണ്. നമ്മളെ ശ്രോതാക്കൾക്കും പല വിഷയങ്ങളിലും ശ്രോതാക്കൾ അദ്ദേഹത്തിന്റെ സംസാരം കേട്ടിട്ടുണ്ടാവും.
6: തീർച്ചയായും തീർച്ചയായും, അദ്ദേഹത്തിന്റെ ശബ്ദം അത്രയും നമുക്ക് അറിയാവുന്നതാണ്.
7: എന്തായാലും സാധാരണ ശബ്ദത്തിനപ്പുറം ഇന്ന് പറഞ്ഞ ചിന്തയുടെ ഭാഗം നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ, ആളുകള് പിന്നെ കുറെ മക്കളൊക്കെ ഉള്ള ആൾക്കാര് അതിന് അനുഗ്രഹം തിരിച്ചറിയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേക്ക്, പ്രത്യേകിച്ച് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു, പുട്ടില് പുട്ടൊക്കെ ആകെ പരത്തി പച്ചരിപ്പൊടിയൊക്കെ അവിടെ കളഞ്ഞ്, അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, അട് ഒരു ശപിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ വരാൻ സാധ്യതയുണ്ട്.
6: സ്വാഭാവികമായി
7: ഒരിക്കലും അതുണ്ടാവാൻ പാടില്ല. ആ കുട്ടികൾ വലിയ അനുഗ്രഹമാണ്, അങ്ങനെയൊക്കെ കുട്ടികളിൽ ഉണ്ടാവും എന്ന് തിരിച്ചറിഞ്ഞ് ആ കുട്ടികൾക്കൊക്കെ ശരിക്കും വല്ല നന്മയും പറഞ്ഞു കൊടുത്ത് ഇസ്ലാമികമായി വളർത്തിക്കൊണ്ടുവന്നാൽ ഉണ്ടാകുന്ന മേന്മ പുണ്യം മനസ്സിലാക്കുകയാണ് വേണ്ടത് എന്നൊരു കാമ്പാണ് ആ ഒരു സംസാരത്തിൽ അടങ്ങിയിട്ടുള്ളത് എന്നാണ്.
6: തീർച്ചയായും തീർച്ചയായും ഇതിപ്പോ ചെറിയ കുട്ടികളുള്ള വീടുകളിൽ സ്വാഭാവികമായി നടക്കുന്നതാണ്. അത് എല്ലാ ഉമ്മമാർക്കും അതൊരു പരിചയമായിട്ടുണ്ടാവും.
7: അതെ അതെ,
6: നമുക്കൊക്കെ നമ്മുടെ വീടുകളിൽ സ്വന്തം അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടാവും. ഇടക്ക് ജോലിന്റെ ഇടയ്ക്ക് ഒരു ഫോട്ടോ വരും വീട്ടിൽ നിന്ന് വാട്സപ്പില് നോക്കുമ്പോ ഇതേപോലെ ഉസ്താദ് പറഞ്ഞതുപോലെ കുട്ടിയും പൊടിയില് മുങ്ങി കുളിച്ച് നിൽക്കുന്ന ഫോട്ടോ ആയിരിക്കും.
7: ഇത് മാത്രല്ല, നല്ല വൃത്തിയില് നമ്മള് പെയിന്റ് ഒക്കെ അടിച്ച് നല്ല വൃത്തിയായിട്ട് വീട് കയറി ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അതിനു മുമ്പേ ഈ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോലെ കലാപരമായിട്ടുള്ള ചുമരിലും വരച്ചിട്ടും കളറ് കൊടുത്തിട്ടും അവിടെയൊക്കെ ഓരോ അടയാളങ്ങൾ ഉണ്ടാവും. അതുണ്ടാകുന്ന സ്വാഭാവികമാണ്. ചെറിയ മക്കളിൽ ആ നിലക്കുള്ള സംഭവങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും ആ പേരമക്കളെ കളിക്കുമ്പോൾ നിസ്കരിക്കാൻ പോകുമ്പോൾ പിന്നെ മേത്ത് കയറി ഇറങ്ങിയതും ഇതൊക്കെ കുട്ടികളിൽ അങ്ങനെ ഉണ്ടാകും എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കണം.
6: തീർച്ചയായും.
7: എന്നാൽ
6: നമ്മളൊരു പുതിയ വീട്ടിലേക്ക് കയറി പോകുമ്പോൾ നമുക്കത് അനുഭവപ്പെടും. ഞാൻ ഈ അടുത്ത് ഒരു 2 മാസം മുമ്പ് ഒരു വീട്ടിലേക്കൊക്കെ പ്രവേശിച്ചു. ഒരു സഹോദരന്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ ക്ഷണത്തോടെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു ഭക്ഷണത്തിന് പ്രവേശിച്ചു. ഉച്ച ഭക്ഷണത്തിനാണ് ഞാൻ ചെന്നത്. അങ്ങനെ അവിടെ സുഹൃത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് എനിക്ക് പുതിയ ഒരാളാണ്, എനിക്ക് പരിചയമില്ലാത്ത ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വീട് ഒരു 4-5 വർഷം പഴക്കമുണ്ട്. ഞാൻ പറഞ്ഞു, ആ വീടിന്റെ പഴക്കമൊന്നും കാണുന്നില്ലല്ലോ, മക്കളൊക്കെ മാഷാല്ലാഹ് ഉഷാറാണല്ലോ, ഒന്നും വരച്ചിട്ടില്ലല്ലോ എന്നൊരു വാക്ക് എന്നിൽ നിന്ന് വന്നുപോയി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഉസ്താദ് എനിക്ക് മക്കളില്ല എന്ന് പറഞ്ഞു. വല്ലാത്തൊരു ഫീലിംഗ് ആയി എനിക്ക്.
7: പറയണത്
6: അപ്പൊ മക്കളുടെ ഒരു പ്രസൻസ് വീട്ടില് ഉണ്ടാവല് അതൊരു ഹയറാണ്. കുടുംബത്തിനും അതോടൊപ്പം മറ്റൊരുപാട് ആളുകൾക്കും നല്ല സ്വലഹ്യങ്ങളായ
7: പ്രദാനം ചെയ്യും. അപ്പോഴാണ് അങ്ങനെയുള്ള ഒരു അനുഭവം ആ അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ശരിക്ക് നമ്മള് നമ്മളെ കൂടെയുള്ള മക്കള് നീ ഒന്ന് വരക്കേ എന്തേലൊക്കെ ഒരു പൊടി അപ്പുറത്ത് ഒൽക്കത അറിയില്ല, തിരിച്ചറിയുമ്പോൾ പക്വത ഇല്ലാത്തതുകൊണ്ടാണ് ആ ശൈശവപ്രായത്തിൽ ആ പ്രവർത്തനം ചെയ്യുന്നത്. അങ്ങനെ ചെയ്താലും കുട്ടികളില്ലാത്ത ആളുകളെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഈ മക്കൾക്ക് മക്കൾ അള്ളാഹു നൽകിയ അനുഗ്രഹമാണെന്നും ആ മക്കളെ ഇസ്ലാമികമായ തർബിയത്തും ഒക്കെ കൊടുത്ത് നമ്മൾ വളർത്തുമ്പോൾ റബ്ബ് നൽകുന്ന പുണ്യവും മനസ്സിലാക്കുമ്പോഴാണ് അവരെന്ത് ചെയ്താലും അമിതമായിട്ട് അതിൽ നമ്മൾ ക്ഷമകെട്ടുള്ള സംസാരത്തിന്റെ ആവശ്യമില്ല.
6: ക്ഷമകെട്ടുള്ള സംസാരം വരുമ്പോഴാണ് കുട്ടികളെ ഭയപ്പെടുത്തലും ഒക്കെ വരുന്നത്. ഈ കുട്ടികൾ ഞെട്ടിപ്പോകുന്നതാണ്. ശരിക്ക് സയൻസ് ഒക്കെ പറയുന്നത് കുട്ടികൾ പലപ്പോഴും അവരുടെ ചില കഴിവുകൾ, ചിലപ്പോൾ അത് കേൾവി ശക്തിയാകാം അല്ലെങ്കിൽ സംസാരശേഷിയാകാം, ഈ ഭയപ്പെടുത്തലുകളിലൂടെ ഞെട്ടലുകളിലൂടെ സ്വന്തം മാതാപിതാക്കളാണെങ്കിൽ പോലും അത് നടത്തുമ്പോൾ ആ കുട്ടികൾക്ക് അത് വലിയ എഫക്റ്റാണ് വരുന്നത് അവരുടെ ജീവിതത്തിൽ.
7: ശരിക്കും കുട്ടികളുടെ മനസ്സറിഞ്ഞ് ആ ഒരു സാഹചര്യത്തെ നമ്മൾ പ്രയോഗത്തിൽ കൊണ്ടു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചുമരിൽ വരക്കുന്ന കുട്ടിക്ക് നമ്മൾ ചെയ്യണം ശരിക്ക് കുറച്ചൊക്കെ വരച്ചാലും ഒന്നും പറയാതെ എന്തെങ്കിലുമൊക്കെ പിന്നെ എന്ത് ചെയ്യുക, ഒരു കളറോ ഒരു കളർ ബുക്കോ കുറച്ച് കളറുകളും ഒക്കെ ചിത്രം വരയ്ക്കാൻ പറ്റിയ സംഗതിയൊക്കെ വാങ്ങിക്കൊടുത്താൽ ആ നിലക്ക് പിന്നെ കുട്ടികളുടെ മനസ്സ് പ്രായവും കുട്ടിയുടെ മനസ്സും മനസ്സിലാക്കിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
6: തീർച്ചയായും.
2: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് IT ജാലകം. കാറിൽ ഫോൺ നോക്കുമ്പോൾ തലവേദന, ഇതാണ് പരിഹാരം. നമ്മോടൊപ്പം ചേർന്നുകൊണ്ട് സംസാരിക്കുന്നത് ഡോക്ടർ ഷാനിദ് മലയിൽ.
8: അസ്സലാമു അലൈക്കും. നമ്മൾ വാഹനത്തിലിരുന്നിട്ട് മൊബൈൽ യൂസ് ചെയ്യുന്ന സമയത്ത് തലവേദന, ഛർദ്ദിക്കാൻ തോന്നുക, വയറുവേദന, അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? ഇതിന് സാധാരണ പറയുന്ന പേരാണ് മോഷൻ സിക്നസ്. ഇതിന് പല മാർഗങ്ങളുണ്ട്. ഒന്ന് മൊബൈൽ യൂസ് ചെയ്യാതിരിക്കാനുള്ളതാണ്. എന്നാലും നമുക്ക് അത്യാവശ്യത്തിന് യൂസ് ചെയ്യേണ്ടി വരും, വായിക്കേണ്ടി വരുമൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പരിഹാരം ഫിസിക്കലി നമ്മൾ ജെർക്കിങ് ഒഴിവാക്കുന്നുള്ളൂ. അതിന് നമുക്ക് എന്ത് ചെയ്യുക, ഫോൺ സ്ട്രോങ് ആയിട്ട് പിടിക്കുക, രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ അമർത്തിയിട്ട് എന്തെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ കുറച്ചൊക്കെ എന്ത് ചെയ്യും, മോഷൻ സിക്നസ് ഒഴിവാക്കിട്ടും. പിന്നെ ടെക്നിക്കൽ സൊല്യൂഷൻ എന്നുള്ളത് കൈൻ സ്റ്റോപ്പ് എന്നുള്ളൊരു ആപ്പുണ്ട്. അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോണിൻ്റെ സ്ക്രീനിൽ കുറച്ച് പുള്ളികൾ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പം നമ്മൾ ചെറിയ ജെർക്കിങ് കാര്യങ്ങളൊക്കെ ചാട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ കണ്ണിനും അല്ലാതെ എന്ത് ചെയ്യില്ല, അത് ബാധിക്കില്ല എന്നുള്ളതാണ് ഈ ഒരു സംഗതിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങളിതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ IT ജാലകം. സാങ്കേതികമായ അറിവുകൾ പകർന്നു നൽകുന്ന IT ജാലകത്തിൽ ഇന്ന് കാറിൽ ഫോൺ നോക്കുമ്പോൾ തലവേദന,
9: ഇതാണ് പരിഹാരം. നമ്മോടൊപ്പം ചേർന്നത് ഡോക്ടർ ഷാനിദ് മലയിൽ.
10: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
11: വടക്കാമ്പാലൂർ മാ 11 വാർഡിൽ താമസിക്കുന്ന പാത്തുട്ടി എന്ന പെണ്ണിമ്മ കഞ്ഞി ചോറും തിന്നാതെ ധ്യാനം നടക്കുന്നു. അതിനെ തുടർന്ന് ബന്ധു വീട്ടിലെ ഒരാൾ കേസ് കൊടുത്തു. അതിനെ തുടർന്ന് 20,000 രൂപയാണ് പിഴ. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു, കഞ്ഞിയും ചോറും തിന്നാത്ത വെല്ലുമാരെ ജയിലിൽ കുടിച്ചിടണം കേട്ടോ. മുളക് കുടിച്ചണില്ലാന്ന് പറഞ്ഞിട്ട് എല്ലാരും ഉള്ള വികൃതി കാട്ടും. പൂച്ചകളെ വികൃതി കാട്ടിയതിന് 2,00,000 രൂപ. പൂച്ചകൾക്ക് കഞ്ഞിയും ചോറും വാങ്ങി കൊടുക്കാനേ അങ്ങനെ വെറുതെ വികൃതി കാട്ടിട്ടാണ്. ഇപ്പൊ നോക്കി ക്യാമറയിൽ പതിഞ്ഞിട്ട് കണ്ടില്ലേ കേട്ടോ, ക്യാമറ പാത്തുട്ടിക്കെതിരെയാണ് കേസെടുത്തത്. ആ പേര് പാത്തുട്ടി എന്നല്ലേ. ആ പറയുന്നു ഇനി കണ്ണി ചോറ് നടക്കും. പൈസ 2,00,000 രൂപ കൂടെ പോകും പറഞ്ഞാല് ബിരിയാണി ഉണ്ടാക്കി തരാം. പൂച്ചകൾ പോലീസ് കുറിച്ച് നോക്കി പത്രത്തിലുണ്ട്. എന്താ പോലീസ് വിളിച്ചതിന് ഒരാൾ അറസ്റ്റ് വെട്ടിക്കൊണ്ടത്.
12: ഓക്കെ, ചിരി പരത്തുന്ന, അതെ, അല്ലെങ്കിൽ നമ്മള് ചുണ്ടിൽ ഒരു ചിരി വിടർത്തുന്ന ഒരു സംസാരമാണ് ഒരു വല്യമ്മയും പേരക്കുട്ടിയും തമ്മിൽ.
13: ചിരി മാത്രല്ല, ശരിക്കൊരു വളരെ ചിന്തിപ്പിക്കുന്ന ഒരു, അതാണ് നമ്മളിത് സെലക്ട് ചെയ്യാൻ കാരണം. സോഷ്യൽ മീഡിയയിൽ നല്ല വൈറലായ ഒരു വീഡിയോ ആണ്. ചിലപ്പോ ഈ ശബ്ദത്തിൽ നിന്ന് മാത്രം എന്താണ് സംഗതി എന്ന് ശ്രോതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല.
12: ഒരു വീഡിയോ
13: നമ്മളിതിന്റെ വീഡിയോ ഇറങ്ങും. ഈ സെഷന്റെ വീഡിയോ ഇറങ്ങാറുണ്ട്. അപ്പോ അത് നിങ്ങളൊന്ന് കണ്ടാ മതി. അതായത് ഒരു വീടിന്റെ വരാന്തയിൽ വയസ്സായൊരു വല്യമ്മ അങ്ങനെ ഇരിക്കുന്നു. ആ വല്യമ്മാൻ്റെ അടുത്തൊരു മോനൊരു പത്രം എടുത്തിട്ട് വളരെ ആർട്ടിഫിഷ്യലായിട്ട് അവൻ ഉണ്ടാക്കുകയാണ്, ആണ് നോക്കിയിട്ടാണ് വായിക്കണത്. എനിക്ക് അവൻ അത്ര ഫാസ്റ്റായിട്ട് വായിക്കുന്നുണ്ടപ്പോഴേ അവന് ശരിക്കൊരു ന്യൂസ് റിപ്പോർട്ടർ ആകാനുള്ള സ്കില്ലുണ്ടെന്നാണ് ഞാൻ ആദ്യം ഒന്ന് എടുത്തത്. വളരെ സിമ്പിളായിട്ട് അവൻ അതിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് വളരെ ഒരു റിയലിസ്റ്റിക് ആയിട്ട്
12: വെള്ളം വെച്ചിട്ടാണ്
13: വായിക്കുന്നത്. അതിലെല്ലാം ഉണ്ട്, പോലീസ് സ്റ്റേഷൻ ഉണ്ട്, മുഖ്യമന്ത്രി ഉണ്ട്, ഫൈൻ ഉണ്ട്, ഒരു ഒരു ന്യൂസ് കൃത്യമായി അവൻ മേക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള തന്നെ ഇൻഷാല്ലാ പറയാം. അപ്പോൾ ആ കുട്ടീനെ ഒരു ഒരിക്കൽ നമ്മളൊന്ന് പീസ് റേഡിയോയിൽ ഒന്ന് കൊണ്ടുവരണം എന്ന് പലപ്പോഴായിട്ട് ചിന്തിച്ചിട്ടുണ്ട്. ഏതായാലും പിന്നെ ഈ ഈ വല്യമ്മക്ക് ആൽഷിമേസിൻ്റെ അസുഖമാണ്, മറവി രോഗമാണ്. അപ്പോൾ ആൽഷിമേസിൻ്റെ അസുഖമുള്ള ഒരു വീട്ടിൽ എങ്ങനെ ആ ഒരു വീട് മാനേജ് ചെയ്യണമെന്ന് പോലും അവൻ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഈ ആൽഷിമേസിൻ്റെ അസുഖമൊക്കെയുള്ള മറവി രോഗമുള്ള ആളുകൾ ആ വീട്ടിൽ ഭയങ്കര പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുക. ഒന്ന്, അവർക്ക് അവരുടെ പ്രിയപ്പെട്ടവരെ തന്നെ അറിയില്ല. രണ്ട്, അവർക്ക് എന്തൊക്കെ കാര്യം എവിടെയൊക്കെ ചെയ്യണം എന്നറിയില്ല. ചിലപ്പോൾ ഡ്രസ്സൊക്കെ അഴിച്ചിട്ട് അങ്ങനെ നടക്കും പബ്ലിക്കലി. അങ്ങനെ അങ്ങനെ ആളുകളുണ്ട്. നമ്മളെ ശ്രോതാക്കളുടെ വീടുകളിൽ അങ്ങനെ ഉണ്ട്. അല്ലാഹു അവരുടെ വിഷമങ്ങൾ പരിഹരിച്ചു കൊടുക്കട്ടെ. അതേപോലെ പിന്നെ എന്താ പറയുക, ഇവരെ കൈകാര്യം ചെയ്യുമ്പോൾ ഭയങ്കര ദേഷ്യം വരും. ചെയ്തു തന്നെ ചെയ്തു കൊടുക്കേണ്ടി വരിക. ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഭയങ്കരമായ പ്രയാസങ്ങൾ വരും. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു വീട്ടിൽ എങ്ങനെ ഒരാൾ വർത്തിക്കണം, പ്രത്യേകിച്ച് ഈ പ്രായമായ മാതാപിതാക്കളെ മൈൻഡ് ചെയ്യുക എന്നുള്ളത് പുതിയ ജനറേഷൻ്റെ ഒരു ഒരു രീതിയല്ല. പ്രത്യേകിച്ച് കുട്ടികളൊന്നും വല്യപ്പയും വല്യമ്മയും വിളിക്കുന്നിടത്ത് വരികയേ അവരുടെ കൂടെ ഇരിക്കേ ഒന്നും ചെയ്യുന്ന സ്വഭാവം ഉണ്ടാവില്ല. കുട്ടികളൊക്കെ പൊതുവേ ഒരു കളി മോഡിലായിരിക്കും.
14: മൊബൈലിൻ്റെ
13: ശരിക്ക് പാരൻസ് പരിശീലിപ്പിക്കേണ്ട ഒന്നാണ് ഈ വീഡിയോ. പാരൻസ് കുട്ടികളെ കാണിക്കണം എന്നാണ് ഞാൻ പറയാം. ഈ വീഡിയോ കാണിച്ച് കുട്ടികൾ പൊതുവേ അതിൻ്റെ ഒരു കോമഡി മാത്രമേ എടുക്കുന്നുണ്ടാവുള്ളൂ. അവന് അവൻ്റെ ആ ശൈലിയൊക്കെ കണ്ടല്ലോ, ഒരു ഈ ഒരു മനോനിലയുള്ള ഒരാളോട് സംസാരിക്കേണ്ട ശൈലിയിലാണ് അവൻ. ആ എന്തപ്പോ ഇത്, ഇതിപ്പോ എത്ര റുപ്യ ഇപ്പൊ നമ്മള് ഫൈന് കൊടുക്കുക?
14: അത് 50,000 rupees ഫൈന്.
13: അതെ. മാത്രല്ല അവന്റെ പൂച്ചക്കുട്ടിനെ വല്യമ്മ എന്തോ ദ്രോഹിക്കുന്നുണ്ട്. കാണുടത്ത് അടിക്കണൊക്കെ ഉണ്ടാവും. ചില പ്രായമുള്ള ആളുകൾക്ക് ഇനിയിപ്പോ അവർക്ക് മറവി രോഗം ഇല്ലെങ്കിൽ പോലും അവർ ഈ വൃത്തിയും വെടിപ്പൊക്കെ വിചാരിക്കണോണ്ട് ഈ പൂച്ച അതിലെ പോകുന്നതിലെ പോകുന്ന നിസ്കാരക്കുപ്പായത്തിൽ കയറും, നിസ്കാരപ്പായയിൽ ചവിട്ടും എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അവന്റെ ഒരു പേഴ്സണൽ കാര്യം കൂടി ഭയങ്കര സാമർത്ഥ്യത്തിൽ അവിടെ നേടിയെടുക്കുന്നു എന്നുള്ളതാണ് നമ്മള് കാണുന്നത്. അപ്പൊ ഏതായാലും നല്ലൊരു കഥയാണ്.
14: വീടിയുടെ അവസാനം വല്യമ്മാന്റെ കവിളിലും ചുണ്ടത്തൊക്കെ പിടിച്ച് ഇങ്ങനെ ഒരു ലാളൻ അല്ലെങ്കിൽ കൊഞ്ചിക്കല്
13: സ്നേഹം ശരിക്കും പ്രകടിപ്പിക്കുന്നുണ്ട്. അതെ, പറഞ്ഞ നന്നായി. അത് ഓഡിയോ മാത്രം കേൾക്കണ ലൈവ് പിന്നെ പ്രക്ഷേപണത്തിലെ ഓഡിയൻസിന്, വീഡിയോ കാണാത്ത ആളുകൾക്ക് അത് ഫീൽ ചെയ്യുക എന്നുള്ളത് ഭയങ്കര പ്രധാനമാണല്ലോ. അപ്പം ഞാൻ ശരിക്കും പറയുന്നു, ബ്രീഫ് ചെയ്യുന്നു, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതേപോലത്തെ കാഴ്ചകൾ നമ്മൾ കാണിച്ചു കൊടുക്കുക. നമ്മുടെ കുട്ടികൾക്കിടയിൽ നിന്നും വയസ്സായ മാതാപിതാക്കളുടെ കാര്യത്തിൽ ഒരു ക്രമീകരണം ഉണ്ടാവട്ടെ. അവരുടെ കാലൊക്കെ ഒന്ന് വിഞ്ഞു കൊടുക്കുക, അവരുടെ കൂടെ ഇരിക്കുക. സ്കൂളിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അവരോട് ആദ്യം പറയുക. സ്കൂളിലേക്ക് പോകുമ്പോൾ ഉപ്പപ്പാൻ്റെ അടുത്തും ഉമ്മമാരുടെ അടുത്തും പോയി സലാം പറഞ്ഞ് പോകുന്ന ഒരു രീതി ഉണ്ടാക്കിയെടുക്കുക. സ്കൂളിൽ നിന്നും മദ്രസ്സിൽ നിന്നൊക്കെ വരുമ്പോൾ ആദ്യം അവരുടെ അടുത്ത് വന്ന് സലാം പറയുന്നൊരു സ്വഭാവം,
14: അവർക്കൊരു മുത്തം കൊടുത്ത് സ്കൂളിൽ പോകുക.
13: അതെ, പോവുക. വരുമ്പോഴും പോകുമ്പോഴൊക്കെ അവരെ കണ്ട് വീട്ടിൽ കയറണേ, കണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു രീതി ഉണ്ടാക്കുക. മൊത്തം കളിസമയത്തിൽ രണ്ടോ മൂന്നോ നാലോ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മൊത്തം കളിസമയത്തിലെ ചില സമയങ്ങൾ അവരെടുത്ത് പോകാനിരിക്കാനൊക്കെ പറയുന്നൊരു സ്വഭാവത്തിലേക്ക് എത്തുക. ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് തീർച്ചയായും നിർവഹിക്കാനുണ്ട് എന്നതുകൂടി ഒരു ഒരു ചിന്തയായി നിങ്ങളുടെ മുന്നിൽ വെക്കാൻ ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകം ആഗ്രഹിക്കുകയാണ്.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, നമ്മളിപ്പോൾ ഈ റമദാൻ വരുമ്പോൾ അതിനുവേണ്ടി നമ്മളൊന്ന് ഒരുങ്ങും. അരിയൊക്കെ പൊടിപ്പിച്ച്, പൊടിയൊക്കെ ശേഖരിച്ച് വെച്ച്, അല്ലെങ്കിൽ പള്ളിയിൽ കുറച്ച് സമയം ഇരിക്കാൻ വേണ്ടി നമ്മൾ ജോലിയൊക്കെ ഒന്ന് ക്രമീകരിച്ച് സമയമൊക്കെ ഒന്ന് മാറ്റി, അതേപോലെ തന്നെ നമ്മൾ റമദാന് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്താ, ഒരു നിശ്ചിത സംഖ്യ. നമ്മുടെ റമദാനിലെ ദാനങ്ങൾക്ക് വളരെ വലിയ പ്രതിഫലമുണ്ട്. ഏറ്റവും അധികം നബി സാസ്മ ദാനം ചെയ്തതും റമദാനിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു നിശ്ചിത വിഹിതം നമ്മുടെ ശമ്പളത്തു നിന്നോ അല്ലെങ്കിൽ ദിവസ വരുമാനത്തു നിന്നോ നമ്മൾ മാറ്റി വയ്ക്കാം. പല കാര്യങ്ങൾക്കും വേണ്ടി നമുക്കത് ചിലവഴിക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അതിൻ്റെ ഒരു വിഹിതം നിശ്ചയിക്കാം. ഒരു പക്ഷേ ദാവാ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ നൽകേണ്ടി വരും. ഇഫ്താറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നൽകേണ്ടി വരും. പലപ്പോഴും വീട്ടിൽ പല ആളുകളും സാമ്പത്തികത ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കേണ്ടി വരും. അതേപോലെ റമദാനിൽ വരുന്ന പല കളക്ഷനുകളുണ്ടാവും, അത് നമ്മൾ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഓരോന്നിനും എത്ര കൊടുക്കും അതിൻ്റെ മുൻഗണന അനുസരിച്ച് കൊണ്ട് നമ്മൾ നീക്കി വെച്ചാൽ നമുക്കതൊരു പ്രയാസമാവില്ല. അങ്ങനെ നമ്മൾ മുൻകൂട്ടി ചിന്തിച്ചിട്ടില്ലെങ്കിലോ പിരിവിൻ്റെ ആധിക്യം ഒരു പക്ഷേ നമുക്കൊരു വിഷമകരമായി തോന്നിയേക്കും. അതുകൊണ്ട് ഒരു നിശ്ചിത വിഹിതം മാറ്റിവെക്കാം. അങ്ങനെ മാറ്റിവെക്കുമ്പോൾ പീസ് റേഡിയോ കൂടെ നിങ്ങളുടെ ആ ഒരു പരിഗണനയിൽ ഉണ്ടാവണമെന്നാണ് പറയുന്നത്. ധാരാളക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇതിൻ്റെ വെളിച്ചം കിട്ടുന്ന നമ്മുടെ ഈ സ്ഥാപനത്തിനും മാസത്തിലെ ശമ്പളമായും ഇവിടുത്തെ കറണ്ട് ചാർജായിട്ടും മറ്റു കാര്യങ്ങളായിട്ടും ധാരാളം എക്സ്പെൻസ് വരുന്നുണ്ട്. ഒരു ചെറിയ വിഹിതം നമ്മുടെ ഈ പിന്നെ പീസ് റേഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ ഡൊണേഷൻ എന്നുള്ള ഓപ്ഷനുണ്ട്. അതിലൂടെ പോയാൽ നിങ്ങളുടെ ഗൂഗിൾ പേയിൽ നിന്നും പേ ടി എം നിന്നൊക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നേരിട്ട് അക്കൗണ്ടിൽ നിന്നൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതിന് പറ്റുന്ന രൂപത്തിൽ നമ്മളൊരു സംഖ്യ കൊടുത്ത് ഇതിനെ കൂടെ സഹായിക്കണം, പരിഗണിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാതെ സഹായിക്കണം.
15: നിങ്ങൾക്കും സാമ്പത്തികമായി സഹായിക്കാം. ഓൺലൈൻ വഴി സംഭാവനകൾ അയയ്ക്കാൻ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ നൽകിയിട്ടുള്ള ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിക്കുക. ഇവിടെ നിന്നും നിങ്ങൾക്ക് അക്കൗണ്ട് നമ്പർ, യു പി ഐ ഡി എന്നിവ ലഭിക്കും. ഈ ഓപ്ഷനിൽ കാണുന്ന ഡൊണേറ്റ് വഴി യു പി ഐ എന്ന ബട്ടൺ പ്രസ് ചെയ്ത് യു പി ഐ ആപ്പുകൾ വഴി നേരിട്ട് പണമയക്കാനും സാധിക്കും. പണമയച്ചു കഴിഞ്ഞാൽ 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് റെസീപ്റ്റ് കൈപ്പറ്റാനും മറക്കരുത്. നൽകുന്ന സംഖ്യയുടെ കനമല്ല, കൽബിന്റെ കരുതലാണ് പ്രധാനം.
16: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
17: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
18: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
16: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
2: പീസ് റേഡിയോ യുഗചരിതം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. അദ്ദാഴവത്തു സിരിയ അഥവാ രഹസ്യ പ്രബോധനം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിൻ്റെ തിരുദൂതർ, ഭാഗം ഒന്ന്. ക്ലാസ് എടുക്കുന്നത് സിദ്ദീഖ് സ്വലാഹി, നിലമ്പൂർ.
19: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, യുഗചരിതം ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ കേൾക്കുന്നത് അദ്ദാഴവത്തു സിരിയ അഥവാ രഹസ്യ പ്രബോധനം എന്നുള്ള പുതിയൊരു അധ്യായമാണ്. യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്ന് തുടങ്ങുന്ന സൂറത്ത് മുദ്ദസ്സിറിലെ ആദ്യ സൂക്തങ്ങൾ ഇറങ്ങിയ പശ്ചാത്തലം നാം മനസ്സിലാക്കുകയുണ്ടായി. പേടിച്ച് മൂടിപ്പുതച്ച് കിടക്കുന്ന മുഹമ്മദ് നബിയോട് അല്ലാഹു എഴുന്നേൽക്കുവാനും ജനങ്ങൾക്ക് താക്കീത് നൽകുവാനും മറ്റും കൽപ്പിച്ചു. മുഹമ്മദ് നബി അല്ലാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ജനങ്ങളെ നേർമാർഗത്തിലേക്ക് ക്ഷണിച്ചു. പ്രവാചകന്റെ പ്രബോധനം ആദ്യ നാളുകളിൽ രഹസ്യമായിട്ടായിരുന്നു നടന്നിരുന്നത്. താൻ പ്രവാചകനായി തിരഞ്ഞെടുക്കപ്പെട്ട വിവരവും തനിക്ക് നൽകപ്പെട്ടിട്ടുള്ള സന്ദേശങ്ങളും കഅബയുടെ അടുത്ത് ചെന്ന് പരസ്യമായി പ്രഖ്യാപിക്കലായിരുന്നില്ല അവിടുന്ന് ചെയ്തത്. വ്യക്തമായ പദ്ധതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം എന്നർത്ഥം. ഈ പദ്ധതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം ഉണ്ടാക്കുന്നതായിരുന്നില്ല, മറിച്ച് അള്ളാഹുവിന്റെ നിർദ്ദേശത്താലായിരുന്നു അവിടുന്ന് അപ്രകാരം ചെയ്തിരുന്നത്. യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്ന് തുടങ്ങുന്ന വചനങ്ങൾ ഇറങ്ങിയതിനു ശേഷം തന്റെ വീട്ടിലുള്ളവരെയും തന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരെയും വിശ്വസ്തരെയും തന്നോട് അടുത്ത് ഇടപഴകുന്നവരുമായവരെയും ആദ്യമായി

0: ഭക്ഷണത്തിൽ വളർന്ന പിതൃവ്യപുത്രൻ അലി റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യമേ വിശ്വസിച്ചു. അന്ന് അദ്ദേഹത്തിന് 10 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. നബിയുടെ പിതൃവ്യൻ അബൂ ത്വാലിബ് സമ്പന്നനായിരുന്നില്ല. അദ്ദേഹത്തിന് ധാരാളം മക്കളുമുണ്ടായിരുന്നു. അബൂ ത്വാലിബിന് ജീവിത പ്രാരാബ്ധം അങ്ങേയറ്റം ഉള്ളതിനാൽ എല്ലാവരെയും പോറ്റുക എന്നത് പ്രയാസമായിരുന്നു. ഈ പ്രയാസം കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിന്റെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കുകയും അവിടുത്തെ ഭവനത്തിൽ വളർത്തുകയുമാണ് ചെയ്തത്. ചുരുക്കത്തിൽ, നബിയുടെ വീട്ടിലുണ്ടായിരുന്ന ഭാര്യ ഖദീജ, മക്കളായ സൈനബ്, റുഖിയ, ഉമ്മുകുൽസും, ഫാത്തിമ തുടങ്ങിയവരും, ദത്തുപുത്രൻ സെയ്ദ്, വളർത്തുപുത്രൻ അലി റളിയല്ലാഹു അൻഹു തുടങ്ങിയവരെല്ലാം ആദ്യമേ നബിയിൽ വിശ്വസിച്ചു. തന്റെ ഉറ്റ സുഹൃത്തായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ആദ്യ നാളിൽ ഇസ്ലാം ആശ്ലേഷിച്ചവരുടെ കൂട്ടത്തിലാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പുകഴ്ത്തിയത് കാണാവുന്നതാണ്. അബൂദർദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, ഞാൻ നബിയുടെ അടുത്ത് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ കാൽമുട്ട് വെളിവാകുന്നതുവരെ തന്റെ വസ്ത്രം അറ്റം പിടിച്ചുകൊണ്ട് അവിടേക്ക് മുന്നിട്ടു. അപ്പോൾ നബി പറഞ്ഞു, തീർച്ചയായും അല്ലാഹു നിങ്ങളിലേക്ക് എന്നെ നിയോഗിക്കുകയുണ്ടായി. അപ്പോൾ നിങ്ങൾ പറഞ്ഞു, നീ കളവാണ് പറയുന്നത്. അതേസമയം അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സത്യമാകുന്നു. എന്റെ ശരീരം കൊണ്ടും സമ്പത്തുകൊണ്ടും എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്ത ആളാകുന്നു. എന്നിട്ട് എനിക്കുവേണ്ടി എന്റെ കൂട്ടുകാരനെ നിങ്ങൾ ഒഴിവാക്കുകയാണോ എന്ന് 2 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയുണ്ടായി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നതോടെ അദ്ദേഹത്തിന്റെ കുടുംബവും ഇസ്ലാം സ്വീകരിച്ചു. മകൾ അസ്മ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉമ്മ എല്ലാവരും ഇസ്ലാമിലേക്ക് വന്നു. ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ മാതാപിതാക്കളെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരം നമുക്ക് കാണാൻ സാധിക്കും. നബിയുടെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഓർമ്മവെച്ച നാൾ മുതൽ എന്റെ മാതാപിതാക്കളെ ഈ ദീൻ അനുസരിച്ച് ജീവിക്കുന്നവരായിട്ടല്ലാതെ എനിക്കറിയില്ല. ഏതൊരു ദിവസത്തിന്റെ 2 അറ്റത്ത് അഥവാ രാവിലെയും വൈകുന്നേരവും അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളുടെ അടുത്തു വന്നു പോകാത്ത ഒരു ദിവസവും ഉണ്ടായിരുന്നില്ല. പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് അത് വെളിവായി. അങ്ങനെ അദ്ദേഹം തന്റെ വീടിന്റെ മുറ്റത്ത് ഒരു പള്ളി നിർമ്മിച്ചു. അതിൽ അദ്ദേഹം നിസ്കരിക്കുകയും ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ മുശ്രിക്കുകളുടെ ഭാര്യമാരും കുട്ടികളും എല്ലാം അദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കും. അവർ അദ്ദേഹത്തിൽ നിന്ന് ആശ്ചര്യപ്പെടുന്നവരും അദ്ദേഹത്തെ നന്നായി വീക്ഷിക്കുകയും ചെയ്യും. അബൂബക്കർ കരയുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിന് ഖുർആൻ പാരായണം തുടങ്ങിയാൽ തന്റെ കണ്ണുകളെ നിയന്ത്രിക്കാൻ സാധിക്കുമായിരുന്നില്ല. മുശ്രിക്കുകളിൽപ്പെട്ട ഖുറൈശികളുടെ മനസ്സിൽ അത് വല്ലാതെ ഭീതി സൃഷ്ടിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചെറുപ്രായം മുതൽ തന്നെ ഉപ്പയെയും ഉമ്മയെയും കാണുന്നത് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവരായിട്ടായിരുന്നു എന്നാണല്ലോ ഈ വചനത്തിലൂടെ ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ പഠിപ്പിക്കുന്നത്. ഇൻഷാല്ലാ, പ്രവാചക ചരിത്രത്തിന്റെ പുതിയൊരു അധ്യായം അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
1: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം, അദ്ദാഴ്വത്തു സിരിയ അഥവാ രഹസ്യ പ്രബോധനം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്നേഹത്തിന്റെ തിരുദൂതർ, ഭാഗം 1. ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തത് സിദ്ദീഖ് സ്വലാഹി, നിലമ്പൂർ.
2: أعوذ بالله من الشيطان الرجيم.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ചുവരെഴുത്ത്. ചരിത്രത്തിലെ എമ്പാടും വസ്തുതകൾ പൊടിമൂടിക്കിടക്കുകയാണ്. ആ പൊടികൾ തട്ടിയെടുത്ത് യഥാർത്ഥ വസ്തുതകളെ പുറത്തുകൊണ്ടുവരികയാണ് പീസ് റേഡിയോ ചുവരെഴുത്ത് എന്ന ഈ പ്രോഗ്രാമിലൂടെ. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിൻ്റെ സ്ഥാനനഷ്ടം, വസ്തുത എന്ത്? നമുക്കൊപ്പം ചേരുന്നത് പ്രമുഖ പണ്ഡിതൻ അബ്ദുൽ ജബ്ബാർ മദീനി.
1: ബഹുമാനിയരെ, പീസ് റേഡിയോയിലൂടെ ചുവരെഴുത്ത് എന്ന ഈ പരിപാടി ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, ചുവരെഴുത്തിൽ ഈ വാരം നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയം ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു സുപ്രധാന സംഭവം. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സൈഫുള്ള ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല അൻഹുവിനെ സ്ഥാനഭ്രഷ്ടനാക്കി യുദ്ധമുഖത്ത് നിന്ന് തിരിച്ചു വിളിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രം. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ ഇകഴ്ത്തി കാണിക്കുവാനും സഹാബികളെ മൊത്തത്തിൽ മോശമായി അനൈക്യത്തിൻ്റെ വക്താക്കളായി ചിത്രീകരിക്കുവാനും ചില തൽപരകക്ഷികൾ കൊണ്ടുപിടിച്ച ഈ ചരിത്രം. എന്താണ് വസ്തുത? ഉമറിൻ്റെ നിലപാട് എന്തുകൊണ്ട്? പ്രസ്തുത നിലപാടുകളോട് സൈഫുള്ള ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നിലപാട് എന്തായിരുന്നു തുടങ്ങിയ വിഷയങ്ങളാണ് ഈ പരിപാടിയിൽ പങ്ക്തിയിൽ ചുവരെഴുത്തിൽ ഇൻഷാ അള്ളാ നമ്മൾ മനസ്സിലാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് ശേഷം ഖലീഫയായി നിയോഗിതനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നാമനിർദ്ദേശത്താൽ തന്നെ തൻ്റെ പിൻഗാമിയായി നേതൃത്വമായി നിയോഗിതനായ ഉമർ ഇബ്നുൽ ഖത്താബ് ഇബ്നു നുഫൈൽ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹമാണ് ഈ ചരിത്രത്തിൽ ഒരു കഥാപാത്രം. നമുക്കറിയാം ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് ഇസ്ലാമിലുള്ള സ്ഥാനം. 30-ാമത്തെ വയസ്സ് അദ്ദേഹത്തിന് തികയുമ്പോഴാണ് തിരുനിയോഗമുണ്ടാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി നിയോഗിക്കപ്പെടുന്നത് നുബുവത്തിൻ്റെ ആദ്യ നാളുകളിൽ ഇസ്ലാമിൻ്റെയും മുസ്ലിമീങ്ങളുടെയും ബദ്ധവൈരിയും കൊടിയ ശത്രുവുമായിരുന്നു ഉമർ റളിയല്ലാഹു തആല അൻഹു. പിന്നീട് അദ്ദേഹം തിരുനിയോഗത്തിൻ്റെ 6-ാമത്തെ വർഷം ഇസ്ലാം ആശ്രയിക്കുകയുണ്ടായി. ഇസ്ലാം സ്വീകരിച്ച ഉമറിൻ്റെ ആഗമനത്തിൽ മുസ്ലിമീങ്ങൾ ഏറെ സന്തോഷിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ ഇസ്ലാം മുസ്ലിമീങ്ങൾക്കൊരു കരുത്തായിരുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് ഇസ്ലാമിലുള്ള സ്ഥാനം ഏവർക്കും അറിയാം. പലതവണ സ്വർഗം കൊണ്ട് സുവിശേഷമറിയിക്കപ്പെട്ട സഹാബിയാണ് ഉമർ. അദ്ദേഹത്തിൻ്റെ സ്വർഗീയ കൊട്ടാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിക്കപ്പെട്ടിട്ടുണ്ട്. പിശാജ് വഴിമാറി നടക്കും ഉമർ ആഗതനാകുമ്പോൾ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വത്തിൽ ഒന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രതിഭയും അബ്ഖരി, മുഹദ്ദസ്, അള്ളാഹുവിൽ നിന്നുള്ള ബോധനം ലഭിക്കുന്നവൻ തുടങ്ങിയ സവിശേഷതകൾ ഉമറിൻ്റെ പ്രത്യേകതയാണ്. അദ്ദേഹം ഷഹീദാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിത നാളിൽ തന്നെ അദ്ദേഹത്തിന് സുവിശേഷം അറിയിച്ചിട്ടുണ്ട്. പല വിഷയങ്ങളിലും ഉമർ മുന്നോട്ട് വെക്കുന്ന അഭിപ്രായത്തെ ബലപ്പെടുത്തിയും സമ്മതിച്ചും വഹയ് വന്നിറങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. മഖാം ഇബ്രാഹിം, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ ഹിജാബിൻ്റെ വിഷയം, ബദറിലെ യുദ്ധബന്ദികളുടെ വിഷയം, ബാങ്കിൻ്റെ വിഷയം തുടങ്ങി നമ്മൾ പല ചരിത്രങ്ങൾ ആ വിഷയത്തിലാണ് അനുസ്മരിക്കുന്നത്. പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമറിനോട് കൂടിയാലോചന നടത്തിയിരുന്നു എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. അപ്രകാരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉമറിൻ്റെ നിലപാടുകൾ ആരാഞ്ഞ് അതിനെ മാനിച്ചുകൊണ്ടായിരുന്നു അഭിപ്രായങ്ങളിൽ തീരുമാനമെടുത്തിയിരുന്നത് എന്ന് നമ്മൾ ചരിത്രത്തിൽ ധാരാളം ഉദാഹരണങ്ങളിൽ വായിക്കുന്നുണ്ട്. ഈ ഒരു ആമുഖം ഉമറിൻ്റെ വിഷയത്തിൽ ഇവിടെ പറഞ്ഞിട്ടത്, ഉമർ അധികാരമേറ്റതിൽ പിന്നെ അദ്ദേഹമെടുത്ത ചില തീരുമാനങ്ങൾ, നിലപാടുകൾ, അതിനെയാണ് പലരും ചോദ്യം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ചില രാഷ്ട്രീയ നിലപാടുകളെയാണ് പലപ്പോഴും അദ്ദേഹത്തെ വിമർശിക്കുവാനും ഇകഴ്ത്തുവാനും പലരും ദുരുപയോഗപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളെ ശരിവച്ചും തുണച്ചും ജിബ്രീൽ വഹയുമായി ഇറങ്ങി പലതവണ എന്നുള്ളത് വായിക്കുമ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള ബോധനവും ബോധ്യവും ഉമറിന് ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ള ഒരു ഉമറിൻ്റെ നിലപാട് ശരിയാണ്. അദ്ദേഹം മാസൂമായ പാപസുരക്ഷിതരനായ നബിയല്ല. പക്ഷേ എങ്കിലും ഗവേഷണം നടത്തി ഒരു തീരുമാനം അദ്ദേഹം പ്രഖ്യാപിക്കുകയും ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ തെറ്റുപറ്റിയാൽ തന്നെ ആ ഗവേഷണത്തിൽ അദ്ദേഹത്തിന് ഒരു കൂലി ശരിയാണ് ഭവിച്ചത് എങ്കിൽ രണ്ടു കൂലി എന്ന ഒരു നിലപാട് അത് എടുക്കുക പോലും ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളിൽ അദ്ദേഹത്തെ ക്രൂശീകരിക്കുന്ന, അദ്ദേഹത്തെ ഇകഴ്ത്തുന്ന, ഇടിച്ച് സംസാരിക്കുന്ന ചില ചരിത്രകാരന്മാർ, ചില പേനയുന്തികൾ, അവരാണ് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആലാനുവിനെ അദ്ദേഹം സ്ഥാനഭ്രഷ്ടനാക്കിയപ്പോൾ അതിൽ അദ്ദേഹത്തെ വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യുന്നത്. ഉമർ റളിയല്ലാഹു തആലാനുഹു കരുത്തനായിരുന്നു, ശക്തനായിരുന്നു. കരുത്തനായ ശക്തനായ ഉമർ, നിപുണനും അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ശരിയായി ഭവിക്കും വിധം കൃത്യമായ നിലപാടുകാരനുമാണ് എന്ന് നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹം ഒരിക്കലും കൂടിയാലോചനയിൽ പിശുക്ക് കാണിച്ചിട്ടില്ല. വിഷയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിലും അർഹരായവരോട് അഭിപ്രായമാരായുന്നതിലും പിറകിലായിരുന്നില്ല. വിശുദ്ധ ഖുർആന്റെ പഠിതാക്കൾ, വിശുദ്ധ ഖുർആന്റെ പാരായണക്കാർ, ഉമറിൻ്റെ മജ്ലിസിൽ അവർ യുവാക്കളായാലും മധ്യവയസ്കരായാലും കൂടിയാലോചന സംഘങ്ങളായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഉമർ ഒരു നിലപാടെടുത്തു. ആ നിലപാട് കൃത്യമല്ല, കണിശമല്ല എന്നുള്ളത് അദ്ദേഹത്തെ ഉണർത്തിയിട്ടുണ്ടെങ്കിൽ അത് കൂട്ടാക്കുന്നവനും സമ്മതിക്കുന്നവനുമായിരുന്നു ഉമർ എന്ന് പല ചരിത്രങ്ങളിലൂടെയും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലാ അൻഹു ഇതര സഹാബികളെ അപേക്ഷിച്ച് പ്രായം കുറഞ്ഞ വ്യക്തിത്വമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന് 13 വയസ്സ് പ്രായം. ആ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനോടായിരുന്നു പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ രൂക്ഷമാകുന്ന മസലകളിൽ ഉമർ വിധിത്തെ ചോദിച്ചിരുന്നത്, അഭിപ്രായം ചോദിച്ചിരുന്നത് എന്ന് നമ്മൾ സത്യസന്ധമായ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ ഉമർ റളിയല്ലാഹു തആലാ അൻഹുവിൻ്റെ നിലപാടെടുക്കുന്നതിലുള്ള കൃത്യതയും സൂക്ഷ്മതയും അതിലുള്ള അദ്ദേഹത്തിൻ്റെ വിനയവും വിശാല മനസ്കതയും നമ്മൾ മനസ്സിലാക്കുകയാണ്. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആലാ അൻഹുവിനെയാണ് ഉമർ സ്ഥാനഭ്രഷ്ടനാക്കിയത് എന്ന് നമ്മൾ വായിക്കുന്നു. എപ്പോൾ? യുദ്ധവിജയങ്ങൾ നേടി ദിഗന്തങ്ങളിലേക്കെന്ന പോലെ മുസ്ലിം സൈന്യത്തെ നയിച്ച് ഖാലിദ് മുന്നേറുന്ന ഒരു സാഹചര്യത്തിൽ, നമുക്കറിയാം അബൂബക്കർ റളിയല്ലാഹു തആലാന്റെ ഖിലാഫത്തിൽ അതിൻ്റെ ഒടുവിലെ നാളുകളിൽ അദ്ദേഹം സഅദ് ബിൻ അബി വഖാസിനെയും ഷർഹബീൽ ബിൻ ഹസനെയും യസീദ് ബിൻ അബി സുഫിയാനെയും മറ്റും സൈന്യങ്ങളുടെ നേതൃപദവിയിൽ നിയോഗിച്ചിട്ടുണ്ട്. അബൂ ഉബൈദയും അംർ ബിൻ ആസും മുആവിയയും ഖാലിദ് ബിൻ വലീദുമൊക്കെ ആ നേതൃപദവിയിൽ ഗമനം കുറിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു തആലാന്റെ ഖിലാഫത്ത് അതിൻ്റെ തുടക്ക നാളുകളിൽ ഈ സൈനിക നേതൃത്വത്തിന് കീഴിൽ മുസ്ലിം സൈന്യം ദിഗന്തങ്ങളിലേക്കെന്ന പോലെ സൈനിക മുന്നേറ്റത്തിലും പോരാട്ടത്തിൽ വിജയം വരിച്ച് അവർ ഉന്നതങ്ങൾ നേടുകയുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഉമർ റളിയല്ലാഹു തആലാ അൻഹു അബൂ ഉബൈദയിലൂടെ ഖാലിദ് ഇബ്നുൽ വലീദിനെ സൈനിക നേതൃസ്ഥാനത്തിൽ നിന്ന് ഭ്രഷ്ടനാക്കി സ്ഥാനം അബൂ ഉബൈദക്ക് നൽകിയതുമായി ബന്ധപ്പെട്ടും ഉമറിൻ്റെ ഖിലാഫത്തിൽ തന്നെ 2 തവണ ഖാലിദ് ഇബ്നുൽ വലീദിനെ ഉമർ റളിയല്ലാഹു തആലാ അൻഹു സ്ഥാനത്ത് നിന്ന് ഇറക്കിയിട്ടുണ്ട്. ആ വിഷയത്തിൽ ഉമർ റളിയല്ലാഹു തആലാ അൻഹു വിമർശിക്കപ്പെടുകയാണ്. അപ്പോൾ അതിൻ്റെ നിജസ്ഥിതി, അതെന്തുകൊണ്ട്, എന്തിനു വേണ്ടി, അതാണ് നമ്മുടെ വിഷയം. അത് മനസ്സിലാക്കുവാൻ ആരാണ് ഖാലിദ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖാലിദ് ഇബ്നുൽ വലീദ് ഇബ്നുൽ മുഗീറ ബനു മഖ്സൂം ഗോത്രത്തിലെ പ്രമുഖനാണ്. ഇമാം അൽ ഹാഫിളു ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, സൈഫുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഘടകം, വഫാരിസുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ കുതിരപ്പടയാളി, വലൈസുൽ മഷാഹിദ്, യുദ്ധഭൂമിയിലെ സിംഹം, അസയ്യിദുൽ ഇമാം, ഇമാമും സയ്യിദും, അൽ അമീറുൽ കബീർ, വലിയ ക്യാപ്റ്റൻ, ഖായിദുൽ മുജാഹിദീൻ, മുജാഹിദീങ്ങളുടെ നേതാവ്, അബൂ സുലൈമാനുൽ ഖുറശി അൽ മഖ്സൂമി അൽ മക്കി. അദ്ദേഹം അബൂ സുലൈമാൻ എന്ന വിളിപ്പേരുള്ള ഖാലിദ് റളിയല്ലാഹു തആലാനുവാണ്. മൈമൂന റളിയല്ലാഹു തആലാനയുടെ സഹോദരിയായിരുന്നു ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആലാന്റെ മാതാവ്. ഹിജ്റയുടെ 8-ൽ സഫർ മാസത്തിൽ അദ്ദേഹം മുസ്ലിമായി മദീനയിലേക്ക് ഹിജ്റ വരികയും അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അരിമശിഷ്യനായി ഖാലിദ് പരിണമിച്ച് അദ്ദേഹം ചരിത്രപ്രസിദ്ധമായ മുഅ്ത യുദ്ധത്തിലാണ് പ്രധാനമായി സംബന്ധിക്കുന്നത്. മുഅ്ത യുദ്ധത്തിൻ്റെ ചരിത്രം നമുക്കറിയാം. അതിൽ പതാകവാഹകനായി കമാൻഡറായി സെയ്ദ് ഇബ്നു ഹാരിസയായിരുന്നു. സെയ്ദ് ഇബ്നു ഹാരിസ വധിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചതനുസരിച്ച് നിയമിച്ചതനുസരിച്ച് ജാഫർ ഇബ്നു അബി താലിബ് പതാക വഹിച്ച് നേതൃത്വത്തിലെത്തി. ജാഫർ റളിയല്ലാഹു തആലാ അൻഹു മുഅ്ത യുദ്ധത്തിൽ വധിക്കപ്പെട്ടപ്പോൾ അബ്ദുല്ലാ ഇബ്നു റവാഹ റളിയല്ലാഹു തആലാ അൻഹു നേതൃപദവി അലങ്കരിച്ചു, പതാകയേന്തി മുന്നേറി. അബ്ദുല്ലാഹി ഇബ്നു റവാഹയും മുഅ്തയിൽ ഷഹീദായപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിമീങ്ങളോട് തങ്ങളുടെ നേതാവിനെ നിശ്ചയിക്കുവാൻ, കൂടിയാലോചിച്ച് തീരുമാനിക്കുവാൻ കൽപ്പിച്ചതനുസരിച്ച് അവർ സൈഫും മിൻ സുയൂഫില്ലാ, അള്ളാഹുവിൻ്റെ ഊരപ്പെട്ട ഘടകങ്ങളിൽ ഒരു ഘടകമായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിനെ തങ്ങളുടെ ചീഫ് ഇൻ കമാൻഡറായിട്ട് തിരഞ്ഞെടുക്കുകയും അങ്ങനെ ഖാലിദിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിമീങ്ങൾ ശത്രുവിനെതിരിൽ വിജയം വരിക്കുകയും ഉണ്ടായി മുഅ്തയിൽ. ഇതാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്. ഖാലിദ് റളിയല്ലാഹു തആലന്റെ യുദ്ധ നൈപുണ്യവും അദ്ദേഹത്തിൻ്റെ ആ കഴിവും, ഇന്ന ഖാലിദൻ സൈഫുൻ സല്ലഹുല്ലാഹു അലൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്കെതിരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഊരിയ വെച്ച ഘടകമാണ് ഖാലിദ് എന്നാണ് ആ വിഷയത്തിൽ തിരുമൊഴിയായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇമാം ദഹബി പറഞ്ഞത്, ഫാരിസുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ കുതിരപ്പടയാളി, ലൈസുൽ മഷാഹിദ്, യുദ്ധഭൂമിയിലെ സിംഹം, ഈ വിശേഷണങ്ങൾക്കെല്ലാം യോഗ്യനും അർഹനുമാണ് ഖാലിദ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തെ സൈനിക അധിപനായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നിയോഗിച്ചു അയക്കുകയുണ്ടായി. നമ്മൾ മുമ്പ് കേട്ടതുപോലെ ഡമസ്കസ് അദ്ദേഹവും അബൂ ഉബൈദയുമാണ് ഇസ്ലാമിനായി മുസ്ലിമീങ്ങൾക്കായി വിജയിക്കുകയുണ്ടായത്. എർമൂക്കിൻ്റെയും ഡമസ്കസിൻ്റെയും ഒക്കെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അതിൽ ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രം സാന്നിധ്യം വിസ്മരിച്ചുകൊണ്ടൊരു ഡമസ്കസും എർമൂക്കും ഇല്ല എന്നുള്ളതാണ് ചരിത്രത്തിൻ്റെ പ്രത്യേകത. 60 വയസ്സ് വരെ ജീവിച്ച ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ രോഗശയ്യയിൽ ഒരു കട്ടിലിൽ കിടന്നാണ് മരണം വരിക്കുന്നത്. ഹിംസിൽ ഹിജ്രാബ്ദം 21 ഖാലിദ് റളിയല്ലാഹു തആല അൻഹു മരണപ്പെടുകയുണ്ടായി എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു മഹൽ വ്യക്തിത്വത്തെ, യോദ്ധാവിനെ ഉമർ റളിയല്ലാഹു തആല അൻഹു സ്ഥാനത്ത് നിന്നിറക്കി, അതും ഒരു നിർണായക ഘട്ടത്തിൽ, സുപ്രധാന സമയത്ത് എന്ന് പറയുമ്പോൾ അത് എന്തിന്, എന്തുകൊണ്ട് എന്ന് മനസ്സിലാക്കാതെ ഈ ചരിത്രം വായിച്ചാൽ, അല്ലെങ്കിൽ വിമർശകരിൽ നിന്ന് ചരിത്രം മനസ്സിലാക്കിയാൽ, അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വിഷയത്തിൽ തെറ്റിദ്ധാരണ സ്വാഭാവികമാണ്. ആ തെറ്റിദ്ധാരണ വിശ്വാസികളിൽ ജനിപ്പിക്കലാണ് തൽപരകക്ഷികളുടെ, വിമർശകരുടെ ഉന്നവും ഉദ്ദേശവും. മഹത്തുക്കൾ അവരുടെ സ്ഥാനങ്ങൾ ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മങ്ങുവാനോ മായുവാനോ പാടുള്ളതല്ല. അതുകൊണ്ടാണ് ഇത്തരം ചരിത്ര സംഭവങ്ങളുടെ നിജസ്ഥിതി എന്ത് എന്നുള്ളത് ഈ ചുവരെഴുത്ത് പരിപാടിയിൽ, പംക്തിയിൽ നമ്മൾ വിശദീകരിക്കുന്നത്. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിൽ നിന്ന് ഭ്രഷ്ടനാക്കിയ രണ്ട് സംഭവങ്ങളുണ്ട്. 2 തവണ അത് നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഖിലാഫത്തിൽ തന്നെ ഉമർ അബൂബക്കർ റളിയല്ലാഹുവിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഉമർ ഭയന്നത് കാരണത്താലാണ്. അതെന്ത് എന്നുള്ളത് ഇൻഷാല്ലാ നമ്മൾ വഴിയെ മനസ്സിലാക്കും. പക്ഷെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഖാലിദിനെ സ്ഥാനത്ത് തുടരാൻ വിടുകയാണ് ഉണ്ടായത്. ഉമർ റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ വഫാത്തിന് ശേഷം സ്ഥാനഭ്രഷ്ടനാക്കി. അത് ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ തുടക്ക നാളുകളിൽ. അതാണ് ഒന്നാമത്തേത്. അതെന്തുകൊണ്ട്? അത് ഉമറിൻ്റെ രാഷ്ട്രീയമാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു സ്ഥാനമേറ്റു. അപ്പോൾ നേതൃപദവിയിലുണ്ടായിരുന്ന ആളുകൾ അതേപോലെ നിലനിർത്തുകയാണ് ചെയ്തത്. എന്നാൽ ഉമർ റളിയല്ലാഹു തആല അൻഹു സ്ഥാനമേറ്റപ്പോൾ ഉമർ റളിയല്ലാഹു തആലന്റെ രാഷ്ട്രീയ മീമാംസ അത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു തആല അൻഹു ചില അഴിച്ചു പണികളും അതേപോലെ തന്നെ സ്ഥാനാരോഹണങ്ങളും അതേപോലെ തന്നെ സ്ഥാനത്ത് നിന്ന് ഇറക്കലും നിർവഹിച്ചിട്ടുണ്ട്. അത് ഒരു ഭരണാധികാരിയെ അധികാരം ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മീമാംസയുടെ ഭാഗമാണ് ചില അഴിച്ചു പണികൾ നടത്തി അവസരങ്ങളെ തിരപ്പെടുത്തലും വേദി ഉറപ്പിക്കലും. അത് കേവലം ഉമർ റളിയല്ലാഹു തആലന്റെ ഒരു രാഷ്ട്രീയ നിലപാട് മാത്രമായിരുന്നു അബൂബക്കർ റളിയല്ലാഹു തആലന് വ്യത്യസ്തമായിട്ട്. അതിൽ ഒരു പകപോക്കലോ അല്ലെങ്കിൽ ഒരു വിദ്വേഷം തീർക്കലോ ചരിത്രത്തിൽ വായിക്കാനില്ല എന്ന് നമുക്ക് ആ വിഷയത്തിൽ ചരിത്രം വായിക്കുമ്പോൾ ബോധ്യപ്പെടും. പിന്നീട് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല അൻഹു യുദ്ധസൈന്യത്തിൽ സ്ഥാനം നേടി വീണ്ടും സൈനിക മുന്നേറ്റങ് ങൾ നടത്തിയിട്ടുണ്ട്. ഹിജ്റയുടെ 17-ാമത്തെ വർഷം ഉമർ റളിയല്ലാഹു തആല അൻഹു ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ മറ്റൊരിക്കൽ കൂടി സ്ഥാനഭ്രഷ്ടനാക്കുകയുണ്ടായി. ആ ഭ്രഷ്ടനാക്കലാണ് ചില ചരിത്രകാരന്മാരും ആധുനികരായിട്ടുള്ള ചില പേനയുന്തികളും ഉമറിനെ വിമർശിക്കുവാനും ആക്ഷേപിക്കുവാനും കൂട്ടിന് പിടിച്ചിട്ടുള്ളത്. എന്തിനാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല അൻഹുവിനെ പ്രസ്തുത സ്ഥാനത്ത് നിന്ന് ഇറക്കിയത്? ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി ഖാലിദിനെ വിളിച്ച് അഭിസംബോധന ചെയ്തതായി ചരിത്രത്തിലുള്ളത്. യാ ഖാലിദു വല്ലാഹി ഇന്നക ഇന്നക അലയ്യ ലകരീം വ ഇന്നക ഇലയ്യ ലഹബീബ് വലൻ തുആതിബനി വലൻ തുആതിബനി ബഅദ അൽയൗമി അലാ ഷൈഇൻ. ഖാലിദ്, അള്ളാഹുവാണെ, നിങ്ങൾ എൻ്റെ അടുക്കൽ ആദരണീയനാണ്, എന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാണ്. ഈ ദിവസത്തിന് ശേഷം ഒരു വിഷയത്തിലും നിങ്ങൾ എന്നെ ആക്ഷേപിക്കരുത്. ഇത് പറയാൻ കാരണം, ഖാലിദ് റളിയല്ലാഹു തആല അൻഹു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് സങ്കടം പറയുന്നുണ്ട്. എന്നോടുള്ള നിങ്ങളുടെ നിലപാട് നല്ല വിധമല്ല എന്ന് ആവലാതിപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഖാലിദ് റളിയല്ലാഹു തആലന്റെ കയ്യിൽ വന്ന യുദ്ധാർജിത സ്വത്തുക്കളുടെ ബാഹുല്യം, അതാണ് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ ഈ വിഷയത്തിന് പ്രേരിപ്പിച്ചത്. നമുക്കറിയാം, ഖാലിദ് റളിയല്ലാഹു തആല അൻഹു തൊട്ടതെല്ലാം വിജയമാക്കുന്ന യോദ്ധാവാണ്. അതുകൊണ്ട് തന്നെ യോദ്ധാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് യുദ്ധാർജിത സ്വത്തുക്കൾ ലഭിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു കണിശക്കാരനും സൂക്ഷ്മ നിലപാടുകാരനാണ്. അത് ആരായാലും മുഖം നോക്കാതെ ഉമർ റളിയല്ലാഹു തആല അൻഹു എടുക്കുന്ന തീരുമാനവുമാണ്. സ്വന്തം മക്കൾ അബ്ദുള്ളയും ഒബൈദുള്ളയും സിറിയയിൽ അല്ലെങ്കിൽ ഇറാഖിൽ അബു മൂസ അൽഅശ്അരിയുടെ കീഴിൽ സൈന്യങ്ങളായി പോയിട്ടുണ്ട്. അബ്ദുള്ളയും ഒബൈദുള്ളയും അടങ്ങിയപ്പോൾ അവരുടെ കയ്യിൽ സ്വത്തുക്കൾ കാണുകയാണ് ഉമർ. ഉമർ വിരക്ത ജീവിതം നയിക്കുന്ന അതിഭക്തനാണ്. ഉമറിനെ കാണുന്ന മനുഷ്യ, എന്താ ഉമറിന്റെ പ്രത്യേകത? ഉമറിന്റെ കിസ്വ വസ്ത്രം ഉമറിന്റെ പൊതപ്പാണ്, സൈത്താണ്, ഓയിലാണ് ഉമറിന്റെ കൂട്ടാൻ. ഉമറിന് അന്തി ഉറങ്ങാൻ ഒരു കുടിലാണ് ഉള്ളത്, ഖലീഫയാണ്. അപ്പൊ ആ ഉമറിന്റെ വിരക്ത ജീവിതം, അതിനു മുന്നിലാണ് ആളുകളുടെ കയ്യിൽ ഉമർ കാശ് കാണുന്നത് എങ്കിൽ, സമ്പത്ത് കാണുന്നതെങ്കിൽ ഉമർ ചോദ്യം ചെയ്യും. അബ്ദുള്ളയും ഒബൈദുള്ളയും രണ്ട് മക്കൾ സ്വത്തുമായി വന്നപ്പോൾ ചോദിക്കുകയാണ്, ഈ സ്വത്ത് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? അപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾ ഇത് കച്ചവടം ചെയ്ത് നേടിയ സ്വത്താണ്. അപ്പോൾ ഉമർ ചോദിക്കുകയാണ്, കച്ചവടം ചെയ്യാൻ നിങ്ങൾക്ക് എവിടുന്ന് കാശ് കിട്ടി? അപ്പോൾ പറയുകയാണ്, ഞങ്ങൾ അബു മൂസ അൽഅശ്അരിയോട്, അമീറിനോട്, ഗവർണറോട് കടം വാങ്ങിയതാണ്. കടം വാങ്ങി കച്ചവടം ചെയ്തു, കടത്തുക തിരിച്ചു നൽകിയിട്ട് ഇത് ലാഭമാണ്. അപ്പോൾ ഉമർ ചോദിക്കുകയാണ് മക്കളോട്, നിങ്ങൾക്ക് സ്വത്ത് കടം നൽകിയതുപോലെ എല്ലാവർക്കും സ്വത്ത് കടം നൽകിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് കടം നൽകിയത് അമീറുൽ മുഅ്മിനീന്റെ മക്കൾ എന്ന നിലക്കാണ്. അതുകൊണ്ട് ഈ ലാഭത്തുക മുഴുവൻ ബൈത്തുൽ മാലിലേക്ക്, സ്റ്റേറ്റ് ട്രഷറിയിലേക്ക് തിരിച്ചടക്കാൻ മക്കളെ നിർബന്ധിച്ച ഉമറിന്റെ നിലപാട്, അതാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു. അങ്ങനെയുള്ള ഉമർ ഖാലിദ് റളിയല്ലാഹു തആലന്റെ അടുക്കൽ കുറെ സ്വത്തേറെ കാണുകയാണ്. സ്വാഭാവികമാണ്, ഖാലിദ് റളിയല്ലാഹുവിന്റെ അടുക്കൽ സ്വത്ത്, കാരണം അദ്ദേഹം തൊട്ടതെല്ലാം യുദ്ധം ചെയ്ത് വിജയമാക്കി മാറ്റുന്ന അദ്ദേഹത്തിന് സ്വത്ത് യുദ്ധാർജിത സ്വത്തായിട്ട് വരിക എന്നുള്ളതുണ്ടാവും. പക്ഷേ ഉമർ റളിയല്ലാഹു തആല അൻഹു അത് കണ്ടപ്പോൾ ഉമറിന്റെ ആ വിരക്ത ജീവിതത്തിൽ അതിൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിനെ ചോദ്യം ചെയ്യുകയും നിലവിലുള്ള സ്വത്ത് എല്ലാം രണ്ടാക്കി പകുത്ത് അതിൽ നിന്നൊരു വിഹിതം ബൈത്തുൽ മാലിലേക്ക് ഉമർ എടുക്കുകയുണ്ടായി. ചെരുപ്പ് വരെ, ഒരു ചെരുപ്പ് എടുത്ത് ഒരു ചെരുപ്പ് ബൈത്തുൽ മാലിലേക്ക് എന്ന രീതിയിൽ പകുക്കുകയുണ്ടായി എന്നുള്ളത് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. പക്ഷേ ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ നിലപാട് ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിനോട് സ്വീകരിച്ചപ്പോഴും എന്താ പറഞ്ഞത്? ഖാലിദ്, നിങ്ങൾ എൻ്റെ അടുക്കൽ മാന്യനാണ്. വ ഇന്നക ഇലയ്യ ലഹബീബ്, നിങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് വലാത്തു ആതിബനി ബാദലിയോ മലാശി, ഒരു വിഷയത്തിലും നിങ്ങൾ എന്നെ ആക്ഷേപിക്കേണ്ടതില്ല. എന്നിട്ട് ഉമർ എന്താ ചെയ്തത്? ഉമർ മുസ്ലിം നാടുകളിലേക്ക് കത്തെഴുതി. കാരണം ഖാലിദ് പിന്നെ ഉമർ റളിയല്ലാഹു തആലനെ സ്ഥാനഭ്രഷ്ടനാക്കിയെന്ന് പറയുമ്പോൾ ഖാലിദിൽ നിന്ന് എന്തോ ഒരു മഹാ അപകടം സംഭവിച്ചിട്ടാണ് ഈ ഒരു സന്ദർഭത്തിൽ ഖാലിദിനെ ഉമർ ഒഴിവാക്കിയത് എന്ന് വരും. അങ്ങനെ ആളുകൾ അത് വായിക്കും വിഷയം. കാരണം അങ്ങനെയാണ്, ഖാലിദ് റളിയല്ലാഹു തആലന്റെ നേതൃത്വത്തിൽ അബൂ ഉബൈദ, മുആവിയ, അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അനിൽ ജമീ ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ ഒരു പ്രവാഹം കണക്കിയാണ് മുസ്ലിം സൈന്യം മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഖാലിദിന്റെ പങ്ക് നിർണായകമാണ്. അവിടെ നിന്ന് ഖാലിദിനെ വലിക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ഉമറാണ് വലിക്കുന്നത്. അപ്പോൾ ഖാലിദിനെ കുറിച്ച് വലിയൊരു തെറ്റിദ്ധാരണ ലോകം വായിക്കും എന്നുള്ളത് മനസ്സിലാക്കിയ ഉമർ എന്താ ചെയ്തത്? അദ്ദേഹം മുസ്ലിം തലസ്ഥാന നഗരികളിലേക്ക് കത്തെഴുതി. ആ കത്തിൽ, ഇന്നി ലം ആസിൽ ഖാലിദൻ അൻ സുഖ്തതിൻ വലാ ഖിയാനതിൻ വലാകിന അന്നാസ ഫതനൂ ബിഹ് ഫഖിഫ്തു അൻ യുവക്കിലു ഇലൈഹി വയബ്തലൂ ബിഹ് ഫഅഹബബ്തു അൻ യഅലമു അന്നല്ലാഹു ഹുവസ്സാനിഉ. എന്താ അതിൻ്റെ അർത്ഥം? ഇന്നി ലം ആസിൽ ഖാലിദൻ, ഞാൻ ഖാലിദിനെ സ്ഥാനഭ്രഷ്ടനാക്കിയിട്ടില്ല. അൻ സുഖ്തതിൻ, അദ്ദേഹത്തോടുള്ള എന്തെങ്കിലും വിദ്വേഷം പക കാരണത്താൽ, അനിഷ്ടം കാരണത്താൽ. വലാ ഖിയാനത്തിൻ, അദ്ദേഹം എന്തെങ്കിലും ചതി നടത്തിയത് കാരണത്താലും. ഖാലിദ് റളിയല്ലാഹു അൻഹു നടത്തിയ എന്തെങ്കിലും ചതിയുടെ പേരിലോ അദ്ദേഹത്തോടുള്ള അനിഷ്ടം കാരണത്താലോ ഞാൻ ഖാലിദിനെ സ്ഥാനഭ്രഷ്ടനാക്കിയിട്ടില്ല. പ്രത്യുത വലാക്കിന്നാസ ഫതനൂബി, ഖാലിദിൻ്റെ വിഷയത്തിൽ ജനങ്ങൾ കുഴപ്പത്തിലായിട്ടുണ്ട്. ഫഹിഫ്തു, അപ്പോൾ ഞാൻ ഭയന്നു. അൻ യുവക്കിലു ഇലൈഹി വയബ്തലൂബി, ജനങ്ങൾ ഖാലിദിൽ തവക്കുലാക്കുകയും ഖാലിദിനാൽ പരീക്ഷിക്കപ്പെടുകയും ആദർശത്തിൽ പരീക്ഷിക്കപ്പെടുകയും ചെയ്തേക്കുമെന്ന് ഞാൻ ഭയന്നു. ഫഅഹബബ്ത്, അതുകൊണ്ട് തന്നെ ഞാൻ ഇഷ്ടപ്പെട്ടു. അൻ യഅലമു അന്നല്ലാഹു വസാനിഅ, അള്ളാഹു ആകുന്നു എല്ലാത്തിൻ്റെയും നിർമ്മാതാവ്. യുദ്ധത്തിൽ യുദ്ധാർത്ഥിത സ്വത്ത് വരുന്നുവെങ്കിൽ അള്ളാഹു ആകുന്നു അത് നേടിത്തരുന്നത്. ഇത് ലോകം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഖാലിദിനെ ഒഴിവാക്കിയത് എന്ന് ഉമർ പറയണം. ഖാലിദ് ചതിപ്രതിയോഗം നടത്തിയിട്ടില്ല, ഒരു വിദ്വേഷം ഖാലിദിനോടില്ല, ജനങ്ങൾ ഖാലിദിൻ്റെ വിഷയത്തിൽ കുഴപ്പത്തിലായിട്ടുണ്ട് എന്നാണ്. എന്താ കുഴപ്പം? ഖാലിദ് റളിയല്ലാഹു തആല അൻഹു തൊട്ടതൊക്കെ വിജയ, നയിച്ചതെല്ലാം വിജയമാണ്. അപ്പോൾ ഇതെന്തോ ഖാലിദിൽ ഒരു അഭൗതികത, ആത്മീയത അതിരുവിട്ട് ദർശിക്കുന്ന സ്ഥിതി വിശേഷം. ഖാലിദിൻ്റെ കഴിവല്ല ഇത്, മേലായ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ കഴിവാണ്, അവൻ്റെ സൃഷ്ടിപ്പാണ് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഇത് ചെയ്തത് എന്നാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു ആ വിഷയത്തിൽ, അദ്ദേഹത്തെ ഒഴിവാക്കിയ വിഷയത്തിൽ പറഞ്ഞത്. അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കി. വീണ്ടും മുസ്ലിം സൈന്യം അബൂ ഉബൈദയും അംറു ബിൻ ആസും മുആവിയയും മറ്റും മറ്റും യുദ്ധവിജയവുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഈജിപ്റ്റ് വിജയിച്ചടക്കപ്പെട്ടതൊക്കെ പിന്നീടാണ്. അപ്പോൾ ഖാലിദിനെ കൊണ്ട് മാത്രമല്ല വിജയം, മറ്റുള്ളവരെ കൊണ്ടും വിജയമുണ്ട്. വിജയമേകുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് എന്ന് ലോകം മനസ്സിലാക്കണം. ഖാലിദിനാൽ ആരും ആദർശം പണയപ്പെട്ടു പോകാൻ, പരീക്ഷിക്കപ്പെടാൻ പാടില്ല. ഇതായിരുന്നു ഉമറിൻ്റെ ഒരു നിലപാട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ വിഷയത്തിൽ തുടക്കത്തിൽ ഉമറിൻ്റെ നിലപാടൊക്കെ അങ്ങനെയാണ്. തൗഹീദിൻ്റെ സംരക്ഷണമാണ് ഇവിടെ ഉമർ ലാക്കാക്കിയത്, അതാണ് അതിൻ്റെ ആകത്തുക. ആളുകൾ വ്യക്തികളുടെ വിഷയത്തിൽ അതിരുവിട്ട് വിശ്വസിക്കുകയും തീവ്രരാകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായി? വ്യക്തിപൂജയായി, സൃഷ്ടിപൂജയായി. അള്ളാഹുക്ക് മാത്രമുള്ള അധികാരാവകാശങ്ങൾ സൃഷ്ടികൾക്ക് വകവെച്ച്, പിന്നെ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് സൃഷ്ടികളോട് ചോദിക്കുന്ന, അള്ളാഹുവിന് പ്രത്യേകമായത് സൃഷ്ടികൾക്ക് വകവെക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുക. ഉമർ റളിയല്ലാഹു അൻഹു അതിൽ കണിശക്കാരനാണ്. അതുകൊണ്ടല്ലേ ഉമറിൻ്റെ ചരിത്രത്തിൽ നമ്മൾ പല സംഭവങ്ങളും വായിക്കുന്നത്. എന്തിനാ ഉമർ റളിയല്ലാഹു തആല അൻഹു ഷജറത്തു റിദ്വാൻ വെട്ടിയത്? ഇതേപോലെ ഉമറിൻ്റെ നിലപാടുകൾ അബുൽ ആലിയ പറഞ്ഞില്ലേ, ദാനിയേൽ പ്രവാചകന്റെ ഭൗതിക ശരീരം അത് മറമാടപ്പെടാതെ വെച്ചിരുന്നു എന്നാണ്. മുസ്ലിമീങ്ങൾ യുദ്ധവിജയങ്ങളിലൂടെ ഹുർമുസാനെ കീഴ്പ്പെടുത്തിയപ്പോൾ ഹുർമുസാന്റെ കൊട്ടാരത്തിൽ ദാനിയേൽ പ്രവാചകന്റെ ഭൗതിക ശരീരം കാണപ്പെട്ടു എന്നാണ്. ഇത് ദാനിയേൽ പ്രവാചകന്റേതാണെന്ന് മനസ്സിൽ പറഞ്ഞപ്പോൾ മുസ്ലിം സൈന്യം ഉമറിന് വിവരം കൊടുക്കുകയാണ് മദീനയിലേക്ക്, അമീർ മുഅ്മിനീൻ ഇങ്ങനെ ഒരു ഭൗതിക ശരീരം മറമാടാതെ കാലങ്ങളായിട്ട് ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്ത് ചെയ്യും? അബൂ ഉമർ റളിയല്ലാഹു അൻഹു നിലപാടെന്താ? ഒരു പ്രവാചകന്റെ ഭൗതിക ശരീരമാണത്. എന്താ ഉമർ ചെയ്ത് പറഞ്ഞത്, ആഹ്വാനം ചെയ്തത്? ഉമർ പറഞ്ഞത് കുറേ കബറുകൾ പകലിൻ്റെ വെളിച്ചത്തിൽ കുഴിച്ചിടാനാണ്. കുറേ കബറുകൾ കുഴിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇരുളിൻ്റെ മറവിൽ രാവിൽ ഈ കുഴിക്കപ്പെട്ട കബറുകളിൽ ഏതെങ്കിലും ഒരു കബറിൽ മയ്യത്ത് വെച്ചിട്ട് എല്ലാ കുഴികളും മൂടാൻ പറഞ്ഞു, കബറുകൾ കുഴിച്ചതൊക്കെ മൂടാൻ പറഞ്ഞു. എന്തിനാ ഉമർ ആ നിലപാടെടുത്തത്? ഉമർ ആ നിലപാടെടുത്തത് കബർ പൂജ തടയാൻ, ആ പ്രവാചകൻ്റേതെന്ന് പറഞ്ഞ് പിന്നീട് ഒരു കബറിടം കെട്ടി ഉയർത്തപ്പെടുന്ന അവസ്ഥ ഉണ്ടായില്ല. ആരാധനകൾ സമർപ്പിക്കപ്പെടുന്ന, സുജൂദി ചെയ്യപ്പെടുന്ന, ജാറം മൂടുന്ന ഒരു മഖാമും ഒരു ജാറവും മുസ്ലിമീങ്ങൾക്ക് അവിടെ ഉണ്ടായില്ല. ഇതുപോലുള്ളൊരു നിലപാടാണ് ഇവിടെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിൻ്റെ വിഷയത്തിൽ അമീർ മുഅ്മിനീൻ ഉമർ സ്വീകരിക്കുകയുണ്ടായത്. ഇതേപോലെ ഉമർ എന്തുകൊണ്ട് ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഇങ്ങനെ ഒരു നിലപാടെടുത്തു, അതിൻ്റെ ഒരു ഭാഗം കൂടി ചരിത്രത്തിൽ പറയപ്പെട്ടിട്ടുണ്ട്. അതെന്താണ്? ഉമറിൻ്റെ രാഷ്ട്രീയം യുദ്ധാർജിത സ്വത്തുക്കൾ മുഹാജിറീങ്ങളിലെ ദുർബലർക്ക് വീതിച്ച് നൽകണം എന്നുള്ളതാണ്. സാമ്പത്തിക ശേഷിയും കാര്യപ്രാപ്തിയുമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ യുദ്ധാർജിത സ്വത്തുക്കളിൽ നിന്ന് കൊടുത്തിട്ട് വേണ്ട, ഇത് ദരിദ്രരായ മുസ്ലിമീങ്ങൾക്ക് കൊടുത്ത് അവരെ പോഷിപ്പിക്കണം എന്നതായിരുന്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നിലപാട്. എന്നാൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു ദരിദ്രരെ പറ്റെ അവഗണിച്ചിട്ടില്ല, അവർക്ക് മാത്രം പരിമിതപ്പെടുത്തണം എന്നുള്ള വീക്ഷണത്തോട്, ഉമറിൻ്റെ വീക്ഷണത്തോട് ഖാലിദ് വിയോജിപ്പുള്ളവനായിരുന്നു. അദ്ദേഹം ചില പ്രത്യേകമായ ലക്ഷ്യങ്ങളെ മുന്നിൽ കണ്ട് സാമ്പത്തികമായി ആശ്വാസമുള്ളവർ, കഴിവുള്ളവർ അവരെ കൂടി ഈ സ്വത്തിൽ പരിഗണിച്ചു എന്നുള്ളതാണ്. അൽ അഷ്വാസ് ഇബ്നു ഖൈസ് അൽ കിന്ദിയുടെയൊക്കെ വിഷയത്തിൽ അവർക്ക് സ്വത്ത് നൽകി ഖാലിദ് റളിയല്ലാഹു തആല അൻഹു അവരെ സഹായിച്ച സംഭവങ്ങൾ കാണാൻ സാധിക്കും. അൽ അഷ്വാസ് ഇബ്നു ഖൈസ് അൽ കിന്ദിയൊക്കെ സാമ്പത്തികമായി ഭദ്രതയുള്ളവരാണ്. അവരെ ഖാലിദ് റളിയല്ലാഹു തആല അൻഹു എന്തിന് സഹായിച്ചു? സാധുക്കളായ ജനതതികൾ ധാരാളമല്ലേ, പ്രത്യേകിച്ച് മുഹാജിറുകളായ സാധുക്കൾ അവരെ മാത്രമാണ് പോഷിപ്പിക്കേണ്ടത് എന്ന നിലപാട്. പക്ഷേ ഖാലിദ് റളിയല്ലാഹു തആല അൻഹു മദീനയിൽ നിന്ന് വിദൂരമായി ശത്രുവിൻ്റെ നാടിനോടടുത്ത് യുദ്ധ മുഖങ്ങളിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഖാലിദ് റളിയല്ലാഹു തആല അൻഹു ചില പ്രത്യേക പരിഗണനയാൽ അത്തരം ചില നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അത് ഉമറിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഖാലിദും ഉമറും മുജ്തഹിദുകളാണ്, ഗവേഷണ പടുക്കളാണ്. അതിൽ ശരി ഭവിച്ചവർക്ക് രണ്ട് കൂലിയും തെറ്റ് ഭവിച്ചവർക്ക് ഒരു കൂലിയുമാണുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം ഉമറിൻ്റെ രാഷ്ട്രീയ നിലപാടുകളോട് ഖാലിദ് യോജിച്ചില്ല. ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഖാലിദിൻ്റെ ഗവേഷണം ഒത്തില്ല എന്നതാണ് ചരിത്രം പക്ഷവായന നടത്തുന്ന നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അങ്ങനെ പക്ഷവായന നടത്തിയ പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. എന്നാലും ഖാലിദ് ബിൻ വലീദ് അദ്ദേഹത്തെ ഉമർ സ്ഥാനഭ്രഷ്ടനാക്കിയെങ്കിലും അവരുടെ നിലപാടുകളും അവരുടെ മനസ്കഥയും നോക്കൂ നിങ്ങൾ. ഉമർ ഖാലിദ് റളിയല്ലാഹുവിൻ്റെ വിഷയത്തിൽ ലോകരെ അറിയിച്ചത് എന്താണ്? ഉമർ ലോകരെ അറിയിച്ചത്, ഞാൻ ഖാലിദിനെ സ്ഥാനഭ്രഷ്ടനാക്കിയിട്ടുണ്ട് എങ്കിൽ അത് എനിക്കുള്ള സുഹ്തത് ദേഷ്യം കാരണത്താലല്ല, വല ഖിയാന ഖാലിദ് ചതി പ്രയോഗം നടത്തിയത് കൊണ്ടുമല്ല എന്നാണ് ഉമർ ഖാലിദിനെ ഒഴിവാക്കിയപ്പോൾ ലോകരെ അറിയിച്ചത്. എത്രമാത്രം തെളിഞ്ഞ മനസ്കഥ, വിശാല മനസ്കഥ ഉമറിൻ്റേത് നമ്മൾ വായിക്കുന്നു. ഇതേപോലെ ഖാലിദ് റളിയല്ലാഹു തആലാനും ഉമറിനോട് ഏത് മനസ്ഥിതിയിലാണ് ഉണ്ടായിരുന്നത്? അബു ദർദ റളിയല്ലാഹു തആലാനും ഖാലിദ് ബിൻ വലീദ് രോഗിയായി കിടക്കവേ ഖാലിദ് റളിയല്ലാഹുവിൻ്റെ രോഗം കാണാൻ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ ഖാലിദ് റളിയല്ലാഹു തആലാനും അബു ദർദായിനോട് പറയുന്നുണ്ട്, യാ അബു ദർദ ലഇൻ മാത ഉമറു ലതറയന്ന ഉമൂറൻ തുൻകിറുഹ. ഉമറിനോടുള്ള ഖാലിദ് റളിയല്ലാഹുവിൻ്റെ മതിപ്പാണ്. അദ്ദേഹം രോഗിയായി കിടന്നപ്പോൾ, മരണശയ്യയിൽ ഖാലിദ് കിടക്കുമ്പോൾ അബു ദർദ വന്നപ്പോൾ ഖാലിദ് പറയാണ് ഉമറിനെ കുറിച്ച്, അബു ദർദ ഉമർ മരിച്ചാൽ നിങ്ങൾക്കൊരിക്കലും സമ്മതിക്കാൻ കഴിയാത്ത ചില രംഗങ്ങൾ കാണേണ്ടി വരും എന്നാണ്. എന്നാണ് ഉമർ അത്രമാത്രം കണിശമായിട്ടാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ തലപൊക്കിയില്ല. പക്ഷെ ഉമർ മരിച്ചാൽ നിങ്ങൾക്ക് സമ്മതിക്കാൻ കഴിയാത്ത പല പ്രശ്നങ്ങളും തലയെടുക്കുന്നത് നിങ്ങൾ കാണേണ്ടി വരും എന്ന് ഖാലിദ് റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പോൾ അബു ദർദ പറയാണ്, വഅന വല്ലാഹു അറാ ദാലിക്, അല്ലാഹുവാണ് സത്യം, ഞാനത് കാണുക തന്നെ ചെയ്യും. എന്നിട്ട് ഖാലിദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖദ് വജദ്തു അലൈഹി ഫീ നഫ്സീ ഫീ ഉമൂർ, ഉമറിനോട് എൻ്റെ മനസ്സിൽ പല കാര്യങ്ങളിലും എനിക്ക് പ്രയാസമുണ്ടായിരുന്നു. ഖാലിദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഉമറിനോട് എനിക്ക് പല വിഷയത്തിലും എൻ്റെ മനസ്സിൽ പ്രയാസമുണ്ടായിരുന്നു. എൻ്റെ ഈ രോഗത്തിൽ കിടന്ന് അന്ന് ഉമറിലെടുത്ത നിലപാടുകളെ ഞാൻ ആലോചിച്ചപ്പോൾ, ചിന്തിച്ചപ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള ഒരു കാര്യബോധം ഇപ്പോൾ എനിക്ക് വന്നണയുകയും ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കി ഉറപ്പിച്ചു, ഉമർ അന്ന് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതുകൊണ്ടെല്ലാം ഉമർ ഉദ്ദേശിച്ചത് അള്ളാഹുവിനെ മാത്രമാണ്, അള്ളാഹിനെ മാത്രമാണ് ഉമർ ഉദ്ദേശിച്ചത് എന്ന് ഇപ്പം എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് ഖാലിദ് റളിയല്ലാഹു പറയണം. എന്നിട്ട് പറയണം, എൻ്റെ സ്വത്ത് വീതിക്കുവാൻ ഉമർ ആളയച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഉമറിനോടൊരു പ്രയാസം ഉണ്ടായിരുന്നു. കാരണം എന്താ, അന്ന് ആ സ്വത്ത് വീതിച്ചപ്പോൾ ചെരുപ്പുകൾ വരെ വീതിച്ചെടുത്തിട്ടുണ്ട്. ഖാലിദ് പറയാണ്, ഉമർ അത് എന്നെ കൊണ്ട് മാത്രമല്ല ചെയ്തിട്ടുള്ളത്, എൻ്റെ സ്വത്ത് മാത്രമല്ല ഉമർ വീതിച്ചെടുത്തിട്ടുള്ളത്, പിന്നെയോ ഇസ്ലാമിലേക്ക് മുൻകടന്നു വന്നവരുടെ വിഷയത്തിൽ വരെ ഉമർ ആ നിലപാടെടുത്തിട്ടുണ്ട്. അവരുടെ വരെ സ്വത്ത് ഉമർ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടുകെട്ടിയിട്ട് അത് പപ്പാതിയാക്കിയിട്ടുണ്ട്. ഖാലിദിൻ്റെ മാത്രമല്ല, പിന്നെയോ ഇസ്ലാമിലേക്ക് മുൻകടന്നു വന്നവരുടെ വിഷയത്തിൽ ഖാലിദ് പറയാണ്, ബദറിൽ പങ്കെടുത്തവരുടെ വരെ, ബദരീങ്ങളുടെ വരെ സ്വത്ത് ഉമർ അങ്ങനെ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചിട്ട് പകുതിയാക്കിയിട്ട് പകുതി ബൈത്തുൽമാലിലേക്ക് ഉമർ എടുത്തിട്ടുണ്ട്. ഉമർ എന്നോട് കർക്കശമായി പെരുമാറിയിട്ടുണ്ട്. ഖാലിദ് പറയാണ്, എന്നോട് അദ്ദേഹം പരുഷമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതേപോലെ മറ്റുള്ളവരോടും അദ്ദേഹം പരുഷമായിട്ട് പെരുമാറിയിട്ടുണ്ട്, അത് എന്നോട് മാത്രമല്ല. എന്നിട്ട് ഖാലിദ് റളിയല്ലാഹു തആല അൻഹു മരിക്കുന്നതിന് മുമ്പ് ഒരു വസീയത്ത്, എന്താ വസീയത്ത്? എൻ്റെ ശേഷിപ്പ് സ്വത്ത്, ഖാലിദ് മരിക്കുമ്പോൾ വിട്ടേക്കുന്ന സ്വത്ത്, വസീയത്ത് നടപ്പിലാക്കലുണ്ടല്ലോ, ഇതെല്ലാം ഞാൻ അതിന് ആളെ നിശ്ചയിക്കുന്നത് ആരെയാണ്, ഇല ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബിനെയാണ് എന്നാണ്. ഈ വിവരം ഉമറിൻ്റെ കാതിലെത്തിയപ്പോൾ എന്താ അബു ദർദ പറയുന്നത്? ഉമർ റളിയല്ലാഹു തആല അൻഹു കരയുകയുണ്ടായി എന്നാണ്. സഹോദരന്മാരെ, രണ്ട് മഹൽ വ്യക്തിത്വങ്ങൾ, ഒന്ന് ഫാറൂഖ് ഉമർ അമീറുൽ മുഅ്മിനീൻ, മറ്റൊന്ന് സൈഫുള്ള ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു തആല അൻഹു. ഈ രണ്ട് വ്യക്തിത്വങ്ങൾ തമ്മിൽ ചരിത്രത്തിൽ നടന്ന ചില സംഭവങ്ങൾ, സംഭാഷണങ്ങൾ, അതേപോലെ തന്നെ ഭരണാധികാരിയും പ്രജയും തമ്മിലുള്ളതായ ചില വർത്തനങ്ങൾ, പെരുമാറ്റങ്ങൾ, ആ വിഷയത്തിൽ ഒരു ചരിത്രം പറയപ്പെടുന്നത്, അതിൻ്റെ നിജസ്ഥിതി എന്ത്, അതോടൊപ്പം ചില യാഥാർത്ഥ്യങ്ങൾ, വസ്തുതകൾ, അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, യഥാവിധം മനസ്സിലാക്കുമ്പോൾ ഉമറിൻ്റെ വ്യക്തിത്വവും മഹത്വവും ഖാലിദിന്റെ വ്യക്തിത്വവും മഹത്വവും ഇതുമാത്രമാണ് ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഇടം നേടുന്നത്. അതിനുവേണ്ടിയാണ് ഏതാനും പരാമർശങ്ങൾ ഇവിടെ മനസ്സിലാക്കിയത്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ.
0: മാഷാഅല്ലാ, ജസാകുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ചുവരെഴുത്ത്, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനനഷ്ടം, വസ്തുതയെന്ത്. ഈ വിഷയകമായി നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തിച്ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ രക്തം വാർന്നു കിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ടുവെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്രയും വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ളവരെ, അറിവ് നേടുക അത്യന്താപേക്ഷിതമാണ്. മതപരമായ അറിവ് ഓരോ നിമിഷത്തിലും അനിവാര്യമായി വരികയാണ്. നമ്മളൊക്കെ ജോലി തിരക്കുള്ള ആളുകളാണ്. അതിൻ്റെ പരിഹാരമാണ് ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ആളുകൾക്കും മതപരമായ അറിവ് ലഭിക്കുവാൻ വേണ്ടി നാം ഒരുക്കിയ പീസ് റേഡിയോ. എത്രയെത്ര വഴിതെറ്റിയ ആളുകൾക്കാണ് പീസ് റേഡിയോ മാർഗദർശനമായത്. അതുകൊണ്ട് ആ ഒരു മാർഗത്തിൽ മതം പഠിക്കുന്നവരാകുക, പഠിപ്പിക്കുന്നവരാകുക, അതിനിഷ്ടപ്പെടുന്നവരാകുക, അതിനെ പിന്തുടരുന്ന ആളുകളായിത്തീരുക, അഞ്ചാമതൊരാളായി നീ ആകരുത് എന്ന അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് അന്വർത്ഥമാകുന്ന രൂപത്തിൽ ഈ ദീനി രംഗത്തെ സഹായിക്കുക. പീസ് റേഡിയോ അകമഴിഞ്ഞ് നിങ്ങളുടെ സഹായം ഉണ്ടാകുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ, സമീൽ, വിസ്റ്റം മീഡിയ സ്കൂൾ തുടങ്ങിയ പ്രബോധന രംഗത്തെ ചരിത്രപരമായ കാൽവെപ്പുകളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോയുടെ ഡിസ്പ്ലേ സ്ക്രീനിൽ വലതുഭാഗത്ത് നൽകിയിട്ടുള്ള ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ പണമയക്കാനുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഓൺലൈൻ ട്രാൻസ്ഫറുകൾക്ക് സാധിക്കുന്ന UPID എന്നിവ ലഭ്യമാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങൾ കോപ്പി ചെയ്തെടുത്ത് പണമിടപാടുകൾ പൂർത്തീകരിക്കാൻ കഴിയും. പ്രത്യേകം ശ്രദ്ധിക്കുക, ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് UPID ബാറിൽ പ്രസ് ചെയ്യുന്നതിലൂടെ തന്നെ ഗൂഗിൾ പേ, ഫോൺ പേ പോലെയുള്ള സംവിധാനങ്ങൾ വഴി നേരിട്ട് പണമയക്കാനുള്ള ക്രമീകരണമാണ് ചെയ്തിട്ടുള്ളത്. പണം അയച്ചു കഴിഞ്ഞാലുടൻ 97 46 95 00 06 എന്ന നമ്പറിൽ നിങ്ങളുടെ സാമ്പത്തിക കൈമാറ്റത്തിന്റെ വിവരങ്ങൾ അറിയിക്കേണ്ടതാണ്. നിങ്ങൾക്ക് റെസിപ്റ്റ് ലഭ്യമാക്കുകയെന്നത് പീസ് റേഡിയോ ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ്. അതുകൊണ്ട് പണമിടപാടിന്റെ വിശദാംശങ്ങൾ ഈ നമ്പറിൽ അറിയിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്പർ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, 97 46 95 00 06 എന്ന നമ്പർ നിങ്ങളുടെ പണമിടപാടിന്റെ വിശദാംശങ്ങൾ അറിയിക്കാൻ തീർച്ചയായും ഉപയോഗിക്കുക.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കാനുള്ള സമയമായിരിക്കുന്നു. ജീവിതം ക്രമീകരിക്കുവാൻ 6 വഴികൾ, ഭാഗം 2. നമ്മോടൊപ്പം അനൂസ് മഞ്ചേരി ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ, അമ്മാ ബഅദു. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ജീവിതത്തിൽ പരലോകമാകുന്ന ലക്ഷ്യം നമ്മൾ നേടിയെടുക്കാൻ, നമ്മുടെ ജീവിതം ക്രമീകരിക്കാൻ ഉതകുന്ന കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് നിസ്കാരത്തിൽ നിഷ്കർഷത പുലർത്തുക എന്നുള്ളത്. അള്ളാഹുമായിട്ടുള്ള ബന്ധം ക്രമീകരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് യഥാർത്ഥത്തിൽ നിസ്കാരം എന്ന് പറയുന്നത്. നിസ്കാരം എന്നതൊരു കേവലം ഒരു ചടങ്ങല്ല, മറിച്ച് അള്ളാഹുമായിട്ടുള്ള ഒരു കണക്ഷനാണ്. ആ കണക്ഷൻ തകർന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ സമാധാനവും തകരും എന്നുള്ളതാണ്. ഇന്ന സ്വലാത്ത ഖാനച്ച അലൽ മുഅ്മിനീന കിതാബം മൗഖൂത, സൂറത്തു നിസാഇലെ 103-ാമത്തെ വചനം അല്ലേ. സമയനിഷ്ഠയില്ലാത്ത നിസ്കാരം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എന്താണ്, വലിയൊരു കുറവാണെന്നുള്ളതാണ്. അഖറബുമാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദുൻ ഫഅക്സിറു ദുആ, അടിമ തൻ്റെ നാഥനോട് ഏറ്റവും അടുക്കുന്നത് അവൻ സുജൂദിലായിരിക്കുമ്പോഴാണ്. അതിനാൽ നിങ്ങൾ സുജൂദിൽ പ്രാർത്ഥന വർദ്ധിപ്പിക്കുക. അപ്പോൾ നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ ആവശ്യങ്ങളും പടച്ച റബ്ബിനോട് പറയാൻ ഏറ്റവും യോജിച്ച സമയം എന്ന് പറയുന്നത് അത് സുജൂദിലാകുന്ന, അതില്ലെങ്കിൽ നിസ്കരിക്കുന്ന സമയത്താണ്. ലോകം മുഴുവൻ അടച്ചുപൂട്ടിയാലും അള്ളാഹുമായിട്ടുള്ള ഈ സംഭാഷണത്തിൻ്റെ വാതിൽ എപ്പോഴും തുറന്നു തന്നെ കിടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിസ്കാരത്തിൽ നിഷ്കർഷത പുലർത്തുന്നവന് അവൻ്റെ ജീവിതത്തിൽ അവന് ക്രമീകരിക്കാൻ പറ്റും, അവൻ്റെ ജീവിതം നന്നാക്കാൻ പറ്റും, അവൻ്റെ ലക്ഷ്യത്തിലേക്ക് അവൻ അടുക്കാൻ പറ്റും. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 1-ാമത്തെ വിഷയം, നിസ്കാരത്തെ മുൻഗണനാ പട്ടികയിൽ 1-ാമതാക്കുക എന്നുള്ളത്. ബാങ്ക് വിളിക്കുന്ന സമയത്ത് മറ്റു ജോലികളൊക്കെ മാറ്റിവെച്ചിട്ട് എനിക്ക് നിസ്കരിക്കാൻ സമയമില്ല എന്നല്ല, മറിച്ച് എൻ്റെ നിസ്കാരത്തിന് ശേഷമേ മറ്റുള്ള ജോലികൾ ഞാൻ ചെയ്യുള്ളൂ എന്ന നിലപാടിലേക്ക് നമ്മൾ മാറണം. യഥാർത്ഥത്തിൽ ഉണ്ടാവാന്ന് ചോദിച്ചാൽ, പലപ്പോഴും നമ്മുടെ ഡെയിലി ലൈഫിലുള്ള ചില തിരക്കുകൾ കാരണം നമ്മളെന്താക്കും, നമ്മൾ നിസ്കാരത്തെ പലപ്പോഴും മാറ്റിവെക്കാറുണ്ട്. ആ സമയത്ത് ചെയ്യുന്നതിൽ നമ്മൾ അലംഭാവം കാണിക്കാറുണ്ട്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മറ്റൊന്ന് ജമാഅത്ത് സംഘടിത നിസ്കാരമാണ്. ഇത് നമ്മൾ ശീലാക്കണം. പ്രത്യേകിച്ചും പുരുഷന്മാർ പള്ളിയിൽ ജമാഅത്തായിട്ട് പങ്കെടുക്കാൻ എന്താക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു കൃത്യമായിട്ടുള്ള, ഒരു വ്യക്തമായിട്ടുള്ള ഒരു ടൈം ടേബിൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സഹായിക്കുന്നുള്ളതാണ്. നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആ സമയത്ത് ഒരു 10-15 മിനിറ്റുള്ള ഒരു ജമാഅത്ത് നിസ്കാരം, അല്ലെങ്കിൽ കൂടിയാൽ 20 മിനിറ്റ്. ആ 20 മിനിറ്റ് നമ്മൾ 5 വക്തും നമ്മൾ പള്ളിയിലാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രമീകരണം കൊണ്ടുവരും. മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫർദ് നിസ്കാരങ്ങളെ പോലെ തന്നെ, എന്നാൽ നിർബന്ധമല്ലാത്ത എന്നാൽ ധാരാളം പ്രതിഫലം ലഭിക്കുന്ന നിസ്കാരമാണ് സുന്നത്ത് നിസ്കാരങ്ങൾ എന്ന് പറയുന്നത്. അത് നമ്മൾ പതിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ലറവാത്തിബ് സുന്നത്തുകൾ എന്താക്കണം, നമ്മൾ ശീലിക്കണം. നമ്മുടെ ഫർദിൽ വരുന്ന പോരായ്മകൾ പരിഹരിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് റവാത്തിബ് നിസ്കാരങ്ങൾ. അപ്പോൾ ജീവിതം എത്രയൊക്കെ അലങ്കോലപ്പെട്ടാലും നിസ്കാരം കൃത്യമായി ചെയ്യുന്നതിലൂടെ അള്ളാഹുമായിട്ടുള്ള കണക്ഷൻ എന്താകും, അതൊന്നും കൂടി ഊട്ടി ഉറപ്പിക്കാൻ നമുക്ക് സാധ്യമാകുന്നുള്ളതാണ്. ഇതിൽ നമ്മുടെ ജീവിതം ക്രമീകരിക്കാനുള്ള മറ്റൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം തന്നെയാണ്. നമ്മൾ എവിടെയൊക്കെ ഒരു തസ്കിയത്ത് ക്ലാസ് ഉണ്ടാകുമ്പോഴും, അല്ലെങ്കിൽ ഒരു തെർബിയ ക്ലാസ് ഉണ്ടാകുന്ന സമയത്തും, നമ്മൾ ഊന്നിപ്പറയുന്നത് വിശുദ്ധ ഖുർആനിലെ ആയത്തുകളും ഖുർആനിൻ്റെ അമാനുഷികതയും ഖുർആനിൻ്റെ ആ ഒരു ഭംഗിയും ആസ്വാദനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വാതോരാതെ സംസാരിക്കാറുണ്ട്. പക്ഷെ നമ്മളൊക്കെ ആ വിശുദ്ധ ഖുർആനുമായിട്ട് എത്രത്തോളം ബന്ധം പുതുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനുമായിട്ടുള്ള സൗഹാർദ്ദമാണ് അള്ളാഹുമായിട്ട് ബന്ധം പുതുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളതാണ്. ഖുർആൻ എന്നുള്ളത് എന്തല്ല, വെറുമൊരു പുസ്തകമൊന്നല്ല അല്ലേ, അത് അള്ളാഹു നമ്മോട് നടത്തുന്ന സംസാരമാണ്. നാം ഖുർആൻ ഓതുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ വചനങ്ങളെയാണ് നാവ് കൊണ്ട് ഉച്ചരിക്കുന്നത്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. അത് നമ്മുടെ റബ്ബുമായിട്ടുള്ള അല്ലേ, ഖുർആൻ ഓതുന്ന സമയത്ത് കേവലം പുണ്യത്തിന് വേണ്ടി മാത്രമല്ല, അത് പടച്ച റബ്ബിനുമായിട്ടുള്ള ആ മുബാറക്കാണ്, അനുഗ്രഹീതമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. അതിനെക്കുറിച്ച് ഉറ്റാലോചിച്ചിട്ട് വേണം നമ്മൾ എന്താക്കാൻ, അത് പാരായണം ചെയ്യാൻ. നമ്മുടെ ജീവിതത്തിൽ ഇരുട്ടുകൾ മാറ്റാനുള്ള ഒരു പ്രകാശമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അല്ലേ. ഇഖ്റ ഉൽ ഖുർആന ഫഇന്നഹു യാതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലി അസ്ഹാബി. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക, തീർച്ചയായും അത് അന്ത്യനാളിൽ അതിൻ്റെ ആളുകൾക്ക്, അത് ഓതിയവർക്ക് ശുപാർശകനായി വരുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മെ സഹായിക്കാൻ ആരുമില്ലാത്ത ആ വിചാരണ വേളയിൽ നമ്മുടെ കൂടെ നിൽക്കാൻ ഖുർആൻ ഉണ്ടാകുമെന്നത് എത്ര വലിയ ആശ്വാസമാണ്. പ്രായോഗികമായിട്ട് ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ദിവസവും ചുരുങ്ങിയത് ഒരു പേജെങ്കിലും ഖുർആൻ പാരായണം ചെയ്യുമെന്ന് ഉറപ്പിക്കുക. ഒരു പേജെങ്കിലും എന്താക്കണം, നമ്മൾ ഖുർആൻ പാരായണം ചെയ്യണം. പാരായണം ചെയ്യുന്ന വരികളുടെ അർത്ഥം ചുരുങ്ങിയ പക്ഷം മലയാളത്തിലെങ്കിലും നമ്മൾ എന്താക്കണം, ഒന്ന് വായിച്ചു നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ആ അർത്ഥം അറിഞ്ഞ് പാരായണം ചെയ്യുമ്പോൾ നമുക്കതൊരു ആസ്വാദനം അതിലുണ്ടാവും എന്നുള്ളതാണ്. മറ്റൊന്ന്, സുബഹിക്ക് ശേഷമുള്ള സമയം ഖുർആനിനായിട്ട് നമ്മൾ എന്താക്കണം, മാറ്റിവെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ആ ദിവസം മുഴുവൻ അത് നൽകുന്ന ഒരു എനർജി ഉണ്ട്, അത് വല്ലാത്തൊരു ഊർജം തന്നെയാണ്. ഒരു അത്ഭുതമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വിശുദ്ധ ഖുർആന് സുബഹിക്ക് ശേഷം നമ്മൾ ഒരല്പം നമ്മളെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അല്പം കുറച്ചെങ്കിലും നമുക്ക് ഓതാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ആ ഒരു ദിവസം നമുക്ക് വല്ലാത്തൊരു ഊർജം നൽകുന്നുള്ളതാണ്. നമ്മുടെ ലക്ഷ്യം കൈവരിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ക്രമീകരിക്കാൻ ഉതകുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക എന്നുള്ളതാണ്. അള്ളാഹുമായിട്ടുള്ള ബന്ധം ക്രമീകരിക്കാനുള്ള അഞ്ചാമത്തെ വഴിയാണെന്ത്, പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളത്. നമ്മുടെ കണ്ണുകൾ കാണുന്നതും കാതുകൾ കേൾക്കുന്നതും കൈകൾ പ്രവർത്തിക്കുന്നതും അള്ളാഹു അറിയുന്നുണ്ടെന്ന ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. പാപങ്ങൾ ഹൃദയത്തെ എങ്ങനെ നശിപ്പിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുന്നത് കാണാൻ പറ്റും. ഇന്നല അബ്ദ ഇദാ അഖ്തഅ ഖതീഅത നുകിതത് ഫീ ഖൽബിഹി നുക്തതുൻ സൗദ. തീർച്ചയായും ഒരു അടിമ ഒരു പാപം ചെയ്താൽ അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുന്നു. അവൻ അത് ഉപേക്ഷിക്കുകയും മാപ്പപേക്ഷിക്കുകയും മടങ്ങുകയും ചെയ്താൽ അവന്റെ ഹൃദയം മിനുസപ്പെടും. എന്നാൽ അവൻ പാപം ആവർത്തിച്ചാൽ ആ കറുപ്പ് വർദ്ധിപ്പിച്ചു വരികയും ഹൃദയത്തെ മുഴുവൻ പൊതിയുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പൊ പാപങ്ങൾ ജീവിതത്തിൽ നിന്ന് പരമാവധി ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. എന്നാലേ റബ്ബുമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് ഊട്ടിയുറപ്പിക്കാൻ സാധിക്കുള്ളൂ. എന്നാലേ നമ്മുടെ ജീവിതം നമുക്ക് ക്രമീകരിക്കാൻ കഴിയുള്ളൂ. പ്രായോഗികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങൾ മാറ്റുക എന്നുള്ളതാണ്. തിന്മക്കുള്ള സാഹചര്യങ്ങൾ പരമാവധി നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊന്ന്, പ്രധാനമായിട്ടുള്ള തിന്മയുടെ സ്രോതസ്സായിട്ടുള്ള മൊബൈൽ ഫോണ് നമ്മൾ എന്താക്കണം, നിയന്ത്രിക്കണം. മറ്റൊന്ന്, പാപങ്ങൾ കുറക്കാനുള്ള തിന്മകളെ നിയന്ത്രിക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് മരണത്തെ ധാരാളമായിട്ട് നമ്മൾ ഓർക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തണം. അങ്ങനെ ആ ഒരു ശീലങ്ങൾ, ഒരു ക്രമീകരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമുക്ക് അള്ളാഹുമായിട്ടുള്ള ബന്ധം നന്നാക്കാനും നമ്മുടെ ലക്ഷ്യം കൈവരിക്കാനും സാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമാണ് നമ്മൾ കേട്ടത്. ജീവിതം ക്രമീകരിക്കുവാൻ ആറ് വഴികൾ, ഭാഗം രണ്ട്. നമ്മോട് സംസാരിച്ചത് അനൂസ് മഞ്ചേരി.
2: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീർ സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ നേർപഥം വാരിക വരി ചേരുക വായിക്കുക.
0: പീസ് റേഡിയോ ശ്രോതാക്കളിനി കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ ഹിജറിലെ 1-2 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫി. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ളുൽ ഖുർആൻ സൂറ ഹിജർ നമ്മൾ ആരംഭിക്കുകയാണ്. അതിലെ 1-2 ആയത്തുകൾ നമുക്ക് മനഃപ്പാഠമാക്കാം.
6: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام

ഇത് ഹുറൂഫുൽ മുഖത്താഅത്ത് എന്ന് പറയുന്ന അക്ഷരങ്ങളാണ്. ഇത് മദ്ദുൽ ലാസിമാണ്. അലിഫ് ലാം, നമുക്കറിയാം ആറ് ഹറക്കത്ത് നിർബന്ധമായും നീട്ടേണ്ട ഭാഗമാണ്. അതുകൊണ്ട് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക.

0: പാഠം നിലനിർത്തുന്നതിന് വേണ്ടി പഠിച്ച ഓരോ ഭാഗം, നാം ഇതുവരെ പഠിച്ച ഓരോ ആയത്തുകളും മനസ്സിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടി വീണ്ടും വീണ്ടും കേൾക്കുകയും പഠിക്കുകയും ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മഷാഅല്ലാ തബാറകല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹൈഫുദുൽ ഖുർആൻ സൂറത്തുൽ ഹിജറിലെ 1-2 വചനങ്ങളാണ് നമ്മൾ കേട്ടത്. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി എടത്തനാട്ടുകര.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് നുറുങ്ങുകൾ, അയൽപ്പക്ക ബന്ധം ഊഷ്മളമാക്കുക. രചന നിർവഹിച്ചത് ഹന്ന മുഹമ്മദ്. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
3: അയൽപ്പക്ക ബന്ധം ഊഷ്മളമാക്കുക. എഴുത്ത് ഹന്ന മുഹമ്മദ്. ഒരു കൂട്ടുകാരി കഴിഞ്ഞ ദിവസം ഫോൺ വിളിച്ചപ്പോൾ വിഷമത്തോടെ പങ്കുവച്ചത് അവരുടെ അയൽവാസി പ്രയാസപ്പെടുത്തുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ്. അവളുടെ വീടിന്റെ ബാത്റൂമിന്റെ പുറകിൽ അയൽവാസിയുടെ സ്ഥലത്തിന്റെയും ഇവരുടെ സ്ഥലത്തിന്റെയും അതിരിലായി ഒരു തെങ്ങ് നിൽപ്പുണ്ട്. ഇതിന്റെ വേരുകൾ നാലുപാടും പടർന്ന് ഇവിടെ ബാത്റൂമിലെ ടൈലുകൾ വരെ ഇളകിപ്പോയി. അത് പുതുതായി വീണ്ടും പണിയേണ്ടിയും വന്നു. അവരോട് നേരിട്ട് പറഞ്ഞിട്ടും ഫലമില്ലാതെ വന്നപ്പോൾ പഞ്ചായത്തിൽ പരാതി കൊടുത്തു. ഉപദ്രവം നീക്കിക്കൊടുക്കാൻ പഞ്ചായത്ത് ഉത്തരവ് നൽകിയിട്ടും അയൽവാസി വഴങ്ങുന്നില്ല. തെങ്ങ് മുറിക്കില്ല എന്ന വാശിയിലാണ്. ഇതുപോലുള്ള ചില സംഭവങ്ങൾ ഇത് കേൾക്കുന്ന മിക്കവർക്കും പറയാനുണ്ടായിരിക്കും. സ്ഥലത്തിന്റെ അതിരിന്റെ പേരിൽ, വഴിയുടെ പേരിൽ, വീട്ടുവളപ്പിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരത്തിന്റെ പേരിൽ, അങ്ങനെ പലവിധ കാരണങ്ങളാൽ പരസ്പരം വഴക്കിടുന്ന, പിണങ്ങിക്കഴിയുന്ന അയൽവാസികളുണ്ട്. ആരു തന്നെ പറഞ്ഞാലും ഒത്തുതീർപ്പിനും വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ലാത്തവർ, പരമാവധി ഉപദ്രവിച്ച് സായൂജ്യമടയുന്നവർ. സ്വന്തം പുരയിടത്തിൽ നിന്നും മഴവെള്ളം, അഴുക്കുവെള്ളവും അയൽവാസികളുടെ വീടുകളിലേക്ക് തിരിച്ചുവിടുക. അതിരുകളിൽ മരങ്ങൾ വെച്ചുപിടിപ്പിച്ച് അവ വലുതായി അതിനപ്പുറത്തേക്ക്, അതിരിനപ്പുറത്തേക്ക് വളരുമ്പോൾ ആ സ്ഥലം വളച്ചുകെട്ടി സ്വന്തമാക്കാൻ ശ്രമിക്കുക പോലുള്ള അക്രമങ്ങൾ ചെയ്യുന്നവരുമുണ്ട്. ക്ഷണികമായ ഇഹലോക ജീവിതത്തിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരും അന്യരുടെ അവകാശങ്ങൾ അർഹിക്കുന്നവരും അള്ളാഹുവിന്റെ കോടതിയിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? സ്വന്തം വീട്ടുകാർ സ്വസ്ഥമായി ജീവിക്കണം എന്ന് ചിന്തിക്കുന്നവർക്ക് എങ്ങനെയാണ് അയൽവാസികളെ ദ്രോഹിക്കാൻ കഴിയുക? സ്വന്തം കുടുംബത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതോടൊപ്പം അയൽവാസികളോടുള്ള മര്യാദകളും കടപ്പാടുകളും പാലിക്കുകയും അവകാശങ്ങൾ വകവച്ച് നൽകുകയും ചെയ്യൽ വിശ്വാസിയുടെ ബാധ്യതയാണ്. അയൽവാസികളോടുള്ള പെരുമാറ്റത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഏതൊരുവന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് തന്റെ അയൽവാസി നിർഭയനാകുന്നില്ലയോ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. മുസ്ലിം. അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ തന്റെ അയൽക്കാരനെ ഉപദ്രവിക്കരുത്. ബുഖാരി മുസ്ലിം. സമൂഹത്തിന്റെ ഭദ്രതയ്ക്കും കെട്ടുറപ്പിനും അനിവാര്യമായ ഒരു ഘടകമാണ് അയൽക്കാർ തമ്മിലുള്ള നല്ല ബന്ധം. ഒരു ആപത്ത് സംഭവിച്ചാൽ അടുത്ത ബന്ധുക്കളെത്തും മുമ്പേ ഓടി വരാനുള്ള അയൽക്കാരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. പരസ്പരം വിട്ടുവീഴ്ച ചെയ്തും പുറത്തുകൊടുത്തും പിണങ്ങിക്കഴിയുന്ന

0: അയൽക്കാരെ ഇണക്കിയെടുക്കാനും ശ്രമിക്കണം.
1: മഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, അയൽപക്ക ബന്ധം ഊഷ്മളമാക്കുക എന്ന വിഷയത്തിന്റെ രചന നിർവഹിച്ചത് ഹന്ന മുഹമ്മദ്, ശബ്ദാവതരണം നിർവഹിച്ചത് അബ്ദുസമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, phone 9020840840, www.peaceradio.com.
3: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹ്.
0: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെപ്പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അടുത്തതായി നമ്മൾ കേൾക്കുന്നത് ഹൃദയ വസന്തം, സൂറത്ത് അന്നിസ 60, 61, 62 വചനങ്ങൾ. സംസാരിക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: إلى الطاغوت وقد أمروا أن يكفروا به وقد أمروا أن يكفروا به ويريد الشيطان أن يضلهم ضلالا بعيدا. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നിസായിലെ 60-ാമത്തെ വചനമാണ് ഊതിക്കേൾപ്പിച്ചത്. അലം തറ, നീ കണ്ടുവോ, ഇലല്ലദീന, യാതൊരു കൂട്ടരെ, യസ്ഉമൂന, അവർ ജൽപ്പിക്കുന്നു, അല്ലെങ്കിൽ അവർ പറയുന്നു, അന്നഹും ആമനു, തങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്, ബിമാ ഊസില, ഇറക്കപ്പെട്ടതിൽ, ഇലൈക്ക, നിന്നിലേക്ക്, വമാ ഊസില, ഇറക്കപ്പെട്ടതിലും, മിൻ ഖബ്ലിക, നിന്റെ മുമ്പ്, യുരീദൂന, അവർ ഉദ്ദേശിക്കുന്നു, ഐ യതഹാകമു, അവർ വിധി തേടിച്ചെല്ലുവാൻ, ഇല ത്വാഗൂത്തി, ദുർമൂർത്തിയിലേക്ക്, വഖദ് ഉമിറു, അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് താനും, ഐ യക്ഫുറു, അവർ അവിശ്വസിക്കുവാൻ, ബിഹി, അതിൽ, വ യുരീദു, ഉദ്ദേശിക്കുകയും ചെയ്യുന്നു, അശ്ശൈത്വാനു, പിശാജ്, ഐ യുദില്ലഹും, അവരെ വഴിപിഴപ്പിക്കുവാൻ, ദലാലൻ, ഒരു പിഴവ്, ബഈദ, വിദൂരമായ. ഇതാണ് 60-ാമത്തെ വചനം. നബിയെ, നീ കണ്ടില്ലേ, നിനക്ക് ഇറക്കപ്പെട്ടതിലും നിന്റെ മുമ്പ് ഇറക്കപ്പെട്ടതിലും തങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ജൽപ്പിക്കുന്ന ഒരു കൂട്ടരെ, അവർ ദുർമൂർത്തിയുടെ അടുക്കലേക്ക് വിധി തേടുവാൻ ഉദ്ദേശിക്കുന്നു, അതിൽ അവിശ്വസിക്കുവാൻ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടാനും, അവരെ വിദൂരമായ ഒരു വഴിപിഴവ് പിഴപ്പിക്കുവാൻ പിശാചും ഉദ്ദേശിക്കുന്നു. ഇതാണ് ഈ വചനം. പ്രവാചകന്റെ കാലത്ത് ഉണ്ടായിരുന്ന ചില കപട വിശ്വാസികളുടെ കാര്യത്തിലാണ് ഈ വചനം അവതീർണമായതെന്ന് ചില തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. അഥവാ വേദക്കാരുടെ വേദത്തിലും പൂർവ്വകാലത്ത് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥത്തിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കിയ അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നു അവർ. തങ്ങൾക്ക് അനുകൂലമായൊരു വിധി ലഭിക്കുമെന്ന് കണ്ടാൽ അവർ വേദക്കാരുടെ വിധി സ്വീകരിക്കാൻ സന്നദ്ധരാകുന്നു. തങ്ങൾക്ക് പ്രതികൂലമാണെന്ന് കണ്ടാൽ പ്രവാചകന്റെ വിധിയെ, ഇസ്ലാമികമായ വിധിയെ അവർ അവഗണിക്കാനും തയ്യാറാകുന്നു. യഥാർത്ഥത്തിൽ ഇതുവഴി അവരെ പിശാജ് വഴിപഴപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ആ വചനത്തിലൂടെ അല്ലാഹു വ്യക്തമാക്കുന്നത്. അലം തറ അയ്യുഹർ റസൂൽ തനാഖുദ് അൽ മുനാഫിഖീന മിനൽ യഹൂദി, പ്രവാചകരെ, യഹൂദികൾപ്പെട്ട ആ കപടവിശ്വാസികളുടെ, അല്ലദീന യദ്ദഊന കദിബൻ അന്നഹും ആമനു ബിമാ ഉൻസില അലൈക വമാ ഉൻസില അലർ റസൂലി, ആ യഹൂദികളിൽപ്പെട്ട കപടവിശ്വാസികൾ താങ്കൾക്ക് ഇറക്കപ്പെട്ടതിലും അവർക്ക് ഇറക്കപ്പെട്ടതിലും വിശ്വസിക്കുന്നു എന്നവർ ജൽപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ യുരീദൂന അൻ യതഹാകമു ഫീ നിസാഅതിഹിം ഇലാ ഗൈരി ശർഇല്ലാഹി മിമ്മാ വദഅഹു അൽ ബശർ, അത് പറയുന്നത് വഴി അള്ളാഹു അവതരിപ്പിക്കാത്ത മതത്തിൻ്റെ അല്ലെങ്കിൽ വേദഗ്രന്ഥത്തിൻ്റെ പിൻബലമില്ലാത്ത മനുഷ്യനിർമ്മിതമായ നിയമങ്ങൾ പിൻപറ്റാൻ, സ്വീകരിക്കാൻ അവർ സന്നദ്ധരാവുകയാണ് ചെയ്യുന്നത്. വഖദ് ഉമിറു അൻ യക്ഫുറു ബിദാലിക്, ആ ദുർമൂർത്തികളുടെ, ആ ത്വാഗൂത്തിൻ്റെ വിധികൾ അത് വിശ്വസിക്കരുതെന്ന്, അത് സ്വീകരിക്കരുതെന്ന് അവർ കൽപ്പിക്കപ്പെട്ട ആളുകളാണ്. വ യുരീദു ശൈത്വാനു അൻ യുബഈദഹും അനിൽ ഹഖ് ഇബ്ആദൻ ശദീദൻ, ശൈത്താൻ അതിവിദൂരമായ മാർഗഭ്രംശത്തിലേക്ക്, വഴിപിഴവിലേക്ക് അവരെ പിഴപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശൈത്താൻ്റെ അനുയായികളായിട്ടാണ് അവർ മാറിയിരിക്കുന്നത് എന്നർത്ഥം. അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി പറയാണ്, അല്ലദീന യസ്ഉമൂന അന്നഹും മുഅ്മിനൂന ബിമാ ജാഅ ബിഹിർ റസൂൽ വബിമാ ഖബ്ലഹു വമാ ഹാദാ യുരീദൂന അൻ യതഹാകമു ഇല ത്വാഗൂത്തി വഹുവ കുല്ലു മൻ ഹകമ ബിഗൈരി ശർഇല്ലാ ഫഹുവ ത്വാഗൂത്. അള്ളാഹുവല്ലാത്ത, അള്ളാഹുവിൻ്റെ നിയമമല്ലാത്ത, ശരീഅത്തനുസരിച്ചല്ലാത്ത വിധി നടത്തുന്ന എല്ലാം താഗൂത്താകുന്നു. ആ താഗൂത്തിൻ്റെ വിധിയാണ് അവർ സ്വീകരിക്കാൻ പോകുന്നത്. വൽ ഹാൽ അന്നഹും ഖദ് ഉമിറു അൻ യക്ഫുറൂബി, എങ്ങനെയാണ് അവർ യഥാർത്ഥത്തിൽ ആ താഗൂത്തിൻ്റെ വിധി സ്വീകരിക്കുക? കാരണം അതിൽ അവിശ്വസിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണവർ. ഫകൈഫ യജ്തമിഉ ഹാദാ വൽ ഈമാൻ, അപ്പോൾ ഈ താഗൂത്തിൻ്റെ വിധി സ്വീകരിക്കലും മുഅ്മിനാകലും എങ്ങനെയാണ് ഒരുമിച്ച് കൂടുക? ഫഇന്നൽ ഈമാന യഖ്തളി അൽ ഇൻഖിയാദ ലിശർഇല്ലാ വതഹ്കീമിഹി ഫീ കുല്ലി അംരിൻ മിനൽ ഉമൂരി, ഈമാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അനിവാര്യമായ തേട്ടമാണ് അള്ളാഹുവിൻ്റെ വിധിക്ക് കീഴ്പ്പെടൽ. അതേപോലെ തന്നെ എല്ലാ കാര്യത്തിലും അള്ളാഹുവിൻ്റെ കൽപ്പന സ്വീകരിക്കൽ. ഫമൻ സഅമ അന്നഹു മുഅ്മിനുൻ, ഒരാൾ ഞാൻ മുഅ്മിനാണെന്ന് വാദിക്കുന്നു, വഖ്താറ ഹുക്മത്വാഗൂത്തി അലാ ഹുക്മില്ല, എന്നിട്ട് അള്ളാഹുവിൻ്റെ വിധിയേക്കാൾ ദുർമൂർത്തികളുടെ വിധിയെ അവൻ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നു, ഫഹുവ കാദിബുൻ ഫീ ദാലിക്, അതിലയാൾ കള്ളനാണ് വ്യാജനാണ്. വഹാദാ മിൻ ഇദ്ലാലി ശൈത്താൻ ഇയാഹും, ഇതാണ് പിശാജ് അവരെ വിദൂരമായ വഴിപഴപ്പിക്കൽ പഴപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്നും ഇത്തരം ആളുകളെ മുസ്ലിം സമുദായത്തിൽ മുസ്ലിം നാമധാരികളുടെ കൂട്ടത്തിൽ കാണാൻ സാധിക്കും. തങ്ങൾക്ക് അനുകൂലമാണെന്ന് കാണുമ്പോൾ മതപരമായ വിധികൾ സ്വീകരിക്കാൻ അവർ സന്നദ്ധരാകും, എന്നാൽ തങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കാണുമ്പോൾ ഭൗതികമായ നിയമങ്ങളെ അവർ പല അർത്ഥത്തിലും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അത് സ്വീകരിക്കാൻ അവർ സന്നദ്ധരാവുകയും ചെയ്യും. ആ വചനവുമായി ബന്ധപ്പെട്ട് മുഫസ്സിരീങ്ങൾ ആ നിലയിൽ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അലം തറ ഇലല്ലദീന യസ്ഉമൂന അന്നഹും آمنوا بما أنزل إليك بما أنزل إليك وما أنزل من قبلك يريدون أن يتحاكموا إلى الطاغوت وقد أمروا أن يكفروا به وَيُرِيدُ الشَّيْطَانُ أَن يُضِلَّهُمْ ضَلَالًا بَعِيدًا.
1: അവതരുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്ന കാര്യം ഇതാണ്, ഹാദ ഇൻകാറു മിൻ അല്ലാഹി അസ്സ വജൽ അലാ മൻ യദ്ദഇൽ ഈമാന ബിമാ അൻസല അല്ലാഹു അലാ റസൂലിഹി വഅലൽ അംബിയാഇൽ അഖദമീൻ.
0: തങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലിനെ ഇറക്കിയതിലും പൂർവ്വ നബിമാർക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളല്ല. അള്ളാഹു അതിനെ നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് യസ്ഉമൂന എന്ന് പറയാൻ കാരണം. അവർ വാദിക്കുകയാണ് ചെയ്യുന്നത്. വഹുവ മഅ ദാലിക യുരീദു തഹാക്കുമ ഫീ ഫസ്ലിൽ ഖുസൂമാത്തി ഇലാ ഗൈരി കിതാബില്ലാ വസുന്നത്തി റസൂലിഹി. ഇങ്ങനെ പറയുന്ന ആളുകൾ റസൂലുള്ളാഹിക്ക് ഇറക്കിയതിലും മുമ്പ് അവതരിക്കപ്പെട്ടത് ഞങ്ങൾ വിശ്വസിക്കുന്നു പറഞ്ഞിരിക്കുന്ന ആളുകൾ, അവർ അള്ളാഹുവിൻ്റേതല്ലാത്ത വിധികളിലേക്കാണ് വിധി തേടിപ്പോകുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിധിയല്ല അവർ ആഗ്രഹിക്കുന്നത്. കമാ ദുക്കിറ ഫീ സബബി നുസൂരി ഹാദിഹിൽ ആയ അന്നഹ ഫീ റജുലിൻ മിനൽ അൻസാരി വ റജുലിൻ മിനൽ യഹൂദ്. ചില തഫ്സീറിൽ കാണാൻ സാധിക്കും, ഇബ്നു കസീർ റഹ്മഹുള്ള ഉദ്ധരിക്കുകയാണ്, ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലമായി പറയപ്പെടുന്നു, ഒരു യഹൂദിയും ഒരു അൻസാരിയും തമ്മിൽ ഒരു വാഗ്വാദമുണ്ടായി. ഫജഅല യഹൂദിയു യഖൂൽ ബൈനി വ ബൈനക മുഹമ്മദ്, അങ്ങനെ യഹൂദി പറഞ്ഞു നമുക്ക് മുഹമ്മദിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ വിധി സ്വീകരിക്കാം, എൻ്റെയും നിൻ്റെ ഇടയിൽ മുഹമ്മദ് നബിയെ വിധികർത്താവായി സ്വീകരിക്കാം. വദാഖ യഖൂൽ ബൈനി വ ബൈനക കഅബ് ബിൻ അഷ്റഫ്, അപ്പോൾ അൻസാരിയായ മനുഷ്യൻ പറഞ്ഞു അല്ല, യഹൂദി നേതാവായ കഅബ് ബിൻ അഷ്റഫിൻ്റെ വിധി നമുക്ക് സ്വീകരിക്കാം. വഖീല ഫീ ജമാഅത്തി മിനൽ മുനാഫിഖീന, മറ്റൊരു അഭിപ്രായപ്രകാരം ഇത് ഒരു കൂട്ടം കപടവിശ്വാസികളുടെ കാര്യത്തിൽ അവതീർണമായതാകുന്നു എന്നാണ്. ഏതായിരുന്നാലും ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നവരെ ഇന്നും സമൂഹത്തിൽ കാണാൻ സാധിക്കും. തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ആരാണോ തങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ച് വിധിക്കുന്നത് അവരുടെ വിധി സ്വീകരിക്കാൻ അവർ സന്നദ്ധരാകും. അത് ഖുർആനിനും ഹദീസിനും വിരുദ്ധമായാൽ പോലും അത്തരം ത്വാഗൂത്തുകളുടെ വിധികൾ സ്വീകരിക്കാൻ അവർ സന്നദ്ധരായിരിക്കുമെന്നാണ് ആ വചനവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യം. തുടർന്നുള്ള ആയത്തിലും അതിൻ്റെ തുടർച്ചയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. 61-ാമത്തെ ആയത്തിൽ കാണാം, വഇദാ ഖീല ലഹും തആലൗ ഇലാ മാ അൻസലല്ലാഹു വഇലർ റസൂൽ റഅയ്തൽ മുനാഫിഖീന യസുദ്ദൂന അൻക സുദൂദ. വഇദാ ഖീല, പറയപ്പെട്ടാൽ, ലഹും അവരോട്, തആലൗ നിങ്ങൾ വരുവീൻ, ഇലാമ അൻസലല്ലാ അല്ലാഹു ഇറക്കിയതിലേക്ക്, ഇലർ റസൂൽ റസൂലിലേക്കും, റഅയ്ത നിനക്ക് കാണാം, അൽ മുനാഫിഖീന കപടവിശ്വാസികളെ, യസുദ്ദൂന അവർ തിരിഞ്ഞു പോകുന്നതായി, അൻക നിന്നെ വിട്ട്, സുദൂദൻ ഒരു തിരിയൽ. ഇതാണ് 61-ാമത്തെ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്നത്. അല്ലാഹു ഇറക്കിയതിലേക്കും റസൂലിലേക്കും വരുവീൻ എന്ന് അവരോട് പറയപ്പെട്ടാൽ നിന്നെ വിട്ട് ആ കപടവിശ്വാസികൾ ഒരു തിരിഞ്ഞു പോക്ക് പോകുന്നതായി നിനക്ക് കാണാം. അപ്പോൾ യഥാർത്ഥത്തിൽ ഖുർആനിനോടും ഹദീസിനോടും അല്ലെങ്കിൽ അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹമോ കൂറോ അല്ല അവരെ അത്തരം വിധി സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുന്നത്, മറിച്ച് തങ്ങൾക്ക് അനുകൂലമാണ് തോന്നുമ്പോൾ അവർ സ്വീകരിക്കാൻ സന്നദ്ധരായിരിക്കും, തങ്ങൾക്ക് പ്രതികൂലമാണെന്ന് തോന്നിയാൽ അവർ പുറങ്കാൽ കൊണ്ട് അത് ചവിട്ടിക്കളയും, തട്ടിമാറ്റിക്കളയുമെന്നാണ് ആ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. ഇദാ ഖീല ലിഹാ ഉലാ ഇൽ മുനാഫിഖീന, ഈ കപടവിശ്വാസികളോട് പറയപ്പെട്ടാൽ തആലൗ ഇലാ മാ അൻസലല്ലാഹ് ഫീ കിതാബിഹി മിനൽ ഹുക്മി, അള്ളാഹു തൻ്റെ ഗ്രന്ഥത്തിൽ ഇറക്കിയിരിക്കുന്ന വിധി അത് സ്വീകരിക്കാൻ നിങ്ങൾ ഇല റസൂലി റസൂലിലേക്ക് വരുവിൻ എന്ന് പറയപ്പെട്ടാൽ ലിയഹ്കുമ ബൈനക്കും ഫീ ഖിസാമിക്കും, നിങ്ങൾക്കിടയിലുള്ള ഈ തർക്കത്തിൽ അല്ല പറഞ്ഞതും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതും അവരുടെ വിധി നമുക്ക് സ്വീകരിക്കാമെന്ന് പറഞ്ഞാൽ റഅയ്തഹും അവരെ നിനക്ക് കാണാം. അതാരുടെ അഭിസംബോധന? അയ്യുഹർ റസൂൽ, പ്രവാചകരെ, ആ കപടവിശ്വാസികളെ താങ്കൾ കാണാം. യുഅരിദൂന അൻക, താങ്കളിൽ നിന്ന് അവർ അകന്നു പോകും, അവഗണിച്ച് കളയും. ഇല തഹാക്കുമി ഇലാ ഗൈരിക, ഇഅറാദൻ, മറ്റുള്ളവരുടെ വിധി സ്വീകരിക്കാൻ വേണ്ടി താങ്കളെ അവർ അവഗണിക്കും. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. അതാണ് വഇദാ ഖീല ലഹും തആലൗ ഇലാ മാ അൻസലല്ലാഹ് വഇല റസൂലി റഅയ്തൽ മുനാഫിഖീന യസുദ്ദൂന അൻക സുദൂദ. ആ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇബ്നു കസീർ റഹ്മഹുല്ലാ വിശദീകരിച്ചതും അതേ കാര്യം തന്നെയാണ്. വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, വഹാഉലൈ ബിഖിലാഫിൽ മുഅ്മിനീന അല്ലദീന ഖാലല്ലാഹു ഫീഹിം, സൂറത്തു നൂറിൽ അള്ളാഹു അവരെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതിൽ 51-ാമത്തെ ആയത്തിൽ, ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലി ലിയഹ്കുമ ബൈനഹും ഐ യഖൂലു സമിഅ്നാ വഅതഅ്നാ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഈ കപടന്മാരിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി സത്യവിശ്വാസികളായ ആളുകൾ അവരെ അള്ളാഹുവിലേക്കും റസൂലിലേക്കും വിളിച്ചാൽ അവരുടെ നിലപാട് എന്തായിരിക്കുമെന്നാണ് 51-ാമത്തെ ആയത്തിൽ സൂറത്തു നൂറിൽ അള്ളാഹ് വ്യക്തമാക്കുന്നത്. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന, തീർച്ചയായും മുഅ്മിനീങ്ങളുടെ വാക്ക് ഇത് മാത്രമായിരിക്കും. ഏത്? ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി, അള്ളാഹുവിലേക്കും അവൻ്റെ ദൂതനിലേക്കും അവർ വിളിക്കപ്പെട്ടാൽ. എന്തിനു വേണ്ടി? ലിയഹ്കുമ ബൈനഹും, അവർക്കിടയിൽ വിധി കൽപ്പിക്കാൻ വേണ്ടി, തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി. കണ്ടോ, അള്ളാഹുവിലേക്കും റസൂലിലേക്കും വിളിച്ചാൽ സത്യവിശ്വാസികളുടെ നിലപാട് എന്തായിരിക്കും? ലിയഹ്കുമ ബൈനഹും, ഐ യഖൂലു, അവർ പറയും, സമിഅ്നാ, ഞങ്ങൾ അത് കേട്ടിരിക്കുന്നു, വഅതഅ്നാ, ആ വിധി, അള്ളാഹുവിൻ്റെ വിധിയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിധിയും ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. അള്ളാഹു പറയാണ്, വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാകുന്നു വിജയികൾ. അള്ളാഹു അത്തരം വിജയികളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നേരെ മറിച്ച് തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, തങ്ങളുടെ വിദണ്ഡവാദങ്ങൾക്ക് വേണ്ടി, തങ്ങളുടെ സ്വന്തം ചിന്താഗതികൾക്ക് വേണ്ടി ഖുർആനിന് വിരുദ്ധമായ, ഹദീസുകൾക്ക് വിരുദ്ധമായ ആശയങ്ങൾ സ്വീകരിക്കുന്നവരെ, നിങ്ങൾ പ്രമാണത്തിലേക്ക് മടങ്ങി വരുമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രമാണം ഇതാണ് എന്ന് വാദിക്കുന്ന അത്തരത്തിലുള്ള ആളുകളെ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ മുഅ്മിനീങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട് എപ്രകാരമായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തു നൂറിലെ 51-ാമത്തെ ആയത്തിൽ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ നിലപാട് സ്വീകരിക്കുന്നവരാകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. തുടർന്ന് 62-ാമത്തെ ആയത്ത്, ഫകൈ

0: يحلفون بالله يحلفون بالله إن أردنا إن أردنا إلا إحسانا وتوفيقا. فكيف എന്നാൽ എങ്ങനെയായിരിക്കും ഇത് അസ്വാബത്തുഹും അവർക്ക് ബാധിച്ചാൽ മുസീബത്തുൻ വല്ല ബാധയും ബിമാ ഖദ്ദമത് ഐദീഹിം അവരുടെ കൈകൾ മുമ്പ് ചെയ്തു വെച്ചത് കൊണ്ട് സുമ്മജാഊക പിന്നെ അവർ നിന്റെ അടുക്കൽ വരും യഹ്ലിഫൂന സത്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സത്യം ചെയ്ത് പറഞ്ഞുകൊണ്ട് ബില്ലാ അള്ളാഹുവിൻ്റെ പേരിൽ ഇൻ അറദന ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല ഇല്ല ഇഹ്സാനൻ നന്മ ചെയ്യലല്ലാതെ വ തൗഫീഖ യോജിപ്പിക്കലും അല്ലാതെ. ഇതാണ് 62-ാമത്തെ ആയത്ത്. എന്നാൽ അവരുടെ കരങ്ങൾ മുൻ ചെയ്തു വെച്ചത് നിമിത്തം അവർക്ക് വല്ല വിപത്തും ബാധിച്ചാൽ എങ്ങനെയായിരിക്കും, അതാണ് ഫകൈഫ എന്ന് ചോദിച്ചത്. പിന്നീട് ഞങ്ങൾ നന്മ വരുത്തലും യോജിപ്പിക്കലുമല്ലാതെ മറ്റൊന്നും ഉദ്ദേശിച്ചിട്ടില്ലെന്ന് അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് അവർ നിന്റെ അടുക്കൽ വരികയും ചെയ്താൽ എങ്ങനെയായിരിക്കും അവസ്ഥ, അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ആളുകൾ അവരുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തും വളച്ചൊടിച്ചുകൊണ്ട് സംസാരിക്കാൻ അവർ സന്നദ്ധരായിരിക്കും അല്ലേ. ഒരു പ്രാവശ്യം പറഞ്ഞതിന് തീർത്തും വിരുദ്ധമായിക്കൊണ്ട് അവർ സംസാരിക്കും, അതിനൊക്കെ അവർ ദുർന്യായങ്ങൾ നിരത്തുകയും ചെയ്യും. ആ വചനവുമായി ബന്ധപ്പെട്ട് തഫ്സീറിൽ കാണാം, ഫകൈഫ യകൂനു ഹാലൽ മുനാഫിഖീന ഇദാ ഹദസത് ലഹും മസ്വാഇബുൻ ബിസബബി മർതകബൂഹു മിനദ്ദുനൂബി. അവർ ചെയ്ത തെറ്റിന്റെ കാരണമായി വല്ല വിപത്തും അവരെ ബാധിച്ചാൽ സുമ്മജാഊക എന്നിട്ടവർ നിന്റെ അടുക്കൽ വരും, അയ്യുഹർ റസൂൽ പ്രവാചകരെ, മുഅ്തദിരീന ഇലൈക യഹ്ലിഫൂന ബില്ലാ താങ്കളോട് അവർ ഒഴികഴിവ് പറഞ്ഞുകൊണ്ടാണ് വരിക, അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്ത് പറഞ്ഞുകൊണ്ട് അല്ലേ. വിപത്ത് ബാധിച്ചാൽ അള്ളാഹു റസൂലിൻ്റെ അടുക്കിലേക്ക് അവർ മടങ്ങി വരും. എന്നിട്ട് അവരെന്താ പറയാ, മാ ഖസദന ബി തഹാകുമിന ഇലാ ഗൈരിക നബിയെ നിങ്ങളല്ലാത്ത ഒരാളിൽ നിന്ന് ഞങ്ങൾ വിധി സ്വീകരിച്ചത് അത് ഞങ്ങൾ ദുരുദ്ദേശത്തോടു കൂടിയല്ല, ഇല്ലാ അൽ ഇഹ്സാന വത്തൗഫീഖ ബൈനൽ മുതനാസിഈൻ പരസ്പരം ഭിന്നിച്ചു നിൽക്കുന്ന ആളുകൾക്കിടയിൽ യോജിപ്പുണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ്, നന്മ വരുത്താൻ വേണ്ടി മാത്രമാണെന്നവർ പറയും. വഹും കാദിബൂന ഫീ ദാലിക് യഥാർത്ഥത്തിൽ അവരാ പറയുന്നത് കളവാകുന്നു. ഫഇന്നൽ ഇഹ്സാന ഹുവ ഫീ തഹ്കീമി ശറഇല്ലാ അലാ ഇബാദിഹി അല്ലാഹു തൻ്റെ ദാസന്മാർക്ക് നൽകിയ മതനിയമങ്ങൾ സ്വീകരിക്കലാണ്, ആ വിധി അംഗീകരിക്കലാണ് യഥാർത്ഥത്തിൽ ഇഹ്സാൻ. അതല്ലാതെ ഇവരുടെ ഈ നിലപാടല്ല ഇഹ്സാൻ എന്ന് ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഫസ്സിങ്ങൾ വ്യക്തമാക്കുന്നു. തീർച്ചയായും ഇത്തരം നിലപാടുകൾ സത്യവിശ്വാസികൾക്ക് ഭൂഷണമേ അല്ല, സത്യസന്ധമായ നിലപാട് സ്വീകരിക്കലാണ്. ഏത് സന്ദർഭത്തിലും സത്യവിശ്വാസികളുടെ മാർഗം അള്ളാഹുവിൻ്റെ അധ്യാപനങ്ങളെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അധ്യാപനങ്ങളെ പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കുന്ന ആളുകളാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ. അവർക്കാണ് ഇഹലോകത്തും പരലോകത്തും വിജയം നേടാൻ സാധിക്കുക. അത്തരത്തിലുള്ള വിജയികളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. സൂറത്തു നിസാ 60 മുതൽ 62 വരെയുള്ള വചനങ്ങളെക്കുറിച്ചാണ് മുഹമ്മദ് കുട്ടി സലഫി ക്ലാസ് എടുത്തിട്ടുള്ളത്.
2: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
1: മുസ്ലിം നമ്മളെ അധ്യാപകരായ അവരുടെ വീട്ടിൽ ഒരു സൽക്കാരത്തിന് ക്ഷണിച്ചപ്പോൾ അവിടെ നമ്മളൊരു സുഹൃത്ത്, അവർക്ക് ഇതിൻ്റെ വസ്ത്രധാരണക്കുറിച്ച് അറിയില്ല. അപ്പോൾ അവിടുത്തെ ആൾ എന്നോട് പറഞ്ഞു, എന്താ നിങ്ങളെ വസ്ത്രം ഇങ്ങനെ പിന്നെ മുട്ടിന് താഴെ ഇങ്ങനെ ഞെരിയാനക്ക് മുകളിൽ ഒരുപാട് ഉയർന്നു കിടക്കുന്നു. അപ്പോൾ കൂടെയുള്ള നമ്മുടെ ഒരു മുസ്ലിം അധ്യാപകൻ അദ്ദേഹം പിന്നെ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നാൽ അവൻ്റെ അനിയൻ്റെ ഫാൻതിട്ട് വന്നതാണ്. ആ സമയത്ത് നമ്മളെന്ത് പ്രതികരിക്കും? ഒന്ന് അയാൾ അഡ്ജസ്റ്റ് ചെയ്തു എന്നാണ്, അനിയൻ്റെ ഫാൻതിട്ട് വന്നാണ്. കൂടെയുള്ള നമ്മുടെ കുറേ കൂട്ടുകാരുണ്ട്, ഒക്കെ മുസ്ലിം സഹോദരങ്ങളാണ്. അവരിത് കേട്ട് ചിരിച്ചു. ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിലാണ് ഇസ്ലാം പിന്നെ പ്രവാചകൻ സുലാസമ കൽപ്പിച്ച ഈ കൽപ്പന പാലിക്കുന്ന നമ്മളുള്ളത്. നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യണം? നമ്മളവിടെ പ്രതികരിക്കാതിരുന്നാൽ എന്താണ് ഇസ്ലാമിൻ്റെ തത്വമെന്ന് അറിയാതെ പോകും. അവർ ആ മുസ്ലിം സഹോദരനായതുകൊണ്ട് ആ സഹോദരന് എന്താണ് ഇതിൻ്റെ വശം എന്നറിയാതെ പോകും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അവിടെ പിന്നെ ചില ആളുകൾക്ക് എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്ത് മിണ്ടാതെ പോകും. പക്ഷെ അത് പാടില്ല. കാരണം അള്ളാഹുവിൻ്റെ ദീനിനെ പ്രവാചകൻ പഠിപ്പിച്ചൊരു നിയമത്തെ പിന്നെ കളിയാക്കപ്പെടുകയോ അല്ലെങ്കിൽ എതിർക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ പറയേണ്ട നിലപാട്, ദീനിനെക്കുറിച്ച് ഒന്ന് മുസ്ലിം സഹോദരങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുക, മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞു, ഇതെൻ്റെ അനിയൻ്റെ വസ്ത്രമല്ല, എൻ്റെ പ്രവാചകൻ വസ്ത്രം ധരിക്കുമ്പോൾ പുരുഷന്മാർ ഞെരിയാണുക്ക് മുകളിൽ ധരിക്കണം, ഇല്ലെങ്കിൽ മാസ് ഫല മിനൽ കബൈനി ഫിന്നാർ മിനൽ ഇസാരി മിനന്നാർ എന്നൊക്കെ ഹദീസിൽ കാണാം. ഞെരിയാണുക്ക് താഴെ വസ്ത്രം ധരിക്കുന്നത് നരകത്തിലാണ് എന്ന്. അപ്പോൾ ഞാനത് തിരുത്തി കൊടുത്തു. എന്നിട്ട് പ്രവാചകൻ്റെ കൽപ്പന ഇതാണ്. അപ്പോൾ ആ സഹോദരൻ ചോദിച്ചാൽ, അങ്ങനെയാണെങ്കിൽ ബെർമൂഡ ഇട്ടാൽ പോരെ? അപ്പോഴും അപ്പോൾ കൂട്ടുകാരൊക്കെ ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, മുട്ടിന് താഴെ ഞെരിയാണിക്ക് പിന്നെ ഞെരിയാണിയുടെ മധ്യത്തിലായിക്കൊണ്ടാണ് ഇസ്ലാമിലെ വസ്ത്രം, പുരുഷന്മാരുടെ വസ്ത്രം ഏറ്റവും നല്ല വസ്ത്രം എന്ന് പ്രവാചകൻ സന്ദേശം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരാൾക്ക് വേണമെങ്കിൽ ഞെരിയാണി. അപ്പോൾ ഇവരൊന്നും ധരിക്കുന്നില്ലല്ലോ, എന്താ നീ മാത്രം ഇങ്ങനെ? അപ്പോൾ നമ്മൾ പറയേണ്ടത് എന്താ? ഇസ്ലാമിൽ ഒരാൾ ആ നിയമം പാലിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, പക്ഷേ ഇസ്ലാമിലെ നിയമം ഇതാണ്, പ്രവാചകൻ പറഞ്ഞത് ഇതാണ്, അത് ഞാൻ സ്വീകരിക്കുകയും എനിക്കതിൻ്റെ പ്രതിഫലം വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ഞാനിങ്ങനെ നടക്കുന്നു. അത് പാലിക്കാത്തവർ ഉണ്ടാകാം, അതല്ല പിന്നെ ഇസ്ലാമിലെ ഒരാളെ നോക്കിയിട്ടല്ല ഇസ്ലാം പിന്നെ ഇസ്ലാമിലെ നിയമങ്ങൾ പറയേണ്ടത്, അത് പ്രവാചകൻ്റെ കൽപ്പനകളാണ് എന്ന് അത് പറഞ്ഞു കൊടുത്തൊരു അനുഭവം എനിക്ക് മുമ്പുള്ള ഒരു സംഭവം ഓർമ്മയുണ്ട്.
3: തീർച്ചയായും പിന്നെ നമ്മുടെ സലാം സുലാഹിയുടെ അനുഭവം, അദ്ദേഹം പഠിക്കുന്ന സമയത്ത് ഇസ്ലാമിക വസ്ത്രധാരണത്തെക്കുറിച്ച് ഒരു മുസ്ലിമായ സുഹൃത്ത് ചോദിക്കുമ്പോൾ കൂടെയുള്ള ആളുകൾ അത് ഇങ്ങോട്ട് മാനേജ് ചെയ്യാനുള്ള സംസാരമാണ് നടത്തിയത്. തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മുസ്ലിങ്ങളാവുക എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, പിന്നെ അള്ളാഹുവും അവൻ്റെ പ്രവാചകനും പറഞ്ഞ കാര്യങ്ങൾ സമ്പൂർണമായ മനസ്സോടുകൂടി അതനുസരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു മുസ്ലിം ഒരു വിശ്വാസി എന്നതിൻ്റെ അടയാളം. അപ്പോൾ അത് വസ്ത്രധാരണ രീതി മറ്റു ഏത് കാര്യത്തിലും ഒരാൾക്ക് ഇസ്ലാം ആരെയും നിർബന്ധിക്കണമെന്നില്ല, ബലം പ്രയോഗിക്കണില്ല. പക്ഷേ ഇസ്ലാം ആയിക്കഴിഞ്ഞാൽ, മുസ്ലിം ആയാൽ പിന്നെ എന്ത് ചെയ്യണം? ഇസ്ലാം പറഞ്ഞത് അനുസരിച്ച് ഉൾക്കൊണ്ട് ജീവിക്കണം. അപ്പോൾ നമ്മൾ മുസ്ലിങ്ങൾ സത്യത്തിൽ നമ്മൾ അള്ളാഹുവും അവൻ്റെ പ്രവാചകനും നമ്മളെ പഠിപ്പിച്ച വസ്ത്രധാരണ രീതി, നമ്മുടെ ശരീരത്തിൻ്റെ പ്രകൃതി, നമ്മുടെ സംസാര രീതി എല്ലാം അതിലഭിമാനമുള്ളവരാകണം നമ്മൾ വിശ്വാസികൾ എന്നുള്ളതാണ് തീർച്ചയായും ഇന്നത്തെ ഈ അനുഭവത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പാഠം. കാരണം ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ ഗൗരവപൂർവ്വം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്.
1: അപ്പം ഞാൻ പറഞ്ഞ ഹദീസ് കണ്ടില്ലേ, പരലോകത്ത് വരുമ്പോൾ റബ്ബ് സംസാരിക്കണം, മാത്രമല്ല റബ്ബ് നമ്മിലേക്ക് ശരിക്കും നോക്കണം കാരുണ്യത്തോടുകൂടി, മാത്രമല്ല നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മളെ സുരക്ഷിതരാക്കണം. ഇത് മൂന്നും ഇല്ല എന്ന് മാത്രമല്ല കഠിനമായ ശിക്ഷ. അത് പലരും പറയും നിസ്സാരമല്ലേ, ഒരു വസ്ത്രമോ അതിൻ്റെ പേരിലോ. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റ് കിടക്കുമ്പോൾ ആ സമയത്ത് ഉപദേശിക്കാൻ വന്ന ഒരു യുവാവിനോട് ഉമർ റളിയല്ലാഹു അൻഹു ആ വേദനയിൽ മരണശയ്യയിൽ കിടക്കുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു നിന്റെ വസ്ത്രം ഉയർത്തു, പരലോകത്ത് നിനക്കതാണ് ഖൈർ. അവിടെ പോലും ഉപദേശങ്ങൾ ഒഴിവാക്കാതെ അദ്ദേഹം എന്താണ് ആ ദീനിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കുന്നു.
3: തീർച്ചയായും
1: പരലോക രക്ഷയാണ് നമ്മുടെ മാർഗം, അതുപോലെ പ്രവാചകൻ്റെ കൽപ്പനകളാണ് നമ്മൾ പൂർണ്ണമായും സ്വീകരിക്കേണ്ടത്.
4: ഇൻഷാല്ലാ നമുക്ക് ഇനി പിന്നെ മധുരം ഖുർആനിലേക്ക് നമ്മൾക്ക് കാതോർക്കാം. അധ്യായം 3 സൂറ ആലി ഇംറാനിലെ 16 മുതൽ 27 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ കേൾക്കുന്നത്. അബ്ദുറഹ്മാൻ അൽ ഉസ്സിയുടെ ഖിറാത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇൻഷാല്ലാ ആ ഖിറാത്ത് നമുക്ക് കാതോർക്കാം.
5: ബിസ്മില്ലാഹിർ റഹ്മാൻ

0: الحي وترزق من تشاء بغير حساب.
1: ما شاء الله. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം ഏതൊരാളെയും പോലെ നമുക്ക് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു അനുഭൂതി ഉണ്ടാക്കുന്ന
2: പീസ് റേഡിയോ നേർരേഖ. നല്ല സ്വഭാവത്തിന് നാല് കാര്യങ്ങൾ. വിഷയം അവതരിപ്പിച്ച് നമ്മോടൊപ്പം ചേരുന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു നല്ല വ്യക്തിത്വത്തെ ഉണ്ടാക്കി തീർക്കാൻ പറ്റും. നല്ലൊരു വ്യക്തിയാവണം, മറ്റുള്ളവർക്ക് ആകർഷണീയമായ രൂപത്തിൽ ജീവിക്കണം, എന്നെ എല്ലാവരും ഇഷ്ടപ്പെടണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒരു നല്ല സ്വഭാവ രൂപീകരണത്തിന് നമ്മൾ സ്വയം സന്നദ്ധനാണോ എന്നതാണ് ഏറ്റവും പ്രധാനം. സ്വഭാവങ്ങൾ രണ്ട് വിധമുണ്ട്. നമുക്ക് ജന്മനാ കിട്ടുന്ന ഗുണകരവും ദോഷകരവുമായ കുറേ ഹാബിറ്റുകൾ നമുക്ക് ചിലപ്പോൾ ജന്മസിദ്ധമായി കിട്ടാം, ചിലതൊക്കെ നമ്മൾ നേടിയെടുക്കുന്നതും ഉണ്ടാവാം. എന്തായിരുന്നാലും ഒരു വിശ്വാസത്തിൻ്റെയും ദീനിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മുടെ സ്വഭാവങ്ങളെ എങ്ങനെ നമുക്ക് നന്നാക്കി തീർക്കാം എന്നതിന് നിർദ്ദേശിക്കപ്പെട്ട നിർദ്ദേശങ്ങൾ ഒന്നാണ് കെഫുൽ ആദാ. ഏറ്റവും ഒരു നല്ല സ്വഭാവ രൂപീകരണത്തിൻ്റെ ഏറ്റവും ഒന്നാമത്തെ ശ്രദ്ധ വേണ്ടത് കെഫുൽ അദ എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്കൊരു ദ്രോഹത്തെ തടുക്ക. ഇയാളിൽ നിന്ന് എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി, ഇയാളിൽ നിന്ന് ഇങ്ങനെ വാക്ക് ഞാൻ കേൾക്കേണ്ടി വന്നു, ഇയാൾ ഇങ്ങനൊരു വിഷമം എനിക്കുണ്ടാക്കി എന്നൊരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മളെ പറ്റിയ ആളുകൾക്ക് ഉണ്ടാവരുത്. അതാണ് ഉപദ്രവങ്ങളെ തടുക്ക്. നമ്മുടെ വീട്ടിലൊരു പറമ്പോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സാന്നിധ്യമോ നമ്മുടെ ഒരു ഇരുത്തമോ നമ്മുടെ ഒരു കമൻറ്റോ ഒന്നും മറ്റുള്ളവർക്കൊരു ഉപദ്രവം മാനസികമായോ ശാരീരികമോ വരുത്താത്ത ഒരു വ്യക്തി, അയാൾ നല്ല ആളാണ്, അയാൾ നല്ലൊരു സ്വഭാവത്തിൻ്റെ ഉടമസ്ഥനാണ്. രണ്ടാമത്തെ കാര്യം വബദ്ലുന്നത. ബദ്ലുന്നത എന്ന് പറഞ്ഞാൽ നമ്മൾ ഔദാര്യം ചെയ്യാം, ചിലവഴിക്കാം. നമ്മുടെ സമ്പത്ത് നല്ല കാര്യങ്ങൾക്ക് നിർലോഭമായി കൊടുക്കാനുള്ള സന്മനസ് ഏറ്റവും പ്രധാനമാണ്. നമ്മൾ ബന്ധപ്പെടുന്ന പള്ളിയിൽ, നമ്മൾ ബന്ധപ്പെടുന്ന പൊതുസ്ഥാപനങ്ങളിൽ, നമ്മുടെ അയൽപക്കത്ത് ജീവിക്കുന്നവർക്ക്, നമ്മളുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക്, സഹപ്രവർത്തകർക്ക്, ആർക്കും ചിലവഴിക്കാൻ നമുക്ക് മടിയില്ലാതിരിക്കാം. ഒരാൾ എത്ര നല്ല ആളാണെങ്കിലും പിശുക്കനാണെങ്കിൽ, എന്തിലും സമ്പത്തിൽ ഭയങ്കര പിശുക്ക് കാണിക്കുന്ന ഒരാളാണെങ്കിൽ ഇങ്ങനെ അയാളെ സ്നേഹിക്കാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. അതുകൊണ്ട് ചിലവഴിക്കാം, നൽകുക, അതൊരു നല്ല മനസ്സിനും ഒരു നല്ല വ്യക്തിക്കും മാത്രമേ പറ്റൂ. എന്തെങ്കിലും ഒന്ന് സ്നേഹം, ഒരു മിഠായി എങ്കിലും സ്നേഹപൂർവം നമുക്ക് സമ്മാനിക്കുന്ന ഒരാളെ നമ്മളെങ്ങനെ വിസ്മരിക്കും? അപ്പോൾ നൽകുക, നാം മറ്റുള്ളവർക്ക് നൽകുന്നവരാവുക, നല്ലൊരു സ്വഭാവത്തിൻ്റെ സൃഷ്ടിക്ക് ആവശ്യമായ രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത് വസ്സബറു അലൽ അദ. എന്തെങ്കിലും പ്രതികൂലത വരുമ്പോഴുണ്ടാകുന്ന പ്രതികരണങ്ങളാണ് നമ്മൾ മോശക്കാരനാക്കുന്നത്. ഹോട്ടൽ കയറിയാൽ ക്യാഷിൽ പോയി പ്രശ്നം ഉണ്ടാക്കുക, ബസ് കയറിയാൽ കണ്ടക്ടറോട് പ്രശ്നം ഉണ്ടാക്കുക, എവിടെയും എവിടെ ചെന്നാലും അവിടെ ഒരു പ്രശ്നക്കാരനാവുക. നമ്മളതിന് പ്രതികരണമെന്നോ സത്യം പറയുന്നവനെന്നോ തിന്മയ്ക്കെതിരെ പ്രതികരിക്കുന്നവനെന്നോ അല്ലെങ്കിൽ കണ്ടത് പറയുന്നവനെന്നോ ഒക്കെ ന്യായങ്ങൾ നമ്മൾ സ്വീകരിച്ചാലും നമ്മളൊരു കച്ചറ ആളാണ്. അതായത് നമുക്ക് വരുന്ന ഉപദ്രവങ്ങളിൽ നമുക്ക് ക്ഷമ വേണം. ഒരു ക്യൂവിൽ നിൽക്കാൻ പറ്റില്ല, ഒരു ക്ഷമിച്ച് നിൽക്കാൻ പറ്റില്ല, ഒരു കാര്യം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, മനസ്സിലായി? ഒരാളെ രണ്ട് പ്രാവശ്യം വിളിക്കാൻ കഴിയൂല, അപ്പോഴേക്കും ദേഷ്യം പിടിക്കും. അങ്ങനത്തെ ഒരു വ്യക്തി എങ്ങനെയാണ് ഒരു നല്ല വ്യക്തിയായി തീരുക? അപ്പോൾ നമുക്ക് വരുന്ന ഉപദ്രവങ്ങളിൽ എന്ത് ചെയ്യുക, ക്ഷമിക്കുക. എങ്കിൽ തന്നെ നമുക്ക് കുറേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മക്കളായാലും ഭാര്യയായാലും ഭർത്താവായാലും സഹപ്രവർത്തകരായാലും ആരാണെങ്കിലും നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ നമ്മൾ തൽക്കാലം ക്ഷമിക്കുക. മൂന്നാമത്തെ അതാണ്. നാലാമത്തെ കാര്യം എന്താണ്? പിന്നെ അൽവജുഹു തൊലിഖ്, നല്ല മുഖപ്രസന്നത. കഴിയുന്നതും നമ്മുടെ മുഖത്ത് എന്ത് ചെയ്യുക, ഒരു പ്രസന്നത, ഒരു പുഞ്ചിരി വരുത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരു നല്ല സ്വഭാവത്തിൻ്റെ ഉടമസ്ഥനാവാൻ നമുക്ക് കഴിയും എന്നാണ് മനസ്സിലാവുന്നത്. കാരണം സ്വഭാവ ഗുണങ്ങൾക്ക് അത്രയും വലിയ പ്രാധാന്യം ഇസ്ലാം നൽകിയിട്ടുണ്ട്. വഹാലിക്ക് നാസ, ജനങ്ങളോട് നീ എപ്പോഴും എന്ത് ചെയ്യണം, പെരുമാറണം. എങ്ങനെ? നല്ല സ്വഭാവത്തോടു കൂടെ. നല്ല സ്വഭാവത്തോടു കൂടെയാണ് ആളുകളോട് പെരുമാറേണ്ടത് എന്ന് പറയുമ്പോൾ അതിനുള്ളൊരു ശ്രമമാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ആവശ്യമായിട്ടുള്ളത്. നല്ല സ്വഭാവമുള്ളവരെ ആരും ഇഷ്ടപ്പെടും. നാളെ പരലോകത്ത് ഏറ്റവും അധികം ഉപകാരപ്പെടുന്നൊരു അമൽ പ്രവർത്തനം ഏതാണെന്ന് ചോദിച്ചപ്പോൾ സ്വഭാവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരം നല്ല സ്വഭാവ ഗുണങ്ങളെ സ്വീകരിക്കുവാനും നല്ലവരായി തീരുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
2: മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ നേർരേഖ. നല്ല സ്വഭാവത്തിന് നാല് കാര്യങ്ങൾ. അവതരണം പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.

0: Space Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840-www.peaceradio.com.
1: ഒരു ചരിത്രം ഓർമ്മ വരികയാണ്. ഇമാം ബുഖാരി തന്റെ സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ച ഒരു സംഭവം, അതിമനോഹരമായ ഒരു സംഭവം. ഓരോ മനുഷ്യനും അവൻ്റെ ജീവിതത്തിൽ തീർച്ചയായും ഗൗരവകരമായ ചില കാഴ്ചപ്പാടുകൾ അവനുണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സംഭവം. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറെ പ്രിയങ്കരനായ ഒരു സ്വഹാബിയായിരുന്നു. ഓ, നബിക്ക് നല്ല ഇഷ്ടമായിരുന്നു അദ്ദേഹത്തെ. പല യുദ്ധങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ നിയോഗിച്ചിരുന്നു. അങ്ങനൊരു യുദ്ധത്തിന് വേണ്ടി അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുവാദം ചോദിച്ചു പോയി. യുദ്ധം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അന്ന് ആ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇസ്ലാമികമായ നിയമങ്ങളും യുദ്ധവുമായി ബന്ധപ്പെട്ട നിബന്ധനകളൊക്കെ പാലിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധം കൂടിയാണ്. പക്ഷേ എന്നിരുന്നാലും ഒരു നല്ല ഒരു ശക്തനായ ഒരു എതിരാളി ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ ആക്രമിക്കുകയാണ്. അങ്ങനെ അവർ തമ്മിൽ മൽപ്പിടുത്തം നടന്നു. അവസാനം ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു അയാളെ മലർത്തിയടിച്ചു. അപ്പോൾ ഇയാൾ എനിക്ക് കീഴ്പ്പെട്ടിട്ടുണ്ട് എന്ന് ബോധ്യമായി. അങ്ങനെ യുദ്ധത്തിൻ്റെ അവസാന അവരുടെ മൽപ്പിടുത്തത്തിൻ്റെ അവസാനത്തിൽ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ആ ശത്രുവിനെ വധിക്കാൻ ഒരുങ്ങി. അപ്പോൾ ഇയാളുടെ നെഞ്ചിന്മേൽ കയറിയിരിക്കുകയാണ് ഉസാമത്ത് റളിയല്ലാഹു. അപ്പോൾ ആ സമയത്ത് ഇയാൾ പെട്ടെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, അള്ളയല്ലാതെ ആരാധനക്കർഹനില്ല എന്നയാൾ വിളിച്ചു പറഞ്ഞു.
2: പിടിക്കപ്പെട്ട സമയത്ത്
1: വധിക്കപ്പെടുന്നതിൻ്റെ തൊട്ടു മുമ്പ്. അപ്പോൾ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹുവിന് സ്വാഭാവികമായും ചിന്തിച്ചു, ഇയാൾ എൻ്റെ ആയുധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു കളവ് പറഞ്ഞതായിരിക്കാം.
2: തീർച്ചയായും അങ്ങനത്തെ ഒരു സാധ്യത അതിലുണ്ടല്ലോ.
1: അങ്ങനെ അത് കൊലപ്പെടുത്തി.
2: ഇത് പറഞ്ഞതിന് ശേഷം
1: ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷവും യുദ്ധത്തിൽ വധിച്ചു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. എന്നിട്ട് നബിയോട് ആ വിഷയങ്ങളൊക്കെ പറഞ്ഞു. പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വിവർണമായി. അവിടുന്ന് ദേഷ്യപ്പെട്ടു. കോപത്തോടുകൂടി ഉസാമത്ത് റളിയല്ലാഹുവിനോട് ചോദിച്ചു, അല്ല ഉസാമ, ഖതൽതഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്? അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷവും നീ അയാളെ വധിച്ചോ? അപ്പോ ഉസാമത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതേ നബിയെ, ഇന്ന മക്കാന മുതഅവ്വിദൻ, അയാള് രക്ഷപ്പെടാൻ വേണ്ടിയായിരിക്കാലോ അത് പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ കൊലപ്പെടുത്തിയത്. വീണ്ടും നബി ചോദിച്ചു, ഖതൽതഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്? അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷം വീണ്ടും നീ അയാളെ കൊന്നു ഉസാമ. അപ്പൊ ഇത് വീണ്ടും വീണ്ടും നബി മൂന്നും നാലും തവണ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നബിയുടെ ഇതേ ചോദ്യം ആവർത്തനം കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് പേടിയായി.
2: ഉസാമത്ത്
1: ബിൻ സെയ്ദ് റളിയല്ലാഹു പേടിയായി. നബി വല്ലാതെ കോപിച്ചിട്ടുണ്ട്, നബി വല്ലാതെ ദേഷ്യപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ അവസാനം അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല്, അദ്ദേഹം ഖൗഫു മിനസ്സലാഹ്, എന്റെ വാളിനെ പേടിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതായിരിക്കൂല നബി. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, അഫല ശഖഖത അൻ ഖൽബിഹി ഫതഅലമ സാദിഖുൻ ഹുവ അംല, ജോ എന്റെ കൽബ് പിളർന്നു നോക്കിയിട്ടുണ്ടോ,
2: സത്യാണോ,
1: അവന്റെ ഹൃദയം നീ പിളർന്നു നോക്കിയിട്ടുണ്ടോ, അവൻ സത്യാണോ നുണയാണോ പറഞ്ഞത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് ഉൾക്കൊണ്ടുകൊണ്ടാണോ, അതല്ല നിന്റെ വാളിൽ നിന്ന് രക്ഷപ്പെടാനാണോ എന്ന് നിനക്ക് എങ്ങനെ അറിയാം, നീ എൻ്റെ അവൻ്റെ ഹൃദയം തുറന്നു നോക്കിയിട്ടുണ്ടോ? അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവമായിട്ട് താക്കീതോടുകൂടി അദ്ദേഹത്തോട് ചോദിക്കണം. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനും നബിനെ പരിചയപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടുക്കൽ ഞാൻ ഇല്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, ഞാൻ ജനിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വ്യത്യസ്ത റിപ്പോർട്ടുകളിൽ അങ്ങനെയൊക്കെ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ ഒരു വലിയ ഒരു ഗുണപാഠം അതിലൂടെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പകർന്നു നൽകുകയാണ്. ഒരു മനുഷ്യനെയും ദീനീപരമായി വിലയിരുത്താൻ മറ്റൊരാൾ പാടില്ല. പ്രത്യേകിച്ച് ഒരാളുടെ കർമ്മങ്ങൾ വിലയിരുത്താൻ, ഒരാളുടെ നിസ്കാരം വിലയിരുത്താൻ, ഒരാളുടെ ഇബാദത്ത് വിലയിരുത്താൻ, ഒരാളുടെ ഷഹാദത്ത് വിലയിരുത്താൻ മറ്റൊരാൾ തയ്യാറാകേണ്ടതില്ല, തയ്യാറാകാനൊട്ട് പാടുമില്ല. നമ്മൾ നമ്മുടെ തന്നെ ഇബാദത്തുകളും ഷഹാദത്തും കർമ്മങ്ങളും എത്ര കണ്ട് അതിന് മാർക്കുണ്ട് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് തന്നെ അറിയില്ല.
2: അതിനാണ് നമ്മൾ വേവലാതിപ്പെടേണ്ടത്. പക്ഷെ നമ്മുടെ വേവലാതി ബാക്കിയുള്ളവരുടെ ഈമാനിനെ കുറിച്ചാണ്, അത് ശരിയല്ല, അവൻ ഓക്കെ അല്ല, ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്നുള്ള ഒരു ഒരു ഭയങ്കര ഒരു സങ്കല്പമാണ് നമ്മളൊക്കെ. അത് മിക്കവാറും ഒരു ഒരു വലിയൊരു ദുരന്തത്തിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അതായത് നമ്മളെയാണ് ശരിക്കും എന്ത് ചെയ്യേണ്ടത്, ഹസിബു കബുലാൻ തുഹാസബു, നമ്മൾ നമ്മളെയല്ലേ വിചാരണ ചെയ്യേണ്ടത്. പക്ഷേ ഭൂരിഭാഗം ഇപ്പം നമ്മളടക്കമുള്ള ആളുകളുടെ ഒരു ഒരു ഇഷ്ട വിനോദമാണെന്ത്, മറ്റുള്ളവരെ വിചാരണ ചെയ്യുക എന്നുള്ളത്. അത് പ്രത്യേകിച്ച് ദീനിൽ കൂടിയാകുമ്പോൾ എന്തായിരിക്കും ആ ഒരവസ്ഥ.
1: മാത്രമല്ല പിന്നെ ഈ റമദാൻ കഴിഞ്ഞ അവസരമാണല്ലോ, റമദാനുമായി ബന്ധപ്പെട്ട് നേടിയെടുത്ത ഭയങ്കര ഈമാനികമായ ആവേശം ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അത്ര കണ്ടില്ലാത്ത അതല്ലെങ്കിൽ ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിയില്ല, അവരുടെ സാഹചര്യം എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ ചില ആളുകളെ പ്രത്യക്ഷത്തിൽ വിലയിരുത്തുകയും അവനെന്താ അങ്ങനെ, അവനെന്താ നിസ്കരിച്ചാല്, അല്ലെങ്കിൽ അവനെന്താണ് ഈ ബാത്ത് ചെയ്താല്, അവനോട് നേരിട്ട് ചോദിക്കൂല, ശരിക്കും നസീഹത്തോടു കൂടി അവനോട് സംസാരിക്കുകയും അവനോട് അത് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇത് അതൊന്നും ചെയ്യാതെ നാലാൾ കൂടിയിരിക്കുമ്പോൾ അതൊരു വിലയിരുത്തലാവുകയും ചില ആളുകൾക്ക് മാർക്കിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം പലപ്പോഴും നിലനിൽക്കുന്നുണ്ട്.
2: തീർച്ചയായും
1: വളരെ ഗൗരവമായി നമ്മൾ അറിയണം എന്നതുമായി ഇത് ബന്ധപ്പെട്ട ഒരു ചരിത്രമാണ് സ്വഹീൽ ബുഖാരിയിലൂടെ നമ്മൾ മനസ്സിലാക്കി.
3: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോയിൽ ഇനി ഇൻസൈറ്റ്. സ്ക്രീൻ ടൈം കാർന്നു തിന്നുന്ന മനുഷ്യ ജീവിതങ്ങൾ അവതരിപ്പിക്കുന്നത് അജ്മൽ ഫൗസാൻ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹാബത്തിഹി കുല്ലിഹിം അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ ബഹുമാനരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് പലപ്പോഴും വരും തലമുറയുടെ അല്ലെങ്കിൽ പുതുതലമുറയുടെ ഓരോ ശീലങ്ങളെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ആശങ്കപ്പെടാറുണ്ട്. വളർന്നു വരുന്ന ഒരു സമൂഹം, തലമുറ, ചെറിയ കുട്ടികൾ, അതിൽപ്പെട്ട ഒന്നാണ് അവരുടെ പ്രധാനമായി അവർ ഉപയോഗിക്കുന്ന അവരുടെ മൊബൈൽ ഫോൺ. മൊബൈൽ ഫോൺ തന്നെ ആകണമെന്നില്ല, ഇൻ്റർനെറ്റ് ആക്സസിബിളായ ഏതെങ്കിലും ഒരു ഡിവൈസ്, ടാബ്ലറ്റോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ പോലുള്ള ഒരാൾക്ക് ഇൻ്റർനെറ്റുമായി കണക്റ്റ് ചെയ്യാൻ കഴിയുന്ന, ഇൻ്റർനെറ്റിലെ കാര്യങ്ങൾ ആക്സസിബിളായ ഏതെങ്കിലും ഒരു ഉപകരണം, അതുമായിട്ടുള്ള അയാളുടെ ബന്ധം എന്നുള്ളത് ഇന്ന് എല്ലാവരും ആശങ്കയോടുകൂടി കാണുന്ന ഒന്നാണ്. വാസ്തവത്തിൽ നമ്മളെ മനുഷ്യരെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ക്യാൻസറിനെ പോലെ അല്ലെങ്കിൽ വലിയൊരു രോഗത്തെ പോലെ തന്നെയാണ് നമ്മൾ ഇന്ന് ഇതിനെയും കാണേണ്ടത്. ഈ പറയുന്ന ഞാനും നിങ്ങളും അടക്കം പലപ്പോഴും ഇത്തരത്തിലുള്ള ഉപകരണങ്ങളോട് നമ്മളൊന്നും അഡിക്റ്റഡ് അല്ല എന്ന് വിചാരിക്കുമ്പോൾ പോലും വാസ്തവത്തിൽ നമ്മളൊക്കെയും ഒരു പരിധിവരെ ഇതിന് അഡിക്റ്റഡായി പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഒന്ന്, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ഫോൺ ഉപയോഗങ്ങളെ, നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ എത്ര നേരം ഓൺലൈനിലായി തന്നെ തുടരുന്നു എന്നതിനെയൊക്കെ ഒന്ന് നമ്മളൊന്ന് വിലയിരുത്താൻ ശ്രമിച്ചാൽ, ഒന്ന് വിശകലനം ചെയ്താൽ, നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സിംഹഭാഗവും ഇതിനു വേണ്ടി വിനിയോഗിക്കുന്നു എന്നൊരു ദുഃഖ സത്യം, ഒരു പേടിപ്പെടുത്തുന്ന സത്യം നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. സാധാരണ ഒരു മനുഷ്യൻ പുതിയ കണക്കുകൾ പ്രകാരം ഒരു 3 മിനിറ്റ് പോലും മനുഷ്യന് അവൻ്റെ ഫോണുമായുള്ള ബന്ധം പിരിഞ്ഞിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. അതായത് ഒരു 3 മിനിറ്റിനുള്ളിൽ ഒരു മനുഷ്യൻ ഒരു ഓരോ 3 മിനിറ്റിനുള്ളിലും ഒരു 3 മിനിറ്റ് തുടർച്ചയായി ഫോണ് മാറ്റി വെച്ചുകൊണ്ടൊരു ജീവിതം അവന് സാധ്യമല്ല. ആവറേജ് കണക്കുകൾ നോക്കുമ്പോൾ അതിനുള്ളിൽ അവൻ ഫോണ് വെറുതെ എങ്കിലും ഒന്ന് തൊട്ട് നോക്കുകയോ അല്ലെങ്കിൽ അതൊന്ന് അൺലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അങ്ങോട്ടൊന്ന് പോയി നോക്കുകയോ ഒക്കെ ചെയ്യും എന്ന് ഈ രംഗത്ത് പഠനം നടത്തുന്ന ആളുകൾ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ജീവിതം എത്രമാത്രം ആഴത്തിൽ നമ്മുടെ ഫോൺ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 5 മിനിറ്റ് നമുക്കതുമായി വേറും പിരിഞ്ഞിരിക്കാൻ സാധിക്കുന്നില്ല. എന്നല്ല, നമ്മുടെ വീട്ടിൽ, നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോൾ പോലും നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഹാളിലേക്ക് അല്ലെങ്കിൽ അടുക്കളയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഇടപെടുന്ന സ്ഥലത്തേക്ക്, വീട്ടിനുള്ളിൽ തന്നെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ, വളരെ ചെറിയ ഒരു ഏരിയ ഉള്ള നമ്മുടെ സ്വകാര്യ ഇടങ്ങളിൽ പോയി നമ്മൾ സഞ്ചരിക്കുമ്പോൾ പോലും അവിടെ ഫോൺ ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് നമുക്ക് പോകാൻ സാധിക്കുന്നില്ല എന്നൊരു ദുരവസ്ഥ ഇന്ന് നമുക്ക് ഏറെ കാണാൻ കഴിയും. വീട്ടിൽ ബെഡ്റൂമിൽ നിന്ന് അടുക്കളയിലേക്ക് പോവുകയായിരിക്കും, അല്ലെങ്കിൽ ബാത്റൂമിലേക്ക് പോവുകയായിരിക്കും, അല്ലെങ്കിൽ ഹാളിലേക്ക് പോകുമ്പോൾ പോലും ഇതിനെ, നമ്മുടെ കയ്യിലെ ആ ഡിവൈസിനെ നമുക്ക് പിരിഞ്ഞിരിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി. അത് വളരെ അപകടത്തോടു കൂടി അല്ലെങ്കിൽ ഒരു ഭയപ്പാടോടു കൂടി തന്നെയാണ് ഇത്തരം അവസ്ഥകളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതും ഇതിനെ നമ്മൾ ഗൗരവത്തോടു കൂടി തന്നെയാണ് നോക്കിക്കാണേണ്ടതും. ഇന്ന് പലതരത്തിലുള്ള ഫോബിയകളെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. ഇസ്ലാമോഫോബിയ പോലുള്ള പലതരത്തിലുള്ള ലോകത്തുള്ള ഫോബിയകൾ, അതിൽ ഇന്ന് നമുക്ക് മനുഷ്യർക്കിടയിലുള്ള ഒരു ഫോബിയായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് നോമോഫോബിയ, അഥവാ ഈ പറയുന്ന ഡിവൈസുകൾ, മൊബൈൽ ഫോൺ ഏറ്റവും പ്രധാനമായി സ്മാർട്ട് ഫോൺ, ഇത് കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ, ഇത് കയ്യിലില്ലാതിരിക്കുമ്പോൾ ഒരു മനുഷ്യരുണ്ടാകുന്ന ഒരു പേടിയും ഒരു എന്തോ ഒരു ശൂന്യത, ഒരു അരക്ഷിതാവസ്ഥ മനുഷ്യന് ഫീൽ ചെയ്യുന്നു എന്നുള്ളതും, അതങ്ങനെ തന്നെ ഒരു ഫോബിയയായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഭൂരിഭാഗം സമയവും നമ്മൾ ജീവിതത്തിൽ ഇതിനുവേണ്ടി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഒരിക്കലും അതിശയോക്തിയല്ല. നമുക്കറിയാം, അത് നമുക്ക് പരിശോധിച്ച് നോക്കാനുള്ള ഏറ്റവും ഫലപ്രദമായൊരു മാർഗ്ഗമാണ് നമ്മുടെ അധികം ആളുകളുടെയും ഫോണിൽ ഇൻബിൽറ്റായി അതിൻ്റെ ഫാക്ടറി സെറ്റിങ്സിൽ തന്നെ ഉള്ള ഡിജിറ്റൽ വെൽബീയിങ് എന്ന് പറയുന്ന സംവിധാനം, അല്ലെങ്കിൽ സ്ക്രീൻ ടൈം എന്ന് പറയുന്ന സംവിധാനം. അത് അധിക ഫോണുകളിലും ഇപ്പോൾ അവൈലബിൾ ആണ്. ഇനി അതില്ലാത്ത ഫോണുകളാണ് എങ്കിൽ ഒരു ആപ്പ് ഉപയോഗിച്ച് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നമുക്കത് പ്രവർത്തിപ്പിക്കാൻ വളരെ സിമ്പിളുമാണ്. അത് നമ്മുടെ ഹോം സ്ക്രീനിൽ ഒരു വിഡ്ജറ്റായി നമ്മൾ എടുത്തു സൂക്ഷിക്കുകയാണെങ്കിൽ, നമ്മുടെ ഫോൺ തുറക്കുമ്പോൾ തന്നെ അത് കാണാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ, നമുക്കിത് കൃത്യമായി ഇതിൻ്റെ ഒരു ആഴം എത്രത്തോളമുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഇത്തരത്തിലുള്ള സ്ക്രീൻ ടൈമെന്നോ അല്ലെങ്കിൽ ഡിജിറ്റൽ വെൽബീയിങ് എന്നുപോലുള്ള ഇത്തരം സെറ്റിങ്സുകൾ നമുക്ക് തരുന്നത്, അതായത് നമ്മൾ എത്ര സമയം നമ്മൾ ഫോൺ ഉപയോഗിച്ചു എന്നതിനെ കുറിച്ചുള്ള ഡേറ്റയാണ്. അതായത് ഒരാൾ ഇപ്പോൾ ഇന്ന് നിങ്ങൾ ഇത്ര തവണ, ഇന്ന് രാവിലെ മുതൽ ഇത്ര സമയമായി, ഇന്ന് ഇത്ര തവണ നിങ്ങൾ നിങ്ങളുടെ ഫോൺ അൺലോക്ക് ചെയ്തിട്ടുണ്ട്, ഇത്ര മണിക്കൂർ അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ ഇത്ര മിനിറ്റ് നിങ്ങൾ ഫോണിൽ ചിലവഴിച്ചിട്ടുണ്ട്, അതിൽ തന്നെയും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ആപ്ലിക്കേഷനുകളിൽ ഇന്നതിനൊക്കെയാണ്, നിങ്ങൾ വാട്സപ്പ് ഇത്ര മണിക്കൂർ ഉപയോഗിച്ചു, ഫേസ്ബുക്ക് ഈ പറഞ്ഞ മൊത്തം മണിക്കൂറുകളിൽ ഇത്ര മണിക്കൂർ നിങ്ങൾ ഫേസ്ബുക്കിലായിരുന്നു, ഇത്ര മണിക്കൂർ നിങ്ങൾ യൂട്യൂബിലായിരുന്നു എന്നുള്ള കൃത്യമായ കണക്കുകൾ, നമ്മുടെ ഫോണിൻ്റെ ഡേറ്റ, അതിൻ്റെ യൂസേജ് ഡേറ്റ നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. അതിലധികവും സോഷ്യൽ മീഡിയകളായിരിക്കും എന്നതിൽ ആർക്കും തർക്കവും ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമ്മളൊന്ന് ഓണാക്കി നമ്മുടെ ഫോണിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇത്തരം ഡിവൈസുകളോടുള്ള നമ്മുടെ ഒരു അള്ളിപ്പിടിച്ചിരിക്കുന്ന ബന്ധം എന്ന് പറയുന്ന പോലെ, നമുക്ക് പിഴുതുമാറ്റാൻ കഴിയാത്തൊരു ബന്ധം എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഇതിനൊരു ഒരു നിയന്ത്രണം നമുക്ക് ജീവിതത്തിൽ സാധ്യമാക്കാൻ കഴിയും. കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒരു 20 വയസ്സിൽ താഴെയുള്ളൊരു വ്യക്തി, ഇപ്പോൾ ജീവിക്കുന്നൊരു വ്യക്തി, അയാളൊരു 70 വയസ്സ് വരെ, ഇനി ഒരു 50 കൊല്ലം, ടോട്ടൽ 70 വയസ്സ് വരെ അയാൾ ജീവിക്കുകയാണ് എങ്കിൽ, ശരാശരി അയാളുടെ ആ ജീവിതത്തിൽ നിന്നുള്ള 29 വർഷങ്ങൾ അയാൾ മൊബൈൽ ഫോണിൽ ചെലവഴിക്കുകയായിരിക്കും എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ചോക്ക്, 70 വയസ്സുകാരനായ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ 29 അല്ലെങ്കിൽ പോട്ടെ 20 എന്ന് കൂട്ടിയാൽ തന്നെ 29 അല്ലെങ്കിൽ 30 വർഷങ്ങൾ എന്ന് പറയുന്ന ഏകദേശം ഒരാളുടെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും അത് കവർന്നെടുത്തു എന്ന് നമുക്ക് പറയാം. ഇന്ന് അധികം ആളുകളുടെയും ഒരു ആവറേജ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ആവറേജ് ഒരു മനുഷ്യൻ്റെ ഫോൺ ഉപയോഗം 7 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ, ഒരു മാക്സിമം 9 മണിക്കൂർ, ഇതൊക്കെയാണ് ഒരു മനുഷ്യൻ്റെ ഒരു ദിവസത്തെ ഫോൺ ഉപയോഗം എന്ന് പറയുന്നത്. 24 മണിക്കൂറിൽ നമ്മൾ ഉറങ്ങാനായി 6 അല്ലെങ്കിൽ 7 അല്ലെങ്കിൽ 8 മണിക്കൂർ ചിലവഴിക്കുന്നു. പിന്നെ നമ്മുടെ യാത്രകളും അതുപോലെ തന്നെ നമ്മുടെ പഠനവും നമ്മുടെ ഭക്ഷണ സമയവും അതുപോലെ തന്നെ നമ്മൾ ഡെയിലി റൊട്ടീനിൽ നമുക്കുള്ള മറ്റു പല പ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾ ഒഴിവാക്കി നിർത്തുന്നു. പിന്നെയും ഈ 9 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ, ഒരു ദിവസം നമ്മുടെ ഫോൺ യൂസേജ് വരികയാണ് എങ്കിൽ, ഒരു ഒരാളുടെ ഒരു ദിവസത്തിൻ്റെ 24 മൂന്നിലൊന്ന് വരുമല്ലോ ഈ 8 എന്ന് പറയുന്ന മണിക്കൂർ. അപ്പോൾ അത് ഒരു ഒരു മനുഷ്യൻ്റെ മൂന്നിലൊന്ന്, മൊത്തത്തിലൊരു കണക്കുകൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് അത് പറയുമ്പോൾ മൂന്നിലൊന്നിനെ വിട്ട് കടന്ന് പകുതിയോളം വരുന്ന ഒരു ദുരവസ്ഥ ഇന്ന് നമുക്ക് ഇത്തരം കാര്യങ്ങൾ കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനെ നമ്മൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മളൊരു അധികവും ഇന്ന് റീൽസുകളും ഷോർട്സുകളും തരംഗമായിക്കൊണ്ടിരിക്കുന്ന, വളരെ പെട്ടെന്ന് ട്രെൻഡുകൾ മാറി മറിയുന്ന, ഹാഷ്ടാഗുകൾ വളരെ പെട്ടെന്ന് മനുഷ്യർക്കിടയിൽ ചർച്ചകൾ വ്യത്യസ്തങ്ങളായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഇങ്ങനെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഒരു തള്ളവിരലിൻ്റെ ചെറിയൊരു അനക്കം ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന് നീങ്ങാൻ കഴിയുന്നു. ഒരു 10-20 മിനിറ്റുകൾ അവൻ റീൽസിൽ ചിലവഴിക്കുന്നു, ഷോർട്സിൽ ചിലവഴിക്കുന്നു. ഇത് കണ്ടു കഴിഞ്ഞതിന് ശേഷം എന്താണ് എൻ്റെ ജീവിതത്തിൽ പ്രൊഡക്റ്റീവായി ഉണ്ടായത്? അത് ദുനിയാവിൻ്റെ ആയിക്കോട്ടെ, ഭൗതികമായ ഏതെങ്കിലും അറിവുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രയോജനകരമായ സംഗതികളോ നമുക്ക് ലഭിക്കുന്നു, അതല്ല എങ്കിൽ നമുക്ക് പരലോകത്ത് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ, ദീനീയായ കാര്യങ്ങൾ, മതവും അതുപോലെ തന്നെ ധാർമ്മിക മൂല്യങ്ങളും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് ലഭിക്കുന്നു, ഇതിലേതെങ്കിലും ഒന്നെങ്കിലും നമുക്ക് ചുരുങ്ങിയത് ലഭിച്ചില്ല എങ്കിൽ, നമ്മുടെ ആ ഒരു അത്രയും സമയം നമ്മൾ ഉപയോഗിച്ച ആ സമയം പൂർണ്ണമായും

വലിയൊരു ഡേറ്റ നമ്മൾ ദിവസവും കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഡേറ്റ നമുക്ക് ഒരു ഉപകാരവും തരുന്നില്ലെങ്കിൽ, വളരെ ഫ്രീ ആയി നമുക്ക് അവൈലബിൾ ആയ ഇത്തരം സോഷ്യൽ മീഡിയയിലും ഇൻ്റർനെറ്റ് ലോകത്തുമുള്ള കണ്ടൻറ്റുകൾ, ഇതിൽ നമുക്കൊന്നും ലഭിക്കുന്നില്ല എങ്കിൽ, വളരെ സൗജന്യമായി ഇതാണ് നമുക്കിത് ലഭ്യമാകുന്നത് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് യു ആർ ദ പ്രോഡക്റ്റ്, ദ സർവീസ് ഈസ് ഫ്രീ, യു ആർ ദ പ്രോഡക്റ്റ്. ഇങ്ങനെ നമുക്ക് ഇത് നമുക്കിങ്ങനെ സൗജന്യമായി കിട്ടുകയാണെങ്കിൽ, നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അവർ വിറ്റുകൊണ്ടിരിക്കുന്നത് ഈ തരത്തിലുള്ള കണ്ടൻറ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ ആശയങ്ങളെയും വസ്തുക്കളെയും ഒക്കെ മാർക്കറ്റ് ചെയ്യുന്ന കമ്പനികൾ, ഇവയൊക്കെയും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ഈ സംഗതികളല്ല, ഈ വീഡിയോ അല്ല, അല്ലെങ്കിൽ ഈ കണ്ടൻ്റ് അല്ല. നേരെ മറിച്ച് ഇതിലൂടെ യഥാർത്ഥത്തിൽ വിറ്റുകൊണ്ടിരിക്കുന്നത് നമ്മളെയാണ്. ഇത് കാണുന്ന ഇതിൻ്റെ വ്യൂവേഴ്സായ നമ്മളെയാണ് ഇവർ വിറ്റുകൊണ്ടിരിക്കുന്നത്, നമ്മളെയാണ് വിൽപ്പന ചരക്കാക്കുന്നത് എന്നാണ് ഇതിലെ ഒരു കാര്യമായി ഈ കോട്ടിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി നമ്മൾ ജീവിതത്തിൽ ഒരു ആത്മനിയന്ത്രണം കൊണ്ടുവരേണ്ട, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മൊബൈൽ ഫോണുകളിലെ തന്നെ സെറ്റിംഗ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആത്മനിയന്ത്രണം കൊണ്ടുവരേണ്ട ഒരു മേഖല തന്നെയാണ്. ഇമാം ഹസനുൽ ബസരി റഹ്മത്തുല്ലാഹി അലൈഹി പറയുന്നത് കാണാൻ കഴിയും. യബ്ന ആദം, പക്ഷേ അല്ലെ ആദമിൻ്റെ പുത്ര, നീ എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ്? അവൻ്റെ ശരീരവും രക്തവും മാംസവും ഒക്കെ ചേർന്നൊരു രൂപം എന്നതിനപ്പുറത്ത് ഒരു മനുഷ്യനെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അദ്ദേഹം നമ്മൾ പഠിപ്പിക്കുന്നു. ഇന്നമ അന്ത അയ്യ, മനുഷ്യ നീ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളാണ്, സമയങ്ങളാണ്. നീ ജനിക്കുന്ന അന്ന് മുതൽ നീ മരിക്കുന്ന അന്ന് വരെയുള്ള ദിവസങ്ങളെ അളന്നും തിട്ടപ്പെടുത്തിയാണ് നീ എന്നുള്ള ഒരു വ്യക്തി ഇവിടെ ഉണ്ട് എന്ന എൻ്റെ സാന്നിധ്യം ഇവിടെ അടയാളപ്പെടുത്തപ്പെടുന്നത്. നീ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളാണ്. ഫക്കുല്ലമ ദഹബ യൗമുൻ, അപ്പോൾ അദ്ദേഹം പറയുന്നു അതിൽ, അപ്പോൾ ഓരോ ദിവസം പോകുന്തോറും ഓരോ സമയം നീങ്ങുമ്പോഴും ദഹബ ബാദുക്, നിൻ്റെ ഒരു അംശമാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ സമയവും മുന്നോട്ട് കടന്നു പോകുമ്പോൾ, ഓരോ ദിവസവും ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോൾ നിൻ്റെ തന്നെ ശരീരത്തിലെ നിൻ്റെ തന്നെ അസ്തിത്വത്തിലെ ഒരു അംശമാണ് യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവ് നിനക്കുണ്ടാകണം എന്ന് ഇമാം ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാൻ കഴിയും. അത് ഈ രംഗത്ത് നമ്മുടെ സ്ക്രീൻ ടൈം നമ്മളെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും വലിയ പാഠം നൽകുന്ന ഒരു വാചകങ്ങൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സമയം പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ സമയം അത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് നമുക്കിഷ്ടമുള്ള രൂപത്തിൽ ആരോടും പറയാനും ചോദിക്കാനും ഇല്ലാതെ നമുക്കിങ്ങനെ ചെലവഴിക്കാം എന്നുള്ളതാണ് എന്നാണ്. അല്ല, ഇസ്ലാം അങ്ങനെയല്ല മനുഷ്യൻ്റെ സമയത്തെ പരിചയപ്പെടുത്തുന്നത്. മനുഷ്യൻ്റെ സമയം എന്നത് ഒരു ഓരോ വ്യക്തിക്കും അവന് മാത്രം അവകാശപ്പെട്ട അവരൊരു സ്വകാര്യ സ്വത്തായിട്ടല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. നേരെ മറിച്ച് അവന് മറ്റുള്ളവരോട് ബാധ്യതകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്, അവൻ സമയം കൊടുക്കേണ്ട ആളുകളുണ്ട്, അവൻ സമയം ചെലവഴിക്കേണ്ട തൻ്റെ ഊർജ്ജവും സമ്പത്തുമൊക്കെ ചെലവഴിക്കേണ്ട മേഖലകളുണ്ട് എന്നാണ് ഇസ്ലാം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അവൻ്റെ സ്രഷ്ടാവിനോടുള്ള ബാധ്യതകളാണ്. സ്രഷ്ടാവിനുള്ള ആരാധനയ്ക്കും സ്രഷ്ടാവിനുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നതിനും മനുഷ്യൻ കൃത്യമായി സമയം കണ്ടെത്തിയേ മതിയാവും. തൻ്റെ മാത്രം സ്വകാര്യ സ്വത്തല്ല സമയം, സൃഷ്ടാവിനുള്ള ബാധ്യതകൾക്ക് സമയം നീക്കി വെക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, സൃഷ്ടികളോടുള്ള ബാധ്യതകൾ നിർവഹിക്കാനും സമയം നീക്കി വെക്കേണ്ടതുണ്ട്. ഇതിനേറ്റവും നല്ലൊരു ഉദാഹരണമാണ് പ്രവാചകൻ്റെ സ്വഹാബി സൽമാൻ റളിയല്ലാഹു അൻഹു തൻ്റെ സുഹൃത്തായ അബുദർദ റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമ്മുദർദ മുഷിഞ്ഞ വേഷത്തിൽ കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച് നിൽക്കുന്നത് കണ്ടു. എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ, നിങ്ങളുടെ കൂട്ടുകാരൻ അബുദർദ ഇനി ദുനിയാവിലെ കാര്യത്തിലൊന്നും ശ്രദ്ധയില്ല എന്നായിരുന്നു മറുപടി. അബുദർദ വന്നു, ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ അബുദർദ ഇനി അന്ന് സുന്നത്ത് നോമ്പാണ്. ആ സുന്നത്ത് നോമ്പ് മുറിപ്പിച്ചിട്ട് സൽമാൻ റളിയല്ലാഹു അൻഹു കൂടെ ഇരുന്ന് കഴിച്ചു. കാരണം എല്ലാ ദിവസവും നോമ്പെടുക്കുക എന്നതല്ല, അങ്ങനെ തീവ്രമായി കാര്യങ്ങൾ ചെയ്യുക എന്നതല്ല ഇസ്ലാം എന്ന് സൽമാൻ റളിയല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. രാത്രി സൽമാൻ റളിയല്ലാഹു കിടക്കുമ്പോൾ അബുദർദ നിസ്കരിക്കാനെ എഴുന്നേറ്റു. അല്ല, നിങ്ങൾ അവിടെ കിടക്കൂ, കുറച്ച് നേരം നമുക്ക് ഉറങ്ങാം. പ്രവാചകൻ അങ്ങനെ ആണല്ലോ, പ്രവാചകൻ ഉറങ്ങുകയും പിന്നെ നിസ്കരിക്കുകയും ചെയ്യും. പിന്നെ രാത്രിയുടെ അന്ത്യ സമയമെത്തുമ്പോൾ, തഹജ്ജുദിന സമയമെത്തുമ്പോൾ അദ്ദേഹം എഴുന്നേൽക്കുകയും സൽമാൻ റളിയല്ലാഹു അങ്ങോട്ട് അബുദർദ തന്നെ വിളിച്ചുണർത്തി ഇനി നമുക്ക് നിസ്കരിക്കാം എന്ന് പറഞ്ഞ് നിസ്കരിക്കുകയും ചെയ്തു. പിറ്റേന്ന് അതുപോലെ തന്നെ അദ്ദേഹത്തിന് പല ഉപദേശങ്ങളും സൽമാൻ റളിയല്ലാഹു കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം പറയുന്ന ഉപദേശങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഈ രംഗത്ത് നമ്മൾ സൃഷ്ടാവിനും സൃഷ്ടികൾക്കും സമയം കൊടുക്കാൻ കടപ്പെട്ട ബാധ്യതപ്പെട്ട നമ്മൾ പഠിച്ചിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ ഉപദേശമാണ്. അദ്ദേഹം പറയും, ഇന്നൽ റബ്ബിക അലൈക ഹഖൻ, തീർച്ചയായും നിന്റെ രക്ഷിതാവിനോട് നിനക്ക് ചില ബാധ്യതകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്, അതിന് നീ സമയം നീക്കി വെക്കേണ്ടതുണ്ട്. അത് ശരിയാണ്, നീ അതിന് ചെയ്യുന്നു, നോമ്പെടുക്കുന്നു, അതുപോലെ തന്നെ രാത്രി നിസ്കരിക്കുന്നു, അതൊക്കെ ശരിയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ വലി നഫ്സിക അലൈക ഹഖൻ, നിനക്ക് നിൻ്റെ സ്വന്തം ശരീരത്തോട് സ്വന്തം ദേഹത്തോടും ചില ബാധ്യതകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്, കടമകളുണ്ട്. അത് ഉറക്കം ശരീരത്തിൻ്റെ ഒരു ബാധ്യതയാണ്, ശരീരത്തിന് കൊടുക്കേണ്ട, അതിന് സമയം മാറ്റി വെക്കേണ്ടതുണ്ട്. ഭക്ഷണം കഴിക്കുക, എല്ലാ ദിവസവും നോമ്പെടുക്കുക എന്നതല്ലല്ലോ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുമാത്രമല്ല, നിൻ്റെ ഭാര്യ ഇവിടെയുണ്ട്, വലി അഹ്ലിക അലൈക ഹഖൻ,
നിനക്ക് അവരോട് ബാധ്യതകളുണ്ട്, നിൻ്റെ കുടുംബത്തോട് നിനക്ക് ബാധ്യതകളുണ്ട്. സോഷ്യൽ മീഡിയ രംഗത്ത് സ്ക്രീൻ ടൈം നമ്മളെ കാർന്നു നിന്നുകൊണ്ടിരിക്കുമ്പോൾ സർട്ടാവിനുള്ള ബാധ്യതകൾ നിർവഹിക്കാനുള്ള സമയം അതിൽ നിന്ന് നമുക്ക് മാറ്റിവെക്കാൻ കഴിയുന്നുണ്ടോ എന്ന ചിന്ത ഉണ്ടാകണം. സ്വന്തം

തീരത്തോടുള്ള ബാധ്യതകൾ നിർവഹിക്കാൻ നമ്മളതിനു വേണ്ടി സമയം ബാക്കി വെക്കുന്നുണ്ടോ എന്ന ചിന്തയുണ്ടാകണം. നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ ഭാര്യയ്ക്ക്, നമ്മുടെ ഭർത്താവിന്, അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ നാട്ടിലും വീട്ടിലും കൂട്ടുകാരിലും ഒക്കെയുള്ള ആളുകൾക്കൊക്കെ കൃത്യമായ സമയം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ, അലോട്ട് ചെയ്ത് കൊടുക്കാനൊക്കെ നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്ന ചിന്ത നമുക്കുണ്ടാകണം. എന്നിട്ട് അദ്ദേഹം അവസാനിപ്പിക്കുന്നു, ഫാഅതി കുല്ലദി ഹഖ്ൻ ഹഖ്, ഓരോരുത്തർക്കും എന്തൊക്കെ അവകാശങ്ങളുണ്ടോ, അവരോട് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ടോ, അവർക്ക് എന്തൊക്കെ അർഹതയുണ്ടോ, അതിനനുസരിച്ച് നീ എന്ത് ചെയ്യണം, അവരുടെ അവകാശങ്ങൾ നീ ചെയ്തു കൊടുക്കണം, അത് വീട്ടണം എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്ന കാണാൻ കഴിയും. പിറ്റേന്ന് ഇതൊക്കെ കേട്ട് അബൂദർദ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെന്ന് ചോദിക്കുന്നു ഇതിനെപ്പറ്റി, ഇങ്ങനെ സൽമാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് തിരിച്ചു പറഞ്ഞത്, സദഖ സൽമാൻ, സൽമാൻ പറഞ്ഞതാണ് സത്യം, സൽമാൻ സത്യം പറഞ്ഞിരിക്കുന്നു എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് അബൂദർദ റളിയല്ലാഹു അൻഹു പ്രതിവചിച്ചത്. സമയം എന്ന് നമ്മുടെ സ്വകാര്യ സ്വത്തല്ല, അത് നമ്മൾ ഏത് രൂപത്തിൽ വിനിയോഗിക്കുകയാണ് എങ്കിലും അതിന് അർഹതപ്പെട്ട നമ്മൾ കൊടുക്കേണ്ട, നമുക്ക് ഉത്തരവാദിത്തങ്ങളുള്ള, നമുക്ക് കടമകളും ബാധ്യതകളുമുള്ള ഒരുപാട് ആളുകൾ ഇപ്പുറത്തുണ്ട്. സൃഷ്ടാവിനുള്ള ബാധ്യതകൾ അതിൽ ഒന്നാമതായി വരുന്നു. അതിനുശേഷം സൃഷ്ടികളോടുള്ള ബാധ്യതകളും നമ്മുടെ കുടുംബക്കാരോടും വീട്ടുകാരോടും ഒക്കെയുള്ള ബാധ്യതകൾ, സമൂഹത്തിലുള്ള ബാധ്യതകൾ, അതിനൊക്കെയും നമ്മൾ സമയം മാറ്റിവെക്കേണ്ടതുണ്ട്. സ്ക്രീൻ ടൈം ഒരിക്കലും നമ്മളെ കാർന്നു തിന്നാൻ നമ്മൾ അനുവദിച്ചുകൂടാ. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദ സല്ലല്ലാഹു അലൈഹി നബിയ മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പീസ് റേഡിയോ വൈബ്സിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം ഈ ആങ്കറിംഗ് ഡെസ്കിൽ ഞാൻ അനൂസ് മഞ്ചേരി,
1: ഞാൻ ഹനീഫ വണ്ടൂർ.
0: ഇൻഷാല്ലാ ഇന്ന് നമ്മുടെ വൈബ്സിൽ നമ്മുടെ പ്രോഗ്രാം ഇൻസൈറ്റ് ആണ്.
1: അതെ, അൽഗോരിതം നമ്മളെ കൊണ്ടുപോകുന്ന വഴി. അജ്മൽ ഫൗസാനാണ് നമ്മോടൊപ്പം ചേരുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇന്ന് ലോകത്ത് നമ്മളേറ്റവും കൂടുതൽ ഇടപെടുന്ന ഒരു, പണ്ടൊക്കെ നമ്മൾ ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അങ്ങാടികളിൽ, സമൂഹത്തിലെ തുറന്ന പ്രദേശങ്ങളിൽ ആളുകൾ ഒരുമിച്ച് കൂടുന്ന, ഒത്തുകൂടുന്ന പ്രദേശങ്ങളിൽ ഒരുമിച്ച് കൂടുന്നത് പോലെ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇടപഴകുകയും അവരുടെ ചിന്തകൾ കൈമാറുകയും മറ്റുള്ളവരുമായി തങ്ങളുടെ അറിവുകളും അനുഭവങ്ങളും പങ്കുവയ്ക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകളും ഒക്കെ നടക്കുകയും ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണല്ലോ സോഷ്യൽ മീഡിയ. ഇതിനെ നിയന്ത്രിക്കുന്ന, ഇതിൻ്റെ ചലനങ്ങളെ കൃത്യമായി വഴിതിരിച്ചുവിടുന്ന ഓരോ മനുഷ്യരുടെയും, അവരുടെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിനനുസരിച്ച് അവരുടെ മുമ്പിലേക്ക് പലതരത്തിലുള്ള കണ്ടൻറ്റുകൾ എത്തിക്കുന്നത്, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇതിൻ്റെയൊക്കെ അൽഗോരിതങ്ങളാണ് എന്ന് നമുക്കറിയാം. ഓരോ സോഷ്യൽ മീഡിയ ആപ്പുകൾക്കും അവയുടേതായ അൽഗോരിതങ്ങളുണ്ട്. ആ ആപ്പുകൾ ഉപയോഗിക്കുന്ന ആളുകളുടെ പ്രായം, അതുപോലെ തന്നെ അവരുടെ ഉപയോഗത്തിൻ്റെ സമയം, ഉപയോഗത്തിൻ്റെ രീതി, അവരുടെ ഇഷ്ടങ്ങൾ, ആ ആപ്പുകളിൽ അല്ലെങ്കിൽ ആ പ്ലാറ്റ്ഫോമുകളിൽ കത്തി നിൽക്കുന്ന കണ്ടൻറ്റുകൾ ഏതൊക്കെയാണ്, ട്രെൻഡിങ്ങിലായിരിക്കുന്ന ഇപ്പോഴുള്ള ഹാഷ്ടാഗുകളും തലക്കെട്ടുകളും ഒക്കെ ഏതൊക്കെയാണ് എന്നതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ അൽഗോരിതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ഇത് ഒരു വളരെ ആഴത്തിലുള്ള ഒരു സോഷ്യൽ എൻജിനീയറിങ് നടന്നുകൊണ്ടിരിക്കുന്ന മേഖലയാണ്. നമുക്കറിയാം ഇന്ന് പല MNCകൾക്കും മൾട്ടിനാഷണൽ കമ്പനികൾക്കും മാർക്കറ്റിംഗ് വിഭാഗങ്ങളിൽ അവർക്ക് സോഷ്യൽ എൻജിനീയറിങ്ങിന് വേണ്ടി ആളുകളുണ്ട്. അതായത് മനുഷ്യരുടെ ചിന്തകളെ എങ്ങനെയാണ് നിർമ്മിക്കേണ്ടത് എന്ന് പഠനം നടത്തുകയും മനുഷ്യരുടെ ചിന്തകളെ അവരുടെ വിപണി താല്പര്യങ്ങൾക്കനുസരിച്ച് രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്യുന്ന സ്ട്രാറ്റജികൾ അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനനുസരിച്ച് സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു വലിയൊരളവോളം, അതിൽ വിജയം കൈവരിക്കാൻ അവർക്ക് സാധിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന, ഒരു സാധാരണക്കാരൻ പർച്ചേസ് ചെയ്യുന്ന വസ്തുക്കൾ, അത് ടെക് ബേസ്ഡ് ടെക്നോളജിയിൽ ഉപയോഗപ്പെടുന്ന വസ്തുക്കളാകാം, അല്ലെങ്കിൽ വസ്ത്രങ്ങൾ, വിശേഷിച്ച് ഫാഷൻ രംഗത്തുള്ള, കോസ്മെറ്റിക്സ് രംഗത്തുള്ള വസ്തുക്കൾ, ഇത്തരം കാര്യങ്ങളൊക്കെയും പർച്ചേസ് ചെയ്യപ്പെടുന്ന, ഓൺലൈൻ ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ, ഏത് രൂപത്തിലും പർച്ചേസ് ചെയ്യപ്പെടുന്ന വസ്തുക്കളിൽ അധികവും മനുഷ്യന് ആത്യന്തികമായി ഒരു ഉപകാരവും നൽകാത്തതാണ്. പക്ഷേ അത് ഏറ്റവും കൂടുതൽ വിപണി മൂല്യമുള്ള, അല്ലെങ്കിൽ വിപണിയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ചരക്കാകുന്നതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം മനുഷ്യരെ അങ്ങനെ എൻജിനീയർ ചെയ്ത് കൊണ്ടുവരാൻ, അങ്ങനെ മനുഷ്യൻ്റെ ചിന്തകളെ മാറ്റിയെടുക്കാൻ ഇത് മാർക്കറ്റ് ചെയ്യുന്ന ആളുകൾക്കും അതിൻ്റെ റിസർച്ച് ടീമുകൾക്കും കഴിഞ്ഞു എന്നാണ്. അതിനാണ് നമ്മൾ സോഷ്യൽ എൻജിനീയറിങ് എന്ന് പറഞ്ഞത്, മനുഷ്യരുടെ ചിന്തകൾ നിർമ്മിച്ചെടുക്കുക. ഇന്ന് നമ്മൾ ഇന്നത്തെ കാലത്ത് മനുഷ്യർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് ഇത് തന്നെയാണ്. മനുഷ്യരുടെ ചിന്തകളെ സ്വയം ചിന്താശേഷിയും വിവേചനശേഷിയും ശരിയും തെറ്റും ഒക്കെ വേർതിരിച്ച് മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്ന ഈ മനുഷ്യനെ കൊണ്ട് ഇതൊന്നും ചിന്തിപ്പിക്കാതെ അവൻ്റെ തലച്ചോറിനെ മരവിപ്പിച്ച് നിർത്തിക്കൊണ്ട് അവന് യാതൊരു തരത്തിലുള്ള ആ വിവേചനശേഷി ഉപയോഗപ്പെടുന്ന അവസരങ്ങളെയൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് ചില ആളുകൾ, തങ്ങളുടെ വിപണി താല്പര്യങ്ങൾ അത് കൊഴിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ, അവർ നൽകുന്ന ചിന്തകൾ മനുഷ്യരെ കൊണ്ട് ചിന്തിപ്പിക്കുക. നമ്മൾ നമ്മുടെ ചിന്താശേഷി ഉപയോഗിക്കാതെ മറ്റുള്ളവർ നൽകുന്ന ചിന്തകൾ, സൗജന്യമായി നമുക്ക് ലഭിക്കുന്ന ചിന്തകൾ, അത് നമ്മുടെ തലയിൽ ഫിറ്റ് ചെയ്യുകയും അതിനടിമപ്പെടുകയും നമ്മുടെ ബുദ്ധി പണയപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക. സോഷ്യൽ മീഡിയയിൽ മാറി മറിയുന്ന, അല്ലെങ്കിൽ മിന്നി മറഞ്ഞുകൊണ്ടിരിക്കുന്ന ട്രെൻഡുകൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കാൻ ശ്രമിക്കുക. അവിടെ മാറി മറിയുന്ന ട്രെൻഡുകൾക്കനുസരിച്ച് നമ്മുടെ വീട്ടിലേക്ക് സാധനം വാങ്ങാനും നമ്മുടെ വസ്ത്ര രീതികൾ മാറ്റാനും നമ്മുടെ ചിന്താരീതികൾ മാറ്റാനും ഒക്കെ നമ്മൾ പണിപ്പെട്ടുകൊണ്ടേയിരിക്കുക. അങ്ങനെ ജീവിക്കുകയും അങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ട്രെൻഡിനനുസരിച്ച് ആ ഒഴുക്കിനൊത്ത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നതാണ് ഈ ലോകത്ത് ഏറ്റവും പുരോഗമനപരം എന്ന് നമ്മൾ മനസ്സിൻ്റെ അടിത്തട്ടിൽ വരെ ആഴത്തിൽ കൊത്തിവെക്കുകയും ചെയ്യുക. ഇത് ഇന്നത്തെ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. കാരണം ഒരു മനുഷ്യൻ ശരാശരി ഒരു ദിവസം കണക്കുകൾ പ്രകാരം 8-9 മണിക്കൂറുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഫോൺ, അത്രയും സമയം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ, അത്രയും ഊർജ്ജം ചെലവഴിച്ച് അവൻ്റെ സാന്നിധ്യമുള്ള സോഷ്യൽ മീഡിയ ഇടങ്ങൾ, പ്ലാറ്റ്ഫോമുകൾ, അവയിൽ നിന്ന് അവൻ സ്വാംശീകരിക്കുന്ന ഇത്തരത്തിലുള്ള ചിന്തകൾ, ഇത്തരത്തിലുള്ള ട്രെൻഡുകൾ, ഇതൊക്കെയും ആരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയില്ലെങ്കിലല്ലേ നമ്മൾ അത്ഭുതം പ്രകടിപ്പിക്കേണ്ടതുള്ളൂ. നമ്മുടെ ഇന്ന് മുസ്ലിം സമൂഹത്തിൽ ഇതൊരു മുസ്ലിം സമൂഹത്തിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സമൂഹത്തിൻ്റെ പ്രശ്നമോ അല്ല നമുക്കറിയാം. കാരണം നമ്മളിന്ന് എല്ലാവരും പ്രായഭേദമന്യ മതങ്ങളോ അല്ലെങ്കിൽ രാജ്യാതിർത്തികളോ ഒന്നും തടസ്സമില്ലാതെ തന്നെ എല്ലാവരും ലോകത്തുള്ള ഒട്ടുമിക്ക മനുഷ്യരും തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. അവരുടെ കൈകളിൽ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഡിവൈസുകളുണ്ട്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഓരോ കുടുംബത്തിലെയും ഒരു അംഗം എന്ന നിലക്ക് തന്നെ ആയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ വീട്ടിൽ അങ്ങനെ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം, വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ സ്മാർട്ട് ഫോണുകളിൽ കൂടി നമ്മൾ ആ അംഗങ്ങളിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ഗതികേടിലാണ് മനുഷ്യ സമൂഹം മുന്നോട്ട് പോകുന്നത്. കാരണം ഒരു വീട്ടിൽ നമ്മൾ നമ്മുടെ വീട്ടുകാരുമായി നമ്മുടെ ഏറ്റവും അടുത്ത രക്തബന്ധുക്കളോ കുടുംബ ബന്ധുക്കളോ ആയി ചിലവഴിക്കുന്നതിനേക്കാൾ അധികം സമയം നമ്മൾ ചിലവഴിക്കുന്ന, നമ്മളൊന്ന് ബെഡ്റൂമിൽ നിന്ന് നമ്മുടെ വീട്ടിലെ ഹാളിലേക്ക് ഇറങ്ങിയാൽ പോലും അല്ലെങ്കിൽ ബാത്റൂമിലേക്ക് പോയാൽ പോലും കൂടെ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്ന ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ചാർജ് ചെയ്യാൻ വെക്കുമ്പോൾ അല്ലെങ്കിൽ റേഞ്ചില്ലാത്ത സ്ഥലത്തെത്തുമ്പോൾ അത് നമ്മുടെ കയ്യിൽ നിന്ന് വേർപെട്ടു പോകുമ്പോൾ ആ കണക്ടിവിറ്റി നഷ്ടപ്പെടുമ്പോൾ നമുക്കെന്തൊക്കെയോ മനസ്സിൽ അസ്വസ്ഥതയും ഒരു അരക്ഷിതാവസ്ഥയും ചൊറിച്ചിലുമൊക്കെ അനുഭവപ്പെടുന്ന ഒരു സംഗതി ഉണ്ടെങ്കിൽ അത് നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ കുടുംബത്തിലൊരു അംഗമാണ്, നമ്മുടെ ജീവിതത്തിലെ അവിഭാജ്യ ഘടകമാണ് എന്ന് പറയുന്നതിൽ ഒരു അത്ഭുതവും അതിശയോക്തിയും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ രംഗത്ത് ആലോചിക്കേണ്ടത് നമ്മുടെ നിലപാടുകളെയും ചിന്തകളെയും സ്വാധീനിക്കാൻ, അത് ഏത് തരത്തിലുള്ള സ്വാധീനങ്ങൾ ഏത് രംഗത്തായിരുന്നാലും ഇത്തരം മീഡിയകൾ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ കാരണമാകാൻ പാടില്ല എന്നതാണ്. നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയതുപോലെ മുസ്ലിം സമൂഹത്തിലെ പല ട്രെൻഡുകളും ഈ വിശേഷമായി ഈ കല്യാണങ്ങളുമായി ബന്ധപ്പെട്ട നിക്കാഹുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. നമ്മൾ ഒരു മൂന്നോ നാലോ വർഷങ്ങൾക്ക് മുൻപ് സമൂഹത്തിലില്ലാതിരുന്ന പല ട്രെൻഡുകളും, ഒരു വിവാഹത്തിൻ്റെ ഭാഗമായി ഒരു നാട്ടിലെ ചടങ്ങല്ല അല്ലെങ്കിൽ ആ നാട്ടുകാർ പുലർത്തിപ്പോരുന്നൊരു സമ്പ്രദായമല്ല, എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേക ഒരു നിക്കാഹിൻ്റെയോ അല്ലെങ്കിൽ കല്യാണത്തിൻ്റെയോ ഭാഗമായിട്ടുള്ള ആചാരമല്ല. പക്ഷേ എന്നാൽ പോലും ലക്ഷങ്ങൾ പൊടിക്കുന്ന 1000, 10000 എന്നതൊക്കെ വിട്ട് ലക്ഷങ്ങൾ ഒരു പെണ്ണ് കാണൽ ചടങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ഒരു വളയിടൽ ചടങ്ങ് എന്ന പേരിൽ അതിനുവേണ്ടി അങ്ങനെ തുടങ്ങി ഒരു കല്യാണമായി ചുറ്റിപ്പറ്റി നടക്കുന്ന ചെറിയ ലളിതമായ ചടങ്ങുകൾ പോലും വളരെയധികം അത്യാഡംബരം കാണിച്ചുകൊണ്ട് സമൂഹത്തിൽ നമ്മൾ കാണുന്നത് പോലെ ചോക്ലേറ്റുകളുടെ ഒരു വലിയ ഭീമൻ കെട്ടിടങ്ങൾ ബുർജ് ഖലീഫയും അതുപോലെ തന്നെ ട്വിൻ ടവേഴ്സും ഒക്കെ അതിലോരോ ട്രെൻഡുകൾ കൊണ്ടുപോകാൻ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ നേടിയെടുക്കുന്ന നമ്മളൊരു പുരോഗമനപരമായൊരു സമൂഹത്തിലാണ് അതിലൊരു അംഗമാണ് ഞാനും, അങ്ങനെ എൻ്റെ സമൂഹത്തിൽ ആ അഭിമാനം ഒരു ദുരഭിമാനം പ്രകടിപ്പിക്കുക അങ്ങനെ കൊടുക്കുക ഒരു തറവാട്ട് മഹിമയും കുടുംബ മഹിമയും ഒക്കെ കാണിക്കുന്നതിൻ്റെ ഭാഗമായി അതും കൂടി ഉൾപ്പെടുത്തുക എന്നതൊക്കെ ഇന്ന് സമൂഹത്തിൽ സർവ്വസാധാരണമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് ഒക്കെ ഇതിൻ്റെ സ്വാധീന ഫലമായിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പല കാര്യങ്ങളുടെയും നിലപാടുകൾ നമ്മൾ സ്വീകരിക്കുന്നതും ഇത്തരത്തിലുള്ള തെറ്റായ വിവരങ്ങൾ നൽകുന്ന അല്ലെങ്കിൽ ഒഴുക്കിനൊത്ത് നീങ്ങുന്ന പല മാധ്യമങ്ങളിലൂടെയുമാണ് എന്നതും പ്രധാനപ്പെട്ടത്. ഈ ഫലസ്തീൻ വിഷയം പോലുള്ള വിഷയങ്ങൾ വരുമ്പോൾ പലതും നമ്മളങ്ങനെ കണ്ടതുമാണ്. ഇത് ഈ നമ്മൾ കാര്യങ്ങൾ സ്വീകരിക്കുന്നത് പ്രത്യേകിച്ച് ദീനീ കാര്യങ്ങളാണെങ്കിൽ അതിൻ്റെ ഗൗരവം ഒന്നുകൂടി വർദ്ധിക്കുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് പലതരത്തിലുള്ള ആളുകൾ വളരെ പെട്ടെന്ന് മുളച്ചു പൊന്തുകയും സോഷ്യൽ മീഡിയയിൽ വലിയ രൂപത്തിലുള്ള ഫാൻ ബേസ് രൂപപ്പെടുകയും ചെയ്യുന്ന ആർമികൾ രൂപപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ദീനീപരമായിട്ട് തന്നെ ചിന്തിക്കുകയാണ് എങ്കിൽ ഈ അടുത്ത് വളരെ ഒരു വർഷത്തിനുള്ളിൽ ഷിഹാബ് ചോറ്റൂർ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം നടന്ന് ഹജ്ജിന് പോകുന്നു. ഇന്ന് ഉത്തരേന്ത്യയിൽ ആസാമിൽ വെസ്റ്റ് ബംഗാളിലൊക്കെ അദ്ദേഹം പോകുമ്പോൾ 100,000, 1,000 ആളുകൾ അദ്ദേഹത്തിന് മുമ്പിൽ തടിച്ചുകൂടുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഫാൻ ബേസ് മാറിയിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു പാഠം, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടൻറ്റുകൾ അതേത് രൂപത്തിലുള്ള ആയിരുന്നാലും കണ്ടൻറ്റുകൾ അത് വെറുതെ നമ്മൾ കണ്ടുപോവുകയല്ല എന്ന പാഠമാണ് നമുക്ക് നൽകുന്നത്. അത് ഏത് വിഷയത്തിലായിരുന്നു നമ്മളത് വെറുതെ കണ്ടുപോവുകയല്ല ചെയ്യുന്നത്, യഥാർത്ഥത്തിൽ അതിൽ നമ്മൾ കാണുന്ന ഓരോ മിനിറ്റും സെക്കൻഡുകളും നമ്മൾ കൃത്യമായി അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതിലെ ചിന്തകളും നിലപാടുകളും നയങ്ങളും ഒക്കെ വളരെ ആഴത്തിൽ നമ്മുടെ ഉള്ളിൽ പതിയുന്നുണ്ട്. അതിനനുസരിച്ച് മനുഷ്യൻ ഒരു യാന്ത്രികമായി ചലിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. വെറുതെ നമ്മൾ മുമ്പിൽ കാണുന്ന അല്ലെങ്കിൽ മറഞ്ഞു പോകുന്നൊരു വീഡിയോ മാത്രമായിരുന്നു അതെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സോഷ്യൽ മീഡിയ ഗോഡ്സ് എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുന്ന രൂപത്തിൽ സോഷ്യൽ മീഡിയയിൽ മുളച്ചു പൊന്തുന്ന ദൈവങ്ങളിൽ നിന്നും അങ്ങനെ അവരുടെ മുന്നിൽ ഒരുമിച്ച് കൂടുന്ന ആൾക്കൂട്ടങ്ങളൊന്നും കാണാൻ കഴിയില്ലല്ലോ. അപ്പോൾ അത്രത്തോളം സ്വാധീനം അവർക്ക് ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണത്. തൊപ്പി എന്ന് പറയുന്ന ഒരാൾ കേരളത്തിൽ വരുമ്പോൾ, ഒരു സ്ഥലത്ത് വരുമ്പോൾ, ഒരു ഉദ്ഘാടനത്തിൽ വരുമ്പോൾ തൊട്ടു മുമ്പിൽ തടിച്ചുകൂടുന്ന 1000 കുട്ടികൾ അയാൾക്ക് വേണ്ടി ജയ് വിളിക്കാനും അയാളുടെ എല്ലാ കാര്യങ്ങളെയും ന്യായീകരിക്കാനും ശ്രമിക്കുന്ന ഒരു തലമുറ വളർന്നു വരുന്നത് നമ്മൾ കണ്ടതാണ്. അതൊക്കെ ഇതിൻ്റെ ഭാഗം തന്നെയാണ്. വെറുതെ നമ്മൾ കണ്ടുപോവുകയായിരുന്നു അത്തരത്തിലുള്ള കണ്ടൻറ്റുകളെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സമൂഹം രൂപപ്പെടുന്നത്? ഒരു സമൂഹത്തിൻ്റെ മൊത്തം ചിന്തയെ സ്വാധീനിക്കാനും അവരുടെ നിലപാടുകളെ തന്നെ വഴിതിരിച്ചു വിടാനും ഇത്തരം കണ്ടൻറ്റുകൾ കഴിയുന്നത് എന്തുകൊണ്ടാണ്? അത് അത്തരത്തിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. എന്ന് മാത്രമല്ല, ചില നിക്ഷിപ്ത താല്പര്യങ്ങളുള്ള ആളുകൾ ഈ നിലക്ക് കണ്ടൻറ്റുകൾ നിർമ്മിക്കുകയും ചെയ്യാറുണ്ട്. സിനിമ പോലുള്ള അല്ലെങ്കിൽ വെബ് സീരീസുകൾ പോലുള്ള പലതരത്തിലുള്ള കണ്ടൻറ്റുകൾ, പ്രത്യേകിച്ച് യുവതലമുറയുടെയും അതുപോലെ തന്നെ ഇന്നിപ്പോൾ യുവതലമുറ എന്നതൊക്കെ കഴിഞ്ഞ് സമൂഹത്തിൽ ഈ സ്മാർട്ട് ഫോൺ ആക്സസിബിളായ ഏതൊരു മനുഷ്യൻ്റെയും മുന്നിലേക്ക് അത് എത്തുന്നതുള്ളതാണ്. അത് പ്രായഭേദം വന്യ എല്ലാവരിലേക്കും അത് എത്തുന്നുണ്ട്. പ്രായമൊന്നും അതിന് മുമ്പ് ഒരു തടസ്സമായി മാറുന്നത് നമ്മളിപ്പോൾ കാണുന്നില്ല. ജിയോ ബേബി എന്ന് പറയുന്നൊരു സംവിധായകൻ കുറച്ച് മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഒരു പക്ഷേ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. ഇത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ പറയുന്നത് വെറുതെ നിർമ്മിക്കപ്പെടുന്ന കണ്ടൻറ്റുകൾ പോലും ആളുകൾക്കിടയിൽ ഇത്ര സ്വാധീനം ചെലുത്തുന്നു എങ്കിൽ ചില താല്പര്യങ്ങളും ചില ആശയങ്ങളും മനുഷ്യരുടെ മനസ്സിൽ ഇഞ്ചക്ട് ചെയ്യാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയുള്ള കണ്ടൻറ്റുകൾ എത്രമാത്രം സ്വാധീനം ചെലുത്തും എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം സിനിമ സംവിധായകനാണ്, അദ്ദേഹം പറയുന്നു, എൻ്റെ ഒരു സിനിമകൾ കണ്ട് ഒരു 10 കുടുംബങ്ങളിലെങ്കിലും വിവാഹമോചനം സാധ്യമായെങ്കിൽ എൻ്റെ ജീവിതം കഥാർത്ഥമായി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ അദ്ദേഹം സമൂഹത്തിൽ കുത്തിവെക്കാൻ ശ്രമിക്കുന്ന വിഷം നിറഞ്ഞൊരാശയമുണ്ട്. സമൂഹത്തിൽ കുടുംബം എന്ന് പറയുന്ന കുടുംബ വ്യവസ്ഥ എന്ന് പറയുന്ന ഈ സമൂഹത്തിൻ്റെ താളവും ക്രമവും നിശ്ചയിക്കുന്ന ഈ സമൂഹത്തിൻ്റെ അടിത്തറ പൂർണ്ണമായി ഉറപ്പിച്ചു നിർത്തുന്ന ആ സംവിധാനത്തെ തകർക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ കണ്ടൻറ്റുകൾ അങ്ങനെ ആ രൂപത്തിൽ തന്നെ നിർമ്മിക്കപ്പെടുകയും പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന കണ്ടൻറ്റുകളുമുണ്ട്. ഇതല്ലാതെ തന്നെ പ്രചരിപ്പിക്കുകയും സമൂഹത്തിലൊരു ഓളം എന്ന നിലക്ക് ഒരു തരംഗം എന്ന നിലക്കും അങ്ങനെ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ആർത്തലിച്ച് വരികയും പിന്നെ അത് പൂർണ്ണമായി കെട്ടുപോവുകയും ചെയ്യുന്ന കണ്ടൻറ്റുകളുമുണ്ട്. പക്ഷേ ഇങ്ങനെ പോവുകയും ഒക്കെ ചെയ്യുന്ന കണ്ടൻറ്റുകൾ പിന്നിൽ നമ്മളിതൊന്നും കണ്ടുകൊണ്ടിരിക്കുകയല്ല, ഇതൊക്കെ നമ്മൾ ആഴത്തിൽ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊരു വലിയ പാഠം ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. കൊറിയൻ ബാൻഡ്, മ്യൂസിക് ബാൻഡ് ആയ BTSമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ ഈ സമീപകാലത്ത് നമ്മൾ വായിച്ചിട്ടുണ്ടാകും. തമിഴ്നാട്ടിൽ നിന്നും അത് നമ്മുടെ കേരളത്തിൽ നിന്നുമൊക്കെ പെൺകുട്ടികൾ കയ്യിൽ കിട്ടിയ പൈസയുമായി വിശാഖപട്ടണത്തോ അല്ലെങ്കിൽ ബോംബെയിലോ ചെന്ന കപ്പലിൽ കയറി കൊറിയയിലേക്ക് പോകാം എന്ന ആഗ്രഹത്തോടുകൂടി നാടുവിടുന്നതും അങ്ങനെ BTS എന്ന ബ്രാൻഡിനുള്ള അമിതമായ ഭ്രമവും അത്രത്തോളം BTSലെ ആ ബാൻഡിലെ അംഗങ്ങളായ ആളുകൾ എന്നെ ബലാത്സംഗം ചെയ്താൽ പോലും അതെനിക്കൊരു പ്രശ്നവുമില്ല എന്നല്ല, അതാണ് എൻ്റെ സ്വപ്നം എന്ന് പറയുന്ന പെൺകുട്ടികളും ഒക്കെ ഉടലെടുക്കുന്നത്, അങ്ങനെ ഒരു തലമുറ ആ രൂപത്തിൽ ചിന്തിക്കാൻ തുടങ്ങുന്നത്, വെറുതെ ഇങ്ങനെ വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നു അവരുടെ രസത്തിൽ അത് കാണുന്നു എന്നതാണോ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അല്ല, അത് അവരെ ആഴത്തിൽ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് കൃത്യമായി ഇസ്ലാമികമായ അധ്യാപനങ്ങളും മൂല്യങ്ങളും മുറുകെ പിടിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടത്. ഇത്തരം കണ്ടൻറ്റുകൾ നമ്മളെ സ്വാധീനിക്കുന്നില്ല, നമ്മുടെ നിലപാടുകൾ രൂപപ്പെടുത്തുന്നതിൽ നിന്ന് ഒരിക്കലും അത് നമ്മളെ നെഗറ്റീവായി സ്വാധീനം ചെലുത്താൻ പാടില്ല. അതുമാത്രമല്ല, ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്ന ആരായിരുന്നാലും ആ പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന കണ്ടൻറ്റുകളെ കൃത്യമായി ജീവിതത്തിൽ റെസ്ട്രിക്ട് ചെയ്യാൻ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്മയും തിന്മയും കൃത്യമായി പ്ലേസ് ചെയ്യുന്നത് പോലെ, തിന്മകളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് റെസ്ട്രിക്ട് ചെയ്യുന്നത് പോലെ, ഈ പ്ലാറ്റ്ഫോമുകളിൽ നിന്നുകൂടി നമ്മൾ തിന്മകളെ റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരു നല്ല തക്വയോടുകൂടി ജീവിക്കാൻ കഴിയുകയുള്ളൂ. നന്മ കൃത്യമായി ഉൾക്കൊള്ളുകയും തിന്മയെ പൂർണ്ണമായി വിഭാടനം ചെയ്യുകയും ചെയ്യുക എന്നത് തന്നെയാണല്ലോ തഖ്‌വ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പനകൾ ജീവിതത്തിൽ പുലർത്തുകയും അള്ളാഹുവിൻ്റെ വിരോധനങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുക എന്നതിനാണല്ലോ ചുരുക്കത്തിൽ തഖ്‌വ എന്ന് പറയുന്നത്. അത് ഇന്നത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ആ തഖ്‌വ എന്ന പദത്തിൻ്റെ ആ സാക്ഷാത്കാരത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ കാണുന്ന കണ്ടൻറ്റുകൾ അത് കൃത്യമായി നമ്മുടെ ഒരു കൃത്യമായൊരു വിലയിരുത്തലിന് ശേഷമായിരിക്കണം നമ്മുടെ ഫീൽഡിലേക്ക് വരേണ്ടത്. അൽഗോരിതത്തിനനുസരിച്ച് താളം തുള്ളാനുള്ളതല്ല നമ്മുടെ ജീവിതം എന്ന്, അങ്ങനെയുള്ള ചിന്തകൾക്ക് പണയം വെക്കാനുള്ളതല്ല നമ്മുടെ ബുദ്ധി എന്ന് നമ്മൾ തിരിച്ചറിയണം. അവിടെയാണ് പീസ് റേഡിയോ പോലുള്ള നമ്മുടെ നിരവധി സംവിധാനങ്ങൾ, ജമീൽ ആപ്പ് പോലുള്ള, ജമീൽ ഓൺലൈൻ ലൈബ്രറി പോലുള്ള ഈ രംഗത്ത്, ഡിജിറ്റൽ രംഗത്ത്, ഇൻ്റർനെറ്റ് രംഗത്ത് നന്മയുടെ കണ്ടൻറ്റുകൾ പ്രചരിപ്പിക്കുന്ന, അത് നിർമ്മിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സംവിധാനങ്ങളെ നമ്മൾ മൂല്യത്തോടുകൂടി കാണേണ്ടത്. നമ്മുടെ ഫീഡുകൾ, നമ്മുടെ പ്ലാറ്റ്ഫോമുകളൊക്കെയും ഇതുമായി ബന്ധപ്പെട്ട് കണക്റ്റഡ് ആണോ എന്ന്, നമ്മുടെ ഫോണിൽ യൂട്യൂബിൽ നമ്മുടെ പീസ് റേഡിയോയുടെ യൂട്യൂബ് ചാനൽ, അതുപോലെ തന്നെ വിസ്ഡം ഗ്ലോബൽ TV പോലുള്ള, ഡയലോഗ് TV പോലുള്ള, അങ്ങനെ തുടങ്ങി നല്ല കണ്ടൻറ്റുകൾ പ്രചരിപ്പിക്കും, പ്രൊഡക്റ്റീവായ കണ്ടൻറ്റുകൾ നമുക്ക് തരുന്ന, നമുക്ക് ദീനും അതുപോലെ തന്നെ ദുനിയാവിനും ഉപകാരപ്പെടുന്ന കണ്ടൻറ്റുകൾ തരുന്ന പ്ലാറ്റ്ഫോമുകളുമായിട്ടായിരിക്കണം നമ്മുടെ സബ്സ്ക്രിപ്ഷൻ, നമ്മുടെ കണക്ഷൻ ഉണ്ടാകേണ്ടത്. അങ്ങനെ തുടങ്ങി നമ്മുടെ എന്തൊക്കെ സംവിധാനങ്ങളുണ്ടോ അതൊക്കെയും ഈ പ്ലാറ്റ്ഫോമുകളിൽ കൂടി ആ സംവിധാനങ്ങളെ, ആ കണക്ഷൻ നിലനിർത്താൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിയായി കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉപയോഗപ്പെടുത്താനും മറ്റുള്ളവരുടെ മുമ്പിൽ ബുദ്ധി പണയം വെക്കാതിരിക്കാനും മറ്റുള്ളവർ മനസ്സുകളിലേക്ക് കുത്തിവെക്കുന്ന ജനമനസ്സുകളിലേക്ക് അവർ ഇഞ്ചക്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിഷലിപ്തമായ ചിന്തകളിൽ നിന്ന് മാറി നിൽക്കാനും ശരിയായി അള്ളാഹുവിനെ സൂക്ഷിക്കുകയും പേടിക്കുകയും എല്ലാ രംഗത്തും ഡിജിറ്റൽ രംഗത്തും അതുപോലെ തന്നെ നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഒക്കെ ജീവിതം മുഴുവൻ എല്ലാ രംഗങ്ങളിലും തക്വ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹദ വസല്ലല്ലാഹു അലൈ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹബിഹി അജ്മാഇൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫിക്കും. പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് ഇൻസൈറ്റ് എന്ന പ്രോഗ്രാമായിരുന്നു. അൽഗോരിതം നമ്മളെ കൊണ്ടുപോകുന്ന വഴി എന്ന വിഷയത്തിലാണ് അജ്മൽ ഫൗസാൻ അൽഹിക്കിമിയാണ് നമ്മോടൊപ്പം ചേർന്നത്.
0: അടുത്തതായി നമ്മൾ പ്രവേശിക്കുന്നത് സ്വരം. പാടി ബിലാൽ എന്ന പൂങ്കോയിൽ നമ്മുടെ ഈ ഒരു ഗാനത്തിന് ഈണം നൽകുന്നത് ഹിഷാം അങ്ങാടിപ്പുറം.

0: ബാറക്കല്ലാ ഫീക്കും. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് സ്വരം എന്ന പ്രോഗ്രാമായിരുന്നു. നല്ല ഒരു ഗാനമാണ് നാം ഇതുവരെ കേട്ടത്. ഇനി നാം പ്രവേശിക്കുന്നു ആരോഗ്യ വിചാരം.
1: കിഡ്നിയും അനുബന്ധ രോഗങ്ങളും, ഡയാലിസിസ് എന്ത്, എന്തിന്?
0: ഡോക്ടർ വിനു ഗോപാൽ, അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധി ഡോക്ടർ പി പി അബ്ദുൽ മാലിക് എന്നിവർ നമ്മോടൊപ്പം ചേരുന്നു.
2: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചർച്ചയിൽ നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ വിനു ഗോപാലാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ആരോഗ്യ വിചാരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയിലേക്ക് നാം പോകുമ്പോൾ, കഴിഞ്ഞ എപ്പിസോഡിൽ എനിക്ക് തോന്നുന്നു നമ്മൾ അവസാനം ചർച്ച ചെയ്ത് വെച്ചത് കിഡ്നി ഡിസീസിൽ മരുന്ന് കൊണ്ടുള്ള ചികിത്സ ഫലപ്രദമാവാതെ അതിലപ്പുറത്തെ സ്റ്റേജിലേക്ക് പോകുമ്പോൾ നമ്മൾ ഡയാലിസിസ് അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് വേണ്ടി വരും എന്നുള്ളടത്താണ് നമ്മൾ ചർച്ച നിർത്തിയത്. അപ്പോൾ ഇനി അടുത്ത ഒരു ലെവലിലേക്ക് നമ്മൾ പോകുമ്പോൾ, ഈ ഡയാലിസിസ് എന്ന് പറഞ്ഞല്ലോ, എന്താണ് ഡയാലിസിസ്, അത് എന്താണ് അതിൻ്റെ എയിം, എന്താണ് അതിൽ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു ചുരുക്കത്തിൽ ഒന്ന് പറയാമോ?
3: അതായത് കിഡ്നിയുടെ പ്രവർത്തനം ഒരു പരിധിയിലും കുറഞ്ഞാൽ ദേഹത്ത് നടക്കുന്ന പല പ്രവർത്തനങ്ങൾക്കാളുണ്ടാകുന്ന കുറേ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുകയും അത് ദേഹത്തിലെ പല അവയവങ്ങളെ വളരെ മോശമായ രീതിയിൽ ബാധിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഉണ്ടാകുന്ന മാലിന്യങ്ങളെ മാറ്റം ചെയ്യുക എന്നതാണ് ഡയാലിസിസ് എന്നുള്ള ഒരു ട്രീറ്റ്മെൻ്റ് കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. രണ്ട് തരത്തിലുള്ള ഡയാലിസിസാണ് ഉള്ളത്. ഒന്ന് രക്ത ഡയാലിസിസും, അതായത് ഹീമോ ഡയാലിസിസ്, മറ്റത് പെരിറ്റോണിയൽ ഡയാലിസിസ്. അത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയാലിസാണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. അതിൽ രക്ത ഡയാലിസിസ് ആണെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ സ്ഥായിയായ വൃക്കസ്തംഭനുള്ള ആളുകളിൽ ആഴ്ചയിൽ 3 തവണ, അതായത് 12 മണിക്കൂറെങ്കിലും നിർബന്ധമായും ചെയ്യേണ്ടതാണ്. അത് സ്ഥിരമായി ട്രാൻസ്പ്ലാന്റ് വരെയോ ജീവിതാവസാനം വരെയോ നമ്മൾ തുടർന്ന് കൊണ്ടുപോകണം. അത് നമ്മുടെ കിഡ്നി ചെയ്യുന്ന, ഇപ്പോൾ ഡയാലിസിസ് ചെയ്താൽ കിഡ്നി അസുഖം മാറുകയല്ല, മറിച്ച് ഡയാലിസിസ് ചെയ്ത് കിഡ്നിക്ക് ചെയ്യാൻ പറ്റാത്ത കർമ്മങ്ങൾ കൊണ്ടുണ്ടാകുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുക മാത്രമാണ് നമ്മൾ ഡയാലിസിസ് കൊണ്ട് ചെയ്യുന്നത്. അതായത് യൂറിയ, ക്രിയാറ്റിനിൻ, പൊട്ടാസ്യം, ആസിഡ് എന്നീ സാധനങ്ങളൊക്കെ, കുറച്ച് കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഇവയൊക്കെ റിമൂവ് ചെയ്യുകയും ദേഹത്തിൽ അധികം കിടക്കുന്ന വെള്ളത്തിൻ്റെ അംശത്തെ നമ്മൾ മാറ്റുകയും ഡയാലിസിലൂടെ ചെയ്യുന്നു.
2: അപ്പോൾ കിഡ്നി ഫംഗ്ഷൻ വളരെയധികം മന്ദീഭവിച്ച അവസ്ഥയിൽ കിഡ്നിയുടെ പ്രവർത്തനത്തെ തൽക്കാലം പുറത്തുനിന്നുള്ള ഒരു മെഷീൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഡയാലിസിസ് ചെയ്യുന്നത്.
3: എല്ലാ ഫംഗ്ഷനും ഡയാലിസിലൂടെ നമുക്ക് എന്താണ് തിരികെ കൊണ്ടുവരാൻ പറ്റില്ല. ഒരു പരിധി വരെ നമ്മുടെ ദേഹത്തിന്റെ സന്തുലനാവസ്ഥ നിലനിർത്താൻ, ജീവൻ നിലനിർത്താനുള്ള ഒരു ഉപാധിയാണ്. അതുപോലെ തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ഡയാലിസിസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ രക്തത്തിൻ്റെ അളവ് കൂടുകയും യൂറിയ ക്രിയേറ്റിൻ ലെവൽ കുറയുകയും നീരിൻ്റെ അംശം കുറയുകയും നമുക്ക് സാധാരണ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ്, നമ്മുടെ ജീവിത രീതി ഒരുപാട് മെച്ചപ്പെടുകയും നമുക്ക് ഭക്ഷണം കഴിക്കാൻ എല്ലാ, നമുക്കങ്ങനെ പല പല കിഡ്നി ഫെയിലിയറിൻ്റെ എല്ലാ ഒരുവിധം എല്ലാ അസ്വസ്ഥതകളും നമുക്ക് ഡയാലിസിസ് ചെയ്യുന്നതോടുകൂടി ഒരു 1-2 മാസം കൊണ്ട് മാറ്റം വരികയും നമുക്ക് വീണ്ടും നമ്മുടെ പഴയ പറ്റാവുന്ന ജോലികളിൽ ഏർപ്പെടാൻ സാധിക്കുകയും ചെയ്യുന്നു.
2: ഓക്കെ, രണ്ട് തരം ഡയാലിസിസ് ഉണ്ട് എന്നല്ലോ, ഒന്ന് ഹീമോ ഡയാലിസിസ്, മറ്റേ പെരിട്ടോൺ ഡയാലിസിസ് എന്നാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒന്ന് വീട്ടിൽ നിന്ന്, ഒന്ന് ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ നിന്ന് ചെയ്താൽ മതിയോ എന്നുള്ളൊരു സ്വാഭാവികമായിട്ടൊരു ചോദ്യമാണ്.
3: പെരിട്ടോൺ ഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ എല്ലാ ദിവസവും ചെയ്യേണ്ടതാണ്. അതിലെന്ത് ചോദിച്ചാൽ നമ്മുടെ വയറിൽ ഒരു കൃത്രിമ ഒരു ട്യൂബ് ചെറിയ സർജറി മുഖേന വയറിൽ വയ്ക്കും. എന്നിട്ട് നമ്മൾ 2 ലിറ്ററുള്ള ഒരു പെരിറ്റോണിയൽ ഫ്ലൂയിഡ് എന്ന് പറയും. അതിലെങ്ങനെയാ വെച്ചാൽ നമ്മുടെ ബ്ലഡും നമ്മൾ ഈ ഒഴിക്കുന്ന വയറിൻ്റെ ഉള്ളിലേക്ക് വിടുന്ന പെരിറ്റോണിയൽ ഫ്ലൂയിഡും തമ്മിലാണ് ഈ ഒരു മാലിന്യങ്ങൾ കൈമാറ്റം ചെയ്യുന്നത്.
2: അപ്പോൾ
3: ഒരു 4 മണിക്കൂറോളം വയറിൻ്റെ ഉള്ളിൽ ഈ ഫ്ലൂയിഡ് കിടന്നു കഴിഞ്ഞാൽ ഈ ട്യൂബിൽ വേറൊരു ട്യൂബ് ഘടിപ്പിച്ച് അതെല്ലാം ഡ്രെയിൻ ചെയ്യും, പുറത്തേക്ക് എടുക്കും. എന്നിട്ട് വീണ്ടും പുതിയ 2 ലിറ്റർ വീണ്ടും കയറ്റും. അപ്പം അങ്ങനെ 3 മുതൽ 4 ബാഗ് വരെ ഒരു ദിവസം സ്ഥിരമായി ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ കാണുന്ന ഒരു ഗുണം എന്താ വെച്ചാൽ രോഗികൾക്ക് അധികം യാത്ര ചെയ്യണ്ട, വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം. എൻ്റെ മറുവശം എന്താ വെച്ചാൽ ചിലവ് സാധാരണ രക്ത ഡയാലിസിനെക്കാട്ടിലും കൂടുതലാണ്. പിന്നെ നമുക്ക് എപ്പോഴും ഒരു കാഴ്ച കുറവുള്ള ആളുകളിലൊക്കെ, പ്രത്യേകിച്ച് പ്രമേഹം കൊണ്ട് കിഡ്നി ഡിസീസ് വന്നവർക്ക് കാഴ്ച കുറവുള്ള ആളുകളിലൊക്കെ കൃത്യമായിട്ട് ചെയ്യാനൊരു എപ്പോഴും ഒരു ഹെൽപ്പ് എപ്പോഴും ഒരാൾ വേണ്ടി
2: വരും.
3: സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ നല്ലോണം നമ്മുടെ ഹൈജീൻ, ശുചിത്വം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം വെച്ചാൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകളുണ്ട്.
2: രണ്ടിൻ്റെയും ഫലം ഒരേപോലെ തന്നെയാണ്?
3: ഒരേ മരി തന്നെയാണ്. നമ്മൾ സാധാരണഗതിയിൽ പറയുകയാണെങ്കിൽ ഈ പൊട്ടാസ്യം കൂടുതൽ, ഫോസ്ഫറസ് കൂടുതൽ എന്നുള്ള കാര്യങ്ങളൊക്കെ സാധാരണ പെരിറ്റോണിയം ഡയാലിസിസ് കുറവാണ്. കാരണം വെച്ചാൽ 24 മണിക്കൂറും ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് മറ്റതിനെക്കാട്ടിലും കുറച്ചും കൂടി ഈ രണ്ട് കാര്യങ്ങളൊക്കെ പോകുന്നതും കുറവാണ്. അതേമാതിരി തന്നെ നമുക്ക് നമ്മൾ ഈ പെരിറ്റോണിയം ഡയാലിസിസ് വയറിൽ ഫ്ലൂയിഡ് ഇട്ട് നമ്മൾ നടക്കുകയാണെങ്കിൽ, ഡയാലിസിസിൻ്റെ എപ്പോഴും കിടക്കല്ല, നമ്മളെല്ലാ ജോലികളും ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഡയാലിസിസ് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് നടക്കുകയും ചെയ്യും.
2: ഓക്കെ. അപ്പോൾ അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുള്ള ആളുകൾ, വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് ചെയ്യാൻ ശേഷിയുള്ള ആളുകൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ,
3: ഒരു നല്ല ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇപ്പം നമ്മുടെ നാട്ടിൽ പണ്ടത്തെക്കാട്ടിലും പെരിറ്റോണിയം ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾ കുറഞ്ഞു വരാനുള്ള ഒരു പ്രധാന കാരണം ഹീമോ ഡയാലിസിസ് സെൻറ്റേഴ്സ് നാട്ടിൽ ഒരുപാട് കൂടുതലുള്ളത് കൊണ്ടാണ് പലപ്പോഴും പേഷ്യൻസ് അതിപ്പോൾ കൺസിഡർ ചെയ്യാത്തത്.
2: ഓക്കെ. അത് അങ്ങനത്തെ സെൻ്ററുകളിൽ സ്വാഭാവികമായിട്ടും കുറേ സാമ്പത്തികമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ബാക്കിയുള്ള സംഘടനകൾ കുറേ
3: ചെയ്യുന്നുണ്ട്.
2: ഓക്കെ. അപ്പോൾ രണ്ട് തരം ഡയാലിസിനെ കുറിച്ച് ഒരു ചുരുക്ക വിശദീകരണമായി എന്ന് തോന്നുന്നു. ഇനി നമുക്ക് അറിയേണ്ടത് ഈ ഡയാലിസിസ്, ഹീമോ ഡയാലിസിസ് ഹോസ്പിറ്റലിൽ വച്ച് ചെയ്യുന്ന ഡയാലിസിസ് എത്ര സമയമെടുക്കും, അതിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ചുരുക്കി വിശദീകരണം. കാരണം അത് വളരെ കോമൺ ആയിട്ട് ഇന്ന് നാട്ടിലെ എല്ലായിടത്തും സെൻ്ററുകൾ തുടങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു അറിയാനുള്ള ജിജ്ഞാസ ഉണ്ടാവും.
3: ഓക്കെ. ഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നമ്മളെ സ്കൂളിൽ നമ്മളൊന്നും പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സ്കൂൾ കുട്ടികളിൽ പോലും കിഡ്നി അസുഖങ്ങളെ കുറിച്ചിട്ടുള്ള പാഠങ്ങൾ നമ്മുടെ സ്റ്റേറ്റ് സിലബസിലും എല്ലാ സിലബസിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മളതൊക്കെ കുറേ കഴിഞ്ഞിട്ടാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രിയിലും നമ്മൾ പെരിഫറിയിൽ നടക്കുന്ന ഡയാലിസിസ് തമ്മിൽ ഡയാലിസിസൊക്കെ സെയിം തന്നെയാണ്, വ്യത്യാസമില്ല. മിഷൻ സെയിമാണ്, ആളുകളൊക്കെ സെയിമാണ്. ആളുകളുടെ വ്യത്യാസം എന്താ വെച്ചാൽ നമുക്ക് കൂടുതൽ കെയർ വേണ്ട ആളുകളിൽ, ഇപ്പോൾ ഡയാലിസിസ് ചെയ്യേണ്ട രോഗികളിൽ മറ്റു പല അസുഖങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് ഹാർട്ടിന് അസുഖമുള്ളവർ, ചിലവർക്ക് ഡയാലിസിസ് കൂടുതൽ ചെയ്താലും ഈ 4 മണിക്കൂറൊന്നും പോരാത്ത ആളുകളുണ്ട്.
2: അപ്പം
3: അങ്ങനെയുള്ള ആളുകൾ, ഇടയ്ക്കിടയ്ക്ക് ശ്വാസമുട്ടലും അസ്വസ്ഥതകളും വരാൻ സാധ്യത ഉള്ളവരൊക്കെ സാധാരണ നമ്മൾ ഹോസ്പിറ്റൽ ബേസ്ഡ് ഡയാലിസിസ് ആണ് സാധാരണ അഡ്വൈസ്
2: ചെയ്യുക.
3: എസ്പെഷ്യലി സാധാരണ ഡയാലിസിസ് തുടങ്ങുമ്പോൾ തന്നെ ആദ്യത്തെ 1-2 മാസം നമ്മുടെ ദേഹത്തിലെ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും ബി പിയുടെ മരുന്ന് അഡ്ജസ്റ്റ് ചെയ്യാനും നമ്മളൊന്ന് സ്റ്റേബിൾ ആവാനും എപ്പോഴും ഒരു ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് ഡയാലിസിസ് ചെയ്യുകയാണ് ഏറ്റവും അനുയോജ്യം. അതിനുശേഷം നമുക്ക് സാധാരണ സെൻ്ററുകളിലേക്ക് പോവുകയാണെങ്കിൽ ബുദ്ധിമുട്ടില്ല.
2: ഓക്കെ. ഇനി അടുത്തൊരു സ്റ്റെപ്പ്, ഇങ്ങനെ നമ്മൾ പറഞ്ഞു ഡയാലിസിസ് ചെയ്യുമ്പോൾ കുറച്ചെങ്കിലും വൃക്കയുടെ പ്രവർത്തനം ബൈപ്പാസ് ചെയ്യാൻ, അതാ പുറത്തുള്ള മെഷീൻ കൊണ്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. മുമ്പത്തെ എപ്പിസോഡിൽ നാം പറഞ്ഞു മരുന്നിൻ്റെ ചികിത്സ ഫലപ്രദമാവാത്ത അത്രയും സ്റ്റേജിൽ, അത്രയും കിഡ്നി ഫെയിലിയർ വന്നാലാണ് ഡയാലിസിസ് തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡയാലിസിസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഓൾറെഡി ഇവർ കഴിക്കുന്ന മരുന്നുകൾ നിർത്താൻ അല്ലെങ്കിൽ മാറ്റം വരുത്താൻ അങ്ങനെ എന്തെങ്കിലും സാധ്യതകളുണ്ടോ?
3: തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ നമ്മൾ ഡയാലിസിസിൻ്റെ മുമ്പ് കഴിക്കുന്ന പല മരുന്നുകളുടെയും പ്രവർത്തനം ഡയാലിസിസ് ചെയ്യുന്നത് വഴി നമുക്ക് കുറേ ഒഴിവാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും നമ്മുടെ ദേഹത്തിലെ രക്തത്തിൻ്റെ അളവ് കൂടും, പിന്നെ നമ്മുടെ നീര് കുറയും. അപ്പോൾ ഡെഫിനറ്റ്ലി ഇത്രയും കാര്യങ്ങൾ, നമ്മുടെ ദേഹത്തിൽ എക്സസ് വെള്ളമൊക്കെ പോകുമ്പോൾ നീര് പോകാനുള്ള മെഡിസിൻസ്, പിന്നെ ബി പിയുടെ മെഡിസിൻസ് ഒക്കെ അളവ് ഗണ്യമായിട്ട് സാധാരണ കുറഞ്ഞാൽ കാണാറ്.
2: അപ്പോൾ അത് കുറക്കാൻ കഴിയുന്നുള്ള,
3: കുറക്കാൻ തീർച്ചയായിട്ടും കഴിയേണ്ടതാണ്.
2: എന്നാൽ സ്ഥിരമായിട്ട് ഞാൻ കഴിക്കുന്ന പ്രഷറിന്റെ ഷുഗറിന്റെ മരുന്ന് കണ്ടിന്യൂ ചെയ്യുന്നു.
3: പലപ്പോഴും ഷുഗറിന്റെ മെഡിസിൻ പലപ്പോഴും വേണ്ടാത്ത ലെവലിലേക്ക് എത്താനാണ് സാധ്യത. കാരണം ഡയാലിസിസ് ആളുകളിൽ നമ്മൾ പലപ്പോഴും പറയാറ് ഇൻസുലിൻ എടുക്കാനാണ് പറയുക. കാരണം ചില ഈ കിഡ്നി അസുഖം സ്റ്റേജ് 5 ആയി ഡയാലിസിസ് ചെയ്യേണ്ട ആളുകളിൽ ഈ ഗുളികകളൊന്നും ബ്ലഡിൽ നിന്ന് പൂർണ്ണമായിട്ടും റിമൂവ് ചെയ്യാൻ പറ്റില്ല ഡയാലിസിലൂടെ. അപ്പം അതിങ്ങനെ കെട്ടിക്കിടക്കും. അപ്പം എന്തോ വെച്ചാൽ ചിലപ്പോൾ നമുക്കൊരു ഷുഗർ കുറയേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ 3-4 ദിവസമൊക്കെ പിടിക്കും അതിൻ്റെ മരുന്നിൻ്റെ എഫക്റ്റ് പോവില്ല. അപ്പം ഇൻസുലിൻ ആണെങ്കിൽ 6 മുതൽ 8 മണിക്കൂർ വരെ പ്രവർത്തിക്കുള്ളൂ. ഷുഗർ നോക്കിയിട്ട് കൂടുതലുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഡോസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ.
2: ഇനി അടുത്ത ഒരു ചോദ്യം, ഈ ഡയാലിസിസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഇത് എപ്പോഴാണ് ഇത് എൻ്റെ ഒരു എൻഡ് പോയിന്റ്, എപ്പോൾ നിർത്താൻ പറ്റും, കുറച്ച് ദിവസം ചെയ്തിട്ട് നിർത്താൻ പറ്റുമോ?
3: അത് അസുഖത്തിൻ്റെ നമ്മളെ ഡയഗ്നോസ് അനുസരിച്ചാണ്. അതായത് സ്ഥായിയായ വൃക്കസ്തംഭനം സ്റ്റേജ് ഫൈവിലുള്ള ഒരാൾക്ക് ക്രമേണ ക്രിയേറ്റിൻ കൂടിക്കൂടി വന്ന് നമ്മൾ ഡയാലിസിസ് തുടങ്ങുന്ന ഒരു ഫേസിലാണ് വിചാരിക്കുക. അത് സാധാരണ ഒരു കൂട്ടം ജനങ്ങൾ അങ്ങനെ വരും. അങ്ങനെയുള്ളവർക്ക് ജീവിതകാലം മുഴുവൻ ബാർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണത് വരെ ഡയാലിസിസ് ചെയ്യണം. പിന്നെ സ്ഥായിയായ വൃക്കസ്തംഭനുള്ള ആളാണ്, അതായത് കിഡ്നിയുടെ പ്രവർത്തനം 60% താഴെയാണ്, പക്ഷേ സ്റ്റേജ് 4 or 5 ഒന്നും എത്തിയിട്ടില്ല, അങ്ങനെയുള്ള ഒരാൾക്ക് പെട്ടെന്നൊരു അസുഖം വരുമ്പോൾ ഒരു ന്യൂമോണിയ അല്ലെങ്കിൽ ഒരു മൂത്രത്തിൽ പഴുപ്പ്, പനി, എന്തെങ്കിലും ഏത് അസുഖം എല്ലാവർക്കും വരാലോ, അങ്ങനെ വന്ന് പെട്ടെന്ന് കൂടിയ ആളുകളിൽ ഡയാലിസിസ് വേണ്ടി വന്നാൽ നമ്മൾ ഡയാലിസിസ് ഇനീഷ്യലി ചെയ്തു കഴിഞ്ഞാലും പിന്നെ മൂത്രത്തിൻ്റെ അളവും ഡയാലിസിന് മുമ്പുള്ള കിഡ്നിയുടെ പ്രവർത്തനമൊക്കെ നോക്കിയിട്ട് ഡയാലിസിസ് തമ്മിലുള്ള അകലം കൂട്ടാനും നിർത്താനും നമ്മൾ ശ്രമിക്കും. ഒരു പരിധിവരെ നമുക്ക് ഒരു 50 to 60% ആളുകൾക്ക് നമുക്ക് നിർത്താനും സാധിക്കാറുണ്ട്. പിന്നെ വരുന്നതാണ് പെട്ടെന്ന് വരുന്ന കിഡ്നി അസുഖങ്ങൾ. ആ കിഡ്നി അസുഖം എന്താണെന്നും അതിൻ്റെ ഗ്രാവിറ്റി എത്രയുണ്ട് എന്നനുസരിച്ചാണ് നമ്മൾ ഡയാലിസിസിൻ്റെ കണ്ടിന്യൂഷൻ. അത് ഒരു പരിധിവരെ ഇമ്പ്രൂവ്മെൻ്റ് വന്നു കഴിഞ്ഞാൽ ഡയാലിസിസ് നിർത്താൻ നമുക്ക് സാധിക്കും.
2: ഇനി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗി, അവർ ഹോസ്പിറ്റലിലേക്ക് ഡയാലിസിസിന് വേണ്ടി വരുമ്പോഴും ഡയാലിസിസ് ചെയ്യുന്ന സമയത്തും തിരിച്ച് വീട്ടിലേക്ക് എത്തിയതും എന്തൊക്കെ കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്?
3: സാധാരണ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഡയാലിസിസ് പേഷ്യൻസിൽ കാണുന്ന ഒരു ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് ചൂട് കാലങ്ങളിൽ നമ്മൾ പെട്ടെന്ന് രണ്ട് ഡയാലിസിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന തൂക്ക കൂടുതൽ. നമ്മളിപ്പോൾ ഒരു തിങ്കളാഴ്ച, ബുധനാഴ്ച, വെള്ളിയാഴ്ച ഒരു പേഷ്യൻ്റ് ഡയാലിസിസ് ചെയ്യുകയാണെങ്കിൽ ഓരോ തിങ്കൾ കഴിഞ്ഞ് ബുധൻ വരുമ്പോൾ നമ്മൾ സാധാരണ പറയുക 0.5 to 1 kg വരെ ഒരു ദിവസം കൂടാം. നമ്മൾ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിലും നമുക്ക് കുറച്ച് വെയിറ്റ് കൂടും ദേഹത്തിലുള്ള മെറ്റബോളിസം കൊണ്ട്. ഈ രോഗി തന്നെ നമ്മൾ കുറച്ച് ദാഹമായിട്ട് നല്ലോണം വെള്ളം കുടിക്കണു, നമ്മൾ കുറച്ച് ഉപ്പുള്ള ഭക്ഷണങ്ങൾ കുറച്ച് എടുക്കണു, ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഉപ്പിടുന്നു, ഇതൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മൾ രണ്ട് ഡയാലിസിൻ്റെ ഇടയിലുള്ള വെയിറ്റ് ഗെയിൻ, അത് ഇൻ്റർ ഡയാലിറ്റിക് വെയിറ്റ് ഗെയിൻ എന്ന് പറഞ്ഞു, അത് പെട്ടെന്ന് നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും വളരെ കൂടുതലായാൽ അത് കൂടുതൽ പ്രകടമാവുക വെള്ളി കഴിഞ്ഞ് തിങ്കളാഴ്ച വരുമ്പോഴാണ്. ഈ രണ്ട് ദിവസം ഗ്യാപ്പുള്ള ദിവസം വരുന്ന ആളുകളിൽ ഇത് കൂടുമ്പോൾ പെട്ടെന്ന് ശ്വാസം മുട്ടാനും നമ്മൾ ഓക്സിജൻ്റെ ലെവൽ ബ്ലഡിൽ കുറയാനും സാധ്യത ഉണ്ട്. അപ്പം പ്രത്യേകിച്ച് കൂടുതൽ വെയിറ്റ് കൂടുന്ന ആളുകൾ രണ്ട് ദിവസം ഗ്യാപ്പുള്ള ദിവസം പ്രത്യേകിച്ച് വെള്ളവും ഉപ്പും ഭക്ഷണ രീതിയിലും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതേ ദിവസം തന്നെയാണ് സാധാരണ നമുക്ക് പൊട്ടാസ്യം കൂടുതലായിട്ട് കാണുക, കാരണം ഗ്യാപ്പുള്ള മാക്സിമം ദിവസമാകുമ്പോൾ മെല്ലെ മെല്ലെ കൂടി വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ നമുക്ക് പാടുന്ന ഫ്രൂട്ട്സ് തന്നെ കഴിക്കുന്ന ആളുകൾ ഈ രണ്ട് ദിവസങ്ങളിലൊന്ന് നമ്മളെപ്പോഴും റെസ്ട്രിക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും.
2: ഈ പൊട്ടാസ്യം കൂടുക എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെ കുറിച്ചൊരു വിവരണം?
3: ഭക്ഷണം കൂടുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ പുളിയുള്ള എല്ലാ സാധനത്തിലും പൊട്ടാസ്യം കൂടുതലാണ്, കൂടുതലായിരിക്കും. സിട്രസ് ഫ്രൂട്ട്സ് എല്ലാത്തിലും കൂടുതലാണ്. നല്ല പഴുത്ത് കഴിഞ്ഞാൽ നല്ല പഴുപ്പ് വരുന്ന മാങ്ങ, ചക്ക, ഇതിലൊക്കെ പൊട്ടാസ്യം ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പഴത്തിലൊക്കെ പൊട്ടാസ്യം ഉണ്ട്. അപ്പോൾ എല്ലാ പേഷ്യൻസ് ചോദിക്കും, ഇനിയിപ്പോൾ എല്ലാത്തിനും പൊട്ടാസ്യം ഉണ്ട്, ഇപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ പൊട്ടാസ്യം, പിന്നെ അതേമാതിരി വേറൊരു കുഴപ്പമുള്ളതാണ് ഉറുമാമ്പഴം, ഭയങ്കര പൊട്ടാസ്യമാണ് ഉറുമാമ്പഴത്തിൽ. അപ്പോൾ എല്ലാ കിഡ്നി ഡിസീസ് ആൾക്കാർക്കും രക്തക്കുറവുണ്ടാവും, അവർ ഈ ഇഞ്ചക്ഷൻ എടുത്ത് രക്തം കൂടുന്നതിനെക്കാട്ടിലും ഉറുമാമ്പഴം കഴിച്ചിട്ട് രക്തം കൂടുന്നതാണ് വിചാരിക്കുക. അപ്പോൾ ഉറുമാമ്പഴം കഴിക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടാസ്യം വളരെയധികം കൂടാനുള്ള സാധ്യത ഉണ്ട്.
2: പിന്നെ ഇലക്കറികൾ, പച്ച ഇലക്കറികളിലെ
3: എല്ലാ ഇലക്കറികളിലും പൊട്ടാസ്യം ഉണ്ട്. അപ്പോൾ നമ്മളത് സാധാരണ എല്ലാ ആൾക്കാരുടെ അടുത്തും പറയുക, പച്ചക്കറികൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ, ഭക്ഷണം പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇളം ചൂടുവെള്ളത്തിൽ ഒരു അരമണിക്കൂർ ഇട്ട് വെച്ചിട്ട് ആ വെള്ളം ഊറ്റിക്കളയാൻ പറയും. നമ്മൾ ലീച്ചിങ് എന്നാണ് പറയുക. അപ്പോൾ ഉള്ള പൊട്ടാസ്യം നമ്മളിപ്പോൾ ഒരു പച്ചക്കറി മുറിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ നിന്ന് വരുന്ന ഈ ചെറിയ വെള്ളത്തിലൊക്കെ എന്ത് പൊട്ടാസ്യം ഉണ്ടാവും, നമ്മുടെ ഈ വെള്ളത്തിലേക്ക് വരും, അത് നമ്മൾ ഊറ്റിക്കളയും. ഉപ്പിട്ട കഴിഞ്ഞു, അപ്പൊ അതും ഇതിൽ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് വല്ലാതെ കൂടും ചെയ്യും.
2: ഓക്കെ, ഇനി അടുത്ത നമ്മുടെ ചർച്ച പോകേണ്ടത് കിഡ്നി ട്രാൻസ്പ്ലാന്റിലേക്കാണ്. ഹീമോഡയാലിസിസ് വർഷം കാലം ചെയ്യുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും അതും നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യണമെന്ന് തോന്നുന്നു, കാരണം ഇന്നത്തെ ചർച്ചേൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചർച്ചയിൽ നമ്മൾ ഈ സമയം വരെ നമ്മോടൊപ്പം ചേർന്ന ഡോക്ടർ വിനുഗോപാലിന് ഹൃദ്യമായി നന്ദി അറിയിക്കുന്നു. തുടർ ചർച്ചകൾ ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ശ്രവിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യവിചാരം.
0: കിഡ്നിയും അനുബന്ധ രോഗങ്ങളും ഡയാലിസിസ് എന്ത് എന്തിന് എന്ന വിഷയത്തിലാണ് ഇന്നത്തെ ആരോഗ്യവിചാരം കൈകാര്യം ചെയ്തത്. നമ്മോടൊപ്പം ഇതുവരെ ചേർന്നത് ഡോക്ടർ വിനു ഗോപാൽ, അതുപോലെ തന്നെ ഡോക്ടർ പി പി അബ്ദുൽ മാലിക് ആയിരുന്നു.
1: അടുത്തതായി നാം പ്രവേശിക്കുന്നത് പ്രാർത്ഥനാ പഠനം. ഉറക്കിൽ നിന്നും ഉണരുമ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് അമീൻ പാദാരി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഏറെ സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, നാം എപ്പോഴും രാവിലെ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ, അല്ലെങ്കിൽ ഉറക്കിൽ നിന്ന് ഉണരുന്ന ഒരു സന്ദർഭത്തിൽ പ്രാർത്ഥിക്കേണ്ടതായ ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ് ആ പ്രാർത്ഥന? അൽഹംദുലില്ലാഹില്ലദി ആഫാനി ഫീ ജസദി ورد علي روحي واذن لي بذكري. ഒരിക്കൽ കൂടി. الحمد لله الذي عافاني في جسدي. ഒരിക്കൽ കൂടി. الحمد لله الذي عافاني في جسدي ورد علي روحي ബിദിക്കിരി. എന്താണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം? എൻ്റെ ശരീരത്തിൽ സൗഖ്യമേകുകയും എൻ്റെ റൂഹ് എന്നിൽ തിരിച്ചേകുകയും ദിക്കറെടുക്കുവാൻ എന്നെ അനുവദിക്കുകയും ചെയ്തവനായ അള്ളാഹുവിന് മാത്രമാകുന്നു സർവസ്തുതികളും. നമ്മുടെ പ്രഭാതത്തെ നല്ല രൂപത്തിൽ മാറ്റുവാൻ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ട് റബ്ബിൻ്റെ തവക്കുൽ കാവൽ ലഭിക്കുവാൻ വേണ്ടി നാം ഓരോരുത്തരും പരിശ്രമിക്കുക. ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ ജീവിതത്തിൽ പകർത്തുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. അൽഹംദുലില്ലാഹില്ലദി ആഫാനി ഫീ ജസദി വറദ്ദ അലയ്യ റൂഹി വ അദിന ലീ ബിദിക്രി. വസല്ല അല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാല്ലാ, നാം ഇതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം.
0: അമീൻ പാദാരിയാണ് നമ്മോടൊപ്പം ചേർന്നത്. ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ എന്ന പ്രാർത്ഥനയാണ് അദ്ദേഹം നമുക്ക് ഇതുവരെ പഠിപ്പിച്ചത്. ഇനി നാം മറ്റൊരു പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നു. കുട്ടികളുടെ പ്രോഗ്രാം പൂമരത്തണലിൽ.
1: എല്ലാം കാണുന്നവൻ അല്ലാഹു.
0: അൽ ഫഹദ് പൂന്തുറയാണ് ഇന്നത്തെ പൂമരത്തണലിൽ നമ്മോടൊപ്പം ചേരുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയമുള്ള പൂമരത്തണലിലെ എൻ്റെ കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വളരെ നാളത്തെ, എത്രയോ ആഴ്ചകൾക്ക് ശേഷമാണ് നിങ്ങളുമായി ഞാനിന്ന് സംസാരിക്കുന്നത്. കൂട്ടുകാരെ, വളരെ വിശാലമായ, അനന്തവിശാലമായ നമ്മൾ കാണുന്ന ഒരു സമുദ്രതീരത്ത്, അതായത് നമ്മളെല്ലാവരും അവധി ദിവസങ്ങളിലും മറ്റു സമയങ്ങളിലുമെല്ലാം നമ്മുടെ വാപ്പയും ഉമ്മയും എല്ലാവരുമൊത്ത്, അനുജന്മാരും എല്ലാവരുമൊത്ത് നമ്മൾ പോകുന്നൊരു സ്ഥലമാണ് ബീച്ച്, സമുദ്രതീരം, കടൽ തീരങ്ങളിലെല്ലാം നമ്മൾ പോകാറുണ്ട്. അവിടെ ചെന്നെത്തി നിൽക്കുമ്പോൾ, അവിടെ നിന്നിങ്ങനെ നോക്കുമ്പോൾ വളരെ വിശാലമായ ആ കടൽ തീരം, ആ കടൽ എത്ര വലുതാണ് ഒന്ന് ചിന്തിച്ച് നോക്കിയ കൂട്ടുകാരെ, എത്രയോ വലുതാണത് അല്ലേ? ആ വിശാലമായ കടലിൻ്റെ ഒരറ്റം നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? പടച്ച തമ്പുരാൻ നമുക്ക് വേണ്ടി നമ്മുടെ കണ്ണിന് കൺകുളിർമയേകുന്ന രീതിയിലുള്ള സുന്ദരമായ ഒരു കാഴ്ചയാണ് സമുദ്രമെന്ന് പറയുന്നത്, അഥവാ കടലെന്ന് പറയുന്നത്. വൈകുന്നേരങ്ങളിൽ എല്ലാവരുമൊത്ത് നമ്മൾ കാറ്റുകൊള്ളാനും ആസ്വദിക്കുവാനുമായി ചെന്നിരിക്കുന്ന സമുദ്രതീരങ്ങൾ, അവിടെ നിന്ന് നോക്കിയാൽ അതിൻ്റെ അറ്റം നമുക്ക് കാണാൻ സാധിക്കില്ല. നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് നിന്നെടുത്തുകൊണ്ടും നോക്കിക്കാണാൻ സാധിക്കുകയില്ല. കൂട്ടുകാരെ, തിരുവനന്തപുരത്തുള്ളൊരാളും കൊച്ചിയിൽ നിന്നുള്ള ഒരാളും, അതുപോലെ മറ്റൊരു സ്ഥലം കോഴിക്കോടോ മലപ്പുറമോ, അങ്ങനെ കേരളത്തിൻ്റെ ഏതു ഭാഗത്തു നിന്നും ഒരാൾ നോക്കിക്കണ്ടാൽ, നമ്മുടെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് നിന്നൊരാൾ ആ കടലിൻ്റെ തീരം ഒന്ന് നോക്കിക്കണ്ടാൽ കോഴിക്കോടുള്ള ആ കടപ്പുറം തിരുവനന്തപുരത്ത് നിൽക്കുന്നയാൾക്ക് കാണാൻ സാധിക്കോ? ഇല്ല. എന്നാൽ കോഴിക്കോട് വന്ന് നിന്ന് കാണുന്ന അതേ കാഴ്ച തന്നെയാണ്, ആ കടലു തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്ന് കാണുന്നതും, അതുപോലെ കൊച്ചിയിൽ നിന്നും കാണുന്നതും എല്ലാം കേരളത്തിൻ്റെ ഏതറ്റം, വേണ്ട, ഇന്ത്യയുടെ അറബിക്കടൽ ചുറ്റിക്കിടക്കുന്ന ഏതു ഭാഗത്ത് പോയി നിന്ന് നോക്കിയാലും ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റം കാണാൻ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയ്ക്കും കൂട്ടുകാരെ പരിധിയുണ്ട്. സത്യമല്ലേ? യാഥാർത്ഥ്യമല്ലേ? അല്ലെ കൂട്ടുകാരെ? നമ്മുടെ കണ്ണുകളുടെ കാഴ്ചയ്ക്ക് പരിധിയുണ്ട്, അതിനൊരു പരിമിതിയുണ്ട് എന്നത് വാസ്തവമാണ് അല്ലെ? നോക്കൂ കൂട്ടുകാരെ, ഈ കാഴ്ചകൾക്ക്, നമ്മുടെ കാഴ്ചകൾക്ക് പരിധിയുണ്ട് തന്നല്ലോ. തന്നെ നമ്മൾ ഒരു കിലോമീറ്റർ അപ്പുറമുള്ള, നമ്മുടെ ഒരു കിലോമീറ്റർ അപ്പുറമുള്ള ഒരു വസ്തു നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നത്? നമുക്ക് നോക്കിക്കാണാൻ പറ്റുമോ? അതിനും പരിധിയുണ്ട്. ഒരു 2 കിലോമീറ്റർ അപ്പുറമുള്ളതാണെങ്കിലോ തീരെ കാണാൻ സാധിക്കില്ല, പരിധിയുണ്ട്, പരിധിയുണ്ട്. ഒരടച്ചിട്ട മുറിക്കകത്താണ് നമ്മളുള്ളത് എങ്കിൽ അടുത്ത മുറിക്കകത്ത്, അടുത്തുള്ള ആ മതിലിനപ്പുറമുള്ള മുറിക്കകത്ത് ആരാണ് എന്നറിയാൻ പോലും നമ്മുടെ കണ്ണുകൾ കൊണ്ട് സാധിക്കുകയില്ല. കാരണം അത് അടച്ചിട്ടിരിക്കുകയാണ്. അതിന് പുറത്തു പോയി തുറന്നു നോക്കിയാൽ കാണാം, പക്ഷേ ഇപ്പുറത്തു നിൽക്കുന്നവനെ, അപ്പുറത്തു നിൽക്കുന്നവൻ ആരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കൂട്ടുകാരെ, പറഞ്ഞു വരുന്നത് നമ്മുടെ കാഴ്ചകൾക്ക് പരിമിതിയുണ്ട് അഥവാ പരിധികളുണ്ട്. ഇതിനപ്പുറത്ത് പരിധികളുള്ള കാഴ്ചകളാണ് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയിട്ടുള്ളത്. അതുപോലെ മേലാപ്പുള്ള ആകാശം അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞതുപോലെ, അല്ലദി ഖലഖ സബ്അ സമാവാതിൻ തിബാഖാ, 7 ആകാശങ്ങളെ അള്ളാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ചവനാണ്. ആ ആകാശത്തിനുമേലെ മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവൂത്, ആ സൃഷ്ടിച്ച ആകാശത്തിൽ എന്തെങ്കിലും ഏറ്റക്കുറവുകളുണ്ടോ എന്ന് നിങ്ങൾ നോക്കണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് പറയുകയാണ്. എന്നാലും ഫർജി അൽ ബസറ, ഹൽ തറാ മിൻ ഫുതൂർ, നിങ്ങളൊന്ന് നോക്കിക്കാണണമെന്ന് പറഞ്ഞിട്ട് അല്ലാഹു വീണ്ടും പറയുകയാണ്, മടക്കണം. ഫർജി അൽ ബസറ, നിങ്ങളുടെ കാഴ്ചയെ നിങ്ങൾ മടക്കണം. ഹൽ തറാ മിൻ ഫുതൂർ, എന്തെങ്കിലും ഒരു ഫോൾട്ട്, ആ പടച്ചവന്റെ സൃഷ്ടിപ്പിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട്. അല്ലാഹു ചോദിക്കുന്നിടത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, കൂട്ടുകാരെ, നമ്മുടെ കാഴ്ച ആ ആകാശത്തിൻ്റെ 7 മേലാപ്പുകളെയും കാണുവാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നുണ്ടോ? ഇല്ല. നമ്മുടെ കണ്ണുകൾക്ക് പരിമിതിയുണ്ട്, നമ്മുടെ കാഴ്ചകൾക്ക് പരിധികളുണ്ട്. ആ പരിധികൾക്കപ്പുറം നമ്മുടെ കാഴ്ചകൾ പോകോ കൂട്ടുകാരെ? ഇല്ലല്ലോ. പോകോ? ഇല്ല. ഇനി നമ്മൾ ഒരു ദിവസം ഒരു മരത്തിൻ്റെ ചുവട്ടിൽ, ഒരു വെക്കേഷൻ ദിവസമാണ്, ഒരു അവധി ദിവസമാണ്, ആ അവധി ദിവസം നമ്മൾ ഒരു രാവിലെ ഒരു 10-11 മണിയൊക്കെ ആയപ്പോൾ ഉറക്കമൊക്കെ എഴുന്നേറ്റ് നമ്മൾ അവധി ദിവസമല്ലേ, ഭക്ഷണമൊക്കെ കഴിച്ച് സമാധാനത്തിൽ കൂട്ടുകാരന്മാർ വന്ന് വിളിച്ച്, കൂട്ടുകാരികൾ വിളിച്ച് ഒരടുത്ത് ഒരു മരച്ചുവട്ടിൽ വന്നു നിന്ന് നമ്മൾ കളിക്കുകയാണ്. വീടിന് കുറച്ചപ്പുറത്താണ് നമ്മൾ നിന്ന് കളിക്കുന്നത്. നമ്മൾ കളിക്കുന്ന സ്ഥലം ഉമ്മാക്ക് കാണാൻ പറ്റില്ല. വാപ്പായും ഉമ്മയും വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റില്ല. നമ്മുടെ അധ്യാപകർക്ക് കാണാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ അടുത്തു നിന്ന് നോക്കുന്നവർക്ക് മാത്രം നമ്മെ കാണാം. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിന്ന് നമ്മൾ കളിക്കുകയാണ്. വളരെ സന്തോഷമായി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ. നമ്മുടെ മനസ്സിൽ ഒരുറപ്പുണ്ട്, എന്ത്? ഇവിടെ ഞാൻ കളിക്കുമ്പോൾ ആര് കാണുന്നില്ല? ഉമ്മ കാണുന്നില്ല, വാപ്പ കാണുന്നില്ല എന്നുള്ളൊരുറപ്പുണ്ട്. മറ്റാരും, നമ്മുടെ കാരണവന്മാരായ ആരും നമ്മെ കാണുന്നില്ല. നമ്മളും നമ്മുടെ കൂട്ടുകാരും മാത്രമാണ് ഇവിടെ എന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ട് അല്ലേ കൂട്ടുകാരെ? അവര് എവിടെയാണ്? വീടിനകത്താണ്. അവർക്ക് പുറത്തുള്ള കാര്യം എന്തില്ല? അറിയാൻ സാധിക്കുന്നില്ല. നോക്കൂ കൂട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു തആല അല്ലാഹു സുബ്ഹാനഹു തആലയെ സംബന്ധിച്ച് നിങ്ങളോട് ചോദിക്കപ്പെട്ടാൽ കൂട്ടുകാരെന്താ പറയാ? ഈ കാഴ്ചകൾ ഉമ്മയ്ക്കും വാപ്പയ്ക്കും കാണാൻ പറ്റാത്തതും മനുഷ്യന് കാണാൻ പറ്റാത്തതും എല്ലാം അല്ലാഹു നൽകിയ കാഴ്ചകൾക്ക് നമുക്ക് പരിധിയുണ്ട് എന്നും, അതുപോലെ തന്നെ എന്നാൽ എല്ലാം കാണുന്നത് ആരുമാത്രമാണ് കൂട്ടുകാരെ? അല്ലാഹു സുബ്ഹാനഹു തആല മാത്രമാണ്. മനസ്സിലായോ? പൂമരത്തണലിലെ എൻ്റെ കുഞ്ഞനുജന്മാർക്ക് അനുജത്തിമാർക്ക് മനസ്സിലായോ? എല്ലാം കാണുന്നത് ആരുമാത്രമാണ്? അല്ലാഹു മാത്രമാണ്. എല്ലാം അറിയുന്നതും ആരുമാത്രമാണ്? അല്ലാഹു മാത്രമാണ്. മനസ്സിലായോ എല്ലാവർക്കും കൂട്ടുകാരെ? അപ്പോൾ എല്ലാം കാണുന്നതും അറിയുന്നതും അല്ലാഹു മാത്രമാണ്. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, അല്ലാഹു നമ്മെ കാണുന്നുണ്ട്. നമ്മൾ കാണാത്തതും നമ്മുടെ വാപ്പ കാണാത്തതും ഉമ്മ കാണാത്തതും ആര് കാണുന്നുണ്ട്? അല്ലാഹു കാണുന്നുണ്ട്. എങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത, ഈ പൂമരത്തണലിൻ്റെ ഈ എപ്പിസോഡ് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ മൊബൈൽ ഫോൺ നിലത്ത് വെക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് നമ്മൾ കളിക്കാനും മറ്റു ക്ലാസ്സിനുമെല്ലാം പോകുമ്പോൾ, എൻ്റെ എല്ലാ കൂട്ടുകാരുടെയും മനസ്സിൽ ഓർമ്മിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണേ. എന്താണെന്നറിയോ? നമ്മൾ എന്തു ചെയ്താലും കൂട്ടുകാരെ, നമ്മളിങ്ങനെ അടിവരയിട്ട് തന്നെ മനസ്സിലാക്കണം. നമ്മൾ എന്തു ചെയ്താലും നമ്മൾ അനങ്ങിയാൽ ആര് കാണുന്നുണ്ട്? അല്ലാഹു കാണുന്നുണ്ട്. നമ്മുടെ കൈയൊന്നനങ്ങിയാൽ ആരറിയുന്നുണ്ട്? അല്ലാഹു അറിയുന്നുണ്ട്. നമ്മുടെ കണ്ണൊന്ന് ഇമവെട്ടിയാൽ, അതായത് കൂട്ടുകാരെ നമ്മുടെ കണ്ണൊന്ന് ചലിച്ചാൽ ആരറിയുന്നുണ്ട്? അല്ലാഹു അറിയുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ ആരറിയുന്നുണ്ട്? അല്ലാഹു അറിയുന്നുണ്ട്. നമ്മൾ എന്തെല്ലാം ചെയ്താലും ആരറിയുന്നുണ്ട്? അല്ലാഹു അറിയുന്നുണ്ട്. എന്തു നല്ല പ്രവർത്തനങ്ങൾ ചെയ്താലും ആരറിയുന്നുണ്ട് കൂട്ടുകാരെ? അല്ലാഹു അറിയുന്നുണ്ട്. നമുക്കറിയാം, കൊഴിയിൽ ഒരു ഇല പോലുമേ റബ്ബിനറിയില്ലാതെ പൊഴിയുകയില്ല എന്നൊരു പാട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും കൂട്ടുകാർ അല്ലേ. നമ്മുടെ ഈ ലോകത്ത് ഒരു ഇല വീഴണമെങ്കിൽ, നിലത്തേക്ക് വന്ന് നിലം പതിക്കണമെങ്കിൽ ആരറിയണം? അല്ലാഹു അറിയാതെ നിലത്തേക്ക് വന്ന് വീഴുകയില്ല. മനസ്സിലായോ കൂട്ടുകാർക്ക്? അപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും, എവിടെയൊക്കെ എന്തെല്ലാം അനക്കങ്ങളുണ്ടായാലും ആരറിയുന്നുണ്ട്? അല്ലാഹു അറിയുന്നുണ്ട്. മനസ്സിലായോ? ഇനി അല്ലാഹു ഉദ്ദേശിച്ചാൽ അവൻ നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നു? ഓരോ വഴികൾ ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ട്, നല്ല മാർഗത്തിലൂടെ നടക്കാൻ, അല്ലേ, തിന്മയെ മനസ്സിലാക്കാൻ, എന്നിട്ട് നന്മയുടെ നർമ്മണം നമ്മുടെ അടുക്കലേക്ക് കൊണ്ടെത്തിക്കുകയും സത്യത്തിൻ്റെ സത്പാന്താവ് നമുക്ക് വരച്ചു കാണിച്ചു തരികയും അതിലൂടെ നടക്കാനും കൂട്ടുകാരെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല വഴി കാണിച്ചു തന്നിരിക്കുന്നു. അല്ലാഹു പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തു ഇൻസാനിൻ്റെ മൂന്നാമത്തെ വചനത്തിലൂടെ പറയുന്നുണ്ട്, ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാക്കിറൻ വ ഇമ്മാ കഫൂറ. ഉറപ്പായും നാം അവന് വഴി കാണിച്ചു കൊടുത്തിരിക്കുന്നു, പക്ഷേ അല്ലാഹു നമുക്ക് നല്ല വഴികൾ കാണിച്ചു നൽകിയിരിക്കുന്നു, പക്ഷേ എന്നാലും മനുഷ്യൻ ആരായി മാറിയേക്കാം? നന്ദിയുള്ളവൻ, ഇമ്മാ ശാക്കിറൻ, ചിലപ്പോൾ നന്ദിയുള്ളവനായേക്കാം. ഇമ്മാ കഫൂറ, ഇല്ലെങ്കിൽ അവൻ നന്ദിയില്ലാത്തവനായേക്കാം. ധാരാ പറയുന്നത് കൂട്ടുകാരെ, അല്ലാഹു എന്താ നമ്മുടെ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല ഇങ്ങനെ പറയാൻ കാരണം എന്താ? നമ്മൾ നന്ദിയുള്ളവരും നന്ദിയില്ലാത്തവരും ആയേക്കാമെന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാനത് പറയും. എന്താണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്ത് യാസീനിലെ 82-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈആ അയ് യഖൂല ലഹു കുൻ ഫയകൂൻ. അള്ളാഹു സുബ്ഹാന തആല പറയുകയാണ്, അവനൊരു കാര്യം ഉദ്ദേശിച്ചാൽ, ഇപ്പോൾ അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ, കൂട്ടുകാരെ നമ്മളിപ്പോൾ വിചാരിക്കണം ഇവിടെ ഒരു സൈക്കിൾ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചാൽ സൈക്കിൾ വരോ? വരോ? ഇല്ല. ഇവിടെ ഒരു ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാകട്ടെ, വരോ? ഇല്ല. നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കണം, ഇവിടെ ഇപ്പം എനിക്ക് കഴിക്കാൻ ടേബിൾ നിറയെ ഭക്ഷണം കൊണ്ടുവരട്ടെ, എല്ലാ ഭക്ഷണവും, പത്തിരി, ഉരട്ടി, ഇറച്ചിക്കറി, ചിക്കൻ, മട്ടൻ എല്ലാം വരട്ടെ എന്ന് വിചാരിച്ചാൽ വരോ? ഇല്ല. പക്ഷേ അല്ലാഹു ഇന്നമാ അംറുഹു ഇദാ അറാദ, തീർച്ചയായും അവനൊരു കാര്യം, ഇദാ അറാദ ശൈആ, അവൻ ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അവൻ ഇത്രേ ചെയ്യേണ്ടുള്ളൂ, ഐ യഖൂൽ, അവൻ അത് പറയേണ്ടതേ ഉള്ളൂ. എന്തു പറയേണ്ടിയുള്ളൂ? കുൻ, ഉണ്ടാകൂ എന്ന് പറയേണ്ടിയുള്ളൂ. ഫയഖൂൻ, അതുണ്ടാകും. അപ്പോൾ അള്ളാഹുവിൻ്റെ കഴിവ് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആരാധിക്കുന്ന നമുക്ക് മാത്രം പ്രാർത്ഥിക്കാൻ, മനുഷ്യർക്ക് പ്രാർത്ഥിക്കാൻ അഭയകേന്ദ്രമായിട്ടുള്ള, മനുഷ്യൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും തിരിച്ചറിയുന്ന, മനുഷ്യന് ആവശ്യമായ രീതിയിൽ സഹായങ്ങൾ അർപ്പിക്കുന്ന, മനുഷ്യൻ കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായി പടച്ചവൻ്റെ മുമ്പിലേക്ക് അടുത്തു കിടന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ദുആയിരക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്ന, സത്യസന്ധനായി, സൽക്കർമ്മിയായി, നിഷ്കളങ്കനായി പടച്ചവനെ അനുസരിച്ച് ജീവിക്കുന്നവനും സുന്ദരമായ സ്വർഗം ഉണ്ടാക്കി വച്ചിരിക്കുന്ന ആ അല്ലാഹു, അല്ലാഹു എന്തുമാത്രമേ പറയേണ്ടതുള്ളൂ? കുൻ എന്ന് പറയേണ്ടതേ ഉള്ളൂ. കൂട്ടുകാരെ, അതുണ്ടാകും. അതാണ് പടച്ചവൻ്റെ കഴിവ്. നമ്മളെ സൃഷ്ടിച്ച പടച്ചവൻ, എല്ലാം കാണുന്ന പടച്ചവൻ്റെ കഴിവ് അതാണ് കൂട്ടുകാരെ. അപ്പോൾ എല്ലാം കാണുന്നവനെന്ന് പറയുമ്പോൾ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എന്തു ചെയ്താലും കാണുമെന്നാണ്. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് നമ്മൾ കടക്കാം. എന്താണെന്നറിയോ, അല്ലാഹു സുബ്ഹാന തആല ഒരു കാര്യം നടക്കണമെന്ന് പറയുന്നതിന് മുമ്പേ അത് നടക്കുമെന്നല്ലേ, നടക്കണമെന്ന് വിചാരിക്കുമ്പോൾ, കുൻ എന്ന് പറയുമ്പോൾ തന്നെ അതെന്ത് ചെയ്യും, നടക്കുമെന്നാണല്ലോ. അല്ലാഹു സുബ്ഹാന തആല സൂറത്ത് ഖമറിലൂടെ അല്ലാഹു സുബ്ഹാന തആല പറയുന്നുണ്ട്. 50-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാന തആല പറയുന്നു, വമാ അംറുനാ ഇല്ലാ വാഹിദത്തൻ കലംഹിൻ ബിൽ ബസ്വരി. നമ്മുടെ കൽപ്പന, അള്ളാഹുവിൻ്റെ കൽപ്പന എന്നത് ഒരൊറ്റ ഉത്തരവത്രേ. അതെങ്ങനെയെന്നറിയാം ഉത്തരവ്? ഇമ വെട്ടുമ്പോഴേക്കും നടക്കുന്നു, അത് നടപ്പാവുന്നു. ഇമ വെട്ടുമ്പോഴേക്കും അത് നടപ്പാവുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? കണ്ണ് നമ്മളൊന്ന് അടച്ചു തുറക്കുന്നതിന് മുമ്പ് അതെന്ത് ചെയ്യുന്നു? നടപ്പാക്കുന്നു. അള്ളാഹു സുബ്ഹാന തആല ഒരു കാര്യം നടക്കണമെന്ന് വിചാരിക്കുമ്പോൾ അത് കൃത്യമായി നടക്കുന്നു എന്നതിൻ്റെ തെളിവാണ് അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞ ഒരു വചനമാണ് കൂട്ടുകാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് നമ്മൾ കടക്കുകയാണ് കൂട്ടുകാരെ. അല്ലാഹു എല്ലാം കാണുന്നവനും അവൻ ഉദ്ദേശിക്കുന്നത് പോലെ നടക്കുന്നവനുമാണ് എങ്കിൽ, നമ്മളെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നവനുമാണ് ആര്? അല്ലാഹു സുബ്ഹാന തആല. അല്ലാഹു സുബ്ഹാന തആല നമ്മളോട്, നമ്മുടെ അടുക്കൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും എഴുതി വെക്കുന്ന ഒരാളുണ്ടല്ലോ, കിറാമൻ കാത്തിബീൻ, ആദരിക്കപ്പെട്ട എഴുത്തുകാരുണ്ടല്ലോ. യഅലമൂന മാ തഫ്അലൂൻ എന്ന് അല്ലാഹു സുബ്ഹാന തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ ആ എഴുത്തുകാർ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായി എഴുതി വയ്ക്കുകയും അത് പടച്ചവൻ അറിയുകയും നമ്മുടെ ഓരോ ചലനങ്ങളും അല്ലാഹു അറിയുകയും

0: ോടുകൂടി കൊണ്ടുപോയി നമ്മൾ കളവു കാണിച്ചാൽ ഉമ്മ കാണുന്നില്ല, പക്ഷെ ആര് കാണുന്നുണ്ട് കൂട്ടുകാരെ? ആ നമ്മുടെ അനക്കം ഇങ്ങനെ ഓരോ നിമിഷത്തെയും ഓരോ സെക്കൻഡുകളുടെയും അനക്കങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു റബ്ബ്. അപ്പോൾ നമ്മൾ ആ പൈസ എടുക്കാൻ വേണ്ടി തയ്യാറാകുമ്പോൾ ആരറിയുന്നുണ്ട്? അള്ളാഹു അറിയുന്നുണ്ട്. അതുപോലെ ആ പൈസ എടുത്ത് നമ്മൾ വേറൊരു കാര്യം ചെയ്യുമ്പോഴും ആരറിയുന്നുണ്ട്? അള്ളാഹു അറിയുന്നുണ്ട്. എല്ലാം അറിഞ്ഞുകൊണ്ട് അള്ളാഹു ഇരിക്കുന്നുണ്ട്. അറിഞ്ഞുകൊണ്ട് മാത്രമാണോ അതിനെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു? രേഖപ്പെടുത്തിക്കൊണ്ട് മാത്രമാണോ നാളെ പടച്ചവൻ്റെ മുമ്പിൽ എല്ലാവരും നിൽക്കവേ ഉമ്മ കാണാതെ ചെയ്ത കാര്യവും വാപ്പ കാണാതെ ചെയ്ത കാര്യവും ഉമ്മയുടെയും വാപ്പയുടെയും എല്ലാവരുടെയും മുമ്പിൽ വച്ച് അതിങ്ങനെ പ്രദർശനം ചെയ്യപ്പെടുമ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഭയപ്പെടേണ്ടതില്ലേ? നമ്മൾ ഭയപ്പെടേണ്ടതില്ലേ? എന്നിട്ട് പടച്ചവൻ നമുക്ക് ശിക്ഷ വിധിക്കുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ടതില്ലേ? അപ്പോൾ നമ്മൾ ആരും കാണുന്നില്ല എന്ന് പറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങൾ ആര് കാണുന്നുണ്ട്? അപ്പോൾ അള്ളാഹു കാണുന്നുണ്ട്. അള്ളാഹു കണ്ടാലോ, അള്ളാഹു അറിയുമ്പോഴോ, നമ്മൾ ചെയ്യുന്നത് തെറ്റാണെങ്കിലോ നാളെ പടച്ചവൻ്റെ മുമ്പിൽ അള്ളാഹു കൊണ്ടുവരപ്പെടും, അതിനെ ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ നമ്മൾ എന്തുത്തരം പറയും? ഇനി കളവ് പറയുന്ന വിഷയത്തിൽ, കളവ് പറയുന്ന വിഷയത്തിൽ നമ്മൾ ഇന്നൊരു കാര്യം ചെയ്യാതെ ചെയ്തു എന്ന് പറഞ്ഞാലോ? ഒരു കൂട്ടുകാരൻ്റെ ഒരു കാര്യം ഞാൻ പറയട്ടെ കൂട്ടുകാരോട്. ഒരാൾ ചെയ്യാതെ ചെയ്തു എന്ന് പറയും, എങ്ങനെയെന്നറിയോ? പള്ളിയിൽ നിന്ന് പറഞ്ഞ് ഒരു കുട്ടി വീട്ടിലേക്ക് ഇറങ്ങിപ്പോകും. വീട്ടിൽ നിന്ന് പള്ളിയിൽ നിന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകും. ഇറങ്ങിപ്പോയിട്ട് അവൻ പള്ളിയിൽ പോകാതെ അവിടെ നിന്ന് കളിച്ചിട്ട് എന്തു ചെയ്യും? മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് തിരിച്ചു വീട്ടിൽ വരും. അപ്പോൾ ഉമ്മ കാണുന്നുണ്ടോ ഇവനെ കളിക്കുന്നത്? ഇല്ല. പക്ഷെ ഇവൻ കളിച്ചത് ആര് കണ്ടു?
1: മാഷാ അല്ലാ, നാം ഇതുവരെ കേട്ടത് പൂമരത്തണലിൽ എല്ലാം കാണുന്നവൻ അല്ലാഹു എന്ന വിഷയത്തിൽ അൽ ഫഹദ് പൂന്തുറയായിരുന്നു ഇന്ന് നമ്മുടെ പൂമരത്തണലിൽ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്.
2: ദൈവീക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകൾ, ഇന്നിൻ്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നാം ഇനി പീസ് റേഡിയോ നുറുങ്ങുകൾ കേൾക്കാൻ പോകുന്നു. ദൈവവിശ്വാസം ഇൻഷുറൻസ് പോളിസിയല്ല. ടി ചാണ്ടിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് മൻസൂർ മണ്ണാർക്കാട്.
4: ദൈവവിശ്വാസം ഇൻഷുറൻസ് പോളിസിയല്ല. തങ്ങൾക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്ന ചില വസ്തുതകളെ ആസ്പദമാക്കി ശാസ്ത്രജ്ഞന്മാർ ചില സാങ്കല്പിക സിദ്ധാന്തങ്ങളിൽ അഥവാ ഹൈപ്പോത്തിസിസിൽ എത്തിച്ചേരാറുണ്ട്. യഥാർത്ഥ ശാസ്ത്രജ്ഞന്റെ ദിവ്യമായ കൽപ്പനാ വൈഭവവും താൻ വിഭാവനം ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതിനുള്ള ദർശനശക്തിയും ഉണ്ടായിരിക്കണമെന്ന് ഒരു ഗ്രന്ഥകാരൻ പറയുന്നു. ശാസ്ത്രീയമായ ചില വസ്തുതകളുടെ ചുവട് പിടിച്ചുകൊണ്ട് തങ്ങൾ വിഭാവനം ചെയ്ത സാങ്കല്പിക സിദ്ധാന്തത്തിലേക്ക് എടുത്തുചാടാനുള്ള ദർശനശക്തിയാണ് അമേരിക്കൻ ശാസ്ത്രജ്ഞരെ ചന്ദ്രനിൽ ഇറങ്ങുവാൻ വേണ്ടിയുള്ള സാഹസിക സംരംഭത്തിന് തയ്യാറാക്കിയത്. മാനുഷിക ശക്തിയുടെ പരിമിതിയിൽ ഒതുങ്ങിക്കൂടുന്നവർക്ക് ഭാവനയുടെ ചിറകു വിരിച്ചു പറന്ന് ഉദ്ദിഷ്ട സ്ഥാനത്തെത്തിച്ചേരുവാൻ സാധിക്കുകയില്ല. മാനുഷികമായ പരിമിതികളിൽ ഒതുങ്ങി നിൽക്കുന്നവരാണ് നമ്മിൽ പലരും. പരിചിതമായ ചില വസ്തുതകളിൽ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് നമ്മുടെ വിശ്വാസവും സങ്കല്പവും. നമ്മുടെ ഈശ്വര വിശ്വാസത്തിനുപോലുമുണ്ട് ഈ പരിമിതി. പരമ്പരാഗതമായ ആരാധനാരീതിയുടെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും മതിൽക്കെട്ടുകളുടെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുകയാണ് നമ്മുടെ വിശ്വാസം. നൂതനമായ സാങ്കല്പിക സിദ്ധാന്തത്തിന്റെ വെളിച്ചത്തിൽ ചന്ദ്രനെ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന ശാസ്ത്രജ്ഞന്റെ ദർശനശക്തിയാണ് നമുക്കുണ്ടാവേണ്ടത്. നാം സ്വയം നിർമ്മിച്ചിട്ടുള്ള പരിമിതിയുടെ മതിൽക്കെട്ടുകൾ മറികടക്കാൻ നമുക്ക് കഴിയണം. സുപ്രസിദ്ധ ഗ്രന്ഥകർത്രിയായ റിബേക്ക ബേർഡ് ഒരു വിദഗ്ധ ഡോക്ടറായിരുന്നു. ഹൃദ്രോഗബാധിതയായി അവർക്ക് അങ്ങേയറ്റം ക്ഷീണം പറ്റി. ഇനിയും ഒരറ്റാക്കിനെ അതിജീവിക്കുക അസാധ്യമാകിയാൽ തന്റെ കാര്യങ്ങളെല്ലാം ശരിപ്പെടുത്തിക്കൊള്ളാൻ സഹപ്രവർത്തകരായ ഡോക്ടർമാർ അവരോട് പറഞ്ഞു. അതൊരു മുന്നറിയിപ്പായിരുന്നു. പക്ഷേ ദൈവം വെറും സങ്കല്പമല്ലെന്ന് ബോധ്യമാകുന്നതിനുള്ള മുഖാന്തിരമായി ആ മുന്നറിയിപ്പ് പരിണമിച്ചു. ദൈവത്തിന്റെ അപ്രമേയ ശക്തിയെ എത്തിപ്പിടിക്കുവാൻ തക്കവണ്ണം അവരുടെ വിശ്വാസം മാനുഷികമായ പരിമിതികൾക്കപ്പുറത്തേക്ക് പറന്നുയർന്നു. ഫലമോ, ഡോക്ടർമാർ അസാധ്യമെന്നു പറഞ്ഞ ആ ഹൃദ്രോഗം അവരെ വിട്ടുമാറി.
1: ശ്രോതാക്കൾ.

0: ഇതുവരെ കേട്ടത് നുറുങ്ങുകൾ. ദൈവവിശ്വാസം ഇൻഷുറൻസ് പോളിസിയല്ല. ടി ചാണ്ടിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് മൻസൂർ മണ്ണാർക്കാട്.
1: ഇനി പീസ് റേഡിയോ ഒരു ഗൗരവമുള്ള വിഷയമാണ് ചർച്ച ചെയ്യുന്നത്, അസ്മാ ഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ നാമങ്ങൾ നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാന്യനായ പണ്ഡിതൻ ഷമീർ മദീനിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
0: അൽ വക്കീൽ എന്നുള്ള നാമമാണ് ഇന്ന് ചർച്ച വിധേയമാകുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ ആലിഹി വ അസ്ഹാബിഹി വ മൻവാല. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ സംബന്ധിച്ച് കൂടുതൽ അറിയുവാനുള്ള ഒരു മാർഗമാണ് അവൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും പഠിക്കുക എന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓരോ നാമങ്ങളും അതിൻ്റെ വിശാലമായ അർത്ഥതലങ്ങളും നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ മനസ്സിൽ കിട്ടുന്ന നിർഭയത്വവും സമാധാനവും പടച്ചറബിനെക്കുറിച്ചുള്ള ബഹുമാനവും ആദരവും അത് വിശ്വാസിയുടെ മനസ്സിലുണ്ടാക്കുന്ന മാറ്റങ്ങളും സ്വാധീനവും അനിർവചനീയമാണ്. അതുകൊണ്ട് തന്നെ സച്ചരിതരായ മുൻഗാമികൾ ഏറ്റവും ശ്രേഷ്ഠമായ വിജ്ഞാനങ്ങളുടെ കൂട്ടത്തിൽ, ഇൽമിൻ്റെ കൂട്ടത്തിൽ എണ്ണിയതാണ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവ്. അത് കൂടുതൽ പരിപോഷിപ്പിക്കാൻ, ആർജിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അങ്ങനെ അള്ളാഹുവിൻ്റെ നാമങ്ങളിലൂടെ, വിശേഷണങ്ങളിലൂടെ അള്ളാഹുവിന് അറിഞ്ഞ് അതിൻ്റെ താൽപ്പര്യമനുസരിച്ച് നിലകൊള്ളാൻ നമുക്ക് സാധിച്ചാൽ സ്വർഗപ്രവേശനം സുനിശ്ചിതമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷവാർത്ത അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അവസരങ്ങൾ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാനെടുക്കുന്ന ഒരു നാമം അൽ വക്കീൽ എന്ന നാമമാണ്. അള്ളാഹു അവൻ്റെ നാമങ്ങളുടെ കൂട്ടത്തിൽ നമുക്കറിയിച്ചു തന്ന ഒരു നാമമാണ് അൽ വക്കീൽ. ഭരമേൽപ്പിക്കാൻ അർഹതയുള്ളവൻ, അല്ലെങ്കിൽ എല്ലാം ഏറ്റെടുക്കുന്നവൻ, ഏറ്റെടുത്തവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാം സൂക്ഷിക്കുന്നവനാണ്, എല്ലാം സംരക്ഷിക്കുന്നവനാണ്, എല്ലാം നിയന്ത്രിക്കുന്നവനാണ് അള്ളാഹു എന്നീ ആശയങ്ങൾ കൂടി ആ ഒരു നാമം നമ്മെ അറിയിക്കുന്നുണ്ട്. എല്ലാം ഏറ്റെടുക്കുന്ന അള്ളാഹു, ആര് തൻ്റെ കാര്യങ്ങൾ അവനിലേക്ക് ഏൽപ്പിക്കുന്നുവോ അത് അള്ളാഹു ഏറ്റെടുക്കുക മാത്രമല്ല, ശരിയായ വിധത്തിൽ സംരക്ഷിക്കുകയും ചെയ്യും, എല്ലാറ്റിനെയും നിയന്ത്രിക്കുകയും ചെയ്യുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ബാധ്യത ഏറ്റെടുത്ത, സ്വയം ഏറ്റെടുത്ത ബാധ്യതകളിൽപ്പെട്ടതാണ് ബി അർസാഖിൽ ഇബാദ്, അടിയാറുകളുടെ, അടിമകളുടെ ഉപജീവനം അള്ളാഹു ഏറ്റെടുത്തതാണ്. പല ആളുകൾക്കും ദാരിദ്ര്യത്തെ സംബന്ധിച്ചുള്ള ഭയപ്പാടുകൊണ്ട് സന്താനത്തെ വരെയും ജീവനോടെ കുഴിച്ചുമൂടിയ, അറുകൊല ചെയ്ത ചരിത്രങ്ങൾ മുമ്പ് കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ലാ തഖ്തുലു ഔലാദക്കും ഖശിയത ഇംലാഖിൻ, ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സന്താനങ്ങളെ കൊന്നുകളയരുത്, അവർക്കും നിങ്ങൾക്കും നാമാണ് ഉപജീവനം നൽകുന്നവൻ എന്നല്ലാഹു പറഞ്ഞത് ശ്രദ്ധേയമാണ്. അപ്പോൾ ചെറുതും വലുതുമായ കോടിക്കണക്കിന് ജീവജാലങ്ങൾ ഇവിടെയുണ്ട്, അവർക്ക് അന്നമൂട്ടുന്നവൻ അല്ലാഹുവാണ്, അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തവൻ അല്ലാഹുവാണ്. വൽഖായിമു അലൈഹിം ബിമസ്വാലിഹിം, ഓരോ സൃഷ്ടികളുടെയും നന്മകൾക്കനുസരിച്ച് ഓരോ സൃഷ്ടികളുടെയും ഗുണപരമായ കാര്യങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കുന്നവൻ അല്ലാഹുവാണ്. അതേപോലെ തന്നെ സത്യവിശ്വാസികളായ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കുന്ന പടച്ചിറബിൻ്റെ അടിമകളുടെ കാര്യങ്ങളും അള്ളാഹു ഏറ്റെടുക്കുന്നു, അവരുടെ ആത്മീയമായ വളർച്ചയും വികാസവും. അവർക്ക് വേണ്ടുന്ന എല്ലാം നൽകുന്നത് അള്ളാഹുവാണ്. അവരെല്ലാവരും തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളിലും ആശ്രയിക്കുന്നതും അവലംബിക്കുന്നതും അള്ളാഹുവിനെയാണ്. അള്ളാഹുവിൽ ബലമേൽപ്പിക്കാത്ത, അള്ളാഹുവിനെ അവലംബിക്കാത്ത ഏത് വിശ്വാസിയാണുള്ളത്? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ, അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് എല്ലാം ഞാൻ അവനിൽ ഏൽപ്പിച്ചുകൊണ്ട് ഇതാ ഞാൻ പുറപ്പെടുന്നു. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു കഴിവും ശക്തിയും ഒരാൾക്കുമില്ല എന്നു പറഞ്ഞുകൊണ്ടാണ് ഒരു വിശ്വാസി തൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. ശേഷം വാഹനത്തിൽ കയറുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിനെ പ്രകീർത്തിച്ച് അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, സുബ്ഹാനല്ലദീ സഖ്ഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, അള്ളാഹുവേ ഈ വാഹനത്തെ ഞങ്ങൾക്ക് വിധേയമാക്കി കീഴ്പ്പെടുത്തി തന്ന നീ എത്രയോ പരിശുദ്ധനാണ്. നീ ഞങ്ങൾക്കത് കീഴ്പ്പെടുത്തി തന്നില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്കത് കീഴ്പ്പെടുത്തുവാൻ സാധ്യമായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് സുദീർഘമായ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടു വന്നത് കാണാം. ആ യാത്രയിലുള്ള എല്ലാ നന്മകളെയും ചോദിച്ച് അതിൽ വരാവുന്ന എല്ലാ ഭവിഷ്യത്തുകളെയും അപകടങ്ങളെയും മുന്നിൽ കണ്ട് അതിൽ നിന്ന് രക്ഷ ചോദിച്ച് എല്ലാം അള്ളാഹുവിൽ ബലമേൽപ്പിക്കുന്ന ഒരു രീതി. കാരണം അൽ വഖീൽ, അള്ളാഹു എല്ലാം ഏൽപ്പിക്കാൻ അർഹപ്പെട്ടവനും എല്ലാം ഏറ്റെടുത്ത് കൃത്യമായി സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവനാണ്. നമ്മുടെ മക്കളും കുടുംബവും സമ്പത്തും അഭിമാനവും എന്നു വേണ്ട എന്തും എല്ലാം അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ച് ഒരു വിശ്വാസി കണ്ടെത്തുന്ന നിർഭയത്വവും സമാധാനവും ഈ നാമം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സൂറത്ത് ആലിമ്രാനിലെ 173-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ സത്യവിശ്വാസികളെ, എതിരാളികളായ ശത്രുക്കളെല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കുവാൻ കോപ്പുകൂട്ടിയ, സന്നാഹങ്ങളൊരുക്കിയ അഹ്സാബ് യുദ്ധം, സഖ്യകക്ഷികളെല്ലാവരും വലയം ചെയ്ത ആ സന്ദർഭത്തിൽ അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഊ ലക്കും, മറ്റുള്ള ആളുകൾ, അവിശ്വാസികളായ ആളുകൾ, മുസ്ലിങ്ങളല്ലാത്തവർ സത്യവിശ്വാസികളോട് പറഞ്ഞു, ആളുകളൊക്കെ നിങ്ങൾക്കെതിരെ സംഘടിച്ചിട്ടുണ്ട്, ഫഹ്ഷൗഹും, നിങ്ങൾ അതിനാൽ അവരെ ഭയപ്പെടണം. എല്ലാവിധേനയും ആധിപത്യവും അധികാരവും സൗകര്യങ്ങളും ആൾബലവും ഒക്കെ അവർക്കാണുള്ളത്, നിങ്ങൾ പേടിച്ചോളണം, നിങ്ങൾക്കാരുമില്ല എന്ന് ഭീഷണികളും അതേപോലെ തന്നെ പ്രകോപനങ്ങളും ഉണ്ടാക്കിയപ്പോൾ വാസ്തവത്തിൽ ഫസാദഹും ഈമാന, അത് സത്യവിശ്വാസികൾക്ക് ഈമാൻ അധികരിപ്പിച്ചു എന്നാണ്. വഖാലു, അവർ പറയുകയും ചെയ്തു, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതി, ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കാൻ അവൻ എത്രയോ പര്യാപ്തനാണ്. വാസ്തവത്തിൽ ശത്രുക്കളുടെ ഒരു തന്ത്രമാണ് ഭീതിപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നത്, പേടിപ്പിച്ച് അടക്കി നിർത്തുക എന്നത്. സത്യവിശ്വാസികൾ പടച്ചറബിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ കാര്യവും നോക്കി നടത്തുന്നവൻ അള്ളാഹുവാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ആ പടച്ചറബ് നമ്മുടെ എല്ലാ കാര്യവും ഏറ്റെടുത്തിട്ടുണ്ട്, അവൻ സർവശക്തനാണ്, ഏത് വലിയ ശക്തികളെയും അടക്കി നിർത്താൻ കഴിവുള്ളവനാണ് അള്ളാഹു എന്നറിയുമ്പോൾ അവർക്കുണ്ടാകുന്ന നിർഭയത്വം, ഫിറഔനിനെ അടക്കി നിർത്തിയ അള്ളാഹു, നംറൂദിനെയും ഖാറൂനിനെയും പാഠം പഠിപ്പിച്ച അള്ളാഹു, ലോകത്തെ അടക്കി ഭരിക്കുന്ന മലിക്കുൽ ജബ്ബാറായ അള്ളാഹു സുബ്ഹാനഹു വതആല, നിഅമൽ വക്കീൽ, നമ്മുടെ കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കാൻ എത്രയോ നല്ലവനാണ്, പര്യാപ്തനാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു വിശ്വാസി ഭീതിപ്പെടുകയില്ല, ഭയപ്പെടുകയില്ല, നിർഭയനായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ തന്നെ എത്രയോ സംഭവങ്ങളുണ്ട്. പ്രവാചക തിരുമേനി ഒരിക്കൽ ഒരു വൃക്ഷത്തിൻ്റെ തണലിൽ അല്പമൊന്ന് വിശ്രമിക്കാൻ വേണ്ടിയിരുന്നപ്പോൾ ആ സമയത്ത് ഒരു ആയുധമെടുത്ത്, വാളെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ ചൂണ്ടിക്കൊണ്ട്, നിങ്ങളെ ഇപ്പോൾ എന്നിൽ നിന്ന് ആര് രക്ഷിക്കും എന്ന് വളരെ ഗൗരവത്തോടെ ഒരു വിജയത്തിൻ്റെ പടികയറി നിൽക്കുന്ന ആളെപ്പോലെ അയാൾ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, അല്ലാഹ്, എന്നെ അല്ലാഹു കാക്കും. അയാൾ ആ ഒരു ഉറച്ച പ്രഖ്യാപനത്തിൽ, ആ വാക്കിൽ അയാൾ പോലും പേടിച്ച് അയാളുടെ കയ്യിൽ നിന്ന് വാള് നിലത്ത് വീണു. ആ വാളെടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, നാൻ എന്നിൽ നിന്ന് നിന്നെ ആര് രക്ഷിക്കും? അയാൾക്കൊന്നും പറയാനില്ല. ഈ ഒരവസ്ഥ സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം എത്ര കണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കുവാൻ സാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അള്ളാഹു എന്നെ സഹായിക്കും, അള്ളാഹു എൻ്റെ കാര്യം ഏറ്റെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും അവനെയാണ് ഞാൻ ഏൽപ്പിച്ചത് എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? നമ്മുടെ പല കാര്യങ്ങളും പലരെയും ഏൽപ്പിച്ചിരിക്കുക. നമ്മുടെ മനസ്സും അതേപോലെ തന്നെ നമ്മുടെ ചിന്തയും ഒക്കെ ഭൗതികമായ പലതിലേക്കും നമ്മൾ ബന്ധിപ്പിച്ച് അവരാണ് നമ്മെ സംരക്ഷിക്കുന്നത്, അതാണ് നമ്മെ നിയന്ത്രിക്കുന്നത് എന്ന രീതിയിലാണ്. ചിലപ്പോൾ ആളുകളിലാകാം, ചിലപ്പോൾ സ്ഥാപനങ്ങളിലാകാം, ചിലപ്പോൾ തൊഴിലുകളിലാകാം, സമ്പത്തിലാകാം, അതാണെന്നെ നിയന്ത്രിക്കുന്നത്, അതാണെന്നെ സംരക്ഷിക്കുന്നത് എന്ന രീതിയിലായി കഴിയുമ്പോൾ വലിയ അപജയമാണ് വിശ്വാസപരമായി. അതേപോലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സന്ദർഭത്തിൽ ഒരു കറുത്ത പൂച്ച വട്ടം ചാടിയാൽ നമ്മുടെ വിശ്വാസത്തിനത് ഒരു പോറലേൽപ്പിക്കുന്നുവെങ്കിൽ അതെന്തെങ്കിലും ദോഷം വരുത്തും എന്ന് നമ്മൾ വിശ്വസിച്ചു പോയാൽ, കരുതിപ്പോയാൽ, നമ്മളെല്ലാം ഏൽപ്പിച്ചത് അള്ളാഹുവിനെയാണ് എന്നത് വെറും വാക്കായി മാറും. നമ്മുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന, അത് സംരക്ഷിക്കുന്ന, സൂക്ഷിക്കുന്ന അൽ വക്കീലാണ് എൻ്റെ റബ്ബ് എന്ന വിശ്വാസത്തിന് നേരെ വരുന്ന പുഴുക്കുത്തായിരിക്കും അത്. അതുകൊണ്ട് വത്തവക്കൽ അലല്ലാഹി വക്കഫാ ബില്ലാഹി വക്കീല, അള്ളാഹുവിൽ നിങ്ങൾ ബലമേൽപ്പിക്കുക, എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുവാൻ അള്ളാഹു മതിയായവനാണ്. അള്ളാഹു ഖാലിഖു കുല്ലി ഷൈഇൻ വഹുവ അലാ കുല്ലി ഷൈഇൻ വക്കീൽ, സർവ്വതിൻ്റെയും സൃഷ്ടാവ് അള്ളാഹുവാണ്, അവനെല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന സംരക്ഷിക്കുന്ന വക്കീലുമാണവൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ശത്രുക്കൾ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതുപോലെ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന ഉറച്ച വാചകങ്ങളായിരുന്നു. ഞങ്ങൾക്ക്, നമുക്ക് അല്ലാഹു മതി, ബലമേൽപ്പിക്കുവാൻ എത്രയോ പര്യാപ്തനാണ് അല്ലാഹു. തീർച്ചയായും നമ്മുടെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ, നമ്മെ സംരക്ഷിക്കാൻ, നമ്മുടെ എല്ലാം ഏൽപ്പിക്കാൻ, ആ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാൻ തയ്യാറായ അല്ലാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന് വരുമ്പോൾ അത് നമുക്ക് നൽകുന്ന നിർഭയത്വം എത്രമാത്രമുണ്ടാകും, അത് നമുക്ക് സമ്മാനിക്കുന്ന ധീരത എത്രമാത്രം ശക്തമായിരിക്കും, മനസ്സിന് കിട്ടുന്ന സമാധാനവും സ്വസ്ഥതയും അതിൻ്റെ കൂടെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹുവിൽ എല്ലാം ഏൽപ്പിക്കുന്ന ഒരു വിശ്വാസി ഒരിക്കലും നിരാശനാവുകയില്ല. അള്ളാഹുവിൻ്റെ തീരുമാനമനുസരിച്ച് അവൻ്റെ പ്രവർത്തനങ്ങളും നിശ്ചയങ്ങളും അതെൻ്റെ ജീവിതത്തിൽ ആത്യന്തികമായി എനിക്ക് നന്മ തന്നെയായിരിക്കും എന്ന് തിരിച്ചറിയുവാൻ ഒരു വിശ്വാസിക്ക് സാധിക്കും. അപ്പോൾ സ്വന്തം കഴിവുകേടും നിസ്സാരതയും തിരിച്ചറിഞ്ഞുകൊണ്ട് വിനയാന്വിതനാകുവാനും അതിലൂടെ വിശ്വാസിയെ പര്യാപ്തമാക്കുമെന്നതാണ് ഈ നാമം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ തിരിച്ചറിവ്. അതുകൊണ്ട് തന്നെ ദുനിയാവിൻ്റെ സുഖസൗകര്യങ്ങളിൽ അഭിരമിച്ച് ജീവിക്കാനല്ല, അതിനോടൊക്കെ ആവശ്യങ്ങൾക്കത് ഉപയോഗിച്ചുകൊണ്ട് ഒരു വിരക്തനായി അതിൻ്റെ പിന്നാലെ പരക്കം പാഞ്ഞ് ഊണം ഉറക്കവുമില്ലാതെ ആരാധനകളില്ലാതെ അള്ളാഹുവിനോടും അവൻ്റെ ദീനിനോടുമുള്ള കടപ്പാടുകൾ നിർവഹിക്കാതെയുള്ള ജീവിതം അവനുണ്ടാവുകയില്ല. മറിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു, ബാക്കി അള്ളാഹുവിൽ തവക്കുലാക്കി അള്ളാഹുവിൽ ബലമേൽപ്പിക്കാൻ ഈ നാമവും ആ നാമം ഉൾക്കൊള്ളുന്ന വിശേഷണങ്ങളും വിശ്വാസിയെ പര്യാപ്തനാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ലൗ അന്നക്കും തത്തവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി, നിങ്ങൾ ഓരോരുത്തരും അള്ളാഹുവിൽ ബലമേൽപ്പിക്കേണ്ടതുപോലെ അള്ളാഹുവിൽ കാര്യങ്ങളെ ബലമേൽപ്പിച്ചാൽ, ലറസഖകും കമാ യർസുഖു ത്വയ്ർ, അള്ളാഹു നിങ്ങൾക്ക് ഉപജീവനം എളുപ്പമാക്കി നൽകും, അള്ളാഹു റിസ്ക് നൽകും നിങ്ങൾക്ക്, പക്ഷികൾക്ക്, പക്ഷിമൃഗാദികൾക്ക് അള്ളാഹു റിസ്ക് നൽകുന്നത് പോലെ. അതിൻ്റെ അർത്ഥം അള്ളാഹുവിനെ എല്ലാം ഏൽപ്പിച്ച് നമ്മൾ അടങ്ങിയിരിക്കുക എന്നല്ല, നമ്മൾ ചെയ്യേണ്ടത് ചെയ്ത് ബാക്കി അള്ളാഹുവിൽ ഏൽപ്പിക്കുക എന്നതാണ്. ഹദീസിൻ്റെ ബാക്കി ഭാഗത്ത് തന്നെയുണ്ട് ആ ആശയം. പക്ഷികൾ എന്തു ചെയ്യും? തഖുദു ഖിമാസൻ വതറൂഹു ബിത്വാന. രാവിലെ ഒട്ടിയ വയറുമായി പക്ഷികൾ കൂടുവിട്ട് പറന്നുപോകും. എവിടെയെങ്കിലും വെച്ചത് എടുക്കാൻ പോകുന്നതല്ല, പക്ഷേ അവരുടേതായ അധ്വാനം അവർ നടത്തുന്നു. ഇതേപോലെ ജോലിയില്ല, അല്ലെങ്കിൽ സമ്പത്തില്ല, സൗകര്യങ്ങളില്ല എന്ന് പറഞ്ഞ് അള്ളാഹ് നിശ്ചയിച്ചതുപോലെ വരും എന്ന് കരുതി അടങ്ങിയിരിക്കുകയല്ല, അതിൻ്റേതായ വഴികൾ നമ്മൾ തേടിപ്പോകണം, പക്ഷികൾ കൂടുവിട്ട് ഇറങ്ങുന്നത് പോലെ. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ വഴികൾ അള്ളാഹു എളുപ്പമാക്കിത്തരും. വത്തറൂഹു ബിത്വാന, ഒട്ടിയ വയറുമായി രാവിലെ പോയ പക്ഷികൾ വൈകുന്നേരം കൂടണയുന്നത് നിറഞ്ഞ വയറുമായിട്ടാണ്. അതുപോലെ നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി അള്ളാഹുവിലെല്ലാം സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ, ഇടപെടാൻ, ഏത് മേഖലയിലേക്കും പുറപ്പെടാൻ വിശ്വാസിക്കത് കരുത്ത് നൽകും. അവിടെയെല്ലാം അള്ളാഹുവിൻ്റെ സംരക്ഷണവും സഹായവും ഉണ്ടാകും. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അള്ളാഹു നമ്മെ സംരക്ഷിക്കുന്ന, സഹായിക്കുന്ന, അതിലൂടെ നിർഭയത്വവും സമാധാനവും അനുഭവിക്കുന്ന, വിശ്വാസത്തിൻ്റെ ഉന്നതമായ നിലവാരത്തിലേക്ക് ഉയരാൻ അള്ളാഹു നമുക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: ബാറക്കല്ലാഹു ഫീക്കും. പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് അസ്മാ ഉൽ ഹുസ്നയായിരുന്നു. ഷമീർ മദീനി നമ്മോടൊപ്പം ചേരുകയുണ്ടായി. അൽ വക്കീൽ എന്ന വിഷയത്തിൽ, നാമത്തിൽ അദ്ദേഹം അള്ളാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്തി. ഇനി കുട്ടികളുടെ പ്രോഗ്രാം.
0: കഥ പറയാം.
1: കുട്ടികളുടെ അങ്കിൽ, വീട്ടി അങ്കിൽ നമ്മോടൊപ്പം ചേരുന്നു അബ്ദുൽ സലാം വീട്ടി. ഒന്നാം ഖലീഫ അബൂബക്കർ അള്ളാഹുവിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള കഥകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മരണം എന്ന വിഷയത്തിലാണ് ഇന്നത്തെ കഥ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പ്രിയമുള്ള കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഒന്നാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് കഥയായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത്രയധികം ഇഷ്ടവും പരസ്പരം സ്നേഹവും ഉണ്ടായിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു, നബിക്കും അങ്ങനെ തന്നെയായിരുന്നു, അത്രമേൽ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ. അവിടെ റസൂലിൻ്റെ ജീവിതത്തിലെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ടൊരു സംഭവമുണ്ട്, അതാണ് നമ്മൾ പറയുന്നത്. അതായത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മരണം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മരണത്തിൻ്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ട ആ നിമിഷത്തിൽ എല്ലാവരും ദുഃഖിതരായി. മരണവാർത്ത അറിഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു ഏറെ അസ്വസ്ഥനായി. എൻ്റെ പ്രവാചകൻ മരിച്ചുവെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കൊന്നുകളയുമെന്ന് പോലും സങ്കടത്താൽ അദ്ദേഹം പറഞ്ഞുപോയി. ഈ സന്ദർഭത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ജനങ്ങളെ ശാന്തരാക്കാൻ സാധിച്ചു. അദ്ദേഹം പറയാണ്, ജനങ്ങളെ, ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അദ്ദേഹം ഇതാ മരണപ്പെട്ടിരിക്കുന്നു. എന്നാൽ നിങ്ങൾ അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ഇത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ് അവിടെ നിന്ന് ഉറക്കെ പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂല് വഫാത്തായി തൻ്റെ വീട്ടിലാണ്. ഇത് കേട്ടതോടെ ഉമർ റളിയല്ലാഹു അൻഹുവും, അതുവരെ അസ്വസ്ഥനായ ഉമർ റളിയല്ലാഹു അൻഹുവും ശാന്തനാവുകയാണ്. തൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട പറഞ്ഞു എന്ന സത്യം അദ്ദേഹം തിരിച്ചറിഞ്ഞു. നബിയുടെ മരണശേഷം ഒരു പുതിയ നേതാവിനെ കണ്ടെത്തൽ അനിവാര്യമായിരുന്നു. ആരാണ് പുതിയ നേതാവ് എന്ന കാര്യത്തിൽ മുഹാജിറുകളും അൻസ്വാറുകളും വ്യത്യസ്ത അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു. മുസ്ലിങ്ങൾക്കിടയിൽ ഒരു ഭിന്നത ഉടലെടുക്കുമോ എന്ന് പലരും ഭയപ്പെട്ടു. ആ സമയത്താണ് ഉമർ റളിയല്ലാഹു അൻഹുവും അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്, സിദ്ദീഖ്, നിങ്ങൾ മുസ്ലിങ്ങളിൽ മികച്ചവനാണ്. നിങ്ങൾ സൌർ ഗുഹയിൽ രണ്ടിലൊരാളായി നബിയുടെ കൂടെയുണ്ടായിരുന്നു. നിങ്ങൾ അമീറുൽ ഹജ്ജ്, ഹജ്ജിൻ്റെ നേതാവായി നിയോഗിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗസമയത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ നിങ്ങളോടാണ് നബി കൽപ്പിച്ചത്. മറ്റുള്ളവരേക്കാൾ നബിയുടെ ഏറ്റവും അടുപ്പമുള്ളയാളും നബിക്ക് പ്രിയപ്പെട്ടവനുമായിരുന്നു താങ്കൾ. അതുകൊണ്ട് ബൈഅത്ത് ചെയ്യുന്നതിനായി താങ്കൾ ആ കൈകളൊന്ന് നീട്ടിയാലും. പിന്നീടൊരു ബൈഅത്താണ്, പുതിയ ഭരണാധികാരിയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ എല്ലാവരും അദ്ദേഹത്തിന് കൈകൊടുക്കും, അദ്ദേഹത്തിൻ്റെ നേതൃത്വം അംഗീകരിക്കുന്നു എന്നാണ് ആ കൈകൊടുക്കലിൻ്റെ അർത്ഥം. ഇതിനെയാണ് നമ്മൾ ബൈഅത്ത് എന്ന് പറയുന്നത്. ഇങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈപിടിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവും അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവും ബൈഅത്ത് നൽകി. അതിനുശേഷം അവിടെയുള്ളവരെല്ലാം ആ തീരുമാനത്തോട് യോജിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു. അവരെല്ലാം ബൈഅത്ത് ചെയ്തു. ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു പ്രസംഗം നടത്തി. അതെങ്ങനെയായിരുന്നോ? ഇങ്ങനെയാണത്, അല്ലയോ ജനങ്ങളെ, ഞാൻ നിങ്ങളുടെ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ നിങ്ങളെക്കാൾ ശ്രേഷ്ഠനല്ല. ഞാൻ നല്ലത് ചെയ്യുമ്പോൾ നിങ്ങൾ എന്നെ സഹായിക്കണം. മോശമായത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെന്നെ നേരെയാക്കുകയും വേണം. അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്ന കാലമത്രയും നിങ്ങളെന്നെ പിൻപറ്റുക. അവരെ ധിക്കരിക്കുകയാണെങ്കിൽ നിങ്ങളെന്നെ അനുസരിക്കേണ്ടതില്ല. അങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ ഖലീഫയായി അബൂബക്കർ റളിയല്ലാഹു അൻഹു അധികാരമേറ്റു. ഇങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണാനന്തരം ഒരു പുതിയ ഖലീഫയായി, ഒന്നാമത്തെ ഖലീഫയായി അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട ആ കൂട്ടുകാരൻ ഇസ്ലാമിക ചരിത്രത്തിലെ ഒന്നാമത്തെ ഖലീഫയാകുമ്പോൾ ആ കൂട്ടുകാരനെക്കുറിച്ചുള്ള കഥകളാണ് കൂട്ടുകാരെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാല്ലാ, നാം ഇതുവരെ കേട്ടത് കഥ പറയാം. ഒന്നാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ നിന്നുള്ള ഭാഗം 5, അതായത് റസൂലിന്റെ മരണം.
1: അതെ. ഇനി ജനക്ഷേമം. ട്രഷറി വകുപ്പും ആധുനികവൽക്കരണവും കേട്ടുവരാം.
4: ജനക്ഷേമം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അതിഥിയായി ലഭിച്ചിട്ടുള്ളത് ഖജനാവുകളുടെ സൂക്ഷിപ്പുകാരനാണ്, പെരിന്തൽമണ്ണ സബ് ട്രഷറി ഓഫീസർ ജാഫർ കെ കക്കൂത്ത് ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ മണ്ണാർമല സ്വദേശിയാണ് അദ്ദേഹം. ട്രഷറി വകുപ്പിലെ കാൽനൂറ്റാണ്ട് സേവനത്തിൻ്റെ നീണ്ട പാത പിന്നിട്ട അദ്ദേഹത്തോട് നമുക്ക് സംവാദം തുടങ്ങാം. സർ, പീസ് റേഡിയോയുടെ ജനക്ഷേമ പരിപാടിയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. എന്താണ് ട്രഷറി എന്ന് പറയുന്നത് സർ?
5: ട്രഷറി ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിലേക്കുള്ള വരവുകളും ചെലവുകളും നിയന്ത്രിക്കുക, അത് യഥാസമയം പിരിഞ്ഞ് കിട്ടുന്നത് വരവ് വെക്കുക, ചെലവുകൾ നിയന്ത്രിക്കുക, അതുപോലെ തന്നെ വിലപിടിപ്പുള്ള ഐറ്റംസ് പ്രത്യേകിച്ച് സ്റ്റാമ്പ് പേപ്പർ പോലുള്ള അത് സൂക്ഷിക്കുക, ഇതാണ് ട്രഷറിയുടെ പ്രധാന ധർമ്മം.
4: സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തികമായ അവസ്ഥ എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാവുന്നത് ട്രഷറിയിലെ നീക്കിയിരിപ്പും ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നാണ്.
5: അതല്ല സർ, അതെ,
4: സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ട്രഷറിയിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ?
5: സാധാരണക്കാരന് നമ്മുടെ ജനകീയ ആസൂത്രണവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ആനുകൂല്യങ്ങൾ ട്രഷറി ബില്ല് വഴി പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ സമർപ്പിക്കുമ്പോൾ അവരെ അക്കൗണ്ടിലേക്ക് നേരിട്ട് മാറ്റപ്പെടുന്നു. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൽ നിന്ന് കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ, പ്രത്യേകിച്ച് കാർഷിക രംഗത്ത്, ഇതൊക്കെ നേരിട്ട് അതാത് ഡിപ്പാർട്ട്മെൻറ്റ് മേധാവിക്ക് കൈമാറിയതിൻ്റെ ശേഷം അവരും ഇതേപോലെ ഗുണഭോക്താവിൻ്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ധാരാളം പെൻഷൻകാർ, പ്രത്യേകിച്ച് ഫാമിലി പെൻഷൻകാർ, ഇവർക്കൊക്കെ വേണ്ട സേവനങ്ങൾ യഥാസമയം ട്രഷറിയിൽ നിന്ന് കൊടുക്കുന്നു. അതുപോലെ തന്നെയാണ് ഗവൺമെൻറ് ജീവനക്കാരുടെ ശമ്പളം, അതുപോലെ മറ്റ് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള കോൺട്രാക്ടർമാർ. സാധാരണക്കാർക്കുള്ള സേവനം എന്ന് പറഞ്ഞാൽ ഗുണഭോക്താക്കൾ എന്നുള്ള നിലക്ക് അവർക്കുള്ള പദ്ധതി വിഹിതങ്ങൾ ഒക്കെ നേരിട്ട് ട്രഷറിയിലൂടെ കൊടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് ലഭ്യമാക്കുന്ന ഒരു സർക്കാർ സ്ഥാപനം, അത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ അതിനനുസരിച്ചുള്ള അലോട്ട്മെൻറ്റുകൾ ഒക്കെ ഉണ്ടാകും. അതനുസരിച്ച് ട്രഷറി ഇതിൻ്റെ പ്രവർത്തനവും പേയ്മെൻറ്റുമൊക്കെ ക്രമീകരിക്കുക, ഇതാണ് ചെയ്തു വരുന്നത്.
4: സാധാരണ ശമ്പളം എന്ന് വെച്ചാൽ ഒരു സർക്കാർ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ശമ്പള ബില്ല് ആ ഓഫീസിലെ ഹെഡ് ഓഫ് ഓഫീസ് അല്ലെങ്കിൽ ശമ്പള ബില്ല് ഒപ്പുവെക്കാൻ അധികാരപ്പെടുത്തിയ ആൾ പ്രിപ്പയർ ചെയ്ത് ഒപ്പിട്ട് ട്രഷറിയിലേക്ക് ഒരു ഹാർഡ് കോപ്പി പേപ്പർ തരുന്നു, അത് പരിശോധിച്ച് പാസ്സാക്കുന്നു. ആ ഒരു സംവിധാനമാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അതിൽ എന്താണ് മാറ്റം വന്നിട്ടുള്ളത്? ഇപ്പോൾ
5: ഇന്ന് ഈ ഒരു ശമ്പള ബില്ലിൽ നിന്ന് നിരവധി ഡിഡക്ഷനുകളുണ്ട്. പ്രത്യേകിച്ച് LIC, പ്രൊവിഡൻറ്റ് ഫണ്ട്, ഇതൊക്കെ നേരിട്ട് അതാത് മേഖലകളിലേക്ക്, ഇപ്പോൾ GPF ആണെങ്കിൽ അത് നിയന്ത്രിക്കുന്ന AG ഓഫീസിലേക്ക്, അതേപോലെ ലൈഫ് ഇൻഷുറൻസ് SLI സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് അത് ബന്ധപ്പെട്ട ആ ഓഫീസിൻ്റെ അക്കൗണ്ടിലേക്ക് ഒക്കെ മാറ്റപ്പെടുന്നു. ലൈഫ് ഇൻഷുറൻസ് LIC ആണെങ്കിൽ LIC അക്കൗണ്ടിലേക്ക് ഇത് മാറ്റപ്പെടുന്നു. അതുപോലെ തന്നെ വിവിധ ഡിഡക്ഷനുകളുണ്ട്, ഇതൊക്കെ ആ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് മാറ്റപ്പെടുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റ് പ്രതീക്ഷിക്കുന്നത് 1-2 മാസത്തിൻ്റെ ഉള്ളിലായി ഒരു പേപ്പർലെസ് രീതിയിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റ് മാറുകയാണ്. ബില്ല് BIMS-ലോ അല്ലെങ്കിൽ സ്പാർക്കിലോ ജനറേറ്റ് ചെയ്ത ബില്ലുകൾ, സ്പാർക്കിൽ ഈ ജീവനക്കാരൻ്റെ വ്യക്തിഗത അല്ലെങ്കിൽ ശമ്പള ആനുകൂല്യങ്ങളും, BIMS-ൽ ആ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ചിലവുകളുമാണ് ആ സോഫ്റ്റ്വെയറിൽ കൂടി ട്രഷറിയിലേക്ക് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇത്തരത്തിൽ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുന്ന ബില്ലുകൾ ഓൺലൈനായിട്ട് തന്നെ പാസ്സാക്കാൻ ട്രഷറിയിൽ സംവിധാനമുണ്ട്. അതുകൊണ്ട് തന്നെ 1-2 മാസത്തിൻ്റെ ഉള്ളിലായി ഒരു പേപ്പർലെസ് അഥവാ ഹാർഡ് കോപ്പി സമർപ്പിക്കാതെ നേരിട്ട് ബില്ലുകൾ ഓൺലൈനായിട്ട് തന്നെ സ്ക്രൂട്ടിനി ചെയ്ത് പാസ്സാക്കുന്ന സംവിധാനത്തിലേക്ക് ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ IFMS എന്ന ഒരു സംവിധാനം, ഇൻ്റഗ്രേറ്റഡ് ഫിനാൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം കേരള, ഇത് NIC മുഖാന്തരം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് എന്നുള്ള നിലക്ക് ഹാർഡ് കോപ്പി ഇല്ലാതെ തന്നെ ബന്ധപ്പെട്ട ശമ്പളം ആ ഓഫീസ് അതായത് ജീവനക്കാരൻ്റെ അക്കൗണ്ടിലേക്കും മറ്റുള്ള ഡിഡക്ഷനുകൾ ബന്ധപ്പെട്ട വിഭാഗത്തിലേക്കും മാറ്റാനുള്ള സംവിധാനം ഇപ്പോൾ ആയിട്ടുണ്ട്. അത് 1-2 മാസത്തിൻ്റെ ഉള്ളിൽ പേപ്പർലെസ് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് മാറാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
4: അതായത് പണ്ടത്തെ പോലെ ട്രഷറി ബിൽ ബുക്കും കട്ടിയുള്ള തുന്നിക്കൂട്ടിയ ബില്ലും ടോക്കണും ചെക്ക് അല്ലെങ്കിൽ പെയിൻ സ്ലിപ്പും ഒക്കെ ഒരു പണ്ടത്തെ കഥയായി മാറാൻ പോവുകയാണ്.
5: തീർച്ചയായിട്ടും അത്തരത്തിലേക്കാണ് ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ IFMS എന്ന സംവിധാനത്തിലേക്ക് വളരെ വേഗത്തിൽ, പിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റ് ചിലപ്പോൾ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഇതിൽ ആദ്യത്തെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടറൈസേഷൻ തുടങ്ങിയ കാലത്ത് തന്നെ ഏറ്റവും നല്ല രീതിയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു. ഇന്ന് ഓൺലൈൻ സംവിധാനത്തിൽ ഏറ്റവും മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അത് ആ രീതിയിൽ തന്നെ വളരെ ഫാസ്റ്റായിട്ട് മുന്നേറാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
4: നിലവിൽ തന്നെ ഓൺലൈനായി ബില്ലുകൾ മറ്റും സബ്മിറ്റ് ചെയ്ത് വരുന്നുണ്ട്. കൂട്ടത്തിൽ ഒരു ഹാർഡ് കോപ്പി കൂടി നൽകുന്നു, അതും ഇല്ലാതാവുന്നൊരു സംവിധാനത്തിലേക്ക് മാറുകയാണ്. ഇത് ജീവനക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്നാൽ സാധാരണക്കാരന് ഏതെങ്കിലും ആവശ്യത്തിലേക്ക് പണമടക്കേണ്ടി വരികയാണെങ്കിൽ ഈ പേപ്പർലെസ് സംവിധാനം അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ?
5: ഉണ്ടല്ലോ, നിലവിൽ തന്നെ ഈ ട്രഷറി എന്നൊരു സംവിധാനമുണ്ട്. മിക്ക ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളും ഈ ട്രഷറി സംവിധാനത്തിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു മൈക്ക് പെർമിഷന് വേണ്ടിയിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇപ്പോൾ ഒരു 300 രൂപയോ 500 രൂപയോ അടക്കേണ്ട ഒരാൾ ട്രഷറിയിൽ വരേണ്ടതില്ല. അദ്ദേഹത്തിന് സ്വന്തം കമ്പ്യൂട്ടറിൽ ഇൻ്റർനെറ്റ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് ഈ ട്രഷറിയിൽ കയറി ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം ഈ ട്രഷറി സംവിധാനത്തിലേക്ക് മാറ്റിക്കൊണ്ട് അദ്ദേഹത്തിന് തന്നെ ചെലാൻ ജനറേറ്റ് ചെയ്ത് അനുഭവവേദ്യമാക്കാനുള്ള സംവിധാനം നിലവിലുണ്ട്. അതുപോലെ തന്നെ നിരവധി ഡിപ്പാർട്ട്മെൻറ്റുകളും ഇത്തരത്തിലുള്ള സംവിധാനമുണ്ട്. ഇപ്പോൾ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അതേപോലെ തന്നെ കൊമേഴ്സ്യൽ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇവർക്ക് ഒക്കെയുള്ള ഡിപ്പാർട്ട്മെൻ്റൽ പേയ്മെൻറ്റ് റെസീപ്റ്റുകളടക്കം ഇത്തരം സംവിധാനത്തിലൂടെ ഓൺലൈനായിട്ടടക്കാനോ അല്ലെങ്കിൽ സെലക്ട് ചെയ്ത ഷെഡ്യൂൾഡ് ബാങ്കിൽ അടക്കാനോ അല്ലെങ്കിൽ സൗകര്യമുള്ള ട്രഷറിയിൽ നേരിട്ടടക്കാനോ എല്ലാ സംവിധാനവും ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. അതൊന്നും കൂടി അടുത്ത ദിവസങ്ങളിലായിട്ട് കാര്യക്ഷമമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
4: ശ്രോതാക്കളിൽ ചിലർക്കെങ്കിലും താല്പര്യമുള്ള വിഷയമായിരിക്കും പോലീസ് വകുപ്പിലേക്ക് മൈക്ക് പെർമിറ്റുമായി ബന്ധപ്പെട്ട പണമടയ്ക്കൽ. പണ്ടത്തെ ഒരു രീതി എന്ന് പറയുമ്പോൾ ചലാൻ വാങ്ങി പൂരിപ്പിച്ച് ട്രഷറിയിൽ കൊണ്ടുവന്ന് ഹെഡ് ഓഫ് അക്കൗണ്ട് വെരിഫൈ ചെയ്ത് ഒപ്പിടിയിപ്പിച്ച് പിന്നീട് ബാങ്കിൽ പോയി ക്യൂനിന്ന് പണമടച്ച് അതിൻ്റെ രസീതി വാങ്ങി പിന്നീട് അതാണ് അപേക്ഷയുടെ കൂടെ നരേണ്ടത്. അതൊരു പഴങ്കഥയായി മാറുകയാണ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരുന്ന് സ്വന്തമായി ഓൺലൈനായി ചലാൻ ജനറേറ്റ് ചെയ്ത് അക്കൗണ്ടിൽ നിന്ന് നേരിട്ട് മാറ്റി ഒരു മായികമായ ഒരവസ്ഥയാണ്.
5: അതെ, ഒരു മിനിറ്റ് കൊണ്ട് ഇത് വേണമെങ്കിൽ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഈ ചലാന് ജനറേറ്റ് ചെയ്തുകൊണ്ട് അതിനൊരു ജി ആർ എൻ നമ്പർ ഒക്കെ കിട്ടിയുകൊണ്ട് പിന്നെ അത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുപോയി കൊടുത്ത് ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് മൈക്ക് പെർമിഷൻ്റെ ഇത് കൊടുക്കുന്നത്. അവർക്ക് അത് ഡിഫേസ് ചെയ്യാൻ കഴിയും. അത് രണ്ടാമത് പിന്നീട് ഉപയോഗിക്കപ്പെടാതിരിക്കാൻ കഴിയും. ഇത്തരത്തിൽ പിന്നെ മിക്ക ഡിപ്പാർട്ട്മെൻറ്റുകളും ഇന്ന് ഇത്തരത്തിലുള്ള ഈ ട്രഷറി അഥവാ ഈ ചലാൻ സംവിധാനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഗുണഭോക്താക്കൾക്ക് വളരെ ഗുണകരമാണ്. അവർക്ക് വീട്ടിലിരുന്ന് ജനറേറ്റ് ചെയ്ത് ഉള്ള ചലാനുകൾ പിന്നെ ക്യാഷ് അടച്ച ഒരു റെസീറ്റ് പ്രിൻ്റ് ചെയ്തതിൻ്റെ ശേഷം ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സേവനമാണോ ആവശ്യം അവിടെ സമീപിച്ചാൽ മതിയാവുന്ന രീതിയിൽ ഇന്ന് നിലവിലുണ്ട്. അത് ധാരാളം ആളുകളത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്.
4: ഇനിയും വേഗത കൂടാനിരിക്കുന്നു അർത്ഥം?
5: അതെ അതെ, തീർച്ചയായിട്ടും.
4: പണ്ടത്തെ ഒരു കാഴ്ച, പ്രത്യേകിച്ച് മാർച്ച് മാസത്തിൻ്റെ അവസാനത്തിൽ ട്രഷറിയിൽ ഒരു പൂരത്തിരക്ക് എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെയുണ്ടായിരുന്നു. പ്രത്യേകിച്ചും സാധാരണക്കാരായ ആളുകൾ അതിൽ തന്നെ വളരെ ചുരുങ്ങിയ എമൗണ്ടിനുള്ള ചെക്ക് തൊട്ട് വലിയ എമൗണ്ട്. പക്ഷെ അടുത്തിടെയായിട്ട് അങ്ങനെ ഒരു കാഴ്ച ഇല്ലാതാകുന്നു. എന്താണ് സർ കാരണം?
5: അത് നേരത്തെ സൂചിപ്പിച്ച ഈ IFMS എന്നുള്ള ഇൻ്റഗ്രേറ്റഡ് ഫിനാൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം കേരള ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി ഇതിൽ വളരെ മാറ്റം വന്നിട്ടുണ്ട്. ഒന്ന്, സാധാരണക്കാരന് ആവശ്യമുള്ള ഒരു ഗുണഭോക്താവ് എന്നുള്ളതിന്, ഉദാഹരണത്തിന് പിന്നെ കക്കൂസിൻ്റെ ധനസഹായം അല്ലെങ്കിൽ വീടിനുള്ള ധനസഹായം, ഇത് പഞ്ചായത്ത് ബില്ലിൽ തന്നെ പ്ലാൻ ബില്ലിൻ്റെ ഭാഗമായിട്ട് ഈ ഗുണഭോക്താക്കളുടെ അക്കൗണ്ട് നമ്പറും IFSC കോഡ് അടക്കമുള്ള സംവിധാനവുമായിട്ടാണ് ഈ ബില്ലുകൾ പഞ്ചായത്ത് ട്രഷറിയിൽ സമർപ്പിക്കുന്നത്. ഈ ബില്ല് പാസ്സാവുന്നതോടുകൂടി തന്നെ ഇവർക്കുള്ള തുച്ഛമായ തുകയോ അല്ലെങ്കിൽ വലിയ തുകയോ എല്ലാം അവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് നിമിഷ നേരം കൊണ്ട് അവരുടെ അക്കൗണ്ട് നമ്പറിലേക്ക് എത്തുന്നു. അവർക്കതിനുള്ള SMS ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഗുണഭോക്താക്കൾ, പ്രത്യേകിച്ച് വളരെ തുച്ഛമായ തുകക്കുള്ള ഗുണഭോക്താക്കൾ ട്രഷറിയിൽ വരേണ്ടതില്ല, അവരുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നു. മറ്റൊരു കാര്യം, ഈ ഓൺലൈൻ സംവിധാനം വളരെ കാര്യക്ഷമമായിട്ടും നമുക്ക് അക്കൗണ്ടിങ്ങിനൊക്കെ വളരെ എഫക്റ്റീവായിട്ട്, കാരണം ഇതൊക്കെ ടാലിയായിട്ട് ഈ സമർപ്പിക്കുന്ന ബില്ല് തന്നെ വളരെ ടാലിയായിട്ടും വളരെ എഫിഷ്യൻ്റായിട്ടും ഓൺലൈനായിട്ട് വരുന്നത് കൊണ്ട് തന്നെ നമുക്കിത് സ്ക്രൂട്ടിനി ചെയ്യാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ കോൺട്രാക്ടേഴ്സിനുള്ള പേയ്മെൻറ്റ്, ഇപ്പോൾ ചെറുകിട കോൺട്രാക്ടേഴ്സ്, പഞ്ചായത്തിൻ്റെ മുനിസിപ്പാലിറ്റിയുടെ വർക്കെടുക്കുന്ന കോൺട്രാക്ടർമാർ, അതുപോലെ തന്നെ അംഗനവാടികളിലേക്ക് പിന്നെ ഭക്ഷണം സപ്ലൈ ചെയ്ത ചെറുകിട കച്ചവടക്കാർ, അതുപോലെ തന്നെ ചെറിയ ചെറിയ മെഷീനറികളും കമ്പ്യൂട്ടറുമൊക്കെ പിന്നെ സ്കൂളിലേക്കും മറ്റുമൊക്കെ സപ്ലൈ ചെയ്ത പിന്നെ സപ്ലൈസ്, അതുപോലെ തന്നെ വളരെ ചെറിയ ഹോസ്പിറ്റൽ ഐറ്റംസ്, നമ്മളെ PHCയിലേക്കൊക്കെ ആവശ്യമുള്ള ഹോസ്പിറ്റൽ എക്യുപ്മെൻറ്റ്സ്, മരുന്നൊക്കെ സപ്ലൈ ചെയ്ത അവരൊക്കെ ഈ ബില്ല് പാസ്സാക്കുന്നതോടുകൂടി നേരെ അവരുടെ അക്കൗണ്ടിലേക്ക് തുക ചെല്ലുകയാണ്. അതുകൊണ്ട് തന്നെ 30-ാം തീയതിയോ മാർച്ച് 31-ാം തീയതിയോ ഒന്നും ഇവരാരും ട്രഷറിയിലേക്ക് വരേണ്ടതില്ല. ഈ ബില്ല് കൊണ്ടുവരുന്ന ആൾ മാത്രം വരുന്നു. 100-ക്കണക്കിന് അക്കൗണ്ടിലേക്ക്, വിവിധ അക്കൗണ്ടിലേക്ക് ഒരു ബില്ലിൽ തന്നെ തുക പോകുന്ന സംവിധാനം ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ച ഈ ട്രഷറിയിൽ മാർച്ച് 30-നോ 31-നോ ഉള്ള തിരക്കിപ്പോൾ അനുഭവപ്പെടുന്നില്ല. അതുമാത്രമല്ല, മാർച്ച് 31-ന് 12 മണിക്ക് ദിവസം മാറുന്നതോടുകൂടി നമ്മൾ എല്ലാം ക്ലോസ് ചെയ്യുകയാണ്. ഓട്ടോമാറ്റിക്കലി ആ സോഫ്റ്റ്വെയർ ബന്ദായി. പിന്നെ നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേയിൽ അലോട്ട്മെൻറ്റ് അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് വരേണ്ടതുള്ളത് കൊണ്ട് തന്നെ വല്ല ബില്ലും മാറാൻ കഴിയാതിരുന്നാൽ അത് പ്രത്യേക ഒരു ക്യൂ സിസ്റ്റത്തിലേക്ക്, ഈ ട്രഷറി ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച IFMS ഭാഗമായിട്ടുള്ള ട്രഷറി ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ക്യൂ സിസ്റ്റത്തിലേക്ക് മാറ്റാൻ കഴിയുന്ന സംവിധാനമുണ്ട്. അങ്ങനെ ഇത് ക്യൂവിലേക്ക് മാറ്റപ്പെടുകയാണ്. അപ്പോൾ എല്ലാം വ്യവസ്ഥാപിതമായിട്ടും നേരത്തെ തന്ന സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിലും കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാൻ കഴിയുന്നതുകൊണ്ട് തന്നെ മാർച്ച് 31-ന് തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല. പ്രത്യേകിച്ച് ഈ വർഷം അങ്ങനെ ഒരു തിരക്കുണ്ടായിട്ടില്ല.
4: അതായത് പണ്ട് 100 രൂപ തൊട്ടുള്ള ചെറിയ ചെറിയ ചെക്കുകളുമായി ക്യൂ നിന്നിരുന്ന ആളുകൾക്ക് അങ്ങനെ ക്യൂ നിൽക്കാതെ ആ ബന്ധപ്പെട്ട ഓഫീസിൽ നിന്ന് ഒരു സ്റ്റാഫ് മാത്രം ബില്ല് കൊടുക്കുന്നു. അത് പരിശോധിച്ച് ഏതൊക്കെ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്കാണോ പണം പോകേണ്ടത് അവരുടെ അക്കൗണ്ടിലേക്ക് നിമിഷനേരം കൊണ്ട് വേണമെങ്കിൽ പറയാം അക്കൗണ്ടിലേക്ക് എത്തുന്നു. പണം കിട്ടിയതായിട്ടുള്ള SMS സന്ദേശം അവർക്ക്
5: അക്കൗണ്ട് ഉടമക്കും ലഭിക്കുന്നു.
4: കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാതിരുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ടുള്ളത്.
5: തീർച്ചയായിട്ടും
4: ഒരു വ്യക്തിപരമായ കാര്യം, താങ്കൾ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് സജീവമാണ്.
5: അതെ.
4: അതേപോലെ തന്നെ ജീവനക്കാരുടെ സംഘടനാ രംഗത്തും താങ്കൾ ഒരു സജീവ സാന്നിധ്യമാണ്.
5: അതെ അതെ.
4: ഈ തിരക്കുകൾക്കിടയിൽ ഇത്രയും ഭാരിച്ച ഒരു ജോലി എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നു?
5: ഒന്ന്, നമുക്കൊരു താല്പര്യമുള്ള മേഖലകൾ, നമ്മൾ ട്രഷറിയിലെ ജോലി, ഓഫീസിലെ ജോലിയാണെങ്കിലും അതൊരു സാമൂഹ്യ പ്രവർത്തനമാണ് എന്ന് കണ്ടുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയാണ് എങ്കിൽ നമുക്കത് ടൈമൊന്നും നോക്കാതെ തന്നെ ചെയ്യാൻ കഴിയും. ട്രഷറിയെ സംബന്ധിച്ചിടത്തോളം 10 മണിക്ക് ട്രഷറി തുറന്നിരിക്കണം, തുറന്ന് പ്രവർത്തന സജ്ജമാവണം. കാരണം നമുക്ക് പോലീസിനെയാണ് നമ്മൾ ഗാർഡ് റൂം ഏൽപ്പിക്കുന്നത്, അത് ഒപ്പിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ തീർച്ചയായിട്ടും 10 മണിക്ക് ഓഫീസറും മറ്റ് സംവിധാനങ്ങളൊക്കെ റെഡി ആവണം എന്നുള്ളത്. അതുപോലെ തന്നെ 5 മണി എന്നുള്ളത് ഞങ്ങൾ നോക്കാറില്ല. ആളുകളെ അക്കൗണ്ടൊക്കെ ക്ലോസ് ചെയ്ത് നമ്മൾ ഈ IFMS ഇതിൻ്റെ വിവരങ്ങളൊക്കെ അറിയിച്ച് പിന്നെ നമ്മൾ SP അക്കൗണ്ടും മറ്റ് സംവിധാനങ്ങളും ഒക്കെ പിന്നെ ഡേ ക്ലോസ് എന്ന സംവിധാനമുണ്ട്. അപ്പോൾ അത് ക്ലോസ് ചെയ്യുന്നതോടെ ഇത് അവസാനിക്കുന്നുള്ളൂ. ചിലപ്പോൾ ഫിഗർ ടാലി ആവാതെ ഇരിക്കൽ മറ്റൊക്കെ സ്വാഭാവികമാണ്. ഇത്തരത്തിൽ വരുമ്പോൾ 6 മണി 7 മണിയൊക്കെ സ്വാഭാവികമായിട്ടും വരും. അപ്പോൾ നമ്മൾ തിരക്കിനനുസരിച്ച് നമ്മൾ സമയം നീട്ടും. അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങൾ, അത് നമുക്ക് ഒഴിവു ദിവസങ്ങളിൽ ചെയ്യാം, ഓഫീസ് സമയത്തല്ലാതെ ചെയ്യാം. ഇത്തരത്തിലൊക്കെ ചെയ്ത് നമ്മളൊരു സമയ ക്രമീകരണവും നമ്മൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഓഫീസ് പ്രവർത്തനവും ഒരു സാമൂഹ്യ പ്രവർത്തനമാണ് എന്ന കാഴ്ചപ്പാടിൽ നമ്മൾ നീക്കുമ്പോൾ ഇതൊന്നും നമുക്കൊരു പ്രവർത്തനവും മറ്റൊരു പ്രവർത്തനത്തിന് തടസ്സമാവുകയോ ഒരു പ്രവർത്തനവും മറ്റൊരു പ്രവർത്തനത്തെ ഓവർലാപ്പ് ചെയ്ത് നഷ്ടപ്പെടുത്തേണ്ട കാര്യം വരുന്നില്ല. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥം എന്നുള്ള നിലയ്ക്ക് വ്യവസ്ഥാപിതമായി അഡ്ജസ്റ്റ് ചെയ്താൽ, ഇപ്പോൾ അത്യാവശ്യമായ ഒരു കാര്യത്തിന്, ഒരു സംഘടനാ പ്രവർത്തനത്തിന് ഒരു ട്രഷറി ഓഫീസർ എന്ന നിലയ്ക്ക് ലീവ് എടുക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ 2 സൂപ്രണ്ടന്മാരുണ്ട്, അവർക്ക് ചുമതല ഏൽപ്പിക്കാൻ കഴിയും അവർക്കത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ പബ്ലിക്സിനെ, പൊതുജനത്തിനെ ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിലുള്ള നമ്മുടെ സംഘടനാ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും ഓഫീസ് പ്രവർത്തനവും നമുക്ക് പിന്നെ ചിട്ടയായിട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് എൻ്റെ അനുഭവം.
4: അതായത് പൊതുവേ ജനങ്ങളുടെ ഒരു ആക്ഷേപം 10 മണി തൊട്ട് 5 മണി വരെ സീറ്റിൽ കാണേണ്ട ചിലരെങ്കിലും കാണാറില്ല എന്നാണ്. താങ്കൾ പറയുന്നു 5 മണിക്ക് പുറത്തിറങ്ങേണ്ട ആളാണെങ്കിൽ പോലും 6 മണിക്കോ 7 മണിക്കോ ശേഷമാണ് പലപ്പോഴും ഓഫീസ് വിട്ട് ഇറങ്ങാൻ സാധിക്കുന്നത്. അതൊരു വലിയ മാറ്റമാണ് സർ.
5: തീർച്ചയായിട്ടും പലപ്പോഴും പിന്നെ പൊതുജനങ്ങൾ അവർക്ക് ചിലപ്പോൾ അവരുടെ സേവന നൽകുന്നതിൽ ചിലയിടത്തെങ്കിലും ചില സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് വീഴ്ച അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അത് ജനറലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒട്ടുമിക്ക സർക്കാർ ജീവനക്കാരും അവരെ കർത്തവ്യ നിരതരാണ്. പലപ്പോഴും നിയമത്തിൻ്റെ ചില നൂലാമാലകൾ അല്ലെങ്കിൽ ഈ ആവശ്യപ്പെടുന്ന സേവനം നൽകാനുള്ള നിയമപരമായ തടസ്സങ്ങൾ, ഇതൊക്കെ ജനത്തിനൊരു മടുപ്പുണ്ടാക്കാറുണ്ട് പലപ്പോഴും. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് നമുക്ക് നൽകാവുന്ന നിയമപരമായി അർഹതപ്പെട്ട അല്ലെ ഒരു സാധാരണക്കാരന് കിട്ടേണ്ട സേവനങ്ങൾ നമ്മൾ ആത്മാർത്ഥമായി പരിശോധിച്ചുകൊണ്ട് നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പല വിട്ടുവീഴ്ചകളും ചെയ്തുകൊണ്ട് അവരെ സഹായിക്കാൻ കഴിയും. പല ആളുകളും ചിലപ്പോൾ, പലർക്കും ചിലപ്പോൾ ഒരു സമാധാനപ്പെടുത്തലോ അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ പങ്കുവെക്കലോ ഒക്കെ വളരെ ആശ്വാസം നൽകുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരു സേവനത്തിൽ നമുക്ക് പിന്നെ താമസം അതിൻ്റെ സ്വാഭാവികമായിട്ട് വരികയാണെങ്കിൽ അവരത് ബോധ്യപ്പെടുത്തൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ കടമയാണ്. അത്തരത്തിലുള്ള ബോധ്യപ്പെടുത്തലൊക്കെ ഉണ്ടെങ്കിൽ പൊതുജനം അത് നല്ല രീതിയിൽ സഹകരിക്കും. അതെൻ്റെ ഒരു 10-25 വർഷത്തെ ഒരു സേവനത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, നമ്മളൊരു സേവനം നൽകാൻ കഴിയില്ലെങ്കിൽ അത് അവരെ ബോധ്യപ്പെടുത്തണം, അതവർക്ക് തീർച്ചയായിട്ടും ബോധ്യപ്പെടും എന്നാണ്.
4: അതായത് ജീവനക്കാരുടെ ആറ്റിറ്റ്യൂഡിലുള്ള മനോഭാവത്തിലൊരു മാറ്റമാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഒരു സേവനം കിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് അത് തരാൻ കഴിയില്ല എന്നവരെ ബോധ്യപ്പെടുത്തുന്നതോടുകൂടി ആ പ്രശ്നങ്ങൾ തീരുന്നു എന്നാണ് സാർ പറയുന്നത്.
5: അതെ, ഞാൻ മനസ്സിലാക്കുന്ന പുതിയ തലമുറ അത്തരത്തിൽ ആളുകളോട് നല്ല രീതിയിൽ ഇടപഴകുന്നുണ്ട്. ഞാൻ പഴയ ആളുകളെ കുറ്റപ്പെടുത്തുകയല്ല, പലപ്പോഴും പിന്നെ നിയമത്തിൻ്റെയും മറ്റ് സാമൂഹ്യ ചുറ്റുപാടുകളുടെയൊക്കെ ഇടയിൽ നിന്നുകൊണ്ട് അവർക്ക് പിന്നെ സേവനങ്ങൾ നൽകാൻ കഴിയും, അത് ബോധ്യപ്പെടുത്താൻ കഴി പ്രയാസമായതുകൊണ്ട് പിന്നെ പല ഓഫീസുകളെ സംബന്ധിച്ചും അത്തരത്തിലുള്ള ധാരണകളുണ്ട്. പക്ഷെ പുതിയ തലമുറ പുതിയ പിന്നെ ഓഫീസ് സംവിധാനങ്ങളൊക്കെ അതിന് പിന്നെ മാറ്റം വരുത്തിയിട്ടുണ്ട്, ജനങ്ങളുടെ പിന്നെ മനോഭാവത്തിലും മാറ്റമുണ്ടായിട്ടുണ്ട്.
4: നമ്മുടെ ശമ്പള ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ സംസാരിച്ചു. ശമ്പളം ബില്ല് സമർപ്പിക്കുന്നു. പണ്ട് ബാങ്കിലേക്ക് ചെക്ക് കൊടുത്ത് POC കൊടുത്ത് കാശ് വാങ്ങി വിതരണം ചെയ്ത് അക്വിറ്റൻസിൽ എഴുതി അങ്ങനെ ഒരു സംവിധാനമായിരുന്നു. അത് മാറി ഇപ്പം എങ്ങനെയാണ് പണം ജീവനക്കാർക്ക് എത്തുന്നത്?
5: ഇപ്പോൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, ഈ ശമ്പള ബില്ല് നേരിട്ട് ട്രഷറി അക്കൗണ്ടിലേക്ക് മാറ്റപ്പെടുന്നു. അതായത് ഉദ്യോഗസ്ഥന്മാർ ഗവൺമെൻറ്റിൻ്റെ ഒരു നിർദ്ദേശം തന്നെ പ്രതീക്ഷിക്കുകയാണ്, എല്ലാ ഗവൺമെൻറ് ജീവനക്കാർക്കും ട്രഷറിയിൽ അക്കൗണ്ട് തുടങ്ങണമെന്നുള്ള നിർദ്ദേശം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.
4: TSB
5: അത് ധാരാളം ഉദ്യോഗസ്ഥന്മാർ അത്തരത്തിൽ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ശമ്പളം നേരിട്ട് തന്നെ ഈ ബില്ല് മാറുന്നതോട് ട്രഷറി അക്കൗണ്ടിൽ എത്തുന്നുണ്ട്. മറ്റൊരു വിഭാഗത്തിന് പൊതുമേഖലാ ബാങ്കുകൾ, ഷെഡ്യൂൾ ബാങ്കുകളിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഈ ശമ്പള ബില്ല് സ്പാർക്ക് എന്ന സോഫ്റ്റ്വെയറിൽ ഡെവലപ്പ് ചെയ്ത് വരുന്ന ശമ്പള ബില്ല് പാസ്സാക്കുന്നതോടുകൂടി ഒന്നുകിൽ ട്രഷറി അക്കൗണ്ടിലോ അല്ലെങ്കിൽ ഷെഡ്യൂൾ ബാങ്കുകളിലെ അക്കൗണ്ടിലോ ഉടനെ തന്നെ എത്തുന്ന സംവിധാനമാണ്. ഇതിന് ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റ് RBIയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കോർ സംവിധാനം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ആ സംവിധാനത്തിലൂടെയാണ് ഇത് പിന്നെ അതാത് ബാങ്ക് അക്കൗണ്ടിലേക്ക് നിമിഷ നേരം കൊണ്ട് എത്തുന്നത്.
4: അതായത് ശമ്പളം പാസ്സായി കഴിഞ്ഞാൽ ഒന്നുകിൽ TSP ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ജീവനക്കാരുണ്ടെങ്കിൽ അതിലേക്ക് പണം കൈമാറ്റം ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഏത് ബാങ്കിലാണോ ഷെഡ്യൂൾഡ് ബാങ്കിലെ ഏത് ബാങ്കിലേക്കാണോ മാറ്റേണ്ടത് അക്കൗണ്ട് ഉള്ളത് അതിലേക്ക് വേണമെങ്കിൽ
5: മാറ്റപ്പെടും.
4: സർക്കാർ ജീവനക്കാരൻ്റെ മുതലാളി എംപ്ലോയർ സർക്കാരാണ്, സ്വാഭാവികമായും സർക്കാരിനോടൊരു പ്രതിപത്തി എന്തായാലും ജീവനക്കാർക്കുണ്ടാവും.
5: അതെ അതെ.
4: അതുകൊണ്ട് തന്നെ ട്രഷറി സേവിങ്സ് ബാങ്കിൽ പണം നിക്ഷേപിക്കാൻ അല്ലെങ്കിൽ ശമ്പളം അതിലേക്ക് വരാൻ ജീവനക്കാർക്ക് താല്പര്യമാണ്. പക്ഷേ ട്രഷറി സേവിങ്സ് ബാങ്ക് ഇപ്പോഴും ഒരു പഴഞ്ചൻ രീതിയിൽ നിന്ന് കാര്യമായ മാറ്റമുണ്ടായിട്ടില്ല എന്നാണ് തോന്നുന്നത്. ചെറിയ മാറ്റം, നമുക്ക് അനുഭവപ്പെടുന്നൊരു മാറ്റം, പെരിന്തൽമണ്ണ ട്രഷറിയിൽ അക്കൗണ്ട് ഉള്ള ആൾക്ക് ഇപ്പോൾ സംസ്ഥാനത്തെ ഏത് ട്രഷറിയിൽ നിന്നും പണം പിൻവലിക്കാവുന്നൊരു സംവിധാനം ഉണ്ടായിട്ടുണ്ട്. ഇനിയും അതിൽ ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. പുതിയ എന്തൊക്കെയാണ് അതിലെ ചലനങ്ങൾ?
5: അതിൽ പുതിയതായിട്ട് ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു അക്കൗണ്ടിൽ പണം, ട്രഷറി അക്കൗണ്ടിൽ പണം വന്നു കഴിഞ്ഞാൽ അത് നേരെ ബാങ്കിലേക്ക്, ATM സംവിധാനമുള്ള ബാങ്കിലേക്ക് മാറ്റി ഗുണഭോക്താവിന് ATMO അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഒക്കെ ഉപയോഗിക്കാനുള്ള സംവിധാനം നേരിട്ട് തന്നെ ഉണ്ട്. ഇത് ട്രഷറിയിൽ ചെക്ക് തന്നുകൊണ്ട് അതായത് ബന്ധപ്പെട്ട ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാവുന്നതാണ്. ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ പുതിയ പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഗുണഭോക്താവിന് തന്നെ അഥവാ ഈ ഗവൺമെൻറ് ജീവനക്കാരന് തന്നെ സ്വന്തം പാസ്വേഡിലും യൂസർ ID യിലും കയറി ആവശ്യമായ ഫണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പരിപാടി അടുത്ത ദിവസം തന്നെ വരികയാണ്. അപ്പോൾ അത്തരത്തിൽ വരുന്നതോടുകൂടി ATM സംവിധാനം ഉപയോഗപ്പെടുത്താനും ആവശ്യമില്ലാത്ത അല്ലെ അത്യാവശ്യമില്ലാത്ത തുക അക്കൗണ്ടിൽ തന്നെ ഇരിക്കാനും നേരത്തെ സൂചിപ്പിച്ച ഒരു എംപ്ലോയർ എന്നുള്ള നിലക്ക് ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടിൽ തന്നെ അഥവാ ട്രഷറിയിൽ തന്നെ തുക, വളരെ അത്യാവശ്യമില്ലാത്ത തുക ട്രഷറിയിൽ തന്നെ ഇരിക്കാനും അല്ലെ ട്രഷറിയിൽ ആവശ്യമുള്ള തുക ട്രഷറിയിൽ നിന്ന് കേരളത്തിലെ വിവിധ ട്രഷറികളിൽ നിന്ന് പിൻവലിക്കാനും അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഏത് ഷെഡ്യൂൾ ബാങ്കിലേക്കും ട്രാൻസ്ഫർ ചെയ്യാനും ഒക്കെയുള്ള സംവിധാനം ഇപ്പോൾ തന്നെയുണ്ട്. അതുപോലെ തന്നെ ഈ അക്കൗണ്ട് ഉടമക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സംവിധാനം അടുത്ത ദിവസം തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒരു എംപ്ലോയർ എന്നുള്ള നിലക്ക് ഗവൺമെൻറ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നുമുണ്ട്. എല്ലാ ഗവൺമെൻറ് ജീവനക്കാർക്കും ട്രഷറിയിൽ അക്കൗണ്ട് വേണം എന്നുള്ള തരത്തിലേക്കുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒന്നോ രണ്ടോ മാസത്തിൻ്റെ ഉള്ളിലായിട്ട് അതിന് വ്യക്തമായ നിർദ്ദേശവും അതിൻ്റെ എല്ലാവർക്കും അക്കൗണ്ട് തുടങ്ങൽ എന്നുള്ള പരിപാടി പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
4: ജീവനക്കാർ ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം എന്നൊരു മനോഭാവവും ഒരു നിർദ്ദേശം ഏതാണ്ട് ജീവനക്കാർ അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്.
5: അതെ അതെ അതെ.
4: സാർ പറയുന്നത് TSB അക്കൗണ്ടിൽ നിന്ന് അവനവന് ആവശ്യമായ ബാങ്കിലേക്ക് മാറ്റാൻ പറ്റും അക്കൗണ്ട് ഉണ്ടെങ്കിൽ. എന്താണ് അതിൻ്റെ നടപടിക്രമം?
5: ഇപ്പോഴുള്ള നടപടിക്രമം, ഒരു അപേക്ഷയും ചെക്കിൻ്റെ പുറത്ത് ഇന്ന അക്കൗണ്ടിലേക്ക്, ഇത്ര നമ്പർ അക്കൗണ്ടിലേക്ക്, ഇത്ര നമ്പർ IFSC കോഡുള്ള ബാങ്കിൻ്റെ ഇത്ര നമ്പർ അക്കൗണ്ടിലേക്ക് ഈ തുക മാറ്റണമെന്ന് ചെക്കിൻ്റെ പുറത്ത് എഴുതി തരുന്നതോടൊപ്പം തന്നെ ഒരു അപേക്ഷയും, എൻ്റെ അക്കൗണ്ടിലുള്ള ഇത്ര രൂപ ഈ ചെക്ക് പ്രകാരം മാറ്റണമെന്ന് പറഞ്ഞാൽ അത് നിമിഷ നേരം കൊണ്ട് തന്നെ, അത് പിന്നെ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷമായാലും ക്യാഷ് ക്ലോസ് ചെയ്തതിൻ്റെ ശേഷമായാലും ഓഫീസ് പ്രവർത്തന സമയത്ത് എപ്പോൾ ആണെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് അത് വരുന്നതാണ് ഇപ്പം നിലവിലുള്ള സംവിധാനം.
4: എനിക്ക് തോന്നുന്നത് ജീവനക്കാർക്ക് ഭൂരിപക്ഷത്തിനും അറിയാത്ത ഒരു സംവിധാനമാണിത്. ഇപ്പോഴും അവരുടെ മനസ്സിലുള്ളത് ചെക്ക് കൊടുത്ത് പണം വാങ്ങിച്ച് പിന്നെ ഏതെങ്കിലും ബാങ്കിൽ ക്യൂ നിന്ന് അത് ഡെപ്പോസിറ്റ് ചെയ്ത് പിന്നീടാണ് ATM സംവിധാനം ആവശ്യമുള്ളവർ ഉപയോഗിക്കുന്നത്.
5: പക്ഷേ ഇത് അടുത്ത കാലത്ത് തന്നെ ഒരു ഒന്ന് രണ്ട് മാസമേ ആയിട്ടുള്ളൂ ഇത്തരത്തിലുള്ള, അതുകൊണ്ടാണ് അത് അറിയാത്തത്. പിന്നെ ഇതിനെപ്പറ്റി അറിയിപ്പ് വേണ്ടത്ര കൊടുക്കാത്തതിൻ്റെ ഒരു കാരണം, ഇത് ഇനിയും ഡെവലപ്പ് ചെയ്യാൻ പോകണം. ഒന്ന് രണ്ട് മാസം കൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവനവൻ്റെ അക്കൗണ്ടിൽ നിന്ന് അവനവന് തന്നെ ട്രാൻസ്ഫർ ചെയ്യേണ്ട സംവിധാനം വരികയാണ്. അപ്പോൾ അതാണ് അതുകൂടി വരുന്നതോടുകൂടി ഇതിന് പിന്നെ ഗവൺമെൻറ് വേണ്ട പ്രചരണം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
4: ഒരു ഓൺലൈൻ ബാങ്കിങ് അല്ലെങ്കിൽ മൊബൈൽ ബാങ്കിങ് സംവിധാനത്തിലേക്ക് ആ ഒരു തരത്തിലേക്ക് മാറാൻ പോവുകയാണ്. തീർച്ചയായും ജീവനക്കാർക്ക് വളരെ ആശ്വാസകരമായ അതേപോലെ സർക്കാരിന് ഗുണകരമായ ഒരു തീരുമാനമാണിത്.
5: അതെ അതെ അതെ അതെ.
4: നമ്മുടെ അതിഥി ജാഫർ കെ കക്കുത് സാറാണ്. പെരിന്തൽമണ്ണ ട്രഷറി ഓഫീസറാണ് അദ്ദേഹം. ട്രഷറിയുമായി ബന്ധപ്പെട്ട സേവനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. കാതോർക്കുക അടുത്ത എപ്പിസോഡിലേക്ക്.
1: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ജനക്ഷേമം എന്ന പ്രോഗ്രാമായിരുന്നു. ട്രഷറി വകുപ്പും ആധുനിക വൽക്കരണവും എന്ന വിഷയത്തിലാണ് ഇന്നത്തെ ജനക്ഷേമം കൈകാര്യം ചെയ്തത്. ഇനി റിയാദ് സ്വാലിഹീൻ ബഹുമാനനായ മുജീബ് റഹ്മാൻ സലാഹി നമ്മോട് സംസാരിക്കുന്നു.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ തമ്മാനിൽ അക്മലാൻ അലൽ മബൂഊത്തി റഹ്മത്തൻ ലിൽ ആലമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഹയ ലജ്ജയുടെ പ്രാധാന്യവും അത് ജീവിതത്തിൽ എടുത്തണിയേണ്ടതിൻ്റെ ആവശ്യകതയും ബോധ്യപ്പെടുത്തുന്ന ചില ഹദീസുകളാണ് നാം മനസ്സിലാക്കി വരുന്നത്. ആ ഹദീസുകളുടെ കൂട്ടത്തിൽ ഇമാം ബുഖാരിയും മുസ്ലിമും റഹിമഹുമുള്ള സംയുക്തമായി ഉദ്ധരിച്ചിട്ടുള്ള അല്ലിമാനു ബിദുഉൻ വസബഊന ഔ ബിദുഉൻ വസിത്തൂന ശുഅബ എന്ന ഹദീസാണ് നാം ഇപ്പോൾ പഠനവിധേയമാക്കുന്നത്. പ്രസ്തുത ഹദീസിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കി. അതിനവസാന ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വഅദിനാഹ, വിജ്ഞാനത്തിൻ്റെ ശാഖകളിൽ ഏറ്റവും താഴ്ന്നപടിയിൽ നിൽക്കുന്നത് ദറജ കൊണ്ടും പ്രതിഫലം കൊണ്ടും ഏറ്റവും താഴ്ന്ന പടിയിലുള്ളത് ഇമാതത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിൽ നിന്ന് ഉപദ്രവകരമായ കാര്യങ്ങളെ വസ്തുക്കളെ നീക്കം ചെയ്യലാണ്. ജനങ്ങൾക്ക് ഉപദ്രവമുണ്ടാക്കുന്ന വിധത്തിൽ വഴികളിൽ തടസ്സമുണ്ടാക്കുന്നത്, വാഹനങ്ങൾ അസ്ഥാനത്ത് പാർക്ക് ചെയ്യുന്നത്, അതുവഴി ജനങ്ങളുടെ സഞ്ചാരത്തിന് വിഘാതം സൃഷ്ടിക്കുന്നത്, മലിനജലം
7: വഴിയിലേക്ക് ഒഴിക്കുന്നത്, വേസ്റ്റ് വഴിയിൽ നിക്ഷേപിക്കുന്നത്. പ്രാഥമിക കാര്യം വഴിയോരങ്ങളിൽ നിർവഹിക്കുന്നത് തുടങ്ങിയതെല്ലാം വിശ്വാസത്തെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യമാണ്. അതെല്ലാം ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, വഴിയോരങ്ങളിൽ നിന്ന് ഉപദ്രവകരമായ കാര്യങ്ങൾ നീക്കം ചെയ്യണം എന്ന പ്രവാചക അധ്യാപനങ്ങൾക്കുള്ള ഖണ്ഡനമായി, അതിൻ്റെ എതിര് പ്രവർത്തനമായി പരിഗണിക്കപ്പെടുന്നതാണ്. വിശ്വാസത്തിൻ്റെ ഗ്രാഫ് താഴ്ന്നു പോകുന്നതിൻ്റെ അടയാളമായി, ലക്ഷണമായി അതിനെ കണക്കാക്കുന്നതാണ്. വിശ്വാസികൾ പാർക്കുന്നിടത്ത് മലിനജലം ഒരിക്കലും വഴിയോരങ്ങളിലേക്ക് തുറന്നുവിടാൻ പാടില്ല. അവൻ്റെ പരിസരം, അവൻ ഇടപഴകുന്ന സ്ഥലങ്ങൾ എല്ലാം വൃത്തിയുള്ള, വെടിപ്പുള്ള സ്ഥലങ്ങളായി മാറണം. അതവൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്നൊക്കെയാണ് ഹദീസുകളിൽ നിന്ന് ബോധ്യപ്പെടുന്ന വിഷയം. ഇതിനവസാന ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മുടെ അധ്യായവുമായി ബന്ധമുള്ള ഒരു കാര്യമാണ്. റസൂലുള്ള പറഞ്ഞു, വൽ ഹയാഉ ശുഅബത്തു മിനൽ ഈമാൻ, ലജ്ജ ഈമാനിൻ്റെ ഭാഗമാണ്. ലജ്ജയുടെ നിർവചനം തന്നെ പണ്ഡിതന്മാർ പറഞ്ഞതിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ അഥവാ മുകളിൽ പറഞ്ഞ വിധത്തിൽ ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നത് ലജ്ജ കുറഞ്ഞു പോകുന്നതിൻ്റെ അടയാളമായി കണക്കാക്കാം. നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ് ലജ്ജ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ഒരു കാര്യം, അത് പ്രവർത്തിക്കുക, അവൻ്റെ കൽപ്പനയെ ഞാൻ എങ്ങനെ ധിക്കരിക്കും എന്ന ചിന്ത, ഒരു ബോധം, അവൻ വിരോധിച്ച കാര്യം ഞാനെങ്ങനെ ചെയ്യും എന്ന ഒരു അവബോധം, ഇതൊക്കെയാണ് ലജ്ജ അവനിൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ബാധ്യതാ നിർവഹണത്തിന് മനുഷ്യനെ പ്രാപ്തനാക്കുന്ന, അവനതിനെ പ്രേരിപ്പിക്കുന്ന, അതിനവന് പ്രചോദനമേകുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവമാണ് ലജ്ജ. അതുകൊണ്ടാണ് ലജ്ജയെ ഈമാനിൻ്റെ ഭാഗമായി റസൂലുള്ള എണ്ണിയിട്ടുള്ളത്. മാത്രമല്ല, വൽ ഹയാഉ ശുഅബത്തു മിനൽ ഈമാൻ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഈമാൻ കാര്യങ്ങളിൽ ഈമാനിൽ അതിനെ ഉൾപ്പെടുത്താൻ കാരണം, ഈമാൻ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അത് നന്മ ചെയ്യാൻ അവനെ പ്രേരിപ്പിക്കുന്നു. അതേപോലെ തന്നെയാണ് ലജ്ജയും, അതുണ്ടായാൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുവാനും അവനെ പ്രേരിപ്പിക്കുന്നത് കൊണ്ട് ലജ്ജയും വിശ്വാസവും തമ്മിൽ ഒരിക്കലും വേർപിരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ബന്ധമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പരാമർശത്തിൽ നിന്ന് തന്നെ ബോധ്യപ്പെടുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലജ്ജ എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ഹദീസ് നമുക്ക് കാണാം. അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻ അദ്ദേഹം പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശദ്ദ ഹയാഅൻ മിനൽ അദ്റാഇ ഫീ ഖിദ്രിഹാ, മറക്കുള്ളിലെ കന്യകയേക്കാൾ ലജ്ജയുള്ള ആളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫൈദാ റാ ശൈഅൻ യഖ്റഉഹു, അവിടുന്ന് അതൃപ്തികരമായൊരു കാര്യം കണ്ടാൽ, അറഫ്നാഹു ഫീ വജ്ഹി, അവിടുത്തെ മുഖത്ത് നിന്ന് തന്നെ ഞങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. ലജ്ജ കാരണം ചിലപ്പോൾ പറയുന്നില്ലെങ്കിൽ പോലും മുഖഭാവനയിൽ നിന്ന് അക്കാര്യം അവിടത്തേക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നു. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലജ്ജാബോധത്തെ ഉപമിക്കുന്നത് കന്യകയായ

0: കണ്ടാൽ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ ഗൗരവത്തിൽ ഇടപെടുകയും വളരെ ഗൗരവപൂർവം അതിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട ഹദ്ദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെയാണെങ്കിൽ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണഗതിയിൽ പറയാൻ മടിക്കുന്ന വാക്കുകൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരം വേളകളിൽ പ്രയോഗിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ അവശ്യ സന്ദർഭങ്ങളിൽ പറയേണ്ടത് പറയാതെ മാറി നിൽക്കുക എന്നുള്ളത് പ്രശംസനീയമായ ലജ്ജയിൽപ്പെട്ടതല്ല എന്നർത്ഥം. ആയിഷ റളിയല്ലാഹു തആല അൻഹ അവർ അൻസ്വാരി സ്വഹാബി വനിതകളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നിഅമൻ നിസാഉ നിസാഉൽ അൻസ്വാർ ലം യംനഉഹുന്ന അൽഹയാഉ അൻ യതഫഖഹ്ന ഫിദ്ദീൻ ദീനിൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിൽ അൻസ്വാരി വനിതകൾ അവർക്ക് ഒട്ടും ലജ്ജയുണ്ടായിരുന്നില്ല. ലജ്ജ അതിനൊരു തടസ്സമായിരുന്നില്ല. അതുകൊണ്ട് അൻസ്വാരി വനിതകൾ എത്ര നല്ല വനിതകൾ എന്ന് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മാഇസ് റളിയല്ലാഹു തആല അൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു തെറ്റുപറ്റിപ്പോയപ്പോൾ, വ്യഭിചാരം സംഭവിച്ചു പോയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ അങ്ങേയറ്റം ലജ്ജ കാണിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യഭിചാരം നടന്നതിനെക്കുറിച്ച് സൂക്ഷ്മമായി അദ്ദേഹത്തോട് ചോദിച്ചറിയുകയാണ്. തൻ്റെ ലിംഗം ആ സ്ത്രീയുടെ യോനിയിൽ കൃത്യമായി പ്രവേശിച്ചോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നു. കാരണം അവിടെ ലജ്ജിച്ച് നിൽക്കേണ്ടുന്ന സന്ദർഭമല്ല, ഒരു ഹദ്ദ് നടപ്പാക്കേണ്ടുന്ന സന്ദർഭമാണ്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി അത് ചോദിച്ച് മനസ്സിലാക്കുന്നു, ഹദ്ദ് നടപ്പാക്കുന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ. അത്തരം സന്ദർഭങ്ങളിൽ ലജ്ജ അവലംബിക്കുന്നത് ആക്ഷേപാർഹമായ കാര്യമാണ് എന്ന് ആ ഒരു ചര്യയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മഹാനായ ഇബ്നു റജബ് ഹംബലി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇന്നൽ ഹയാകൽ മംദൂഹ് ഫി കലാമിൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നമ യുരീദു ബിഹി അൽ ഖുലുഖ അല്ലദി യഹുസ്സു അലാ ഫീലിൽ ജമീൽ വതർക്കിൽ കബീഹ് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രശംസനീയമായ ലജ്ജ എന്ന് പറയുന്നത് നല്ല കാര്യം പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുക, ചീത്ത കാര്യങ്ങൾ വിട്ടുനിൽക്കുവാനും പ്രേരണ നൽകുന്ന സ്വഭാവമെന്നാണ്. എന്നാൽ മടി കാരണമോ അജിസ് കാരണമോ അശക്തി കാരണമോ ഒരാൾ ബാധ്യതാ നിർവഹണത്തിൽ വീഴ്ച വരുത്തുന്നുവെങ്കിൽ അത് പ്രശംസനീയമായ ലജ്ജയല്ല, ആക്ഷേപാർഹമായ ലജ്ജയാണ്. യാത്രാവേളകളിൽ വാഹനങ്ങളിൽ നമസ്കരിക്കുവാൻ മടി കാണിക്കുന്നവരുണ്ട്. ലജ്ജ കാരണം ആളുകൾ കണ്ടാൽ എന്ന് വിചാരിക്കും, എന്നാലോചിച്ച് യാത്രാവേളകളിൽ നമസ്കാരം ഒഴിവാക്കുന്നു. അത് ലജ്ജയല്ല, അത് അല്ലാഹുവിനോടുള്ള ബാധ്യത നിർവഹണത്തിൽ വരുത്തുന്ന വീഴ്ചയായിട്ടേ പരിഗണിക്കൂ എന്നൊക്കെയാണ് പണ്ഡിതന്മാരുടെ വാചകങ്ങളിൽ നിന്ന് പ്രസ്താവനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഹദീസിൽ നിന്ന് പല പാഠങ്ങളും നമുക്ക് പഠിക്കാനും മനസ്സിലാക്കുവാനുമുണ്ട്. ഇൻഷാ അല്ലാ തുടർന്നുള്ള എപ്പിസോഡിൽ നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാദ് സ്വാലിഹീൻ. നമ്മോട് സംസാരിച്ചത് മുജീബ് റഹ്മാൻ സലാഹി.
2: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകും. പീസ് റേഡിയോയിൽ.

0: എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും പീസ് റേഡി.
1: ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് അൽ ഉസൂൽ, സിഹറിന്റെ ഹദീസ് ഖുർആനിന് എതിരോ. നമ്മോടൊപ്പം ചേരുന്നത് ബഹുമാന പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം സമൂഹത്തിൽ ഏറെ ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ള സുന്നത്തിൻ്റെ എതിരാളികൾ വ്യാപകമായി ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന, അതേസമയം അഹ്ലുസുന്നക്കിടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസത്തിനും ഇടയില്ലാത്ത വിധം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ള സിഹറുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയും സലഫു സ്വാലിഹികളുടെയും വിശുദ്ധമായ അഖീദയും അവരുടെ ചര്യകളും പിന്തുടർന്ന് ജീവിക്കുന്ന ഇസ്ലാമിൻ്റെ യഥാർത്ഥ വക്താക്കളായ അഹ്ലുസുന്നത്തി വൽ ജമാഅ. അവരെ സംബന്ധിച്ചിടത്തോളം സിഹറിൻ്റെ വിഷയത്തിൽ എന്നല്ല, ഏതു വിഷയത്തിലും പ്രമാണങ്ങളിൽ എന്താണോ വന്നിട്ടുള്ളത് അത് സ്വീകരിക്കുകയും ആ പ്രമാണവിരുദ്ധമായ കാര്യങ്ങളെ അതാരു തന്നെ പറഞ്ഞാലും തിരസ്കരിക്കുകയും ചെയ്യുക എന്നുള്ള നിലപാടാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥിരപ്പെടുത്തി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് സിഹറിന് യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത്. ആ വിഷയം ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. സിഹറിൻ്റെ യാഥാർത്ഥ്യം, അത് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നുള്ളത് ചർച്ച ചെയ്യാൻ അല്ല ഈ വിഷയം ഇവിടെ ഞാൻ പറയുന്നത്. നേരെ മറിച്ച് സിഹറുമായി കൊണ്ട് ബന്ധപ്പെട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകൾ അവ വിശുദ്ധ ഖുർആനിന് എതിരാണ് എന്നുള്ള പ്രചാരണത്തിന് വിശദീകരണം നൽകുവാൻ വേണ്ടിയാണ്. കാരണം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ സംസാരിച്ച വിഷയം സ്വഹീഹായ ഹദീസുകൾ വിശുദ്ധ ഖുർആനിന് എതിരാവുകയില്ല എന്നുള്ളതാണ്. അതിന് ഉദാഹരണമായി അർജുമിൻ്റെ അഥവാ വ്യഭിചാരിയായ മനുഷ്യൻ വിവാഹിതനാണെങ്കിൽ അവനെ എറിഞ്ഞുകൊല്ലുന്ന വിഷയം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സംസാരിക്കുകയുണ്ടായി. ആ വിഷയം പോലെ തന്നെ സമൂഹത്തിലേറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയമായതുകൊണ്ടാണ് ഇവിടെ ഇത് പരാമർശിക്കുവാൻ ഇടയാക്കുന്നത്. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സിഹറുമായി കൊണ്ട് ബന്ധപ്പെട്ട് അതിന് ഹഖീഖത്തുണ്ടോ ഇല്ലയോ എന്നുള്ളതുമായി കൊണ്ട് ബന്ധപ്പെട്ട് വിശദീകരിച്ചുകൊണ്ട് അല്ലാഹു എന്തു പറഞ്ഞു, പ്രവാചകൻ എന്തു പറഞ്ഞു എന്നുള്ളത് പരിശോധിച്ചാൽ അത് മതിയാകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസുകളിലും പഠിപ്പിച്ച കാര്യങ്ങൾ, അത് ഏതായിരുന്നാലും ഒരു സത്യവിശ്വാസി സ്വീകരിക്കേണ്ടതുണ്ടല്ലോ. തുറന്ന മനസ്സോടുകൂടി വിശുദ്ധ ഖുർആനിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസുകളെയും സ്വീകരിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അഹ്ലുസുന്ന ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് തന്നെയാണ് പൂർണ്ണമായും ശരി എന്നത് വളരെ വ്യക്തമായി ഗ്രഹിക്കാൻ കഴിയും. അഹ്ലുസുന്ന ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് വളരെ വ്യക്തമാണ്. സിഹറിന് യാഥാർത്ഥ്യമുണ്ട്, അതു ചെയ്യാൻ പാടില്ല, അത് ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, കാഫറായിപ്പോകും. അതേസമയം അത് ചെയ്തു കഴിഞ്ഞാൽ അതിന് ഫലമുണ്ടാകും, അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തോടുകൂടി അതിന് ഫലമുണ്ടാകും എന്നുള്ളതാണ് അഹ്ലുസുന്ന സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. രണ്ടു ആയത്തുകൾ ഈ വിഷയത്തിൽ പ്രധാനമായും അഹ്ലുസുന്ന ഉദ്ധരിക്കാറുണ്ട്. അതിലൊന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്താണ്. വമാഹും ബിദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. സാഹിറന്മാരായ ആളുകൾ, അവർ ആരെയും ഉപദ്രവിക്കുന്നില്ല അല്ലാഹുവിൻ്റെ അനുവാദത്തോടു കൂടിയല്ലാതെയെന്ന്. അത് ശറഈയായ മതപരമായ അനുവാദമല്ല, പ്രാപഞ്ചികമായ അനുവാദമാണ്. അള്ളാഹു നിശ്ചയിച്ച പ്രകൃതിയിലെ ഒരു നിയമമാണ്. ഈ ആയത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി ഒരു സാഹിർ സിഹർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ അനുമതിയോടു ഉണ്ടെങ്കിൽ അത് ഫലിക്കും എന്നു തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ അനുമതി ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മതപരമായ അനുമതിയല്ല ഉദ്ദേശിക്കുന്നത്. ഒരാളെ കത്തിയെടുത്ത് കുത്തിയാൽ മരിക്കും എന്നുള്ളത് തീർച്ചയാണ്. അത് അള്ളാഹുവിൻ്റെ അനുമതി ഉണ്ടെങ്കിലേ മരിക്കുകയുള്ളൂ. പക്ഷേ കത്തിയെടുത്ത് കുത്താൻ പാടില്ല, അത് ഹറാമാണ്. അതുപോലെ തന്നെയാണ് സിഹർ ചെയ്താൽ ഫലിച്ചേക്കും അള്ളാഹു അത് ഫലിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ. ഈ ആയത്തിൽ നിന്ന് വളരെ വ്യക്തമായി അത് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഇബ്നു കസീറിൻ്റെ തഫ്സീറിലും ഇമാം ഖുർത്തുബിയുടെ തഫ്സീറിലും ഇമാം ബഗവിയുടെയും സഅദിയുടെയും ഒക്കെ തഫ്സീറുകൾ പരിശോധിക്കുന്ന ഏതൊരു വ്യക്തിക്കും വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യമാണിത്. അതേസമയത്ത് സിഹറിന് യാഥാർത്ഥ്യമുണ്ട് എന്നത് അത് ചെയ്യാനുള്ള അനുമതിയല്ല. സിഹർ ശിർക്കു കഴിഞ്ഞാലുള്ള വൻപാപമാണ്, അത് കുഫറാണ്, അത് ചെയ്തവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകും. സാഹിറിനെ കൊല്ലൽ ഇസ്ലാമിക ഭരണകൂടമുള്ള സ്ഥലത്താണെങ്കിൽ സാഹിറിനെ വധിക്കണം എന്നൊക്കെ ഇസ്ലാമിൻ്റെ നിയമങ്ങളിലും പ്രമാണങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ രണ്ടായത്തുകളിൽ ഒരായത്ത് ഞാൻ സൂചിപ്പിച്ചു, രണ്ടാമത്തെ സൂറത്തുൽ ഫലഖിലെ നാലാമത്തെ ആയത്താണ്. ഒമിൻ ശരി നഫാസാത്തി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകളുടെ ഷെറുകളിൽ നിന്ന് അള്ളാഹുവേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്ന്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അഹ്ലുസുന്നയുടെ മുഫസ്സിറുകളായ പണ്ഡിതന്മാർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇത് സാഹിറന്മാരെക്കുറിച്ചും സിഹർ ചെയ്യുന്ന ആളുകളെക്കുറിച്ചുമാകുന്നു ഇത് എന്ന്. ഞാൻ ഒന്ന് രണ്ട് തഫ്സീറുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഞാൻ പറഞ്ഞുള്ള ഈ വിഷയം പറയുന്നത് സിഹറിൻ്റെ ഹദീസ് ഖുർആനിനെതിരാണ് എന്ന് ചില ആളുകൾ പ്രചണ്ഡമായ പ്രചാരണങ്ങൾ നടത്താറുണ്ട്. നാം വിശദീകരിച്ചു, സ്വഹീഹായ ഹദീസ് ഒരിക്കലും ഖുർആനെതിരാവുകയില്ല. ഈ ഹദീസ് വിശുദ്ധ ഖുർആനിൻ്റെ ഒരായത്തുകൾക്കും എതിരില്ല എന്നത് അഹ്ലുസുന്നക്ക് തീർച്ചയുള്ള കാര്യമാണ്. സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും ലോകത്ത് ഏതാണ്ട് എല്ലാ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലും ഉള്ള ഈ ഹദീസ് ഒരിക്കലും ഖുർആനെതിരാവുകയില്ല. അപ്പോൾ വിമർശകരുടെ വിമർശനത്തിൻ്റെ പൊള്ളത്തരമെന്താണ് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഉമ്മു ശരി നഫാസാത്തി ഫിൽ ഉഖദ് എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, യഅനി അസ്സവാഹിർ, ഈ ആയത്തുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് സിഹറു ചെയ്യുന്ന സ്ത്രീകളാണ്. അല്ലാത്തി യംഫുസുന ഫി ഉഖദിൽ ഹൈത്തി ഹീന യർഖീന അലൈഹ, സിഹറു ചെയ്യുമ്പോൾ അതിൽ മന്ത്രിച്ചുകൊണ്ട് ആ സിഹറിൻ്റെ കയറിൽ കെട്ടിടുന്ന സ്ത്രീകളെക്കുറിച്ചാണ് ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി മുഅവ്വദ് തൈനിയുടെ തഫ്സീറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്റു വാദിച്ച ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഹദീസിൻ്റെ വ്യത്യസ്തമായ സനദുകൾ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവന്നിട്ടുണ്ട്. സൂറത്തുൽ ഫലഖും സൂറത്തുന്നാസും അവതരിക്കാനുള്ള പശ്ചാത്തലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്റു വാദിച്ചതുമായി കൊണ്ട് ബന്ധപ്പെട്ടതാണ് എന്ന് കൃത്യമായിക്കൊണ്ട് അദ്ദേഹം വിശദീകരിച്ചതായിക്കൊണ്ട് കാണാൻ കഴിയും. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഒമിൻ ശരി നഫാസാത്തി ഫിൽ ഉഖദ് എന്നു പറയുന്ന ആയത്തിൻ്റെ വിശദീകരണം അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. ഖാല മുജാഹിദുൻ വഇക്രിമത്തു വൽ ഹസൻ വഖത്താദ വല്ലഹാക്, ഇവരൊക്കെ തന്നെയും താബിഈകളും തബഅ താബിഈകളുമായിട്ടുള്ള മുഫസ്സിരീങ്ങളാണ്. അവർ പറഞ്ഞു, യഅനി അസ്സവാഹിർ, ഈ നഫാസാത്തിൻ്റെ ഷെറ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് സിഹിർ ചെയ്യുന്ന സ്ത്രീകളെക്കുറിച്ചാണ്. ഇമാം മുജാഹിദ് പറഞ്ഞു, ഇദാ റഖയ്ന വനഫസ്ന ഫിൽ ഉഖദ്, അവർ സിഹിർ ചെയ്ത് മന്ത്രിച്ച് കെട്ടുകളിൽ ഊതുമ്പോൾ ഉണ്ടാകുന്ന ഷെറിൽ നിന്നും, അതാണ് ഈ ആയത്തിൻ്റെ ഉദ്ദേശം എന്ന് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞതായിക്കൊണ്ട് കാണാൻ കഴിയും. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അദ്ദേഹത്തിന് ശേഷം പറയുകയാണ്, വലഅല്ല ഹാദ കാന മിൻ ശക്വാഹു അലൈഹി സലാം ഹീന സുഹിറ ثم عافاه الله تعالى وشفاه. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് മന്ത്രിച്ചു കൊടുത്തത് പ്രവാചകനെ സിഹിർ ബാധിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കുകയും ചെയ്തതിനു ശേഷമായിരിക്കാം എന്നൊക്കെ റസൂലുള്ളാഹിൻ്റെ അടുക്കൽ വന്ന് ജിബ്രീൽ മന്ത്രിച്ച ഹദീസ് വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു. ചുരുക്കത്തിൽ, ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇമാം ഇബ്നു കഥീർ റഹ്മത്തുള്ളാഹി അലൈഹിയും അത് സാഹിറന്മാരുടെ ഷെറിൽ നിന്ന് ഫിത്ന ചോദി അവരുടെ ഷെറിൽ നിന്ന് അഭയം ചോദിക്കുന്നതിനെക്കുറിച്ചാണ് എന്ന് വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. അത് ഇമാം ഖുർത്തുബി വിശദീകരിച്ചു. ഇതേ വിശദീകരണം ഞാനതിലേക്ക് ദീർഘമായി കടക്കാത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തഫ്സീർ ഞാൻ വായിക്കുന്നില്ല. ആധുനികരായ ഇമാം സഅദി പറഞ്ഞ ഒറ്റ വാചകം കൂടി ഞാൻ പറയുകയാണ്. ഒമിൻ ഷെറിൻ നഫാസാത്തി ഫിൽ ഉഖദ് എന്ന് പറഞ്ഞാൽ, ഐ മിൻ ഷെറി സവാഹിർ അല്ലാത്തി യസ്തഇൻ അല സിഹ്രിഹിന്ന ബിൻ നഫസ് ഫിൽ ഉഖദി അല്ലാത്തി യഅഖിദനഹ അല സിഹർ. ഈ മൊമിൻ ഷെറിൻ നഫാസാത്തി ഫിൽ ഉഖദ് എന്ന് പറഞ്ഞ ആയത്തിൻ്റെ വിശദീകരണം, ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് സവാഹിറുകളാണ്, സിഹർ ചെയ്യുന്ന പെണ്ണുങ്ങളാണ്. കാരണം ആ കാലഘട്ടത്തിൽ ധാരാളമായിക്കൊണ്ട് ആ പണിയിൽ ഏർപ്പെട്ടിരുന്നത് ഇത്തരത്തിലുള്ള സ്ത്രീകളായിരുന്നു. അപ്പോൾ സിഹിർ ചെയ്യുമ്പോൾ അവർ പല കെട്ടുകളിലും മന്ത്രിച്ചോതി കെട്ടും. ആ ആളുകളുടെ ഷെറിൽ നിന്നാണ് നാം അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നത്. അതൊരു യാഥാർത്ഥ്യമല്ലാത്ത കാര്യമാണെങ്കിൽ, ആരോ എവിടെയോ ഏതോ ഒരു ചരടിൽ എന്തൊക്കെയോ മന്ത്രിച്ച് കെട്ടി ഊതുമ്പോഴേക്കും എന്തു ഷെറാണ് നമുക്കതുകൊണ്ട് ബാധിക്കുക എന്ന് ചോദിക്കുന്നവരുണ്ട്. അവർക്കുള്ള മറുപടിയാണ് അള്ളാഹു ഇവിടെ ആയത്തിലൂടെ നൽകുന്നത്. അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ സിഹിർ ചെയ്ത് പിശാചിനെ ഉപയോഗിച്ചുകൊണ്ട് സിഹിർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫിത്നയെ തൊട്ടാണ് അള്ളാഹു ഇവിടെ നമ്മോട് കാവൽ ചോദിക്കാൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ സഹോദരന്മാരെ, ചുരുക്കത്തിൽ സിഹിർ എന്നു പറയുന്ന ഒരു കാര്യം, അത് അഹ്ലുസുന്ന സ്ഥിരപ്പെടുത്തിയതാണ്, അത് ഹഖീഖത്തുള്ളതാണ് എന്നതിൽ അഹ്ലുസുന്ന വൽ ജമാഅത്തിന് തർക്കമില്ല. വിശുദ്ധ ഖുർആൻ കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസുകൾ കൊണ്ടും അത് സ്ഥിരപ്പെട്ടതാണ്. സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്നത് തെളിയിക്കുന്ന ഏറ്റവും പ്രബലമായ തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിറിൻ്റെ ചില പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറയുന്ന ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതല്ലാതെയും ഒരുപാട് ഹദീസുകൾ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും. ചുരുക്കത്തിൽ, സിഹിർ അത് യാഥാർത്ഥ്യമുണ്ട് എന്നത് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾക്ക് എതിരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിഹിർബാധ വിശുദ്ധ ഖുർആനിൻ്റെ ഒരു ആയത്തുകൾക്കും എതിരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇന്നത്തെ ഈ ക്ലാസ്സിൽ എപ്പിസോഡിൽ സിഹിർ ഹഖീഖത്തുണ്ട്, അത് ഖുർആൻ്റെ ആയത്തുകൾക്കെതിരല്ല, ഖുർആൻ കൊണ്ടുതന്നെ സിഹിർ യാഥാർത്ഥ്യമാണ് എന്നത് തെളിഞ്ഞു കഴിഞ്ഞു എന്നതാണ് നാം പഠിച്ചത്. ഇൻഷാ അല്ലാ, അടുത്ത ക്ലാസ്സുകളിൽ ഈ വിഷയത്തിൽ സിഹിറിൻ്റെ ഹദീസുകൾക്കെതിരെ ഉദ്ധരിക്കപ്പെടുന്ന ആയത്തുകൾ ഏതാണ് എന്നും അതിന് അഹ്ലുസുന്നയുടെ മുഫസ്സിറുകൾ പറഞ്ഞ വ്യാഖ്യാനങ്ങൾ എന്തൊക്കെയാണ് എന്നും വിശദമായി നമുക്ക് പഠിക്കാം. സ്വഹീഹായ ഒരു ഹദീസും വിശുദ്ധ ഖുർആനെതിരാവുകയില്ല എന്നുള്ള തത്വം നാം മനസ്സിലാക്കിക്കഴിഞ്ഞു. അതിനോടനുബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് ഈ ക്ലാസ്സുകളിൽ നാം മനസ്സിലാക്കിയത്. അള്ളാഹു സത്യത്തെ മനസ്സിലാക്കി അതിൻ്റെ കൂടെ നിൽക്കുവാൻ നമ്മയെല്ലാം തുണക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് സിഹിറിന്റെ ഹദീസ് ഖുർആനിന് എതിരോ? ബഹുമാനായ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി നമ്മോട് സംവദിക്കുകയുണ്ടായി. ഇനി നാം പ്രവേശിക്കുന്നു
1: സ്നേഹക്കൂടെ. മാതാപിതാക്കൾ നമ്മുടെ കടമകൾ തീരുന്നില്ല.
3: പീസ് റേഡിയോ ഡയറക്ടർ ബഹുമാനായ താജുദ്ദീൻ സൊലാഹി നമ്മോടൊപ്പം ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് ബഹുമാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് സ്നേഹക്കൂടിൻ്റെ ഒരു പുതിയ എപ്പിസോഡിൽ ചർച്ചയ്ക്ക് പകരം ഒരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം എന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ ഒരു പുതിയ കുടുംബ സാമൂഹിക രംഗത്തെ കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് ഉലച്ചിലും ഉടച്ചിലും സംഭവിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യം കൂടുതൽ വ്യാപകമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ അടക്കുന്നത് മുതൽക്ക് അവരെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നത് വരെയും അവരെ ഒരു വലിയ കൊട്ടാരം പോലത്തെ വീട്ടിൽ തനിച്ച് വിടുന്നത് വരെയുമൊക്കെ നീണ്ടു നിൽക്കുന്നുണ്ട്. ഏതെങ്കിലും സെർവൻറ്റിനെയോ മറ്റോ ഏൽപ്പിച്ച് ഔദ്യോഗിക ജോലി നിർവഹിക്കാൻ വേണ്ടി അവിടെയും ഇവിടെയൊക്കെ പോകുന്ന മക്കളും മരുമക്കളും പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഇന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ കുറച്ചും കൂടി വ്യാപകമായി നമ്മുടെ ശ്രദ്ധയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്നേഹക്കൂട് ചില ബോധ്യപ്പെടുത്തലുകൾക്ക് വേണ്ടി ഇന്നത്തെ ദിവസം ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കുന്നത്. യഥാർത്ഥത്തിൽ മാതാപിതാക്കളെ ഏതെങ്കിലും വൃദ്ധസദനത്തിൽ അടക്കുന്നവരെക്കുറിച്ചോ അല്ലെങ്കിൽ അവരെ കൊല്ലാകൊല ചെയ്യുന്നവരെക്കുറിച്ചോ ഒന്നുമല്ല നമ്മളിന്ന് പറയുന്നത്. മറിച്ച് മാതാപിതാക്കളെ കൂടെ നിർത്തുകയും അവർക്ക് കൂട്ടിയിരിക്കുകയും അവർക്ക് വേണ്ടതെല്ലാം നിർവഹിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മൾ പോലും വളരെ ഗൗരവപൂർവ്വം തിരിച്ചറിയേണ്ട ചില വിഷയങ്ങളാണ് പറയാൻ ശ്രമിക്കുന്നത്. ഈ പറയുന്ന ഞാനടക്കം ആരും ഈ ഒരു വിഷയത്തിൻ്റെ കണ്ടന്റിൽ നിന്ന് ഈ ഒരു വിഷയത്തിൻ്റെ ആകത്തുകയിൽ നിന്ന് ഒഴിവല്ല എന്നത് ഞാൻ ആദ്യമേ പറയാൻ ശ്രമിക്കുകയാണ്. കാരണം സലഫുകൾ ഈ വിഷയത്തിൽ സ്വീകരിച്ച സമീപനങ്ങൾ എടുത്തു പരിശോധിക്കുമ്പോൾ നമ്മളൊന്നും നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല എന്ന ഒരു വികാരമാണ് പൊതുവെ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംസാരം പൂർണ്ണമായി കേൾക്കാനും നമ്മുടെ വ്യക്തിജീവിതത്തെ നമ്മുടെ മാതാപിതാക്കളോടുള്ള സമീപനങ്ങളെ ഇതുമായി ചേർത്ത് ചിന്തിക്കാനും നമുക്കൊക്കെ നേരവും സമയവും സന്ദർഭവും ഉണ്ടാകണം എന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ പ്രയാസങ്ങൾ വരാറുള്ളത് അവരുടെ പരുക്കൻ സ്വഭാവമോ പിടിവാശികളോ ഒക്കെ നമ്മുടെ സ്വച്ഛവും സ്വതന്ത്രവുമായ ജീവിതത്തിന് തടസ്സമാകുന്ന സാഹചര്യങ്ങൾ വരാറുണ്ട്. അതുപോലെ അവരുടെ വളരെ പഴയകാല കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലുള്ള കുടുംബ സംവിധാനങ്ങളെ അവർ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ പുതിയ തലമുറയിലെ കുട്ടികളും മരുമക്കളുമൊക്കെ അവരുമായി യുദ്ധമുഖം തുറക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ എന്തെങ്കിലുമൊക്കെ മാരകമായ രോഗങ്ങളോ സാഹചര്യങ്ങളോ ഒക്കെ അവർക്കുണ്ടാകും. അത് ദീർഘമായി നിലനിൽക്കുമ്പോൾ അവരെ പരിരക്ഷിക്കുന്നിടത്ത് വലിയ പ്രശ്നങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. വിവാഹിതരായ മക്കളുടെ ഭാര്യമാരുമായുള്ള അവരുടെ പ്രശ്നങ്ങൾ, അതേപോലെ പെൺകുട്ടികളോട് കുറച്ചും കൂടി ഒരു സ്നേഹം ചിലപ്പോഴൊക്കെ മാതാപിതാക്കൾക്കുണ്ടാകാറുണ്ട്. ഇളയ കുട്ടികളോടുള്ള സ്നേഹം, ഇങ്ങനെയുള്ള ഇവരുടെ സ്നേഹത്തിൻ്റെ ഏറ്റവ്യത്യാസങ്ങൾ ഫീൽ ചെയ്തിട്ട് ഉണ്ടാകുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടായാലും മാതാപിതാക്കൾ മാതാപിതാക്കൾ തന്നെയാണ്. അവർ ചെയ്യുന്നതിനും അവർ പ്രവർത്തിക്കുന്നതിനുമൊക്കെ മതപരമായ കുറ്റങ്ങളും തെറ്റുകളും ഉണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് അവർക്ക് അതിന് അർഹമായ ശിക്ഷാരക്ഷകൾ ലഭിക്കുമെന്നതൊഴിച്ചാൽ ഏതൊരർത്ഥത്തിൽ വിലയിരുത്തുമ്പോഴും മാതാപിതാക്കളെ തള്ളിപ്പറയാനും അവരെ ഇറക്കിവിടാനും അവരെ അവഗണിക്കാനും അവരൊന്ന് തീർന്നു കിട്ടിയെങ്കിൽ എന്ന് ചിന്തിക്കാനൊന്നുമുള്ള വകുപ്പ് യഥാർത്ഥത്തിൽ മതം നൽകുന്നതായി കാണുന്നില്ല. വളരെ പ്രസിദ്ധമായ ഒരു കഥയുണ്ട്, കഥ മാത്രമാണ്. ആ കഥയിലുണ്ട് യഥാർത്ഥത്തിൽ മാതാപിതാക്കളുടെ മനസ്സ്. ഒരു അനാഥനായ കുട്ടിയെ ഉമ്മ വളർത്തണം. ആ നാട്ടിലെ ഏറ്റവും വ്യവസ്ഥാപിതമായ ഏറ്റവും ഉയർന്ന ഒരു സ്കൂളിൽ അവനെ പഠിപ്പിച്ചു. ഒരിക്കൽ പോലും ആ സ്കൂളിലേക്ക് ഉമ്മ പോയില്ല. കീറിയ വസ്ത്രം ധരിച്ച് കറുത്തിരുണ്ട ഒറ്റക്കണ്ണിയായ എന്നെ കാണുമ്പോൾ അത് മോനൊരു കുറച്ചിലാകും, അവൻ്റെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ അവനൊരു ദരിദ്രനായ കുട്ടിയാണെന്നുള്ളത് മനസ്സിലാകും എന്നൊക്കെ അവർ വിചാരിച്ചു. സ്കൂളിലൊരു അധ്യാപകനെ അവൻ്റെ ലോക്കൽ ഗാർഡിയനായി നിശ്ചയിച്ചു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. മകൻ വളർന്നു, വലുതായി. അവൻ ഭാര്യ വന്നു, മക്കൾ വന്നു. അപ്പോൾ ഈ ഒറ്റക്കണ്ണിയായ ഒരു കണ്ണു മാത്രമുള്ള ഉമ്മ അവർക്കൊരു വലിയ ബാധ്യതയാണ്. അവർക്ക് അവരുടെ പുതിയ വീടിൻ്റെ, അവരുടെ ഫ്രണ്ട്സിൻ്റെ, അവരുടെ സുഹൃത്ത് വലയങ്ങളുടെ ഒക്കെ മുന്നിൽ ഈ ഒരു ഉമ്മ ഒരു പോരാ എന്നൊരു തോന്നൽ അവൻ്റെ ഭാര്യയ്ക്കുണ്ടായി. അവർ തമ്മിൽ കലഹമായി. ഉമ്മ തൻ്റെ സഞ്ചിയൊക്കെ എടുത്ത് ആ പഴയ ഷെഡിലേക്ക് തന്നെ താമസം മാറി. പോയപ്പോൾ ഉമ്മ ഒന്നും പറഞ്ഞില്ല, മോനെ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഉപ്പാൻ്റെ ഓർമ്മകൾക്ക് അത്ര തന്നെ ഒരു ഉഷാറ് കിട്ടണില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ക്ഷീണിച്ചപ്പോഴും കിടക്കുന്നതും കരയണതൊക്കെ. ഞാൻ അങ്ങോട്ട് തന്നെ പോയിക്കോളാം. മകനത് വായിക്കാൻ കഴിഞ്ഞില്ല. അവസാനം ഉമ്മ രോഗിയായി. മരണത്തോട് മല്ലിടുമ്പോൾ മക്കളോട് വിളിച്ചു പറഞ്ഞു ചെല്ലാൻ. ചെന്നപ്പോഴേക്കും ഉമ്മ മരിച്ചിരുന്നു. തലയിണയുടെ താഴെ മക്കൾക്ക് വേണ്ടി എഴുതിയ കുറിപ്പിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു: നിന്റെ ഭാര്യയ്ക്ക് ഞാൻ എന്നും ഒരു ഭാരമായിരുന്നു. എൻ്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടതാണ് അതിൻ്റെ കാരണം. എൻ്റെ സൗന്ദര്യക്കുറവാണ് അവളുടെ പ്രശ്നം. ഒരു വാക്കുകൊണ്ടെങ്കിലും ഞാൻ അവളെ പ്രയാസപ്പെടുത്തിയിട്ടില്ല. നീ അവളോട് പറയണം എൻ്റെ കണ്ണ് നഷ്ടപ്പെട്ടത് നീ ചെറിയ കുട്ടിയായപ്പോൾ എൻ്റെ കണ്ണിൽ നീ കളിക്കാൻ ഉപയോഗിക്കുന്ന കമ്പ് തട്ടിയിട്ടാണ്. കമ്പ് തട്ടി പൊട്ടിപ്പോയ കണ്ണ് ചികിത്സിക്കാൻ പണമില്ലാത്തതുകൊണ്ടും നിന്നെ പഠിപ്പിച്ച് വലിയൊരു ലക്ഷ്യത്തിൽ എത്തിക്കേണ്ടതുണ്ടായിരുന്നതുകൊണ്ടും എനിക്കത് പരിഗണിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും മുറിവുണങ്ങാതെ നീരൊലിക്കുന്ന, കാഴ്ചക്ക് ഭംഗിയില്ലാത്ത ഈ കണ്ണുമായി രാവും പകലും വേദന സഹിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നത് എന്ന് നീ നിന്റെ പെണ്ണിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം. നിങ്ങൾക്കെല്ലാം ഞാൻ വിട്ടു തന്നിരിക്കുന്നു. ഇതൊരു കഥയാണ്, വെറും ഒരു കഥയാണ്. പക്ഷേ ഇതിലൊരു ഉമ്മ മനസ്സുണ്ട്, 100% ഒരു ഉമ്മ മനസ്സുണ്ട്. അതുകൊണ്ട് 10 കാര്യങ്ങൾ മാതാപിതാക്കൾക്ക് വേണ്ടി നാം നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളിലെ 10 പോയിന്റുകളാണ് ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ പറയാൻ ശ്രമിക്കുന്നത്. അതിലൊന്ന്, നമ്മൾ മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്തം പടച്ച റബ്ബ് ചേർത്ത് പറഞ്ഞത് അവനുള്ള കടപ്പാട് പറയുന്നിടത്താണ്. വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയാഹു വബിൽ വാലിദൈനി ഇഹ്സാന. വഖലാ റബ്ബുക, നിന്റെ രക്ഷിതാവ് തീരുമാനിച്ചിരിക്കുന്നു, അല്ലാ തഅബുദു ഇല്ലാ ഇയാഹു, നിങ്ങൾ അവനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കരുത് എന്ന്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും. അപ്പോൾ അള്ളാഹുവിനെ ആരാധിക്കണമെന്നത് എത്ര കണിശമായി പറഞ്ഞോ, അതേ കണിശതയോടുകൂടെ ഭാഷാ നിയമങ്ങൾ അറിയുന്ന ആളുകൾക്കറിയാം, വബിൽ വാലിദൈനി ഇഹ്സാന അതിലേക്ക് ചേർത്തുകൊണ്ട് പടച്ചതമ്പുരാൻ ഈ ഒരു വിഷയവും കൂട്ടത്തിൽ പറയുകയാണ്. അപ്പം അത്രയും ഗൗരവമുള്ളൊരു വിഷയമാണ്. അള്ളാഹുവോടുള്ള കടപ്പാടിൻ്റെ കൂടെ ഇതിനെ എണ്ണിപ്പറഞ്ഞു എന്നതൊരു ചെറിയ കാര്യമല്ല. ഇനി രണ്ടാമത്തെ കാര്യം, അവരോട് കാണിക്കേണ്ട നന്ദിയെക്കുറിച്ചാണ്. അവർക്ക് നാം അങ്ങേയറ്റം നന്ദിയുള്ളവരാകണം എന്ന് ഖുർആൻ പറയാണ്. വവസ്വൈനൽ ഇൻസാ നബി വാലിദൈഹി ഹുസ്ന, വവസ്വൈനൽ ഇൻസാ നബി വാലിദൈഹി ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഫിസാലുഹു ഫി ആമൈൻ അനിഷ്കുർലി വലി വാലിദൈക് ഇലയ്യൽ മസീർ. വവസ്വൈനൽ ഇൻസാന, മനുഷ്യനോട് നാം നിർദ്ദേശിച്ചിരിക്കുന്നു, വസീയത്ത് കൊടുത്തിരിക്കുന്നു. എന്ത്? വസൈനൽ ഇൻസാന ബി വാലിദൈഹി, അവൻ്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ എന്താണ്? ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, പ്രതിസന്ധികൾക്കുമേൽ പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടാണ് ആ മാതാവ് അവനെ ഗർഭം ധരിച്ചത്. അവരുടെ ഫിസാലുഹു ഫി ആമൈൻ, മുലപ്പാൽ കുടിക്കുന്ന കാലം അത് 2 വർഷമാണ്. അങ്ങനെയൊക്കെയുള്ള മാതാപിതാക്കൾ, നിന്നെ പെറ്റ് പോറ്റി വളർത്തിയ മാതാപിതാക്കൾ, അവരുടെ കാര്യത്തിൽ നിന്റെ ഉത്തരവാദിത്തം എന്താണ്? നിന്റെ ഉത്തരവാദിത്തം അനിഷ്കുർലി, എനിക്ക് ശുക്ര കാണിക്കണം. വലിവാലിദൈഖ്, നിന്റെ മാതാപിതാക്കളോടും നീ നന്ദിയുള്ളവനാകണം. ഇലയൽ മസീർ, മനസ്സിലാക്കിക്കൊള്ളണം എൻ്റെ അടുത്തേക്കാണ് നിന്റെ മടക്കം. അപ്പോൾ ഇവിടെയും അള്ളാഹുവിന് നന്ദി കാണിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കൂടെ ചേർത്തുകൊണ്ടാണ്, അതിൻ്റെ കൂടെ നിർത്തിക്കൊണ്ടാണ് മാതാപിതാക്കൾക്ക് നന്ദി കാണിക്കേണ്ട, അവരോട് നന്മ കാണിക്കേണ്ട കാര്യം ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതിനെ നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടോ? പലപ്പോഴും മൂന്നും നാലും അഞ്ചൊക്കെ മക്കളുണ്ടാവുമ്പോൾ ഉമ്മിയുപ്പി എവിടെ നിൽക്കണം എന്നതിൽ ചില കൺഫ്യൂഷനൊക്കെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടായാൽ പറ്റില്ല, അവരെടുത്ത് നിന്നോട്ടെ, എന്താ അവർക്കും നോക്കൽ ഉത്തരവാദിത്തല്ലേ, ഉമ്മാൻ്റെ ഗുളിക ഞാൻ തന്നെയാണ് എപ്പോഴും വാങ്ങൽ, എന്താ വേറെ ആർക്കും വാങ്ങിക്കൂടെ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. ചോദിച്ചിട്ടില്ലെങ്കിലും ചിന്തിക്കുന്നവരുണ്ട്, ചിന്തിച്ചിട്ടില്ലെങ്കിലും ചിന്തയുടെ പരിസരത്തുള്ളവരുണ്ട് അല്ലേ. വേറെ കുറേ നന്മകളൊക്കെ ചെയ്യുമ്പോൾ, വേറെ കുറേ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമുക്കൊരു മനസ്സിലൊരു സമാധാനം ഉണ്ടാകും, ഞാൻ വലിയ കുഴപ്പമില്ല എന്നുള്ളൊരു സമാധാനം ഉള്ളതുകൊണ്ട്. ആ സമാധാനപ്പുറത്ത് പലപ്പോഴും നമ്മുടെ വീഴ്ചകൾ കാണാൻ സമ്മതിക്കാതെ ശൈത്താൻ കൊണ്ടുപോകുന്ന അനുഭവങ്ങളും പലപ്പോഴും ഉണ്ടാകാറുണ്ട്. നമ്മളെ കോഴ്സ് നമ്മൾ പഠിച്ചത്, നമ്മൾ പലപ്പോഴും സ്കൂളിൽ നിന്ന് ടൂറ് പോയത്, നമ്മുടെ ഫീസ് അടച്ചത് ഒക്കെ വാപ്പാൻ്റെ ഉമ്മാൻ്റെയൊക്കെ പെയിൻ കില്ലറിൻ്റെ ഗുളികയുടെ ആ ഒരു പണത്തിൽ പിശുക്കിയിട്ടും അതിൽ നിന്ന് പൊറുക്കിയെടുത്തിട്ടുമൊക്കെ ആയിരിക്കും. എനിക്ക് നന്ദി ചെയ്യുക, നിന്റെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യുക. എനിക്ക് ശുക്ര ചെയ്യുക, നിന്റെ മാതാപിതാക്കൾക്കും ശുക്ര ചെയ്യുക എന്നൊക്കെയുള്ള ഖുറാൻ്റെ പ്രയോഗങ്ങൾ അത്രമേൽ ശക്തമായ പ്രയോഗങ്ങളാണ്. ഏതുപ്പാനോടും ഏതുമ്മാനോടും ചോദിച്ചാലും സ്വന്തം മക്കളെക്കുറിച്ചുള്ള ഒരുപാട് ഓർമ്മകളുണ്ടാകും ഗർഭത്തിൻ്റെ സമയത്ത്. ഇവിടെ നിങ്ങൾ ഹമലത്തുഹു ഉമ്മുഹു വഹിനൻ അലാ വഹിൻ, ഗർഭം എന്ന സംവിധാനം ഉണ്ടാക്കിയ റബ്ബാണ് ആ പറയുന്നത്. അത് പ്രയാസത്തിനുമേൽ പ്രയാസമുള്ളൊരു ഘട്ടമാണ്. പ്രത്യേകിച്ച് പുരുഷന്മാർ കൂടെയില്ലാതെ ഗർഭം തനിച്ചായി പോകുന്ന സ്ത്രീകളുണ്ട്. അവർ പ്രവാസികളായിരിക്കും, അല്ലെങ്കിൽ മരണപ്പെട്ടു പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഈ ഭർത്താവ് ഇട്ടൊഴിഞ്ഞു പോയിട്ടുണ്ടാകും. അവരുടെയൊക്കെ ഒരു ജീവിതം എന്താണ്? രാത്രിയിൽ ഛർദിച്ചവശയായി, പകലുകളിൽ ക്ഷീണിച്ച് തളർന്ന്, അങ്ങനെ അവർ തട്ടിയും മുട്ടിയൊക്കെ പോവാണ്. എല്ലാം അപ്പോഴൊക്കെ ഉള്ളൊരു പ്രതീക്ഷ എന്താണ്? തൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ട് എന്നതാണ്. അവരുടെ ക്ഷീണവും അവരുടെ ശാരീരിക പ്രശ്നങ്ങളുമൊക്കെ അവർ അതിജീവിക്കുന്നത് അങ്ങനെയാണ്. കുഞ്ഞിനൊരു ഇത്തിരി അനക്കം കുറഞ്ഞാൽ അവർ അസ്വസ്ഥയാവുകയാണ്. രാത്രിയിൽ ഞെട്ടി ഉണർന്ന് കുഞ്ഞനങ്ങുന്നില്ലേ എന്നവർ ഉറപ്പുവരുത്തുകയാണ്. കട്ടിലിൽ ചുമരിലേക്ക് ചാരിയിരുന്ന് ജനവാതിലിന് പുറത്തേക്ക് കാഴ്ചകൾ നോക്കുമ്പോൾ മുകളിൽ നീലാകാശത്തെ, മുകളിൽ പൂർണ്ണചന്ദ്രൻ്റെ പ്രകാശങ്ങൾ, പ്രകാശവലയങ്ങളിൽ അവരവരുടെ കുഞ്ഞിൻ്റെ മുഖം കാണുകയാണ്. നഷ്ടപ്പെട്ട പിതാവിൻ്റെ ചിത്രം കാണുകയാണ്. അങ്ങകലെ പ്രവാസത്തിലിരിക്കുന്ന ഭർത്താവിൻ്റെ ഓർമ്മകളെ അവർ മനസ്സിലേക്ക് ആവാഹിക്കുകയാണ്. അങ്ങനെ ഉരുണ്ടും മറിഞ്ഞൊക്കെ ഒരു 10 മാസം 9 മാസം പൂർത്തിയാക്കി ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിൽ നിന്ന് അവർ ഒത്തിരി കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതിൽ യാതൊരു സംശയമല്ല. എത്രയോ ഉറങ്ങാത്ത രാത്രികൾ അവർക്കുണ്ടാകും, എത്രയോ ഭക്ഷണം കഴിക്കാത്ത നേരങ്ങൾ അവർക്കുണ്ടാകും. അലക്കലും കുളിക്കലും മടിക്കലും തുടക്കലും എല്ലാം ചെയ്യുമ്പോഴും കുഞ്ഞിൻ്റെ കാര്യങ്ങൾക്ക് അവർ പ്രഥമ പരിഗണന നൽകി പരിരക്ഷിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ 40 കിലോ വെയിറ്റുള്ള വലിയൊരു മോനായി മോളായി അവർ മാറുമ്പോൾ, അവർക്ക് അവരുടേതായ കുടുംബവും മക്കളും സൗകര്യങ്ങളൊക്കെ എത്തുമ്പോൾ ഈ മാതാപിതാക്കൾ പരിഗണിക്കപ്പെടാതിരിക്കുക എന്നത് അതുകൊണ്ട് തന്നെ തീർത്തും കുറ്റകരമായ ഒന്നാണ്. നോക്കൂ, നിങ്ങൾ മാതാപിതാക്കളുടെ തൃപ്തി ഇസ്ലാം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം അതാണ്, റിദല്ലാഹി ഫീ റിദൽ വാലിദൈൻ വസഖ്തുല്ലാഹി ഫീ സഖ്തിൽ വാലിദൈൻ. അള്ളാഹുവിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്, അള്ളാഹുവിൻ്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലുമാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് എന്താണ് പഠിച്ചവൻ്റെ അടുത്ത്? നമ്മളെ സ്റ്റാറ്റസ് നോക്കുന്നു, പലരുടെയും സ്റ്റാറ്റസ് നോക്കുന്നു അല്ലേ. സ്റ്റാറ്റസ് നോക്കലൊരു ശീലമാണ് ചില ആളുകൾക്ക്. ഈ വാട്സാപ്പിലെയും ഫേസ്ബുക്കിലെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെയും ഒക്കെ സ്റ്റാറ്റസ് അത് ഏറ്റവും അപ്ഡേറ്റ് ചെയ്ത് നിർത്താൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മുടെ സ്റ്റാറ്റസ് എന്താണ്? മാതാപിതാക്കളുടെ കാര്യത്തിലെ നമ്മുടെ നോക്കും വാക്കും ചിന്തയും പ്രവർത്തനവും സമീപനവും ന്യായവും ന്യായീകരണവും ഒക്കെ അള്ളാഹു തൃപ്തിപ്പെട്ട രീതിയിലാണോ? അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ നമ്മുടെ മാതാപിതാക്കളോട് ചോദിച്ചാൽ മതി അല്ലേ. നമ്മളെക്കുറിച്ച് നമ്മുടെ മാതാപിതാക്കളുടെ അഭിപ്രായം എന്താണോ അതന്നെയാണ് അള്ളാഹുവിൻ്റെ അഭിപ്രായം എന്നത് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പം എന്തെല്ലാം കാരണങ്ങളുണ്ടെങ്കിലും ആ കാരണങ്ങളെയൊക്കെ നമ്മൾ വളരെ മനഃശാസ്ത്രപരമായി സമീപിച്ച് അവരുടെ തൃപ്തി വാങ്ങാൻ ആവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കുക എന്നത് വളരെ പ്രധാനമാണ്. പ്രായോഗികമായ അത്തരം കാര്യങ്ങളെക്കുറിച്ചല്ല നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ആവശ്യമെങ്കിൽ മറ്റൊരു സമയത്ത് അത്തരം ചില വിഷയങ്ങൾ നമുക്ക് ചർച്ചക്കെടുക്കാം. ഇനി പാപങ്ങൾ പുറത്തു കിട്ടാൻ, നാലാമത്തെ കാര്യം അതാണ്, പാപങ്ങൾ പുറത്തു കിട്ടാൻ നിർദ്ദേശിക്കപ്പെട്ടൊരു വഴിയാണ് മാതാപിതാക്കളോടുള്ള നന്മയും സ്നേഹവും കാരുണ്യവും ഒക്കെ. ഇനി അതിന് തുദമ്പൻ അതീമൻ ഫഹല്ലീമിൻ തൗബത്തിൻ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്. ഞാൻ വലിയൊരു പാപം ചെയ്തു നബിയെ, എനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? ഹല്ലഖമിൻ ഉമ്മിൻ, നിനക്ക് ഉമ്മുണ്ടോ? എന്തിനാ അങ്ങനെ ചോദിച്ചത്? ആ ഉമ്മാക്ക് സേവനം ചെയ്യുകയും ആ ഉമ്മാനെ സ്നേഹിക്കുകയും ആ ഉമ്മാൻ്റെ കാര്യത്തിൽ ഇടപെടുകയും ചെയ്ത് അങ്ങനെ ആ ഒരു നന്മയുടെ പ്രവർത്തനം വഴി ഈ വലിയ പാപത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാന്നുള്ള വഴി നിർദ്ദേശിക്കാനാണ്. അദ്ദേഹം പറഞ്ഞു, ഇല്ലേ നബിയെ. ഉടനെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചത്, ഹല്ലക മിൻ ഖാലത്തിൻ, നിനക്ക് ഉമ്മാൻ്റെ അനിയത്തിയുണ്ടോ, അല്ലെങ്കിൽ ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തിയുണ്ടോ, അങ്ങനെ ഉമ്മാൻ്റെ കൂടപ്പറപ്പുകൾ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് എന്ന് അദ്ദേഹം പറയുകയും അവർക്ക് നന്മ ചെയ്യാൻ വേണ്ടി നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു എന്നാണ്. അപ്പം മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന എല്ലാ നന്മകളിലൂടെയും നമുക്ക് പ്രതീക്ഷിക്കാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടലാണ്. അവരുടെ ഏത് ചെറിയ കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും നമുക്ക് മടിയില്ലാതെ ഇടപെടാൻ പറ്റണം. അത് നാളേക്ക് മാറ്റിവെക്കാതെ ഇടപെടാൻ പറ്റണം അല്ലേ. നാളേക്ക് മാറ്റിവെക്കാതെ ഇടപെടാൻ പറ്റണം. എന്താ അതിൻ്റെ കാര്യം? അവരുടെ മനസ്സറിഞ്ഞ് കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയണം. കാരണം നമ്മൾ വ്യക്തി ജീവിതത്തിലെ, സാമൂഹിക ജീവിതത്തിലെ, കുടുംബ ജീവിതത്തിലെ, ദാമ്പത്യ ജീവിതത്തിലെ, സ്വകാര്യ ജീവിതത്തിലെ, സാമ്പത്തിക ജീവിതത്തിലെ, അങ്ങനെ സൗഹൃദ വലയങ്ങളിലെ, ഇങ്ങനെ വ്യത്യസ്ത ഇടങ്ങളിൽ കുന്നുകൂടിക്കൊണ്ടിരിക്കുന്ന പാപങ്ങൾ പടച്ചറബ് ഇല്ലാതാക്കിത്തരാൻ അത് ഉപകരിക്കുമെന്നത് ഈ രംഗത്ത് കുറച്ചൊന്ന് റിസ്ക് എടുക്കാനും വലിയ തീരുമാനങ്ങളിലേക്ക് എത്താനും നമ്മളെ പ്രേരിപ്പിക്കേണ്ട ഒരു ഘടകമാണ്. നോക്കൂ, നിങ്ങളിനി സ്വർഗമാണ്, മാതാപിതാക്കളെക്ക് സേവനം ചെയ്തു കൊടുക്കുന്ന ആളുകൾക്ക് സ്വർഗമാണ്. അയ്യുൽ അഅ്മാലി അഖറബു ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് ഏറ്റവും കൂടുതൽ അടുപ്പിക്കുന്ന നന്മ ഏതാന്ന് ചോദിച്ചപ്പോൾ ഒന്ന് നിസ്കാരമാണ്, രണ്ട് ബിറുൽ വാലിദൈനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അല്ലേ. നിസ്കാരത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ നിസ്കാരത്തിൻ്റെ സമയം നോക്കി, നേരം നോക്കി, അതിന് വൃത്തി കൊള്ളുവെടുത്ത്, അത് ശ്രദ്ധിച്ച്, അതിലെ ശ്രദ്ധ തെറ്റാതെ കാര്യങ്ങളൊക്കെ നിർവഹിച്ച്, അങ്ങനെ അതിങ്ങനെ ഒരു കരുതലോടുകൂടെ കൊണ്ടുപോകുന്ന ആളുകൾക്ക് അവിടെ നിസ്കാരമുണ്ട് എന്ന് വിചാരിച്ച് ഇപ്പോൾ തന്നെ ഒരുങ്ങിത്തുടങ്ങുന്ന, അതിനുവേണ്ടി മാനസികമായി സജ്ജമാകുന്ന, അങ്ങനത്തെ ഒരു നിലപാടിലേക്ക് പോകുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വർഗമുണ്ട്. അതുപോലെ തന്നെ ബിറുൽ വാലിദൈനും സ്വർഗമുണ്ട് എന്നാണ് അല്ലേ. ബിറുൽ വാലിദൈൻ, മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, അവർക്ക് സേവനം ചെയ്യുന്ന ആളുകൾക്കും സ്വർഗമുണ്ട് എന്നാണ്. ഇനി ആറാമത്തൊരു കാര്യത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, നമ്മുടെ പ്രായത്തിലും നമ്മുടെ റിസ്ഖിലും അള്ളാഹു വർദ്ധനവ് തരുന്നതാണ്. റിസ്ഖ്, നമ്മുടെ ഭക്ഷണം, നമ്മുടെ ഉപജീവനം, ഈ ഉപജീവനത്തിലൊക്കെ നമുക്ക് വർദ്ധനവ് തരും എന്നാണ്. മൻ സർറഹു അൻ യുമദ്ദ ലഹു ഫീ ഉംരിഹി, ഒരാൾക്ക് തൻ്റെ പ്രായത്തിൽ വർദ്ധനവ് ലഭിക്കണമെങ്കിൽ, വയുസാദ ലഹു ഫീ റിസ്ഖിഹി, അയാൾക്ക് അയാളുടെ ഭക്ഷണത്തിൽ വർദ്ധനവുണ്ടാകണമെങ്കിൽ, ഫലിയബറ വാലിദൈഹി വല്യസിൽ റഹിമഹു എന്നാണ്. അവൻ അവൻ്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യട്ടെ, അതോടൊപ്പം അവൻ്റെ കുടുംബബന്ധം അവൻ പാലിക്കട്ടെ എന്നാണ്. അപ്പം ഇവിടെ മാതാപിതാക്കൾക്ക് നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുത്താലും അതിന് ചിലവാക്കുന്ന സമയം നമ്മളെ ജോലിയെ ചിലപ്പോൾ ബാധിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ എൻ്റർടൈൻമെൻറ്റിനെ, നമ്മുടെ ചില വിനോദങ്ങളെ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള സമയത്തെ, നമ്മുടെ കുടുംബത്തിൻ്റെ കൂടെയുള്ള സമയത്തെ, ഭാര്യയുടെ കൂടെയുള്ള സമയത്തെ ഒക്കെ ബാധിക്കുന്നുണ്ടാകും. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന എന്താണ്? തത്വത്തിൽ നമ്മുടെ പ്രായത്തിൽ നമുക്ക് വർധനവ് ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ 60 വയസ്സുള്ളത് 65 വയസ്സാകുന്നതാണോ? ആകാം, ആകാതിരിക്കാം. അല്ലെങ്കിൽ ഉള്ള വയസ്സിൽ ഒരു ഖൈറും ബർക്കത്തും ഒക്കെ കിട്ടിയാൽ തന്നെ വലിയ കാര്യമാണ്. രോഗമില്ലാതെ, രോഗപീഠകളില്ലാതെ, മാനസിക സംഘർഷങ്ങളില്ലാതെ, നല്ല പ്രഭാതത്തിൽ ഉണർന്ന് നല്ല സന്ധ്യയിൽ ഉറങ്ങി, അങ്ങനെ അങ്ങനെ പോവുക എന്നുള്ളത് തന്നെ ജീവിതത്തിലെ വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതേപോലെ നമ്മുടെ റിസ്ക്കിൽ, നമ്മുടെ ഉപജീവനത്തിൽ, നമ്മുടെ ഇൻകം, അതിൽ വർധനവുണ്ടാകുമെന്നും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയത്തിൽ പഠിപ്പിച്ച് നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ പറയുന്ന ന്യായങ്ങളും ന്യായീകരണങ്ങളൊക്കെ പൊളിക്കുന്നതാണ് അടുത്തൊരു പോയിന്റ്. ഇത് ജിഹാദിനേക്കാളും വലുതാണെന്നുള്ളതാണ്. അന്ന റജുലൻ അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു വ്യക്തി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇന്നി ജിഅ്തു ഉബൈഉക അലൽ ഹിജറ, അങ്ങയുടെ അടുത്ത് ഹിജറക്ക് വരാൻ വേണ്ടി ബൈഅത്ത് ചെയ്യാനാണ് ഞാൻ വന്നത്. പക്ഷേ വലഖദ് തറക്തു അബവായ എബിഖിയാൻ, എൻ്റെ മാതാപിതാക്കൾ ഇതറിഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉടനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? വിശ്വാസ സംരക്ഷണത്തിനു വേണ്ടി ഹിജറക്കൊരുങ്ങി വന്ന വ്യക്തിയോട് പറയാണ്, എന്താ, ഇർജി ഇലൈഹിമ, നീ അവരുടെ അടുത്തേക്ക് മടങ്ങിപ്പോവുക. ഫഅലഹിഖുഹുമ, അവരെ നീ ചിരിപ്പിക്കുക. കമാ അബ്കൈതഹുമ, എങ്ങനെയാണോ നീ അവരെ കരയിപ്പിച്ചത് അതുപോലെ എന്നാണ്. അപ്പോൾ ഇസ്ലാമികമായി പറയുമ്പോൾ, ഇപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ പല ഹിജറകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. സിറിയയിലേക്കുള്ള ഹിജറ, യമനിലേക്കുള്ള ഹിജറ, മാതാപിതാക്കളോട് ഒന്നും വ്യക്തമാക്കാതെ അവർക്ക് ഇരുട്ടും അസ്വസ്ഥതയും കൊടുത്ത് അവർക്ക് പോലീസിൻ്റെ ചോദ്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പിന്നെ നീണ്ട ചോദ്യാവലികളുമൊക്കെ അഭിമുഖീകരിക്കേണ്ട സാഹചര്യം വന്ന്, മീഡിയകളുടെ ആക്ഷേപങ്ങൾക്ക് മുന്നിൽ നിറക്കണ്ണുകളോടെ നിൽക്കേണ്ടി വന്ന്, അങ്ങനെയൊക്കെ മാതാപിതാക്കളെ അസ്വസ്ഥരാക്കി പോകുന്നവർ ഈ ഹദീസൊക്കെ വായിച്ചിട്ടുണ്ടോ? അവരേത് സലഫിയത്ത് നിന്നാണ്, എവിടെ നിന്നാണ് ഇതൊക്കെ ഉൾക്കൊണ്ടത് എന്നതൊക്കെ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടതാണ്. അതേപോലെ വൃദ്ധരായ മാതാപിതാക്കളെ വീട്ടിലുപേക്ഷിച്ച് ദൂരെ എല്ലാ നിലക്കും സാമ്പത്തിക സാഹചര്യങ്ങളൊക്കെ റെഡിയായതിൻ്റെ ശേഷവും വീണ്ടും മറുനാടുകളിലൊക്കെ താമസിക്കുന്നവരും വളരെ ഗൗരവമുള്ള ചിന്തക്ക് ഇത്തരമൊരു ഘട്ടത്തെ വിധേയമാക്കേണ്ടതുണ്ട് എന്നുകൂടി ഹദീസിൻ്റെ കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ മറ്റൊരു വചനത്തിൽ കാണാം, വൈഹക് ഇൽസം രിജ്ലഹ, റസൂലുള്ള പറഞ്ഞത് നിനക്ക് നാശം, നീ അവരുടെ കാലിൻ്റെ ചോട്ടിൽ തന്നെ പോയി ഇരിക്കുമെന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് മാതാപിതാക്കളുടെ മുന്നിൽ അങ്ങോട്ട് ശരിക്കും കീഴടങ്ങേണ്ടുന്ന ഒരു സംഗതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് തന്നെയാണ്. ഇനി എട്ടാമത്തെ കാര്യം, നിനക്ക് ഏറ്റവും ബാധ്യത ആരോടാണെന്ന് ചോദിച്ചപ്പോൾ, ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഉമ്മുഖ് ഉമ്മുഖ് ഉമ്മുഖ് മൂന്ന് തവണയും ആവർത്തിച്ച് പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. വീണ്ടും വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ പിന്നെയാണ് ഉപ്പ എന്ന് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ഉമ്മയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ഒരു ബാധ്യത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിൻ്റെ അർത്ഥം ഉപ്പയോട് ബാധ്യത ഇല്ല എന്നല്ല. ഉമ്മ അത്രയും നമുക്ക് വേണ്ടി സഹിച്ചതുകൊണ്ട് ഉമ്മാൻ്റെ ഫീലിങ്സ് അത്രയും കൂടുതലായിരിക്കും. പണ്ട് കോളേജ് പഠിക്കുന്ന കാലത്ത് ഞാൻ എൻ്റെ ഒരു ഗുരുനാഥനോട്, ചെറിയ പ്രായമാണല്ലോ, എസ് എൽ സി കഴിഞ്ഞിട്ടുള്ള ഒരു പ്രായമാണ്, അപ്പം ഒരു ചൂടിൽ ഞാൻ അങ്ങനെ ചോദിച്ചു, ഇതെന്താ ഉമ്മാക്ക് ഉമ്മാക്ക് എന്ന് ആവർത്തിച്ച് പറയാൻ കാരണം, അതൊരു ശരിയാണോ, എൻ്റെ ഉപ്പാനോടും എനിക്ക് കടമയില്ലേ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഗുരുനാഥൻ എനിക്ക് നൽകിയ മറുപടി, അത് നീയൊരു ഉപ്പയാവുമ്പോൾ നിനക്ക് മനസ്സിലാകും, അതിൽ അനീതിയൊന്നുമില്ല എന്നുള്ളത്, നീയൊരു ഉപ്പയാകുമ്പോൾ നിനക്ക് മനസ്സിലാകും. യഥാർത്ഥത്തിൽ നാല് മക്കളുടെ പിതാവായപ്പോൾ 100% എനിക്കത് മനസ്സിലായി, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഒരു ഉമ്മ, ഒരു പെണ്ണ് എത്രത്തോളം അനുഭവിക്കുന്നുണ്ട്, ഒരു കുഞ്ഞിൻ്റെ പ്രഗ്നൻസിയുടെ മുൻപ് മുതൽ ആരംഭിക്കുകയാണ് ഒരുപാട് സംഘർഷങ്ങൾ, അങ്ങനെ ഒരു കുഞ്ഞുണ്ടാകില്ലേ എന്ന സംഘർഷം, ഒരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിൻ്റെ കാര്യത്തിലുള്ള 100 വിഷയങ്ങൾ അല്ലേ, ഇഷ്ടമുള്ളത് കഴിക്കാനോ ഇഷ്ടമുള്ളത് രുചിക്കാനോ ഇഷ്ടമുള്ളിടത്തേക്ക് യാത്ര ചെയ്യാനോ ഒന്നും പറ്റില്ല. വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു ഗർഭകാലം കടന്ന് ഒരു കുഞ്ഞ് ജനിച്ചു, ആ പ്രസവം അതിന് മരണത്തിൻ്റെ പാതിവേദനയുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ ആലങ്കാരികമായി പറയാം. അങ്ങനെ ആ കുഞ്ഞിനെ പിന്നെ ഗർഭപാത്രത്തിൽ കൊണ്ടു നടന്നതിലേറെ വലിയ കരുതലോടെ ശ്രദ്ധയോടുകൂടിയാണ് ആ കുഞ്ഞിനെ പിന്നീടും കൊണ്ടുപോകേണ്ടി വരുന്നത്. അപ്പം ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും വലിയ സംഘർഷങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ചു വന്ന ആ ഉമ്മയുടെ കാര്യത്തിൽ ആവർത്തിച്ച് നിന്റെ ഉമ്മയോടാണ് നിനക്ക് ഏറ്റവും കടപ്പാട് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 ആവർത്തിച്ച് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ഇനി നോക്കൂ നിങ്ങൾ, മാതാപിതാക്കളോടുള്ള ദ്രോഹത്തെ, പെൺഹത്യയോടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂട്ടിയെണ്ണിയത്. ഇന്നല്ലാഹ ഹറമ അലൈക്കും ഉഖൂഖുൽ ഉമ്മഹാത് വവഉദുൽ ബനാത്, നിങ്ങളുടെ ഗർഭഗൃഹങ്ങളിൽ രൂപം പ്രാപിച്ച് ജനിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളെ പോപ്പുലേഷൻ കൺട്രോളിൻ്റെയും അതുപോലെ തന്നെ പുരോഗമനത്തിൻ്റെയും മൈ ബോഡി മൈ ചോയ്സ്, ഇതെന്റെ അവകാശമാണ്, അധികാരമെന്ന നിലക്കുമൊക്കെ വെട്ടിനുറുക്കി പുറത്തേക്കെറിഞ്ഞതിന് അബോർഷൻ എന്ന് പേര് വിളിക്കുന്ന പുതിയ കാലത്ത് ആ നിർവഹിക്കുന്ന ആ ഉദുൽബനാത്ത്, പെൺകുഞ്ഞുങ്ങളെ കൊന്നുകളയുക എന്ന ആ തത്വത്തിന് തുല്യമാണ് എന്ത് ഉഖൂഖുൽ ഉമ്മഹാത്ത്, മാതാക്കളെ ദ്രോഹിക്കുന്നത്, അവരെ ഉപദ്രവിക്കുന്നത് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അത് കായികമായ ഉപദ്രവം മാത്രമൊന്നല്ല, വാക്കുകൊണ്ടുള്ളത് മതി അല്ലേ, ഒരു ഷൗട്ടിങ് മതി. അതുകൊണ്ടാണ് വലാത്ത ഖുല്ലഹുമ ഉഫിൻ, അവരോട് നീ ചേ എന്നുപോലും പറയരുത്, വലാത്ത ഹർഹുമ, അവരെ നീ ഒരിക്കലും ദ്രോഹിക്കരുത് എന്നൊക്കെ, അപമാനിക്കരുത് എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അപ്പോൾ ഇവിടെ ഈയൊരു തത്വത്തിൽ നിന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ കാണുമ്പോൾ ചെറുതും വലുതുമായ വിഷയങ്ങൾ നമ്മുടെ അടുത്ത് വരുന്നുണ്ടോ എന്നത് നമ്മൾ ഗൗരവത്തിൽ പരിശോധനാ വിധേയമാക്കേണ്ടതാണ്. ഇനി നിങ്ങൾ നോക്കൂ, പത്താമത്തൊരു കാര്യം കൂടി ഞാൻ പറയാം. അതെന്താണ്? നമ്മുടെ പ്രതിസന്ധികളിൽ നമുക്ക് രക്ഷ കിട്ടാൻ മാതാപിതാക്കളെ സഹായിച്ചതും അവരെ സേവിച്ചതും അവർക്ക് നിർവഹിച്ചു കൊടുത്ത കാര്യങ്ങളൊക്കെ മതി, അതുകൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെട്ടു പോകും അല്ലേ. എന്താണ് ഇപ്പോൾ മൂന്നാളുകൾ ഗുഹയിലകപ്പെട്ട സംഭവം പഠിപ്പിക്കുന്നിടത്ത് നമുക്കറിയാം, ആ മൂന്നാളുകൾ ഗുഹയിലകപ്പെട്ട സംഭവം പഠിപ്പിക്കുന്നിടത്ത് ഒരാള് മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്ത ചില നന്മകളാണ് ആ വ്യക്തിയുടെ കാര്യത്തിൽ ഏറെ ഉപകാരപ്പെട്ടത്. അയാളത് പറഞ്ഞു, എൻ്റെ മാതാപിതാക്കൾക്ക് വിഭവങ്ങൾ വിളമ്പുന്നത് വരെ എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുത്തില്ല, അവർ ഉണരുന്നത് വരെ ഞാൻ അവർക്ക് വേണ്ടി കാത്തുനിന്നു, അതുകൊണ്ട് ഈ ഗുഹാമുഖത്തെ കല്ലിനെ നീക്കിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഗുഹാമുഖത്തെ കല്ല് വല്ല ക്രൈനോ വല്ല ജെ സി ബിയോ വല്ല അത്യാധുനിക ഉപകരണങ്ങളോ ഒക്കെ വെച്ച് മാത്രം നീക്കാവുന്ന സാധനം ചുണ്ടറ്റത്ത് നിന്ന് അല്ല, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഉയർന്നൊരൊറ്റ പ്രാർത്ഥനമേ അതങ്ങോട്ട് വഴിമാറി എന്നത് ചരിത്രത്തിൽ സംഭവിച്ച സംഗതി നമുക്കൊക്കെ മാതൃകയായി യഥാർത്ഥത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറയാൻ ശ്രമിച്ചത്, മാതാപിതാക്കളുടെ കാര്യത്തിൽ നമുക്ക് സ്വാഭാവികമായി സംഭവിക്കുന്ന ആലസ്യങ്ങളുണ്ട്. എപ്പോൾ പ്രത്യേകിച്ച് കല്യാണം കഴിയുമ്പോൾ, വീട് മാറി താമസിക്കുമ്പോൾ, വേറെ ദേശത്താകുമ്പോൾ, മക്കളും കുടുംബവും തിരക്കൊക്കെ വരുമ്പോൾ, അതല്ലെങ്കിൽ പഠനവും പരീക്ഷയുമൊക്കെ നമ്മളെ മഥിക്കുമ്പോൾ, അതിൻ്റെ തീക്ഷ്ണമായ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോഴൊക്കെ വലിയ വീഴ്ചകൾ യഥാർത്ഥത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. ആ സാധ്യതകളെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ചില പരിഹാരങ്ങളും ചില ചിന്തകളും ഉറ്റാലോചനകളൊക്കെ ഉണ്ടാകണം. ചില വിഷയങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
3: വബറകാത്തു. പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് സ്നേഹക്കൂടിൽ
1: മാതാപിതാക്കൾ നമ്മുടെ കടമകൾ തീരുന്നില്ല.
3: താജുദ്ദീൻ സലാഹിയാണ് നമ്മോടൊപ്പം ചേർന്നത്. പ്രിയ ശ്രോതാക്കളെ, വൈബ്സ് ഇന്ന് ഇവിടെ തീരുകയാണ്. ഇന്നത്തെ വൈബ്സിൽ ഞാൻ ഹനീഫ വണ്ടൂർ,
1: ഞാൻ അനൂസ് മഞ്ചേരി.
3: ഇന്നത്തെ വൈബ്സ് ഇവിടെ അവസാനിക്കുന്നു. ഇനി മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം. വാഹർദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്ഡം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ല ഉലൈക കാന അൻഹു മസ്ഊല.
1: നിനക്ക് അറിവില്ലാത്ത യാതൊരു കാര്യത്തിന്റെയും പിന്നാലെ നീ പോകരുത്. തീർച്ചയായും കേൾവി, കാഴ്ച, ഹൃദയം എന്നിവയെപ്പറ്റിയെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഈ ആയത്ത് നമുക്കൊരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. നിന്റെ ഒരു ട്രെൻഡ് എന്നുള്ളതിനെ കിട്ടിയതെന്താണോ അത് പറയുക, കിട്ടിയതെന്താണോ അത് ഷെയർ ചെയ്യുക, കാള പറ്റു എന്ന് കേൾക്കുമ്പോഴേക്ക് കയറെടുക്കുക എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലിനോട് അർത്ഥവത്താവുന്ന രൂപത്തിലാണ് പലപ്പോഴും ഇന്നത്തെ ജീവിത രീതികൾ എന്നുള്ളതിന്. എന്ത് കിട്ടിയാലും അത് ഷെയർ ചെയ്യാനും എന്തെങ്കിലും കേട്ടാലോ അറിഞ്ഞാലോ അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെ മനുഷ്യർ വമ്പൽ കൊള്ളുകയാണ്.
0: വാട്സപ്പിൽ തന്നെ വരുമ്പോൾ അതിനെ തമാശയായിട്ട് പറയാറുള്ള എന്താ അറിയോ, ഇത് എവിടുന്നാന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, കിട്ടി തട്ടി എന്നാണ്
1: രണ്ടിനിട്ട് ഉണ്ടല്ലേ, കിട്ടി തട്ടി.
0: വെച്ചാല് ഇതെന്താണ്, അതിന്റെ സ്രോതസ് എന്താണ്? നമ്മള് പിന്നെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പൊ മതപരമായിട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ അതും ഇപ്പൊ കാല റസൂലുള്ള എന്ന് കേൾക്കുമ്പോഴേക്കിന് ഹദീസായിരിക്കും. പണ്ടൊക്കെ ഉണ്ട് പറഞ്ഞിരുന്നില്ലേ, പിന്നെ റജബ് മാസം ഇത്ര ആളെ അറിയിച്ചു കഴിഞ്ഞാല്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാളുടെ ഒരു പ്രഭാഷണം കേട്ട് കഴിഞ്ഞു, പിന്നെ മുഹറം ഒന്നിന് പിന്നെ ഇന്നത് എത്രയോ തവണ ബിസ്മില്ലാ എന്നുള്ളത് ഇങ്ങനെ എഴുതുകയാണെങ്കിൽ അയാൾക്ക് അതിനുള്ള കുറേ പ്രതിഫലങ്ങൾ പറഞ്ഞിട്ട്, അതായത് പ്രവാചകൻ പഠിപ്പിക്കാത്ത, ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരുപാട് ആശയങ്ങൾ അത് പറയുകയും അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയും അത് കേൾക്കുന്നവരെ ആ അത് ഇന്നയാൾ പറഞ്ഞതാണല്ലോ, അല്ലെങ്കിൽ അതിന് പിന്നെ ഒരു മതപരിവേഷം കാണുമ്പോൾ എന്ത് ചെയ്യുക, അത് ധാരാളം കിടക്കിന് ഞാനാകട്ടെ ആദ്യത്തെ ഷെയറി, അതെന്ത് ചെയ്യും, ഇഷ്ടംപോലെ
1: നമ്മൾ ആളുകളെ ചൂഷണം ചെയ്യണം. കാരണം കുറേ ഉമ്മമാർ, സഹോദരിമാർ, ഉപ്പമാർ ഇവരൊക്കെയാണ് ഇതിൽ പലപ്പോഴും അകപ്പെട്ടു പോവാലും കൂടി ഈ ഒരു വിഷയത്തിൽ. കാരണം നല്ലൊരു നന്മയാണല്ലോ, ഞാനൊന്ന് എൻ്റെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഇടട്ടെ എന്ന് പറഞ്ഞ് നിർവഹിക്കുമ്പോൾ പലപ്പോഴും ഗഫൂർ സാഹിബ് പറഞ്ഞതുപോലെ മൻകദബ അലൈഹി മുതഅമ്മിദൻ ഫലിയതബ മഖഅദഹു മിനന്നാർ, അല്ലേ, നരകത്തിലൊരു സീറ്റ് അവൻ ചെയ്യട്ടെ, ഫിന്നാർ, നരകത്തിലൊരു സീറ്റ് അവന് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റസൂലുള്ളാഹിൻ്റെ മേൽ ഈ കളവ് കെട്ടിച്ചമക്കുന്നവൻ്റെ അവസ്ഥയാണ്. പലപ്പോഴും നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോഴും പറയുമ്പോഴൊക്കെ ഗൗരവമാണ്, നല്ല ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്.
0: ഇപ്പോൾ അത് മതപരമായൊരു വിഷയം, ഇനി ഒരാളെ കുറിച്ചുള്ള ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണെങ്കിലും അത് അതിൻ്റെ നിജസ്ഥിതി അറിയാതെ അതും അത് പരസ്യപ്പെടുത്തുന്നതിന് അതിന് ചില പരിധിയും പരിമിതികളുണ്ട്. ഓരോ വിഷയങ്ങൾ എടുത്തിടുമ്പോഴൊക്കെ ഇത് ഇന്നിപ്പോൾ പിന്നെ എല്ലാവരും പത്രപ്രവർത്തകരാണ്, ആർക്കും എന്തും എഴുതി പിടിപ്പിക്കാം, ഒരു ലിമിറ്റേഷനും ഇല്ല ആർക്കും. പിന്നെ ഇപ്പോൾ ബ്ലോഗർമാരിഷ്ടം പോലെയാണ്, യൂട്യൂബർമാരിഷ്ടം പോലെയാണ്, എന്തിനെക്കുറിച്ചും അവർക്ക് ആർക്കും കഥയുണ്ടാക്കാം, എന്തിനെ പറ്റിയും എഴുതുണ്ടാക്കാം. അപ്പം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ അവസാനം പറഞ്ഞ വാചകമുണ്ട്, ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ ഇതൊക്കെ പടച്ചോ ചോദ്യം ചെയ്യും,
1: ചോദിക്കും. നമ്മൾ ചിലപ്പോൾ ഒരു ആവേശത്തിൽ പറഞ്ഞതും ആവേശത്തിൽ ചെയ്തതുമായിരിക്കും. ഇപ്പം നമുക്ക് ഈ ഒരു മെസ്സേജുകളും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വാർത്താ ചാനലിൽ ഇപ്പോൾ ഒരുപാട് നിയമസംഹിതകളും മറ്റുമൊക്കെ ഉള്ളൊരു രാജ്യത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഒരു വ്യക്തിയെ ഒരു സംശയാസ്പദമായിട്ടൊരു വിഷയത്തിൽ ചോദ്യം ചെയ്താൽ പോലും പിന്നെ ആ വ്യക്തി എന്ത് ചെയ്തു, ചെയ്തു എന്ന് ഉറപ്പിച്ചിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ആ വ്യക്തി അപമാനിക്കുന്നതിന് തുല്യമായിട്ട് ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ അയക്കുന്ന അവസ്ഥ. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അയാൾ അവിടെ പോയിട്ടുണ്ട് എന്ന് അയാളത് ചെയ്തു, അത് നമുക്ക് എന്താ പറയാൻ അധികാരം,
0: ഊഹാഭവങ്ങളായിരിക്കും
1: ഭയങ്കര പ്രശ്നം. ഇയാൾക്കും വല്ലന്നെ ഊഹത്തെ സൂക്ഷിക്കണം എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ ഊഹാഭവത്തിൻ്റെ പിന്നാലെ കടന്നിട്ട് ഒരുപാട് ആളുകൾ അതിൽ അകപ്പെട്ടിട്ട് വേദനിക്കുന്നവർ പലരുമുണ്ട് ഇന്നും. ഒരു നമ്മൾ ഒരു അറിയാതെ ആ വ്യക്തി ചെയ്തതോ അല്ലെങ്കിൽ അറിയാതെ സംഭവിച്ചു പോയതോ ഒക്കെ ആയ നമുക്ക് കിട്ടിയവനെ പരിചയപ്പെടുത്തലാണ്, പരസ്യപ്പെടുത്തലാണ്, ഭയങ്കര ഗൗരവം. അപ്പോൾ വ്യഭിചാരത്തിൻ്റെ വിഷയം, ഒരു വ്യക്തിയുടെ അഭിമാനം എന്നുള്ളതൊക്കെ എത്ര ഗൗരവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ മാനദണ്ഡങ്ങൾ തന്നെ പഠിപ്പിച്ചെന്നില്ലേ, ഇത് ഉറപ്പാകണമെങ്കിൽ നമുക്ക് എന്താ കിട്ടിയാൽ മതി, ഷെയർ ചെയ്താൽ മതി.
0: ഇത് പറയുന്നിടത്തും അതുപോലെ എഴുതി പിടിപ്പിക്കുന്നിടത്തും യാതൊരു തരത്തിലുമുള്ള പിന്നെ അതിൻ്റെ പരിധികളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇന്ന് പലപ്പോഴും ചെയ്യുന്നത്. അല്ല പറഞ്ഞത് പിന്നെ നീ അറിവില്ലാത്തതിൻ്റെ കൂടെ പോകരുത് എന്നാണ്. പൂർണ്ണമായ അറിവുണ്ടെങ്കിൽ മാത്രം ഒരു വിഷയത്തെ ഫോളോ ചെയ്യുക, അതല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പറയാനോ ഇടപെടാനോ. പിന്നെ അതിലൂടെ വരുന്നത് എന്താ, അതിനുശേഷം നമ്മൾ വിചാരിച്ചതോ നമ്മൾ ചിന്തിച്ചതോ ആവില്ല അതിനുശേഷമുള്ളത്, പിന്നെ ഖേദിക്കേണ്ടി വരും.
1: അപ്പം ഇതിൻ്റെ ഈ ആയത്തിൻ്റെ തഫ്സീറുകൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുക, ഒരാളൊരു ഖൈറാണ് പ്രവർത്തിച്ചതെങ്കിൽ എന്തെങ്കിലും കഴിയും, എനിക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടും. അതിൽ ഷെറാണോ പ്രവർത്തിച്ചെങ്കിൽ അതിൻ്റെ ഇഖാബ് കിട്ടും, അവന് അതിൻ്റെ ശിക്ഷ കിട്ടും. അതാണ് ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ചോദിക്കുമ്പോൾ റബ്ബ് ഓരോ നിമിഷത്തെ പറ്റിയും ഓരോ സമയത്തെ പറ്റി കിട്ടും. ആ പടച്ച റബ്ബിൻ്റെ മുന്നിൽ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ് അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചെയ്യേണ്ടത്.
0: ആ ബോധ്യം ഉണ്ടെങ്കിലേ അങ്ങനത്തെ ആളുകൾക്ക് ഇതിൽ ശ്രദ്ധ പുലർത്താൻ കഴിയും.
1: അതെ അതെ, അതും കൂടി അതിലൂടെ ചേർത്തി പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്.
0: അതെ,
1: ഇപ്പോൾ നമ്മളൊക്കെ ഒരു ഒരു സംസാരത്തിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ ഇതിനോട് ചേർത്തി പറയണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം, ഇപ്പോൾ ഒരടിമ ഒരു വാചകം സംസാരിച്ചാൽ അവനക്ക് സ്വർഗത്തിലും പോവാം, ഒരു വാചകം സംസാരിച്ചാൽ നരകത്തിലും പോകാം. ഇത് റസൂലുള്ളാഹിൻ്റെ ഹദീസാണല്ലോ. അവന് ചിന്തിക്കുപോലുമില്ലെന്നാണ്. അള്ളാഹ്ക്ക് കോപം ഉണ്ടാക്കുന്ന ഒരു വാക്കും സംസാരിച്ചു അവൻ ചിന്തിച്ചു പോലുമില്ല. ബിഹാഫി ജഹന്നം, അവൻ നാളെ നരകത്തിലാണെന്നാണ്. നമ്മളറിയാതെ നമ്മൾ ചിന്തിക്കാതെ പോകുന്ന പല കാര്യങ്ങളിൽ നമ്മുടെ ഒരു അശ്രദ്ധ കാരണത്താൽ നമ്മൾ നരകം മേടിക്കുന്നൊരവസ്ഥ
0: വിലക്ക് വാങ്ങിക്കൊണ്ടിരിക്കുക.
1: ഓർമ്മയിൽ ഹസനു ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വാചകം പറഞ്ഞു, ഒരു മുഅ്മിനായ റഹിമല്ലാഹു അബ്ദൻ, അള്ളാഹിൻ്റെ റഹ്മത്ത് കിട്ടിയ ഒരു അടിമ, ഒരു ഏത് കാര്യം ചെയ്യുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഒന്ന് ആലോചിച്ച് ഒന്ന് ചിന്തിച്ചിട്ട് എന്ത് ചെയ്യുള്ളൂ. അവന് കിട്ടിയതും കേട്ടതും കിട്ടി തട്ടി എന്നുള്ള രൂപം എന്തുണ്ടാവില്ല, അവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല. ആ വിഷയത്തിന് നല്ലൊരു ശ്രദ്ധ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം.

0: വലിയ അമുഖങ്ങളില്ലാതെ നമ്മുടെ ഒരു മധുരം നുകർന്നുകൊണ്ട് നമുക്ക്
1: തുടങ്ങാം അല്ലേ?
0: തുടങ്ങാം ഇൻഷാ അല്ലാ മധുരം ഖുർആനിലേക്ക്.
2: أعوذ بالله من الشيطان الرجيم.

വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്ത് അർറൂം 50-ാമത്തെ വചനമാണ് നമ്മൾ ഇന്ന് മധുരം ഖുർആനിലൂടെ കേട്ടത്. ഖലീഫ അത്തുനൈ

0: വരണ്ട ആ മണ്ണ്. കുട്ടികളൊക്കെ ക്രിക്കറ്റ് കളിക്കുന്ന മൈതാനത്ത് നമുക്കറിയാം ഒന്നും ഒരു ഒരു പുല്ലുണ്ടാവാറില്ല, അങ്ങനല്ലേ? മാർച്ച് ഏപ്രിൽ മാസത്തിലൊക്കെ നല്ല ചൂടും വെയിലും ഒക്കെ ആയിരിക്കും,
1: വേനൽ അവധി തന്നെ നമ്മൾ
0: ആ
1: പറഞ്ഞു.
0: അതെ. പക്ഷെ മെയ് മാസത്തിൻ്റെ ആ അവസാനം മധ്യത്തിലൊക്കെ മഴ ഇങ്ങനെ പെയ്ത് ഒന്ന് ഒന്ന് ഒരു ദിവസം കഴിഞ്ഞാൽ കാണാം, ഒന്നുമില്ലാത്ത ആ മണ്ണിൽ പച്ച പുല്ലിങ്ങനെ കിളിർത്ത് വരുന്ന നമുക്ക് കാണാൻ സാധിക്കും. അതാണ് വരണ്ട മണ്ണിലല്ലേ. അപ്പോൾ അതേപോലെ അള്ളാഹു മനുഷ്യരെ പുനർജീവിപ്പിക്കുമെന്നാ, അത് അള്ളാഹു ഉറപ്പിച്ച് പറയുന്നു.
1: നമുക്ക് മനസ്സിലാകാവുന്ന ഏറ്റവും വലിയൊരു ഉദാഹരണത്തിലൂടെയാണ് അള്ളാഹു നമുക്കത് ബോധ്യപ്പെടുത്തി തരുന്നത്.
0: അതെ.
1: പക്ഷേ എന്നിട്ടും മരണവും മരണാനന്തരവും അതിനെയൊക്കെ നിഷേധിക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്നത് അത്ഭുതമാണ് അല്ലേ. അതാണ് ശരിക്ക് ഏറ്റവും വലിയ ഒരു അന്ധവിശ്വാസം. സാധാരണ നമ്മൾ നമ്മുടെ വിശ്വാസത്തെയാണ് അന്ധവിശ്വാസം എന്ന് പലരും പരിഹസിച്ച് പറയാറുള്ളത്. പക്ഷേ അന്ധമായി അന്ധമില്ലാത്തൊരു വിശ്വാസമാണ് ശരിക്ക് അതൊന്നും ഇല്ല എന്ന് പറയുന്നത് അല്ലേ.
0: കാരണം ഇപ്പോൾ നമുക്ക് അറിയാം, നമുക്ക് എന്തായാലും ഉറപ്പാണ് നമ്മൾ ഗർഭപാത്രത്തിലൂടെയാണ് നമ്മൾ വന്നത്. ആ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഇപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ മൊബൈലും ടാബും ഒക്കെ അതാദ്യം ഉണ്ടാക്കാനാണ് കുറച്ച് പ്രയാസം ഉണ്ടായത്. ഇപ്പോൾ ആദ്യം ഉണ്ടാക്കിയ കമ്പ്യൂട്ടർ ഒരു റൂം 10x10 റൂമിൽ വലിയ ഒരു സംവിധാനത്തിലാണ് ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇപ്പോൾ എന്താണ്, നമ്മുടെ പോക്കറ്റിലിട്ട് നടക്കാൻ പറ്റാവുന്ന രൂപത്തിലതായി. അപ്പോൾ ആദ്യം ഉണ്ടാക്കുക എന്നുള്ളത് ആണ് പ്രയാസം, പിന്നെ ഉണ്ടാക്കാൻ പ്രയാസമല്ല.
1: അതെ അതെ.
0: ഇപ്പം നമ്മൾ തന്നെ ഇപ്പോൾ നമ്മൾ ടിഷ്യൂ കൾച്ചറൊക്കെ കണ്ടെത്തിയ കാലത്ത് എന്താണ്, ഒരൊറ്റ രൂപം ഉണ്ടാക്കിയ പിന്നെ ലക്ഷക്കണക്കിന് എന്താ അതേപോലെ പ്രതി ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലേ, ഫോട്ടോസ്റ്റാറ്റുകൾ എടുക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ സയൻസ് തന്നെ പറയുന്നത്. ഇപ്പോൾ മനുഷ്യൻ്റെ ക്ലോണിങ്ങിലൂടെ ഒരു ആടിനെ നിർമ്മിച്ച അല്ലെ ആടിനെ സൃഷ്ടിച്ച ഒരു സംഭവം ഭയങ്കര സംഭവമായിട്ടൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഒരു കോശത്തിൽ നിന്നും എന്താണ് എത്ര ഫോട്ടോഷാറ്റ് വേണമെങ്കിലും ഉണ്ടാക്കുന്ന, നമ്മൾ 100,000,000,000 എന്നൊക്കെ പറഞ്ഞാലും എത്ര എണ്ണം വേണം അത്രയും ഫോട്ടോ കോപ്പികൾ എടുക്കാൻ പറ്റാവുന്ന സംവിധാനം ഇന്ന് മനുഷ്യൻ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്നുമില്ലായ്മയിൽ നിന്നുണ്ടാക്കിയ സൃഷ്ടാവായ റബ്ബിന് എന്താണ് ഒന്നും നിസ്സാരമല്ല അല്ലേ, ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ മതി,
1: അതെ
0: ഉണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പോൾ ശരിക്ക് മനുഷ്യൻ്റെ ജീവിതത്തിൽ മനുഷ്യന് തോന്നുന്ന ഒരു ചിന്തയുണ്ട്, 3 ചോദ്യങ്ങൾ ഉണ്ടാവുന്ന, ഞാൻ എവിടുന്നാ വന്നത്, ഞാൻ എവിടേക്കാ പോണത്, ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇങ്ങനെയൊക്കെ ഒരു തോന്നൽ ഏതെങ്കിലും ഒരു സമയത്ത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അവൻ്റെ കണ്ടെത്തലുകളാണെന്ത്, ഇങ്ങനൊന്നും ജീവിച്ചാൽ പോരാ, ഇതിനൊരു തീരുമാനം വേണം, അന്തിമ തീരുമാനം വേണം, നീതി വേണം
1: അല്ലേ.
0: അപ്പോൾ ഇതൊക്കെ ഉള്ളൊരു ലോകം മനുഷ്യൻ്റെ മനസ്സ് എന്ത് ചെയ്യുന്നുണ്ട്, തേടുന്നുണ്ട്. ഇപ്പോൾ വസ്തുനിഷ്ഠമായി അവൻ്റെ മനസ്സ് തേടുന്നു, പക്ഷേ അവൻ്റെ ജീവിത പശ്ചാത്തലങ്ങൾ ഒരു പക്ഷേ അവനെ നിഷേധിയാക്കുന്നു, അവൻ്റെ കുടുംബ പശ്ചാത്തലങ്ങൾ നിഷേധിയാക്കുന്നു,
1: കൂട്ടുകാർ ബന്ധങ്ങൾ.
0: അതെ.
1: ഏതായാലും ഒന്നുമല്ലാത്തലം യക്കുൻ ഷൈഅൻ മദ്കൂറ എന്ന് പറയപ്പെടുന്നൊരവസ്ഥയിലായിരുന്നു മനുഷ്യൻ. അപ്പം അങ്ങനെയുള്ള മനുഷ്യന് ചിന്തിക്കാൻ അവൻ്റെ പ്രകൃതിയിൽ തന്നെ അള്ളാഹു പല ഉദാഹരണങ്ങൾ അവൻ്റെ കൺമുമ്പിലൂടെ സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലൂടെ ഒന്ന് ചിന്തിക്കാനുള്ള ഒരു സമയം കൊടുത്താൽ മാത്രം മതി എന്നാണ്. അതാണ് കണ്ടെത്താനും.
0: ഒരു വിത്ത് മണ്ണിൽ കടന്ന് ഇങ്ങനെ കിടക്കുകയാണല്ലോ, പക്ഷെ അതിലൊരു തുള്ളി വെള്ളം തട്ടുമ്പോഴൊക്കെ എന്താണ് അത് പിന്നീട് മുള പൊട്ടി വരികയാണ്. ഈ ഒരു സംവിധാനത്തെക്കുറിച്ച് നമുക്ക് ആലോചിച്ചാൽ വളരെ നിസ്സാരമാണ്. എനിക്ക് തോന്നുന്നു അത്ര വലിയ പ്രയാസം ഉണ്ടാവില്ല ഒരു മനുഷ്യനെ പുനർജീവിപ്പിക്കാൻ. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു പയർമണി കുഴിച്ചിട്ടാൽ അത് ആ ഭൂമിയെ പിളർത്തിയിട്ടാണ് വരുന്നത്. എത്ര ഉറപ്പുള്ള ഭൂമിയാണ്, നമുക്ക് അതിനെ അടിച്ചു താത്താൻ കഴിയില്ലല്ലോ. ഒരു കമ്പി അടിച്ച് താത്തുന്ന ആലോചിക്കുക എത്ര നമ്മൾ എഫക്റ്റ് എടുക്കണം. പക്ഷെ അത്രയും ആ ഒരു ഉറപ്പുള്ള മണ്ണിനെ പിളർത്തിയിട്ടാണ് ആ നമ്മൾ വരലോട് ഇങ്ങനെ തട്ടിയാൽ അതിൻ്റെ നാമ്പ് പൊട്ടിപ്പോവും അല്ലേ, അതിൻ്റെ മുള പൊട്ടിപ്പോവും. പക്ഷെ അതിനെ പിളർത്തിയിട്ട് ആ ചെറിയൊരു വിത്തിൽ നിന്ന് മുളച്ചു വരണം. അങ്ങനെ മനുഷ്യനെ അള്ളാഹു നാളെ മുളപ്പിക്കും എന്നുള്ളതാണ്.
1: അതെ.
0: ശരീരത്തൊന്ന് മണ്ണ് തട്ടിയിട്ട് ഇങ്ങനെ എഴുന്നേൽക്കുന്ന പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി
1: വസല്ലം. യെസ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ വഴികാട്ടി. അബാക്കസ്, കുട്ടികളുടെ ഭാവിയിലേക്കുള്ള നിക്ഷേപം. വിഷയം അവതരിപ്പിക്കുന്നു ഷമീം എം വണ്ടൂർ, കൂടെ വി മുഹമ്മദ് റാഷിദ്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലുല്ലാഹി അമീൻ.

0: വാലാ അലിഹി വസഹബി അജ്മായിൻ അമ്മാബാദ്. അൽഹംദുലില്ലാ, വഴികാട്ടിയിലേക്കാണ് എല്ലാവരെയും വളരെ ഹൃദ്യമായിട്ട് നമ്മൾ സ്വാഗതം ചെയ്യുന്നത്. പീസ് റേഡിയോ വഴികാട്ടിയിൽ വ്യത്യസ്തമായ പ്രോഗ്രാമുകളാണ് നമ്മൾ കൊണ്ടുവരാറുള്ളത്. നമ്മുടെ മക്കളുടെയൊക്കെ പഠനത്തിലേറെ ഉപകരിക്കുന്ന, അതുപോലെ നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്കും കൂടി ഉപകാരപ്പെടുന്ന പല കാര്യങ്ങളും കൊണ്ടുവരാറുണ്ട്. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ അബാക്കസുമായി ബന്ധപ്പെട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു ചെയ്തിരുന്നത്. അതിൻ്റെ ഒരു കണ്ടിന്യേഷൻ, എന്നാൽ അതിലപ്പുറം ചില കാര്യങ്ങൾ. ബഹുമാനനായ റാഷി സാറ് തന്നെയാണ് ഇന്നും ഈ ഒരു എപ്പിസോഡ് നമ്മളോടൊപ്പം പങ്കുചേരുന്നത്. അദ്ദേഹത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും റാഷി സാർ. കഴിഞ്ഞ ഒരു അബാക്കസിൻ്റെ ഒരു പ്രോഗ്രാം അൽഹംദുലില്ലാ നമുക്ക് നല്ല ആ ഒരു മേഖലയിൽ നല്ലൊരു വെളിച്ചമാണ് നമുക്ക് ലഭിച്ചത്, നമ്മുടെ മക്കൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെ. അപ്പോൾ ഇന്ന് അതിൻ്റെ കുറച്ച് ബാക്കി ഭാഗങ്ങൾ. അതിലപ്പുറം ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നത് നിങ്ങളൊരു മാത്സിൻ്റെ അധ്യാപകനാണ്. പലപ്പോഴും ചില അധ്യാപകരെങ്കിലും പരിതപിക്കുന്ന ഒരു കാഴ്ചയാണ് മാസിൻ്റെ മാത്സ് എടുക്കേണ്ടിയിരുന്നില്ല എന്നാണ്. കാരണം കുട്ടികൾക്ക് മാർക്ക് നോക്കി വരുമ്പോൾ പലപ്പോഴും ഏറ്റവും കുറവ് മാർക്ക് കിട്ടുന്ന ഭൂരിഭാഗം കുട്ടികളും, എല്ലാവരും അല്ല ഭൂരിഭാഗം കുട്ടികൾ ഇതിലാണ് മാത്സ് വിഷയത്തിലാണുള്ളതാണ്. അപ്പം ആസ് എ മാത്സ് ടീച്ചർ, ഒരു അധ്യാപകൻ എന്നുള്ളവർക്ക്, കണക്കിൻ്റെ ഒരു അധ്യാപകൻ എന്നുള്ളതിൽ എന്താണ് ഒരു പരിഹാരമായിട്ട് നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ പറ്റുക?
1: ഞാൻ പലപ്പോഴും മാത്സ് പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതാണ്, ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് കുട്ടികൾ പറയുന്ന ഉത്തരം ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് മാത്സ് ആണെന്ന് പറയും, കോമൺ. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, ഒന്നാം ക്ലാസ്സിൽ നിങ്ങളുടെ മാർക്ക് എത്രയായിരുന്നു? അപ്പോൾ ഒന്നാം ക്ലാസ്സിൽ അവർക്ക് ഫുൾ മാർക്കായിരുന്നു. അന്ന് മാത്സ് ഇഷ്ടമായിരുന്നു, അന്ന് മാത്സ് ഇഷ്ടമായിരുന്നു. പിന്നെ എപ്പോഴാണ് മാത്സ് ഇഷ്ടമില്ലാത്തതെന്ന് ചോദിച്ചാൽ, എപ്പോഴാണോ മാർക്ക് കുറഞ്ഞു തുടങ്ങിയത് അന്നാണ് ഇഷ്ടമില്ലാതിരുന്നത്. അവിടെ ഒരു സൊല്യൂഷനാണ് യഥാർത്ഥത്തിൽ മാത്സുമായി ബന്ധപ്പെട്ട് മാത്സ് കുട്ടികളെ ഇഷ്ടമാക്കുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന അബാക്കസ്, വേദിക് മാത്സ് തുടങ്ങിയ അതിൻ്റെ മറ്റു വിഭാഗങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുവന്നാൽ അവർക്ക് വളരെ എളുപ്പമാണ്. അതുകൊണ്ട് അബാക്കസ് പഠനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടികളെ നമ്മൾ ആദ്യമേ ചെയ്യുന്നത് ആദ്യ പേജിൽ തന്നെ അവർക്ക് 30-ൽ 30 മാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്ന ഒരു സ്ട്രാറ്റജി. അവർക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ആദ്യ പേജിൽ തന്നെ ഫുൾ മാർക്ക് കിട്ടുമ്പോൾ അബാക്കസ് പഠിച്ചു തുടങ്ങി ആദ്യ മണിക്കൂറിൽ തന്നെ എനിക്ക് മുഴുവൻ ശരിയായി എന്നുള്ള രീതിയിലേക്ക് കുട്ടികൾ വരുമ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് അവരുടെ ജേണി എന്ന് പറയുന്നത് ഫുൾ മാർക്കിലൂടെയുള്ള ജേണിയാണ്. അപ്പോൾ അത് അവർക്ക് വലിയ മുതൽക്കൂട്ടാവും.
0: അപ്പോൾ അബാക്കസ് പഠനത്തിലേക്ക് തന്നെയാണ് വീണ്ടും നമ്മൾ തിരിച്ചു വന്നത്. അപ്പോൾ മാത്സ് എന്ന വിഷയത്തിനോട് ഇഷ്ടമുണ്ടാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലേ?
1: അപ്പം അതുകൂടി അബാക്കസ് പഠനത്തിൽ നമുക്ക് കിട്ടുന്ന
0: ആ ഒരു മെയിൻ ഒരു പാർട്ട് ശരിക്കും അബാക്കസ് നിർവഹിക്കേണ്ടതെന്നുള്ളതാണ്.
1: ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് അവരുടെ ബുദ്ധിപരമായ കപ്പാസിറ്റിയെ കൂട്ടുക എന്നുള്ളതാണ്. പക്ഷേ ഉപയോഗിക്കുന്ന ടൂൾ, നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ മലയാളം ഉപയോഗിക്കുന്നത് പോലെ ടൂൾ ഓൾഡ് കാൽക്കുലേറ്റർ ആയതുകൊണ്ട് അത് നമ്പറുകൾ, അത് നമ്പറുകളെ ഇഷ്ടപ്പെടാൻ തുടങ്ങും എന്നുള്ളതാണ് അതിലെ ഒരു പ്രത്യേകത.
0: നിങ്ങൾ മാത്സ് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്ക് അബാക്കസ് എന്നൊരു മേഖലയിലേക്ക് വരുന്നതിന് മുമ്പേ നിങ്ങളൊരു മാത്സിൻ്റെ അധ്യാപകനാണ്?
1: ഞാൻ ബി എഡ് എടുക്കുന്നതിന് മുമ്പ് അബാക്കസ് ടീച്ചിങ് ആണ് തുടങ്ങിയത്.
0: ആദ്യം അബാക്കസ് ടീച്ചിങ് ആണ്, എന്നിട്ടാണ് മാത്സിലേക്ക് എത്തി. ശരിക്ക് നിങ്ങളുടെ ഒരു പഠനത്തിൽ ഈ അബാക്കസ് എന്നൊരു മേഖല തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്സിനോട് നിങ്ങളുടെ ഒരു ഇഷ്ടം കൂടിയിട്ടുണ്ടോ? എന്താണ് അതിനെക്കുറിച്ച് എന്താ ശരിക്കും പറയാനുള്ളത്?
1: അബാക്കസ് പഠനവും മാത്സും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാനതിനെ രണ്ടായിട്ടാണ് കണ്ടിട്ടുള്ളത്. കാരണം ഇതിൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. പക്ഷേ നമുക്ക് മാത്സ് എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് ആൾജിബ്രയ്ക്കും ഒക്കെ ആയിട്ട് വരുമ്പോൾ ഒരിക്കലും മാത്സ് എന്നുള്ളത് അബാക്കസിൽ കംപ്ലീറ്റ് അല്ല. പക്ഷേ കുട്ടികളെ, ചെറിയ കുട്ടികൾക്ക് അത് മാത്സ് ആണെങ്കിലും മറ്റ് സബ്ജക്റ്റ് ആണെങ്കിലും അവരെ ക്ലാസ്സിൽ സ്റ്റാറാക്കുക എന്നുള്ളതിലും അവരുടെ ബുദ്ധിപരമായ വികാസം ഉറപ്പുവരുത്തുക എന്നുള്ളതിലേക്കുമാണ് ഞാൻ അബാക്കസ് പഠനം കോൺസെൻട്രേറ്റ് ചെയ്യാറ്.
0: അപ്പോൾ കേവലം ഒരു കണക്ക് കൂട്ടലുകൾക്കപ്പുറമുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ അബാക്കസുമായിട്ട് കണക്ട് ചെയ്യാനുണ്ട്. ശരിക്കും അത് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് വിശദീകരിച്ചു കൊടുക്കണ്ടേ? ഈ ഇപ്പോൾ മാത്സ് എന്ന് പറഞ്ഞാലേ കേവലം കണക്ക് കൂട്ടലല്ല, അതിന് കുട്ടികളുടെ ക്രിയേറ്റീവായിട്ടുള്ള ചിന്തകൾ അതൊക്കെ ശരിക്കും വളർത്താൻ ഒരു.
1: അതെ, അബാക്കസ് പഠനം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ നാട്ടിൽ നമ്മുടെ കുട്ടികളെല്ലാവരും ഒരു 90% വലത്തേ കൈ ഉപയോഗിക്കുന്ന ആളുകളാണ്. ഇടത്തേ കൈ ഉപയോഗിക്കുന്ന ആളുകളുടെ പ്രത്യേകത നമുക്ക് കണ്ടാൽ അറിയാം, അവർക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവും. ചിലപ്പോൾ അവരൊരു പാട്ടുകാരനായിരിക്കും, ഒരു ചിത്രം വരയ്ക്കാൻ കഴിയുന്ന ആളായിരിക്കും, എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി ഉള്ള ആളുകളായിരിക്കും ഇടത് കൈ ഉപയോഗിക്കുന്ന. പക്ഷേ ഇടത് കൈ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കുറവായിരിക്കും. അതിൻ്റെ കാരണം നമ്മുടെ വലത്തേ കൈ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഇടത്തെ ബ്രെയിനാണ് വർക്ക് ചെയ്യുന്നത്. നമുക്കറിയാം ഈ ഇടത്തെ കൈ ഉപയോഗിക്കുമ്പോൾ വലത്തേ ബ്രെയിനാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഉപയോഗിക്കുന്നത് വലത്തേ കൈയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ അടുത്ത ബ്രെയിൻ സ്ട്രോങ് ആയിരിക്കും. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് ബ്രെയിൻ എന്ന് പറയുന്നത് ചുളിവുകളും മടക്കുകളുമാണ്. നമ്മൾ പഠിക്കുന്ന അറിവുകളെല്ലാം ഈ ചുളിവിനും മടക്കിനും ഇടയ്ക്ക് വെക്കുകയാണ്, സ്റ്റോർ ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ വലത്തേ കൈ ഞാൻ ഉപയോഗിക്കുമ്പോൾ എൻ്റെ ഇടത്തെ ബ്രെയിൻ ഒരുപാട് ചുളിവുകളും മടക്കുകളും ഉള്ള, അതിനുള്ളിൽ ഒരുപാട് അറിവുകൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ എൻ്റെ ഇടത്തെ കൈ ഉപയോഗം കുറവായതുകൊണ്ട് തന്നെ വലത്തെ ബ്രെയിൻ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ അബാക്കസ് പഠനത്തിലൂടെ രണ്ട് കൈയും ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ കുട്ടികളുടെ ഓർമ്മശക്തിയും ചിന്താശക്തിയും ഒക്കെ കൂടുന്നതിൻ്റെ ഒപ്പം തന്നെ ഇടത്തെ ബ്രെയിൻ വലത് ബ്രെയിൻ ഇടത്തെ കൈ ഉപയോഗിക്കുമ്പോൾ വലത് ബ്രെയിൻ നന്നായി പ്രവർത്തിക്കുമ്പോൾ അവരുടെ സർഗാത്മകമായ കഴിവുകൾ, ചിത്രരചനയാവട്ടെ പാട്ടാവട്ടെ അങ്ങനെ തുടങ്ങിയ സർഗാത്മകമായ കഴിവുകൾ കൂടി വളർത്താൻ അബാക്കസ് പഠനം ഉപകരിക്കുമെന്നുള്ളതാണ്.
0: ഓക്കെ, വെരി ഗുഡ്. പിന്നെ ഈ കുട്ടികളെ ശരിക്ക് ഈ അബാക്കസ് പരിശീലനത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പുരോഗതി, അതിൽ എൻ്റെ കുട്ടി ഇന്ന കാര്യങ്ങളിലൊക്കെ മികവ് നേടുന്നുണ്ട് എന്ന് രക്ഷിതാക്കൾക്ക് പിന്നെ നേരിട്ട് ബോധ്യപ്പെടുത്താൻ ശരിക്ക് സാധിക്കും?
1: യെസ്, രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് ഏറ്റവും സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഡെയിലി പ്രാക്ടീസാണ്. നമ്മൾ കുട്ടികളാണ്, അവർ തന്നെ താല്പര്യത്തിൽ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു രീതിയാണ് പൊതുവെ കാണുക എങ്കിൽ പോലും ഡെയിലി പ്രാക്ടീസിന് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. എന്നോടൊരു രക്ഷിതാവ് പറഞ്ഞു, ഞാൻ വൈകുന്നേരം വീട്ടിലെത്തിയാൽ കുട്ടി ചോദിക്കുന്നത് അച്ഛൻ എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ അതവരുടെ ഒരു പ്രാക്ടീസാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളോട് നിരന്തരം ക്വസ്റ്റ്യൻ ചോദിക്കുക. അതുപോലെ നമ്മുടെ ഫോണിൽ നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 8 മിനിറ്റ് കൊണ്ട് 100 ക്വസ്റ്റ്യൻ എത്താൻ വേണ്ടി അവർ ഡെയിലി പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ് അഗെയിൻ പ്രാക്ടീസ്, ഇതാണ് അതിൻ്റെ ഒരു മെത്തഡോളജി എന്ന് പറയുന്നത്. അതുകൊണ്ട് കുട്ടികളെ പ്രാക്ടീസ് എത്ര പ്രാവശ്യം ചെയ്തോ അതാണ് കുട്ടികളുടെ സ്പീഡിലേക്ക് അവരെത്തിക്കാൻ കഴിയുക. അതിനുവേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ വീണ്ടും പ്രിൻ്റ് എടുത്ത് കൊടുത്ത് അവരെ ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ വീണ്ടും നമ്മൾ എറൈസ് ചെയ്ത് നമുക്ക് വീണ്ടും അത് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇഷ്ടം പോലെ പ്രാക്ടീസ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഒരു പാരന്റ് എന്നുള്ള നിലക്ക് നമ്മൾ ചെയ്യണം.
0: പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേവലം ഒരു അബാക്കസിന് ചേർത്തി അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോഴ്സിന് നമ്മുടെ മക്കൾ വിട്ടു എന്ന് പറഞ്ഞ് വീട്ടിൽ മടി പിടിച്ചിരിക്കുകയോ അല്ലെങ്കിൽ അതിൽ യാതൊരു ഇൻവോൾവ്മെൻറ്റും ഇല്ലാതിരിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു രക്ഷിതാവ് ചെയ്യേണ്ട കാര്യമല്ല എന്നുള്ളതാണ്. അവിടെ നമ്മൾ കൃത്യമായ നമ്മുടെ ഒരു ഇടപെടൽ, അതുപോലെ തന്നെ നമ്മളും അവരെ കൂടെ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ അവസരങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും നമുക്കൊക്കെ വളരാൻ സാധിക്കുക എന്നുള്ളതാണ്. ഏതൊരു ലോകത്ത് ഏതൊരാളെ പരീക്ഷിക്കുകയാണെങ്കിലും നിരീക്ഷിക്കുകയാണെങ്കിലും അവരേറ്റവും ഉയരങ്ങളിലേക്ക് എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അവർക്കൊരുപാട് അവസരങ്ങൾ ലഭിച്ചു എന്നുള്ളതാണ്. അതുപോലെ കൺസിസ്റ്റ് എഫേർട്ട് അല്ലെ, നിരന്തരമായ പരിശ്രമങ്ങളിലൂടെയാണ് അവരെ എന്ത് ചെയ്ത് ഉയരങ്ങളിലേക്ക് എത്തിച്ചതാണ്. അപ്പം അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളായ നമുക്ക് ചിലത് ഈ മേഖലയിൽ ചെയ്യാനുണ്ട്. കുട്ടികളെ കൂടുതൽ ഈ രംഗത്തേക്ക് പ്രാപ്തമാക്കുക എന്നുള്ളത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ്. അപ്പം അതുകൊണ്ട് സാറ് സൂചിപ്പിച്ചതുപോലെ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് എന്താ എന്നാലും നമ്മുടെ മക്കൾക്ക് ഉണ്ടാവുമെന്നുള്ള യാതൊരു സംശയമില്ല. ആ രൂപത്തിലേക്ക് ഒരു ഇൻവോൾവ്മെൻ്റ് നമുക്കുണ്ടോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ രക്ഷിതാക്കൾ, അപ്പോൾ അത് കുട്ടികൾക്ക് മാത്രമല്ലല്ലോ ഉപകരിക്കുക അല്ലേ? അപ്പോൾ മാത്സ് എന്ന് പറഞ്ഞാൽ എന്തിനാണെന്ന് നമ്മൾ ചോദിക്കാറ് സാധാരണ. എന്തിനാണ് മാത്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരും അവരുടെ നിത്യജീവിതത്തിലെ വ്യത്യസ്തമായ അവസരങ്ങളിൽ ഓരോ മേഖലയിൽ ഉപയോഗപ്പെടുത്താനാണ് ശരിക്കും മാത്സ്. ഇതിങ്ങനെ ഒരു തിയറി പഠിച്ച് പോകേണ്ടതല്ലോ. ഇപ്പോൾ നമ്മൾ ഒരു കടയിൽ ഇടപഴകുമ്പോൾ അവിടുന്ന് കിട്ടേണ്ട അങ്ങനെയാണ്. അപ്പോൾ രക്ഷിതാക്കൾക്ക് ഈ മേഖലയിൽ എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങളുണ്ടോ?
1: രക്ഷിതാക്കൾക്ക് ഉപകാരം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മേഖലയിൽ ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. ഇപ്പോൾ വിദേശ സ്കൂളുകളിൽ പോലും അബാക്കസ് പഠനത്തിന് വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ പോകുന്നുണ്ട് പഠിപ്പിക്കാൻ വേണ്ടി. അതിനപ്പുറത്തേക്ക് ഞാൻ ഈ അടുത്ത കാലത്ത് ഞാൻ അറിഞ്ഞ ഒരു കാര്യമാണ്, ഒരു ഓൺലൈൻ സെഷൻ നടക്കുന്നുണ്ട്. ആ സെഷൻ അൾഷിമേഴ്സ് ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ക്ലാസ് എന്നാണ് പറയുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് ആ ക്ലാസ് ഓൺലൈൻ നടന്ന സമയത്ത് അവരുടെ അത് കാണാനിടയായപ്പോൾ അവിടെ പഠിപ്പിക്കുന്നത് അബാക്കസാണ്. അപ്പോൾ അബാക്കസ് പഠനം അൾഷിമേഴ്സ് തടയുന്നതിന് കാരണമാവുമെന്ന് കണ്ടെത്തിയ ഒരു അധ്യാപകനാണ് ആ ക്ലാസ് കൊടുക്കുന്നത്. അതൊരു റിട്ടയർഡ് അധ്യാപകനായിരുന്നു. അപ്പോൾ റിട്ടയർഡ് അധ്യാപകൻ ഒരുപാട് പ്രായമായ ആളുകൾ അബാക്കസ് പഠിക്കുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ചതൊരു അത്ഭുതമായിരുന്നു. കാരണം അത് ഫോളോ ചെയ്യുന്നുണ്ട് കൃത്യമായി ഒരുപാട് ആളുകൾ, വലിയ ആളുകൾ. ഞങ്ങളെപ്പോഴും പറയാം അബാക്കസ് എന്ന് നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചോദിച്ച സമയത്ത് പറഞ്ഞു 14 വയസ്സിനുള്ളിൽ അബാക്കസ് പഠിക്കണം. എന്നാൽ അതിനപ്പുറത്തേക്ക് അതിന് സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങൾ നമ്മൾ മനസ്സിലായിട്ടുള്ളത്.
0: ഈ മേഖലയിൽ ഒരു കരിയർ സാധ്യത തുറന്നു കാണിക്കേണ്ടത് നമ്മൾ, ആർക്കാണത് സാധിക്കുക അല്ലെങ്കിൽ ഈ മേഖലയിലുള്ള കരിയർ? ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഭാര്യമാർ അതുപോലെ തന്നെ മറ്റു പല ആളുകളും അവർ നന്നായിട്ട് ക്വാളിഫിക്കേഷനുള്ള ആളുകളായിരിക്കും, പക്ഷേ ഒരു ജോലി എന്നുള്ള നിലയിൽ പലപ്പോഴും എത്താത്തവരുണ്ടാകും. അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണോ അബാക്കസ്?
1: ഞാൻ അതൊരു സ്റ്റോറി പറയാണ്. 2020 അവസാനം നമുക്ക് കോവിഡ് വന്ന സമയം, കഴിഞ്ഞ എപ്പിസോഡിൽ അതിൻ്റെ ഒരു സൂചന ഞാൻ പറഞ്ഞു. ആ സമയത്ത് നമുക്ക് ടൗൺ സെൻറ്ററുകളാണുള്ളത്. അന്ന് 2015 മുതൽ നമ്മൾ 500 രൂപയൊക്കെ വാങ്ങി ടൗൺ സെൻറ്ററിൽ ക്ലാസ് എടുത്തിരുന്ന ഒരു സാഹചര്യം. അന്ന് 100, 125 കുട്ടികളൊക്കെയാണ് ഞാൻ ഒക്കെ പഠിപ്പിച്ച സെൻറ്ററിൽ സ്ട്രെങ്ത്. ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസമാണ് ക്ലാസ്സിന് വരേണ്ടത്. പക്ഷേ ആ കുട്ടികൾ നന്നായി ഇങ്ങനെ പഠിച്ചു പോയിരിക്കുമ്പോൾ അന്ന് കോവിഡ് വരികയാണ്, ലോക്ക്ഡൗണാണ്, എല്ലാ സെൻറ്ററുകളും അപ്രഖ്യാപിതമായി ഒരു ദിവസം അടച്ചിടുകയാണ്. എന്ന് തുറക്കുന്ന അറിയില്ല. അപ്പോൾ ഞങ്ങളുടെ ചെയർമാൻ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ കുട്ടികൾക്കൊക്കെ ഡെയിലി പ്രാക്ടീസ് നിന്ന് പോവാണ്, എന്ത് പരിഹാരം വേണം? അന്ന് ഒരു പ്രൊജക്റ്റ് വന്നു, ഓരോ കുട്ടിക്കും കണ്ണെത്തും ദൂരത്ത് ഒരു ടീച്ചർ വേണം. അതിനുവേണ്ടി ബീസ്മാർട്ട് ടബാക്കസ് ഒരു ഇനീഷ്യേറ്റീവ് എടുത്തു. ഒരു വാർഡിൽ അതാത് വാർഡ് മെമ്പർമാരുമായി സഹകരിച്ച് മെറ്റീരിയൽ കോസ്റ്റ് മാത്രം വാങ്ങി അബാക്കസിന് ഒരു വാർഡിൽ നിന്ന് 6 ടീച്ചർമാരെ വരെ ട്രെയിനറാക്കാം. അപ്പോൾ നമുക്ക് ലോക്ക്ഡൗൺ ആണ്, ഒരുപാട് ദൂരത്തേക്ക് പോയി പഠിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. പക്ഷേ ഒരു വാർഡിൽ 6 ഏരിയകളാക്കി തിരിച്ച് അവിടേക്ക് കുട്ടികൾ എത്തിക്കുക എന്നുള്ളത്, അത് ഏറ്റെടുത്തു. കോവിഡ് കാലത്ത് ജോലി നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ആ ആളുകൾ ഒക്കെ അവരുടെ ജീവിതം പറയുമ്പോൾ എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് അബാക്കസാന്ന് പറയും. കാരണം അവരുടെ ചുറ്റുവട്ടത്തുള്ള കുട്ടികൾ ഒന്നും പഠിക്കാൻ കഴിയാത്ത ഒരു കാലത്ത് അബാക്കസ് എന്ന് പറയുന്നൊരു കോഴ്സ് അവരുടെ വീടിൻ്റെ അടുത്ത് വളരെ കുറഞ്ഞ ഫീയിൽ പഠിപ്പിക്കുകയാണ്. ഇത് നേരത്തെ 500 രൂപയൊക്കെ ടൗൺ സെൻറ്റർ ഉണ്ടായിരുന്നത് 200, 300 രൂപയ്ക്ക് ഹോം ട്യൂഷനായിട്ട് കുട്ടികൾ വരികയാണ്. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ജോലി സാധ്യത വന്നു. ഇന്നത് ഒരു 30,000-ൽ അധികം ടീച്ചേഴ്സായി നമ്മുടെ ടീച്ചേഴ്സ് ബാങ്ക് തന്നെ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് സാധിച്ചു.
0: 30,000-ത്തോളം ടീച്ചേഴ്സ് നമ്മുടെ ബാങ്കിലുണ്ട്,
1: ടീച്ചേഴ്സ് ബാങ്കിൽ.
0: ശരിക്കും അബാക്കസിന്റെ ടീച്ചേഴ്സ് ആവാൻ എന്തെങ്കിലും ബേസിക് ക്വാളിഫിക്കേഷൻ?
1: പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ പറയാം. പ്ലസ് ടു പഠിച്ച ഒരാൾക്ക് അബാക്കസ് പഠിക്കാൻ കഴിയും.
0: പ്ലസ് ടു സയൻസ് നിർബന്ധമൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അല്ലെങ്കിൽ മാത്സിൽ പ്രത്യേകം താല്പര്യമുള്ള ആളുകൾക്ക് മാത്രമേ,
1: അവര് മനസ്സുകൊണ്ട് അവർ റെഡി ആവുക എന്നുള്ളതാണ്. അവർ ടീച്ചർ ആവാൻ റെഡി ആയ ഒരാൾക്ക് അബാക്കസ് പഠിച്ചാൽ അവർക്ക് ടീച്ചർ ആവാൻ പറ്റും.
0: ഓക്കെ, പ്രിയപ്പെട്ടവരെ, ആ ഒരു വാക്കിനൊന്നും കൂടെ ഞാൻ അടിവരയിടുകയാണ്. പലപ്പോഴും നിരാശ അടഞ്ഞു നിൽക്കുന്ന ആരെങ്കിലും, എനിക്കൊരു ജോലിയില്ല, എനിക്കിനി എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഇത്രയൊക്കെ പഠിച്ചിട്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു വലിയ സാധ്യതയാണ്. കാരണം നമ്മുടെ പിഞ്ചു മക്കളെ ജീവിതത്തിൻ്റെ നല്ലൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ ഒരു നിമിത്തമാവാം. അതിലുപരി നല്ലൊരു കരിയർ നമുക്ക് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മനസ്സുകൊണ്ട് താല്പര്യമുണ്ട്, ആ ഒരു വാക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വാക്ക്, മനസ്സുകൊണ്ടൊരു ടീച്ചറാവാൻ, അബാക്കസിൻ്റെ ഒരു ട്രെയിനറാവാൻ താല്പര്യമുണ്ടോ, അവർക്കൊക്കെ ട്രെയിനർമാരായി മാറാൻ സാധിക്കും എന്നുള്ളതാണ്. അതിന് എത്ര സമയം വേണ്ടി വരും, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് പഠിച്ചെടുക്കാൻ എത്ര സമയം ആവശ്യമായിരിക്കും റഷീദ്?
1: സമയം എന്ന് പറയുമ്പോൾ അവർക്ക് ആ കോഴ്സ് പഠിക്കാൻ ഏകദേശം ഒരു ലെവൽ ട്രെയിനിങ്ങിന് ഒരു ഫുൾ ഡേ ട്രെയിനിങ് കിട്ടിയാൽ അവർക്ക് ആ സിലബസ് പഠിക്കാൻ കഴിയും. പിന്നീട് നമ്മുടെ ഒരു സിസ്റ്റത്തിലേക്ക് അവരെ നമുക്ക് അടുത്തൊരു 3 മാസത്തിന് കഴിയുമ്പോഴേക്ക് അടുത്ത ലെവൽ അങ്ങനെ കൊണ്ടുപോകാറാണ്. ഒരു അവർക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. ഒരാൾ ട്രെയിനിങ് ഒരു ദിവസം കൊണ്ട് അവർക്കൊരു ലെവൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കുട്ടിയെങ്കിലും അഡ്മിഷൻ എടുക്കാനാണ് നമ്മൾ പറയാറ്. ഹോം ട്യൂഷനോ സ്വന്തം വീട്ടിലെ സ്വന്തം കുട്ടിയായാൽ പോലും ആ കുട്ടിയെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ, കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിലൂടെ അവർക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പോൾ ഒരു 3 മാസത്തിനുള്ളിൽ അവർക്ക് 2nd level അറ്റൻഡ് ചെയ്താൽ മതി.
0: ടോട്ടലി എത്ര ലെവലുകളുണ്ട്?
1: 10 ലെവലുകളാണ് നമ്മൾ ചെയ്യുന്നത്. അത് പല ആളുകളും പല ലെവലുകളാക്കി ചുരുക്കാറുണ്ട്. അതിൻ്റെ ഒരു ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 10 ലെവലുകൾ.
0: അപ്പോൾ ഈ 10 ലെവൽ ക്ലാസ്സുകൾ ഏകദേശം ഒരു 3 മാസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല?
1: 3 മാസം കൊണ്ട് എന്നല്ല, അവരുടെ 1st level കഴിഞ്ഞ ആൾ അടുത്തൊരു ലെവൽ ട്രെയിനിങ് ഒരു ലെവൽ ഒരു ഡേ. പക്ഷെ അവർക്ക് അതിനിടയിൽ അവർ പ്രാക്ടീസ് ചെയ്യണം. അവർക്ക് നമ്മൾ ബുക്ക് കൊടുക്കുന്നുണ്ട്, മെറ്റീരിയൽ കൊടുക്കുന്നുണ്ട്. ആ മെറ്റീരിയൽ അവർ വീട്ടിൽ നിന്ന് ചെയ്താലും അവർ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ 2nd level വരാം.
0: അപ്പോൾ 1 ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ഡേ ക്ലാസ്സാണ്. പക്ഷേ ഒരു ക്ലാസ് എടുത്തിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ 2nd level ചെയ്യുക എന്നുള്ളത് സാധ്യമല്ല. കാരണം അവർ 1st level എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾക്ക് കൂടി ഒരു കോൺഫിഡൻസ് ലെവലിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ നമുക്ക്
1: 1st ട്രെയിനിങ് ക്ലാസ് കഴിഞ്ഞാൽ അവർക്ക് ആ 2 ബുക്കുകൾ കൊടുക്കുന്നുണ്ട്. ആ 2 ബുക്കുകളും പഠിപ്പിക്കുന്ന റൂള്, 10 റൂള് 1st level പഠിപ്പിക്കുന്നുണ്ട്. ആ 10 റൂള് വെച്ചിട്ടുള്ള 2 ബുക്കുകളാണ്. ആ 2 ബുക്കും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് 2nd level അറ്റൻഡ് ചെയ്യാം.
0: ഏതൊരാൾക്കും പഠിച്ചെടുക്കാൻ പറ്റുന്നത് തന്നെയാണല്ലേ, എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ലെവലുകൾ തന്നെയാണ്. ഇനി അബാക്കസുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും, ഇപ്പോൾ ഞാൻ ചോദിച്ച ചില കാര്യങ്ങൾക്ക് നിങ്ങളിങ്ങനെ പറയുന്നു, ഇതിൻ്റെ അപ്പുറത്തുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അബാക്കസുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നാവും തോന്നുന്നു.
1: അബാക്കസ് പഠനം നടത്തുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു 100 ക്വസ്റ്റ്യനുള്ള 8 മിനിറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കൊടുക്കുന്നത്. അത് കുട്ടിക്കൊരു ബൗണ്ടറിയാണ്, ഒരു ടൈം ലിമിറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു 8 മിനിറ്റ് കൊണ്ട് 100 ക്വസ്റ്റ്യൻ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ബൗണ്ടറി ഒന്ന് നീക്കും, പിന്നെ നമ്മൾ 7 മിനിറ്റ് കൊടുക്കുകയാണ്. അങ്ങനെ കുട്ടികൾക്ക് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ടൈം ബൗണ്ടഡായി ചെയ്യണം എന്നുള്ള ഒരു മെസ്സേജ് കുട്ടികൾക്ക് അറിയാതെ അവരുടെ ഉള്ളിലേക്ക് വരികയും എല്ലാ കാര്യത്തിലും ഒരു കൃത്യനിഷ്ഠത കുട്ടികൾക്കുണ്ടാവുകയും ചെയ്യും. അതേപോലെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പല രക്ഷിതാക്കളോട് നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ട് ഫീഡ്ബാക്ക് ചോദിക്കാറുണ്ട്. ആ ഫീഡ്ബാക്കിൽ അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പഠിപ്പിക്കാത്ത പല കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ, ഒരു രക്ഷിതാവ് ഒരിക്കൽ പറഞ്ഞു, കുട്ടി ഒരു ആളുകളെ കണ്ടാൽ, എൻ്റെ വീട്ടിലേക്ക് ഒരാൾ വന്നാൽ അവരോട് എങ്ങനെ പെരുമാറണം എന്ന് പോലും അറിയാത്തൊരു കുട്ടി അബാക്കസ് പഠിച്ച് 2 മാസമാകുമ്പോൾ കുട്ടിക്ക് ഭയങ്കരമായ ഒരു പക്വത വന്ന പോലെ ഒരു ഫീൽ. അപ്പം ഞാൻ പറഞ്ഞു, അത് ഞങ്ങൾ പഠിപ്പിക്കുന്നില്ല, ഒരു പക്വത നമ്മൾ പഠിപ്പിക്കുന്നില്ല, അബാക്കസിൽ പക്വത എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഇല്ല. അപ്പം ഞാനിതിനെക്കുറിച്ച് ബയോളജി ഒക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ബുദ്ധി വികാസം എന്ന് പറയും, ബുദ്ധിയുടെ വളരെ ചെറിയൊരു അംശം മാത്രമാണ് ഓരോ ആളുകളും ഉപയോഗിക്കുന്നത്. അപ്പോൾ ബുദ്ധി വികാസം അവർക്കുണ്ടായിക്കഴിഞ്ഞാൽ തലച്ചോറിൻ്റെ 2 ഭാഗവും വർക്ക് ചെയ്യുന്നതിലൂടെ അവരുടെ ഏത് കഴിവാണ് പുറത്തു വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അബാക്കസ് പഠനത്തിലൂടെ അവർക്ക് നമ്മളൊരു ഒരു പ്രാക്ടീസ് കൊടുക്കുകയാണ്. പക്ഷെ അതിൽ നിന്ന് ഉണ്ടാവാൻ പോകുന്ന റിസൾട്ട് ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കായിരിക്കും. അതുകൊണ്ട് അബാക്കസ് പഠിപ്പിക്കുന്ന കുട്ടികളെ കൃത്യമായി നിരീക്ഷിക്കുക എന്നുള്ളത് കൂടി രക്ഷിതാക്കളുടെ ഒരു കടമയായിട്ട് വേണം കാണാൻ.
0: വളരെ സന്തോഷം ഈ ഒരു മേഖലയിൽ ഒന്ന് പ്രത്യേകിച്ചു, കാരണം നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് ഇല്ലാതെ പോകുന്നതാണ് പ്രാക്ടിക്കൽ നോളജ് എന്ന് പറഞ്ഞ സാധനം. ആ ഒരു പ്രാക്ടിക്കൽ നോളജിലേക്ക് എത്താൻ ഇത് കാരണമാവുന്നുണ്ടെങ്കിൽ വേറെ എന്താ നമ്മൾ വേണ്ടത്? സ്വാഭാവികമായിട്ടും ആ രംഗത്ത് കൂടി നമ്മുടെ മക്കളൊക്കെ വളരുന്നു എന്നുള്ളതാണ്. ഫൈനലി അവസാനമായിട്ട് പീസ് റേഡിയോ വഴികാട്ടിയിൽ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഒരു പീസ് റേഡിയോ പ്രേക്ഷകരായ ഒരുപാട് ആളുകളുണ്ട്, യൂട്യൂബിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ റേഡിയോ സംവിധാനത്തിലൊക്കെ ഈ പ്രോഗ്രാമുകൾ കേൾക്കുന്ന കാണുന്ന ആളുകളുണ്ടാവും. അവരോട് സാറിനുള്ളൊരു നിർദ്ദേശം കൂടി പറഞ്ഞ നമുക്ക് ഈ ഒരു പ്രോഗ്രാം അതിൻ്റെ
1: ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടികൾ ഓരോ സമയത്തും നമ്മൾ ഓരോ മിഠായി വാങ്ങിക്കൊടുക്കാറുണ്ട്, സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കാറുണ്ട്. നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്താണ് കൊണ്ടുവന്നത് എന്ന് ചോദിക്കും. അപ്പോൾ ആ ചോദ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും വാങ്ങിയാൽ പോവാം. കുട്ടികൾക്ക് ബർത്ത്ഡേ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ വാങ്ങിക്കൊടുക്കും. നമുക്ക് ഏറ്റവും സന്തോഷകരമായ ദിവസം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിലും നല്ല ഒരു ഗിഫ്റ്റ് കുട്ടികൾക്ക് കൊടുക്കും. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് എൻ്റെ രക്ഷിതാക്കളോടും കുട്ടികളോടും ഒക്കെ പറയാനുള്ളത്, നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ എന്തൊക്കെ ഗിഫ്റ്റ് കൊടുത്താലും അതിനപ്പുറത്തേക്ക് അവർ അബാക്കസിൻ്റെ ഒരു കോഴ്സ് ആ കുട്ടികൾക്ക് നമുക്ക് ഗിഫ്റ്റായി കൊടുക്കാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ കുട്ടികൾക്കത് ജീവിതത്തിൽ എല്ലാ കാലത്തും ഉപകാരപ്പെടും. എത്ര കാലം നമ്മുടെ കുട്ടി ജീവിക്കുന്നുണ്ടോ, എത്ര കാലം നമ്മുടെ കുട്ടി അവരുടെ ബുദ്ധി ഉപയോഗപ്പെടുത്തുന്നുണ്ടോ, അത്രയും കാലം അവരുടെ ജീവിതത്തിൽ അവർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു ഗിഫ്റ്റായി അത് മാറും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാനുള്ളത്, അബാക്കസ് പഠനം നമ്മുടെ കുട്ടികൾക്ക് നമ്മളൊരു ഗിഫ്റ്റായി കൊടുക്കണം. എൻ്റെ കുട്ടി ഒരു ഗിഫ്റ്റ് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ രക്ഷിതാക്കളോട് എനിക്ക് അബാക്കസിന് ചേർക്കുക എന്നുള്ളതായിരിക്കണം ആ ഒരു ഗിഫ്റ്റ് എന്നുള്ളതാണ് എനിക്ക് രക്ഷിതാക്കളോടും കുട്ടികളോടും പറയാനുള്ളത്.
0: വളരെ സന്തോഷം. അബാക്കസ് എന്ന മേഖലയെക്കുറിച്ച് കഴിഞ്ഞൊരു എപ്പിസോഡിലും ഇന്നും നമുക്ക് വേണ്ട ഒരുപാട് അറിവുകൾ പകർന്ന ബഹുമാനായ റാഷിസ്, അദ്ദേഹം ഈ ഒരു മേഖലയിൽ വളരെ കഴിവുറ്റ ഒരുപാട് ആളുകളെ ഈ ഒരു രംഗത്തേക്ക് കൊണ്ടുവന്ന, അതിലുപരി ഒരുപാട് കുടുംബങ്ങൾക്ക് ഇതൊരു അവസരമാക്കി മാറ്റാൻ സാധിച്ചതാണ്. ഇനിയും അള്ളാഹു നിങ്ങളുടെ ഈ ഒരു മേഖലയിൽ വിശാലതയും കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കാനുള്ളൊരു തൗഫീക്ക് നൽകട്ടെ. കാരണം നമ്മളൊക്കെ ഇങ്ങനെ ഇടപെടുമ്പോൾ അതിലൂടെ പിന്നെ ചെറിയതാണെങ്കിലും ഒരു ചെറിയ വരുമാനത്തിലൂടെ സന്തോഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ടെന്നാണ്. അപ്പം അങ്ങനെയുള്ളൊരു അവസരം കൂടിയാണത്. അപ്പോൾ അതിൽ അള്ളാഹു വീണ്ടും താങ്കൾക്ക് ബർക്കത്ത് നൽകട്ടെ എന്ന് വീസ് റേഡിയോക്ക് വേണ്ടിയിട്ട് നമ്മളോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ വിലപ്പെട്ട സമയം വഴികാട്ടിക്ക് തന്നതിനുള്ള നന്ദി കൂടി അറിയിക്കുന്നു. നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഒരു നല്ല കർമ്മമായിട്ട് അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. കൂടുതൽ അറിവുകൾ നേടാനും അതൊക്കെ പകർന്നു കൊടുക്കാനുള്ളൊരു അവസരം പീസ് റേഡിയോയിലുണ്ട്. ഇനിയും നിങ്ങളുടെ സാന്നിധ്യമൊക്കെ ഈ മേഖലയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഈ വഴികാട്ടി ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: ശ്രോതാക്കൾ ഇതുവരെ കാത്തോർത്തത് വഴികാട്ടി, അബാക്കസ് കുട്ടികളുടെ ഭാവിയിലേക്കുള്ള നിക്ഷേപം. അവതരിപ്പിച്ചത് ഷമീം എം വണ്ടൂർ, കൂടെ വി മുഹമ്മദ് റാഷിദ്.
3: ഈ ശബ്ദലോകത്തെ
4: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അത് കാർ. ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മദീനയിലെ മാർക്കറ്റ് സജീവമായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലേക്ക് ലോകാനുഗ്രഹിയായ പ്രവാചകൻ കടന്നുവരുന്നു. ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റി ഇല്ലാതെ, ബീക്കൺ ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ അകമ്പടിയില്ലാതെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിയെ അതിലെ നടന്നുകൊണ്ടിരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുന്ന വേഷവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാനവചരിത്രത്തിൻ്റെ ആത്മീയ നേതാവിനെ ആരും തിരിച്ചറിഞ്ഞില്ല. പെട്ടെന്ന് ചത്തുകിടക്കുന്ന ഒരാട് തിരുനബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ആടിനെ അതിൻ്റെ ചെവികളിൽ തൂക്കിപ്പിടിച്ച് പ്രവാചകൻ ചോദിച്ചു, ഇതിനെ ആർക്കാണ് വേണ്ടത്? പൊടുന്നനെ ആ തെരുവ് നിശ്ചലമായി. എല്ലാവരും തിരുനബിയുടെ മുന്നിൽ തടിച്ചുകൂടി. നബിയെ, ഒരു ചത്താടിനെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ആരൊരാൾ ചോദിച്ചു. ഒരു ദിർഹമിന് ഇതിനാർക്കാണ് വേണ്ടത് എന്ന ചോദ്യം മാറ്റി ഇതിന് വെറുതെ ആർക്കാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴും ആർക്കും വേണ്ടായിരുന്നു. അവിടെ വെച്ച് ലോകത്തിൻ്റെ അധ്യാപകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. അതിതായിരുന്നു, നിങ്ങൾ കടിപിടി കൂടുന്ന ദുനിയാവിന് ഈ ചത്ത ആടിൻ്റെ വില പോലുമില്ല. സ്വാർത്ഥരായി മനുഷ്യർ ഓടുകയാണ്. അവൻ്റെ ബാങ്ക് ബാലൻസിലേക്ക് നോക്കി അവൻ നൊമ്പരപ്പെടുകയാണ്. അവൻ്റെ നഷ്ടങ്ങളിലേക്ക് നോക്കി അവൻ അസ്വസ്ഥനാവുകയാണ്. എന്നാൽ ശ്വാസം നിലക്കുന്നതോടുകൂടെ ആരംഭിക്കുന്ന മറ്റൊരു ജീവിതമുണ്ട്. അവിടേക്കെന്ത് ബാലൻസ് ഉണ്ട് എന്ന് ചിന്തിക്കാൻ ഖുർആൻ മനുഷ്യൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അത്തരം ചിന്തകൾ അവനെ നൊമ്പരപ്പെടുത്തുന്നില്ല. എൻ്റെ ആരാധനകൾ, എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ റബ്ബുമായുള്ള എൻ്റെ ആത്മബന്ധങ്ങൾ ഇതൊക്കെ എങ്ങനെയുണ്ട് എന്നവൻ ചിന്തിക്കുന്നില്ല. പലരുമായി പിണക്കത്തിലാണ്. വിദ്വേഷത്തിൻ്റെ അഗ്നിപർവ്വതങ്ങൾ ഹൃദയത്തിൽ പൊട്ടുകയാണ്. ആരുടെ മുന്നിലും തോൽക്കില്ല, എല്ലാവരുടെ മുന്നിലും ജയിക്കുമെന്ന ഭാവമാണ്. വിട്ടുവീഴ്ചയും മാപ്പും പൊറുക്കലും ഒന്നുമില്ല. കത്തിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ നിന്ന് വിദ്വേഷത്തിൻ്റെ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ബാലൻസുകളില്ലാത്ത യാത്രയ്ക്ക് ആരംഭമാകുന്നു. തിരുത്ത് പൊടുന്നനെ ഉണ്ടാകേണ്ട ഒന്നാണ്, അത് കാത്തിരിക്കേണ്ടതല്ല. കാത്തിരിപ്പിന് മുൻപേ ഒരു പക്ഷേ കൂട്ടിക്കൊണ്ടുപോകുന്ന മരണത്തിൻ്റെ കാലൊച്ചകൾ നാം കേട്ടു തുടങ്ങും.
1: ഇമ്പമാർന്ന വിശുദ്ധ ഖുർആൻ പാരായണവുമായി മധുരം ഖുർആനിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം നീങ്ങുന്നത്. ഇന്ന് സൂറത്തുൽ ഖിയാമ പാരായണം ചെയ്തുകൊണ്ട് അഷ് ഷെയ്ഖ് അബൂബക്കർ അൽ ഷത്രിയാണ് നമുക്കൊപ്പം ചേരുന്നത്.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ സൂറത്തുൽ ഖിയാമ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് അബൂബക്കർ അശത്രിയാണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.
1: പീസ് റേഡിയോ, വർഷങ്ങളുടെ സജീവ സക്രിയത. മലയാളിയുടെ മതപരവും സാമൂഹ്യവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 400,000-ൽ പരം റേഡിയോ ആപ്പ് ഡൗൺലോഡ്. പ്രതിദിനം 10,000-ക്കണക്കിന് ശ്രോതാക്കൾ. 60,000-ൽ പരം സ്ഥിരം പ്രോഗ്രാമുകൾ. 50,000-ൽ ഏറെ സ്ഥിരം അവതാരകർ. 100,000-ൽ പരം പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം, ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ജോലി നേടാൻ സഹായത്തിന് ദിശ സർക്കാർ സേവനം വഴികാട്ടി. സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ ITജാലകം. സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം. യാത്രികളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം. കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്. കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ. പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com. www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ. ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ജീവിതം ക്രമീകരിക്കുവാൻ 6 വഴികൾ. ഭാഗം 1 നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത് അനൂസ് മഞ്ചേരി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ, അമ്മാ ബഅദു. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹുലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമേ എന്ന് ശബ്ദം കേൾക്കുന്ന എല്ലാ ശ്രോതാക്കളെയും ആമുഖമെന്നോണം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു മോട്ടിവേഷനാണ് ജീവിതത്തിൽ ലക്ഷ്യം വേണമെന്നുള്ളത്. യഥാർത്ഥത്തിൽ ആ ലക്ഷ്യം നമുക്ക് കൃത്യമായിട്ട് എന്താണ് എന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്താൻ ഉതകുന്ന അല്പം ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്ന, നമ്മുടെ ലക്ഷ്യം കരസ്ഥമാക്കാനുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇഖ്ലാസാണ്, ആത്മാർത്ഥതയാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം അള്ളാഹുവിനോടുള്ള ആത്മാർത്ഥതയാണ്. വമാ ഉമിറു ഇല്ലാ ലിയഅബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫ. ഇഖ്ലാസിനെ ഊന്നിപ്പറഞ്ഞൊരായത്ത് സൂറത്തുൽ ബയ്യിനയിലെ 5-ാമത്തെ ആയത്ത്. അപ്പോൾ ഇഖ്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യം അള്ളാഹുമായിട്ട് അടുക്കാനും പരലോകത്ത് വിജയിക്കാനുമുള്ള ആ ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഇബാദത്തുകളുടെ ഒരു ആത്മാവാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. ആത്മാവില്ലാത്ത ശരീരം പോലെയാണ് ഇഖ്ലാസ് ഇല്ലാത്ത ആരാധനകൾ എന്ന് നമുക്ക് ഒരുപാട് പണ്ഡിതന്മാരുടെ കൗലിലൂടെയൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. നമുക്കറിയാം ബുഖാരിയിലെ 1-ാമത്തെ ഹദീസായിട്ടുള്ള ഇന്നമൽ അഅ്മാലു ബിന്നിയാത്തു വഇന്നമാ ലികുല്ലി ഇമ്രിഇൻ മാ നവ. തീർച്ചയായും പ്രവർത്തനങ്ങൾ ഉദ്ദേശങ്ങളെ നിയ്യത്ത് അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നുള്ളത്. നാം ഒരു ദിർഹം ദാനം ചെയ്താലും ഒരു സുബഹി നിസ്കരിച്ചാലും അതിൻ്റെ പിന്നിലെ ഉദ്ദേശം ശുദ്ധമായിരിക്കണം. പടച്ചവനെ കാണിക്കാനാണോ അതോ പടപ്പുകളെ കാണിക്കാനാണോ എന്ന് നാം സ്വയം ചോദിക്കണം. ഇഖ്ലാസ് ഇല്ലാത്ത അമൽ കാറ്റിൽ പറക്കുന്ന കരിയില പോലെയാണ് അല്ലേ. ഒരു ചെറിയ പ്രവൃത്തി പോലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ അത് സ്വർഗത്തിലേക്ക് വഴി തുറക്കുന്നുള്ളതാണ്. ദാഹിച്ചു വലഞ്ഞ നായ്ക്ക് വെള്ളം കൊടുത്ത വേശ്യക്ക് സ്വർഗം ലഭിച്ചത് അവളുടെ ഹൃദയത്തിൽ ഇഖ്ലാസ് ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ അത്രയും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഒരുപാട് അമലു സ്വാലിഹാത്തുകൾ ചെയ്യുന്ന ആളുകളാണ്. ആ അമലു സ്വാലിഹാത്തുകൾ ചെയ്തിട്ട് പിന്നീട് അതൊന്നും ഉപകരിക്കാത്തൊരവസ്ഥയിൽ പരലോകത്ത് വരുന്ന ഒരുപാട് വിഭാഗങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പണ്ഡിതന്മാരുണ്ട്, സ്വതക്ക കൊടുക്കുന്ന ഏറ്റവും വലിയ ദാനധർമ്മിയുണ്ട്, അതുപോലെ തന്നെ അള്ളാഹിന്റെ മാർഗത്തിൽ ഒരുപാട് ധർമ്മസമരം ചെയ്ത ആള്, ഇവരൊക്കെ നാളെ പരലോകത്ത് എത്തുന്ന സമയത്ത് ഇഖ്ലാസിൽ ഭംഗം വരുന്ന കാരണത്താൽ അവർ നാളെ ഖേദിക്കേണ്ട ഒരവസ്ഥ ഉണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം നന്നാവാൻ വേണ്ടി, ലക്ഷ്യം കരസ്ഥമാക്കാൻ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് അത് ഇഖ്ലാസാണ്. നമ്മുടെ ജീവിതം അള്ളാഹുമായി ക്രമീകരിക്കാനുള്ള രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് അത് സ്മരണയാണ്, അഥവാ ദിക്ര് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ദിക്ര് എന്നുള്ളത് കേവലം നാവ് കൊണ്ട് ചൊല്ലുന്ന വാക്കുകളല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തെ അള്ളാഹുമായി ബന്ധിപ്പിക്കുന്ന ഒരു ചെങ്ങലയാണ് ദിക്ര് എന്ന് പറയുന്നത്. ലേ ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. അപ്പോൾ നമ്മൾ റബ്ബിനെ എന്താക്കും, ധാരാളമായിട്ട് നമ്മൾ ഓർക്കണം, ആ അള്ളാഹുവിനെ എല്ലാ സമയത്തും നമ്മൾ സ്മരിക്കണം. ഇങ്ങനെ സ്മരിക്കുന്ന ഒരാളെ, അല്ലെങ്കിൽ അള്ളാഹിനെ ഓർക്കുന്ന, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തിൽ അവന് എല്ലാ തലത്തിലുമുള്ള ഒരു ധാർമ്മിക ബോധം നിലനിർത്തിയിട്ട് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കും. പ്രപഞ്ചനാഥനായിട്ടുള്ള അള്ളാഹു നമ്മെ സ്മരിക്കുക എന്നതിനേക്കാൾ വലിയൊരു ഭാഗ്യം വേറെ എന്താണുള്ളത് അല്ലേ? നാം വിജനമായിട്ടുള്ള ഒരിടത്തിരുന്ന് അള്ളാഹുവെ സ്മരിക്കുമ്പോൾ അള്ളാഹു അവൻ്റെ മലക്കുകളുടെ സദസ്സിൽ നമ്മെക്കുറിച്ച് പരാമർശിക്കുമെന്ന് ഹദീസുകളിൽ കാണാൻ പറ്റും. അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിക്ര് ചൊല്ലുന്നവനെയും ചൊല്ലാത്തവനെയും ഒരു വലിയ സത്യത്തോട് ഉപമിക്കുന്നത് കാണാൻ പറ്റും. മസലുൽ ലദീ യദ്കുറു റബ്ബഹു വല്ലദീന ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യ് വൽ മയ്യിത്ത്. തന്റെ രക്ഷിതാവിനെ സ്മരിക്കുന്നവന്റെയും സ്മരിക്കാത്തവന്റെയും ഉപമ ജീവനുള്ളവന്റെയും മരണപ്പെട്ടവന്റെയും ഉപമ പോലെയാണ്. അപ്പൊ അള്ളാഹുവിനെ നിരന്തരം സ്മരിക്കുന്ന ഒരു വ്യക്തി അവൻ ലൈവാണ് അല്ലെ, ജീവിതത്തിൽ അവൻ എപ്പോഴും ലൈവാണ്. എന്നാൽ അള്ളാഹിനെ ഓർക്കാത്തൊരു ദേഹം അവന് ജീവച്ഛവമാണ്, ജീവനില്ലാത്ത ജീവനറ്റതാണ് എന്നുള്ളതാണ് ഈ ഹദീസ് വ്യക്തമാക്കുന്നത്. അതായത് ദിക്റില്ലാത്ത ഹൃദയം ഒരു ശവപ്പറമ്പ് പോലെയാണ് എന്നുള്ളതാണ്. അവിടെ സമാധാനമോ വെളിച്ചമോ ഉണ്ടാവില്ല. ശരീരം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും ആത്മാവ് മരവിച്ച അവസ്ഥയിലായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ റബ്ബിനെ ധാരാളമായിട്ട് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഈ ദിക്ര് എന്ന് പറയുന്നത്, ഈ സ്മരണ എന്ന് പറയുന്നത്, അള്ളാഹുവിനെയോട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ, നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകുന്ന സമയത്ത് അല്ലെ, ടെൻഷനുകൾ വർദ്ധിക്കുന്ന സമയത്ത് ഒരു മരുന്നിനേക്കാൾ വേഗത്തിൽ ഫലം ചെയ്യുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിനെ സ്മരിക്കുക എന്ന് പറയുന്നത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, നമ്മൾ കേട്ടൊരായത്താണ് സൂറത്തുർ റഅദിലെ ആയത്ത്. അപ്പോ ദിക്ര് കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ പുഷ്ടിപ്പെടുത്തുന്ന ആൾക്ക് എന്താണ്, അവൻ്റെ ഹൃദയങ്ങളിൽ സമാധാനം ഉണ്ടാവും അല്ലെ, അവൻ്റെ ഹൃദയം എന്താവും, സമാധാനത്തിലാവും. അപ്പൊ ദിക്ര് പരമാവധി നമ്മൾ എന്താക്കണം, ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട ഒന്നാണ്. ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയാണ്, മത്സ്യത്തിന് വെള്ളം എങ്ങനെയോ അതാണ് വിശ്വാസിക്ക് ഒരു ദിക്ര് എന്ന് പറയുന്നത്. വെള്ളത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ മത്സ്യത്തിന്റെ അവസ്ഥ എന്താകുമെന്ന് ചിന്തിക്കുക. ജോലി തിരക്കുകൾക്കിടയിലും നാവ് കൊണ്ട് സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലുന്നത് നമ്മുടെ മനസ്സിന് നൽകുന്ന ആശ്വാസം എന്താണ്, അത് വേറെ തന്നെയാണ്. ഒരുപാട് ദിക്റുകൾ നമുക്കറിയാം, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ഒരുപാട് ദിക്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ നമ്മുടെ തിരക്കുകൾക്കിടയിൽ ഈ ദിക്റിനുള്ള സ്ഥാനം കൊടുക്കേണ്ട പോലെ കൊടുത്തിട്ടില്ല എന്നുള്ളത് എന്താണ്, ഒരു വാസ്തവമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്, ദുനിയാവിൻ്റെയും അതുപോലെ തന്നെ ആഖിറത്തിൻ്റെയും കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും പടച്ച റബ്ബിന് ഇഷ്ടപ്പെട്ട ദിക്റിന് നമ്മൾ എന്താക്കണം, സമയം കണ്ടെത്തേണ്ടതുണ്ട്. തിരക്ക് പിടിച്ച ജീവിതമാണ് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും എന്തുണ്ട്, അതിൻ്റെതായിട്ടുള്ള തിരക്കുകളും ഒക്കെ ഉണ്ട്. പക്ഷെ ആ തിരക്കിനിടയിലും നമ്മുടെ നാവിന് കനമില്ലാത്ത ദിക്റുകളൊക്കെ നമുക്ക് എന്താക്കാം, ചൊല്ലാൻ പറ്റും. നാളെ തുലാസിൽ കനം തൂങ്ങും എന്ന് പറഞ്ഞതാണ് എന്ത്, ദിക്ർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിന് എന്താണ്, ഒരു സമാധാനം, ടെൻഷൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റും. മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ഒരു പ്രയാസങ്ങളില്ലാത്ത, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളില്ലാത്ത, ടെൻഷനില്ലാത്ത, ഡിപ്രഷനുകളൊന്നും ഇല്ലാത്ത ഒരു ജീവിതമാണ് ഇത്. ജീവിതത്തിൽ വേണമെങ്കിൽ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം, അള്ളാഹുവിലുള്ള സ്മരണ കൊണ്ട് ജീവിതത്തെ എന്താക്കണം, ധന്യമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. എന്നാലേ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം നമുക്ക് കൈവരിക്കാൻ സാധിക്കുള്ളൂ. അള്ളാഹുവിനെ നല്ല നിലയിൽ കാണാൻ എന്നാലേ നമുക്ക് കഴിയുള്ളൂ. അപ്പോൾ ദിക്റും അതുപോലെ തന്നെ ഇഖ്ലാസും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മുടെ ലക്ഷ്യം, പരലോകം എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രധാനപ്പെട്ട രണ്ട് സ്റ്റെപ്പുകളാണ് ഇഖ്ലാസും ദിക്റും. അപ്പൊ ഇത് മനസ്സറിഞ്ഞ് നമ്മൾ എന്താക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. എന്നാലേ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ആ ലക്ഷ്യം കൈവരിക്കാൻ ഉതകുന്ന കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസം ഉണ്ടാവുള്ളൂ അല്ലെ. ഇഖ്ലാസും അതുപോലെ ദിക്കുറും. ആദ്യത്തെ ഊന്നിപ്പറഞ്ഞ ഇഖ്ലാസ് അത് നമ്മൾ ഒന്നും കൂടെ മനസ്സിലാക്കേണ്ട വിഷയമാണ്, അത്രയും പ്രധാനപ്പെട്ട വിഷയമാണ്. പലപ്പോഴും ആളുകളുടെ കയ്യടി നേടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ ആലോചിക്കേണ്ടത് ഇത് റബ്ബിൻ്റെ അടുത്ത് നിന്ന് എനിക്കതിനുള്ള പ്രതിഫലം ലഭിക്കുമോ എന്നുള്ളതാണ്. ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ ആളുകളുടെ അടുത്ത് നിന്ന് എന്താക്കും, കയ്യടി നമുക്ക് നല്ല രീതിയിൽ ലഭിക്കും. പക്ഷേ അതിലുപരി പടച്ച റബ്ബിൻ്റെ അടുത്തുള്ള പ്രതിഫലമാണ് നമുക്ക് വേണ്ടത് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അപ്പം അങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ, ഇഖ്ലാസും ദിക്കറും, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതോടുകൂടി, അത് പ്രവർത്തി പദത്തിലേക്ക് കൊണ്ടുവരുന്നതോടുകൂടിയിട്ട് യഥാർത്ഥമായിട്ടുള്ള നമ്മളെ യാഥാർത്ഥ്യമായിട്ടുള്ള അല്ലെങ്കിൽ വരാനിരിക്കുന്ന പരലോകവും അതുപോലെയുള്ള സംഗതികളും ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹ് ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. ജീവിതം ക്രമീകരിക്കുവാൻ ആറു വഴികൾ. ആദ്യ ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് അനൂസ് മഞ്ചേരി.
4: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
2: ഇത് ഈ ഒരു നീക്കം എപ്പോഴും സെലക്റ്റീവാണ് എന്നതാണ് നമ്മൾ അടിവരയുടെ ഒരു പോയിന്റ്. എന്താണ് പ്രതികരിക്കാനുള്ളത്?
3: അപ്പം ഇതിനകത്ത് ഈ ബുൾഡോസർ രാജിനെ കുറിച്ച് ഇന്ത്യയിൽ ഒരു NGO പഠനം നടത്തി കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് സെഷനുകളിൽ പങ്കെടുത്തിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെ കഴിഞ്ഞ CH ചെയർ സംഘടിപ്പിച്ച ഒരു രണ്ട് ദിവസം സെമിനാറിന് അതിലൊരു സെഷൻ ഇതുമായി വന്നോട്ട്. ഇന്ത്യയിലെ ബുൾഡോസർ രാജ് മൈൽസ് ടു സ്മൈൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു NGOയുടെ പേര്. അപ്പോൾ ഒരു ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ചിരിക്കാൻ കുട്ടികളെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. ആസിഫ് മുജിത്തബ എന്ന UP സ്വദേശി തന്നെയാണ്. ഈ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലിപ്പോൾ ഈ BJP ഗവൺമെൻറ് വന്നതിന് ശേഷം നടന്നിട്ടുള്ള ഈ ബുൾഡോസർ രാജ് നേരിട്ടും അല്ലാതെയും ബാധിച്ചിട്ടുള്ളത് ഏതാണ്ട് 1.5 മില്യൺ മുസ്ലിം ജനവിഭാഗത്തെയാണെന്നുള്ളതാണ്. നമുക്ക് അത്ഭുതം, നമ്മൾ വിചാരിക്കുന്നത് വളരെ കുറഞ്ഞാണ്. 15 ലക്ഷത്തോളം കുടുംബങ്ങളെ ഇത് അനാഥമാക്കുകയോ അവരുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോവുകയോ. നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ സിമ്പിൾ ലോജിക്കാണിത്. ഏതൊരു ഭരണകൂടത്തിനും അറിയാം, നമ്മൾ ഇന്ത്യ രാജ്യത്ത് അനധികൃത നിർമ്മാണം ഇല്ലയെന്ന് നമ്മളാരും പറയുന്നു. അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് വന്നതിന് ശേഷം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് പെടുന്നതും പെടാത്തതും വരും. ഇപ്പോൾ റോഡിൻ്റെ വീതി നിശ്ചയിക്കുമ്പോൾ അതിനകത്ത് പെടുന്നതും പെടാത്തതും വരും. ഇതിനാണല്ലോ ഇപ്പോൾ ഇല്ലീഗലൈസേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലീഗൽ പാർട്ടിൽ നിന്ന് പുറത്തു പോയതെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് ഏതൊരു ഈ രംഗത്തുള്ള ആൾക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇതിനെയാണ് ഇവർ ഒട്ടും, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു പല കണക്കുകളും നമുക്ക് അത്ഭുതം തോന്നും. കാരണം 1947 ഇന്ത്യ സ്വാതന്ത്ര്യമാവുന്നത്. അതിനും എത്രയോ മുമ്പ് നിർമ്മിച്ച കെട്ടിടങ്ങൾ, അതിനു മുമ്പുള്ള ടൗണുകൾ, അതിനു മുമ്പുള്ള വില്ലകൾ, അതിനു മുമ്പ് നിലനിന്നിരുന്ന, അപ്പോൾ ആ വില്ലകളിൽ തന്നെ പിന്നെ ആളുകൾ സ്വാഭാവികമായി അവരുടെ ആ സ്ഥലം വീണ്ടും അതിന് കെട്ടിപ്പോക്കുമല്ലോ. അപ്പോൾ അതിനെയാണ് പിന്നീട് 1980s ഒക്കെ വരുന്ന ഈ പഞ്ചായത്ത് രാജിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലുള്ള പഞ്ചായത്തുകൾ നോട്ടീസ് കൊടുക്കുന്നത്. ഞങ്ങളത് ശരി, അവർക്ക് നോട്ടീസ് കൊടുക്കാനുള്ള അവരുടെ അധികാരം ഉപയോഗിക്കുമ്പോൾ ഈ റെഗുലൈസേഷൻ എന്നുള്ളത് അവിടെയാണ് സെലക്റ്റീവ്നെസ് വരുന്നത്. ഈ ഒരു ചില ആളുകളോട് ചില സമീപനം. ഇപ്പോൾ ജഹാംഗീർപുരി നമ്മൾ ഈ അടുത്ത കാലത്ത് ഡൽഹിയിൽ കണ്ട ഒരു കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രമാണ്. അല്ലെങ്കിൽ അവിടെ ഈ ബുൾഡോസർ രാജാണ് വലിയൊരു പ്രശ്നത്തിലേക്ക് ഒരു വലിയ തീരുവന്ന്. നമ്മളുടെ ET മുഹമ്മദ് ബഷീർ സാഹിബൊക്കെ അടക്കം അവിടെ നേരിട്ട് പോയി നിർത്തിവെപ്പിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരു വശത്ത് കടകളും വീടുകളും ഒക്കെ പൊളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ പൊളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ആരാധനാലയം റോഡിലേക്ക് തള്ളി നിൽക്കുന്ന എത്തുമ്പോൾ ഈ ബുൾഡോസർ അറിയാതെ അവിടെ നിൽക്കുകയാണ്. ഈ ഡ്രൈവർക്ക് ഇൻറ്റിമേഷൻ കിട്ടുന്നില്ല. ഡ്രൈവർ അടക്കം ഇതിൽ എന്താണ്, ഇതിൽ വളരെ ട്രെയിൻഡാണെന്ന് ഇന്ത്യൻ സമൂഹം. അത് ഒരു ഒരു ബുൾഡോസറിൻ്റെ ഡ്രൈവറായിരുന്നാലും ശരി, ഇനി അതല്ല ഇനി നേതൃത്വം കൊടുക്കുന്ന ഇത്തരം ഡെവലപ്മെൻറ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരായിരുന്നാലും ശരി, അതിന് മുകളിലുള്ള ആളുകളായിരുന്നാലും, ഈ ഒരു ട്രെയിനിങ് ആണ് ഇന്ത്യയിൽ കഴിഞ്ഞ 100 വർഷം കൊണ്ട് RSS നടത്തിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനകത്ത് ഇപ്പോൾ രാജസ്ഥാനിലുള്ള വളരെ സങ്കടകരമായൊരു കാര്യം അദ്ദേഹത്തിൻ്റെ ഈ റിപ്പോർട്ടിൽ അദ്ദേഹം പറയുന്നുണ്ട്. അവരൊരു വീട്ടിൽ ചെല്ലുമ്പോൾ പിന്നെ ആ വീട്ടിൽ തലേ ദിവസം ഒരു വിവാഹം നടന്ന വീടാണ്. അപ്പോൾ പുതുമണവാളനും മണവാട്ടിയും ഈ ഇല്ലീഗലൈസേഷൻ്റെ പേരിൽ അന്ന് രാത്രി ആദ്യ രാത്രിയിൽ ഈ ചെറുപ്പക്കാരനെ പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്നു. പിറ്റേ ദിവസം അവിടെ ബുൾഡോസർ വന്ന് അവരുടെ വീട് തകർക്കുകയാണ്. അപ്പോൾ ഈ പെൺകുട്ടി രാജസ്ഥാനിൽ സ്വാഭാവികമായ വേഷം ഇതും പിന്നെ അവരുടെ മുഖം അടക്കം മൂടുന്ന ഒന്നിച്ചുള്ളൊരു മുണ്ടിട്ടുകൊണ്ട് കല്യാണ വേഷത്തിൽ തന്നെയാണ് ഈ കുട്ടി ഇരിക്കുന്നതെന്ന് പറഞ്ഞു. മൈലാഞ്ചി ചുവപ്പ് മായാത്ത കൈകൾ കൊണ്ട് അവൾ ഒപ്പിടുന്ന ഒരു കാര്യമൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇവരുടെ പരാതിയിൽ തൻ്റെ പ്രിയതമനെ ശരിക്കും കണ്ടിട്ട് പോലും ഇല്ലാത്ത പ്രിയതമനെ തലേ ദിവസം തന്നെ പോലീസ് പിടിച്ചു കൊണ്ടുപോവുകയും പ്രതീക്ഷയായി നിൽക്കുന്ന വീട് തകർക്കപ്പെടുകയും, ഇങ്ങനെ ഇന്ത്യയിലുടനീളം 100 കണക്കിന് ആളുകളാണ് ഈ ഒരു തെറ്റായ നടപടിയുടെ, ഒരു സമൂഹത്തിന് നേരെ മാത്രം വിദ്വേഷത്തിൻ്റെ ചുവ കാണിച്ചുകൊണ്ട് നടത്തുന്ന നടപടിയിൽ വലിയ അളവിൽ. ഇത് ഇനിയും ഇന്ത്യ രാജ്യത്ത് ഉയർന്നു കേൾക്കപ്പെട്ടിട്ടില്ല. ഒരുപാട് തവണ ഇപ്പോൾ സുപ്രീം കോടതിയൊക്കെ ഈ കാര്യത്തിൽ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിനൊരു ഒരു അന്ത്യം, നമ്മൾ ഈ ചർച്ചയിൽ അതാണ് തുടരുന്നതാണ്, ഇത് അന്ത്യം കുറിക്കാതെ ഇപ്പോൾ വന്നിട്ടുള്ളത്, ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞതുപോലെ ഈ രാംപൂരിലെ മുഹമ്മദ് അലി ജവഹർ യൂണിവേഴ്സിറ്റി, നേരത്തെ ഞങ്ങൾ പറഞ്ഞ രണ്ട് യൂണിവേഴ്സിറ്റിയിലും ഞാൻ പോയിട്ടുണ്ട്, ഇപ്പോൾ അലിഗഡിൽ നമ്മളെല്ലാവരും പോയിട്ടുണ്ട്. ഈ പിന്നെ ഖ്വാജ മൊയിനുദ്ദീൻ ദിസ്തിയുടെ പേരിലൊരു ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി, ഇഫ്ലു യൂണിവേഴ്സിറ്റിയുടെ ഒരു ഓഫ് സെൻറ്റർ എന്നുള്ളവർക്ക് വളരെ ചെറിയ സ്ഥലത്താണതുള്ളത്. അവിടെ പോയപ്പോഴുള്ള ഒരു അവിടെ മുഴുവൻ മുസ്ലിങ്ങളാണ് ആ യൂണിവേഴ്സിറ്റി, കാരണം അറബിക് ലാംഗ്വേജും ഉറുദു ലാംഗ്വേജാണ് അതിൽ കൂടുതൽ, ഉറുദുവാണ് ബേസ്. പിന്നെ പക്ഷേ ഞങ്ങളവിടെ ചെന്നപ്പോൾ ഞങ്ങളൊരു ലോഹർ നിസ്കാരം, ഞാനൊരു അനുഭവം, ലോഹർ നിസ്കാരത്തിൻ്റെ സമയത്താണ് ഞങ്ങൾ അവിടെ എത്തുന്നത്, ആ ഡിപ്പാർട്ട്മെൻറ്റിൽ, അറബിക് ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ ഉത്തരേന്ത്യയിലെ അത്തരം ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ സ്വാഭാവികമായും നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടാവും, അല്ലെങ്കിൽ അവർ റൂമിൽ അവർ നിസ്കരിക്കണം, അതെല്ലാം ഉണ്ടാവും. അവിടുത്തെ എച്ച് ഒ ഡി എങ്ങോട്ട് പറഞ്ഞു നമുക്ക് നിസ്കരിക്കാൻ അപ്പുറത്ത് പള്ളിയിൽ പോവാം. അപ്പോൾ ഞങ്ങളും പിന്നെ അദ്ദേഹം പോകുന്ന വഴിക്ക് പറഞ്ഞു, കുറച്ച് കാലമായിട്ട് ഞങ്ങൾ പള്ളി എന്ന് പറഞ്ഞാൽ നമുക്ക് 2 കിലോമീറ്ററോളം അപ്പുറം പോകേണ്ട ഒരു ക്യാമ്പസിൻ്റെ പുറത്താണ് പള്ളിയുള്ളത്. ക്യാമ്പസിൻ്റെ ഉള്ളിൽ അവർക്ക് എല്ലാ സൗകര്യങ്ങളും അനുവദിക്കപ്പെട്ടിരുന്നു. അതാ ലുലു മാളുമായി ബന്ധപ്പെട്ടുണ്ടായ ഇഷ്യൂ ഉണ്ടായതിന് ശേഷം ഇത്തരം വളരെ അവരൊക്കെ അനുഭവിച്ചിരുന്ന ഒരുപാട് വൈയക്തികമായ സ്വാതന്ത്ര്യങ്ങൾക്ക് തടസ്സം തരാൻ, അവരുടെ സ്വകാര്യമായ സ്ഥലത്ത് പോലും, അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്ന സ്ഥലത്ത് പോലും അവരതിൽ നിന്ന് സ്വയം പിൻവാങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ഇന്ത്യയിലുടനീളം ഇങ്ങനെ വ്യക്തികളെ, അതേപോലെ തന്നെ ഈ അലങ്കാൻ്റെ വിഷയം നമുക്ക് അറിയാം. സാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളാരും അദ്ദേഹത്തെ ഒരു വലിയ ഒരു മുസ്ലിം നേതാവായി പോലും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കുന്നു, പക്ഷേ ഒരു പൊളിറ്റിക്കൽ മാനാണ് അദ്ദേഹം. അതായത് എടാ ആരാടാന്ന് ചോദിച്ചാൽ ഞാനാടാന്ന് പറഞ്ഞ് നിൽക്കുന്ന, അതെനിക്ക് വന്നത് ഞാൻ യു പി രാഷ്ട്രീയം സാറ് വായിച്ചിട്ടുണ്ടാവും, നെഹ്റുവിൻ്റെ കാലം മുതൽ അവിടെ മുസ്ലിങ്ങൾ അങ്ങനെ തന്നെ നിന്ന് പോന്നിട്ടുള്ളത്. അങ്ങനെ അത് പാകിസ്ഥാൻ വിഭജനവുമായി ബന്ധപ്പെട്ടുണ്ടായ ചരിത്രപരമായ കാരണങ്ങളാൽ അങ്ങനെ, അതുകൊണ്ടാണ് ഈ കഫീൽ ഖാൻ്റെ വിഷയമൊക്കെ അങ്ങനെ വരുന്നത്. അവരൊക്കെ ഭരണകൂടത്തോട് വളരെ സ്ട്രൈറ്റ് ആൻഡ് ഫോർവേഡായി പൊരുതി നിന്നിട്ട് തന്നെയാണ് മുസ്ലിങ്ങൾ അവിടെ എക്സിസ്റ്റ് ചെയ്ത് പോന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഉള്ള ആളുകൾക്കെങ്കിലും അവിടെ ആ നിലക്ക് നിന്ന് പോകാൻ സാധിച്ചത്. ആ ഇനിയും അവരിപ്പോൾ അർഷദ് മദനി അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയുടെ വിഷയത്തിലടക്കം ശക്തമായ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അതവരുടെ ഒരു, നമ്മൾ കേരളത്തിൽ കാണുന്ന പോലല്ല, കേരളത്തിൽ കാണുന്ന പോലുള്ള ഒരു ചർച്ച കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഡിസ്കഷൻ കൊണ്ടോ ഒന്നും നടപ്പിലാവാത്ത കാര്യങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അവരൊരു ആ മുസ്ലിം സമൂഹത്തെയോ അല്ലെങ്കിൽ ന്യൂനപക്ഷ സമൂഹത്തെ ജാഗ്രതപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി അവർ ചെയ്യുന്നതാണെന്നാണ് അവർ ചരിത്രം പഠിക്കുമ്പോൾ തോന്നുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ ശക്തമായി തന്നെ നമ്മൾ ഈ ഭരണകൂടം ചെയ്യുന്ന ഈ ഒരു തിന്മയെ, അതായത് അധികാരത്തിൻ്റെ മുഷ്ക് ഉപയോഗിച്ച് ഏറ്റവും സാധാരണക്കാരും സാമ്പത്തിക ബലമുള്ള ആളുകളും, ഇപ്പോൾ ഉത്തർപ്രദേശിൽ തന്നെ ഒരു വലിയ കല്യാണം നടക്കുന്ന മന്ദിരം മുസ്ലിങ്ങൾ, മുസ്ലിം ജനനേതാവിൻ്റെ മന്ദിരം പൊളിച്ചു മാറ്റുന്ന സാഹചര്യം ഉണ്ടായി, പള്ളികൾ നിരന്തരമായി, മസ്ജിദുകൾ എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള മസ്ജിദുകൾ ആളുകൾ കണ്ണീരണിഞ്ഞ് നോക്കി നിൽക്കുന്ന, ആളുകളെ മാക്സിമം പ്രകോപിപ്പിച്ച് അവരെ തീവ്രതയിലേക്കോ അവരെ ഗവൺമെൻറ്റിനെതിരെ തിരിയുന്ന സാഹചര്യത്തിലേക്കോ കൊണ്ടുപോകാൻ ഒരു ഗവൺമെൻറ് എന്തിനാണ് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് ഇന്ത്യ രാജ്യം പലപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ ഒരു വലിയ പിന്നെ ഈ ഈ പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും, ഈ കലാപങ്ങൾ ഉണ്ടാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഫാസിസ്റ്റ് നടത്തുന്നതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണമായിട്ടാണ് ഈ ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ടുള്ള, ബുൾഡോസറിൻ്റെ വലിയ ആനത്തുമ്പികൾ, ആനക്കൈകൾ സാധാരണക്കാരൻ്റെ ദേഹത്തേക്ക് ആഞ്ഞുപതിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.
4: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയോക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
1: Peace Radio. Tune to reality.

വളരെ പ്രായം ചെന്നൊരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ സമയത്തുമ്പോ മക്കളെ അടുത്ത് വിളിച്ച് മക്കളോട് പറഞ്ഞു, മക്കളെ, ഞാൻ മരിക്കുകയാണ്. എന്റെ ശേഷം നിങ്ങൾക്ക് ജീവിക്കാനുള്ള സമ്പാദ്യം ഞാൻ എന്റെ കട്ടിലിന്റെ ചോട്ടിൽ വളരെ ഭംഗിയായൊരു പെട്ടിയിൽ

ആവൂല. അവൻ വിചാരിക്കുക അവന്റെ നിസ്കാരം സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ്. ഇഖ്ലാസിന്റെ കുറവാണോ? അല്ല. ലഅല്ലഹു യുതിമ്മു റുകൂഅ വലാ യുതിമ്മു സുജൂദ. ചിലപ്പോൾ റുക്കൂഴും സുജൂദും ഒന്നും പൂർത്തിയാക്കാതെ ചെയ്യും, അഥവാ അതിന്റെ രൂപത്തിലുള്ള പ്രശ്നമാണ്. പീസ് റേഡിയോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമസ്കാരം, പ്രവാചകന്റെ നോമ്പ്, അങ്ങനെ കർമ്മശാസ്ത്ര രംഗത്തെ ഒരുപാട് വിഷയങ്ങൾ, വളരെ ആഴമുള്ള പഠനങ്ങൾ അതിന്റെ ലൈഫ് കോഴ്സ് വഴി സമൂഹത്തിലേക്ക് കൊടുത്തു. ആയിരക്കണക്കിന് മനുഷ്യർ പഠിച്ചു, ഇപ്പോഴും ആയിരങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഹജ്ജ്, ഉംറ, സുന്നത്ത് നമസ്കാരം തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ. വൈജ്ഞാനിക രംഗത്തെ ഈ വലിയ സേവനങ്ങളും സംഭാവനകളും മുന്നോട്ടു പോകണം. അതിന് നമ്മുടെ എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണയും വേണം, പ്രത്യേകിച്ച് സാമ്പത്തിക സഹായം വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോയുടെ ഈ ഒരു ഇതുപോലത്തെ പ്രൊജക്ടുകൾക്ക് ഉപകരിക്കും വിധം സംഭാവനകൾ ചെയ്യണമെന്ന് പ്രത്യേകം എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. അത് എത്ര ചെറിയ തുകയാണെങ്കിലും വളരെ സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കും. പീസ് റേഡിയോ ആപ്പ് തുറന്നാൽ ഡൊണേറ്റ് എന്നുള്ള ബട്ടൺ കിട്ടും, അതിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് റെസിപ്റ്റ് അടക്കം പ്രിന്റ് ചെയ്തെടുക്കാവുന്ന രീതിയിൽ ഇപ്പോൾ നമ്മുടെ ഓപ്ഷൻ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നൽകുന്ന തുകയുടെ കനമല്ല, കൽബിലെ അതിന് കൊടുക്കുന്ന ഇടമാണ് യഥാർത്ഥത്തിൽ പീസ് റേഡിയോ വിലമതിക്കുന്നത് എന്നതുകൂടി ഈ സന്ദർഭത്തിൽ തീർച്ചയായും ഞാൻ പറയും.

തോൽക്കും. അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലി ചോര ചൊരിഞ്ഞു എല്ലും മുള്ളഞ്ഞെരിഞ്ഞു മാറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലി ചോര.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് ചുവരെഴുത്ത്. ഇസ്ലാമിക ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടമാണ് ചുവരെഴുത്ത് എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തസാക്ഷിത്വം നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേരുന്നത് ബഹുമാനിയനായ അബ്ദുൽ ജബ്ബാർ മദീനി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി ഖുർറുൽ മയാമീൻ വഅലാ അസ്വാജിഹി ഉമ്മഹാത്തുൽ മുഅ്മിനീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ബഹുമാന്യരെ, സ്നേഹാദരണീയരായ ശ്രോതാക്കളെ, ചുവരെഴുത്തെന്ന ഈ പരിപാടിയിൽ ഇന്നത്തെ നമ്മുടെ വിഷയം ഉസ്മാൻ റളിയല്ലാഹു തആലാനുവിൻ്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് ഏതാനും വിഷയങ്ങൾ.

0: ആണ്. ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹുവിനെ തീവ്രവാദികൾ ഈജിപ്തിൽ നിന്നും ഇറാഖിൽ നിന്നും യമനിൽ നിന്നും മറ്റും കടന്നു വന്ന് മദീനയെ ലക്ഷ്യമാക്കി പിന്നീടവർ മദീനയിൽ ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വീട് വളഞ്ഞ് വധിക്കുകയുണ്ടായ ചരിത്രം. ഇബ്നു സബ എന്ന അല്ലെങ്കിൽ ഇബ്നു സൗദ എന്ന അബ്ദുള്ള ഇബ്നു സബയിൻ്റെ ദുഷ്ടചിന്തയും വിഷം ചീറ്റുന്ന ആശയങ്ങളും ഇസ്ലാമിക നാടുകളിൽ പ്രചരിക്കപ്പെടുകയും ഇസ്ലാമിൻ്റെ മേൽക്കുപ്പായമിട്ട് കടന്നു വന്ന കപടന്മാർ അത് ഏറ്റുപിടിക്കുകയും അതിനാൽ സ്വാധീനിക്കപ്പെടുകയും അങ്ങനെ ഖലീഫക്കെതിരിൽ പലവിധ ദുരാരോപണങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടത് മുഖവിലക്കെടുത്തി ഇത്തരം പ്രതിവിപ്ലവകാരികൾ ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹുവിനെ വധിക്കുകയുണ്ടായി. ഇവിടെ ചില സംശയങ്ങൾ. നമുക്കറിയാം, ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹുവിനെ വധിച്ചവർ ക്രൂരന്മാരും അവർ കടുത്ത പാതകമാണ് ചെയ്തിട്ടുള്ളത് എന്നും നിസ്തർക്കമായ വിഷയമാണ്. മുഹമ്മദ് ഇബ്നു സിരീൻ റഹ്മത്തുള്ളാഹി അലൈഹി കഅബ തവാഫ് ചെയ്യുന്ന വേളയിൽ ഒരു വ്യക്തി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി മാപ്പിരക്കുന്ന സങ്കടപ്പെടുന്ന ഒരു രംഗം വിശദീകരിക്കുന്നുണ്ട്. അയാളുടെ വലങ്കൈ ഒരു മരക്കഷ്ണം കണക്കെ വിറങ്ങലിച്ച് മടക്കാനും ചുരുട്ടാനും കഴിയാതെ മാറ്റപ്പെട്ടിട്ടുണ്ട്. അയാൾ പറയുന്നത്, അള്ളാഹുവേ, നീ എന്നോട് പൊറുക്കണം, എനിക്കറിയാം ഞാൻ ചെയ്ത തെറ്റിനാൽ നീ എനിക്ക് പൊറുക്കുകയില്ല എന്ന്. അപ്പോൾ അയാളോട് മുഹമ്മദ് ബിൻ സിരീൻ ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? അപ്പോൾ അയാൾ പറയുകയാണ്, ഉസ്മാനെ വധിക്കുവാൻ പോയവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ഞാൻ ഉസ്മാൻ്റെ മുഖത്തടിക്കണം എന്ന് നേർച്ച നേർന്നിരുന്നു. ജീവിച്ചിരിക്കുമ്പോൾ ഉസ്മാൻ്റെ മുഖത്തടിക്കാൻ എനിക്ക് അവസരം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടതിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ജനാസ കാണാനും നമസ്കരിക്കാനും എന്ന വ്യാജേന ഞാൻ ആ വീട്ടിൽ കിടന്ന് ഷഹീദായി കിടക്കുന്ന ഉസ്മാൻ്റെ മുഖത്തടിച്ച് എന്നെ നേർച്ച വീട്ടുകയുണ്ടായി. അതിൽ പിന്നെ എൻ്റെ കൈ മരക്കഷ്ണം കണക്കെ വിറങ്ങലിച്ചു പോയി. ഞാൻ അള്ളാഹുവിൻ്റെ ശാപത്തിന് ഇരയായി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്ന് അയാൾ പ്രതികരിക്കുകയുണ്ടായി എന്നാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു അൻഹുവിനെതിരിൽ മനസ്സിൽ വിദ്വേഷം കുത്തി നിറച്ച്, പക കുത്തി നിറച്ച്, ഈ രീതിയിൽ ഒരു വിഭാഗം ആളുകൾ വിശുദ്ധ മദീനയിൽ താവളമടിക്കുകയുണ്ടായി. അവരുടെ ആ ഹീന കൃത്യം ഉസ്മാനെ സമ്മാനിച്ചത് രക്തസാക്ഷിത്വമാണ്. നോമ്പുകാരനായിരിക്കെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവനായിരിക്കെ ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹുവിനെ ആ ഹീനന്മാർ തങ്ങളുടെ കയ്യിലെ ആയുധങ്ങൾ കൊണ്ട് വധിക്കുകയാണ് ചെയ്തത്. ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു അവരോട് പലവിധ ഉപദേശ നിർദ്ദേശങ്ങളും നൽകിയെങ്കിലും അതെല്ലാം ആ തീവ്രവാദികളുടെ പ്രതിവിപ്ലവകാരികളുടെ മനസ്സിൽ തട്ടാതെ സ്വാധീനിക്കാതെ വിഫലമാവുകയാണ് ഉണ്ടായത്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈ ആളുകളോട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നടത്തിയ പ്രസംഗം. ഉദക്കിറുക്കും ബില്ലാ ഹൽ തഅലമൂന അന്ന ഹിറ ഇൻ ഫദ്ദ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉസ്ബുത് ഹിറ ഫലൈസ അലൈക ഇല്ലാ നബിയുൻ ഔ സിദ്ദീഖുൻ ഔ ഷഹീദ്. അല്ലാഹുവാണെ, ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾക്കറിയുമോ ജബലു ഹിറ ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അതിന് മുകളിലായിരിക്കെ വിറപ്പൂണ്ട സന്ദർഭം. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഹിറയോട് പറഞ്ഞില്ലേ, ഹിറ നീ അടങ്ങൂ, നിൻ്റെ മേൽ ഇപ്പോൾ ഒരു നബിയും ഒരു സിദ്ദീഖും ഒരു ഷഹീദുമാണ് ഉള്ളതെന്ന്. അന്ന് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഹിറയുടെ മുകളിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ ദുന്നൂറൈനിയുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാനെ വിശേഷിപ്പിച്ചത് ഷഹീദ് എന്നാണ്. അതേപോലെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവരോട് പറയുന്നുണ്ട്, ഉദക്കിറുക്കും ബില്ലാ ഹൽ തഅലമൂന അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖാല ഫീ ജൈശിൽ ഉസ്ര മൻ യുൻഫിഖു നഫഖത്തൻ മുതഖബ്ബല. സ്വീകാര്യമായ ഒരു ചെലവ് ആരാണ് ചെലവഴിക്കുക, ദാനം ആരാണ് നിർവഹിക്കുക? വന്നാസു മുജ്ഹദൂന മുഅസറൂൻ ഫജഹസ്തു ദാലികൽ ജൈഷ്. ജനങ്ങൾ അന്നാളിൽ വളരെ ക്ലേശത്തിലും ഞെരുക്കത്തിലുമായിരുന്നു, ഞാനാണ് അന്ന് ആ സൈന്യത്തെ ഒരുക്കിയത്. അപ്പോഴും അവർ അതെ എന്ന് പറഞ്ഞു. പിന്നെയും ഉമർ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവരെ ഉണർത്തി, ഉദക്കിറുക്കും ബില്ലാ ഹൽ തഅലമൂന അന്ന ബിറ റൂമ ലം യകുൻ യശ്റബു മിൻഹ അഹദുൻ ഇല്ലാ ബിസമൻ ഫബ്തഅതുഹ ഫജഅൽതുഹ ലിൽ ഗനി വൽ ഫഖീർ വബ്നിസ് സബീൽ. അള്ളാഹുവാണെ, നിങ്ങൾ ഓർക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വന്നതിൽ പിന്നെ മുസ്ലിമീങ്ങൾക്ക് കുടിവെള്ളത്തിന് റൂമാ കിണർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അന്ന് കാശ് കൊടുത്തായിരുന്നു അതിൽ നിന്ന് വെള്ളം ആളുകൾ കുടിച്ചിരുന്നത്. മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, മുസ്ലിമീങ്ങളിലെ ധനികരും ദരിദ്രരും വഴിപോക്കരും എല്ലാം പാനം ചെയ്യുന്നതിന് വേണ്ടി റൂമാ കിണർ ഞാൻ വിലക്ക് വാങ്ങി, അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ സമർപ്പിച്ചു. അത് നിങ്ങൾക്കറിയില്ലേ, ഇങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ചെയ്ത സേവനങ്ങളൊക്കെ എണ്ണുന്നുണ്ട്. മസ്ജിദ് നബവി നമസ്കരിക്കുവാൻ ഇടം മതിയാകാതെ നമസ്കാരം കൊണ്ട് ഇടുങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അടുത്തുള്ള സ്ഥലം ചൂണ്ടി ഈ സ്ഥലം ആര് വിലക്ക് വാങ്ങി മസ്ജിദ് നബവി വികസിപ്പിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു അത് വിലക്ക് വാങ്ങിയിട്ട് മസ്ജിദ് നബവി വലിപ്പം കൂട്ടിയത്. അതൊക്കെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവരോട് എണ്ണുന്നുണ്ട്, ഈ പ്രതിവിപ്ലവകാരികളോട്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ആ മസ്ജിദ് നബവിയിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി രണ്ട് റക്അത്ത് നമസ്കരിക്കുവാൻ ഇപ്പോൾ നിങ്ങൾ എന്നെ തടയുകയാണോ? പക്ഷേ ഈ ഉപദേശ നിർദ്ദേശങ്ങളൊന്നും ഏതൊരു മനുഷ്യൻ്റെയും മനസ്സലിയിക്കുന്ന ഇത്തരം ചോദ്യങ്ങളൊന്നും അതൊക്കെ റാൻമൂളികളായി സമ്മതിച്ചിട്ട് ഈ പ്രതിവിപ്ലവകാരികൾ അവരുടെ മനസ്സലിയാതെ അവർ അദ്ദേഹത്തിനെതിരിൽ നിലയുറപ്പിക്കുകയാണ് ചെയ്തത്. അവർ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹുവിനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി വധിക്കുകയുണ്ടായി. ഇവിടെ ഒരു ചോദ്യം, ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു എന്തുകൊണ്ടാണ് തന്നെ പ്രതിരോധിക്കാതിരുന്നത്? അദ്ദേഹത്തിന് ആയുധമെടുത്ത് അവരോട് പോരാടാമായിരുന്നു, എന്തുകൊണ്ട് അദ്ദേഹം പോരാടിയില്ല? അതേപോലെ സഹാബികൾ മദീനയിൽ ഉണ്ടായിരുന്നു, അവർ എന്തുകൊണ്ട് ഉസ്മാനിന് വേണ്ടി ഈ പ്രതിവിപ്ലവകാരികളോട് പോരാടിയില്ല? ഇത് രണ്ടും പ്രസക്തമായ ചോദ്യം. ഒന്ന്, അദ്ദേഹം ഈ തീവ്രവാദികളോട് പോരാടാതിരിക്കുവാനുള്ള കാരണം ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വസീയത്താണ്. അതെന്താണ്? തിരുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ചിരുന്ന നാളിൽ തന്നെ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, യാ ഉസ്മാൻ ഇന്നല്ലാഹ മുഖമ്മീസുക ഖമീസൻ ഫൈൻ അറാദക്കൽ മുനാഫിഖൂന അൻ അലാ അൻ തഖ്ലഅഹു ഫലാ തഖ്ലഅഹു ലഹും. ഉസ്മാൻ, അള്ളാഹു നിങ്ങൾക്കൊരു വസ്ത്രം ഖമീസ് ധരിപ്പിക്കും, കപട വിശ്വാസികൾ നിങ്ങൾ അത് അവർക്ക് ഊരിക്കൊടുക്കുവാൻ ഉദ്ദേശിച്ചു വന്നാൽ ഫലാ തഖ്ലഉഹു ലഹും, അതൊരിക്കലും നിങ്ങൾ അവർക്ക് ഊരിക്കൊടുക്കരുത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞാണ്. കപട വിശ്വാസികൾ അദ്ദേഹത്തിന് അള്ളാഹു ധരിപ്പിക്കുന്ന ഖമീസ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖിലാഫത്താണ്, അത് നിങ്ങൾ രാജിവെക്കണം, അതിൽ നിങ്ങൾ ഒഴിവാകണമെന്ന് ആവശ്യപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊരിക്കലും ഊരിക്കൊടുക്കരുത്. അവർ പറഞ്ഞനുസരിച്ച് നിങ്ങൾ രാജിവെക്കരുത്, അതേപോലെ തന്നെ ഖിലാഫത്ത് ഒഴിഞ്ഞു കൊടുക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വസിയത്ത് ചെയ്തിട്ടുണ്ട് ആരോട്? ഉസ്മാനോട്. അതുകൊണ്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു തീവ്രവാദികൾ വന്ന് പലവിധ ന്യായങ്ങൾ പറഞ്ഞ്, ദുർബലമായ ബാലിശമായ ന്യായങ്ങൾ പറഞ്ഞ് അദ്ദേഹം ഖിലാഫത്ത് ഒഴിയണം എന്ന് പറഞ്ഞപ്പോൾ ഒഴിയാതിരുന്നത്. അവരുടെ പ്രചരണങ്ങൾ പ്രചണ്ഡമായി പല വിഷയങ്ങളിലും, മുമ്പൊരു പംക്തിയിൽ പരിപാടിയിൽ അതിൽ ചിലത് നമ്മളിവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ബദറിൽ പങ്കെടുത്തിട്ടില്ല ഉസ്മാൻ, ബദറിൽ പങ്കെടുത്തില്ല എന്നുള്ളത് ശരിയാണ്, അത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചതനുസരിച്ചാണ്. കാരണം റുഖൈയ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പുത്രി, ഉസ്മാൻ്റെ ഭാര്യയായിരുന്നു. അവർ രോഗിയാണ്, ആ രോഗത്തിൽ അവർ മരണപ്പെട്ടു. അവരുടെ രോഗ ശുശ്രൂഷയ്ക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ശേഷിപ്പിച്ചതാണ് ഉസ്മാനെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ബദർ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ മദീനയിലേക്ക് എത്തുന്ന ആ സമയത്ത് ഞങ്ങൾ റുഖൈയ റളിയല്ലാഹു തആല അൻഹ മരണപ്പെട്ടിട്ട് അവരെ മറമാടി ബഖീ ഖർഖദിൽ നിന്ന്, ബഖീ ഖബ്രിസ്ഥാനിൽ നിന്ന് തിരിക്കുകയാണ് എന്ന് സഹാബികൾ പറയുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം രോഗഗ്രസ്തയായി തൻ്റെ ഭാര്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പുത്രി കിടക്കുമ്പോൾ ഉസ്മാനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാണ്, നിങ്ങൾക്ക് ബദറിൽ പങ്കെടുത്തവർക്കുള്ള കൂലിയുണ്ട്, യുദ്ധവിഹിതവുമുണ്ട്, നിങ്ങൾ വരേണ്ടതാണ്. അതുകൊണ്ടാണ് ഉസ്മാൻ ബദറിൽ പങ്കെടുക്കാതിരുന്നത്. പക്ഷേ അത് ഈ വിപ്ലവകാരികൾക്ക് വിവരമുണ്ടായിരുന്നില്ല, അവർക്ക് അത് അറിയേണ്ട ആവശ്യമല്ല, അത് അവർക്ക് ഒതുക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പറയുന്നത് പോലെയല്ല ന്യായം, ന്യായ ഇപ്രകാരമാണെന്ന് ഇബ്നു ഉമറും മറ്റും ഒതുക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ വികാരം തലയിൽ കയറിയിട്ടുണ്ട് എങ്കിൽ വിവേകം ഉദിക്കാൻ പ്രയാസമാണ്. അതേപോലെ ഉഹദിൽ നിന്ന് ഉസ്മാൻ ഓടി എന്നാണ് മറ്റൊരാരോപണം ഉണ്ടായിരുന്നത്, അത് നമ്മളിവിടെ വിശദീകരിച്ചതാണ്. ഈ പംക്തിയിൽ ഉസ്മാൻ മാത്രമല്ല ഓടിയിട്ടുള്ളത്, ഉഹദിൽ പലരും ഓടിയിട്ടുണ്ട്. അന്നത്തെ ഉഹദിൻ്റെ സാഹചര്യം അതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വധിക്കപ്പെട്ടു എന്നുള്ള വാർത്ത പ്രചരിക്കുകയും അങ്ങനെ പലരും ഓടിയപ്പോൾ അവരിൽ ഉസ്മാനും ഓടിയിട്ടുണ്ട്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ പറഞ്ഞത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മാപ്പരുളിയിരിക്കുന്നു, അവരുടെ തെറ്റുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുത്തിരിക്കുന്നു എന്നാണ്. ഉഹദിൽ മാത്രമല്ല സഹാബികൾ ഓടിയിട്ടുള്ളത്, ഉസ്മാൻ മാത്രമല്ലല്ലോ ഓടിയിട്ടുള്ളത്. ഹുനൈൻ യുദ്ധത്തിൽ സഹാബികൾ ഓടിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പിന്നീട് തിരിച്ചു വിളിക്കുകയല്ല ഉണ്ടായത്. അത് യുദ്ധത്തിൻ്റെ ചില സാഹചര്യങ്ങളിൽ ചിലർക്ക് വന്നു പോകുന്നതായ ചില പ്രയാസങ്ങൾ നിമിത്തം അവരിൽ നിന്ന് സംഭവിക്കുന്നതാണ്. എന്തുകൊണ്ട് ഉസ്മാനെ മാത്രം ഈ വിഷയത്തിൽ ലക്ഷ്യമിട്ട് അദ്ദേഹത്തെ ആരോപിക്കുകയും ഇകഴ്ത്തുകയും വേണം? അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്ത ഒരു വിഷയത്തിൽ പിന്നെ എന്തിന് അദ്ദേഹത്തെ പിടികൂടണം? ഇതേപോലെ സകാത്ത് മുതൽ സദക്ക മുതൽ അതേപോലെ തന്നെ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ വരുമാനമായുള്ള കാലിക്കൂട്ടങ്ങൾ, ആടുമാടൊട്ടകങ്ങൾ, അവർക്ക് മേയാൻ ഉസ്മാൻ റളിയല്ലാഹു തആലന് ഭൂമി നിശ്ചയിച്ചു എന്നുള്ളതാണ് ആരോപികരുടെ മറ്റൊരു വിഷയം. അദ്ദേഹം അൽഹൈമ നിശ്ചയിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന് സ്വാർത്ഥമായൊരു സംഗതിയല്ല, അത് പൊതുമസലഹത്താണ്. ബൈത്തുൽ മാലിൽ ഒട്ടകങ്ങളുണ്ട്, മാടുകളുണ്ട്, ആടുകളുണ്ട് എങ്കിൽ അവർക്ക് മേയണം, എങ്കിൽ അതിന് ഭൂമി വേണം. അതാണ് ഉസ്മാൻ റളിയല്ലാഹു തആലന് വിശാലമാക്കിയത്. അത് ഉസ്മാൻ മാത്രമല്ല ചെയ്തിട്ടുള്ളത്, പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുണ്ട്, ഉമർ റളിയല്ലാഹു തആലന് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു തആലന് അതിൻ്റെ പരിധി കൂട്ടുകയും അതിർത്തി വിസ്തൃതമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതൊരു പുണ്യമാണ്, മാൽകർമ്മമാണ്. ഇതേപോലെ വിശുദ്ധ ഖുർആൻ്റെ ജന്മവുമായി ബന്ധപ്പെട്ട് മുമ്പത്തെ പംക്തിയിൽ നമ്മൾ വിശദീകരിച്ചു. അതിൽ ഉസ്മാൻ റളിയല്ലാഹു തആലന് ചെയ്തത് വലിയൊരു സേവനമാണ്. അത് അലി റളിയല്ലാഹു തആലന്റെ നിർദ്ദേശപ്രകാരമാണ്. ഉസ്മാൻ അത് ചെയ്തില്ലെങ്കിൽ അലി അത് ചെയ്യും എന്ന് വരെ പറഞ്ഞൊരു വിഷയമാണ്. ആർക്കിടയിലും അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിധം ഉസ്മാൻ്റെ സേവനം പ്രശംസനീയമായ സേവനമായിരുന്നു ആ വിശുദ്ധ ഖുർആൻ്റെ ജംഅ് അഥവാ ഹഫ്സ റളിയല്ലാഹു തആലയിൽ നിന്ന് മുസ്ഹഫ് വരുത്തിച്ച് കോപ്പികൾ അതിൽ നിന്ന് പകർത്തി എഴുതി അത് തലസ്ഥാന നഗരികളിലേക്ക് അയച്ചു. ആളുകളുടെ പാരായണം ഈ കോപ്പികളെ അടിസ്ഥാനപ്പെടുത്തി വേണം എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിഷ്കർഷിച്ചു. ഇതര കോപ്പികളെ മായ്ക്കുവാനും കരിക്കുവാനും ആഹ്വാനം ചെയ്തു. മുസ്ഹഫ് ചുട്ടുകരിച്ചു എന്ന് അത് ഊന്നി സംസാരിച്ചുകൊണ്ട് പ്രതിവിപ്ലവകാരികൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ലക്ഷ്യമാക്കിയിട്ട് വരികയാണ്. പക്ഷെ അദ്ദേഹം ചെയ്തതോ? വലിയൊരു സേവനം. അതുകൊണ്ട് ആ വിഷയത്തിൽ നിങ്ങൾ ഉസ്മാനെ ആക്ഷേപിക്കരുതെന്ന് അലി റളിയല്ലാഹു തആല അൻഹു പ്രസംഗിക്കുക വരെ ചെയ്യേണ്ടായി. ഏതായാലും ഈ പ്രതിവിപ്ലവകാരികൾ, തീവ്രവാദികൾ വന്ന് ഉസ്മാനോട് ആവശ്യപ്പെടുന്നത് അധികാരത്തിൽ നിന്നൊഴിയണം, ഖിലാഫത്ത് ഒഴിവാക്കണം എന്നുള്ളതാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു ധരിപ്പിക്കുന്ന വസ്ത്രം, ഖിലാഫത്താകുന്ന വസ്ത്രം ഊരണമെന്ന് പറഞ്ഞ് കപട വിശ്വാസികൾ വന്നാൽ ഉസ്മാൻ നിങ്ങളതവർക്ക് ഊരിക്കൊടുക്കരുത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കിയതിനാലാണ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവരാവശ്യപ്പെട്ടിട്ടും അധികാരത്തിൽ നിന്ന് ഒഴിയാതിരുന്നത് എന്ന് ഇത്തരത്തിൽ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം പലരും ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അധികാരത്തിൽ കടിച്ചു തൂങ്ങി പിടിച്ചു നിന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വധശ്രമവും പിന്നീട് ഒരു ഹീനവധവും മദീനയിൽ അരങ്ങേറിയത്, പ്രശ്നം ഉണ്ടായത് എന്ന് പലരും തെറ്റായി മനസ്സിലാക്കുന്നു. വായിക്കാനും സാധ്യത ഉണ്ട്, അങ്ങനെയുള്ള പക്ഷവായന നടന്നിട്ടുമുണ്ട്. യഥാർത്ഥത്തിൽ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ സൂക്ഷ്മ ജീവിതമാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മീയോടുള്ള അദ്ദേഹത്തിൻ്റെ ആ അനുസരണ മനസ്ഥിതിയാണ് ഇതിന് പിന്നിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അൽ മുഗീറത്ത് ബിനുൽ അഖ്നസ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെടുന്നുണ്ട്, ഈ പ്രതിവിപ്ലവകാരികളും തീവ്രവാദികളും അദ്ദേഹത്തെ വധിക്കാതിരിക്കുവാൻ ഭരണത്തിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കാൻ പറയുന്നുണ്ട്, ഖിലാഫത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അൽ മുഗീറ ഇബ്നുൽ അഖ്നസ്. മുഗീറ ഇത് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഉസ്മാൻ കൂടിയാലോചന നടത്തി. അൽ മുഗീറ ഇബ്നു അഖ്നസ് തീവ്രവാദികളിൽപ്പെട്ടവനല്ല, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായം ഉസ്മാൻ മാനിച്ചുകൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് കൂടിയാലോചന നടത്തി. എന്ത് വേണം, ഞാൻ എന്ത് ചെയ്യണം, ഉസ്മാൻ ചോദിച്ചു. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു തആല ഉസ്മാനോട് പറഞ്ഞത് ഇപ്രകാരം സഹിഹായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്താ ഇബ്നു ഉമർ ഉസ്മാനോട് ചോദിച്ചത്? ഇദാ ഖലഅതഹ അമുഖല്ലിദുൻ അൻത ഫിന്നാർ അമുഖല്ലദുൻ അൻത ഫിദ്ദുനിയ ഇദാ ഖലഅതഹ അമുഖല്ലദുൻ അൻത ഫിദ്ദുനിയ. ഉസ്മാൻ, നിങ്ങൾ ഇവരാവശ്യപ്പെടുന്നതനുസരിച്ചിട്ട് ഖിലാഫത്ത് ഒഴിവാക്കി എങ്കിൽ നിങ്ങൾ ദുനിയാവിൽ ശാശ്വതവാസിയാണോ? കാലല്ല. അപ്പോൾ ഉസ്മാൻ അല്ല തന്നെ പറഞ്ഞില്ല. അപ്പോൾ ഇബ്നു ഉമർ ചോദിച്ചു, ഫൈലം തഖ്ലഅഹ ഹൽ യസീദൂൻ അലാ അൻ യഖ്തുലുക്, നിങ്ങൾ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞു കൊടുത്തിട്ടില്ല എങ്കിൽ, ഖിലാഫത്ത് നിങ്ങൾ ഒഴിഞ്ഞിട്ടില്ല എങ്കിൽ, നിങ്ങളെ വധിക്കുക എന്നതിനേക്കാൾ ഏറെ വലുത് അവർക്ക് ചെയ്യാൻ പറ്റുമോ? കാലല്ല. അപ്പോൾ ഉസ്മാൻ പറഞ്ഞു, ഇല്ല, ഏറിയാൽ അവർ നിങ്ങളെ വധിക്കും, അതിനപ്പുറം എന്തെങ്കിലും ചെയ്യില്ല. അപ്പോൾ ഇബ്നു ഉമർ ചോദിച്ചു, ഫഹൽ യംലിക്കൂന ലക ജന്നതൻ ഔ നാറ, നിങ്ങൾക്കായി അവർ സ്വർഗമോ നരകമോ ഉടമപ്പെടുത്തുന്നുണ്ടോ? നിങ്ങൾക്കായി അവർ സ്വർഗമോ നരകമോ ഉടമപ്പെടുത്തുന്നുണ്ടോ ഈ തീവ്രവാദികൾ? കാലല. ഉസ്മാൻ പറഞ്ഞു, ഇല്ല. കാല. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറഞ്ഞു, ഫല അറ ലക അൻ തഖ്ലഅ ഖമീസൻ ഖമ്മസക അല്ലാഹ്, എങ്കിൽ അള്ളാഹു നിങ്ങളെ ധരിപ്പിച്ചതായി ഈ ഖമീസ് വസ്ത്രം അത് നിങ്ങൾ ഊരരുത് എന്നാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത്. അത് ഊരുക എന്നുള്ളത് ഒരിക്കലും ഞാൻ അതിൻ്റെ അഭിപ്രായമായി കാണുന്നില്ല. നിങ്ങൾ ഊരിക്കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അധികാരത്തിൽ നിന്നൊഴിയരുത്. നിങ്ങൾ അഥവാ ഇവർ ആവശ്യപ്പെടുന്നതനുസരിച്ച് ഈ അധികാരത്തിൽ നിന്നൊഴിഞ്ഞാൽ ഫതകൂനു സുന്നതൻ കുല്ലമ കരിഹ ഖൗമുൻ ഖലീഫതഹും ഔ ഇമാമഹും ഖതലു, എന്താ സംഭവിക്കാൻ പോണത്? ഇവർ പറയുന്നതനുസരിച്ച് നിങ്ങൾ അത് ഊരിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു സുന്നത്തായി മാറും. ഏതൊരു ജനവിഭാഗവും അവരുടെ ഖലീഫയെ വെറുത്താൽ, ഇമാമിനെ വെറുത്താൽ, അവർ ആ ഖലീഫയെ കൊല്ലും. അപ്പോൾ ആളുകൾ വെറുക്കണതിനനുസരിച്ച് അധികാരം ഒഴിയുക, അതൊരു സുന്നത്തായിട്ട് മാറും. നിങ്ങളതിൻ്റെ തുടക്കം കുറിച്ചാൽ ഇതാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയേണ്ടത്. ഈ സംഭാഷണം സഹീഹായ കുറ്റമറ്റ സനദോടുകൂടി ഉദ്ധരിക്കപ്പെട്ട സംഭവമാണ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചതനുസരിച്ച്, സഹാബികൾ നിർദ്ദേശിച്ചതനുസരിച്ച് മാത്രമാണ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഇവരാവശ്യപ്പെട്ടിട്ടും ഖിലാഫത്ത് ഒഴിഞ്ഞു കൊടുക്കാതെ ഖിലാഫത്തിൽ തുടരുകയുണ്ടായത്. ഇതാണ് അതിൽ ഒരു വിഷയം നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പിന്നെ രണ്ടാമത്തേത്, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഉസ്മാൻ റളിയല്ലാഹു ഇവിടെ ജീവിച്ച നാളിൽ അദ്ദേഹം ഷഹീദാണ് എന്നുള്ളത്. അദ്ദേഹം ഷഹീദാണ് എന്നുള്ളത് അത് പല സന്ദർഭങ്ങളിൽ. ഇപ്പം നമ്മൾ ഹിറയുടെ മുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കയറിയപ്പോൾ ഹിറ പുളകം കൊണ്ട് ഇളകിത്തരിച്ചു. ഇതേപോലെ ഉഹദിന് മുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കയറിയപ്പോൾ ഹിറ പുളകം കൊണ്ട് ഇളകിത്തരിച്ചു. സബീറിന് മുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കയറിയപ്പോൾ സബീർ പുളകം കൊണ്ട് ഇളകിത്തരിച്ചു. ഇതൊക്കെ ചരിത്രത്തിൽ കാണാം. അപ്പോളൊക്കെ എന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഷറഫാക്കപ്പെട്ട കാലുകൊണ്ട് ആ ഇളകിത്തരിക്കുന്ന പർവ്വതത്തെ അമർത്തി ചവിട്ടിയിട്ട് പറഞ്ഞത് അടങ്ങൂ എന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട്, നിന്റെ മുകളിൽ ഇപ്പോൾ ഒരു നബിയാണുള്ളത്, സിദ്ദീഖാണുള്ളത്, ഷഹീദ്മാരാണുള്ളത്. ഉസ്മാൻ മാത്രമുള്ളപ്പോൾ ഷഹീദാണുള്ളത്. ഉസ്മാന് മറ്റു ഷഹീദ്മാരുണ്ടായിരുന്നപ്പോൾ പറഞ്ഞത് ഷുഹദാക്കളാണുള്ളത്, രണ്ട് ഷഹീദ്മാരാണുള്ളത്. ഇങ്ങനെയൊക്കെ ഹദീസിൻ്റെ ലഫ്ദുകളിൽ കാണാം. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഷഹീദായിട്ടാണ് ഈ ദുനിയാവിൽ നിന്ന് പരലോകത്തേക്ക് പോവുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ജീവിതകാലത്ത് തന്നെ പറഞ്ഞതാണ്. അപ്പോൾ തനിക്ക് രക്തസാക്ഷിത്വമാണ് ഉള്ളത് എന്നുള്ളത് ഉസ്മാനറിയാം. അതുകൊണ്ട് തന്നെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ആ രക്തസാക്ഷിത്വത്തിൽ പ്രതീക്ഷിച്ച് തന്നെയാണ് ഇവിടെ ജീവിക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു ഖൈസ് അബു മുസലാശരിയിൽ നിന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ദിവസം ബിർ അരീസിൻ്റെ തോട്ടത്തിൽ കാവൽക്കാരനായി നിന്ന സംഭവം വിശാലമായ സംഭവമാണ്. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ തോട്ടത്തിലാണ് ഉള്ളത്. ബിർ അരീസ് അരീസ് കിണറിൻ്റെ ചുറ്റുമതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അതിലേക്ക് കാലിട്ടിരിക്കുക. അപ്പോൾ തോട്ടത്തിലേക്ക് കടന്നു വരാൻ ഒരാൾ കതക് മുട്ടി. അബ്ദുല്ലാഹി ഇബ്നു ഖൈസ് അബു മുസലാശരി കാവൽക്കാരനാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറയുന്നുണ്ട് തുറന്നു കൊടുക്കാൻ, വബശ്ശിർഹു ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ. അപ്പോൾ അത് അബൂബക്കറായിരുന്നു. പിന്നീട് ഉമർ വന്നു, തുറന്നു കൊടുക്കാൻ പറഞ്ഞു, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ പറഞ്ഞു. പിന്നെ മൂന്നാമത് ഒരാൾ വന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കഥക്ക് തുറന്നു കൊടുക്കാൻ, വബശ്ശിർഹു ബിൽ ജന്നത്തി അലാ ബൽവൻ തുസീബുഹു, ഒരു പരീക്ഷണം ഏറ്റതിന് ശേഷം സ്വർഗത്തിൽ പോകും, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് അബൂ മൂസ അശ്അരി തുറക്കുന്നത്. അപ്പോൾ ഉസ്മാനാണ്, ഉസ്മാൻ റളിയല്ലാഹു തആല എന്നോട് പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുന്നു, ഒരു മുസീബത്തിന് ഇരയായിട്ടായിരിക്കും നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. അന്ന് ഉസ്മാൻ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുൽ മുസ്താൻ വാലൈഹി തുക്ലാൻ, അള്ളാഹുൽ മുസ്താൻ അള്ളാഹുവിൽ സഹായം തേടുകയാണ്, വാലൈഹി തുക്ലാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയാണ്. അങ്ങനെ ഉസ്മാൻ പ്രവേശിച്ചു, സലാം മോദി. പിന്നീട് ആ കിണറിൻ്റെ അരമതിൽ അവരുടെ മറുവശത്തായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഈ ദുനിയാവിൽ നബിസ്ലാസ്ലമ തങ്ങൾ ജീവിച്ച നാളിൽ തന്നെ, ഞാനൊരു രക്തസാക്ഷിയായിട്ട് അതിനപ്പുറമാണ് പരലോകത്തേക്ക് പോവുക എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പ്രതിവിപ്ലവകാരികൾ പല പ്രതിലോമ പ്രവർത്തനങ്ങൾ നടത്തിയപ്പോഴും അവർക്കെതിരിൽ ആയുധം എന്തിയില്ല, അവരോട് ഏറ്റുമുട്ടിയില്ല, സ്വന്തത്തെ പ്രതിരോധിക്കുവാൻ അവരോട് യുദ്ധം ചെയ്തില്ല. സഹാബികൾ ഇടപെട്ടിട്ടുണ്ട്, ആവശ്യം തുടർന്ന് നമുക്ക് പറയേണ്ടതുണ്ട്. അദ്ദേഹം അവരെ കൂടി തടഞ്ഞുകൊണ്ട് ക്ഷമിച്ച് അദ്ദേഹം തനിക്ക് പറയപ്പെട്ട രക്തസാക്ഷിത്വം അത് സ്വീകരിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി അദ്ദേഹത്തെ വധിക്കാനും ആളൊങ്ങിയവൻ, ഇഖ്ലഉഹ വനദഉക, അധികാരത്തിൽ നിന്നൊഴിഞ്ഞോ ഞങ്ങൾ നിന്നെ വെറുതെ വിടാം എന്ന് പറഞ്ഞപ്പോഴും, അദ്ദേഹം മരണം മുന്നിൽ കാണുമ്പോൾ അധികാരം ഒഴിയാതിരിക്കുക, കാരണം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടുള്ള ഈ കൂറും ഗുണകാംക്ഷയും റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് നടത്തിയതായ ഈ വസീയത്തും അത് മാത്രമാണ്. ഉസ്മാൻ റളിയല്ലാഹു തആലന് വധിക്കപ്പെടുന്നത് ഹിജ്റയുടെ 35 ദുൽഹജ്ജ് മാസം 8 ഒരു വെള്ളിയാഴ്ച സുദീനത്തിലാണ്. ഹിജ്റയുടെ 35 ദുൽഹജ്ജ് മാസം 8 അതൊരു വെള്ളിയാഴ്ച സുദീനം. സൂറത്ത് താഹ പാരായണം ചെയ്ത് ഉസ്മാൻ റളിയല്ലാഹു തആലന് നമസ്കരിച്ചു. ആ നമസ്കാരം അദ്ദേഹം നിർവഹിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിന് ചുറ്റും പ്രതിവിപ്ലവകാരികൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അവർ ഇളകിയാടുകയാണ്. ചരിത്രം പറയുന്നത് അല്പം പോലും തെറ്റില്ലാതെ, ആശയക്കുഴപ്പത്താൽ തെറ്റുപിണയാതെയാണ് അദ്ദേഹം സൂറത്ത് ത്വാഹ പാരായണം ചെയ്തത് എന്നാണ്. അദ്ദേഹം നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചു. ഖുർആൻ മുസ്ഹഫ് മടിയിൽ വെച്ച് പാരായണം ചെയ്തുകൊണ്ട്, അല്ലദീന ഖാല ലഹും ഉന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലകും ഫഖ്ഷൗഹും ഫസാദഹും ഈമാന വഖാലു ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ എന്ന ആയത്ത് പാരായണം ചെയ്തു എന്നാണ്. ജനങ്ങൾ അവരോട് പറഞ്ഞാൽ ഇന്നന്നാസ ഖദ് ജമഉ ലകും ഫഖ്ഷൗഹും, ഇന്നന്നാസ് അവിടെ മുശ്രിക്കുകളാണ് ഉദ്ദേശിക്കുന്നത്, അവർ നിങ്ങൾക്കെതിരിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു, നിങ്ങളവരെ ഭയക്കൂ എന്ന് വിശ്വാസികളോട് പറയപ്പെട്ടാൽ, ഫഖ്ഷൗഹും നിങ്ങളവരെ ഭയന്നോളൂ എന്ന് പറയപ്പെട്ടാൽ, ഫസാദഹും ഈമാൻ, അത് വിശ്വാസികൾക്ക് ഈമാൻ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. വഖാലു, വിശ്വാസികൾ പറയും, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, നമുക്ക് അള്ളാഹു മതി, കാര്യങ്ങൾ ഏൽപ്പിക്കുവാൻ ഉത്തമനാകുന്നു അള്ളാഹു. ഈ വചനം മോദി ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തൻ്റെ അടുക്കൽ ഉള്ള ആളുകളോട് പറഞ്ഞത്, ഇന്ന റസൂൽ അല്ലാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം ഖദ് അഹിദ ഇലയ്യ അഹദൻ ഫഅന സാബിറുൻ അലൈ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്നോടൊരു കരാർ ചെയ്തിട്ടുണ്ട്, ആ കരാറിൽ ഞാൻ ക്ഷമിച്ച് പിടിച്ചു നിൽക്കുകയാണ് എന്നാണ് പറഞ്ഞത്. എന്താ ക്ഷമിച്ച് പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത കരാറ്, അള്ളാഹു നിങ്ങൾക്ക് ഖിലാഫത്താകുന്ന വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഊരിക്കൊടുക്കാൻ കപട വിശ്വാസികൾ നിങ്ങളോട് ആവശ്യപ്പെടും, പക്ഷേ നിങ്ങൾ അവർക്കത് ഊരി നൽകരുത് എന്നാണ് റസൂല പറഞ്ഞതായ കരാർ, ഉടമ്പടി. അതിൽ ഞാൻ ക്ഷമിച്ചു നിൽക്കുകയാണ്, ഞാനത് നിർവഹിക്കാൻ സഹിച്ചു നിൽക്കുകയാണ് എന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി എന്നാണ്. അങ്ങനെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു തൻ്റെ നിലപാട് പ്രഖ്യാപിക്കുകയാണ്. സഹോദരന്മാരെ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെട്ടു. പ്രതിവിപ്ലവകാരികൾ പല ദിക്കുകളിൽ നിന്നും പല പ്രേരണകളാൽ, ദുഷ്പ്രേരണകളാൽ, കിംവദന്തികളാൽ, പലരുടെയും ദുഷ്പ്രലോഭനങ്ങളാൽ വന്നിട്ടാണ് അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിക്കുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്തുകൊണ്ട് അവരോട് തന്നെ പ്രതിരോധിക്കുവാൻ അവരോട് ഏറ്റുമുട്ടിയില്ല, അവരുടെ ആവശ്യങ്ങൾ മാനിച്ച് അധികാരം ഒഴിഞ്ഞില്ല? അത്തരം ചോദ്യങ്ങൾ മനസ്സിൽ വരുമ്പോൾ അതിനുള്ള മറുപടിയാണ് ഈ പരിപാടിയിൽ ഏതാനും കാര്യങ്ങൾ നമ്മൾ ശ്രവിക്കുകയുണ്ടായത്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും കാര്യങ്ങൾ യഥാവിധം മനസ്സിലാക്കുവാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ. വാഖിർ ദഅവാന അൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ചുവരെഴുത്ത്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അബ്ദുൽ ജബ്ബാർ മദീനിയാണ് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്നത്.
2: ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബങ്ങളിലൊന്നാണ് പീസ് ഖുർആൻ റേഡിയോ. അന്നൂർ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യങ്ങൾ സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ തുടർയാത്രക്കുള്ള ഊർജവും സഹകരണവും വഴി ലഭിക്കുന്ന പുണ്യങ്ങൾ മനസ്സിലാഗ്രഹിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭങ്ങളെ നമുക്ക് ഒരിക്കൽ കൂടി സഹായിക്കാം. പലരുടെയും വിജ്ഞാനത്തിന്റെ അവലംബമാണ് പീസ് ഖുർആൻ റേഡിയോ, അന്നൂർ തുടങ്ങിയ സംരംഭങ്ങൾ. ഈ മഹത്തായ സംവിധാനങ്ങളുമായി നിങ്ങൾക്കും സഹകരണം തുടരാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നമുക്കൊക്കെ അറിയാവുന്ന ഒരു ചരിത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ട ആ ഒരു പിന്നെ ചരിത്രം. വളരെ ഹൃദ്യമായ ഒരുപാട് നിമിഷങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒരു ഭാഗമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനത്തേക്കുള്ള ഹിജ്റ. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയിൽ നിന്നുള്ള ഒരു ചെറിയൊരു കഷ്ണമാണെന്ന് സൂചിപ്പിക്കുന്നത് മഹാനായ സുറാഖത്ത് ബിനു മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചരിത്രം. അപ്പോൾ പിന്നെ പ്രവാചകൻ ഇങ്ങനെ മറ്റേ സൗർ ഗുഹയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും പിന്നെ ഒളിച്ചിരുന്നു. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം അവർ മദീനത്തേക്ക് യാത്ര പോവാണ്. അപ്പം യാത്ര പോകുന്ന വേളയിൽ ഇവർ മൂന്ന് പേരുണ്ട്, വഴികാട്ടിയായിട്ട് ഉറയ്ക്കത്തുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്. അങ്ങനെ മുദ്ലജ് ഗോത്രക്കാരനായിട്ടുള്ള ഒരാൾ, അയാൾ ഇവരെ മദീനത്തേക്ക് പോകുമ്പോൾ കാണുക. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, 1000 ഒട്ടകങ്ങളെ ഇനാം പ്രഖ്യാപിച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചു കൊടുക്കുന്നവർക്ക് 1000 ഒട്ടകങ്ങളെ ഓഫർ ചെയ്തിട്ടാണ് ഖുറൈശികൾ ഇരിക്കുന്നത്. നാനാ ഭാഗത്തേക്കും അവർ അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ 1000 ഒട്ടകങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു മെഴ്സിഡൻസ് ബെൻസൊക്കെ കിട്ടുന്നതിന് തുല്യമാണ് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ഈ മുദ്ലജ് ഗോത്രക്കാരനായ ആൾ കണ്ടു. അപ്പോൾ ഈ പിന്നെ ഇവരുടെ ഒരു സാഹസികത ഉണ്ട്, ഇങ്ങനെ മരുഭൂമിയിലൊക്കെ പോയിട്ട് പിന്നെ യാത്ര ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതവർ വളരെ വീരസ്യമായിട്ട് ഈ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഇദ്ദേഹം മുദ്ലജ് ഗോത്രക്കാർക്ക് വേണ്ടിയിട്ട് ഇയാൾ തൻ്റെ യാത്രയെക്കുറിച്ച് വിവരിച്ചു കൊടുക്കണം. അങ്ങനെ വിവരിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ ഈ സുറാഖത്ത് ബിനു മാലിക് ഉണ്ട്. അപ്പോൾ അദ്ദേഹം അന്ന് ഇസ്ലാമായിട്ടില്ല, നമുക്ക് ആ ചരിത്രത്തിലേക്ക് വരാം. അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ പറയുന്ന അവിടുത്തെ വീരസ്യങ്ങളെക്കുറിച്ച് യാത്രയിലെ അനുഭവങ്ങളെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ പിന്നെ ഞാൻ 3 പേരെ കണ്ടു, അവർ മദീനത്തേക്കുള്ള വഴിയിലാണുള്ളത്. അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ആരായിരിക്കാം, ഖുറൈശികളിലെ മുഹമ്മദും സംഘവുമായിരിക്കാം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. അപ്പോൾ സുറാഖക്ക് ഇത് കേട്ടിരിക്കുന്ന സുറാഖക്ക് എന്തായി, ഉറപ്പായി. എന്ത്,
5: 1000 ഒട്ടകത്തിന് വേണ്ടി
4: എന്ത് ചെയ്തു, മനസ്സിൽ അങ്ങനെ ഇതാക്കിയിട്ട്. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു, ഒരു തന്ത്രം പ്രയോഗിച്ചു. സദസ്യരോട് പറഞ്ഞു, ഏ അവരാവാൻ യാതൊരു വഴിയില്ല, അത് ഇന്നലെ പിന്നെ മക്കയിൽ നിന്ന് പുറപ്പെട്ട നിന്ന വ്യക്തികളാണ്, അവർ മദീനത്തേക്ക് പോകുന്ന വഴിയിലാണ്, നീ കണ്ടത് മുഹമ്മദിനെ ഒന്നും അല്ല,
5: മറ്റാരും അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് 1000 ഒട്ടകം
4: പോകണ്ട, നഷ്ടപ്പെടരുത് എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അങ്ങനെ സംശയം തോന്നാതിരിക്കാൻ വേണ്ടി അദ്ദേഹം കുറച്ചു സമയം കൂടി അവിടെ സദസ്സിലിരുന്നു. എന്നിട്ട് അദ്ദേഹം മെല്ലെ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി. അപ്പോൾ അദ്ദേഹം ഒരു നല്ല റൈഡറാണ്, കുതിര സവാരിക്കാരനാണ്. അങ്ങനെ അദ്ദേഹം തൻ്റെ വേഗതയുള്ള കുതിരയെ എടുത്തിട്ട് ദീനാണ് അദ്ദേഹം ആരും കാണാത്തൊരു വഴിയിലൂടെ, അത്ര ഒരു പരിചിതമല്ലാത്ത വഴിയിലൂടെ ഈ കണ്ട പോയിന്റ് ലക്ഷ്യമാക്കിയിട്ട് അദ്ദേഹം വേഗത്തിൽ ഒട്ടകത്ത് ഓടിച്ചിട്ട് പോകണം,
5: കുതിരയെ
4: ഓടിച്ചിട്ട് പോകണം. അങ്ങനെ ഓടിച്ചു പോയപ്പോൾ ഇവരെ, ഈ 3 ആളുകളെ ശ്രദ്ധയിൽപ്പെടണം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ കണ്ടിട്ട് ഈ സുറാക്ക് പറയണത് നമ്മൾ പിന്നെ വല്ലാത്തൊരു നമുക്കൊരു അനുഭൂതി നൽകുന്ന ഒരിതാണ്. എന്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശാന്തനായിട്ടാണ് പോകുന്നത്. ഇത് പിന്നെ ആയത്ത് ഖുർആൻ ഓതിക്കൊണ്ടാണ് പോകുന്നത്. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആകട്ടെ വല്ലാതെ അസ്വസ്ഥത കാണിക്കുന്നുണ്ട്. കുറേ സമയം പ്രവാചകൻ്റെ ഒട്ടക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തിന് മുമ്പിൽ നടക്കും, കുറേ സമയം പിന്നെ പിന്നിൽ നടക്കും. അങ്ങനെ ഇത് കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ചോദിക്കുന്നുണ്ട്, എന്ത്, എന്താണ് അബൂബക്കർ ഇങ്ങനെ അസ്വസ്ഥത കാണിക്കുന്നത്? അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എന്ത്, എനിക്ക് എന്നെക്കുറിച്ചല്ല എനിക്ക് പേടി, എനിക്ക് അങ്ങയെക്കുറിച്ചാണ് പേടി. അപ്പോൾ പ്രവാചകൻ ആശ്വസിപ്പിക്കുന്നുണ്ട്, എന്ത്, ലാ തഹസൻ ഇന്നല്ലാഹു മഅന, നീ ഒരിക്കലും ദുഃഖിക്കണ്ട, അല്ല നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെ പോകുന്ന വഴിയിൽ പിന്നെ ഈ സുറാക്ക് പറയണത്, എനിക്കൊരു അമ്പെടുത്തിട്ട് ഉന്നം വെക്കാൻ പറ്റുന്ന ഒരു ഒരു ഡിസ്റ്റൻസിൽ ഞാനെത്തി. അങ്ങനെ ഞാൻ അമ്പെടുത്തു, അങ്ങനെ അത് തൊടാൻ വേണ്ടിയിട്ട് അത് പിന്നെ എയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഒരു അത്ഭുതം സംഭവിച്ചു. എന്താ അത്ഭുതം എന്ന് ചോദിച്ചാൽ, എൻ്റെ ഒട്ടകത്തിൻ്റെ കാല് അല്ല മറ്റേ കുതിരയുടെ കാലും മണ്ണിൽ കൊണ്ടുപോയി, ഞാൻ തെറിച്ചു വീണു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അവിടുന്ന് എഴുന്നേറ്റ് വീണ്ടും എന്ത് ചെയ്തു, എൻ്റെ കുതിരയെ പിന്നെ അതൊക്കെ പിന്നെ പിന്നെ എഴുന്നേൽപ്പിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, വീണ്ടും യാത്ര തുടർന്നു. റെഡിയായിട്ട് വീണ്ടും ഞാൻ എന്ത് ചെയ്യണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ വീണ്ടും ഈ അത്ഭുതം സംഭവിച്ചു. എന്ത്, ഒട്ടകത്തിൻ്റെ കാല് അല്ല മറ്റേ കുതിരയുടെ കാല് മണ്ണിൽ പൂണ്ടു, ഞാൻ താഴെ വീണു. അങ്ങനെയും പിന്നെ മക്കാ മുശ്രിക്കുകൾക്കുള്ള ഒരു ഒരു സ്വഭാവം അദ്ദേഹം പറയണേ, എന്ത്, പിന്നെ എനിക്ക് മനസ്സിൽ എന്തോ ഒരു അപായം തോന്നി. അങ്ങനെ ഞാൻ വേഗം അസ്ലാം ചെയ്തു. എന്താ അസ്ലാം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഖുർആനിൽ ഒരു പിന്നെ ഒരു ആയത്തുണ്ടല്ലോ, എന്ത് പിന്നെ അൽ അസ്ലാമു മിൻ പിന്നെ റിജസു മിൻ അമലി ഷൈത്താൻ എന്ന് പറയുന്ന, അതായത് അവർ പിന്നെ അമ്പുകൾ നിരത്തിയിട്ട്
5: മൈസൂറു
4: ആ എന്ന് തുടങ്ങുന്ന ആയത്. അപ്പോൾ ഞങ്ങൾ ഇനി ഇത് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളത് അമ്പുകൾ നിരത്തിയിട്ട് അവർ അവരുടെ പിന്നെ വിഗ്രഹങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതിൻ്റെ ഒരു തത്വം. അങ്ങനെ ഈ അമ്പുകൾ നിരത്തിയപ്പോഴും കിട്ടിയ ഉത്തരം എന്താണ്, അതിൻ്റെ സ്റ്റാറ്റസ് അറിയണ റോങ് സ്റ്റാറ്റസാണ്, ഇനി മുന്നോട്ട് പോകരുത് എന്നുള്ളതാണ്. പക്ഷേ ഇദ്ദേഹം അത് വകവെക്കാതെ എന്ത് ചെയ്തു, വീണ്ടും പിന്നെ കുതിരയെ പിന്നെ എഴുന്നേൽപ്പിച്ചിട്ട് യാത്ര തുടരണം. യാത്ര തുടങ്ങി കുറച്ചാണ് മുന്നോട്ട് പോയ സമയത്ത് എന്ത് ചെയ്തു, ഒട്ടക അല്ലെ കുതിരയുടെ മുട്ട് വരെ മണ്ണിൽ പൂണ്ടുപോയി. മാത്രമല്ല ഒരു മേഘം വന്നിട്ട് എന്ത് ചെയ്തു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പിന്നെ ദേഹത്തിനും ഇടയിൽ ഒരു പുകപടലം സൃഷ്ടിച്ചു എന്നാണ്. അപ്പോൾ നമ്മൾ ചരിത്രത്തിൻ്റെ ഒരു തനിയാവർത്തനം കാണാണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ പിടിച്ചിട്ട് എന്ത് ചെയ്യാണ്, തീയിലേക്ക് കൊണ്ടുപോയിടുന്ന ഒരു സാഹചര്യം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. പക്ഷെ തീ കരിക്കുകയല്ല ചെയ്യുന്നത്, പിന്നെയോ തീയ് ബർദം വസ്സലാമൻ അല ഇബ്രാഹിം എന്നാണ്. അങ്ങനെ ഇത് പിന്നെ സംഭവിച്ചപ്പോൾ സുറാഖത്തുബ്നു മാലിക് തൻ്റെ ആ ഒരു ദൗത്യ ടാസ്കിൽ നിന്ന് പിന്മാറാൻ, അദ്ദേഹം മുഹമ്മദെ സല്ലല്ലാഹു അലൈഹി വസല്ലം നീ എന്നെ രക്ഷിക്കണം, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. അപ്പോൾ തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ എന്തോ ഒരു ഒരു അമാനുഷിക ശക്തി ഉണ്ട് എന്നുള്ളത് ആർക്ക് ബോധ്യമാണ്, ഈ സുറാഖത്തുബ്നു മാലിക്കിന് ബോധ്യമാണ്. അപ്പോൾ അദ്ദേഹം ചെന്നിട്ട് പിന്നെ പറയണത്, ഞാൻ നിന്നെതിനാണ് വന്നത്, പക്ഷെ ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചു. എന്നിട്ട് അദ്ദേഹം പറയണത്, എന്തെങ്കിലും ഞാൻ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല ഒന്നും വേണ്ട. അങ്ങനെ വീണ്ടും ഇദ്ദേഹം ആവർത്തിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹുമ്മ പിന്നെ ഇഖ്ഫി അന്ന, ഞങ്ങളെക്കുറിച്ച് ആരോടും എന്ത് ചെയ്യരുത്, നീ പറയരുത്. അങ്ങനെ സുറാഖത്തുബ്നു മാലിക്ക് ഇങ്ങോട്ട് തിരിച്ചു പോരുമ്പോൾ അദ്ദേഹത്തിനൊരു ഉൾവിളി തോന്നാണ്. എന്താ ഉൾവിളി എന്നറിയോ, ഇസ്ലാം എങ്ങാനും അതിജയിക്കും, ഈ ഇസ്ലാം അതിജയിക്കും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും, അതിജയിക്കുന്നൊരു കാലഘട്ടം വരും. അപ്പോൾ അദ്ദേഹം റിട്ടേൺ പോയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണത്, ഇസ്ലാം അതിജയിച്ചു കഴിഞ്ഞാൽ അന്ന് എനിക്ക് എന്ത് ചെയ്യണം, സംരക്ഷണം തരണം. അങ്ങനെ അത് എഴുതി വാങ്ങാൻ വേണ്ടി ആവശ്യപ്പെടാണ്. അപ്പോൾ ചരിത്രത്തിൽ കാണാം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോടാണോ അതല്ല ഉറൈഖത്തിനോടാണോ അത് എഴുതി കൊടുക്കാൻ വേണ്ടി പറയണം, എല്ലിലോ അങ്ങനെ എന്തിലോ എഴുതി കൊടുക്കുക. അങ്ങനെ ഇതുമായിട്ടാണ് അദ്ദേഹം ഇവിടേക്ക് പോകുന്നത്, മക്കയിലേക്ക് തിരിച്ചു പോകുന്നത്. അപ്പോൾ മക്കയിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിൽ ഇതേ ടാസ്ക് വെച്ച് ഇറങ്ങി തിരിച്ച കുറച്ച് ആൾക്കാരെ കാണാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, എന്ത്, ഒരാളോടും പറയില്ല എന്നുള്ളത്. അപ്പോൾ ഏ ഇല്ല, ഞാൻ ആ വഴിയിലാണ് വരുന്നത്, അവിടെ ഒന്നും ആരുമില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സുറാഖത്ത് ബിനു മാലിക് അവരെ തിരിച്ചയക്കുന്നുണ്ട്. ആ തിരിച്ചയക്കുമ്പോൾ ഈ പിന്നെ അവിടെ ഒരു ഭാഗം വിട്ടുപോയി. അതായത് ഈ പിന്നെ സുറാഖ തിരിച്ചു പോരുമ്പോൾ പ്രവാചകൻ പിന്നിൽ നിന്ന് വിളിക്കുന്നുണ്ട്, സുറാഖ കിസ്രയുടെ വള നിൻ്റെ കയ്യിലിടുന്നത് നിനക്ക് ഇഷ്ടമാണോ എന്ന്. സുബ്ഹാനല്ലാഹ്, അത് അന്നത്തെ കാലഘട്ടത്തിൽ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതായത് കിസ്രയുടെ അത്രയും വലിയ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു ഒരു ഭരണകൂടത്തിൻ്റെ ആ ഒരു പിന്നെ ഷിയാറ്, അവരുടെ ഒരു അധികാര ചിഹ്നം തൻ്റെ കയ്യിൽ വരും. അപ്പം അദ്ദേഹത്തിന് വളരെ അത്ഭുതമായി. എന്നിട്ട് തിരിച്ചു വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് എത്താനുള്ള സമയം അത് ഏകദേശം തിട്ടപ്പെടുത്തിയതിന് ശേഷം ഇദ്ദേഹം മദീന മക്കാരോട് പറയണത്, ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിനെ ഞാൻ നേരിൽ കണ്ടു. അപ്പോൾ അബൂജഹൽ വളരെ ശക്തിയായിട്ട് കോപിക്കുന്നുണ്ട്, എന്ത് നീ ചെയ്തത് വളരെ മോശമായി എന്നുള്ളത്. അങ്ങനെ പിന്നെ പറയണത്, പിന്നെ തിരിച്ചടിക്കണം സുറാഖ, അബൂജഹലെ ഞാൻ കണ്ട എൻ്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ നീ എപ്പോഴേ മുഹമ്മദിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായി ആയിരുന്നേനെ എന്ന് പറയും. എന്നിട്ട് ഇനി ചരിത്രം നമ്മൾ കുറച്ചും കൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാണുന്നത്, പിന്നെ ഹുനൈൻ യുദ്ധവേളയിൽ ഈ മുദ്ലജ് ഗോത്രക്കാരെ പിന്നെ മുസ്ലിം സൈന്യം എന്തു ചെയ്യാണ്, കീഴ്പ്പെടുത്തണം. അപ്പോൾ സൈന്യക്കാരോട് പറയാണ് സേന പിന്നെ മുസ്ലിങ്ങളോട് പിന്നെ ഈ സുറാഖ പറയണത്, നിങ്ങൾക്ക് ഇന്നെ പിടികൂടാൻ പറ്റൂല, ഞാനും മുഹമ്മദും തമ്മിലുള്ള ഒരു കരാറുണ്ട്. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഈ പിന്നെ മുസ്ലിങ്ങൾ എന്തു ചെയ്യാണ്, ഇദ്ദേഹത്തെ സുറാഖയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് കൊണ്ടുപോകണം. കൊണ്ടുപോകുമ്പോൾ പിന്നെ യാ റസൂലല്ലാ, പിന്നെ ഓ മുഹമ്മദ് നബിയെ, ഞാനുങ്ങളും തമ്മിലൊരു കരാറുണ്ട്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് കാണിച്ചു കൊടുക്കണത്, പിന്നെ നിങ്ങളുടെ ഒരു രേഖയാണിത്. അപ്പോൾ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നൊരു മറുപടി ഉണ്ട്, എന്ത് ഈ തമ്മ തമ്മിൽ ചെയ്തിട്ടുള്ള സഹായങ്ങൾ വഫാഖുകൾ അതിന് പ്രത്യേകമായ പരിഗണനയുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, സുറാഖക്ക് സംരക്ഷണം കൊടുക്കണം. എന്നിട്ട് അവിടെ നിന്ന് അദ്ദേഹം മുസ്ലിമാവും. എന്നിട്ട് ചരിത്രം നമ്മൾ പിന്നെ വീണ്ടും ഒരു സംഗതി കൂടി ഉണ്ടല്ലോ, ഏത് കിസ്രയുടെ വള അണിയിപ്പിക്കുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ രണ്ട് കൊല്ലത്തെ ഖിലാഫത്ത് കഴിഞ്ഞു, പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ പിന്നെ ഖിലാഫത്തിൻ്റെ സമയം വരികയാണ്. അങ്ങനെ സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ കിസ്രയുടെ ആ പിന്നെ അങ്ങോട്ടുള്ള ഒരു കടന്ന പിന്നെ ഒരു ഒരു ഭാഗത്തേക്ക് മുന്നേറ്റം നടത്തുകയാണ്. അങ്ങനെ അവിടെ നിന്ന് പിന്നെ ആ സൂറത്ത് ദുഖാനിലെ ആയത്ത് നമുക്ക് സഅദ് ബിൻ അബി വക്കാസിൻ്റെ ചരിത്രം റളിയല്ലാഹുവിൻ്റെ ചരിത്രം പറയുമ്പോൾ നമുക്കറിയാം, എന്ത് വമാ ബക്കത്ത് അലൈഹി സമാവു, അവർ എത്രയെത്ര തോട്ടങ്ങളാണ് വിട്ടുപോയത്, എത്രയെത്ര നിധികളാണ് അവർ വിട്ടുപോയത്, പക്ഷേ അവർക്ക് വേണ്ടി ആകാശം പോലും കരഞ്ഞില്ല എന്നൊക്കെ പറയുന്ന ആ ഒരു ആയത്തോതിയിട്ടാണ് സഅദ് ബിൻ അബി വക്കാസ് അവിടുന്ന് അവർ വിട്ടയച്ചു പോയിട്ടുള്ള ഒട്ടനവധി സാധനങ്ങൾ, കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലുള്ള സാധനങ്ങൾ എന്തു ചെയ്യാണ്, മദീനത്തേക്ക് കൊടുത്തയക്കാണ്. അങ്ങനെ കൊടുത്തയച്ച് മദീനത്തെ പള്ളിയിൽ അത് കൂട്ടിയിട്ട് കാണുമ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കരയാണ്. അങ്ങനെ കരഞ്ഞിട്ട് അതിൽ നിന്നൊരു വളയെടുത്തിട്ട് ആര് പറയാണ്, ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറയണത്, എവിടെയാണ് സുറാഖ. അപ്പോൾ സുറാഖത്ത് ബിൻ മാലിക് അന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങേയറ്റം വയസ്സനായിട്ടുണ്ട്. അപ്പോൾ അന്ന് കൂടിയിട്ടുള്ള സഹാബത്തിന് അറിയില്ല ഇതെന്താ സംഭവം എന്നുള്ളത്. അങ്ങനെ വള ആരെ അണിയിപ്പിക്കുകയാണ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സുറാഖയെ അണിയിപ്പിക്കുകയാണ്. അപ്പോൾ സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യാണ്, തൻ്റെ സന്തത സഹചാരിയായിട്ടുള്ള സ്വഹാബത്തിന് അന്ന് മദീനയിലൂടെ നടത്തുന്നുണ്ട് അദ്ദേഹത്തെ എന്ന് പറയുന്നുണ്ട് ചരിത്രത്തിൽ, ഈ ഒരു സംഭവം വിശദീകരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ശ്രോതാക്കളുമായിട്ട് ഇത് പങ്കുവെക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു നിമിഷമായിരുന്നു ഹിജ്റ എന്ന് പറയുന്നത്. ഒരു മദീനത്ത് റസൂൽ അവിടെ ഉണ്ടായ ഒരു പിന്നെ ഒരു സംഭവമൊക്കെ നമുക്ക് വളരെ ഹൃദ്യമായൊരു അനുഭവമാണ്. ആ അനുഭവത്തിൽ നമുക്ക് വളരെ ഹൃദ്യമായിട്ട് ഒരു പിന്നെ മനസ്സിലേക്ക് തറക്കുന്ന ചരിത്രങ്ങളാണ് എന്ത് സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹുവിൻ്റെ ചരിത്രം. അത് ശ്രോതാക്കളുമായി പങ്കുവച്ചു.
6: പീസ് റേഡിയോയിൽ അടുത്തതായി ഇൻസൈറ്റ്, ദൈവാസ്തിത്വം യുക്തി വിരുദ്ധമല്ല. അവതരണം സഹൽ ആദം.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മുടെ കട്ടിലിനരികെ കുറച്ച് നൂലുകളുണ്ട്, കുറച്ച് ബട്ടനുണ്ട്, കുറച്ച് തുണിയുണ്ട്. നമ്മൾ ഒരാളോട് പറയുകയാണേ, രാവിലെ ഉണർന്നപ്പോൾ ഞാൻ കാണുന്നത് ആ നൂലും ആ ബട്ടനും ആ തുണിയും കൂടി ചേർന്ന് മനോഹരമായ ഒരു ഷർട്ടായി മാറിയിരിക്കുന്നു എന്ന് നമ്മൾ ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ ആൾ നമ്മളോട് റെസ്പോണ്ട് ചെയ്യുക? നീ എന്ത് ബുദ്ധിവിരുദ്ധമായ യുക്തിക്ക് വിരുദ്ധമായ കാര്യമാണ് പറയുന്നത്? ഒരാൾ വന്ന് തുന്നാതെ ഒരു ആ ബട്ടനും നൂലും തുണിയും ഒന്ന് ചേർത്ത് തുന്നാതെ ഒരു രാത്രിയുടെ ഇളങ്കാറ്റിൽ ഒരിക്കലും അതൊരു ഷർട്ടായിട്ട് മാറുകയില്ലല്ലോ, അതാണല്ലോ യുക്തിയെന്ന് നമ്മളോട് തിരിച്ചു പറയും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഒരു മരുഭൂമിയിലൂടെ നമ്മൾ പോവാണ്. മരുഭൂമിയിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് താഴെ നിന്നും ഒരു കളിപ്പാട്ടം നമുക്ക് വീണ് കിട്ടി. അപ്പോൾ നമ്മൾ പറയുകയാണ് എന്താണ്, ഒരു അപ്പുറത്ത് കുറച്ച് പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നു, ആ പ്ലാസ്റ്റിക്കുകളെല്ലാം കൂടി ചേർന്ന് എന്താണ് മരുഭൂമിയുടെ കാറ്റിൽ ഇങ്ങനെ വന്നുകൊണ്ട് മനോഹരമായ ഒരു കളിപ്പാട്ടമായി കൊണ്ടത് രൂപപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ കേൾക്കുന്ന ആളുകൾ നമ്മോട് പറയുക, എന്ത് ബുദ്ധിശൂന്യമായ ഒരു കാര്യമാണ് പറയുന്നത്, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ലല്ലോ. ഒരാൾ വന്ന് മരുഭൂമിയിലൊരു ഒരു കളിപ്പാട്ടം അല്ലെങ്കിൽ മരുഭൂമിയിലൊരു സാധനം വന്ന് കിടക്കുന്നു എന്നതിൻ്റെ അർത്ഥം അതിലൂടെ ഒരാൾ പോയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് മാത്രമല്ല അവിടെ വന്ന് കിടക്കുന്നത്. അഥവാ ഒരു ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരിക്കലും ഒരു കാര്യം തനിയെ ഉണ്ടാകുന്നില്ല എന്നതാണ് നമ്മുടെ മനുഷ്യൻ്റെ പ്രകൃതിയാലുള്ള യുക്തി എന്നതാണ് സത്യം. അഥവാ ഒരു ഡിസൈനിന് പിന്നിൽ ഒരു ഡിസൈനർ ഉണ്ടാവുക എന്നുള്ളത് കേവലമായ യുക്തിയാണ്, ഒരു ബേസിക്കായ പ്രിൻസിപ്പിളാണ്. ഒരു തത്വങ്ങളൊന്നുമില്ലാതെ നമ്മുടെ യുക്തി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ഡിസൈനിന് പിന്നിൽ ഡിസൈനർ തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളത്. അഥവാ ഒരു കാര്യവും ഒരു പ്രൊഡക്റ്റും തനിയെ ഉണ്ടാകില്ല എന്നുള്ളത് കേവലമായ യുക്തിയാണ്. എങ്കിൽ യുക്തി അതാണെന്നിരിക്കെ അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളും അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളും വർഗങ്ങളും മനുഷ്യനും അങ്ങനെയുള്ള കോടാനുകോടി നക്ഷത്രങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചം തനിയെ ഉണ്ടായി എന്ന് പറയുന്ന യുക്തിവാദികൾ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ സത്യത്തിൽ യുക്തിക്ക് വിരുദ്ധമായ ഒരു കാര്യമല്ലേ പറയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ഒരു സംഭവം തനിയെ ഉണ്ടാകുന്നില്ല എന്നതാണ് നമ്മുടെ യുക്തി എന്നിരിക്കെ, ഈ പ്രപഞ്ചവും ഈ പ്രപഞ്ചത്തിനകത്തുള്ള കോടാനുകോടി ആയ കാര്യങ്ങളൊക്കെ തനിയെ രൂപപ്പെടുന്നതാണെന്ന് പറയുന്നതാണോ? അതല്ല, പ്രപഞ്ചം പോയിട്ട് പ്രപഞ്ചത്തിലെ ഒരു അണുമണി പോലും തനിയെ ഒരിക്കലും ഉണ്ടാവുകയില്ല, ആരെങ്കിലും ഉണ്ടാക്കിയാലല്ലാതെ എന്ന് പറയുന്നതാണോ യുക്തി എന്നുള്ളത് നമ്മൾ ശരിക്കും നമുക്കൊന്ന് നമ്മുടെ ഒരു ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഒരു ചിന്ത ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. യഥാർത്ഥത്തിൽ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങൾ ഇരിക്കുന്നത്. അഥവാ ഈ പ്രപഞ്ചത്തിന് പിന്നിലൊരു സൃഷ്ടാവുണ്ട്, ഒരിക്കലും ഒരു തനിയെ ഉണ്ടായി വന്നൊരു കാര്യമല്ല ഈ പ്രപഞ്ചം എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നൊരു കാഴ്ചപ്പാട് എന്നുള്ളത്. അഥവാ ഇസ്ലാമിൻ്റെ റുബൂബിയത്വം എന്നുള്ളൊരു ഒരു ഇസ്ലാമിൻ്റെ തൗഹീദിൻ്റെ അടിസ്ഥാനപരമായ പാഠം, അഥവാ ഈ പ്രപഞ്ചത്തിന് പിന്നിലൊരു സൃഷ്ടാവുണ്ട്, ഒരിക്കലും ഒന്നും തനിയെ ഉണ്ടായതല്ല, ആ സൃഷ്ടാവാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചതും ആ സൃഷ്ടാവിൻ്റെ അധീനത്തിലാണ് ഈ ലോകം റൺ ചെയ്യുന്നതുമുള്ളൊരു തത്വമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. എങ്കിൽ ആരാണ് ആ റബ്ബു എന്നുള്ളതാണ് ചോദ്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്നത് തീർത്തും പദാർത്ഥങ്ങൾക്കുള്ളിലുള്ള ഒരു സംഭവങ്ങളെ മാത്രമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ കാണുന്ന നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം അറ്റോമിക്കായ പദാർത്ഥങ്ങൾ ഉള്ളിലുള്ള ഒരു കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ലബോറട്ടറിയിൽ പോയിക്കൊണ്ടോ ഏതെങ്കിലും ഒരു അത്യാധുനികം എന്ന് വിളിക്കപ്പെടുന്ന ഏത് വലിയ ലബോറട്ടറിയിലോ ടെസ്റ്റിംഗ് പോയിന്റിലോ നമ്മൾ ചെന്ന് പരിശോധിച്ചാലും അവിടെ ദൈവത്തെ കണ്ടെത്താൻ സാധിക്കുമെന്ന് ചോദിക്കുന്ന ചോദ്യം തന്നെ യഥാർത്ഥത്തിൽ ഒരു ലോ പോയിന്റിൽ നിന്നുകൊണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ അതൊരു വോയിഡബിൾ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആ ചോദ്യം തന്നെ നിരർത്ഥകമാണ് എന്നതാണ് സത്യം, എന്നതാണ് വസ്തുത. എങ്കിൽ ആരാണ് ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവ് എന്നുള്ളത് നമുക്ക് കണ്ടെത്തണമെങ്കിൽ പദാർത്ഥീതനായ പദാർത്ഥങ്ങൾക്കപ്പുറത്തുള്ള ഒരു ശക്തി അഥവാ മനുഷ്യൻ്റെ എല്ലാ ഹൃദയങ്ങളെയും അറിയുന്ന മനുഷ്യൻ്റെയും മനുഷ്യനപ്പുറത്തുള്ള വർഗങ്ങളെയും ഈ പ്രപഞ്ചത്തിനെയും അതിനൊക്കെ അപ്പുറത്തുള്ള ഒരു സൃഷ്ടിയെയാണ് ഒരു കഴിവിനെയാണ് യഥാർത്ഥത്തിൽ റബ്ബ് എന്ന് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. അതിന് മുന്നോടിയായിക്കൊണ്ട് തന്നെ ആരാണ് റബ്ബ്, ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളതിന് ഒരുപാട് ദൈവികമായ തെളിവുകൾ വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നതായി കൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സുമറിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. യഖ്ലുക്കും ഫി ബുത്തൂനി ഉമ്മഹാത്തിക്കും ഖൽഖൻ മിൻ ബഅദി ഖൽഖിൻ ഫി ളുലുമാതിൻ സലാസ, അഥവാ നിങ്ങളുടെ മാതാക്കളുടെ വയറുകളിൽ വെച്ച് ഒരു സൃഷ്ടിക്ക് ശേഷം ഒരു സൃഷ്ടിയായിക്കൊണ്ട് മൂന്ന് അന്ധകാരങ്ങളിലായി നിങ്ങളെ അവൻ സൃഷ്ടിച്ചുണ്ടാക്കുന്നു, അങ്ങനെയുള്ളവനത്രേ നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു, അവനാകുന്നു രാജാധിപത്യവും അവനല്ലാതെ ആരാധനയില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു ആയത്തിൻ്റെ ഒരു ഒരു ദൈവികത ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതാ ഈ ഒരു ആയത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു ഒരു കാര്യം തനിയെ ഉണ്ടാകുമോ എന്ന ചിന്തക്ക് ശരിക്കും നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിൽ നിന്നുകൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാവുന്നതാണ് എന്നതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അഥവാ മനുഷ്യൻ അവൻ്റെ മാതാവിൻ്റെ വയറ്റിൽ ഗർഭത്തിൽ വെച്ച് സൃഷ്ടിക്കപ്പെടുന്നതിനടങ്ങിയ അത്ഭുത രഹസ്യങ്ങൾ ഈ ഒരു ആയത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരു സൃഷ്ടി രൂപത്തിന് ശേഷം മറ്റൊന്നായി, അഥവാ ഖൽഖം മിൻ ബഅദി ഖൽഖിൻ, അഥവാ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇന്ദ്രിയം, രക്തപിണ്ഡം, മാംസപിണ്ഡം എന്നിങ്ങനെ മൂന്ന് തലങ്ങളിലായിക്കൊണ്ട് മനുഷ്യൻ ഒരു ശിശു ഉണ്ടായി വരുന്നു, പൂർണ്ണ ശിശുവായി വരുന്നു എന്നതാണ് ഈ ഒരു ആയത്തിൻ്റെ ഉദ്ദേശം. അതുപോലെ തന്നെ ഫി ദുലുമാത്തിൻ സലാസ, മൂന്ന് തരം അന്ധകാരങ്ങളിൽ നിന്നും എന്ന് പറഞ്ഞതിൻ്റെ ഒരു വിവക്ഷ, മാതാവിൻ്റെ വയറ്, ഗർഭാശയം, ശിശുവെ മൂടിപ്പൊതിഞ്ഞുള്ള നേരിയ ഉറ എന്നീ മൂന്ന് അജ്ഞതകളെയാണ് യഥാർത്ഥത്തിൽ ആ ഒരു വാചകത്തിൽ നിന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ മൂന്ന് ഇരുട്ടറകളെയും അതിനുശേഷം സങ്കീർണമായ ഇരുട്ടറകൾ, അത് ഒരു വൈദ്യശാസ്ത്രത്തിൽ നിന്നൊക്കെ ഒരു അതിൻ്റെ ഒരു പരിശോധിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇരുട്ടറ നമുക്ക് കാണുമെങ്കിൽ തന്നെ ഒരു പ്രത്യേക ശാസ്ത്രീയയിലൂടെയൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. അഥവാ സൂചിപ്പിക്കുന്ന ഇത്രയും സങ്കീർണതകളിലൂടെയാണ് ഈ ഒരു പ്രപഞ്ചത്തിലേക്ക് ഒരു ശിശുവായിക്കൊണ്ട് മനുഷ്യൻ പിറന്നു വീഴുന്നത് എന്നിരിക്കെ അവൻ കടന്നു വന്ന ഈ ഒരു പാതയങ്ങളെ മാത്രം അനലൈസ് ചെയ്തുകൊണ്ട് അവനെ പ്രസവിച്ച മാതാവും ആ അണ്ടത്തിൽ അവൻ ചെറുപ്പത്തിൽ നിന്നുള്ള ബീജവും ഒക്കെ ഒരു ഒരു ഒരു പ്രപഞ്ചത്തിൻ്റെ ഒരു കോയിൻസിഡൻസ് ആയിക്കൊണ്ട് തനിയെ രൂപപ്പെടുന്നതാണ് ഇതൊക്കെ എന്ന് പറയുന്നത് ഈ കേവലമായ യുക്തിവിരുദ്ധമാണ് എന്നല്ലാതെ മറ്റെന്താണ് നമുക്ക് കാണും പറയാൻ വേണ്ടി നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് അവിടെ ചോദ്യം. അതേപോലെ തന്നെയാണ് വിശുദ്ധ ഖുർആനിലെ ഒരുപാട് ആയത്തുകൾ യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ സൂചിപ്പിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ നമ്മൾ ഉണർത്തുന്നത്. നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിൽ തന്നെ നിങ്ങൾ നോക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഗാശിയ, സൂറത്തുൽ ഗാശിയയിൽ അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മളോട് ചോദിക്കുന്നു, അഫല യന്ദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, എന്നാൽ അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, വ ഇലസ്സമ ഇക്കൈഫ റുഫിഅത്, ആകാശത്തിലേക്ക് അതെങ്ങനെയാണ് ഉയർത്തപ്പെട്ടിരിക്കുന്നത്, വ ഇലൽ ജിബാൽ ഇക്കൈഫ നുസിബത്, പർവ്വതങ്ങളിലേക്ക് അവർ നോക്കുന്നില്ലേ അവ എങ്ങനെ നാട്ടിവെക്കപ്പെട്ടിരിക്കുന്നു, വ ഇലൽ അർളി കൈഫ സുതിഹത്, ഭൂമിയിലേക്ക് അതെങ്ങനെ പരത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്, അഥവാ ആകാശവും പർവ്വതവും ഈ നമുക്ക് ചുറ്റുമുള്ള അതടങ്ങുന്ന ഭൂമിയൊക്കെ എങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട് അങ്ങനെ കിടക്കുന്നു എന്നുള്ളത് അവൻ നോക്കുന്നില്ലേ, അതൊക്കെ ഒരു തനിയേ ഒരു ഉണ്ടായി വന്നതാണ് എന്നുള്ളത് എങ്ങനെയാണ് അവന് പറയാൻ പറ്റുന്നതെന്നുള്ളത് നമ്മൾ നമ്മോട് തന്നെ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൻ്റെ തുടക്കത്തിൽ അഫല യന്ദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, ഒട്ടകത്തിലേക്ക് അവർ നോക്കുന്നില്ലേ എങ്ങനെയാണ് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത്. അഥവാ അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ചിന്തിക്കാൻ പറ്റാവുന്ന, കമ്പയർ ചെയ്തവർക്ക് ചിന്തിക്കാൻ പറ്റാവുന്ന ഒരു സൃഷ്ടിയാണ് ഒട്ടകം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന ആധുനിക വാഹനങ്ങൾക്ക് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ, രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ അറബികൾ അധികം ഉപയോഗിച്ചിരുന്ന ഒരു വാഹന മാധ്യമായിരുന്നു ഒട്ടകങ്ങൾ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒട്ടകത്തെക്കുറിച്ച് അവരുടെ ഒരു സൃഷ്ടി വൈഭവം വളരെ മനുഷ്യനെ ഏറെ ചിന്തിപ്പിക്കുന്നു. അഥവാ മരുഭൂമിയിലൂടെ ആരാരും പോകാത്ത മരുഭൂമിയിലൂടെ എപ്പോഴെങ്കിലും കിട്ടുന്നൊരു വെള്ളം, അത് ലിറ്റർ കണക്കിന് സ്റ്റോർ ചെയ്യാനുള്ളൊരു ഒരു സ്രോതസ് ഒട്ടകത്തിനുണ്ട്. മരുഭൂമിയിലൂടെയാണ് ഒട്ടകം നടന്നു പോകുന്നത്. അതിരിക്കുമ്പോൾ ഒരിക്കലും അതിൻ്റെ കാല് മണലിൽ പൂഴ്ന്നു പോകാതെ ഇരിക്കാൻ വേണ്ടി അത് ഇറക്കിക്കൊണ്ട് ഇരിക്കാനുള്ളൊരു സംവിധാനമാണ് അള്ളാഹു ഒട്ടകത്തിൻ്റെ കാലുകൾക്ക് നൽകിയിരിക്കുന്നത്. ഇങ്ങനെ വ്യവസ്ഥാപിതമായ ഒരു സിസ്റ്റം ഒട്ടകത്തിനും ഒക്കെ ഒന്ന് ഉണ്ടായിരിക്കെ അതെല്ലാം തനിയേ ഉണ്ടായതാണ്, ഒരു ഒരു പ്രപഞ്ചത്തിൻ്റെ ഒരു സ്വാഭാവികമായ ഒരു കോയിൻസിഡൻസിൽ രൂപപ്പെടുത്തിയതാണ് എന്ന് പറയുന്നത് ഒരു യുക്തിക്ക് വിരുദ്ധമായൊരു കാര്യമാണ് എന്നത് നമ്മൾ ചിന്തിച്ചാൽ മാത്രം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അവിടെയാണ് അള്ളാഹുവിനെ നമുക്ക് ബോധ്യപ്പെടുകയും ഈ പ്രപഞ്ചത്തിൽ പിന്നെ ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളൊരു വാദം ഒരിക്കലും ഒരു ഒരു യുക്തിവിരുദ്ധമല്ല. നേരെ മറിച്ച് യുക്തിവിരുദ്ധം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം തനിയേ ഉണ്ടായി എന്ന് പറയുന്ന യുക്തിവാദികളെന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ പരത്തപ്പെടുന്ന ഒരു ആശയമാണ്. ഇസ്ലാമിൻ്റെ ഒരു മാർഗമാണ് യഥാർത്ഥത്തിലുള്ള ഒരു യുക്തിവാദമായിക്കൊണ്ട് നമുക്ക് പറയാൻ വേണ്ടി നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാന തആല അവൻ്റെ നിയമങ്ങളെയും അവനെയും ഒക്കെ കൂടുതൽ പഠിക്കാനുള്ള ഒരു തൗഫീഖ് നമുക്ക് പ്രധാനം നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
6: ജസാകുമുല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഇൻസൈറ്റ്, ദൈവാസ്തിത്വം യുക്തിവിരുദ്ധമല്ല. അവതരിപ്പിച്ചത് സഹൽ ആദം.
3: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
8: ഞാനേ എൻ്റെ ഒരു വായനയിൽ വായിച്ച വളരെ മനസ്സിനെ തൊട്ടുണർത്തിയ ഒരു സംഭവം ചരിത്രത്തിൽ അബു ഖിലാബ എന്ന് പറയുന്ന ഒരു താബീ പണ്ഡിതനുണ്ട്. അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു. ഇബ്നു അബ്ബാസിനടക്കമുള്ള സഹാബികളെ കണ്ട് അവരിൽ നിന്ന് ഇൽമ് നേരിട്ട് പഠിച്ച് അതേപോലെ തന്നെ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരുപാട് നന്മകൾ ചെയ്ത ഒരു വലിയൊരു പണ്ഡിതനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനൊരു പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ ജീവനത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ അദ്ദേഹത്തിൻ്റെ രണ്ടു കൈകളും രണ്ട് കാലുകളും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. യുദ്ധത്തിലോ മറ്റോ ആയിരിക്കാം അത് ഏത് രൂപത്തിൽ നഷ്ടപ്പെട്ടു എന്ന് ചരിത്രത്തിൽ കാണുന്നില്ല. മാത്രവുമല്ല അദ്ദേഹത്തിന് കണ്ണ് കാണൂല. രണ്ട് കൈകളും ഇല്ല, രണ്ട് കാലുകളും ഇല്ല,
9: കണ്ണും
8: കാണൂല. മാത്രവുമല്ല ചെവി വളരെ കുറച്ചേ കേൾക്കുള്ളൂ, പരിപൂർണമായും കേൾക്കും. ഒരാള് സംസാരിക്കുന്ന ആള് ശബ്ദത്തിൽ അയാളോട് പറയണം, എങ്കിലേ കേൾക്കുള്ളൂ. അപ്പോ ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു പ്രയാസവും ഇല്ലാത്ത സംഗതി എന്ന് പറഞ്ഞ നാവ് മാത്രം. നാവ് മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രയാസമില്ലാതെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി. ഈ ഇദ്ദേഹത്തിന്റെ പ്രത്യേകത, ഇദ്ദേഹം അവസാന കാലഘട്ടത്തിൽ ഒരു മരുഭൂമിയിൽ ഒരു ടെന്റ്, അദ്ദേഹം ഒരു ടെന്റിലായിരുന്നു താമസം. അദ്ദേഹത്തിന്റെ മകനാണ് അദ്ദേഹത്തിന് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാറുള്ളത്. അദ്ദേഹത്തെ വുളു ചെയ്യിപ്പിക്കുന്നത്, നമസ്കരിക്കാൻ സൗകര്യം ഉണ്ടായി കൊടുക്കുന്നത്, ടോയ്ലറ്റിൽ പോകുന്ന ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നത്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ മകനാണ്. മുഹമ്മദ് അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹമാണ് ഈ അനുഭവം നമുക്ക് പങ്കുവെച്ച് നൽകുന്നത്. ചരിത്ര കിതാബുകളിലൊക്കെ പലരും ഇത് എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം മരുഭൂമിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കവേ ഈ ടെൻറ്റ് കണ്ടു. അങ്ങനെ ടെൻറ്റ് കണ്ടു, ടെൻറ്റിലേക്ക് പോയി നോക്കുമ്പോൾ അദ്ദേഹം കേൾക്കുന്നൊരു പ്രാർത്ഥനയാണ്. അറബിയിൽ പ്രാർത്ഥന, അല്ലാഹുമ്മ ഔസിഅനി അൻ അഹ്മദക ഹംദൻ ഉകാഫി ഉബിഹി ശുക്റ നിഅമതക അല്ലതീ അൻഅംത ബിഹ അലിയ വഫദ്ദലനി അലാ കസീരി മിമ്മൻ ഖലഖ്ത തഫ്ലീല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. പഠിച്ചോനെ, നീ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്.
9: ഇദ്ദേഹം
8: പറയാണ്, പ്രാർത്ഥനയാണ്, എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്, വേറെ ആർക്കും കൊടുക്കാത്ത അനുഗ്രഹങ്ങൾ നീ എനിക്ക് നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നിനക്ക് ശുക്ർ ചെയ്യുന്നു. ആ ശുക്റിന്റെ ഭാഗമായി നിനക്ക് ഹംദ് ചെയ്യാൻ എനിക്ക് നീ തൗഫീഖ് നൽകണമെന്ന് പ്രാർത്ഥന. നമ്മുടെ രാവിലെ അദ്കാറ സുബ്ഹാനൽ വിഷയമൊക്കെ പറഞ്ഞല്ലോ. പടച്ചോനെ, നിനക്ക് ഹംദ് ചെയ്യാൻ എനിക്ക് തൗഫീഖ്, നിനക്ക് ശുക്റായിക്കൊണ്ട്. അപ്പോൾ ഇദ്ദേഹം ഈ പ്രാർത്ഥന കേട്ട് അത്ഭുതപ്പെട്ടു. കാരണം വിശുദ്ധ ഖുർആനിൽ സമാനമായൊരു പ്രാർത്ഥന, നീ എനിക്ക് നൽകിയ അനുഗ്രഹം ഫല്ലല്ലി അല കസീരി മിമ്മൻ ഖലഖ തഫ്ലീല എന്ന പ്രാർത്ഥന
9: എന്ന് ഇദ്ദേഹം പറയാണ്.
8: അല്ല, ആ പ്രാർത്ഥന ഖുർആനിൽ കാണുന്നത് സുലൈമാൻ നബിയുടെ പ്രാർത്ഥനയാണ്.
9: അതെ അതെ.
8: അതായത് എല്ലാവിധ അനുഗ്രഹങ്ങളും കിട്ടിയ, അധികാരം കിട്ടിയ ഒരു രാജാവായിരുന്നു സുലൈമാൻ അലൈഹി സ്വലാം. അപ്പോൾ അതിനോട് ഏകദേശം സമാനമായൊരു പ്രാർത്ഥന കേട്ടപ്പോൾ ഇദ്ദേഹം ആ ടെൻറ്റിലേക്ക് പോവുകയും ടെൻറ്റിൽ തുറന്നു നോക്കുകയും ചെയ്തപ്പോൾ ഈ മനുഷ്യനാണ് കാണുന്നത്. രണ്ട് കൈയില്ലാത്ത, രണ്ട് കാലില്ലാത്ത, കണ്ണിന് കാഴ്ച ഇല്ലാത്ത, ഉച്ചത്തിൽ മാത്രം പറഞ്ഞാൽ കേൾക്കുന്ന ഈ മനുഷ്യനാണ് എന്തിനത് ഇത് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുകയാണ്, നിനക്ക് എന്തിന് അമത്താനം കിട്ടിയിട്ടുള്ളത്, എന്തിന് അമത്താനം കിട്ടിയിട്ടുള്ളത് ചോദിക്കുന്നത്. കാരണം കണ്ണില്ല, നോക്കുകയാണെങ്കിൽ ഒന്നുമില്ലല്ലോ. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞത്, എനിക്ക് അള്ളാഹുവിനെ സ്മരിക്കുന്നതിന് യാതൊരു പ്രശ്നമല്ല, എനിക്ക് നമസ്കരിക്കാൻ എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ സൗകര്യം എങ്ങനെ നമസ്കരിക്കണം റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അള്ളാഹ്ക്ക് വേണമെങ്കിൽ ഒരു വലിയ പർവ്വതം എൻ്റെ ശരീരത്തിലേക്ക് ഇട്ടിട്ടോ, ഭൂമി പിളർത്തി കളഞ്ഞിട്ടോ, അല്ലെങ്കിൽ ഒരു ഭൂമി കുലുക്കച്ചിലൂടെയോ ഒക്കെ എന്നെ കൊന്നു കളയാമായിരുന്നു, നശിപ്പിക്കാമായിരുന്നു. പക്ഷെ നശിപ്പിച്ചില്ലല്ലോ, എന്നെ ഇപ്പോഴും പടച്ചു ദിക്ര ചൊല്ലാനും ഈ ആളുകളുമായി ഇടപെടാനൊക്കെ പറ്റുന്ന രൂപത്തിൽ അള്ളാഹു ആക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാലേ, നമ്മൾക്ക് അള്ളാഹു എത്ര അനുഗ്രഹം നൽകിയിട്ടുണ്ട്. നമ്മൾക്ക് കണ്ണുണ്ട്, കാഴ്ചയുണ്ട്, കേൾവിയുണ്ട്, ഓടിച്ചാടാനും പറ്റും. പക്ഷെ നമ്മുടെ ശുക്റിൻ്റെ അവസ്ഥ എന്താണ്? അള്ളാഹുവിനെ നന്ദി കാണിക്കാൻ നമ്മൾ എന്തൊക്കെ ചിലവഴിക്കുന്നു? നമസ്കാരത്തിൻ്റെ വിഷയം എന്താണ്? ഫർദ് നമസ്കാരത്തിന് തന്നെ ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്നു, സുബീക്ക് ഉറങ്ങുന്ന ആൾക്കാരൊക്കെയാണ് പല ആളുകളും. സുന്നത്ത് നമസ്കാരത്തിൻ്റെ അവസ്ഥ എന്താണ്? ദിക്റുകൾ ചൊല്ലുന്ന വിഷയത്തിൽ നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ തന്നെ അള്ളാഹുവിനെ മറക്കുന്ന അവസ്ഥയാണ് നമ്മുടെ സമൂഹമുള്ളത്, അനുഗ്രഹങ്ങളൊക്കെ കിട്ടുന്ന സമയത്തൊക്കെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ, നിബിദിനാഘോഷത്തിൻ്റെ പേരിലാണ് ആടിത്തി മുറുക്കുന്നത്. ഇത് ചെയ്യാൻ പറ്റുന്നതാണോ പറ്റാത്തതാണോ ചിന്ത പോലും ആളുകൾക്കില്ല. ഇപ്പോൾ പറഞ്ഞതെന്താ വെച്ചാൽ, വല്ലാതെ നൊമ്പരപ്പെടുത്തിയ അല്ലെങ്കിൽ മനസ്സിനെ പിടിച്ച് കുലുക്കിയ ഒരു സംഭവമാണ്. ഇപ്പോൾ പറയാനൊന്നുമില്ലാത്തൊരു മനുഷ്യനാണ് എനിക്കെല്ലാം തന്നു റബ്ബേ, നിനക്ക് ശുക്ർ ചെയ്യാൻ, ഹംദ് ചെയ്യാൻ തൗഫീഖ് നൽകണമെന്ന് പറയണത്.
9: ശുക്റിന്റെ ഹംദിന്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഒരു മനസ്സാണല്ലേ, അത് കിട്ടുക എന്നുള്ളത് വലിയൊരു തൗഫീഖാണ്. ഏതവസ്ഥയിലും അള്ളാഹുവിനെ ശുക്ർ ചെയ്യുക, ഹംദ് ചൊല്ലുക എന്നുള്ളത്.
8: നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ, അതാണ് റസൂൽ പറഞ്ഞത്, നിങ്ങൾക്ക് താഴേക്കുള്ളവരിലേക്ക് നിങ്ങൾ നോക്കുക, അപ്പോഴേ നമുക്ക് അനുഗ്രഹം
9: മനസ്സിലാവുള്ളൂ.
8: നമ്മളെന്താ വെച്ചാൽ എപ്പോഴും നമ്മളെക്കാളും മുന്നിലുള്ള ആളുകളിലേക്ക്, മുകളിലേക്ക്, അവനത് കിട്ടിയല്ലോ, എനിക്കിതില്ലല്ലോ എന്നൊക്കെയുള്ള വർത്തമാനങ്ങൾ പറയുമ്പോൾ മലപ്പുറം ഭാഷ പറഞ്ഞ പായാരം മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരിക്കലും നന്ദി കാണിക്കാൻ കഴിയില്ല.
10: പീസ് റേഡിയോയിൽ ഇനി തിരുമൊഴികൾ.
11: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
10: തിരുമൊഴികളിൽ പതിവ് പോലെ കെ വി മുഹമ്മദ് അലി മൗലവി നമ്മളോടൊപ്പം ചേരുകയാണ്. കാരണം കൂടാതെ ഭർത്താവിൽ നിന്ന് അകലാൻ ആഗ്രഹിക്കുന്നവൾ മുനാഫിഖത്ത് എന്ന ആശയം വരുന്നൊരു ഹദീസാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്.
12: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അൻ സൗബാൻ മൗലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ മുഖ്തലിആത്തി വൽ മുൻതസിആത്തി ഹുന്നൽ മുനാഫിഖാത്ത് وما من امرأة تسأل زوجها الطلاق من غير بأس فتجد ريح الجنة أو

തന്നെയാണ് നിനക്ക് അങ്ങോട്ട് പോകാം. അതല്ല എന്റെ കൂടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നീ അഹ്ലുൽ ബൈത്തിലാണ് എന്റെ കൂടെ നിൽക്കാം. അദ്ദേഹം നബിയോടൊപ്പം നിൽക്കാനാണ് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ നബിയോടൊപ്പം നിൽക്കുകയും നബിയുടെ സുഹബത്ത് ഇഷ്ടപ്പെടുകയും ചെയ്തു. അനവധി നബിയിൽ നിന്ന് മനഃപ്പാടമാക്കി പഠിച്ചു എന്നൊക്കെ നമുക്ക് വായിക്കാനാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം യാത്രയിലും നാട്ടിലും ഒക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു നബി മരിക്കുന്നതുവരെയും. പിന്നീടാണ് ഷാമിലേക്ക് പുറപ്പെട്ടത്. ഇവിടെ സൗബാൻ റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുഖ്തലിആത്തി വൽ മുൻതസിആത്തി ഹുന്നൽ മുനാഫിഖാത്ത്. ഇതാണ് അള്ളാഹുവിൻ റസൂൽ പ്രഖ്യാപിക്കുന്ന ഒന്നാമത്തെ കാര്യം. ഇന്നൽ മുഖ്തലിആത്ത്, മുഖ്തലിആത്ത് എന്ന് പറഞ്ഞാൽ ഖുൽഉ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളെന്നാണ്. അതായത് വിവാഹമോചനം ആവശ്യപ്പെടുന്ന, കാരണമില്ലാതെ വിവാഹമോചനത്തിൻ്റെ അനിവാര്യതയില്ലാതിരുന്നിട്ടും വിവാഹമോചനം ആവശ്യപ്പെടുന്ന സ്ത്രീകൾ, അവരാണ് മുഖ്തലിയാത്ത്, ഖുൽഉ ചോദിക്കുന്നവർ. വിവാഹമോചനം അവളുടെ സ്ത്രീ അവളുടെ കാരണം കൊണ്ട് അവളുടെ ഇഷ്ടത്തിന് വിവാഹമോചനം ആവശ്യപ്പെടുക, വേണമെങ്കിൽ പ്രതിഫലം കൊടുത്ത് വിവാഹമോചനം ആവശ്യപ്പെടുന്നവർക്കാണ് മുഖ്തലിയാത്ത് എന്ന് പറയുക. അപ്പോൾ വിവാഹമോചനം ആവശ്യപ്പെടുന്ന, അനാവശ്യമായി വിവാഹമോചനം ആവശ്യപ്പെടുന്ന സ്ത്രീകൾ, അതാണ് മുഖ്തലിആത്ത്. വൽ മുൻതസിആത്ത്, മുൻതസിആത്ത് പറഞ്ഞാൽ ഭർത്താവിൽ നിന്നും അകന്നു നിൽക്കുന്നവർ, അകാരണമായി ഭർത്താവിൽ നിന്ന് അകന്നു നിൽക്കുക, ഭർത്താവിനോട് അനുസരണക്കേട് കാണിച്ച് പിണങ്ങി നിൽക്കുക, ഇങ്ങനെയുള്ള സ്ത്രീകൾക്കാണ് മുൻതസിആത്ത് എന്ന് പറയുക. ഇങ്ങനെയുള്ള സ്ത്രീകളെക്കുറിച്ച് റസൂലുള്ള പറയും, ഹുന്നൽ മുനാഫിഖാത്ത്, അവർ മുനാഫിഖാത്തുകളാണ്, കാപട്യമുള്ളവരാണ്, കപടവിശ്വാസികളാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രയോഗം അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് അവർ കപടവിശ്വാസികളെന്ന് പറഞ്ഞത് എന്ന് നമുക്ക് ഹദീസിൻ്റെ തഫ്സീറിൽ കാണാം. പ്രത്യക്ഷത്തിൽ ഭർത്താവിനോട് അനിഷ്ടം പ്രകടിപ്പിക്കുന്നു, എനിക്ക് കൂടെ ജീവിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് അവർ വിവാഹമോചനം ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ അകന്നു കഴിയുന്നു, അനുസരണക്കേടിലൂടെ അനുസരിക്കാതെ പിണങ്ങി നിൽക്കുന്നു, അകന്നു നിൽക്കുന്നു. ഇങ്ങനെയുള്ളവർ പ്രത്യക്ഷത്തിൽ ഭർത്താവിനോട് അനിഷ്ടം പ്രകടിപ്പിക്കുന്നു, പല കാരണങ്ങൾ പറയുന്നുവെങ്കിലും പല സ്ത്രീ ഇങ്ങനെയുള്ള സ്ത്രീകളുടെ ഉള്ളിൽ, മിക്കാളുടെയും ഉള്ളിൽ മറ്റൊരു ബന്ധമോ മറ്റൊരു ജീവിതമോ ആയിരിക്കും അവരാഗ്രഹിക്കുക. അങ്ങനെയുള്ളവരെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. അതുകൊണ്ടാണ് അകാരണമായി എന്ന് പറയാൻ കാരണം. അകാരണമായി, കാരണമുണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് ഭർത്താവിൽ നിന്ന് വിവാഹമോചനം ആവശ്യപ്പെടാം, ഭർത്താവിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യാം വ്യക്തമായ കാരണമുണ്ടെങ്കിൽ. ഇത് മറ്റ് ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, ഒന്നുകിൽ മറ്റൊരു ഭർത്താവിനോടൊപ്പം അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോടൊപ്പം ജീവിക്കുക, അല്ലെങ്കിൽ വൈവാഹിക ജീവിതം തന്നെ വേണ്ട എന്ന നിലക്കൊരു സ്വതന്ത്ര ജീവിതം വേണമെന്ന പുതിയ ചിന്താഗതി മനസ്സിൽ കയറിക്കൂടി ആ നിലക്കാവുക, പ്രത്യക്ഷത്തിൽ ഭർത്താവിനോടുള്ള അനിഷ്ടം പ്രകടിപ്പിക്കുക, ഉള്ളിൽ മറ്റൊന്നും ഉണ്ടാകുക. അതുകൊണ്ടാണ് റസൂലുള്ള മുനാഫിഖാത്തുകൾ എന്ന് പറയാനുള്ള കാരണം. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം നോക്കൂ, വമാ മിൻ ഇംറഅത്തിൻ, ഏതൊരു സ്ത്രീയും തന്നെയില്ല, തസ്അലു സൗജഹ, തൻ്റെ ഭർത്താവിനോട് അവൾ ചോദിക്കുന്നു, അത്തൊലാഖ്, ഭർത്താവിനോട് വിവാഹമോചനം ചോദിക്കുന്നു, മിൻ ഗൈരി ബസിൻ, യാതൊരു തകരാറുമില്ലാതെ തന്നെ, യാതൊരു പ്രശ്നവുമില്ലാതെ, ഒരു കുഴപ്പവുമില്ലാതെ, നിർബന്ധമായി വേർപിരിയേണ്ട യാതൊരു കാരണവുമില്ലാതെ തന്നെയാണ് അവൾ തൊലാഖ് ആവശ്യപ്പെടുന്നതെങ്കിൽ, ഫതജിദു റീഹൽ ജന്നത്തി, അവൾക്ക് സ്വർഗത്തിൻ്റെ റീഹ്, മണം, ഗന്ധം അനുഭവിക്കാനാവില്ല. ഓ കാല റായിഹത്തൽ ജന്ന, അതല്ലെങ്കിൽ റായിഹത്തൽ ജന്ന എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് റാവിക്ക് സംശയമുണ്ട്. അപ്പോൾ ലം തശുമ്മഹ എന്നാണ്, അവൾക്കത് അസുഗന്ധം പോലും അനുഭവിക്കാൻ പോലും സാധ്യമല്ല. അപ്പോൾ രണ്ട് താക്കീദുകളാണ് നബി നൽകുന്നത്. ഒന്ന് മുഖ്തലിആത്ത്, മുൻതസിആത്ത്, വിവാഹമോചനം ആവശ്യപ്പെടുന്ന സ്ത്രീകൾ, അകാരണമായി ഭർത്താവിൽ നിന്ന് മാറി അകന്നു കഴിയുന്ന സ്ത്രീകൾ, ഇവർ കപടവിശ്വാസിനികളാണ്, കാപട്യം നിറഞ്ഞവരാണ് എന്നതാണ് ഒരു പരാമർശം. മറ്റൊന്ന് അതിലേക്ക് ചേർത്തി പറയുന്നത്, കാരണമില്ലാതെ, കുറ്റമോ കുഴപ്പമോ ഒന്നുമില്ലാതെ തന്നെ ത്വലാഖ് വിവാഹമോചനം ആവശ്യപ്പെടുന്ന സ്ത്രീകൾക്ക് സ്വർഗത്തിൻ്റെ പരിമളം, ഗന്ധം പോലും അനുഭവിക്കാനുള്ള അവകാശമുണ്ടാകില്ല, അവർക്കത് ലഭിക്കില്ല എന്നതാണ്. അപ്പോൾ ശക്തമായ താക്കീദാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. സത്യത്തിൽ ഇത് ഇങ്ങനെ ചെയ്യുന്നത് റബ്ബിൻ്റെ നിയമാതിർത്തികളെ ലംഘിക്കലാണ്. അന്യായമായി ഭർത്താവിൽ നിന്ന് അകന്നു നിൽക്കുക, ഭർത്താവിനോട് അന്യായമായി കാരണം കൂടാതെ ത്വലാഖ് ആവശ്യപ്പെടുക, ഇത് റബ്ബിൻ്റെ നിയമങ്ങളെ ലംഘിക്കലാണ്. കൃത്യമായ നിയമാതിർത്തികളോടുള്ള അവഗണനയാണ്, അന്യായമാണ്, അക്രമമാണ്. മാത്രവുമല്ല ഒരു കുടുംബത്തെ തകർക്കലാണ്, വ്യക്തിക്ക് മാനഹാനി വരുത്തലാണ്, അഭിമാനക്ഷതമുണ്ടാക്കലാണ്, സാമ്പത്തിക നഷ്ടം വരുത്തലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ തന്നെ കബായിറുകളിൽ
വൻപാപങ്ങളിൽ

0: ഇങ്ങനെയുള്ള വിഷയത്തെ എണ്ണിയിട്ടുള്ളത്. പരസ്പര സ്നേഹത്തിലും ഒത്തൊരുമയിലും കാരുണ്യത്തിലും പങ്കുവെക്കലുമൊക്കെ ആകണമല്ലോ കുടുംബം. പക്ഷേ കാരണമില്ലാതെ ഒന്നുകിൽ മറ്റൊരാളുടൊപ്പം ജീവിക്കണം, അതല്ലെങ്കിൽ വൈവാഹിക ജീവിതം കുടുംബ ജീവിതം എന്ന് പറഞ്ഞാൽ അത് ബന്ധനങ്ങളാണ് എന്ന ചിന്ത, സ്വതന്ത്രമായ സ്വതന്ത്രവാദം, ഇങ്ങനെയുള്ള പല ചിന്താഗതികളും ഒരുപക്ഷെ ഭർത്താവിൽ നിന്ന് അകന്നു നിൽക്കാൻ ചില സ്ത്രീകളെ പ്രേരിപ്പിക്കാറുണ്ട്. അതൊരിക്കലും ഒരു മുസ്ലിമിന് ഭൂഷണമല്ല എന്ന ശക്തമായ താക്കീതാണ് ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. കൂടുതൽ പഠിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്നും നമ്മൾ പഠിക്കുന്നത് പോലെ ജീവിതവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ടൊരു സന്ദേശമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട, പാലിക്കേണ്ട, ഒരു വേള വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇന്നത്തെ തിരുമൊഴികളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാ ദിവസവും കാര്യങ്ങൾ വ്യക്തമായി പഠിപ്പിച്ചു തരുന്ന നമ്മുടെ ഉസ്താദ് കെ വി മുഹമ്മദ് അലി മൗലവിക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.

0: പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. സൂറത്തുൽ ബക്കറയിലെ 47-48 വചനങ്ങൾ. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് സഹൽ അരിപ്ര.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു മൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. أعوذ بالله من الشيطان

0: إلى اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين. واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها شفاعة ولا يؤخذ منها عدل ولا هم ينصرون. സ്നേഹധരണീയരായ സത്യവിശ്വാസി വിശ്വാസികളുടെ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കലാം ഉൾക്കൊള്ളുന്ന പരിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിലെ വചനങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 44 മുതൽ 46 കൂടിയ വചനങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്നും ഈ ഒരു ഖുർആൻ പാരായണം ശ്രദ്ധിക്കുക, അതിനെ കേൾക്കുക, അതിനെ പഠിക്കുക, അത് ഖുർആൻ നിവർത്തി വച്ച് അതിലെ വചനങ്ങൾ നോക്കി ആയത്തുകൾക്കിടയിൽ വിരൽ വച്ച് എഴുതിയെടുക്കേണ്ടത് എഴുതിയെടുത്ത് ആ രൂപത്തിൽ ഈ ക്ലാസ്സിനെ കാണുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല സൽക്രമമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇന്ന് തുടക്കത്തിൽ ഓതിയത് 47 ഉം 48 ഉം വചനങ്ങളാണ് ഓതി വെച്ചത്. അത് ഒന്നുകൂടെ പാരായണം ചെയ്ത് കൂടെ തന്നെ തിലാവത്തിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില സ്ഥലങ്ങളെയും സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. യാ ബനീ ഇസ്രായീല ദ്കുറൂ നിഅമതിയല്ലതീ അൻഅംതു അലൈക്കും വഅന്നീ ഫദ്ദൽതുക്കും وأني فضلتكم على العالمين. മുമ്പ് ഇതേ ആയത്ത് അല്പം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അവസാന ഭാഗം മാത്രം ചെറിയ വ്യത്യാസം വന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ സൂചിപ്പിച്ചിരുന്നു അവിടെ യാ ബനീ ഇസ്രായീല, അവിടെ മദ്ദുൽ ഫറായി രണ്ട് സ്ഥലത്ത് വരുന്നുണ്ട്. ബനി എന്നുള്ള നൂനിന് ശേഷമുള്ള യാലും അതുപോലെ തന്നെ റാഇന് ശേഷമുള്ള ആ അലിഫിലും അസാമാന്യമായി നീട്ടി ഓതേണ്ടതുണ്ട്. ആദ്യം വന്നത് യാ ബനീ ഇസ്, അവിടെ മദ് മുൻഫസിലും ഇസ്രായീല ഇസ്രായീല, അവിടെ മദ് മുത്തസിലുമാണ്. ഇസ്രായീല ഇസ്രായീല എന്ന് പറയാൻ പാടില്ല, ഇസ്രായീല ആ നിലക്കാണ് അസുക്കൂനുള്ള സീന് ഉച്ചരിക്കേണ്ടത്. കൽക്കലത്തിൻ്റെ ഹർഫിൽപ്പെട്ടതല്ലല്ലോ. അതുപോലെ തന്നെ നിഅമതിയല്ലതീ അൻഅംതു അലൈക്കും ശേഷം വഅന്നീ ഫദ്ദൽതുക്കും അലൽ ആലമീൻ വഅന്നീ ഫദ്ദൽതുക്കും ദാദാണ്. ഫദ്ദൽതുക്കും എന്ന് പറഞ്ഞാൽ പോരാ, ഫദ്ദ ദാദിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 48-ാമത്തെ ആയത്ത് നോക്കൂ.
1: വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈആ. യൗമൻ ലാ തജ്സി എന്നിടത്ത് അവിടെ മണിക്കാനേ പാടില്ല. യൗമല്ല എന്ന് അത് ആ നിലക്ക് അവിടെ തൻവീൻ കേൾക്കാനേ പാടില്ല. നിദാവും ബിലാഗുന്ന എന്നാണ് അവിടെ നിയമം പറയാം. അഥവാ തൻവീൻ്റെ ശേഷം ഇദാവും ബിലാഗുന്നയുടെ രണ്ടക്ഷരമാണ് അതിനുള്ളത്, ലാം അറ, അതിൽ ലാമ് വന്നു. അപ്പോൾ യൗമല്ല ആ മീമിന് ഫതഹുള്ള പോലെ ശേഷം ശ്രദ്ധുള്ള ലാമിലേക്ക് ഉച്ചരിച്ച് പോകണം. അങ്ങനെയാണ് ഓതേണ്ടത്. അപ്പോൾ يوم لا تجزي نفس عن نفس شيئا ولا يقبل منها شفاعة ولا يؤخذ منها عدل
0: ولا يقبل എന്ന് പറയേണ്ടതുണ്ട്. കാരണം ഖാഫ് ആണ് സുക്കൂനായി കൊണ്ടുവന്നു. ഖൽഖലത്തിന്റെ ഹർഫാണ്, അക്ഷരമാണ് ഖാഫ്.
1: ഖുത്തുബുജ്ജദ് നമ്മൾ പറഞ്ഞിരുന്നു, ഖാഫ് ബ ജീം ദാൽ. അപ്പോൾ അവിടെ യുഖബലു എന്ന് പറയേണ്ടതുണ്ട്. എന്നാൽ ശേഷം അതുപോലെ തന്നെ വലാ യുഖബലു എന്ന് വന്ന പോലെ വലാ യുഖദു, അവിടെ യുഖദു എന്ന് പറയാൻ പാടില്ല. വലാ യുഖദു മിൻഹാ അദിൽ, അദിൽ അല്ലേ, ദാലിന് സുകൂൻ വന്നു, ഉച്ചരിച്ച് ശബ്ദിച്ച് ഉച്ചരിക്കേണ്ടതുണ്ട്. വലാ ഹും യുൻസറൂൻ, യുൻസ്വ അവിടെ ഇഖ്ഫ ഗുന്നയാണ്, അതിനൊക്കെ മണിച്ച് മറച്ചോതണമെന്നാണ്. അപ്പോൾ നമുക്ക് ആ ആയത്തിൻ്റെ അർത്ഥതലത്തിലേക്ക് കടക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൊട്ട് മുമ്പ് ഏതാനും വചനങ്ങൾക്ക് മുമ്പ് പറഞ്ഞ അതുപോലെയുള്ള ഓർമ്മപ്പെടുത്തൽ വീണ്ടും ആവർത്തിക്കുകയാണ്. ഇസ്രായേലരെ വിളിച്ച്, ഇസ്രായേൽ സന്തതികളെ വിളിച്ചുകൊണ്ട് എന്തു ചെയ്യാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ ആയത്ത്, 47-ാമത്തെ ആയത്തിൻ്റെ തുടക്കം. യാ ബനീ ഇസ്രായീല, ഇത് ശരിക്കും അർത്ഥം നിങ്ങൾ പറയേണ്ടതാണ്. കാരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞ അതേ പദങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത്. യാ ബനീ ഇസ്രായീല, ഇസ്രായേൽ സന്തതികളെ. ഉദ്ഖുറു ദക്കറ യദ്ഖുറു അല്ലേ, ഓർക്കുക. ഉദ്ഖുറു, നിങ്ങൾ ഓർത്തുകൊള്ളുവിൻ. നിഅമതിയ, എൻ്റെ അനുഗ്രഹത്തെ. അല്ലത്തി, എങ്ങനെയുള്ള. അൻഅംതു, ഞാൻ അനുഗ്രഹം ചെയ്തു, ഞാൻ അനുഗ്രഹം ചെയ്തു തന്നു. അലൈക്കും, നിങ്ങളുടെ മേൽ. അപ്പോൾ ഇസ്രായേൽ സന്തതികളെ, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ളതായ എൻ്റെ അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കുവിൻ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ പറയുന്നത്. വ അന്നി ഫദ്ദൽതുക്കും അലൽ ആലമീൻ. വ അന്നി, വ അതോടൊപ്പം അന്നി, തീർച്ചയായും ഞാൻ. ഫദ്ദൽതുക്കും, നിങ്ങൾക്ക് അനുഗ്രഹം ചെയ്തു തന്നു എന്ന് മാത്രമല്ല, ഫദ്ദല എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠരാക്കി എന്നാണ്, ശ്രേഷ്ഠരാക്കി. അന്നി ഫദ്ദൽതുക്കും, ഞാൻ നിങ്ങളെ, തീർച്ചയായും ഞാൻ നിങ്ങളെ എന്ത് ചെയ്തു, ശ്രേഷ്ഠരാക്കിയിരിക്കുകയും ചെയ്തു. അലൽ ആലമീന, ആലമു എന്ന ലോകം, ആലമൂൻ ലോകർ, അലൽ ആലമീന ലോകരെക്കാൾ, ലോകത്തുള്ള മറ്റ് ആളുകളെക്കാൾ, ലോകരെക്കാൾ ഞാൻ നിങ്ങൾക്ക് പല ഫദലും പല ശ്രേഷ്ഠതയും നൽകി നിങ്ങളെ ശ്രേഷ്ഠരാക്കുകയും ചെയ്തു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്രായേലർക്ക് യഅഖൂബ് അലൈഹിസ്സത്തു വസ്സലാമിനെ വിളിക്കുന്ന പേരാണ് ഇസ്രായേൽ. അദ്ദേഹം അറിയപ്പെട്ട പേര് ഇസ്രായേൽ എന്ന പേരിലാണ്. അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ അടിമ എന്നുള്ളതാണ്, അബ്ദുല്ല എന്ന അർത്ഥത്തിലാണ്. ഹിബ്രു ഭാഷയിലുള്ള നാമമാണ് ഇസ്രായേൽ എന്നൊക്കെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു മുമ്പത്തെ ക്ലാസ്സിൽ. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ വീണ്ടും രണ്ടാമതും അള്ളാഹു എന്തു ചെയ്യാണ്, തൊട്ട് അല്പം മുമ്പ് പറഞ്ഞതിനെ വീണ്ടും ഓർമ്മപ്പെടുത്തുക. ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്ത് നമ്മൾ പറഞ്ഞു. അവരിൽ നിന്ന് ധാരാളം പ്രവാചകന്മാരെ അള്ളാഹു സുബ്ഹാനഹു വതആല സമുദായത്തിലേക്ക് നിശ്ചയിച്ചു കൊടുക്കുകയുണ്ടായി. അതുപോലെ ഫിർഔനിൻ്റെ അക്രമങ്ങളിൽ നിന്നും അതിക്രമങ്ങളിൽ നിന്നുമൊക്കെ, ഉപദ്രവങ്ങളിൽ നിന്ന് അവരെ അള്ളാഹു സുബ്ഹാനഹു വതആല രക്ഷിച്ച സംഗതി നമ്മൾ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അവർ പ്രയാസപ്പെടുന്ന സമയത്ത് അല്ലെ, ചെങ്കടൽ കടന്നു പോയപ്പോൾ അവിടുന്ന് ഭക്ഷണവും വെള്ളമൊന്നും കിട്ടാത്ത സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല റബ്ബിൻ്റെ അപാരമായ അനുഗ്രഹം എന്നാണോ അവർക്ക് മന്നും സെൽവയും ഭക്ഷണമായി നൽകിയ സംഗതിയുമൊക്കെ നമ്മൾ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ പാറക്കല്ലിൽ നിന്ന് ശുദ്ധമായ ഉറവുജലം പൊട്ടിയൊഴുക്കി കുടിക്കാൻ വേണ്ടി അവർക്ക് നൽകി. ഇങ്ങനെ ധാരാളം അനുഗ്രഹങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, അതൊക്കെ നിങ്ങൾ ഓർത്തുകൊണ്ട് വേണം നിങ്ങൾ നിങ്ങൾക്ക് ഇറക്കിത്തരുന്ന വേദഗ്രന്ഥത്തിലെ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ജീവിക്കേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടുത്തണം. ആ രൂപത്തിൽ ലോകരെക്കാൾ ഞാൻ നിങ്ങളെ ശ്രേഷ്ഠരാക്കുകയും ചെയ്തു എന്നും അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ പദപ്രയോഗം നടത്തുന്നത് കാണാം. അപ്പോൾ അന്നി ഫദ്ദൽതുക്കും അലൽ ആലമീൻ എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് പറയുന്നത് ബിമാ ഉഅതു മിനൽ മുൽക്കി വർറുസുലി വൽ കുതുബി അലാ ആലമി മൻ കാന ഫീ ദാലിക സമാൻ. ആ കാലത്തുള്ള ജീവിക്കുന്ന മറ്റുള്ളവരെക്കാളൊക്കെ അവരെ, പിന്നെ അവർക്ക് വേദഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ അവരുടെ ദൂതന്മാർക്ക്, പിന്നെ അതുപോലെ തന്നെ അധികാരവും ഒക്കെ ഇസ്രായേൽ സന്തതികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകി എന്നുള്ളതാണ്. അപ്പോൾ ആ രൂപത്തിലുള്ള ഫദ്ല് അള്ളാഹു പ്രത്യേകം അവർക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ശേഷം അള്ളാഹു പറയുന്നത് വത്തഖൂ യൗമല്ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈആ വത്തഖൂ. അതിനാൽ വത്തഖൂ വ അതോടൊപ്പം ഇത്തഖൂ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക. യൗമൻ ഒരു ദിവസത്തെ, ലാ തജ്സി എന്താണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത, അതാണ് ശേഷം പറയുന്നത് ലാ തജ്സി പ്രതിഫലം നൽകുകയില്ല, ഉപകരിക്കുകയില്ല. നഫ്സുൻ ഒരാൾക്കും, ഒരു ദേഹം, നഫ്സന ദേഹം ആത്മാവ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഒരാൾക്കും തന്നെ, ഒരു ദേഹത്തിനും തന്നെ ഉപകരിക്കുകയില്ല. അൻ നഫ്സിൻ ഒരു ദേഹവും ഒരു ദേഹത്തിനും, അഥവാ ഒരാളും ഒരാൾക്കും ഒരു ഉപകാരം ചെയ്യാൻ അന്ന് സാധിക്കില്ല. ഒരാളും ഒരാൾക്കും ഒട്ടും ഉപകരിക്കാത്ത ഒരു ദിവസത്തെ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുക. ആ ദിവസത്തെയാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്, ഭയപ്പെടേണ്ടത്. മാത്രവുമല്ല ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലയുഖബലു മിൻഹ ഷഫാഅ, വലയുഖബലു സ്വീകരിക്കപ്പെടുകയില്ല, വലയുഖബലു സ്വീകരിക്കപ്പെടുകയുമില്ല. മിൻഹ അതിൽ നിന്ന് ഷഫാഅത്തുൻ ആ ഒരു ശുപാർശയും, ഷഫാഅത്ത് റെക്കമെൻഡ് ശുപാർശ, ഒരു ശുപാർശയും അന്ന് സ്വീകരിക്കപ്പെടുകയുമില്ല. വലയുഖദു മിൻഹ അദലുൻ ആ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് വലയുഖദു, വലായു ഉഹദു സ്വീകരിക്കപ്പെടുകയുമില്ല. അഹദാന സ്വീകരിച്ചു മേടിച്ചു എന്നൊക്കെയാണ്. വലായു ഉഹദു സ്വീകരിക്കപ്പെടുകയുമില്ല, മേടിക്കപ്പെടുകയുമില്ല. മിൻഹ അതിൽ നിന്ന് ആദലുൻ പ്രായശ്ചിത്തം, അഥവാ കിടയൊത്തത്, അഥവാ ഒരു തിന്മ ചെയ്തു, ഒരാൾ തിന്മ ചെയ്തു, അതിന് പകരമായി എന്തെങ്കിലുമൊക്കെ ഒന്ന് ബദലായി എന്തെങ്കിലും പ്രായശ്ചിത്തം തണ്ടം കൊടുക്കുക എന്ന് പറയും. ആ നിലക്ക് കൊടുത്താൽ അതും എന്ത് ചെയ്യൂല, സ്വീകരിക്കപ്പെടൂല. അതിൽ കിടയൊത്തത് തുല്യമായത്, ആ തിന്മക്ക് തുല്യമായത് വേറെ എന്തെങ്കിലുമൊക്കെ നൽകിയാൽ അതും സ്വീകരിക്കപ്പെടുകയില്ല. വലാഹും യുൻസറൂൻ, വലാഹും അവരല്ലതാനും. യുൻസറൂന നസറാന സഹായിച്ചു, നസറ യൻസറു അതിനാണ് യുൻസറു. യുൻസറൂന അവർ സഹായിക്കപ്പെടുന്നവരുമല്ല. വലാഹും യുൻസറൂന അവർ സഹായിക്കപ്പെടുന്നവരുമല്ല. അപ്പോൾ ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുവിൻ. അന്ന് ഒരു ദേഹവും ഒരു ദേഹത്തിനും, അഥവാ ഒരാളും ഒരാൾക്കോട്ടും ഉപകരിക്കുകയില്ല, ഉപകാരം ചെയ്യാൻ കഴിയൂല. അതിലൊരാളിൽ നിന്നും ഒരു ശുപാർശയും സ്വീകരിക്കപ്പെടുകയുമില്ല എന്ന് മാത്രമല്ല, അതിൽ നിന്നും ഒരു പ്രായശ്ചിത്തവും, അതിൽ അല്ലേ തണ്ടം, ഒരു പ്രായശ്ചിത്തവും, ചെയ്ത തിന്മക്ക് പകരമായ ഒരു പ്രായശ്ചിത്തവും സ്വീകരിക്കപ്പെടുകയുമില്ല. വലാഹും സറൂന അവർ സഹായിക്കപ്പെടുകയുമില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ബോധ്യപ്പെടുത്തുന്നു. ഇവിടെ ലാ യുഖബലു മിനൽ കുഫാരി ഷഫാഅത്തുൻ വലാ ഫിദാഉൻ എന്നാണ്. അവിശ്വാസികളായി ഈ ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വേദഗ്രന്ഥം ഉൾക്കൊണ്ട് ജീവിക്കേണ്ടതിന് പകരം, അള്ളാഹുവിൻ്റെ ആയത്തുകൾ അനുസരിച്ച് അത് ഉൾക്കൊള്ളേണ്ടതിന് പകരം, അതിനേക്ക് നിഷേധിച്ച് അവിശ്വാസികളായി ജീവിച്ച ആളുകളിൽ നിന്ന് അന്ന് മറ്റാരാലും സ്വീകരിക്കപ്പെടുന്ന ഒരു ശുപാർശയോ റെക്കമെൻഡോ സ്വാധീനമോ, അതുപോലെ തന്നെ വലാ ഫിദ ഒരു പ്രായശ്ചിത്തമോ ഒന്നും എന്ത് ചെയ്യൂല, അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കപ്പെടാത്ത ദിവസമാണത്. അനി മിനൽ കാഫിരിൻ അഥവാ അവിശ്വാസികൾക്കാണ് ആ നിലക്ക് നൽകേണ്ട അവസ്ഥ വരിക, അതൊന്നും പടച്ചും സ്വീകരിക്കൂല എന്നർത്ഥം. ഫമാ തൻഫഉഹും ഷഫാഅത്തു ഷാഫിഈൻ, ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് കാണാം, ഒരു ശുപാർശകൻ്റെയും ശുപാർശയെ അവർക്ക് പ്രയോജനപ്പെടാത്ത ദിവസമാണ് അന്നേ ദിവസം. അല്ലേ, ഫമാ ലനാ മിൻ ഷാഫിഈൻ, ഞങ്ങൾക്ക് ശുപാർശയിൽപ്പെട്ട ഒരാളും തന്നെ ഇല്ല. വല സുദീഖിൻ ഹമീൻ, ഉറ്റ കൂട്ടുകാരോ ഉറ്റ ബന്ധുക്കളോ പ്രിയപ്പെട്ടവരാരും അന്ന് സഹായിക്കാനായി ഉണ്ടാവുകയില്ല. സൂറത്തു ഷുആറയിലെ 100, 101 വചനങ്ങൾ ആ നിലക്ക് പറഞ്ഞത് കാണാം. അങ്ങനെ ഇഷ്ടം പോലെ സ്ഥലത്ത് പരിശുദ്ധ ഖുർആനിൽ ഇതുമായി ബന്ധപ്പെട്ട് സൂചന നൽകിയതായി കാണാം. ഇന്നല്ലദീന കഫറു വമാതു വഹും കുഫാർ ഫലൻ യുഖബല മിൻ അഹദിഹിം മിൽഉൽ അർദ് ദഹബൻ വലവ് ഇഫ്തദ ബി. തീർച്ചയായും നിഷേധികളായി, അവിശ്വാസികളായി ആളുകൾ, അവർ അവിശ്വാസത്തോടുകൂടി മരണപ്പെട്ടു പോയിക്കഴിഞ്ഞാൽ അവരിൽ നിന്ന് ഭൂമി മുഴുവൻ, ഭൂമി നിറയെ സ്വർണം അതിന് പ്രായശ്ചിത്തമായി നൽകിയാലും അത് പടച്ച റബ്ബ് സുബ്ഹാനഹു വതആല നിന്ന് സ്വീകരിക്കുകയില്ല എന്ന പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലു ഇംറാനിലെ 91 വചനം ഈ ആയത്തിൻ്റെ വിശദീകരണമായി ചേർത്ത് വായിക്കേണ്ടതാണ്. ഇതുപോലെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ, വഇൻ തഅദിൽ കുല്ല അദലിൻ ലാ യുഖദ് മിൻഹ, സൂറത്തുൽ അൻആമിലെ 70 ആയത്തിൽ കാണാം. ഈ നിഷേധികളായി അവിശ്വാസികളായി ജീവിച്ച ആൾക്കാർ അന്ന് അതിന് ബദലായി തണ്ടം കൊടുത്താൽ, എന്തെങ്കിലും പ്രായശ്ചിത്തം, അത് എല്ലാ നിലക്കുള്ള പ്രായശ്ചിത്തമായി കൊടുത്താലും ലാ യുഅഖദു മിൻഹ, ലാ യുഅഖദു മിൻഹ, അതിൽ നിന്ന് അന്ന് ദിവസം അത് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് സൂറത്തുൽ അൻആമിലെ 70-ാമത്തെ ആയത്തും പറയുന്നത് കാണാം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അത് അംഗീകരിച്ച് അതിന് കീഴ്പ്പെട്ട് വഴിപ്പെട്ട് ആ റബ്ബിൻ്റെ കിതാബിൽ, അത് തൗറാത്തിലാവട്ടെ ഇഞ്ചിലാവട്ടെ സബൂറിലാവട്ടെ, അവസാനത്തെ വേദഗ്രന്ഥമായ അതിനെയെല്ലാം സത്യപ്പെടുത്തിക്കൊണ്ട് അവസാന വേദഗ്രന്ഥമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുത്ത പരിശുദ്ധ ഖുർആനിലാവട്ടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ തയ്യാറാകാതെ നിഷേധികളായി ജീവിച്ചാൽ പടച്ച റബ്ബിൻ്റെ പക്കൽ ഖിയാമത്ത് നാളിൽ ആ അന്തരീക്ഷത്തിൽ ചെല്ലുമ്പോൾ ഒരു രക്ഷയുമില്ല. അന്നത്തെ ദിവസം തടി കൈച്ചിലാക്കാൻ, രക്ഷപ്പെടുത്താൻ മറ്റൊരു മാർഗവും, അത് ശുപാർശ കൊണ്ടോ സ്വാധീനം കൊണ്ടോ പ്രായശ്ചിത്തം കൊണ്ടോ അതിന് ബദലായി മറ്റൊരു പരിഹാര മാർഗം ഇല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല എന്താണ് കൃത്യമായി അവിടെ ബോധ്യപ്പെടുത്തുന്നത്. എന്നിട്ട് അവസാനം അവിടെ പറയുന്നുണ്ട് അല്ലേ, പ്രത്യേകം നാല് കാര്യങ്ങൾ എടുത്തു പറയും ഈ ആയത്തുകളിൽ. നാല് കാര്യങ്ങൾ പ്രത്യേകം പരാമർശിക്കുന്നത്, ഒന്ന്, അന്ന് ഒരാളും ഒരാൾക്കും ഉപകരിക്കുകയില്ല എന്നാണ്. അത് ഉറ്റ ബന്ധുക്കളായാലും കുടുംബക്കാരായാലും ഭാര്യയായാലും ഭർത്താവായാലും ഉപ്പയായാലും ഉമ്മയായാലും, അത് ഒരാളും ഒരാൾക്കും ഒരു ഉപകാരവും മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയാത്തൊരു ദിവസമാണ്. രണ്ടാമത്, അന്ന് യാതൊരു ശുപാർശയും സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞു. മൂന്നാമത്, ഒരു പ്രായശ്ചിത്തവും സ്വീകരിക്കപ്പെടുന്നതല്ല, ശിക്ഷയിൽ നിന്ന് അത് രക്ഷപ്പെട്ട് കിട്ടാൻ എന്തെങ്കിലുമൊക്കെ പകരം വലതും നൽകിയാൽ അവിടെ രക്ഷപ്പെടാൻ സാധിക്കൂല എന്നർത്ഥം. നാലാമതായി, ഇതൊന്നും വേണ്ട ഒരു തരത്തിലുള്ള സഹായവും, അല്ലെ, വലാഹും യുൻസറൂൻ എന്ന് പറഞ്ഞല്ലോ, വലാ അഹദുൻ യഖ്ദബു ലഹും ഫയൻസറഹും വയുൻഖിദഹും മിൻ അദാബില്ലാ എന്നാണ്. അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ, അവരെ സഹായിക്കാനായി ഒരാളും അന്ന് ദിവസം അവർക്ക് ഉണ്ടാവുകയില്ല എന്നാണ്. അപ്പോൾ ഈ രണ്ട് ആയത്തുകൾ സഹോദരങ്ങൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഇസ്രായേലരെ എന്ന് വിളിച്ചുകൊണ്ട്, ഇസ്രായേൽ സന്തതികളെ വിളിച്ചുകൊണ്ട് യഹൂദികളായ നസ്രാണികളായ അവരോടാണ് അള്ളാഹുവിൻ്റെ വിളിയെങ്കിലും, ഇത് ഇന്ന് ജീവിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട നമുക്കെല്ലാം ഖിയാമത്ത് നാൾ വരെ ജീവിക്കും നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശവും ബോധ്യപ്പെടുത്തലും ഓർമ്മപ്പെടുത്തലുമാണിത്. നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമുക്ക് മാത്രം നമ്മുടെ കർമ്മങ്ങൾ തണലായി തുണയായി ഇണയായി വരുന്നൊരു ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. ആരുടെ ശുപാർശയും സ്വീകരിക്കാത്ത, പ്രായശ്ചിത്തം നമ്മിൽ നിന്ന് അതിന് ബദലായി ഒന്നും സ്വീകരിക്കാത്ത, മറ്റാരും സഹായിക്കാനില്ലാത്ത ആ ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല രൂപത്തിൽ ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികൾ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് നമ്മൾ കേട്ടത്. സൂറത്തുൽ ബക്കറയിലെ 47-48 വചനങ്ങൾ. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് സഹൽ അരിപ്ര.
3: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840.
4: www.peace. Alhamdulillah. Wassalatu wassalamu ala rasulillah wa alihi wa sahbihi wa man wala wa ba'd. സഹോദരന്മാരെ, സഹോദരികളെ, ദീനിൻ്റെ വിധികൾ ഏറ്റവും എളുപ്പവും പ്രാവർത്തികമാക്കാൻ സുഖപ്രദവുമായ വിധികളാണ്. എന്നാൽ ദീനീ വിധികളിൽ കടുപ്പവും കണിശതയും പറയപ്പെട്ട ഒരു വിഷയം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഗൗരവം ഉണർത്തിച്ചു. മുഹമ്മദ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, ഞങ്ങൾ തിരുദൂതരോടൊത്ത് ഇരിക്കവേ അവിടുന്ന് മാനത്തേക്ക് ദൃഷ്ടി ഉയർത്തി, പിന്നീട് അവിടുത്തെ ഉള്ളം കൈ നെറ്റിയിൽ വെച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ് മാദാന സലമിന തഷ്ദീദ് എന്ന് പറയുകയുണ്ടായി. സുബ്ഹാനല്ലാഹ്, അള്ളാഹു വിശുദ്ധൻ, അള്ളാഹുവിൻ്റെ വിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. അള്ളാഹു അവതരിപ്പിച്ച ഈ തഷ്ദീദ് എന്താണ്? തഷ്ദീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അവതരിപ്പിച്ച വിധികളിൽ ഭാരിച്ചത്, കണിശമായത്, ഇതെന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു അവതരണവും പറച്ചിലും കേട്ടപ്പോൾ മുഹമ്മദ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹും കൂടെയുള്ളവരും പറയുന്നത്, ഫസഖത്ന വ ഫസഅന, ഞങ്ങൾ ഒന്നും പ്രതികരിച്ചില്ല, മൗനം ഭജിച്ചു, ഞങ്ങൾ പേടിച്ചുപോയി. ഫലമ്മ കാന മിനൽ ഗദ്, പിറ്റേ നാളായപ്പോൾ, സഅൽതുഹു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാ മാ ഹദ തഷ്ദീദുല്ലദീ നസൽ, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, അള്ളാഹുവിങ്കൽ നിന്ന് അവതീർണമായ തഷ്ദീദ്, ഈ ഭാരം അല്ലെങ്കിൽ ഈ ഒരു കണിശത, കടുപ്പം, അതെന്താണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്ലദി നഫ്സി ബിയദിഹി ലൗ അന്ന റജുലൻ ഖുതില ഫീ സബീലില്ലാ സുമ്മ ഉഹിയ സുമ്മ ഖുതില സുമ്മ ഉഹിയ സുമ്മ ഖുതിൽ വഅലൈഹി ദൈനുൻ മാ ദഖല അൽജന്നത ഹത്ത യുഖ്ദാ അൻഹു ദൈനുഹു. ഇതാണ് പറയപ്പെട്ട തഷ്ദീദ്. വല്ലദി നഫ്സി ബിയദി, അള്ളാഹുവാണ് സത്യം. ലൗ അന്ന റജുലൻ ഖുതില ഫീ സബീലില്ലാ, ഒരു വ്യക്തി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ ഷഹീദാവുകയാണ്. സുമ്മ ഉഹിയ, പിന്നീട് അയാൾക്ക് ജീവൻ നൽകപ്പെടുന്നു. സുമ്മ ഖുതിൽ, പിന്നീട് അദ്ദേഹം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്നു. സുമ്മ ഉഹിയ, വീണ്ടും അയാൾ ജീവന് നൽകപ്പെടുന്നു. സുമ്മ ഖുതിൽ, പിന്നീട് അദ്ദേഹം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്നു, ഷഹീദാകുന്നു. വഅലൈഹി ദൈനുൻ, അയാൾക്ക് കടബാധ്യത ഉള്ളവനായ അവസ്ഥയിൽ. മാ ദഖലൽ ജന്നത്ത ഹത്ത യുഖ്ദാ അൻഹു ദൈനുഹ്, അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അയാളിൽ നിന്ന് ആ കടം വീട്ടപ്പെടുന്നത് വരെ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇവിടെ നോക്കൂ നിങ്ങൾ ഈ ഒരു അവതരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, വല്ലദി നഫ്സി ബിയദി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ, അഥവാ അള്ളാഹുവാണേ സത്യം എന്ന് പറഞ്ഞ ആണയിട്ടാണ് പറയുന്നത്. ലൗ അന്ന റജുലൻ ഖുതില ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദിൽ കൊല്ലപ്പെട്ട് ഷഹീദാകുന്ന ഒരു വ്യക്തി, അയാൾക്ക് ഒരു തവണയല്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദാകാൻ അവസരം. സുമ്മ ഉഹിയ സുമ്മ ഖുതിൽ സുമ്മ ഉഹിയ സുമ്മ ഖുതിൽ, വീണ്ടും ജീവൻ നൽകപ്പെടുന്നു, ധീര രക്തസാക്ഷിത്വത്തിന് അവസരം ലഭിക്കപ്പെടുന്നു, പിന്നെയും ജീവൻ നൽകപ്പെടുന്നു, മറ്റൊരിക്കൽ കൂടി ഷഹാദത്തിന് അവസരം നൽകപ്പെടുന്നു. പക്ഷേ വഅലൈഹി ദൈനുൻ, ഈ സമയമൊക്കെയും അയാൾ കടബാധ്യതയുള്ളവനാണ്. എങ്കിൽ മാ ദഖലൽ ജന്ന, അയാൾക്ക് സ്വർഗപ്രവേശനമില്ല. ഹത്ത യുഖ്ദാ അൻഹു ദൈനുഹു, ആ കടം അയാളെ തൊട്ട് വീട്ടപ്പെടുന്നത് വരെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് സഹാബികൾ ശരിക്കും ഉൾക്കൊള്ളാനും എല്ലാവരുടെയും മനസ്സിൽ നന്നായി തറക്കാനും ആദ്യം ദൃഷ്ടി മാനത്തിന് നേരെ ഉയർത്തി, പിന്നെ തൻ്റെ ഉള്ളം കൈ നെറ്റിയിൽ ചേർത്ത് വെച്ച് സുബ്ഹാനല്ലാഹ് എന്ന് തസ്ബീഹ് നിർവഹിച്ച് മാ നസല മിന തഷ്ദീദ് എന്ന് ആശ്ചര്യത്തിൽ സാത്ഭുതം ചോദ്യം ഉന്നയിച്ചൊക്കെയാണ് ഈ ഒരു വിഷയം സഹാബികളെ പഠിപ്പിച്ചത്, ഉണർത്തിയത്, ഇതിലെ ഈ ഒരു അപകടം, അപായ സൂചന അറിയിച്ചത്. അതുകൊണ്ട് നമ്മുടെ ദീനിൽ അതിലെ വിധികൾ, അതിലെ വിലക്കുകൾ, വിഷയങ്ങൾ പ്രയോഗവൽക്കരിക്കാനും പാലിക്കാനും പുലർത്താനുമൊക്കെ എളുപ്പമാണ്. പക്ഷേ കടത്തിൻ്റെ വിഷയത്തിലുള്ള വിധികൾ കടുത്തതാണ്, കൂടുതൽ ഗൗരവപ്പെട്ടതാണ് എന്ന് ഈ ഒരു സംഭവം നമ്മളെ പഠിപ്പിക്കുന്നു, ഉണർത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വതാല എല്ലാവിധ അപകടങ്ങളിൽ നിന്നും നമ്മളെയെല്ലാം കാത്തു രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ മഅസമി വൽ മഗ്റം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
5: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന
6: നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി.
3: പീസ് റേഡിയോ. Tune to reality. To reality. To reality. To reality. Ya man huwa Allahu alladhi la ilaha illa hu.
7: അല്ലാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അല്ലാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
8: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
7: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
8: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
7: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
2: പീസ് റേഡിയോ ജനക്ഷേമം. മിന്നൽ, ഷോർട്ട് സർക്യൂട്ട് അപകടങ്ങൾ ഒഴിവാക്കാൻ. ഈ പ്രോഗ്രാമിൽ നമ്മുടെ അതിഥിയായി എത്തിച്ചേരുന്നത് അഷ്റഫ് കെ, അസിസ്റ്റന്റ് എഞ്ചിനീയർ KCB പുത്തനത്താണി. ആങ്കറായി നമ്മോടൊപ്പം ചേരുന്നത് ഇബിനു അലി ഇടത്തനാട്ടുകര.
9: പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അഷ്റഫ് സാർ നമ്മുടെ കൂടെയുണ്ട്. KCBയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറാണ് അദ്ദേഹം. പുത്തനത്താണിയിലാണ് ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ 3 എപ്പിസോഡുകളിലായി ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് അദ്ദേഹം സംവദിച്ചു. കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് അറിയാനുണ്ട്. കുറച്ച് സമയം കൂടി അദ്ദേഹത്തെ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സർ, മിന്നൽ ഒരു വലിയ വില്ലനാണ്, ഒരു ഹെവി ഇലക്ട്രിക് ഫ്ലോ അല്ലേ, അൺകൺട്രോളബിൾ ഫ്ലോ ആണ്. അതുകൊണ്ട് തന്നെ അതുണ്ടാക്കുന്ന അപകടങ്ങൾ എത്രയാണ്, എത്രത്തോളമാണെന്ന് കണക്കാക്ക പോലും പറ്റില്ല. ചിന്തിക്കാൻ അവസരം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഒക്കെ സംഭവിച്ചു പോയിട്ടുണ്ടാവും. കുറച്ച് മുമ്പ് മലപ്പുറം ജില്ലയിൽ മങ്കട ഭാഗത്ത് ഒരു മഴയ്ക്കുള്ള സമയത്ത് കുന്നുംപുറത്ത് കാഴ്ചകൾ കാണാൻ പോയ അനുഭവവും അപകടവും മരണവുമൊക്കെ നമ്മൾ വായിച്ച് സങ്കടപ്പെട്ടതാണ്. മിന്നലുമായി ബന്ധപ്പെട്ട് എന്താണ് ശ്രദ്ധിക്കേണ്ടത്?
10: മിന്നൽ വലിയൊരു അപകടം ഉണ്ടാക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ സംബന്ധിച്ചിടത്തോളം വൈദ്യുതി എത്രയാണ് വരുന്നത് എന്ന് നമുക്ക് കണക്കാക്കാൻ സാധിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ മിന്നൽ രക്ഷാചാലകങ്ങളുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഓപ്പൺ പ്ലേസുകൾ, ഇപ്പോൾ ആ ഒരു സംഭവമൊക്കെ വളരെ ദുഃഖത്തിലാഴ്ത്തിയ സംഗതിയാണ്.